0: മാറ്റിയെടുക്കണം. തുടക്ക ദിശയിൽ കണ്ടു കഴിഞ്ഞാൽ ഏത് അസുഖം, ഇപ്പോൾ അറ്റാക്ക് ആണെന്ന് അറിഞ്ഞിട്ട് ആരെങ്കിലും ഉണ്ടായിരിക്കുമോ? ചെസ്റ്റ് പെയിൻ വന്നു കഴിഞ്ഞാൽ എന്തായാലും പോവും. സ്ട്രോക്ക് ആണെങ്കിൽ ഒരാൾക്ക് പെട്ടെന്ന് ഒരു തളർച്ച വന്നു കഴിഞ്ഞാൽ അപ്പോൾ പോവും. അപ്പോൾ നാളെ കല്യാണമാണോ എന്ന് മറ്റൊന്നും ആലോചിക്കില്ല. പക്ഷേ ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക പ്രശ്നം പെട്ടെന്ന് ഉണ്ടാക്കാത്തതുകൊണ്ടും അതാണെന്ന് തിരിച്ചറിയാൻ കുറച്ച് വൈകുന്നതുകൊണ്ടും ആൾക്കാരത് നീക്കുകയാണ്. പക്ഷേ ഇന്ന് നമ്മുടെ ക്യാൻസറുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ചെറുപ്രായക്കാരിൽ പോലും അത് വരുന്നതുകൊണ്ട് ചിലപ്പോൾ അവർ താഴെ ഗ്യാസാണെന്ന് വിചാരിച്ച് തള്ളുന്ന പ്രശ്നങ്ങൾ വരെ ചിലപ്പോൾ ക്യാൻസറായി മാറാറുണ്ട്. പക്ഷേ അത് കുറവാണ്. എന്നാൽ കൂടെ എപ്പോഴും വിട്ടുമാറാതെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ കൃത്യമായി ടെസ്റ്റുകൾ ചെയ്ത് പ്രശ്നമുള്ളതല്ല എന്ന് ഉറപ്പുവരുത്തുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. പക്ഷെ പേടിയല്ല വേണ്ടത്, മുൻകരുതൽ മാത്രം. അപ്പം ചില സമയത്ത് നമുക്ക് വിട്ടുമാറാതെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ പ്രശ്നമാണ്. ഇപ്പം IBS, അതായത് മനസ്സിൻ്റെ ഒരു ടെൻഷൻ കൊണ്ടുവരുന്ന വയറിലുണ്ടാകുന്ന ചേഞ്ചസാണ്. അത് വളരെ കോമൺ ആണ് ഇന്നത്തെ കാലത്ത്. കാരണം വെച്ചാൽ നമ്മുടെ ജീവിതശൈലിയും നമ്മുടെ മൊബൈൽ യൂസും നമ്മുടെ ഉറക്കക്കുറവും കാരണം എല്ലാം നമ്മുടെ IBS സ്ട്രെസ് ലെവൽസിൻ്റെ അളവൊക്കെ കൂടുതലായതുകൊണ്ട് ചിലപ്പം 98% കേസുകളിലും അതൊക്കെ നോർമലായിരിക്കും. പക്ഷേ 2% കേസുകൾ നമ്മൾ മിസ് ചെയ്ത് പോവുമല്ലോ എന്നുള്ള ഒരു ഭയത്താൽ ചിലപ്പോൾ നമ്മൾ ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരാറുണ്ട്. എന്നാൽ കൂടെ ഭയക്കാതെ ടെസ്റ്റുകൾ മറ്റേതും ആവശ്യമുള്ളത് ചെയ്തു പോകുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അതിപ്പോൾ ചില ക്യാൻസറുകൾക്ക് നമുക്ക് ഏർലി സ്ക്രീനിങ്, അതായത് തുടക്ക തന്നെ കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ നമ്മൾ തൊട്ട് നോക്കിയാൽ കണ്ടതിനേക്കാളും മുമ്പ് മാമോഗ്രാം വഴി കണ്ടുപിടിക്കാൻ പറ്റും. 40 വയസ്സിന് ശേഷമുള്ളവർക്ക് എന്തായാലും റിസ്ക് കൂടുതലുള്ളവർക്ക്, അതായത് നമ്മൾ റിസ്ക് കാൽക്കുലേറ്റർ സിസ്റ്റം ഉണ്ട്, അതുവഴി നേരത്തെ റിസ്ക് കൂടുതലുള്ളവർക്ക് കുറച്ചുകൂടി നേരത്തെ 29 മുതൽ 30 വയസ്സ് മുതൽ ചെക്ക് ചെയ്യപ്പെടാവുന്ന സ്ക്രീനിങ് പരിപാടികളുണ്ട്. അതിൽ ഏറ്റവും 40 വയസ്സിനുശേഷം ചെയ്യുന്ന മാമോഗ്രാമാണ് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. വർഷത്തിലൊരിക്കൽ ചെയ്താൽ മതി, 65 വയസ്സുവരെയൊക്കെ കണ്ടിന്യൂ ചെയ്ത് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ അത് 1-2 വർഷത്തിലുവരെയൊക്കെ മാറ്റിയെടുക്കാം. അതേപോലെ തന്നെ ഒരു വർഷം തന്നെ നിർബന്ധമില്ല, 2 വർഷത്തിൽ ചെയ്താലും മതിയാവും. വേറൊരു കാര്യം, പുകവലി ഇപ്പോൾ ഓൾറെഡി ഉള്ള ഒരാളാണെങ്കിൽ ഇപ്പോൾ അത് പുകവലിച്ച് പോയല്ലോ എന്ന് വിചാരിച്ച് പശ്ചാത്തപിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇന്ന് മുതൽ നിർത്താൻ റെഡിയാണെങ്കിൽ നിർത്താതെ സ്കാനിങ്ങും സ്ക്രീനിങ്ങും ചെയ്തിട്ടൊരു കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ അത് നമ്മൾ റിസ്ക് കൂട്ടുന്നേ ഉള്ളൂ. അതായത് ഒരാൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ ടയറിൻ്റെ പഞ്ചർ അടയ്ക്കാതെ ആക്സിഡൻ്റ് ഒഴിവാക്കാൻ നോക്കുന്നൊരു കാര്യമില്ല. പഞ്ചർ എന്തായാലും അടച്ചതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ പുകവലി നിർത്താൻ സന്നദ്ധരാണെങ്കിൽ അത് കഴിഞ്ഞ് 50 വയസ്സിന് ശേഷം CT സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഏർലി ആയിട്ടുള്ള ലങ്സിലുള്ള പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാനും അതുവഴി നമുക്കത് മുൻകൂട്ടി കാര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നേറാനും പറ്റും. അതേപോലെ കോളൻ ക്യാൻസർ, നമ്മളിപ്പോൾ 50 വയസ്സിന് ശേഷമാണ് ഒരു 5 അല്ലെങ്കിൽ 10 വർഷത്തിനുള്ളിൽ ഒരു കൊളനോസ്കോപ്പി ചെയ്യുക എന്ന് പറയുന്നത്, 10 വർഷത്തിലാണ് പറയാറ്. അതിപ്പോൾ 45 വയസ്സിൽ ചെയ്യുന്നതും നല്ലതാണെന്നുള്ള രീതിയിലാണ്. കാരണം നമ്മുടെ കോളോറക്ടൽ ക്യാൻസർ, അതായത് വൻകുടലിലുള്ള ക്യാൻസറുകൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇപ്പോൾ വന്നു തുടങ്ങുന്നുണ്ട്. അതിനുള്ള കാരണങ്ങൾ കൃത്യമായി വ്യക്തമല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളും നമ്മുടെ സ്ട്രെസ് ലെവൽസും നമ്മുടെ ഭക്ഷണ രീതികളും തന്നെയാണ് അതിനുള്ള കാരണങ്ങൾ. അപ്പോൾ അത് നമ്മൾ വളരെയധികം സൂക്ഷിച്ചും ഫാമിലിയിൽ കൂടുതലായിട്ടുള്ള ആൾക്കാർക്ക് ഈ വൻകുടലിലെ ക്യാൻസർ കണ്ടിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് വന്നതിനേക്കാൾ 5 വർഷം മുമ്പെങ്കിലും കൊളനോസ്കോപ്പി ചെയ്യാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. 5 മുതൽ 10 വർഷം.
1: കൊളനോസ്കോപ്പിയെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ യുവാക്കളോട് ഡോക്ടർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ?
0: യുവാക്കളോട് പറയാനുള്ളത് വ്യായാമവും ഭക്ഷണ രീതിയും മാറ്റാതെ നമ്മൾ ഏത് രീതിയിലും, നമുക്ക് ക്യാൻസർ മാത്രമല്ല ഹാർട്ട് അറ്റാക്ക് ഈ പല രീതിയിലുള്ള പ്രശ്നങ്ങളും നമ്മളെ ജീവിതശൈലി കൊണ്ട് നമ്മൾ വരുത്തി വയ്ക്കാൻ പോകുന്നുണ്ട്. ഭക്ഷണം ഇപ്പം ഞാനും എല്ലാവരും, നമുക്ക് എല്ലാവർക്കും ഭക്ഷണം ഇഷ്ടമാണ്. പക്ഷേ ഭക്ഷണം അതിൻ്റെ പരിധിക്കപ്പുറത്തേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന, എപ്പോഴും കഴിക്കാൻ പോകുമ്പോൾ ഒരു 5-6 ആൾക്കാർ പോവുക, 2 ആൾക്കാർ പോകരുത്, മിനിമം ഒരാൾ എന്തായാലും പോകരുത്. നമുക്ക് 2 കിട്ടും, കൂലിയും കിട്ടും, കുറച്ച് അമിതമായിട്ടുള്ള ഭക്ഷണ സ്വഭാവവും കുറഞ്ഞു കിട്ടും. കാരണം വെച്ചാൽ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു ഫുൾ പോർഷൻ ഓർഡർ ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല അത്. പക്ഷേ പലപ്പോഴും നമ്മൾ എൻഡപ്പ് ചെയ്യുന്നത് അതൊരാൾ മാത്രം കഴിക്കുന്ന രീതിയിലേക്കാണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം വെച്ചാൽ അതിൻ്റെയൊക്കെ കലറി കണക്കുകളും അതിൻ്റെ എല്ലാം നോക്കുകയാണെങ്കിൽ അത് വളരെ അധികമാണ്. അപ്പോൾ പണ്ട് നമുക്ക് സുഭിക്ഷത ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ വളരെയധികം നാടൻ വിഭവങ്ങളൊക്കെ വന്നിരുന്നു. ഇന്ന് നാടൻ കുറഞ്ഞ്,
1: അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഇതിന് സാധ്യതകൾ കൂടുതൽ കാണുന്നു.
0: പ്രോസസ്ഡ് മീറ്റുകൾ എന്തുകൊണ്ടും, അതായത് പ്രോസസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്റ്റോർ ചെയ്യാൻ പാകപ്പെട്ടിട്ടുള്ള ഫ്രോസൺ മീറ്റുകൾ അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്തപ്പോഴേ സലാമി അങ്ങനത്തെ സാധനങ്ങൾ, ഈ ഹോട്ട് ഡോഗ്, അങ്ങനത്തെ ഭക്ഷണ രീതികളെല്ലാം അമിതമായി കഴിക്കുന്നത് എന്തായാലും വൻകുടലിനുള്ള ക്യാൻസറിന് റിസ്ക് കൂടുതലാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അത് ഈ ഗ്യാസ്ട്രോ ഇസഫേഗൽ, അതായത് ആമാശയത്തിൻ്റെ തുടക്കഭാഗത്തിലുള്ള ക്യാൻസറുകൾക്കും റിസ്ക്. അതേപോലെ പിക്കിൾസ്, അതായത് നമ്മൾ കൂടുതലായിട്ടുള്ള ഈ എച്ച്ആറുകൾ, ഏറ്റവും കൂടുതൽ ഈ നോൺ വെജിറ്റേറിയൻ അടങ്ങുന്ന പിക്കിൾസ്, നൈട്രോസമീൻസിൻ്റെ അളവ് കൂടുതലായിരിക്കും. അതായത് പിന്നെ അതേപോലെ പ്രോസസ്സ് ചെയ്യപ്പെട്ട ഫിഷുകളും മറ്റേതൊക്കെ കഴിക്കുന്നത് അസുഖത്തിൻ്റെ കുറേ ഒരു പരിധി വരെ കൂട്ടാനുള്ള റിസ്ക് ഉണ്ട്. കൂടെ നമുക്ക് റെഡ് മീറ്റ് കരിച്ച് കഴിക്കുന്നതും കാർബണിൻ്റെ ഈ കരിക്കുന്നത് അത്ര നല്ല ഒരു പ്രവണതയല്ല. ഒരു വേവിച്ച് കറക്റ്റ് പാകത്തിൽ ദഹിക്കാൻ പറ്റുന്ന രീതിയിൽ കഴിക്കുമ്പോഴാണ് നോൺ വെജിറ്റേറിയന് അതിൻ്റെ ഗുണവും അതിൻ്റെ എല്ലാ രീതിയിലുള്ള ഉപയോഗവും നടക്കുള്ളൂ. പലപ്പോഴും നമുക്ക് അത് ടേസ്റ്റ് നമുക്ക് വായിക്ക് പിടിക്കാത്തത് കൊണ്ട് നമ്മൾ ആ രീതിയിലല്ല അത് കഴിക്കുന്നത്. അത് നല്ലൊരു പ്രവണതയല്ല. അത് ഒരു പരിധിവരെ നമ്മുടെ റിസ്കുകൾ വളരെയധികം കൂട്ടുന്നുണ്ട്. ഭക്ഷണം ഏതും കഴിക്കാം. ഭക്ഷണം എല്ലാം ഒരു ടേസ്റ്റിന് വേണ്ടി കഴിക്കുന്നതുകൊണ്ട് ക്യാൻസർ കൂടത്തൊന്നുമില്ല. പക്ഷേ അത് സ്ഥിരമാക്കുന്നതും അതിൻ്റെ അളവ് വളരെയധികം ക്രമാതീതമായിട്ട് കൂടുന്നതും ഫൈബറുകളുടെ അളവ്, അതായത് നമ്മൾ കഴിക്കേണ്ട കാര്യങ്ങൾ, അതായത് സസ്യജാലങ്ങളിൽ നിന്നുള്ള ഫൈബർ വരുന്ന അളവ് കുറയുമ്പോഴും ഒക്കെയാണ് ക്യാൻസർ. കാരണം എന്തിനും ഒരു പ്രതിവിധി ഉണ്ടല്ലോ. ലോകത്തെല്ലാത്തിനും ഒരു ബാലൻസ് ഉണ്ട്, നല്ലതിൻ്റെ കൂടെ ചീത്തതും. എപ്പോഴും നല്ലതും ചീത്തതും ഒരുമിച്ചാവുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല. ഇത് ചീത്തത് മാത്രമാകുമ്പോൾ ഉണ്ടാവുന്ന കൂടെ, പിന്നെ അതിൻ്റെ കൂടെ തന്നെ മദ്യപാനവും ഈ ഹൈ കാർബോഹൈഡ്രേറ്റ് സോഫ്റ്റ് ഡ്രിങ്ക്സുകളും മറ്റേതൊക്കെ ഇതിൻ്റെ ഇത്. പിന്നെ വ്യായാമക്കുറവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ദിവസം ഒരാൾ 30 മിനിറ്റ് എങ്കിലും വ്യായാമം ചെയ്യണം എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അതില്ലെങ്കിൽ അതിനുള്ള റിസ്ക് കൂടും. അത് പല ക്യാൻസറുകൾക്ക് പല രീതിയിലാണ്. പ്രോസ്റ്റേറ്റ്, എൻഡോമെട്രിയം, അങ്ങനെ ബ്രസ്റ്റ് ക്യാൻസറിനൊക്കെ വ്യായാമക്കുറവ് ഒരു കാരണമാണ്. അപ്പോൾ ഒബീസിറ്റി, അതായത് വയറിന് തടി കൂടുന്ന പുണ്ണത്തടിയെല്ലാം ക്യാൻസറിൻ്റെ ഹോർമോണുകളുടെ വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ട് ക്യാൻസറിന് റിസ്ക് കൂട്ടുന്നുണ്ട്. ഇൻസുലിൻ ലൈ ഗ്രോത്ത് ഫാക്ടർ, അതായത് ശരീരത്തിൽ ഇൻസുലിൻ്റെ അപന്നായിട്ടുള്ള ഗ്രോത്ത് ഫാക്ടർ ക്യാൻസറിനുകൾക്കും വളരാനുള്ള സാധ്യത കൊടുക്കും. അപ്പോൾ സന്തുലിതാവസ്ഥ, അതായത് ഒരു ബാലൻസ്ഡ് സിസ്റ്റത്തിലേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എല്ലാം തിരിച്ചു പിടിക്കാനുള്ള ശേഷി. ഇപ്പം നമ്മളിപ്പോൾ തടി വെച്ചതുകൊണ്ട് ഇന്നു മുതൽ അയ്യോ ഞാൻ നാളെ റിസ്ക് ഉണ്ട് എന്നുള്ള, തടി പിടിച്ചുകൊണ്ട് മാത്രം ഒരു റിസ്ക്കും കൂടാൻ പോകുന്നില്ല. പക്ഷേ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ പിന്നെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലും വ്യായാമവും ഒക്കെ കൊണ്ടുവരുന്നത് വഴി നമുക്ക് ഡെഫിനറ്റ്ലി ഒരു പരിധിവരെ ഏത് രോഗത്തെയും തടയുന്ന പോലെ ക്യാൻസറിനെയും തടയാൻ പറ്റും. കാരണം വെച്ചാൽ ക്യാൻസർ മാത്രമല്ല ലോകത്തുള്ളൊരു രോഗം, എല്ലാം രോഗങ്ങളാണ്. അപ്പോൾ
1: ഇത്രയും മാറ്റുള്ളൂ, ക്യാൻസർ കുറച്ച് സമയം എടുത്തിട്ടേ മാറുള്ളൂ. മറ്റുള്ള രോഗങ്ങൾ ഒരു പക്ഷേ പെട്ടെന്ന്,
0: പക്ഷേ എന്നാലും മനസ്സിലാക്കേണ്ടത് മാറും,
1: മാറും,
0: മാറില്ല എന്നൊരിക്കലും വിചാരിക്കരുത്. മാറില്ല എന്ന് വിചാരിക്കുന്നിടത്താണ് നമ്മുടെ തോൽവി. പക്ഷേ എല്ലാ രോഗത്തെയും പോലെ പരാജയങ്ങൾ എല്ലാ ഫീൽഡിലും നടക്കുന്നത് പോലെ നമുക്ക് സംഭവിക്കാം. പക്ഷേ ജയപരാജയങ്ങളുടെ ഒരു മൊത്തം കണക്ക് കൂട്ടലാണല്ലോ ജീവിതം. ആരും ഈ ലോകത്ത് സ്ഥിരമായിട്ട് ഇല്ല. പക്ഷേ സ്ഥിരമായിട്ട് ഇല്ല അത്രയും കാലം ഭയക്കാതെ എല്ലാവരുടെയും സന്തോഷം ഏറ്റുവാങ്ങിക്കൊണ്ട് ജീവിക്കാനുള്ള കഴിവല്ല നൽകുമാറാവട്ടെ.
1: ഡോക്ടർ, അതേപോലെ നമ്മൾ ഒരു ഒരു ഹാർട്ട് പേഷ്യൻറ്റിനെ അയാൾ സ്റ്റെൻഡിട്ട്, ഡോക്ടർ നേരത്തെ പറഞ്ഞപ്പോൾ സ്റ്റെൻഡിട്ട് എല്ലാ സ്റ്റെൻഡിട്ട ആളുകളും പൂർണ്ണമായും മറ്റ് ഹൃദ്രോഗങ്ങളിൽ നിന്ന് മുക്തരല്ലല്ലോ.
0: അതെ, ഏത് രോഗത്തെയും പോലെ തന്നെയാണ് അത്. പക്ഷേ നമുക്ക് ഇതിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അപ്രതീക്ഷയുടെ അളവും ഇതിനെക്കുറിച്ച് കാര്യമായി അറിയാത്തത് കൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. പിന്നെ രോഗങ്ങളെല്ലാം മാറുന്നതെന്നൊന്നും ആരും പറയുന്നില്ല. അത് നമുക്കൊരിക്കലും ആർക്കും ഒരു ഫോൾസ് ഹോപ്സ് ഒന്നും കൊടുക്കാനല്ല നമ്മൾ ആരും ഇരിക്കുന്നത്. പക്ഷേ നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്യണം. അതിനാണ് നമ്മൾ നമ്മളെല്ലാം ഓരോരുത്തരെ ഓരോ പർപ്പസിനാക്കിയിട്ടാണല്ലോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് ഇപ്പോൾ ഡോക്ടർ എന്തിനാ പ്രതീക്ഷ വെക്കുന്നത് എന്നോട് പലരും ചോദിക്കുന്നത്. ഞാൻ പ്രതീക്ഷ വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആര് പ്രതീക്ഷ വെക്കുന്നു ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട് തിരിച്ച്. അല്ല, കാരണം എൻ്റെ ജോലി അതാണ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് അയാളെ ഏതെങ്കിലും രീതിയിൽ രക്ഷിക്കാനാണ് ഞാൻ ട്രെയിൻഡ് ആയിട്ടുള്ളത്. അത് ചിലപ്പോൾ രക്ഷിക്കലായിരിക്കില്ല, ചിലപ്പോൾ അയാളുടെ ബുദ്ധിമുട്ടുകൾ കുറച്ചു കൊടുക്കലായിരിക്കും. എന്നാലും ഞാനതിൽ സക്സസ്ഫുൾ ആണെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ നമ്മൾ ഒരു മുൻവ്യതിയോടുകൂടി ഒന്നിനെയും കാണാമല്ല. അങ്ങനെ പലപ്പോഴും പലരെയും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അവരൊന്നും ഈ ലോകത്തൊന്നും ഉണ്ടാവില്ലായിരുന്നു. പലപ്പോഴും നമ്മൾ ഒരു ആ ഹോപ്പും ഇല്ലാന്ന് പലര് ചിലപ്പോൾ പറഞ്ഞു പോയിട്ടുണ്ടാവും. പക്ഷേ ആ ഹോപ്പും ഇല്ലാന്ന് ആരും പറയുന്നതല്ല, നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന പല കാര്യങ്ങളും തെറ്റിദ്ധാരണകളായിരിക്കാം. അപ്പം അത് ആ രീതിയിലല്ല നമ്മൾ ആ ആൾക്ക് ഈ സമയം

0: വലിയ ഉല്ലാസയാത്ര തന്നെ അതാക്കാൻ പറ്റും.
1: യെസ്
0: പിന്നെ ബാക്കിയുള്ളവരുടെ സന്തോഷം കാണുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്.
1: ഒരു ഡോക്ടർ എന്ന നിലക്ക് സ്വാഭാവികമായിട്ടും ഒരു രോഗി ഡോക്ടർ ക്യാബിനിൽ ഒരു 5-10 or 15 minutes ഉണ്ടാവുള്ളൂ, പിന്നീട് അയാൾ ഒറ്റക്കാണ്. അപ്പോൾ ഈ ഡോക്ടറിൽ നിന്ന് കിട്ടുന്ന പ്രതീക്ഷകളും ഒരുപാട് ആശ്വസിപ്പിക്കലാണ് ആ രോഗിക്കുടനീളം. പല രോഗികളെ കാണുമ്പോഴേ അവരിങ്ങനെ പറയും, ഡോക്ടർ പ്രാവശ്യം പോയിട്ട് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ആ ഫുൾ ആ ഒരു അടുത്ത ഡോക്ടറെ കാണുന്ന ദിവസം വരെ ആ ഒരു എനർജിയിലാണ്.
0: സത്യമാണ്, അതിലുള്ള എനർജി നമ്മൾ അവരെ പാക്ക് ചെയ്ത് വിടണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
1: ഇത് തന്നെയാണ് രോഗികളെ ശുശ്രൂഷിക്കുന്ന ആളോടും ആൾക്കാരോടും പറയാനുള്ളത്.
0: കറക്റ്റ്. കാരണം വെച്ചാൽ നമ്മൾ ഇപ്പോൾ നമുക്ക് എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് രോഗിയെ ശുശ്രൂഷിക്കുന്നത്. ഇപ്പം നമ്മുടെ ജീവിതത്തിലെ പല തിരക്കുകളും ചിലപ്പോൾ നമ്മളെ ശുശ്രൂഷയെ ബാധിക്കാം. പക്ഷേ അപ്പോൾ ആലോചിക്കേണ്ട കാര്യം, നമ്മളെക്കാളും വലിയൊരു പ്രശ്നത്തിലുള്ള ആളാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. അപ്പോൾ അത് നമ്മളെ പ്രശ്നത്തെ, എന്ത് പ്രശ്നങ്ങളാണെങ്കിലും നമ്മൾ അവരെ തഴയാൻ പാടില്ല. കാരണം വെച്ചാൽ അവരത്രയും പ്രശ്നത്തിലായിരിക്കും നമ്മുടെ മുമ്പിൽ. അപ്പം ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. കാരണം വെച്ചാൽ നമുക്ക് ലീവുകളോ മറ്റോ അതൊക്കെ എടുക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും, അപ്പം ഡോക്ടർമാരുടെ ജീവിതം അത്ര സുഖകരമല്ല. പക്ഷെ അത് ഞങ്ങൾക്ക് അവസാനം തോന്നുമ്പോൾ അവരുടെയൊക്കെ സന്തോഷം കാണുമ്പോൾ ഞങ്ങളും ഹാപ്പിയാണ്.
1: ഓക്കെ, ഇൻഷാല്ലാ ഇനി കൂടുതൽ ആളുകൾക്ക് ഒരു ആശ്വാസം കിട്ടുന്ന രീതിയിൽ ഡോക്ടറുടെ ബാക്കിയുള്ള ലൈഫിൽ അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഡോക്ടർ, നമ്മുടെ ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ, പിന്നെ അത് പല ഇപ്പോൾ കുറച്ച് നേരത്തെ തന്നെ കണ്ട് തുടങ്ങിയിട്ടുണ്ടല്ലോ, അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? അതല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ചെറുപ്പം ഇപ്പം നേരത്തെ തിരിച്ചറിഞ്ഞാൽ പലതും അറിയാം.
0: സ്ക്രീനിങ് പ്രോഗ്രാം ഇപ്പോഴും ഒരു നേരത്തെ തിരിച്ചറിയുന്നതുകൊണ്ട് ചിലപ്പോൾ അത് നമുക്ക് ഓവറോൾ ലൈഫ് സ്പാനിനെ എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യും. കാരണം പ്രോസ്റ്റേറ്റ് ക്യാൻസർ പലപ്പോഴും അതൊരു സ്ലോലി ഗ്രോയിങ് ട്യൂമറാണ്. വളരെ റെയറായിട്ട് മാത്രമേ അത് ഭയങ്കര ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു ട്യൂമറായി. പക്ഷേ ഇപ്പോൾ ചെറുപ്പക്കാരിൽ കാണുന്ന പ്രോസ്റ്റേറ്റ് ക്യാൻസർ കുറച്ചും കൂടിയും അഗ്രസീവ് ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ വളരെ ചെറുപ്പത്തിൽ വരുമ്പോൾ അത് നമ്മൾ ജനിതകമായിട്ടുള്ള കാരണമാണ്. നമ്മൾ ഫാമിലിയിൽ ഉണ്ടായതാണോ, അത് ചില ജനിതകമായിട്ടുള്ള മ്യൂട്ടേഷൻ വരുന്നത് വഴി പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് റിസ്ക് കൂടാം. ഇപ്പോൾ ഫാമിലിയിൽ കുറേ ആൾക്കാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാക്കുന്ന ഒരു ബ്രാക്ക ജീൻ മ്യൂട്ടേഷൻ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് വഴി വെച്ചേക്കാം. അങ്ങനെയുള്ളവർ യൂഷ്വലി ഹൈ ഗ്രേഡ് ക്യാൻസേഴ്സ് ആയിരിക്കും. അപ്പോൾ ആ അത് ഒരു 50 വയസ്സിന് താഴെയുള്ളവർക്ക് വരെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വന്ന് പിടിച്ചേക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ, അങ്ങനെ ഒരു ഫാമിലിയിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാൻസറുകളുടെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമ്മൾ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ കുറിച്ച് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് നോക്കുകയും പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്യാൻ, നമുക്ക് അതിൻ്റെ എലിവേഷൻ എത്രത്തോളം സീക്വൻസിങ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ഇത് വളരെ ഏർലി തന്നെ കണ്ടുപിടിക്കാനും, MRI സ്കാൻ പോലുള്ള സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഏർലി 1 centimeter താഴെ ഉണ്ടാകുമ്പോൾ തന്നെ അതിനെ കണ്ടുപിടിച്ച് സർജറി പോലെയോ അല്ലെങ്കിൽ റേഡിയേഷൻ അല്ലെങ്കിൽ മരുന്നുകൾ വെച്ച് നമുക്കതിനെ പൂർണ്ണമായും ക്യൂർ ചെയ്ത് പോകാൻ പറ്റും. പ്രോസ്റ്റേറ്റ് ക്യാൻസറൊക്കെ ഏർലി സ്റ്റേജിൽ കണ്ടുപിടിച്ചാൽ പൂർണ്ണമായും മാറുന്ന ഒരു രോഗം തന്നെയാണ്.
1: അപ്പം പേടിയല്ല വേണ്ടത്, നേരത്തെ തിരിച്ചറിയാനുള്ളൊരു മനസ്സും, എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ അത് സംശയം പറയേണ്ട ആളുകളടുത്ത് പറഞ്ഞ് ക്ലിയർ ചെയ്യണം എന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന് ഉടനീളം എനിക്ക് മനസ്സിലായത്.
0: ശരിയാണ്.
1: ഓക്കെ ഡോക്ടർ, അപ്പോൾ നമുക്ക് സമയം വളരെ പരിമിതമാണ്. ഡോക്ടർക്കും തന്നെ ഇന്ന് ഇതുവരെ ഒരു ഒരു ക്യാബിനിലിരുന്ന് പേഷ്യൻസിൻ്റെ കൂടെ ആയിരുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ പീസ് റേഡിയോ ശ്രോതാക്കൾക്കൊപ്പം ഒരുപാട് നമ്മൾ ചർച്ചയിലുടനീളം ഒരു അക്കാഡമിക് ലെവലിലുള്ള കാര്യങ്ങൾ സംസാരിച്ച്, മറിച്ച് കുറേ പോസിറ്റീവ് എനർജി കിട്ടുന്ന രീതിയിൽ കുറേ ആശ്വസിപ്പിക്കലും അതുപോലെ തന്നെ ആശങ്കകളകറ്റ തെറ്റിദ്ധാരണകളകറ്റ എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു 2 episodes ചെയ്തിട്ടുള്ളത്.
0: എനിക്ക് തോന്നാൻ ഞാൻ സംസാരിക്കാൻ അങ്ങനെയുള്ള കാരണം, ഇപ്പോൾ ഇന്ന് നമുക്ക് ഈ അക്കാഡമിക് ലെവലിലുള്ളത് പല രീതിയിലും കിട്ടും.
1: അതെ, യൂട്യൂബിൽ
0: ഇഷ്ടംപോലെയുണ്ട്, സെർച്ച് ചെയ്താൽ കിട്ടും പലതും നമുക്ക് അറിയുന്നതാണ്. പക്ഷെ എന്നാൽ കൂടെ നമ്മളത് ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഓർക്കുന്നില്ല. ഈ ജീവിതശൈലിനെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ പറയുമ്പോഴേ എല്ലാവർക്കും അറിയാം ഇതൊക്കെ മോശമാണ്. പക്ഷെ എന്നാലും അടുത്ത ബോർഡ് കാണുമ്പോൾ വയറിൻ്റെ ഉള്ളിൽ മെല്ലെ. അപ്പോൾ അത് എന്താ പ്രശ്നം? പിന്നെ ലൈഫിലെ സ്ട്രെസ്സാണ് ഇതിനൊക്കെ കാരണം, സമയക്കുറവ്. സന്തോഷം എളുപ്പത്തിൽ കിട്ടാനുള്ള ഒരു എളുപ്പ വഴി ഇപ്പം ഞാനടക്കം കഴിക്കലാണ്, ഭക്ഷണം കഴിക്കലാണ്. കാരണം വെച്ചാൽ മറ്റേതൊക്കെ ആകുമ്പോൾ നമുക്ക് സന്തോഷം, എക്സസൈസ് ചെയ്യുമ്പോഴേ കുറച്ച് കഷ്ടപ്പെട്ടാലേ നമുക്ക് സന്തോഷം കിട്ടുള്ളൂ. ഇത് ഒരു ചെന്നിരുന്ന ഒരു 5 minutes കൊണ്ട് തന്നെ നമ്മൾ ഹാപ്പിയാവും. അപ്പോൾ ആ ഒരു ഹാപ്പിനെസ്സിലേക്കാണ് എല്ലാവരുടെയും ശ്രമം. അപ്പോൾ അത് വേറെ കുറച്ചുകൂടി കഷ്ടപ്പെട്ട് നേടുന്നതാണ് നല്ലത്. കൂടെ തന്നെ ഭക്ഷണം കഴിക്കരുത് എന്നല്ല, കഴിക്കണം, എല്ലാവരും ഒരുമിച്ച് പോയി കഴിക്കണം, ഒരാൾ മാത്രമായിട്ട് കഴിക്കരുത്.

0: കാരണം എന്താ വെച്ചാൽ അങ്ങനെ ആകുമ്പോൾ നമ്മൾ കഴിക്കുന്നതിൻ്റെ അളവും
1: കുറയും,
0: ബാക്കിയുള്ളവരുടെ സന്തോഷവും കൂടും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വ്യായാമം ചെയ്യാനുള്ളൊരു വഴിയും കൂടി കാണണം. അത് കഴിക്കുന്നത് തെറ്റല്ല, കാരണം ഓൾ ടുഗദർ ലൈഫ് ഈസ് ഓൾ എബൌട്ട് നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളും. അപ്പോൾ തെറ്റായ കാര്യങ്ങളല്ലെങ്കിൽ നമുക്ക് ചെയ്യുന്നതിന് തെറ്റൊന്നുമല്ല. പക്ഷേ ഹാപ്പിനെസ് ആവാൻ വേണ്ടി എന്നും എന്നും രാത്രി ഇത് പോയി കഴിക്കുന്ന ഒരു സ്വഭാവത്തിൽ നിന്ന് നമ്മൾ മാറി, ഇപ്പം വീണ്ടും നമ്മളെ ടർഫ് ഗ്രൗണ്ടുകളൊക്കെ കാലിയായി തുടങ്ങി, നമുക്ക് വ്യായാമങ്ങൾ കുറഞ്ഞു തുടങ്ങി. ഒരു പരിധിവരെ നമ്മുടെ ഇൻഫെക്ഷനും മറ്റേതൊക്കെ കാരണങ്ങളായിരുന്നു, കോവിഡൊക്കെ വന്നതിന് ശേഷം നമ്മളൊന്ന് ഉൾവെലിഞ്ഞിട്ടുണ്ട്. പക്ഷേ തിരിച്ച് നമ്മൾ വ്യായാമത്തിന് കൂടുതൽ ശ്രദ്ധയൂന്നി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഭക്ഷണം അത്യാവശ്യമൊക്കെ കഴിക്കാം. കഴിക്കാതെ പണിയാണ്, പക്ഷെ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരു പരിധി വിട്ട് നമ്മൾ മുമ്പൊന്നും കഴിച്ചിട്ടില്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നല്ലതായിരിക്കില്ല.
1: യെസ്, അപ്പോൾ ഒരുപാട് ഉപദേശങ്ങൾ കൂടി ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുന്നത്. ഇൻഷാല്ലാ മറ്റൊരു ദിവസം മറ്റൊരു വിഷയത്തിൽ നമുക്ക് സംസാരിക്കാം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ ഫവാസ് ആയിരുന്നു. അദ്ദേഹം പെരിന്തൽമണ്ണ ആർഷിഫ ഹോസ്പിറ്റലിൽ കൺസൾട്ടൻ്റ് ഓങ്കോളജിസ്റ്റായിട്ട് ആണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തെ നമ്മുടെ പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി പ്രത്യേകം നന്ദി പറയുകയാണ്. ജസാക്കല്ലാഹു ഖൈറ, ബറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി
2: വബറകാത്തുഹു. മഷാഅല്ലാ, ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആരോഗ്യവിചാരം. ആരോഗ്യവിചാരം പ്രോഗ്രാമിൽ ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ ഫവാസ് അലി എം, കൂടെ സുഹേർ പാണ്ടിക്കാട്.
3: ولقد خلقنا الإنسان ونعلم ما توسوس به نفسه ونحن أقرب

0: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
1: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിൻ്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. അള്ളാഹുവെ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
2: سيد الاستغفار
0: اللهم أنت ربي لا إله إلا أنت
1: اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهوവേ നീയാണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم انك الله مدي اون الله ആരാധ്യനില്ല, അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു, അവൻ മഹത്തായ സിംഹാസനത്തിന്റെ നാഥനാണ്.
2: اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നാം മറ്റൊരു പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. നമുക്ക് അനുവദിച്ച ഓരോ നിമിഷത്തെയും അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ച് അവനിക്ക് കീഴ്പ്പെട്ട് അവൻ്റെ വിശ്വാസത്തിലായി ജീവിക്കുവാനും പരിപൂർണമായ വിശ്വാസിയായിക്കൊണ്ട് മരണപ്പെടാനും അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അലാ ആലിഹി വഅസ്ഹാബിഹി അജ്മാഇൻ. പീസ് റേഡിയോ മോർണിംഗ് ലൈവ് സെക്ഷനിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് ഞാൻ മൂസ പി പി, എൻ്റെ കൂടെ മുസ്തഫ മദനി. ഇന്ന് 2026 സെപ്റ്റംബർ 15 ഹിജ്റ വർഷം 1448 റബീഉൽ ആഹർ 3, കൊല്ലവർഷം 1202 ചിങ്ങം 30.

0: മുസ്താൻ സാരി, ഞാൻ എൻ്റെ കൂടെ മുസ്തഫ മദനി എന്നാണ് തുടക്കത്തിൽ സൂചിപ്പിച്ചത്. അത് വാക്കിൽ വന്നൊരു പിഴവാണ്. മുസ്തഫ അൻസാരിയാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ നമുക്കേ പ്രഷർ കൂടെ എന്താ ചോദിക്കേണ്ടത്? രാവിലെ എല്ലാവരും ഒക്കെ ചായ കുടിച്ച് അല്ലെങ്കിൽ ചായയൊക്കെ തയ്യാറാക്കിയിരിക്കുന്ന സാഹചര്യമാണ് നമ്മൾ വിചാരിക്കുന്നത് അല്ലേ. ചായക്ക് വേണ്ടി ചില ആളുകൾ അടുക്കളയിലായിരിക്കും, ചിലവർ പള്ളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പുരുഷന്മാരൊക്കെ ആണെങ്കിൽ അധികാരികളൊക്കെ പൂർത്തീകരിച്ച് ഒരു പക്ഷേ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയം അല്ലെങ്കിൽ വീട്ടിലെത്തിയ സമയമൊക്കെ ആയിരിക്കും ഉണ്ടാവുക.
1: വന്ന ആളുകൾ ആരൊക്കെ നമ്മൾ നോക്കിയോ? ഇല്ലല്ലോ,
0: ഇല്ലല്ല, അവർക്ക് പോയിട്ടില്ല.
1: യെസ്.
0: അപ്പം നമുക്ക് ഫീഡ്ബാക്കിൽ പോയിട്ട് തിരിച്ചെത്താതെ ഒന്നുമില്ലേ വേഗം.
1: റുസ്ത കാളികാവ്, മുംതാസ് ബേപ്പൂർ, നൌഷിദ ഷംസുദ്ദീൻ, ജാസ്മിൻ ഐ കെ പുള്ളിപ്പാളം, സഫിയ അടപ്പാള്, സമീറ ഐ പി എം പി പുളിക്കൽ,
0: സീനത്ത് പാലക്കാട്, എം എ ഗഫൂർ പാലത്തിങ്ങൽ, മുഹമ്മദ് സി പി കോലിക്കൽ, അങ്ങനെ ധാരാളം ആളുകൾ മെസ്സേജുമായി മുന്നോട്ട് നമ്മളിലേക്ക് ചേർന്നിട്ടുണ്ട്.
1: അബ്ദു അടുത്തനാട്ടുകര, സഫിയ വി കെ പത്തിപ്പെരിയം, സുബൈദ കുഞ്ഞിമംഗലം,
0: ഹുസൈൻ വി എം അടുത്തനാട്ടുകര ഉപ്പുകുളം, മുഹമ്മദ് സജീർ ഇ, അതുപോലെ സബീല പാലക്കാട്, ഉമേറ തൃശ്ശൂർ വള്ളാറക്കാട്, സൗദ മുട്ടം, ധാരാളം ആളുകൾ. നമ്മളിങ്ങനെ താഴേക്ക് പോകുന്നിടത്തോളം, സോറി, മേലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരുപാട് മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 6 മണിയായപ്പോൾ ലൈവ് സ്റ്റാർട്ട് ചെയ്ത് അവർ ചിന്ത വന്ന് എല്ലാവരും പെട്ടെന്ന് തന്നെ റേഡിയോ തുറന്ന് മെസ്സേജുകളൊക്കെ അയച്ച് ഇങ്ങനെ വരികയാണ്.
1: ഏതായിരുന്നാലും നമുക്ക് ഈ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നത് മധുരം കുറാനൊന്ന് കേട്ടുവരാം.
0: അതെ, ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കേൾക്കുന്നത് വിശുദ്ധ ഖുർആനിലെ സൂറ അശ്ശൂറ വചനം 13 പാരായണം നിർവഹിക്കുന്നത് അഷ്ഷൈഖ് മിശാരി റാഷിദ് അൽ അഫാസി.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മാഷാല്ലാ. മധുരം ഖുർആനിൽ ഇന്ന് നമ്മൾ കേട്ടത് വിശുദ്ധ ഖുർആനിലെ അധ്യായം അശൂറ വചനം 13 പാരായണം നിർവഹിച്ചത് അഷേഖ് മിഷാരി റാഷിദ് അല്ല ഫാസി. അപ്പോൾ ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മതത്തിൽ ഉറച്ചു നിൽക്കുക, അതിൽ നിങ്ങൾ ഭിന്നിച്ചു പോകരുത് എന്നൊരു ആശയമാണ്. അതിൽ അള്ളാഹു പറയുന്നുണ്ട്, നൂഹിനോട് അവൻ അള്ളാഹു കൽപ്പിച്ചരുളിയും നിനക്ക് നാം വഹി നൽകിയിട്ടുള്ളതും ഇബ്രാഹിമിനോടും മൂസായോടും ഈസായോടും നാം കൽപ്പിച്ചരുളിയതും എന്താണോ അതുതന്നെ അവൻ നിങ്ങൾക്ക് മതമായി നിയമിച്ചു തന്നിരിക്കുന്നു. അതായത് ഈ മതത്തെ നിങ്ങൾ നിലനിർത്തണം, അതിൽ നിങ്ങൾ ഭിന്നിച്ചു പോകരുത് എന്ന് ബഹുദൈവ വിശ്വാസികളെ ഏതൊന്നിലേക്ക് നീ വിളിക്കുന്നുവോ അതവർക്ക് വമ്പിച്ച അഥവാ ഭാരപ്പെട്ടതായിരിക്കുകയാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ തൻ്റെ അടുക്കലേക്ക് അവൻ തിരഞ്ഞെടുക്കുന്നു. വിനയപ്പെട്ട് മടങ്ങുന്നവർക്ക് അവൻ തൻ്റെ അടുക്കലേക്ക് മാർഗദർശനം നൽകുകയും ചെയ്യുന്നു എന്നുള്ള ഈ ഒരു വചനത്തിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മിപ്പിക്കുന്നത്.
1: നമ്മൾ പിന്നെ നമ്മുടെ പീസ് ടൈമിലേക്ക് ഒന്ന് പോകുമ്പോൾ ഇന്ന് നമ്മുടെ കൂടെ അൻവർ എൻ ടി മുട്ടിലിൻ്റെ ഒരു ഫീഡ്ബാക്കാണ്, ഈ സമയവും കടന്നു പോകും, ഈ സമയം നമ്മുടേതാണ്, ജീവിച്ചിരിക്കുന്ന ഈ സമയത്താണ് അമലുകൾ ചെയ്യേണ്ടത്. അതിന് പ്രചോദനം നൽകുന്ന പീസ് റേഡിയോ പീസ് എന്ന വാക്കിനെ ജീവിപ്പിക്കുന്നു. ചേർത്ത് പിടിക്കാം ഈ പീസ് റേഡിയോ എന്ന അറിവിൻ്റെ ഗോപുരത്തെ. നല്ലൊരു മെസ്സേജാണ്.
0: അതെ, അൻവർ മുട്ടിലിൻ്റെ മെസ്സേജാണ് നമ്മൾ സൂചിപ്പിച്ചു. തീർച്ചയായിട്ടും ഇതൊരു വെറും വാക്കിലൂടെ അല്ല പീസ് റേഡിയോ എന്നുള്ളത്, അതിൻ്റെ പ്രോഗ്രാമിലൂടെയൊക്കെ കണ്ണോടിക്കുമ്പോൾ തന്നെ ഏതൊരാളേക്കും മനസ്സിന് സമാധാനം ലഭിക്കുന്നു എന്ന് നമുക്കൊരു വാക്കിലൂടെ അദ്ദേഹത്തിൻ്റെ വരികളിലൂടെ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും.

0: ഒരുപാട് ആളുകൾ സ്ഥലം പറഞ്ഞ നേരത്തെ നമ്മൾ വായിച്ചു. ഇപ്പോഴും കൂടുതൽ ആളുകൾ, കുറേയധികം ആളുകൾ സ്ലാം പറഞ്ഞു വന്നിട്ട്. അപ്പം നമുക്ക് അവർക്കൊക്കെ സ്ലാം വേണ്ടി മറക്കല്ല അവർക്ക് വേണ്ടിയിട്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. സ്ലാം പറഞ്ഞ എല്ലാവർക്കും വേണ്ടി നമ്മൾ സ്ലാം മടക്കുകയാണ്.
1: നമുക്കെന്നേ ഇവരോട്, ശ്രോതാക്കളോട് നമുക്കൊരു ചോദ്യം ചോദിക്കാല്ലേ?
0: അതെ,
1: നമ്മൾ ചോദിച്ചിട്ടില്ലല്ലോ.
0: നമ്മൾ ചോദിച്ചിട്ടില്ല,
1: ഒന്നുമില്ല. പ്രത്യേകിച്ച് പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഖുർആൻ ക്ലാസ്സുകളും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാകും, പ്രോഗ്രാമുകളൊക്കെ. പിന്നെ എല്ലാ ആഴ്ചയും കുടുംബസമേതം പങ്കെടുക്കുന്ന, യഥാർത്ഥത്തിൽ ഖുർആൻ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കുടുംബസമേതം പങ്കെടുക്കേണ്ടത് തന്നെയാണ്. പക്ഷേ ചില വീട്ടിലെങ്കിലും അത് നടക്കാതെ പോകുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. പല കാരണങ്ങൾ കൊണ്ടും, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന അതേ രൂപത്തിലേക്ക്, ആ നിലവാരത്തിലേക്ക് അവർ ആദർശപരമായി എത്താത്തത് കൊണ്ടും അങ്ങനെ പല വിഷയങ്ങളുണ്ടാവും. അപ്പോൾ കുടുംബത്തോടൊപ്പം ഖുർആൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന ആരൊക്കെയുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യട്ടല്ലേ?
0: വളരെ നല്ല ഒരു ചിന്തയാണ് നിങ്ങൾ മനസ്സിലേക്ക് ഇട്ട് തന്നിട്ടുള്ളത്. കാരണം ആഴ്ചകൾ തോറും ഖുർആൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ ക്യുഎച്ച്എൽഎസ് നടക്കുന്നവർക്കൊക്കെ ആഴ്ചകളിൽ ഉണ്ടാവും അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ കുടുംബസമേത ഒരു അറിവ് നേടാൻ, അള്ളാഹുവിൻ്റെ ദീന് പഠിക്കാൻ, ഖുർആനെ പഠിക്കാൻ കിട്ടുന്നൊരു അവസരം നമ്മൾ കുടുംബസമേത ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? ഉപയോഗപ്പെടുത്തുന്നവർ ധാരാളം ഉണ്ടാവും തന്നെ നമ്മൾ വിശ്വസിക്കുന്നത് അല്ലേ? പല ആളുകളും ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ കാരണം കൊണ്ടൊക്കെ കുടുംബസമേതം പങ്കെടുക്കാൻ പറ്റാത്തവരുണ്ടോ? എന്തായാലും അത്തരം ക്ലാസ്സുകൾ പങ്കെടുക്കുന്നവരെല്ലാം ഒന്ന് മെസ്സേജ് ചെയ്താൽ വളരെയധികം സന്തോഷമായിരിക്കും. ആയിഷ അങ്ങാടിപ്പുറം, അതുപോലെ തന്നെ സൈനബാം മുല്ലപ്പടി അല്ലേ, അതുപോലെ സാഹിറയു മലപ്പുറം, ഉമൈബ തൃക്കടിയിൽ, ഇവരൊക്കെ സ്ഥലം പറഞ്ഞ് നമ്മളെ കൂടെ വന്നിട്ടുണ്ട്.
1: റുക്സാന ബാലുശ്ശേരി പറയുന്നുണ്ട്, പിന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെയും പോലെ ഇന്നത്തെ പുലരിയിൽ മധുരം ഖുർആനിലൂടെ നമുക്കിടയിലൂടെ കടന്നു വന്ന പീസ് റേഡിയോ അണിയറ പ്രവർത്തകർക്ക് നന്ദി അറിയിക്കേ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അല്ലേ.
0: എം എ ഗഫൂർ പറഞ്ഞാൽ ഞാനൊരു ബ്ലാക്ക് കോഫിയൊക്കെ കുടിച്ചിരിക്കുകയാണ്, അൽഹംദുലില്ലാഹ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. റേഡിയോൻ്റെ കൂടെ ബ്ലാക്ക് കോഫി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലേ.
1: ഓക്കെ,
0: അബിദാക്കാര, അതുപോലെ മുനീർ ചെമ്നാട്, താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നിടത്തോളം കൂടുതൽ കൂടുതൽ ആളുകളുടെ സ്ലാം പറഞ്ഞു വന്നത് കാണാൻ കഴിയുന്നുണ്ട്. കൂടുതൽ കുറേ പുതിയ പേരുകൾ കേൾക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്.
1: ഞാൻ ഇതിൻ്റെ ഇടയിൽ പിന്നെ മുസക്കനോടും അതുപോലെ നമ്മളെ ശ്രോതാക്കളും വേണ്ടി ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓരോ സമയത്ത് ഓരോ പിന്നെ മാധ്യമങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ ഒരു വിവാദങ്ങളൊക്കെ ഇങ്ങനെ കത്തി നിൽക്കാറുണ്ട്. എല്ലാ സമയത്തും എല്ലാ കാലത്തും ഉണ്ട്. അത് ഇന്നലെ തുടങ്ങിയ ചരിത്രങ്ങളുണ്ട്. അപ്പോൾ ഇന്നിപ്പോ ഏറ്റവും വിമർശിക്കപ്പെടുന്ന വിഷയം, രാഷ്ട്രീയപരമായിട്ടും അല്ലാതെ മതപരമായിട്ടും ഒക്കെ വിമർശിക്കപ്പെടുന്ന പല വിഷയങ്ങളും സമൂഹത്തിലുണ്ട്. യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു നമ്മുടെ ഒരു നിലപാട് എന്തായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കണം, ഇത് ശരിക്ക് നമുക്ക് തരുന്ന നമ്മുടെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ജസ്റ്റ് നമുക്ക് ശ്രോതാക്കളോട് നമുക്കൊന്ന് പറയാൻ പറ്റുമല്ലോ.
0: അതെ അതെ.
1: ഇപ്പോൾ റേഡിയോയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ നമുക്ക് മതപരമായിട്ടുള്ള വിഷയത്തിലാണെങ്കിൽ നമുക്ക് പ്രൂഫ് പോയിന്റ് ഉണ്ട് അല്ലേ,
0: സ്പോട്ട്ലൈറ്റ് ഉണ്ട്,
1: സ്പോട്ട്ലൈറ്റ് പൊതു വിഷയങ്ങളെ കുറിച്ചുള്ള ശരിക്കും ഒരു നമ്മുടെ ഒരു നിലപാട്, നമ്മുടെ മീൻസ് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിന്റെ കാഴ്ചപ്പാട്, രാഷ്ട്രീയം രാഷ്ട്രാന്തരികമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ.
0: അതെ, പ്രത്യേകിച്ച് ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന വിശ്വാസിയായ ഒരാളുടെ കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. പലപ്പോഴും ഇത്തരം പൊതു ചർച്ചകളിലൊക്കെ അല്ലെങ്കിൽ പൊതു കാര്യങ്ങളിൽ നമ്മുടെ നിലപാട് എന്തായിരിക്കണം എന്നാണ് സ്പോട്ട്ലൈറ്റിൽ അധികം നമ്മൾ ചർച്ച ചെയ്യാറുള്ളത്. വളരെ എപ്പോഴും നമുക്കൊക്കെ പറ്റുന്ന സംഭവമാണ് ഇങ്ങനത്തെ ഒരു പൊതു വിഷയങ്ങളിൽ ഒരു മുസ്ലിം എന്ന രീതിയിൽ നമ്മൾ എന്താ അഭിപ്രായം പറയാൻ നമുക്ക് വളരെ കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പൊ ഈ സ്പോട്ട്ലൈറ്റ് കേട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിനെ ധാരണ കിട്ടും.
1: ഇനി കുടുംബപരമായ വിഷയങ്ങളിലാണെങ്കിലും അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ തേടുന്ന നൽകുന്ന സ്നേഹം കൂടി നമ്മൾ
0: നമുക്ക് റേഡിയോയിലുണ്ട്.
1: ഇനി ഇതൊക്കെ ലേഖനങ്ങൾ അതുപോലെയുള്ള പിന്നെ രൂപത്തിൽ വായിച്ചെടുക്കാനാണെങ്കിൽ നേർപ്പദം വാരുകയുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം എല്ലാ വിഷയങ്ങളിലും നമുക്ക് ഒരു തെളിച്ചവും വെളിച്ചവും വഴിയും വഴികാട്ടിയുമായി നമ്മുടെ മുമ്പിൽ റേഡിയോ അതുപോലെ നമ്മുടെ സംവിധാനങ്ങളൊക്കെ ഉണ്ട് എന്നത് നമുക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹം തന്നെയാണ് അല്ലേ.
0: ഇത്തരം ധാരാളം സംവിധാനങ്ങൾ നമുക്കുണ്ട്. ഇപ്പൊ പീസ് റേഡിയോ പോലെ തന്നെ നമ്മളെപ്പോഴും അതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടതാണ് ജമീൽ ആപ്പ് അല്ലേ. ജമീൽ നമ്മളെപ്പോഴും പറയാറുണ്ട്, അത് പുതിയ പുതിയ ശ്രോതാക്കൾക്ക് വേണ്ടി കൂടിയാണ് നമ്മൾ ജമീലിനെ എപ്പോഴും ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ജമീലിൽ കയറി ചെല്ലുമ്പോൾ എപ്പോഴും നമുക്കൊരു പുതിയ എന്തെങ്കിലും ഒരു ഫീച്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഒരു പക്ഷേ നേരത്തെ ഉണ്ടാവും, നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ ഇന്ന് പുതിയൊരാവശ്യമായിട്ട് ജമീലിൽ ചെന്ന് തപ്പിയാലോ ചിലപ്പോൾ അതിനകത്ത് കാണും അത്. എനിക്ക് അങ്ങനെ പലപ്പോഴും അനുഭവം ഉണ്ടായിട്ടുണ്ട്.
1: അതെ, നമ്മളേ പിന്നെ പുനർവിട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് നമ്മളൊരു ചോദ്യം കൂടെ ശ്രോതാക്കളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നമ്മൾ ചോദിച്ചു കഴിഞ്ഞു പിന്നെ കുടുംബമായിട്ട് ഖുർആൻ ക്ലാസ്സിലേക്ക് പോകുന്നവർ ജസ്റ്റ് പോകാറുണ്ട് എന്ന ഒറ്റൊരു പ്രതികരണം. രണ്ടാമത്തൊരു ചോദ്യം, നിങ്ങളുടെ പരിചയത്തിലുള്ള ഒരാളുടെ ഫോണിൽ നിങ്ങളൊന്ന് ഇടപെടുന്നൊരു സാഹചര്യം ഉണ്ടാവണം. രണ്ട് കാര്യങ്ങൾ, ഒന്ന് ജമീൽ ആപ്പും ഒന്ന് നമ്മുടെ പീസ് റേഡിയോ. നമ്മുടെ ഒരു സുഹൃത്താണോ, അവൻ്റെ കൂടെ എന്ത് വേണം, ഒരു പീസ് റേഡിയോയും ജമീലും അവൻ്റെ ഫോണിൽ ഉണ്ടാകണം എന്ന ആ ഒരു സ്നേഹബന്ധം നിലനിർത്തുന്ന രൂപത്തിൽ നമുക്ക് നമ്മുടെ സൗഹൃദങ്ങളെ കൊണ്ടുപോകാൻ കഴിയണം. എന്നാൽ നമുക്ക് റീച്ച് ഇട്ടാനൊന്നുമില്ല, അവർക്ക് അവരുടെ ഒഴിവ് സമയങ്ങളെ ഫലപ്രദമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്താനുള്ളൊരു അവസരം നമ്മൾ സൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്.
0: അതെ, അതുപോലെ ഒരു നന്മയുടെ ഭാഗമാകുക എന്നുള്ള, നന്മ മറ്റൊരാളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിൻ്റെ ഒരു പ്രതിഫലം കൂടി നമുക്ക് അതിനകത്ത് കിട്ടും എന്നുള്ളതാണ്. കാരണം പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ സുഹൃത്ത് അല്ലെങ്കിൽ നമ്മുടെ അയൽവാസി ആള് എന്തൊക്കെയോ കാര്യത്തിൽ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ടോ, തിരയുന്നുണ്ടാവും, അയാൾക്ക് ഇതിനൊന്നൊരു മറുപടി കിട്ടുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അയാൾക്ക് എന്തോ ഒരു ആശ്വാസമാക്കി കിട്ടണ്ടേ, അങ്ങനത്തെ സാഹചര്യങ്ങളിലും ഒരുപക്ഷെ നമ്മോട് പറഞ്ഞിട്ടുണ്ടാവില്ല, നമുക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർ, അതുപോലെ രോഗിയായിട്ട് കിടപ്പിലായ ആളുകൾ, പിന്നെ ചിലപ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പ്രയാസമൊന്നും ഉണ്ടാവില്ല, എന്നാലും അയാളുടെ മനസ്സിലെ എന്തൊക്കെയോ ആദികളും വ്യാധികളൊക്കെ ഉണ്ടാവും. അപ്പം അവർക്കൊക്കെ കറക്റ്റ് നമ്മൾ പീസ് റേഡിയോ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്താൽ അവർ ജസ്റ്റ് അത് കേൾക്കാൻ തുടങ്ങിയാൽ തന്നെ അവർക്ക് മനസ്സിന് നല്ല ആശ്വാസം കിട്ടുമെന്നാണ് പല ആളുകളുടെ അനുഭവത്തിൽ നിന്ന് നമ്മൾ പറഞ്ഞു കേൾക്കുന്നതാണ്.
1: തീർച്ചയായിട്ടും. അപ്പോൾ ഒരു നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഒരു കാര്യത്തെ നമ്മൾ വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തലൂടെയാണ് ഇങ്ങനെ കടന്നു പോയത്. ഇൻഷാല്ലാഹ് ഏതായിരുന്നാലും ഈ ഒരു സമയത്ത് നമ്മൾ സമയം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റ് 15 സെക്കൻഡുമാണ് ഈ ഒരു സമയത്ത് നമുക്ക്
0: പുലരിവട്ടം കേട്ടു വരാം അല്ലേ.
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
1: പുലരിവട്ടം പുലരിവട്ടത്തിൽ ബഹുമാനനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നമ്മോടൊപ്പം ചേരുകയാണ്. അദ്ദേഹത്തിൻ്റെ സംസാര വിഷയം ദാമ്പത്യത്തിലെ യാന്ത്രികത.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മൾ ദാമ്പത്യങ്ങളെക്കുറിച്ച് കേൾക്കേണ്ടി വരുമ്പോൾ മിക്കവാറും ദാമ്പത്യങ്ങളെല്ലാം ശരിക്കൊരു വൈകാരികമായിട്ടോ അല്ലെങ്കിൽ സെക്ഷ്വലായിട്ട് ലൈംഗികമായിട്ടോ ഒന്നും പരസ്പരമുള്ള ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ, ബന്ധമില്ലാതെ യാന്ത്രികമായി മാത്രം ജീവിച്ചു പോകുന്നവരാണ് വലിയൊരു ശതമാനം ആളുകൾ. ഒന്ന് സ്നേഹത്തോടുകൂടെ ഒന്ന് മുഖത്തേക്ക് നോക്കുക, അല്ലെങ്കിൽ ഒന്ന് തലോട് ഒന്ന് കൂട്ടിപ്പിടിക്കുക, അല്ലെങ്കിൽ ഒന്ന് അടുത്തിരുന്ന് സംസാരിക്കുക, ഇതൊന്നുമില്ല. എവിടുന്നെങ്കിലൊക്കെ വിളിച്ച് പറയുക, അതേപോലെ തന്നെ മുഖത്ത് നോക്കാതെ പറയാം, എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അങ്ങോട്ട് തർക്കിക്കുക എന്നതിലുപരി വളരെ സ്നേഹപരമായി അല്ലെങ്കിൽ സ്നേഹമയമായി തൊട്ടും തലോടിയും നോക്കിയും ചിരിച്ചും സ്നേഹത്തോടുകൂടെയുള്ള ഒരു വർത്തമാനമുണ്ടല്ലോ, അത് പലപ്പോഴും പല ബന്ധങ്ങളിലും ഇല്ല എന്നുള്ളതാണ്. മറ്റുള്ളവരോടൊക്കെ ഉണ്ടെങ്കിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഇല്ലാതെ പോകുന്നു. മറ്റൊന്ന് അവരുടെ ശാരീരികമായ ബന്ധങ്ങളാണ്. ഇതിനെക്കുറിച്ച് പറയുമ്പോഴും പലപ്പോഴും നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന കാര്യങ്ങളായിരിക്കും കേൾക്കുക. 6 വർഷമായിട്ട് 10 വർഷമായിട്ട് ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നൊക്കെ ആളുകൾ പറയുമ്പോൾ നമുക്കത് അവിശ്വസനീയമായി തോന്നും. ഒന്നിച്ച് ജീവിക്കുന്ന, ഒന്നിച്ചുറങ്ങുന്ന ഒരാണും പെണ്ണും തമ്മിൽ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഇത്തരം ബന്ധങ്ങളില്ലാതെ പോകുമ്പോൾ എത്ര ഗുരുതരമാണ് ഈ കാര്യം. അപ്പോൾ ഈ രണ്ട് നിലക്കുള്ള ബന്ധങ്ങളും ഇല്ലെങ്കിൽ പിന്നെ ദാമ്പത്യത്തിന് എന്താണ് അർത്ഥം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പ്രത്യേകിച്ചും നമ്മൾ ഇസ്ലാമികമായി ചിന്തിക്കുമ്പോൾ ഇത് രണ്ടും ഒരാൾക്ക് അനിവാര്യമാണ്. ഒരാണിൽ നിന്നോ അല്ലെങ്കിൽ ഒരു പെണ്ണിൽ നിന്നോ ഉള്ള സ്നേഹപരമായിട്ടുള്ള പെരുമാറ്റങ്ങളും കാര്യങ്ങളും ഒരാളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്, അല്ലാതെ അയാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതേപോലെ തന്നെ നമ്മുടെ ശാരീരികമായ ആവശ്യങ്ങളും ഇതുപോലെ നിർവഹിക്കപ്പെട്ടു പോകണം. ഇത് മറ്റൊരാളിൽ നിന്ന് നമുക്ക് ആവശ്യപ്പെടാനോ മറ്റൊരാളിൽ നിന്ന് നമുക്ക് വാങ്ങാനോ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇത് നിരാകരിക്കപ്പെട്ടാൽ, ദാമ്പത്യത്തിൽ ഇത് നിരാകരിക്കപ്പെട്ടാൽ അത് സമ്പൂർണമായി നിഷേധിക്കപ്പെടുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഗൗരവതരമായിട്ടുള്ള കാര്യം. അപ്പോൾ പലപ്പോഴും ഒരാൾ അങ്ങനെ ചിന്തിക്കുകയോ അല്ലെങ്കിൽ അതിന് പുറത്ത് വഴി കണ്ടെത്തുകയോ ചെയ്യുമ്പോൾ അവരൻ കൂടെയുള്ള മറ്റേ ആൾ അനാഥമായി പോകുന്നു എന്ന് എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? നമ്മൾക്ക് പരസ്പരം ഭക്ഷണം കിട്ടാത്ത പോലെ അല്ലെങ്കിൽ പരസ്പരമുള്ള സ്നേഹം ലഭിക്കാത്ത പോലെ തന്നെ ഒറ്റപ്പെട്ടു പോകുന്ന, ഏകാന്തമായി പോകുന്ന, ജീവിതത്തിൻ്റെ അർത്ഥം നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളാണ് ഇത്തരം കാര്യങ്ങളെന്ന് കാണാൻ പറ്റും. ഇതിന് രണ്ടിനും ഇസ്ലാം വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, വളരെ വലിയ പ്രാധാന്യമാണ്. അതായത് വഹലക്കനാക്കും അസുവാജ ഇണകളായി സൃഷ്ടിച്ചു, അമിനായാത്തി അനഹലക്കലക്കും ഇന്നം ഫുസിക്കും അസുവാജിനെ തെസ്കുന്നു ഇലേഹ, പരസ്പരം സമാധാന ശാന്തി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് അത് അള്ളാഹു ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചത്, അതിലൂടെയാണ് അത് സാധ്യമാവുക എന്നൊക്കെ ആവർത്തിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. പലപ്പോഴും ഇത്തരം കാര്യങ്ങൾക്ക് മനോഹരമായ ഉപമകളാണ് അള്ളാഹു നമുക്ക് പറഞ്ഞുതരാം. ഒന്ന്, പ്രത്യക്ഷമായി പറയാൻ പരിമിതികളുള്ള വിഷയങ്ങളാവുക, അതേപോലെ തന്നെ നന്നായിട്ട് മനസ്സിലാവേണ്ട വിഷയങ്ങളുമാകുമ്പോൾ ഉപമകൾ അതിനെ സഹായിക്കാൻ, ഉപമകളിൽ എൻ്റെ ആശയങ്ങൾ ഉള്ളിൽ ഒതുങ്ങി നിൽക്കും, ഉപമകൾ വളരെ വ്യക്തത ഉള്ളതായിരിക്കും. ഈ ഇമോഷണലായിട്ടില്ല വൈകാരികമായ അറ്റാച്ച്മെൻറ്റിനെ കുറിച്ച് ഖുർആൻ പറയുന്നതിന് വേണമെങ്കിൽ ഹുന്ന ലിബാസുൻ ലക്കും വ അൻതുൻ ലിബാസുൻ ലഹുന്ന, നിങ്ങൾ അവർക്ക് വസ്ത്രമാണ് അവർ നിങ്ങൾക്ക് വസ്ത്രമാണെന്ന്. അതൊരു വസ്ത്രം എന്ന് പറയുമ്പോൾ എന്താണത്? വളരെ അടുത്ത് നമ്മുടെ എല്ലാ വിയർപ്പും ഗന്ധവും സ്വകാര്യതയും എല്ലാം അറിയുന്ന അടുത്ത് നിൽക്കുന്ന വ്യക്തി, നമ്മളോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തി, അതിൽ തടോടലുണ്ട്, ചേർന്ന് നിൽക്കലുണ്ട്, നമ്മുടെ ജീവിതത്തിലുള്ള ആ ഉള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ടുള്ള ആത്മബന്ധമുണ്ട്, മനോഹാരിതയുണ്ട്, വസ്ത്രം എന്നുള്ളതിലൊരു മനോഹാരിതയുണ്ട്, നമ്മുടെ അഭിമാനങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു, നമ്മുടെ സ്വകാര്യതകൾ മറച്ചു വയ്ക്കപ്പെടുന്നു, എത്ര മനോഹരമാണത്. ഇമോഷണലായിട്ടുള്ള വൈകാരികമായ എല്ലാ ബന്ധങ്ങളെയും ഉൾക്കൊള്ളാൻ ഈ ഒരു പദപ്രയോഗത്തിന് കഴിയുന്നു. സെക്ഷുവലായിട്ടുള്ള ശാരീരിക ബന്ധങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രവാചകൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, വഫി ബുദിക്കും സ്വതക്ക, വഫി ബുദിക്കും സ്വതക്ക, നിങ്ങളിൽ ഒരാൾ ശാരീരിക ബന്ധങ്ങൾ നടത്തുന്നതിൽ നിങ്ങൾക്ക് ധർമ്മമുണ്ട്, പ്രതിഫലമുണ്ടെന്നാണ് പറയുന്നത്. അതൊരു പ്രതിഫലാർഹമായൊരു പുണ്യകർമ്മമാണെന്നാണ്. പലപ്പോഴും പല സ്ത്രീ പുരുഷന്മാരൊക്കെ ചിന്തിക്കുന്നത് ഇതൊക്കെ നമ്മുടെ ആരാധനയ്ക്ക് തടസ്സമാകും, മറ്റു കാര്യങ്ങൾക്ക് തടസ്സമാകും എന്നൊക്കെയാണ്. ഇതൊരു പുണ്യകർമ്മമാണ് എന്ന് ആരും വിശ്വസിക്കുന്നില്ല. അപ്പം ഇവിടെ ചോദിക്കണല്ലോ, ഇതെങ്ങനെ പുണ്യകർമ്മമാകണത്? ഞങ്ങൾ ഞങ്ങളുടെ സന്തോഷത്തിനും ആഗ്രഹത്തിനും വേണ്ടി ചെയ്യുന്നാൽ നിങ്ങൾ ഹറാമ് ചെയ്യുന്നില്ല, അതുകൊണ്ട് നിങ്ങളിത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന് പ്രതിഫലമുണ്ട് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആത്മബന്ധമില്ലാത്ത ഒരു വൈകാരികമായിട്ടോ അല്ലെങ്കിൽ ശാരീരികമായിട്ടോ ഒക്കെ ഉള്ള ഈ അറ്റാച്ച്മെൻറ്റുകൾ ഇല്ലാതെ മുന്നോട്ട് പോകാൻ എന്താ കാരണം? ഒന്ന്, കുട്ടികളൊക്കെയായി, ഇനിയിപ്പോൾ ആ കുട്ടികളെ അനാഥമാക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിതൊരു ഗൗരവമായിട്ടെടുക്കുക. നീ ശബ്ദം കേൾക്കുന്നവരും സംസാരം കേൾക്കുന്നവരൊക്കെ എങ്ങനെ നമുക്കൊരു സ്നേഹപരമായ അറ്റാച്ച്മെൻറ്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, എങ്ങനെ നമ്മുടെ ശാരീരിക ബന്ധങ്ങൾ ഉള്ള പരിമിതികളിൽ നിന്നുകൊണ്ട് എങ്ങനെ വിജയകരമായി കൊണ്ടുപോകാൻ പറ്റും എന്നതിനെക്കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും ജീവിതത്തിന് അർത്ഥമുണ്ടാവുകയും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിതം ആസ്വദിക്കാൻ കഴിയുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമായ കാര്യമാണ്. യാന്ത്രികമായി ജീവിച്ചു മുന്നോട്ട് പോകുന്നത് അപകടകരവും അതേപോലെ തന്നെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളില്ലാത്തതുമാണെന്ന് മനസ്സിലാക്കുക.
0: മഷാല്ലാ, എന്നത്തെയും പോലെ തന്നെ വളരെ മനോഹരമായ ഒരു ടോപ്പിക്കിലുള്ള പുലരിവട്ടം നമ്മൾ കേട്ടു. ബഹുമാന്യനായ ഹരിസ് ബിൻ സലീം ദാമ്പത്യത്തിലെ യാന്ത്രികത എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മോട് ഇതുവരെ സംസാരിച്ചത്.

0: നമ്മൾ നേരത്തെ ചോദിച്ചിരുന്ന ചില ചോദ്യങ്ങൾക്കൊക്കെ ശ്രോതാക്കൾ പ്രതികരിക്കുന്നുണ്ട്. അമിർട്ടി അടുത്തനാട്ട് കരാം, എൻ്റെ ഷാഗയിൽ QHLS-ഉം CRE-യും രണ്ടും എല്ലാം എല്ലാ വെള്ളിയാഴ്ചകളിലും മഗ്രിബ് നമസ്കാര ശേഷമാണ് നടക്കുന്നത്. വീടടച്ച് എല്ലാവരും ഒരുമിച്ചാണ് പോവാറുള്ളത്. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഞാൻ നാട്ടിലുള്ള സമയത്ത് തൊട്ടടുത്ത വീട്ടുകാരെ കൂടി കൊണ്ടുപോയിരുന്നു. അവർക്ക് നടന്നു പോകാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് ഞങ്ങളുടെ വണ്ടിയിലാണ് കൊണ്ടുപോയിരുന്നത്.
1: ഓക്കെ. അതുപോലെ റുക്സാന ബാലശ്ശേരിൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഖുർആൻ ക്ലാസ് പുരുഷന്മാർക്ക് സുബൈക്ക് ശേഷം, സ്ത്രീകൾക്ക് ഉച്ചയ്ക്ക് ശേഷമാണ്. കുടുംബക്കാർക്ക് കോഴ്സ് ആപ്പുകളെ പരിചയപ്പെടുത്തി കൊടുത്ത് കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേർക്കും രണ്ട് സെക്ഷനായിട്ട്, വനിതകൾക്ക് ഇനിയിപ്പോൾ ചില വീടുകളിലൊക്കെ സ്വന്തം വനിതകൾ മാത്രമുള്ള വീടുകളൊക്കെ ഉണ്ട്, അവർക്ക് കൂടി പോകാൻ സൗകര്യമാണ് ഇങ്ങനത്തെ QHLS വനിതകൾക്ക് മാത്രമുള്ള അടുത്തൊക്കെ എത്തിപ്പെടാനൊക്കെ സൗകര്യപ്പെടുമെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്.
0: പിന്നെ വീണ്ടും ഒരുപാട് പേര് ഖുർആൻ ക്ലാസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്.
1: താഴേക്ക് പോകുമ്പോൾ മെസ്സേജ് ഉണ്ട് അല്ലേ. കുടുംബസമേതമല്ല, തിങ്കൾ മുതൽ വെള്ളി വരെ അസറിന് ശേഷം ഒരു മണിക്കൂർ എന്നും ഓൺലൈനിൽ ഒരു 20 പേര് ഒരു ടീച്ചറുടെ കീഴിൽ ക്ലാസ് കേൾക്കുന്നു, ക്ലാസ് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ മിനുവൻ സൂറത്താണ് എടുക്കുന്നത്, അലഹമ്മദില്ല എന്ന് പറഞ്ഞ ജമീല വിക്കെ പുനൂരിൻ്റെ മെസ്സേജ്. അത് ഓൺലൈനിലാണ്, അപ്പോൾ കുടുംബ വീട്ടിലാണെങ്കിലും കുടുംബത്തിൽ കേൾക്കാം അല്ലേ.
0: മൈമൂന തെക്കേപ്പൊയിൽ കരിക്കുളം താമരശ്ശേരി മണ്ഡലം ഈ ഇങ്ങാപ്പുഴ കരിക്കുളം സലഫി പള്ളിയിൽ ഖുർആൻ ക്ലാസ് ഉണ്ടാകാറുണ്ട്, ഞങ്ങൾ പോകാറുണ്ട് എന്ന് പ്രതികരിക്കും.
1: ഓക്കെ. അസ്സലാമു അലൈക്കും. ഞാനും കുടുംബം ഒരുമിച്ചാണ് QHLS പോകാറുള്ളത്. അൽഹംദുലില്ലാന്നുണ്ട് നമ്മുടെ ഇംതിയാസ് മലോയി തിരുവമ്പടി എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അൽഹംദുലില്ല.
0: യാസീൻ ഷെരീഫ് നിറമരുതൂർ, ഞാനും ഭാര്യയും ഉപ്പയും ഉമ്മയും പരവണ്ണ സലഫി സ്കൂളിൽ വ്യാഴാഴ്ച മഗ്രിബിന് ശേഷം നടക്കുന്ന ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളിൽ പങ്കെടുക്കാറുണ്ട്.
1: സഹൽപി എടപ്പലത്തിൻ്റെ ഒരു ജമീൽ ആപ്പുമായി ബന്ധപ്പെട്ടൊരു റിക്വസ്റ്റാണ് വന്നിട്ടുള്ളത്. ജമീൽ ആപ്പിൽ ഖുർആൻ MP3 പരിഭാഷ വേണമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത് ഉണ്ട് എന്നാണ് തോന്നുന്നത്. അത് ഓരോ ഖുർആൻ പരിഭാഷയുടെ ഭാഗങ്ങൾ ഓരോ ഭാഗം എടുത്തതിൻ്റെ ക്ലാസ്സുകളാണ് MP3 ആയിട്ടുള്ളത് തോന്നുന്നത്. അദ്ദേഹം ഉദ്ദേശിച്ചതും അതാണോ ഇനി എന്താണെന്ന് വിശദമായിട്ട് പറയുന്നു വിചാരിക്കുന്നു. ഇൻഷാല്ലാ എന്തായാലും ഇങ്ങനെ ഒരു മെസ്സേജ് നമ്മൾ ജമീൽ ആപ്പുമായി ബന്ധപ്പെട്ട ഡെസ്കിലെ നമ്മൾ അറിയിക്കാം.
0: അപ്പോൾ ഒരുപാട് നമുക്ക് മെസ്സേജുകളുണ്ട്, നമുക്ക് വായിക്കാം ഇൻഷാല്ലാം. ഈ ഒരു സമയത്ത് നമ്മൾ വളരെ ആവേശത്തോടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കാത്തിരിക്കുന്ന, ഏറെ പങ്കാളിത്തത്തോടു കൂടി അതിനെ സ്വീകരിക്കുന്ന മോർണിംഗ് ലൈവ് ക്വിസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 25 മിനിറ്റ്.
1: അതെ, മോർണിംഗ് ലൈവ് ക്വിസിനെ നമ്മൾ പറയുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ സൂചിപ്പിക്കാറുണ്ട് നിങ്ങൾ പേര് എഴുതി അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ സ്ഥലവും കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം ഒരേ പേരിലുള്ള ധാരാളം ആളുകൾ ഉണ്ടാവും. അതുപോലെ ചോദ്യം കേട്ട് കഴിഞ്ഞിട്ട് അതിലെ ഓപ്ഷൻ ഏതാണോ, എ ആണെങ്കിൽ എ, ബി ആണെങ്കിൽ ബി, സി ആണെങ്കിൽ സി, ഡി ആണെങ്കിൽ ഡി, ഇതിലേതെങ്കിലും ഒന്നാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ ഉത്തരം അയക്കേണ്ടത് മോർണിംഗ് ലൈവ് ക്വിസ് എന്ന സെലക്ട് ചെയ്തിട്ടാണ് അയക്കേണ്ടത്. ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയിട്ട് മോർണിംഗ് ലൈവ് ക്വിസ് എന്നുള്ള ലൈവ് ക്വിസ് എന്ന് സെലക്ട് ചെയ്തിട്ടാണ് ഉത്തരം അയക്കേണ്ടത് എന്നുള്ളതാണ്.
0: അതെ, ഇൻഷാല്ലാ ഏതായിരുന്നാലും ഇന്നത്തെ ലൈവ് ക്വിസിലേക്ക് നമ്മൾ പോവുകയാണ്. ചോദ്യം വായിക്കാം. ഹദീസിലെ സനദ് എന്നാൽ എന്തിനെയാണ് കുറിക്കുന്നത്, എന്തിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്നർത്ഥം. ഓപ്ഷൻ എ ഹദീസിൻ്റെ ഉള്ളടക്കം, ബി നിവേദക പരമ്പര, സി ഹദീസിൻ്റെ പുസ്തകം, ഡി റിപ്പോർട്ട് ചെയ്ത സമയം.
1: ചോദ്യം വീണ്ടും കേൾക്കാം. ഹദീസിലെ സനദ് എന്നാൽ എന്തിനെയാണ് കുറിക്കുന്നത് എന്നാണ് ഇന്നത്തെ ചോദ്യം. ഓപ്ഷനായിട്ട് വന്നിട്ടുള്ളത് ഓപ്ഷൻ എ ഹദീസിൻ്റെ ഉള്ളടക്കം, ബി നിവേദക പരമ്പര, സി ഹദീസിൻ്റെ പുസ്തകം, ഡി റിപ്പോർട്ട് ചെയ്ത സമയം.
0: ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ഹദീസിലെ സനദ് എന്നാൽ എന്തിനെയാണ് കുറിക്കുന്നത്? ഓപ്ഷൻ എ ഹദീസിൻ്റെ ഉള്ളടക്കം, ബി നിവേദക പരമ്പര, സി ഹദീസിൻ്റെ പുസ്തകം, ഡി റിപ്പോർട്ട് ചെയ്ത സമയം. വളരെ ഫാസ്റ്റാണ്.
1: മെസ്സേജുകളിങ്ങനെ
0: റെഡി ആയി നിൽക്കുകയാണ് അല്ലേ.
1: കൗണ്ട് ഇങ്ങനെ കൂടുന്നില്ല.
0: ഏതായാലും ചെറിയ ചെറുതല്ല. കുറേ അബദ്ധങ്ങളും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇതൊക്കെ ഒരു പുതിയ പിന്നെ അറിവായിട്ട് ചിലർക്കെങ്കിലും ലഭിക്കുമെന്നുള്ളത് സംശയമല്ല ഹദീസുമായി ബന്ധപ്പെട്ട്.
1: അപ്പോൾ നിങ്ങൾ പറഞ്ഞവർക്ക് തന്നെ ചില ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടാവും, ചില ആൾക്കാർക്ക് ഒരു പക്ഷേ കൺഫ്യൂഷനായി പോകാൻ സാധ്യതയുണ്ട്.
0: അതെ,
1: ഓരോരുത്തർക്ക് അവരുടെ വിഷയത്തിലുള്ള അറിവിനനുസരിച്ചിരിക്കും ഉത്തരത്തിൻ്റെ ടഫും ഈസിയും ഒക്കെ. എന്നാലും ബീപ് ശബ്ദം അവസാനിച്ചിട്ടുണ്ട്.
0: അവസാനിച്ചു. അപ്പോൾ നമുക്ക് പിന്നെ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരവും വിജയികളെയും നമുക്ക് പ്രഖ്യാപിക്കേണ്ടതുണ്ട്. നമുക്ക് ഉത്തരം വളരെ വൈകാതെ നമുക്കൊന്ന് സൂചിപ്പിക്കാം അല്ലേ?
1: അതെ,
0: ഇൻഷാ അള്ളാ.

0: നമുക്കേ സാധാരണ നമ്മൾ പറയാറുണ്ട് ഫീഡ്ബാക്കിൽ മോർണിംഗ് ലൈവ് കിസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അയക്കേണ്ടതെന്ന് അല്ലേ. പക്ഷെ ഒരുപാട് പേര് ഇന്ന് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ചുള്ള പരിപാടിയിലേക്ക് അങ്ങനെയൊക്കെ മാറി അയച്ചിട്ടുണ്ട് തോന്നുന്നു.
1: സെലക്ഷൻ ഫീഡ്ബാക്ക് പോയിട്ട് പ്രോഗ്രാം സെലക്ട് ചെയ്യുന്നിടത്ത് ലൈവ് കിസിന് പകരം വേറെ എന്തോ സെലക്ട് ചെയ്ത് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലേ.
0: അതെ, ഇവിടെ സെറീന വി പി വളാഞ്ചേരി, ഞങ്ങൾക്ക് ശനിയാഴ്ച മകരീമിന് ശേഷമാണ് QHLS ഉണ്ടാവല്, കുടുംബസമേതമാണ് പോകാറുള്ളത്. ഇവിടെ നമ്മളേ മുസ്ക നമ്മളീ പിന്നെ ഇതിങ്ങനെ വായിക്കുന്നതിലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും എന്തപ്പം ഇങ്ങനെ കുറേ ഞാൻ പങ്കെടുക്കാറുണ്ട്, ഞങ്ങൾ പോകാറുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് എന്തിനാ എന്ന് ചിലപ്പോൾ ഇനി ആർക്കെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചോദ്യത്തിന് കൃത്യമായ ചില ഉദ്ദേശങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ നമ്മുടെ കുടുംബത്തോടൊപ്പമാണ് പോകേണ്ടത് എന്ന ഒരു ആലോചനയും ചിന്തയും നമുക്കുണ്ടാവും തന്നെയാണ്. രണ്ടാമത്തൊരു വിഷയം, ഒരുപക്ഷെ ഈ ഒരു പിന്നെ പിസ്റേഡിൻ്റെ മോർണിംഗ് ലൈവിലൊക്കെ പങ്കെടുക്കുന്ന ആളുകളാണെങ്കിലും ഖുറാൻ ക്ലാസ്സിൻ്റെ ദിവസത്തിൽ ചിലപ്പോൾ അവിടെ എത്തിപ്പെടാത്ത ആളുകളുണ്ടായിരിക്കാം, പൊതുവേ ഉണ്ടാവില്ല നമ്മളൊരു വിശ്വാസം. ഇപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്കൊരു പുനർവിചാരണക്ക് വേണ്ടിയിട്ടും അതേപോലെ ഇന്ന സ്ഥലത്തൊക്കെ ഇത് നടക്കുന്നുണ്ട് എന്നത് പുതിയ ശ്രോതാക്കൾക്ക് അറിയണം എന്നുള്ളൊരു ഉദ്ദേശം കൂടിയാണ്.
1: പിന്നെ ഇതിനകത്ത് എന്താന്ന് പലപ്പോഴും സംഭവിക്കുന്നൊരു കാര്യം, ഇപ്പം നമ്മൾ വളരെ കുറച്ചൊക്കെ ഏജായ മാതാപിതാക്കളൊക്കെ ആണെങ്കിൽ അവർ കൃത്യമായിട്ട് പി സി കേൾക്കുന്നുണ്ടാവും, അതുപോലെ പിന്നെ ഇതുപോലെ QHLS പോകുന്നുണ്ടാവും, വിജ്ഞാനവേദിനൊക്കെ. പക്ഷെ നമ്മളെ മക്കളെയൊന്നും മക്കളെയൊന്നും ഇതിൽ കൂട്ടൂല. അപ്പം അതിന് നമുക്കുള്ളിൽ തന്നെ ഒരു കാരണം തോന്നുകയാണ്, അയാൾക്ക് അവന് പഠിക്കാണ്ടല്ലേ, അവൾക്ക് കുറേ നാളെ പരീക്ഷ ഉണ്ടല്ലേ, ഈ ആഴ്ച പരീക്ഷ ഉണ്ട്, കുറേ പഠിക്കാണ്ട്. അപ്പം അവർ വീട്ടിലിരുന്നോട്ടെ, ഇപ്പോഴത്തെ പല രക്ഷിതാക്കളും എന്താ വെച്ചാൽ ഒരു മൊബൈൽ കൂടി അവിടെ കൊടുത്തിട്ട് ഞങ്ങളിന്ന് QHLS കഴിഞ്ഞു വരാം അല്ലെ, വിജ്ഞാനവേദി കഴിഞ്ഞു വരാം എന്ന് പറഞ്ഞിട്ട് അവർ ഇതിന് പുറപ്പെടുകയും ബാക്കി കുടുംബത്തിലെ വളർന്നു വരുന്ന ഈ കുട്ടികളുടെ കുട്ടികളാണെങ്കിലും യുവാക്കളാണെങ്കിലും അവരെ ഇതിലേക്ക് ക്ഷണിക്കുക പോലും, അല്ലെങ്കിൽ ഒന്ന് നിർബന്ധപൂർവ്വം നിങ്ങളും പോരെ നമുക്ക്
0: ആവശ്യമാണെന്നുള്ളത് നമുക്ക്
1: തോന്നുന്നില്ല, അതാണ് പ്രശ്നം. അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് ഒരു ചിന്തയിലേക്ക് കൊണ്ടുവരാനും കൂടി നല്ലതാണ് ഇത്തരം കാര്യങ്ങൾ എന്നുള്ള. പിന്നെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ പല സ്ഥലങ്ങളും പുതുതായി ചിലപ്പോൾ QHLS തുടങ്ങിയതുണ്ടാവും, കുറേ കാലങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ടാവും, അതല്ലാതെ പുതിയ ഭാഗങ്ങളിലൊക്കെ തുടങ്ങിയതുണ്ടാവാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് ആളുകൾക്ക് അറിയാൻ പറ്റും.
0: ഇനി തുടങ്ങാത്ത സ്ഥലത്ത്
1: തുടങ്ങാനുള്ള ഒരു
0: പ്രചോദനം കൂടിയാണ്. ഞങ്ങളിപ്പോൾ ആകെ 10 ആളുള്ളൂ, 10 ആള് മതി അല്ലേ, 10 ആൾ തന്നെ അവിടെ ഉള്ള ആളുകൾക്ക് ഇത് കേൾക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.
1: പിന്നെ അതുപോലെ തന്നെയാണ് നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞു, കാരണം ചില ആളുകൾക്ക് ഇതിന്റെ ഗൗരവം അറിയില്ല, റേഡിയോ ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ, പക്ഷെ QHLS ഞാൻ എന്തിനാ പോകുന്നു എന്നുള്ളത്. ഖുർആൻ നമ്മൾ പഠിക്കണം അല്ലേ, അതൊരാഴ്ചയിൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറാണ് ഒരു ക്ലാസ് പലപ്പോഴും പല സ്ഥലങ്ങളിലും QHLS ഉണ്ടാവുക. അതിന് നമ്മൾ ബോധപൂർവം നമ്മൾ ഷെഡ്യൂളിലത് കയറ്റിയിട്ട് ആ ദിവസം വരുമ്പോൾ ആ സമയത്ത് എനിക്ക് ഇല്ല, ഞാൻ അതിന് വരണില്ല, എനിക്ക് അവിടെ ഖുർആൻ ക്ലാസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇന്റേണലി നമ്മളൊരു പേഴ്സണൽ കാര്യം പ്ലാൻ ചെയ്യുകയാണെങ്കിലും അയ്യോ അന്ന് QHLS അപ്പം ആ സമയം വേണ്ട, അങ്ങനെ നമ്മളെ ചിന്തയിൽ വരണം. ഒരു ഗൗരവപൂർവ്വമായിട്ട് നമ്മളൊരു പ്ലാനിങ്ങിൽ
0: ഷെഡ്യൂൾ അല്ലേ. അതായത് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതിൽ ചെറിയൊരു ക്ലാരിറ്റി കൂടെ കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ പീസ് റേഡിയോ കേൾക്കുമ്പോൾ അതും അധിക സമയം പീസ് റേഡിയോ കേൾക്കുന്ന എനിക്ക് ഇനിയിപ്പോൾ എന്തിനൊരു ഖുർആൻ ക്ലാസ് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. ഇവിടെ അതിൻ്റെ ഒരു പുണ്യം പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ആ ഒരുമിച്ച് കൂടലിനും അവിടുന്ന് നമ്മൾ കൂടെ ഓതുന്നതിനും അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതിനും ആശയങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നതിനൊക്കെ പുണ്യമാണ് അല്ലേ. അപ്പോൾ വ്യത്യസ്തമാണ് ഓരോ കാര്യങ്ങൾ. പിന്നെ മാത്രമല്ല അത്തരത്തിലുള്ള ആളുകൾ ഒരുമിച്ചിരിക്കുന്ന ഒരുമിച്ച് കാണാനും ഒക്കെയുള്ള അവസരങ്ങൾ നമുക്ക് ആഴ്ചയിൽ കിട്ടണം,
1: ആഴ്ചയിൽ കിട്ടുന്നുണ്ട്. നമ്മൾ സാമൂഹികപരമായ ഒരു ഇടപെടലാണ് ശരിക്കും അത്. പിന്നെ അത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അതിലേക്ക് പോകുമ്പോഴുള്ള ഒരു നിയ്യത്ത്, അപ്പൊ അതിലേക്ക് പോകുന്ന ഓരോ സ്റ്റെപ്പുകളും നമുക്ക്
0: അതെ
1: അതിന്റെ പ്രതിഫലം കിട്ടും. അവിടെ ചെന്നിരിക്കുമ്പോൾ മലക്കുകളുടെ പ്രാർത്ഥന കിട്ടും, ധാരാളം അതിനെ കുറിച്ച് ആലോചിച്ചാൽ
0: സംഗതികളുണ്ട്,
1: നമുക്കത് ഒഴിവാക്കാൻ തോന്നൂല. അത് അങ്ങനെ നമ്മളെ ഉള്ളിൽ കയറണം, ബോധ്യപ്പെടണം.
0: അമിരട്ടി എടത്തനാട്ടുകാരെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഒരു അയൽവാസിയെ കൂടി കൂട്ടി കൊണ്ടുപോകാനുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ വളരണം അല്ലേ. ഇൻഷാ അള്ളാ അള്ളാഹു എല്ലാവർക്കും അവനവൻ ചെയ്യുന്ന കാര്യങ്ങൾ ആത്മാർത്ഥമായി ചെയ്യാനുള്ള തോഫീക്ക് പ്രദാനം ചെയ്യും.
1: തിരുവമ്പാടിയിൽ എല്ലാ ശനിയാഴ്ചയും മാരുവിന് ശേഷമാണ് QHLS. എൻ്റെ ഹസ്ബൻഡ് ആണ് അവിടെ ക്ലാസ് എടുക്കുന്നത്. ഞങ്ങളും കുട്ടികളും ഒരുമിച്ചാണ് ക്ലാസ്സിന് പോകാറ്. മഷാല്ല, അതും വളരെ ഒരു മാതൃകയാണ്. പലപ്പോഴും QHLS എടുക്കുന്ന അധ്യാപകർ അവർ ഒറ്റക്ക് പോയിട്ട് ക്ലാസ് എടുത്ത് പോയിരുന്നുണ്ടാവും. അവരുടെ ഫാമിലി ചിലപ്പോൾ നാട്ടിൽ ചിലപ്പോൾ പങ്കെടുക്കുന്നുണ്ടാവും, പങ്കെടുക്കാത്തവരുണ്ടാവും. പക്ഷേ ഇത് നമുക്ക് തീർച്ചയായിട്ടും ഒരു മാതൃകാപരമാണ്. എടുക്കാൻ പോകുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ മക്കളെയും ഫാമിലിയെയും കൂട്ടിയിട്ട് പോകുന്നു എന്നുള്ളത് ഷിയ ഷാദിയ ബിൻത് അബ്ദുള്ള തിരുവമ്പാടി എന്നാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്.
0: അതോടൊപ്പം സ്വീകരിക്കട്ടെ. ആമീൻ. അതോടൊപ്പം ഈ കുടുംബത്തോടൊപ്പം പോകണമെന്ന് വലിയ ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആദർശപരമായിട്ടുള്ള ഒരു അറിവില്ലായ്മ കൊണ്ടും അല്ലെങ്കിൽ അതിൽ ആ ഒരു പിന്നെ നിലവാരത്തിലേക്ക് ചിന്തിക്കാൻ, എന്നാൽ അതേ സമയത്ത് ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളെ വീട്ടിൽ തന്നെയുള്ള ആളുകൾ ഒരു മരണം നടന്ന വീട്ടിലേക്ക് അതിൻ്റെ പല പ്രത്യേക ദിനങ്ങളായിട്ടുള്ള മൗലൂദ് പോലുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. നമ്മളെ കുടുംബത്തിൽ പോലും ഉണ്ടല്ലോ, നമ്മളെ വീട്ടിൽ പോലും ചില വീടുകളിലൊക്കെ ആ ഒരാൾ മാത്രമേ ചിലപ്പോൾ എല്ലാത്തിനും ഉണ്ടാവുള്ളൂ അല്ലേ. മറ്റുള്ള ആൾക്കാർ എല്ലാ വിധത്തിൻ്റെയും ചെറുക്കിൻ്റെയും പരിപാടിക്ക് പോകുന്നുണ്ടാവും. അപ്പോൾ അത്തരം ആളുകളോടൊക്കെ മടുത്തിട്ട് നമ്മൾ പിന്മാറി നിൽക്കാൻ ഒരിക്കലും നിൽക്കരുത്. പറഞ്ഞ് നമ്മൾ ക്ഷണിച്ചുകൊണ്ടേയിരിക്കുക അല്ലേ. നമ്മുടെ മുമ്പിൽ ക്ഷണത്തിൻ്റെ ഉദാഹരണങ്ങൾ കുറെ ഉണ്ടല്ലോ പ്രവാചകന്മാരുടെ.
1: നമുക്ക് ഷെഡ്യൂളിലേക്ക് തിരിച്ചു പോകാൻ തോന്നുന്നു. അടുത്തായിട്ട് നമ്മൾ 1 മിനിറ്റ് ടോക്ക് ആണ് കേൾക്കുന്നത്. ഇന്നത്തെ 1 മിനിറ്റ് ടോക്ക് 1012 മക്കൾ നന്നാവാൻ ഇങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ 1 മിനിറ്റ് ടോക്കിന്റെ ടോപ്പിക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ല. മക്കൾ നന്നായി കാണണമെന്ന് ആഗ്രഹിക്കാത്ത മാതാപിതാക്കളില്ല. ഈ കാലഘട്ടത്തിൽ തിന്മകൾ പെരുകുന്ന സ്കൂളുകളും ക്യാമ്പസുകളും തിന്മകളുടെ ഒരു കേന്ദ്രമായി മാറുന്ന ഒരു ദുരവസ്ഥയിലാണ് കാലഘട്ടം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മുടെ മക്കൾ നന്നായി കാണണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് കൃത്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നമ്മൾ നൽകണം. അത് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ലുഖ്മാനിലൂടെ തൻ്റെ മകന് നൽകുന്ന ഉപദേശം, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ല, എൻ്റെ പൊന്നുമകനെ എന്ന് വിളിച്ചുകൊണ്ട് വാത്സല്യത്തോടുകൂടി പറയുന്ന ഉപദേശം നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കണം. ആത്മാർത്ഥമായി കൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ മകനു വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളും വിശുദ്ധ ഖുർആനിൽ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഉപദേശങ്ങൾ നൽകുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
1: ആമീൻ.
0: നല്ലൊരു വിഷയമാണ് അല്ലേ എന്ന് പറഞ്ഞത് അബ്ദുറൌഫ് അലിക്കമ്മയാണ് നമ്മളിപ്പോൾ ഉണ്ടായിരുന്നത്. ഈ വിഷയത്തിലേ നമുക്കൊക്കെ സംഭവിക്കുന്ന ചെറിയൊരു അബദ്ധം എന്താ അറിയോ, നമ്മളിപ്പോൾ നമ്മളേറെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ നല്ലൊരാളാണ് എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാവും. നമ്മളെ
1: ഉള്ളിൽ അങ്ങനെയാണ് ആളെ കുറിച്ച് തോന്നിയേക്കുക.
0: അതായത് ഇപ്പോൾ ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ഒരാൾ, അയാളെ മുമ്പിൽ എൻ്റെ കുട്ടികൾ ഇങ്ങനെ ആവണം എന്ന് നമ്മൾ ചിന്തിക്കുന്ന വലിയ അബദ്ധമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ അവരുള്ളൊരു പ്രസൻ്റ് ഉള്ള ഒരു സ്ഥലത്തൊക്കെ നമ്മളെ കുട്ടി എന്തെങ്കിലും അബദ്ധം ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് അവനെ തച്ച് അല്ലേ തല്ലിയിട്ടൊക്കെ എന്ത് ചെയ്യും നമ്മൾ പെരുമാറുക. അപ്പോൾ നമ്മളെ പ്രശ്നം എന്താണ്, ഞാൻ നല്ലൊരാളാണെന്ന് എന്നെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരാളുടെ മുമ്പിൽ എൻ്റെ കുട്ടി നല്ലതുപോലെ അല്ലെങ്കിൽ അത് എനിക്ക് മോശമല്ലേ എന്നൊരു ചിന്ത വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തിട്ട് ഓ നമ്മളെ കുട്ടിയാണെന്നുള്ള ഒരു ബന്ധം പോലും മനസ്സിലോർക്കാത്ത രൂപത്തിൽ പെരുമാറുന്ന ആളുകളുണ്ടാവും. യഥാർത്ഥത്തിൽ അത്തരം സമയത്ത് നമ്മൾ ഈ വളരെ ഗുണകരമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രാർത്ഥിക്കുക, ഏറ്റവും നല്ല ഉപദേശം നൽകുക.
1: ഏറ്റവും നല്ല
0: അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളായിട്ടൊരു അറ്റാച്ച് ഉണ്ടാവണമെങ്കിൽ നമ്മൾ അത് മാത്രമേ പരിഹാരമുള്ളൂ. ഇന്നത്തെ 1 മിനിറ്റ് ടോക്കിൽ നല്ലൊരു
1: ടോപ്പിക്കാണ്. അതെ, അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഇത് കേൾക്കണം, ഷെയർ ചെയ്യണം. അതുപോലെ സോഷ്യൽ മീഡിയകളിലൊക്കെ വരുമ്പോൾ അതിനകത്ത് നിങ്ങൾക്കുള്ള നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.

0: ഇതായിരുന്നാലും ഈ ഒരു സമയത്ത് സാധാരണ നമ്മൾ ശ്രോതാക്കളുമായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംസാരിക്കുന്ന പ്രത്യേകിച്ച് സംസാരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഈ ഒരു സമയത്ത് പിന്നെ നമ്മളൊക്കെ ചിന്തിച്ചു പോകുന്ന അല്ലെങ്കിൽ ചിന്തിച്ചിട്ടുള്ള പല അനുഭവങ്ങളിൽ നിന്നും കേട്ടിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ സഹോദരിമാരുടെ ഒരവസ്ഥ. സ്ത്രീകൾ അവർ ശരിക്ക് ഞാൻ കേട്ടിട്ടുണ്ട് പുരുഷന്മാരെക്കാളും നല്ല മനക്കരുത്തുള്ളത് ശരിക്ക് സ്ത്രീകൾക്കാണെന്ന് പറയാറുണ്ട്. പുരുഷന് എപ്പോഴും ഒരു കായികമായിട്ട് ഒരു പിന്നെ ശേഷി കൂടുതൽ പുരുഷന്മാർക്ക്, അതുകൊണ്ട് സൃഷ്ടിപ്പിൽ അങ്ങനെ തന്നെയാണ്. പക്ഷെ മനസ്സുകൊണ്ട് ചില കാര്യങ്ങളെയൊക്കെ ഉൾക്കൊള്ളാനും അതിനെ തരണം ചെയ്യാനും പിടിച്ചു നിൽക്കാനും ഏറെ കഴിവുള്ളവർ സ്ത്രീകളാണ് എന്ന് പറയുന്നതിലൊരു തെറ്റില്ല. കാരണം ഒരുപാട് സഹോദരിമാർ അവരുടെ ഏറ്റവും നല്ല സമയത്ത് അവരുടെ കൂടെ ജീവിച്ചിരുന്ന ഭർത്താക്കന്മാർ മരണപ്പെട്ടിട്ട് എത്രയോ ആളുകൾ അവർക്കുള്ള രണ്ടും മൂന്നും മക്കൾ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് മക്കളൊക്കെ ഉള്ള ചെറിയ പ്രായത്തിൽ തന്നെ അവരൊക്കെ പിന്നെ ഒരു കല്യാണം പോലും കഴിക്കാതെ അവരെ പിന്നെ ജോലിക്ക് പോയിട്ടും ഒക്കെ വളർത്തി പഠിപ്പിച്ച് വലുതാക്കി അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്ത്രീകളെ സഹോദരികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിങ്ങനെ ആലോചിച്ച ഒരു സംഭവം എന്താ വെച്ചാൽ, ഇന്നലെ എൻ്റെ കൂടെ പഠിച്ച പ്രിയപ്പെട്ട സുഹൃത്ത് യാസർ മാഷാല്ലാ ദുബായിൽ നല്ലൊരു ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പം ഇന്നലെ അവൻ്റെ ഭാര്യ ഒരു അറ്റാക്ക് ഒന്ന് മരണപ്പെട്ടു. ഇവന് പിന്നെ നാട്ടിലേക്ക് എത്തിയിട്ടില്ല കേട്ടോ, ഇപ്പോൾ എത്തുന്നുള്ളൂ. പേപ്പർ കാര്യങ്ങളൊക്കെ ഏകദേശം അങ്ങനെ റെഡി വരുന്നുണ്ട്. അപ്പോൾ ഒരു വയസ്സ് തികയാത്ത ഒരു കുട്ടിയുണ്ട്, പിന്നെ യു കെ ജിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്, രണ്ട് പെൺമക്കളാണ്, ചെറിയ രണ്ട് പൈതങ്ങൾ. അപ്പോൾ അതൊക്കെ അതാണ് തീരുമാനങ്ങളാണ്, നമ്മളത് ഉൾക്കൊണ്ടേ തീരൂ. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് എന്താ വെച്ചാൽ, ഞങ്ങൾ ഈ വാർത്ത അറിഞ്ഞ ഉടനെ അറ്റാക്കാണ് സംഭവിച്ചത്, ചെറിയ പ്രായമുള്ളൂ അവൾക്കും, ചെറിയ പ്രായമാണ്, ഞാനും ഇപ്പോൾ വലിയ പ്രായമൊന്നുമില്ല, മക്കളും ചെറുതാണ്, ഇതൊക്കെ ഓരോ സാഹചര്യങ്ങളാണല്ലോ. അപ്പോൾ പിന്നെ ഒരാണെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പ്രത്യേകിച്ച് കല്യാണം കഴിച്ച് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു ഭാര്യ, അതായത് അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും മാതാപിതാക്കളും ഒക്കെ കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞാൽ എന്ന് പറഞ്ഞുകൂടാ, മാതാപിതാക്കൾക്ക് അവരുടേതായ സ്ഥാനം, ഭാര്യയ്ക്ക് ഭാര്യൻ്റെതായ സ്ഥാനം, പ്രത്യേകിച്ച് ഒരുമിച്ച് ജീവിക്കുമ്പോണ്ടാകുന്ന ആ സ്നേഹവും കുട്ടികളുടെ ആ ഒരു കളിയും തമാശകളും ഒക്കെ കണ്ട് ആസ്വദിക്കുന്ന ഒരു ജീവിതം എന്ന് പറയാം. അപ്പം അതിൻ്റെ ഇടയിലാണ് അള്ളാഹു കൂടെ ഉള്ള ഒരാളെ തിരിച്ചു വിളിക്കുന്നത്. ഏതായാലും സുഹൃത്തിന് അള്ളാഹു ക്ഷമയും ഒക്കെ പ്രദാനം ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ കുടുംബത്തിനും ഒക്കെ, ഇവരുടെ യാസറിൻ്റെ സഹോദരി എൻ്റെ കൂടെ സ്കൂളിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പം ഇന്നലെ ഒരു മണിവരെ ഞങ്ങളുടെ കൂടെ ഉണ്ട്, സ്കൂളിലുണ്ട്. പിന്നെ പെട്ടെന്നാണ് ഈ വാർത്ത കേട്ട് വീട്ടിലേക്ക് പോണതൊക്കെ. അപ്പോൾ വളരെ ഒരു നമുക്ക് എന്താ പറയുക, ഷോക്ക് ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. പക്ഷേ നമ്മളിതൊക്കെ പ്രതീക്ഷിക്കണമല്ലോ, ലൈഫിൽ ഇപ്പോൾ അതൊക്കെ പ്രതീക്ഷിക്കണമല്ലോ. അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് അടുത്ത സെക്കൻഡിൽ വാർത്ത വരുന്ന എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ, അത്ര നമുക്കൊരു സംഗതിയുള്ളൂ. പക്ഷേ ഞാനിതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്, തിരിച്ച് സ്ത്രീ സമൂഹത്തിൽ എത്ര ആളുകൾ ഇത്തരം ഭർത്താക്കന്മാർ മരണപ്പെട്ടതിന് ശേഷവും പല ദുഃഖഭാരങ്ങൾ കൊണ്ടും പിന്നെ ഒരു കല്യാണം തന്നെ വേണ്ട എന്ന് തീരുമാനിച്ച് ആ മക്കളുടെ ഉമ്മയായി വളർത്തി അവരെ വലുതാക്കി, ഒരു പക്ഷേ ആ മക്കൾ വളരെ നന്ദിയുള്ള മക്കളായി ജീവിക്കും, ഉമ്മയുടെ പ്രയാസങ്ങളും ജീവിച്ച് വന്ന ഞങ്ങൾ വളർത്തിയ സാഹചര്യങ്ങളെന്നൊക്കെ അതൊക്കെ തിരിച്ച് നല്ലപോലെ ജീവിക്കുന്ന മക്കളുണ്ട്, തിരിച്ചാകുന്നതുമുണ്ട്. അത് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. ഇൻഷാല്ലാ ഏതായാലും സ്ത്രീകളുടെ ഈ ഒരു കരുത്തും മനക്കരുത്തും ഒക്കെയാണ് നമ്മൾ ഇങ്ങനെ എനിക്ക് ഓർമ്മ വന്നത് ഇന്നലെ പെട്ടെന്ന് കേട്ട സമയത്ത്.
1: അതെ, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ആ സഹോദരിക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ മരണപ്പെട്ട്. അതുപോലെ പറഞ്ഞ വളരെ കറക്റ്റാണ്, നമ്മൾ സമൂഹത്തിൽ ഇന്ന് കണ്ടുവരുന്ന വളരെ കൃത്യമായൊരു മെസ്സേജ് അതിനകത്തുണ്ട്. ചെറിയ പ്രായത്തിൽ ഭർത്താവ് മരണപ്പെട്ടാലും പല സ്ത്രീകളും, ഭൂരിഭാഗം സ്ത്രീകളും വിവാഹം കഴിക്കാറില്ല, പുനർവിവാഹം കഴിക്കാറില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. കാരണം അവർ പിന്നീട് അവരുടെ ആ കുടുംബം, ആ കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ഒരു പക്ഷേ കുട്ടികളാവാത്തവരിനി വീണ്ടും വേറെ വിവാഹം കഴിച്ചെങ്കിലേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ രണ്ടോ അതിൽ കൂടുതലോ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ സ്ത്രീകൾ പലപ്പോഴും അവരിൽ ഒതുങ്ങി കൂടുതലാണ്. ആ കുട്ടികളെ നല്ലപോലെ വളർത്തി അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് അവർ വലുതായി വരുമ്പോൾ എനിക്ക് അങ്ങനെ അവരുടെ കൂടുതൽ ഒരു ജീവിതം അങ്ങനെ സ്വപ്നം കണ്ടിട്ട് അങ്ങനെ കഴിയാറാണ്. പിന്നെ പുരുഷന്മാരെ സംബന്ധിച്ചും ചില ആളുകളൊക്കെ ഉണ്ട് പുനർവിവാഹം കഴിക്കാത്തവരുണ്ട്. പക്ഷേ അത് ഈ ഏജിൻ്റെ ഒരു പ്രശ്നം വരും. ഇപ്പോൾ യങ്സ്റ്റ് ആയിക്കുന്ന സമയത്തൊക്കെ ചില ആൾക്കാർ പിന്നെ ബാഹ്യമായ പ്രഷർ ഉണ്ടാവും. വീട്ടിൽ നിന്ന് തന്നെ പറയും ഞാൻ ഒരു വിവാഹം കഴിക്കണം, ഇങ്ങനെ ഒറ്റ തടിയേറ്റ് എത്ര കാലം കഴിയാം, എന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാണെങ്കിൽ ആള് വേണ്ടെന്നുള്ള സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാർക്ക് സമൂഹത്തിൽ തന്നെ പ്രഷർ കൊടുക്കും വിവാഹം കഴിക്കണം എന്നുള്ള. അത് പിന്നെ ഞാനൊരു നമ്മുടെ ജവഹർ സാറാണെന്നാണ് ഒരു ഇത് കേട്ടിട്ടുണ്ടായിരുന്നു. ഒരു 65 വയസ്സായ ഒരു ഉപ്പാനെ മക്കള് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഉപ്പരത്ത് കൗൺസിലിന് കൊണ്ടുവന്നൊരു കാര്യം. അപ്പം അതൊക്കെ പിന്നെ ശരിക്കും വ്യക്തിപരമാണത് അല്ലേ. നമുക്കിപ്പോൾ നമ്മുടെ ഇണയോടുള്ള ഭാര്യയോടുള്ള ഒരു സ്നേഹം ഇതും അത് അവൾ മരണപ്പെട്ടു കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമുക്ക് പിന്നെ മനസ്സിലുണ്ടാവും അതേ സ്ഥാനത്തേക്ക് വേറെ ഭാര്യനെ വേറൊരാളെ കാണാൻ നമുക്ക് കഴിയൂല. അങ്ങനത്തെ പുരുഷന്മാരുണ്ട്. എന്നാലൊരു പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ മറന്ന് പിന്നെ ഈ ഇപ്പോൾ സമൂഹം പറയുന്ന പോലെ തന്നെ എനിക്കൊരാവശ്യമാണല്ലോ, ഞാൻ പ്രായമായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ അവർ കിടപ്പിലായാൽ എന്നെ നോക്കാൻ ആരാ, മക്കളൊക്കെ ഒരു പക്ഷേ അവർ ജോലി കാര്യങ്ങൾ അങ്ങനെ പോകുന്നൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ പുരുഷനെപ്പോഴും ഒരു തുണ അത്യാവശ്യമായിട്ട് ഫീൽ ചെയ്യും. സ്ത്രീകളെ സംബന്ധിച്ച് അവർ ഒറ്റയ്ക്ക് തന്നെ സർവൈവ് ചെയ്യാനുള്ള ഒരു മനക്കരുത്ത് അവർക്കുണ്ട്. അതാണ് നിങ്ങൾ തുടക്കത്തിൽ സൂചിപ്പിച്ചത്, അങ്ങനത്തെ ഒരു മനക്കട്ടി എന്നുള്ള കാര്യം സ്ത്രീകൾക്ക് കൂടുതലാണ്. കാരണം തനിച്ചാണെങ്കിലും എവിടെയെങ്കിലും ഇപ്പോൾ രക്ഷിതാക്കളെ കൂടിയാണെങ്കിലും അവരങ്ങനെ കഴിഞ്ഞു പോകാനുള്ളൊരു മനക്കരുത്ത് അവർക്കുണ്ട്. പുരുഷന്മാരെ സംബന്ധിച്ച് എപ്പോഴും ഒരു ഇണ വേണം എന്നുള്ളൊരു ഫീല് ഉണ്ടാവും കുറേ മുന്നോട്ട് പോകുമ്പോൾ എന്നുള്ളതാണ്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വളരെ കുറച്ച് ആൾക്കാർ തന്നെ ചിന്തിക്കാറുള്ളൂ ഇനി വേണ്ട. അപ്പോൾ പലപ്പോഴും 60-65 കഴിഞ്ഞിട്ടും ആൾക്കാർ വിവാഹം കഴിക്കാറുണ്ട്. എന്നാൽ എനിക്കിനി ഞാൻ വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് തീരുമാനിക്കുന്ന ആൾക്കാരുണ്ട്. എനിക്ക് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവരെ ഉമ്മ മരിച്ചിട്ട് ശരിക്കും കുറേ കൊല്ലമായിക്കണം, ഇപ്പോഴും അദ്ദേഹം വിവാഹം കഴിച്ചില്ല. 3 മക്കളെ പറയുമ്പോൾ പെൺകുട്ടികൾ പോലില്ല. ഈ ആൺകുട്ടി ഇവർ കൂടിയിട്ടാണ് പിന്നെ ഭക്ഷണം തയ്യാറാക്കുക, ജോലിക്ക് പോകണതിൻ്റെ മുന്നേ ഉപ്പ പിന്നെ ഇപ്പോൾ ജോലിക്കൊന്നും പോകുന്നില്ല, ഉപ്പാക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോകും, തിരിച്ച് വരുമ്പോൾ പിന്നെ വേറെ ഫുഡ് ഉണ്ടാക്കും. അതിൽ ഒരാളിപ്പോൾ 2 മുന്നെയാണ് കല്യാണം കഴിച്ചത്, അതുവരെ ഒരു പെണ്ണ് ആ വീട്ടിലില്ല. 3 ആണുങ്ങളും ഉപ്പയുമായിട്ട് അങ്ങനെ കഴിഞ്ഞാൽ അങ്ങനത്തെ ആൾക്കാരുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. പക്ഷെ ഭൂരിഭാഗം ആൾക്കാരും മറ്റൊരു വിവാഹത്തെ കുറിച്ച് ആലോചിക്കുന്നവരോ അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്നവരോ ആളുകളാണ്. അതിന് ഒരു കാരണം ഇതാണ്, സമൂഹത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് തന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ മക്കൾ തന്നെ ചിലവർ പറയും മുതിർന്ന മക്കളൊക്കെ ആണെങ്കിൽ ഉപ്പ ഒരു കല്യാണം കഴിച്ചോ എന്ന്, ഉപ്പാന്റെ കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾ എപ്പോഴും ഞങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റൂല

അങ്ങനത്തെ സംഭവം നമ്മൾ കേട്ടില്ലേ, വെറുതെ പിന്നെ കച്ചറ ഉണ്ടാക്കിയിട്ട് വെറുതെ തമാശക്ക്, പക്ഷെ അതിങ്ങനെ ഒരു വെറുതെ മിണ്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കിടക്കുന്ന കോലത്തിലാവും. ഇങ്ങോട്ട് രാവിലെ നിൽക്കുമ്പോൾ ഭയങ്കര സങ്കടമായിരിക്കും അതൊക്കെ. ഒരാൾ നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ ഭാര്യയോട് എന്നല്ല, നമ്മളെ ഏറ്റവും അടുത്ത ബന്ധത്തിൽ അറിയുന്ന അറിവിലുള്ള ഒരാളോട് നമ്മൾ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ശരിക്ക് ആ ഒരു പിണക്കം അല്ലെങ്കിൽ ഒരു തെറ്റ് തിരുത്തിയിട്ട് കിടന്നുറങ്ങാൻ ശരിക്കും നമ്മൾ ശ്രമിക്കണം എന്നൊരു സന്ദേശം നമുക്ക് ഇതിൽ നിന്നൊക്കെ കിട്ടും. ഏതായാലും ഇന്ന് നമ്മളെ പുലരിവട്ടത്തിൽ ആരിസ് മൗലവി പറഞ്ഞതുപോലെ യാന്ത്രികമല്ലാത്ത ദാമ്പത്യ ജീവിതം നയിക്കുന്ന ആളുകൾക്ക് ഇതിലൊക്കെ വലിയ ഈ പിന്നെ വിട പറയില്ല, അല്ലെങ്കിൽ മരണത്തിലൊക്കെ വലിയ സങ്കടങ്ങൾ ബാക്കിയാകും. ഏതായാലും അള്ളാഹു നമുക്ക് പെട്ടെന്നുള്ള മരണങ്ങൾ നൽകാതെ അള്ളാഹു ഏറ്റവും റാഹത്തായി ആ രൂപത്തിൽ മരിക്കാനുള്ളൊരു തോഫീക്കിനെ പ്രദാനം ചെയ്യട്ടെ നമുക്ക് പറയാം.

അപ്പം നമുക്ക് ഇനി ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ കൂടി കേട്ടിട്ട് ഫീഡ്ബാക്കിലേക്ക് പോകാൻ തോന്നുന്നു അല്ലേ? ഇൻഷാല്ലാ. അപ്പോൾ ഇന്ന് ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ അധ്യായം 33 സൂറ അൽ അഹ്സാബിലെ ആയത്ത് 66, 68, 66 മുതൽ 68 വരെയുള്ള വചനങ്ങളുടെ സ്റ്റാറ്റസ് വീഡിയോ ആണ് നമ്മൾ കേൾക്കുന്നത്.

മഷാല്ല. നമ്മൾ കേട്ടത് ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ ആണ്. ധാരാളം ദിവസങ്ങളായി നമ്മൾ ഇത്തരം സ്റ്റാറ്റസ് വീഡിയോ നമ്മുടെ ഫോണുകളിലൊക്കെ എത്തുന്നുണ്ട്, നമ്മുടെ മുന്നിലെത്തുന്നുണ്ട്. അപ്പോൾ നമ്മളത് കേൾക്കാനും മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും സ്റ്റാറ്റസ് ഒക്കെ ആക്കാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക.

0: മുഹമ്മദ് തോണിയിൽ പുല്ലിശ്ശേരി. അസ്സലാമു അലൈക്കും. എൻ്റെ നാട്ടിൽ ക്യു എച്ച് എൽ എസ് എല്ലാ ആഴ്ചകളിലും മാഗ്രിബിന് ശേഷം ഇഷാ വരെ പള്ളിയുടെ മുകളിലുണ്ട്.
1: ചൊവ്വാഴ്ചകളിൽ
0: യെസ്. പള്ളി ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ലേ? കഴിഞ്ഞിട്ടില്ല. പണി പൂർണ്ണമായും തീർന്നിട്ടില്ല. 30% പണി ബാക്കിയുണ്ട്. പി ആർ ഫാമിലിക്ക് ആർക്കെങ്കിലും പള്ളിപ്പണിയിലേക്ക് സംഭാവന താല്പര്യമുണ്ടെങ്കിൽ സ്വീകരിക്കുന്നതാണ്. നല്ല മാഷാല്ല. എന്തായാലും അവരുടെ ആഗ്രഹം പോലെ പള്ളിയുടെ വർക്കുകളൊക്കെ പെട്ടെന്ന് തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
1: പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാക്കട്ടെ എന്ന് പറഞ്ഞ് ശ്രോതാവ് മെസ്സേജ് അയച്ചിട്ടുണ്ട്.
0: പിന്നെ നമുക്ക് ഈ ഷക്കീല എന്താണ് ആതിരമ്പുഴേ, അവര് പറയുന്നത് അവര് ഭർത്താവ് മരിച്ചിട്ട് ഏകദേശം 17 വർഷമായി. 3 പെൺകുട്ടികളായിരുന്നു. അവരൊക്കെ അവര് ചെറിയൊരു ജോലിക്കൊക്കെ പോയിട്ട് കല്യാണം കഴിപ്പിച്ചു. ഈ മരിച്ച പെൺകുട്ടിക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, ആമീൻ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അദ്ദേഹം പറഞ്ഞതേ ഇപ്പോ 3 പെൺകുട്ടികളാണ് ഭർത്താവ് മരിക്കുന്ന സമയത്ത്. പക്ഷെ അവര് കഷ്ടപ്പെട്ട് അവരെ വളർത്തി വലുതാക്കി. ആ ഒരു ജീവിത കാലഘട്ടത്തിലൊക്കെ ചിലപ്പോൾ പല ആക്ഷേപങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഭർത്താവ് മരിച്ചിട്ട് ഓളിങ്ങനെ തെണ്ടി നടക്കാന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും, കേട്ടിട്ടുണ്ട്.
1: സമൂഹം വളരെ നെഗറ്റീവ്.
0: അതെ അതെ അതെ. ഭർത്താക്കന്മാരില്ലാത്തവരെ കുറിച്ച് വളരെ മോശമായിട്ട്

0: പറയുന്ന ഒരുപാട് പേരുണ്ട്, ഡയലോഗ് വളരെ നെഗറ്റീവ് ഡയലോഗ്സ് പറയുന്ന. പക്ഷേ അവരുടെ ആ ഒരു സ്ഥാനത്ത് ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുമ്പോൾ ഒരു പെണ്ണ് നമ്മളെപ്പോഴും ഒരു ആണിൻ്റെ കെയർ വേണം വേണം ഒപ്പമല്ലാതെ പോകരുത് എന്നൊക്കെ പറയുന്ന ഒരു പെണ്ണ് പിന്നെ ജീവിതം ഉന്തിത്തള്ളുന്നത് അവർ ചെയ്യുന്ന ചെറിയൊരു ജോലിയിലൂടെയാണ്. പിന്നെ സമൂഹം സഹായിക്കാം, പക്ഷെ എന്നാലും അല്ലേ,
1: പക്ഷേ അവിടെയും സമൂഹം വേറെ കണ്ണിലൂടെയാണ് ഇവരെ കാണുന്നത്. ഇപ്പം എന്തെങ്കിലും സഹായിക്കുന്ന സമയത്തും അവർക്ക് വളരെയധികം ആരുടെയും സഹായം സ്വീകരിച്ചാൽ ഭയങ്കര പ്രയാസം ഉണ്ടാവാറുണ്ടെന്ന് പറഞ്ഞു എൻ്റെ ഒരു ഭാര്യ. അതുപോലെ എൻ്റെ ഭാര്യ എന്നോട് ഒരാൾ ഇതുപോലെ സംസാരിച്ച് എന്നോട് ഒരിക്കൽ അവർ പറയുന്നുണ്ടായി
0: നേരിട്ട് സ്വീകരിക്കുമ്പോഴുള്ള
1: പ്രയാസങ്ങളുണ്ടെന്നുള്ളത് വളരെ അത്രയും വളരെ ഇതായിട്ടാണ് സമൂഹം അവരെ കാണുന്നത് എന്നുള്ളതാണ് അന്നാണ് നമുക്ക് എൻ്റെ ബോധ്യപ്പെട്ടത്. എന്തായാലും അത്തരം ആളുകൾക്ക് വളരെ ഇമാനോടുകൂടി തന്നെ മുന്നോട്ട് പോകാനുള്ള സഹായിക്കട്ടെ വിധവകളായിട്ടുള്ള ആളുകളെ.
0: അമീർ ടിയുടെ ഒരു മെസ്സേജ് കൂടെ, എൻ്റെ ഉമ്മ ഒരുപാടുണ്ട്, എൻ്റെ ഉമ്മ ഒരു ദിവസം പോലും മുടങ്ങാതെ കൂലിപ്പണിയെടുത്താണ് ഞങ്ങളെ മൂന്ന് മക്കളെയും വളർത്തിയത്. ഉപ്പ വളരെ ചെറുപ്പത്തിൽ തന്നെ റബ്ബിൻ്റെ വിളിക്കുത്തരം നൽകി. എൻ്റെ ഉമ്മാക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ.
1: പിന്നെ നമുക്കൊരു മെസ്സേജ് വന്നത്, എൻ്റെ വണ്ടിയുമായി ഞാൻ ഖുർആൻ ക്ലാസ്സിന് പോകുമ്പോൾ എനിക്ക് ഒരുപാട് ആളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു, അയൽവാസികളെ പോലും ഒരുപാട് വിളിക്കുന്നു, പക്ഷേ വരാൻ ആരും തയ്യാറല്ല, ഒരു കാരണവശാലും പള്ളിയിൽ കയറാൻ തയ്യാറല്ല എന്നുള്ളതാണ് പറഞ്ഞിട്ട് വെട്ടത്തൂരിൽ നിന്ന് ഹാരിഫ MP ഒരു മെസ്സേജാണ്. അത് നല്ലൊരു മനസ്സാണ്, കാരണം ഒരു നമ്മളൊരു നന്മയിലേക്ക് പോകുമ്പോൾ കൂടെ ആളുകളെ കൊണ്ടുപോകുക എന്നുള്ളത്, പക്ഷെ ആൾക്കാർ തന്നെ പള്ളിക്ക് പണിയിൽ കയറാൻ പറ്റുമോ എന്ന് ഇപ്പോഴും സംശയിച്ചിരിക്കുകയാണ്, അതാ പ്രശ്നം.
0: റുക്സാന ബാലുശ്ശേരി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഭാര്യ ഭർത്തൃ ബന്ധത്തിന് പറ്റിയുള്ള പുലരിവട്ടം 1 മിനിറ്റ് ടോക്കിലൂടെ മക്കളെ പറ്റിയും പറഞ്ഞു തന്ന പീസ് റേഡിയോക്ക് നന്ദി എന്ന് പറയണം. ഓക്കെ, ഐഷ നാദാപുരം, ഞങ്ങളുടെ ക്ലാസ് ഇന്ന് 7 മണിക്ക് ശേഷമാണ്. അബ്ദുള്ള സലഫിയാണ് ക്ലാസ് എടുക്കുന്നത്. മിനുവിനെടുത്ത് അത്രയും ഭാഗം അർത്ഥ സഹിതം പഠിച്ചു, ഇനിയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. എടുത്ത അത്രയും പഠിച്ചു എന്ന്
1: പറഞ്ഞല്ലേ. ശക്കീല അതിരമ്പഴങ്ങളും മെസ്സേജ് അയച്ചില്ലല്ലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ വബറകാത്തു. ഞാനും ഹസ്ബൻഡും
0: അവരെ ഞാൻ വായിച്ചത്
1: മക്കളൊക്കെ.
0: ആ കുടുംബത്തെ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, ക്ഷമയും സഹനവും കൊടുക്കട്ടെ. പുരുഷന്മാരെക്കാൾ ഒരുപാട് സ്ത്രീകൾ പിന്നീട് കുടുംബം ഏറ്റെടുത്ത് നടത്താറുണ്ട്. കുട്ടികളെ ഒറ്റക്ക് നോക്കാൻ ഇന്നത്തെ 1 മിനിറ്റ് ടോക്ക് ചിന്തനീയമാണ്.
1: നമുക്ക് ഷെഡ്യൂളിലേക്ക് പോകണം.
0: നമുക്ക് ഈ ഒരു സമയത്ത് തിരുമൊഴിയാണ് നമ്മുടെ മുമ്പിലുള്ളത്.

0: ഇവിടുത്തെ പ്രോബ്ലം ആണോ അതോ കേൾക്കുന്നില്ല എന്ന് പറയുന്നവരുടെ ഫോണുമായി ബന്ധപ്പെട്ട പ്രശ്നമാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എന്തായാലും ഇൻഷാല്ല ആ വിഷയത്തിൽ ടെക്നിക്കൽ വിങ് ഇടപെടുന്നതാണ്. എന്ത് പറ്റിയൊന്നും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ ഉമ്മു ഫർഹീൻ കരിപ്പോൾ, അതുപോലെ അസ്മ നടുവണ്ണൂർ, റിസ്ത കളിയോ, രണ്ട് മൂന്ന് പേര് മെസ്സേജ് വന്നിട്ടുണ്ട് കേൾക്കാൻ പറ്റുന്നില്ല എന്നുള്ള. അപ്പോൾ പക്ഷേ കിട്ടുന്നുണ്ട് എന്ന് പറയുന്നവരും കൂട്ടത്തിലുണ്ട്. അപ്പോൾ എന്താണെന്നുള്ളത് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കണം. ഇൻഷാല്ല വിധവ ആയാലും വിവാഹബന്ധം ഏർപ്പെടുത്തിയാലും സ്ത്രീകൾ വല്ലാതെ സാക്രിഫൈസ് ചെയ്യുന്നു. സ്വന്തം പ്രയാസങ്ങൾ മാനസികമായും ശാരീരികമായാലും മറ്റൊരാളോട് ഷെയർ ചെയ്യാൻ സാധിക്കുന്നത് പരിധിയുണ്ട്. അത് മുതലെടുക്കുന്നവർ നിരവധി. തന്നെ പോലെയുള്ള സ്ത്രീയുടെ വികാരം മനസ്സിലാക്കാത്ത മറ്റു സ്ത്രീ ജനങ്ങൾ അങ്ങനെ പലതും. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു വിധവകളുടെ പ്രയാസം, അതുമായി ബന്ധപ്പെട്ട മെസ്സേജാണ്. പലപ്പോഴും ഇത്തരം പല പ്രയാസങ്ങളും അനുഭവിക്കുന്നുണ്ട് സ്ത്രീകൾ എന്നുള്ളത് നമുക്ക് ഒരു മെസ്സേജിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സൗണ്ടിൻ്റെ ഒരു വിഷയം നമ്മുടെ ടെക്നിക്കൽ വിങ് ചെക്ക് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറച്ചധികം ആളുകൾ സൗണ്ട് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഷാല്ലാ നമ്മൾ അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകുമ്പോൾ, ധാരാളം പ്രോഗ്രാമുകൾ പീസ് റേഡിയോയിലുണ്ട്, അവതാരകർ ധാരാളമുണ്ട്. പലപ്പോഴും മോർണിംഗ് ലൈവ്, അതുപോലെ ഈവനിങ് ലൈവ്, അങ്ങനെ ലൈവ് പ്രോഗ്രാമുകളുണ്ട്. ഇപ്പോൾ ഒരുപാട് പ്രോഗ്രാമുകൾ, പലതും കേൾക്കുന്നവരുണ്ടാവാം, ചിലതൊന്നും തീരെ കേൾക്കാത്ത ശ്രോതാക്കളുണ്ടാവും. ചില ശ്രോതാക്കളെ സംബന്ധിച്ച് അവർക്ക് നിശ്ചിത പ്രോഗ്രാമിനോട് മാത്രമായിരിക്കും താല്പര്യം, അവർ ആ സമയത്ത് മാത്രം റേഡിയോ കേൾക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് 24 മണിക്കൂറും റേഡിയോയിൽ പ്രോഗ്രാമുകൾ കിട്ടുന്നുണ്ട്, പുതിയ പുതിയ പ്രോഗ്രാമുകളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങനെ ഉള്ള പ്രോഗ്രാമിൽ ജനക്ഷേമ എന്ന പ്രോഗ്രാമിനെയാണ് നമ്മൾ ഈ പരിചയപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കേൾക്കുന്നത്. പലപ്പോഴും ജനക്ഷേമം എന്ന് പറയുമ്പോൾ നമ്മൾ മതപരമായ പല കാര്യങ്ങളെ കുറിച്ചുണ്ട്, പല്ലിജാബ് ഉണ്ട്, പിന്നെ ഖുർആൻ ഹൃദയവസന്നുണ്ട്, അങ്ങനെ ഒട്ടനവധി പ്രോഗ്രാമുകളിലൂടെ മതം പഠിക്കാനും മതത്തിൻ്റെ ഭാഗങ്ങൾ മനസ്സിലാക്കാനൊക്കെ ഉണ്ട്. അതിനോടൊപ്പം തന്നെ പലപ്പോഴും സാമൂഹികപരമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും പീസ് റേഡിയോയിലെ പ്രോഗ്രാമുകളിലുണ്ട്. അതിൽ ആരോഗ്യ വിചാരം, ജനക്ഷേമം പോലെ അങ്ങനത്തെ പ്രോഗ്രാമുകളുണ്ട്. അപ്പോൾ ഇന്ന് ജനക്ഷേമമാണ് നമ്മൾ കേൾക്കുന്നത്. ജനക്ഷേമമൊക്കെ പ്രത്യേകിച്ചും സർക്കാർ തലങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഓഫീസുകളിൽ നിന്ന് അങ്ങനെ നമുക്ക് ലഭിക്കേണ്ട പല കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുകളാണ് പലപ്പോഴും ജനക്ഷേമം എന്ന പ്രോഗ്രാമിലൂടെ കേൾക്കാറുള്ളത്. അപ്പോൾ അത്തരം ഒരു പ്രോഗ്രാമാണ് ഇനിയിപ്പോൾ നമ്മൾ കേൾക്കുന്നത്. ഇത് വ്യാഴാഴ്ച രാത്രി 9:30 ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 12:05 നമുക്ക് ജനക്ഷേമം ലൈവായിട്ട് കേൾക്കാനും പിന്നെ 24 മണിക്കൂർ റിവൈൻഡിലും കിട്ടുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ജനക്ഷേമത്തിലെ ടൈറ്റിൽ എന്ന് പറയുന്നത് പ്രളയം അല്ലെങ്കിൽ മഴക്കെടുതി, അർഹമായ ധനസഹായം നഷ്ടപ്പെടുത്തരുത്. അവതരിപ്പിക്കുന്നത് അബ്ദുൽ ഖാലിഖ് CM.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് റേഡിയോ ജനക്ഷേമ പ്രോഗ്രാമിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനുഷ്യർ തങ്ങളുടെ ഒരായുസ് മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയ അവൻ്റെ വീടും സ്വത്തും കാലവർഷക്കെടുതിയിലും പ്രളയം പോലുള്ള ദുരന്തങ്ങളിൽ നഷ്ടപ്പെടുക എന്നുള്ളത് ഏറെ വേദനാജനകമായ കാഴ്ചയാണ്. പ്രതീക്ഷിക്കാതെ എത്തുന്ന ഇത്തരം ദുരന്തങ്ങളിൽ സ്വന്തം വാസസ്ഥലം നഷ്ടപ്പെടുന്നവരുടെ അവസ്ഥ വിവരണാതീതമാണ്. തീർച്ചയായും സർക്കാർ നൽകുന്ന ധനസഹായങ്ങൾ ഒരിക്കൽ പോലും നഷ്ടപ്പെട്ടു പോയ ഭൂമിക്കോ അല്ലെങ്കിൽ വീടിനോ പകരമാവില്ല. എങ്കിലും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ചേർത്ത് പിടിക്കാനുള്ള ഒരു ചെറിയ ആശ്വാസമെന്ന നിലയിലാണ് സർക്കാർ ധനസഹായങ്ങൾ പ്രഖ്യാപിക്കുന്നത്. പ്രളയമോ കാലവർഷം മൂലമോ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് സർക്കാർ നൽകുന്ന വിവിധ ധനസഹായങ്ങളും അവ ലഭ്യമാക്കാനുള്ള കൃത്യമായ വഴികളെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യുന്നത്. നമുക്ക് ആദ്യമായി ചർച്ച ചെയ്യുന്ന വിഷയം അടിയന്തരമായി ലഭിക്കുന്ന ഇത്തരം സാമ്പത്തിക സഹായങ്ങളാണ്. ഇത്തരം ദുരന്തങ്ങളിൽ മരണപ്പെട്ടു പോയ കുടുംബങ്ങൾക്ക് 600,000 രൂപ വരെ സർക്കാർ ധനസഹായമായി നൽകാറുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ സംസ്കാര ചടങ്ങുകൾക്ക് 10,000 രൂപ പ്രത്യേകവും നൽകാറുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരം ഈ പ്രളയം അതല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളിൽ മിക്കവാറും ആളുകളുടെ വീട്ടിൽ വെള്ളവും ചെളിയും കയറി വീട് ഉപയോഗിക്കാനാവാത്ത അവസ്ഥയിലാണ് ഉണ്ടാവാറുള്ളത്. അത് എത്രയും പെട്ടെന്ന് ക്ലിയറാക്കിയാൽ മാത്രമാണ് വീട്ടിൽ താമസിക്കാവുന്ന ഒരവസ്ഥ ഉണ്ടാവുക. അത്തരം ഒരു കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി 10,000 രൂപ പിന്നെ സർക്കാർ നൽകുന്നുണ്ട്. അതിൽ ശ്രദ്ധിക്കേണ്ട വിഷയം, റേഷൻ കാർഡ് 1 10,000 രൂപയാണ് നൽകുന്നത്. അപ്പോൾ റേഷൻ കാർഡ് ഉള്ള കുടുംബങ്ങൾക്കാണ് ഇത്തരം ആനുകൂല്യം, ഈ 10,000 രൂപ ആനുകൂല്യം ലഭിക്കേണ്ടത്. അപ്പോൾ ശ്രോതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒന്ന്, ഒരു പക്ഷേ റേഷൻ കാർഡ് എടുക്കാൻ വിട്ടുപോയ ആളുകളുണ്ടെങ്കിൽ റേഷൻ കാർഡ് എടുത്തു വെക്കുന്നത് നല്ലതാണ്. തറവാട് വീടിൽ റേഷൻ കാർഡ് എല്ലാവരുടെ പേരുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മുടെ വീടിന് ലഭിക്കേണ്ട ആനുകൂല്യം ഒരു പക്ഷേ ലഭിക്കാതെ പോകും. അപ്പോൾ ഈ ഇതുവരെ റേഷൻ കാർഡ് എടുക്കാത്ത ശ്രോതാക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ റേഷൻ കാർഡ് എടുക്കാൻ കൂടി ഈ ഒരു സംസാരം ഉപകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രളയബാധിത കുടുംബങ്ങൾക്ക് ഇടക്കാലാശ്വാസം എന്ന നിലയിൽ പ്രതിദിനം 300 രൂപ റേഷൻ കാർഡ് 1-2 മുതിർന്നവർക്ക്, അതായത് കുടുംബത്തെ അധ്വാനിച്ച് പോറ്റുന്ന ഒരു റേഷൻ കാർഡിലെ 2 പേർക്ക് പ്രതിദിനം 300 രൂപ 7 ദിവസത്തേക്ക് ചെറിയ ആശ്വാസം സർക്കാർ ഈ 2026 പ്രളയത്തിന് ബന്ധപ്പെട്ട് ഓഗസ്റ്റ് 1 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ പ്രളയം അതല്ലെങ്കിൽ വെള്ളം വീടിൽ കയറിയ ആളുകൾക്ക് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ പുതിയ ഉത്തരവിൽ കർഷകർക്ക് 25% വർദ്ധനവ് സർക്കാർ 2026 പ്രത്യേകം പുറപ്പെടുവിച്ച ഉത്തരവിൽ ഉണ്ട് എന്നുള്ളത് സന്തോഷകരമായ ഒരു കാര്യമാണ്. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് പ്രളയം മൂലമോ അതല്ലെങ്കിൽ കാലവർഷക്കെടുതി മൂലമോ വീടുകൾക്കുണ്ടായ നാശനഷ്ടങ്ങൾക്ക് സർക്കാർ നൽകുന്ന ധനസഹായങ്ങളെ പറ്റിയാണ്. വ്യത്യസ്ത കാറ്റഗറിയാക്കി തിരിച്ചാണ് സർക്കാരിൻ്റെ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് വീടുകൾക്ക് സംഭവിക്കുന്ന കേടുപാടുകളുടെ തോത് അടിസ്ഥാനത്തിലാണ് വ്യത്യസ്ത കാറ്റഗറികൾ ഉള്ളത്. അതിൽ ആദ്യ കാറ്റഗറി വരുന്നത് 15% വരെ വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു എന്നുള്ളതാണ്. ഈ 15% എങ്ങനെയാണ് ഉദ്യോഗസ്ഥർ തീരുമാനിക്കുക എന്ന് ചോദിച്ചാൽ, മുട്ടപ്പം വെള്ളം കയറി ചെറിയ കേടുപാടുകൾ വന്ന വീടുകൾ, അതല്ലെങ്കിൽ 10% താഴെ മേൽക്കൂരയ്ക്ക് നാശനഷ്ടം സംഭവിച്ച വീടുകൾ, അതല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് തകരാറുകൾ സംഭവിച്ച വീടുകൾ, അതോ അല്ലെങ്കിൽ ഗൃഹോപകരണങ്ങൾ ഉപയോഗശൂന്യമായ വീടുകൾ, ഇത്തരം വീടുകൾക്ക് 10,000 രൂപ വരെ സർക്കാരിൽ നിന്ന് ധനസഹായം ലഭിക്കുന്നതാണ്. രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്നത് 60,000 രൂപ വരെ ധനസഹായം ലഭിക്കുന്ന വീടുകളാണ്. 16 മുതൽ 29% നാശനഷ്ടം എന്നാണ് കണക്കാക്കുന്നത്. ഇതിൽ വീടുകളിൽ വെള്ളം കയറിയതുകൊണ്ട് തറക്ക് കേടുപാട് സംഭവിച്ചതും ഇലക്ട്രിക്കൽ പ്ലംബിംഗ് തകരാറുകൾ വന്നതും ഈ ഒരു കാറ്റഗറി ഉൾപ്പെടുന്നു. അതോടൊപ്പം തന്നെ മേൽക്കൂരയുടെ 25% വരെ തകരാറുകൾ വന്നതും വീടിനകത്ത് ചെളിയോ മണ്ണോ അടിഞ്ഞുകൂടിയതും ഈ കാറ്റഗറി 2 ഉൾപ്പെടുത്തി 60,000 രൂപ വരെ ധനസഹായം സർക്കാരിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ കാറ്റഗറിയിൽ വരുന്നത് 1,25,000 രൂപ വരെ ധനസഹായം ലഭിക്കും. അത്തരം വീടുകളുടെ 50% വരെ മേൽക്കൂര തകരാറായ വീടുകൾക്കാണ് ഇത് ലഭിക്കുക, അതല്ലെങ്കിൽ ചുമരുകൾ ദുർബലമായി പൊട്ടലുകൾ വന്ന വീടുകൾക്കാണ് ലഭിക്കുക. നാലാമത്തെ കാറ്റഗറി വരുന്നത് 2,50,000 രൂപ വരെ ധനസഹായം ലഭിക്കുന്ന വീടുകളാണ്. അതിൻ്റെ പെർസെൻറ്റേജ് കണക്കാക്കുമ്പോൾ ഒരു 60% മുതൽ 70% വരെയാണ്. ഇതിൽ 50%-ലധികം മേൽക്കൂര നഷ്ടമായ വീടുകൾ, 1-ലധികം ചുമരുകൾ തകർന്ന വീടുകൾ, ഇവയാണ് ഈ 2,50,000 വരെയുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. അവസാന കാറ്റഗറി വരുന്നത് വീടുകൾ പൂർണ്ണമായി തകർന്ന് എന്ന് വിധി എഴുതാവുന്ന വീടുകളാണ്. അതായത് 70-100% വരെ തകർച്ച സംഭവിച്ച വീടുകൾ, ഇതിൽ മേൽക്കൂര പൂർണ്ണമായി തകർന്ന കെട്ടിടം, അതല്ലെങ്കിൽ അടിത്തറ തകർന്നു പിന്നെ വീട് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നത്, അതല്ലെങ്കിൽ വീട് വാസയോഗ്യമല്ല എന്ന് എഞ്ചിനീയർ വിഭാഗത്തിൽ നിന്ന് ശുപാർശ ചെയ്യുന്ന വീടുകൾ, അതുമല്ലെങ്കിൽ അത്തരം വീടുകൾ ദുരന്ത സാധ്യത മേഖലയില്ല എന്നു ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അവർ കണ്ടെത്തിയുള്ള വീടുകൾ, ഇത്തരം വീടുകൾക്ക് ഉള്ള നഷ്ടമാണ് അഞ്ചാമത്തെ കാറ്റഗറിയിൽ വരുന്നത്. അവർക്ക് സ്വന്തമായി സ്ഥലമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് വീടിലൊക്കെ വെക്കാൻ 600,000 രൂപ വരെ സർക്കാർ ധനസഹായം നൽകുന്നുണ്ട്. ഞാൻ തന്നെ വീടും സ്ഥലവും നഷ്ടപ്പെട്ടവരാണെങ്കിൽ 1,200,000 രൂപ വരെ ധനസഹായം ലഭിക്കും. ഇതാണ് സർക്കാർ നൽകുന്ന വിവിധ ധനസഹായങ്ങൾ. ഇനി ഇത് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരിക്കലും ഒരു ആനുകൂല്യം നമ്മെ തിരഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് എത്താൻ സാധ്യത വളരെ കുറവാണ്. ചില കേസുകൾ എത്താം. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീടിന് ഒരു ദുരന്തമുണ്ടായാൽ, എന്തെങ്കിലും ഒരു മേൽക്കൂരയ്ക്ക് ഒരു നാശനഷ്ടം സംഭവിച്ചാൽ മിനിമം, അല്ലെങ്കിൽ വെള്ളം കയറിയാൽ, ഉടനെ ഈ വിവരം നമ്മൾ വില്ലേജ് ഓഫീസിലും തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് മെമ്പറെയോ കൗൺസിലറെയോ അറിയിക്കേണ്ടതുണ്ട്. ഇതിനുവേണ്ടി നമ്മളൊരു വെള്ളപ്പേപ്പറിൽ ഒരു അപേക്ഷ തയ്യാറാക്കി നൽകിയാൽ മതി. അതല്ലെങ്കിൽ വ്യത്യസ്ത ഫോമുകൾ ലഭ്യമാണ്, നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും അത്തരം മോഡലുകൾ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ വില്ലേജ് ഓഫീസിൽ കൊണ്ടുപോയി ഈ അപേക്ഷ നമ്മൾ നൽകണം. അതോടൊപ്പം തന്നെ വെള്ളം കയറിയാൽ ഉടനെ ഇറങ്ങും, അതല്ലെങ്കിൽ നാശനഷ്ടം സംഭവിച്ചാൽ ഒക്കെ ആ സമയത്ത് നമ്മൾ വ്യത്യസ്ത ഫോട്ടോഗ്രാഫുകളും വീഡിയോഗ്രാഫുകളും എടുത്തു വെക്കുന്നത് നന്നാവും. ഒരുപക്ഷെ ഈ നമ്മൾ വില്ലേജ് ഓഫീസ് അപേക്ഷ നൽകിയ സമയത്ത് അപ്പോൾ തന്നെ ഈ വില്ലേജ് ഓഫീസർക്കോ അതല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർക്കോ നമ്മുടെ വീട് വന്ന് നോക്കി നാശനഷ്ടം കണക്കാക്കാൻ പറ്റണമെന്നില്ല. കാരണം ഏത് ദുരന്തം വരുമ്പോഴും നിരവധി വീടുകൾക്കാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ സംഭവിക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ ഫോട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസറോട് വിഷയം സംസാരിക്കുക, ഇങ്ങനെ ഇന്ന കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അവർ നമ്മുടെ അനുവാദം നൽകുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ വീടിൻ്റെ റിപ്പയറിങ് കാര്യങ്ങൾ ആരംഭിക്കാൻ പറ്റും. അതിന് എല്ലാ പ്രൊസീജിയറും പൂർത്തിയാക്കണമെന്നില്ല. ആ ഒരു വിഷയം ആരംഭിക്കട്ടെ എന്നുള്ളത് നമുക്ക് വില്ലേജ് ഓഫീസറോടോ അതല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ എഞ്ചിനീയറോടോ വാർഡ് മെമ്പറോ അറിയിച്ച് നമുക്ക് അത്തരം നമ്മുടെ വീട് വാസയോഗ്യമാക്കുന്ന അത്തരം കാര്യങ്ങളൊക്കെ കടക്കാവുന്നതാണ്. ഇതിൽ മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എങ്ങനെയാണ് ഈ തുക നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ വാല്യുവേഷൻ പ്രക്രിയ എന്ന് വരുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ വെള്ളപ്പേപ്പറിൽ അപേക്ഷ തയ്യാറാക്കി വില്ലേജ് ഓഫീസിൽ എത്തിക്കുന്നു. വില്ലേജ് ഓഫീസ് ഇത് ഏതെങ്കിലും അംഗീകൃത പ്രകൃതി ദുരന്തങ്ങളിൽ വീട് തകർന്നതാണെങ്കിൽ അത് സാക്ഷ്യപ്പെടുത്തി അതിൻ്റെ വാല്യുവേഷൻ തയ്യാറാക്കാൻ വേണ്ടി തദ്ദേശ സ്ഥാപനങ്ങളിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് ഫയൽ കൈമാറുന്നു. എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ നമ്മുടെ വീട് വന്ന് നോക്കി ആ വീടിൻ്റെ നാശനഷ്ടം ഏത് കാറ്റഗറി, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ 5 കാറ്റഗറി ഉണ്ടല്ലോ, അതിൽ ഏത് കാറ്റഗറിയിലാണ് എന്നത് നോക്കി അതിൻ്റെ പേഴ്സൻറ്റേജ്, ആ വീടിന് നാശനഷ്ടം സംഭവിച്ചത് ഇത്ര പേഴ്സൻറ്റേജ് വന്നു എന്ന് നോക്കി വില്ലേജ് ഓഫീസർക്ക് തിരിച്ച് റിപ്പോർട്ട് കൈമാറുന്നു. വില്ലേജ് ഓഫീസർ നമ്മൾ നൽകിയ അപേക്ഷ, ആ അപേക്ഷയോടൊപ്പം നമ്മൾ നൽകേണ്ട മറ്റു കാര്യങ്ങൾ, നമ്മുടെ റേഷൻ കാർഡിൻ്റെ കോപ്പി, നമ്മുടെ ആധാർ കാർഡിൻ്റെ കോപ്പി, നമ്മുടെ ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി, നമ്മുടെ വീടിന് നാശനഷ്ടം സംഭവിച്ചതായി കാണിക്കുന്ന ഫോട്ടോകൾ, അത് സ്റ്റുഡിയോയിൽ പോയി നല്ല ക്വാളിറ്റി ഫോട്ടോ എടുക്കണമെന്നില്ല, അത് വൈറ്റ് പേപ്പറിൽ കളർ ഫോട്ടോ എടുത്തതും ആയാലും മതി. ഇത്തരം കാര്യങ്ങൾ വില്ലേജ് ഓഫീസർ വില്ലേജ് ഓഫീസിൽ നിന്ന് അവരുടെ അനുവദിച്ച അവരുടെ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്നു. അത് താലൂക്കിൽ നിന്ന് തഹസിൽദാർ വെരിഫൈ ചെയ്യുന്നു. ഇങ്ങനെയാണ് ഒരു നാശനഷ്ടത്തിൻ്റെ വാല്യുവേഷൻ പ്രൊസീജിയർ. ഒരു പക്ഷേ കൂടുതൽ നാശനഷ്ടം ഉണ്ടാകുന്ന വീടുകളാണെങ്കിൽ അത് വില്ലേജ് ഓഫീസറും അസിസ്റ്റന്റ് എഞ്ചിനീയറും മാത്രം വാല്യുവേഷൻ നൽകിയാൽ മതിയാവില്ല. അത്തരം വീടുകളിൽ പിന്നെ ഒരു പക്ഷേ തഹസിൽദാറും ബ്ലോക്ക് പഞ്ചായത്തുകളിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരും വീട് സന്ദർശിച്ച് അതിൻ്റെ പ്രൊസീജിയർ പൂർത്തിയാക്കുന്നു. ഇത് പിന്നീട് നമുക്ക് ലഭിക്കുന്നത് വില്ലേജ് ഓഫീസിൽ പോയി അല്ലെങ്കിൽ വാർഡ് മെമ്പർ കൊണ്ടുവരുന്ന സാഹചര്യമല്ല, നേരിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന സാഹചര്യമാണ് ഉണ്ടാകുക. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം മാത്രമേ ഉള്ളൂ, നമ്മൾ നൽകിയ അപേക്ഷ വില്ലേജ് ഓഫീസിൽ നിന്ന് നിർദ്ദിഷ്ട പോർട്ടലിൽ അപ്ലോഡ് ചെയ്ത് എന്നുള്ള ഒരു കാര്യം മാത്രമേ നമുക്ക് ഉറപ്പുവെക്കാനുള്ളൂ. അതിനുശേഷം വില്ലേജ് ഓഫീസർക്കും യാതൊരു റോളും കാര്യങ്ങളൊന്നുമില്ല. അതിനുശേഷം അവിടെ പോയി നമ്മളിങ്ങനെ എൻ്റെ അനുകൂലമായോ എന്ന് ചോദിച്ച് അവരെ പ്രയാസപ്പെടുത്തേണ്ടതില്ല എന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ്, ഒരു പക്ഷേ പ്രളയമോ അതല്ലെങ്കിൽ അംഗീകൃത ദുരന്തമോ ഉണ്ടായാൽ നമ്മുടെ നാട്ടിലെ ഒരു സാഹചര്യം വെച്ചിട്ട് മിക്കവാറും ആളുകളെ തൊട്ടടുത്തുള്ള അയൽവാസികളോ അതല്ലെങ്കിൽ ബന്ധുക്കളോ നാട്ടുകാരോ അവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോകുന്ന മനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത്. അവർ ഒരു പക്ഷേ ദുരിതാശ്വാസ ക്യാമ്പിൽ പോകേണ്ട സാഹചര്യമില്ല. എന്നാൽ ശ്രദ്ധിക്കേണ്ട വിഷയം സർക്കാർ ആനുകൂല്യങ്ങൾ ആദ്യം ലഭിക്കുക, അതിൽ ഇവർ ദുരന്തത്തിൽ ഏർപ്പെട്ടു എന്നത് സർക്കാർ രേഖകൾ ലഭ്യമാകുക എന്നുള്ളത് ദുരിതാശ്വാസ ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ലിസ്റ്റുകളാണ്. ഒരു പക്ഷേ നമുക്ക് നമ്മുടെ ബന്ധുക്കളോ നാട്ടുകാരോ നമുക്കുള്ള ഒരു സഹായം, നമുക്കുള്ള ഒരു താമസിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി തരികയാണെങ്കിലും നമ്മൾ വാർഡ് മെമ്പറെ വില്ലേജ് ഓഫീസറെ അറിയിച്ച് ദുരിതാശ്വാസ ക്യാമ്പിൽ പോയി രജിസ്റ്റർ ചെയ്ത് ഞങ്ങൾക്ക് ഇന്ന സൗകര്യങ്ങളുണ്ട്, ഞങ്ങൾ വീടുകളിൽ പോകട്ടെ എന്ന് ചോദിച്ച് പോകുന്ന ഒരു രൂപമാണ് നല്ലത്. ഒരു പക്ഷേ പ്രളയത്തിൻ്റെ ഒരു മാനസിക പ്രയാസത്തിൽ ഈ ദുരന്തബാധിതർക്ക് അത്തരം കാര്യങ്ങൾ ശ്രദ്ധ ഉണ്ടാവണമെന്നില്ല. സന്നദ്ധ പ്രവർത്തകർ എന്ന നിലയിൽ ഈ പ്രോഗ്രാം കേൾക്കുന്ന എല്ലാവരും അത്തരം കാര്യങ്ങളിൽ നമ്മുടെ നാട്ടിൽ ഇത്തരം ദുരന്തങ്ങൾ ബാധിക്കുകയാണെങ്കിൽ ഈ ഒരു കാര്യം നമ്മുടെ ബന്ധുക്കൾക്കാവട്ടെ നാട്ടുകാർക്കാവട്ടെ ഇത്തരം കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. എന്നിട്ട് ദുരിതാശ്വാസ ക്യാമ്പ് എവിടെയാണുള്ളത്, അവിടെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ വീടുകളിലേക്ക് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവിധ സർക്കാർ ധനസഹായങ്ങളും അല്ലെങ്കിൽ നഷ്ടപരിഹാരം ലഭിക്കണമെങ്കിൽ ഒരു പക്ഷേ പ്രളയബാധിതരായ ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള പേപ്പർ വർക്കുകളോ മറ്റു കാര്യങ്ങളോ യഥാസമയം നിർവഹിക്കാൻ കഴിയണമെന്നില്ല. കാരണം വലിയൊരു മാനസിക ആഘാതത്തിലായിരിക്കും ഓരോ ദുരന്ത ബാധിതനും ഉണ്ടാവുക. കാരണം അവരുടെ വർഷങ്ങളായുള്ള അധ്വാനമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അത്തരം സമയങ്ങളിൽ അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് ലഭിക്കേണ്ട സഹായ സഹകരണം നൽകാൻ ആ നാട്ടിലുള്ള പ്രളയം ബാധിക്കാത്ത ആളുകളും സന്നദ്ധ പ്രവർത്തകരും ഒക്കെ സഹായിക്കേണ്ടതുണ്ട്. അവർക്ക് എന്തൊക്കെയാണ് ആനുകൂല്യങ്ങളുള്ളതെന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവർക്ക് വേണ്ടി അവരെ സന്ദർശിച്ച് ഒരു വെള്ളപ്പേപ്പർ എടുത്ത് അവർക്ക് വേണ്ടി അപേക്ഷ പൂരിപ്പിച്ച് അവരെ കൊണ്ട് ഒപ്പുവെച്ച് ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളിൽ വില്ലേജ് ഓഫീസിൽ പോയി വില്ലേജ് ഓഫീസിൽ ഒരു പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ നല്ല തിരക്കുള്ള സമയങ്ങളോ ഒരു അംഗീകൃത ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നിരവധി വീടുകൾ തകർന്നിട്ടുണ്ടാകും. എല്ലാ വീടുകളിലും പിന്നെ കറക്റ്റ് പ്രൊസീജിയർ പാലിക്കാൻ ഒരു പക്ഷേ വില്ലേജ് ഓഫീസിലെ ഉദ്യോഗസ്ഥർക്ക് സാധിക്കണമെന്നില്ല. അപ്പോൾ അത്തരം കേസുകളിൽ ഒരു പക്ഷേ നമ്മൾ വില്ലേജ് ഓഫീസിൽ പോയി അപേക്ഷ നൽകി വില്ലേജ് ഓഫീസർ അതിൽ റെക്കമെൻഡേഷൻ, ഇത് അംഗീകൃത ദുരന്തത്തിൽ ഏർപ്പെട്ടതാണ് വാല്യുവേഷൻ തയ്യാറാക്കണമെന്നുള്ള റെക്കമെൻഡേഷൻ എഴുതി, ഒരു പക്ഷേ നമ്മൾ ആ ഫയൽ വാങ്ങി നേരെ എഞ്ചിനീയറിംഗ് വിഭാഗ തദ്ദേശ സ്ഥാപനങ്ങളിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ എത്തിച്ച് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർക്ക് ഒരുപക്ഷെ പല സ്ഥലങ്ങളിലും വാഹന സൗകര്യം ലഭ്യമാവണമെന്നില്ല, അവരെ നമ്മളൊരു റൂട്ടിൽ കൊണ്ടുപോയി സൈറ്റ് കാണിച്ചു കൊടുത്ത് അവരുടെ ഒരു വയലേഷൻ റിപ്പോർട്ട് നമ്മൾ വാങ്ങി. ഈ വയലേഷൻ റിപ്പോർട്ട് എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ വീട് ഒരു വീടിന് നാശനഷ്ടം സംഭവിച്ചെങ്കിൽ മൊത്തം ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി വിശദമായ ഒരു വയലേഷൻ തയ്യാറാക്കേണ്ട സാഹചര്യമൊന്നും സർക്കാരിൻ്റെ ഈ മാനദണ്ഡ പ്രകാരമില്ല. അത് നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ദുരന്തം സംഭവിച്ചത്, അത് ഏത് കാറ്റഗറിയിലാണ് പെടുന്നത്, അതിൻ്റെ ഒരു പെർസെൻറ്റേജ് മാത്രം രേഖപ്പെടുത്തി വില്ലേജ് ഓഫീസർക്ക് റിപ്പോർട്ട് കൈമാറിയാൽ മതി. അപ്പോൾ അതുകൂടി നമ്മളൊന്ന് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ആ റിപ്പോർട്ട് വാങ്ങി അത് തിരിച്ച് വില്ലേജ് ഓഫീസിൽ എത്തിക്കുന്ന ഒരു പ്രക്രിയയിൽ കൂടി നാം ഇടപെടുകയാണെങ്കിൽ കാര്യങ്ങൾ വളരെ വേഗത്തിലാവുകയും എല്ലാ ദുരന്ത ബാധിതർക്കും നാശനഷ്ടം സംഭവിച്ചവർക്കും ആനുകൂല്യം നഷ്ടപ്പെടാതിരിക്കാനും സാധിക്കും. അപ്പോൾ ഈ പ്രോഗ്രാം കേൾക്കുന്ന എല്ലാവരും ഇനി ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഒരു ജാഗ്രത പാലിക്കണമെന്ന് കൂടി ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുകയാണ്. ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് 2026 ആഗസ്റ്റ് 1 മുതൽ ആഗസ്റ്റ് 30 വരെയുള്ള അംഗീകൃത ദുരന്തം, വീട്ടിൽ വെള്ളം കയറിയതോ ഉരുൾപൊട്ടലുണ്ടായതോ പിന്നെ കാലവർഷക്കെടുതി മൂലമുണ്ടായ ദുരന്തങ്ങൾക്കാണ് ഈ ആനുകൂല്യമുള്ളത്. എന്നാൽ ഈ ആനുകൂല്യം ഏതൊരു സമയത്തും അംഗീകൃത ദുരന്തങ്ങൾക്കും ഇതേ ഒരു തുക അതല്ലെങ്കിൽ അതിന് തത്തുല്യമായ തുക നിലവിൽ ലഭിക്കാനുള്ള സംവിധാനങ്ങൾ വില്ലേജ് ഓഫീസിലും തദ്ദേശ സ്ഥാപനങ്ങളിലും ഉണ്ട്. അപ്പോൾ ഏതൊരു സമയത്തും ഇത്തരം അംഗീകൃത ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളൊരു ശ്രദ്ധ കാണിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് വ്യക്തിപരമായി ചെയ്യാൻ കഴിയുന്നതിലുപരി നല്ലൊരു സഹായം ദുരന്തം ബാധിച്ച് മാനസികമായി തളർന്ന ആളുകൾക്ക് ചെറിയൊരു ആശ്വാസമായെങ്കിലും നൽകാൻ സാധിക്കും. ഈ ഒരു ഇന്നത്തെ ഒരു എപ്പിസോഡ് അതിനൊരു എല്ലാവർക്കും ഒരു പ്രേരണമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉപസമീകരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. മാഷാല്ലാ, ജനക്ഷേമത്തിൻ്റെ ഒരു എപ്പിസോഡാണ് നമ്മളിപ്പോൾ കേട്ടത്. പ്രളയം, മഴക്കെടുതി, അർഹമായ ധനസഹായം നഷ്ടപ്പെടുത്തരുത് എന്ന വിഷയത്തിൽ അബ്ദുൽ ഖാലിഖ് സി എം ആണ് അവതരിപ്പിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ശ്രോതാക്കൾ ഇതുമായി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ആളുകൾക്കൊക്കെ അതിനെ എങ്ങനെയാണ് അവിടെ അപേക്ഷ കൊടുക്കേണ്ടതും എന്തൊക്കെ രീതിയിലാണ് നമുക്ക് അതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുക എന്ന വിഷയങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു.

0: മുസ്തമാഷേ,
1: യെസ്
0: അപ്പം നമ്മൾ ലൈവ് മോർണിംഗ് കിസ്സിലെ ശരി ഉത്തരം പറയാൻ തോന്നുന്നു അല്ലേ?
1: അതെ,
0: ആളുകളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടാവും. കൺഫ്യൂഷൻ ഉള്ള ആൾക്കാർക്കൊക്കെ കൂടുതൽ ആകാംക്ഷ, ഇന്നിപ്പം എൻ്റെ ഉത്തരം ശരിയാണോ, എന്താണ് ശരി ഉത്തരം എന്നൊക്കെയുള്ളൊരു ഭയങ്കര പ്രതീക്ഷയിൽ ഇരിക്കുന്നുണ്ടാവും. അപ്പം നമുക്ക് കിസ്സിൻ്റെ ഇന്നത്തെ ശരി ഉത്തരം ഏതാണെന്ന് പറയാം.
1: പറയാം,
0: ഓക്കെ. അത് ചോദ്യം നമുക്ക് ഒന്നുകൂടി പറഞ്ഞേക്കാം. ഹദീസിലെ സനദ് എന്നാൽ എന്തിനെയാണ് കുറിക്കുന്നത് അല്ലെങ്കിൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നതായിരുന്നു ഇന്നത്തെ ചോദ്യം. അതിൻ്റെ ശരി ഉത്തരം ഏതായിരുന്നു പറയാം.
1: ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നിവേദക പരമ്പര. സനദ് ശരിയല്ല, സനദ് മുറിഞ്ഞു പോയിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പല സംവാദങ്ങളിലും ഇതിലൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് മുമ്പ് അല്ലേ.
0: ഈ സനദ് എന്ന് പറയുന്നത് നിവേദക പരമ്പര എന്നുള്ള ഓപ്ഷൻ ബി ആണ് ഇന്നത്തെ ശരി ഉത്തരം അല്ലേ.
1: അതെ.
0: അപ്പോൾ സിസ്റ്റം തിരഞ്ഞെടുത്ത വിജയികളെ നമ്മൾ അധികം വൈകാതെ തന്നെ പ്രഖ്യാപിക്കുന്നതാണ്, കാത്തിരിക്കുക.
1: ഇൻഷാല്ലാ, ഈ ഒരു സമയത്ത് നമുക്ക് റേഡിയോയുടെ ചില അപ്ഡേറ്റ്സുകളൊന്ന് ശ്രോതാക്കളോട് ഓർമ്മപ്പെടുത്താനുണ്ട്. എല്ലാ ദിവസവും നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം ഒരു ചോദ്യം കൂടിയുണ്ട്. ഇസ്ലാമിക് പാരൻറ്റിങ് കോഴ്സ് എൻറോൾ ചെയ്യാത്തവരാരുമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇന്നത്തെ ശ്രോതാക്കളെ കൂട്ടത്തിൽ. അപ്പോൾ എൻറോൾ ചെയ്ത ആളുകൾ ഒന്ന് ജസ്റ്റ് നമ്മളൊരു എന്താ പറയുക, ലൈക്കിൻ്റെ ഒരു ചിഹ്നം ഇടൂല്ലേ, എന്നതുപോലെ ജസ്റ്റ് ഒരു ലേ ടിക്ക് ഒന്ന് ഇടണം. ഇൻഷാല്ലാ. ഓക്കെ, ശ്രോതാക്കളുടെ ഒരുപാട് മെസ്സേജുകൾ നമ്മുടെ മുമ്പിലുണ്ട്. പുലരുവട്ടത്തെക്കുറിച്ചും ഒക്കെ ഇപ്പോഴും പ്രതികരണങ്ങൾ നമ്മുടെ മുമ്പിൽ കാണുന്നുണ്ട്. മഷാല്ല, ഇന്നത്തെ പുലരുവട്ടം എത്ര നല്ലൊരു മെസ്സേജ്. അള്ളാഹു എല്ലാ ദമ്പതികളെയും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഖൈറും ബർക്കത്തും കൊടുക്കട്ടെ ആമീൻ എന്നാണ് സുലേഖ തിരുവാലി പറയുന്നത്.
0: ഉത്തരം ശരിയാണെന്ന് പറഞ്ഞിട്ട് ശ്രോതാക്കൾ മെസ്സേജ് അയക്കുന്നുണ്ട്, തെറ്റിന്ന് പറഞ്ഞു അയക്കുന്നവരുണ്ട്.
1: ഓക്കെ, ഏതായാലും പുതിയൊരു അറിവ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്.
0: അതുപോലെ പിന്നെ ഷുഐബ് കരാറിൻ്റെ ഒരു മെസ്സേജ് ഉണ്ട് ബാംഗ്ലൂരിൽ നിന്ന്. ഹദീസിലെ സനദ് എന്നതൊരു ഹദീസ് ആരിൽ നിന്ന് ആരിലേക്ക് കൈമാറി വന്നു എന്ന വിവരമുള്ള നിവേദകരുടെ പരമ്പരയാണ് എന്ന് പറഞ്ഞിട്ട് ഉദാഹരണം കൊടുത്തിട്ട് അദ്ദേഹം മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതിനാൽ ഈ ഹദീസ് ആരൊക്കെ വഴി നമുക്ക് ലഭിച്ചു എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് സനദ് എന്നുള്ളതാണ്. ഒരു ഹദീസിനെ കുറിച്ച് പറയണേ. ഓക്കെ,
1: നമ്മുടെ ഫസീല മുണ്ടക്കലിൻ്റെ ഒരു മെസ്സേജ്, എല്ലാവരും QHLS കുറിച്ചും ഖുർആൻ ക്ലാസ്സിനെ കുറിച്ചും പോയത് പറയുന്നു, എന്നാൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല. പീസ് റേഡിയോ ഉണ്ടല്ലോ, സമാധാനം, അൽഹംദുലില്ലാ. ഇത്തരം ഒരു ചിന്തയിൽ ഒതുങ്ങി നിൽക്കരുത് എന്നാണ് പ്രിയപ്പെട്ട ശ്രോതാവിനോടക്കം ആളുകളോട് പറയാനുള്ളത്. കാരണം QHLS തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇനി അത്തരം ഒരു വീട്ടിലെങ്കിലും ഒരു തുടങ്ങാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. നമുക്കൊരു പക്ഷേ പള്ളിയോ സ്ഥാപനങ്ങളോ ഇല്ലാത്ത ഒരു സ്ഥലമാണെങ്കിൽ ആഴ്ചയിലൊരു ദിവസം വീട്ടിൽ ഒന്ന് കൂടി അതിന് പറ്റിയ സ്ത്രീകൾ ആണ് കൂടുതൽ എങ്കിൽ സ്ത്രീകൾക്ക് മാത്രം ക്ലാസ് എടുക്കാവുന്ന രൂപത്തിൽ അങ്ങനെ തുടങ്ങാം. അല്ല, കുറച്ചൊക്കെ രണ്ടു കൂട്ടരുള്ള ഒരു ഏരിയ ആണെങ്കിൽ പള്ളി ഇല്ലെങ്കിലും ഒരു വീട്ടിലെങ്കിലും അത് തുടങ്ങാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടി അവിടുത്തെ ആളുകൾ ശ്രദ്ധിക്കുമല്ലോ എന്ന് ഓർമ്മപ്പെടുത്തുന്നു.
0: ഓക്കെ, പാരന്റിങ് കോഴ്സിന് എൻറോൾ ചെയ്തു പറഞ്ഞിട്ട് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജാസ്മിൻ ഐക്യ പുള്ളിപ്പാടം സോറി, എൻറോൾ ചെയ്തു എക്സാം എഴുതി എന്ന് പറഞ്ഞ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മൈമൂന കരുവാരെ കൊണ്ട് ചുള്ളിയോട് ടിക്കറ്റ് കൊണ്ടു, എനിക്ക് തോന്നുന്നത് പാരന്റിങ് കോഴ്സിന് എൻറോൾ ചെയ്തു എന്നായിരിക്കും
1: എന്നുള്ളതാണ്. പിന്നെ ഓക്കെ, ഏതായിരുന്നാലും
0: ഡാനിഷ് ഹസൻ, KP പെരിന്തൽമണ്ണ പാരന്റിങ് ക്ലാസ് ടിക്കറ്റ് എത്തിച്ചിട്ടുണ്ട്.
1: അങ്ങനെ ശ്രോതാക്കൾ പ്രതികരിക്കണം. നമ്മൾ പിന്നെ എണ്ണെടുക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, മറിച്ച് നമ്മളൊക്കെ ഇത്തരം സംവിധാനങ്ങൾ എത്രത്തോളം ഉപയോഗപ്പെടുത്തുന്നു എന്നതിൻ്റെ ഒരു സന്തോഷം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ.
0: ശ്രോതാക്കൾക്കിടയിൽ അത് ഒരു ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ചോദിച്ചതാണെന്നാണ്. നമ്മളെ കോഴ്സുകൾ 500 കോഴ്സ് ഉണ്ട്, ലൈഫ് കോഴ്സ് ഉണ്ട്, അതുപോലെ പാരന്റിങ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്, അതുപോലെ അറബിക് പഠന കോഴ്സ് ഉണ്ട്.
1: അതെ,
0: അപ്പോൾ ഇത്തരം എന്താ പറയാ, ഇതൊക്കെ പലപ്പോഴും നമ്മൾ പല കോഴ്സുകളും കാശ് കൊടുത്തിട്ട് പലരും ചെയ്യാം, പുറത്തുനിന്ന് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് വളരെ മനോഹരമായിട്ട് അതിന്റെ എല്ലാ തലങ്ങളും ഉൾക്കൊണ്ട് പഠിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്.
1: നമ്മൾ വെറുതെ പറയല്ല, ജസ്റ്റ് ചരിജിപ്പിട്ട് എടുക്കുക, അല്ലെങ്കിൽ അറിയാവുന്ന ഇത്തരം സ്ഥാപന ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്ന ആളുകളോടൊന്ന് ചോദിച്ചു നോക്കുക, അപ്പൊ നമുക്ക് അതിന്റെ ഒരു വാല്യൂ മനസ്സിലാകും അല്ലേ. നമുക്ക് ഇന്നത്തെ വൈവിളക്കിന്റെ പോസ്റ്റർ ഒന്ന് വായിക്കാൻ തോന്നുന്നു. എല്ലാ ദിവസവും വ്യത്യസ്തമായ ഭാഷകളിലൂടെ നമ്മളിലേക്ക് എത്തിച്ചേരുന്ന വൈവിളക്കിൻ്റെ പോസ്റ്റർ ഇൻഷാല്ല. ഇന്നത്തെ വഴിവിളക്ക് എന്താണ്?
0: ഇന്നത്തെ വഴിവിളക്ക് പറയുന്നത്, വിശ്വാസത്തിൻ്റെ 70-ലധികം ശാഖകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയതാണ് വഴിയിലുള്ള ബുദ്ധിമുട്ടുകൾ നീക്കൽ. ചെറുതോ വലുതോ ആയ ബുദ്ധിമുട്ടുകൾ വഴിയിൽ നിന്ന് നീക്കൽ പുണ്യകരമാണെങ്കിൽ ചെറിയ രീതിയിലുള്ള മാർഗതടസ്സം സൃഷ്ടിക്കൽ പോലും ഇസ്ലാമിനെതിരായി മാറുമെന്നുള്ളതാണ്.

0: എന്ന് തോന്നുമ്പോൾ ഒരു പക്ഷേ പിന്നെ ഓളോളോ വൈക്ക് പോയ കുട്ടികളെ നമുക്ക് ബാധ്യത ആവുമെന്ന് വിചാരിച്ചിട്ട് കല്യാണം
1: കഴിക്കുന്ന
0: കഴിച്ചു കൊടുക്കാത്ത
1: ആൾക്കാരുണ്ട്,
0: ആളുകളുണ്ടാവും. അതായത് ഭർത്താവ് മരിച്ചിട്ട് കല്യാണം കഴിച്ചു കൊടുക്കാത്ത ആൾക്കാരുണ്ട്.
1: ശ്രോതാക്കളുടെ ഇടക്ക് കേൾവി കട്ടാവുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എന്തായാലും ടെക്നിക്കലി അത് ചെക്ക് ചെയ്യുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. QHLS ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നൊരു കാര്യം, ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ QHLS ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പോയപ്പോൾ മെഴുകുതിരി വാങ്ങാൻ ഓടിപ്പോയി, തിരിച്ചു വരുമ്പോൾ റോഡിൽ വീണു പോയതാണ് ഓർമ്മ വന്നത്. അന്ന് പോർക്കട്ടിൻ്റെ ഒരു കാലമായിരുന്നു എന്നുള്ളതാണ്. പഴയകാല ഓർമ്മയാണ് ശ്രോതാവ് പങ്കുവെക്കുന്നത്. ഈ പവർ കട്ട് ഇപ്പോഴും ഉണ്ട് ഇടയ്ക്കൊക്കെ. എന്തായാലും പല സ്ഥലങ്ങളിലും ഇൻവെർട്ടർ സംവിധാനമൊക്കെ ഉണ്ടാവുകൊണ്ട് പിന്നെ നമ്മൾ കറണ്ട് പോകുന്നത് അറിയില്ല എന്നുള്ളതാണ്. പള്ളികളിലൊക്കെ അങ്ങനെ സംവിധാനം ഉള്ളതുകൊണ്ട്
0: ചില ആളുകൾ പേര് പറയാതെ പ്രതികരിക്കുന്നുണ്ട്. അതിലൊരു മെസ്സേജ് പോലെ അവർ നൽകിയിട്ടുള്ള കാര്യം, ആ സഹോദരന് ക്ഷമ നൽകട്ടെ, ആ സ്ത്രീക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ നേരത്തെ അനുഭവത്തിൽ പറഞ്ഞൊരു വിഷയമാണ്, ഇന്നലെ മരിച്ച അസുഖത്തിലുള്ള വിഷയം. 20 വർഷത്തിന് മേലെയായി ഭർത്താവ് മരിച്ചിട്ട് 3 മക്കളുണ്ട്. നല്ല മക്കളായി വളർത്തുവാൻ സാധിച്ചു അള്ളാഹുവിൻ്റെ സഹായത്താൽ. പുരുഷനായാലും സ്ത്രീ ആയാലും ഇന്നത്തെ സാഹചര്യത്തിൽ മറ്റൊരു വിവാഹം കഴിച്ചിരിക്കണം. പുറത്തിറങ്ങേണ്ടി വരുന്ന ഒരു സ്ത്രീയാണെങ്കിൽ സമൂഹം മാന്യമായി അവളെ ജീവിക്കാൻ അനുവദിക്കില്ല. അത്രക്ക് ഈമാനുണ്ടെങ്കിൽ മാത്രം കഴിയുന്ന ഒന്നാണ് സ്ത്രീയെ സംബന്ധിച്ച് ഒറ്റയ്ക്കുള്ള ജീവിതം. അത് നല്ലൊരു പോയിന്റാണ്.
1: അങ്ങനത്തെ ഒരിതുണ്ട്. സാമൂഹികപരമായിട്ടുള്ള ഭാഗങ്ങളിലുള്ള ചില ഇടപെടലുകളിലൊക്കെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൽ കൂട്ടിച്ചേർക്കാനുള്ളത്, പലപ്പോഴും ഇങ്ങനെ ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് വിധവയായവരുണ്ടാവാം, അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടാവുമ്പോൾ തന്നെ പല പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുണ്ടാവാം. ഇപ്പോൾ നേരത്തെ നമ്മളൊരു മെസ്സേജ് വായിച്ചിരുന്നു, ചിലത് നമ്മളെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഷെയർ ചെയ്യാൻ ഒരാളും ഉണ്ടാവില്ല. ഭർത്താവ് ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടാവില്ല. ചില സ്ത്രീകൾക്കും ഇതുപോലെ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാനും അതിനുള്ള അവസരങ്ങൾ പീസ് റേഡിയോ ഒരുക്കുന്നുണ്ട്, ലൈവ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ട് അല്ലേ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളവർക്ക് സഹായകരമാവും ഈ ഇത്തരം ലൈവ് കൗൺസിലിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുകയോ അതിൻ്റെ കാര്യങ്ങൾ അറിയിക്കുകയോ ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ അതിലേക്ക് ബന്ധപ്പെട്ട നമ്പർ 9544845840 എന്ന നമ്പറിലാണ് ബന്ധപ്പെടേണ്ടത്. കൗൺസിലിംഗ് ആവശ്യമായ ആളുകളുണ്ടാവും, വ്യക്തികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് നിങ്ങൾക്ക് ഈ നമ്പർ ഷെയർ ചെയ്ത്
0: കൊടുക്കാം.
1: 9745844 8454 8450 അതെ,
0: ഓക്കെ,
1: ആ നമ്പറാണ്.
0: ഓക്കെ, ഒരുപാട് സ്ത്രീ, അതെ, ഒരുപാട് സ്ത്രീകളുണ്ടായിരുന്നു. ഇപ്പോൾ പുതിയ യുഗത്തിൽ പണ്ടത്തേക്കാൾ ഒരുപാടുണ്ട് എന്നാണ് ഷാഹിറ ബിൻത് അബ്ദുൽ കരീം മൂവാറ്റുപുഴയിൽ നിന്ന് പ്രതികരിക്കുന്നത്. അതുപോലെ തന്നെ വൺ മീൻ ടോക്കിനെ കുറിച്ച് വളരെ ഉപകാരം തന്നെ, എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് പറഞ്ഞത്. എല്ലാവരുടെയും മക്കൾ നല്ല മക്കളായി വളരട്ടെ എന്നും സ്റ്റാറ്റസ് വെക്കാറുണ്ട് എന്ന് തിരുവരങ്ങാടിൽ നിന്ന്. യെസ്, നമുക്ക്
1: നമ്മൾ പാട്ട് കേൾക്കാവുന്നല്ലേ, ഇനി
0: നമുക്കൊരു സ്വരം കേട്ടുവരാം.

പടച്ച റബ്ബിനെ വിളിച്ചു തേടാൻ പറഞ്ഞു പോയതു തെറ്റാണോ? പടക്കൊരുങ്ങി വരുന്നു സത്യം.

0: മഷാല്ലാ, വളരെ മനോഹരമായ ഒരു സ്വരമാണ് നമ്മൾ കേട്ടത്. യുഗാന്തരങ്ങളിൽ പുളകമുയർത്തി എന്ന് തുടങ്ങുന്ന ഈ ഗാനം ആലപിച്ചത് അബ്ദുള്ള തിരൂർക്കാടാണ്.
1: നല്ലൊരു ഗാനം അല്ലേ, ആശയങ്ങളും സൗണ്ടും ഒക്കെ വളരെ. യെസ്, നമ്മളെ ശ്രോതാക്കൾക്ക് ഒരുപാട് പ്രതികരണങ്ങൾ ഈ ഒരു ഇതിൽ തരാൻ ഉണ്ടാവും അല്ലേ. പ്രത്യേകിച്ച്
0: ഗാനത്തെ കുറിച്ച് നല്ല പാട്ടാണ്, മാഷാല്ലാ സൂപ്പറായി എന്നൊക്കെ പറഞ്ഞ് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. മാഷാല്ലാ, അള്ളാഹുവിന്റെ തൗഹീദിന്റെ സ്വരം സൂപ്പർ.
1: നമ്മളെ സലീന തോട്ടശ്ശേരിയുടെ ഒരു മെസ്സേജ് വായിക്കാം. ലൈഫ് കോഴ്സ് ലൈഫ് കോഴ്സിൽ തുടങ്ങി ഇതുവരെയുള്ള എല്ലാ കോഴ്സുകളും ചെയ്യുന്നുണ്ട് അൽഹംദുലില്ലാ. ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഒരു ലോകത്തും അർഹമായ പ്രതിഫലം നൽകി നാഥൻ അനുഗ്രഹിക്കട്ടെ.
0: ബറക്കല്ലാഹു ഫീക്കും. സൂപ്പർ സോങ് പാടിയവർക്ക് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ബഷേരി അബു തലശ്ശേരി, ബഷേരി അബു തലശ്ശേരി മെസ്സേജ്
1: ചെയ്തിട്ടുണ്ട്. ജമീല വി പി, ജമീല് ബാങ്ക് ഒരാഴ്ച കേട്ടിരുന്നില്ല, അൽഹംദുലില്ലാ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. വളരെ സന്തോഷം കിട്ടുന്ന ആ നിമിഷം എന്നും ഉണ്ടാവാൻ ഇടയാവട്ടെ. എപ്പിസോഡ് എന്ന് നിൽക്കട്ടെ. ഈ അതെന്തെങ്കിലും അവരുടെ എന്തെങ്കിലും പ്രശ്നമാവാൻ ചാൻസ് ഉണ്ടാകാൻ എനിക്ക് എല്ലാ സമയത്തും കിട്ടിയിട്ടുണ്ടായിരുന്നു.
0: മഷാല്ല, അർത്ഥവത്തായ വരികൾ അതിമനോഹരമായ പാടി ബാറക്കല്ലാഹു ഫീക്കും എന്ന് പറഞ്ഞിട്ട് സഫി അടപ്പാളിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്.
1: യെസ്, ഏതായിരുന്നാലും ഇൻഷാല്ലാ നമുക്ക് നമ്മുടെ ഷെഡ്യൂളിൽ നമുക്ക് നമ്മുടെ ശ്രോതാക്കൾ എപ്പോഴും ആവശ്യപ്പെടുന്ന ഒന്ന് തന്നെയാണ്, നമ്മുടെ ഒരു ചോദ്യം ഒരു ഉത്തരം ഒന്ന് കിട്ടുവരാം.
2: അള്ളാഹു ആണല്ലോ മനുഷ്യനെ സൃഷ്ടിച്ചത്, അപ്പോൾ മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകളെല്ലാം അള്ളാഹു ചെയ്യിപ്പിക്കുന്നതല്ലേ എന്നാണ്.
3: ഈമാൻ കാര്യത്തിൽപ്പെട്ട ആറാമതായി എണ്ണപ്പെടുന്ന അൽ ഈമാനു ബിഖദാഇല്ലാഹി വഖദരി, അള്ളാഹുവിൻ്റെ ഖദാ ഖദറിലുള്ള വിശ്വാസം, അതുമായി ബന്ധപ്പെട്ടതാണ് ചോദ്യം. ഖദറിനെ നിഷേധിക്കുന്ന ആളുകൾ മുമ്പ് കാലത്തും ഉണ്ടായിട്ടുണ്ട്. അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു എന്ന് ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഇബിൻ ഉമർ റളിയല്ലാഹു അൻഹു അത്തരം ആളുകളെക്കുറിച്ച് പറഞ്ഞത് ഉഹദ് പർവ്വതത്തോളം അവർ സ്വർണം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചാലും ശരി, ഒരു തരി പോലും അത്തരം ആളുകളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല സ്വീകരിക്കുകയില്ല, അവർ ഖദാ ഖദർ വിശ്വസിക്കുന്നത് വരെ എന്നാണ്. പലപ്പോഴും തെറ്റുകൾ ചെയ്യുവാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ അധർമ്മകാരികളായ ആളുകളാണ് അവരുടെ വാദത്തിന് വേണ്ടി ഖദാ ഖദറിനെ മറപിടിക്കുന്നത്. അവർ പറയാറുള്ളത് ഞങ്ങൾ പാപികളായത് അതിൻ്റെ കാരണക്കാർ ഞങ്ങളല്ല അള്ളാഹുവാണല്ലോ, പിന്നെ എന്തിന് ആ വിഷയത്തിൽ ഞങ്ങളെ ആക്ഷേപിക്കണമെന്നാണ്. വിശുദ്ധ ഖുർആനിൽ സയഖൂലുല്ലദീന അശ്റകു, മുശ്രിക്കുകൾ പറയും ലൗഷ അല്ലാഹുമ അശ്റക്ന വല ആബാഉന, അല്ലാഹ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഞങ്ങളോ ഞങ്ങളെ പിതാക്കന്മാരോ ശിർക്ക് ചെയ്യുമായിരുന്നില്ല എന്നാണ്. ഈ മുശ്രിക്കിൻ്റെ വാദം ശരിയാണ്, അല്ലാഹ് ഉദ്ദേശിച്ചത് കൊണ്ടാണ് അവരങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞ് അനുകൂലിക്കുകയല്ല അല്ലാഹു സുബ്ഹാനഹു വതആല ചെയ്യുന്നത്. ഇൻ തത്തബിഊന ഇല്ലല്ലൻ, അവർ ഊഹത്തെ പിന്തുടരുക മാത്രമാണ് ചെയ്യുന്നത് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. മാത്രമല്ല അല്ലാഹു അവൻ ഓരോരുത്തരെയും മനുഷ്യൻ്റെ അമലുകൾ നോക്കാതെ, മനുഷ്യൻ ചെയ്തു കൂട്ടി ഇഖ്തിയാറിനനുസരിച്ചുള്ള അമലുകൾ നോക്കാതെ ഓരോരുത്തരെയും സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആക്കി എങ്കിൽ ഇവിടെ പ്രവാചകന്മാരെ നിയോഗിക്കേണ്ട ആവശ്യമില്ല. നുറുസുലൻ മുബശ്ശിരീന വമുൻസിരീൻ ലിഅല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജത്തു ബഅദ റുസുൽ, അള്ളാഹുവിന് മേൽ ജനങ്ങൾക്ക് ഒരു ഹുജ്ജത്ത് തെളിവ് ഇല്ലാതിരിക്കുവാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല അമ്പിയാക്കന്മാരെ നിയോഗിച്ചു എന്നാണ്. അപ്പോൾ അമ്പിയാക്കന്മാരെ നിയോഗിച്ചു, വേദഗ്രന്ഥങ്ങൾ ഇറക്കി, ഇതൊക്കെ എന്തിനാണ്? അള്ളാഹു മുൻകൂട്ടി നിശ്ചയിച്ചതനുസരിച്ച് മനുഷ്യരെ പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമൊന്നും ഇല്ലാതെയായിരുന്നുവെങ്കിൽ പ്രവാചകന്മാരെ അയക്കേണ്ട ആവശ്യമില്ലായിരുന്നു, വേദഗ്രന്ഥം ഇറക്കേണ്ട യാതൊരു ഇത് ആവശ്യമില്ലായിരുന്നു. അതേപോലെ തന്നെ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, ഇതൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. ഫത്തഖുല്ലാഹ മസ്തതഅതൻ, കഴിവിന്റെ പരമാവധി നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞു. അവന്താ കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിക്കുവാനുള്ള കഴിവ് അവരുണ്ട് എന്നാണ്. അതല്ലായിരുന്നുവെങ്കിൽ, ഇവർ പറയുന്ന രൂപത്തിലായിരുന്നുവെങ്കിൽ, തെറ്റു ചെയ്യിപ്പിക്കുന്ന അള്ളാഹുവായിരുന്നുവെങ്കിൽ, ഒരിക്കലും അള്ളാഹു കഴിവിന്റെ പരമാവധി നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറയുമായിരുന്നില്ല. ഇനി നോക്ക്, നിങ്ങൾ മോഷ്ടിക്കുക, വ്യഭിചരിക്കുക, മദ്യപിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾ, അവർ ചെയ്യുന്നതിന് വേണ്ടി, അവർ ചെയ്യുന്ന അധർമ്മത്തിന് വേണ്ടിയാണ് ഇതൊക്കെ അള്ള ചെയ്യിപ്പിക്കുന്നതാണ് എന്ന് പറയാറുള്ളത് എങ്കിൽ, അവൻ്റെ ധനം ഒരാൾ കവർന്നാൽ, അവൻ്റെ മുഖത്ത് ഒരാൾ അടിച്ചാൽ, അവന് സാമ്പത്തികമായ ഒരാൾ നഷ്ടം സംഭവിപ്പിച്ചാൽ, എന്നിട്ട് ആ വ്യക്തി പറയുന്നു അത് അള്ള ചെയ്തതാണ് എന്ന് പറഞ്ഞു, അവൻ അംഗീകരിക്കാൻ തയ്യാറാകുമോ? ഇല്ല. അപ്പൊ തങ്ങൾക്ക് അനുകൂലമായി മാത്രം വാദിക്കുവാൻ വേണ്ടിയാണ് ഇത്തരം സംസാരങ്ങൾ അവർ നടത്താറുള്ളത്. മാത്രമല്ല, ഈ ഒരു വാദം ഒക്കെ അള്ള ചെയ്യിപ്പിക്കുന്നതാണ് എന്ന് പറയുകയാണെങ്കിൽ പ്രാപഞ്ചികമായ കുറേ വ്യവസ്ഥകൾ അത് തകരും. ഇവിടെ നിയമവ്യവസ്ഥകൾ, ശിക്ഷാ സമ്പ്രദായങ്ങൾ, തഅസീറാത്തുകൾ, ഇതിനൊന്നും യാതൊരു വിലയുമില്ല. എല്ലാവർക്കും പറഞ്ഞാൽ മതി ഇതൊക്കെ അള്ള ചെയ്യിപ്പിക്കുന്നതാണ്, എൻ്റെ കൈ മുറിക്കേണ്ടതില്ല, ഞാൻ മോഷ്ടിച്ച് ഞാനാണെങ്കിൽ അള്ള ചെയ്യിപ്പിച്ചതാണ്, അള്ളയാണ് അതിൻ്റെ കാരണക്കാരൻ, വ്യഭിചരിച്ച ഒരാൾ എന്നെ എറിഞ്ഞുകൊല്ലാൻ പാടില്ല, അള്ളയാണ് കാരണക്കാരൻ എന്ന് പറയുന്ന എല്ലാ അധർമ്മികളായ ആളുകൾക്കും ഇങ്ങനെ ഒരു അസംബന്ധം പറയുവാനുള്ള അവസരം ഉണ്ടാകുമായിരുന്നു എന്നാണ്. മാത്രമല്ല, ഇസ്തിഗ്ഫാർ നടത്തുക, തൗബ ചെയ്യുക, ദുആ നടത്തുക, ഇതിനൊന്നും യാതൊരു പ്രസക്തിയും ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും അവരവർ ചെയ്തു കൂട്ടിയ തിന്മകളെ ന്യായീകരിക്കുവാൻ വേണ്ടിയാണ് ഇതൊക്കെ അള്ള ചെയ്യിപ്പിച്ചതാണ് എന്ന് പറയാറുള്ളത്. ഒരു നന്മ ചെയ്യുന്ന ഒരവസരം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരൊന്നും ഇത് അള്ള എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതെന്ന് പറയാറില്ല. അതുകൊണ്ട് കലാകതിൽ പൂർണ്ണമായി അടിയുറച്ച് വിശ്വസിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യന് ചിന്തിക്കുവാനുള്ള ബുദ്ധിയും വിശേഷ ബുദ്ധിയുമൊക്കെ നൽകി, നന്മയും തിന്മയും അറിയിച്ചു തരുവാൻ പ്രവാചകന്മാരെയും വേദഗ്രന്ഥങ്ങളെയും നിയോഗിക്കുകയും അയക്കുകയും ചെയ്തു. നന്മ കൽപ്പിക്കുവാനും തിന്മ വിരോധിക്കുവാനും പണ്ഡിതന്മാരെ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാക്കി. നന്മ ചെയ്താൽ സ്വർഗവും തിന്മ ചെയ്താൽ നരകവുമുണ്ട് എന്ന സന്തോഷവാർത്തയും മുന്നറിയിപ്പും നൽകി. ഓരോരുത്തർക്കും പ്രവർത്തിക്കുവാനുള്ള ശാരീരികവും ബുദ്ധിപരവുമായ കഴിവും നൽകി. ഇഖ്തിയാർ, തെരഞ്ഞെടുക്കുവാനുള്ള അവകാശവും നൽകി. പക്ഷെ എന്ത് തന്നെയായിരുന്നാലും ശരി, ഇവരൊക്കെ എന്ത് ചെയ്യും എന്നത് അള്ളാഹുവിൻ്റെ ആദിയായ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അള്ള മുൻകൂട്ടി എഴുതുകയും തീരുമാനിക്കുകയും നിശ്ചയിക്കുകയും ചെയ്തു. ആ രൂപത്തിൽ കലാകതറിനെ അബദ്ധങ്ങളില്ലാതെ മനസ്സിലാക്കുവാൻ സാധിക്കേണ്ടതുണ്ട്.
0: മഷാല്ല, ഒരു ചോദ്യവും ഒരു ഉത്തരവുമാണ് നമ്മളിപ്പോൾ കേട്ടത്. സാധാരണ നമുക്ക് പല സംശയങ്ങളും ഉണ്ടാവും, ദീനിപരമായിട്ടുള്ള സംശയങ്ങൾ പലതും വരുമ്പോൾ നമുക്ക് പീസ് റേഡിയോൻ്റെ അലിജാബ എന്ന പങ്ക്തിയെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. അലിജാബ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15 കൂടാതെ എല്ലാ ശനിയാഴ്ചയും 7:30 മുതൽ 8:30 വരെ നിങ്ങൾക്ക് ലൈവായിട്ടും സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരങ്ങളുണ്ട്. പുതിയതായി വരുന്ന പുതിയുള്ള ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇൻഷാല്ലാ. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തുക.
1: യെസ്, ഇൻഷാല്ലാ നമുക്ക് ഒരുപാട് ഫീഡ്ബാക്കുകളുണ്ട്, നമുക്ക് പോകുക ഇൻഷാല്ലാ. ഈ ഒരു സമയത്ത് ഒരു മനസ്സിലേക്ക് ഓർമ്മ വന്നൊരു ആലോചന എന്താ വെച്ചാൽ, പിന്നെ ബിട്ടു, ബിട്ടുവിനെ നിങ്ങൾ കേട്ടിക്കണോ? മധ്യപ്രദേശുകാരനായ ബിട്ടു, ഏകദേശം ഒരു 20-21 വയസ്സൊക്കെ ഏകദേശം ഇപ്പം ഉണ്ടാവും. ജനുവരി 26 മുതൽ അവന് ഒരു ചെറിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ശ്രമം പറഞ്ഞ തികച്ചും വ്യത്യസ്തമാണ്. ജെൻസി യുഗത്തിൽ തീർച്ചയായിട്ടും പിന്നെ ഏറെ ഒരു ചിന്തിപ്പിക്കുന്ന ഒരു സംഗതിയാണ്, ഒരു മാതൃകാപരമായ ഒരു സംഭവമാണ്. എന്നാൽ ഒരാൾക്കൊറ്റക്ക് ഒരു കോർപ്പറേഷനും സർക്കാരും സംവിധാനങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു സംഗതി. ബിട്ടു ആദ്യം തന്നെ അത് തുടങ്ങി വെച്ചപ്പോൾ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ബിട്ടു ഒറ്റക്കായി. മധ്യപ്രദേശിൽ ആ സ്ഥലത്തിൻ്റെ ഒരു പേര് ഞാൻ അങ്ങനെ ഓർക്കുകയാണ്, അവിടെ ഒരു ജില്ലയിലെ വളരെ വളരെ മോശമായി കിടക്കുന്ന ഒരു പിന്നെ സ്ഥലമായിരുന്നു, ഒരു നദി. ആ നദി പിന്നെ ബിട്ടു ശരിയാക്കിയിട്ടുള്ളത്, പിന്നെ ഫുള്ള് പ്ലാസ്റ്റിക്കുകളാകെ മലിനമായി കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അവിടെ ഈ 20 വയസ്സുകാരൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, എല്ലാ ദിവസവും വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ എന്ത് ചെയ്യണം, പിന്നെ ആ പ്ലാസ്റ്റിക്കുകളൊക്കെ സ്വരൂപിച്ചിട്ട് ഒരു പിന്നെ ചെറിയ വണ്ടിയിൽ അതിങ്ങനെ കൊണ്ടുപോയിട്ട് അവിടുന്ന് ഒഴിവാക്കുകയാണ്. അപ്പം എല്ലാവരും ഇവനെ ഭ്രാന്തനെ എന്ന് വിളിച്ച്, ഇവന് ഭ്രാന്താണ്, എന്താ ചെയ്യണത്. അപ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ ശരിക്ക് നമുക്ക് ഒരു കണ്ണിന് കുളിർമ നൽകും. കാരണം ഒരാളിത് ചെയ്യുമ്പോൾ ഭ്രാന്തനെ വിചാരിക്കും, കാരണം ഇതൊക്കെ എങ്ങനെ കൊണ്ടുപോകുക, ഇതാക്കുക, എന്താ പോവിന് ഇതിൻ്റെ കാര്യം, ഇവിടെ എന്തൊക്കെ സംവിധാനങ്ങളുണ്ട്, ആർക്കൊക്കെ ആരൊക്കെയാണ് ഇത് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ ഒരു ബോധമുള്ള ആൾക്കാർ ചിലപ്പോൾ ഇതൊരു ഭ്രാന്തായിട്ടൊക്കെ കാണും. പക്ഷേ അവൻ എന്താ ചെയ്തെച്ചാൽ, അവൻ്റെ എഫേർട്ടിലൂടെ അവന്

0: പറ്റില്ലേ എന്ന് വിചാരിച്ച് ആ ഒരു സംഗതി ചെയ്യുന്നതിൻ്റെ ഒരു മിനിറ്റ് മുമ്പ് പോലും നമ്മൾ സമയമുണ്ട് എന്നുള്ള ഇതിനു വേണ്ടി മടിച്ചിട്ടും അലസതയും ഒക്കെ ആയിട്ട് നമ്മളങ്ങനെ മാറ്റിവെക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജനസീകത്തിലെ ഒരു പയ്യന് ഈ ഒരു ജോലി ചെയ്തത്.
1: എപ്പോഴും നമ്മൾ പിന്നെ പല സ്ഥലങ്ങളിലും ജനസികളെ കുറ്റപ്പെടുത്താറുണ്ടാവും അല്ലേ, അവരുടെ പല ആറ്റിറ്റ്യൂഡിനെ കുറിച്ചൊക്കെ നമുക്ക് പല പരാതികളും ഉണ്ടാവും. പക്ഷേ ഇത്തരം ചില ഇടപെടലുകൾ, സാമൂഹികപരമായ ഇടപെടലുകൾ നമ്മൾ തീർച്ചയായിട്ടും അത് പിന്നെ പ്രത്യേകം നോട്ട് ചെയ്ത് തന്നെ അഭിനന്ദിക്കേണ്ട ഒരു കേസുകളാണെന്ന് തോന്നുന്നു. കാരണം അതിൽ നമ്മൾ കാണേണ്ടത് ഒന്ന്, വളരെ യങ്സ്റ്റായ 20-21 വയസ്സ് പ്രായമുള്ള പയ്യനാണ്, ഞാനത് സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ടാസ്ക് ഏറ്റെടുക്കുക എന്നുള്ളൊരു വലിയൊരു മനസ്സ് അതിൻ്റെ ബാക്കിൽ ആദ്യം വേണം അല്ലേ. ഇത് ചെറിയ കേസൊന്നുമല്ല, ഒരു നദിയെ പൂർണ്ണമായിട്ടും മാലിന്യമുക്തമാക്കാൻ ഒരാൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ അയാളുടെ അതിൻ്റെ ബാക്കിൽ വരേണ്ട എഫേർട്ടിനെ കുറിച്ചൊക്കെ അയാൾക്ക് ഒരു ധാരണ ഉണ്ടായിട്ടുണ്ടാവും. തുടക്കത്തിൽ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, പിന്നീട് ഒരു പക്ഷേ അവർ പിൻവാങ്ങിയിട്ടുണ്ടാവും, പല അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ടായിട്ടുണ്ടാവും പിൻവാങ്ങാൻ. എന്നിട്ടും അയാൾ വിട്ടുകൊടുക്കാതെ തൻ്റെ ഉദ്ദേശം നിറവേറ്റുന്നതിന് വേണ്ടി ശക്തിയുക്തമായുള്ളതായിട്ട് മുന്നോട്ട് പോവുകയും തനിച്ച് അത് ഒറ്റയ്ക്ക് അത് പൂർത്തീകരിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു കർമ്മം, അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാനുള്ള മനസാന്നിധ്യം എപ്പോഴും അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ കേസ്, ഇന്ന് നമ്മൾ തൊട്ട് മുന്നേ വഴിവിളക്കിലൊക്കെ സൂചിപ്പിച്ചു, മാലിന്യങ്ങൾ ആളുകൾ പുറത്തേക്ക് കൊണ്ടുപോയിട്ടാണ്, യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതെ യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാതെ തന്നെ പലപ്പോഴും നമ്മളെ തൊടിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ നിന്ന് എവിടെ വേറെ എവിടെ കടന്നാലും കുഴപ്പമില്ല, നമ്മളെ ഭാഗം മാത്രം ക്ലീൻ ചെയ്യാന്നുള്ള ചിന്താഗതിയാണ്, വളരെ ഇടുങ്ങിയ ചിന്താഗതിയാണ് ആളുകൾക്കുള്ളത്. അതിൽ നിന്നും വ്യത്യസ്തമായി സമൂഹത്തിനും ഈ സമൂഹത്തിലുള്ള ജീവജാലങ്ങൾക്കും ഒക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു നന്മ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുകയും അതിലൂടെ അയാൾ തലമുറകളിലേക്ക് വലിയൊരു സന്ദേശം കൂടി എത്തിച്ചു കൊടുക്കുകയാണ്. കാരണം പിന്നിൽ വരുന്ന ആളുകൾ കൂടി ഉപയോഗിക്കാനുള്ള നമ്മുടെ ഈ സ്രോതസ്സുകളെല്ലാം, വെള്ളവും അങ്ങനെ വിഭവങ്ങൾ ഇവിടുന്ന് കിട്ടുന്ന അല്ലേ, ഇത്തരം വിഭവങ്ങളൊക്കെ നമ്മളെ പിന്നിൽ വരുന്ന ആളുകൾ കൂടി ഉപയോഗിക്കാനുള്ള ഒരു മെസ്സേജ് കൂടി അതിനകത്ത് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഒരു കാര്യം ചെയ്യണമെന്ന് ഉദ്ദേശിച്ച് പുറപ്പെട്ടാൽ അത് പൂർത്തിയാവും വരെ നമ്മൾ ആ ഒരു ഇതിൽ നിന്ന് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റുമെന്നുള്ള, ഏത് വലിയ ടാസ്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. നിങ്ങൾ അവസാനം പറഞ്ഞ് ചെറുത്തതും നമ്മളുടെ ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ചെയ്ത് തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ പോലും പലപ്പോഴും നമ്മൾ മടി പിടിച്ച് പിന്നെയാവാം എന്ന് പറഞ്ഞ് എത്രയോ കാര്യങ്ങൾ നീട്ടിവെക്കുന്ന ആളുകളുണ്ടാവാം. അപ്പോൾ അങ്ങനത്തെ ആളുകളുടെയൊക്കെ ഒരു ചിന്തയിലേക്ക് കൊണ്ടുവരേണ്ടതാണ് അല്ലേ. വളരെ ഈസിയായ കാര്യം കൂടി ചെയ്യാതെ മാറ്റിവെക്ക്, സമയം ഇനി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നതിന് പകരം ചെയ്യാനുള്ളത് അത് ഉത്തമ ബോധ്യത്തോടെ ഞാൻ ചെയ്ത് തീർക്കുമെന്ന ഒരു വാശിയോടുകൂടി ചെയ്യാൻ പുറപ്പെട്ടാൽ അത്
0: നടക്കുന്നുള്ളതാണ്. മധ്യപ്രദേശിലെ രാജ്ഘട്ട് ജില്ലയിലെ ബ്യാവറ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ആ സ്ഥലത്തെ അജിനാർ എന്ന് പറയുന്ന നദിയാണ് ഈ പിന്നെ വിട്ടു ശുദ്ധീകരിച്ചിട്ടുള്ളത്. ഒരുപാട് സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാനും നമുക്കും ഇതൊരു പ്രചോദനമാകട്ടെ എന്ന് ആശിക്കാം. ഇൻഷാ അള്ളാ.

0: പക്ഷെ അപ്പൊ നമ്മള് ഇന്നത്തെ മോർണിംഗ് കിസ്സിലെ വിജയികളെ പറഞ്ഞിട്ടില്ല. സിസ്റ്റം തെരഞ്ഞെടുത്ത് അല്ലെങ്കിൽ 13 പേരെ നമ്മൾ ഇന്ന് പ്രഖ്യാപിക്കാറുണ്ട്, അവരുടെ പേര് നമ്മൾ പറഞ്ഞിട്ടില്ല. ആദ്യം അതിന്റെ ചോദ്യവും ഉത്തരവും ഒന്നുകൂടി പറയാം. ലാസ്റ്റ് ഒക്കെ ആയിട്ട് ജോയിൻ ചെയ്ത ആളുകൾ ഉണ്ടാവും, അല്ലെ, ഇന്നത്തെ കിസ് ഏതെന്താന്ന് ഏതായിരുന്നു എന്ന് അറിയാത്ത ആളുകൾക്ക് വേണ്ടി നമ്മൾ ഒരിക്കൽ കൂടി പറയാണ്. ഹദീസിലെ സനദ് എന്നാൽ എന്തിനെയാണ് കുറിക്കുന്നത് എന്നതായിരുന്നു ഇന്നത്തെ ചോദ്യം. അതിന്റെ ശരിയുത്തരം ഓപ്ഷൻ ബി, നിവേദക പരമ്പര എന്നുള്ളതാണ്. അപ്പൊ ഇനി നമ്മള്
1: തിരഞ്ഞെടുക്കപ്പെട്ട 13 പേരെ
0: വിളിക്കാം.
1: ഏറ്റവും ഒന്നാമത്തെ പേര് ഇംതിയാസ് തിരുവമ്പാടിയാണ്.
0: പിന്നെ സുലൈമാൻ സി എച്ച് വളവന്നൂർ,
1: അബ്ദുൽ ഹക്ക് അല്ലേ ഒറ്റപ്പാലം,
0: റസ്നി ഹാജി അർപ്പള്ളി,
1: ഹൈർനിസ ആലുവ,
0: തസ്ലീന പി പരപ്പനങ്ങാടി,
1: മുംതാസ് കാഞ്ഞിരോട്,
0: ഷംല വാണിയമ്പലം,
1: കെ യൂനുസ് കരുനാഗപ്പള്ളി,
0: സന പി എസ് പാലക്കാട്,
1: സുരിജ കെ ആലപ്പുഴ,
0: യാസീൻ ഷെരീഫ് നിറമരുതൂർ,
1: ബുഷറ ഷിഹാബ് പട്ടാമ്പി കരുവാമ്പടി. ഒന്നുകൂടെ വായിക്കാം,
0: ഒരിക്കൽ കൂടി വായിക്കാം.
1: ഇംതിയാസ് തിരുവമ്പാടി,
0: സുലൈമാൻ സി എച്ച് വളവന്നൂർ,
1: അബ്ദുൽ ഹക്ക് ഒറ്റപ്പാലം,
0: റസ്നി ഹാജി അർപ്പള്ളി,
1: ഹൈറുനീസ ആലുവ,
0: തസ്ലീന പി പരപ്പനങ്ങാടി,
1: മുംതാസ് കാഞ്ഞിരോട്,
0: ഷംല വാണിയമ്പലം,
1: കെ യൂനുസ് കരുനാഗപ്പള്ളി,
0: സന പി എസ് പാലക്കാട്,
1: സൂരിജ കെ ആലപ്പുഴ,
0: യാസീൻ ഷെരീഫ് നിറമരുതൂർ,
1: ബുഷറ ഷിഹാബ് പട്ടാമ്പി കരുവാൻപടി.

0: ഇത്രയും ആളുകളാണ് ഇന്നത്തെ വിജയികളായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. എല്ലാവരും പേരിൻ്റെ കൂടെ സ്ഥലം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട് അല്ലേ. സാധാരണ പേര് മാത്രമൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാവാറുണ്ട്. എന്തെന്നാലും തിരഞ്ഞെടുത്ത എല്ലാവരും അവരുടെ പേരിൻ്റെ കൂടെ ഒരു ഐഡൻറ്റിറ്റി കൂടി അവർ ചേർത്തിട്ടുണ്ട്.
1: നമ്മളെ ഫീഡ്ബാക്കിൽ തിരിച്ചു വരുമ്പോൾ പിന്നെ ഒരു സഹോദരി അവരുടെ അലിജാബയിൽ ഒരു ക്വസ്റ്റ്യൻ ഇട്ടതിനെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ആൻസർ ഇൻഷാല്ല വരും എന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കാം. ഇൻഷാല്ല ഷുഹൈബ് കാരാടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ ഒന്നുകിൽ നമുക്കറിയുന്ന വിഷയങ്ങളാണല്ലോ അല്ലേ. ഷാദിയ ഒറ്റപ്പാലം, അസ്സലാമു അലൈക്കും, രോഗം കൊണ്ട് പ്രയാസത്തിലാണ് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക എന്ന് പറയുന്നുണ്ട്. എൻ്റെ മൈമൂന പാറപ്പുറത്തിൻ്റെ ഒരു മെസ്സേജ്, അത് ഭർത്താവ് എനിക്ക് 27 വയസ്സുള്ളപ്പോൾ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി. 3 വർഷത്തിന് ശേഷം അള്ളാഹു സ്നേഹധിനിയായ ഒരു ഭർത്താവിനെ നൽകി. വിധവയുടെ ലേബലിൽ ജീവിക്കാൻ വലിയ പ്രയാസം തന്നെയാണ്. ഇപ്പോൾ എനിക്ക് 18 വയസ്സായ മകനുണ്ട്. അൽഹംദുലില്ല. അനുഭവവുമായി ബന്ധപ്പെട്ട് ഓരോരുത്തർ അവരുടെ സ്വന്തമായ അനുഭവം പങ്കുവെക്കുകയാണ് അല്ലേ.
0: വിജയികൾക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടുള്ള മെസ്സേജ് വരുന്നുണ്ട്. ഉത്തരം ശരിയാണ്. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞാൽ ഹെർണീസ് അഷ്റഫ്, പടിഞ്ഞാറത്തറ, വയനാട്.
1: യെസ്,
0: ഇന്ന് ആണുങ്ങൾക്ക് പരാതി ഉണ്ടാവില്ല, ആദ്യത്തെ 3 അവർ കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നു. താമരശ്ശേരി.
1: അതെ. അപ്പോൾ പിന്നെ എല്ലാ വിജയികൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുണ്ട് സീനത്ത് പാലക്കാട്. സീനത്ത് പാലക്കാട് ഈ അടുത്ത് കുറേ വിജയമായിട്ടുള്ള ഒരു പേരുകൾ ഉൾപ്പെട്ടിരുന്നു. ഇന്നില്ല എന്ന് എനിക്ക് തോന്നണം അല്ലേ. അപ്പം അങ്ങനെ ഒരുപാട്
0: പുരുഷന്മാർക്കാണ് ആദ്യത്തെ 3 സ്ഥാനം എന്നൊക്കെ വരുന്നു.
1: ഭയങ്കര സാധനങ്ങളല്ലേ. നമ്മള് എണ്ണം കൂടുമ്പോൾ
0: ദിവസം പുരുഷന്മാർ മെസ്സേജ് ഉണ്ടാവുന്നത് ആണുങ്ങളാരും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ.
1: അതെ അതെ അതെ. ഏതായാലും പിന്നെ എല്ലാവരുടെയും പങ്കാളിത്തം അവർക്കും അതുപോലെ കേൾക്കുന്ന ആളുകൾക്കൊക്കെ ഒരു പ്രചോദനമാകട്ടെ.
0: പിന്നെ നമുക്കൊരു അറിയാം ഒരു നന്മ എന്നുള്ളൊരു സെക്ഷനിൽ

0: നേരോ എപ്പോഴാണെന്ന് വെച്ചാൽ മിക്കവാറും വൈകുന്നേരം പിന്നെ പ്രയാസമായിരിക്കും. പിന്നെ ജോലിയുള്ള ദിവസം വർക്കിംഗ് ഡേയിൽ ആകുമ്പോൾ നടക്കൂല. അപ്പം ഞങ്ങൾ അവിടെ തിങ്കളാഴ്ച മരുവിന് ശേഷമായിരുന്നു തോന്നുന്നു. അങ്ങനെ മിനിമം 20 പഠിതാക്കളാണ് വേണ്ടത് തോന്നുന്നത്. ആ അവിടെ നമുക്ക് വ്യവസ്ഥാപിതമായിട്ട് ദീനിനെ പഠിക്കാനുള്ള ഇതുപോലെയുള്ള പിന്നെ കോഴ്സ് അതിൻ്റെ ഒരു മൊഡ്യൂൾഡായിട്ടാണ് നമുക്ക് സെമസ്റ്റർ ആയിട്ടാണ് ചെയ്യുന്നത്. 6 സെമസ്റ്റർ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 3 വർഷം കൊണ്ട് അതിൻ്റെ ഒരു കോഴ്സ് പൂർത്തീകരിക്കുക. സർട്ടിഫിക്കറ്റ് ഉണ്ട്, പിന്നെ കൃത്യമായ എക്സാമുകളുണ്ട്, കൃത്യമായിട്ട് അതിനുള്ള പിന്നെ അധ്യാപകനെ ജാമ്യമാണ് നമുക്ക് നിയമിച്ചു
1: തരാം.
0: ആ ഫീസും വരുന്നുണ്ട്, പഠിതാവിന് ഫീസ് വരുന്നുണ്ട്. അത് പ്രത്യേകിച്ചും ഈ അധ്യാപകനുള്ള ചെലവും അതുപോലെ സെന്ററുമായി ബന്ധപ്പെട്ട് അതിന് ഒരുക്കേണ്ട സംവിധാനങ്ങൾക്കുള്ള ചെലവിലേക്കാണ് അത് ഫീസ് വാങ്ങിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഇൻഷാ അല്ലാഹ് എന്തായാലും സൂചിപ്പിച്ചത് പല ആൾക്കാർക്കും പ്രായം ഒരു പ്രശ്നം ആവില്ല. കാരണം പഠിക്കുന്ന ആൾക്ക് അവിടെയൊക്കെ വളരെ മുതിർന്ന 40, 50, 60 വയസ്സിലെത്തിയ പഠിതാക്കൾ നമ്മളെ ഇതിലുണ്ടായിരുന്നു.
1: ക്ലാസ് എടുക്കുന്ന ആളുകൾ കാണാൻ കഴിയുമോ?
0: കണ്ടിട്ടാണ്. അത് ലൈവായിട്ട് ആള് നമ്മൾ സാധാരണ ഒരു കോഴ്സ് സ്കൂളിലും കോളേജിലൊക്കെ ഉള്ള പോലെ തന്നെ അധ്യാപകൻ നമ്മുടെ അടുത്ത് വന്നിട്ട് ആ സെന്ററിൽ വന്നിട്ടാണ് ആള് പഠിപ്പിക്കുന്നത്.
1: എന്താ പറയുക, ശ്രോതാക്കൾക്ക് ചിലപ്പോൾ പല സംശയങ്ങളുണ്ടാവും.
0: അതെ,
1: പക്ഷെ ഇത് കേട്ടിട്ടേ ഇല്ലാത്തവരുണ്ടാകാം.
0: അതെ,
1: ഇനി അങ്ങനെയാണെങ്കിൽ ഒന്ന് പങ്കെടുക്കണമല്ലോ, നമുക്ക് ഒന്ന് പഠിക്കാൻ ശ്രമിക്കണം എന്നാഗ്രഹമുള്ള ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ. നമുക്കെന്താ അറിയാം, വ്യവസ്ഥാപിതമായ ഒരു പഠനത്തിന് വേണ്ടിയിട്ട് എന്നാൽ റെഗുലർ ആയിട്ട് പോകാൻ കഴിയാത്ത ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടാകും.
0: ഇപ്പോൾ സങ്കടം ഉണ്ടാവും, അന്ന് എനിക്ക് പഠിക്കാൻ അവസരം ഉണ്ടായില്ല, അല്ലെങ്കിൽ അന്നത്തെ സാഹചര്യം ശരിയാകത്തോണ്ട് ഞാൻ പഠനം പൂർത്തീകരിച്ചില്ല. അപ്പൊ ഇവിടെ നമുക്ക് ഖുർആനുണ്ട്, ഹിഫ്ളുണ്ട്, അതിനകത്ത് കർമ്മം പഠിക്കുന്നുണ്ട്, വിശ്വാസപരമായ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ശരിക്കും അതിനൊരു മൊഡ്യൂൾ
1: ഉണ്ടാക്കിയിട്ട്
0: ആ പുസ്തകം ഉണ്ട്, അതിന്റെ ടെക്സ്റ്റ് പുസ്തകം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
1: അപ്പോൾ ഡിഗ്രി ഒന്നും ഒരു പ്രായത്തിന്റെ പ്രശ്നങ്ങളില്ലാത്ത ഒന്നാണ്, അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തേക്കുള്ള ഇൽമാണ്, ജീവിതത്തിൽ വേണ്ട ഒരു ഇൽമാണ് നമ്മൾ പഠിക്കുന്നത്.
0: അപ്പൊ ഇൻഷാല്ലാ ശ്രോതാക്കൾക്ക് അതുമായി ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ താല്പര്യമുള്ളവർക്ക് അത് ഉപയോഗപ്പെടുത്താമെന്ന് കൂടി
1: അറിയിക്കുകയാണ്.
0: ഓക്കെ,
1: നമ്മളിങ്ങനെ ചില ശ്രോതാക്കളേ ചില കാര്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ കണ്ടിട്ടില്ല എന്ന അർത്ഥത്തിലായിരിക്കാം. പക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, അവരെ പരിഗണിക്കുന്ന രൂപത്തിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഇൻഷാല്ലാ. ഓക്കെ, പിന്നെ വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട്, ആദ്യത്തെ 3 സ്ഥാനങ്ങൾ പുരുഷന്മാർക്കാണല്ലോ എന്ന എന്താ പതിൽ ഇത്ര അത്ഭുതം എനിക്ക് തോന്നുന്നത്? ശ്രോതാക്കൾക്ക് എന്തോ ഒരു അസൂയ നമ്മൾ ഈ പുരുഷ ജന വിഭാഗത്തോടുണ്ടോ? എന്നും നിങ്ങൾ കൈയടക്കി വെക്കാൻ സാധനം ഒന്നല്ല അല്ലേ. അത് നമുക്കും കിട്ടിയാൽ നിങ്ങളെങ്ങനെ ഹസദ് ഉണ്ടാവാൻ പറ്റൂല, നമുക്ക് ഇലിമ നേടുന്ന വിഷയത്തിലായതുകൊണ്ട് ഹസദ് അനുവദിക്കപ്പെട്ടത്, അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ഇൻഷാല്ലാ ഈ ഒരു മത്സരം ദീനി രംഗത്ത് ഉണ്ടാവട്ടെ, നിലനിർത്താൻ സാധിക്കട്ടെ, ഇലിമ നേടുന്ന വിഷയത്തിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോ ഇവിടെ അവസാനിക്കാൻ ഏതാനും മിനിറ്റുകളും സെക്കൻഡുകളും മാത്രമാണ്. ഒരുപാട് സെഷനിലൂടെ നമ്മൾ കടന്നുപോയി, ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ അനുഭവത്തിൽ നിന്നും ചിന്തയിൽ നിന്നും അതിലേറെ പുലരിവട്ടത്തിൽ നിന്നും തിരുമൊഴികളിൽ നിന്നും മധുരം ഖുർആനിൽ നിന്നും ഒരു ചോദ്യം ഒരു ഉത്തരം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേടി.
0: അതെ, എപ്പോഴും ഒരു നന്മയുടെ കൂടെ ആവാൻ അള്ളാഹു നമ്മളെ തോഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കണം. കാരണം നമ്മളൊരു നന്മയിലായിരിക്കുമ്പോൾ നമ്മളൊരു സ്വർഗത്തിലേക്കുള്ള ഒരു വഴിയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നന്മയിൽ നിന്ന് നമ്മൾ പിന്തിരിഞ്ഞു പോകുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നൊരു ഫീൽ നമുക്ക് ഉണ്ടാവണം മനസ്സിലാക്കും. അപ്പോൾ എപ്പോഴും ഒരു നന്മ ചെയ്യാൻ കിട്ടുന്ന അവസരത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതിന് നാഥൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
1: ഇൻഷാല്ലാ ഒരൊറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ള ഏതാനും സെക്കൻഡുകൾ മുമ്പിലാണ്, നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വല്ലാതെ ഇടപെടുന്ന ആളുകൾ എന്ന നിലക്ക് നമ്മൾ നന്മകൾ കൂടുതൽ ഷെയർ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാവണം. ആ കൂട്ടത്തിൽ പീസിലൂടെയും നിങ്ങളുടെ നന്മയുടെ കൂട്ടത്തിൽ ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം വിമർശിക്കുന്ന ആളുകളോട് പക്വമായിക്കൊണ്ട് മറുപടി പറയാനും, ഇസ്ലാമിനെ വിമർശിക്കാൻ കാരണമാകുന്ന കമൻ്റുകൾ ഒരിക്കലും നൽകാത്ത രൂപത്തിൽ അറിവോട് കൂടി നമ്മൾ പ്രതികരിക്കാൻ കൂടി നമ്മൾ ശ്രദ്ധ ചെലുത്തണം. പല കാര്യങ്ങളും സോഷ്യൽ മീഡിയസിലെ ചർച്ചകൾ നമ്മൾ കാണുന്നുണ്ട്, അവിടെയൊക്കെ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ വളരെ ഗൂഢ പിന്നെ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പലതും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയെല്ലാം നമുക്ക് പക്വമായി ഇടപെടാനും പ്രതികരിക്കാനും അത്തരം ഇസ്ലാമികമായ വശത്തു നിന്ന് സംസാരിക്കുന്ന ആളുകളോട് അവർക്ക് കൂടുതൽ ഒരു ലൈക്കും കമൻറ്റും ഒക്കെ നൽകാനൊക്കെ നമുക്ക് സാധിക്കണം. ഇൻഷാല്ലാ അത്തരം കാര്യം കൂടി ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോ ഇവിടെ അവസാനിക്കുന്നു. ഇതുവരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് പി പി മൂസ, കൂടെ ഞാൻ മുസ്തഫ അൻസാരി, ടെക്നിക്കൽ സൈഡിൽ നിന്നും നമ്മുടെ ഹിഷാം, ജാസിം,
0: അനീഫ
1: വണ്ടൂർ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മോണി ലൈവ് ഷോ ഇവിടെ അവസാനിക്കുന്നു. ഇനി റേഡിയോ വൈബ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മൾ റേഡിയോ വൈബ്സിലേക്കാണ് പോകുന്നത്. ഇന്ന് നമുക്ക് റേഡിയോ വൈബ്സിൽ ആദ്യമായി നമ്മൾ കേൾക്കാനിരിക്കുന്നത് ഇൻസൈറ്റ് എന്നുള്ള പ്രോഗ്രാമാണ്. പൊതുവെ നമുക്കറിയാം ഇൻസൈറ്റ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണപാഠങ്ങൾ നൽകുന്ന, ഉൾക്കാഴ്ച നൽകുന്ന പ്രോഗ്രാം തന്നെയാണ്. പേര് പോലെ തന്നെ ഇൻസൈറ്റ്. ഇന്നത്തെ ഇൻസൈറ്റിൽ നമ്മൾ കേൾക്കാനിരിക്കുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹപ്രായം. വിമർശകരോടും വിമർശനത്തെ ഭയപ്പെടുന്നവരോടും എന്നുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള സഫീർ അൽ ഹിക്കമയുടെ സംസാരമാണ്. അതിലേക്ക് നമുക്ക് കാതോർക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, ഇസ്ലാമിനെ വിമർശിക്കാൻ ആളുകൾക്ക് വല്ലാത്തൊരു ധൃതിയും തിരക്കുമാണ്. ഇസ്ലാമിലെ ഏതൊരു കാര്യവും സമൂഹത്തിൽ അതെങ്ങനെയായിരുന്നു എന്ന് പോലും ചിന്തിക്കാതെ ഇസ്ലാമിൻ്റെ പേരിലാണെങ്കിൽ അതിനെ കാടടച്ച് വിമർശിക്കുക എന്ന ഒരു ശൈലി പൊതുവെ സമൂഹത്തിൽ കാണാറുണ്ട്. പരിശുദ്ധമായ ഇസ്ലാമിന് നേരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നേരെ വരുന്ന വിമർശനങ്ങൾ വളരെ വേദനയോടുകൂടി കേൾക്കുകയും അതിൽ നിന്നും ഊരിയാൻ വേണ്ടി സമൂഹത്തിലുള്ള ആളുകൾക്ക് മുമ്പിൽ ഇസ്ലാം മോശമാകാത്ത രൂപത്തിൽ ആ ആരോപണത്തിനും രക്ഷപ്പെടാൻ വേണ്ടി തെറ്റായ രൂപത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്ന വളരെ സങ്കടകരമായ അവസ്ഥയും സമൂഹത്തിൽ നമ്മൾ കണ്ടുവരാറുണ്ട്. അത്തരത്തിൽ സമൂഹത്തിൽ വളരെ ചർച്ചയായ, ഇപ്പോഴും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള വിവാഹവും ആ വിവാഹത്തിൻ്റെ പ്രായത്തെയും ചൊല്ലിയുള്ള തർക്കങ്ങൾ. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ചെറിയ പ്രായത്തിലാണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തത്. അതിൻ്റെ പിന്നിൽ ഒരുപാട് കാരണങ്ങൾ നമുക്ക് ചരിത്രകാരന്മാർ പഠിപ്പിച്ചു നൽകുന്നുണ്ട്. എത്തൊക്കെ കാരണങ്ങൾ നമ്മൾ നിരത്തിയാലും ഇല്ലെങ്കിലും അടിസ്ഥാനപരമായി അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വഹീൻ്റെ അടിസ്ഥാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രവൃത്തി ചെയ്തത് എന്നുള്ളതാണ് വിശ്വാസികൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറുപടി. ഒരു ശരിയായ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ മറുപടിയിൽ മാത്രം അവൻ ഒതുങ്ങാൻ സാധ്യമാകും. ഒരു കാര്യം അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, പ്രവാചകൻ പഠിപ്പിച്ചതാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സമിഅന വഅതഅന, ഞങ്ങളത് കേട്ടിരിക്കുന്നു, ഞങ്ങൾ പരിപൂർണമായും അത് അനുസരിച്ചിരിക്കുന്നു എന്നതാണ് ഒരു വിശ്വാസിയുടെ നിലപാട്. അതിനപ്പുറത്തേക്ക് ഒരു നിലപാടിന് ആവശ്യമില്ല. അത് തൻ്റെ ബുദ്ധിക്ക് യോജിക്കുന്നതാണോ, സമൂഹത്തിലെ അവസ്ഥകൾക്ക് യോജിക്കുന്നതാണോ, ഇത് സമൂഹത്തിന് മുമ്പിൽ പറഞ്ഞാൽ നമ്മൾ മോശക്കാരനാകുമോ, ഇത് ഇസ്ലാമിന് തെറ്റായ രൂപത്തിൽ ചിത്രീകരിക്കപ്പെടില്ലേ എന്നിങ്ങനെയുള്ള ചിന്തകളുടെ ആവശ്യം ഒന്നും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം പരിശുദ്ധമായ ദീൻ ഉണ്ടാക്കിയതും അതിനെ സംരക്ഷിക്കുമെന്ന് സ്വയം സംരക്ഷണാവകാശം ഏറ്റെടുത്തതും ഈ ദീനിനെ നിർമ്മിച്ച അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെയാണ്. അതുകൊണ്ട് വിശ്വാസികൾക്ക് അതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു സങ്കടമോ സമൂഹത്തിലെ ആളുകളുടെ വിമർശനങ്ങൾക്ക് മുമ്പിൽ എന്തെങ്കിലും ഒരു പ്രയാസത്തിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. എന്താണ് വിഷയം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു. ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തതിൻ്റെ പ്രായം എത്രയാണ് എന്ന് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആരാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയെ ചെറിയ പ്രായത്തിൽ വിവാഹം കഴിച്ചെന്ന് പഠിപ്പിക്കുന്നത്? ആദ്യം നമുക്കതിൻ്റെ പ്രായത്തിലേക്ക് വരാം. ആയിഷ റളിയല്ലാഹു അൻഹയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തത് അവിടുത്തെ ആറാമത്തെ വയസ്സിലാണ് എന്ന് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ സ്വഹീഹായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇമാം മുസ്ലിം റഹിമഹുള്ള ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത്, തസവ്വജു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ അന സിത്തു സിനീൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് 6 വയസ്സുള്ളപ്പോഴാണ് എന്നെ വിവാഹം ചെയ്തത്. വ ബനാബി വ അന തിസ് അസിനീൻ ബിന്തു തിസ് അസിനീൻ, എന്നെ പ്രവാചകൻ കൂടെ കൂട്ടിയത് എനിക്ക് 9 വയസ്സുള്ളപ്പോഴാണ് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ആരാണ് പറയുന്നത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്നെയാണ് എനിക്ക് എന്നെ പ്രവാചകൻ കല്യാണം കഴിച്ചത് 6 വയസ്സിലാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനപ്പുറത്തേക്ക് ഇനി ഒരാളുടെ സാക്ഷ്യവചനത്തിലേക്കോ ഒരാളുടെ തെറ്റിപ്പെടുത്തലിലേക്കോ നമുക്ക് പോകേണ്ട ആവശ്യമേ ഇല്ല എന്ന് നമ്മൾ ആദ്യമായി മനസ്സിലാക്കി വെക്കുക. രണ്ടാമതായി, ആരാണ് നമ്മളെ പഠിപ്പിക്കുന്നത്? ആരെങ്കിലുമൊക്കെ ഈ അഭിപ്രായം പറഞ്ഞതാണെങ്കിൽ നമുക്ക് ആ അഭിപ്രായത്തിൻ്റെ പേരിൽ തർക്കങ്ങളും സംശയങ്ങളും ഉന്നയിക്കാം. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്, നമുക്കിത് പഠിപ്പിച്ചു നൽകുന്നത് മഹാനായ ഉറവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ആണ്. ഉറവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 6 വയസ്സിൽ വിവാഹം ചെയ്തിട്ടുണ്ട് എന്ന കാര്യം പഠിപ്പിക്കുന്ന രണ്ടാമത്തെ വ്യക്തി. ഒന്ന്, ഞാൻ സൂചിപ്പിച്ചു, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്നെയാണ് എന്നെ പ്രവാചകൻ ഈ പ്രായത്തിലാണ് വിവാഹം ചെയ്തതെന്ന് പറയുന്നത്. രണ്ടാമതായി, ഈ ഹദീസ് നമ്മൾ ഉദ്ധരിക്കുന്ന മറ്റൊരാള് മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. ആരാണ് ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് ഏറ്റവും നന്നായി വിവരമുള്ള വ്യക്തിത്വമാണ് ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. ആയിഷ ബീവിയുടെ സഹോദരിയാണ് മഹദി അസ്മ റളിയല്ലാഹു അൻഹ, അസ്മ ബിൻത് അബീബക്കർ, അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരുടെ മകളാണ് അസ്മ റളിയല്ലാഹു അൻഹ. അസ്മ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് അബ്ദുല്ലാഹി ബിൻ സുബൈറും ഉർവത്ത് ബിൻ സുബൈറും. അവിടുത്തെ അസ്മ റളിയല്ലാഹുവിന്റെ ഭർത്താവാണ് സുബൈർ ബിൻ അവാം റളിയല്ലാഹു അൻഹു. ആ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ മക്കളാണ് അബ്ദുല്ലാഹി ബിൻ സുബൈറും ഉർവത്ത് ബിൻ സുബൈറും. അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിനെ ഏറ്റെടുത്ത് വളർത്തിയത് ആയിഷ റളിയല്ലാഹു അൻഹയാണ്. അതുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹക്ക് ഉമ്മു അബ്ദില്ല എന്നൊരു കുഞ്ഞിയത്തുണ്ട്. അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർത്തിയാണത് പറയുന്നത്. അവർക്ക് സ്വന്തമായി മകനില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. പക്ഷേ അബ്ദുല്ലയുടെ ഉമ്മു അബ്ദില്ല എന്ന പേരിൽ അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ പേരിലേക്ക് ചേർത്തിയാണ് പറയുന്നത്. അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിനെ പോലെ തന്നെ ആയിഷ ബീവിയുടെ കൂടെ അവിടുത്തെ വീട്ടിൽ വളർന്ന സ്വന്തം സഹോദരിയുടെ മകൻ മഹറമായ വ്യക്തിത്വമാണ് ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. ആ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹ പ്രായത്തെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അതുകൊണ്ട് തന്നെ ആ വിവാഹ പ്രായത്തിൽ നമുക്ക് സംശയത്തിന്റെ ആവശ്യമില്ല. പിന്നെ വിമർശകർ ഉന്നയിക്കുന്ന ചില വിമർശനങ്ങളുണ്ട്. ആ വിമർശനത്തെയും ആ വിമർശനത്തിന്റെ എത്രത്തോളം അതിൽ കാമുണ്ടെന്ന് പറഞ്ഞ ശേഷം ഈ വിമർശനത്തെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന ചിലരുടെ അല്പത്തരത്തെക്കുറിച്ചും ഞാൻ സൂചിപ്പിക്കാം. ഒന്നാമതായി, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹപ്രായത്തെ ചെറിയ കുട്ടിയെ ഒന്നുമെത്താത്ത പറക്കമറ്റാത്ത പൈതലിനെ വിവാഹം കഴിച്ച കപടനാണ്, മോശക്കാരനാണ്, സ്ത്രീയെ ലംബടനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് സുബ്ഹാനല്ലാഹ് ഒരിക്കലും ഒരു വിശ്വാസിക്ക് പറയാൻ കഴിയാത്ത വാചകങ്ങൾ മുസ്ലിം പേരുള്ളവരും അല്ലാത്തവരുമായിക്കൊണ്ട് ഇസ്ലാമിനെ വിമർശിച്ച് പറയാറുണ്ട്. എന്നാൽ അത്തരം ആളുകളൊന്നും ചരിത്രത്തിലേക്ക് അവരുടെ ചിന്തകൾ കൊണ്ടുപോകാറില്ല എന്നതൊരു വസ്തുതയാണ്. ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ചെറിയ പ്രായത്തിൽ പെൺകുട്ടികളെ വിവാഹം ചെയ്ത ചരിത്രപ്രസിദ്ധമായ ധാരാളക്കണക്കിന് ആളുകളെ കാണാൻ സാധ്യമാകും. ഒന്നും വേണ്ട, ഇപ്പോഴൊന്ന് ചാറ്റ് GPTയോടോ അല്ലെങ്കിൽ ജെമിനിയോടോ നമ്മൾ കാര്യം അന്വേഷിച്ചാൽ അവർ തന്നെ പറഞ്ഞു നൽകും ഓരോ കാലഘട്ടത്തിലും വിവാഹപ്രായത്തിന് അവിടുത്തെ സാമൂഹിക പശ്ചാത്തലങ്ങളൊക്കെ ഘടകമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ പലപ്പോഴും അവരുടെ വിവാഹങ്ങളെക്കുറിച്ച് ആരും വിമർശനം ഉന്നയിക്കാറില്ല, കാരണം അത് സർവ്വസാധാരണമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ആയിഷ ബീവിക്ക് മറ്റ് വിവാഹാലോചനകൾ നേരത്തെ വന്നിരുന്നുവെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ട് വിവാഹപ്രായത്തിൽ വ്യത്യസ്തങ്ങൾ ഉണ്ടാകാം. പക്ഷെ ഈ വിവാഹപ്രായങ്ങളെയൊന്നും വിമർശകരാരും കാണാറില്ല, അല്ലെങ്കിൽ ബോധപൂർവ്വം മൂടി വെക്കുകയാണ്, അതിനു നേരെ കണ്ണടക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹപ്രായത്തിൽ മാത്രം വിമർശനം ഉന്നയിക്കുന്നത് ഒരിക്കലും ശരിയായ നിലപാടല്ല. നിങ്ങൾ നോക്കൂ, നമുക്കറിയാം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, മഹാത്മാഗാന്ധി എന്ന് നമ്മളൊക്കെ വിളിക്കാറുള്ള ഗാന്ധിജി വിവാഹം കഴിക്കുന്നത് അവിടുത്തെ ഭാര്യ കസ്തൂർബയെ വിവാഹം കഴിക്കുമ്പോൾ അവർക്കെന്ന് 14 വയസ്സായിരുന്നു എന്നാണ് നമുക്ക് ചരിത്രത്തിൽ കാണാം. രവീന്ദ്രനാഥ് ടാഗോർ ലോക പ്രശസ്തനായ കവിയാണ്, നമ്മുടെ ജനഗണമന എന്ന ദേശീയ കാവ്യം രചിച്ച രവീന്ദ്രനാഥ് ടാഗോർ 22-ാം വയസ്സിൽ മൃണാളിനി ദേവിയെ കല്യാണം കഴിക്കുമ്പോൾ അവരുടെ പ്രായം വെറും 9 വയസ്സാണ് അല്ലെങ്കിൽ 10 വയസ്സാണ്. 9 വയസ്സുള്ള മൃണാളിയെ രവീന്ദ്രനാഥ് ടാഗോർ വിവാഹം ചെയ്തതിനെ ഇവിടെ ആരും വിമർശിക്കാറില്ല. അതേപോലെ തന്നെ രാജാറാം മോഹൻ റോയ്, ഇന്ത്യയിൽ തന്നെയുള്ള പ്രസിദ്ധരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, അവർ വിവാഹം ചെയ്യുമ്പോൾ അവരുടെ ഭാര്യയ്ക്ക് വളരെ ചെറിയ പ്രായം മാത്രമായിരുന്നു, 9 വയസ്സ് മാത്രമായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധ്യമാകും. ആ നിലക്ക് തന്നെ നമുക്ക് ഇന്ത്യയിൽ ഒരുപാട് നവോത്ഥാന നായകന്മാരെ പോലും കാണാം. ജവഹർലാൽ നെഹ്റു, അവിടെ അദ്ദേഹം കല്യാണം കഴിക്കുമ്പോൾ അവരുടെ ഭാര്യ കമലാ നെഹ്റു വെറും 16 വയസ്സായിരുന്നു എന്നിങ്ങനെ നമുക്ക് ഇന്ത്യയിൽ തന്നെ കാണാൻ സാധ്യമാകും. ഇനിയും യൂറോപ്യൻ ചരിത്രത്തിലെ രാജകുടുംബങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെയും ചെറിയ പ്രായത്തിൽ വിവാഹം കഴിച്ച ധാരാളം ചരിത്രം കാണാം. ഹെൻറി 8-ാമൻ, അദ്ദേഹം അവിടുത്തെ ആദ്യ ഭാര്യയായിരുന്ന കാതറിൻ ഓഫ് അരഗോൺ അവിടെ വിവാഹം കഴിക്കുന്നത് വെറും 3-ാമത്തെ വയസ്സിൽ. മൂന്നാമത്തെ വയസ്സിലാണ് ആർദർ രാജകുമാരനുമായി അവർ വിവാഹം കഴിക്കുന്നത്. പിന്നീട് അതിനുശേഷം ഹെൻറി 8-ാമനെ അവർ വിവാഹം കഴിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം. നോക്കൂ, മൂന്നാമത്തെ വയസ്സിൽ, 6 അല്ല 9 അല്ല, വെറും മൂന്നാമത്തെ വയസ്സിൽ യൂറോപ്പിലെ രാജാക്കന്മാർ അവർ കല്യാണം പെൺകുട്ടികളെ 3-ാം വയസ്സിൽ കല്യാണം കഴിച്ചിരുന്നുവെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. വേറെയും എഡ്ഗർ അലൻ പോ എന്ന് പറയുന്ന പ്രശസ്ത അമേരിക്കൻ എഴുത്തുകാരൻ, അദ്ദേഹം 13 വയസ്സുള്ള വിർജീനിയ ക്രെമിനെയാണ് വിവാഹം കഴിച്ചിട്ടുള്ളത്. ജെറി ലൂയിസ്, അവർ അദ്ദേഹം കല്യാണം കഴിക്കുമ്പോൾ ഗെയിൽ ബ്രൗണിന് 13 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ലോക പ്രശസ്തനായ ചാർലി ചാപ്ലിൻ, അവർ കല്യാണം കഴിക്കുമ്പോൾ മിൽഡ്രഡ് ഹാരിസിന് വെറും 16 വയസ്സ് മാത്രമായിരുന്നു പ്രായം, അവർക്കാണെങ്കിൽ 35 ആയിരുന്നുവെന്ന് ചരിത്രം രേഖപ്പെടുത്തി വെക്കുന്നു. കേരളത്തിൽ മാമ്മൻ മാപ്പിള, മലയാള മനോരമയുടെ പത്രാധിപനായിരുന്ന മാമൻ മാപ്പിള വിവാഹം കഴിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം 15 അദ്ദേഹത്തിന്റെ ഭാര്യ കുഞ്ഞാണ്ടമ്മക്ക് അതിലും കുറഞ്ഞ പ്രായം മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് കേരള ചരിത്രത്തിൽ കാണാം. എന്നിങ്ങനെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ധാരാളം കണക്കിന് ആളുകൾ ഇസബെല്ല ഓഫ് വാലോയിസ് എന്ന് പറയുന്ന ഫ്രാൻസിലെ രാജകുമാരി, അവർ 6-ാം വയസ്സിലാണ് വിവാഹം ചെയ്യപ്പെട്ടത് എന്ന് അവരെക്കുറിച്ച് ചരിത്രത്തിൽ പഠിപ്പിക്കുന്നു. എന്നിങ്ങനെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ധാരാളം കണക്കിന് ചരിത്രം നമുക്കാണ്. ഇവിടെ ഒന്നും നോക്കാതെ, അതിനെയൊന്നും വിമർശിക്കാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹപ്രായത്തെ മാത്രം വിമർശിക്കുന്നത് തെറ്റായ ചിന്തയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകാം. ഇവിടെ നമ്മൾ പറയുന്നത് ഇപ്പോൾ നമ്മളൊക്കെ 6-ാം വയസ്സിൽ പെൺകുട്ടികളെ കെട്ടിച്ചുവിടണം എന്ന് മുസ്ലിങ്ങൾ ആരും പറയുന്നില്ല. അന്നത്തെ കാലത്ത് ആ വിവാഹത്തെ വിമർശിക്കേണ്ട ആവശ്യമില്ല. അത് അവിടുത്തെ അന്നത്തെ ആരും അതിനെ വിമർശിച്ചിട്ടില്ല. അന്ന് അവിടുത്തെ സാധാരണ രീതിയായിരുന്നു. ഈ പറയപ്പെട്ട വിവാഹപ്രായങ്ങളെല്ലാം പിന്നീടുള്ള ആൾ വിമർശിക്കുന്നത് ആ കാലഘട്ടത്തിലെ സാമൂഹിക പശ്ചാത്തലങ്ങൾ മാത്രം പരിശോധിച്ചുകൊണ്ടാണ്. ഇപ്പോഴത്തെ കാലത്ത് 6 വയസ്സുള്ള കുട്ടിയെ ഒരാൾ കല്യാണം കഴിച്ചാൽ അത് വിമർശന വിധേയമാണ് എന്നതിൽ ആർക്കും സംശയമില്ല. അത് ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയാണ്. എന്നാൽ അന്നങ്ങനെ ആയിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ലോകത്ത് തന്നെ എല്ലാ രാജ്യത്തും ഒരേ വിവാഹപ്രായമല്ല ഉള്ളത്. വ്യത്യസ്ത വിവാഹപ്രായങ്ങളാണ് മിനിമം ഏജ് ഓഫ് മാരേജ് ആയിക്കൊണ്ട് വ്യത്യസ്ത രാജ്യങ്ങളിലുള്ളത്. അപ്പോൾ അതൊന്നും ഒരിക്കലും ഒരു വിമർശന വിധേയമായ വിഷയമല്ല എന്ന് മനസ്സിലാക്കാം. രണ്ടാമതായി, ഈ വിമർശനങ്ങളൊക്കെ ഇങ്ങനെ കൂരമ്പുകളെ പോലെ വരുന്ന സമയത്ത് മുസ്ലിം പേരുള്ള ചില പണ്ഡിതന്മാർ എന്ന് പറയപ്പെടുന്ന ആളുകൾ തന്നെ ആയിഷ ബീവിയെ കല്യാണം കഴിക്കുമ്പോൾ അവർക്ക് 19 വയസ്സായിരുന്നു, 19 എന്ന് രേഖപ്പെടുത്തിയപ്പോൾ അത് രേഖപ്പെടുത്തി അറബികൾക്ക് തെറ്റുപറ്റിയിട്ട് 10 വിട്ട് വെറും 9 മാത്രമായി പോയതാണ്, അല്ലെങ്കിൽ അറബികൾക്ക് ഈ വിഷയത്തിൽ അബദ്ധം പറ്റിയതാണ്, ചരിത്രത്തിൽ തന്നെ 19 വയസ്സ് എന്നും 18 വയസ്സ് എന്നും 22 വയസ്സ് എന്നും ഒക്കെയുള്ള രേഖകളുണ്ട് എന്ന് ചരിത്രരേഖകൾ, അതും വിശ്വസനീയമല്ലാത്ത ചരിത്രരേഖകൾ കൊണ്ടുവന്നുകൊണ്ട് ഈ വിമർശനത്തെ എതിർക്കാൻ വേണ്ടി ബാലിശമായ വാദങ്ങൾ ഉന്നയിക്കുന്ന മുസ്ലിം പണ്ഡിത വേഷധാരികളെയും കാണാൻ കഴിയും. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരം ചരിത്ര രേഖകളിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ആയിഷ ബീവി റളിയല്ലാഹുവിനെ തന്നെ പറയുന്നു, എന്നെ പ്രവാചകൻ കല്യാണം കഴിച്ചത് 6-ാം വയസ്സിലാണ് എന്ന്. പിന്നെ കണ്ട നീ അവടക്ക്, കേട്ട ഞാൻ പറയാം എന്ന കോലച്ചിൽ ആരോ ഉദ്ധരിക്കുന്ന ചരിത്രരേഖക്ക് പിന്നാലെ നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ഈ ഹദീസാണെങ്കിൽ ഇമാം ബുഖാരി മുസ്ലിം എല്ലാം ഉദ്ധരിച്ച ഹദീസാണെന്ന് മനസ്സിലാക്കുക. പിന്നെ ഈ ചരിത്രരേഖകൾ സ്വീകരിച്ചുകൊണ്ട് ആ പ്രായത്തെ വിമർശിക്കുമ്പോൾ ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഹദീസിന്റെ സ്വീകാര്യതയെ കൂടിയാണ് ഇത്തരം ആളുകൾ സംശയത്തിന്റെ മുനമ്പിലേക്ക് കൊണ്ടുവരുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ചരിത്രത്തെ വസ്തുനിഷ്ഠമായി കൊണ്ട് പഠിച്ച് അതിനെ കൃത്യമായി ഉൾക്കൊള്ളാനും, അത് നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ലെങ്കിലും പ്രമാണം നമുക്ക് പഠിപ്പിച്ചു തന്നാൽ അതിനെ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമായിരിക്കണം നമ്മൾ പരിശ്രമിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാല്ലാ, വളരെ വിവാദങ്ങൾക്കും അല്ലെങ്കിൽ ഇസ്ലാമിനെ വിമർശിക്കുന്നവർക്കും അവർ എടുത്തു കാണിക്കുന്ന വലിയൊരു ആയുധമാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹപ്രായം. എന്നാൽ വളരെ ചിന്തിക്കാവുന്ന, ആലോചിക്കാവുന്ന, പഠനാർഹമായ ഒരു സംസാരമാണ് സഫീർ അൽഹിക്കമയിലിനയുടെ സംസാരത്തിലൂടെ നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹപ്രായം വിമർശകരോടും വിമർശനത്തെ ഭയപ്പെടുന്നവരോടും അദ്ദേഹം സംസാരിച്ചത്.
0: അടുത്തതായി നമുക്ക് ഒരു പാട്ട് കേൾക്കാം. പൊതുവേ ഒരു എന്തൊരു പ്രോഗ്രാം പോയി ഒരു പാട്ടാണ് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു തരിപ്പാണ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും പാട്ടുകൾ ഇടക്കിടക്കുന്നുണ്ട്. അത് വൈബ്സ് ആണെങ്കിലും ഇനി ലൈവ് ആണെങ്കിലും ഒക്കെ സ്വരം പങ്കുതി അതിലുണ്ട്. അത് ശരിക്കും ഒരു ഹരം തന്നെയാണ്. പക്ഷേ ഇതിലുള്ള സ്വരം എന്ന് പറഞ്ഞാൽ അതിൽ മ്യൂസിക്കും മറ്റുള്ള മുട്ടും തട്ടും ഒന്നും ഉണ്ടാവില്ല. നല്ല ആശയുള്ള നല്ല അർത്ഥവത്തായി ആർക്കും ആസ്വദിക്കാൻ പറ്റിയ പാട്ടായിരിക്കും. മറ്റേ എന്താ വെച്ചാൽ നല്ല മ്യൂസിക്കും മുട്ടൊക്കെ ഉണ്ടാവും, എന്താ പാടിയോ വെച്ചാൽ ഒരു വരി പോലും അറിയില്ല. ആ വരി ഇനി അറിഞ്ഞാൽ തന്നെ ആ വരിൻ്റെ ഉള്ളിൽ എന്താ വെച്ചാൽ അതിലൊന്നുമില്ല,
2: ഒന്നുമില്ല.
0: അപ്പോൾ അതാണ് നമ്മളെ റേഡിയോ വൈബ്സിൽ ഉള്ള അല്ലെങ്കിൽ റേഡിയോയിലുള്ള പാട്ടുകളെ വ്യത്യസ്തമാക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ സ്വരം നമുക്ക് കേൾക്കാം.

0: ആശയങ്ങൾക്ക് ദാരിദ്ര്യമില്ലാത്തൊരു നാട്ടിൽ നമുക്കാവശ്യമായ ആശയങ്ങളെ സ്വരം രൂപത്തിൽ കേൾക്കാനുള്ള അവസരമാണ് റേഡിയോ വൈബ്സിൽ നമുക്കിപ്പോൾ ലഭിച്ചത്. നാം ഇതുവരെ കേട്ടത് സ്വരം. അടുത്തതായി ആരോഗ്യ വിചാരത്തിൽ അത്യാഹിതങ്ങൾ ഭാഗമെട്ട്, അന്യവസ്തുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ യാസിർ ചോമായിൽ ആൻഡ് ഡോക്ടർ അബ്ദുൽ മാലിക്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ നാം ചർച്ച ചെയ്യുന്ന വിഷയം മെഡിക്കൽ എമർജൻസീസ്, അത്യാഹിതങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിലായിട്ട് ശ്രോതാക്കൾ ശ്രവിച്ച കാര്യങ്ങളുടെ തുടർച്ചയിലേക്കാണ് നാം പോകുന്നത്. ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നത് കോട്ടക്കൽ ആസ്ട്രമിംസ് ഹോസ്പിറ്റലിലെ എമർജൻസി വിഭാഗം തലവൻ ഡോക്ടർ യാസിർ ചോമയിൽ. പ്രിയ ഡോക്ടർക്ക് ആരോഗ്യചാരത്തിലേക്ക് ഹൃദയംഗമായ സ്വാഗതം.
2: അസ്സലാമു അലൈക്കും.
1: വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാ. അപ്പോൾ കഴിഞ്ഞ ആഴ്ചകളിൽ നാം ചർച്ച ചെയ്ത വിഷയം ലാസ്റ്റ് നമ്മൾ എത്തി നിന്നത് തൊണ്ടയിൽ കുടുങ്ങിയ വസ്തുക്കളെ കുറിച്ചായിരുന്നു.
2: അതെ.
1: അപ്പൊ സ്വഭാവത്തിന് അടുത്ത ഒരു സ്റ്റേജ് ആയിട്ടുള്ളത് നമുക്ക് അറിയേണ്ടത് മൂക്കിലും ചെവിയിലൊക്കെ ഉള്ള ഇതുപോലത്തെ ഫോറിൻ ബോഡീസിനെ കുറിച്ചാണ്.
2: ഓക്കെ.
1: അപ്പോ ഈ മൂക്കില് സാധാരണ എന്തൊക്കെ സാധനങ്ങളാണ് കുടുങ്ങിയിട്ടാണ് ഹോസ്പിറ്റലിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്? എന്തൊക്കെ
2: സാധാരണ നമ്മൾ കാണാറുള്ളത്? ചെറിയ കുട്ടികളിലാണ്. ഇതൊരു 2 വയസ്സ്, 3 വയസ്സ് അല്ലെങ്കിൽ 4 വയസ്സ് പ്രായമുള്ള കുട്ടികളിലാണ് സാധാരണഗതിയിൽ ഈ മൂക്കിൽ ഫോറിൻ ബോഡീസ് കാണാറുള്ളത്. അതിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് പേപ്പർ, പിന്നെ അതേപോലെ നമ്മുടെ മുത്ത്,
1: പിന്നെ
2: മാലന്റെ മുത്ത്, പിന്നെ അതുപോലെ കല്ല്, അങ്ങനത്തെ വസ്തുക്കളൊക്കെയാണ് സാധാരണഗതിയിൽ നമ്മൾ കാണാറുള്ളത്. പിന്നെ അതിന്റെ കൂടെ തന്നെ നമ്മുടെ ഈ ഓറഞ്ചിന്റെ കുരു, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുട്ടികളെ സാധാരണഗതിയിൽ മൂക്കില് ഇടാറുണ്ട്.
1: മൂക്കില് കൊള്ളാവുന്നതെന്തും
2: അവര് ശ്രമിച്ചു നോക്കും.
1: അപ്പൊ ഇനി അങ്ങനെ ഒരു കുട്ടി ഇട്ടു നമ്മൾക്ക് ഉറപ്പുണ്ട്. പലപ്പോഴും നമ്മള് നേരിട്ട് നോക്കി ടോർച്ചടിച്ച് നോക്കിയാൽ പോലും പലപ്പോഴും മൂക്കിലൊന്നും കാണാറില്ല.
2: അപ്പൊ
1: അങ്ങനത്തെ അവസ്ഥയില് ഇതുണ്ടോ ഇല്ലേ എന്ന് സംശയമുള്ളപ്പോ അങ്ങനെ ഹോസ്പിറ്റലിൽ വരേണ്ട ആവശ്യമുണ്ടോ?
2: നിർബന്ധമായിട്ടും ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇട്ട വസ്തു നമ്മൾ ഉണ്ടോ എന്നൊരു സംശയമുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും അത് എടുക്കണം എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വല്ല പഴവർഗ്ഗങ്ങളുടെ കുരുകളോ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്നിട്ട് അണുബാധയ്ക്ക് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട് മൂക്കില്.
1: ഉറപ്പുവരുത്തുന്നതാണ്
2: ഉറപ്പുവരുത്തുകയാണ് ഏറ്റവും നല്ലത്.
1: ഞാൻ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് അപ്പൊ തന്നെ എത്തിക്കണം. പ്രത്യേകിച്ച് ഈ വൈകുന്നേരങ്ങളിലൊക്കെയാണ് പലപ്പോഴും കുട്ടികൾ ഇങ്ങനത്തെ ഇതില് കാണാറുള്ളത്.
2: അതെ.
1: അപ്പൊ അങ്ങനത്തെ ഇതില് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കേണ്ട ആവശ്യമുണ്ടോ?
2: അത്ര എമർജൻസി അല്ല. പക്ഷെ ചില സാധനങ്ങൾ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണ, മറ്റേ പഴവർഗ്ഗങ്ങളുടെ കുരുകള്, അതേപോലെ തന്നെ ബാറ്ററി, നമ്മുടെ വാച്ചുകളിലും ഒക്കെ ഇടുന്ന ബട്ടൺ ബാറ്ററി എന്ന് പറയും,
1: ചെറിയ ബാറ്ററി,
2: അതൊക്കെ അടിയന്തരമായിട്ട് നമ്മൾ എടുക്കണം എന്നുള്ളതാണ്. കാരണം അത് നമ്മുടെ ശരീരത്തില് കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാക്കിയിട്ട് തൊലിയിലിന്റെ അകത്ത് വലിയൊരു ഇറോഷൻസ് വരെ, വലിയൊരു ആഴത്തിൽ മുറിവുകൾ വരെ ഉണ്ടാക്കാനുള്ള ചാൻസ്
1: ഉണ്ട്.
2: വെറുതെ കിടന്നാൽ തന്നെ മുറിവുകൾ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ എടുക്കാൻ പോവാന്നുള്ളത് അടിയന്തരമായിട്ടുള്ള കാര്യമാണ്. അല്ലാതെ നമ്മൾ ചെറിയ രീതിയിലുള്ള മുത്തൊക്കെയാണ് എന്നുണ്ടെങ്കിൽ വൈകിട്ടാണ് നമ്മൾ കാണുന്നത്. ഉദാഹരണത്തിന് നമ്മളൊരു 9 മണി 10 മണിക്കാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ അടിയന്തരമായിട്ട് നമ്മൾ പോണം എന്നില്ല. പക്ഷെ എപ്പോഴും നമുക്ക് നമുക്കും ഒരു എന്താ പറയാ, ഒരു മനസ്സമാധാനത്തിന് അതൊരു ഇതിന് വിദഗ്ധപരമായിട്ടുള്ള ഡോക്ടർമാരുടെ അടുത്ത് പോയിട്ട് എടുക്കാൻ നോക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്.
1: പിന്നെ ചില സാധനങ്ങളൊക്കെ നമുക്ക് തന്നെ എടുക്കാൻ പറ്റും എന്ന് തോന്നുന്ന രീതിയിൽ നോക്കി ഇങ്ങനെ കാണാം. അപ്പൊ അതല്ലേ വീട്ടിലെ സ്പൂണിന്റെ ബാക്ക്ഗ്രൗണ്ടോ അങ്ങനെ എന്തെങ്കിലും സാധനം കൊണ്ടോ എടുക്കാൻ ശ്രമിച്ചാൽ
2: നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടീനെ കൊണ്ട് ഒരു മൂക്ക് അടപ്പിച്ചിട്ട് മറ്റേ മൂക്കിലൂടെ വായും കൂടി അടച്ചു പിടിച്ചിട്ട് ഒരു ഊതാൻ വേണ്ടി പറയും. ആ സമയത്ത് ഫോറിൻ ബോഡി പുറത്തോട്ട് വരുന്നതാണെങ്കിൽ മിക്കവാറും ഫോറിൻ ബോഡീസും പുറത്തു ചാടും. അതാണ് ഒരു ഒന്ന് കാര്യം ചെയ്യാനുള്ളത്. പിന്നെ നമുക്ക് കാണുന്ന സാധനമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലെന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ബ്ലണ്ട് ആയിട്ടുള്ള, അതായത് ഷാർപ്പല്ലാത്ത എന്തെങ്കിലും വസ്തുക്കൾ കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ശ്രമിക്കാം. പക്ഷെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത് ബ്ലീഡിങ് ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ അത് പുറത്ത് കാണുന്നുണ്ട്, അതായത് തൊട്ടടുത്ത് മൂക്കിന് തൊട്ടടുത്താണ് എന്നുണ്ടെങ്കിൽ മാത്രമേ ആ രീതിയിൽ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് മൂക്കിന് അകത്തോട്ട് കയറി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് കഴിയുന്നതും ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് വിദഗ്ധരായ ഡോക്ടർമാരെ കൊണ്ട് എടുപ്പിക്കുന്നതാണ് ഉത്തമം.
1: അപ്പൊ അങ്ങനെ എടുക്കുന്നതിന് ഇപ്പൊ എടുക്കുന്നതിനിടയിൽ മൂക്കിന്റെ ഉള്ളോട്ട് പുറകോട്ട് പോയി കഴിഞ്ഞാല് അപ്പൊ എന്താ ചെയ്യേണ്ടത്?
2: ഉള്ളോട്ട് പുറകോട്ട് പോയി കഴിഞ്ഞാലും
1: പിന്നെ തന്നെ തൊണ്ടയിലൂടെ ഇറങ്ങി പോവോ?
2: ആ അതെ, നമ്മുടെ തൊണ്ടയിലൂടെ ഇറങ്ങി വയറ്റിലോട്ട് എത്തിപ്പോവും പോകുന്നുള്ളതാണ്. അപ്പൊ ഭക്ഷണ സാധനങ്ങളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല, അത് പിന്നീട് മലത്തിലൂടെ പൊക്കോളും. നമ്മൾ മൂക്കിലൂടെ നേരിട്ടിട്ട് നമ്മുടെ തലച്ചോറിലോട്ട് കണക്ഷൻ ഇല്ല, അത് നേരെ നമ്മൾ എത്തുന്നത് നമ്മുടെ തൊണ്ടയിലോട്ടാണ്. മൂക്കിലൂടെ നമ്മൾ എന്ത് തന്നെ കഴിക്കുകയാണെന്നുണ്ടെങ്കിലും അത് നേരെ തൊണ്ടയിലോട്ട് എത്തുക. ഉദാഹരണത്തിന് നമ്മൾ തരിപ്പി പോകുന്ന സമയത്ത് പലപ്പോഴും മൂക്കിലൂടെ വെള്ളം വരാറുണ്ട്. അപ്പൊ അതൊക്കെ തൊണ്ടയും മൂക്കും കൂടി കണക്റ്റഡ് ആണ്. അപ്പൊ തൊണ്ടയിൽ മൂക്കിൽ നിന്ന് എന്ത് വസ്തു ബാക്കോട്ട് പോയി കഴിഞ്ഞാലും അത് നേരെ തൊണ്ടയിലൂടെ ഇറങ്ങി നമ്മുടെ അന്നനാളത്തിലൂടെ പോകുന്നതാണ്. പക്ഷെ അത് ചിലപ്പോൾ ശ്വാസകോശത്തിലോട്ടും എത്താനുള്ള ചാൻസ് ഉണ്ട്, ശ്രദ്ധിക്കണം.
1: ഓക്കെ ഓക്കെ. അപ്പൊ ഇനി ഇത് രണ്ടിന്റെ ഇടയിലുള്ള ചാൻസ്, മൂക്കിന്റെ നമ്മൾ കാണുന്ന സ്ഥലത്ത് നിന്ന് പോകുകയും ചെയ്ത് തൊണ്ടയിൽ എത്തിയിട്ടില്ല, അങ്ങനത്തെ പോസിബിലിറ്റി ഉണ്ടോ?
2: ഓ അത് കൂടുതലുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ ഈ ഫോറിൻ ബോഡീസ് വീട്ടിൽ നിന്നുള്ള റെമഡീസോ അങ്ങനെയൊക്കെ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് ഉള്ളോട്ട് കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഫോറിൻ ബോഡീസ് കഴിയുന്നതും നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ തന്നെ പോയിട്ട് എടുക്കുക എന്നുള്ളത് ശ്രദ്ധിക്കണം.
1: അപ്പൊ ഈ മൂക്കിന്റെ ഏറ്റവും പുറത്ത് കാണുന്ന ഭാഗത്തുള്ളത് മാത്രം എടുക്കാൻ വേണ്ടി ശ്രമിക്കുക, ബാക്കിയുള്ളത് കഴിയുന്നതും ഹോസ്പിറ്റലിൽ വന്നിട്ട് വിദഗ്ധരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ എടുക്കുന്നതായിരിക്കും.
2: ഞാൻ കാണുക എന്ന് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന, അതായത് നമ്മുടെ മൂക്കിന്റെ പോൾ അറ്റത്ത് കാണുന്ന ഫോറിൻ ബോഡീസ് മാത്രമേ നമ്മൾ കുട്ടികൾക്കൊണ്ട് നമ്മൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കാൻ പാടുള്ളൂ. അല്ലാത്തത് എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് മൂക്കിന്റെ ബാക്കോട്ട് പോവുകയും ചിലപ്പം അത് ബ്ലീഡിംഗ് വരെ ഉണ്ടാക്കാം. ഈ മൂക്കിൽ നമ്മൾ പലപ്പോഴും ഈ ഫോറിൻ ബോഡീസ് മൂക്കിൽ പോകുമ്പോൾ അത് ബ്ലീഡിംഗ് ഉണ്ടാക്കുന്നത് പലപ്പോഴും നമ്മൾ അതിൽ നിന്ന് ശ്രമിക്കുമ്പോഴാണ്. അല്ലെങ്കിൽ പിന്നെ ഷാർപ്പായിട്ടുള്ള പെന്ന് പോലെയുള്ള സാധനങ്ങളൊക്കെ കുട്ടികൾ മൂക്കിലോട്ട് ഇടാൻ വേണ്ടി ശ്രമിക്കുമ്പോഴൊക്കെയാണ് ബ്ലീഡിംഗ് അല്ലെങ്കിൽ തട്ടിപ്പോയിട്ടാണ് ബ്ലീഡിംഗ് ഉണ്ടാക്കാറുള്ളത്.
1: ഓക്കെ ഓക്കെ. അപ്പൊ കഴിയുന്നതും വീട്ടിൽ നിന്ന് എടുക്കാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത്.
2: അതെ അതെ അതെ അതെ.
1: പിന്നെ ബ്ലീഡിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴും മൂക്കുന്ന പലപ്പോഴും ചെറിയ കുട്ടികളിലൊക്കെ അകാരണമായിട്ട് ബ്ലീഡിങ് കാണാറില്ലേ, അതിന്റെ എന്താണ് അതിന്റെ മെഡിക്കൽ
2: ഫോറിൻ ബോഡി കൊണ്ടുള്ളതാണെങ്കിൽ പലപ്പോഴും അത് നമ്മൾ അതുകൊണ്ട് മൂലമുണ്ടാക്കുന്ന പരിക്കുകൾ കൊണ്ടാണ്. നമ്മുടെ മൂക്കിന്റെ അറ്റത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ രക്തയോട്ടമുള്ള ഒരു ഭാഗം. പലപ്പോഴും ചില ആൾക്കാർക്ക് മൂക്കിലൂടെ തന്നത്ത രക്തം വരുന്ന ഒരു അവസ്ഥ നമ്മൾ കാണാറുണ്ട്. അത് പലപ്പോഴും നമ്മുടെ മൂക്കിന്റെ മുൻവശത്ത് വരുന്ന രക്തക്കുഴലുകളുടെ ഒരു പ്ലക്സസ് എന്ന് പറയും, അതായത് രക്തക്കുഴലുകൾ ഒരുമിക്കുന്ന ഒരു സ്ഥലമാണ്. ആ ഭാഗത്ത് നിന്നാണ് പലപ്പോഴും ബ്ലീഡിംഗ് ഉണ്ടാവാറ്. അപ്പൊ ഈ ഫോറിൻ ബോഡി നമ്മൾ എടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ ഭാഗത്ത് തട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ബ്ലീഡിംഗ് ഉണ്ടാക്കാം. അങ്ങനെ രീതിയിലുള്ള ബ്ലീഡിംഗ് വരാം. പക്ഷെ അങ്ങനെ ചെറിയ രീതിയിലുള്ള ബ്ലീഡിംഗ് ആണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ആ ബ്ലീഡിംഗ് തന്നെ തന്നിക്കാറുണ്ട്.
1: ഇനി അടുത്തതായിട്ട് മൂക്കിലെ കാര്യം കഴിഞ്ഞ പിന്നെ ചെവിയിലെ ഫോറിൻ ബോഡീസ് ആണല്ലേ. ചെവിയിൽ ഇതേപോലത്തെ വസ്തുക്കൾ കുട്ടികൾ തന്നെ ഇടാറുണ്ടോ? അതോ
2: ഈ മൂക്കിലെ കാര്യം ഞാൻ പറഞ്ഞ പോലെ സാധാരണഗതിയിൽ നമ്മൾ കാണാറുള്ളത് കുട്ടികളിലാണെന്ന് പറഞ്ഞല്ലോ. മുതിർന്നവരിലും ഇതേപോലെ ചെവിയിൽ ആണ് ഏറ്റവും കൂടുതൽ, ചെവിയിലാണ് പലപ്പോഴും ഫോറിൻ ബോഡീസ് മുതിർന്നവരിൽ കാണാറുള്ളത്. കുട്ടികളും കാണാറുണ്ട്. കുട്ടികളും പലപ്പോഴും ഈ പോലെ പേപ്പറും അതുപോലെ പലപ്പോഴും ഇത് ഈ മൂക്കിലാണെന്നുണ്ടെങ്കിലും ചെവിയിലാണെന്നുണ്ടെങ്കിലും നമുക്ക് വല്ല ചൊറിച്ചിലോ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് പലപ്പോഴും കുട്ടികളാണെന്നുണ്ടെങ്കിലും വലിയവരിലാണെന്നുണ്ടെങ്കിലും ഇത് ചെവിയിൽ അല്ലെങ്കിൽ മൂക്കിലിടാറുള്ളത്. അപ്പോൾ കുട്ടികളെ പലപ്പോഴും ഇതുപോലെ ചൊറിച്ചിലോ കാര്യങ്ങളോ ചെവിയിൽ വരുന്ന സമയത്ത് അവർ എന്തെങ്കിലും ഇടാൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ ഇട്ടെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അത് അവിടെ മുറിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ പലപ്പോഴും കുട്ടികളിൽ കാണാറുണ്ട്, മുതിർന്നവരിലും കാണാറുണ്ട്. പിന്നെ അതിന്റെ കൂടെ തന്നെ മറ്റേ മുതിർന്നവരിലാണെങ്കിലും കുട്ടികളിലാണെങ്കിലും നമ്മുടെ ശ്രദ്ധ കൊണ്ട് അല്ലാതെ ഈ പ്രാണികള്
1: പാറ്റകള്
2: പലപ്പോഴും വണ്ട് ഇതൊക്കെ നമ്മുടെ ചെവിയിനകത്ത് കയറാറുണ്ട്.
1: ഉറുമ്പടക്കം കയറി,
2: അതെ ഉറുമ്പ് കയറാറുണ്ട്. അതൊക്കെ ഭയങ്കര നമുക്ക് അങ്ങനെ കയറുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാവും. ചെവിനകത്ത് എന്തോ ഒരു വലിയൊരു സംഭവം ഉണ്ടോ എന്നുള്ള ഒരു വലിയൊരു പേടിയും കാര്യം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഈ പറഞ്ഞ നല്ല വേദന ഉണ്ടാവും, അതുപോലെ തന്നെ എന്തോ ഒരു സാധനം അരിക്കുന്ന പോലെയൊക്കെ തോന്നും. ചെവിനകത്ത് എന്തെങ്കിലും ഒരു ഫോറിൻ ബോഡി, അതായത് ഇതുപോലെ പ്രാണികള് ജീവനുള്ള പ്രാണികൾ ഉണ്ടാവുകയാണെങ്കിൽ.
1: അപ്പൊ അങ്ങനെ ഒരു ജീവനുള്ള പ്രാണി ചെവിയിൽ കയറി എന്ന് ഉറപ്പാണ്. അപ്പൊ വീട്ടിൽ തൊട്ടടുത്ത് നമുക്ക് ഹോസ്പിറ്റലൊന്നും അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ?
2: ചെറിയ പ്രാണികൾ, ഉദാഹരണത്തിന് ഉറുമ്പ് അങ്ങനത്തെ പ്രാണികളൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെവി ടോർച്ചടിച്ച് നോക്കുക, ആ സമയത്ത് എന്തെങ്കിലും നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മുന്നേ ചെവിയിലെ പ്രശ്നങ്ങൾ, ചെവിയിലെ ഉദാഹരണത്തിന് ചെറുപ്പകാലത്തിലെ ചെവിയിൻ്റെ പാളക്ക് പൊട്ടൽ വന്നിട്ട്, ചെവിയിൽ പൊട്ടൽ വന്നിട്ട് വ്യക്തികൾ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഈ ഹോം റെമഡീസിന് ശ്രമിക്കരുത്. അല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം എടുക്കുക, എന്നിട്ട് ചെവിയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഓയിൽ എന്തെങ്കിലും വെളിച്ചെണ്ണ പോലത്തെ ഉള്ള എണ്ണ ചെവിയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ ഈ പ്രാണി ജീവനുള്ള പ്രാണിയാണെന്നുണ്ടെങ്കിൽ അത് പുറത്തോട്ട് അരിച്ചു വരും.
1: ഒഴിച്ചു കൊടുക്കുമ്പോൾ ആള് ഏത് പൊസിഷനിലാണ് കിടത്തേണ്ടത്?
2: ആദ്യം നമ്മൾ ഈ ഒഴിച്ചു കൊടുക്കുന്ന പോലെ പലപ്പോഴും തലഭാഗം വലത്തെ ചെവിയിലാണ് ഒഴിക്കുന്നുണ്ടെങ്കിൽ വലത്തെ ചെവി മുകളിലോട്ട് ആക്കിയിട്ട് പിടിക്കുകയും പിന്നീട് അത് മെല്ലെ ഈ സൈഡിലോട്ട് ചിരിക്കുകയും വേണം.
1: വാളക്കടത്തിന് ശേഷമാണ് ചെയ്യേണ്ടത്, അത് ഇരുത്തിയിട്ടോ? ഇങ്ങനെ
2: ഇരുത്തിയിട്ടാണ് ഏറ്റവും നല്ലത്.
1: ഇരുത്തിയിട്ട്
2: ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്.
1: എന്നിട്ട് ഏത് ഭാഗത്താണോ പറ്റിയിട്ടുള്ളത് ആ ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ തല ചെരിച്ച്
2: പിടിച്ച് പിന്നെ നേരെ പിടിച്ചു കഴിഞ്ഞാല് ഈ സാധനം
1: ഒഴിച്ച ഉടനെ തന്നെ തിരിച്ചു ചെരിക്കണോ? അതല്ല,
2: സാധാരണ നമ്മൾ ഒഴിക്കുമ്പോ തന്നെ ഈ പ്രാണികൾ പലപ്പോഴും പുറത്തു വരും. ഒഴിക്കുന്ന സമയത്ത് തന്നെ മിക്കവാറും പ്രാണികൾ പുറത്തു വരാറുണ്ട്.
1: ഇനി ഇങ്ങനെ പുറത്ത് വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും?
2: വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ചെവി ഒന്ന് ജസ്റ്റ് താഴോട്ട് പിടിക്കുകയാണെങ്കിൽ, ആ ചെവി പെട്ടെന്ന് താഴോട്ട് പിടിക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ഗ്രാവിറ്റി ഫോഴ്സ് കൊണ്ട് അത് പുറത്തോട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്.
1: ചാൻസ് കൂടുതലാണെന്ന് മനസ്സിലാക്കാൻ ചാൻസ് ഒരു ചെറിയ ശതമാനം വരാൻ ചാൻസ് ഇല്ല.
2: പൂർണ്ണമായിട്ടും വരണം എന്നുള്ളതല്ല.
1: പലപ്പോഴും പ്രാണികളൊക്കെ ചെവിയിൽ കയറി കഴിഞ്ഞാൽ കൂടെ ചെവിയിൽ രക്തം ഒലിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ, എന്തുകൊണ്ടാണ്?
2: അത് പലപ്പോഴും ഈ പ്രാണികളുടെ കാലുകളിൽ ഒരുതരം മുള്ളു പോലത്തെ സാധനങ്ങളുണ്ട്, അതുമൂലം ഉണ്ടാക്കുന്ന പരിക്കുകൾ കൊണ്ടാണ് പലപ്പോഴും ഈ ഇതുപോലെ രക്തസ്രാവം, ഒരു ബ്ലീഡിങ് ഉണ്ടാവാറുള്ളത്. അതൊക്കെ നോർമലി നിന്നു പോകുന്നതാണ്. അതുപോലെ തന്നെ ഈ പ്രാണികളെ പുറത്തെടുത്താൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എത്ര കാലുള്ള പ്രാണിയാണോ അത്രയും നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞ ശേഷം ആ എല്ലാ കാലുകളും നമുക്ക് ആ പ്രാണിയിൽ നിന്നും കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഫോറിൻ ബോഡി, ഈ പ്രാണിയുടെ ഏതെങ്കിലും ഒരു കാലോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ശരീരത്തിന്റെ ആ ഭാഗത്ത് തറച്ചു നിൽക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ അത് അണുബാധ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്.
1: ഓക്കെ, അപ്പൊ ഇനി നമ്മള് വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു ഓയിൽ ഒഴിച്ചു.
2: അതെ,
1: അങ്ങനെ ആദ്യം ചെവിന് നല്ല വേദനയും ഇളക്കവും അസ്വസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഓയിൽ ഒഴിച്ചപ്പോ അസ്വസ്ഥയൊക്കെ മാറി, എന്നാൽ പ്രാണി തിരിച്ചു വന്നില്ല.
2: ആ
1: പ്രാണി അവിടെ തന്നെ ഉണ്ട് നമുക്ക് ഉറപ്പ്.
2: ഓക്കെ,
1: അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ശേഷിപ്പുകൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടുണ്ടാവും, അണുബാധ ഉണ്ടാവുന്നു. അപ്പൊ അത് എമർജൻസി ആയിട്ട് പിന്നീട് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ?
2: അതെ അതെ അതെ, കാരണം പലപ്പോഴും ഒരിക്കലും നമുക്ക് ഒരു പ്രാണി അല്ലെങ്കിൽ ഒരു വസ്തു ചെവിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കുന്ന പലപ്പോഴും. അതുകൊണ്ട് നമ്മൾ മിക്കവാറും എല്ലാവരും ഹോസ്പിറ്റലിലൂടെ എത്താറുണ്ട്. എത്തുന്നതാണ് നല്ലത്, കാരണം അത് നമ്മളെ ചെവിയിൽ ഉണ്ടാക്കുന്ന മറ്റു പരിക്കുകള്, ഉദാഹരണത്തിന് ഈ ഇതിന്റെ കാലില് ഞാൻ പറഞ്ഞല്ലോ മുള്ളു പോലത്തെ സാധനങ്ങൾ ഉണ്ടെന്നുള്ള, അത് നമ്മുടെ ചെവിയുടെ പാടയിൽ തട്ടിയിട്ട് ചിലപ്പം അതിന് പരിക്കുകൾ ഉണ്ടാക്കാം. അപ്പൊ നല്ലത്, ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് അത് ആ പ്രാണിനെ പുറത്തെടുക്കാനുള്ള മാർഗങ്ങൾ നോക്കുക എന്നുള്ളതാണ്.
1: ഓക്കെ, ഇനി ഈ ജീവനില്ലാത്ത സാധനങ്ങൾ, ഇപ്പൊ കല്ല്, അതുപോലെ ഇപ്പൊ പലപ്പോഴും ആളുകൾ ഇയർബഡ്സ് ഇട്ടിട്ട് അതിന്റെ കോട്ടൺ അടക്കം ചെവിയിൽ കാണാറുണ്ടല്ലേ?
2: ഈ ഒരു അവസ്ഥയിൽ ഞാൻ പറയാണ്, ചെവിയിൽ ഒരിക്കലും ഇയർബഡ്സ് ഉപയോഗിക്കാൻ പാടില്ല.
1: അപ്പൊ ഇയർബഡ്സ് ഉണ്ടാക്കുന്നത് വെറുതെ ആണെന്നാണ്?
2: ഇയർബഡ്സിന്റെ ഒരു പ്രോബ്ലം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ചെവിയിൽ, നമ്മുടെ ചെവിയിൽ ഒരുത്തരം വാക്സ് എന്ന് പറയാറുണ്ട്. വാക്സ് എന്ന് പറഞ്ഞാൽ ചെവിയിലുണ്ടാവുന്ന ചെപ്പി. ഈ ചെപ്പി പലപ്പോഴും തന്നത്തെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന, അതൊരുത്തര പ്രൊട്ടക്റ്റീവ് ആക്ഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ഈ ഒരു ചെപ്പി പലപ്പോഴും സംഭവിക്കുന്ന എന്താന്ന് പറഞ്ഞാല്, ആ ചെപ്പിയെ നമ്മൾ ഒരു ബഡ്സ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൂടുതൽ അകത്തോട്ടാക്കുകയാണ്. ഒരു ചെറിയ അംശം നമുക്ക് നമ്മളെ ബഡ്സിന്റെ കൂടെ കിട്ടിയേക്കാം, ബാക്കിയുള്ള ഭാഗം നമ്മൾ പൂർണ്ണമായിട്ടും തള്ളുകയാണ്. പലപ്പോഴും
1: ഉള്ളോട്ട്
2: തള്ളുകയാണ്. അത് ഇങ്ങനെ വീണ്ടും ഉൽപ്പാദിപ്പിച്ച് വീണ്ടും തള്ളി വീണ്ടും തള്ളി, അങ്ങനെ പലപ്പോഴും ചെവിയിൽ പൂർണ്ണമായിട്ട് ഈ ഒരു ചെപ്പി അടഞ്ഞു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. അതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗം, ചെപ്പി എന്ന് ഒരു അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ക്ലീൻ ആക്കണം എന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗം, നമ്മുടെ കുളി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ടവലുണ്ടല്ലോ, കുളിക്കുന്ന ടവല്, അതിൽ നിന്നും അതിന്റെ അറ്റം എടുത്തിട്ട് കുറച്ച് നനച്ചതിന് ശേഷം ഒന്ന് ക്ലീൻ ആക്കുക, ഒന്ന് ചെറുതായിട്ട് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും ഈ പുതിർന്നു നിൽക്കുന്ന ഈ ചെപ്പി പുറത്തു വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ കഴിയുന്നതും ചെവിയിനകത്ത് ബഡ്സ് പോലത്തെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ ബഡ്സ് നമ്മൾ ചെവിയിൽ ഇതേപോലെ നമ്മൾ ക്വാളിറ്റി കുറഞ്ഞ ബഡ്സുകൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും പല ക്രമേണ അവിടെ കൂടി നിൽക്കാനുള്ള ഒരു ഫോറിൻ ബോഡി ആയിട്ട് ചെവിയിൽ
1: നിൽക്കാനുള്ള
2: ബഡ്സിന്റെ നാരുകൾ ഫോറിൻ ബോഡി ആയിട്ട് നിൽക്കാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അപ്പോൾ കഴിയുന്നതും അതുപോലെയുള്ള വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കാൻ നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ പോലെ കല്ല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുട്ടികളിൽ ഇടാൻ ചാൻസ് ഉണ്ട്, പേപ്പറൊക്കെ ഇടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഹോസ്പിറ്റലിൽ പോയിട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്.
1: അതും ഇതുപോലെ എമർജൻസി ആയിട്ട് എത്ര പോകേണ്ട ആവശ്യമുണ്ടോ?
2: അത് സാധാരണ ഇതിൽ നമ്മൾ കാണുന്ന ചെറിയ രീതിയിലുള്ള കല്ലുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് ക്ഷമിക്കാൻ പലപ്പോഴും ഇത് മനുഷ്യന് വരുന്ന അസ്വസ്ഥത കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്താറുള്ളത്. ആൾക്ക് ക്ഷമിക്കാനുള്ള ഒരു കഴിവുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള വേദന അനുഭവപ്പെടുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വലിയ പ്രശ്നമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ രാവിലെ എത്തിച്ചാലും മതി. അടിയന്തരമായിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്നില്ല. ബട്ടൺ ബാറ്ററി പോലെയുള്ള കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാവാനുള്ള, അല്ലെങ്കിൽ ഒരു വസ്തു വീക്കം വരാനുള്ള ചാൻസ് ഉള്ള വസ്തുക്കൾ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളുടെ ഭക്ഷണത്തിന്റെ എന്തെങ്കിലും കുരുകൾ, പഴങ്ങളുടെ കുരുകളൊക്കെ പലപ്പോഴും ചെവിയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പൊതിർന്ന് വീക്കം വരും, പിന്നീട് അത് എടുക്കാൻ ബുദ്ധിമുട്ട് വരും. അങ്ങനത്തെ വസ്തുക്കളൊക്കെയാണെന്നുണ്ടെങ്കിൽ അടിയന്തരമായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ എടുക്കേണ്ടതാണ്.
1: പിന്നെ ഈ പ്രാണികളല്ലാത്ത വസ്തുക്കൾ പറഞ്ഞല്ലോ, ഇപ്പോൾ കല്ല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ, അത് വീട്ടിൽ നിന്ന് എടുക്കാനുള്ള എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ? അതായത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് പോരോ?
2: അത് സാധാരണഗതിയിൽ വരാറില്ല.
1: ഇല്ല,
2: അത് നമ്മൾ ചെവിയുടെ ഒരു അനാട്ടമി വെച്ചിട്ട് സാധാരണഗതിയിൽ അത് വരാറില്ല.
1: പിന്നെ പലപ്പോഴും നമ്മൾ ചെവിയിൽ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടോ എന്ന് ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ അങ്ങനെ ചെവിന്റെ ആ ഒരു കനാല് കറക്റ്റ് ഒരേ ലൈനിലല്ല തോന്നുന്നുണ്ട്, അത് വളഞ്ഞ കിടക്കുന്നുണ്ട്. അത് നമുക്ക് ഉള്ളോട്ട് കാണൂല പലപ്പോഴും. അപ്പൊ അതിന് ഉള്ളോട്ട് കാണാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ?
2: നമ്മളെ സയൻസിൽ ഞങ്ങൾ പറയാറുള്ളത് എന്താണ്, ബാക്ക്വേർഡ്, അപ്വേർഡ് ആൻഡ് ഔട്ട്വേർഡ് എന്ന് പറയാറുണ്ട്. അവിടെ നമ്മുടെ ചെവിയുടെ ഭാഗം പിടിച്ച് ബാക്കോട്ട് വലിക്കുകയും മുകളിലോട്ട് വലിക്കുകയും പിന്നെ പുറത്തോട്ട് വലിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരേ ലൈനിൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്.
1: ബാക്കോട്ടും
2: ബാക്കോട്ട് വലിക്കുക ആദ്യം, എന്നിട്ട് മുകളിലോട്ട് വലിക്കുക, എന്നിട്ട് പുറത്തോട്ട് വലിക്കുക.
1: അപ്പൊ
2: കനാല് സ്ട്രെയിറ്റ് ആയിട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നമുക്ക് ചിലപ്പോ സാധാരണഗതിയിൽ നമ്മളൊരു ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ ചെവിയിൽ ഇതുപോലെ ചെപ്പികളൊന്നും ഇല്ല, ഫോറിൻ ബോഡീസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ പാടക്ക് വലിയ പരിക്കില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ടോർച്ച് അടിക്കുന്നതിന്റെ റിഫ്ലക്ഷൻ വരാറുണ്ട്. നമ്മളിവിടുന്ന് ലൈറ്റ് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ തിരിച്ച് ആ ലൈറ്റ് നമുക്ക് ഒരു ലൈറ്റ് അടിക്കുന്ന പോലെ തോന്നാറുണ്ട്. അതിന് ഞങ്ങൾ പറയാറ് കോൺ ഓഫ് ലൈറ്റ് എന്നാണ് ഞങ്ങൾ മെഡിക്കൽ ഇതിൽ പറയാറുള്ളത്.
1: ഓക്കെ, അപ്പോ ചെവിന്റെ കാര്യങ്ങളായിട്ട് ഇനി എന്തെങ്കിലും സാർ?
2: ഇല്ല, നമ്മൾ ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. നമ്മൾ സാധാരണ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത് മാത്രമാണ്. പിന്നെ ചെവിക്ക് വരുന്ന മറ്റു പരിക്കുകളാണ്, ചെവിയുടെ മുറിവുകളും പരിക്കുകളും അതൊക്കെ വരുന്നത്. അതൊന്നും നമ്മൾ ഈ ഒരു വിഷയം ഇതിലോട്ട് ഈ ഫോറിൻ ബോഡി ഈ ടോപ്പിക്കിൽ വരുന്ന വിഷയമല്ല.
1: പിന്നെ അടുത്തതായിട്ട് കണ്ണില് ഇതുപോലെ കരട് തടയുന്നത്.
2: അതെ,
1: കണ്ണിലെ കരട് എന്ന് പറഞ്ഞിട്ട് നല്ല ബുദ്ധിമുട്ടാണ് ശരിക്കും ഉണ്ടാവുക. ചെറിയൊരു കരടാണെങ്കിൽ പോലും നല്ല അസ്വസ്ഥ ഉണ്ടാവും. അപ്പൊ കോമൺ ആയിട്ട് കണ്ണില് ഇതുപോലെ ആരും കല്ലും മുള്ളൊന്നും ഇടൂലല്ലോ? അത് ഈ ജോലിന്റെ ഭാഗമായിട്ടാണ് കൂടുതൽ കാണാറില്ല.
2: ജോലിയുടെ ഭാഗമായിട്ടും പിന്നെ പലപ്പോഴും നമ്മുടെ അശ്രദ്ധ മൂലമാണ് പലപ്പോഴും കണ്ണിലുള്ള ഫോറിൻ ബോഡീസ് കാണാറുള്ളത്. ഉദാഹരണത്തിന് നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ കണ്ണിലൊരു ചെറിയൊരു പൊടി പോയാലും നമുക്ക് ആന പോയ പോലെയാണ് പലപ്പോഴും തോന്നാറുള്ളത്. അത്രയും വേദന ഉണ്ടാവും. ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് നമ്മുടെ കണ്ണ് എന്ന് പറയുന്നത്. ഒരു പൊടി പോയിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് വലിയൊരു അസ്വസ്ഥത ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് പലപ്പോഴും നമ്മുടെ അശ്രദ്ധ മൂലം, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ, നമ്മുടെ ജോലി സംബന്ധമായിട്ട് വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കളിക്കുന്നിടയ്ക്ക് പൊടി പാറുന്നത്, അങ്ങനെയൊക്കെയാണ് പലപ്പോഴും ഈ കണ്ണിലുണ്ടാവുന്ന ഫോറിൻ ബോഡീസ് കാണാറുള്ളത്.
1: അപ്പൊ കണ്ണിലങ്ങനെ കരട് ചാടിക്കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ നിന്ന് അത് എടുക്കാൻ ശ്രമിക്കാൻ പോകുന്നുണ്ടോ?
2: ആ, നമുക്ക് ഏറ്റവും നല്ല മാർഗം പറ്റിയ ഉടനെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞാൽ കണ്ണ് ഒരു വെള്ളത്തിലോട്ട് കാണിക്കുക, എന്നിട്ട് ചിമ്മുകയും നിവർത്തുകയും ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ കണ്ണിലുള്ള പൊടി അല്ലെങ്കിൽ ആ വസ്തു പുറത്തു പോകാനുള്ള ചാൻസ് കൂടുതലാണ്.
1: ഓക്കെ, പിന്നെ ഈ എന്താ പറയുക, കൃഷ്ണമണി എന്ന് പറയുന്ന ഭാഗത്ത് ഇങ്ങനെ കരട് കാണുന്നുണ്ട്, അത് നമുക്ക് എന്തെങ്കിലും തൂവാല വെച്ച് തുടച്ചെടുക്കാൻ പറ്റുമോ?
2: നമ്മൾ അങ്ങനെ ശ്രമിക്കരുത്. ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണി എന്ന് പറയുന്നതാണ് നമ്മുടെ കാഴ്ച നിയന്ത്രിക്കുന്നത്. അതായത് നമുക്ക് ഒരാൾ ഒരു വസ്തു കാണുന്നത് നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണിയുടെ ആ ഭാഗത്താണ്. ആ ഭാഗത്ത് എന്തെങ്കിലും ഇതേപോലെയുള്ള ഫോറിൻ ബോഡീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ അതുപോലെ ചിലപ്പോൾ പോറൽ ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. മുറിവുണ്ടാക്കി കഴിഞ്ഞാൽ അത് വലിയൊരു രക്തയോട്ടം ഇല്ലാത്തൊരു ഏരിയ ആയതുകൊണ്ട് വലിയൊരു സ്കാറിങ് ഒരു അടയാളം വരാനുള്ള ചാൻസും കാഴ്ച മങ്ങാനുള്ള ചാൻസും ഉണ്ട്.
1: ഓക്കെ, അപ്പൊ അങ്ങനത്തെ നമ്മൾ കഴിഞ്ഞത് ഹോസ്പിറ്റലിൽ പോയിട്ട് എടുക്കാം.
2: അതെ.
1: പിന്നെ ഈ കണ്ണിൽ തന്നെ വേറെ ഈ പല കെമിക്കൽസുമായിട്ട് അങ്ങനത്തെ അവസരങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത്?
2: നമ്മൾ ഉടനെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം കൊണ്ട് കഴുകുകയും കൂടുതൽ നേരം വെള്ളം കൊണ്ട് കഴുകുകയും അടിയന്തരമായിട്ട് ഒരു കണ്ണ് ഡോക്ടറെ തന്നെ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് വേണ്ടത്.
1: അത് വെള്ളം കൊണ്ട് കഴുകുന്നതിന് എന്ത് വെള്ളമാണ് അതിൽ ഉപയോഗിക്കേണ്ടത്?
2: സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം, പൈപ്പ് വെള്ളം, ടാപ്പ് വാട്ടർ മാത്രം വെച്ചിട്ട് കണ്ണ് കഴുകുകയാണ് വേണ്ടത്.
1: അത് എത്ര നേരം കഴുകണം എന്നുള്ളതിനെ കുറിച്ചാണ്? കുറച്ച് നേരം കഴുകിയാൽ
2: അല്ല, കുറച്ച് നേരം കൂടുതൽ. എക്സാമ്പിൾ കെമിക്കൽ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 15-20 മിനിറ്റോളം നമ്മൾ കഴുകുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്.
1: എന്നിട്ട് അങ്ങനെ കഴുകി അസ്വസ്ഥങ്ങളൊന്നും ഇല്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ടോ?
2: അത് കഴിയുന്നത് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുക എന്നുള്ളതാണ്. ചില കണ്ണിൽ പലപ്പോഴും ഈ പറഞ്ഞ പോലെ കെമിക്കൽ, എന്ത് ടൈപ്പ് കെമിക്കലാണ്, ആസിഡ് ഉണ്ട്, ആൽക്കലി ഉണ്ട്. അത് ആൽക്കലിയാണ് ഇതിൽ കണ്ണിൽ ഏറ്റവും കൂടുതൽ പരിക്കുണ്ടാക്കുന്നത്. അപ്പോൾ അത് പലപ്പോഴും നമ്മുടെ സോപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും ആൽക്കലികൾ നമ്മൾ കാണാറുള്ളത്. അതറിയാതെ കണ്ണിലോട്ട് തെറിക്കുമ്പോൾ
1: വീട്ടിൽ തന്നെ സോപ്പ് ഉൽപ്പാദിപ്പിക്കാനുള്ള കിറ്റുകൾ
2: അവൈലബിൾ ആണ്. അപ്പൊ അത് പലപ്പോഴും കുട്ടികളിലൊക്കെ അറിയാതെ എടുത്തിട്ട് പെരുമാറുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന സമയത്ത് അറിയാതെ വീട്ടമ്മമാരുടെ കണ്ണിലോട്ട് തെറിച്ചിരിക്കുകയാണ് സാധാരണഗതിയിൽ ആൽക്കലി ഉള്ള ഇതുപോലെയുള്ള ഫോറിൻ ബോഡീസ് വരാറുള്ളത്. അപ്പൊ അതൊക്കെ കഴിയുന്നത് നമ്മൾ എത്രയും നേരം കഴുകുന്നു അത്രയും നല്ലതാണ്. ഒരു 15-20 മിനിറ്റോളം നമ്മൾ തുടർച്ചയായിട്ട് കഴുകുന്നതാണ് ഏറ്റവും ഉത്തമം. അത് നിർബന്ധമായിട്ടും അതിനുശേഷം എത്രത്തോളം പരിക്കുണ്ട്, കാരണം ഈ പലപ്പോഴും ആസിഡ് ആണെങ്കിലും ആൽക്കലി ആണെന്നുണ്ടെങ്കിലും ആ ഒരു ഉണ്ടാക്കുന്ന പരിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ തുടർച്ചയായിട്ടുണ്ടാവും. ഉദാഹരണത്തിന് ഇപ്പൊ എനിക്ക് പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ ഞാൻ എത്ര വെള്ളം കൊണ്ട് കഴുകിയാലും അത് ചിലപ്പോൾ 1-2 ദിവസം കൊണ്ട് അത് കൂടുതൽ സങ്കീർണമാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എത്രയും വേഗം അത് അടിയന്തരമായിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള മാർഗം.
1: ഓക്കെ, ഇനി ഈ പറഞ്ഞ കെമിക്കൽ തന്നെ പലപ്പോഴും ആസിഡൊക്കെ ശരീരത്തിലേക്ക് ശരീരത്തിന്റെ ബാക്കിയുള്ള അവയവങ്ങളിലേക്ക് ആയിട്ട് പൊള്ളുന്ന അവസ്ഥ കേൾക്കാറുണ്ടല്ലോ. ആസിഡ് ആക്രമണങ്ങൾ വരെ കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പൊ അങ്ങനെ മുഖത്തോ അല്ലെങ്കിൽ ശരീരത്തിന്റെ ബാക്കിയുള്ള അവയവങ്ങളിലോ അങ്ങനെ പൊള്ളിക്കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ചെയ്യാനുള്ളത് ഈ കഴുകൽ തന്നെ.
2: അതന്നെ ഏറ്റവും നല്ലത് ചെയ്യാനുള്ളത് കഴുകുക എന്നുള്ളതാണ്. കഴുകിയിട്ട് ഏകദേശം ഒരു 15-20 മിനിറ്റോളം ഏറ്റവും നല്ലത് ഷവറിന്റെ അടിയിൽ കുളിപ്പിക്കുക, പൂർണ്ണമായിട്ട് കുളിപ്പിക്കുകയാണ് പലപ്പോഴും ശരീരത്തിന്റെ ഭാഗത്തോട്ടുണ്ടാകുമ്പ് ചെയ്യേണ്ടത്. കാരണം ഇത് നമ്മുടെ ശരീരത്തിന് ഏൽക്കുന്ന പൊള്ളലേൽക്കുന്നത് പോലെ തന്നെയാണ് കെമിക്കൽ പോലും ഉണ്ടാവുന്ന ബേൺസ് എന്ന് പറയുന്നത്. അതിന് ഏറ്റവും നല്ല മാർഗം അത് ഇത് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതായത് വാഷ് ചെയ്യുക, അതായത് കഴുകുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ചെയ്യാനുള്ള മാർഗം.
1: ഈ കഴുകുമ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ ഡ്രസ്സ് ഫുള്ള് ഒഴിവാക്കിയിട്ട് കഴുകുന്നതാണോ നല്ലത്? ഡ്രസ്സിലൊക്കെ ഉണ്ടെങ്കിൽ അത് വീണ്ടും അത് കൂടുതൽ ബുദ്ധിമുട്ടാകുമോ?
2: അതെ, ഡ്രസ്സ് നമ്മൾ മാറ്റിയിട്ട് അത് നമ്മൾ പൂർണ്ണമായിട്ടും മാറ്റി ഒരു കവറിലിടണം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഏത് കെമിക്കൽ എക്സ്പോഷർ, എന്ത് തന്നെ കെമിക്കൽ, ഉദാഹരണത്തിന് നമ്മുടെ മണ്ണെണ്ണ നമ്മുടെ മേത്തായി അതല്ല എന്ത് മറ്റെന്തെങ്കിലും കെമിക്കൽ നമ്മുടെ മേത്തായിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഉടനെ തന്നെ ആ ഡ്രസ്സ് മാറ്റിയിട്ട് അതൊരു കവറിൽ പുറത്ത് കണ്ടാമിനേറ്റ് ചെയ്യാതെ മറ്റുള്ളവർക്ക് കിട്ടാത്ത രീതിയിൽ, അതായത് മറ്റുള്ളവരുടെ മേലിലോട്ട് അത് സ്പർശിക്കാത്ത രീതിയിൽ ഒരു കവറിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ള മാർഗം. എന്നിട്ട് അതിനുശേഷം നമ്മൾ സാധാരണ കുളിക്കുന്ന പോലെ കുളിക്കുക എന്നുള്ളതാണ് ഏറ്റവും അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യം.
1: അങ്ങനെ കുളിച്ചു അല്ലെങ്കിൽ നന്നായിട്ട് വാഷ് ചെയ്തു അപ്പൊ പുറത്ത് ബുദ്ധിമുട്ടൊന്നും കണ്ടില്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ മെഡിക്കൽ എടുത്തേണ്ട ആവശ്യമുണ്ടോ?
2: നിർബന്ധമായിട്ടും പോകണം, നിർബന്ധമായിട്ടും ഹോസ്പിറ്റലിൽ എത്തിക്കും. കാരണം ഈ ഒരു കെമിക്കൽ നമ്മുടെ ശരീരത്തിൽ മറ്റുള്ള അവയവങ്ങളിലേക്ക് ബാധിക്കാം, കിഡ്നിനെ ബാധിക്കാം, പിന്നെ ലങ്സിനെ, ശ്വാസകോശത്തിനെ ബാധിക്കാം. അതുപോലെ തന്നെ അത് ഉടനെ തന്നെ അതിന്റെ ലക്ഷണങ്ങൾ കാണണമെന്നില്ല, 1-2 ദിവസം കൊണ്ടാണ് ഇതിന്റെയൊക്കെ ലക്ഷണങ്ങൾ കാണാറുള്ളത്. അപ്പൊ അടിയന്തരമായിട്ട് നിർബന്ധമായിട്ടും ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളത് ചെയ്യേണ്ട ഒരു കാര്യമാണ്.
1: അതിപ്പോ തൊലിന്റെ ആസിഡല്ലേ ആൽക്കലി ആയ സ്ഥലത്ത് തൊലിയിൽ പാടില്ലെങ്കിൽ പോലും അത് ശരീരത്തിന് അകത്തേട്ട്
2: കയറാനുള്ള ചാൻസ് ഉണ്ട്. അതായത് നമ്മുടെ ശരീരത്തിന്റെ തൊലി ഭാഗത്തിലൂടെയാണ് നമ്മൾ ഓയിൻമെന്റ് അല്ലെങ്കിൽ മറ്റേതൊക്കെ പുരട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും വേദന കുറയാറല്ലേ, അതേപോലെയാണ് നമ്മുടെ ശരീരത്തിൽ ഒരു കെമിക്കൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ശരീരത്തിൽ നമ്മുടെ കെമിക്കലിന്റെ തൊലിന്റെ അകത്തൂടെ നമ്മുടെ ശരീരത്തിന്റെ രക്തത്തിലോട്ട് കലരുകയും പിന്നീട് അത് ഈ പറഞ്ഞ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്.
1: ഓക്കെ, അപ്പൊ കഴിയുന്നതും എത്രയും പെട്ടെന്ന് വാശിയ, പരമാവധി സമയങ്ങളിൽ വാശിയ, എന്നിട്ട് അടിയന്തര വൈദ്യസഹായം
2: തേടുക ചെയ്യേണ്ട കാര്യം.
1: ഓക്കെ ഓക്കെ. അപ്പോ ഇന്നത്തെ എപ്പിസോഡിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങൾ ശ്രോതാക്കൾ ഓർക്കുന്നുണ്ടാവും. ചെവിയിലും മൂക്കിലും ഉണ്ടാകുന്ന ഫോറിൻ ബോഡീസും അതുപോലെ തന്നെ കണ്ണിലുണ്ടാകുന്ന ചെറിയ കരടുകളും കെമിക്കൽ ഇഞ്ചുറി, അത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്തത്. അപ്പോൾ ഈ ഓരോ കാര്യങ്ങളും നമുക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെയാണ് ഇത്രയും കാര്യങ്ങളിലായിട്ട് ഇടപെടേണ്ടി വരിക. ആ സമയങ്ങളിൽ ഈ ഒരു കാര്യം ഓർത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ ചെയ്ത് ഉള്ള ബുദ്ധിമുട്ടുകൾ കൂടുതൽ സങ്കീർണമാവാതെ നോക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഒരു സന്ദേശമായിട്ട് പറയാനുള്ളത്. ഇനിയും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ട അത്യേതങ്ങളെ ബന്ധപ്പെട്ട് ഇൻഷാല്ലാ തുടരെപ്പിച്ചോടി നമുക്ക് കേൾക്കാം. ഈ ഒരു ആരോഗ്യചരം പങ്ക്തിയിൽ നമ്മോടൊപ്പം പങ്കുചേർന്ന കോട്ടക്കൽ ആസ്ട്രമിംസ് ഹോസ്പിറ്റൽ എമർജൻസി വിഭാഗം തലവൻ ഡോക്ടർ യാസർ ചോമയിലിന് ഹൃദയംഗമായി നന്ദി അറിയിക്കുകയാണ്. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസങ്ങൾ കേൾക്കാം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: മാഷാല്ലാ, ഇതുവരെ നമ്മൾ കേട്ടത് ആരോഗ്യ വിചാരമാണ്. അത്യാഹിതങ്ങൾ അതിൻ്റെ എട്ടാം ഭാഗമാണ്. അന്യവസ്തുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ എന്താണ് ചെയ്യേണ്ടത് എന്നുമായി ബന്ധപ്പെട്ടുള്ള സംസാരമാണ് പങ്കെടുത്തത് ഡോക്ടർ യാസർ ചുമയിൽ ആൻഡ് ഡോക്ടർ അബ്ദുൽ മാലിക്.
0: ഇനി നമ്മൾ മറ്റൊരു പ്രോഗ്രാമിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം കുട്ടികൾക്ക് ഏറെ പ്രചോദനം നൽകുന്ന ഒരുപാട് നല്ല ആശയങ്ങളെ പകർന്നു നൽകുന്ന ഒരു പ്രോഗ്രാമാണ് പൂമരത്തണലിൽ. നമ്മോടൊപ്പം ഇന്ന് പൂമരത്തണലിൽ ചേരുന്നത് അബ്ദുസലാം വീട്ടി ഷിഫ ഫാത്തിമ മൻഹ മെഹറിൻ. എന്താണെന്ന് അവരോട് സംസാരിക്കുന്നത്.
3: നിങ്ങൾക്കില്ലേ അയൽവാസികൾ എന്നൊരു വിഷയമാണ് ഇന്ന് നമ്മൾ കാതോർക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹമത്തുല്ലാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പൂമരത്തണലിലെ കൂട്ടുകാരെ, ഇന്ന് സവിശേഷമായ ഒരു പരിപാടിയാണ്

തണലില്ലേ, പീസ് റേഡിയോയിലെ പൂമരത്താണല്ലോ ഉള്ളത്, പൂമരത്തിൻ്റെ തണലാണ്. ശരി, അപ്പം നമുക്ക് തുടങ്ങണതിൻ്റെ മുമ്പ് നമ്മൾ രണ്ടാൾ ഷിഫയും മൻഹയും ഒക്കെ പാട്ട് പാടാനുള്ള ഒരു താല്പര്യമുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പം ആരാദ്യം ഒന്ന് പാട്ട് പാടി നോക്കുക. ആ മൻഹ പാടുന്നു.

0: ഓക്കെ, മാഷാല്ലാ മാഷാല്ലാ. അപ്പോ മന്ന ഒരു പാട്ട് പാടി, മന്ന പാട്ട് പാടിയ സ്ഥിതിക്ക് ഇനിയിപ്പോ ഷിഫ അല്ലേ ഒരു പാട്ട് പകരം പാടണ്ടേ? എന്നാ അതുകൂടി കുറച്ച് ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് വരി പാടിയിട്ട് നമുക്ക് വിഷയത്തിലേക്ക് പോകല്ലേ.
1: അകലാത്ത തണലായി അരികിൽ അണയുന്ന സ്നേഹമാണേ എനിക്കെൻ്റെ ഉപ്പ, അകമിൽ അലതല്ലും ദുഃഖത്തിൻ വേദന അറിയുന്നോരാണ് എൻ്റെ ഉപ്പ. അകലാത്ത തണലായി അരികിൽ അണയുന്ന സ്നേഹമാണേ എനിക്കെൻ്റെ ഉപ്പ, അകമിൽ അലതല്ലും ദുഃഖത്തിൻ വേദന അറിയുന്നോരാണ് എൻ്റെ ഉപ്പ.
0: മാഷാല്ലാ, പണ്ട് കേട്ടിലും പാട്ടാണ് ഇപ്പൊ പാടിയത്. രണ്ടാളും പാടെ കൂടിയിട്ട് പൂമരത്താണല്ല. കുട്ടികളൊക്കെ ഇപ്പൊ ഇങ്ങനെ ഏതാ ഇപ്പൊ ഈ കുട്ടികൾ ഷിഫയും മന്നയും പൊളിച്ചടക്കാണല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഒക്കെ ഉണ്ടാവും. ശരി, ഇന്നിപ്പോ നമ്മൾ പാട്ടിന്റെ എപ്പിസോഡൊന്നും അല്ല, എന്നാലും കുട്ടികൾക്കൊക്കെ കേൾക്കാൻ രസമാണല്ലേ, നമുക്ക് പാട്ട് പാടി തുടങ്ങി. എന്തിനാപ്പ നമ്മൾ ഈ പൂമരത്താണല്ലോ ഇരിക്കണത്? എന്ത് പറയാനാ?
2: നമുക്കിന്നൊരു അയൽവാസിനെ കുറിച്ചിട്ട് പറഞ്ഞാലോ?
0: അല്ലേ, അയൽവാസിയെ കുറിച്ച് പറയാല്ലേ. അങ്ങനെയാണെങ്കിൽ അല്ലേ, അതല്ല എന്താ അഭിപ്രായം ഷിഫക്ക്? എന്താ അഭിപ്രായം അയൽവാസികളെ കുറിച്ച് പറയല്ലേ? ഓക്കെ ശരി. അപ്പൊ അയൽവാസികളെ കുറിച്ച് ഇപ്പൊ എന്താ അത്ര തോനെ പറയാന്?
2: അയൽവാസികളെ നമ്മൾ അയൽവാസികളായിട്ട് മാത്രം കണ്ടാ പോരാ, ബന്ധുക്കളായിട്ടും വേണം കാണാൻ.
0: ഒരു ബന്ധുക്കളായിട്ടും കാണുന്ന പറഞ്ഞാൽ അത്രയും വലിയ ബന്ധം
2: വേണം
0: അയൽവാസികളായിട്ടുണ്ടല്ലേ. അപ്പൊ അതിൽ നമുക്കിപ്പോ പറയുകയാണെങ്കിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച കുറേ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടല്ലേ. ബന്ധങ്ങളാണ് നമുക്ക് ഏറ്റവും ആദ്യം സഹായം ആവശ്യമായി അല്ലേ, എപ്പോഴും സഹായിക്കാനുണ്ടാവാരാ? അയൽവാസികളുണ്ടാവുക. ബന്ധുക്കളൊക്കെ പിന്നെ കുറെ കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ അല്ലേ. അപ്പൊ ഷിഫന്റെയും മൻഹന്റെയൊക്കെ അയൽവാസികളൊക്കെ
2: എങ്ങനെയാ?
0: നല്ല ആൾക്കാരാണ്. അയൽവാസികളോടൊക്കെ നല്ല സ്നേഹമുണ്ടോ? എല്ലാവർക്കും ഇഷ്ടമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കലുണ്ടല്ലേ. ഓക്കെ, നമ്മളെ വീട്ടിൽ നമ്മളില്ലെങ്കിൽ നമ്മളെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അല്ലേ, വീട്ടിൽ എന്തൊക്കെ ശ്രദ്ധിക്കാനൊക്കെ പോലെ ഉണ്ടാവും അല്ലേ. ശരി, അപ്പൊ നമുക്കൊരുപാട് ബന്ധങ്ങൾ ഇസ്ലാം തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. മാതാപിതാക്കളായിട്ടുള്ള ബന്ധം, സുഹൃത്തുക്കളായിട്ടുള്ള ബന്ധം, കുടുംബ ബന്ധം. ഇപ്പൊ നമ്മൾ പറയുന്ന അയൽപക്ക ബന്ധവും ആര് നമ്മളോട് കൽപ്പിച്ചതാണ്? അല്ലാഹുവും റസൂലും നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അത് ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത്. അതിന് വലിയ പ്രാധാന്യമുണ്ട്. ഖുർആനിലൂടെ തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്, വജാരി അൽ ജുനുബി എന്നൊക്കെ സൂറത്ത് നിസാഇലൂടെ ഓരോ ബന്ധങ്ങൾ ഇങ്ങനെ പറഞ്ഞെടുത്ത് അയൽവാസികൾക്ക് പ്രത്യേകം പുണ്യം ചെയ്യണമെന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ അയൽവാസി, നമ്മുടെ അവിടെ അയൽവാസി ആരാണ്, അവന് മുസ്ലിമാണോ അമുസ്ലിമാണോ, അല്ലെങ്കിൽ അവന് ഏതാ മതം ജാതി, ഇതൊക്കെ നോക്കണോ? ഒന്നും നോക്കണ്ട. അയൽവാസിയായോ നാ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? അവരെ സ്നേഹിക്കണം, അവരെ സഹായിക്കണം, അവർക്ക് ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കണം. അതിലൊരു സംശയമില്ല അല്ലേ? ഇല്ല. ഏതുവരെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ആര് വന്നു? ജിബ്രീൽ വന്നു. ജിബ്രീൽ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്നോടിങ്ങനെ മാസാല യൂസീനി ജിബ്രീൽ ബിൽ ജാരി ഹത്താ ദനന്തു അന്നഹു സയൂരിസു. അതായത് എന്താണ് പറഞ്ഞോ, ജിബ്രീൽ എന്നോട് വന്നിട്ട് ഇങ്ങനെ പറയണം, അയൽവാസിൻ്റെ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, അയൽവാസിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞിട്ട് ഏതുവരെ അയൽ

0: അയൽവാസിക്ക് കുടുംബത്തിലെ സ്വത്ത് വരെ ആ അയൽവാസി മരിച്ചാൽ തൊട്ട് അയൽവാസിക്ക് ആ സ്വത്തിൽ നിന്ന് കുറച്ച് കൊടുക്കാൻ മാത്രം പ്രാധാന്യമുണ്ട്. അനന്തരാവകാശം കൊടുക്കണം എന്ന്. എന്താ അനന്തരാവകാശം പറഞ്ഞാലേ? അറിയാം, ഷിഫക്കറിയാം, മന്നാക്കാർ കേട്ടില്ലേ? അതായത് ഒരു വീട്ടിലെ ആ ഉപ്പ മരണപ്പെട്ടാൽ, ഒരു വീട്ടിൽ ഉപ്പ മരണപ്പെട്ട് കൂട്ടിക്കോ, അപ്പൊ ആ ഉപ്പാന്റെ സ്വത്തൊക്കെ ആർക്ക് കൊടുക്കണം? മക്കൾക്ക് വീതം വെച്ച് കൊടുക്കണം അല്ലേ? ആ കൊടുക്കണ കൂട്ടത്തിൽ ആർക്ക് കൂടി കൊടുക്കണം എന്നാണ്? അയൽവാസി കൊടുക്കണം എന്ന് വരെ പറഞ്ഞിരുന്നു. സംഗതി നിയമമുണ്ടോ? ഇല്ല. പക്ഷെ അയിമാത്രക്ക് ഉപദേശം കൊടുത്തു. ആര്? ജിബ്രീൽ അലൈഹിസ്സലാം. ആർക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അത്രയും പ്രാധാന്യം എന്തുണ്ട്? പിന്നെ ഒരു ആയത്ത്, ഒരു ഹദീസ് ഉണ്ട് നബി പറഞ്ഞതാണ്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുഹ്സിൻ ഇലാ ജാരിഹി. അല്ലാഹുവിലും അന്ത്യദിനത്തിലും ആര് വിശ്വസിക്കുന്നുവോ അവൻ എന്ത് ചെയ്യട്ടെ? അയൽവാസിക്ക് നന്മ ചെയ്യട്ടെ. ഇത് നമ്മോട് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മളെ നാട്ടിലെ അയൽവാസികളുടെ പലരുടെയും കഥ എന്താ? കുറ്റം പറഞ്ഞു, തെറ്റി, ചെറിയ കാര്യങ്ങൾക്കൊക്കെ തെറ്റു അല്ലേ? എന്തെങ്കിലൊക്കെ നാവ് കൊണ്ടാണ് അയൽവാസിനെ, ഒരു അയൽവാസിനെ കുറിച്ച് വേറെ അയൽവാസിനോട് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കും. അപ്പൊ ഓല അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, പിന്നെ മിണ്ടൂല അല്ലേ, പിന്നെ ഓല് ശരിയില്ല. എന്നിട്ട് എന്ത് ചെയ്യും? വലിയ മതിലൊക്കെ വെച്ചിട്ട് അടക്കും, വലിയ പട്ടൊക്കെ ഇട്ടിട്ട് ചിലപ്പോ കാണാതിരിക്കാൻ അടക്കും. അതെന്തിനാണ്? വേറെ നിൽക്കല്ല, ഓലെ കാണണ്ടെന്ന് വിചാരിച്ചിട്ട് അടക്കണം. പലരും ഉണ്ടാവും, പല നല്ല ആൾക്കാരുണ്ട്, പക്ഷെ പലരും എന്താണ്
1: മോശപ്പെട്ട,
0: അങ്ങനെയൊന്നും നമ്മള് ചെയ്യാൻ പാടില്ല. ഒരു കാര്യം, ഒരു കാരണവശാലും ഇങ്ങോട്ട് നമ്മളെ ഉപദ്രവിച്ചാലോ? അപ്പൊ പറ്റും? അപ്പൊ അങ്ങോട്ട് ഉപദ്രവിക്കാൻ പറ്റും? നമ്മൾ ഇങ്ങോട്ട് ഉപദ്രവിച്ചാൽ അപ്പോഴും പറ്റൂല. ഇങ്ങോട്ട് ഉപദ്രവിച്ചാൽ നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്യാൻ പാടില്ല?
1: ഉപദ്രവിക്കാൻ പാടില്ല.
0: ഇങ്ങോട്ട് മിണ്ടാതിരുന്നാൽ
1: അങ്ങോട്ടും,
0: അങ്ങോട്ട് നമ്മൾ പോയിട്ട് എന്ത് ചെയ്യണം? ആ, നമ്മൾ അവരെ നമ്മളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തു കൊടുക്കുക അല്ലേ? അതാണ് ഏറ്റവും പ്രധാനം. ഇത് റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ താക്കീത് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇപ്പോ പരലോകത്തേക്ക് വിജയിക്കണം എന്നല്ലേ നമ്മളെല്ലാരും ആഗ്രഹിക്കുന്നത്? സ്വർഗം കിട്ടണം. ആ പരലോകത്തിന്റെ വിജയത്തിൽ ഒരു വലിയ ഘടകം എന്താണെന്നോ, അയൽവാസിയുടെ ബന്ധത്തെ കുറിച്ചാണ്. അയൽവാസിയുമായിട്ട് നല്ല ബന്ധത്തിലല്ലെങ്കിൽ പരലോകത്ത് വരെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അയൽവാസിയോട് നല്ല നിലക്ക് പെരുമാറാത്ത ഒരാൾ എന്തല്ല, ശരിക്കുള്ള
1: മുസ്ലിമല്ല.
0: അപ്പൊ നമ്മളെ നാട്ടിൽ കുറേ മുസ്ലിങ്ങൾ ഉണ്ട്, പക്ഷെ അവരൊന്നും ആരോടല്ല, അയൽവാസിനോട് നല്ല നിലക്കല്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ശരിക്കുള്ള മുസ്ലിം അല്ല എന്നാണ്. അപ്പൊ അയൽവാസിനെ നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. നബിയുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഒരു ഒരിക്കല് ഒരു ജൂതനായ അയൽവാസി ഉണ്ടായിരുന്നു നബിക്ക്, സുഖമില്ലാതായി. അപ്പോ അവരോട് അവരെ വിവരങ്ങളൊക്കെ തേടി അന്വേഷിച്ച് അവരെ കാണാൻ പോയി. നബി ഇപ്പോ ജൂതനാണ്, മുസ്ലിം അല്ല എന്ന് പറഞ്ഞിട്ട് നബി മാറിയോ? നബി അയൽവാസി പ്രാർത്ഥിച്ചു, അവർ സന്ദർശിച്ചു അല്ലേ, സുഖമില്ല. എന്നിട്ട് അപ്പൊ അതിൽ വല്ലൊരു മാതൃക നമുക്കുണ്ട്. അയൽവാസിക്ക് അസുഖമായാൽ നമ്മൾ പോയി വിസിറ്റ് ചെയ്യണം, വിശേഷങ്ങൾ ചോദിക്കണം. അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറുനിറച്ച് ഉണ്ണുന്നവൻ ആരല്ല, വിശ്വാസിയല്ല എന്ന് വരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ. ആണ്. മാത്രമല്ല, കുറേ തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചിട്ടുള്ള കാര്യമാണ് അയൽവാസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം. ഇനി വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ ഒരാൾ നല്ല ആളാണോ ചീത്ത ആളാണോ എന്ന് ആരോട് ചോദിച്ചാൽ മതി? അയൽവാസി പറയും, ഓ നല്ല ആളാണ്. എന്നാ അയൽവാസി നമ്മളെ കുറിച്ച് പറയാണ്, ഒന്നിനും കൊള്ളൂല, ഒരു ജാതി സാധനം അല്ലേ. അങ്ങനെ പറഞ്ഞാൽ എന്തായി അതിന്റെ അർത്ഥം? എന്താ അതിന്റെ അർത്ഥം? എന്തായി? നമ്മള് നല്ലോലല്ല
1: അല്ലേ?
0: അയൽവാസി തന്നെ പറഞ്ഞു ശരിയില്ല അല്ലേ. അപ്പൊ നമ്മളെ കുറിച്ച് നമ്മൾ അയൽവാസി എന്ത് ചെയ്യണം?
1: നല്ലത്
0: പറയണം.
1: അതിനു വേണ്ടി അതിനനുസരിച്ചിട്ട് നമ്മൾ നടക്കണം.
0: അപ്പൊ നമ്മളെ കൂട്ടുകാരികളോട്, നമുക്ക് കൂട്ടുകാരന്മാരോടൊക്കെ നമുക്ക് എന്താ, എന്താ ഷിഫക്കും മനോഹക്കും പറയാനുള്ളത് ഒന്ന് പറയും. ഷിഫന്റെ അഭിപ്രായം ഒന്ന് പറയും.
1: കൂട്ടുകാര്
0: നമ്മുടെ അയൽവാസിന്റെ കാര്യത്തിൽ എന്താ പറയേണ്ടത്?
1: അയൽവാസികളാവുമ്പം ബന്ധമായിട്ട്
0: അതെ,
1: അതുപോലെ എന്താ എന്ത് കിട്ടിയാലും അത് അവർക്ക് കൊടുക്കണം. പിന്നെ
0: എന്താ മനഹാക്ക് എന്താ പറയണ്ടോ?
1: നമ്മള് അയൽവാസികൾക്ക് ബുദ്ധിമുട്ടാണ് ഒരു കാര്യം ചെയ്യാൻ പാടില്ല,
0: പ്രയാസം ഉണ്ടാക്കണം ഒന്നും ചെയ്യരുത്,
1: ചെയ്യാൻ പാടില്ല
0: അല്ലേ. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളെ വീട്ടിലൊരു മരം എങ്ങോട്ട് ചാഞ്ഞു നിൽക്കുന്നുണ്ട്, വെട്ടി കൊടുക്കണം അല്ലേ. നമ്മളെ വീട്ടിൽ നിന്ന് വെള്ളം ഓല മുറ്റത്ത് പോകുന്നുണ്ട്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം?
1: അതിന് അത്
0: ഒഴിവാക്കി കൊടുക്കണം,
1: ഒഴിവാക്കി കൊടുക്കണം
0: അല്ലേ. ഒരു ബുദ്ധിമുട്ട് അയൽവാസിക്ക് നമ്മുടെ അടുത്ത് ഉണ്ടാവരുത്. ഏതുകൊണ്ടൊക്കെ? നാവുകൊണ്ട് പാടില്ല, കയ്യോണ്ട്
1: പാടില്ല,
0: അങ്ങനെ ഓരോതിലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഓരോ കാര്യത്തിലും ശ്രദ്ധിക്കണം. നമ്മൾ ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല അല്ലേ. എത്ര ആൾക്കാരൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? പല ആൾക്കാരും ശ്രദ്ധിക്കൂല അല്ലേ, പല ആൾക്കാരും ശ്രദ്ധിക്കാത്ത കാര്യം. പക്ഷെ മുസ്ലിം ആയാണെങ്കിൽ അയൽവാസിന്റെ കാര്യത്തിൽ ഇതൊക്കെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. അപ്പോ പിന്നെ പൂമരത്തണൽ കേൾക്കുന്ന കുട്ടികളോട് നമുക്ക് എന്താ പറയാനുള്ളത്? കാരണം നമ്മളെ അയൽവാസിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് സാധനങ്ങൾക്ക് വാങ്ങിയിട്ട് അയൽവക്കത്തെ വീട്ടിന്റെ മുറ്റത്തേക്ക് വലിച്ചെറിയാം
1: ഇല്ല.
0: പിന്നെ നമ്മളെ വീട്ടിലുള്ള ഒരു ശല്യം ഒന്നുകൊണ്ട് ശല്യം അവർക്ക് ഉണ്ടാകാൻ പാടില്ല അല്ലേ. അപ്പോ നമ്മൾ അവരെ വീട്ടിലുള്ള സാധനങ്ങൾ എടുക്കാൻ പറ്റുമോ?
1: ഇല്ല,
0: അത് പറ്റൂല
1: അല്ലേ.
0: അവിടെ അവിടുത്തെ കുട്ടിയെ പോയിട്ട് നമ്മൾ ഉപദ്രവിക്കാൻ പറ്റുമോ?
1: ഇല്ല.
0: അവിടുത്തെ കുട്ടി നമ്മൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവനെ ചവിട്ടി പുറത്താക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ അവരൊക്കെ മാന്യമായി സ്വീകരിക്കുകയും നല്ല വാക്ക് പറയുകയും ഒക്കെ ചെയ്യണം. ഇങ്ങോട്ട് ഉപദ്രവിച്ചാലും നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്ത് ക്ഷമിക്കണം, എന്നിട്ട് നല്ല നിലക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി അങ്ങനെയൊക്കെ ചെയ്ത് നല്ല മനസ്സിലാക്കിപ്പി കൊടുക്കുകയൊക്കെ വേണം. പിന്നെ വേറൊരു കാര്യമുണ്ട്, അയൽവാസിക്ക് നമ്മളെ വീട്ടിൽ വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അയൽവാസികളോട് അതിൽ പറയണം, അയൽവാസികളെ കല്യാണത്തിന് വിളിക്കണം. പിന്നെ അബൂ ഹുറൈറയാണു പറഞ്ഞ ഒരു കാര്യമുണ്ട് നബി പറഞ്ഞതായിട്ട്, യാ ബദർ, അബൂ ഹുറൈറയോട് നബി പറഞ്ഞത്, യാ ബദർ ഇദാ തബഖ്ത മറഖതൻ ഫക്സിർ മാഅഹാ വതഅഹദ് ജീറാനക്, അതായത് നീ കറി ഉണ്ടാക്കുകയാണെങ്കിൽ കറിയിൽ വെള്ളം കൂട്ടിയിട്ടെങ്കിലും
1: അയൽവാസി
0: കൊടുക്കണം. അപ്പൊ അയൽവാസിന്റെ വീട്ടിൽ കറി ഇല്ലെങ്കിൽ നമ്മൾ കറിയിൽ വെള്ളം കൂട്ടിയിട്ട് അവർക്ക് കൊടുക്കണം. അവർക്ക് രോഗമായാൽ നമ്മൾ അവരെ
1: സന്ദർശിക്കണം.
0: അവർക്ക് കടം വാങ്ങേണ്ടി വന്നാൽ നമ്മൾ അവരെ സാമ്പത്തികമായി അല്ലേ, അവര് പ്രയാസപ്പെടുമ്പോ അവരെ സഹായിക്കണം. ഇപ്പൊ പ്രളയൊക്കെ വന്ന് അല്ലേ, മുമ്പൊക്കെ പ്രളയം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ വീട്ടിൽ വെള്ളം കയറിയാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ വീട്ടിൽ അവർക്ക്
1: താമസിക്കാൻ
0: സൗകര്യം കൊടുക്കും. അപ്പൊ എല്ലാത്തിലും നമ്മൾ അവർക്ക് എന്തായിരിക്കണം? ഒരു
1: അഭയമാവും,
0: ഉപകാരവും, ഉപകാരം ഉണ്ടാവുന്ന അവസ്ഥ ഉണ്ടാവണം. ഇതാണ് നമ്മൾ പ്രത്യേകിച്ച് ചെറിയ കാര്യം പോലും. ഇപ്പൊ അയൽവാസിന്റെ വീട്ടിൽ നിന്ന് നമ്മളോട് ഒരു കത്തി തരും, അവർ വന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ എന്താ പറയേണ്ടത്? ഇവിടെ കത്തിയൊന്നും ഇല്ല എന്നാ പറയണ്ടേ? നമ്മൾ കത്തി ഒരു സൂചി തരുമോ? ചോദിപ്പും ചോദിക്കും അല്ലേ.
1: ഒരു
0: നമ്മൾ കൊടുക്കണം. എന്നാ നേരെ മറിച്ച് ചില ആൾക്കാർ എന്ത് ചെയ്യാ? ഓരോന്ന് വന്ന് ചോദിക്കും ചെറിയ ചെറിയ. അതാണ് നബി പറഞ്ഞത്, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅന്ന, ഒരു നന്മയിൽ ഒന്നും നമ്മൾ എന്ത്
1: ചെയ്യരുത്,
0: അല്ല നന്മയിൽ നിന്ന് ഒന്നും നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. എല്ലാ നന്മയും നമ്മൾ എന്ത് ചെയ്യണം?
1: ചെയ്യണം.
0: ഏതുവരെ? പുഞ്ചിരി പോലും നമ്മൾ ഒഴിവാക്കരുത്. അപ്പൊ പിന്നെ പുഞ്ചിരിയാവട്ടെ, ഒരു സൂചിയാവട്ടെ, നഖം മുറിക്കുന്ന കട്ടറാവട്ടെ അല്ലേ, ഇതൊക്കെ ഒന്ന് ചോദിക്കുകയാണ് കുട്ടിക്കോ. ഒരു ഒരു പാത്രം തരുമോ? എന്തൊക്കെ ചോദിക്കാം അയൽവാസികൾ നമ്മളെ വീട്ടിൽ വന്നിട്ട് സാധാരണഗതിയിൽ? ഓർമ്മ എന്തൊക്കെ ചോദിക്കലുണ്ട് നിങ്ങളെ വീട്ടിൽ അയൽവാസികൾ? മീൻകറി ഉണ്ടെങ്കിൽ കുറച്ച് കറി ബാക്കി ഉണ്ടോന്ന് ചോദിക്കും. പിന്നെ അരി ഉണ്ടോ എന്ന് ചോദിക്കും. ഉപ്പ് ഉണ്ടോ എന്ന് ചോദിക്കും. പഞ്ചസാര ഉണ്ടോ എന്ന് ചോദിക്കും. പിന്നെ അവിടെ ഒത്തിരി ചോറുണ്ടോന്ന് ചോദിക്കും.
1: അതുപോലെ അവിടുത്തെ വിശേഷങ്ങൾ
0: ചോദിക്കും, എല്ലാം ചോദിക്കും. അപ്പോഴൊക്കെ നമ്മള് നല്ല രൂപത്തില് അവരോട് സമീപിക്കണം, സംസാരിക്കണം, അവർക്ക് വേണ്ടതൊക്കെ നമ്മൾ ഒത്താശകളൊക്കെ ചെയ്തു കൊടുക്കണം. അപ്പൊ പൂമരത്താണിൽ ഇന്ന് എന്തൊക്കെയാ നമ്മള് പഠിച്ചത്? എന്തൊക്കെ കാര്യം പറഞ്ഞു നമ്മള്? അയൽവാസി എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് താമസിക്കുന്നവർ എന്നാണല്ലോ അല്ലേ. ഇപ്പൊ നമ്മള് ഗൾഫിലാണെങ്കിലോ, ഗൾഫിലൊക്കെ ആണെങ്കിൽ എങ്ങനെ അയൽവാസി ഉണ്ടാവുക?
1: ഗൾഫിൽ
0: നമ്മള് ഗൾഫിൽ പോയിനോ? മനഹ ഗൾഫിൽ പോയിനോ? ഷിഫ് പോയില്ല. പോയ ആൾക്കാരെ കേട്ടണോ? ഉണ്ട്. അപ്പൊ അവരൊക്കെ പറയില്ലേ ഗൾഫിലാവുമ്പോ ഒറ്റക്ക് ഒറ്റക്ക് വീടാണോ? അല്ല, പിന്നെന്താണ്ടാവല്ലേ, ഫ്ലാറ്റ് ആണ് ഉണ്ടാവും അല്ലേ. അപ്പോ അത് അയൽവാസി തന്നെയാണ്, തൊട്ടടുത്ത റൂമിൽ താമസിക്കുന്നത് ആരാ അവരറിയണം, അവരെ കുറിച്ച് ചോദിക്കണം, അതാണ് അത് അയൽവാസിയാണ് അല്ലേ. അപ്പൊ അയൽവാസി എന്ന് പറയുമ്പോ നമ്മളെ നാട്ടിന്റെ പുറത്ത് നമ്മള് ഗ്രാമത്തിൽ എവിടെയെങ്കിലും താമസിക്കുന്നവർ മാത്രല്ല, എവിടെയാണോ നമ്മൾ താമസിക്കുന്നത് തൊട്ടടുത്ത് ആരുണ്ട്
1: അവരല്ലേ.
0: അപ്പൊ അവരെ കുറിച്ചൊക്കെ അന്വേഷിക്കാനും അവരെ വിഷമങ്ങളിൽ നമുക്ക് പങ്കുകൊള്ളാനും അവരെ സന്തോഷങ്ങളിൽ പങ്കുകൊള്ളാനും അവർക്ക് സഹായിക്കാനും ഒക്കെ കഴിയണം. അത് നിസ്സാരമാക്കാൻ പാടില്ല, കുറ്റം പറയാൻ പാടില്ല അവരെ കുറിച്ച്, വേറെ ആളോട് കുറ്റം പറഞ്ഞു കൊടുക്കരുത്, അവരെ അവർക്ക് ഉപദ്രവങ്ങൾ ഉണ്ടാക്കരുത്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം എന്നാ പറഞ്ഞത് അല്ലേ. അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എന്താപ്പ നമ്മള് മൊത്തം മനസ്സിലാക്കിയത്? എന്താ
1: കിട്ടുക?
0: പരലോകത്ത് നമ്മള്
1: വിജയിക്കാൻ
0: നമുക്ക് പറ്റില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല ഒന്ന് അള്ളാഹുവിനോടുള്ള ബാധ്യത, മാതാപിതാക്കളോടുള്ള ബാധ്യത, പിന്നെ പറഞ്ഞതാരാ അയൽവാസിയോടുള്ള ബാധ്യത അല്ലേ. അപ്പൊ നമ്മളെ കൂട്ടുകാരും നമ്മുടെ കൂട്ടുകാരികളൊക്കെ ശ്രദ്ധിക്കണം. അയൽവാസിക്ക് നമ്മളെ പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, ഒരു
1: ബുദ്ധിമുട്ടും
0: ഉണ്ടാവാൻ
1: പാടില്ല
0: എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ പൂമരത്താണല്ലേ ഏകദേശം സമയം നമുക്ക് കഴിയാനായി അല്ലേ. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ?
1: ഇനി
0: പ്രത്യേകിച്ച് എന്തെങ്കിലും പൂമരത്താണ്?
1: ഈ പൂമരത്തണല് കേൾക്കുന്ന എല്ലാവരും അയൽവാസികളോട് നല്ല നിലയിൽ പെരുമാറുകയും അതുപോലെ ബഹുമാനിക്കുകയെല്ലാം ചെയ്യണം.
0: പിന്നെ അതിന്റെ കൂടെ ഇങ്ങനെ ഒരു പരിപാടി പൂമരത്തണലിനെ കുറിച്ച് അയൽവാസി കൂട്ടുകാരി ഉണ്ടാവില്ലേ, അവരോടൊക്കെ
1: എല്ലാവരും ഇത് കാണണം പറയണം.
0: അവരോടൊക്കെ നല്ല നല്ല പരിപാടിന്റെ പൂമരത്തണലില് ഒരുപാട് വിഷയങ്ങൾ വരും അല്ലേ, ആ വിഷയങ്ങളിലൊക്കെ നമ്മൾ കാണണമെന്ന് പറയണം. അപ്പോ ഷിഫയും മനഹയുമാണ് ഇന്നത്തെ പൂമരത്തണലിൽ കൂട്ടുകാരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പൊ ഷിഫയോടും മനഹയോടൊക്കെ നിങ്ങൾക്കും കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ടാകും അല്ലേ. ഇപ്പോൾ ഷിഫക്കും മനഹക്കും നിങ്ങളോട് പറയാനുള്ള കാര്യമാണ് ഇപ്പം നമ്മളിവിടെ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്തത്. എന്താ നമ്മൾ പറയേണ്ടിയിരുന്നത്? എല്ലാവരും അയൽവാസിയായ കൂട്ടുകാരികളോടും കൂട്ടുകാരോടും നല്ല പെരുമാറണം, അവരെ ഉപദ്രവിക്കരുത് എന്നാണ് അല്ലേ. അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കട്ടെ, അങ്ങനെ നല്ല കുട്ടികളായി മിടുക്കന്മാരും മിടുക്കികളുമായിട്ട് വളരാൻ കഴിയട്ടെ. അപ്പം നമുക്ക് നിർത്തിയാലോ അല്ലേ, നമുക്കൊന്നും പറയാനില്ലല്ലോ.
1: ഓക്കെ,
0: അടുത്ത എപ്പിസോഡിൽ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ, നാം ഇതുവരെ കേട്ടത് പൂമരത്തണലിൽ. നിങ്ങൾക്കില്ലേ അയൽവാസികൾ നമ്മോടൊപ്പം ചേർന്നത്?
3: അബ്ദുസ്സലാം വീട്ടി, ഷിഫ, ഫാത്തിമ, മൻഹ, മെഹറിൻ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഈ മരുന്ന് കുടിച്ചാൽ മരിച്ചു പോവും, മരുന്ന് കിഡ്നി മൊത്തം കേടാവും, അത് മരുന്ന് അങ്ങനെ മരുന്ന് തീരെ കഴിക്കൂല എന്ന് വാശി പിടിച്ച് നിൽക്കണ ഒരുപാട് ആൾക്കാരുണ്ട്.
2: ഒരു വട്ടം കുടിച്ചാൽ വീണ്ടും വീണ്ടും കുടിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും.
3: അതെ,
2: ഇങ്ങനെ പല ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ച ചില ധാരണകൾക്കുള്ള ശരിയായ ഒരു രീതിയാണ് ഇന്ന് നമ്മൾ.
3: അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഇന്നത്തെ വിഷയം, മരുന്നുകൾ മിത്രമോ ശത്രുവോ. രചിച്ചത് ഡോക്ടർ മുഹമ്മദ് കുട്ടി കണ്ണിയൻ. അതാണ് നമ്മൾ നുറുങ്ങുകളിലൂടെ ഇതുവരെ കേട്ടത്. ഇനി അടുത്തതായി
2: അസ്മാഉൽ ഹുസ്ന. അസ്മാഉൽ ഹുസ്നയിൽ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുറൌഫ് അൽ ഹിക്കമിയാണ്. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ സംസാര വിഷയം
3: രോഗം സുഖപ്പെടുത്തുന്നവൻ എന്ന അള്ളാഹുവിൻ്റെ നാമത്തെക്കുറിച്ചാണ് ആര് സംസാരിക്കുന്നത്?
2: അബ്ദുറൌഫ് അൽ ഹിക്കമി സംസാരിക്കുന്നത്. നമുക്ക് അസ്മാഉൽ ഹുസ്ന കേട്ടുവരാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിശിഷ്ടമായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. വിശിഷ്ടമായ നാമങ്ങളിൽ ഇന്ന് അഷ്ഷാഫിയു വിശിഷ്ടമായ നാമങ്ങളിൽ ഇന്ന് നാം പഠിക്കുന്നത് അള്ളാഹുവിൻ്റെ അഷ്ഷാഫി എന്ന നാമത്തെക്കുറിച്ചാണ്. വിശുദ്ധ ഖുർആനിൽ അഷാഫി എന്ന് പറയുന്ന നാമം അതിൻ്റെ വിശേഷണം മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഹദീസിലെമ്പാടും നമുക്ക് അഷാഫി എന്ന നാമം കാണാൻ സാധിക്കും. അഷാഫി എന്ന് പറഞ്ഞാൽ ഷിഫയേകുന്നവൻ, ഷിഫ നൽകുന്നവൻ, രോഗശമനം നൽകുന്നവൻ, സൗഖ്യമേകുന്നവൻ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളാണ് അതിനുള്ളത്. അത് ശാരീരികമായതും മാനസികമായതുമായ സൗഖ്യമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സബബുകൾക്കപ്പുറം കാര്യകാരണ ബന്ധങ്ങളൊന്നുമില്ലാതെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ശിഫ നൽകുന്നവനാണ്, നമുക്ക് രോഗം ശിഫപ്പെടുത്തുന്നവനാണ്, രോഗം മാറ്റിത്തരുന്നവനാണ്, നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രയാസങ്ങൾ വരെ നീക്കിത്തരുന്നവനാണ് അഷാഫിയായ അള്ളാഹു സുബ്ഹാനഹു വതആല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനെക്കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ അള്ളാഹുവിനെക്കുറിച്ച് പറഞ്ഞത് വഇദാ മരിദ്തു ഫഹുവ യഷ്ഫീൻ, എനിക്ക് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ആ രോഗം ശിഫപ്പെടുത്തുന്നവൻ, ആ രോഗത്തെ ശമനപ്പെടുത്തുന്നവൻ, രോഗത്തിന് ആശ്വാസം നൽകുന്നവൻ അവൻ അള്ളാഹുവാണ്, അവനാണ് അള്ളാഹു എന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. ഇവിടെ അള്ളാഹുവിൻ്റെ വിശേഷണം അഷാഫി എന്ന നാമത്തിൻ്റെ വിശേഷണമാണ്, ശിഫ നൽകുന്നവൻ എന്ന ആ ഒരു വിശേഷണമാണ് അള്ളാഹുവിനെക്കുറിച്ച് ഇവിടെ പഠിപ്പിച്ചത്. എന്നാൽ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഒരു ഹദീസിൽ, അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, പ്രവാചകൻ പറയുന്നതായിക്കൊണ്ട് ഞാൻ കേട്ടു, ഇന്ന റുഖാ വത്തമാഇമ വത്തിവല തശിർക്കുൻ, മന്ത്രിക്കലും ഏലസ് കെട്ടലും പ്രശ്നം നോക്കലും ഇതെല്ലാം ശിർക്കാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ സൈനബ് റളിയല്ലാഹു അൻഹ അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെ ഇത് പറയാം? കാരണം ഞാൻ എൻ്റെ കണ്ണിന് പ്രയാസം വരുമ്പോൾ, കണ്ണിന് ഇങ്ങനെ ചില സമയങ്ങളിൽ പ്രയാസം ഉണ്ടാവും, കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഇറ്റു വന്നുകൊണ്ടേയിരിക്കും, അത് നിർത്താതെ വന്നുകൊണ്ടിരിക്കും. ആ സമയത്ത് ഞാൻ ജൂതനായ ഒരു മനുഷ്യൻ്റെ അടുത്ത് ചെന്ന് മന്ത്രിക്കാറുണ്ട്, അപ്പോൾ എനിക്ക് മാറാറുമുണ്ട്, അതെങ്ങനെ ശിർക്കാവുക എന്ന് മഹദിയായ സൈനബ് റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തിരിച്ചു പറയുന്നുണ്ട്, തീർച്ചയായും അത് പിശാചിൻ്റെ പ്രവർത്തനമാണ്. കാരണം കണ്ണിൽ ഇങ്ങനെ വെള്ളം വരാൻ രൂപത്തിൽ പ്രയാസപ്പെടുത്തുന്നത് പിശാചാണ്. ആ പിശാജ് നമ്മുടെ ഈമാനിനെ നഷ്ടപ്പെടുത്താൻ വേണ്ടി ജോൾസിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു, എന്നിട്ട് അവിടെ നിന്ന് ചികിത്സിച്ച് ഭേദമാകുമ്പോൾ ആ ചികിത്സയിലൂടെയാണ് ഭേദമായത് എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ തകർക്കാൻ പരിശ്രമിക്കുകയാണ് പിശാജ്. അങ്ങനെ ആ മന്ത്രം നടത്തുമ്പോൾ പിശാജ് ആ പണി നിർത്തുന്നു, വീണ്ടും പിശാജ് പണിയെടുക്കുന്നു, കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു, നേരെ ജ്യോത്സ്യൻ്റെ അടുത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഇത്തരം മന്ത്രങ്ങൾ ചെയ്യുന്ന ആളുകളുടെ അടുത്തേക്ക് പോകുന്നു, എന്നിട്ട് അതിൽ നിന്ന് പിശാജ് പിന്മാറുന്നു, അവർ പണിയെടുക്കുമ്പോൾ പിശാജ് പിന്മാറുന്നു. ഇതിലൂടെ വിശ്വാസത്തെ തകർക്കുകയാണ് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട് ആ മഹദിയോട് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അദ്ഹിബിൽ ബസ് റബ്ബന്നാസ്, ജനങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവേ, നീ പ്രയാസങ്ങളെ നീക്കിക്കൊടുക്ക്, പ്രയാസങ്ങളെ നീക്കിക്കൊടുക്ക്, ഇഷ്ഫി അന്ത ഷാഫി, നീ ശിഫ നൽകു, രോഗശമനം നൽകൂ, അന്ത ഷാഫിയു അന്ത ഷാഫി, നീയാണ് രോഗശമനം നൽകുന്നവൻ എന്ന് ആ ഒരു ഹദീസിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് അഷാഫി എന്ന നാമം സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത്. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്, അദ്ഹിബിൽ ബാസ് റബ്ബന്നാസ് ഇഷ്ഫി അന്ത ഷാഫി ലാ ഷിഫാ ഇല്ലാ ഷിഫാഉക് ഷിഫാഉൻ ലാ യുഗാദിറു സഖമ, ജനങ്ങളുടെ രക്ഷിതാവേ, നീ പ്രയാസങ്ങളെ നീക്കിക്കൊടുക്ക്, ബസിനെ നീക്കിക്കൊടുക്ക്, ഇഷ്ഫി അന്ത ഷാഫി, നീയാണ് ഷിഫ നൽകുന്നവൻ, അതുകൊണ്ട് നീ ഷിഫ നൽകൂ. അപ്പോൾ അള്ളാഹുവിൻ്റെ അഷാഫി എന്ന നാമത്തെ മുൻനിർത്തിക്കൊണ്ട് ഷിഫ തേടുകയാണ്, രോഗ പ്രയാസങ്ങൾ നീക്കിത്തരാൻ വേണ്ടി. രോഗങ്ങൾ നീക്കിത്തരുന്നവനായ റബ്ബിനോട് അഷാഫി എന്ന നാമത്തെ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുകയാണ്, ലാ ഷിഫ ഇല്ലാ ഷിഫാഉക്, നീ ഷിഫ നൽകിയതല്ലാതെ മറ്റൊരു ഷിഫയുണ്ടാവില്ല, അള്ളാഹുവിൻ്റെ ഷിഫയല്ലാതെ മറ്റൊരു ഷിഫയുണ്ടാവുകയില്ല. ലാ ഷിഫ ഇല്ലാ ഷിഫാഉക് ഷിഫാഉൻ ലാ യുഗാദിറു സഖമ, ഷിഫാഉൻ ലാ യുഗാദിറു സഖമ, ആ പ്രയാസങ്ങളൊന്നും അവശേഷിക്കാതെ പ്രയാസങ്ങളെ നീക്കിത്തരുന്ന, രോഗങ്ങളെ മാറ്റിത്തരുന്നവനാണ് അഷാഫിയായ അള്ളാഹു എന്നത് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഹദീസിലാണ് അഷാഫി എന്ന നാമം സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, സൈനബ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിൻ്റെ ഭാര്യ ചെയ്ത പ്രവൃത്തി, അവർക്ക് രോഗശമനം ലഭിച്ചുവെങ്കിലും അത് നിഷിദ്ധമായതാണ് എന്ന് സുവ്യക്തമായി ഈ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചിരുന്നു. നിഷിദ്ധമായ ചെയ്തികളിലൂടെ, ചികിത്സകളിലൂടെ ഒരുപക്ഷെ അസുഖം മാറിയേക്കാം, പക്ഷേ അത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല, അത് പാടില്ലാത്തതാണ് എന്ന് നമുക്കിതിലൂടെ വളരെ വ്യക്തമാണ്. അതിൽ നമ്മുടെ നാടുകളിൽ കാണാവുന്ന ചില ചികിത്സാ രീതികളാണ് ഇത്തരം നൂലുകെട്ടൽ, ഏലസ് കെട്ടൽ, അതുപോലെ തന്നെ മന്ത്രിച്ചൂതൽ. അത് നിഷിദ്ധമായ രൂപത്തിൽ, അതായത് മന്ത്രിച്ചൂതുക എന്നത് ഇസ്ലാം അനുവദിച്ചതുണ്ട്, ഷറഈയായ റുഖിയയുണ്ട്, എന്നാൽ ഷിർക്കിയായ റുഖിയയുമുണ്ട്. ഷിർക്ക് സംഭവിക്കുന്ന, ഇസ്ലാം പഠിപ്പിക്കാത്ത, ഈമാനിനെ തകർത്ത് കളയുന്ന റുഖിയയുണ്ട്. എന്നാൽ ഇസ്ലാം പഠിപ്പിച്ച റുഖിയയാണ് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തോതി ചികിത്സ നടത്തുക എന്നുള്ളത്. സൂറത്തുൽ ഫാത്തിഹയെക്കുറിച്ച് നമുക്കങ്ങനെ കാണാൻ സാധിക്കും. മുഅവ്വിദത്തൈൻ വിശുദ്ധ ഖുർആൻ്റെ ഏറ്റവും അവസാനത്തെ രണ്ട് സൂറത്തുകളാണ്, സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും. അത് മന്ത്രിച്ചൂതാനുള്ള ആയത്തുകളായിക്കൊണ്ടാണ് ആദ്യം ഉണ്ടായിരുന്നത്, പിന്നീട് അത് സൂറത്തുകളായി അവതരിപ്പിച്ചു. ആദ്യം അത് മന്ത്രിച്ചൂതാനുള്ള ദിക്റുകളായിക്കൊണ്ട് റസൂലുള്ള പഠിപ്പിച്ചു, പിന്നീടാണത് ആയത്തുകളായി, വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളായി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം ചികിത്സാ രീതികൾ സ്വീകരിക്കാം എന്നതല്ലാതെ ഇത്തരം ഷിർക്ക് കലർന്ന ഏലസും ഉറുക്കും മന്ത്രിച്ചൂതിയ ചരടും അങ്ങനെ കുപ്പിക്കകത്തിട്ട തകിടും ഇങ്ങനെയുള്ള ഒരു ചികിത്സാ രീതിയും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമായി നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഒരു സംഭവത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. പ്രവാചകന്റെ സന്നിധിയിൽ ഏതെങ്കിലും രോഗി വന്നാലോ, അല്ലെങ്കിൽ പ്രവാചകൻ ഏതെങ്കിലും ഒരു രോഗിയെ സന്ദർശിക്കുകയാണെങ്കിലോ, പ്രവാചകൻ അവിടുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, അദ്ഹി ബിൽ ബസ് റബ്ബൻ നാസ് ഇഷ്ഫി അന്ത ഷാഫി ലാ ഷിഫാ ഇല്ലാ ഷിഫാ ഉക് ഷിഫാ ഉല്ലാ യുഗാദിറു സഖമ എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ്. അപ്പോൾ നമ്മളിവിടെ പഠിക്കേണ്ട ഒരു പ്രാർത്ഥന കൂടിയാണിത്. രോഗം വരുമ്പോൾ, അല്ലെങ്കിൽ രോഗിയെ കാണുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് ഇഷ്ഫി അന്ത ഷാഫി ലാ ഷിഫാ ഇല്ലാ ഷിഫാ ഉക് ഷിഫാ ഉല്ലാ യുഗാദിറു സഖമ എന്ന പ്രാർത്ഥന. അത് അതിൻ്റെ പൂർണ്ണ രൂപം നിങ്ങൾ പഠിക്കുക. അള്ളാഹുവാണ് രോഗം ശിഫ നൽകുന്നവൻ, അവനാണ് രോഗം മാറ്റിത്തരുന്നവൻ. അത് ഹൃദയത്തിൻ്റെ രോഗമാണെങ്കിലും അതുപോലെ തന്നെ ശാരീരികമായ രോഗമാണെങ്കിലും അവനാണ് മാറ്റിത്തരുന്നവൻ. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത്, വൈദാ മരിർത്തു ഫഹുവ യഷ്ഫീൻ, എനിക്ക് രോഗം വന്നാൽ ആ രോഗം ശിഫപ്പെടുത്തുന്നവൻ അള്ളാഹുവാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്. മാത്രമല്ല മറ്റൊരു ആയത്തിൽ അള്ളാഹു പറയുന്നു, വയഷ്ഫി സുദൂർ ഖൗമിൻ മുക്മിനീൻ, മുക്മിനീങ്ങളുടെ ഹൃദയത്തിലുള്ള പ്രയാസങ്ങളെ അവർക്ക് ശിഫ നൽകുന്നവനും അള്ളാഹുവാണ് എന്ന് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ ശാരീരികമായ ശിഫയുണ്ട്, മാനസികമായ ശിഫയുമുണ്ട്. അത് നൽകുന്നവൻ അള്ളാഹു മാത്രമാണ്, അവന് മാത്രമേ നൽകാനും സാധിക്കുകയുള്ളൂ. എന്നാൽ ഭൗതികമായ ചില രോഗശമനങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. കദരിയായിക്കൊണ്ട് ഈ ലോകത്ത് ശാസ്ത്രങ്ങളിലൂടെയൊക്കെ കണ്ടുപിടിച്ച മരുന്നുകൾ, പനിക്ക് പാരസിറ്റമോൾ സാധാരണ കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ ഡോളോ പോലെയുള്ള ഗുളികകൾ കഴിക്കാറുണ്ട്, തലവേദനയ്ക്ക് അതിൻ്റെ ഗുളികകൾ കഴിക്കാറുണ്ട്, ഡോക്ടറിനെ കാണുന്നു, അതുപോലെ തന്നെ ആ ഡോക്ടർ ഒരു മരുന്ന് എഴുതുന്നു, ആ മരുന്ന് നമ്മൾ കഴിക്കുന്നു, ആ മരുന്ന് കഴിക്കുന്നതിലൂടെ നമുക്ക് ശിഫ നൽകുന്നു. ഇത് കദരിയായിക്കൊണ്ട് ലോകത്ത് കണ്ടുപിടിച്ച സംഭവമാണ്. പക്ഷേ ആ മരുന്ന് കഴിച്ചാലും തലവേദന മാറ്റണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല തീരുമാനിക്കണം. മരുന്ന് കഴിക്കുക എന്നത് സബബാണ്, കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിലുള്ള സംഭവങ്ങളാണ്. അത് സ്വീകരിക്കാനും അള്ളാഹു പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. അത് സ്വീകരിക്കൽ അനിവാര്യമായതും അനുവദനീയമായതുമാണ്. എന്നാൽ ആ കാരണങ്ങളൊന്നുമില്ലാതെ തന്നെ ശിഫപ്പെടുത്താൻ കഴിയുന്നവനാണ് അഷാഫിയായ അള്ളാഹു സുബ്ഹാനഹു തആല. ചികിത്സിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചു, പക്ഷേ ആ ചികിത്സകളൊന്നുമില്ലാതെ തന്നെ രോഗം മാറ്റാൻ കഴിവുള്ളവനാണ് അഷാഫിയായ അള്ളാഹു സുബ്ഹാനഹു തആല എന്നത് അഷാഫി എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അഷാഫിയായ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ രോഗങ്ങൾക്ക് ശമനം നൽകും. രോഗങ്ങൾക്ക് ചികിത്സ, അത് കാര്യകാരണ ബന്ധങ്ങളിലൂടെ നമ്മൾ നടത്തുന്നതിൽ പ്രശ്നമില്ല. ഡോക്ടറിനെ കാണാം, അത് വൈദ്യശാസ്ത്രം അല്ലെങ്കിൽ അക്യുപഞ്ചർ അല്ലെങ്കിൽ അങ്ങനത്തെ എന്താണോ ഒരാൾക്ക് കൂടുതൽ അനുയോജ്യമായി തോന്നുന്നത് അവർക്കത് സ്വീകരിക്കാം. അതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. ഒന്നിനെയും പ്രത്യേകം പ്രൊമോട്ട് ചെയ്യുന്നില്ല, മറിച്ച് ശാസ്ത്രം കണ്ടുപിടിച്ച അങ്ങനെ രോഗങ്ങൾ ശിഫപ്പെടുത്തുന്നു എന്ന് ബോധ്യപ്പെട്ട ചികിത്സകൾ തേടുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. ഇസ്ലാം അനുവദിച്ചതാണ്. അതുപോലെ തന്നെ ഇസ്ലാം അനുവദിച്ച ശറഈയായ ചികിത്സകളുണ്ട്. വിശുദ്ധ ഖുർആൻ ഓതുക, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ ഓതി ഊതി ശരീരത്തിൽ തടവുക, ഇതൊക്കെ ഇസ്ലാം അംഗീകരിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങളിൽപ്പെട്ടതാണ്. ഇങ്ങനെ റുഖിയ ചെയ്യാം, എന്നാൽ റുഖിയ ശിർക്കിയ ചെയ്യാൻ പാടില്ല. ഇസ്ലാം പഠിപ്പിക്കാത്ത മാർഗത്തിൽ ഒരിക്കലും ഒരു ചികിത്സ നടത്താൻ പാടില്ല. കള്ള്, ആൽക്കഹോൾ കൊണ്ട് ചികിത്സിക്കുന്ന രൂപമുണ്ട്, അതൊരിക്കലും പാടില്ല. അതുപോലെ തന്നെ ഏലസ്, മന്ത്രം, അതുപോലെ തന്നെ നൂല്, തകിട്, ഇതൊക്കെ കെട്ടിയും അതിലെഴുതിയും പിഞ്ഞാണം എഴുതിയും അങ്ങനെ ഉള്ള ചികിത്സാ രീതിയും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, അത്തരം ചികിത്സാ രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിഷിദ്ധങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത് എന്നും ശിർക്ക് സംഭവിക്കുമെന്നും അതിലൂടെ പരലോകം നഷ്ടപ്പെടുമെന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അള്ളാഹു സുബ്ഹാനഹു തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഷാഫിയായ അള്ളാഹു, അവനാണ് രോഗം ശമനപ്പെടുത്തുന്നവൻ. അവനല്ലാതെ അഭൗതികമായ മാർഗത്തിൽ കാര്യകാരണങ്ങളൊന്നുമില്ലാതെ നമ്മുടെ രോഗത്തെ ശിഫപ്പെടുത്താൻ ഒരു ഔലിയാക്കന്മാർക്കും അമ്പിയാക്കന്മാർക്കും കഴിയുകയില്ല എന്നതും സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. കാരണം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചില ആളുകൾ പ്രചരിപ്പിക്കുന്നത് ക്യാൻസർ രോഗിയുമായി കൊണ്ട് അല്ലെങ്കിൽ ഡയാലിസിസ് ചെയ്യുന്ന ഒരു വ്യക്തിയുമായി കൊണ്ട് ഔലിയാക്കന്മാരുടെ അടുത്ത് ചെന്നാൽ അവർ രോഗം വേണ്ട, ഡയാലിസിസ് ഇനി ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ തന്നെ പിന്നെ രോഗം മാറി ഡയാലിസിസ് ചെയ്യാതെ ജീവിക്കാൻ കഴിയുന്ന നോർമൽ അവസ്ഥയായി എന്നൊക്കെ പറയുന്ന വ്യാജ പ്രചരണങ്ങൾ ഇന്ന് സമൂഹത്തിൽ വ്യാപകമാണ്. അവിടെയാണ് നമ്മൾ കരുതിയിരിക്കേണ്ടത് അള്ളാഹുവാണ് അഷാഫി. അവനാണ് കാര്യകാരണങ്ങളൊന്നുമില്ലാതെ തന്നെ നമുക്ക് ശിഫ നൽകുന്നവൻ. അല്ലാത്ത എല്ലാ ചികിത്സകളും കാര്യകാരണങ്ങൾക്കുള്ളിലുള്ള ചികിത്സകൾ, അത് അനുവദനീയമാണ്. പ്രവാചകൻ തിരുവചനങ്ങളിലൂടെ പഠിപ്പിച്ച മാർഗമാണ്. അതുകൊണ്ട് തന്നെ അത്തരം ചികിത്സകൾ, ഇസ്ലാം അനുവദിച്ച ചികിത്സകൾ തേടാം. അഷാഫിയായ അള്ളാഹു, അവൻ മാത്രമാണ് കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായി കൊണ്ട് നമ്മുടെ രോഗത്തിന് ശിഫ നൽകുന്നവൻ എന്നത് നമ്മൾ തിരിച്ചറിയുക. അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ, ശരിയായ ദൃഢമൂലമായ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ, വിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അഷാഫിയാണ്. നമ്മുടെ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ രോഗങ്ങൾ ശിഫയാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: മാഷാ അല്ലാഹ്, ഇതുവരെ നമ്മൾ കേട്ടത് അള്ളാഹുവിൻ്റെ നാമമായ രോഗം സുഖപ്പെടുത്തുന്നവൻ എന്നുള്ള ഒരു നാമത്തെക്കുറിച്ചുള്ള അവതരണമാണ്. അദ്റൌഫ് അൽ ഹക്കമി തിരുവനന്തപുരമാണ് അത് അവതരിപ്പിച്ചത്.
2: മാഷാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് ഓരോ ദിനവും കേൾക്കാനുള്ള അവസരം നമുക്ക് പ്രത്യേകിച്ച് റേഡിയോ വൈബ്സിൻ്റെ സമയം സമ്മാനിക്കുന്നുണ്ട്. നമ്മളത് കേൾക്കാൻ ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം ഇനി നാം പ്രവേശിക്കുന്നത് കഥ പറയാം പ്രോഗ്രാമിലേക്കാണ്. കഥകൾ ഇഷ്ടപ്പെടാത്ത ആരുമില്ല എങ്കിൽ നമുക്ക് കഥ കേട്ട് വരാം. ഇന്നത്തെ കഥയിൽ നമ്മോടൊപ്പം ചേരുന്നത്
3: അബ്ദുസ്സലാം വീട്ടി.
2: തിരക്കുള്ള ഒരു പ്രഭാതം, ഗൾഫിൽ നിന്നുള്ളൊരു വിമാനം എന്ന കഥയിൽ നിന്നും ഭാഗം 15 കേട്ടുവരാം.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രമുഖ ബാലസാഹിത്യകാരൻ ഇ കെ എം പന്നൂർ രചിച്ചിട്ടുള്ള നോവൽ ഗൾഫിൽ നിന്ന് ഒരു വിമാനം, അധ്യായം 15. തിരക്കുള്ള ഒരു പ്രഭാതം. സുമയ്യയ്ക്ക് അടുത്ത കാലത്തൊന്നും ഇത്ര തിരക്കുള്ള ഒരു പ്രഭാതമുണ്ടായിട്ടില്ല. ചെറിയാപ്പ പള്ളിയിൽ നിന്ന് വരുമ്പോഴേക്കും ഒന്നാം ചായയും രണ്ടാം ചായയും തയ്യാറാക്കണം. ഒന്നാം ചായക്ക് ഓരോ പഴംപൊരി, രണ്ടാം ചായക്ക് കടലക്കറിയും ഉരലിൽ ഇടിച്ച പൊടി കൊണ്ട് പുട്ടും, വാഴയിലയിലേക്ക് ഉന്തിയിട്ട നാടൻ പുട്ടിൻ്റെ രസം ഗൾഫിൽ ജീവിക്കുന്നവർക്ക് ആസ്വദിക്കാൻ കിട്ടാറില്ല. ചെറിയാപ്പ ദീർഘകാലം ഗൾഫിൽ കഴിഞ്ഞതല്ലേ. തിരിച്ചു പോകുന്നതുവരെ കഴിവിൻപടി നല്ല ഭക്ഷണം കൊടുക്കണം. ഉമ്മയും റുഷ്തയും സഹായത്തിനുണ്ട്. ആ തിരക്കിനിടയിലാണ് ജാഫർ മോൻ്റെ മറ്റൊരു തിരക്ക്. എന്താ ഉമ്മ ചെറിയാപ്പ പള്ളിയിൽ നിന്ന് വരാത്തത്? തിരക്ക് കൂട്ടല്ല ജാഫു. സുബൈ നിസ്കരിച്ച് ഖുർആൻ ഓതി കുറച്ചുനേരം ഉറങ്ങിയിട്ടായിരിക്കും വരിക. അതുവരെ മോൻ പാഠം വായിച്ചോ. ഒന്ന് വായിക്കാനല്ലമ്മ, എടുത്ത പാഠങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞ്. ജാഫർ മോന് ചെറിയാപ്പയെ 4 മണിക്കൂർ നേരത്തെ പരിചയമേ ഉള്ളൂ. അപ്പോഴേക്കും തമ്മിൽ നന്നായി ഇണങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. തനിക്കെന്താ അമ്മോനും രണ്ട് വല്യാപ്പന്മാരും ഇല്ലാത്തതെന്ന് കുറച്ചു മാസം മുമ്പ് ചോദിച്ച കുട്ടിയാണ്. ഇപ്പോ അതിന് ചെറിയൊരു പരിഹാരമായല്ലോ. ജോലി തിരക്കിനിടയിൽ സുമയ്യ ചിന്തിച്ചു. അവൾ സന്തോഷിച്ചു. ചെരുപ്പിന്റെ ശബ്ദം കേട്ട് ജനലിലൂടെ നോക്കി. ചെറിയാപ്പ തന്നെ. അദ്ദേഹം സലാം ചൊല്ലി വരാന്തയിൽ കയറിയിരുന്നു. അപ്പോഴേക്കും ഉപ്പയും വടികുത്തിക്കൊണ്ട് വരാന്തയിലെത്തി. റുഷ്തമോളെ, ഈ ചായയും പഴംപൊരിയും ബല്ലിപ്പാന്റെയും ചെറിയാപ്പാന്റെയും മുന്നിൽ സ്റ്റൂളുമിൽ കൊണ്ടുവെച്ചു കൊടുക്ക്. മോള് വലിയ കുട്ടിയാവുന്നുണ്ട്, എല്ലാ പണിയും കുറേശ്ശെ പഠിക്കണം. റുഷ്ദ കൊണ്ടുവച്ച ചായയും കടിയും അവർ കുടിച്ചു കഴിഞ്ഞപ്പോൾ ഒഴിഞ്ഞ ഗ്ലാസും പ്ലേറ്റും എടുക്കാൻ സുമയ്യയാണ് ചെന്നത്. എത്ര പണിത്തിരക്കുണ്ടെങ്കിലും ചെറിയാപ്പയോട് 2 മിനിറ്റ് വർത്തമാനം പറയണമല്ലോ, അല്ലെങ്കിൽ ചെറിയാപ്പ എന്തു വിചാരിക്കും? ഇവിടുത്തെ ഉപ്പക്കും മക്കൾക്കും 6 മാസത്തേക്കൊരാളായല്ലോ. ഞങ്ങളുടെ പൊര ഇതുവരെ പകുതി ഉറക്കത്തിലായിരുന്നു. ചെറിയാപ്പ വന്നപ്പോൾ അതൊന്നുണർന്നു. അൽഹംദുലില്ലാ, ഇന്റെ വരവുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയതിൽ എനിക്ക് വല്ലാത്ത സന്തോഷമുണ്ട് സുമിയെ, അദ്ദേഹം പറഞ്ഞു. ഇത് പറയുന്നതിനിടയിൽ ചെറിയാപ്പ തന്റെ കൈകളിലേക്കും മുഖത്തേക്കും നോക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. സ്വരം താഴ്ത്തിക്കൊണ്ട് ചെറിയാപ്പ പറയാൻ തുടങ്ങി. മോളെ, ചായ കൂടി കഴിഞ്ഞിട്ട് ഇനി നിന്നെയും കൊണ്ട് എനിക്കൊന്ന് ടൗണിൽ പോകണം. ചെറിയാപ്പ ഇത്രയും കാലം മോളെ മറന്നുപോയതിൽ പൊറുക്കണം. എന്റെ കഴുത്തും കൈയും ചെറിയ രീതിയിലൊന്ന് ചോപ്പിക്കണം. അതൊന്നും വേണമെന്നില്ല ചെറിയപ്പ, അതിനൊക്കെ വലിയ പൈസയാകും. പവനിനൊക്കെ ഒരുപാട് ഉറുപ്പിയല്ല ഇപ്പോ. എനിക്ക് ഇങ്ങനെ അങ്ങ് കഴിഞ്ഞാൽ മതി. അവൾ ഗ്ലാസും പ്ലേറ്റുമെടുത്ത് അകത്തേക്ക് പോയി. ചായ കുടിയും പാത്രം കഴുകലും മുറ്റമടിയുമെല്ലാം കഴിഞ്ഞപ്പോഴേക്കും സമയം 9:30 മണിയായി. ചെറിയാപ്പ അകത്തേക്ക് വന്നു. മോള് വേഗം കുളിച്ച് വസ്ത്രം മാറ്, റുഷ്തമോളും ജാഫർ മോനും വേണം കൂടെ, അദ്ദേഹം പറഞ്ഞു. ചെറിയാപ്പ ആത്മാർത്ഥതയോടെയാണ് പറയുന്നത് എന്നോർത്തപ്പോൾ സുമയ്യ പിന്നെ മടിച്ചില്ല. മക്കളോട് കുളിക്കാൻ പറഞ്ഞ് അവൾ ബാപ്പയുടെ അടുത്തേക്ക് പോയി. ബാപ്പാ, ചെറിയാപ്പ അങ്ങാടിയിൽ പോകാൻ വല്ലാതെ നിർബന്ധിക്കുന്നു. ഞാനും കുട്ടികളും ഒന്ന് പോയി വന്നാലോ? 1 മണിക്കൂർ കൊണ്ട് തിരിച്ചു വരാം. ബാപ്പയുടെ സമ്മതം കിട്ടിയപ്പോൾ അതേ ചോദ്യം ഉമ്മയോടും ചോദിച്ചു. ഉമ്മയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ് ഉണ്ടായത്. മോളെ, അത് ഉമ്മാനോട് ചോദിക്കാനുണ്ടോ? മോളെ കഴുത്തും കൈയും തിളങ്ങണത് കാണാൻ ഉമ്മാക്കും വലിയ പൂതിയ. അവൾ ചിരിച്ചുകൊണ്ട് കുളിമുറിയിലേക്ക് പോയി.
3: മാഷാല്ലാ, റേഡിയോയിൽ നമ്മളിതുവരെ കേട്ടത് കഥ പറയാം എന്ന പങ്കതിയാണ്. സാധാരണ എവിടെയെങ്കിലും കേൾക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും മായാവി കഥകളോ മറ്റു ബാലമ്മ മറ്റുള്ള ആ രൂപത്തിൽ വെറുതെ ഒരു കഥയല്ല. അതിൽ കേൾക്കുന്ന ആളുകൾക്ക് ശരിക്കും ഗുണപാഠം ഉൾക്കൊള്ളേണ്ടതായ രൂപത്തിലുള്ള ചെറിയ മക്കളെ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള കഥകളാണ് ശരിക്കും ഇതിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ?
2: അതെ അതെ.
3: തിരക്കുള്ള ഒരു പ്രഭാതം, ഗൾഫിൽ നിന്നൊരു വിമാനം, അതിൻ്റെ 15-ാം ഭാഗമാണ് അബ്ദുസ്സലാം വീട്ടിൽ കഥ പറയാം എന്ന ഈ ഒരു പങ്കുതിയിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിയത്.
2: മാഷാല്ലാ, ഇനി നമുക്കൊരു യാത്ര പോകാം. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ യാത്രയിലൊരു സ്ഥലം ഏതാണ് ഒന്ന് പറയാൻ പറ്റുമോ?
3: എനിക്കിഷ്ടപ്പെട്ടത് ഡൽഹി.
2: ഡൽഹി? ഡൽഹി ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? ഇന്ത്യയുടെ തലസ്ഥാനം ആയതുകൊണ്ടാണ്.
3: ആ നിലക്കും അവിടെ കുറേ യൂണിവേഴ്സിറ്റികളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് അങ്ങനെ ആ ഒരു ഡൽഹി ജുമാ മസ്ജിദ് ആ നിലക്കൊക്കെ പോയപ്പോൾ അതിൽ ഇഷ്ടമായി തോന്നി.
2: ഓക്കെ, അതായത് അറിയപ്പെട്ട ഒരുപാട് സ്ഥലങ്ങളുള്ള സ്ഥലം എന്നുള്ള ഒരു അർത്ഥത്തിൽ കൂടിയാണ്.
3: അതെ അതെ അതെ.
2: ഏതായിരുന്നാലും നമുക്ക് ഈ പ്രകൃതിയുടെ സൗന്ദര്യവും ഭംഗിയുമൊക്കെ ആസ്വദിക്കണമെങ്കിൽ തീർച്ചയായും തിരഞ്ഞെടുക്കപ്പെട്ട ചില സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. ഇനി ഇൻഷാല്ലാ പീസ് റേഡിയോയുടെ ഈ ഒരു സമയത്ത് നാം പോകുന്നത് കുമളിയിൽ നിന്നും ഗവിയിലേക്കാണ്.
3: അതിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത് ആഷിഖ് എടത്തനാട്ടുകര, ഇബിനു അലി എടത്തനാട്ടുകര എന്നിവരാണ്. അത് നമുക്ക് കേൾക്കാം
2: ദൃശ്യത്തിലൂടെ.
7: പീസ് റേഡിയോ ദൃശ്യം പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. യാത്രകളുടെ മനോഹര അനുഭവങ്ങളെ അക്ഷരങ്ങളിലൂടെ ശ്രോതാക്കളിലെത്തിക്കുന്ന ദൃശ്യം പരിപാടിയിൽ ഇന്ന് നമ്മൾ യാത്ര പോകുന്നത് ഒരു KSRTC ബസ്സിലാണ്. കുമിളിയിൽ നിന്ന് ഗവി വഴി പത്തനംതിട്ട വരെയുള്ള ഒരു മനോഹരമായ യാത്ര. കുന്നും മലകളും പുഴകളും മരങ്ങളും കാട്ടുജീവികളും പൂക്കളും ഒക്കെ കാണുന്ന രസകരമായ ഒരു യാത്ര. യാത്ര നയിക്കുന്നത് KSRTCയിലെ ഒരു ജീവനക്കാരൻ തന്നെയാണ്, ആഷിഖ് എടത്തനാട്ടുകര. പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്കിൽ എടത്തനാട്ടുകര സ്വദേശിയാണ് അദ്ദേഹം. 7 വർഷത്തോളം അദ്ദേഹം KSRTCയിൽ കണ്ടക്ടറായിട്ട് സേവനം അനുഷ്ഠിച്ച് വരുന്നുണ്ട്. എടത്തനാട്ടുകര തൈക്കോട്ടിൽ അബ്ദു സൈനബ ദമ്പതികളുടെ മകനാണ് അദ്ദേഹം. അദ്ദേഹം യാത്ര തൽപരനാണ്, എന്നാൽ അടിസ്ഥാനപരമായി അദ്ദേഹം ഒരു ചരിത്ര തൽപരൻ കൂടിയാണ്. അദ്ദേഹത്തിന് ചരിത്രത്തിലും രാഷ്ട്രതന്ത്രത്തിലും ബിരുദാനന്തര ബിരുദമുണ്ട്. BEd അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കുമിളിയിലെ ഒരു ഡ്യൂട്ടി അല്ല, മറിച്ച് പറയാം, അദ്ദേഹത്തിൻ്റെ സർവീസിലെ ആദ്യത്തെ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആഷിഖ്, താങ്കളെ ഹൃദ്യപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജീവിതം യാത്രയാണെന്ന് പറയാറുണ്ട് ആലങ്കാരികമായി. ജോലി യാത്രയാകുന്ന ഒരു ഡ്യൂട്ടിയാണ് താങ്കളിപ്പോൾ നിർവഹിച്ച് കൊണ്ടിരിക്കുന്നത്. നമുക്ക് തുടങ്ങാം, കുമിളിയിൽ നിന്ന് തുടങ്ങാം. എന്താണ് കുമിളിയുടെ ഒരു പ്രത്യേകത അനുഭവപ്പെട്ടിട്ടുള്ളത്?
8: കുമിളി ഇടുക്കി ജില്ലയിലെ ഒരു മലയോര പ്രദേശമാണ്. കേരളത്തിലെ ആദ്യത്തെ വലിയ ഗ്രാമപഞ്ചായത്താണ് കുമിളി. അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും ഒരു അതിർത്തി പ്രദേശമാണ് കുമിളി എന്ന് പറയുന്നത്. അതുപോലെ തേക്കടി തന്നെയാണ് കുമിളിയുടെ പ്രധാനപ്പെട്ട ഒരു വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായ തേക്കടി കുമിളിയുടെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ മുല്ലപ്പെരിയാർ അണക്കെട്ട് ഒക്കെ കുമിളിയിലാണ് സ്ഥിതി ചെയ്യുന്നത്.
7: എങ്ങനെയാണ് കുമിളിയിൽ ആദ്യമായി ചെന്ന അനുഭവം?
8: എനിക്ക് KSRTCയിൽ ജോലി കിട്ടിയത് 2015 July 20 അങ്ങനെയാണ് ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയാണ് കുമിളിയിൽ ആദ്യമായിട്ട് എത്തുന്നത്.
7: അന്ന് തന്നെ കാഴ്ചകളൊക്കെ കാണാൻ തുടങ്ങി.
8: ആ, പ്രത്യേക ഒരു തണുപ്പ് ഉള്ള ഒരു പ്രദേശമാണ്. അതുപോലെ തന്നെ പ്രകൃതിക്ക് തന്നെ ഒരു ഏലത്തിൻ്റെയൊക്കെ ഒരു മണമുള്ള ഒരു പ്രദേശമാണ് കുമിളി എന്ന് നമുക്ക് പറയാം.
7: ആഷിഖ് ഒരു ചരിത്രകാരനാണ് എന്ന് പറഞ്ഞു, അതിനപ്പുറം അദ്ദേഹം ഒരു ഗ്രന്ഥകാരനാണ്. മണ്ണാർക്കാടിൻ്റെ ഇന്നലകൾ എന്നൊരു ചരിത്ര പുസ്തകം അദ്ദേഹത്തിൻ്റെതായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. മണ്ണാർക്കാടിൻ്റെ കവിതകൾ എന്ന ഒരു കവിതാ സമാഹാരത്തിൻ്റെ കളക്ഷനുകളും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ എഡിറ്ററാണ് അദ്ദേഹം. ഇനിയും ഒരു പുസ്തകം ഇറങ്ങാനുണ്ട്, അതൊരു സസ്പെൻസായിട്ട് തൽക്കാലം ഇരിക്കാം. നമുക്ക് ആദ്യത്തെ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് എത്താം. ഒരു തണുത്ത പ്രഭാതം അല്ലേ,
8: മഞ്ഞുമൂടിയിട്ടുള്ള പ്രഭാതം.
7: നമുക്ക് യാത്ര തുടങ്ങാം.
8: കുമിളിയിൽ നിന്ന് 5:30 ഈ കുമിളി ഗവി പത്തനംതിട്ട റൂട്ട് ഉള്ള സർവീസ് ആരംഭിക്കുന്നത്. ഏകദേശം ഒരു 5:30 കുമിളിയിൽ നിന്ന് പുറപ്പെട്ട് 7 ഗവിയിലെത്തും. കുമിളിയിൽ നിന്ന് ഏകദേശം 42 km ദൂരെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഗവി. അതുപോലെ തന്നെ കാട്ടിലൂടെ ഈ കുമിളിയുടെ അടുത്ത പ്രദേശമായ വള്ളക്കടവിൽ നിന്ന് 100 km ദൂരെ കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ് വരെ വനമാണ്. ഈ വനത്തിലൂടെ ഉള്ള യാത്രയിൽ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഗവി.
7: നമുക്ക് ഗവിയിലെത്തുമ്പോൾ ഗവിയുടെ കൂടുതൽ വിശേഷങ്ങൾ പറയാം അല്ലേ?
8: പറയാം.
7: അപ്പോൾ കുമിളിയിൽ നിന്ന് നമ്മൾ യാത്ര തുടങ്ങുകയാണ്. സമയം രാവിലെ 5:30 ഔദ്യോഗികമായിട്ട് ചാർജൊക്കെ എടുത്ത് ആദ്യമായിട്ടുള്ള യാത്ര തുടങ്ങുന്നു. ഡ്രൈവർ കൂടെ ഉണ്ടാകും, ഓർമ്മയുണ്ടോ? ഡ്രൈവർ ഓർമ്മയുണ്ടോ?
8: അന്ന് സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു ഡ്രൈവറായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഡ്യൂട്ടി ചെയ്ത സമയത്ത് സുരേന്ദ്രൻ എന്ന ഒരാളായിരുന്നു. അദ്ദേഹം തിരുവനന്തപുരം സൂപ്പർ ഫാസ്റ്റ് ഓടിക്കുന്ന ഡ്രൈവറായിരുന്നു. അപ്പോൾ അദ്ദേഹം കുറച്ച് കാലം ലീവിലായിരുന്നു. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിന് കിട്ടിയ ഒരു ഡ്യൂട്ടി ആയിരുന്നു കുമളി ഗവി പത്തനംതിട്ട. അപ്പോൾ ഞാനും ആദ്യമായിട്ട്
7: യാത്രയുടെ തമാശ എന്ന് പറയുന്നത് ആഷിഖ് ആദ്യമായിട്ടാണ് ആ റൂട്ടിൽ പോകുന്നത്, ഡ്രൈവർ സുരേന്ദ്രനും ആദ്യമായിട്ടാണ് ആ റൂട്ടിൽ യാത്ര പോകുന്നത്. കാട്ടിലൂടെയുള്ള യാത്രയാണ്. ഒരു തുടക്കം തന്നെ രസകരമാണ്.
8: രസകരമാണ്.
7: ശരി.
8: അപ്പോൾ അങ്ങനെ 5:30 യാത്ര തുടങ്ങി. വണ്ടിപ്പരിയാറെത്തും.
7: വലിയ വലിയ വണ്ടിയാണ് വണ്ടിയുടെ?
8: അല്ല, വണ്ടി ചെറുതാണ്. 32 സീറ്റുള്ള ഒരു വണ്ടിയാണ്. അതുപോലെ തന്നെ ഈ പൂക്കളും മറ്റതൊക്കെ ആളുകൾ കയറ്റി. അങ്ങനെ കുറെ യാത്രക്കാരൊക്കെ, ഒരു 25 യാത്രക്കാരൊക്കെ അന്ന് ബസ്സിലുണ്ടായിരുന്നു.
7: ബസ്സിനകത്തും സുഗന്ധം.
8: സുഗന്ധം. അതുപോലെ പിന്നെ വണ്ടിപ്പരിയാർ എത്തിയിട്ട് നമ്മളെ വണ്ടിയിൽ പത്രക്കെട്ടുകളൊക്കെ കയറ്റും. എൻ്റെ കുമളി ഗവിയിലുള്ള ഫോറസ്റ്റ് ഓഫീസുകളിലേക്കും, അതുപോലെ തന്നെ അവിടെ KCB ഓഫീസ്, പമ്പ ക്യാൻറ്റീനൊക്കെ ഉണ്ട്. KCBന്റെ ഒരു ക്യാൻറ്റീനാണ് പമ്പ ക്യാൻറ്റീൻ. അപ്പോൾ അവിടെയൊക്കെ ഉള്ള പത്രക്കെട്ടുകളൊക്കെ ബസ്സിൽ കയറ്റി, നമ്മൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞതിന് ശേഷം പത്രങ്ങളൊക്കെ ഓരോ ഓഫീസിന്റെ അവിടെ എത്തുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കണം.
7: ഒരു യാത്രക്കാരൻ മാത്രം കൊണ്ടുപോയാൽ പോരാ.
8: അല്ല അല്ല, യാത്രക്കാരൻ മാത്രം കൊണ്ടുപോയാൽ പോരാ,
7: പത്രേജന്റിന്റെ
8: ജോലിയും ചെയ്യണം.
7: അപ്പൊ ആദ്യം കുമിളിയിൽ നിന്ന് യാത്ര തുടങ്ങുന്നു. അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് ഏതാണ്?
8: വണ്ടിപ്പെരിയാറാണ്.
7: വണ്ടിപ്പെരിയാറിന്റെ വല്ല പ്രത്യേകതകളും തോന്നുന്നുണ്ടോ? എന്താണ്
8: വണ്ടിപ്പെരിയാറാണ് എനിക്ക് തോന്നുന്നു കുമിളിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലങ്ങളിലോ എന്നാണ്. ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട, പിന്നെ പെരിയാർ നദി ഒഴുകുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അവിടുന്ന് പിന്നെ നമ്മൾ വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് എത്തും. അവിടെ നിന്നാണ് വന ആരംഭിക്കുന്നത്. അവിടുന്ന് 100 കിലോമീറ്റർ, വള്ളക്കടവ് മുതൽ കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ് വരെ 100 കിലോമീറ്റർ വനമാണ്. പിന്നെ നമ്മൾ വനത്തിലൂടെ ഉള്ള യാത്രയാണ്. അപ്പോൾ ഈ വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ നമ്മൾ കണ്ടക്ടർ അവിടെ ഇറങ്ങിയിട്ട് എത്ര യാത്രക്കാരുണ്ട്, ഏത് സമയത്താണ് ഇത് കടന്നു പോകുന്നത് എന്നൊക്കെ സൈൻ ചെയ്ത് അവിടെ എഴുതി കൊടുക്കണം.
7: ചെക്ക് പോസ്റ്റിൽ വണ്ടി നിർത്തി അവിടെ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി
8: യാത്ര തുടരാൻ പറ്റുള്ളൂ. അതിനുശേഷം നമ്മൾ വനത്തിലൂടെ കടക്കുകയാണ്. വനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ചെറിയ ആദ്യം മൃഗങ്ങളെയും അവിടുത്തെ സസ്യജാലങ്ങളും ഒക്കെ കണ്ടു തുടങ്ങി. ആനകൾ, അതുപോലെ തന്നെ കാട്ടുപോത്ത്, മാന്, മ്ലാവ്, അങ്ങനെ പല മൃഗങ്ങളെയും നമ്മൾ കണ്ടു തുടങ്ങി. അങ്ങനെ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കും. അങ്ങനെ പച്ചക്കാനത്തെത്തും.
7: ഒരു സ്ഥലത്തിന്റെ പേരാണ് പച്ചക്കാനം.
8: പച്ചക്കാനം പറഞ്ഞാൽ കുറച്ച് ആദിവാസികളൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അവരുടെ ഊരാളികൾ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ആദിവാസി വിഭാഗങ്ങൾ ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ആണ് കുറച്ച് ജനവാസമുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ കാട്ടിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ പച്ചക്കാനം ചെക്ക് പോസ്റ്റ്. അത് കഴിഞ്ഞ് ആദ്യം വരുന്ന ചെക്ക് പോസ്റ്റാണ്. കുറേ ചെക്ക് പോസ്റ്റ് ഉണ്ട് ഈ യാത്രയിൽ. അതിൽ ആദ്യം വരുന്ന ചെക്ക് പോസ്റ്റാണ് പച്ചക്കാനം ചെക്ക് പോസ്റ്റ്. അത് കഴിഞ്ഞ് ആണ് നമ്മൾ പിന്നെ ഗവിയിലെത്തുന്നത്. ഗവിൻ്റെ എത്തുന്നതിന് മുൻപ് കൊച്ചി ഡാം പറഞ്ഞ ഒരു ഡാമുണ്ട്. അതാണ് ഗവി ഡാം സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് കൊച്ചി ഡാം. നമ്മളതിലെ കൊച്ചി ഡാം എന്നാണ് വിളിക്കുക. ഗവി ഡാമാണ് അതിൻ്റെ യഥാർത്ഥ പേര്. പക്ഷേ അപ്പോൾ സ്ഥലത്തിന് കൊച്ചി ഡാം എന്നാണ് പേര്. അവിടെ ഇക്കോ ടൂറിസത്തിൻ്റെ പ്രൊജക്റ്റൊക്കെ ഉണ്ട്. നമ്മളെ KTDFC നടത്തുന്ന ഇക്കോ
7: ഫോറസ്റ്റ്
8: ഡിപ്പാർട്ട്മെന്റിന്റെ KFDCയുടെ ഇക്കോ ടൂറിസത്തിന്റെ പ്രൊജക്റ്റൊക്കെ ഉണ്ട്.
7: എന്താണ് അവിടെ പിന്നെ ടൂറിസവുമായി ബന്ധപ്പെട്ട അവരുടെ സംവിധാനങ്ങൾ എന്താ ഉള്ളത്?
8: അവിടെ 1500 രൂപേന്റെ പാക്കേജാണ്. നമുക്ക് 9 മണി മുതൽ 5 മണി വരെ അവിടെ ചെലവഴിക്കാം. അത് അവിടെ ബോട്ട് യാത്ര, അങ്ങനെ കുറെ ജീപ്പിൽ സഫാരി ആയിട്ട് വനത്തിലൂടെയൊക്കെ സഞ്ചരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഓൺലൈനിൽ ബുക്ക് ചെയ്യണം.
7: അഡ്വാൻസ്
8: ബുക്ക് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഗവിയിലെത്തുന്നു. ഗവി എന്ന് പറയുമ്പോൾ ഒരു ചെറിയ പ്രദേശമാണ്. നമ്മൾ കരുതുമ്പോൾ അവിടെ ഒരു ചെറിയൊരു കട, ഒരു പോസ്റ്റ് ഓഫീസ്, അത്രേ ഉള്ളൂ. പിന്നെ ഈ ഗവി പറഞ്ഞ പ്രദേശത്ത് ശ്രീലങ്കയിൽ നിന്ന് വന്ന ആളുകളാണ് കൂടുതൽ താമസിക്കുന്നത്. ശ്രീലങ്കയിൽ 1980കളിൽ കുടിയേറിയവരാണ്. അവിടെ ഏലം കൃഷിക്ക് വന്നവരാണ്. ഈ ശ്രീലങ്കയിലെ തമിഴ്
7: സിംഹള
8: പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് അവർക്ക് താമസിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തതാണ് ഗവി. ഗവി പറഞ്ഞ വാക്കിന്റെ അർത്ഥം, വാക്ക് എന്നാണ് ഗവിന്റെ അർത്ഥം.
7: ഗവി എന്ന് പറഞ്ഞാൽ വാക്ക് എന്നാണ്
8: മലയാളത്തിൽ. അത് ബ്രിട്ടീഷുകാർ ആ കാലഘട്ടത്തിൽ തന്നെ വിളിച്ചു പോകുന്നതാണ്. അവരാണ് അവിടെ ആദ്യമായിട്ട് ഈ ഏലകൃഷിയൊക്കെ തുടങ്ങുന്നത്. പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ തദ്ദേശീയരായ ആളുകൾ അത് ഏറ്റെടുക്കുകയും അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ തമിഴ്നാട്ടിൽ നിന്ന്, ശ്രീലങ്കയിൽ നിന്ന് വന്ന തമിഴർ അവിടെ ജോലിക്ക് നിൽക്കുകയും പിന്നെ ഇപ്പോൾ ഒരു 2000 ശേഷം അവരൊക്കെ ഏകദേശം പോയി. ഇപ്പോൾ കുറച്ച് ജനസംഖ്യയുള്ളൂ. ഇപ്പോൾ ഗവിയുടെ സമീപത്ത് തന്നെ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളാണ് മീനാറ്, അതുപോലെ തന്നെ കൂളാറ് തന്നെ. അവിടെ 2 ഡാമുകളുണ്ട്.
7: ആറുകളാണ് കൂടുതൽ അവിടെ.
8: ഡാം
7: പ്രധാനമായിട്ട് ആറ് എന്നുള്ള പേരിലാണ് പുഴ എന്ന് പറയുമ്പോൾ.
8: ആറ് എന്നൊരു ഇതുണ്ട്. പിന്നെ അത് കഴിഞ്ഞാലാണ് കൊച്ചു പമ്പ എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ നമ്മൾ 75 രൂപയ്ക്ക് നമുക്ക് ബോട്ട് സർവീസൊക്കെ ഉള്ള ഇതുണ്ട്. അത് KFDC നടത്തുന്ന ഒരു സർവീസാണ്.
7: ചോദിക്കാൻ വിട്ടുപോയി, നിങ്ങൾ ആഷിക്ക് ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത് ആ റൂട്ടിൽ?
8: അതെ അതെ.
7: സുരേന്ദ്രൻ ഡ്രൈവറും
8: ആദ്യമായിട്ടാണ്.
7: എങ്ങനെയാണ് അവിടെ?
8: അപ്പോൾ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. യാത്രക്കാർ പലതും ചോദിച്ചിട്ടാണ്, യാത്രക്കാരോട് വഴിയൊക്കെ ചോദിച്ചിട്ടാണ് പോയത്.
7: ആദ്യത്തെ ആദ്യം കയറി ഞങ്ങളെ സഹായിച്ച യാത്രക്കാരനെ ഓർമ്മയുണ്ടോ?
8: ആ ഒരു അയ്യപ്പൻ എന്ന് പറഞ്ഞ, അതുപോലെ തന്നെ ഈ 64 മൈൽ പറഞ്ഞ സ്ഥലമുണ്ട് കുമളി കഴിഞ്ഞ് വരുന്നേ വണ്ടിപ്പെരിയാറിനിടയിൽ, അവിടെ നിന്ന് ഈ ശശികുമാർ പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹം ഈ കൊച്ചു ഡാമിൽ ഇക്കോ ടൂറിസത്തിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം വഴി പറഞ്ഞു തന്നിട്ടാണ് ഞങ്ങൾ എത്തുന്നത്.
7: ഏതായാലും കൃത്യ റൂട്ട് മാറാതെ പോയി അല്ലേ?
8: ആ റൂട്ട് മാറാതെ പോയി.
7: വഴിയിൽ മൃഗങ്ങളെ കണ്ടു എന്ന് പറഞ്ഞു, പച്ചക്കാനത്ത് വെച്ചാണ് ആദ്യത്തെ യാത്ര.
8: പച്ചക്കാൻ എന്ന പ്രദേശത്ത് കൂടുതൽ മൃഗങ്ങൾ, ആനകളൊക്കെ കൂടുതലുള്ള സ്ഥലമാണ്. അവിടെ ആളുകൾ താമസിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ അവിടേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക പുല്ലി പ്രദേശങ്ങളൊക്കെ നിറഞ്ഞ സ്ഥലമാണ്, ഒരു മേട് പോലെയുള്ള സ്ഥലമാണ്. അവിടെ ആനകളും കാട്ടുപോത്തൊക്കെ കൂടുതൽ കാണപ്പെടുന്ന സ്ഥലമാണ്.
7: ആദ്യ യാത്രയിൽ തന്നെ മൃഗങ്ങളെ കണ്ടു?
8: ആ കണ്ടു കണ്ടു.
7: എവിടെ വെച്ചാണ് കണ്ടത്?
8: ഈ പച്ചക്കാനത്ത് വെച്ച് ആദ്യമായിട്ട് ആനകളെ, ആനകൾ കൂട്ടമായിട്ട് പോകുന്നതൊക്കെ കണ്ടു. ഈ കാട്ടുപോത്തുകളൊക്കെ നമ്മുടെ ബസ്സിൻ്റെ കുറുകെ നടന്നു പോയി.
7: അവിടുത്തെ രാജാക്കന്മാർ അവരാണ് അല്ലേ?
8: ആ അതെ.
7: നമ്മൾ കാണുമ്പോൾ എന്ത് ചെയ്യും ബസ്?
8: അല്ല, ചില സമയത്ത് അങ്ങനെ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ബസ്സിൻ്റെ മുന്നിലൊക്കെ ആന വന്നിട്ട് ഇതായിട്ട്, അപ്പോൾ നമ്മൾ ബസ് ഒന്ന് അതിൻ്റെ അത് സ്റ്റാർട്ടിങ് സൗണ്ടിൽ കൂടുതൽ
7: റൈസ് ചെയ്ത്
8: ഇടും. അപ്പോൾ ആന കുറച്ച് കഴിഞ്ഞാൽ ബാക്കിലേക്ക് പോയി തിരിച്ചു പോകും.
7: അപൂർവല്ല,
8: അവിടെ ഞാൻ അവിടെ ചെല്ലുന്നതിന് മുൻപ് ഒരു 6 മുൻപ് ഹൈദരാബാദിൽ നിന്ന് വന്ന ഒരു ശാസ്ത്രജ്ഞൻ, ഒരു ജൈവശാസ്ത്രജ്ഞൻ ആനയുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ച്, അപ്പോൾ അതിൻ്റെ ഫ്ലാഷ് അടിച്ചപ്പോൾ ആന ചവിട്ടി കൊല്ലിയൊക്കെ, അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായി. അപ്പോൾ ഡ്രൈവർ ഒപ്പം ഉണ്ടായിരുന്ന ഡ്രൈവർ അവരൊക്കെ ഓടി രക്ഷപ്പെടും, അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായത് അവിടുത്തെ ആളുകൾ പറഞ്ഞ് അറിഞ്ഞിട്ടുണ്ട്.
7: ഗവിയിൽ എന്തൊക്കെയാണ് കാര്യമായിട്ടുള്ള സംഗതികളൊന്നും ഇല്ല അല്ലേ?
8: ആ സംഗതികൾ പറഞ്ഞാൽ അവിടെ ഈ ശ്രീലങ്കൻ നിവാസികളുടെ ഒരു വാസസ്ഥലം എന്ന് തന്നെ നമുക്ക് പറയാവുന്ന.
7: ഗവിയിലേക്കുള്ള യാത്രയാണ് കൂടുതൽ.
8: ആ ഈ 100 കിലോമീറ്ററുള്ള യാത്രയാണ് ഈ കൊച്ച വള്ളക്കട ചെക്ക് പോസ്റ്റ് മുതൽ കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ് വരെയുള്ള 100 കിലോമീറ്റർ. 7 ഡാമുകളും നമുക്ക് കാണാം. അതിൽ 5 ഡാമുകളുടെ മുകളിലൂടെയാണ് നമ്മൾ ബസ് പോകുന്നത്.
7: ഗവിയിൽ പക്ഷികൾ ധാരാളമുണ്ട്. ഏതൊക്കെ പക്ഷികളാണ് പ്രധാന
8: പക്ഷികൾ? പ്രധാനമായിട്ടും മയില്, അങ്ങനെ പ്രാവ്, അങ്ങനത്തെ എല്ലാ പക്ഷികളും ഉണ്ട്.
7: മലമുഴക്കി വേഴാമ്പല്
8: കാണപ്പെടുന്ന ഒരു പ്രദേശമാണ്. അതുപോലെ തന്നെ മൃഗങ്ങളിലാണ് വെച്ചാൽ കരിങ്കുരങ്ങ്, സിംഹവാലം കുരങ്ങൊക്കെ നമ്മൾ തുടക്കത്തിൽ തന്നെ കാണും. കാട് തുടങ്ങുന്ന ആ സമയത്ത് തന്നെ നമ്മൾ കാണും.
7: അവിടുത്തെ കാലാവസ്ഥയെക്കുറിച്ച് എപ്പോഴും പറയാറുണ്ട്.
8: ആ അവിടെ കാലാവസ്ഥ തണുത്ത ഒരു ഇതാണ്. 10 ഡിഗ്രി സെൽഷ്യസ് വരെ ഒക്കെ തണുപ്പ് വരുന്ന ഒരു പ്രദേശമാണ് ഗവി.
7: അതായത് നമ്മൾ ഇവിടെ മറ്റു സ്ഥലങ്ങളിലൊക്കെ ചുട്ട് വിയർത്ത് നിൽക്കുന്ന സമയത്ത് അവിടുത്തെ മാക്സിമം ഹയസ്റ്റ് ടെമ്പറേച്ചർ 10 ഡിഗ്രി വരെ എത്തുന്നു. അപ്പൊ ശരിക്കും ഒരു കാട്ടിന്റെ ഒരു മനോഹാരിതയും കുളിരും ഒക്കെ ശരിക്കും അനുഭവപ്പെടാം.
8: അതുപോലെ തന്നെ ഒരു കോടമഞ്ഞ് മൂടിയ ഒരു ഇതായിരിക്കും രാവിലെയൊക്കെ.
7: അപ്പോ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ മിക്കവാറും സെറ്റർ കെട്ടേണ്ടി വരും.
8: ആ സെറ്റർ ധരിക്കേണ്ടി വരും.
7: കുമിളി കുമിളിയിൽ തന്നെ ചില സമയത്തൊക്കെ സെറ്റർ കെട്ടിട്ടാണ് ആൾക്കാർ നടക്കുന്നത് കാണാറുള്ളത്. അപ്പൊ നമുക്ക് ഗവി കഴിഞ്ഞ് അങ്ങനെ മുന്നോട്ട് പോവാണ്. സിംഹളര് അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആളുകളൊക്കെ കൂടുതൽ ഉണ്ടായിരുന്നൊരു പ്രദേശം. ഡാമിന്റെ അല്ല, ഏലത്തിന്റെ ഒക്കെ ജോലികൾക്ക് വേണ്ടി വന്നതാണ്. അവർ കുറെ മടങ്ങിപ്പോയി തോന്നുന്നു.
8: അവര് മടങ്ങിപ്പോയി, ഇങ്ങനെ തൊഴിൽ കുറവായതിനാലും, പിന്നെ ശ്രീലങ്കയിലെ ഈ രാജീവ് ഗാന്ധി വധത്തിന് ശേഷമുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷമൊക്കെ കാരണം അവര് കുറെ ആൾക്കാർ മടങ്ങിപ്പോയി.
7: ശരി, നമുക്ക് അടുത്ത സ്റ്റോപ്പിലെ പോവാം അല്ലേ? നമ്മള് കൊച്ചു പമ്പ കഴിഞ്ഞു, അതിനുശേഷം നമ്മൾ ആനച്ചാലിലേക്കാണ്. ആനച്ചാൽ എന്താണ് വിശേഷങ്ങൾ?
8: അവിടെയും ഇങ്ങനെ കുറച്ച് ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. നമ്മുടെ ഗവി കഴിഞ്ഞാല് കുറച്ച് ജനവാസമുള്ള ഒരു പ്രദേശമാണ് ആനച്ചാല്.
7: ഈ ആനച്ചാൽ എന്നുള്ള പേര് വരാൻ ഉള്ള കാരണം,
8: ആനകള് വന്ന് വെള്ളം കുടിച്ചിരുന്ന ഒരു പ്രദേശമാണ് എന്നാണ് പറയപ്പെടുന്നത്.
7: ആനകൾ നടന്ന ചാലായിരിക്കും.
8: ആനകൾ കാണാറുണ്ട്, പിന്നെ ജനവാസമുള്ള സ്ഥലമായത് കൊണ്ട് പകലൊന്നും ആനകളില്ല. രാത്രിയൊക്കെ ആനകൾ വന്ന് വീടുകളൊക്കെ വാഴ ഇതൊക്കെ ഇതാക്കലുണ്ട് എന്ന് ആളുകൾ പറയുന്നുണ്ട്.
7: നേരം വെളുത്താലേ കാണുന്നുണ്ട്.
8: നേരം വെളുത്ത ആളുകൾ ഭീതിയോടെയാണ് വസിക്കുന്നത് അവിടേക്ക്.
7: പിന്നെ പമ്പ അണക്കെട്ടാണ് അടുത്ത സ്റ്റോപ്പ്.
8: അവിടെ പമ്പ ഡാം സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ റോഡിന്റെ സൈഡിലൂടെ നോക്കുമ്പോൾ പമ്പ ഡാം ഒരു സൈഡിൽ കാണാം. പിന്നെ അവിടെ ഒരു പമ്പ ക്യാൻറ്റീൻ ഉണ്ട്, KCB നടത്താം. ഇവിടെ ഈ യാത്രയിൽ നമുക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ ഏക ആശ്രയം ഈ ക്യാൻറ്റീനാണ്.
7: അപ്പൊ ഈ 5:30 ബസ് കയറുമ്പോൾ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല?
8: ഇല്ല, കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ 7:20 ആകുമ്പോഴാണ് നമ്മൾ ഈ പമ്പ ക്യാൻറ്റീൻ്റെ അവിടെ അടുത്ത് എത്തുക. അപ്പൊ അവിടുന്ന് ഭക്ഷണം കഴിച്ച് 7:30 നമ്മൾ യാത്ര തുടരും.
7: എന്താണ് ആദ്യത്തെ പമ്പ ഡാമിന്റെ അടുത്തുള്ള ഭക്ഷണം ഓർമ്മ ഉണ്ടോ?
8: ആ അവിടെ അധികവും പുട്ടും കടലയാവും അധികം
7: സ്ഥിരമാണ്.
8: സ്ഥിരം കാരണം നമ്മള് ചിലപ്പോൾ യാത്രക്കാർക്ക് മാത്രമേ ഉണ്ടാകുക, പുറത്ത് നിന്നുള്ള ആളുകൾക്കൊന്നും
7: ആളുകളൊന്നും അങ്ങനെ കഴിക്കുന്ന ഒരു സ്വഭാവം ആൾക്കാർ, ആൾ താമസം കുറവാണ്.
8: പിന്നെ കെ സി ബിത്തെ ക്യാൻറ്റീനിലെ ജോലിക്കാർക്കും പിന്നെ കെ സി ബിയിലെ ജോലിക്കാർക്കും ഒക്കെ ഉള്ള ഭക്ഷണം അത് അവർ പറയുന്നതിനനുസരിച്ച് കൊടുക്കുകയാണ്.
7: പിന്നെ പത്രം വിതരണത്തിന്റെ കാര്യം,
8: ആ ഗവിയിലും നമ്മൾ പത്രം ഇടും, അതുപോലെ തന്നെ ഈ ക്യാൻറ്റീനിലും പത്രം നമ്മൾ ഇടും. ആടെ മോളി ചേച്ചി പറഞ്ഞ ഒരു ആളാണ് ഈ കെ സി ബി നടത്തുന്നത്, കെ സി ബി ക്യാൻറ്റീൻ
7: നടത്തുന്നത്.
8: അപ്പൊ അവര് നമ്മള് ആങ്ങമൂഴി എന്ന സ്ഥലത്ത് നിന്ന് പാല് വാങ്ങിക്കൊണ്ടിരണം. അത് എല്ലാ ഡ്യൂട്ടി നമ്മൾ പോകുമ്പോഴും അത് ചെയ്യണം. ചിലപ്പോ തൈരും ഇതൊക്കെ വാങ്ങേണ്ടി വരും, പച്ചക്കറി ഇതൊക്കെ
7: വാങ്ങേണ്ടി
8: വരും.
7: പിന്നെ കാട്ടുപോത്തുകളെ കാണാറുണ്ടെന്ന് പറഞ്ഞു, ഏത് ഭാഗത്താണ് കൂടുതൽ കണ്ടിട്ടുള്ളത്?
8: ആ ഈ പമ്പ ക്യാൻറ്റീൻ കഴിഞ്ഞിട്ടുള്ള ഒരു ചെക്ക് പോസ്റ്റ് വരുന്നുണ്ട്, പമ്പ ചെക്ക് പോസ്റ്റ്. അതിനുശേഷമാണ് ഈ കൂടുതൽ കാട്ടുപോത്തുകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. അവിടെ പ്രത്യേകമായിട്ടുള്ള ഒരു കേന്ദ്രം തന്നെ തോന്നുന്നു കാട്ടുപോത്തുകളെ.
7: കാട്ടുപോത്തുകളുടെ സമ്മേളനം നടക്കുന്ന സ്ഥലമാണ്. നിങ്ങളെ വാഹനത്തിന് കുറുകെ ചാട് അങ്ങനെ?
8: ആ അങ്ങനെയാണ്, കാട്ടുപോത്തുകൾ കുറുകെ ചാടി പോവും എപ്പോഴും. അത് ഏത് നമ്മളേത് ഡ്യൂട്ടി പോയപ്പോഴും ഉണ്ടാകുന്ന സംഭവമാണ്.
7: എല്ലാ ഡ്യൂട്ടിയിലും
8: എല്ലാ ഡ്യൂട്ടിയിലും കാട്ടുപോത്തിനെ കാണാം. ആനകള് ചിലപ്പോഴൊക്കെ ഉള്ളു അങ്ങനെ വരാറുണ്ട്.
7: പിന്നെ മാൻകൂട്ടങ്ങളോ?
8: ആ മാൻകൂട്ടങ്ങള് പിന്നെ നമ്മളാവ് പറഞ്ഞ മാനിന്റെ അതേ ഒരു
7: തന്നെയാണ്.
8: സൈസ് കൂടും.
7: അപ്പോ പോസ്റ്റ് ഓഫീസിൽ അല്ല, പമ്പ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഉള്ള ഫോറസ്റ്റ് ഓഫീസ് ആണ്.
8: ഫോറസ്റ്റ് ഓഫീസ് അവിടുന്ന് നമ്മൾ ഇത് ഗേറ്റ് തുറന്നാലുള്ള നമുക്ക് അപ്പുറത്തേക്ക് പ്രവേശനം.
7: ചെക്ക് പോസ്റ്റ് പോലെ തന്നെ
8: ചെക്ക് പോസ്റ്റ് ആണ്.
7: ക്ലോസ് ചെയ്തിട്ടുണ്ടോ?
8: റോഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്.
7: ആ വഴിയിൽ വേറെ വാഹനങ്ങൾക്കൊന്നും പെർമിഷൻ ഇല്ല. എന്താണ്?
8: ആ നമുക്ക് വേറെ സൗകര്യം പ്രൈവറ്റ് ആയിട്ടുള്ള വണ്ടികൾ വരണമെങ്കിൽ കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഉള്ളു, പത്തനംതിട്ട ഭാഗത്തു നിന്നുള്ളൂ ഗവിയിലേക്ക് പ്രവേശനമുള്ളൂ.
7: ശരി, ഇപ്പോൾ നമ്മൾ ബസ് അങ്ങോട്ട് പോകുന്ന റൂട്ടിൽ വേറെ
8: കുമളിയിൽ നിന്ന് പ്രവേശനമല്ല, കുമളിയിൽ നിന്ന് ഇക്കോ ടൂറിസത്തിന്റെ വണ്ടികളിൽ നമ്മൾ അവരെ കൊണ്ടുപോകും. പിന്നെ ഈ ഗവിയിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഫോറസ്റ്റുകാരൊക്കെ ഏൽപ്പിച്ച വണ്ടിയും അതുപോലത്തെ വണ്ടികളിലൊക്കെ പോരാ. പക്ഷേ കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ് നിന്നുള്ളൂ പ്രൈവറ്റ് ആയിട്ട്. നമ്മൾ ഒരു ടൂറിസ്റ്റ് ഒരു വിനോദമായിട്ട് ഗവി കാണാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ് വഴിയുള്ള പ്രവേശനം. അത് തിരിച്ച് കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ് വഴി പോകാനും കഴിയില്ല. അത് തിരിച്ചു പോകണമെങ്കിൽ വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് വഴി വണ്ടിപ്പെരിയാറ് കുമളി അങ്ങനെയുള്ള പോകാൻ കഴിയാം.
7: അപ്പോൾ നമ്മുടെ ബസ് പോകുന്ന റൂട്ടിൽ പിന്നെ വേറെ വാഹനങ്ങൾക്ക് പ്രയാസമാണ്.
8: പ്രയാസമാണ്.
7: പിന്നെ അവിടെ ഒരു പവർ ഹൗസ് ഉണ്ടല്ലോ, ശബരിഗിരി പവർ ഹൗസ്.
8: ഈ പ്രധാനപ്പെട്ട ഈ ഗവി ഡാം ആണെങ്കിലും നമ്മളെ ഞാൻ അടുത്ത് വരാൻ പോകുന്ന ഒരു കക്കി ഡാം ഉണ്ട്, അതുപോലെ തന്നെ ആനത്തോട്, അതുപോലെ തന്നെ മൂഴിയാറ്. അവിടുത്തെ ഒക്കെ വെള്ളം പെയിൻ സ്റ്റോക്ക് പൈപ്പ് വഴി ഈ ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിലേക്കാണ് കൊണ്ടുപോകുന്നത്.
7: ആനത്തോടിൽ എന്തൊക്കെയാണ്?
8: ആനത്തോട് എന്ന് പറഞ്ഞാൽ ഒരു ആർച്ച് ഡാമാണ്, ഒരു വളഞ്ഞ ഒരു ഡാമാണ്.
7: ഇടുക്കിയെ പോലെ
8: ഇടുക്കിയെ പോലെ തന്നെ ഭയങ്കര നീളാണ് ഡാമിന്.
7: അതിന്റെ മുകളിൽ കൂടി,
8: ആ അതിന്റെ മുകളിലൂടെയാണ് നമ്മളെ ബസ് പോകുക,
7: വാഹനം പോകുന്നത്.
8: വാഹനം പോകുന്നത്
7: ഏതൊക്കെ ഡാമിന്റെ മുകളിൽ കൂടിയാണ് ബസ് പോകുന്ന ഓർമ്മണ്ടോ?
8: ആ ഗവി ഡാം, ആനത്തോട്, കക്കി ഡാം, മൂടിയാർ ഡാം, പിന്നെ പമ്പ ഡാമിന്റെ സൈഡിലൂടെ പോകും.
7: പിന്നെ വെള്ളത്തിന്റെ ഒക്കെ അവസ്ഥ ഉണ്ടാവും അവിടുത്തെ വൃഷ്ടി പ്രദേശം, അതേപോലെ അതിനോട് ചുറ്റിപ്പറ്റിയിട്ടുള്ള കാടുകളൊക്കെ.
8: ആ കാടുകൾ നല്ല മരങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ്.
7: വെള്ളം ദൂരത്തുനിന്നുള്ള കാഴ്ചകൾ പൊതുവെ, ഞാൻ ഇടുക്കിയിൽ ഒരു വർഷത്തോളം ജോലി ചെയ്തിട്ടുണ്ട്, എത്ര കണ്ടാലും മതിവരാത്ത ഒരു ഇടാണ് അത്. ആശിക്കടത്തനാട്ടുകരയുടെ കൂടെ നമ്മൾ കെ എസ് ആർ ടി സിയിൽ ഒരു യാത്രയിലാണ്. കുമളിയിൽ നിന്ന് തുടങ്ങി ഗവി കഴിഞ്ഞ് ആ യാത്ര അങ്ങനെ നീളുകയാണ് പത്തനംതിട്ടയിലേക്ക്. വിശേഷങ്ങൾ ഇനിയും കൂടുതലുണ്ട്, ഇനിയും കേൾക്കാനുണ്ട്. നമുക്ക് കാത്തിരിക്കാം അടുത്ത എപ്പിസോഡിലേക്ക്.
2: മാഷാല്ലാ, പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് ദൃശ്യം.
3: ആ ദൃശ്യത്തിൽ നമ്മൾ ശ്രവിച്ചത് കെ എസ് ആർ ടി സി കണ്ടക്ടറുടെ ആദ്യ ഡ്യൂട്ടിയിലെ യാത്രാനുഭവങ്ങളെ സംബന്ധിച്ചു കൂടിയാണ്. കുമളയിൽ നിന്ന് ഗവിയിലേക്ക് ആ ഒരു ഫ്ലൈറ്റിൽ നിന്നുകൊണ്ട് ഒരു പക്ഷേ പോയവർക്ക് വരെ ആ സ്ഥലങ്ങളെ കാണും, പക്ഷേ അതിനെപ്പറ്റി ഒരു വ്യക്തമായിട്ടൊരു വിജ്ഞാനപ്രദമായ രീതിയിൽ അതിനെ സംബന്ധിച്ചൊരു കാര്യം ചിലപ്പോൾ പറയാനറിയില്ല.
2: ഓർമ്മകളിലുണ്ടാകുന്ന,
3: അതെ അതെ, അപ്പം ആ നിലക്ക് ഇത് കേൾക്കുമ്പോഴാണ് ചിലപ്പോൾ പോയവർക്കും ആ അവിടെയൊക്കെ ഞാനും പോയിട്ടുണ്ടല്ലോ എന്നുള്ള തിരിച്ചറിവ് കൂടി നൽകുന്ന ഒരു പ്രോഗ്രാമാണ് ശരിക്കും ദൃശ്യം എന്നുള്ളത്. അപ്പോൾ ആ ദൃശ്യ അനുഭവങ്ങളിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ശരിക്ക് ഒരുപാട് ഒരു തിരിച്ചറിവ് ഒരു പക്ഷേ പോയ ആളുകൾക്ക് എന്തായാലും ചിലപ്പോൾ ഉണ്ടാവും, പോകാത്തവർക്ക് എന്തായാലും ഉണ്ടാവും എന്ന് ഉറപ്പാണ്.
2: ഈ ദൃശ്യത്തെക്കുറിച്ച് പറയുമ്പോഴേ ശരിക്ക് ചില ആളുകളുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾ പല പല ആളുകൾ കൂടി യാത്ര ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ചില ആളുകൾ നമ്മൾ എവിടേക്കാണോ പോകുന്നത് അവിടേക്ക് ഒറ്റ പോക്ക്,
3: അതെ അത് മാത്രം,
2: അതെ പിന്നെ അവിടെ നിന്ന് ഒറ്റ വരവ് അല്ലേ. ശരിക്കും ആ പോകുന്ന യാത്രയും അവിടെ എത്തിയിട്ടുള്ള ഓരോ സ്ഥലങ്ങൾ അനുഭവിക്കുന്നതും ജീവിതത്തിലെ ചില ഓർമ്മകളിലേക്കുള്ള ചില

عليكم ورحمة الله وبركاته إن الحمد لله الذي خلق فسوى والذي قدر فهدى والصلاة والسلام على النبي الأمي المبعوث رحمة للعالمين وعلى آله وأصحابه أجمعين أما بعد പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതം ക്രമീകരിക്കണമെന്ന് എല്ലാവരെയും ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഉസൂലുൽ ഹദീസിൻ്റെ ചർച്ചയിൽ ഹദീസുകൾ ആരിലേക്ക് ചേർത്തപ്പെടുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഹദീസുകളെ വേർതിരിക്കുന്ന കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു ഇനമാണ് അൽ മഖ്തൂഉ് എന്നുള്ളത്. ഖത്അഅ എന്നാൽ മുറിച്ചു എന്നാണ് അർത്ഥം. അൽ മഖ്തൂഉ് എന്ന് പറഞ്ഞാൽ മുറിക്കപ്പെട്ടത്, ഛേദിക്കപ്പെട്ടത് എന്നാണ് അതിൻ്റെ ഭാഷാപരമായ വിവക്ഷ. വസല ചേർത്തു, അൽ മൗസൂൽ ചേർക്കപ്പെട്ടത് എന്നുള്ളതിൻ്റെ വിപരീതമായിട്ടാണ് അറബിയിൽ സാധാരണ ഇത് ഉപയോഗിക്കപ്പെടാറുള്ളത്. ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അൽ മഖ്തൂഉ് എന്നാൽ മാ ഉലീഫ ഇല താബിഈ ഔ മൻദൂനഹു മിൻ ഖൗലിൻ ഔ ഫിഇലിൻ. ഒരു താബിഈലേക്ക് അതല്ലെങ്കിൽ അയാളേക്കാൾ താഴെയുള്ള ആരെങ്കിലും അതല്ലെങ്കിൽ അയാളേക്കാൾ താഴെയുള്ള ആരിലേക്കെങ്കിലും അവരുടെ കൗലോ അവരുടെ പ്രവർത്തനമോ ചേർത്തി പറയുന്ന ഹദീസുകൾക്കാണ് അൽ മഖ്തൂഉ് എന്ന് പറയുക. സ്വാഭാവികമായിക്കൊണ്ടും ആരാണ് താബിഈ എന്ന സംശയം ഇവിടെ ഉണ്ടാകും. താബിഈ എന്ന് പറഞ്ഞാൽ പിൻപറ്റുന്നവൻ, പിന്തുടരുന്നവൻ എന്നാണ് ഭാഷാപരമായ അതിൻ്റെ വിവക്ഷ. അതേസമയം ഇസ്ലാമിക ശരീഅത്തിൽ ഒരാൾ താബിഈയാണ് എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിൽ പെട്ട ആരെങ്കിലും അയാൾ വിശ്വാസത്തോടുകൂടി കാണുകയും അതേ അവസ്ഥയിൽ തന്നെ മരണപ്പെട്ടു പോവുകയും ചെയ്യുന്ന വ്യക്തികൾക്കാണ് താബിഈകൾ എന്ന് പറയുക. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു താബിഈ, അതല്ലെങ്കിൽ തബഅ താബിഈ, അതല്ലെങ്കിൽ അവർക്ക് താഴെയുള്ള ഏതെങ്കിലും ആളുകളിലേക്ക് അവർ ചെയ്തതായോ അവർ പറഞ്ഞതായോ ഉള്ള പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ വാക്കുകളോ ചേർക്കപ്പെട്ടുകൊണ്ട് വരുന്ന റിവായത്തുകളുണ്ടാകും. അത്തരം റിവായത്തുകൾക്കാണ് അൽ മഖ്തൂഉ് എന്നത് ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ പറയുക. പണ്ഡിതന്മാർ അതിന് ഒന്നുകൂടി വിശദീകരിച്ചത് ഇപ്രകാരമാണ്: ഐ ഹുവ മാ നുസിബ ഔ ഉസ്നിദ ഇല താബിഈ ഔ താബിഇ താബിഈ ഫമൻ ദൂന മിൻ ഖൗലിൻ ഔ ഫിഇലിൻ. അത് ചേർക്കപ്പെട്ടതാണ് താബിഈയിലേക്കോ അതല്ലെങ്കിൽ തബഅ താബിഈയിലേക്കോ അതല്ലെങ്കിൽ അവരുടെ താഴെയുള്ള ആരിലേക്കെങ്കിലുമോ, അവരുടെ വാക്കുകളാണെങ്കിലും അവരുടെ പ്രവർത്തനങ്ങളാണെങ്കിലും ആ രീതിയിൽ ചേർക്കപ്പെട്ടതിനാണ് മഖ്തൂഉ് എന്ന് പറയുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മഖ്തൂഉ് എന്നുള്ളത് മുൻഖത്തിഇൻ്റെ ഇനത്തിൽപ്പെട്ടതല്ല, അതല്ലെങ്കിൽ മുൻഖത്തിഉും മഖ്തൂഉും തമ്മിൽ വ്യത്യാസമുണ്ട്. മുൻഖത്തിഉ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് വിശദീകരിച്ചിരുന്നു, സനദുകളിൽ എവിടെയെങ്കിലും മുറിവുകൾ അഥവാ ഇൻഖിതാഉകൾ സംഭവിച്ച ഹദീസുകൾക്കാണ് മുൻഖത്തിഉായ ഹദീസുകളെന്ന് പറയുക. മുർസല് പോലെ, മുഗ്ദല് പോലെയുള്ള ഹദീസുകൾ. അതേസമയം അൽ മഖ്തൂഉ് എന്ന് പറഞ്ഞാൽ സനദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കോ താബിഈങ്ങളിലേക്കോ എത്താതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കോ സഹാബികളിലേക്കോ എത്താതെ താബിഈകളിൽ എത്തി നിൽക്കുന്ന റിവായത്തുകൾ, അത്തരം റിവായത്തുകൾക്കാണ് അൽ മഖ്തൂഉ് എന്ന് പറയുന്നത്. മഖ്തൂഉ്

0: എന്റെ മത്തിനിന്റെ വിശേഷണമാണ്. ലിഅന്നൽ മഖ്തൂഉ മിൻ സിഫാത്തിൽ മത്തിനി, ആ മത്തിനു നോക്കിയിട്ടാണ് ഹദീസിൻ്റെ സ്വീകാര്യതയും അല്ലെങ്കിൽ ഹദീസിൻ്റെ മഖ്തൂഉ മറ്റും തീരുമാനിക്കുന്നത്. അഥവാ സനദിൻ്റെ മത്തിനിൻ്റെ, മഖ്തൂഉ എന്ന് പറഞ്ഞാൽ മത്തിനിൻ്റെ വിശേഷണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതേസമയം വൽ മുൻഖതിഉ മിൻ സിഫാത്തിൽ ഇസ്നാദ്, ആ സനദിൽ ആരെങ്കിലും മുറിയുകയോ ആരെങ്കിലും വിട്ടുപോവുകയോ അതിലൊന്നോ അതല്ലെങ്കിൽ ഒന്നിലധികമോ ആളുകൾ വിട്ടുപോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം ഹദീസുകളാണ് മുൻഖത്തിയായ ഹദീസുകൾ. അപ്പോൾ സനദിലാണ് ഇൻഖിതാഇന്റെ ചർച്ച കടന്നു വരുന്നത് എന്നർത്ഥം. മഖ്തൂഉ എന്നുള്ളത് ഹദീസിന്റെ മത്തുനുമായി ബന്ധപ്പെട്ടതാണ്. അഥവാ മഖ്തൂഉായ ഹദീസ് താബിഈയിലേക്കോ അല്ലെങ്കിൽ താബിഈക്ക് താഴെയുള്ളവരിലേക്കോ ചേർത്തപ്പെടുന്നു. ചിലപ്പോൾ ആ താബിഈ വരേക്കുമുള്ള സനദ് മുത്തസിലായിരിക്കും. വഖദ് യകൂനു സനദു ഇത്തസിലൻ വഖദ് യകൂനു സനദു മുത്തസിലൻ ഇലാ ദാലിക താബിഈ. ചില സന്ദർഭത്തിൽ ആരിലേക്കാണോ, ഏത് താബിഈയിലേക്കാണോ ചേർത്തപ്പെടുന്നത്, ആ താബിഈ വരേക്കുമുള്ള സനദ് മുത്തസിലായിരിക്കും. അലഹീന അന്നൽ മുൻഖതിഉ യഅനി അൻ ഇസ്നാദ ദാലിക അൽ ഹദീസ് ഗൈറ മുത്തസിൽ. അതിൻ്റെ അർത്ഥം ഈ സനദിൻ്റെ വലിപ്പം ഇത്രയേ ഉള്ളൂ, അത് അതിനപ്പുറത്തേക്ക് പോകുന്നില്ല. എന്നാൽ മുൻഖതിഉ അങ്ങനെയുള്ള ഹദീസുകളല്ല, നേരെ മറിച്ച് ആ സനദ് അവസാനം ഒരാളിലേക്ക് ചേർത്തപ്പെട്ടിട്ടുണ്ട്, ആ ചേർത്തപ്പെടുന്നതിൻ്റെ മുമ്പ് തന്നെ ഹദീസിൽ നിന്ന് ഒരുപാട് ഇൻഖിതാഉകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഹദീസുകൾ മുൻഖതിഉ. അപ്പോൾ ചുരുക്കത്തിൽ മുൻഖതിഉ ഹദീസുകൾ അല്ല മഖ്തൂഉ ഹദീസുകൾ, രണ്ടും വ്യത്യാസമുണ്ട് എന്നർത്ഥം. കേൾക്കുമ്പോൾ രണ്ടും പദത്തിൽ ഒരുപോലെ തോന്നുമെങ്കിലും ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ രണ്ടും വ്യത്യസ്തമായ ഹദീസുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ മുൻഖതിഉകൾ പറയുമ്പോൾ സാധാരണയായി മുഹദ്ദിസുകൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു ശൈലി താബിഈയുടെ ഖൗലും ഫിഅലും പറഞ്ഞ് മാത്രം നിർത്തുക എന്നുള്ളതാണ്. അതേസമയം മർഫുഇനെ സംബന്ധിച്ച് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെട്ട ഹദീസുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ പ്രവാചകന്റെ ഖൗലും ഫിഅലും തഖ്രീറും പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ മൗഖൂഫ് സഹാബിയിലേക്ക് ചേർത്തപ്പെട്ട് പറഞ്ഞപ്പോഴും മാ ഉളീഫ ഇല സഹാബി മിൻ ഖൗലിൻ ഔ ഫിഅലിൻ ഔ തഖ്രീറിൻ എന്നുകൂടി പറഞ്ഞിരുന്നു. അതേസമയം താബിഈകളിലേക്ക് ചേർത്തി പറയുന്ന അൽ മഖ്തൂഉനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ മാ ഉളീഫ ഇല താബിഈ ഔ മൻ ദൂനഹു മിൻ ഖൗലിൻ ഔ ഫിഅലിൻ എന്ന് പറഞ്ഞു നിർത്തുകയാണ് ചെയ്യാറുള്ളത്. താബിഈകളുടെ തഖ്രീറിനെ സംബന്ധിച്ച് അവരുടെ അംഗീകാരങ്ങളെക്കുറിച്ച് പണ്ഡിതന്മാർ അതിൽ ചേർത്തു പറയാറില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം അംഗീകരിക്കുക എന്നുള്ളത് അതിന് പ്രത്യേകതയുണ്ട്. പ്രവാചകന്റെ സ്വഹാബത്ത് ഒരു കാര്യം അംഗീകരിച്ചു എന്ന് പറയുമ്പോഴും അതിനും ചില പ്രത്യേകതകളുണ്ട്. അതേസമയം താബിഈകളായ ആളുകളിൽപ്പെട്ട ആളുകൾ ഒരു കാര്യം അംഗീകരിച്ചു എന്ന് പറയുമ്പോൾ അതിന് സഹാബത്ത് അംഗീകരിച്ചതുപോലെയുള്ള ഒരു പ്രത്യേകത നമുക്ക് കൽപ്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടായിരിക്കാം വല്ലാഹു അഅലം ബിസ്സവാബ് പണ്ഡിതന്മാർ, മുഹദ്ദിസുകൾ, ഉസൂലുൽ ഹദീസിൻ്റെ പണ്ഡിതന്മാർ ആ ഒരു സൂക്ഷ്മത കൈക്കൊണ്ടിട്ടുള്ളത്. ഖൗലിയായ അഥവാ ഒരു താബിഈ തൻ്റെ വാക്കുകൊണ്ട് പറഞ്ഞ, തൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചിട്ടുള്ള ഖൗലിയായിട്ടുള്ള മഖ്തൂഉന് പണ്ഡിതന്മാർ ഉദാഹരണം പറയാറുള്ളത് ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു മുബ്തദിഇന്റെ, ബിദ്അത്ത് ചെയ്യുന്നവൻ്റെ ബാക്കിൽ നമസ്കരിക്കാവോ എന്ന മസ്അല വന്നപ്പോൾ അദ്ദേഹം ഹസ്സൻ അൽബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, സല്ലി വഅലൈഹി ബിദ്അത്ത, നീ നമസ്കരിച്ചു കൊള്ളുക, ആ ബിദ്അത്ത് ബിദ്അത്തിൻ്റെ ആൾക്ക് മേലാകുന്നു. എന്ന് പറഞ്ഞാൽ ആ ബിദ്അത്തിൻ്റെ കക്ഷിയുടെ ബിദ്അത്ത് നിന്നെ ബാധിക്കുന്നില്ല, നീ നമസ്കരിച്ചു കൊള്ളുക എന്ന് ഇമാം ഹസ്സൻ അൽബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായിക്കൊണ്ട് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന സംഭവത്തിൽ കാണാൻ കഴിയും. അപ്പോൾ ഇത് മഖ്തുആയ അഥവാ താബിഈയുടെ ഒരു വാക്ക് ഉദ്ധരിക്കപ്പെട്ടതിൻ്റെ ഉദാഹരണമാണ്. മഖ്തുആയ ഫിഅലിയായ ഇതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇബ്രാഹിം ബിൻ മുഹമ്മദ് ബിൻ മുൻതഷർ. അദ്ദേഹം താബിഈ പണ്ഡിതനാണ്. അദ്ദേഹം വക്കാന മസ്റൂഖ്, അദ്ദേഹം പറയുകയാണ് കാന മസ്റൂഖ് ഖൗ ഇബ്രാഹിം ബിൻ മുഹമ്മദ് ബിൻ മുൻതഷർ, അദ്ദേഹം താബിഈയായിരുന്ന മസ്റൂഖിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നു, യുർഖിസ്സിത്ര ബൈനഹു വബൈന അഹ്ലിഹി, തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും ഇടയിൽ അദ്ദേഹം വിരി താഴ്ത്തിയിടുമായിരുന്നു, എന്നിട്ട് നമസ്കാരത്തിലേക്ക് അദ്ദേഹം തിരിയുമായിരുന്നു. ആ നമസ്കാരത്തിലേക്ക് തിന്നുകഴിഞ്ഞാൽ അവരുടെ ആ കുടുംബത്തെയും ദുനിയാവിനെയും ഒക്കെ അദ്ദേഹം വിസ്മരിച്ച് ആ നമസ്കാരത്തിലേക്ക് അത്രമാത്രം ശ്രദ്ധ അദ്ദേഹത്തിനുണ്ടാകുമായിരുന്നു എന്ന് ഇബ്രാഹിം ബിൻ മുഹമ്മദ് ബിൻ മുൻതഷർ മസ്റൂഖ് റഹ്മത്തുള്ളാഹി അലഹിയെ സംബന്ധിച്ച് അദ്ദേഹം താബിഈയാണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് ഹല്യത്തുൽ ഔലിയയിൽ കാണാൻ കഴിയും. ഇത് നമുക്ക് മഖ്തുഉ ഫിഇലിക്ക് ഒരു ഉദാഹരണമായി മനസ്സിലാക്കാൻ കഴിയും. ഇനി മറ്റൊരു കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉള്ള ചർച്ച, മർഫു ആണെങ്കിൽ അത് ഹുജ്ജത്താണ് എന്ന് നമ്മൾ വിശദീകരിച്ചു. അപ്രകാരം തന്നെ മൗഖൂഫാണെങ്കിലും അതിൻ്റെ ഹുജ്ജിയത്തിൻ്റെ വിഷയത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. മഖ്തു ആണെങ്കിൽ ആ മഖ്തുഇനെ സംബന്ധിച്ചിടത്തോളം അത് ഇഹ്തിജാജിന് പറ്റുമോ, അതുകൊണ്ട് തെളിവെടുക്കാൻ പറ്റുമോ ഇല്ലേ? പണ്ഡിതന്മാർ പറഞ്ഞു, അൽ മഖ്തുഉ ലാ യുഹ്തജു ബിഹി ഫി ശൈഇൻ മിൻ അൽഅഹ്കാമി ശർഇയ്യ ഐ വലൗ സഹത് നിസ്ബതുഹു ലിഖായിലിഹി ലിഅന്നഹു കലാം ഔ ഫിഅൽ അഹദുൽ മുസ്ലിമീൻ. മഖ്തുഉ ലാ യുഹ്തജു ബിഹി, മഖ്തുഉ കൊണ്ടൊരിക്കലും തെളിവെടുക്കപ്പെടുകയില്ല. ഫി ശൈഇൻ മിൻ അൽഅഹ്കാമി ശർഇയ്യ, ശർഇയ്യായ ഒരു ഹുക്മിന്റെ വിഷയത്തിലും, ശർഇയ്യായ ഒരു വിധികളിലും മഖ്തുഉ കൊണ്ട് തെളിവെടുക്കുക എന്നുള്ളത് ലായജൂസ്, പാടില്ലാത്തതാണ്. അത് വലോ സഹത് നിസ്ബതുഹു ലിഖായിലി, ആ താബിഈയായ പണ്ഡിതൻ അത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൽ നിന്ന് സ്വഹീഹായി സ്ഥിരപ്പെട്ടു വന്നിരുന്നാലും ശരി, അതുകൊണ്ട് ഹുജ്ജത്താക്കാൻ പറ്റില്ല. ലി അന്നഹു, എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, കലാമൂൻ ഔ ഫിഅൽ അഹദുൽ മുസ്ലിമീൻ, ഒരു മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ഒരു വ്യക്തിയുടെ ഒരു വാക്ക് മാത്രമാണ് അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന് പ്രത്യേകതകളുണ്ട്. അതേസമയം ആ സഹാബത്തിൽ പെടാത്ത ഒരു വ്യക്തി, ഉത്തമ നൂറ്റാണ്ടിന് പ്രത്യേകത പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, കാന അഹദു മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരു വ്യക്തി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഖൗലിന് നമ്മൾ കൊടുക്കുന്ന സ്ഥാനം. എന്നാൽ ലാക്കിൻ ഇൻകാനത്ത് ഹുനാക ഖരീനത്തും തദുല്ലു അലാ റഫ്ഇഹി, ആ താബിഈയുടെ സംസാരത്തിൻ്റെ സൂചന അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരേക്കും എത്തുന്നുണ്ട് എന്ന രീതിയിലുള്ളതാണെങ്കിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു അതിന് മർഫുഉൽ മുർസലിൻ്റെ ഹുക്മാണ്. അതായത് ചില റാവിമാർ ഇപ്രകാരം പറയുക, എന്തത് കിരിത്താബി താബിഈ പറഞ്ഞതിന് ശേഷം ഇർഫഉഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയുഅ്തബറു ഇൻദ ഇദിൻ ലഹു ഹുക്മുൽ മർഫുഉൽ മുർസൽ فيعتبر عندئذ له حكم المرفوع المرسل مرسلا يا مرفوع عند حكم ആണ് പണ്ഡിതന്മാർ അതിനെ നൽകിയിട്ടുള്ളത് എന്നർത്ഥം. അപ്പോൾ ചുരുക്കത്തിൽ മർഫൂഉ ഹുജ്ജത്തായതുപോലെ, മൗഖൂഫുകളിൽ ചിലത് ഹുജ്ജത്തായതുപോലെ, മഖ്തുഉ ഒരിക്കലും ഹുജ്ജത്തായി സ്വീകരിക്കാൻ പണ്ഡിതന്മാർ തയ്യാറായിട്ടില്ല എന്നർത്ഥം. ഇനി ഈ വിഷയത്തിലുള്ള മറ്റൊരു കാര്യം, മുൻഗാമികളായ പണ്ഡിതന്മാർ ഇമാം ഷാഫിഈയെ പോലെയുള്ള, ഇമാം തബറാനിയെ പോലെയുള്ള പണ്ഡിതന്മാർ, മുഹദ്ദിസുകൾ, ഹദീസ് പണ്ഡിതന്മാർ, അവർ അവരുടെ സംസാരങ്ങളിൽ, അവരുടെ ഗ്രന്ഥങ്ങളിൽ, അവരുടെ രചനകളിൽ മഖ്തൂഉ് എന്നുള്ളത് മുൻഖത്ഇ എന്നുള്ളതിൻ്റെ പര്യായമായിക്കൊണ്ട് തന്നെ പ്രയോഗിച്ചതായിക്കൊണ്ട് കാണാൻ കഴിയും. അഥവാ സനദ് മുത്തസിലായി വരാത്ത രീതിയിലുള്ള ചില ഹദീസുകൾക്ക് അവർ മഖ്തൂഉ് എന്ന് പറഞ്ഞതായിക്കൊണ്ട് കാണാൻ കഴിയും. പക്ഷെ ഇന്ന് ആ ഒരു പ്രയോഗം നിലവിലില്ലാത്തതുകൊണ്ട് തന്നെ വഹാദ വഹു ഇസ്തിലാഹുൻ ഗൈറു മഷ്ഹൂർ, മഷ്ഹൂർ അല്ലാത്ത ഒരു ഇസ്തിലാഹാണത്. അതുകൊണ്ട് തന്നെ ആദ്യ കാലഘട്ടത്തിൽ ഈ രീതികളിലൊന്നും സ്വീകരിച്ച് വരാത്ത കാലഘട്ടത്തിലെ പണ്ഡിതന്മാരുടെ ആ പ്രയോഗങ്ങൾ, അവരുടെ കാലഘട്ടത്തിൽ അത് പൂർണ്ണമായും ശരിയായിരുന്നെങ്കിലും ഇന്ന് അതിൻ്റെ ഉസൂലുൽ ഹദീസിൻ്റെ വികാസവും അതിൻ്റെ ഇസ്തിലാഹിയായ പദങ്ങളുടെ അർത്ഥ വ്യാപ്തിയുമെല്ലാം വ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ആ പണ്ട് നടത്തിയ ആ ഒരു ഇസ്തിലാഹിയായ പ്രയോഗത്തിന് ഇന്ന് പ്രസക്തിയില്ല. നേരെ മറിച്ച് മഷൂറായ അഭിപ്രായം മഖ്തൂഉ് എന്നുള്ളത് മുൻഖത്ഇ എന്നുള്ളതും രണ്ടും രണ്ട് ഇസ്തിലാഹിയായ പ്രയോഗങ്ങളാണ് എന്നർത്ഥം. ഇനി ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഈ പ്രയോഗം അഥവാ മഖ്തൂഉ് എന്നുള്ള പ്രയോഗം മുൻഖത്ഇ നടത്തുമ്പോൾ ഈ ഇസ്തിലാഹിയായ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളുടെ കൺസെപ്റ്റുകളൊന്നും അന്ന് നിലവിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. വഖദ് യതഅസറു ലിശാഫിഈ ബിഅന്നഹു ഖാല ദാലിക ഖബ്ല ഇസ്തിഖ്റാർ ഇസ്തിലാഹ്. ഇസ്തിലാഹുൽ ഹദീസിന്റെ നിയമങ്ങളും ഇസ്തിലാഹുവിന്റെ പ്രയോഗങ്ങളുമൊക്കെ നിലവിൽ വരുന്നതിന്റെ മുമ്പാണ് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഇത് പറഞ്ഞിട്ടുള്ളത്. ഇമാം തബറാനി റഹ്മത്തുള്ളാഹി അലൈഹി അത് വിശദീകരിച്ചത് മുസ്തലഹിന്റെ ഭാഷയിൽ അത് രണ്ടും ജായിസാണ് എന്ന് കാണിക്കാനാണ്. പക്ഷേ സൂക്ഷ്മമായ പ്രായം രണ്ടും രണ്ടു തന്നെയാണ് എന്നുള്ളതാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം വിശദീകരിച്ചിട്ടുള്ളത്. മഖ്തൂഉകളും അതുപോലെ തന്നെ മൗഖൂഫുകളുമൊക്കെ ധാരാളമായി കാണപ്പെടുന്ന ഗ്രന്ഥങ്ങളാണ്. മുസന്നഫ് ഇബ്നു നബി ശൈബ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അൽ മുസന്നഫ്, ഇമാം അബ്ദുർ റസാഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ മുസന്നഫ്, അതേപോലെ ഇബ്നു ജരീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെയും ഇബ്നു അബി ഹാത്തിമിൻ്റെയും ഇബ്നു മുന്ദറിൻ്റെയും ഒക്കെ തഫാസീറുകൾ, ഇതിലൊക്കെ നമുക്ക് മഖ്തൂഉകളായ ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. കാരണം ഇവരൊക്കെ തന്നെയും ആ മഖ്തൂഉകൾ ധാരാളമായി കൊണ്ട് ഉദ്ധരിച്ച് തങ്ങൾ തഫ്സീർ ചെയ്യാൻ പോകുന്ന, ഉദ്ധരിക്കാൻ പോകുന്ന ആയത്തുകളുടെ, ഹദീസുകളുടെയുമൊക്കെ അർത്ഥവ്യാപ്തിയെക്കുറിച്ച് മനസ്സിലാക്കുവാനും അതിൻ്റെ നാനാ തുറകളിലേക്കുള്ള ഒരു വിജ്ഞാനം കരസ്ഥമാക്കുവാനും ഈ ഇത്തരം ഹദീസുകളൊക്കെ അവർ റിവായത്തൻ എഴുതി വച്ചിരുന്നു. ഹുജ്ജത്തൻ ഒരിക്കലും ഒരുപക്ഷെ അവർ തെളിവെടുത്തിട്ടുണ്ടാവുകയില്ല. ഏതായിരുന്നാലും മഖ്തൂഉ് എന്നുള്ളത് ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ എന്താണ് അതിൻ്റെ വിവക്ഷ എന്നുള്ളതാണ് ഇത്രയും നേരം നമ്മൾ മനസ്സിലാക്കിയത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ കൂടുതൽ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: നാം ഇതുവരെ കേട്ടത് അൽ ഉസൂൽ അബ്ദുൽ മാലിക് സലഫിയാണ് അവതരിപ്പിച്ചത്.
2: ഇനി നമുക്ക് ഒരു ഇടവേള കഴിഞ്ഞ് തിരിച്ചു വരാം.
3: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം, അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസം മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത കാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ രണ്ട് ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ. വിസ്ഡം സ്പോട്ട്ലൈറ്റ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഇടവേളയ്ക്ക് ശേഷം വീണ്ടും റേഡിയോ വൈബ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. റേഡിയോ വൈബ്സിൻ്റെ ഈ സമയത്ത് നാം പോകുന്നത് കുടുംബജീവിതത്തിൻ്റെയും ഇഹലോക ജീവിതത്തിലെ സ്വർഗമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന കുടുംബജീവിതത്തിൻ്റെ ജീവിതയാത്രയിൽ തടസ്സമാകുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരമായി നാം നിർദ്ദേശിക്കുന്ന പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സ്നേഹക്കൂടിലേക്ക്.
1: സ്നേഹക്കൂടിൽ നമ്മോടൊപ്പം ചേരുന്നത് താജുദ്ദീൻ സൊലാഹി, ഹാരിസ് ബിൻ സലീം.
0: കൂട്ടുകുടുംബം, കരുത്തും കണ്ണീരും എന്ന വിഷയത്തിലാണ് ഇന്നത്തെ സ്നേഹക്കൂട്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. പീസ് റേഡിയോ സിഇഒ ആദരണീയനായ ഹാരിസ് ബിൻ സലീം അവരുടെ കൂടെ സ്നേഹക്കൂടിൻ്റെ ഒരു പുതിയ എപ്പിസോഡിൽ നമ്മളെല്ലാവരും ഒന്നിക്കുകയാണ്. അള്ളാഹു ഈ ഒരു ദൗത്യത്തിന് കൂടുതൽ കരുത്തും മനോഹാരിതയും പ്രതിഫലനങ്ങളും നാളെ പരലോകത്ത് പൂർണ്ണമായ പ്രതിഫലവും പ്രദാനം ചെയ്യട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഒന്നിച്ച് അത് സ്വീകരിക്കണേയെന്ന് അള്ളാഹുവോട് യാചിക്കാം. സ്നേഹക്കൂടെ ഇന്ന് ചർച്ച ചെയ്യുന്നത് കൂട്ടുകുടുംബം, കരുത്തും കണ്ണീരും എന്ന മേഖലയിൽ നിന്നുകൊണ്ടുള്ള വളരെ ഗൗരവപൂർവമായ ചില ചിന്തകളാണ്. നമുക്കെല്ലാവർക്കും അറിയുന്നതുപോലെ മനുഷ്യ ചരിത്രത്തിൻ്റെ പഴക്കം കുടുംബ സംവിധാനത്തിനുണ്ട്. കുടുംബത്തെയും ഒരു കുടുംബത്തിലധിഷ്ഠിതമായ ജീവിത ചട്ടക്കൂടിനെയും തകർത്തെറിയാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ലോകത്ത് വളരെ വ്യവസ്ഥാപിതമായി നടന്നിട്ടുണ്ട്. സ്വവർഗാനുരാഗത്തിൽ അധിഷ്ഠിതമായ വൈവാഹിക സംരംഭങ്ങൾ, പാറി നടക്കും പറവകളൊന്നും വേളി കഴിക്കാറില്ലെന്ന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചില പുതിയ കാലത്തിൻ്റേത് എന്ന പേരിൽ അവതരിപ്പിക്കപ്പെടുന്ന കുത്തഴിഞ്ഞ ലൈംഗികത തുടങ്ങി നിരവധി ഘടകങ്ങളിലൂടെ കുടുംബ സംവിധാനം തകർക്കാനുള്ള ബോധപൂർവമായ അജണ്ടകൾ ലോകത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതെല്ലാം അതിജീവിച്ചുകൊണ്ട് തീർച്ചയായും കുടുംബം എന്നൊരു യാഥാർത്ഥ്യം നമുക്കിടയിൽ വളരെ ശക്തമായി നിലനിൽക്കുകയാണ്. രണ്ട് തരത്തിലുള്ള കുടുംബ സംവിധാനങ്ങളാണുള്ളത്. ഒന്ന് അണുകുടുംബം എന്ന ഒരു രീതി, അഥവാ ഒരു വ്യക്തി, അയാളുടെ ഭാര്യ, അയാളുടെ മക്കൾ, അവരുടെ ലോകം എന്ന ഒരു ഫ്ലാറ്റ് റൂം സംസ്കാരത്തിൻ്റെയും ഇന്ന് നാട്ടിൻപുറങ്ങളിൽ പോലും എത്തിപ്പെട്ടിട്ടുള്ള ഒരു വളരെ ഇടുങ്ങിയ മാനസികാവസ്ഥയുടെയും ഉപോൽപ്പന്നം. രണ്ടാമത്തത് നമ്മുടെ ഒരു പഴയ കാലഘട്ടത്തിൻ്റെ പ്രതാപമായി പരിഗണിക്കപ്പെട്ടിരുന്ന ഒരു വലിയ സംരംഭം, നിരവധി മക്കൾ, കുറേ പേരക്കുട്ടികൾ, വലിയ ബഹളങ്ങൾ, ഒരുപാട് കണ്ണീരിൻ്റെയും ഒരുപാട് കരുത്തിൻ്റെയും മധ്യത്തിലൂടെ നടന്നു പോകുന്ന കൂട്ടുകുടുംബ സംവിധാനം. നമ്മളിവിടെ ഇന്ന് ചർച്ചക്കെടുക്കുന്നത് ഈ കൂട്ടുകുടുംബം സംവിധാനത്തിൻ്റെ കരുത്തും അതിലെ വേദനകളും കണ്ണീരുകളും ഒക്കെയാണ്. ഇസ്ലാമികമായി ഈ ഒരു വിഷയത്തെ നമ്മൾ സമീപിക്കുന്നു. ആരിസ് മൗലവിയോട് ആദ്യം നമ്മൾ ചോദിക്കുന്നത് വേണ്ടത് ഏതാണ്, അണുകുടുംബ സംവിധാനങ്ങളാണോ, അതല്ല എല്ലാവരും ഒരു വാപ്പയുടെ എല്ലാ മക്കളും ഒന്നിച്ചൊരു വീട്ടിൽ അവിടുത്തെ എല്ലാ പരിമിതികളെയും മനസ്സുകൊണ്ട് സമ്മതിച്ച് ജീവിക്കുന്ന ഒരു ചുറ്റുപാടാണോ, ഇതിലേതാണ് വേണ്ടത് എന്ന ഒരു ചോദ്യത്തോടുകൂടെ ഇന്നത്തെ ചർച്ചയ്ക്ക് സമാരംഭമാകുന്നു. ആരിസ് മൗലവിയുടെ ശബ്ദത്തിലേക്ക്.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഈ കൂട്ടുകുടുംബം എന്നുള്ളത് സ്വാഭാവികമായി ഉണ്ടായിത്തീരുന്നൊരു സംഗതിയാണ്. പഴയ കാലങ്ങളിലൊക്കെ എട്ട് മക്കൾ അല്ലെങ്കിൽ 9 മക്കളൊക്കെ ഉള്ള വലിയ വലിയ കുടുംബങ്ങളിൽ ഓരോരുത്തരുടെയും വിവാഹം കഴിഞ്ഞ് വരുമ്പോൾ അവിടെ ഭാര്യമാരാ വീട്ടിലേക്ക് വരും. അപ്പോൾ സ്വാഭാവികമായി 2, 3, 4 മരുമക്കളും അവിടെ മക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ടുള്ള ഒരു വിശാലമായ കുടുംബം, അതങ്ങനെയാണ് പഴയ കാലങ്ങളിൽ രൂപപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നും നമ്മളങ്ങനെ ഇല്ല എന്ന് പറയുന്നില്ല. സ്വാഭാവികമായും അങ്ങനെ ജ്യേഷ്ഠന്മാരും അനുജന്മാരും അവിടെ ഭാര്യമാരൊക്കെ ആയിട്ട് ഒന്നിച്ച് ജീവിക്കുന്ന വീടുകളും കുടുംബങ്ങളുണ്ട്. അതിൻ്റെ ധാരാളം ഗുണങ്ങളുണ്ട്. ഒന്ന് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ നല്ലൊരു പരിചയം ഈ മരുമക്കൾക്കും മക്കൾക്കും എല്ലാവർക്കും ആ ഒന്നിച്ച് ചേരുമ്പോൾ ജീവിതത്തിൻ്റെ വിവിധ പരിചയങ്ങളും അനുഭവങ്ങളും അവർക്ക് കിട്ടാൻ അതെന്ത് ചെയ്യും, വളരെയധികം സഹായകമാകുന്ന കാര്യമാണ്. മാത്രമല്ല ഇന്ന് പലപ്പോഴും ജ്യേഷ്ഠാനുജന്മാരുടെ മക്കൾ തമ്മിലൊരു പരിചയമോ ബന്ധമോ അറിവോ ഒന്നുമില്ല. എന്നാൽ അങ്ങനെ കൂട്ടുകുടുംബങ്ങളായി ജീവിക്കുമ്പോൾ സ്വന്തം ജ്യേഷ്ഠാനുജന്മാരെ പോലെയുള്ള ബന്ധങ്ങളും കാര്യങ്ങളും ഉണ്ടായിത്തീരുവാൻ സഹായകമായിത്തീരും. പക്ഷെ നമ്മൾ ഇസ്ലാമികമായി ചിന്തിക്കുമ്പോൾ ബന്ധങ്ങളും സ്നേഹങ്ങളൊക്കെ നിലനിർത്തണമെന്നുള്ളത് ശരിയാണ്. പക്ഷേ മിക്കവാറും നമുക്കറിയാം ഈ ജ്യേഷ്ഠാനുജന്മാരും അവരുടെ ഭാര്യമാരെന്നൊക്കെ പറഞ്ഞാൽ അവരൊക്കെ അന്യരാണ്. ഒരു വീട്ടിലും ഒരു കുടുംബത്തിലും താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറേ പരിമിതികളും കുറേ പ്രയാസങ്ങളും അതിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ ബന്ധങ്ങളും അതേപോലെ തന്നെ പരസ്പരമുള്ള സ്നേഹങ്ങളും പരിചയങ്ങളും ഒന്നും നഷ്ടപ്പെടാത്ത രൂപത്തിൽ എന്താണ് ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതല്ലാതെ ഒരു സ്ഥലത്ത് തന്നെ എല്ലാവരും ഉണ്ടാവണം എന്ന് വാശി പിടിക്കുന്നതിലേറെ നമ്മുടെ ബന്ധങ്ങളെയും കാര്യങ്ങളെയും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതിലേറ്റവും ഗുണകരമായ ഒരു കാര്യം. എന്നാൽ ഈ കുടുംബത്തിൽ ഒന്നിച്ച് സഹകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന പരസ്പരമുള്ള ചില വിഷമങ്ങളും കാര്യങ്ങളും കൊണ്ട് പൂർണ്ണമായും വാപ്പയെയും ഉമ്മയെയും സഹോദരങ്ങളെയൊക്കെ ഇട്ടെറിഞ്ഞ് നമ്മുടെ സ്വന്തം ചില താല്പര്യങ്ങളും കാര്യലാഭങ്ങളും സന്തോഷങ്ങളും നോക്കി കുടുംബങ്ങളിൽ നിന്ന് അകന്ന് വേറിട്ട് പോവുക, അങ്ങനെ പൂർണ്ണമായും നമ്മൾ ആ ബന്ധങ്ങൾ വിച്ഛേദിച്ച് പോവുക എന്നത് എന്തായിരുന്നാലും പ്രോത്സാഹിപ്പിക്കപ്പെടാത്ത കാര്യമാണ്. അപ്പോൾ നമ്മളൊരു കുടുംബമായി തീരുമ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ സന്തോഷവും സ്വകാര്യതയും അതേപോലെ തന്നെ അതിൻ്റെ മതപരമായ അവസ്ഥയും എല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. അപ്പോൾ ഒരേ വീട്ടിൽ പല കുടുംബങ്ങൾ താമസിക്കുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലും നിവൃത്തിയില്ലായ്മയിലുമാണ്. അപ്പോൾ പൂർണ്ണമായും അതിനോട് സഹകരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. എന്നാൽ സ്വന്തമായി മാറി താമസിക്കുവാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും വരുമ്പോൾ നമ്മുടെ കുടുംബ സന്തോഷത്തിനും സ്വകാര്യതയ്ക്കും ഒക്കെ അതാണ് നല്ലത്. അപ്പം അങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ അതിനുവേണ്ടി തയ്യാറാകുന്നതിന് ഇസ്ലാമികമായൊരു കുഴപ്പമില്ല. ഒരു വിവാഹം കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും ആരാണ്? അവരൊരു പുതിയ കുടുംബമാണ്. ആ ഒരു പുതിയ കുടുംബം അവരുടെ സ്വകാര്യതകളും അവരുടെ സന്തോഷങ്ങളുമായി മുന്നോട്ട് പോകുന്നതിന് യാതൊരുവിധ തടസ്സവുമില്ല. അപ്പോൾ നമ്മളൊരു കുടുംബത്തിൽ ഒന്നിച്ച് താമസിക്കുമ്പോൾ ആ ബന്ധങ്ങളെ കാത്തു സൂക്ഷിച്ച് നമ്മൾ പോകണം. അവിടെ നമ്മുടെ ദീനിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ച് മുന്നോട്ട് പോകണം. പക്ഷെ സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും സ്വകാര്യമായ ഒരു കുടുംബമായി വേർതിരിയുക എന്നുള്ളതിന് യാതൊരു പ്രയാസവുമില്ല.
2: കൂട്ടുകുടുംബം കരുത്തും കണ്ണീരും എന്ന ഈ എപ്പിസോഡിൽ നമ്മൾ ഉന്നയിച്ച ആദ്യത്തെ വിഷയം ഇവിടെ വളരെ നല്ല രീതിയിൽ ഭംഗിയായി മറുപടി നൽകപ്പെട്ടിരിക്കുകയാണ്. നമ്മളൊക്കെ ഈ ഒരു ഉത്തരത്തിൽ നിന്ന് മനസ്സിലാക്കുന്നതിൻ്റെ ഒരു ചുരുക്കം ഇവിടെ ഉന്നയിച്ചുകൊണ്ട് ഞാൻ അടുത്തൊരു മേഖലയിലേക്ക് പോകാം. ഒരു കൂട്ടുകുടുംബ സംവിധാനം എന്നത് അനിവാര്യമായി നിലനിൽക്കേണ്ടതാണ്. പക്ഷേ അത് എല്ലാവരും ഒറ്റ വീട്ടിൽ തന്നെ താമസിച്ച് എല്ലാവരും ഒറ്റ പിന്നെ വീടിൻ്റെ ഡൈനിങ് ഹാളും അടുക്കളയും അതുപോലെ തന്നെ ബെഡ്റൂമുകളും മാത്രം ഉപയോഗിച്ച് അങ്ങനെ നിലനിർത്തിക്കൊണ്ടുപോകേണ്ട ഒന്നല്ല. ഓരോ വീട്ടിൽ നിന്നും ഓരോരുത്തരുടെയും മക്കളും പേരമക്കളും ഒക്കെ വളർന്നു വരുന്ന പശ്ചാത്തലത്തിനനുസരിച്ച് അവർ കൂടുമാറ്റങ്ങൾ വീടുമാറ്റങ്ങൾ ഉണ്ടാകേണ്ടതാണ്. അത് പരസ്പരം അറിഞ്ഞുകൊണ്ടും അടുത്തുകൊണ്ടുമാണ് ചെയ്യേണ്ടത്. വീട്ടിൽ കുറേ കലാപങ്ങളും കലഹങ്ങളും ഉണ്ടാക്കി അതിൻ്റെ പശ്ചാത്തലത്തിൽ വീട് വിട്ടുപോവുക എന്നതിനു പകരം പരസ്പരം ഓരോരുത്തരെയും ഒരു ഘട്ടമാകുമ്പോൾ എല്ലാവരും പരസ്പരം അറിഞ്ഞും മനസ്സിലാക്കിയും അവർക്ക് സ്വസ്ഥമായി ഒരിടത്തിലേക്ക് മാറാനുള്ള സാമ്പത്തികവും മാനസികവും പ്രാർത്ഥന കൊണ്ടുമൊക്കെയുള്ള പിന്തുണകൾ നൽകി അവരെ അവിടെ സെറ്റിലാക്കുക എന്ന രീതിയാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത്. അതിന് കുറേ ഇസ്ലാമികമായ തലങ്ങളുണ്ട്. ആ കുടുംബത്തിൻ്റെ സ്വാതന്ത്ര്യങ്ങൾ, ആ കുടുംബത്തിൻ്റെ മതപരമായ അവരുടെ സ്ത്രീകളുടെ പ്രൈവസി തുടങ്ങി നിരവധി വിഷയങ്ങളുണ്ട്. അത് നമുക്കിവിടെ വ്യക്തമായിരിക്കുകയാണ്. അതേസമയത്ത് ഒരു വ്യക്തി ആ വീട് വിട്ട് മറ്റൊരു വീട്ടിലേക്ക് പോകുന്നതോടുകൂടെ ആ വീടുമായുള്ള എല്ലാം വെട്ടി മുറിച്ചൊഴിവാക്കുന്ന ഒരു രീതി ഒരിക്കലും ഉണ്ടായിക്കൂടാ എന്നിവിടെ ഹാരിസ് മൗലയുടെ വരികൾക്കിടയിൽ നിന്ന് നമുക്ക് മനസ്സിലായിരിക്കുന്നു. ഞാനൊരു ഉദാഹരണം കൂടി പറയുകയാണെങ്കിൽ, വാപ്പാക്ക് എല്ലാ മാസവും ഒരു എമൗണ്ട് കൊടുത്തിരുന്ന ഒരാൾ അതോടുകൂടെ പൂർണ്ണമായും എല്ലാം മുറിച്ചൊഴിവാക്കി പോകുന്ന ഒരു രീതി, അതല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാതെ വീട്ടിലേക്ക് പിന്നെ ഒരിക്കലും തിരിച്ചു വരാതെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും അങ്ങോട്ട് കയറാതെ ഒരിക്കൽ പോലും അവിടെ വന്ന് വീണ്ടും വന്ന് ഉറങ്ങാതെ ആ അങ്ങനെ അല്ലാത്ത രീതിയിലുള്ള ഒരു ക്രമീകരണം ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. എന്നാൽ ഇവിടെ ചില കേസുകൾ വെച്ച് തന്നെ നമ്മൾ ഈ വിഷയത്തെ പഠിക്കുകയാണ്. ചില സുഹൃത്തുക്കളുണ്ട്, അവരുടെ കയ്യിൽ ക്യാഷ് ഉണ്ട്, ശ്രമിച്ചാൽ അവർക്കൊരു വീടുണ്ടാക്കാം, ഒരുപക്ഷെ ഭൂമിയുമുണ്ട്. ചിലപ്പോൾ വാപ്പാൻ്റെ അടുത്ത് തന്നെ ഭൂമി ഉണ്ടാകും, അല്ലെങ്കിൽ ഉമ്മാൻ്റെ ഓഹരിയിൽ ഭൂമി ഉണ്ടാകും. ഇതെല്ലാം ഉണ്ടെങ്കിലും അവർക്കൊരു വീട് വെക്കാനുള്ള പെർമിഷൻ പലപ്പോഴും കിട്ടാറില്ല. രക്ഷിതാക്കൾ പെർമിഷൻ കൊടുക്കില്ല. അവർ ഈ മക്കളെ ഇവരുടെ ചിറകിൻ്റെ താഴെ തന്നെ ഈ വീട്ടിൽ തന്നെ നിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയാണ് പലപ്പോഴും സ്വീകരിച്ചു വരുന്നത്. ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന സുഹൃത്തുക്കൾ അനുഭവിക്കുന്നത് അങ്ങേയറ്റത്തെ മനസ്സംഘർഷങ്ങളാണ്. അവരുടെ ഭാര്യമാർ, അവരുടെ സാഹചര്യങ്ങൾ, അവരുടെ മക്കൾ, അവരുടെ ഭാവി, അതോ അങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സ്, അങ്ങനത്തെ ഒരുപാട് ഘടകങ്ങൾ അവരിങ്ങനെ അതിൽ വിങ്ങുന്നുണ്ട്. അതേസമയത്ത് ഈ പാരൻസ് മാതാപിതാക്കൾ അവർ പെർമിഷനും കൊടുക്കുന്നില്ല. ഇവിടെ ഈ വീട് കയറ്റിപ്പോകേണ്ട മക്കളെ നമ്മൾ എന്തുപദേശിക്കണം? അപ്പുറത്ത് അനുവാദം കൊടുത്ത് ആശീർവദിച്ച് വിടേണ്ട മാതാപിതാക്കളെ നമ്മൾ എന്തുപദേശിക്കണം? ആ ഒരു ചിന്തക്കായിരിക്കണം ഇനി നമ്മുടെ പ്രതികരണങ്ങൾ വരുന്നത്.
3: ഇത് വളരെ ഗൗരവപരമായിട്ടൊരു കാര്യമാണ്. അതായത്, ഒന്നിച്ച് മാതാപിതാക്കളോടൊപ്പം ജീവിക്കുമ്പോൾ അവർ സ്വതന്ത്രമായി ഭാര്യനെയും കുട്ടികളെയും കൂട്ടി അവിടെ നിന്ന് വേറെ ഫ്ലാറ്റിലേക്കോ അല്ലെങ്കിൽ വേറെ വീട്ടിലേക്കോ മാറുക എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾക്ക് വലിയ ആശങ്കയാണ്. കാരണം നമ്മളുമായുള്ള എല്ലാ ബന്ധവും കൈവിട്ട് അവർ വേറെ പോവുകയാണോ, ഇനി നമുക്ക് സഹകരണങ്ങളും സ്നേഹങ്ങളും പരിചരണങ്ങളും ഒന്നും കിട്ടാതെ പോകുമോ എന്ന് ആശങ്കപ്പെടുന്നവരുണ്ട്. അല്ലെങ്കിൽ പേരമക്കളെയൊക്കെ വേർപിരിയാൻ പ്രയാസത്വം കൊണ്ട് അവരെ വേറിട്ട് പോകാൻ അനുവദിക്കാത്ത ആളുകളൊക്കെയുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവർ ചിന്തിക്കേണ്ടത് നമ്മുടെ മക്കൾ വളരണം എന്നാണ്. ഒരു കുട്ടി എപ്പോഴും മറന്നു കിടക്കണം എന്ന് ഏതെങ്കിലും മാതാപിതാക്കൾ ആഗ്രഹിക്കോ? അവൻ എഴുന്നേറ്റ് നടക്കണം, അവൻ ഓടണം, അവൻ ചാടണം, അവന് സ്വന്തമായി സമ്പാദിക്കണം, അവന് സ്വന്തമായി ജോലി നേടണം, അവന് സ്വന്തമായി വീടുണ്ടാവണം, അവന് സ്വന്തമായി കുട്ടികളും കുടുംബവും ഉണ്ടാവണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് വളർച്ചയ്ക്ക് നമ്മൾ അനുകൂലമായി നിൽക്കണം. അവർ ജോലി സ്വീകരിക്കട്ടെ, അവർ വേറെ താമസിക്കട്ടെ, അവർ വീട് വെക്കട്ടെ, അതുകൊണ്ടൊന്നും ഒന്നും സംഭവിക്കില്ല. നമ്മൾ അവരുമായുള്ള ആ ഒരു പ്രോത്സാഹനങ്ങൾ നൽകി അവർക്ക് വീട് വെച്ചു കൊടുക്കുന്നത് നമ്മളാണ്, അവരെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നത് നമ്മളാണ്, അവർക്ക് എന്തെല്ലാം സന്തോഷം സ്വന്തമായുണ്ടോ അതൊക്കെ നിർവഹിച്ചു കൊടുക്കാൻ കൂടെ നിൽക്കുന്ന നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ നമ്മളെ കൈയൊഴിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. എന്നാൽ നമ്മളിതിനൊക്കെ തടസ്സം നിൽക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മളിപ്പോൾ ഒരു വീടിന് തടസ്സം നിൽക്കുമ്പോൾ, ഒരു സ്വതന്ത്രമായൊരു വിവാഹത്തിന് തടസ്സം നിൽക്കുമ്പോൾ, ഒരു ജോലിക്ക് തടസ്സം നിൽക്കുമ്പോൾ, അതൊക്കെ ജീവിതത്തിലെ അനിവാര്യ കാര്യങ്ങളാകുന്നത് കൊണ്ട് ആ തടസ്സങ്ങളെ പൊട്ടിച്ച് അവർ മുന്നോട്ട് പോകേണ്ടി വരും. അവിടെയാണ് പ്രശ്നങ്ങൾ വരിക. വാപ്പനെയും പിന്നെയും ധിക്കരിച്ച് വീടുണ്ടാക്കേണ്ടി വരുമ്പോഴാണ് പ്രശ്നങ്ങൾ വരിക. അതുകൊണ്ട് ഓരോ സമയത്തും തങ്ങളെ മക്കളെ വളരാനും സ്വതന്ത്രരാവാനും സ്വന്തമായി ജീവിക്കാനും അവർ ആഗ്രഹിക്കുമ്പോൾ, എനിക്ക് മരിക്കുന്നതിന് മുമ്പ് എൻ്റെ കുട്ടികളൊക്കെ അവനും അവന് വീടായി, ഇവൾക്ക് വീടായി, അവർ സ്വതന്ത്രമായി, അവന് ജോലിയായി, അപ്പോഴല്ലേ നമുക്ക് സ്വാതന്ത്ര്യത്തോടെയും സന്തോഷത്തോടു കൂടെയും ഈ ലോകത്തു നിന്ന് പോകാൻ കഴിയുക. അപ്പോൾ ആ വളർച്ചയ്ക്ക് മാതാപിതാക്കൾ പൂർണ്ണമായും കൂട്ടു നിൽക്കണം. അതിൽ ആശങ്കപ്പെടേണ്ട ഒരു പ്രശ്നമേ ഇല്ല. അവരുടെ കാര്യങ്ങൾക്കും വളർച്ചയ്ക്കും നമ്മൾ കൂടെ നിന്നാൽ ആ കൂടെ നിൽക്കുന്നവർ എന്നും കൂടെ ഉണ്ടാവും. തടസ്സം നിൽക്കുമ്പോൾ മാത്രമേ നമ്മൾ പുറത്തു പോകുന്ന അവസ്ഥ ഉണ്ടാവുള്ളൂ. പിന്നെ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ പെടുന്ന ആളുകൾ ചിന്തിക്കേണ്ടത് ഈ മാതാപിതാക്കളുടെ തീരുമാനങ്ങൾക്കും അവരുടെ താല്പര്യങ്ങൾക്കും എതിര് നിൽക്കുക എന്നുള്ളത് മക്കൾക്ക് തീരെ കഴിയാത്ത ഒന്നാണ്. ഒന്നിപ്പോൾ ഇസ്ലാമിൽ മാതാപിതാക്കളുടെ പ്രാധാന്യം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഉമ്മയുടെ മുഖത്തോ വാപ്പയുടെ മുഖത്തോ ഒരു അസംതൃപ്തിയോ വിസമ്മതമോ കാണുമ്പോൾ അത് വല്ലാത്ത മനോവേദന ഉണ്ടാക്കും. മാത്രമല്ല അങ്ങനെയൊക്കെ നമ്മൾ പോയി താമസിച്ചാൽ തന്നെ ആ താമസത്തിനൊന്നും ഒരു സമാധാനവും ഒരു സുഖവും നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് തെറ്റല്ലാത്ത കാര്യങ്ങൾ, അതായത് മതപരമായി തെറ്റല്ലാത്ത കാര്യങ്ങൾ, പ്രായപൂർത്തിയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനും തെറ്റല്ലാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കുവാനുമൊക്കെ അവകാശവും അധികാരവുമുണ്ട്. പക്ഷെ മാതാപിതാക്കൾ നമ്മൾ പരിഗണിക്കണം. അപ്പോൾ എന്തെങ്കിലും നിലക്ക്, സാധാരണഗതിയിൽ നമ്മൾ പറയാറുള്ളത് നമ്മളിപ്പോൾ ഒരു സമ്പത്ത്, നമ്മുടെയൊക്കെ വരുമാനമുണ്ടെങ്കിൽ നമ്മളൊരു 10 സെന്റ് സ്ഥലം വാങ്ങുന്നതിനോ, എനിക്ക് കുറച്ച് പണമുണ്ട്, പൈസ ഉണ്ട്, അപ്പോൾ ഞാൻ അവിടെ ഒരു 10 സെന്റ് സ്ഥലം കാണേണ്ട, എപ്പോഴെങ്കിലുമൊക്കെ സൗകര്യം കിട്ടുമ്പോൾ കുറച്ച് കഴിഞ്ഞ് വിൽക്കുമ്പോൾ നല്ലൊരു വിലക്ക് വിൽക്കാൻ പറ്റും എന്നെന്തെങ്കിലും പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാം, ഒരു 10 സെന്റ് സ്ഥലം വാങ്ങുന്നു. യാതൊരു പ്രയാസമല്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണെന്ത്, നമുക്കിപ്പോൾ എന്താണ് എല്ലാവർക്കും വീട് ആവശ്യമാണ്, അപ്പോൾ നമ്മൾ അവിടെ ഒരു ചെറിയ ഫ്ലാറ്റ് പോലെ ഒരു ചെറിയ വീട് ഉണ്ടാക്കിയിട്ടാൽ സ്വാഭാവികമായി നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ തന്നെ താമസിക്കുകയാണെങ്കിലും വാടക കൊടുക്കാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക, അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും തടസ്സം നിൽക്കാൻ പറ്റില്ല. ഒരു സാമ്പിൾ പറയുന്നുള്ളൂ. അപ്പോൾ ആ നിലക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും നിലക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോവുക. മാതാപിതാക്കളെ പിണക്കാതെ അവർക്ക് പ്രയാസമുണ്ടാക്കാതെ നമ്മൾ മുന്നോട്ട് പോവുക. പക്ഷേ സ്വാഭാവികമായും ആദ്യം തന്നെ നമ്മൾ അവരൊരു വീട് വെച്ച് പോകാൻ തടസ്സമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ പിന്നെ അതിനുള്ള ശ്രമങ്ങൾ നടത്തിയത് പരാജയപ്പെടുമ്പോൾ നമ്മൾ വേറെ വഴി സ്വീകരിക്കുമ്പോൾ അവർക്കത് മനസ്സിലാവും. നമ്മളതിനെക്കുറിച്ചൊരു ബോധത്തോടുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ബുദ്ധിപരമായി നമ്മുടെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ നമുക്ക് എന്ത് ചെയ്യും, കഴിയും. ഏതെങ്കിലും ഒരു വഴി അതിനെ വീട് തുറക്കും. കാരണം ഈ ഒരു മാതാപിതാക്കളുടെ നമുക്കതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, തൽക്കാലം അത് തടസ്സപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഭാവിയിൽ ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുമ്പോൾ നമുക്കതിനെ പറ്റിക്കോളണമെന്നില്ല. അതുകൊണ്ട് മാതാപിതാക്കൾക്ക് വിഷമമുണ്ടാക്കാതെ അവരുടെ അസംതൃപ്തി ഇല്ലാത്ത രൂപത്തിൽ എന്തെങ്കിലും ഒരു വഴിയിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ലക്ഷ്യവും നമ്മുടെ കാര്യവും തെറ്റില്ലാത്ത കാര്യങ്ങളും നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കാം. അതിന് അവരുടെ എല്ലാ പിന്തുണകളും കാര്യങ്ങളും ആവശ്യപ്പെടുക എന്നതാണ് അതിനൊരു പരിഹാരമായിട്ടുള്ളത്.
2: വളരെ പ്രായം ചെന്ന മാതാപിതാക്കൾ ഒരുപക്ഷെ ഈ ഒരു സംഭാഷണം കേൾക്കുന്നുണ്ടെങ്കിൽ ഇത്തരമൊരു ചോദ്യം വരുമ്പോഴേക്ക് തന്നെ നമുക്ക് ഇത് നമുക്കെതിരെയുള്ളൊരു ചോദ്യം എന്നൊരു ഫീൽ യഥാർത്ഥത്തിൽ വരേണ്ടതില്ല. ഒരുപാട് വിഷമം അനുഭവിക്കുന്ന കുറേയധികം സുഹൃത്തുക്കൾ നിരന്തരം നമ്മളുമായൊക്കെ ഫോണിലും അല്ലാതെയുമൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഒരു കാരണം കൊണ്ടാണ് ഇങ്ങനത്തെ ചില ചോദ്യങ്ങൾ സ്നേഹക്കൂട് ഉന്നയിക്കുന്നതും അതിന് ഇവിടെ ആരിസ് മൗലവി അതിന് ഉത്തരങ്ങൾ പറയുന്നതും ഒക്കെ. അപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, എൻ്റെ കുട്ടികൾക്ക് മകന് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു പുതിയ വീട് വെക്കാൻ ഞാൻ തടസ്സമാണോ, അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരടുത്ത് വിളിക്കുകയും പണ്ട് കുട്ടിക്കൊരു വീട് വേണ്ടേ എന്ന് ചോദിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. രണ്ടു മൂന്ന് രീതിയിലുള്ള രക്ഷിതാക്കളുണ്ടാകും. മക്കൾക്ക് വീട് വെച്ച് അവരുടെ കയ്യിൽ താക്കോൽ കൊടുക്കുന്ന രക്ഷിതാക്കളുണ്ടാകും. ഈ അടുത്ത കാലത്ത് ഒരു വാപ്പയോട് വീട് കൂടൽ എന്നാണെന്ന് ചോദിച്ചപ്പോൾ വീട് കൂടലല്ല താക്കോൽ ദാനാണെന്നാണ് എന്ന് പറഞ്ഞാൽ മകൻ ആ കാര്യം ശ്രദ്ധിക്കുന്നേ ഇല്ല, മകൻ അങ്ങോട്ട് വരുന്നേ ഇല്ല, പരാതിയായിട്ട് പറഞ്ഞതല്ല, അദ്ദേഹം അങ്ങനെ ശ്രദ്ധിക്കുന്ന രക്ഷിതാക്കളുണ്ട്. എന്നാൽ മക്കൾ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, എനിക്കതിൽ പ്രത്യേകിച്ച് തടസ്സമൊന്നുമില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടേതായ ഒരു ഇടപെടലോ കാര്യമൊന്നും അതിലുണ്ടാവില്ല. അങ്ങനെ മതപരമായ ബാധ്യത അവർക്കില്ല. എന്നാൽ ചില രക്ഷിതാക്കൾ മക്കളെ ബോധപൂർവം സമ്മതിക്കാത്ത സാഹചര്യം ഉണ്ടാകും. നിന്റെ ജ്യേഷ്ഠൻ്റെ വീട് നിർമ്മാണം കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പല അല്ലെങ്കിൽ പെങ്ങളത് കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചില ഘടകങ്ങൾ പറഞ്ഞ് തടഞ്ഞു നിർത്തുന്ന സാഹചര്യം ഉണ്ടാകും. അതൊരിക്കലും ഉണ്ടാകരുത് എന്നൊരു മറുപടിയാണ് ഇവിടെ ഉത്തരത്തിൽ വന്നിട്ടുള്ളത്. ഇനി നിങ്ങളുടെ മക്കൾ അവർ ബെഡ്റൂമിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചകളും അവരുടെ സമ്മർദ്ദങ്ങളും പെൺകുട്ടികൾ വളർന്നു വരുന്നതും ഒക്കെ മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങളുണ്ടാക്കുന്ന നിയന്ത്രണങ്ങളെ പൊട്ടിച്ച് അവർ ഒരു വീട് വെക്കും അവസാനം. പക്ഷെ ആ വീട്ടിൽ അവർ സമാധാനമല്ലാതെ കഴിയും, നിങ്ങളുടെ ബന്ധങ്ങളെയൊക്കെ അത് ബാധിക്കും. അപ്പം അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നത് വളരെ ക്ലിയറാണ്. മക്കളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ചർച്ച ചെയ്യാവുന്നവരോട് ചർച്ച ചെയ്ത് പേരൻസിനെ പിണക്കാതെ നല്ലൊരു പ്ലാൻ ഉണ്ടാക്കി, ഇവിടെ ആരുഷ് മോലി ഒരു എക്സാമ്പിളാണ് പറഞ്ഞിട്ടുള്ളത്, അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കി പോകാൻ നിങ്ങളും തയ്യാറാവുക എന്ന നിർദ്ദേശമാണ് ഇവിടെ സ്നേഹക്കൂട് മുന്നോട്ട് വെക്കുന്നത്. നമ്മളിനി മറ്റൊരു മേഖലയിലേക്ക് പോകുന്ന ആരുഷ് മോലി, അത് മറ്റൊന്നുമല്ല, ഒരു വ്യക്തി അയാളൊരു വീടുണ്ടാക്കി, ഉണ്ടാക്കിയ വീട് മൂപ്പര് ഒരു ആയുഷ്കാലം മുഴുവൻ പണം ചെലവാക്കിയിട്ട് ചെറിയ കുട്ടി എന്നുള്ള നിലക്ക് ഇളയ മോൻ എന്നുള്ള നിലക്ക് തറവാട് വീട്ടിൽ നന്നായി ഒരു സ്റ്റെപ്പ് എടുത്ത് വർക്കൊക്കെ പൂർത്തീകരിച്ചു. പക്ഷെ ആ വീട്ടിലുള്ള ജ്യേഷ്ഠൻ വീട് മാറിപ്പോകുന്നേയില്ല. ഒന്നുകിൽ അദ്ദേഹത്തിന് അങ്ങനൊരു ബോധമില്ല, മറ്റൊരു വീട്ടിലേക്ക് മാറണമെന്ന ബോധമല്ല, അല്ലെങ്കിൽ അയാളുടെ കയ്യിൽ അതിനുള്ള പണമില്ല, സാഹചര്യമില്ല. ഇങ്ങനെ പല ഘടകങ്ങൾ കൊണ്ടുവരാം. ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ അവരോട് നമ്മൾ എന്ത് രീതിയിലുള്ള ഒരു ആശ്വാസമാണ് പ്രതികരണമാണ് നൽകേണ്ടത്? ഇവിടെ ഈ ഒരു വിഷയത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഞാനൊരു ഒരു ഉപചോദ്യം കൂടി ചോദിക്കുകയാണ്. കുറച്ച് ഗൗരവമുള്ള വിഷയങ്ങൾ നമുക്കിവിടെ ഇന്ന് ക്ലിയർ ചെയ്യാനുണ്ട്. ഇപ്പോൾ ഞാനൊരു വീടുണ്ടാക്കി, അല്ലെങ്കിൽ തറവാട് വീട് എനിക്കാണ് എന്ന ധാരണയോടുകൂടെ ഞാനൊരു വീടുണ്ടാക്കി, വീടിൻ്റെ ലക്ഷങ്ങൾ മുടക്കി പണിയെല്ലാം കഴിഞ്ഞു. പക്ഷെ എൻ്റെ ജ്യേഷ്ഠൻ ആ വീട്ടിലുണ്ട്, അദ്ദേഹം വീട് മാറിപ്പോകേണ്ട ആളാണ്, അദ്ദേഹം വീട് മാറി പോകുന്നില്ല. വീട്ടിലെ ഒരു അവസ്ഥ വെച്ച് ഇങ്ങനൊരു കൂട്ടുകുടുംബ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത പ്രകൃതങ്ങളാണ് വീട്ടിൽ കല്യാണം കഴിച്ചു വന്ന സ്ത്രീകൾ, അവരെ ഡീൽ ചെയ്യുന്ന ഉമ്മ, ഇവർക്കൊക്കെ. ഇത്തരമൊരു സാഹചര്യത്തിൽ നമുക്ക് ഇങ്ങനെ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് നമുക്ക് എന്ത് മാർഗനിർദ്ദേശമാണ് നൽകാൻ കഴിയുക?
3: എന്താ പറയുക, ഇവിടെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം, നമ്മളൊരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ മതപരമായി നമുക്കൊരു വലിയ ബാധ്യത ഉണ്ട്. ആ ബാധ്യത എന്താണെന്ന് വെച്ചാൽ, നാം വിവാഹം കഴിച്ച പെൺകുട്ടിക്ക് സുരക്ഷിതവും സമാധാനപരവുമായിട്ടുള്ള ഒരു ജീവിതാവസ്ഥ ഉണ്ടാക്കി കൊടുക്കുക എന്ന വളരെ വലിയ ബാധ്യത നമുക്കുണ്ട്. കാരണം അവൾക്ക് അത്തരമൊരു ജീവിത സാഹചര്യം ഉണ്ടാക്കി കൊടുക്കേണ്ട ബാധ്യത അവളുടെ മാതാപിതാക്കൾക്കായിരുന്നു. മാതാപിതാക്കളിൽ നിന്നും അവളെ നമ്മൾ ഏറ്റെടുക്കുന്നതോടുകൂടെ നമ്മൾ ഏത് ജീവിത സാഹചര്യങ്ങളിലാണെങ്കിലും അവൾക്ക് സുരക്ഷിതവും സമാധാനവും സന്തോഷവും ലഭിക്കുന്ന ഒരു ജീവിത സാഹചര്യത്തെ ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ കുടുംബത്തിൻ്റെ ചില പ്രതിസന്ധികൾ, ചില തടസ്സങ്ങൾ, തീർക്കാനാവാത്ത ചില പ്രയാസങ്ങൾ, ഇതുമൂലം എന്താണ്, എത്രയോ വർഷങ്ങൾ കാത്തിരുന്ന് ആ കാത്തിരിപ്പിനൊരു അവസാനമില്ലാത്ത ആളുകളുണ്ട്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഭാര്യയോട് നമുക്കുള്ളൊരു കടമ എന്ന നിലക്ക് നമ്മൾ തീർച്ചയായും അതിനൊരു പരിഹാരം ഉണ്ടാക്കുക തന്നെ വേണം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു കൂട്ടുകുടുംബത്തിൽ എന്ത് ചെയ്യണം, പിന്നെ ജ്യേഷ്ഠൻ മാറി താമസിക്കാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും എന്ത് ചെയ്യാം, ജ്യേഷ്ഠന് വീട് കൊടുക്കുക എന്നുള്ളതൊരു ഔദാര്യമാണ് അവിടെ. അപ്പോൾ നമ്മളതിന് തയ്യാറാവുകയാണ്. എന്ത് ചെയ്യാണ് ഇപ്പം ജ്യേഷ്ഠനിപ്പോൾ എന്ത് ചെയ്യും, നമ്മൾക്ക് എപ്പോഴും പറയാൻ പറ്റും ജ്യേഷ്ഠനാണ് മുതിർന്ന കുട്ടികളുണ്ടാവുക, അവരാണ് കുറേ കാലമായിട്ട് അവിടെ താമസിക്കുന്ന ആളുകൾ. അപ്പം നേരത്തെ ഇപ്പോൾ താത്തയും അതേപോലെ തന്നെ കാക്കയൊക്കെ എത്ര കാലമായി ഇവിടെ നിൽക്കുന്നു, അവർക്കൊരു സ്വാതന്ത്ര്യവും സമാധാനമൊക്കെ വേണ്ടേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, ഈ വീട് അവരെടുത്തോട്ടെ, ഞങ്ങളെവിടെയെങ്കിലും പുറത്തൊരു വാടകക്കോ അല്ലെങ്കിൽ സൗകര്യത്തിനോ നമ്മൾ പോയി മാറി താമസിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക, അവർക്ക് വഴിമാറി കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായും അവർക്കും സമാധാനകരമായ ഒരവസ്ഥ ഉണ്ടാകും, നമുക്കും ഉണ്ടാകും. ഇവിടെ നാം ചിന്തിക്കേണ്ടത് പലപ്പോഴും ഉമ്മയും വാപ്പി എന്ത് വിചാരിക്കും അല്ലെങ്കിൽ പെങ്ങന്മാരെന്ത് വിചാരിക്കും എന്നൊക്കെ ചിന്തിച്ചിട്ട് ഒരു പെണ്ണിനെ ജീവിതകാലം മുഴുവനും കഷ്ടപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് വളരെ വേദന തോന്നിയിട്ടുള്ളൊരു അനുഭവം ഉണ്ടായി. അതായത് ഒരു പെൺകുട്ടി ഇതേപോലെ കൂട്ടുകുടുംബത്തിൽ എന്താണ് 10-23 വർഷമായി, അവരുടെ മൂത്ത മകൾക്ക് 19 വയസ്സായി. അവർ പറയുന്നൊരു വേദന എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ അവരോട് പറഞ്ഞു, എങ്ങനെയാണ് നിങ്ങളിവിടെ ഒരു സ്വകാര്യതയോടുകൂടെ ജീവിക്കുന്നത്? അപ്പോൾ അവർ പറയണം, എന്താ അറിയോ, ഈ 14 വയസ്സും 19 വയസ്സായ കുട്ടികളൊക്കെ അവർ കിടക്കുന്ന അതേ റൂമിലാണ് ഇവർ കിടത്തുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരിയല്ലത്, അപ്പോൾ നിങ്ങൾ മാറ്റിക്കിടത്തണം. അപ്പോൾ അവർ പറയുന്നൊരു കാര്യം തരും. അങ്ങനെ ഞങ്ങൾ പല സന്ദർഭങ്ങളിൽ മാറ്റിക്കിടത്താൻ വേണ്ടി ശ്രമിച്ചു. ഞങ്ങളുടെ വീട് വലിയ വീടാണ്, പക്ഷെ മാറ്റിക്കിടത്താനുള്ളത് പെങ്ങന്മാരുടെ റൂമിലാണ്. അപ്പോൾ അവിടെ കിടക്കുമ്പോൾ ഉമ്മ പറയും, അതായത് അല്ലെങ്കിൽ അമ്മായിമ്മ പറയും, എന്ത് പറയും, ആ റൂം പോയി കേടുവരുത്തണ്ടാന്ന് പറയും. ആ റൂം എന്തിനാണ്? വർഷത്തിലൊരിക്കൽ അവർ വരുമ്പോൾ അവർക്ക് വിരുന്നു പാർക്കാൻ ഒരു വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റൂം മാറ്റിവെച്ചിരിക്കുകയാണ്. ഇവർക്ക് എന്നും ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് മക്കളെ ഒന്ന് മാറ്റിക്കൊടുക്കാൻ പോലും അത് വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ മാതാപിതാക്കൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് 3000 രൂപ വാടക കൊടുത്താൽ ഒരു വീട് കിട്ടും. വാപ്പനി ഉമ്മയും പിണക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ ദുരിതങ്ങൾ സഹിച്ച് ഇത്തരം ആളുകൾ വീട്ടിൽ നിൽക്കുന്നത് എന്ന് മാതാപിതാക്കൾ ഓർക്കണം. അവർ ചിന്തിക്കണം. അവരെ സ്നേഹിച്ചും അള്ളാഹുവിനെ പേടിച്ചും ഈ കുടുംബത്തിൻ്റെ പരിമിതികളിൽ എല്ലാ സ്വകാര്യതകളെയും നഷ്ടപ്പെടുത്തി ജീവിക്കുന്നവരോട് നമ്മൾ അല്പം ദയ കാണിക്കേണ്ടതുണ്ട്, കരുണ കാണിക്കേണ്ടതുണ്ട്. അവിടെ ഉടപ്പറപ്പിലൂടെ നമുക്ക് പറയാനുണ്ട്, അതായത് നിങ്ങളുടെ ഈ ഉമ്മയ്ക്ക് മക്കൾ വേറെയുണ്ട്, പെൺകുട്ടികൾ വേറെയുണ്ട്. അവരെല്ലാവരും ആലോചിക്കണം. നിങ്ങളെല്ലാവരും കൂടെ സംരക്ഷിക്കേണ്ട ഉമ്മയെ രാവും പകലും സംരക്ഷിക്കാനാണ് അന്യ വീട്ടിൽ നിന്ന് വന്നൊരു പെൺകുട്ടി ഇവിടെ ഉറക്കമൊഴിഞ്ഞും കഷ്ടപ്പെട്ടും ജോലിയെടുത്തും വേലയെടുത്തും ജീവിക്കുന്നത്. അത്തരമൊരു പെൺകുട്ടിക്കൊരു വേലക്കാരിക്ക് ചെയ്തു കൊടുക്കുന്ന സ്നേഹമെങ്കിലും ചെയ്തു കൊടുക്കാൻ യഥാർത്ഥത്തിൽ ബാക്കിയുള്ളവർ ബാധ്യസ്ഥരല്ലേ? അതുകൊണ്ട് ഇവരിങ്ങനെ പോയാൽ പറ്റില്ല. ഇവരെത്ര കൊല്ലായി ഇവിടെ കഴിഞ്ഞു കൂടുന്നു. അതുകൊണ്ട് അവർക്കും ഞങ്ങളെപ്പോലേക്കൊരു ജീവിതം വേണം. അതുകൊണ്ട് അവർ സ്വതന്ത്രമാകട്ടെ, അവരുടെ കുട്ടികൾക്ക് പ്രായപൂർത്തിയായി, അവർക്ക് കല്യാണമായി, ഇനി പരിഹാരം വേണ്ടേ എന്ന് ബാക്കിയുള്ളവർ ചോദിക്കണം. ഉമ്മയോട് ഇവർക്ക് ചോദിക്കാൻ പരിമിതികളുണ്ടെങ്കിൽ ഉമ്മയുടെ മറ്റ് മക്കൾക്കത് ചോദിക്കാൻ പരിമിതികളില്ല. അവർക്ക് ആ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കാൻ പറ്റും. ഒരു പക്ഷേ അത്തരം പെൺകുട്ടികൾ അനുഭവിക്കുന്ന മാനസിക പ്രയാസങ്ങൾ നമുക്ക് ചിന്തിച്ചാൽ അറ്റമില്ല. അതായത് അവർ പറഞ്ഞാൽ, ഇന്ന് ഈ 10-23 കൊല്ലമായിട്ട് ഒരു പെരുന്നാൾ വസ്ത്രം എടുക്കാൻ പോലും എനിക്കും എൻ്റെ ഭർത്താവിനും കുട്ടികൾക്കും ഒന്നിച്ചു പോകാൻ പറ്റിയിട്ടില്ല. പോകുമ്പോൾ എന്താ പറയുക, എല്ലാവർക്കും കൂടെ പോകാമെന്ന് പറയും. എല്ലാവർക്കും കൂടെ പോകാമെന്ന് പറയുമ്പോൾ വേണ്ടെന്ന് പറഞ്ഞാൽ എന്താകും അവസ്ഥ, നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. എപ്പോഴെങ്കിലും ഒന്ന് പുറത്തിറങ്ങാൻ വേണ്ടി തീരുമാനിക്കുകയാണെങ്കിൽ അപ്പോൾ കൂടെ വരാൻ വേറെ ആളുകളുണ്ടാകും, വേറെ കുട്ടികളുണ്ടാകും. അവരെ കൂട്ടണ്ടെന്നോ സഹകരിക്കേണ്ടെന്നോ അല്ല അർത്ഥം, പക്ഷെ അവർക്കും വേണ്ടേ ഒരു പ്രൈവസി, അവർക്കും വേണ്ടേ ഒരു സ്വകാര്യത. അതേപോലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഒരു സ്വന്തമായി താമസിക്കുന്ന ഒരാൾക്ക് പുറത്തു പോകണമെങ്കിൽ എന്ത് ചെയ്യും? അവർ വീട് പൂട്ടി എവിടെ കഴിച്ചാൽ പോവും. ഭക്ഷണം അന്ന് ക്ഷീണാണെങ്കിൽ അവിടെ കിടക്കും, ഹോട്ടലിൽ എന്തെങ്കിലും വാങ്ങും. എന്നാൽ കൂട്ടുകുടുംബങ്ങളിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് പറ്റില്ല. എത്ര ജീവനില്ലെങ്കിലും അവിടുത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിർവഹിച്ചിരിക്കണം. ഒന്ന് വീട്ടിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇവിടെ പകരം ഒരാളെ കിട്ടിയേ പറ്റൂ, അല്ലാതെ ഒരിക്കലും പുറത്തു. അങ്ങനെയുള്ളതിനൊക്കെ വലിയ പ്രതിഫലങ്ങളുണ്ട്. മാതാപിതാക്കൾ ഭർത്താവിൻ്റെ മാതാവിനെ സ്നേഹിക്കുന്നതിനും സഹായിക്കുന്നതിനൊക്കെ വലിയ പ്രതിഫലങ്ങളുണ്ട്. പക്ഷേ ഇവരും മനുഷ്യരാണ്, ഇവരും ആഗ്രഹങ്ങളും അതേപോലെ തന്നെ സ്വകാര്യതകളും ആവശ്യമുള്ളവരാണെന്ന് മനസ്സിലാക്കാൻ മറ്റുള്ളവർക്ക് പറ്റണം. അവരതിനുവേണ്ടിയുള്ള സൗകര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാൻ തയ്യാറാവണം.
2: ഇതിലപ്പുറം ഒരു കമൻ്റ് പറയേണ്ടതില്ലാത്ത വിധം നമുക്ക് കാര്യങ്ങൾ വ്യക്തമായിരിക്കുകയാണ്. ഈ ഒരു ശബ്ദത്തിൻ്റെ കൂടെ വന്ന ആളുകൾക്ക് ആർക്കെങ്കിലും ഇത് എന്നോടാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അടുത്ത മണിക്കൂറുകളിൽ നമ്മൾ വളരെ ഗൗരവമുള്ള ചില തെറ്റുകൾ തിരുത്തുന്നതിലേക്കാണ് തീർച്ചയായും വരേണ്ടത്. ഇവിടെ നമുക്കൊരു ഒരു മേഖല കൂടി വന്നാൽ ആ ഒരു ഭാഗം പൂർണ്ണമാണ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ സ്വന്തമായി വീട് വെക്കാൻ, വീട് വെച്ച് ഒരു സ്വന്തമായൊരു തുരുത്തിലേക്ക് മാറുകയും സ്വകാര്യതകളും ജോലിഭാരങ്ങളും അതുപോലെ തന്നെ സ്വാതന്ത്ര്യവും ഒക്കെ ആഘോഷിച്ച് സകുടുംബം ജീവിക്കുകയുമാണ് വേണ്ടത്. എന്നാൽ അതോടൊപ്പം പഴയ തറവാട്ട് വീട്ടിൻ്റെ തൻ്റെ ബെഡ്റൂമും താൻ ജീവിച്ച ഇടങ്ങളും ഒക്കെ മറന്ന് അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്ത ഒരാളാകുന്നതിന് പകരം അവിടെ ഉള്ളതുപോലെ ഒറ്റക്കൊരു വീട്ടിൽ താമസിക്കുന്ന ഒരു വ്യക്തി ആകുകയാണ് വേണ്ടത് എന്ന ഒരു തിരിച്ചറിവാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അതോടൊപ്പം സ്വന്തമായി താമസിക്കാൻ വകയുള്ള ചിലരുടെ ചില പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു, അവർക്ക് പെർമിഷൻ കിട്ടുന്നില്ല പോലത്തെ കാര്യങ്ങൾ. എന്നാൽ ചില ആളുകൾക്ക് പെർമിഷനെല്ലാം ഉണ്ടാവും, പക്ഷേ വീട്ടിൽ നിന്ന് മകൻ, മൂത്ത മകൻ ഒരു വാടക വീട്ടിലേക്ക് മാറി താമസിക്കുന്നു എന്ന വികാരം, അത് പലപ്പോഴും ആഭിജാത്യത്തിൻ്റെയും തറവാടിൻ്റെയൊക്കെ പേരിൽ വലിയ പ്രശ്നങ്ങളായി പലപ്പോഴും വരാറുണ്ട്. ആ ഒരു ഒറ്റ പോയിന്റ് കൊണ്ട് തന്നെ അവിടെ ഉള്ള ആ പെൺകുട്ടിയും ഇവിടെ അരിസ്മോലി പറഞ്ഞതുപോലത്തെ എല്ലാ വിഷയങ്ങളും, പ്രൈവസിയുടെ പ്രശ്നങ്ങൾ, ജോലി ഭാരങ്ങൾ, അതുപോലെ തന്നെ സ്വാതന്ത്ര്യമില്ലായ്മ, നിയന്ത്രിക്കാൻ കൂടുതൽ ആളുകൾ, ഇതെല്ലാം അനുഭവിച്ച് അവർ ജീവിക്കേണ്ടി വരികയാണ്. ആണും ഇങ്ങനെ ചിന്തിക്കും, ഭർത്താവും ഇങ്ങനെ ചിന്തിക്കും, പലപ്പോഴും പാരൻസും ഇങ്ങനെ ചിന്തിക്കും. അപ്പോൾ ആ ഒരു ചിന്തയെ എത്രത്തോളം അതിനൊരു ഗൗരവം കൊടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് മാറി ഒരു ഫ്ലാറ്റിലേക്ക്, ഒരു വാടക വീട്ടിലേക്ക്, സ്വന്തമല്ലാത്തൊരു വീട്ടിലേക്ക് താമസിക്കുക എന്നുള്ളത് അത്ര ഒരു വലിയ പ്രശ്നമായി പരിഗണിക്കേണ്ടതാണോ എന്നതാണ് കൂട്ടുകുടുംബ സംവിധാനവുമായി ബന്ധപ്പെട്ട ചിന്തകളിലെ ഒരു പ്രധാന വശം.
3: എന്നിട്ട് ഈ മാറി താമസിക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ള ഒരു ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ഒരു പ്രസക്തമായ കാര്യം. അപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകുടുംബ ജീവിതത്തിലെ സ്വാതന്ത്ര്യമില്ലായ്മയും പ്രയാസങ്ങളും മൂലമാണ് പോകുന്നത് എന്ന് പറഞ്ഞ് പോകാൻ എന്തായാലും പ്രയാസങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു മറുപടി ഞങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് അവരിവിടെ നിന്ന് പോയി എന്നൊരു കാര്യം കേൾക്കാൻ എന്തായാലും മാതാപിതാക്കൾ ആഗ്രഹിക്കുക. അതുകൊണ്ട് മാറി താമസിക്കുക എന്നതിൻ്റെ ഒരു കാരണം, ഇപ്പോൾ എനിക്കൊരു ജോലിയുണ്ട്, അത് തിരുവനന്തപുരത്താണ്. അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയെ കൂട്ടി അങ്ങോട്ട് പോകുക പറഞ്ഞാൽ അവിടെ ഇപ്പോൾ ഒരു വീടുണ്ടാക്കാൻ പറ്റില്ല, വാടകയ്ക്ക് താമസിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു വാടകയ്ക്ക് താമസിക്കുക എന്നത് ഏത് തരത്തിലുള്ള ആളുകൾ, ഇപ്പോൾ ഗൾഫിലൊക്കെ ഉള്ള വലിയ വലിയ ആളുകളൊക്കെ വാടകയ്ക്കാണ് താമസിക്കുന്നത് വലിയ ഫ്ലാറ്റുകളിൽ. പക്ഷേ എന്തുകൊണ്ടെന്നാണ്, അവർ പ്രവാസി ആയതുകൊണ്ട് അവർക്ക് അവിടെ കുടുംബത്തെ കൊണ്ടുപോകണമെങ്കിൽ വാടകയ്ക്ക് എടുക്കണം, അവിടെ സ്വന്തം വീടുണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഒരു വളരെ കൃത്യമായ ഒരു കാരണം എന്ത് ചെയ്യണം ഈ വിഷയത്തിൽ ഉണ്ടാവണം, അപ്പോളേ പറ്റുള്ളൂ. അപ്പോൾ ഈ വാടകയ്ക്ക് പോകുമ്പോഴാണ് ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്കറിയാം, ഒരു കുട്ടികളെ ഒരു കല്യാണം കഴിച്ചു കൊടുക്കേണ്ട പ്രായമായി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് മാറി വേറൊരു വാടകയ്ക്ക് താമസിക്കുമ്പോൾ ഒരുപക്ഷെ വാടക വീട്ടിൽ വെച്ച് നമ്മുടെ മകളെ കല്യാണം നടത്തുന്നതിനേക്കാളും നമുക്ക് നന്നാകെ ചിലപ്പോൾ തറവാട്ട് വീട്ടിൽ വെച്ച് നടത്താനായിരിക്കും. അപ്പോൾ അതിന് ചില പരിമിതികളുണ്ട്. പക്ഷെ ഒരിക്കലും അതൊരു ആവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ അതിൽ അഭിമാനത്തിൻ്റെയും അപമാനത്തിൻ്റെയും ഒരു പ്രശ്നം ഉത്ഭവിക്കുന്നില്ല. എന്നാൽ അത് വെറുതെ ഒരു തീരുമാനമാകുമ്പോൾ സ്വാഭാവികമായിട്ട് അത് വീട്ടിലിരിക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് എന്താണ് മാറി താമസിക്കണം, അപ്പോൾ അവിടെയാണ് കച്ചവടം, അല്ലെങ്കിൽ അവിടെ കുട്ടികൾക്ക് രണ്ട് സ്കൂൾ അപ്പുറത്ത് പോകാൻ സൗകര്യമാണ്, കുട്ടികൾക്ക് സ്കൂൾക്ക് വരാനും പോകാനാണ്, ഇപ്പോൾ ഇത്രയും ഓട്ടോറിക്ഷൻ്റെ പൈസ നമ്മൾ കൊടുത്തിട്ടാണ് കൊണ്ടുപോകുന്നത്, അവിടെ ടൗണിലാണ് അവരുടെ സ്കൂൾ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു നിമിത്തങ്ങളുണ്ടാകും. പിന്നെ താമസിക്കുമ്പോഴും നമ്മൾ സൗകര്യം തിരഞ്ഞെടുക്കേണ്ട ഇങ്ങനെ ചില സൗകര്യങ്ങൾ നോക്കിയിട്ടല്ലേ, എവിടെയെങ്കിലും ഒരു വാടക കുറഞ്ഞ സ്ഥലത്തൊരു വീട് കിട്ടുക എന്നതിലുപരി എന്തോ ഒരു സൗകര്യത്തെ നമ്മൾ പരിഗണിക്കുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് എല്ലാവർക്കും കൂടെ വെള്ളമല്ല, അപ്പോൾ അപ്പുറത്ത് വെള്ളമുള്ള ഒരു സൗകര്യമുണ്ട്. അപ്പോൾ നമ്മുടെ ഏതെങ്കിലും പറയാവുന്ന, അതായത് നമ്മുടെ കൂട്ടുകുടുംബത്തിൽ അവതരിപ്പിക്കാവുന്ന, നമുക്ക് പെർമിഷൻ ചോദിക്കാവുന്ന ഒരു കാരണം നിലനിൽക്കുമ്പോൾ ആ കാരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വീട് തിരഞ്ഞെടുത്ത് പോകുന്നതിൽ ഒരു പ്രശ്നവുമില്ല. മാത്രമല്ല എനിക്ക് തോന്നുന്നത് അതിനൊന്നും കാത്തു നിൽക്കേണ്ട, നമ്മുടെ ഇപ്പോൾ ഈ സ്നേഹക്കൂടെ എല്ലാവരും കേൾക്കുന്നത് കൊണ്ട് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടി നമുക്കറിയാലോ എങ്ങനെയാണ് അവർ നമ്മുടെ കുടുംബങ്ങളിൽ കഴിയുന്നതെന്ന്. അപ്പോൾ അവർക്കൊരു സന്തോഷവും സുഖമൊക്കെ കിട്ടാൻ ഒരല്പസമയം മാറി നിന്നാൽ പറ്റുമെങ്കിൽ നമ്മൾ തന്നെ ഒരു വീട് കണ്ടുപിടിച്ച് ഒരു വാടകയൊക്കെ അന്വേഷിച്ച് എന്ത് ചെയ്യുക, നീയും കുട്ടിയും കുറേ കാലമായില്ലേ, 10-20 കൊല്ലമായില്ലേ ഇവിടെ നിൽക്കുന്നു, നിങ്ങളൊന്ന് ഒന്നിച്ചൊരു അവിടെ നിന്ന് പോയി താമസിക്കുക, അത് കിട്ടുന്ന പൈസ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മൾ കൂട്ടിത്തരാമെന്ന് ജ്യേഷ്ഠന്മാരും അനുജന്മാരും ആപ്പിമ്മയൊക്കെ പറയാണ് വേണ്ടത്. കാരണം അത്തരം ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യണം, വലിയ സഹായവും സ്നേഹവും ഒക്കെ ചെയ്ത് അവരത് ചെയ്യുമ്പോൾ ഇത്തരം ചില കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ടി വരില്ല. അപ്പോൾ നമ്മളെല്ലാവരും നാം ഇഷ്ടപ്പെടുന്നത് നമ്മുടെ സഹോദരൻ ഇഷ്ടപ്പെടുക എന്നുള്ള ഒരു വലിയ പിന്നെ ആശയം നബി സല്ലല്ലാഹു അലൈഹി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഈമാനാണ്, അത് വിശ്വാസമാണ്. നാം എപ്പോഴും ചിന്തിക്കണം നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ചുറ്റുപാടിലൊക്കെ ഉള്ള ആളുകളെ നമ്മുടെ സ്ഥാനത്ത് വെച്ച് ചിന്തിക്കുക. ആ സ്ഥാനത്ത് ഞാനാണെങ്കിൽ, എൻ്റെ ഭാര്യയാണെങ്കിൽ, എൻ്റെ മകളാണെങ്കിൽ എന്ന് ചിന്തിക്കുമ്പോൾ ഓരോരുത്തരുടെയും പ്രശ്നം നമ്മുടെ പ്രശ്നങ്ങളായി നമുക്ക് അനുഭവപ്പെടും. അപ്പം എൻ്റെ പ്രശ്നം എന്നെക്കാളും പരിഹരിക്കാൻ ഒരുപക്ഷെ എൻ്റെ സഹോദരങ്ങൾക്കും എൻ്റെ സഹോദരിമാർക്കും എൻ്റെ മാതാപിതാക്കൾക്കും പറ്റും. അത് അന്യർക്ക് തോന്നുന്നതിനേക്കാളും വിഷമം സ്വന്തക്കാർക്കാണല്ലോ തോന്നുന്നത്. അവർക്ക് തോന്നിയാൽ തീർച്ചയായും അതൊക്കെ പരിഹൃതമായി പോകും എന്ന കാര്യത്തിൽ സംശയമില്ല.
2: തീർച്ചയായും നമുക്ക് ഒരു ഒറ്റവാചകത്തിലെത്താം. ഒരു വീട് മാറുമ്പോൾ ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് മാറി എന്ന ഒരു ഫീലിംഗ് ലഭിക്കും വിധമുള്ള ഒരു ക്രമീകരണം യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയെടുക്കണം. പുതിയൊരു വീടോ ഒരു വാടക വീടോ ഒക്കെ ഉണ്ടാക്കിയതിലേക്ക് മാറുമ്പോൾ ഞാനെൻ്റെ ഇത്രയും ദിവസം താമസിച്ചിരുന്ന റൂമിൽ നിന്നും എൻ്റെ വീടിൻ്റെ മറ്റൊരു റൂമിലേക്ക് മാറി എന്നൊരു ഫീൽ വരുത്തിക്കൊണ്ട്, എന്നൊരു ഒരു വിചാരം വരുത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ പരസ്പരമുള്ള കാഴ്ചയും സംസാരങ്ങളും എല്ലാം വളരെ കൃത്യമായി നടക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുമെന്നതിലേക്ക് നമുക്ക് എത്താൻ കഴിയും. ഈ ചർച്ചയുടെ മറ്റൊരു തലത്തിലേക്ക് നമ്മൾ പോകുന്നു. ഇനിയിപ്പോൾ ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ഇനി അടുത്ത വർഷമോ അതിൻ്റെ അടുത്ത വർഷമൊക്കെ ഈ കൂട്ടുകുടുംബത്തിൽ തന്നെ ജീവിക്കേണ്ട കുറേ ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി എടുക്കുന്നത്. എനിക്കറിയുന്ന ഒരു ഉമ്മയുണ്ട്, അവരിപ്പോൾ അൽഹംദുലില്ലാ വളരെ ഖൈറിലാണ്. പക്ഷെ അവർ ഓരോ ദിവസവും ഇഷ്ടംപോലെ നെല്ല് അരി കുത്തി പൊടിച്ച് അത് കൊണ്ട് രാവിലെ അപ്പം ചുട്ട് അവസാനം അവർ പട്ടിണി കിടക്കുന്ന അനുഭവങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വീട്ടിലെ ചില ആളുകൾക്ക് വളരെ വലിയ ജോലിഭാരങ്ങൾ ഉണ്ടാകും. ഈ അപ്പോൾ ഒരു രണ്ടോ മൂന്നോ നാലോ മരുമക്കളൊക്കെ ഉള്ള വീട്ടിൽ ഇങ്ങനെ അമിതമായ ജോലിഭാരങ്ങൾ ഉള്ള ആളുകൾ ആരാണ് എന്ന് ആ വീട്ടിലെ പിന്നെ മുതിർന്ന ഉപ്പയുമ്മയൊക്കെ നോക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നമുക്ക് ജോലിഭാരമെടുത്തൊരു കഴുതയെപ്പോലെ ഇങ്ങനെ അധ്വാനിച്ച് പോകുന്ന ആ സ്ത്രീയോടും തിരിച്ച് ഇപ്പുറത്ത് കാഴ്ചക്കാരായി നിൽക്കുന്നവരോടൊക്കെ നമുക്ക് എന്താണ് പ്രത്യേകിച്ച് പറയാനുള്ളത്?
3: നമുക്ക് വളരെ വിഷമം തോന്നുന്നൊരു കാര്യം തന്നെയാണിത്. സാധാരണ നമ്മുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന ഒരു വേലക്ക് ചെയ്യുന്ന ഒരാള് വല്ലാതെ കഷ്ടപ്പെടുമ്പോൾ പോലും നമുക്ക് വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ നീ കുറച്ച് നേരം ഇരുന്നോ കുറച്ച് നേരം വിശ്രമിച്ചോ എന്നൊക്കെ പറയാനുള്ള ഒരു മാനുഷികത ഉണ്ടല്ലോ, അത് പലപ്പോഴും മരുമക്കളോടും ഇത്തരം ഭാരങ്ങൾ പേറുന്നവരോടും പലരും കാണിക്കുന്നില്ല എന്നുള്ളത് വളരെ വേദനാജനകമായ കാര്യമാണ്. എത്രയോ കുടുംബങ്ങളിൽ അത്തരം വേലകൾ പേറി വളരെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവരെ സമാധാനിപ്പിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്തിനാണ് നിങ്ങൾ ഈ ജോലി ഭാരങ്ങൾ സഹിച്ച് മുന്നോട്ട് പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ഉദ്ദേശം നിങ്ങൾക്ക് വേണം. ഒന്ന്, ഒരു ഭർത്താവിൻ്റെ സംതൃപ്തി. സ്വാഭാവികമായും ഒരു ഭർത്താവ് ഒരു വീട്ടിൽ നിൽക്കുമ്പോൾ ആ ഭർത്താവിൻ്റെ സന്തോഷം, ആ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് അവിടുത്തെ ഉമ്മയും ഉപ്പയും സന്തോഷിപ്പിച്ച് പോകുമ്പോഴാണ് ഭർത്താവിന് ആ ഒരു ഭർത്താവിൻ്റെ സംതൃപ്തി കിട്ടുക എന്നുള്ളത് മതപരമായ ഒരു കാര്യമാണ്, ലക്ഷ്യമാണ്. ആ ത്യാഗത്തിന് എന്തായാലും നിങ്ങൾക്കൊരു പ്രതിഫലമുണ്ടാകും. പിന്നെ നമ്മളൊക്കെ ഒരു അനുഭവത്തിൽ മനസ്സിലാവുന്നത്, ഇത്തരം നിസ്വാർത്ഥമായി നിഷ്കളങ്കമായി ജോലി ഭാരങ്ങൾ ഏറ്റെടുത്ത സഹോദരിമാർ ആ അധ്വാനത്തിൻ്റെ ഒരു സന്തോഷം അവർക്ക് ദുനിയാവ് തന്നെ അള്ളാഹു കൊടുത്തതായിട്ടാണ്. ഇപ്പം ഇന്നമായ ഉസ്രി ഉസ്രെന്ന് നമ്മൾ പറയുന്ന പോലെ ഒരു ആശ്വാസം തുറന്നു തരും. ആ ശുഭപ്രതീക്ഷ നിങ്ങൾ കൈവിടരുത്. എപ്പോഴെങ്കിലും 10-20 കൊല്ലം എല്ലാം പേറി അവസാനം ഇതിനൊരു ഫലവുമില്ലാത്ത രൂപത്തിൽ ഇട്ടെറിഞ്ഞ് എല്ലാം നഷ്ടപ്പെടുത്തി ഒരു അവിടെ നിന്ന് നമ്മളെ ഒരു നന്ദി കെട്ടവനായി ഒരു നന്ദി കെട്ടവളായി എന്നൊക്കെ നമ്മളൊരു പേര് വാങ്ങി ഇറങ്ങിപ്പോവാതെ അതൊരു നല്ലൊരു ഒരു പോയിന്റിലേക്ക് എത്തുന്നത് വരെ എന്ത് ചെയ്യണം, എടുത്ത അധ്വാനങ്ങളെ തുടർന്നു പോകാൻ നിങ്ങൾ പരിശ്രമിക്കണം. അതിന് വലിയ പ്രതിഫലം കിട്ടുന്നതാണ്. പിന്നെ ഇത്തരം സ്ത്രീകളുടെ കാര്യത്തിൽ ഏറ്റവും വലിയ ബാധ്യത ഭർത്താവിന് തന്നെയാണ്. അയാൾക്ക് അവരുടെ അവസ്ഥക്കൊരു പരിഹാരം ഉണ്ടാക്കിയേ ഞാൻ അടങ്ങൂ എന്ന നിലക്കുള്ള ഒരു തീരുമാനം എന്ത് ചെയ്യണം. അവൾ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന് അവൾ ഇവിടെ എത്താൻ കാരണക്കാരനായ ആ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ടതുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ അതിലേറെ എന്താ വെച്ചാൽ ഇത്തരം സഹോദരിമാരും ആളുകളും എന്താ വെച്ചാൽ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾക്ക് എങ്ങനെ ബുദ്ധിപരമായി ഏറ്റുമുട്ടാതെ എന്ത് ചെയ്യാം, ഇതിനൊക്കെ ഒരു പരിഹാരമുണ്ടാക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം ഇപ്പോൾ നമുക്കറിയാം, കൂട്ടുകുടുംബങ്ങളിലൊക്കെ ആകുമ്പോൾ ഒരു മിക്സി ഉപയോഗിക്കുക അല്ലെങ്കിൽ അലക്കാൻ വേണ്ടി ഒരു വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വലിയ തെറ്റായിട്ടാണെന്ന് കാണുക. എന്തിനാണ് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ആവശ്യം, ഇതൊക്കെ നമുക്ക് ചെയ്തുകൂടെ എന്ന് പറയും. എന്നാൽ ഇതൊക്കെ പറയുന്ന പെങ്ങന്മാരും ഇതൊക്കെ പറയുന്ന ആളുകളും കുറച്ച് കാലം പിന്നിടുമ്പോൾ അവർ സ്വന്തം അവരുടെ ജോലികൾ ചെയ്യേണ്ടി വരുമ്പോൾ അവർക്ക് മിക്സി ഉണ്ടാവും, അവർക്ക് വാഷിംഗ് മെഷീൻ ഉണ്ടാവും, എല്ലാ സംഗതികളും ഉണ്ടാവും, അവർക്ക് കുക്കർ ഉണ്ടാവും. അല്ലെങ്കിൽ അപ്പോൾ എനിക്ക് എന്തിനൊക്കെ ആവശ്യം, നമുക്ക് വിറകില്ലേ, പിന്നെ എന്തിനാണ് ഒരു കുക്കറിൻ്റെ ആവശ്യം, നമുക്ക് പിന്നെ നല്ല കല്ലും വെള്ളവും ഇഷ്ടംപോലെ കണ്ടിട്ട് വെള്ളമല്ലേ, നമുക്ക് എന്തിനാണ് വാഷിംഗ് മെഷീൻ്റെ ആവശ്യം എന്ന് ചോദിക്കും. അപ്പോൾ എന്താ പറയുക, ഇതൊക്കെ എന്താ വെച്ചാൽ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ എത്ര ജോലിഭാരങ്ങളുണ്ടെങ്കിലും അതൊക്കെ ലഘൂകരിക്കുവാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ജോലിക്ക് വേറെ ആളാക്കിയില്ലെങ്കിലും ഇവരെ ഇവിടുന്ന് വേറെ കൊണ്ടുപോയില്ലെങ്കിൽ ഈ ഭർത്താക്കന്മാർക്കൊക്കെ എന്ത് പറ്റും, ഇതൊക്കെ എന്ത് ചെയ്യും, ഉള്ള സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് കൊണ്ട് ഇവർക്കുള്ള ചില ഹെൽപ്പുകൾ ചെയ്ത് കൊടുക്കാൻ അവർക്ക് പറ്റും. നമുക്ക് അവരെ കൂടെ അലക്കാൻ സമയമില്ലെങ്കിൽ എന്ത് ചെയ്യും, അതിനൊക്കെയുള്ള ചില സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, പരിശ്രമിക്കണം. ചിലപ്പോൾ ഏതെങ്കിലും ഒരാളുടെ ഒരു സ്ത്രീയുടെ സഹായം 1 മണിക്കൂറോ 1.5 മണിക്കൂറോ നമ്മുടെ വീട്ടിൽ കിട്ടിയാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, വലിയ ഭാരങ്ങളൊക്കെ ഇവർക്ക് നീക്കി കൊടുക്കാൻ എന്ത് ചെയ്യും പറ്റും. അപ്പോൾ ഇങ്ങനെ നിലവിലുള്ള സംവിധാനങ്ങളിൽ പ്രശ്നം വരുത്താതെ തന്നെ ഉള്ള ഭാരങ്ങളെ ക്രമീകരിക്കാനും ലഘുവാക്കാനുമുള്ള പരിശ്രമങ്ങൾ കൂടെ ഈ കൂട്ടത്തിൽ നടത്തേണ്ടതുണ്ടെന്ന് എന്നാണ് എനിക്ക് തോന്നുന്നത്.
2: ഈ ഒരു പോയിന്റ് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി വരുത്താൻ ഞാനൊരു ഒരു നേരിട്ടുള്ള ഒരു അനുഭവം പറയാം. നമ്മുടെ ഫീഡ്ബാക്ക് വഴിയോ അല്ലാതെയൊക്കെ വരുന്ന ചില കേസുകൾ ഉണ്ടാവുമല്ലോ. ഒരു കുട്ടി, അവർ ഒരു 18-19 വയസ്സായപ്പോൾ കല്യാണം കഴിച്ചൊരു വീട്ടിലെത്തി. ആ വീട്ടിൽ ഏറ്റവും മൂത്ത മകൻ്റെ ഭാര്യയായി. ആ വീട്ടിൽ 3-4 ചെറുപ്പക്കാർ വേറെയുണ്ട്. അപ്പോൾ അവരുടെ പാൻസ് അവരുടെ ജീൻസ് ഒക്കെ ഈ കുട്ടിയാണ് അലക്കേണ്ടി വരുന്നത്. ഇവരാണെങ്കിൽ ചില ശാരീരിക പ്രശ്നങ്ങൾ, ഉരവേദന പോലത്തെ പല പ്രശ്നങ്ങളുള്ള ആളുമാണ്. അപ്പം ഈ ചെറുപ്പക്കാരും ഇത് അയച്ചിട്ടെടുത്ത് പോകുന്നു, അയൺ ചെയ്തിട്ടില്ലെങ്കിൽ ഒക്കെ അവരോട് ദേഷ്യം പിടിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ചില ഇത് ഞാനിവിടെ പറഞ്ഞ ഉദാഹരണത്തിൻ്റെ സ്ഥാനത്ത് ഇതിൻ്റെ കേൾവിക്കാർക്ക് വേറെ ചില കാര്യങ്ങൾ വെക്കേണ്ടി വരും. അപ്പം ഇത്തരം അനുഭവങ്ങളിലൂടെ പോകുമ്പോൾ കൂട്ടുകുടുംബത്തിലെ അംഗങ്ങളോട് മൊത്തത്തിൽ നമുക്ക് പറയാനുള്ളത് എന്താണ്? മൊത്തം എല്ലാവർക്കും വേണ്ടി വീട്ടിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന സംവിധാനങ്ങൾ, അതിൻ്റെ ഭാരം മുഴുവൻ ഒരാളിലേക്ക് വരുന്ന പ്രശ്നം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇതെല്ലാം എങ്ങനെ കൈകാര്യം ചെയ്യണം?
3: ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ചിന്തിച്ചാൽ അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഒരു വസ്ത്രം, നമ്മുടെ വിയർപ്പായൊരു വസ്ത്രം മറ്റൊരു സ്ത്രീ അലക്കുക എന്നുള്ളത് ചിലപ്പോൾ വിവാഹിതനായ ഒരാളുടെ ഭാര്യയ്ക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റിക്കോണം. അപ്പോൾ നമ്മളെവിടെയെങ്കിലും പോയി നമ്മുടെ ഡ്രസ്സ് എന്ത് ചെയ്തു അവിടുത്തെ ഒരു വീട്ടുകാരെ ഏൽപ്പിച്ചു എന്ന് പറയുമ്പോൾ അതെന്തിനാണ് നിങ്ങൾ ചെയ്ത്, നിങ്ങൾക്ക് അലക്കാൻ പോരെ? അതായത് അതൊരു ഒരു ഒരു നമ്മുടെ ഒരു മനസ്സ് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണത്. നമ്മുടെ ഡ്രസ്സുകളെ ഇനിയിപ്പോൾ ഒരു കൂലിക്ക് അലക്കുകയാണെങ്കിൽ പോലും എന്ത് ചെയ്യും, അത് മറ്റുള്ളവരാൾ ചെയ്യാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. അപ്പോൾ എന്താ ഇവിടെ ശരിക്കും ഈ സ്ത്രീ ചെയ്യേണ്ടതല്ലാത്ത കാര്യങ്ങളുടെ ഭാരങ്ങളാണ് അവർക്ക് വരുന്നത്. ഇപ്പോൾ നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് ജീവിച്ചത്? നമുക്കൊരു 10 വയസ്സോ 12 വയസ്സോ ഒക്കെ ആയി നമ്മുടെ ഡ്രസ്സുകൾ നമുക്ക് അലക്കാനാകുമ്പോഴും ഉമ്മ എന്താ നമ്മോട് പറയുക, ഒന്ന് മോനെ കൊണ്ടേ അലക്കിവെക്ക് ചെയ്തു നോക്കി തരാം. കുട്ടികളൊക്കെ അധികമുള്ള സ്ഥലങ്ങളിൽ അങ്ങനെയാണ് ചെയ്യുക. അല്ലാതെ ഒരു 10 കുട്ടികളൊക്കെ ഉള്ള ഒരു ഉമ്മക്ക് ഇതെല്ലാം പാടെ അലക്കി കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ പ്രായപൂർത്തിയായ ഒരു വ്യക്തിയും എന്ത് ചെയ്യല്ല,

0: മക്കളൊക്കെ ചെയ്യേണ്ട കാര്യം എന്താന്ന് വിചാരിച്ചാൽ, തുടക്കത്തിൽ തന്നെ എന്തു ചെയ്യാം, നമ്മുടെ ഡ്യൂട്ടി അല്ലാത്തത് എന്തു ചെയ്യുക, ഏൽക്കാതിരിക്കുക. അതിനൊരു മാനസിക നമ്മളെന്ത് ചെയ്യുക, എടുക്കുമ്പോൾ എന്ത് ചെയ്യുക, അതിൽ നമ്മൾ ഉമ്മൻ്റെത് എടുക്കും, വാപ്പൻ്റെ എടുക്കും, നമ്മളത് എടുക്കും, കുട്ടികളത് എടുക്കും. അത് അലക്കുമ്പോൾ അത്രയുള്ള ആവശ്യം, ബാക്കിയുള്ള ഡ്രസ്സുകൾ അലക്കാനുള്ള പരിഹാരം അവരുണ്ടാകും. അത് ഇതുവരെ നിങ്ങൾ വരുന്നത് വരെ അവിടെ എങ്ങനെയാണോ നടന്നിരുന്നത് അതേപോലെ ഇനിയും നടക്കും. ഇതുവരെ അവിടെ ഒരു മരുമകളില്ല, അതുകൊണ്ട് എങ്ങനെ നടന്നു, കാരണം ആവശ്യമില്ലാത്ത ഭാരങ്ങൾ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായും എന്തു ചെയ്യും, അതെന്നും നമ്മുടെ ഭാരമാകും. നമ്മൾ ഏറ്റെടുത്തത് കൊണ്ട് നമ്മളാണ് അതിൻ്റെ ഉത്തരവാദികൾ. കാരണം നമ്മൾ ചെയ്യാമെന്ന നിലക്ക് നമ്മൾ വളണ്ടറിയായി ഏറ്റെടുത്തൊരു കാര്യമാകുമ്പോൾ അത് പിന്നെ നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നൊരവസ്ഥ. ഇതൊക്കെ കുറച്ചൊരു ബുദ്ധിപരമായ കാര്യങ്ങളിലൂടെ നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടികൾ നമ്മൾ ചെയ്യുക, അത് വൃത്തിയായി ചെയ്യുക. ചെയ്യേണ്ടാത്ത കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യേണ്ട, ചെയ്യാൻ ശ്രമിക്കേണ്ട കാര്യമില്ല എന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്തായിരുന്നാലും ഇത്തരം ഭാരങ്ങൾ വഹിക്കുന്നവരെ ഒന്ന് പരിഗണിക്കാൻ ബാക്കിയുള്ളവർ തയ്യാറാവണം എന്നതാണ് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുക.
1: വളരെ നല്ലൊരു ചർച്ച അൽഹംദുലില്ലാ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിരിക്കുകയാണ്. ഏതാനും മിനിറ്റുകൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ആ സമയത്ത് ഒരു ഇവിടെ പരാമർശിക്കപ്പെട്ട ഒരു വിഷയത്തിൻ്റെ വിശദാംശം തന്നെയാണ് നമ്മൾ ചോദിക്കുന്നത്. ഇപ്പോൾ ചില ആളുകളൊക്കെ വളരെ അഭിമാനത്തോടെ പറയും, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളെല്ലാവരും ഷോപ്പിങ്ങിനാണെങ്കിൽ ഒന്നിച്ച്, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും കാര്യത്തിനാണെങ്കിൽ ഒന്നിച്ച്, താമസം ആണെങ്കിൽ അത് വർഷങ്ങളായി ഒന്നിച്ച് എന്നൊക്കെ പറയാറുണ്ട് പലപ്പോഴും. അപ്പോൾ ഇതിൽ പൊതുവേ ഇതിൽ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന, വിശേഷിച്ച് ഭാര്യമാർക്ക് ഉണ്ടാകുന്ന ഒരു വിഷയം, അങ്ങനെ പോകുന്നതിലെ സന്തോഷം പോലെ തന്നെ അവർ ഭർത്താവിൻ്റെയും മക്കളെയൊക്കെ കൂടെ അവർ മാത്രം ഒന്നിച്ചൊരു യാത്ര പോകണത്, ഒരു ടൂർ പോകണത്, ഇതൊക്കെ ഒരു വലിയ ആവശ്യമായി പലപ്പോഴും പലർക്കും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഈ ആദ്യ ഭാഗത്തെ വളരെ പോസിറ്റീവായി കണ്ട്, എല്ലാവരും ഒന്നിച്ച് എന്ന പോയിന്റിനെ വളരെ പോസിറ്റീവായി കണ്ട്, ഈ ഒരു സീക്രസി, ഈ ഒരു സ്വകാര്യത, ഈ ഒരു അവർ മാത്രമാകുന്ന ഒരിടം എന്നത് നഷ്ടപ്പെട്ടു പോകുന്ന വേദന അനുഭവിക്കുന്ന കുറേ ആളുകൾ ഈ സമൂഹത്തിലുണ്ട്. ആ ഒരു വിഷയത്തെ നമുക്ക് എങ്ങനെ വിശദീകരിക്കാം?
0: അതിനുള്ളൊരു വിഷയം എന്താണെന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ നമ്മുടെ കുടുംബത്തിലെ 10 അംഗങ്ങൾ ഒന്നിച്ച് പോവുക എന്ന് പറയുമ്പോൾ, അതിലെന്താ വെച്ചാൽ ഈ സ്വകാര്യതകളെന്നും അനുഭവിക്കുന്നവർക്ക് ഈ ഒരു യാത്ര മാത്രമേ ഒന്നിച്ചാവുന്നുള്ളൂ. അവർക്ക് വേറെ ജീവിത സന്ദർഭങ്ങൾ സ്വകാര്യതകൾക്ക് ലഭിക്കുന്നുണ്ട്, അവരെ കുട്ടികളൊപ്പം ഭാര്യമാരൊപ്പം. എന്നാൽ ചില ആളുകൾ, ചില മെമ്പർമാർക്ക് ഇതിലെന്താണ്, എന്നും ഈ ഒന്നിച്ചുള്ള പോക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, ഒന്നിച്ചുള്ള എക്സ്പെൻസുകൾ മാത്രമേ വരുള്ളൂ. അപ്പോൾ അവിടെ എന്താണെന്ന് വിചാരിച്ചാൽ, അത്തരമൊരു സംരംഭം നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, എല്ലാവർക്കും സ്വകാര്യത നഷ്ടപ്പെടുന്ന രൂപത്തിലാണ്, ഒരു പ്രൈവസി കിട്ടാത്ത രൂപത്തിലാണ് ഈ ഷോപ്പിംഗ് എങ്കിൽ അത് അധികം നേരം നിലനിൽക്കില്ല. അതിലേതാനും ചില വ്യക്തികൾക്ക് മാത്രമേ എന്തുള്ളൂ ഈ ഒരു പ്രശ്നം ഉത്ഭവിക്കുന്നുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് തിരിച്ചറിവ് ഉണ്ടാവേണ്ടതെന്ന് പറഞ്ഞാൽ, അതൊന്നും ഒരു പ്രായോഗിക സംഗതിയല്ല. കാരണം വെച്ചാൽ നമ്മൾ ഓരോരുത്തരും ജീവിത നിലവാരങ്ങളിൽ വ്യത്യാസമുണ്ട്, താല്പര്യങ്ങളിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരാൾ ചിലപ്പോൾ പെൺകുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കുമ്പോൾ അവർക്ക് അവരുടേതായ കൾച്ചർ ഉണ്ടായിരിക്കും, അതാണ് നമ്മുടെ കുട്ടികൾ ഉണ്ടായിരിക്കുക. അപ്പോൾ അവരാ ഡ്രസ്സ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇസ്ലാമികമായ ഡ്രസ്സ് എടുക്കാൻ ഇപ്പുറത്ത് പ്രയാസമായിരിക്കും. അവരുടെ അത്ര സാമ്പത്തിക ശേഷി നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ അവരുടെ കുട്ടികൾക്ക് എടുക്കുന്ന അതേ ഡ്രസ്സ് പോലുള്ള ഡ്രസ്സ് നമുക്ക് എടുക്കാൻ പറ്റില്ല, എല്ലാറ്റിനെയും സ്പോൺസർ ഒന്നായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇതിനൊക്കെ ചെറിയ കുറേ പ്രായോഗിക പ്രശ്നങ്ങളുണ്ട്. പിന്നെ വെറുതെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാം, ഒന്നിച്ച് നമുക്ക് ഒരുമിച്ച് കൂടാം, ഒന്നിച്ച് നമുക്ക് ചർച്ചകളും കാര്യങ്ങളൊക്കെ നടത്താം. പക്ഷേ ഒരു കുടുംബമായി കഴിയുമ്പോൾ നമ്മുടെ വരുമാനങ്ങൾ വ്യത്യസ്തമാണ്, നമ്മുടെ താല്പര്യങ്ങൾ വ്യത്യസ്തമാണ്, നമ്മുടെ ആഗ്രഹങ്ങൾ വ്യത്യസ്തമാണ്. ഇതൊക്കെ വ്യത്യസ്തമായതുകൊണ്ട് തന്നെ സ്വകാര്യതകൾ അനുവദിക്കേണ്ടയിടത്ത് സ്വകാര്യതകൾ അനുവദിച്ച് മുന്നോട്ട് പോകലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഒന്നിച്ചുള്ള പോക്കിനെ നമ്മൾ എതിരു നിന്നു എന്ന് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാ ആളുകളും അതിനോട് സഹകരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ അനുഭവത്തിൽ തന്നെ ആ പെൺകുട്ടി പറയുന്നത് എന്താണ്, അവർക്കൊക്കെ ഇപ്പോൾ അവരെ വീടുകളിൽ എപ്പോഴും സ്വകാര്യതയാണ്, അവരൊറ്റക്ക താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഘോഷമോ പരിപാടി ഉണ്ടെങ്കിൽ അവരെല്ലാവരും ഇങ്ങോട്ട് വരും. അപ്പോൾ ഞങ്ങളുടെ സ്വകാര്യത നഷ്ടപ്പെടുത്താൻ മാത്രമാണ് ആ വരവ്, അവരുടെ സ്വകാര്യതകൾക്കൊരു ഭംഗവും വരുന്നില്ല എന്നാണ്. അതൊരു ഗൗരവപരമായ കാര്യമാണ്. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇവർക്കൊരു സൗകര്യവും സമയവും സന്ദർഭമൊക്കെ കിട്ടാവുന്നൊരവസ്ഥ ഉണ്ടാക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ബുദ്ധിപരമായ ഒരു സമയം കാണണം. അപ്പം ഞാൻ പറഞ്ഞത്, ഒരു സഹോദരനോട് പറഞ്ഞു, ഞങ്ങളൊന്ന് ഒറ്റയ്ക്ക് പോകണമെന്ന് വിചാരിച്ചാൽ തന്നെ ഞാനും പോരുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും പോരും, അപ്പം എന്താ ചെയ്യാന്ന്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ ടൂറിനൊന്നും ദിവസം കാത്ത് നിൽക്കണ്ടെന്ന്. ഞാൻ പറഞ്ഞത്, എപ്പോഴെങ്കിലുമൊക്കെ വീട്ടിൽ ഒഴിവുണ്ടാകുന്ന സമയത്ത് എന്തെങ്കിലും 4 മണിക്കോ 5 മണിക്കോ ഒക്കെ എന്ത് ചെയ്യുക, എന്തെങ്കിലും സാധനം വാങ്ങാനുണ്ടെങ്കിൽ, വീട്ടിലുള്ള തക്കാളിയും ഉള്ളിയും വാങ്ങാനാണെങ്കിലും എന്ത് ചെയ്യുക, നമുക്ക് ഒന്നിച്ചങ്ങോട്ട് പോകുക എന്ന് പറഞ്ഞാൽ പോയാൽ മതി. ഞാൻ പറഞ്ഞത് ഒരാഘോഷ വേളകളിലോ മറ്റ് സന്ദർഭങ്ങളിലോ പോകുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുള്ളൂ. എപ്പോഴും നമുക്ക് പോകാമല്ലോ, ഓരോ ആവശ്യങ്ങൾക്ക് പോകാം. അപ്പോൾ അതിനു വേണ്ടി കാത്തു നിൽക്കാതെ എന്തു ചെയ്യാം, പുറത്തു പോകേണ്ടി വരുന്ന എല്ലാ കാര്യങ്ങൾക്കും ഞാനുണ്ട് നിങ്ങളുടെ കൂടെ, എനിക്കൊരു സാധനം വാങ്ങാണ്ട് എന്ന് പറഞ്ഞ് ഭർത്താവിൻ്റെ കൂടെ ഉണ്ട് ഇറങ്ങുക. അപ്പോൾ കുട്ടികളും പറയും ഞങ്ങളും പോരുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ അങ്ങനെ എന്തു ചെയ്യാം, ഈ

0: പ്രത്യേക സന്ദർഭങ്ങളെയും വിശേഷ ദിവസങ്ങളെയും കാത്തു നിൽക്കാതെ സന്ദർഭങ്ങൾ കിട്ടുമ്പോഴെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, പുറത്തിറങ്ങാനും അത് പിന്നെ അതിൻ്റെ ഇസ്ലാമികമായ മര്യാദകളൊക്കെ സൂക്ഷിച്ചുകൊണ്ട് കൂടെ ചർച്ച ചെയ്യാനും ഒന്നിച്ച് സംസാരിക്കാനൊക്കെ ഉള്ള അവസരങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പ്രായോഗികമായ പരിഹാരം.
1: കൂട്ടുകുടുംബങ്ങളിൽ ഓരോരുത്തരും വ്യത്യസ്ത സാമ്പത്തിക അവസ്ഥ ഉള്ള ആളുകളാകുമ്പോൾ ഉള്ള ചില പ്രശ്നങ്ങൾ തീർച്ചയായും ഉണ്ട്. ഓരോരുത്തരും ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അവരുടെ ഒരു നിലവാരത്തിലായിരിക്കും പലപ്പോഴും എടുക്കുന്നത്. അപ്പോൾ ഈ കുട്ടി മറ്റേ കുട്ടിയുടെ ഡ്രസ്സ് നോക്കി ഇങ്ങനെ ആകാംക്ഷപ്പെടുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഇത്തരം കുടുംബങ്ങളിലൊക്കെ ഉണ്ടാകാനിടയുണ്ട്. അതേപോലെ തന്നെ ഒരാൾക്ക് എടുക്കുമ്പോൾ എല്ലാവർക്കും എടുക്കേണ്ടി വരിക, അതും ചിലപ്പോൾ സാമ്പത്തിക പ്രയാസമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ്. അപ്പം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സ്വതന്ത്ര അഭിപ്രായങ്ങൾ ഉണ്ടാകും ഇതിലൊക്കെ. ഇത്തരം ചില അവസ്ഥകളെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ കഴിയും? അതോടൊപ്പം ഓരോരുത്തർ അവരുടെ വീട്ടിൽ അവരുടെ റൂമിൽ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ബേക്കറിയും സാധനമൊക്കെ കൊണ്ടുവന്ന് വെക്കുക, ഇങ്ങനെയുള്ള ചില സംഭവങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ ഈ സമൂഹത്തിൽ കേൾക്കുന്നു കാണുന്നു. ഇതിനെയും നമുക്ക് ഇത്തരം അവസ്ഥകൾക്കുള്ള കൂട്ടുകുടുംബങ്ങളെ നമ്മൾ എങ്ങനെ ഉപദേശിക്കണം?
0: ഇത് കൂട്ടുകുടുംബങ്ങളിൽ ജീവിക്കുന്ന ആളുകളൊക്കെ ഇത്തരം ആഗ്രഹങ്ങളെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക ചെയ്യണത്, കാരണം കുട്ടികൾക്കൊന്നും വാങ്ങിക്കൊടുക്കാതെ അതിലുള്ള അവസ്ഥകളൊന്നും ഉണ്ടാവാതിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ചില നിർബന്ധിതാവസ്ഥകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കുട്ടി നേരത്തെ ഒരു സ്ത്രീ പ്രഗ്നൻ്റായി, അപ്പോൾ കുട്ടിക്ക് ഒരു വയസ്സൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ആ കുട്ടിക്ക് പിന്നെ ഫുഡോ കാര്യങ്ങളോ സ്പെഷ്യൽ ഫുഡുകളും കാര്യങ്ങളും ആവശ്യമായി വരും. അപ്പോൾ മറ്റു കുട്ടികൾക്കൊന്നും കൊടുക്കാതെ ചില ഫുഡുകൾ, അപ്പോൾ അവർ നിർബന്ധിതരാണ് വാങ്ങിക്കൊണ്ടുവരാൻ, നിർബന്ധിതരാണ്. ചില കുട്ടികൾ രാത്രി എഴുന്നേറ്റ് വിഷമം കരയുന്ന കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് പോയി അടുക്കളയിലൊന്നും പാചകം ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ഒരു ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് കൊണ്ടുപോയി വെക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും വിതരണം ചെയ്യുകയാണെങ്കിൽ എന്നും എന്ത് ചെയ്യും, 8-10 പാക്കറ്റൊക്കെ വാങ്ങേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യും, നിർബന്ധിതമായി നമ്മുടെ വീടുകളിൽ നമ്മൾ നിർവഹിക്കേണ്ട കാര്യങ്ങളെ എന്ത് ചെയ്യുക, അതിൻ്റെ ആവശ്യം പരിഗണിച്ച് ചെയ്യാന്നല്ലാതെ നമുക്കതിന് നിർവാഹങ്ങളൊന്നുമില്ല. അത് പരമാവധി എന്ത് ചെയ്യുക, മറ്റുള്ള കുട്ടികൾ കണ്ട് അവർക്ക് വിഷമം ഉണ്ടാവാത്ത രൂപത്തിൽ എന്ത് ചെയ്യുക, നമ്മളതിൻ്റെ സ്വകാര്യത കാത്തു സൂക്ഷിക്കാനേ പറ്റുള്ളൂ. എന്നാൽ പരമാവധി എന്ത് ചെയ്യാം, അങ്ങനത്തെ വിവേചനങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളോ മറ്റുള്ളവർക്ക് അനുഭവപ്പെടാത്ത രൂപത്തിലാവാൻ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ സന്ദർഭത്തിലും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ശരിക്കും ഈ കൂട്ടുകുടുംബത്തിലൊരു ബുദ്ധിമുട്ടും ഇതന്നെയാണ്. ഞാൻ നല്ല വരുമാനമുള്ള ഒരാളാണ്, പക്ഷെ എനിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റൂല, എനിക്കൊരു ഗതിയുമില്ല, അതുകൊണ്ട് ഇത്രയും ലാവിശായ ഒരു കുടുംബസാഹചര്യത്തിൽ എൻ്റെ ദരിദ്രരായ കുട്ടികളെ കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ. ഈ ബുദ്ധിമുട്ടുകളെ വളരെ ഭംഗിയായി തരണം ചെയ്യാൻ എന്ത് ചെയ്യുക, പ്രായോഗികമായ മാർഗങ്ങൾ സ്വീകരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ പോകേണ്ട ഒരു സമയം വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും മാറി നിൽക്കാനുള്ള സാഹചര്യങ്ങൾ അന്വേഷിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതേ പറ്റുള്ളൂ. കുറേയൊക്കെ പരമാവധി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുക. നിവൃത്തില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ പ്രവർത്തിക്കുക, അതിൻ്റെ പേര് വരുന്നതൊക്കെ വരട്ടെ എന്ന് ചിന്തിക്കല്ലാതെ അതിന് വേറെ പരിഹാര മാർഗങ്ങളില്ല എന്നാണ് തോന്നുന്നത്.
1: കൂട്ടുകുടുംബങ്ങളിൽ ഇറ്റിവീഴുന്ന കണ്ണീർ തുള്ളികൾക്ക് പരിഹാരമുണ്ടാക്കേണ്ടത് തീർച്ചയായും അതാത് വീടുകളിലെയും അതാത് കുടുംബങ്ങളിലെയും അംഗങ്ങൾ തന്നെയാണ് എന്ന ഉത്തരമാണ് നമ്മൾ പൊതുവായി എത്തുന്നത്, പൊതുവായി എടുക്കുന്നത്. ചില കാര്യങ്ങൾ നിങ്ങൾക്കും പറയാനും ചോദിക്കാനും ഒക്കെ ഉണ്ടാകും. നിങ്ങളുടെ ചോദ്യങ്ങളയക്കുക, സാധ്യമാകുന്നത്ര കാര്യങ്ങൾക്ക് തീർച്ചയായും പ്രതികരിക്കാൻ സ്നേഹക്കൂട് സന്നദ്ധമാണ്. കൂടുതൽ നല്ല നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഉള്ളവർ നിങ്ങളുടെ ആ നിർദ്ദേശങ്ങളും പ്രായോഗികമായി നിങ്ങൾ നടപ്പിലാക്കിയ അത്തരം നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കൂടി.
2: മാഷാല്ലാ, കാലത്തിൻ്റെ തേട്ടമനുസരിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ടും ഇന്ന് ജീവിക്കുന്ന എല്ലാ ആളുകളും മനസ്സിലാക്കേണ്ടതുമായ ഒരു വിഷയമാണ് കൂട്ടുകുടുംബം, കരുത്തും കണ്ണീരും എന്ന വിഷയം. എന്തുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് വധൂവരന്മാർക്കിടയിലുള്ള കണ്ണീരും വേർപ്പെടലും വേർപ്പെട്ട് വേർപ്പെടാതെ ജീവിക്കുന്ന ഒരുപാട് അവസ്ഥകളും കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഉൾക്കാഴ്ച നൽകുന്ന, അതിനെ സംബന്ധിച്ച് ഉള്ള പരിഹാരങ്ങൾ പങ്കുവെക്കുന്ന ഒരു പങ്കതിയാണ് സ്നേഹക്കൂട്. തജുദ്ദീൻ സുലാഹയും ഹാരിസ് മുസ്ലീമുമാണ് നമ്മളിപ്പം പങ്കെടുത്തത്.
3: മാഷാല്ലാ, റേഡിയോ വൈബ്സിൻ്റെ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും നമുക്ക് റേഡിയോയുടെ കൂടെ യാത്ര തുടരാം. ഇന്നത്തെ റേഡിയോ വൈബ്സിൽ നിങ്ങളോടൊപ്പം ഞാൻ മുസ്തഫ അൻസാരി, എൻ്റെ കൂടെ

0: പീസ് റേഡിയോ ശ്രോതാക്കളെ കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്ത് ഇബ്രാഹിമിലെ 17-ാം വചനം ക്ലാസ് എടുക്കുന്നത് ആദിൽ അബ്ദുൽ ഫത്താ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ എന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നാമിപ്പോൾ സൂറത്ത് ഇബ്രാഹിം ആണ് മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാല്ലാ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് പഠിക്കാനുള്ളത് 17-ാമത്തെ ആയത്താണ്. ഇൻഷാല്ലാ ആദ്യം ഞാനത് പാരായണം ചെയ്യാം.

0: അൽഹംദുലില്ല, നാം ഇന്ന് മനഃപ്പാഠമാക്കിയത് 17-ാമത്തെ ആയത്താണ്. അൽഹംദുലില്ല, നാം ഇതുവരെ മനഃപ്പാഠമാക്കിയ സൂറത്തു ഇബ്രാഹീമിലെ 17 വചനങ്ങൾ നമ്മൾ ഈ ഒരു പ്രോഗ്രാം കേൾക്കുന്ന എല്ലാ ശ്രോതാക്കളും നല്ല രൂപത്തിൽ തന്നെ അത് സ്ഥിരമായി റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പഠിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇൻഷാല്ലാ എല്ലാ എപ്പിസോഡും കേൾക്കുന്നതിന് മുൻപ് നാം ഏത് ആയത്ത് വരെയാണ് പഠിച്ചത്, ആ ആയത്ത് വരെ പൂർണ്ണമായും പറ്റാണെങ്കിൽ അതിന് അർത്ഥം നോക്കിക്കൊണ്ട് പഠിക്കുകയാണെങ്കിൽ ഏറ്റവും ഹയറായ രൂപത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ വീണ്ടും അടുത്തൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. ജസാകുമുല്ലാഹു ഖൈർ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകല്ലാഹു ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ സൂറത്തു ഇബ്രാഹിമിലെ 17-ാം വചനം. ക്ലാസ് എടുത്തത് ആദിൽ അബ്ദുൽ ഫത്താഹ്.
2: أعوذ بالله

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: ഐ എസ് ആർ ഒ 175 സയൻറ്റിസ്റ്റ് എഞ്ചിനീയർ. ഐ എസ് ആർ ഒ സെൻട്രലൈസ്ഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് സയൻറ്റിസ്റ്റ് എഞ്ചിനീയർ എസ് സി തസ്തികയിലെ 175 ഒഴിവിൽ അപേക്ഷ ക്ഷണിച്ചു. സെപ്റ്റംബർ 16 വരെ ഓൺലൈനായിട്ട് അപേക്ഷ നൽകാം. ഒഴിവുള്ള വിഭാഗങ്ങൾ ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ സയൻസ്. പ്രായപരിധി 28, ശമ്പളം 56,100. തിരഞ്ഞെടുപ്പ് എഴുത്തു പരീക്ഷ. തിരുവനന്തപുരത്തും എറണാകുളത്തും പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. ഐ എസ് ആർ ഒ 175 സയൻറ്റിസ്റ്റ് എഞ്ചിനീയർ ഒഴിവ് സംബന്ധിച്ച് അറിയാനായി സന്ദർശിക്കാം www.isro.gov.in.
2: Peace Radio. Tune to reality.
3: ഈ ശബ്ദലോകത്തെ നിശബ്ദമാക്കും.
4: കിളികളുടെ കൊഞ്ചലുകളും പ്രഭാതത്തിന്റെ കുളിർക്കാറ്റുമെത്തുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നുവരുന്ന ആദ്യ ചിന്ത എന്താണ്? ധൃതി പിടിച്ച ദിനചര്യകളിലേക്ക് കടക്കും മുമ്പ് മനസ്സിന് സന്തോഷവും ചിന്തകൾക്ക് വെളിച്ചവും നൽകുന്ന നല്ലൊരു തുടക്കം ലഭിച്ചിരുന്നെങ്കിൽ എന്നാരാണ് ആഗ്രഹിക്കാത്തത്? പ്രഭാതം നന്മയുടേതാകുമ്പോൾ ദിവസം മുഴുവൻ ആ സന്തോഷവും ശാന്തതയും നമ്മോടൊപ്പം നിൽക്കും. തിരക്കുകളിലേക്ക് ചുവടുവെക്കും മുമ്പ് അറിവും വിനോദവും ദൈവീക ചിന്തകളും ചേർത്തുവെക്കുന്ന ഒരു കൂട്ടുകെട്ട് നമുക്ക് കൂട്ടിനുണ്ടെങ്കിലോ? അതെ, നിങ്ങളുടെ ഓരോ പ്രഭാതത്തെയും കൂടുതൽ സജീവവും അർത്ഥപൂർണവുമാക്കാൻ പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു മോർണിംഗ് ലൈവ് ഷോ. എല്ലാ ദിവസവും രാവിലെ കൃത്യം 6 മണി മുതൽ 8 മണി വരെ രണ്ട് ആങ്കർമാർ തമ്മിലുള്ള രസകരമായ സല്ലാപങ്ങളിലൂടെ കേൾവിക്കാരെ കൂടിയൊപ്പം ചേർത്തുവെക്കുന്ന സുന്ദരമായ അന്തരീക്ഷം, വിരസതയില്ലാത്ത വർത്തമാനങ്ങളും വിശേഷങ്ങളും പങ്കുവെക്കുന്നതിനൊപ്പം ഹൃദയത്തെ സ്പർശിക്കുന്ന ഖുർആൻ പാരായണവും ജീവിതത്തിന് വഴിവിളക്കാകുന്ന പ്രവാചക വചനങ്ങളും നിങ്ങളുടെ കാതുകളിലേക്കെത്തുന്നു മോർണിംഗ് ലൈവ് ഷോ. ഇത് കേവലം ഒരു റേഡിയോ ഷോ മാത്രമല്ല, നിങ്ങളുടെ അറിവുകൾ അളക്കാനും ചിന്തകളെ ഉണർത്താനും മാറ്റുകൂട്ടുന്ന ക്വിസ് പ്രോഗ്രാമുകളും വ്യത്യസ്തങ്ങളായ വെറൈറ്റി സെഗ്മെന്റുകളും ഈ 2 മണിക്കൂറിൽ നിങ്ങളെ കാത്തിരിക്കുകയാണ്. യാത്രയിലാകട്ടെ, പ്രഭാത സവാരിയിലാകട്ടെ, അല്ലെങ്കിൽ അടുക്കളയിലെയും വീട്ടിലെയും ജോലികൾക്കിടയിലാകട്ടെ, നിങ്ങളുടെ പ്രഭാതങ്ങളെ ഊർജ്ജസ്വലമാക്കാൻ ഇനി ഈ സുഹൃത്തുക്കൾ കൂടെയുണ്ടാകും. പുതിയൊരു ദിവസത്തിലേക്ക് അറിവിൻ്റെയും ആനന്ദത്തിൻ്റെയും പ്രകാശവുമായി ചുവടുവെക്കാം. ഓർക്കുക, എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ ആപ്പിലൂടെ ലൈവായി കേൾക്കാം മോർണിംഗ് ലൈവ് ഷോ. നിങ്ങളുടെ പ്രഭാതങ്ങൾ ഇനി വെറുമൊരു തുടക്കമല്ല, നന്മയുടെ സജീവമായ അനുഭവമാണ്.
3: ഇതു കേട്ടു കേൾപ്പിച്ച് ശാന്തി തൻ തീരത്തൊന്നായി വന്നു ചേരാ.
2: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: NCERT ഇനി കൽപ്പിത സർവകലാശാല. സർവകലാശാലകളുടെ അക്കാദമിക് അധികാരങ്ങളായി കൽപ്പിത സർവകലാശാല പദവി ലഭിക്കുന്നതോടെ NCERT, നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിംഗ്, കൂടുതൽ കരുത്താർജിക്കും. വിദ്യാഭ്യാസ ഗവേഷണം, പുതിയ ആശയങ്ങളുടെ വികസനം, ദേശീയവും രാജ്യാന്തരവുമായ ഏജൻസികളുമായുള്ള സഹകരണം, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കുള്ള സാങ്കേതിക സഹായം തുടങ്ങിയവയിലും ഇനി കൗൺസിലിന് ഏർപ്പെടാം. NCERTക്ക് കൽപ്പിത സർവകലാശാല പദവി അനുവദിച്ചതായി കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ഡോ സുകാന്ത മജുംദാറാണ് ലോക്സഭയിൽ പറഞ്ഞത്. 1956 UGC ആക്ടിന്റെ 3rd Act കൽപ്പിത സർവകലാശാലയാക്കുന്നതനുസരിച്ച് സാധാരണ സർവകലാശാലകൾക്കുള്ള ഒട്ടേറെ അക്കാദമിക അധികാരങ്ങൾ ഇതിന് ലഭിക്കും. പ്രോഗ്രാമുകളും കോഴ്സുകളും തുടങ്ങുക, കരിക്കുലവും സിലബസും തയ്യാറാക്കി അംഗീകരിക്കുക, മാനദണ്ഡങ്ങൾ നിർണയിച്ച് സ്വതന്ത്രമായി വിദ്യാർത്ഥി പ്രവേശനം നടത്തുക, ഫീസ് നിശ്ചയിക്കുക, പരീക്ഷകൾ നടത്തുക, ഓൺലൈൻ പ്രോഗ്രാമുകൾ നടത്തുക, തനത് UG PG PhD ബിരുദങ്ങളും ഡിപ്ലോമയും നൽകുക എന്നിവയെല്ലാം ഇനി ചെയ്യാം. എന്നാൽ കോളേജുകളെ അഫിലിയേറ്റ് ചെയ്യാനാകില്ല.
2: പീസ് റേഡിയോ. നുറുങ്ങുകൾ, ബലമുള്ള ബന്ധങ്ങൾ.
5: ഈ വിഷയത്തിന്റെ രചന നിർവഹിച്ചത് ഇബിനു അലി എടത്തനാട്ടുകര. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
1: ബലമുള്ള ബന്ധങ്ങൾ. എഴുത്ത് ഇബിനു അലി എടത്തനാട്ടുകര. വെയിൽ ചൂടുള്ള ഒരു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പള്ളിയിലേക്ക് തിരക്കിട്ട് നടക്കുകയായിരുന്നു. പിന്നിൽ നിന്ന് ഒരു വിളി കേട്ട് നിന്നു. അയാൾ അടുത്തുവന്നു. നന്നായി വസ്ത്രധാരണം ചെയ്ത, മുഖത്ത് സദാ പുഞ്ചിരി പൊഴിക്കുന്ന ഒരു നല്ല മനുഷ്യൻ. വർഷങ്ങൾക്ക് മുമ്പ് ഔദ്യോഗികമായി പരിചയപ്പെട്ടയാളാണ്. കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു സുഹൃത്തുമൊന്നിച്ചു തുടങ്ങിയ സ്വർണ്ണാഭരണ സ്ഥാപനം ഇന്ന് വലിയ നിലയിൽ എത്തിയിരിക്കുന്നു. നഗരമധ്യത്തിൽ സ്ഥാപനം തുടങ്ങുന്നതിന് വേണ്ടിയുള്ള ആവശ്യത്തിനാണ് കുറെ കാലത്തിന് ശേഷം വീണ്ടും ഞങ്ങൾ കണ്ടുമുട്ടിയത്. രേഖകളിലെ ചില പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയും എല്ലാം ശരിയാക്കി സമർപ്പിക്കുകയും താമസം വിന രജിസ്ട്രേഷൻ കൊടുക്കുകയും ചെയ്തിരുന്നു. ഉദ്ഘാടന ദിനം എന്നെയും സ്നേഹപൂർവ്വം ക്ഷണിച്ചിരുന്നു. പൊതുവെ ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കാൻ മടിയനാണെങ്കിലും സ്നേഹത്തിനു മുമ്പിൽ ഒഴിവ് കഴിവ് പറയാൻ കഴിയാതെ രാവിലെ പോകാതെ വൈകുന്നേരം ഞാനെത്തി. എന്താവശ്യമുണ്ടെങ്കിലും പറയാൻ മറക്കരുത് എന്ന് പറഞ്ഞാണ് അന്ന് അദ്ദേഹം എന്നെ യാത്രയാക്കിയത്. റോട്ടിൽ വെച്ച് കണ്ടപ്പോൾ ഇരുവരും സന്തോഷം പങ്കുവച്ചു. ബിസിനസ് നന്നായി പോകുന്നു. മാത്രമല്ല മറ്റൊരു പട്ടണത്തിൽ ആയിടെ തുടങ്ങിയ പുതിയ സ്ഥാപനവും നന്നായി നടക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം പടച്ചവനെ സ്തുതിച്ചു. എന്താവശ്യമുണ്ടെങ്കിലും ബന്ധപ്പെടാൻ മടിക്കരുത് എന്നെന്നോട് പറഞ്ഞാണ് അന്നും പിരിഞ്ഞത്. മുമ്പ് ഉദ്ഘാടന ദിനം പറഞ്ഞ പോലെ ആത്മാർത്ഥമായി തന്നെ. അങ്ങനെ ഒരാവശ്യം വന്നിട്ടില്ല. വന്നാലും രണ്ടു തവണ ആലോചിച്ചേ അത് ചെയ്യൂ എന്നുറപ്പാണ്. മകന്റെ കല്യാണ നിശ്ചയം നേരത്തെ ഓർമ്മിപ്പിക്കാൻ സമൂഹമാധ്യമം വഴി അയച്ച കല്യാണക്കുറി ഇൻബോക്സിൽ വന്ന് കിടപ്പുണ്ട്. സഹായം ആവശ്യപ്പെടാൻ മടിക്കരുത് എന്നൊരാൾ നമ്മൾ ആത്മാർത്ഥമായി പറഞ്ഞാൽ നമ്മളറിയാതെ അവരെ ഹൃദയച്ചൂട് ചേർത്തു നിർത്തും. വർഷങ്ങൾക്ക് മുമ്പ് മകന് വൈദ്യപഠനത്തിന് അഡ്മിഷൻ കിട്ടിയപ്പോൾ സാമ്പത്തികമായ ചെലവുകൾ എങ്ങനെ കണ്ടെത്തുമെന്ന് ആകുലപ്പെട്ടിരുന്നു. അപ്പോൾ ഇതുപോലെ മറ്റൊരു വ്യാപാരി സുഹൃത്തും സഹായം വേണമെങ്കിൽ ചോദിക്കാൻ മടിക്കരുത് എന്ന് പറഞ്ഞതോർക്കുകയാണ്. എന്നാൽ മനസ്സടുപ്പമുള്ള മറ്റൊരു കൂട്ടുകാരൻ്റെ സാമ്പത്തിക സഹായം മാത്രമേ സ്വീകരിക്കേണ്ടി വന്നുള്ളൂ. വാങ്ങിയ കടം നിശ്ചിത ഇടവേള കൊണ്ട് അടച്ചു തീർക്കാനും സാധിച്ചു. സഹായം സ്വീകരിക്കേണ്ടി വരില്ലെങ്കിലും അത്തരമൊരു അവസരം വിളിപ്പുറത്തുണ്ട് എന്നത് ചില്ലറ ആശ്വാസവും ആത്മധൈര്യവുമല്ല നമുക്ക് നൽകുന്നത്. ഒരുപക്ഷേ സഹായിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ചിലരിൽ നിന്നെങ്കിലും അത്തരമൊന്ന് കിട്ടാതെ മനസ്സ് വിഷമിക്കുന്ന അവസരങ്ങളിലാണ് ഈ സുമനസ്സുകളുടെ വിലയറിയുക. വിചാരിക്കാത്ത ചില കൈകൾ നമുക്കാശ്വാസവുമായി എത്തുമ്പോൾ നമ്മളറിയാതെ സൃഷ്ടാവിനെ സ്തുതിച്ചുപോകും. അവരുടെ നിഷ്കപട മനസ്സിനു മുമ്പിൽ നമുക്ക് വാക്കുകളില്ലാതാകും. അവരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു പോകും. നമ്മളിൽ നിന്നും ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ നമ്മെ സഹായിക്കാൻ സന്മനസ്സ് കാണിക്കുന്ന ചില സുമനസ്സുകൾ നമുക്ക് ചുറ്റും എന്നുമുണ്ട്. അവർ മറ്റുള്ളവരിൽ ഉളവാക്കുന്ന സന്തോഷവും ആത്മവിശ്വാസവും അളവറ്റതാണ്.
5: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, ബലമുള്ള ബന്ധങ്ങൾ. ഈ വിഷയത്തിന്റെ രചന നിർവഹിച്ചത് ഇബിനു അലി എടത്തനാട്ടുകര. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
6: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കുപിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരെന്നെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു വിശുദ്ധ ഖുർആനിലൂടെ. കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പീസ് റേഡിയോയിൽ ഇനി സലഫി ദുറൂസ്. നുബൂവത്തിന്റെ തെളിവുകൾ എന്ന വിഷയത്തിന്റെ 163 ഭാഗമാണ് ഇന്ന് സലഫി ദുറൂസിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. ഇസ്ലാമിക വിശ്വാസത്തിന്റെ പ്രത്യേകതകൾ എന്ന വിഷയത്തിന്റെ 13 ഭാഗം അവതരിപ്പിക്കുന്നത് ബഹുമാന്യനായ അബൂബക്കർ സലഫി.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മാഇൻ. അമ്മാ ബഅദ്, സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ അടിത്തറകൾ, അതാണ് നമ്മളിവിടെ വിശദീകരിക്കുന്നത്. രണ്ട് അടിത്തറയെപ്പറ്റി സൂചിപ്പിച്ചു. അതിലൊന്ന് ഇസ്ലാമിൻ്റെ വിശ്വാസം, അത് കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നും അഥവാ പരിശുദ്ധ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്, അതിൽ നിന്നാണ് ഇസ്ലാമിൻ്റെ അഖീദ എടുക്കുക. അതിൻ്റെ അപ്പുറത്തുള്ളതൊന്നും ഇസ്ലാമിൻ്റെ വിശ്വാസമല്ല. കേട്ടുകേൾവികളോ ഓരോരുത്തരുടെ തോന്നലുകളോ അന്ധവിശ്വാസങ്ങളോ, അങ്ങനെ പല രൂപത്തിലുള്ള വിശ്വാസങ്ങൾ സമൂഹത്തിലുണ്ട്. പക്ഷേ പരിശുദ്ധ ഖുർആനിൽ എന്തു പറയുന്നു, അതിൻ്റെ വിശദീകരണമായ ഹദീസിൽ എന്തുണ്ട്, അപ്പോൾ അതിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തുണ്ട്, അതാണ് യഥാർത്ഥത്തിൽ ഒരു മുഅ്മിനിൻ്റെ, സത്യവിശ്വാസിയുടെ വിശ്വാസം. മറ്റൊന്ന്, ഈ വിശ്വാസവും അതുപോലെ മനുഷ്യൻ്റെ ബുദ്ധിയും തമ്മിൽ വൈരുദ്ധ്യമുണ്ടാവുകയില്ല. ഒന്ന്, ഈ വിശ്വാസങ്ങൾ അതിൻ്റെ അധ്യാപനങ്ങൾ തമ്മിൽ പരസ്പരം കൂട്ടിയടിക്കുന്നില്ല, വൈരുദ്ധ്യങ്ങളില്ല. മറ്റൊന്ന്, അത് മനുഷ്യൻ്റെ ബുദ്ധിക്കെതിരായൊരു കാര്യം ഇസ്ലാമിൽ നമ്മൾ കാണുകയില്ല. അതേസമയം ചില വിഷയങ്ങൾ ബുദ്ധി അത്ഭുതപ്പെടുത്തുന്നുണ്ടാകും, അത് മനുഷ്യനെ പരീക്ഷിക്കാൻ വേണ്ടി എന്ന ഭാഗവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ആ മേഖലയിൽ മനുഷ്യൻ്റെ ബാധ്യത അതങ്ങനെ തന്നെ അംഗീകരിക്കുകയാണ്, അതിൻ്റെ മുമ്പിൽ കീഴടങ്ങുക എന്നതാണ് ഒരു യഥാർത്ഥത്തിലുള്ള വിശ്വാസിയുടെ ബാധ്യത. ഇനി ചില വിഷയങ്ങളിൽ ചിലരിടപെടുകയും അത് വൈരുദ്ധ്യമുണ്ട്, അതല്ലെങ്കിൽ മനുഷ്യൻ്റെ ബുദ്ധിയുമായി എതിർത്ത് നിൽക്കുന്നുണ്ട് എന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൂടെ ഒന്ന് കടന്നു പോവാണ്. അതിന് അഹൽ സുന്നത്തിൻ്റെ മറുപടി എന്താണ്? അപ്പോൾ ചില വിഷയങ്ങളൊക്കെ മനുഷ്യരുടെ പ്രാഥമിക ബുദ്ധിക്ക് എതിരാവുന്നുണ്ട്, അതുകൊണ്ട് ഒന്നുകിൽ അത് തള്ളപ്പെടണം, അല്ലെങ്കിൽ അത് വ്യാഖ്യാനിച്ചൊപ്പിക്കണം, അല്ലെങ്കിൽ ദുർവ്യാഖ്യാനിച്ച് ചില ആൾക്കാർ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം അവരൊക്കെ പറയുന്ന ചില വിഷയങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതിലൊന്ന്, ഹദീസുൽ ജാരിയ എന്ന നിലക്കറിയപ്പെടുന്ന ഒരു ഹദീസ്, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസാണ്. അപ്പം അതിൽ അതിൻ്റെ ഒരു ഭാഗമാണ്. എന്നാലും ആ ഹദീസ് മൊത്തത്തിൽ ഒരു ഉള്ള ഹദീസിൻ്റെ ഒരു ഭാഗെടുത്താലും അത് ആ ഹദീസിനെ മൊത്തത്തിൽ ബാധിക്കുമല്ലോ. അപ്പോൾ ഹദീസ് ഇങ്ങനെയാണ്, മൊത്തം ഒന്ന് പെട്ടെന്ന് അർത്ഥം പറയാം. മുആവിയത്ത് ഇബ്നു അൽഹക്കം അസ്സുലമി, അദ്ദേഹമാണ് പറയുന്നത്, ബൈന അന ഉസല്ലി മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി തിരുമേനിയുടെ കൂടെ നമസ്കരിക്കുകയായിരുന്നു. ഇത് അത്തസറജുൽ മിനൽ ഖൗം, അപ്പോൾ ഒരാൾ തുമ്മി, അപ്പോൾ ഞാൻ ഇർഹമുഖുള്ള എന്ന് പറഞ്ഞു. നമസ്കാരത്തിലാണ് ഈ പറയുന്നത്. അപ്പോൾ അദ്ദേഹം നബി തിരുമേനിയുടെ കൂടെ അധികം താമസിച്ചിട്ടൊന്നുമില്ല, ജാഹിലി കാലഘട്ടത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് അടുത്ത് വന്നിട്ടുള്ളൂ. അങ്ങനെ റസൂൽ തിരുമേനിയുടെ അടുത്ത് ചില കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമസ്കരിക്കാൻ സമയമായപ്പോൾ ജനങ്ങളുടെ കൂടെ സഹാബത്തിൻ്റെ കൂടെ നമസ്കരിക്കാൻ നിന്നു. അപ്പോൾ ഈ സമയത്താണ് ഒരാൾ നമസ്കാരത്തിൽ തുമ്മിയപ്പോൾ ഈ നേരം ഇദ്ദേഹം ഇർഹമുഖുള്ള എന്ന് പറഞ്ഞു നമസ്കാരത്തിൽ. അപ്പോൾ അതങ്ങനെയുള്ള സംസാരമൊന്നും നമസ്കാരത്തിൽ പാടില്ലാത്തതാണ്. ഫറമാനിൽ ഖൗം ബി അബ്സ്വാരിഹിം, അപ്പോൾ എല്ലാവരും എന്നെങ്ങനെ നോക്കുന്നത് പോലെ. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ശബ്ദം വന്നപ്പോൾ, ഇത് നിസ്കാരത്തിലല്ലെങ്കിലാണ് ഈ രൂപത്തിലൊക്കെ മറുപടി കൊടുക്കേണ്ടത്. പക്ഷെ അദ്ദേഹം അതുറക്കെ ഇർഹമുക്കുള്ള എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാവരും എന്നിലേക്ക് നോക്കുക. ഫഖുൽത്തു വാ സക്കുല ഉമ്മ മാഷ് എനിക്ക് എന്താ നിങ്ങൾക്ക് വേണ്ടതെന്ന രൂപത്തിൽ ഞാനും തൊള്ളറൂനിലേ നിങ്ങളൊക്കെ എന്നിലേക്ക് നോക്കുന്നു. മാത്രമല്ല ഞാൻ അങ്ങനെയും സംസാരിച്ചപ്പോൾ അവരാരും സംസാരിച്ചിരുന്നില്ല, പക്ഷേ ആ നോട്ടം കണ്ടപ്പോൾ ഞാൻ സംസാരിച്ചു. അതും നമസ്കാരത്തിലാണ്. അപ്പം ജാലു എതരിപോന വ്യൈതിയുമല അഫാദിയ. അപ്പോൾ അവരവരുടെ തുടകളിൽ അടിച്ചു. എന്തിനാ വെച്ചാൽ നിശബ്ദമാക്കാനാണ്, സംസാരിക്കാതെ നമസ്കാരത്തിൽ ഇങ്ങനെ സംസാരം പാടില്ല എന്ന അറിയിപ്പ് എന്ന നിലക്കാണ് അവർ ചെയ്യുന്നത്. ഫലമാർ ആയിത്തും യുസമ്മിത്തൂനെ നിലാക്കിനി സക്കത്തു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഉണ്ടാതിരുന്നു. അവരൊക്കെ ഞാൻ നിശബ്ദമാകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് മനസ്സിലാക്കി. അങ്ങനെ ഞാൻ ആകെ ഭയപ്പെട്ടു, എന്തൊക്കെയോ എൻ്റെ അടുത്ത് അബദ്ധം വന്നിട്ടുണ്ട്. എന്നാൽ ഫലമ്മ സൊല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നമസ്കാരം കഴിഞ്ഞു നബിതിരുമേനി നിസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞപ്പോൾ, അപ്പോൾ അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് നബിതിരുമേനിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്നുകിൽ നല്ല ശാസന ലഭിക്കും, അല്ലെങ്കിൽ റസൂൽ ദേഷ്യപ്പെടുമോ, ഈ വേറെ വല്ല ശിക്ഷയും കിട്ടുമോ എന്നൊക്കെയാണ് അദ്ദേഹം ഭയപ്പെടുന്നത്. പക്ഷേ റസൂൽ തിരുമേനി നമസ്കാരം കഴിഞ്ഞപ്പോൾ ഫബി ഐ അബി ഹുവ ഉമ്മി, അള്ളാഹു അദ്ദേഹം തൻ്റെ ഉമ്മയും ഉപ്പയൊക്കെ വെച്ചിട്ട് സത്യം ചെയ്ത് പറയണം. അതങ്ങനെ പഴയ കാലത്ത് അങ്ങനെയാണ്, സത്യം ചെയ്യുക എന്ന നിലക്കും ആയിക്കൊള്ളുന്നില്ല. ഏതായാലും എൻ്റെ ഉമ്മയാണ്, എൻ്റെ ഉപ്പയാണ്. മാ റഅയ്തു മുഅല്ലിമൻ ഖബ്ലഹു വലാ ബഅദഹു അഹ്സന തഅലീമൻ മിൻഹു, ഞാൻ ഇദ്ദേഹത്തിന് മുമ്പോ ഇദ്ദേഹത്തിന് ശേഷമോ ഇദ്ദേഹത്തെ പോലൊരു നല്ല അധ്യാപകനെ ഞാൻ കണ്ടിട്ടില്ല, ഏറ്റവും നല്ല രൂപത്തിൽ പഠിപ്പിക്കുന്ന. ഇപ്പോൾ വല്ലായ്മ കഹറനി വല വറബനി വല ശതമനി, എന്നോട് അദ്ദേഹം ദേഷ്യപ്പെട്ട് സംസാരിച്ചില്ല, എന്നെ ചീത്ത പറഞ്ഞില്ല, എന്നെ അടിച്ചില്ല. ഇതൊക്കെ അദ്ദേഹം പ്രതീക്ഷിച്ചതാണ്. പക്ഷേ പുഞ്ചിരി തൂക്കിക്കൊണ്ട് നബി തിരുമേനി അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്ന ഹാദിഹി സ്വല ലാ യസ്ലൂ ഫിഹാ ശൈഉ മിൻ കലാമിൻ നാസ്, ഈ നമസ്കാരം അതിലൊന്നും മനുഷ്യരുടെ സംസാരം പാടില്ലാത്തതാണ്. അപ്പോൾ നല്ല നിലക്ക് റസൂൽ തിരുമേനി അദ്ദേഹത്തെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നമ്മൾ പരസ്പരം സംസാരിക്കുന്നത് പോലെ, നമസ്കാരത്തിന് പുറത്ത് സംസാരിക്കും പോലെ നമസ്കാരത്തിൽ സംസാരിക്കാൻ പാടില്ല. ഇന്നമാഹു തസ്ബീഹ് വ തക്ബീർ വ ഖിറാഅത്തുൽ ഖുർആൻ, നമസ്കാരം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തലാണ്, അവനെ മഹത്വപ്പെടുത്തലാണ്, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യലാണ്, തസ്ബീഹാണ്, തക്ബീറാണ്, ഖിറാഅത്തുൽ ഖുർആനാണ്. ഇതൊക്കെ റസൂൽ തിരുമേനിക്ക് പഠിപ്പിച്ചെന്നു. അപ്പോൾ നബിയോട് സംസാരിക്കാം എന്നൊരവസ്ഥ വന്നു. തൻ്റെ വിഷയങ്ങളൊക്കെ അദ്ദേഹം നബിയോട് പറയണം. അതിലൊരു ഭാഗം ഇങ്ങനെയാണ്, യാ റസൂലുള്ള അള്ളാഹുവിൻ്റെ ദൂതരെ, ഇന്നീ ഹദീസ് അഹദിംബി ജാഹിലിയ, ഞാൻ ജാഹിലിയ കാലഘട്ടത്തിൽ നിന്ന് പഠിത്തു വന്നിട്ടുള്ളൂ. വഖദ് ജാ അൽ ഇസ്ലാം, ജാ അള്ളാഹു ബിൽ ഇസ്ലാം, അള്ളാഹു ഇസ്ലാമിനെ കൊണ്ടുവന്നു. വൈന്ന മിന്ന റിജാലൻ യഅ്തൂനൽ കുഹാൻ, ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ ജ്യോത്സ്യന്മാരടുത്ത് പോകാറുണ്ട്, അത് പോകാൻ പറ്റുമോ? അപ്പോൾ അദ്ദേഹം പ്രാഥമികമായ കാര്യങ്ങൾ തന്നെ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. അപ്പോൾ റസൂൽ തിരുമേനി പറഞ്ഞു, ഫലാത്ത് എത്തിയും അവരടുത്ത് പോകരുത്, ജ്യോത്സ്യന്മാരുടെ അടുത്ത് താങ്കൾ പോകാൻ പാടില്ല. പിന്നെ അടുത്ത ചോദ്യം, മിന്ന റിജാൽ ഇത്ത തയ്യാറു, ഞങ്ങളുടെ കൂട്ടത്തിൽ ഈ അവലക്ഷണം ശുഭലക്ഷണമൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ട്. ഒരു യാത്രക്ക് പുറപ്പെടുകയാണെങ്കിൽ പക്ഷിയെ പറത്തും, അത് വലതു ഭാഗത്തേക്ക് പറഞ്ഞാൽ ഇന്ന് നല്ല ലക്ഷണമാണെന്ന് പറയും, ഇടതുഭാഗത്തെയാണെങ്കിൽ ഇന്നത്തെ യാത്ര ശരിയാവില്ല എന്ന് പറയും. അതാദ്യം പക്ഷിയിൽ മാത്രം പരിമിതപ്പെട്ടതാണെങ്കിൽ പിന്നെ ഓരോന്നും, പിന്നെ ദിവസങ്ങൾക്ക്, വ്യക്തികൾക്ക്, സമയങ്ങൾക്കൊക്കെ ഈ രൂപത്തിൽ അവലക്ഷണങ്ങളും ശുഭലക്ഷണങ്ങളും ഒക്കെ കാണുന്നൊരവസ്ഥ ഉണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ. അപ്പോൾ റസൂൽ തിരുമേനി പറഞ്ഞു, ഇതാക്കശ്ശൈജിദുനോഫി സുദൂരിഹിം, അതൊക്കെ ഓരോരുത്തരുടെ മനസ്സിൽ ഓരോരുത്തർ കാണുന്നതും തോന്നുന്നതുമാണ്, അതുകൊണ്ട് ഫലായ ശുദ്ധനക്കും, അത് വെച്ചൊരു പ്രവർത്തനം നിങ്ങളെ തടയരുത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രവർത്തനം നിർത്തിവെക്കാൻ പാടില്ല. അപ്പം അങ്ങനെയുള്ള അവലക്ഷണം നോക്കലൊന്നും പറ്റില്ല എന്ന് പറയണം. പിന്നെ അടുത്ത ചോദ്യം, അമിന്ന റിജാലുൻ യഹത്തൂന, ഞങ്ങളുടെ കൂട്ടത്തിൽ വരക്കുന്നവരുണ്ട്, അത് ഈ മണല് വരക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ അത് റസൂൽ വിലക്കി. അപ്പോൾ പണ്ട് കാലത്ത് ഖാൻ നബിയുമിനൽ അമ്പിയ യഹത്തു, നബി തിരുമേനി പറയാം, നബിമാരുടെ കൂട്ടത്തിൽപ്പെട്ടൊരു പ്രവാചകൻ അങ്ങനെ വരക്കാറുണ്ട്. ഫമൻ വാഫക്ക ഹത്തഹു ഫദാക്ക്, അദ്ദേഹം ആ മണലിൽ എന്താണ് എഴുതി അതിനോട് യോജിച്ച് വഹയും വരാറുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ശരി, പക്ഷെ അതൊരു നബിയുടെ മോചിതത്തായിരുന്നു. അതല്ലാത്തതൊന്നും ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് അവിടുന്ന് പറഞ്ഞു. വക്കാനത്തിൽ ജാരിയ, പിന്നെ അദ്ദേഹം നബിയോട് വേറൊരു കാര്യം പറഞ്ഞു, എനിക്കൊരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു, തെറുക വനമല്ലി എൻ്റെ ആടുകളെ മേയ്ക്കുന്ന കിബല ഉഹുദ് വൽ ജവ്വാനിയ ഉഹുദിൻ്റെ അല്ലെ ജവ്വാനിയ ആ ഭാഗത്തായിരുന്നു എൻ്റെ ആടുകളെ അവർ നോക്കിയിരുന്നത്. ഫത്തലാത്തു താത്തയും ഫൈദദ്ദിഹബിഷാത്തിമിൻ വനമിയ ഒരു ദിവസം ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ആ ആട്ടിൽ കൂട്ടത്തിൽ നിന്ന് ഒരാടിനെ അവർ ചെന്നായി കൊണ്ടുപോകുന്നത് കണ്ടു. വന റജുൽമിൻ ബനി ആദം ആസഫ് ഗമ യൂസഫു ഞാനും ഒരു മനുഷ്യനാണ് അവർക്ക് ദുഃഖമുണ്ടാകുന്നത് പോലെ പ്രയാസം ഉണ്ടാകുന്നത് പോലെ എനിക്കും ഉണ്ടാവും. അപ്പം ഞാനെന്ത് ചെയ്തു സ്വക്കത്തുഹ സ്വക്കത്ത് ഞാൻ ആ സ്ത്രീയെ നന്നായിട്ടൊന്ന് പ്രഹരിച്ചു നന്നായി അടിച്ചു. അവരുടെ ഉത്തരവാദിത്വ നിർവഹണത്തിൽ വിഘ്നം വരുത്തിയത് കൊണ്ടല്ലേ ആ ആടിനെ കൊണ്ടുപോയതെന്ന നിലക്കൊക്കെ ചിന്തിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തു. പിന്നെ എനിക്കത് പ്രയാസം തോന്നി ചെയ്യേണ്ടിയിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ നിങ്ങളടുത്ത് വന്നത്. അപ്പോൾ ഞാൻ ഇനി എന്താ ചെയ്യാം? അഫല ഒത്തിക്കുക, അതിൻ്റെ പേരിൽ ഞാൻ അവരെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കട്ടെയോ? അതിന് പ്രായശ്ചിത്തമെന്ന് നിൽക്കുക. അപ്പോൾ റസൂൽ തിരുമേൻ എഴുത്തിനെയും ബി അവളെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഫാത്തൈത്തുബി ഞാൻ കൊണ്ടുവന്നു. ഫക്കാല ലഹ അയിനുള്ള അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീയോട് ചോദിച്ചു, അള്ളാഹു എവിടെയാണ്? ഖാലത്ത്, അപ്പോൾ അവൾ പറഞ്ഞു, ഫിസ്സമ ആകാശത്തിലാണെന്ന്. ഖലമൻ അന ഞാൻ ആരാണ്? ഖാലത്ത് അൻത റസൂല നിങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതനാണ്. ഇത് പറഞ്ഞപ്പോൾ നബി തിരുമേനി പറഞ്ഞു, അത്തിക്കുക, താങ്കൾ അവരെ മോചിപ്പിക്കുക, ആ സ്ത്രീ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുക. ഫഇന്നഹ മോമിന, അവൾ മോമിനത്താണ്, സത്യവിശ്വാസിനിയാണ്. അപ്പോൾ ഇതിലൊരുപാട് പാഠങ്ങളുണ്ട്. നബി തിരുമേനിയുടെ സ്വഭാവം നമുക്കറിയാം, വളരെ നല്ല നിലക്ക് അവിടുന്ന് പെരുമാറുന്നു. ആ പെരുമാറ്റം കൊണ്ട് തന്നെ ആൾക്കാർ നബിയെ വളരെയേറെ ഇഷ്ടപ്പെടുന്നു. ഈ വ്യക്തി തന്നെ ഇതുപോലുള്ളൊരു മനുഷ്യനെ, ഇങ്ങനത്തെ ഒരു അധ്യാപകനെ ഞാൻ കണ്ടിട്ടില്ല, ശേഷവുമില്ല, മുമ്പും കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ റസൂലിന്റെ സ്വഭാവം, ഒരു ദായിക്കുണ്ടാവേണ്ട സ്വഭാവം എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഇതിൽ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ചില ആൾക്കാർ പറയുന്നൊരു വിഷയം ഇതിലുള്ളത്, എവിടെയാണ് അള്ളാഹു എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു ആകാശത്തിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇവർ പറഞ്ഞു, ഇത് ശരിയാവില്ല, ഇതിനെതിർത്തവർ. കാരണം ഫിസ്സമ ആകാശത്തിൽ എന്ന് പറഞ്ഞ ആകാശത്തിൻ്റെ ഉള്ളിൽ അള്ളാഹു എന്ന് വരില്ലേ? അപ്പോൾ ഈ ഹദീസിന് പ്രശ്നമുണ്ട് എന്നവർ പറഞ്ഞു. അതുപോലെ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അതിന് അങ്ങനെ പ്രത്യക്ഷ അർത്ഥം പറയാൻ പാടില്ല, അപ്പോൾ അതിന് വ്യാഖ്യാനിച്ചൊപ്പിക്കണം എന്ന് പറഞ്ഞു. പരിശുദ്ധ ഖുർആൻ, അ അമിൻ തുമ്മം ഫിസ്സമ അൻ യഖ്സിഫ ബികുമുൽ അർളഫ ഇദാ ഹിയ തമൂർ. ആ അമിൻ തുമ്മം ഫിസ്സമ, ആകാശത്തിലുള്ളവൻ, അവൻ ഭൂമിയുമായി നിങ്ങളെ ഭൂമിയുടെ ഉള്ളിലേക്ക് താഴ്ത്തുന്നതിൽ നിന്ന് നിങ്ങൾ നിർഭയരാണോ എന്ന് ചോദിക്കുകയാണ്. അവിടെ ഫിസ്സമ ആകാശത്തിലുള്ളവൻ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതാണ് അവരർത്ഥം പറയുന്നത്. ആകാശത്തിൽ ഉള്ളവൻ എന്ന് പറയുമ്പോൾ അള്ളാഹുവിനൊരു സ്ഥലം നിശ്ചയിച്ചു, അത് ആകാശത്തിൻ്റെ ഉള്ളിൽ എന്നൊക്കെ വരില്ലേ, ഇത് റബ്ബിനെ പറ്റി പറയാൻ പറ്റുമോ? ഇതാണ് അവരുടെ സംശയം. അതുപോലെ അം അമിൻ തുമ്മം ഫിസ്സമ, വീണ്ടും വിശുദ്ധ ഖുർആനിൽ അങ്ങനെ ഉണ്ടല്ലോ, ആകാശത്തിലുള്ളവനെ പറ്റി നിങ്ങൾ നിർഭയനാണോ? അൻ യുർസില അലൈക്കും ഹാസിബ, നിങ്ങൾക്കെതിരെ അവന് ചരക്കല്ല് വർഷങ്ങൾ അയക്കുന്നതിൽ നിന്ന്. ഇതുപോലെ വിശുദ്ധ ഖുർആനിൽ വഹുവല്ലദി ഫിസ്സമാ ഇലാ വഫിൽ അർളി ഇലാ, അള്ളാഹു അത്രേ ആകാശത്തിലെ ഇലാഹ്, ആരാധ്യൻ, ഭൂമിയിലെ. അപ്പോൾ ഈ രൂപത്തിലുള്ള വചനങ്ങളൊക്കെ ഈ പ്രത്യേക വിഭാഗം അവർ വിശുദ്ധ ഖുർആനിലും തിരുസന്നത്തിലും എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇടപെടാൻ പറ്റുന്നതുണ്ടോ എന്നൊക്കെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ആകാശത്തിൻ്റെ ഉള്ളിലുള്ളവൻ എന്ന് റബ്ബിനെ പറ്റി പറഞ്ഞില്ലേ, അതല്ലേ ആയത്തിൻ്റെ അർത്ഥം? അതുപോലെ മുകളിൽ പറഞ്ഞ ഹദീസിലും അങ്ങനെയല്ലേ? അതെങ്ങനെ ശരിയാവുക? അത് ബുദ്ധിക്കെതിരാണല്ലോ. ഇതാണ് ഈ കക്ഷികളുടെ വസ്വാസ്. അപ്പോൾ ഇതിൻ്റെ മറുപടി വളരെ നിഷ്പ്രയാസം മറുപടി പറയാവുന്ന വിഷയമാണ്. അപ്പോൾ ഇങ്ങനെ എന്തൊക്കെ ഈ രൂപത്തിൽ ഇവർ കൊണ്ടുവന്നാലും അതിനൊക്കെ ഈ അഹ്ലു സുന്നാ വൽ ജമാഅത്തിന് നല്ല നിലക്കുള്ള മറുപടിയുണ്ട്. ഇവരുടെ ചില വസ്വാസുകളും അതിൻ്റെ മറുപടിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ അതിൻ്റെ ഒരു മറുപടി ഇതാണ്. എന്താണ്? പരിശുദ്ധ ഖുർആൻ എടുത്തു നോക്കിയാൽ ഈ സമാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അന്ന കുല്ലമാ അലാക ഫയുസമ്മ സമ, നമ്മുടെ മുകളിലുള്ളതിനൊക്കെ സമാ എന്ന് പറയും. അതല്ലാതെ ഇപ്പോൾ ഈ കാണുന്ന ആകാശം, ആ ആകാശത്തിന് മാത്രമാണ് സമാ എന്ന് നമ്മൾ ഉറപ്പിച്ച് മനസ്സിലാക്കേണ്ടതില്ല. മറിച്ച് നമ്മുടെ മുകളിലുള്ളതിനൊക്കെ ഭാഷയിൽ സമാ എന്ന് പറയും. പരിശുദ്ധ ഖുർആനൊക്കെ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന്, വാൻസല്ല മിനസമായി മാൻ തുഹൂറാം, നമ്മൾ ആകാശത്ത് നിന്ന് ശുദ്ധമായ വെള്ളം ഇറക്കി. ഇവിടെ വൽ മത്തർ യൻസിലു മിനസ്സഹ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, മഴ ഇറങ്ങുന്നത് മേഘത്തിൽ നിന്നാണ്. അപ്പം ഈ മേഘത്തെയാണ് ഇവിടെ സമ എന്ന് പറഞ്ഞു പറഞ്ഞാൽ നമ്മുടെ മുകളിലുള്ളത് എന്നർത്ഥം അതിനുള്ളൂ. അപ്പോൾ ഇവിടെ സഹാബിനെ സമ എന്നാണല്ലോ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ മുകളിൽ നിന്ന് എന്ന നിലക്ക് മനസ്സിലാക്കിയാൽ മതി. ഇതുപോലെ മറ്റൊരു വചനം, അലം തറ കൈഫ റബ്ബല്ലാഹു മസലൻ കലിമത്തൻ തൊയ്യിബത്തൻ ക ശജറത്തിൻ തൊയ്യിബ അസ്ലുഹ സാബിത് വ ഫർഉഹ ഫിസ്സമ. ഒരു നല്ല മരത്തെപ്പറ്റി എന്ന് പറഞ്ഞാൽ തൗഹീദ്, അതൊരു നല്ല മരത്തോട് ഉപമിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ. അപ്പോൾ നല്ല കലിമത്തിൻ്റെ ഉദാഹരണം നല്ലൊരു മരം, അതിൻ്റെ വേരുകൾ ഭൂമിയിൽ ആഴ്ന്നു പോയത് കൊണ്ട് അത് അടിയുറച്ച് നിൽക്കുകയാണ്. എന്നാൽ അതിൻ്റെ ശാഖകൾ ഫിസ്സമ ആകാശത്തിലാണ്. അപ്പം നമ്മൾ ഈ മുകളിൽ കാണുന്ന അത്യുന്നതമായ നക്ഷത്രങ്ങളും ഒക്കെ അതുകൊണ്ട് അലങ്കരിക്കപ്പെട്ട് അതിൻ്റെ മുകളിലുള്ള ആകാശമാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചല്ലോ. മറിച്ച് അത് ആ മരത്തിൻ്റെ ചില്ലകൾ എത്രയാണ് ഉയരുന്നത്, വളരെ കുറച്ചേ ഉള്ളൂ അന്തരീക്ഷത്തിൽ. പക്ഷേ ആ അന്തരീക്ഷത്തിനും ഇവിടെ സമ എന്നാണ് പറയണം. അപ്പോൾ നമ്മുടെ മുകളിൽ ഉള്ളതിന് സമ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ അള്ളാഹു ആകാശത്തിലാണെന്ന് പറയുമ്പോൾ ആ ആകാശവും, അതേസമയം അതല്ലാത്തത് പറയുമ്പോൾ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതേ രൂപത്തിൽ അവിടെ മനസ്സിലാക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ അതിൽ വൈരുദ്ധ്യത്തിൻ്റെ പ്രശ്നമല്ല. റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഉയരത്തിലാണ്, ഉന്നതികളിലാണെന്ന് പറഞ്ഞ ഫിൽ ഉലുവിൽ മുത്തലഖ്, നിരുപാധികമായി എന്ന് പറഞ്ഞ ആകാശത്തിൻ്റെയൊക്കെ മുകളിലാണ്, ഏഴാകാശങ്ങളിലെയും മുകളിലാണ് റബ്ബിൻ്റെ അർശ്. അവിടെയാണല്ലോ റബ്ബ് സുബ്ഹാനഹു തആല ആരോഹണം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അള്ളാഹു ആകാശത്തിലാണെന്ന് പറയുമ്പോൾ ആരും ഈ ആകാശത്തിൻ്റെ ഉള്ളിലാണെന്ന് മനസ്സിലാക്കേണ്ടതില്ല. അതവർക്ക് ഭാഷാപരമായി അതിനെപ്പറ്റി അറിയാത്തത് കൊണ്ടാണ്. ഇനി രണ്ടാമത്തെ മറുപടി എന്താണെന്ന് ചോദിച്ചാൽ ഇൻഷാല്ലാ അത് അടുത്ത ക്ലാസ്സിൽ പറയാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.
7: നിങ്ങൾ കേട്ടത് സലഫി ദുറൂസ്, നുബുവത്തിൻ്റെ തെളിവുകൾ എന്ന പരമ്പരയുടെ 163-ാം ഭാഗമാണ് ഇന്ന് സലഫി ദുറൂസിലൂടെ ശ്രോതാക്കൾ കേട്ടത്. ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ പ്രത്യേകതകൾ എന്ന വിഷയത്തിൻ്റെ 13-ാം ഭാഗം അവതരിപ്പിച്ചത് അബൂബക്കർ സലഫി.

കാലങ്ങളായി നാം പഠിക്കുന്നു, ക്ലാസുകളും ഖുത്ബകളും കേൾക്കുന്നു, മദ്രസകളിൽ നിന്ന് അറിവുകൾ നേടുന്നു. എന്നിട്ടും അടിസ്ഥാന വിശ്വാസ കാര്യങ്ങളിൽ ഇപ്പോഴും മനസ്സിന് സംശയം ബാക്കിയുണ്ടോ? ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവുകളും കൂടുതൽ വ്യക്തതയോടെ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നുവോ? ഇതാ പീസ് റേഡിയോ നിങ്ങൾക്ക് മുന്നിൽ ഒരു മികച്ച അവസരമൊരുക്കുന്നു. അടിത്തറകൾ പുതിയ മൊഡ്യൂളിൽ കൂടുതൽ വ്യക്തതയോടെ വീണ്ടും ആരംഭിക്കുന്നു. വിശ്വാസ കാര്യങ്ങളെ ആഴത്തിൽ ചർച്ച ചെയ്യുന്ന ഈ പ്രോഗ്രാമിന് നേതൃത്വം നൽകുന്നത് അബ്ദുറഹ്മാൻ അൻസാരി പറപ്പൂർ. സെപ്റ്റംബർ 15 മുതൽ തുടർന്നുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും വൈകുന്നേരം 3:50 നിങ്ങളുടെ പ്രിയപ്പെട്ട പീസ് റേഡിയോയിൽ കേൾക്കാൻ മറക്കരുത്. അടിത്തറകൾ, വിശ്വാസ വെളിച്ചത്തിന്റെ ശബ്ദം.

0: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
1: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
0: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
1: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
0: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
2: പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ. റബ്ബിനെ കാണാൻ ഈ വിഷയത്തിൽ നമുക്ക് വേണ്ടി സംസാരിക്കുന്നത് അബ്ദുള്ള സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ ബിസ്മിഹി തത്മഇന്നു നുഫൂസ് വബിനൂരിഹി തസ്തനീറു ദുറൂബ് وبهديه تتلاشى القلوب والصلاة والسلام على رسوله المختار وعلى آله وصحبه أطهار أما بعد ബഹുമാന്യരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിതത്തിൽ അർത്ഥവത്തായ ഗുണപാഠങ്ങൾ ഏറെ പഠിപ്പിക്കപ്പെടുന്ന ഒരു പ്രോഗ്രാമാണ് ജീവിത പാഠങ്ങൾ. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ അവൻ ആഗ്രഹിക്കുന്നതിൽ ഏറ്റവും വലിയ ആഗ്രഹം മരണത്തിനു ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്കൊരുക്കി വെച്ച സ്വർഗം, ആ സ്വർഗത്തിൽ പ്രവേശിക്കാനും അവിടെ ശാശ്വതമായ നിലക്ക് ജീവിക്കാനും തൗഫീഖ് ഉണ്ടാവുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായല്ലോ, ഉഇദ്ദത് ലിഇബാദി അസ്സാലിഹീൻ മാ ലാ ഐനുൻ റഅത് വലാ ഊദുനുൻ സമിഅത് വലാ ഖത്റ അലാ ഖൽബി ബശർ. സാലിഹീങ്ങളായ സച്ചരിതരായ എൻ്റെ അടിമകൾക്ക് വേണ്ടി ഞാൻ ഒരുക്കി വച്ചിട്ടുണ്ട്. അള്ളാഹു പഠിപ്പിക്കുകയാണ് ഒരു ഖുദുസിയായ ഹദീസിലൂടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിക്കുകയാണ്, എൻ്റെ സച്ചരിതരായ അടിമകൾക്ക് വേണ്ടിയും ഞാൻ ഒരുക്കി വച്ചിട്ടുണ്ട്, തയ്യാറാക്കി വച്ചിട്ടുണ്ട്. മാലാ ഐനുൻ റഅത്, ഒരു കണ്ണും ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത നയനമനോഹരമായ കാഴ്ചകൾ, കണ്ണിന് ഏറെ ഇമ്പം നൽകുന്ന കാഴ്ചകൾ, മനസ്സിന് സമാധാനവും കുളിർമയും നൽകുന്ന കാഴ്ചകൾ, ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ ദുനിയാവിലുണ്ട്. നമ്മൾ വലിയ ഉയർന്ന പ്രദേശങ്ങളിലൊക്കെ പോയി അവിടുത്തെ നല്ല തണുത്ത കാറ്റ് ആസ്വദിക്കുമ്പോൾ, അങ്ങകലെ ദൂരെയുള്ള വൃക്ഷം ശിഖരങ്ങളും മലമേടുകളും താഴ്വരകളും അല്ലേ, വലിയ വലിയ ബിൽഡിങ്ങുകൾ ചെറിയ ചെറിയ കടുകുമണി വലിപ്പത്തിൽ അങ്ങകലെയുള്ളവ നോക്കിക്കാണുന്ന ആ ഒരു നയനമനോഹരമായ കാഴ്ച, അല്ലെങ്കിൽ നിലക്കാത്ത പ്രവാഹമുള്ള ആർത്തിരമ്പുന്ന തിരമാലകളുള്ള കടൽ, അതിലേക്കങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കടലിലൂടെ സഞ്ചരിച്ച് കടലിൻ്റെ നടുവിൽ ദ്വീപിലേക്കെത്തി അവിടുത്തെ നീലനിറത്തിലുള്ള ആ ഒരു ശുദ്ധജലം, ആ ഒരു വെള്ളം, അല്ലേ വെള്ളത്തിൻ്റെ അടിഭാഗം പോലും താഴ്ഭാഗം പോലും കരയോടടുത്ത ഭാഗങ്ങളിൽ കാണുന്ന തരത്തിലുള്ള ചില സ്ഥലങ്ങൾ, അങ്ങനത്തെ നയനമനോഹരമായ ചില സ്ഥലങ്ങൾ. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, അങ്ങനെ ഒരു കണ്ണും ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത അത്രയും നല്ല മനോഹാരിത നൽകുന്ന സ്വർഗീയ ഭവനം വിശ്വാസികൾക്ക് വേണ്ടി അള്ളാഹു തയ്യാറാക്കിയിട്ടുണ്ട്. വലാ ഉദുനുൻ സമിഅത്, ഇന്ന് വരെ ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത സൗകര്യങ്ങളും സുഖാഡംബരങ്ങളും സുഖാനുഭൂതികളുമുള്ള സ്വർഗീയ ലോകം. വലാ ഖത്വറ അലാ ഖൽബി ബശർ, എന്തിന് ഒരു കണ്ണും കാണണ്ട, ഒരു കാതും കേൾക്കണ്ട, ആർക്കും എന്തും ചിന്തിക്കാമല്ലോ. ഇപ്പോൾ ഒരാൾ കാണാത്ത സ്ഥലങ്ങളെപ്പറ്റി അല്ലെങ്കിൽ കേട്ടറിവില്ലാത്ത സ്ഥലങ്ങളെപ്പറ്റി ഓരോരുത്തർക്കും അവരവരുടെ ഭാവനകളിൽ ഓരോ സുഖാഡംബരങ്ങൾ ചിന്തിക്കാം. പക്ഷേ ഒരു മനുഷ്യൻ അവൻ്റെ ഹൃദയത്തിൽ ചിന്തിക്കുന്നതിനപ്പുറത്തേക്കുള്ള സുഖസൗകര്യങ്ങൾ, ആനന്ദങ്ങൾ, അതീവ സന്തോഷങ്ങൾ, ആനന്ദകരമായ നിമിഷങ്ങൾ ഉൾക്കൊള്ളുന്ന സ്വർഗീയ ലോകം, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സച്ചരിതരായ അവൻ്റെ അടിമകൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ളത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ആ ഒരു സ്വർഗം നമുക്കൊരു കാരണവശാലും നഷ്ടപ്പെടാൻ പാടില്ല. നമ്മുടെ അറിവില്ലായ്മ കാരണം, അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങൾ കാരണം, നമ്മുടെ നാവ് കാരണം, നമ്മുടെ പെരുമാറ്റ ദൂഷ്യം കാരണം, ഇബാദത്തുകളിലുള്ള വീഴ്ച കാരണം ഇത്രയേറെ മനോഹാരിതയുള്ള ആ ഒരു സ്വർഗീയ ഭവനം അത് നഷ്ടപ്പെട്ടാലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്രയും വലിയ ദൗർഭാഗ്യവാൻ പിന്നെ വേറെ ഇല്ല എന്നാണ്. ഇത്രയേറെ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളുള്ള സ്വർഗീയ ലോകം അത് നഷ്ടപ്പെടാൻ പാടില്ല. എനിക്കെൻ്റെ ജീവിതത്തിൽ എന്ന് അങ്ങേയറ്റത്തെ ഗൗരവകരമായ ജാഗ്രത നിറഞ്ഞ പ്രതിജ്ഞയാകണം ഓരോ വിശ്വാസിക്കും ഉണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഖാഫിലൂടെ പഠിപ്പിക്കുകയാണ്, ഉദ്ഖുലൂഹാ ബിസലാം. പരലോകത്തൊരു കൂട്ടം മനുഷ്യരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഉദ്ഖുലൂഹാ ബിസലാം, ആ സ്വർഗത്തിൽ അങ്ങേയറ്റത്തെ സമാധാനത്തോടുകൂടി, ഇനി ഒരു ബേജാറുമില്ലാതെ, ഒരാശങ്കയും അല്ലലും അലട്ടലുമില്ലാതെ, ഒരു ടെൻഷനുമില്ലാതെ, അങ്ങേയറ്റത്തെ സമാധാനത്തോടുകൂടി നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക ആ സ്വർഗീയ ലോകത്ത്. ലഹുമാ യശാഊന ഫീഹ, അവിടെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നതുണ്ട്. വലദൈന മസീദ്, നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറത്ത് വേറെയും ചില അധികമായ അനുഗ്രഹങ്ങളുമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മൾ എന്താണോ ആ ആഹ്റത്തിൽ സ്വർഗത്തിൽ ആഗ്രഹിക്കുന്നത്, മനുഷ്യൻ എന്താണോ തേടുന്നത് ആഗ്രഹിക്കുന്നത്, അത് സ്വർഗത്തിലുണ്ട് എന്നാണ്. അതുമാത്രമല്ല, അവൻ ആഗ്രഹിക്കുന്നതിനപ്പുറത്തുണ്ട് എന്നാണ്. എന്താണ് ഈ ആഗ്രഹിക്കുന്നതിനപ്പുറത്തുള്ളത്? മഹാനായ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, തൻദുറു ഇലാ റബ്ബിഹ ഇയാനൻ ബിലാ ഹിജാബ്, ഞാൻ ഏത് റബ്ബിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചിട്ടാണോ രാത്രി എഴുന്നേറ്റ് കടക്കപ്പായയിൽ നിന്ന് എഴുന്നേറ്റ് നമസ്കരിച്ചത്, ഞാൻ ഏത് റബ്ബിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചിട്ടാണോ ഞാൻ റമളാനിലെ പകൽ സമയങ്ങളിൽ എൻ്റെ ദാഹം അടക്കിപ്പിടിച്ച് എൻ്റെ വിശപ്പ് സഹിച്ച് ആ പകൽ സമയത്ത് ഞാൻ നോമ്പെടുത്തത്, ഏത് റബ്ബിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചിട്ടാണോ ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജനം ചിലവഴിച്ചത്, ആ റബ്ബിനെ കൺകുളിർക്കെ കാണാനുള്ള ഒരവസരം അത് സ്വർഗീയ ലോകത്തുണ്ടാകുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അതാണ് ഈ ആയത്ത് കൊണ്ടുള്ള വ്യാഖ്യാനം എന്ന് മഹാനായ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്. മറ്റായത്തുകളിലും അല്ല പഠിപ്പിക്കുന്നുണ്ട് അത്. വജൂഹിയൗമ ഇദിന്നാളിറ ഇലാ റബ്ബിഹാ നാളിറ, അന്ന് ചില മുഖങ്ങൾ അങ്ങേയറ്റത്തെ സമാധാനത്തോടുകൂടി ഇങ്ങനെ നോക്കുന്നതാണ്. നമുക്ക് കണ്ണിന് ഇമ്പം നൽകുന്ന

കുട്ടിൻ്റെ ആ കളി ഇവള് കാണുന്നുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ കുട്ടിൻ്റെ ഈ കളി കുസൃതിയും എൻ്റെ ഭർത്താവ് കാണുന്നുണ്ടോ, അത് കാണാതെ പോയോ, ആ ഒരു കാഴ്ച കാണാതെ പോയോ എന്ന നിലക്ക്. അപ്പം നമുക്കതൊക്കെ വലിയ ഇമ്പം നൽകുന്ന, മനോഹാരിത നൽകുന്ന കാഴ്ചകൾ ഒരുപാട് ദുനിയാവിലുണ്ട്. പക്ഷേ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കണ്ണിന് ഏറെ കുളിർമ നൽകുന്ന കാഴ്ച നാളെ പരലോകത്ത് തന്ദുറു ഇലാ റബ്ബിഹ ഇയാനൻ, ഒരു മറയുമില്ലാതെ റബ്ബിനെ നേർക്ക് നേരെ കാണുന്ന, അല്ലേ, തൻ്റെ ജീവിതാവസാനം വരെ. എന്തിലേറെ പറയണം, അവസാനത്തെ ശ്വാസം നിലക്കുന്നതിൻ്റെ തൊട്ടു മുമ്പ് പോലും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയാൻ ആഗ്രഹിച്ച ആ മനുഷ്യൻ, അല്ലാഹുവിൻ്റെ പേരുച്ചരിക്കാൻ ആഗ്രഹിച്ച ആ മനുഷ്യൻ, അവൻ അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടതും ആ റബ്ബിനെ കാണാനുള്ള ആ ഒരു അനുഗ്രഹമായിരിക്കണം എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരിക്കൽ സ്വഹാബത്ത് വന്ന് ചോദിക്കുകയാണ്, അന്നനാസൻ ഖാലൂ ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ വന്ന് ചോദിച്ചു, യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂലേ, ഹൽ നറാ റബ്ബനാ യൗമൽ ഖിയാമ, നബിയെ, ഞങ്ങൾ അള്ളാഹുവിനെ പരലോകത്ത് കാണുമോ, ഞങ്ങൾക്കതിന് കഴിയുമോ? ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, തിരിച്ചവരോട് ചോദിച്ചു, ഹൽ തുലാമൂനം ഫീ റുഇയത്തിൽ ഖമരി ലൈലത്തിൽ ബദരി, പൂർണ്ണചന്ദ്രനുള്ള നിലാവുള്ള ഒരു ദിവസം ആ പൂർണ്ണചന്ദ്രനെ നോക്കിക്കാണുവാൻ മറ്റു മേഘങ്ങളും തടസ്സങ്ങളും ഒന്നുമില്ലാത്ത ഒരു രാത്രി ആ പൂർണ്ണചന്ദ്രനെ നോക്കിക്കാണുവാൻ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ? അവർ പറഞ്ഞു, ലാ യാ റസൂലല്ലാ, ഇല്ല റസൂലേ. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗന ഹാദൽ ഖമർ, ഈ പൂർണ്ണചന്ദ്രനെ നിങ്ങൾ ഈ രാത്രി നോക്കിക്കാണുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് ഉറപ്പ് കൊടുക്കുകയാണ്. പക്ഷെ ചില നിബന്ധനകളുണ്ട്. അള്ളാഹുവിനെ പരലോകത്ത് കണ്ടുമുട്ടാൻ എല്ലാവർക്കും കഴിഞ്ഞോളണമെന്നില്ല. അതിന് ചില നിബന്ധനകളുണ്ട്. അതിലൊന്നാമത്തെ നിബന്ധന സൂറത്തു കഹ്ഫിൻ്റെ 110-ാമത്തെ ആയത്തിലൂടെ അള്ള പഠിപ്പിക്കുകയാണ്, ഫമൻ കാന യർജൂ ലിഖാ റബ്ബിഹി, ആരെങ്കിലും തൻ്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഫൽയഅമൽ അമലൻ സ്വാലിഹം, അവൻ സ്വാലിഹായ സൽക്കർമ്മങ്ങൾ അവൻ ചെയ്യട്ടെ. എത്രയെത്ര സൽക്കർമ്മങ്ങൾ അവന് ചെയ്യാൻ കഴിയോ അതൊക്കെ ചെയ്യട്ടെ. വലാ യുശ്രിക് ബിഇബാദതി റബ്ബിഹി, തൻ്റെ റബ്ബിൽ ഒരാളെയും അവൻ പങ്കുചേർക്കാതിരിക്കുകയും ചെയ്യട്ടെ. അവർക്ക് അള്ളാഹനെ കാണാനുള്ള തോഫിക്കുള്ളൂ എന്നാണ്. നന്മ ചെയ്താൽ മാത്രം പോരാ, ഏറ്റവും വലിയ തിന്മയായ ശിർക്ക് മനുഷ്യ ജീവിതത്തിൽ നിന്നൊഴിവാക്കപ്പെടണം. അവനെ നാളെ പരലോകത്ത് ഈ ഏറ്റവും വലിയ അനുഗ്രഹം, റബ്ബിനെ കാണുക എന്നുള്ള അനുഗ്രഹം കിട്ടുകയുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ല പറയാണ്. വിഷമം വരുമ്പോൾ എൻ്റെ റബ്ബേ എന്നു മാത്രം വിളിക്കാൻ കഴിയണം. മക്കളില്ലാതെ കഷ്ടപ്പെടുമ്പോൾ എൻ്റെ റബ്ബേ, റബ്ബി ഹബലീ എന്ന് ഇബ്രാഹിം നബിയും സക്കരിയ നബിയുമൊക്കെ, യഅഖൂബ് നബിയും മറ്റു പ്രവാചകന്മാരുമൊക്കെ തേടിയതുപോലെ, ഇബ്രാഹിം നബിയും സക്കരിയ നബി അലൈഹി അസ്സലാം അങ്ങനെയുള്ള പ്രവാചകന്മാരൊക്കെ അവരുടെ ജീവിതത്തിൽ മക്കളില്ലാതെ പ്രയാസപ്പെട്ടപ്പോൾ റബ്ബേ എനിക്കൊരു കുഞ്ഞിനെ തരണേ എന്ന് റബ്ബിനോട് ചോദിച്ചതുപോലെ റബ്ബിനോട് മാത്രം ചോദിക്കാൻ കഴിയണം. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കുറേ റബ്ബിനോട് ചോദിച്ചിട്ട് കിട്ടാതെ വരുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ? ഇത് റബ്ബിൻ്റെ പരീക്ഷണമാണെന്ന തിരിച്ചറിവില്ലാതെ റബ്ബിൻ്റെ സൃഷ്ടികളിലേക്ക്, ജാറങ്ങളിലേക്ക്, മനുഷ്യ ദൈവങ്ങളിലേക്ക്, ആൾദൈവങ്ങളിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ചവഞ്ഞു നടക്കുന്ന ആളുകളിലേക്ക് ജനങ്ങളെ സാമ്പത്തികമായും ആത്മീയമായും ചൂഷണം ചെയ്യുന്ന ആളുകളുടെ അടുക്കിലേക്ക് ചെല്ലും. എന്നിട്ട് അവരെ ആശ്രയിക്കും, അവരിൽ ശരണം പറയും.
ഇങ്ങനത്തെ ഒരു സാഹചര്യം മനുഷ്യന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ തന്റെ ജീവിതത്തിൽ പ്രയാസങ്ങളും വിഷമങ്ങളും

0: കഷ്ടപ്പാടുകളും അള്ളാഹുവിനോട് മാത്രം പറയാതെ ഏതെങ്കിലും ഒരു വ്യക്തിയോട്, ഒരു കല്ലിനോട്, ഒരു മരത്തോട്, ഒരു ജിന്നിനോട്, ഒരു ശൈത്വാനോട്, ഒരു വലിയനോട്, ഒരു നബിയോട്, ജീവനുള്ളതാകട്ടെ ജീവനില്ലാത്തതാകട്ടെ, കാണുന്നതാകട്ടെ കാണാത്തതാകട്ടെ, ആരോടും അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് ഒരു മഖ്ലൂഖിനോട് ചോദിച്ചാൽ, അങ്ങനെ അവൻ ശിർക്ക് ചെയ്താൽ പരലോകത്ത് അള്ളാഹനെ കാണാൻ കഴിയില്ല എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കും. അത് അതുതന്നെയാണ് മഹാനായ ഇമാം ഷാഫിഈ റഹിമഹുല്ല പറഞ്ഞത്, ഫലമ്മാ ഹജബഹും അലസ്സഖത്, അള്ളാഹു കോപിച്ചാൽ, പടച്ചോനാ മനുഷ്യനെ കോപിച്ചാൽ പിന്നെ റബ്ബ് അവൻ്റെ മുഖം അവനെ കാണിക്കുകയില്ല എന്ന്. അതുള്ളത് പോലെ തന്നെയാണ് കനഹാദ ദലീലുൻ അല അന്നഹും യറൗന ഫിർളാം, റബ്ബ് ഇഷ്ടപ്പെട്ടാൽ, റബ്ബ് ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടാൽ ആ മനുഷ്യന് റബ്ബിനെ കാണാനും കഴിയും എന്നതും അതൊരു ഹക്കാണ്. റബ്ബിന് മനുഷ്യനെ വെറുത്താൽ, ദേഷ്യപ്പെട്ടാൽ ആ മനുഷ്യന് റബ്ബിനെ കാണാൻ കഴിയില്ല. എന്നാൽ റബ്ബൊരു മനുഷ്യനെ തൃപ്തിപ്പെട്ടാൽ ആ മനുഷ്യന് റബ്ബിനെ കാണാൻ കഴിയും എന്നത് ഹക്കാണ് എന്ന് മഹാനായ ഇമാം ഷാഫിഈ റഹിമഹുല്ലാ പഠിപ്പിക്കുകയാണ്. ശിർക്ക് ജീവിതത്തിൽ ഉണ്ടാകരുത്. രണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യൂനുസിൽ പഠിപ്പിക്കുകയാണ്, ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ, ലില്ലദീന അഹ്സനു, നന്മ ധാരാളമായി ചെയ്തവർ, ഒരു നന്മക്ക് പുറകെ മറ്റൊരു നന്മ, നിരന്തരമായ നന്മകൾ, തുടർച്ചയായ നന്മകൾ, ധാരാളമായ നന്മകൾ, അല്ലേ? ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്നല്ലാഹു പറഞ്ഞതുപോലെ, നിനക്ക് ഒഴിവു സമയം വന്നാൽ ഒരു കാര്യത്തിൽ നിന്ന് നീ വിരമിച്ചാൽ മറ്റൊരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ദഅ്‌വാ പ്രവർത്തനങ്ങളാകട്ടെ, മറ്റു ഇബാദത്തുകളാകട്ടെ, മറ്റു ആരാധനാ കർമ്മങ്ങളാകട്ടെ, ഐച്ഛികമാകട്ടെ, നിർബന്ധകരമാകട്ടെ, ഇത് ജീവിതത്തിൽ തുടർച്ചയായി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, ഒഴിവില്ലാതെ നന്മകൾ ധാരാളം ചെയ്യും. അവർക്ക് അൽ ഹുസ്ന, ഏറ്റവും നല്ല പ്രതിഫലം പരലോകത്തുണ്ട്. വസിയാദ, അതിനേക്കാൾ വർദ്ധനവുമുണ്ട്. ആ വർദ്ധനവ് എന്താണ്? അള്ളാഹുവിനെ കാണാനുള്ള തൗഫീഖ് ആ മനുഷ്യനുണ്ടാകുമെന്നാണ്. മൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബ അല്ലാഹു ലിഖാഹു, ഒരാൾ അള്ളാഹിനെ കാണണമെന്ന് അതിയായി ആഗ്രഹിച്ചാൽ, റബ്ബും ആഗ്രഹിക്കുന്നതാണ് ആ മനുഷ്യനെ കാണണമെന്ന്. ഒമൻ കരിഹ ലിഖാ അല്ലാഹ്, ഒരാൾ അള്ളാഹനെ കാണണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല, അങ്ങനെ ഒരു വെറുപ്പായിട്ട് പടച്ചോനൊന്നും എനിക്ക് കാണണ്ട, അങ്ങനത്തെ ആ ഒരു ഇഷ്ടമൊന്നുമില്ലാതെ ജീവിക്കുകയാണ്, ആ മനുഷ്യനെയും പടച്ചോനും കാണാൻ ഇഷ്ടമുണ്ടാവില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് റബ്ബിനെ കാണാനുള്ള തൗഫീഖ് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണം? ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗന ഹാദൽ ഖമറു ലാ തുദാമൂന ഫീ റുയ്യതി ഫനി ഫഇനി സ്തതഅതും അല്ലാ തുഗ്ലബു അലാ സലാതിൻ ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബിഹാ ഫഫഅലൂ. രണ്ടു വഖത്ത് നമസ്കാരം, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പുമുള്ള രണ്ട് വഖത്ത് നമസ്കാരം, ഒന്ന് സുബഹിയാണ്, മറ്റൊന്ന് ആസറാണ്. ഈ രണ്ട് നമസ്കാരം കഴിവിൻ്റെ പരമാവധി കറക്റ്റ് സമയത്ത് നമസ്കരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ പരലോകത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടുക, റബ്ബിൻ്റെ വജ്ഹ് ഏറ്റവും കൺകുളിർമയോടെ കാണാൻ കഴിയും എന്നുള്ളത് ഏറ്റവും വലിയ സംഭവ്യമാണ്. അത് സംഭവിക്കും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, അങ്ങേയറ്റത്തെ ആഗ്രഹം നമുക്കുണ്ടാകണം, എൻ്റെ റബ്ബിനെ കാണാൻ എനിക്ക് കഴിയണം കഴിയണമേ എന്ന പ്രാർത്ഥനയും ആഗ്രഹവുമോടെ നമ്മൾ ജീവിക്കുക. അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ശിർക്കില്ലാതെ നന്മകൾ ധാരാളം ചെയ്തു വിശിഷ സുബഹിയും അസറും കൃത്യതയോടെ നമസ്കരിച്ചും ആ ഒരു പുണ്യം നേടിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ജസാകുമുല്ലാ ഖൈറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ, റബ്ബിനെ കാണാം എന്ന വിഷയത്തിൽ ബഹുമാനിയനായ അബ്ദുള്ള സലഫിയാണ് നമുക്ക് വേണ്ടി സംസാരിച്ചത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ, പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോടു ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അഷേഖ് അബ്ദുറഹ്മാൻ സുദൈസിന്റെ മനോഹരമായ ശബ്ദത്തിലുള്ള വിശുദ്ധ ഖുർആൻ പാരായണം കേട്ട് നമുക്ക് തിരിച്ചു വരാം.
5: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم
6: وهو الذي سخر البحر لتأكلوا منه لحما طريا وتستخرجوا منه حلية تلبسونها وترى الفلك مواخر فيه ولتبتغوا من فضله ولعلكم تشكرون
4: ما شاء الله മനോഹരമായ ശബ്ദം അല്ലേ? അസ്സലാമുക്ക്. എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസിൻ്റെ ശബ്ദം ഇങ്ങനെ ഇതുപോലെ കേട്ട് ചെറുപ്പം മുതലേ നമ്മളിങ്ങനെ ഖുർആൻ കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലാണ് കൂടുതലും കേൾക്കാറുള്ളത്. അപ്പോൾ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു
7: അദ്ദേഹത്തെ നേരിൽ കാണാൻ.
4: മീൻസ് അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല, പക്ഷേ ആ ശബ്ദം നേരിട്ടൊന്ന് ഹറമലിച്ചിട്ട് കേൾക്കാന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു.
7: എന്നിട്ട് പോയപ്പോൾ കേട്ടോ,
4: ഫസ്റ്റ് ആ ഒരു ഒരു തോഫിക്ക് കിട്ടി അവിടെ ചെന്ന് ആദ്യത്തെ ഒരു വെള്ളിയാഴ്ച ഒരു വ്യാഴാഴ്ച രാത്രിയാണ് അവിടെ എത്തിയത്. മീൻസ് വെള്ളിയാഴ്ച പുലർച്ചെയാണ് എത്തിയത്. അന്നത്തെ ജുമാ ഖുതുബ അദ്ദേഹം ആയിരുന്നു. അപ്പോൾ ഒരു വല്ലാത്തൊരു ഫീല് മനസ്സിലിങ്ങനെ വന്നു.
7: മാഷാല്ലാ. നോക്കൂ, ഇന്നത്തെ വിശുദ്ധ ഖുർആൻ സൂറത്തു നഹലിലെ 14-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ ഓർമ്മിപ്പിക്കുന്ന പല വചനങ്ങളെയും പോലെ മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് സമുദ്രത്തെ നമുക്ക് വേണ്ടി അല്ലാഹു വിധേയമാക്കി തന്നു എന്നാണ്. അതിൽ നിന്നും നിങ്ങൾക്ക് പുതിയ മാംസം തിന്നാനും നിങ്ങൾ ധരിക്കാറുള്ള ആഭരണ പദാർത്ഥങ്ങളെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനും കപ്പലുകൾ അതിലൂടെ വെള്ളം പിളർത്തുന്നതായി കൊണ്ട് സഞ്ചരിക്കുന്നത് നിനക്ക് കാണുകയും ചെയ്യാം. അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ തേടിയെടുക്കുവാൻ വേണ്ടിയും നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടിയും കൂടിയാണത്. ഈ ലോകത്ത് ഈ ഭൂമിയുടെ 70% കടലാണല്ലോ. അത് കഴിഞ്ഞ് ആ കടൽ എത്രമാത്രം മനുഷ്യനിൽ കൗതുകമുണ്ടാക്കുന്നു, കടലിനടിയിലെ ജീവികൾ, അതിലൂടെ കപ്പലുകൾ കടന്നു പോകുന്ന ഒരു വലിയ പർവ്വത സമാനമായ കപ്പലുകളെ ഈ കടൽ എന്ത് ചെയ്യുന്നു, അതിനെ താങ്ങി നിർത്തുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ ചരക്ക് വിനിമയം നടക്കുന്നത് കടലിലൂടെയാണല്ലോ. ഹോർമോസ് കടലെടുക്കുന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ കൂടുതൽ ചിന്തിക്കുക. അപ്പം അത് ഖുർആൻ എടുത്തു പറഞ്ഞൊരു ദൃഷ്ടാന്തങ്ങളിൽ ഒന്നാണ്, വെള്ളത്തെ മനുഷ്യന് വിധേയമാക്കി. ആ വെള്ളം മനുഷ്യൻ്റെ നോക്കൂ, അത് കുറേ കാര്യങ്ങൾ അതിൽ നമുക്ക് ചിന്തിക്കാനുണ്ട്. ഏതായിരുന്നാലും ഈ ഒരു വചനം കടൽ മാത്രമല്ല, കടലിൻ്റെ അകത്തുള്ള ജീവികളും അതിൽ മനുഷ്യ ഹെല്യത്ത് പറഞ്ഞു തൽബിസൂനഹ, ധരിക്കുന്ന ആഭരണങ്ങൾ, കടലിലെ പഴുഴം, മുത്തുകൾ, ഇതൊക്കെ മനുഷ്യൻ്റെ എല്ലാം മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതിനെ കുറിച്ചും ചിന്തിക്കാനും നന്ദി കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു
4: സുബ്ഹാനഹു. അതാണ് ഈ ഇങ്ങനത്തെ ചിന്തകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തന്നതിന് ശേഷം ഏറ്റവും പ്രസക്തമായ ഒരു ചിന്തയാണ് അവസാനം തരുന്നത്. എന്തിനാ, നിങ്ങൾ നന്ദി കാണിക്കാൻ കൂടി വേണ്ടിയാണ് ഇത് എന്നുള്ളത് അല്ലേ. അപ്പോൾ അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് കുറേ നമ്മൾ ഓർമ്മപ്പെടുത്തിയ ശേഷം അവസാനത്തെ വചനം വലഅല്ലക്കും തഷ്കുറൂ എന്നുള്ള വാക്കിലൂടെ മൊത്തം മാറ്റിമറിച്ചു.
7: അതെ,
4: എന്തിനാണിതൊക്കെ ഒരു ചിന്ത. മാഷാല്ലാ.
7: എടുത്തേ, ഈ ഖുർആനുമായി ബന്ധപ്പെട്ട എനിക്ക് ഭയങ്കര ഒരു നിരീക്ഷണം പോലെ തോന്നിയിട്ടുള്ളൊരു കാര്യം വായിച്ചത്, അതായത് വിശുദ്ധ ഖുർആന് അള്ളാഹുവിന്റെ കലാമാണല്ലോ.
4: അതെ,
7: അള്ളാഹുവിന്റെ സൃഷ്ടിയല്ലാത്തത് അള്ളാഹുവിന്റെ പിന്നെ കലാമാണെന്ന്. അപ്പോൾ അള്ളാഹുവിൻ്റെ കലാമ് നമുക്കിപ്പം നമ്മളെ സൃഷ്ടികളിൽ തന്നെ പലരുടെയും സംസാരം നമുക്കറിയില്ല. മനുഷ്യൻ്റെ തന്നെ ഭാഷ അറിയില്ലെങ്കിൽ മറ്റുള്ളവരുടെ സംസാരം നമുക്ക് മനസ്സിലാവില്ല. പിന്നെ അതുമാത്രമല്ല, മറ്റുള്ള ഒരുപാട് ജീവികൾ ഇവിടെ ഉണ്ട്. ആ ജീവികളൊക്കെ നമ്മളോട് വന്നിട്ട് വലിയൊരു പ്രഭാഷണം നടത്തുകയാണെങ്കിൽ ഭയങ്കര കൗതുകമായിരിക്കും നമുക്ക്. ഇതൊക്കെ പോയിട്ട് സൃഷ്ടാവിൻ്റെ കലാം ഏഴ് വാനങ്ങൾക്കപ്പുറത്ത് നിന്ന് നമ്മൾക്ക് കിട്ടിയിരിക്കുമ്പോൾ അതിനോട് എത്രമാത്രം, ഒരു ഗാലക്സിയിൽ നിന്ന് അല്ലെങ്കിൽ ഏതോ ഗ്രഹത്തിൽ നിന്നൊരു ഫോട്ടോ വന്നെന്ന് പറഞ്ഞാൽ എത്ര കൗതുകത്തിൽ നമ്മൾ നോക്കുക. അപ്പോൾ ആ ഒരു സൃഷ്ടാവിൻ്റെ വചനത്തെ നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് ഉള്ള ഒന്നാണത്. അത് ഇമ്പോർട്ടൻസ് ഉള്ളതായതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ്റെ അത്രയും പ്രാധാന്യം ഉള്ളത് കൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം മലക്കുകളുടെ പ്രാധാന്യമായി മാറിയത്. അത് പ്രവാചകന് കിട്ടിയതുകൊണ്ടാണ് മനുഷ്യരിൽ ഏറ്റവും അഷ്റഫുൽ ഖൽഖായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാറിയത്. ആ ഖുർആൻ ഇറങ്ങിയ മാസമായതുകൊണ്ടാണ് റമദാന്റെ പ്രത്യേകത പറഞ്ഞത്. അത് അവതരിച്ച ദിവസം അല്ലേ, അതിനെക്കുറിച്ച് പറഞ്ഞാൽ ലൈലത്തുൽ ഖദറിന്റെ പ്രാധാന്യം പറഞ്ഞു. അത് ആ പ്രഥമ അഭിസംബോധിത സമൂഹമായ സഹാബത്തിനാണ് ഖൈർ അല്ലേ, നിങ്ങളുടെ ഏറ്റവും ഉത്തമ സമൂഹമായി അവർ മാറിയത്. അത് ആരെങ്കിലും ഓതുകയാണെങ്കിൽ അവരാണ് നിങ്ങളുടെ ഏറ്റവും ഉത്തമരെന്ന് പറഞ്ഞു. അത് സ്വീകരിക്കുന്നവനാണ് ഈ കണ്ണിൻ്റെ അപ്പുറത്തുള്ള അകക്കാഴ്ച അവന് തുറന്നു കിട്ടുന്നതെന്ന് പറഞ്ഞു. ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കണക്ഷൻ ഭയങ്കര രസകരമായതൊരു ഒരു നിരീക്ഷണമായിട്ട് തോന്നി.
8: അടുത്തതായി പീസ് റേഡിയോയിൽ ഡയലോഗ്. ഡയലോഗിൽ വിസ്ഡം യൂത്ത് സംഘടിപ്പിച്ച റേഡിയൻസ് എന്ന പ്രോഗ്രാമിൽ അനാവശ്യ സ്ക്രീൻ ടൈമിൽ നാം തളരുമ്പോൾ അതിനെ തിരിച്ചെടുക്കാനുള്ള വഴി എന്ന വിഷയത്തിൽ ഡോക്ടർ മുഹമ്മദ് ഫാഹിം, സഫീർ അൽഹിക്കമി, ഷംജാസ് കെ അബ്ബാസ് എന്നിവർ നടത്തിയ ചർച്ചയുടെ ആദ്യ ഭാഗമാണ്.
9: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റേഡിയൻസ് പ്രൊഫഷണൽസ് വെർച്വൽ റൗണ്ട് ടേബിൾ, അതിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. 2025 നവംബർ മാസത്തിൽ ഓസ്ട്രേലിയയിൽ ഒരു നിയമം പാസാക്കുകയുണ്ടായി. ഓൺലൈൻ സേഫ്റ്റി അമെൻമെൻറ്റ് ആക്ട് എന്നാണ് ആ ഒരു ബില്ലിൻ്റെ പേര്. 16 വയസ്സിന് മുമ്പുള്ള കുട്ടികളെ സോഷ്യൽ മീഡിയയിൽ നിന്ന് പൂർണ്ണമായി വിലക്കുന്ന നിയമപരമായിട്ടുള്ള ഒരു നടപടിയാണ് ആദ്യമായി ഓസ്ട്രേലിയ ഈ ഒരു സോഷ്യൽ മീഡിയയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നത്. ഇത്തരം ഒരു ബാൻ കൊണ്ടുവരാൻ സ്വാഭാവികമായും അവരുടെ സൊസൈറ്റിയിൽ ഇതുപോലെയുള്ള ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും എക്സുമെല്ലാം കുട്ടികളിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ കുറിച്ച് ഒരു രാജ്യം പഠിച്ച് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന രീതിയിൽ അവർ കണ്ടെത്തിയ ഒരു മെത്തേഡാണ് 16 വയസ്സിന് മുമ്പുള്ള കുട്ടികളെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് ബാൻ ചെയ്യുക എന്ന ഒരു തീരുമാനം. നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയ വളരെ ലാഘവത്തോടെ, പലപ്പോഴും അതിലെ പല സംസ്കാരങ്ങളും നമ്മുടെ ഒരു അത് പിൻപറ്റാത്ത ആളുകളെ പഴഞ്ചനായി ചിത്രീകരിക്കുമ്പോൾ അതിൻ്റെ ദുരന്തങ്ങൾ അനുഭവിക്കുന്ന ഒരു ലോകം ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട് എന്ന് നാം തിരിച്ചറിയണം. ഇന്ന് നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ഈ ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ളതാണ്, പ്രൊട്ടക്റ്റിംഗ് വാല്യൂസ് ഇൻ എ സ്ക്രീൻ ഏജ് എന്ന വിഷയമാണ്. പലപ്പോഴും എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണ്. അതിലൂടെ നമുക്കൊക്കെ പല ഉപകാരപ്രദമായ കാര്യങ്ങളിൽ ഇടപെടുന്ന ആളുകളുണ്ട്. എന്നാൽ നമുക്കൊക്കെ ഉള്ള ഒരു ധാരണയുണ്ട്, സോഷ്യൽ മീഡിയ നമ്മൾ കാണുന്നു, നമ്മളത് ഉപയോഗപ്പെടുത്തുന്നു എന്നല്ലാതെ അത് നമ്മെ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ആളുകളെ വല്ലാതെ ഒന്നും സ്വാധീനിക്കുന്നില്ല. നമ്മൾ കാണുന്നുണ്ട്, നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുന്നത് നമ്മളാണ്, അവിടെ സോഷ്യൽ മീഡിയയ്ക്ക് ഇടപെടാനുള്ള ഒരു അവസരമില്ല, ഒരു സ്പേസ് ഇല്ല എന്ന് മനസ്സിലാക്കുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ ഇത് എത്ര കണ്ട് ശരിയാണ്?
10: എനിക്ക് ഡോക്ടർ തുടക്കത്തിൽ പറഞ്ഞ കാര്യത്തിൽ തന്നെയാണ് അത് ഏറ്റവും മർമ്മം കിടക്കുന്നത്. പൊതുവിൽ സോഷ്യൽ മീഡിയ, മൊബൈൽ ഫോൺ എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ അത് അവരുടെ ഒരു ഫാമിലിക്ക് പുറത്തുള്ള അല്ലെങ്കിൽ ഒരു ഡിവൈസ്, ഗാഡ്ജറ്റ് എന്നതൊക്കെയാണ് കാണാറുള്ളത്. പക്ഷേ ആ ചിന്തയിൽ നിന്നൊക്കെ നമ്മൾ മാറേണ്ട ഒരു സമയം ശരിക്കും കുറേ കാലങ്ങൾക്ക് മുൻപ് തന്നെ മാറിയിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ വിസിബിളായത് ഈ കോവിഡാനന്തര കാലത്താണ്. കോവിഡിൽ ശരിക്ക് നമ്മളുടെ ഒറ്റപ്പെട്ടപ്പോൾ നമ്മൾ നമ്മളെ അതെ പാർട്ട്ണറെ പോലെ കണ്ട സാധനം മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയയൊക്കെയായി മാറി. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് പണ്ടത്തേക്കാളും ഒരു സ്പീഡിൽ നമ്മൾ അക്വയർ ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. എനിക്ക് ഡോക്ടർ പറഞ്ഞ ആ ഒരു ഇതിൻ്റെ സ്വാധീനം, ഇൻഫ്ലുവൻസ്, അതിനെയുള്ള നമ്മളെ പ്രധാനപ്പെട്ട ചർച്ച. നമ്മുടെ ചർച്ചയുടെ ഏറ്റവും ആ ഒരു മർമ്മത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഈ ഒരു ചിന്ത നമ്മളിൽ ആദ്യം ഉണ്ടാവുക എന്നത് തന്നെയാണ് ഇനീഷ്യലി നമുക്ക് ആവശ്യം. ഇപ്പോൾ പേഴ്സുവേഷൻ നമ്മളതിന് പറയാറുള്ളത്, പേഴ്സുവേഷൻ, ഒരാൾ ആ കാര്യത്തെ അയാളിലേക്ക് അങ്ങോട്ട് ആവാഹിക്കുക എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അപ്പോൾ ഈ സയൻസ് ഓഫ് പേഴ്സുവേഷൻ നമ്മൾ പറയാറുള്ളത് എ സ്മോൾ ഗ്രാജ്വൽ ഇംപെർസെപ്റ്റിബിൾ ചേഞ്ച് എന്നാണ് നമ്മൾ പറയാറുള്ളത്. കാരണം ഇത് വിസിബിൾ ആയിട്ട് നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ, ആർക്കും അത് മനസ്സിലായിട്ടില്ല ഇതിങ്ങനെയാണ് എന്നുള്ളത്. പക്ഷെ ശരിക്കും നമ്മളിൽ വളരെ സ്മോൾ ഇംപെർസെപ്റ്റിബിൾ ഗ്രാജുവലായി നമ്മളത് പൊതിഞ്ഞിട്ടുണ്ട്, നമ്മളത് ഏറ്റെടുത്തിട്ടുണ്ട്.
11: ഏറ്റെടുത്ത് കഴിഞ്ഞ് പിന്നെ മുമ്പ് ഈ ലഹരിക്ക് അടിമപ്പെട്ടവരുടെ കഥ പറയായിരുന്നു. പിന്നെ ഈ ലഹരി ഇങ്ങനെ എതിർക്കുന്ന സമയത്ത് ലഹരി അഡിക്ഷൻ ഒന്നും ഉണ്ടാവില്ല, ഞാൻ എട്ടു വല്ല ഉപയോഗിക്കണം, എനിക്ക് ഇതിൽ അഡിക്റ്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞ അവസരം സോഷ്യൽ മീഡിയ വിഷയത്തിൽ ആളുകൾക്കുള്ളത്. എനിക്ക് എന്നെ സോഷ്യൽ മീഡിയ ബാധിച്ചിട്ടില്ല എന്ന് പറയുന്ന ആളുകളുടെ അയാളുടെ വസ്ത്രധാരണവും അയാളുടെ പെരുമാറ്റവും ഈവൻ അയാളുടെ പിന്നെ ഭക്ഷണ സെലക്ഷൻ പോലും യഥാർത്ഥത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ ആയിട്ടുണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ആ തിരിച്ചറിവില്ലായ്മയാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ വില്ല.
10: മറ്റൊരു തിരിച്ചറിവുണ്ട്, അത് മറ്റുള്ളവരെ കുറിച്ചാണ്. വീട്ടിലെ മറ്റുള്ളവർ ഫോൺ അഡിക്റ്റ് ആണ്, കുട്ടി ഫോൺ അഡിക്റ്റ് ആണ്, നമ്മൾ ബാക്കിയുള്ളവരെ കുറിച്ചൊക്കെ നമ്മൾ ഈ വാക്ക് പറയാറുണ്ട്.
11: നാം അല്ലാത്തവരെല്ലാം,
10: നാം അല്ലാത്ത എല്ലാവരും അഡിക്റ്റ് ആണ്. പക്ഷെ നമ്മൾ അതിൽ പറ്റത്തില്ല, നമ്മൾ പറയാറുണ്ട്.
11: എല്ലാവരും പറയതാണ്. ഇവിടെ എനിക്കൊന്ന് നമ്മളിപ്പോൾ ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കുമ്പോളേ, പിന്നെ സാധാരണ ഈ ആളുകളൊക്കെ പൊതുബോധത്തിൻ്റെ കൂടെ ഇങ്ങനെ പോകുമ്പോഴും എപ്പോഴും പിന്നെ ഇസ്ലാം മുസ്ലിങ്ങളാണ് എപ്പോഴും എന്ത് ചെയ്യുക, സോഷ്യൽ മീഡിയ അഡിക്ഷനെയും കാര്യങ്ങൾക്ക് എതിർക്കുക. അപ്പോൾ ആൾക്കാർ ചോദിക്കും ഇവർക്കൊക്കെ എതിർക്കാണ് പണി. യഥാർത്ഥത്തിൽ ഞാൻ ആലോചിക്കുന്ന ദിവസം എന്താ വെച്ചാൽ, ഈ ആധുനികമായി ഉണ്ടാകുന്ന ഏത് വിഷയത്തിലും ഇസ്ലാമിന് നിലപാട് പറയാനുണ്ടാകുമ്പോൾ ഇസ്ലാമിൻ്റെ ഇജ്ജത്താണ് മനസ്സിലാക്കുന്നത്. കാരണം വേറൊരു മതത്തിന് ഇത് പറയാനല്ലോ. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഇറക്കിയ മതാണ്, ഇന്നദീനുള്ളാഹി ഇസ്ലാം, അള്ളാഹു ഇറക്കിയ മതാണ്. ആ മതത്തിൽ കൃത്യമായ രീതിശാസ്ത്രം ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ പോലും നമ്മളെങ്ങനെയായിരിക്കണം, നമ്മുടെ ജീവിതം ഏത് രൂപത്തിലായിരിക്കണം എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചർച്ചയ്ക്ക് വെക്കുമ്പോൾ പിന്നെ സമൂഹത്തിനോട് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് നമുക്ക് അത് തന്നെയാണ് യഥാർത്ഥത്തിൽ.
10: നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇസ്ലാം കോമ്പാറ്റിബിൾ ആണെന്ന് പറയും, ഏത് കാലഘട്ടത്തിലേക്കും യോജിച്ചതെന്ന് പറയും. അങ്ങനെ പറയുമ്പോൾ പൊതുവിലെ ആൾക്കാർ വിചാരിക്കുക ഈ നിയമം എല്ലാവരെയും അപ്ലൈ ചെയ്യണമെന്ന് മാത്രമേ അർത്ഥം എന്നുള്ളതാണ്. പക്ഷെ അതിനേക്കാൾ അപ്പുറത്തേക്ക് എനിക്ക് തോന്നും പലപ്പോഴും ഇപ്പോൾ പ്രവാചകൻ്റെ ഹദീസുകൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഇസ്ലാമിലെ നിയമങ്ങൾ വായിക്കുമ്പോഴൊക്കെ ഇത് ഏത് സ്ഥലത്ത് കൊണ്ട് ഇട്ടാലും അവിടെ യഥാർത്ഥത്തിൽ ഒരാൾക്ക് ഗൈഡൻസ് കറക്റ്റാണ്. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അൽഗുരിതം, അൽഗുരിതമാണല്ലോ സോഷ്യൽ മീഡിയയുടെ ബേസ്. ആ അൽഗുരിതത്തിൻ്റെ ബേസ് തുടങ്ങിയതാരാ? അത് ഇസ്ലാമിക പണ്ഡിതന്മാരാണ്. അപ്പോൾ ശരിക്കും അതിനർത്ഥം എന്താ? ശരിക്കും ഇപ്പോൾ ആധുനികത എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് വർക്കുകൾ നോക്കുമ്പോൾ ഇസ്ലാമാണ് ശരിക്കും ഇതിനെല്ലാം മോട്ടിവേറ്റ് ചെയ്യുന്നതും, എന്നാൽ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ തന്നെയും അതൊരു റോങ് പാത്തിലേക്ക് പോവാതിരിക്കാനുള്ള കൃത്യമായ ഗൈഡൻസ് അവിടെ.
11: പിന്നെ ഏതൊരു കാര്യവും ഇസ്ലാം പരിപൂർണമായും എതിർക്കുന്നില്ല എന്നുള്ള നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ റസൂലിൻ്റെ കാലഘട്ടത്തിൽ കവിത ഏറ്റവും ഫേമസ് ആയിരുന്ന ഒരു കാലമായിരുന്നു. അതുകൊണ്ട് തന്നെ കവിതയെ വിമർശിച്ചുകൊണ്ട് ഖുറാനിലെ സൂറത്തിന് സൂറത്ത് ശുഅറ കവികളാണ് അർത്ഥം. അതിൻ്റെ അവസാനത്തെ പ്രത്യേകിച്ച് ഈ കവികളെയും കവിതയൊക്കെ വിമർശിക്കുന്നുണ്ട്. എന്നാൽ അതേ ഇസ്ലാം തന്നെ റസൂലുള്ളാഹി അലൈഹി വസല്ലമയുടെ കവിയാണ് ഹസ്സാൻ ഇബ്നു സാബിത്, ഷായിർ നബി എന്ന് പറഞ്ഞത്. അപ്പോൾ റസൂലുള്ളാഹി അലൈഹി വസല്ലമയെ ശത്രുക്കൾ കവിത കൊണ്ട് വിമർശിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളൊക്കെ എന്നെ ശരീരം കൊണ്ടും വാളുകൊണ്ടും സംരക്ഷിച്ചു, നിങ്ങളിൽ ആരാണ് നാവ് കൊണ്ട് സംരക്ഷിക്കാനുള്ളത്? ഹസ്സാൻ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ റസൂൽ ചോദിച്ചു, അവരൊക്കെ ഖുറൈശികളാണ്, ഞാനും ഖുറൈശിയാണ്, അപ്പോൾ നീ അവരെ വിമർശിക്കുമ്പോൾ മക്കയിലെ അന്നത്തെ ആളുകളുടെ രീതി എന്ന് പറഞ്ഞാൽ എതിർകക്ഷുള്ളവനെ അടിച്ചമർത്തുന്ന രൂപത്തിൽ കവിത ഉണ്ടാകുക. ഇങ്ങോട്ടേക്കൊരു പിന്നെ ഒരു നായ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ തറവാടിന് മൊത്തം നായ എന്ന് വിളിക്കുന്ന രൂപത്തിൽ കവിതകളാണ് അവർക്കുള്ളത്. അപ്പോൾ ഹസ്സാൻ എന്ന് പറഞ്ഞത് പിന്നെ വെണ്ണയിൽ നിന്ന് നൂല് വലിച്ച് പുറത്തേക്ക് എടുക്കുന്നത് പോലെ മാറ്റണത് പോലെ റസൂൽ ഞാൻ സംരക്ഷിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ പ്രാർത്ഥിക്കുക ചെയ്തത് ഉഹുജൂഹും വറോഹുൽ ഖുദുസ്മാക്ക്, നീ അവരെ വിമർശിച്ചു കൊള്ളുക, ജിബ്രീൽ നിന്റെ കൂടെയുണ്ട്. അപ്പം എന്ന് പറഞ്ഞാൽ ആ ഒരു സംഗതി ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുകയാണ്. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കവിതയെ അതിൽ തെറ്റായ സംഗതിയെ മാറ്റിവെക്കുകയും അതിലെ ശരിയെ ഏറ്റവും പോസിറ്റീവായി കൊണ്ട് ഉപയോഗപ്പെടുത്താനുമാണ് ഇസ്ലാം ഇപ്പോൾ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അലി റളാൻ ഏറ്റവും വലിയ ഒരു പ്രവാചകനായിരുന്നു. അപ്പോൾ സോഷ്യൽ മീഡിയ ഏത് കാലഘട്ടങ്ങളും നേരത്തെ പറഞ്ഞ പോലെ അൽഗോരിതം കൊണ്ടുവന്നത്, ഖവാരിസ്മി കൊണ്ടുവന്നു, അതേപോലെ തന്നെ ഏത് വിഷയം നോക്കുകയാണെങ്കിൽ ഏറ്റവും പോസിറ്റീവായ രൂപത്തിൽ ഒരു സംഗതിയെ പിന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ അതിനെ ഉപയോഗിക്കാൻ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതിന് തെറ്റിലേക്ക് പോകുന്നതിന് മാത്രമാണ് നമ്മൾ ശ്രദ്ധ. അതാണ് ഇപ്പം ചർച്ച ചെയ്യാനുള്ള ഇഷ്യൂ.
9: ഇപ്പം എന്നും നമ്മൾ പറയാറുണ്ട് ആധുനികമായ ഈ കാലം പുരോഗമിച്ചപ്പോൾ എന്നൊരു ചോദ്യം എന്നൊരു സംസാരം എല്ലാവരും പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ആധുനികമായി ഒരുപാട് പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്തിരുന്ന ആളുകൾ ഇന്ന് വിമാനത്തിലാണ് യാത്ര ചെയ്യുന്നത്, അവിടെയാണ് പുരോഗതി ഉള്ളത്. എന്നാൽ ധാർമ്മികതയും അധാർമികതയും നിർവചിക്കുമ്പോൾ അവിടെ കൊലപാതകങ്ങളും വ്യഭിചാരങ്ങളും അന്നുമുണ്ട് ഇന്നുമുണ്ട്. അതുപോലെയുള്ള നന്മകളും ദാനധർമ്മങ്ങളും കുടുംബബന്ധം ചേർക്കലും അതും അന്നുമുണ്ട് ഇന്നുമുണ്ട്. ഇപ്പം ഇവിടെ ധർമ്മവും അധർമ്മവും പഠിപ്പിക്കേണ്ടത് അത് പ്രപഞ്ചനാഥനാണ് എന്നുള്ള, ആരാണ് ധാർമ്മികത നിർവഹിക്കേണ്ടത് എന്ന വിഷയത്തിലാണ് ഇവിടെ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇപ്പോൾ പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന സംസ്കാരത്തിൻ്റെ ഒരു വലിയ ഘടകമാണ് സ്ത്രീയെയും പുരുഷനെയും കാണുന്നതും നോക്കിക്കാണുന്നതും ഒരു രീതി. അപ്പോൾ ആ ഒരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ ഇസ്ലാം പലപ്പോഴും അവർക്ക് സുരക്ഷ ഒരുക്കുന്ന, സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കുന്ന, അവരുടെ ഒരു ജൈവികമായ കാര്യങ്ങൾ, ബയോളജിക്കൽ ഫാക്ടേഴ്സിനെ പരിഗണിച്ചുകൊണ്ട് അവർക്ക് പ്രസവിക്കണം, കുട്ടികളെ ഉണ്ടാക്കണം, അത് മനസ്സിലാക്കിക്കൊണ്ട് അതുപോലെ അവരുടെ ഒരു പ്രകൃതത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള നിയമങ്ങളാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അത് ഇന്ന് ആധുനികമായ പഠനങ്ങൾ അതിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, ഇപ്പോൾ ഒരു വിഷ്വൽ സ്റ്റിമുലേ, അത് ഒരു പുരുഷൻ സ്ത്രീയെ കാണുമ്പോഴാണ്. അതിന് ഇന്ന് നിരവധി പഠനങ്ങളുണ്ട്. ഫംഗ്ഷനൽ MRI സ്കാൻ വഴി തലച്ചോറിൻ്റെ ഏത് ഭാഗമാണ് സ്ത്രീയിലും പുരുഷനിലും എത്ര കണ്ട് ആക്ടിവേറ്റഡ് ആകുന്നുണ്ട് എന്നതിനെ കുറിച്ച് നമുക്കിന്ന് അറിയാൻ സാധിക്കും. അപ്പോൾ ആ ഒരു സ്ത്രീയെയും പുരുഷനെയും യഥാർത്ഥത്തിൽ മനസ്സിലാക്കിക്കൊണ്ടുള്ള നിയമമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്ന ആശയങ്ങൾ ഈ ഒരു സങ്കല്പത്തെ തകർത്ത് എറിഞ്ഞുകൊണ്ട് ഒരു യാതൊരുവിധ ബയോളജിക്കൽ ഫാക്ടേഴ്സും പരിഗണിക്കാതെ വെറുതെ ഒരു വാദത്തിന് വേണ്ടി ഉന്നയിക്കുന്ന, എല്ലാവർക്കും അറിയുന്ന വസ്തുതകളെ മറച്ചു വെക്കുന്ന ഒരു സമീപനമാണ്.
11: സ്ത്രീ പുരുഷ സമത്വം
9: ഇടകൽ, അപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് സംസ്കാരങ്ങളുണ്ട്. അതിന് നമ്മുടെ ഇടയിൽ ആ സംസ്കാരം കടന്നു വരുന്നതിന് സോഷ്യൽ മീഡിയക്ക് വലിയൊരു പങ്കുണ്ട്. അതിനെക്കുറിച്ചൊന്ന്
10: എനിക്ക് തോന്നുന്നത്, അതിലിപ്പോൾ നമ്മൾ ഫോമോ എന്ന് പറയാറുണ്ട്, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. ഇപ്പോൾ ഈ പറഞ്ഞ ആധുനികതയിലൊക്കെ എല്ലാവരെയും ബാധിക്കുന്ന ഒരു രോഗമാണ് ശരിക്കും ഫോമോ. ഈ സോഷ്യൽ മീഡിയയിൽ നമ്മളത് കാണുമ്പോൾ എല്ലാവരും ഇതാണ് ചെയ്യുന്നത് തോന്നൽ നമുക്ക് വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ ജെൻഡർ സങ്കല്പങ്ങൾ, ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് കുറേ കപ്പിൾസ് വ്ളോഗ് ഇടുന്നു, അത് മറ്റൊരു ഭാഗത്ത് കുറെ സിംഗിൾസ് ആവുന്നു. ഇപ്പൊ ഏറ്റവും അടുത്ത് ഞാൻ കണ്ടു
11: ഡൈവേഴ്സുകളുടെ
10: ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ചിലർ ചോദിക്കും, ഡൈവേഴ്സ് നമ്മൾ എതിരാണോ? ഇതാണ് എപ്പോ ഏറ്റവും ബേസിക് പെരിഫറലായ ചിന്തകൾ ഇങ്ങനെയാണ് വർക്ക് ആവാറുള്ളത്. പക്ഷെ ഇതെങ്ങനെയാണ് സംസ്കാരത്തിലേക്ക് എത്തിക്കുന്നത്? ഇപ്പോൾ ആ ഉദാഹരണം നമുക്ക് എടുക്കാം. ഇപ്പൊ ഡിവോഴ്സ് ക്യാമ്പിനെ കുറിച്ച് പറയുമ്പോൾ, ഇപ്പൊ യൂറോപ്പിലൊക്കെ മാരേജ് എന്നുള്ള കൺസെപ്റ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഡൈവേഴ്സിന്റെ ആവശ്യമില്ല. അവർക്ക് ആകെ ഉണ്ടാവുക എന്താണ് വെച്ചാല് ഹുക്കപ്പ് ആൻഡ് ബ്രേക്കപ്പ്. ഹുക്കപ്പ് ആയി കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ നടന്നാൽ ബ്രേക്കപ്പ് മാത്രമാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ നിലവിൽ ഒരു മാരേജ് സിസ്റ്റം ഉണ്ട്. പക്ഷേ ഇവിടെ മാരേജ് സിസ്റ്റത്തെ തകർക്കുന്നതിനേക്കാൾ എളുപ്പം എന്താണെന്നറിയോ? അഥവാ ഒരാൾ വിവാഹം കഴിക്കാൻ പോകുന്നതിനേക്കാൾ എളുപ്പം എന്താണ്? വിവാഹത്തിലുള്ള ആളുകൾക്ക് ഓൾറെഡി കുറേ പ്രശ്നങ്ങളുണ്ട്, അവർക്ക് ഇത്രയും ഒരു സ്റ്റിമുലേ കൊടുക്കുക. നേരത്തെ ഡോക്ടർ പറഞ്ഞല്ലോ, അപ്പോൾ ഡിവോഴ്സ് ക്യാമ്പുകൾ തുടങ്ങുന്നു, ഇതിങ്ങനെ പബ്ലിക്കലി പറയുന്നു, ഇതിനെന്താ പ്രശ്നം, ഇത് നോർമലല്ലേ? അപ്പോൾ ശരിക്കും ഒരു പ്രശ്നമില്ലാത്ത കുടുംബത്തിലെ ആളുകൾക്ക് ഇങ്ങനെ കാണുമ്പോൾ ശരിക്കും പ്രശ്നം
11: അല്ലെ? ഇവര് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ഡിവോഴ്സ് ക്യാമ്പിൽ നിങ്ങൾക്ക് ഡിവോഴ്സ് ആയിക്കോളിന്ന്.
10: അപ്പോൾ എന്താ വെച്ചാല് ഒരു ഭാഗത്ത് അവർ പറയുന്നത് എന്താ വെച്ചാല് ഡിവോഴ്സ് കാരണം ആത്മഹത്യകൾ, ഡിവോഴ്സ് ഇല്ലാതെ അതിന് ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടൊക്കെ ഒരു സോഷ്യൽ കൺട്രോൾ ഉള്ളതിന്റെ, അത് ഇങ്ങനെയല്ലല്ലോ വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അറിയാതെങ്കിലും ഇത്ര സംസ്കാരങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഡോക്ടർ പറഞ്ഞ മറ്റൊരു ഭാഗം സെഗ്രിഗേഷൻ, അല്ലെങ്കിൽ സ്ത്രീ പുരുഷൻ എന്നുള്ള ആ ഒരു വ്യത്യാസം നോക്കുകയാണെങ്കിൽ, ഈ വിഷ്വൽ മീഡിയ, നമ്മൾ പറയുന്ന സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം അതിൽ വലിയൊരു വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു കണക്ക് മാത്രം പറയാം. ഒരു കാലം വരെയും നമ്മുടെ മക്കളിലെ സെക്ഷ്വലി ആക്റ്റീവ് ആവുന്ന പ്രായം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ 16, 17, 15 എന്നൊക്കെ പറയാറുണ്ടായിരുന്നു മുൻപൊക്കെ. പക്ഷേ ഇപ്പോൾ അത് എത്ര എന്നറിയോ? 12, 11, 10 നമ്മൾ പ്യുബേർട്ടി എന്ന് പറയുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ നമ്മൾ പ്യുബേർട്ടിയിൽ പ്രീ അഡോളസൻസിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇത് പറയുന്നത് ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ ന്യൂഡിറ്റി കണ്ട്, അല്ലെങ്കിൽ അറിയാതെയെങ്കിലും സ്ക്രോളിങ്ങിലൊക്കെ, നമ്മൾ ആ ഓർത്തെന്നൊക്കെ പറയുന്നത് ആർക്കും പരിഗണന പോലും ഇല്ല. ഓർത്തൊക്കെ ഇന്ന് സാധാരണ പറയാറുണ്ട്, സോഷ്യൽ മീഡിയയിൽ എല്ലാ ആപ്പുകൾക്കും ശരിക്കും പോളിസി ഉണ്ട്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിന് ന്യൂഡിറ്റിയിലൊരു പോളിസി ഉണ്ട്, ഫേസ്ബുക്കിന് ന്യൂഡിറ്റിയിൽ പോളിസി. പക്ഷേ ആ പോളിസിയൊക്കെ മാറി തുടങ്ങി. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇൻസ്റ്റഗ്രാമൊക്കെ സ്ത്രീകളുടെ ന്യൂഡിറ്റിയിൽ പല ഭാഗങ്ങളും ഒഴിവാക്കി, ഇനി മുതൽ അത് പറ്റുമെന്നാക്കി. അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്നറിയോ? ഇത് ഉപയോഗിക്കേണ്ട ആൾക്കാരുടെ പ്രായത്തെക്കുറിച്ച് യാതൊരു പരിധി, നേരത്തെ ഡോക്ടർ ഓസ്ട്രേലിയയിലെ കണക്ക് പറഞ്ഞു, അതില്ല നിലവിൽ ഇന്ത്യയിലൊന്നും. നമ്മുടെ കുട്ടികളൊക്കെ കയറുന്ന ഇൻസ്റ്റഗ്രാമിൽ ന്യൂഡിറ്റി കണ്ട് സെക്ഷ്വലി ആക്റ്റീവ് ആവുന്ന പ്രായം ഏർലി സ്റ്റേജിൽ തന്നെ ആവുന്നു. സംഭവിക്കുന്ന പ്രശ്നം എന്താണ്? സെഗ്രിഗേഷനൊക്കെ നമ്മൾ പരിഗണിക്കുന്നത് ഏത് പ്രായം മുതലാണ്? സാധാരണ ഒരു 18 ഒരു കോളേജിലൊക്കെ എത്തുമ്പോൾ നമ്മൾ സാധാരണ ഒരു ഫോർമലി എല്ലാവരും ആൺ പെണ്ണെന്നൊക്കെ പറയുള്ളൂ. പക്ഷേ ഇന്നതിനേക്കാളും മുമ്പിലേക്ക് എത്തി. അതുകൊണ്ടാണ് ശരിക്കും ഇപ്പോൾ ഈ സെക്ഷൽ എൻഗേജ്മെൻറ്റ്സിൻ്റെ കണക്കൊക്കെ കുറച്ചുകൂടി ഏർലി സ്റ്റേജിൽ കുട്ടികൾ കൂടുന്നത്.
11: ഇവിടെ പിന്നെ ഈ ഡോക്ടർ പറഞ്ഞതിലേക്ക് വരുമ്പോൾ വേറൊരു കാര്യം, ഈ ആളുകൾ ഈ സംഗതിയിലേക്ക് കൊണ്ടുവരുന്നത് വെച്ചാൽ ആണും പെണ്ണും വ്യത്യാസമല്ല, പിന്നെ സമത്വമാണ് വേണ്ടത്, എന്താണ് ആണിന് പറ്റുന്നത്, എന്താണ് പെണ്ണിന് പറ്റാത്തത് എന്നൊക്കെയാണ് ഇപ്പോൾ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് പിന്നെ ഇന്ത്യയിലൊരു സംസ്ഥാനത്ത് ഒരു സ്ത്രീയെ 2 സഹോദരങ്ങളെ കല്യാണം കഴിച്ചു, 2 സഹോദരങ്ങൾ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു. അപ്പോൾ അത് വാർത്തയായപ്പോൾ അതിൻ്റെ താഴത്തെ കമൻസ് ഞാൻ ഇങ്ങനെ വായിച്ചു നോക്കി. അപ്പോൾ കമൻസ് വായിച്ച് കുറേ ആളുകൾ പറയുകയാണ്, ഒരു ആണിന് കുറേ പെണ്ണിനെ കിട്ടാമെങ്കിൽ, ഒരു പെണ്ണിന് ഒന്നിലധികം ആണിനെ കിട്ടിയാൽ എന്താണ് പ്രശ്നം? അതിൽ നിങ്ങൾ എന്തിനാ എതിർക്കാൻ നിൽക്കണം? അപ്പൊ ആണ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പെണ്ണിനും ചെയ്യാം.
10: സ്റ്റാൻഡേർഡ് തന്നെ അങ്ങനെയാണ്, ആണുങ്ങൾ ധരിക്കുന്ന പാന്റ് ഞങ്ങൾക്ക്
11: ധരിച്ചാൽ,
10: ആണുങ്ങൾ 12 മണിക്ക് പുറത്തിറങ്ങിയാൽ ഞങ്ങൾക്ക് എന്താ 12 മണിക്ക് പുറത്ത്. എല്ലാത്തിനും അളവുകോല് തന്നെ ഒരു പാട്രിയാർക്കലായിട്ട്, ഈ ഒരു നമ്മൾ സാധാരണ പറയാറുള്ളത് ഈ ഒരു പാട്രിയാർക്കിയെ ഒരു ഭാഗത്ത് ഇവർ എതിർക്കുകയും ചെയ്യും, എന്നാൽ മറുഭാഗത്ത് ഈ പാട്രിയാർക്കൽ സൊസൈറ്റിക്ക് വേണ്ട എല്ലാ ഫ്രീഡവും വേണം.
11: തിരിച്ചുണ്ടാവണില്ല, ആണിന്റെ പാന്റ് പെണ്ണിനെ വെച്ചാൽ എന്താ? അവര് പെണ്ണിന്റെ പാവാട ഒരാണ് ധരിക്കണം, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല.
9: അങ്ങനെയാണെങ്കിൽ സമത്വം വരും.
11: അപ്പോൾ അങ്ങനെയാണെങ്കിൽ സമത്വം അത് പറ്റൂല. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ പിന്നെ ഒരു ഒരു പെറ്റിക്കോട്ട് ഇട്ട ഒരു പെണ്ണ് പുറത്തെ ഒരാണ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആളുകൾ അങ്ങനെ കളിയാക്കാണ്. അതെല്ലാം ഒരുപോലെ കളിയാക്കാണ്. നേരെ മറിച്ച് ഒരു പാൻറ് ഇട്ടൊരു പെണ്ണ് പുറത്തേക്ക് ഇറങ്ങിനെ കളിയാക്കിയാൽ ഓൻ അറങ്ങൂച്ചണ്ടായി. നേരത്തെ ആണിനെയും പെണ്ണിനെയും ഇതാ ഇസ്ലാം ഒരിക്കലും പെണ്ണിനെ മാറ്റി നിർത്തിയിട്ടില്ല. അത് ശരിക്ക് തിരിച്ചറിയാത്തതാണ് അവിടുത്തെ പ്രശ്നം. പിന്നെ 600-ാം നൂറ്റാണ്ടിലാണ് എന്ന് പറയപ്പെടുന്ന സന്ദർഭത്തിൽ ആ കാലഘട്ടത്തിൽ പെണ്ണിനൊരു വിലയും കൊടുക്കാത്തൊരു കാലമായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് പിന്നെ കിതാബുകളിൽ കാണാം, ഒരു പെണ്ണിനെ ഒരു പെണ്ണ് എന്നൊരു പരിഗണന പോലും അവിടെ അല്ല. ഒന്നുകിൽ ജനിച്ചു കഴിഞ്ഞാൽ ജീവനോടെ കുഴിച്ചു മൂടപ്പെടും, അല്ലെങ്കിൽ അവൾ അടിച്ചൊതുക്കപ്പെട്ട രൂപത്തിൽ അകത്തേക്ക് ഉണ്ടാവും. അവൾക്കൊന്നുമില്ല, അവൾക്ക് പിന്നെ സമ്പത്ത് കിട്ടൂല, മരണപ്പെട്ട് കഴിഞ്ഞാൽ അനന്തരാവകാശം കിട്ടൂല. മാത്രവുമല്ല ഈ സ്ത്രീയെ ഭർത്താവിൻ്റെ സ്വത്തായി കണ്ടിട്ട് സഹോദരങ്ങളോ ആരെങ്കിലൊക്കെ സ്വത്തായി വെച്ചിട്ട് അത്ര പോലും ഉണ്ടായിരുന്ന സമയത്താണ് ഇസ്ലാം കൃത്യമായ ഇത് കൊണ്ടുവരേണ്ടത്. ഇവിടെ പിന്നെ സമത്വം എന്ന് പറയുമ്പോൾ, നീതി എന്ന് പറയുമ്പോൾ ഇവരൊക്കെ തുല്യതയിലേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷെ തുല്യതയും നീതിയും ഒരിക്കലും ഒരുപോലെ ആവില്ലല്ലോ. ഇസ്ലാം കൊണ്ടുവരുന്നത് തുല്യതയാണ്, നീതിയാണ്, തുല്യതയല്ല. എല്ലാ സമയത്ത് തുല്യത നീതിയാകൂല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ സമൂഹം മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം, പ്രത്യേകിച്ച് സ്ത്രീകൾ, ആണും പെണ്ണും ഒന്നല്ല. വലൈസ ദക്കർക്കൽ ഉൻസ എന്നുള്ളത് അള്ളാഹു ഖുർആനിൽ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ പെണ്ണിന് കിട്ടേണ്ടതായ പ്രിവിലേജുകൾ കിട്ടിയേ പറ്റുള്ളൂ. ആണിനെ പോലെ തന്നെ പെണ്ണും വരണമെന്ന് പറഞ്ഞാൽ ഇവിടെ ശരിക്ക് പ്രയാസം ഉണ്ടാകുന്ന സ്ത്രീ അതൊരു മനസ്സിലാക്കണില്ല. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാസത്തിൽ ചില ദിവസങ്ങളിൽ പ്രയാസങ്ങളുണ്ട്. അവിടെ അവൾക്ക് റെസ്റ്റ് ആവശ്യമാണ്, പരിഗണന ആവശ്യമാണ്, അവൾക്ക് പ്രസവത്തിൻ്റെ സമയത്തുള്ള കാര്യങ്ങൾ ആവശ്യമാണ്. എല്ലാത്തിനും സമത്വത്തിലേക്ക് പോയാൽ ഇതിന് പോലും സമയം കൊടുക്കാത്ത ആ സമയത്ത് എന്താ അവൾ ജോലി ചെയ്യാത്തത്? കറക്റ്റ് ശമ്പളം കൊടുക്കണ്ടല്ലോ, തുല്യതയ്ക്ക് വേണ്ടി വാദിക്കുന്നുണ്ടല്ലോ എന്ന രൂപത്തിൽ അവർക്കത് പ്രയാസമാണ് ഉണ്ടാക്കുക എന്നൊരു തിരിച്ചറിയ പോലും എന്തെയ്യുന്നില്ല. ഇതിനു വേണ്ടി വാദിക്കുന്ന ആൾക്കാർ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്.
10: എനിക്ക് തോന്നുന്നതിൽ ഇപ്പോൾ ഈ ഗാമോഫോബിയ, മാരേജിനുള്ള പേടി, അതൊക്കെ പലപ്പോഴും എല്ലാവരും അത്ഭുതത്തോടെ നോക്കുന്നത്. അപ്പോൾ നമ്മളെ കേൾക്കുന്ന രക്ഷിതാക്കൾ തന്നെ പലപ്പോഴും ചിന്തിക്കാറുണ്ട് അവരൊക്കെ ഫാമിലിയിലുണ്ടാവും. ഒരു നമ്മൾ സാധാരണ പറയുന്നൊരു വിവാഹപ്രായം എത്തിയിട്ടും വിവാഹത്തോടൊക്കെ വിമുഖത കാണിക്കുന്ന ആളുകളുണ്ടാവും. അതൊരു നോർമലായി സംഭവിച്ചൊരു സ്വാഭാവികതയാണോ? ഒരിക്കലും അല്ല എന്നുള്ളതാണ്. അങ്ങനെ സ്വാഭാവികമാവാൻ മാത്രമുള്ളൊരു സംഭവം നടന്നിട്ടില്ല, അങ്ങനെ ഉണ്ടല്ലോ. ഇതിപ്പോൾ എങ്ങനെ സ്വാഭാവികമായി നടക്കുക? ഇത് ശരിക്ക് ഇവിടെയുള്ള ഒരു വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു അൽഗുരിതത്തിൻ്റെ ഫീഡിംഗ് ആണ്. അതാണ് തുടർച്ചയായിട്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്നു, ഫ്രീഡം ഈസ് ഈക്വൽ ടു സ്വന്തം കാലിൽ നിൽക്കൽ, സ്വന്തം കാലിൽ നിൽക്കൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫാമിലി, റെസ്പോൺസിബിൾ സ്ട്രക്ചേഴ്സ്, നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നതൊക്കെ ഭയങ്കരമായ ഒരു കാടത്തമാവുന്നു. ഒരു എന്താ പറയുക, നമ്മളൊക്കെ സ്വന്തമായിട്ട് സെൽഫ് എസ്റ്റീം ഇല്ലാത്ത ആൾക്കാരായി മാറുന്നു. ഇതാണ് ശരിക്കും ഇവരൊക്കെ പലപ്പോഴും ഈ കല്യാണം കഴിച്ച് എന്തിനാണ് ഒരാളുടെ തടങ്കലിലാവുന്നത്, ഈ കൂട്ടിലിട്ട പക്ഷി എന്നൊക്കെയാണ് പറയുക. അപ്പോൾ ഈ പറഞ്ഞ സ്ട്രക്ചറിൽ തന്നെ ഇത് വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്.
9: മറ്റൊരു വിഷയം, പിന്നെ ഇസ്ലാമിൻ്റെ നിയമങ്ങളൊക്കെ ഒരു സമൂഹത്തിൽ ഒരു നന്മ പ്രദാനം ചെയ്യുന്നതാണ്. ഇപ്പോൾ സ്ത്രീ പുരുഷ ഇടകലരലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിർവരമ്പുകളും വസ്ത്രധാരണവും ഒക്കെ ഇവിടുത്തെ കുടുംബ സംവിധാനം, മനുഷ്യരുടെ ഈ ഒരു കുലം നിലനിൽക്കണം, കുടുംബ സംവിധാനം നിലനിൽക്കണം, അത് സൊസൈറ്റിയുടെ ഒരു അവിഭാജ്യ ഘടകമാണ്, അതിനെ സംരക്ഷിക്കാനുള്ള നിയമങ്ങളാണ്. എന്നാൽ അതിന് ഘടകവിരുദ്ധമായിട്ടാണ് ഇന്ന് എൻ്റെ സ്വതന്ത്രമല്ല, ഇപ്പോൾ വസ്ത്രധാരണത്തിലാവട്ടെ, പിന്നെ ആ രീതിയിലുള്ള ഒരു അല്ലെങ്കിൽ ഇടകലരുന്നതിലാവട്ടെ, അതിലൊക്കെ എന്തിനാണ് അതിർവരമ്പുകൾ എന്ന് പറയുന്ന ആളുകളുണ്ട്. അവിടെ ഇസ്ലാമിൻ്റെ ചില വശങ്ങളുണ്ട്, അതൊന്നും നമുക്ക് ചെയ്യേണ്ടത്
11: എന്താ വെച്ചാൽ, ഇസ്ലാം നമ്മൾ അടിസ്ഥാനപരം മനസ്സിലാക്കേണ്ട വിഷയം, ഇസ്ലാം ഏതൊരു നിയമം വെച്ചിട്ടുണ്ടെങ്കിലും അത് പെണ്ണിനാകട്ടെ ആണിനാകട്ടെ സമൂഹത്തിനാകട്ടെ, അത് അവരുടെ നന്മക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആത്യന്തികമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം. പിന്നെ ഒരു വ്യക്തിയുടെ ദീനും അവൻ്റെ ജീവനും അവൻ്റെ കുടുംബവും അവൻ്റെ പിന്നെ സ്വത്തും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടി നിയമങ്ങൾ മാത്രമേ ഇസ്ലാമിലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ ആരുടെ ഇടപെടാൻ വേണ്ടി പറ്റും? അത് കൃത്യമായി മഹറമായ ആളുകൾ മാത്രം, അഥവാ അവളുടെ ഉപ്പ, പിന്നെ ഉമ്മയുടെ ഉപ്പ, ഉപ്പയുടെ ഉപ്പ, സഹോദരങ്ങൾ, സ്വന്തം സഹോദരങ്ങൾ, മക്കൾ, സ്വന്തം സഹോദരൻ്റെയും സഹോദരിയുടെയും മക്കൾ തുടങ്ങിയ ഇടപഴകിയാൽ പ്രശ്നമില്ലാത്ത ആളുകളോട് അവർക്ക് ഇടപഴകുന്നതിൽ കുഴപ്പമില്ല. അവരെ നേരിട്ട് കാണാം,
9: സ്ത്രീകൾക്കിടയിൽ
11: ആ സ്ത്രീകൾ പുരുഷന്മാരോട് ചെയ്യാം. എന്നാൽ അതിനപ്പുറത്തേക്കുള്ള ആളുകളിലേക്ക് പോയാൽ അത് അവർക്ക് തന്നെയാണ് പ്രശ്നം. അവരുടെ പ്രൊട്ടക്ഷനാണ് ഇസ്ലാം പരിഗണന കൊടുക്കുന്നത്. എന്തുകൊണ്ട് സ്ത്രീ ഇവിടെ ആളുകൾ ചോദിക്കേണ്ട, എന്താ അവൻ്റെ കൂടെ ഇറങ്ങി പോയാൽ, ഒരു ബൈക്കിൽ പോയാൽ എന്താ? അത് ഇസ്ലാം വെക്കുന്ന ഒരു പിന്നെ പരിധി എന്ന് പറഞ്ഞാൽ അത് അവളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. ഒരു പക്ഷേ ഒരു പെണ്ണ് അവളുടെ ഒരു കസിൻ്റെ കൂടെ പോയാൽ അവൾക്കൊന്നും സംഭവിക്കില്ലായിരിക്കാം, പക്ഷെ അതൊരു തെറ്റല്ല എന്ന് പിന്നെ എന്താണ് കോമൺ ആക്കി കഴിഞ്ഞാൽ അവിടെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും,
9: സാമൂഹികമായ
11: പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവും. നമുക്കറിയാം ഈ ട്രാഫിക് നിയമങ്ങളായാലും ഏത് നിയമങ്ങളായാലും ഇപ്പോൾ ഒരാൾ പറയാണ് പിന്നെ സിഗ്നൽ റെഡാണ്, ഞാൻ വണ്ടി എടുത്ത് പോയതുകൊണ്ട് എനിക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ, ഇതെല്ലാവരും വിചാരിക്കുകയാണെങ്കിൽ അവിടെ ഫുൾ ആക്സിഡൻ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പം എന്നതുപോലെ പ്രൊട്ടക്ഷന് വേണ്ടി ഇസ്ലാം എല്ലാ നിയമങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ സ്ത്രീ പുരുഷ കലരായിരുന്നാലും അതേപോലെ തന്നെ പിന്നെ അവളുടെ വസ്ത്രധാരണത്തിന് പുരുഷന്മാരുടെ വസ്ത്രധാരണ വിഷയത്തിലായിരുന്നാലും എന്താണ് പിന്നെ സ്ത്രീകളെ മൊത്തത്തിൽ മൂടിപ്പൊതിഞ്ഞാണല്ലോ ഇസ്ലാം പുറത്തിറക്കുന്നത് എന്നൊക്കെയാണ് ആളുകൾ പറയാറുള്ളത്. ഇസ്ലാം പെണ്ണിന് പിന്നെ അത്ര പൂശാൻ പറ്റൂല, കോസ്മെറ്റിക്സ് ഉപയോഗിക്കാൻ പറ്റൂല, എന്തും സ്ത്രീകൾ അടിച്ചമർത്തുന്ന എല്ലാം പുരുഷ കേന്ദ്രീകൃതമായ നിയമങ്ങളാണ് എന്നാണ് അവർ പറയുന്നത്. അത് അങ്ങനെയല്ല യഥാർത്ഥത്തിൽ. എന്തുകൊണ്ട് സ്ത്രീ അങ്ങനെ ആയിക്കൂടാ? ഒരു പെണ്ണിന് ഇസ്ലാം കോസ്മെറ്റിക്സ് ഹറാമാക്കിയിട്ടില്ല, ഒരു പെണ്ണിന് ഇസ്ലാം പിന്നെ അത്തർ അല്ലെങ്കിൽ സ്പ്രേ ഹറാമാക്കിയിട്ടില്ല, ഒരു പെണ്ണിന് അവൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ഹറാമാക്കിയിട്ടില്ല. പക്ഷേ ഹറാമാക്കിയത് എവിടെയാണ്? അവൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഏരിയകളിൽ മാത്രമേ ഹറാമാക്കിയിട്ടുള്ളൂ. ഭർത്താവിന് മുമ്പിലാകാം, പിന്നെ വീട്ടിൽ ആളുകൾ മാത്രമുള്ള സന്ദർഭത്തിൽ, സ്ത്രീകൾ മാത്രമുള്ള സ്ഥലത്ത് അവൾക്കാകാം. അതൊക്കെ ഇസ്ലാം അവളുടെ സ്വാതന്ത്ര്യത്തെ അവളുടെ ഇഷ്ടത്തെ മാനിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഈ രൂപത്തിൽ അവളുടെ നഗ്നത വെളിവാകുന്ന രൂപത്തിൽ വസ്ത്രം ഇട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ, അതേപോലെ തന്നെ സുഗന്ധം പൂശിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ ആളുകളെ ശ്രദ്ധ വെള്ളിലേക്ക് വരും, ആളുകളൊക്കെ അവർ നോക്കും. ഇപ്പോൾ പിന്നെ ആധുനിക പഠനങ്ങൾ തന്നെ കാണാം, ഒരു സ്ത്രീ സെക്ഷലി പിന്നെ ആക്രമിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട അവളുടെ ഡ്രസ്സിങ് തന്നെയാണ്, അവളുടെ പെരുമാറ്റം തന്നെയാണ്. ഒരു പക്ഷേ ഡ്രസ്സ് നന്നായിരുന്നാലും ആളുകളോടുള്ള കൊഞ്ചിക്കുഴഞ്ഞുള്ള പെരുമാറ്റം ആളുകളുടെ മനസ്സിൽ പിന്നെ വേണ്ടാതെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇസ്ലാം അതൊക്കെ കറക്റ്റ് പറഞ്ഞു. പിന്നെ സൂറത്തു നൂറിലും അതേപോലെ സൂറത്ത് അഹ്സാബിലൊക്കെ പ്രവാചകന്റെ ഭാര്യമാര് വിളിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യരുത്, ആളുകളോട് സംസാരങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, കൊഞ്ചി കൊഞ്ച് സംസാരിക്കാൻ വേണ്ടി പാടില്ല, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണം കൃത്യമായിരിക്കണം, നിങ്ങളുടെ മൂടുപടങ്ങൾ താഴേക്ക് ഇറങ്ങി നിൽക്കണം എന്ന് പറഞ്ഞാൽ തലയിൽ തട്ടം ചുറ്റുക എന്നുള്ളത് അതാണ് ഇസ്ലാമിക വേഷം എന്ന് ചില ആളുകൾ വിചാരിക്കുന്ന ഒരു അവസ്ഥയ്ക്ക് എപ്പോഴുണ്ട്. അതൊക്കെ എന്തുകൊണ്ടാക്കി? വസ്ത്രധാരണമായിരുന്നാലും അതൊക്കെ അവരുടെ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടാണ്. റസൂൽ പറഞ്ഞു, ഒരു പെണ്ണ് അയ്യമ്രഅത്തിൻ ഇസ്തഅതറത്ത്, ഒരു പെണ്ണ് സുഗന്ധം പൂശിയിട്ട് പുരുഷന്മാരുടെ ഇടയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഫഹിയ സാനിയ എന്ന് പറഞ്ഞു, അവള് വിചാരണിയാണ്. അപ്പോൾ ആളുകൾ പറയൂ, കണ്ട പെണ്ണിനെ പിന്നെ വ്യഭിചാരിണിയാക്കുന്നു, ഒരു അത്ര പൂശ വ്യഭിചാരിണിയാകുമോ? എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? അത് അവൾ വ്യഭിചാരിണി ആയതുകൊണ്ടല്ല, അതിലേക്കാണ് വിളിച്ചുക, അവളുടെ പ്രൊട്ടക്ഷന് വേണ്ടി ഇസ്ലാം ആക്കുന്നതാണ്. അപ്പൊ ഈ ഒരു ഇസ്ലാം പെണ്ണിനെ വെച്ച പ്രൊട്ടക്ഷൻ മനസ്സിലാക്കാതെയാണ് എന്ത് ചെയ്യുന്നത്, ആളുകൾ ഇതിനെ എതിർത്തോണ്ടിരിക്കുന്നത്.
10: എനിക്ക് സഫിർക്ക പറഞ്ഞതിൽ തോന്നുന്നൊരു കാര്യം, ഇപ്പോൾ ഒരു കുറെ ഏരിയകളിൽ നിന്ന് പറഞ്ഞല്ലോ, ചില ഏരിയകളിലാണ് നിശ്ചിത ഇത് തടയുന്ന പറഞ്ഞല്ലോ, ഇവിടെയാണ് സോഷ്യൽ മീഡിയയുടെ ഒരു പങ്ക് ശരിക്കും വരുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൽ പ്രൈവറ്റ് പബ്ലിക് എന്നൊരു അവസ്ഥയിൽ നിന്ന് ഒരുപാട് മാറി. ഇപ്പോൾ കപ്പിൾ വ്ളോഗേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, മൈ വൺ ഡേ ഇൻ മൈ ലൈഫ്, വാട്ട് ഈസ് ഇൻ മൈ ബാഗ്, മൈ പ്രഗ്നൻസി ജേണി, എന്തിലും ഏതിലും ശരിക്കും ഒരാളുടെ ഏറ്റവും പ്രൈവറ്റായ നിമിഷങ്ങൾ വരെയും ഇന്ന് സോഷ്യൽ മീഡിയയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഭാഗത്ത് ഇപ്പോൾ നേരത്തെ ഡോക്ടർ പറഞ്ഞ കോസ്മെറ്റിക്സിൻ്റെ ഭാഗമെടുത്താൽ അതൊരു മറ്റൊരു ഏരിയ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ അതിൻ്റെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ഈ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ബ്യൂട്ടി എന്ന് പറയുന്നത് മാറി. ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ആളുകൾ ഈ ഇവർ കാണുന്ന ഈ സോഷ്യൽ മീഡിയയിലെ കുറേ ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചുകൊണ്ടാണ് സ്വന്തം ബ്യൂട്ടി അളക്കുന്നത്. അവിടെയാണ് ശരിക്കും കളറിസം വരുന്നു, വ്യാപകമായിട്ട് സോഷ്യൽ മീഡിയ പ്രൊഡക്റ്റ്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം, ഈ ഗൂഗിൾ പേയിലൊക്കെ നിങ്ങൾക്കൊക്കെ പണ്ട് എന്താണ് ക്യാഷ് ബാക്ക് അല്ലേ കിട്ടിയിരുന്നത്, ഇപ്പം നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? ഇപ്പോൾ പലപ്പോഴും ഈ ബ്യൂട്ടി പ്രൊഡക്ട്സിൻ്റെയും കാര്യങ്ങളൊക്കെ ലിങ്കുകൾ നമുക്ക് കിട്ടും. അത് ഗൂഗിൾ പേയിൽ മാത്രമല്ല, നിങ്ങൾ നൈക്ക, മീഷോ പോലത്തെ ഏത് ആപ്സ് എടുത്ത് നോക്കിക്കോളൂ, ഏറ്റവും കൂടുതൽ ഇത് സ്വാധീനിക്കുന്നത് ഈ പറഞ്ഞ കോസ്മെറ്റിക് ഇൻഡസ്ട്രിയാണ്. അതിൻ്റെ ഒരു റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ ഇൻഡസ്ട്രിയിൽ നമ്മൾ കണക്കുകൾ എടുത്ത് നോക്കുമ്പോൾ കേരളത്തിലടക്കം ഇന്ന് ഇപ്പോൾ കൊറിയൻ ട്രെൻഡുകളെ കുറിച്ചാണ് നമ്മൾ പറയാറുള്ളത്. നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഇത് കേൾക്കുന്ന ആളുകളുടെയൊക്കെ മക്കളത് പോയി ചോദിച്ചാൽ മതി, ഇപ്പോൾ കൊറിയൻ ബ്രാൻഡുകളൊക്കെ അവർക്ക് ഇന്ന് കാണാപ്പാടാണ്. അത് നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ വരെയും അവൈലബിൾ ആണ്. അപ്പോൾ അത് എങ്ങനെയാണ് പെട്ടെന്ന് അവൈലബിൾ ആയത്? ശരിക്കും സൂപ്പർ മാർക്കറ്റ് ആദ്യം കൊണ്ടെന്ന് വെച്ചാൽ അവൈലബിൾ ആയാൽ ആരെയും വാങ്ങോ? വാങ്ങില്ലല്ലോ. സോഷ്യൽ മീഡിയയിൽ ഓൾറെഡി അത് വളരെ നോർമലായ ഒരു സാധനമായി മാറ്റി. ആദ്യം നമ്മൾ ഫെയർ സ്കിൻ എന്ന് പറയുന്നു, പിന്നെ അത് വൈറ്റ് സ്കിന്നായി, ഇപ്പം അത് ഗ്ലാസി സ്കിന്നാണ്, ഗ്ലാസ് പോലെ തിളങ്ങുന്ന സ്കിന്നായി മാറണം. അപ്പം ഈ കോൺസെപ്റ്റുകളൊക്കെ ശരിക്ക് എത്ര നേരത്തെ പറയാം, ഗ്രാജുവൽ സ്ലൈറ്റ് ഇംപെർസെപ്റ്റബിൾ എന്ന് പറഞ്ഞില്ലേ, നമ്മൾ പോലും അറിയാതെ നമ്മളെയൊക്കെ കാഴ്ചപ്പാടുകൾ മാറ്റിയിട്ടുണ്ട്
8: എന്നുള്ളതാണ്. ഇപ്പോൾ നാം കേട്ട് കഴിഞ്ഞത് ഡയലോഗ് വിസ്ഡം യൂത്ത് സംഘടിപ്പിച്ച റേഡിയൻസ് എന്ന പ്രോഗ്രാമിൻ്റെ ആദ്യ ഭാഗത്തെ സംപ്രേഷണമായിരുന്നു നാം കേട്ടത്.

0: ഒരു കുടുംബയോഗം നടക്കുകയാണ്, ഒരു ഫാമിലി മീറ്റ്. ആ ഫാമിലി മീറ്റ് നടക്കുന്ന സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നയാൾ സ്റ്റേജിലേക്ക് കയറിയത് ഒരു ഗ്ലാസ്സുമായിട്ടാണ്. ആ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളമുണ്ട്. എന്നിട്ട് അയാൾ ചോദിച്ചു, ഈ ഗ്ലാസ്സിലുള്ള വെള്ളത്തിൻ്റെ കനം എത്രയാണ്, എത്ര തൂക്കമുണ്ടാവും? അപ്പോൾ പലരും പല ഉത്തരങ്ങൾ പറഞ്ഞു. അത് 100 ഗ്രാം ഉണ്ടാവും, 50 ഗ്രാം ഉണ്ടാവും, 25 ഗ്രാം ഉണ്ടാവും, 200 ഗ്രാം ഉണ്ടാവും, അങ്ങനെ പല ഉത്തരങ്ങളും അവർ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ആ ഗ്ലാസ് അവിടെ താഴെ ടേബിളിൽ വെച്ചിട്ട് പറഞ്ഞു, ഇതിൻ്റെ കനം കണ്ടെത്താനുള്ള ഒരു സയൻസ് ചോദ്യമല്ല ഞാൻ നിങ്ങളോട് ചോദിച്ചത്. ഞാൻ ഈ ഗ്ലാസ് എൻ്റെ കയ്യിൽ പിടിച്ചു നിന്നത് നിങ്ങളെല്ലാവരും ഉത്തരം പറയുന്ന ആ സമയത്രയാണ്. അത്ര നേരമാണ് എൻ്റെ കയ്യിൽ ഈ ഗ്ലാസ് പിടിച്ചു നിന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രയാസമൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ കുടുംബയോഗം അവസാനിക്കുന്നതുവരെ ഞാൻ ഈ ഗ്ലാസ് കയ്യിൽ പിടിച്ചിങ്ങനെ ഈ സ്റ്റേജിൽ തന്നെ നിന്നാൽ എൻ്റെ കൈ കുഴഞ്ഞു പോകും, എനിക്ക് നല്ല പ്രയാസം ഉണ്ടാവും. ഇനി ഞാൻ ഈ ഗ്ലാസ് വൈകുന്നേരം വരെയല്ല, നാളെ വരെ, മറ്റന്നാൾ വരെ ഈ സ്റ്റേജിൽ ഇങ്ങനെ കയ്യിലും പിടിച്ച് നിന്നാൽ എനിക്ക് അതിലേറെ പ്രയാസം ഉണ്ടാവും. അപ്പോൾ ഞാൻ എത്ര സമയം ഈ ഗ്ലാസ് കയ്യിൽ വെച്ച് നിൽക്കുന്നോ അത്രയധികം എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം ആളുകളോട് പറഞ്ഞു, നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന സങ്കടങ്ങൾ, മറ്റൊരാളോടുള്ള വെറുപ്പ്, ഒരാളോടുള്ള വിദ്വേഷ്യം, അയാളോടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനിഷ്ടം, അത് ഈ ഗ്ലാസ്സിലെ വെള്ളം പോലെ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അത് വലിയ തീരെ കനല്ല. പക്ഷെ അത് എത്ര ദിവസം നമ്മൾ കൊണ്ടു നടക്കുന്നു അത്രയധികം നമുക്കത് പ്രയാസമുണ്ടാക്കുമെന്നാണ് അദ്ദേഹം വളരെ ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു തന്ന ആ കാര്യം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഒരാളോടുള്ള നമ്മുടെ അനിഷ്ടം, അയാളോടുള്ള വെറുപ്പ്, ദേഷ്യം, അയാളോടുള്ള പിന്നെ അയാൾ കാരണത്താൽ നമുക്കുണ്ടായ എന്തെങ്കിലും സങ്കടം, എന്തോ ആകട്ടെ, ഇനി ഒരു വ്യക്തി എന്നല്ല, എന്തെങ്കിലും ഒരു വിഷയത്തിൽ നമുക്കുണ്ടായൊരു സങ്കടം, അതിങ്ങനെ മനസ്സിലിങ്ങനെ കുറേ കാലമായി കൊണ്ടു നടക്കുമ്പോൾ അതുകൊണ്ടുള്ള ദോഷം ശരിക്കാർക്കാണ്? ഈ സങ്കടത്തിന് കാരണമായ വ്യക്തിക്ക് അതുകൊണ്ട് വല്ല ദോഷമുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ എത്ര സമയം മനസ്സിൽ അത് കൊണ്ടു നടക്കുന്നു അത്രയധികം നമ്മുടെ മനസ്സിനത് പ്രയാസമാണ് ഉണ്ടാക്കുക. അപ്പോൾ ജീവിതത്തിൽ ദുഃഖങ്ങളോ വിഷമങ്ങളോ മറ്റൊരാളോട് വെറുപ്പോ വിദ്വേഷമോ ഒക്കെ തോന്നിയാൽ അത് പരമാവധി എത്രയും നേരത്തെ മനസ്സിൽ നിന്നത് ക്ലിയറാക്കാൻ നോക്കിയാൽ അത്രയും ജീവിതത്തിൽ നമുക്ക് സമാധാനം കിട്ടും. ഈ പ്രയാസങ്ങൾ സഹിക്കുന്നതിനും ബുദ്ധിമുട്ടുകൾ നേരിടുന്നതിനുമൊക്കെ വലിയ പ്രതിഫലം കൂടി ഉണ്ട് എന്ന് ചിന്തിച്ചാലോ? അപ്പോൾ ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ നമുക്ക് തീരെ സങ്കടം ഉണ്ടാവില്ല, അത് വലിയൊരു പ്രയാസമായി തോന്നൂല. മാ യുസൈബുൽ മുസ്ലിം മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹുസ്നിൻ വലാ അദ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാം. ഒരു സത്യവിശ്വാസിയെ ബാധിക്കുന്ന വിഷമമാകട്ടെ, വേദനയാകട്ടെ, ആശങ്കയാകട്ടെ, ടെൻഷനാകട്ടെ, മാനസിക സമ്മർദ്ദങ്ങളാകട്ടെ, അങ്ങനെ തുടങ്ങിയ എന്തെങ്കിലും ഉപദ്രവം, അവനെ ബാധിക്കുന്ന എന്തുപദ്രവവും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അവൻ്റെ കാലിലൊരു മുള്ളു തറക്കുന്നത് പോലും അവന് അവൻ്റെ പാപങ്ങൾ അത് മുഖേന പൊറുക്കപ്പെടും, അവൻ്റെ കർമ്മരേഖയിൽ നന്മയായി അത് രേഖപ്പെടുത്തും എന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്. അപ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങൾ അതെന്തോ വലിയ നഷ്ടമാണ്, വലിയ ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിച്ച് അതിനെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെട്ട് സമയം കളഞ്ഞ് ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകുന്നൊരു സാഹചര്യം നമുക്കുണ്ടാകാൻ പാടില്ല. അത് ചിലപ്പോൾ സങ്കടം ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായാൽ അതിൽ വിഷമമുണ്ടാവും. ആ വിഷമം എത്ര നേരത്തെ നമ്മൾ കയ്യിൽ നിന്ന് ഗ്ലാസ് താഴെ വെക്കുന്നോ അത്ര നേരത്തെ നമുക്ക് കയ്യിന് കടച്ചിൽ അവസാനിക്കും എന്ന് പറഞ്ഞതുപോലെ മനസ്സ് കേടുവരാതിരിക്കാൻ, മനസ്സ് വേദനിക്കാതിരിക്കാൻ എത്ര നേരത്തെ നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ മറ്റൊരാളോടുള്ള വെറുപ്പ്, ദേഷ്യം, അത് എത്ര നേരത്തെ നമ്മുടെ മനസ്സിൽ നിന്ന് ക്ലിയർ ചെയ്യുന്നു അത്ര നേരത്തെ നമുക്കതുകൊണ്ട് ഗുണമുണ്ടാകും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം.
1: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.

0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: പൊതുജനങ്ങൾക്ക് മുഖ്യമന്ത്രിയെ സന്ദർശിക്കാം. സെക്രട്ടേറിയറ്റിൽ സമയക്രമം. സെക്രട്ടേറിയറ്റിൽ പൊതുജനങ്ങൾക്ക് മുഖ്യമന്ത്രിയെ നേരിൽ കാണുന്നതിനുള്ള സമയക്രമം നിശ്ചയിച്ചു. പൊതു അവധി ദിവസങ്ങൾ ഒഴികെയുള്ള തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ വൈകിട്ട് 5:30 വരെ മുഖ്യമന്ത്രി പൊതുജനങ്ങളെ കാണും. വയോധികർ, ഭിന്നശേഷിക്കാർ, ശാരീരിക അവശത നേരിടുന്നവർ എന്നിവരെ സെക്രട്ടേറിയറ്റ് വളപ്പിലെ താഴത്തെ നിലയിലുള്ള പരാതി പരിഹാര സെല്ലിൽ നേരിട്ട് കാണും. തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും സന്ദർശകരെ അനുവദിക്കും. മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് ലഭിച്ചവർക്കും നിശ്ചിത സമയത്ത് ഓഫീസിലെത്തി മുഖ്യമന്ത്രിയെ കാണാം. മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിൽ ഇല്ലാത്ത ദിവസങ്ങളിലും പൊതുജനങ്ങൾക്ക് പരാതി പരിഹാര സെല്ലിൽ നേരിട്ട് പരാതി സമർപ്പിക്കാം. ഇത്തരം ദിവസങ്ങളിൽ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ വൈകിട്ട് 5 വരെ ഉദ്യോഗസ്ഥർ പരാതികൾ സ്വീകരിക്കും. kerala.cm.gov.in എന്നതാണ് മുഖ്യമന്ത്രിയുടെ വെബ്സൈറ്റ്. ജീവിതയാത്രയിൽ പലപ്പോഴും നമ്മെ തളർത്തുന്ന വലിയ ഭാരങ്ങളുമായി നടക്കേണ്ടി വരാറുണ്ട്. പുറത്തു പറയാൻ കഴിയാത്ത മനസ്സിന്റെ വിഷമങ്ങൾ, കുടുംബത്തിലുണ്ടാകുന്ന സങ്കീർണമായ തർക്കങ്ങൾ, വ്യക്തിപരമായ വീഴ്ചകൾ, അല്ലെങ്കിൽ സമൂഹത്തിൽ നേരിടേണ്ടി വരുന്ന മാനസിക സംഘർഷങ്ങൾ, അങ്ങനെ ഉള്ളിലൊതുക്കി നീറുന്ന എത്രയോ പ്രശ്നങ്ങൾ നമ്മിൽ ഓരോരുത്തർക്കും ഉണ്ടായേക്കാം. കേൾക്കാനും ആശ്വസിപ്പിക്കാനും ആരുമില്ലെന്ന ചിന്ത പലരെയും നിരാശയിലേക്കും ഒറ്റപ്പെടലിലേക്കുമാണ് തള്ളിവിടുന്നത്. എന്നാൽ എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും അതിനൊരു ശരിയായ വഴിയും പരിഹാരവും ഉണ്ടെന്നതാണ് യാഥാർത്ഥ്യം. പ്രശ്നങ്ങൾ മനസ്സിൽ വെച്ച് നീറാതെ അത് തുറന്നു പറയാനും വിദഗ്ധരുടെ സഹായത്തോടെ കൃത്യമായ മാർഗനിർദ്ദേശം നേടാനും ഒരു മഹത്തായ വേദി ലഭിച്ചാൽ ജീവിതം എത്ര ആനന്ദമുള്ളതാകും. ഇതാ നിങ്ങളുടെ ആധികളും സങ്കടങ്ങളും കേൾക്കാൻ, നിങ്ങൾക്ക് നേർവഴി കാണിച്ചു തരാൻ സന്തോഷത്തിന്റെ നിമിഷങ്ങളിലേക്ക് പീസ് റേഡിയോ നിങ്ങളെ നയിക്കുന്നു. പീസ് റേഡിയോ നിങ്ങൾക്കായി ഒരുക്കുന്നു ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പ്രായോഗികമായ പരിഹാരം നേടുന്നതിനുള്ള അസുലഭമായ അവസരം. വ്യക്തിപരമോ കുടുംബപരമോ അല്ലെങ്കിൽ സാമൂഹികമോ ആയ ഏതു തരത്തിലുള്ള മാനസിക ജീവിത പ്രശ്നങ്ങളുമാവട്ടെ, ഇനി വിഷമിക്കേണ്ടതില്ല. പീസ് റേഡിയോ ആപ്പിലെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ തികച്ചും രഹസ്യമായി ഞങ്ങളെ അറിയിക്കാം. അനുഭവ സമ്പന്നരായ കൗൺസിലർമാരും വിദഗ്ധരും നിങ്ങളുടെ സംശയങ്ങൾ വിശകലനം ചെയ്ത് വ്യക്തവും ഫലപ്രദവുമായ പരിഹാരമാർഗങ്ങൾ ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്നു. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. തീരാത്ത സങ്കടങ്ങളില്ല, പരിഹാരമില്ലാത്ത പ്രശ്നവുമില്ല. നിങ്ങളുടെ മനസ്സിലെ ഭാരം ഇറക്കി വെക്കാനും വീണ്ടും പുഞ്ചിരിയോടെ ജീവിതത്തെ നേരിടാനും ഇനി ഞങ്ങൾ കൂടെയുണ്ട്. അതുകൊണ്ട് വൈകിക്കേണ്ട, നിങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കുവെക്കൂ. സന്തോഷമുള്ള നാടുകൾക്കായി കാത്തിരിക്കൂ. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്.

0: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം! രാവിലെ കാലിച്ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
1: പീസ് റേഡിയോ കാതർക്കുക. ഹിഫ്ദുൽ ഖുർആൻ, സൂറ മുഹമ്മദ്, ജാഫർ സലഫി പാരായണം ചെയ്യും.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്. സൂറത്തു മുഹമ്മദിലെ 4 ആയത്തിൻ്റെ അവസാന ഭാഗമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. ആയത്തിൻ്റെ തുടക്കം മുതൽ പാരായണം ചെയ്യാം.

ഇൻഷാല്ലാ. അഞ്ചാമത്തെ ആയത്ത് മുതൽ പഠിക്കാൻ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി.

0: ഉള്ള ഒരണ്ഡബിന്ദു പുറത്തേക്ക് വരുന്നു. പിതാവിന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന 20 മുതൽ 40 ലക്ഷം വരെയുള്ള ബീജഗണങ്ങളിൽ ഏറ്റവും വേഗത്തിലെത്തുന്ന ബീജഗണം ഈ കൊച്ചു വസ്തുവുമായി ചേരുന്നു. അണ്ടവാഹിനിക്കുഴലിലെ ഇന്ദ്രിയ ബിന്ദുവായി അത് യാത്രയാരംഭിക്കുന്നു. അങ്ങനെ മനുഷ്യനെന്ന ഒരു പുതിയ ജന്മത്തിന്റെ സമാരംഭമുണ്ടാകുന്നു. ഇത്രയും നിസ്സാരനായ മനുഷ്യൻ അത്ഭുതകരമായി അവനെ സൃഷ്ടിച്ച സൃഷ്ടാവിന് വീണ്ടും അവനെ പുനഃസൃഷ്ടിക്കൽ പ്രയാസമാണോ എന്ന ഖുർആനിന്റെ ചോദ്യം. അലൈസ ദാലിക ബിഖാദിരിൻ അലാ യുഹയ്യൽ മൗത്ത, മരിച്ചവരെ ജീവിപ്പിക്കൽ അവന് പ്രയാസകരമാണോ എന്ന ചോദ്യം. ആ ഒരൊറ്റ ചോദ്യം മതി മനുഷ്യന്റെ ഉള്ളിലെ എല്ലാത്തരം അങ്കലാപ്പുകളെയും എല്ലാത്തരം അശ്രദ്ധകളെയും മായ്ച്ച് മരണത്തിനും മരണാനന്തര ജീവിതത്തിനും വേണ്ടി ഒരുങ്ങാൻ.
1: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. വാക്കുകൾ സൂക്ഷിക്കുക. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് മുസ്തഫ അൻസാരി, എപ്പിക്കാട്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മാഈൻ, അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുദീർഘമായൊരു ഹദീസിൽ, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഇസ്ലാം യഥാർത്ഥത്തിൽ സ്ത്രീ സമൂഹത്തെ എവിടെയും കുറ്റപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ഇകയ്ത്തിക്കൊണ്ടോ സംസാരിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാം. എന്നാൽ വളരെ സുപ്രധാനമായും സ്ത്രീ സമൂഹത്തെ വിളിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൻ്റെ ഭാഗം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. യാ മഅശറ നിസാഇ തസദ്ദഖ്ന ഫഇന്നി ഉരീതുകുന്ന അക്സറ അഹ്ലിന്നാരി ഫഖുൽന വലിമയ റസൂലുള്ളാ കാല തുക്സിർന അല്ലഅന വതക്ഫുർന അൽഅശീറ. ഈ ഒരു ഹദീസിൻ്റെ അർത്ഥ തലങ്ങളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ, അതാണ് റസൂൽ പറയുകയാണ് സ്ത്രീകൾ വിളിച്ചുകൊണ്ട്, സ്ത്രീകളെ നിങ്ങൾ ദാനം ചെയ്യുക, കാരണം നരകവാസികളിൽ ഏറ്റവും അധികം നിങ്ങളെയാണ് ഞാൻ കാണപ്പെടുന്നത്. അപ്പോൾ അവർ ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ, എന്തുകൊണ്ടാണ് അങ്ങനെ? അപ്പോൾ അവിടുന്ന് റസൂലുള്ള പറയാണ്, നിങ്ങൾ ധാരാളമായി ശാപവാക്കുകൾ പറയുകയും ഭർത്താക്കന്മാരോടുള്ള നന്മകൾ നിഷേധിക്കുകയും ചെയ്യുന്നു, കൂടാതെ ബുദ്ധിയിലും മതപരമായ കാര്യങ്ങളിലും കുറവുള്ളവരിൽ നിങ്ങളിൽ ഒരാളെപ്പോലെ വിവേകമുള്ള ഒരു പുരുഷൻ്റെ ബുദ്ധിയെ കീഴടക്കാൻ കഴിയുന്ന മറ്റാരെയും ഞാൻ കണ്ടിട്ടില്ല എന്നാണ് ഈ ഹദീസിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരു ഹദീസിൻ്റെ പാഠങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ തീർച്ചയായും നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഈ ഹദീസിലൂടെ നമുക്ക് വ്യക്തമാവുകയാണ്. ഒന്ന്, ഈ ഭർത്താവിനോടുള്ള നന്മയെ നിഷേധിക്കുക എന്ന് പറയാം. തക്ഫുർന അൽ അശീറ എന്ന് പറഞ്ഞാൽ ഒരുപാട് വിശദീകരണം അർഹിക്കുന്ന ഒരു വിഷയമാണത്. കാരണം കുഫുറുൽ അശീർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു കുഫുറൊന്നല്ല, പക്ഷേ ഭർത്താവ് ചെയ്ത നന്മകൾ നിഷേധിക്കുകയും നന്ദികേട് കാണിക്കുകയും ചെയ്യുക എന്ന അർത്ഥത്തിലാണ് ഇവിടെ കുഫുർ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. മറ്റൊരു ഹദീസ് നമുക്ക് കാണാം, ലോ അന്ന അഹദക്കും അംഫക അലംറഅതിഹി ഉംറഹു സുമ്മ റഅത് മിൻഹു ശൈഅൻ ഖാലത്തി മാ റഅയ്തു മിൻ ഖൈറൻ ഖത്തുൻ എന്നാണ്. നിങ്ങളിൽ ഒരാൾ തൻ്റെ ഭാര്യയ്ക്കായി ജീവിതകാലം മുഴുവൻ ചെലവഴിച്ചാലും പിന്നീട് അവൾ അവനിൽ നിന്ന് ഇഷ്ടപ്പെടാത്തൊരു കാര്യം കണ്ടാൽ നിന്നിൽ നിന്ന് ഞാൻ ഒരിക്കലും ഒരു നന്മയും കണ്ടിട്ടില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതാണ് യഥാർത്ഥത്തിൽ ഈ കുഫർ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ചെയ്തു കൊടുത്ത എല്ലാ നന്മകളെയും ഹയറിനെയും നിഷേധിക്കുന്ന ഒരു സംസാരം സഹോദരിമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുക എന്നത് യഥാർത്ഥത്തിൽ വലിയൊരു നന്ദികേടാണ് എന്നാണ്. അത് തീർച്ചയായും റസൂലുള്ള ഗുരുതരമായൊരു നന്ദികേടായിക്കൊണ്ടാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് ഈ ഒരു ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിനർത്ഥം ഭർത്താവ് എന്ത് ചെയ്താലും ഭാര്യ മിണ്ടാതിരിക്കണം എന്നല്ല, മറിച്ച് ഭർത്താവ് അനീതി ചെയ്യുകയോ അവകാശങ്ങൾ നിഷേധിക്കുകയോ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്യുന്നുവെങ്കിൽ അത് തുറന്നു പറയാനും അവകാശപ്പെടാനും അവകാശം ആവശ്യപ്പെടാനും ഇസ്ലാം സ്ത്രീക്ക് അവകാശം നൽകുന്നുണ്ട്. പക്ഷേ നിങ്ങളെനിക്കൊന്നും ചെയ്തിട്ടില്ല, നിങ്ങളിൽ നിന്ന് എനിക്കൊരു നന്മയും കിട്ടിയിട്ടില്ല, വർഷങ്ങളായി ചെയ്ത നന്മകൾ ഒരു ചെറിയ തെറ്റിൻ്റെ പേരിൽ മുഴുവനായിക്കൊണ്ട് നിഷേധിക്കുന്ന ആ ഒരു സ്വഭാവത്തെ ഇസ്ലാം ഗൗരവമായിക്കൊണ്ട് ഒരു നന്ദികേടായിക്കൊണ്ടാണ് വിശേഷിപ്പിക്കുന്നത്. മാത്രമല്ല നമുക്കറിയാം വിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിക്കുന്നത് കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു വിഷയമായിട്ടല്ല പറഞ്ഞത്, വആശിറൂഹുന്നബിൽ മഅറൂഫ് എന്നാണ്. അവരോട് മാന്യമായ രീതിയിൽ ജീവിക്കണം, ഭാര്യമാരോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറണം, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ സ്ത്രീകളോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് എന്നൊക്കെ നമുക്ക് ഹദീസിൻ്റെ പാഠങ്ങളും വെളിച്ചവുമൊക്കെ നാം മനസ്സിലാക്കിയവരാണ്. മാത്രമല്ല വലഹുന്ന മിസ്ലല്ലദീ അലൈഹിന്ന ബിൽ മഅറൂഫ്,

0: മാന്യമായ രീതിയിൽ സ്ത്രീകൾക്ക് അവർക്കുള്ള അവകാശങ്ങൾ പോലെ തന്നെ അവരുടെ മേൽ ബാധ്യതകളുമുണ്ട് എന്ന് വിശുദ്ധ ഖുർആനടക്കം നമുക്ക് നൽകുന്ന സന്ദേശമാണ് സൂറത്തുൽ ബഖറ 228-ാമത്തെ വചനം. അപ്പം അങ്ങനെ ഭർത്താവിന് ഭാര്യയോടും ഭാര്യയ്ക്ക് ഭർത്താവിനോടും നീതിയും നന്ദിയും നല്ല പെരുമാറ്റവും ആവശ്യമാണ്. നമുക്ക് കാണാൻ സാധിക്കും റസൂലുള്ള പറഞ്ഞതായിക്കൊണ്ട് ഭർത്താവിൻ്റെ എല്ലാ തെറ്റുകളും അവഗണിക്കണമെന്നല്ല ഇസ്ലാം പറയുന്നത്. എന്നാൽ അവൻ ചെയ്ത അനവധി നന്മകളെ ഒരു തെറ്റിൻ്റെ പേരിൽ മുഴുവനായി നിഷേധിക്കുകയും നീ എനിക്കൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുകയും ചെയ്യുന്നതാണ് നബിസ്വല്ലാസ്ലാം ശക്തമായി മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് എന്നതാണ്. അതേസമയം സ്ത്രീകൾക്ക് മാത്രം ബാധകമായ ഒരു ധാർമ്മികതയല്ല. ഭാര്യയുടെ നന്മകൾ നിഷേധിക്കുന്ന ഭർത്താവും അതേപോലെ തെറ്റുകാരൻ തന്നെയാണ്. അപ്പോൾ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ വളരെ ക്ലിയറാണ്. നമുക്ക് കാണാൻ സാധിക്കും ഒരു സ്ത്രീയോട് ഭർത്താവ് കാണിക്കേണ്ട ഓരോ പെരുമാറ്റത്തിലും സംസാരത്തിലും, അവളോട് അടിക്കുന്ന വിഷയത്തിൽ പോലും, അടിക്കേണ്ടി വന്നാൽ അടിക്കുന്ന വിഷയത്തിൽ പോലും ഇത്രത്തോളം കരുതലും സൂക്ഷ്മതയും പുലർത്തേണ്ടതുണ്ട് എന്നത് ഇസ്ലാം വളരെ ഗൗരവത്തിൽ നമ്മെ പഠിപ്പിക്കുന്നൊരു വിഷയമാണ്. മാത്രമല്ല പിന്നെ മറ്റൊരു നിവേദനത്തിൽ നമുക്ക് ഹദീസിൽ തന്നെ കാണാൻ സാധിക്കും, ലൗ അഹ്സൻത ഇല ഇഹ്ദാഹുന്ന അദ്ദഹറ സുമ്മ റഅത മിൻക ഷൈഅൻ ഖലത മാ റഅയ്തു മിൻക ഖൈറൻ ഖത്തു എന്ന രൂപത്തിൽ. അതായത് ഒരാളോട് ജീവിതകാലം മുഴുവൻ നന്മ ചെയ്താലും പിന്നീട് നിന്നിൽ നിന്ന് ഒരു ഇഷ്ടപ്പെടാത്ത കാര്യം കണ്ടാൽ ഒരു നന്മയും ചെയ്യാറില്ല എന്ന് പറയുന്നതിനെ ഗൗരവം വളരെ വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ല എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. പക്ഷേ അതൊരു നന്ദികേടിൻ്റെ വാക്കാണ്. കാരണം ഇപ്പോൾ ചില ആളുകളുണ്ടാവും, ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു അതിനോട്, പക്ഷേ എനിക്കത് തന്നില്ല എന്ന് പരാതി പറയുന്ന ആളുകളുണ്ടാകും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അനുഗ്രഹങ്ങൾ സദാസമയവും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ അവൻ്റെ വായുവും കാഴ്ചയും വെളിച്ചവും സംസാരശേഷിയും എല്ലാം അള്ളാഹൻ്റെ അനുഗ്രഹമാണല്ലോ. പക്ഷെ ആ അനുഗ്രഹങ്ങളൊക്കെ മറന്നിട്ട് അവനക്ക് അവൻ ആഗ്രഹിച്ചൊരു കാര്യം ആ സമയത്ത് കിട്ടാത്തതിൻ്റെ പേരിൽ അള്ളാഹനോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന് പറയാം, അല്ലെങ്കിൽ അള്ളാഹനോട് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഉത്തരം കിട്ടുന്നില്ല എന്ന് പരാതി പറയാം. എന്നിട്ട് ആരോടാ പരാതി പറയുന്നത്? നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളോട്. അങ്ങനെയല്ല, അള്ളാഹുവിലുള്ള പ്രതീക്ഷകൾ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം. കാരണം നമ്മളുടെ ജീവിതത്തിൽ പോലും നമ്മുടെ ഭർത്താവിലൂടെ നമുക്കൊരു നന്മ ലഭിക്കുന്നത് പോലും അള്ളാഹുവിൻ്റെ വിധി അനുസരിച്ചാണല്ലോ. അപ്പോൾ ആ പ്രാർത്ഥനകൾ കൈവിടാതെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ലഭിക്കാത്തതിൻ്റെ പേരിൽ ഒരിക്കലും നമ്മൾ പ്രയാസപ്പെട്ട് സങ്കടപ്പെട്ട് ഭർത്താവിനെയും അതുപോലെ മറ്റുള്ളവരെയും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന രൂപത്തിലുള്ള, അല്ലെങ്കിൽ ആ നിലക്കുള്ള വിചാരങ്ങളും ആലോചനകളൊക്കെ നമ്മൾ പാടെ ഉപേക്ഷിച്ചുകൊണ്ട് നന്ദിയുള്ളവരാകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അള്ളാഹുവിനോടാണ് ഏറ്റവും വലിയ നന്ദി നമ്മൾ ചെയ്യേണ്ടത്. ആ നന്ദി നമ്മെ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ തൻ്റെ ഭർത്താവിനോടും നന്ദി കേട് കാണിക്കാതിരിക്കാനുള്ളൊരു പ്രചോദനമാകും. ആ നിലക്ക് അള്ളാഹു അവൻ്റെ പ്രവാചകനും പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ സൂക്ഷ്മത പുലർത്താനും വേണ്ടി നമ്മൾ ശ്രമിക്കുക. അത്തരം കുടുംബ പ്രയാസങ്ങളിൽ അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിലെ യാത്രയിൽ നമുക്ക് പറയേണ്ടി വരുന്ന പല വാക്കുകളും സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുക. അള്ളാഹു ആ നിലക്ക് വാക്കുകളിലും പ്രവർത്തനങ്ങളിലും സൂക്ഷ്മത പുലർത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനും കുടുംബജീവിതത്തിൽ ഏറ്റവും മാതൃകായോഗ്യരായ ഭാര്യ ഭർത്താക്കന്മാരായി അള്ളാഹുവിന് നന്ദി ചെയ്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിനുള്ള പ്രതീക്ഷകൾ നിലനിർത്തിക്കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തൈക്കങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം വാക്കുകൾ സൂക്ഷിക്കുക. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് മുസ്തഫ അൻസ്വാരി, ഏപ്പിക്കാട്.
2: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിൻ്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇൻ്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
3: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടിവൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ, രാത്രിയിലെ മര്യാദകൾ, ഭാഗം 3. നമ്മോടൊപ്പം ചേരുന്നു ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, രാത്രിയിൽ ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ടുന്ന മര്യാദകളെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ മനസ്സിലാക്കിയത്. രാത്രിയുടെ ഉപദ്രവങ്ങളിൽ നിന്നും കാവൽ ചോദിക്കണം, രാത്രി നിസ്കാരം നിർവഹിക്കണം, ഒരിക്കലും ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ താമസിക്കുകയോ ഉറങ്ങുകയോ ചെയ്യരുത്, കമഴ്ന്ന് കിടക്കരുത്, ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ ശരീരത്തിൽ നിന്നും കഴുകിക്കളയാതെ ഉറങ്ങരുത്, ഉറങ്ങാൻ നേരത്ത് വുളു ചെയ്യുക, ബിസ്മി ചൊല്ലി വാതിലുകളടക്കുക, ഭക്ഷണത്തിൻ്റെ പാത്രങ്ങളും വെള്ളപാത്രങ്ങളും മൂടി വയ്ക്കുക എന്നിത്യാദി മര്യാദകളാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ മനസ്സിലാക്കിയത്. രാത്രിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു മര്യാദയാണ് ഇമാം ബുഖാരി റഹിമഹുള്ള ജാബിർ ഇബിൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖമ്മിറുൽ ആനിയത്ത, നിങ്ങളുടെ പാത്രങ്ങൾ നിങ്ങൾ മൂടിവെക്കുക, വ അജീഫുൽ അബ്വാബ, നിങ്ങളുടെ വാതിലുകൾ നിങ്ങൾ അടക്കുക, വ അത്തുഫിഉൽ മസാബിഹ്, നിങ്ങളുടെ വിളക്കുകൾ നിങ്ങൾ അണക്കുക. അപ്പോൾ തീ അണക്കുക, കത്തിച്ചു വെച്ച തീ അണച്ചിട്ടേ കിടന്നുറങ്ങാൻ പറ്റൂ എന്നർത്ഥം. അടുപ്പിലെ തീയോ വിളക്കോ അണക്കാതെ കിടന്ന കാരണത്താൽ അപകടമുണ്ടായ എത്രയോ വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അത്തരം ആപത്ത് സംഭവിക്കാതിരിക്കാനുള്ള ഒരു മുൻകരുതലാണിത്. ഹദീസിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും, ഇമാം ബുഖാരി അബൂ മൂസ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്നൊരു ഹദീസിൽ അദ്ദേഹം പറയുകയാണ്, ഇഹ്തറഖ ബൈതുൻ ബിൽ മദീനത്തി അലാ അഹ്ലിഹി മിനല്ലൈൽ, മദീനയിൽ ഒരു രാത്രിയിൽ ഒരു വീട് അതിലെ ആളുകളെയും കൂട്ടി കത്തിച്ചാമ്പലായി. ഒരു വീട് കത്തിച്ചാമ്പലായി രാത്രിയിൽ, അതിലാളുകളും വന്ന് മരിച്ചു. ഫഹുദ്ദിസ ബിശ്ശഇനിഹിം അൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ വിഷയം സ്വഹാബത്ത് വന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഹാദിഹിന്നാറ, തീർച്ചയായും ഈ തീ എന്ന് പറഞ്ഞാൽ, ഇന്നമാഹിയ അദുവുല്ലക്കും, അത് നിങ്ങൾക്കുള്ള ശത്രുവാണ്. തീർച്ചയായും ഈ തീ നിങ്ങളുടെ ശത്രുവാണ്. ഫഇദാ നിംതും, അതുകൊണ്ട് നിങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ, ഫഅത്തുഫിഊഹാ അൻകും, അത് നിങ്ങൾ അണച്ചു വെക്കുക, അത് നിങ്ങൾ അണക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതുപോലെ തന്നെ രാത്രിയിൽ നമ്മൾ പാലിക്കേണ്ട മറ്റൊരു മര്യാദയാണ് കിടന്നുറങ്ങാൻ നേരത്ത് നമ്മുടെ വിരിപ്പ് കുടയുക എന്നുള്ളത്. വിരിപ്പ് കുടഞ്ഞ് അതിലുപദ്രവങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളത് ഒരു സുന്നത്താണ്. ഇമാം ബുഖാരി തന്നെ ഉദ്ധരിക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ ജാഅ അഹദുക്കും ഫിറാശഹു, നിങ്ങളിൽ ഒരാൾ തൻ്റെ വിരിപ്പിലേക്ക് വന്നാൽ, ഫല്യൻഫുദ്ഹു ബിസ്വനിഫത്തി സൗബിഹി സലാസ മറാത്ത്, അവൻ തൻ്റെ വസ്ത്രത്തിൻ്റെ അറ്റം കൊണ്ട് ആ വിരിപ്പ് കുടയട്ടെ 3 പ്രാവശ്യം. അപ്പോൾ വിരിപ്പിലെന്തെങ്കിലും ഉപദ്രവങ്ങൾ വന്നിട്ടുണ്ടോ? ഒരുപക്ഷെ മദീന എന്നൊക്കെ പറഞ്ഞാൽ മരുഭൂമി ധാരാളമുള്ള സ്ഥലമാണല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ വിഷമുള്ള തേളുകൾ, വിഷമുള്ള പാമ്പുകൾ, അതൊക്കെ അവിടെ ഉണ്ടാകും. അപ്പം അതൊക്കെ ഒരു പക്ഷേ ഈ വിരിപ്പിനടിയിൽ വന്ന് കിടക്കാൻ സാധ്യതയുണ്ടാകും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യാൻ വേണ്ടി പറയുന്നത്. കൈകൊണ്ട് കുടയുന്നതിന് പകരം റസൂലുള്ളാഹി പറഞ്ഞത് അവൻ്റെ വിരിപ്പിൻ്റെ അറ്റം. മറ്റൊരു ഹദീസിലുള്ളത് റസൂലുള്ളാഹി പറഞ്ഞത് ബിദാഖിലത്തി ഇസാരിഹി, വിരിപ്പിൻ്റെ അറ്റം കൊണ്ടവൻ അത് കുടയട്ടെ എന്നാണ്. കാരണം അതിലെന്തെങ്കിലും ഉപദ്രവങ്ങൾ ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ അതിൻ്റെ ഉപദ്രവം ഏൽക്കാതിരിക്കാൻ വേണ്ടി. അപ്പം അതുകൊണ്ട് അത് പ്രത്യേകം പഠിപ്പിക്കപ്പെട്ട ഒരു സുന്നത്താണ്. നമ്മൾ കേൾക്കാറില്ലേ, രാത്രിയിൽ ബെഡിൽ കിടക്കാൻ ഒരുങ്ങി ആ സമയത്ത് പാമ്പിനെ കണ്ടു അല്ലെങ്കിൽ മറ്റുള്ള ഏജന്തുക്കളെ കണ്ടു എന്നൊക്കെ വാർത്തകൾ കേൾക്കാറുണ്ടല്ലോ. അപ്പം അതുപോലത്തെ ഉപദ്രവങ്ങൾ ഉണ്ടാകും. അതിനു വേണ്ടി ഒരു മുൻകരുതൽ എന്നോളമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നമുക്ക് പറഞ്ഞു തന്നത്. ഇനി അതുപോലെ നമ്മൾ പാലിക്കേണ്ട മറ്റൊരു മര്യാദയാണ് സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ ഫലഖും സൂറത്തുൽ നാസും ഓതുക എന്നുള്ളത്. വിരിപ്പിലേക്ക് അണഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് സൂറത്തും, സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്, അതുപോലെ തന്നെ സൂറത്തുൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, അതുപോലെ തന്നെ സൂറത്തുൽ നാസ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്ന ഈ മൂന്ന് സൂറത്തുകൾ ഓതൽ. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണുവാൻ സാധിക്കും, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അവാ ഇലാ ഫിറാശിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വിരിപ്പിലേക്കണഞ്ഞാൽ, കുല്ല ലൈലത്തിൻ, എല്ലാ രാത്രികളിലും, ജമ കഫൈഹി, തൻ്റെ കൈകൾ കൂട്ടിപ്പിടിക്കും. രണ്ട് കൈകളും നമ്മൾ ദുആ ചെയ്യുമ്പോഴൊക്കെ കൂട്ടിപ്പിടിക്കുന്നത് പോലെ കൂട്ടിപ്പിടിക്കും. ثم نفث فيهما എന്നിട്ട് അതിലേക്ക് ഊതും. فقرا فيهما എന്നിട്ട് ഊതും. ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഈ മൂന്ന് സൂറത്തുകളും ഊതും. ثم يمسح بهما ما استطاع من جسده, പിന്നെ ശരീരത്തിന്റെ കഴിയുന്ന എല്ലാ ഭാഗത്തും തടവുകയും ചെയ്യും. തൻ്റെ തല മുഖം അവിടെ നിന്നാണ് തുടങ്ങുക, തലയും മുഖവും തടവി തുടങ്ങും. വമാ അക്ബല മിൻ ജസദിഹി, അങ്ങനെ ശരീരത്തിൻ്റെ കഴിയുന്ന മുൻഭാഗങ്ങൾ മുഴുവൻ തടവും, പിന്നെ ശരീരത്തിൻ്റെ ഭാഗങ്ങളെല്ലാം തടവും. യഫ്അലു ദാലിക സലാസ മറാത്ത്, മൂന്ന് തവണ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യും എന്നാണ്. അപ്പോൾ അതും പ്രത്യേകം പഠിപ്പിക്കപ്പെട്ട ഒരു സുന്നത്താണ് എന്നർത്ഥം. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ മറ്റൊരു മര്യാദയെ റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത് ആയത്തുൽ കുർസിയുടെ പാരായണമാണ്. ഉറങ്ങാൻ നേരത്ത് ആയത്തുൽ കുർസി പാരായണം ചെയ്യുക എന്നുള്ളത്. അതിലൂടെ ധാരാളം നേട്ടങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ആ ബുഖാരിയാണ് ഉദ്ധരിക്കുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, വക്കലനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹിഫ്ലി സകാത്ത് റമളാൻ, റമളാനിലെ സക്കാത്ത്, അതിൻ്റെ വസ്തുക്കൾ ഉണ്ടാവുമല്ലോ, അത് സൂക്ഷിക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ഏൽപ്പിച്ചു. ഫആതാനി ആത്തിൻ ഫജഅലയഹ്സു മിനത്തആം, ആ സമയത്ത് ഒരാൾ വരികയും ആ സക്കാത്തിൻ്റെ മുതലിൽ ഭക്ഷണമുണ്ടല്ലോ അത് മോഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ അയാളെ പിടിച്ചു, എന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യും. അപ്പോൾ ഈ വന്ന മനുഷ്യൻ പറഞ്ഞു, ഇന്നി മുഹ്താജുൻ വഅലയ്യ അയാലുൻ വലിയ ഹാജത്തുൻ ശദീദത്തുൻ, അയാൾ പറഞ്ഞു, ഞാൻ ആവശ്യക്കാരനായതുകൊണ്ടാണ്, എനിക്കൊരു കുടുംബമുണ്ട്, അവർ വല്ലാത്ത വിശപ്പിലാണ്, അതുകൊണ്ട് കുട്ടികൾക്കും മക്കൾക്കോ കൊടുക്കാനാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അയാളെ വിട്ടു. അങ്ങനെ പിറ്റേ ദിവസം നേരം പുലർന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അബൂ ഹുറൈറ, ഇന്നലെ താങ്കൾ ഒരു കള്ളനെ പിടിച്ചല്ലോ, എന്താണ് അയാളെ ചെയ്തത്? അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, അയാൾ വിശപ്പ് കാരണത്താൽ, കുടുംബം പട്ടിണി കിടക്കുന്ന കാരണത്താൽ അങ്ങനെ ചെയ്തതാണ്, അതുകൊണ്ട് ഞാൻ അയാളുടെ കരുണ കാണിച്ചു, അയാളെ ഞാൻ വിട്ടയച്ചു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അയാൾ കളവാണ് പറഞ്ഞത്, ഇനിയും അയാൾ വരും. അങ്ങനെ പിറ്റേ ദിവസവും അയാൾ വന്നു. അന്നും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അയാളെ പിടിച്ചു. എന്ന് പ്രവാചകനരികിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അന്നും അയാൾ പറഞ്ഞു, നിങ്ങൾ എന്നെ വിടണം, എന്റെ കുടുംബം പട്ടിണിയിലാണ്, അതുകൊണ്ട് ഇങ്ങനെ ചെയ്തതാണ്, ഞാൻ ഇനി ഒരിക്കലും വരൂല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അയാളെ വിട്ടയച്ചു. പിറ്റേ ദിവസവും പ്രവാചകൻ ചോദിച്ചു, അബൂ ഹുറൈറ, എന്താണ് ഇന്നലെ ആ ബന്ദിയെ നീ ചെയ്തത്? അദ്ദേഹം പറഞ്ഞു, റസൂലെ, അയാൾ കുടുംബത്തിൽ പട്ടിണിയാണെന്ന് പറഞ്ഞപ്പോൾ, വല്ലാതെ ആവശ്യക്കാരനാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അയാളെ വിട്ടയച്ചു. മൂന്നാം ദിവസവും അയാൾ വന്നു, ഭക്ഷണത്തിൽ നിന്ന് മോഷ്ടിക്കാൻ ശ്രമിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പിടിച്ചു, പ്രവാചകന്റെ അരികിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വന്ന ആൾ പറഞ്ഞു, ദഅനി, അബൂ ഹുറൈറ എന്നെ വിടണം, ഉഅല്ലിമുക കലിമാത്തിൻ, ഞാൻ നിനക്ക് ഒരു വാചകം പഠിപ്പിച്ചു തരാം. യംഫഉകല്ലാഹു ബിഹ, അത് നിനക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ഉപകാരപ്പെടും. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അതെന്താണ്? അപ്പൊ ഈ വന്ന ആൾ പറഞ്ഞു, ഇദാ അവൈത ഇലാ ഫിറാശിക ഫഖ്റ ആയത്തുൽ കുർസിയി, നീ നിന്റെ വിരിപ്പിലേക്ക് അണഞ്ഞാൽ ആയത്തുൽ കുർസി ഓതുക. സൂറത്തുൽ ബക്കറയിലെ 255-ാമത്തെ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങിയ ആയത്ത്, അത് മുഴുവനായി പാരായണം ചെയ്യുക. ഫഇന്നക ലയസാല അലൈക മിനല്ലാഹി ഹാഫിളുൻ, എങ്കിൽ അല്ലാഹുവിൽ നിന്ന് ഒരു സംരക്ഷകനെ നിനക്ക് ലഭിക്കുന്നതാണ്. വലാ യഖ്റബന്നക ശൈത്വാനുൻ ഹത്താ തുസ്ബിഹ, സുബ്ഹ് വരെ പിശാജ് നിന്റെ അരികിലേക്ക് വരിക പോലുമില്ല. ഇത് പറഞ്ഞു കൊടുത്തപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അയാളെ വിട്ടയച്ചു. പ്രവാചകന്റെ അരികിലേക്ക് പിറ്റേ ദിവസം എത്തി. പ്രവാചകൻ ചോദിച്ചു, അബൂ ഹുറൈറ, ഇന്നലെ പിടിച്ച ബന്ദിയെ എന്ത് ചെയ്തു? അദ്ദേഹം പറഞ്ഞു, റസൂലേ, അദ്ദേഹം എനിക്ക് ഇങ്ങനെ അള്ളാഹുവിനടുക്കിൽ ഉപകാരപ്പെടുമെന്ന് പറഞ്ഞൊരു വാചകം പഠിപ്പിച്ചു തന്നു, അതുകൊണ്ട് ഞാൻ അയാളെ വിട്ടയച്ചു. അപ്പോൾ റസൂൽ ചോദിച്ചു, എന്താണ് അയാൾ പഠിപ്പിച്ചു തന്നത്? അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ സംഭവമൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ ഇന്നഹു ഖദ് സദഖക് വഹുവ കദൂബ്, അയാൾ കള്ളനാണ്, എന്നാൽ അബൂ ഹുറൈറ ഈ പറഞ്ഞു തന്നത് സത്യമാണ്. ദാക്ക ഷൈത്വാൻ, അത് ഷൈത്വാനാണ്. അപ്പൊ ഷൈത്വാനാണ് വന്നത്, പക്ഷേ ഈ പറഞ്ഞു തന്ന കാര്യം സത്യമാണ്. ഏത്? കടക്കാൻ നേരത്ത് ആയത്തുൽ കുർസി ഓതിയാൽ അള്ളാഹുവിൽ നിന്നുള്ളൊരു സംരക്ഷണം ലഭിക്കും, സുബ്ഹ് വരെ പിശാജ് നമ്മുടെ അടുക്കലേക്ക് വരിക തന്നെയില്ല. അപ്പം അതുകൊണ്ട് തന്നെ രാത്രി ഉറങ്ങാൻ നേരത്ത് ആയത്തുൽ കുർസി ഓതുക എന്നുള്ളത് പ്രത്യേകം പഠിപ്പിക്കപ്പെട്ട സുന്നത്താണ്. അതുപോലെ മറ്റൊരു മര്യാദയാണ് അബൂ മസ്ഊദ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ഖറഅ ഹാതൈനിൽ ആയതൈനി മിൻ ആഖിരി സൂറത്തിൽ ബഖറ ഫീ ലൈലത്തിൻ, ആരെങ്കിലും രാത്രിയിൽ സൂറത്തുൽ ബഖറയിലെ അവസാന രണ്ടായത്തുകൾ, അഥവാ ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ തുടങ്ങി അവസാനം വരെയുള്ള രണ്ടായത്തുകൾ ആരെങ്കിലും ഓതിയാൽ, കഫത്താഹു, അവനത് മതിയാകുന്നതാണ്, അവന് ബുദ്ധിമുട്ടുകൾ വരുന്നതിൽ നിന്നും ശൈത്വാന്റെ ഉപദ്രവങ്ങൾ ഉണ്ടാകുന്നതിൽ നിന്നുമെല്ലാം ആ രണ്ട് സൂറത്തുകൾ അവന് മതി. അതുപോലെ മറ്റൊരു മര്യാദയാണ് സൂറത്തുൽ കാഫിറൂൻ ഓതുക എന്നുള്ളത്. ഇമാം തിർമുദി ഫർവ ഇബ്നു നൗഫൽ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം പറയുന്നു, അദ്ദേഹം പ്രവാചകന്റെ അരികിലേക്ക് എത്തി ചോദിച്ചു, യാ റസൂലല്ലാഹ് അല്ലിംനി ഷൈഅൻ അഖൂലുഹു ഇദാ അവൈതു ഇലാ ഫിറാശി, റസൂലെ, എനിക്ക് എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു തരണം, ഞാൻ എൻ്റെ വിരിപ്പിലെത്തിയാൽ എനിക്ക് ചെല്ലാൻ വേണ്ടിയിട്ടാണ്. പ്രവാചകൻ പറഞ്ഞു, ഇഖ്റ കുലിയാ അയ്യുഹൽ കാഫിറോൻ, നീ കുലിയാ അയ്യുഹൽ കാഫിറോൻ ഓതിക്കോ, ഫഇന്നഹ ബറാഅത്തു മിന ശിർക്ക്, അത് ശിർക്കിൽ നിന്നുമുള്ള മോചനമാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ അലിഫ് ലാം മീം തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ എന്ന് തുടങ്ങുന്ന സൂറത്തു സജദ, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ മുൽക്ക്, ഇത് ഓതാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ വലതുവശത്തേക്ക് ചെരിഞ്ഞു കിടക്കുക, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണുവാൻ സാധിക്കും. രാത്രിയിൽ ഭാര്യയുമായി ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ, രാത്രിയിൽ മാത്രമല്ല ഏത് സമയത്താണെങ്കിലും, ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബ്നി ശൈത്വാൻ വജന്നിബി ശൈത്വാന മാ റസഖ്തന എന്ന് പ്രാർത്ഥിക്കുക. ഇതെല്ലാം രാത്രിയിൽ പാലിക്കേണ്ട മര്യാദകളാണ്. ഇതെല്ലാം നമ്മൾ പാലിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
5: ജസാകല്ലാഹു ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ. രാത്രിയിലെ മര്യാദകൾ ഭാഗം 3. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
6: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിൻ്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിൻ്റെ വരമൊഴിയായി നേർപഥം വാരിക.
7: പീസ് റേഡിയോയിൽ ഇനി ഖുർആൻ പാഠങ്ങൾ.
8: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയന വഹബീബിന മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മാഇൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനി ഇലാ യൗമിദ്ദീനി അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പരിശുദ്ധ ഖുർആനിൽ 22 അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 34 വചനത്തിൻ്റെ അവസാന ഭാഗവും 35 വചനവുമാണ് ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ഖുർആൻ പാഠങ്ങളിൽ നാം മനസ്സിലാക്കുവാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തുൽ ഹജ്ജിലെ 34 വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അതിൻ്റെ അവസാന ഭാഗത്ത്, വബഷിരിൽ മുഖ്ബിത്തീൻ, മുഖ്ബിത്തീങ്ങളായ ആളുകൾക്ക് നബിയെ സന്തോഷവാർത്ത അറിയിക്കണം. മുഖ്ബിത്തീങ്ങൾ എന്ന് പറഞ്ഞാൽ അഹ്ബത അഥവാ തവാദ, വിനയം കാണിക്കുക, കീഴൊതുങ്ങുക. അപ്പോൾ വിനയം കാണിക്കുക, താഴ്മ കാണിക്കുക, കീഴൊതുങ്ങുക എന്ന അഹ്ബത എന്ന വേർഡിൽ നിന്നാണ് മുഖ്ബിത്ത്, വിനയം കാണിക്കുന്നവൻ, വിനയാന്വിതൻ എന്ന പദം വന്നിട്ടുള്ളത്. അപ്പോൾ മുഖ്ബിത്തീങ്ങളായ ആളുകൾക്ക് അഥവാ വിനയാന്വിതരായ ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കണം എന്നാണ്. ഇക്കാര്യം പറയുന്നതിന് തൊട്ടു മുമ്പായി അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്താണത്? ഫഇലാഹുക്കും ഇലാഹും വാഹിദു ഫലഹു അസ്ലിമു. നിങ്ങളുടെ ആരാധ്യൻ ഏകനായ അല്ലാഹു മാത്രമാകുന്നു, ഒറ്റ ആരാധ്യനെ നിങ്ങൾക്കുള്ളൂ. ഫഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ ആരാധ്യൻ ഏക ആരാധ്യനാണ്. ആ ഏക ആരാധ്യൻ എന്ന് പറയുന്ന പേരാണ് അല്ലാഹു, സാക്ഷാൽ ആരാധ്യൻ, ഏകനായ ആരാധ്യൻ, അതാണ് അല്ലാഹു എന്നതിൻ്റെ മഅന. ഫലഹു, അതുകൊണ്ട് നിങ്ങൾ അവന് അസ്ലിമു, കീഴ്പ്പെടുക, അല്ലാഹുവിനനുസരിക്കുക, അവന് ജീവിതത്തെ സമർപ്പിക്കുക. അതിനാണ് ഇസ്ലാം എന്ന് പറയുന്നത്. തൗഹീദ് അംഗീകരിച്ചുകൊണ്ട് അവനെ അംഗീകരിക്കുന്നതിനാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് അവൻ്റെ തൗഹീദ് അംഗീകരിച്ചുകൊണ്ട് കീഴൊതുങ്ങലാണ് എന്ന് നിർവചനം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏകനായ അല്ലാഹുവിൽ വിശ്വസിക്കുകയും അവന് ജീവിതത്തെ സമർപ്പിക്കുകയും ചെയ്യുക എന്നിട്ടാണ് പറയുന്നത് വബഷിരിൽ മുഖ്ബിത്തീൻ, ആ വിനയാന്വിതരായ കീഴൊതുങ്ങിയ ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക. അപ്പോൾ മുഖ്ബിത്തീങ്ങൾ, വിനയാന്വിതർ ആരാണ് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഒന്നാമത്തെ ഉത്തരം, ഏക ആരാധ്യനായ അല്ലാഹുവിനെ അംഗീകരിക്കുകയും പിന്നീട് ജീവിതത്തെ സൃഷ്ടാവായ ആ നാഥന് സമർപ്പിക്കുകയും ചെയ്യുന്നവനാരോ അവനാണ് മുഖ്ബിത് അഥവാ വിനയാന്വിതനായിട്ടുള്ളവൻ. ശേഷം 35 ആയത്തിൽ അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിക്കുകയും ജീവിതത്തെ അവന് സമർപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുടെ സവിശേഷമായ ചില സ്വഭാവ ഗുണങ്ങൾ അള്ളാഹു എടുത്തു പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിക്കുന്ന, അവന് കീഴൊതുങ്ങിയ വിനയാന്വിതരായ ആളുകളിൽ ഇനി പറയാൻ പോകുന്ന അടയാളങ്ങൾ കാണാൻ സാധിക്കും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അതിലൊന്നാമത്തത്, അല്ലദീന, ആരാണ് ആ വിനയാന്വിതർ? ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും, അല്ലാഹുവിനെ സംബന്ധിച്ച് സ്മരിക്കപ്പെട്ടാൽ, അല്ലാഹുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയപ്പെട്ടാൽ, വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ നടുങ്ങി വിറയ്ക്കുന്നതാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചു പറയുമ്പോൾ അള്ളാഹുവുമായി ബന്ധപ്പെട്ട, അവൻ്റെ മതവുമായി ബന്ധപ്പെട്ട, മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട, സ്വർഗനരകങ്ങളുമായി ബന്ധപ്പെട്ട തുടങ്ങി അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചുള്ള സ്മരണയുണ്ടാക്കുന്ന ഏത് കാര്യവും പറയപ്പെട്ടാൽ വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ നടുങ്ങി ഉറയ്ക്കും. വിനയാന്യതരുടെ ഒരു ഗുണമാണത്. നമുക്ക് ആ ഗുണമുണ്ടോ എന്ന് നാം പരിശോധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ വിശ്വാസികളെ സംബന്ധിച്ച് പറയുന്നിടത്ത് സൂറത്തുൽ അൻഫാലിൽ പറഞ്ഞതുപോലെ, ഇന്നമൽ മുഅ്മിനൂൻ അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും, തീർച്ചയായും മുഅ്മിനീങ്ങൾ അല്ലാഹുവിനെ സംബന്ധിച്ച് സ്മരിക്കപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങൾ നടുങ്ങി ഉറയ്ക്കുന്നതാണ്. അപ്പോൾ മുഹബ്ബത്തീങ്ങളായ വിനയാന്യതരായ ആളുകളുടെ ഒന്നാമത്തെ ക്വാളിറ്റിയാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് സ്മരിക്കപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങൾ നടുങ്ങി വിറയ്ക്കുന്നതാണ്. രണ്ടാമത്തത് വസ്വാബിരീന അലാമ അസാബഹും, അവർക്ക് എന്തൊരു വിപത്ത് ബാധിച്ചാലും അതിൽ അവർ ക്ഷമ കൈക്കൊള്ളുന്നവരാണ്. ജീവിതത്തിൽ, ശരീരത്തിൽ, സമ്പത്തിൽ, കുടുംബത്തിൽ, നാട്ടിൽ, രാഷ്ട്രത്തിൽ പ്രശ്നങ്ങളുണ്ടായാൽ, മുസീബത്തുകളുണ്ടായാൽ, ഫിത്നകളുണ്ടായാൽ, പരീക്ഷണങ്ങളുണ്ടായാൽ അവർ ക്ഷമ അവലംബിക്കുന്നവരാണ്. വസ്വാബിരീന അലാമ അസാബഹും, അവർക്ക് ബാധിച്ചിട്ടുള്ള ഏതൊരു വിഷയത്തിലും അവർ ക്ഷമ അവലംബിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളുടെ ഗുണമായി പറഞ്ഞിട്ടുള്ള കാര്യമാണത്. അവർക്ക് എന്തൊരു മുസീബത്ത് ബാധിച്ചാലും അവർ ക്ഷമ അവലംബിക്കുന്നവരാണ്. വബശ്ശിരി സ്വാബിരീൻ, ക്ഷമാലുക്കൾക്ക് സന്തോഷവാർത്ത അറിയിക്കണം എന്ന് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വിനയാന്യതരായ ആളുകളുടെ ഗുണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്, തൗഹീദിൻ്റെ ആളുകളുടെ ഗുണങ്ങളിൽപ്പെട്ടതാണ്. ഏതൊരു വിപത്ത് ബാധിച്ചാലും അവർ അതിൽ ക്ഷമ കൈക്കൊള്ളുന്നവരാണ്. മൂന്നാമത്തത് വൽ മുഖീമി സ്വലാഹ്, അവർ നമസ്കാരം കൃത്യമായി നിലനിർത്തുന്നവരാണ്. നമസ്കാരം കൃത്യമായി നിലനിർത്തുന്നവരാണ്. കാരണം ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത, തീർച്ചയായും നമസ്കാരം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സമയം നിർണയിക്കപ്പെട്ട നിർബന്ധ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ അതിൽ വീഴ്ച വരുത്താത്തവരാണ് വിനയാന്യതരായ ആളുകൾ. അതേപോലെ തന്നെ വമിമ്മാ റസഖ്നാഹും യൂഫിഖൂൻ, നാം അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചിലവഴിക്കുകയും ചെയ്യുന്നതാണ്. അള്ളാഹു നൽകിയ ധനത്തിൽ നിന്ന് അള്ളാഹു പറഞ്ഞ മാർഗങ്ങളിലെല്ലാം അവർ ചിലവഴിക്കും. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മിസ്കീനുകൾക്ക്, ഫക്കീറുകൾക്ക്, പാവപ്പെട്ട ആളുകൾക്ക്, വഴിപോക്കന്മാരായ ആളുകൾക്ക്, അനാഥകൾക്ക്, മാതാപിതാക്കൾക്ക്, കുടുംബത്തിന് മക്കൾക്ക്, അയൽവാസികൾക്ക്, പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്ക്, എല്ലാവർക്കും. ഇങ്ങനെ അള്ളാഹു നൽകിയ ധനത്തിൽ നിന്ന് അവൻ ഇഷ്ടപ്പെട്ട മാർഗങ്ങളിലെല്ലാം അവൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ചെലവഴിക്കുകയും കൃത്യമായി നമസ്കാരം നിലനിർത്തുകയും മുസീബത്തുകൾ ബാധിക്കുമ്പോൾ അതിൽ ക്ഷമ അവലംബിക്കുകയും അള്ളാഹുവിനെ സംബന്ധിച്ചു പറയപ്പെട്ടാൽ ഹൃദയങ്ങൾ നടുങ്ങി വിറക്കുകയും ചെയ്യുന്നവരാണ് മുഹബ്ബത്തീങ്ങളായ വിനയാന്യതരായ ആളുകൾ. ആ ഒരു വിനയത്തിലേക്ക് അവരെ നയിച്ചതാകട്ടെ ഏകനായ അള്ളാഹു മാത്രമാണ് ആരാധ്യൻ എന്ന തൗഹീദിലെ വിശ്വാസവും അവന് മാത്രം ജീവിതം സമർപ്പിക്കണം എന്ന ഉന്നതമായ ആദർശബോധവുമാണ്. അതുകൊണ്ട് ഇസ്ലാം ഒരു മനുഷ്യനെ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാക്കി മാറ്റി തീർക്കുന്നു എന്നതുകൂടി ഈ വചനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠമാണ്. ഈ ഒരു മഹായാഥാർത്ഥ്യം നാം ഉൾക്കൊള്ളുക, മനസ്സിലാക്കുക. സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദി വ ആലിഹി വ സഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
7: ജസാകുമുല്ലാഹു ഖൈറൻ. ഇന്നത്തെ ഖുർആൻ പാഠങ്ങൾ പ്രോഗ്രാം ഇവിടെ സമാപിക്കുകയാണ്.
9: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 9020840840. www.peaceradio.com.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്ബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അധ്യാപകൻ കുട്ടികളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു പ്രശ്നം അവതരിപ്പിക്കുകയാണ്. എന്താ പ്രശ്നമെന്നോ? അടുത്തടുത്തുള്ള 2 റെയിൽവേ പാളങ്ങൾ, അപ്പുറപ്പുറമുള്ള 2 റെയിൽവേ പാളം, ഒന്ന് ട്രെയിൻ പോകുന്നതാണ്, മറ്റേത് ട്രെയിൻ പോകാത്തതുമാണ്.
3: രണ്ട് പാളങ്ങൾ,
2: രണ്ട് പാളുണ്ട്. ഒന്ന് ട്രെയിൻ പോകുന്ന പാളം, മറ്റൊന്ന് ട്രെയിൻ പോകാത്തതാണ്. അതിലൂടെ ട്രെയിൻ പോവില്ല. അങ്ങനെ ട്രെയിൻ പോകാത്ത പാളത്തിലിരുന്നിട്ട് ഒരു കുട്ടി കളിക്കുന്നുണ്ട്. ട്രെയിൻ പോവാത്ത പാളത്തിലിരുന്നിട്ട് ഒരു കുട്ടി കളിക്കുന്നുണ്ട്. ട്രെയിൻ പോകുന്ന പാളത്തിലിരുന്ന് 10 കുട്ടികൾ കളിക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് ട്രെയിന് വരികയാണ്. അപ്പോൾ ട്രെയിന് വരുമ്പോൾ ട്രെയിൻ മാറ്റിവിടാൻ കഴിയുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നാണ്?
3: വരുന്ന പാളത്തു നിന്ന് മാറ്റി,
2: അതായത് ട്രെയിനിങ്ങനെ രണ്ട് പാളപ്പുറപ്പെട്ടതാണ്, ട്രെയിനിങ്ങനെ വരികയാണ്. അപ്പോൾ ഒന്നുകിൽ ഈ പിന്നെ രണ്ട് പാളത്തിലൂടെയും ഒന്ന് വരാത്ത പാളാണ്, ഒന്ന് വരുന്ന പാളാണ്. പക്ഷെ ട്രെയിന് വരുന്നത് ഇങ്ങനെ കാണുന്നുണ്ട് ദൂരെ.
3: യെസ്.
2: അപ്പം ഇതേലെ പോവുക എന്നുള്ളത് കാണുന്ന ഒരാൾക്ക് അറിയില്ല.
3: ഓക്കെ. ദൂരത്തുനിന്ന് കാണുന്നുണ്ട്,
2: ദൂരത്തുനിന്ന് കാണുന്നു. അപ്പം ഇങ്ങനെയുള്ള കാഴ്ചയിൽ എന്ത് ചെയ്യും നിങ്ങളെന്ന് അധ്യാപകൻ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അതിൻ്റെ ഉത്തരം കുട്ടികൾ പറഞ്ഞെന്താണ്? ഒരു കുട്ടി ആ സമയത്ത് എണീറ്റ് പറഞ്ഞ കാര്യം, ട്രാക്കിലേക്ക്, ഈ കുട്ടി കളിക്കുന്ന ട്രാക്കുണ്ടല്ലോ, അങ്ങോട്ടേക്കാണ് ട്രെയിന് തിരിച്ചുവിടും. ഒരു കുട്ടി കളിക്കുന്ന ട്രാക്കിൽ,
3: ഒരു കുട്ടി കളിക്കുന്നത്.
2: അതെന്തിനാ അങ്ങനെ? മറ്റേ ട്രാക്കിലൂടെ പോയ 10 കുട്ടികളെ മരിക്കാം. മറ്റേതൊരു കുട്ടിയിൽ മരിക്കുള്ളൂ. അപ്പം മരണസംഖ്യ കുറക്കാനാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞതെന്നാണ്
3: കുട്ടികൾ.
2: പിന്നെ കുട്ടികളുടെ അധ്യാപകന് മനസ്സിലായി ഇതിലെന്താണ്. ഇതിന് വേറെ അനുബന്ധമായ കാര്യങ്ങൾ കൂടിയുണ്ട്. എന്തായിരിക്കും നമ്മളത് ചേർത്ത് പറയുക എന്നുള്ളതാണ്. ഇതൊരു സമൂഹത്തിൻ്റെ ഒരു ചിത്രം അങ്ങനെയാണ്. അതായത് ട്രെയിൻ വരുമെന്നറിയാഞ്ഞിട്ടും, അല്ല വരുമെന്നറിഞ്ഞിട്ടും ട്രാക്ക് തെറ്റിച്ച് കളിച്ച കുട്ടികൾ അവിടെ രക്ഷപ്പെടും.
3: അതെ.
2: മറ്റേത് ട്രെയിൻ വരാത്ത ട്രാക്കാണ്. അപ്പോൾ ആ ട്രെയിൻ വരാത്ത സ്ഥലത്ത് ആർക്കൊരു ശല്യമില്ലാതെ കളിച്ച കുട്ടി ചെയ്യാത്ത തെറ്റിന് കുട്ടി ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. ഇവിടെ നമ്മൾ കുറച്ച് ചിന്തകൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നുണ്ട്. നമ്മൾ ശരിക്കും ശരി തെറ്റിൻ്റെ ഒരു ആപേക്ഷികത ഉണ്ട് രണ്ടിനിടയിലുള്ള. അപ്പോൾ ഒരു മനുഷ്യൻ നമ്മൾ കാണുന്നത് എപ്പോഴും പിന്നെ കൂടുതൽ ആളുകൾ,
3: ഒരു വൈകാരികത,
2: കൂടുതൽ ആളുകൾക്ക് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് ഒരാൾ ചെയ്യാത്ത തെറ്റിന് എന്ത് ചെയ്യുക, ശിക്ഷിക്കുക. ഇത് സമൂഹത്തിലൊരു ഒരു ചിത്രമാണ്. ചിലപ്പോൾ അവിടെ ന്യായീകരിക്കപ്പെടും, തിന്മകൾ ന്യായീകരിക്കപ്പെടുന്ന ആളുകളുടെ എണ്ണം കൂടി എന്നുള്ളത് കൊണ്ട് തിന്മകൾ ന്യായീകരിക്കപ്പെടുക, അവർക്ക് രക്ഷ കിട്ടുക. ആളുകളുടെ എണ്ണം കുറഞ്ഞു എന്നതുകൊണ്ട് അവരുടെ നന്മയോ അവരുടെ ശരിയോ
3: അറിയപ്പെടാതിരിക്കുക,
2: അല്ലെങ്കിൽ അത് അവഗണിക്കപ്പെടുക. ഇതാണ് ഇന്നത്തെ ചിന്ത. ഇതിനോട് അനുബന്ധമായി നമുക്ക് പലതും ചേർത്ത് വെക്കാൻ പറ്റുമായിരുന്നു സംഭവം.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി. തിരുമൊഴികൾ ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ. ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ. അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഹജ്ജ് നിർവഹിച്ച് ഉംറ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം. ഈ സമയത്ത് ഒരാള് അവിടെ നിന്ന് വല്ലാതെ ഇങ്ങനെ സംശയം ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ആ സംശയം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാള് തൊട്ടപ്പുറത്തേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, അവിടെ ഉണ്ടൊരു വ്യക്തി, മഹാനായ ഒരു പണ്ഡിതനാണ്, അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോയി ചോദിച്ചു നോക്കൂന്ന് പറഞ്ഞു. ആ പണ്ഡിതൻ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് യാത്രക്കാരൻ ചെന്നു ചോദിക്കുകയാണ്. വിചിത്രമായൊരു ചോദ്യമാണ് ചോദ്യം. ഈ ഉംറ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ കൊതുക് അടിച്ചു, അപ്പോൾ കൊതുകിനെ ഞാൻ അടിച്ചു കൊന്നു. അപ്പോൾ ഉംറക്കിടയിൽ വേട്ട പാടില്ല എന്നല്ലേ, അപ്പൊ അതെന്റെ ഉംറയെ ബാധിക്കുക എന്നിട്ടാണ് അയാള് സംശയിട്ട്, വലിയ സംശയിട്ട് ചെന്നു. അത് കേട്ടപാട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അതൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാ വരുന്നു ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാന് കൂഫയിൽ നിന്നാണ്. കൂഫയിൽ അഷറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട അള്ളാഹുവിന്റെ റസൂലിന്റെ മരുമകനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹുവിന്റെ രക്തം ചിന്തി. അതൊന്നും നിങ്ങൾക്ക് അത്ര വലിയ പ്രശ്നമായിട്ടില്ലല്ലേ, ഇവിടെ ഇപ്പോൾ ഒരു കൊതുകിൻ്റെ രക്തം, അതാണ് നിങ്ങൾക്ക് ഇത്ര വലിയ പ്രശ്നം എന്ന് ചോദിച്ചു അദ്ദേഹത്തെ തിരിച്ചയച്ചു. എന്താണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവണ്ടേ? ഇസ്ലാമിൽ ചില നമുക്ക് കുറേ കാര്യങ്ങളിൽ ചിന്തിക്കാണ്ടാവും, ചില പ്രയോറിറ്റി ഉണ്ട്. അദ്ദേഹത്തിന് കൂഫക്കാർക്ക് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കൊലപാതകം മാത്രമേ മുസ്ലിങ്ങൾ പിടിച്ചുലച്ച കാര്യമാണ്. അപ്പം ആ ഒരു സന്ദർഭത്തിലാണത്, അത്ര ആ ഒരു വിഷയത്തിൻ്റെ ഗൗരവം പോലും പലപ്പോഴും കൂഫക്കാർ ഒരു കുതുകനെ അടിച്ച കാര്യത്തിലേക്ക് വലിയ ആശങ്ക, ഇതങ്ങനെയാവോ ഇങ്ങനെയാവോ അതെന്താണെന്നുള്ള ഒരു ചോദ്യം. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ടും മനസ്സിലുണ്ടായിരിക്കേണ്ട കാര്യങ്ങൾക്ക് ഒരു പ്രസക്തിയില്ല. ചുരുക്കി പറഞ്ഞാൽ ഫർള് നോക്കാതെ സുന്നത്തിടുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ചില ആളുകൾ അങ്ങനെയാണ്, സുന്നത്തുകൾ ചിലപ്പോൾ ഭയങ്കര പ്രാമുഖ്യം കൊടുക്കുന്നത്, എന്നിട്ട് എന്ത് ചെയ്യും, ഫർളിന് ഒരു വില ഉണ്ടാവില്ല. ഇപ്പോ
3: ആ ചോദ്യത്തിന് നേരിട്ട് മറുപടി പറയാതെ നല്ലൊരു ചിന്തന ഇട്ട് കൊടുത്തു അല്ലേ.
2: അതെ,
3: കാരണം ആ വ്യക്തിക്ക് ആവശ്യമുള്ളതും അത് ആവശ്യം വേണ്ടതും ആ കൂഫയിലുള്ള ആളുകൾക്കും വേണ്ട ഒരു ചിന്തയോ തന്നെയാണ് എന്നുള്ളതാണ്.
2: കൊതുകിനെ കൊല്ലുക എന്നുള്ളൊരു വേട്ടയേറ്റ് ഒരിക്കലും തുല്ലം ചെയ്യാൻ പറ്റില്ല, അനാവശ്യമായിട്ടുള്ളൊരു ചോദ്യമാണ്.
3: മറിച്ച് ആ വ്യക്തിക്ക് ഒരു വലിയ ചിന്തയാണ് അവിടെ വേണ്ടത്, അയാളും ആ കൂഫക്കാരുടെ മനസ്സിന് വലിയൊരു വെളിച്ചം കിട്ടാണ് വേണ്ടതെന്നുള്ളതാണ് ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ ഉദ്ദേശിച്ചത്.
2: ഇപ്പോ അതില് ഞാനിങ്ങനെ അതിൽ ചേർത്ത് അതിങ്ങനെ കേട്ടപ്പോ എന്റെ കൂടെ ഇങ്ങനെ പിന്നെ വന്നിട്ടുള്ള അത് അത് അതിൽ ആഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഗീബത്ത്, നമീമത്ത്, മറ്റുള്ളവരുടെ കുറ്റം പറച്ച്, ഇങ്ങനെയുള്ള വളരെ പിന്നെ ഹറാമായ തെറ്റായ കുറേ സ്വഭാവങ്ങൾ പുലർത്തി പോരുകയും ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള നന്മകൾ ഉണ്ടാവും, ചെറിയ നന്മകൾ എന്ന് കൂട്ടിക്കോ, അത്തരം നന്മകളിൽ വല്ലാതെ കണിശതയും അത് വല്ലാതെ ഇതാക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ അവരെന്ത് ചെയ്യുന്നില്ല, ഇതൊഴിവാക്കുന്നില്ല, മാതാപിതാക്കൾക്കുള്ള കടമകൾ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, അതിദ്രോഹം ചെയ്യുക, അവരെ അവഗണിക്കുക, തൊട്ടപ്പുറത്തെ സ്ഥലത്ത് ചാരിറ്റി പ്രവർത്തനത്തിൽ സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുക. പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇസ്ലാമിൽ മുൻഗണനാക്രമം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും പറയാറുണ്ട്, റമദാനിൽ തറാവിസ്കരിക്കാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്തിട്ട് ഇശാ പോയി, എന്നിട്ട് സന്തോഷം എന്താണ്? തറാവി കിട്ടിയല്ലോ. അപ്പൊ ഇങ്ങനെ ഇങ്ങനെയുള്ള അവസ്ഥ പലപ്പോഴും ആളുകൾക്ക് ഉണ്ടാവാറുണ്ട്.
3: ഡേ ടു ഡേ ലൈഫിനായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒരുപാട് ഇപ്പോൾ സലാംക്ക് പറഞ്ഞ പോലെ ഓരോ അനുഭവങ്ങൾ വരും. അത് തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്.
2: നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് ഇസ്ലാം ഇപ്പോൾ വിശ്വാസം, വിശ്വാസ കാര്യങ്ങൾ, തൗഹീദിന് മുൻഗണന ഉണ്ട്.
3: അതെ,
2: തൗഹീദ് പറയാതെ ബാക്കിയുള്ള, തൗഹീദിന്റെ പ്രാധാന്യം അതാണല്ലോ ഏറ്റവും പ്രധാനം. അതില്ലാതെ ബാക്കിയുള്ള വിഷയങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുക, മുൻഗണനാക്രമം തെറ്റിക്കുക. കാരണം ഒരു മനുഷ്യന്റെ തൗഹീദ് അത്രമേൽ പ്രധാനപ്പെട്ട വിശ്വാസ കാര്യങ്ങളിൽ എത്രമാത്രം ശ്രദ്ധ ഒരാൾ കാണിക്കണം, അതില്ലെങ്കിൽ പിന്നെ എല്ലാം പോയില്ലേ. അപ്പൊ അതിന് പ്രാമുഖ്യമോ അതിനുള്ള കുറിച്ചുള്ള ഒരു ഗൗരവമോ ഇല്ലാതെ അതല്ലാത്ത വിഷയങ്ങൾക്ക് അതിനേക്കാൾ വലിയ ഗൗരവം വരുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല.
3: നല്ലൊരു തിരിച്ചറിവാണ് അല്ലേ ഈ ഒരു സമയത്ത് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്.
4: പീസ് റേഡിയോ റിയാദു സ്വാലിഹീൻ, ക്ലാസ് എടുക്കുന്നത് മുജീബ് റഹ്മാൻ സ്വലാഹി.
5: السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام اللتمان الأكملان على المبعوث رحمة للعالمين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഹദീസു ജിബിരീൽ എന്ന വളരെ പ്രസിദ്ധമായ ഹദീസാണ് മുറാഖബ എന്ന അധ്യായത്തിലെ പ്രഥമ ഹദീസ്. ഈ ഹദീസിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് തന്നെ നിരവധി പണ്ഡിതന്മാർ പ്രസ്താവിച്ചിട്ടുണ്ട്. ഇമാം നവവി റഹിമഹുള്ള, അൽ ഖാദി അഴിയാൽ പറഞ്ഞതായി ഉദ്ധരിക്കുകയാണ്, ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിഷയങ്ങളെല്ലാം സമ്മേളിച്ചിട്ടുള്ള ഉൾക്കൊള്ളുന്ന ഹദീസാണ് ഹദീസു ജിബിരീൽ. ഇബാദത്തുകളുടെ അടിസ്ഥാനവും അദബുകളുടെയും ഇതര വിജ്ഞാനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം ഈ ഹദീസ് ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് നവവി റഹിമഹുള്ള അൽ ഖാദി അഴിയാദിൽ നിന്നും ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം ഖുർത്തുബി റഹിമഹുള്ള ഈ ഹദീസിനെ സംബന്ധിച്ച് പ്രസ്താവിച്ചിട്ടുള്ളത് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഫാത്തിഹക്ക് ഉമ്മുൽ ഖുർആൻ എന്ന് നമ്മൾ പേര് പറയും പോലെ വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങൾ സമഗ്രമായി ഉൾക്കൊള്ളുന്ന അധ്യായമാണ് ഫാത്തിഹ സൂറത്ത് എന്നതുപോലെ ഇസ്ലാമിൻ്റെ സുന്നത്തിൻ്റെ അടിസ്ഥാനമാണ്, സുന്നത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം ഈ ഹദീസും ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് ഇമാം ഖുർത്തുബി റഹിമഹുള്ളയും പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ദഖീഖുൽ ഉഈദ് എന്ന വിശ്വപ്രസിദ്ധനായ ഹദീസ് പണ്ഡിതൻ ഹദീസു ജിബ്രീലിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് ഫഹുവ കൽ ഉമ്മി ലിസ്സുന്ന കമാ സുമ്മിയത്തിൽ ഫാത്തിഹത്തു ഉമ്മൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഫാത്തിഹക്ക് ഉമ്മുൽ ഖുർആൻ എന്ന് നാമകരണം ചെയ്യപ്പെടും പ്രകാരം സുന്നത്തിന് ഹദീസിൽ ഉമ്മുസുന്ന എന്ന് പറയാവുന്ന ഹദീസാകുന്നു ഇത് എന്ന് മഹാനായ ഇബ്നു ദഖീഖുൽ ഉഈദ് എന്ന പണ്ഡിതന്റെ പ്രസ്താവനയും നമുക്ക് കാണാം. മഹാനായ ഇബ്നു റജബുൽ ഹംബലി തൻ്റെ വിഖ്യാതമായ ജാമിഉൽ ഉലൂമി വൽ ഹിക്കം എന്ന കൃതിയിൽ ഈ ഹദീസിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് വഹുവ ഹദീസുൻ അലീമുൻ യഷ്തമിലു അലാ ഷറഹിദ്ദീനി കുല്ലി, ദീനിൻ്റെ സകലമായ ഷറഹിനെയും വ്യാഖ്യാനങ്ങളെയും ഉൾക്കൊള്ളുന്ന മഹത്തായ വമ്പിച്ച ഒരു ഹദീസാകുന്നു ഇത് എന്ന് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുള്ള രേഖപ്പെടുത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഈ ഹദീസിൻ്റെ അവസാന ഭാഗത്ത് നടത്തിയ ഒരു പരാമർശത്തിൽ നിന്ന് ഈ ഹദീസിൻ്റെ പ്രാധാന്യവും അതിൻ്റെ മഹത്വവും വളരെ സ്പഷ്ടമായി ഗ്രഹിക്കാവുന്നതാണ്. ഈ ഹദീസിൻ്റെ അവസാന ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇവിടെ വന്ന് ഈ സംശയങ്ങൾ ഉന്നയിച്ച് പോയ ആ വ്യക്തി ഹാദ ജിബ്രീൽ അതാക്കും യുഅല്ലിമുക്കും ദീനക്കും, നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാനായി വന്ന ജിബ്രീലാകുന്നു ഇത് എന്നാണ്. അപ്പൊ ഈ ഹദീസിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത് ദീൻ എന്നാണ്. കാരണം ദീനിൻ്റെ അടിസ്ഥാന വിഷയങ്ങൾ അൽഇസ്ലാം, ബാഹ്യമായ കാര്യങ്ങളാണല്ലോ ഇസ്ലാം. അൽ ഈമാൻ, അത് ആന്തരികമായ കാര്യങ്ങളാണ്. അതിൻ്റെ എല്ലാം ഉന്നതമായ വിധാനത്തിൽ നിലകൊള്ളുന്നതാണ് ഇഹ്സാൻ. അതെന്താണെന്നൊക്കെ വഴിയെ ഹദീസിൽ നിന്ന് തന്നെ നമുക്ക് ഗ്രഹിക്കാം. ഈ ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ ഹദീസ് ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിനെ സംബന്ധിച്ച് ദീൻ എന്ന അർത്ഥത്തിൽ അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് മുകളിൽ നമ്മൾ സൂചിപ്പിച്ച അൽ ഖാളി അയ്യാദ്, അൽ ഖുർത്തുബി, ഇബ്നു ദഖീഖുൽ ഈദ്സ്, ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുമുല്ലാഹു തആല അജ്മഈൻ, ഇവരെല്ലാം ഈ രീതിയിലുള്ള പ്രസ്താവനകൾ ഈ ഹദീസിനെ സംബന്ധിച്ച് നടത്തിയിട്ടുള്ളത്. അത് കേവലം ഒരു പണ്ഡിതാഭിപ്രായമല്ല, അവരുടെ കേവലമൊരു വീക്ഷണമല്ല, മറിച്ച് അവരുടെ ഈ അഭിപ്രായങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൻ്റെ കൂടെ പിൻബലവും പിന്തുണയും ഉണ്ട് എന്നർത്ഥം. ഇമാം ബുഖാരി അതുപോലെ ഇമാം മുസ്ലിം റഹിമഹുള്ള ഇവരെല്ലാം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റു ഹദീസ് ഗ്രന്ഥങ്ങളിലും അഞ്ചോളം സ്വഹാബികളിൽ നിന്ന് ഈ ഹദീസ് റിവായത്ത് ചെയ്തു വന്നിട്ടുണ്ട്. നാം ഇവിടെ വായിക്കുന്ന റിവായത്ത് ഇമാം മുസ്ലിം റഹിമഹുള്ള തൻ്റെ സ്വഹീഹിൽ ചേർത്തിട്ടുള്ളതാണ്. ഇമാം മുസ്ലിം റഹിമഹുള്ള കിതാബുൽ ഈമാനിലെ ഒന്നാമത്തെ ഹദീസായി ചേർത്തിട്ടുള്ളത് ഈ ഹദീസാണ്. ഈ ഹദീസിനൊരു സബബുണ്ട്. ഇതിൻ്റെ ഈ ഹദീസിൻ്റെ തുടക്കത്തിൽ അതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട ചില ചരിത്ര വശങ്ങളിലേക്കുള്ള സൂചനകൾ നൽകുന്നുണ്ട്. യഹ്യ ബിനു യഅ്മുർ, യഅ്മുർ, യഅ്മർ, രണ്ട് രീതിയിലും വായന സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് എന്ന് ഇമാം നവവി റഹിമഹുള്ള ഷർഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യഹ്യ ബിനു യഅ്മർ, യഅ്മുർ, അദ്ദേഹം പറയുകയാണ്, ബസ്വറയിൽ ഖദ്ർ നിഷേധം, വിധിവിശ്വാസത്തെ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങളാണല്ലോ ഖദ്ർ. ഈ ഖദ്ർ നിഷേധവുമായി ബന്ധപ്പെട്ട് ബസ്വറയിൽ ആദ്യമായി അതിനെ നിഷേധിച്ചുകൊണ്ട് സംസാരിച്ചത് മഅ്ബദ് അൽ ജുഹനിയു എന്ന് പറയുന്ന വ്യക്തിയാണ്. ബസ്വറ എന്ന് പറയുന്നത് നമുക്കറിയാം, മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലത്താണ് ബസ്ര പട്ടണം നിർമ്മിക്കുന്നത്. ഇസ്ലാമിക വിജ്ഞാനങ്ങൾക്ക് കേളികേട്ട രാജ്യമായിരുന്നു ബസ്ര. ആ ബസ്രയിൽ മഅ്ബദുൽ ജുഹനിയു എന്ന് പറയുന്ന ഒരു വ്യക്തി ഖദ്ർ നിഷേധവുമായി ബന്ധപ്പെട്ട സംസാരങ്ങൾ നടത്താൻ തുടങ്ങി. മഅ്ബദുൽ ജുഹനിക്ക് ഈ പിഴച്ച വിശ്വാസം കിട്ടിയത് ഒരു ക്രിസ്ത്യാനിയിൽ നിന്നാണ്. ഒരു ക്രിസ്ത്യാനി, അയാളുടെ പേര് പല രീതിയിലും ചരിത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സൂസവൈഹി എന്നൊക്കെ പറയുന്ന രീതിയിൽ അയാളുടെ പേര് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ആ വ്യക്തി ക്രിസ്ത്യാനിയായിരുന്നു, പിന്നെ ഇസ്ലാമതം ആശ്ലേഷിച്ചു, വീണ്ടും ക്രിസ്തുമതം.

0: ഞാനും, അഥവാ യഹിയ ബിനു യഅ്മുർ അദ്ദേഹം പറയുകയാണ്, ഞാനും ഹുമൈദ് ബിനു അബ്ദുറഹ്മാൻ അൽ ഹുമൈരിയും ഹജ്ജോ ഉംറയോ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞങ്ങൾ മക്കയിലേക്ക് പോയി. അങ്ങനെ പോകുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ പറഞ്ഞു, ലൗ ലഖീന അഹദൻ മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരിൽ ആരെങ്കിലും നമുക്ക് ഒന്ന് കണ്ടുമുട്ടുവാൻ സാധിച്ചിരുന്നുവെങ്കിൽ ആ സ്വഹാബിയോട്, ഇക്കൂട്ടർ ബസറയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ഈ ഖദർ നിഷേധികൾ പറയുന്ന കാര്യത്തെ സംബന്ധിച്ച് നമുക്ക് ആ സ്വഹാബിയോട് ചോദിച്ചു മനസ്സിലാക്കാമായിരുന്നു എന്നവർ അവരുടെ ആശ പ്രകടിപ്പിച്ചു. അവർ ഹജ്ജിനോ ഉംറക്കോ അവർ മക്കയിലെത്തി. വവുഫിഖ ലന അബ്ദുല്ലാഹ് ബിൻ ഉമർ ബിൻ അൽ ഖത്താബ് ദാഖിലൻ അൽ മസ്ജിദ, അവർക്ക് ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പുത്രൻ മുത്തബിഉ റസൂൽ സ്വഹാബികളുടെ കൂട്ടത്തിലെ ഹദീസ് പണ്ഡിതൻ എന്ന് തുടങ്ങിയ ഒരുപാട് വിശേഷണങ്ങളുള്ള അബ്ദുല്ലാഹ് ബിൻ ഉമർ ഇബ്നു ഉമർ എന്ന പേരിൽ അറിയപ്പെടുന്ന മുത്തബിഉ റസൂൽ എന്ന് വിശേഷിപ്പിക്കപ്പെടാറുള്ള അബ്ദുല്ലാഹ് ബിൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ മസ്ജിദിൽ വെച്ച് കണ്ടുമുട്ടുവാൻ അവർക്ക് തൗഫീഖ് ലഭിച്ചു. അങ്ങനെ അദ്ദേഹവുമായി കുറെ ഈ വിഷയം അവർ ചോദിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത കാര്യങ്ങളാണ് ഒഴിയുള്ള ഭാഗങ്ങളിൽ വരുന്നത്. ഇൻഷാ അല്ലാ, ആ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് റിയാദു സ്വാലിഹീൻ. ക്ലാസ് എടുത്തത് മുജീബ് റഹ്മാൻ സ്വലാഹി.
2: വളരെ വിദഗ്ധനും പ്രസിദ്ധനുമായ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പിക്ചറിൽ എപ്പോഴും കാണാറുള്ളത് ലോകത്ത് നാലിൽ ഒരാൾക്ക് സ്ട്രോക്ക് വരുന്നുണ്ടെന്നും ഓരോ മിനിറ്റിലും 20 ലക്ഷം ആളുകൾ സ്ട്രോക്ക് ബാധിച്ച് തളർന്നു വീഴുന്നുണ്ട് എന്നുമാണ്. കഴിഞ്ഞ നിമിഷങ്ങളിൽ എനിക്ക് സ്ട്രോക്ക് വന്നില്ലല്ലോ എന്നാലോചിച്ചൊരു അൽഹംദുലില്ലാ പറയാം. സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ താളങ്ങളും തെറ്റുന്ന, ശരീരത്തിലെ ഒരു ഭാഗം നിശ്ചലമായി പോകുന്ന, അത് മരണത്തിന് വിധേയമാകുന്ന, പാതി ശരീരം കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന, സ്വന്തം ശരീരത്തിലെ മാലിന്യങ്ങൾ പോലും നീക്കം ചെയ്യാൻ മറ്റൊരാളുടെ സാന്നിധ്യമോ ട്യൂബുകളോ ആവശ്യമായി വരുന്ന ഒരു ജീവിതം അരികത്തുണ്ടെന്ന ബോധ്യമാകണം. നമുക്ക് ചുറ്റുമുള്ളവരുടെ നേരെ നാം സ്വീകരിക്കുന്ന സമീപനങ്ങളും സ്വകാര്യ ജീവിതം ഉൾപ്പെടെയുള്ള മേഖലയിൽ നാം എടുക്കുന്ന നിലപാടുകളും ചിട്ടപ്പെടുത്തുന്നിടത്ത് നമുക്ക് പ്രേരണ പകരേണ്ടത്. കൃത്യമായ ആത്മീയ അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ജീവിതത്തെ വിധേയമാക്കുകയാണെങ്കിൽ അത്തരമൊരു നിമിഷം വരുമ്പോൾ നേരിടാനുള്ള ഒരു മനക്കരുത്തെങ്കിലും നമുക്കുണ്ടാകുമെന്ന് തീർച്ചയായും ഉറപ്പിച്ചു പറയാൻ കഴിയും.
3: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോടു ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നമുക്ക് മധുരം ഖുറാനാണുള്ളത്. മധുരം ഖുറാൻ കേട്ടതിന് ശേഷം ഇൻഷാല്ലാ മറ്റു വിശേഷങ്ങളിലേക്കൊക്കെ പോകാമെന്ന് വിചാരിക്കുന്നു. സൂറത്തുൽ മുഅ്മിനൂനിലെ 84 മുതൽ 90 വരെയുള്ള വചനമാണ് നമ്മൾ മധുരം ഖുർആനിൽ കേൾക്കുന്നത്. അതിൻ്റെ ഒരു ആശയത്തെ പറയുന്നതിന് മുമ്പ് തന്നെ എന്താണ് പറഞ്ഞത് എന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്കൊന്ന് കേൾക്കാം.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഏറ്റവും വലിയൊരു പരമാർത്ഥം മനുഷ്യന്റെ ബുദ്ധി തേടുന്ന ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ ഒരു സത്യം, മനുഷ്യൻ എങ്ങനെയാണ് ആ സത്യത്തിൽ നിന്നും വഴിതെറ്റിക്കപ്പെടുന്നത്, എത്ര വലിയ ബുദ്ധിശൂന്യതയാണ് അത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന. ചുരുക്കി പറഞ്ഞാൽ, ഈ പ്രപഞ്ചത്തിന്റെ നാഥനിൽ നിന്ന് എങ്ങനെയാണ് മനുഷ്യന്മാർ സൃഷ്ടാവിൽ നിന്ന് സൃഷ്ടികളിലേക്ക് പോകുന്നത് എന്ന ചോദ്യമാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് മനുഷ്യൻ, ഈ ഖുറൈശികളുടെ അല്ലെങ്കിൽ മുശ്രിക്കുകളായിട്ടുള്ള ആളുകളുടെ അവസ്ഥയെ വെച്ച് തന്നെ അല്ല ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം ഉണ്ടാക്കിയത് ആരാൻ ചോദിക്കുമ്പോൾ, അപ്പോൾ അല്ലാഹുവാണ് പറഞ്ഞത്. ഏഴാകാശം ഭൂമിയും അർശനും അർശിൻ്റെ ഉടമസ്ഥനും ആരാണെന്ന് ചോദിക്കുമ്പോൾ അല്ലാഹയാണ്. എല്ലാം അല്ലാഹുവാണ്. പിന്നെ ഈ ഏതൊരു വസ്തുവിൻ്റെ ഭരണാധികാരം കൈവശം ആരുടെ കയ്യിലാണ്, രക്ഷ നൽകുന്നത് ആരാണ്, അവനെതിരെ രക്ഷ നൽകപ്പെടുകയില്ല, ഇങ്ങനെയുള്ളവൻ ആരാണ്, അപ്പോഴും പറയും സയ്യഖൂലുനില്ല. അവസാന ഒരു ചോദ്യം അല്ല ഫഅന്നത്തു സാറും, പിന്നെ എന്ത് മായത്തിലാണ് നിങ്ങൾ അകപ്പെട്ടത്,
1: എന്താണ് തിരിച്ചു വരാത്തത്?
0: അതെ അതെ,
1: എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ശരിക്കും മനുഷ്യനെ എന്നെ ഒരു ദൈവനിഷേധത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് കുറേയൊക്കെ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ അക്കാലഘട്ടത്തിലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചൊരു മനുഷ്യനും കൂടെയാണല്ലോ, അവർക്കാണല്ലോ ഖുർആൻ അവിടെ ആ സമയത്ത് ഇറങ്ങിയത്. പക്ഷെ അതിനും ശേഷം ഒരുപാട് അത്ഭുതങ്ങളും ആശ്ചര്യങ്ങളും യാഥാർത്ഥ്യങ്ങളും പ്രകൃതിയിൽ നിന്നല്ലാതെയും കണ്ട മനുഷ്യന്മാരാണ്. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഭൗതികതയിൽ ഇനി നമ്മളെത്താൻ ബാക്കിയില്ല, അത്രത്തോളം ഉന്നതിയിലെത്തിയെന്ന് അവകാശപ്പെടുന്ന നമ്മളും നമ്മുടെ കാലഘട്ടത്തിലെ ആളുകളോടും അന്ന് ചോദിച്ച അതേ ചോദ്യം, പിന്നെ എന്താണ്? കാരണം ഓരോ പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടിപ്പുകളും അത്ഭുതങ്ങളും കണ്ടാലൊക്കെ അവസാനം എത്തിച്ചേരുന്നത് ഇതിനെന്തോ ഒരു ശക്തി അപ്പുറത്തുണ്ട് എന്നതിലേക്ക് തന്നെയാണ്. ഏത് വലിയ ശാസ്ത്രജ്ഞന്മാരും ദൈവനിഷേധം പ്രത്യക്ഷത്തിൽ പറയാത്തവരോ അല്ലെങ്കിൽ ദൈവമുണ്ടെന്ന് പ്രഖ്യാപിക്കാത്തവരോ ഒക്കെ ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരൊക്കെ എത്തിച്ചേരുന്നൊരു യാഥാർത്ഥ്യം ഇതിൻ്റെ അപ്പുറത്ത് എന്തോ ഒരു ശക്തി ഉണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് ആ ചോദ്യത്തിൻ്റെ പ്രസക്തി.
0: രണ്ട് കാര്യമാണല്ലോ, ഒന്ന് മക്കത്ത മുശ്രിക്കുകൾ ഇതൊക്കെ അംഗീകരിച്ചിട്ടും ഇതെല്ലാം എല്ലാ പരമാധികാരം അംഗീകരിച്ചിട്ടും അവർ സത്യത്തിൽ അകപ്പെട്ടില്ല, അവർ ശിർക്ക് ചെയ്തു,
1: അതെ
0: സൃഷ്ടികളിലേക്ക് പോയി. മറ്റൊന്ന് ഇതെല്ലാം നസ്രു പറഞ്ഞ പോലെ ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിലൊരു ശക്തിയില്ല എന്ന് പറയാൻ മാത്രം അല്ല, എന്ന് വെച്ചാൽ ഒരിക്കലും പറയാൻ പറ്റാത്ത അത്രയും തെളിവുകളാണുള്ളത്. എന്നിരിക്കെയും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് എന്നിട്ടും പിന്നെ ഇല്ല എന്ന് പറയുന്നത്,
1: അതെ പിന്നെ എന്തും മായത്തിലാണ് പറ്റുന്നത് അവിടെ ചോദ്യം അങ്ങനെ തന്നെയാണ്. കാരണം അതിനപ്പുറത്തേക്കൊരു ചോദ്യമില്ല, ഫഅന്ന തുസ്ഹറൂന, അവിടെ എന്തോ ഒരു മായം ഒരു സംഭവിച്ചിരിക്കുക തന്നെയാണ് എന്ന ചോദ്യമാണ്. മാഷാല്ലാ, നമ്മൾ ഖിറാഅത്ത് കേട്ടത് നമുക്ക് ശ്രോതാക്കൾ ഇങ്ങോട്ട് പറയും, ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബിൻ്റെ ഖിറാഅത്താണ് ഇപ്പോൾ നമ്മൾ കേട്ടത് എന്നുള്ളത്. അത്രയും ഹൃദയസ്പർശിയായ ശൈലിയിൽ ലോകത്തെ ഖുർആൻ പാരായണ പ്രേമികളായിട്ടുള്ള ആളുകൾക്ക് സുപരിചിതനായ ഖാരിഖിൻ്റെ ശബ്ദമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്.
2: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ആരോഗ്യ ചിന്തകൾ, പട്ടി കടിച്ചാൽ, അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഷഹബാസ് കെ അബ്ബാസ്.
3: കൃത്യമായ ഇടവേളകൾ നമ്മളൊക്കെ ചർച്ച ചെയ്യുന്ന വാർത്തകൾ കേൾക്കുന്ന ഒരു വിഷയമാണ് പേ വിഷബാധയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ റാബീസ് ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. കഴിഞ്ഞ ദിവസമാണ്, പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ്, കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ 15 ആളുകളെ ഒരു പട്ടി പോയി കടിക്കുകയും മാതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു. എന്നിട്ട് ആ പട്ടിയെ കിട്ടുക പോലും ചെയ്തില്ല. ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ ഈ ഇൻഫെക്ഷൻ ഏറ്റവും അധികം കൂടുതൽ കാണുന്നുണ്ട്. 20,000 ആളുകളാണ് ഒരു വർഷം ഇന്ത്യയിൽ ഈ റാബീസ് ഇൻഫെക്ഷൻ കാരണം, പേ വിഷബാധ കാരണം മരണപ്പെട്ടു പോകുന്നത്. ഇത് ലോകാടിസ്ഥാനത്തിൽ കണക്ക് നോക്കുമ്പോൾ അതിൻ്റെ 36% ഇന്ത്യയിലാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഗൗരവകരമായൊരു വിഷയമാണ്. കാരണം ഈ റാബീസ് ഇൻഫെക്ഷൻ പേ വിഷബാധ ബാധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ലക്ഷണം കാണിച്ചു തുടങ്ങുന്നത് മുതൽ, ഒരുപക്ഷെ ലക്ഷണം കാണിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ആ വ്യക്തി പിന്നെ തിരിച്ചു കിട്ടിക്കൊള്ളണമെന്നില്ല. വളരെ റയറായിക്കൊണ്ട് വിരളമായ സാധ്യതയാണ് അത്തരം ആളുകൾ തിരിച്ച് ജീവിതത്തിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നത്. കാരണം ഇതിനൊരു ഒറ്റമൂലിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാനുള്ളത് കൃത്യമായ പ്രതിരോധ മാർഗ്ഗങ്ങൾ പിന്നെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. നമ്മളെ ഒരു ഇൻഫെക്ഷൻ ബാധിച്ചു കഴിഞ്ഞാൽ, ഒരു പേവിഷബാധ നമ്മളെ അടുക്കുന്ന ഏതൊക്കെ വഴികളാണ് തിരിച്ചറിയേണ്ടതുണ്ട്, അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയും കൃത്യമായ ധാരണ നമുക്കുണ്ടാവണം. ഒന്നാമതായിക്കൊണ്ട്, ഇത് പരത്തുന്നത് പട്ടിയും പൂച്ചയുമാണ് പ്രധാനമായിട്ടും ഈ പേവിഷബാധ പരത്തുന്നത്. അതുപോലെ തന്നെ പിന്നെ മറ്റു കുരങ്ങുകളാവട്ടെ, എരുമകളാവട്ടെ, പശു, പിന്നെ കരടി അല്ലെങ്കിൽ മരപ്പട്ടി, കീരി, കുറുക്കൻ തുടങ്ങിയവയ്ക്ക് ഇത് പരത്തുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതലുള്ളത് പട്ടിയും പൂച്ചയാണ്. 90% പട്ടികളാണ് ഇത് പരത്തുന്നത്. ഇതെങ്ങനെയാണ് നമ്മുടെ അടുക്കളേക്ക് എത്തുക നമ്മൾ അറിയണം. ഒന്നാമതായിക്കൊണ്ട്, ഈ പട്ടിയുടെ ഒക്കെ കടി ഏൽക്കുക, അല്ലെങ്കിൽ അവരുടെ ഒരു സ്ക്രാച്ചോ പോറലോ ഒരു നഖം കൊണ്ടുള്ള മാന്തലോ നമുക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ മുറിവുകളിൽ അവരുടെ ഒരു സ്രവം പതിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കണ്ണോ മൂക്കോ വായയ്ക്കകത്തോ ഒക്കെ അവരുടെ ഒരു സ്രവം ഉള്ളിലേക്ക് കയറുക, അല്ലെങ്കിൽ അത്തരം പിന്നെ മൃഗങ്ങളുണ്ടെങ്കിൽ ആ മൃഗങ്ങളുടെയൊക്കെ ഈ ഇൻഫെക്ഷനുള്ള മൃഗങ്ങളുടെ പാല് പച്ചയായിക്കൊണ്ട് തിളപ്പിക്കാതെ നമ്മൾ കുടിക്കുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരം വൈറസുകളുടെ ബാഷ്പകിരണങ്ങൾ നമ്മൾ ശ്വസിക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ, ഇതൊക്കെ വളരെ റെയർ ആയിട്ടുകൊണ്ട് പരത്താൻ സാധ്യതയുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മൾ അറിയേണ്ടത് പട്ടി അല്ലെങ്കിൽ പൂച്ച മാന്തി കഴിഞ്ഞാലാണ്. അത് മുറിവ് ഒടിഞ്ഞു കഴിഞ്ഞാൽ അതിന് മൂന്ന് കാറ്റഗറിയാണ് തിരിച്ചിട്ടുള്ളത്. ഒന്നാമതായി കാറ്റഗറി 1 എന്നുള്ളത് നമ്മളൊരു പൂച്ച മാന്തി അല്ലെങ്കിൽ പട്ടി മാന്തി എന്ന് വിചാരിക്കുക. മാന്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ചിലപ്പോൾ വളരെ ചെറിയ രൂപത്തിലൊരു ഒരു നക്കലരിഞ്ഞിരിപ്പുണ്ടായിട്ടോ മാന്തിയിട്ടുണ്ടാവില്ല. അങ്ങനെ നക്കിക്കഴിഞ്ഞാൽ നമ്മൾ അറിയേണ്ടത് പട്ടിയാണോ പൂച്ചയാണോ അല്ലെങ്കിൽ ഇത്ര ഈ പറയപ്പെട്ട ഗണത്തിൽപ്പെട്ട ഏതെങ്കിലും മൃഗങ്ങളാണോ നമ്മൾ നന്നായി കഴുകണം. നമ്മളെ ജസ്റ്റ് നക്കിയിട്ടുള്ളൂ എങ്കിൽ നമ്മൾ കാറ്റഗറി 1 അത് നോ എക്സ്പോഷർ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ എന്നാലും ഒരു പ്രിക്കോഷൻ എന്ന നിലയ്ക്ക് നന്നായി ഒരു 15 സോപ്പിട്ട് കൃത്യമായി കഴുകണമെന്നാണ് പ്രോട്ടോകോൾ പറയുന്നത്. കാറ്റഗറി 2 ഒരുപക്ഷെ ഈ മൃഗം നമ്മളെ നക്കുകയല്ല ഒന്ന് മാന്തിയിട്ടുണ്ട്, മാന്തിയപ്പോൾ ചോര ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞു എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ഈ പറഞ്ഞ പോലെ കാറ്റഗറി 2 ആണ് നമ്മളപ്പോൾ വരിക. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായ പ്രിക്കോഷൻ ആയിക്കൊണ്ടുള്ള വാക്സിൻ എടുക്കണം എന്നുള്ളതാണ്. അത് ചിലപ്പോൾ മാന്തി കഴിഞ്ഞാൽ ചോര പൊടിയുന്നൊരവസ്ഥയ്ക്ക് ഉണ്ടാവുക, ചോര ഒഴുകിക്കൊള്ളണമെന്നില്ല എങ്കിൽ നമ്മൾ അത് നിസ്സാരമായി കാണരുത്. നന്നായി കഴുകുക, 15 കഴുകുക എന്നത് എല്ലാ വശത്തും എല്ലാ കാറ്റഗറിക്കും നിർബന്ധമാണ്. നന്നായി ഒരു 15 സോപ്പിട്ട് തന്നെ കഴുകുക, ശേഷം നമുക്ക് ആൻറ്റിസെപ്റ്റിക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബെറ്റാഡിനോ മറ്റൊക്കെ പുരട്ടാം, കുഴപ്പമില്ല. പക്ഷേ ആ നന്നായി കഴുകിയതിന് ശേഷം നമ്മൾ അടുത്തൊരു ഹോസ്പിറ്റലിൽ പോയി പിന്നെ വാക്സിൻ എടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാറ്റഗറിക്കുള്ളത്. മൂന്നാമത്തെ ഒരു കാറ്റഗറി നന്നായി മാന്തി നല്ല മുറിവായി, അത് ചോരങ്ങനെ പൊടിഞ്ഞു വന്ന് പൊടിയിൽ മാത്രമല്ല ചോര ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, വലിയൊരു ആഴത്തിൽ മുറിവൊക്കെ ഉണ്ടായി എങ്കിൽ നമ്മൾ കൃത്യമായി അപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോവുക. ഇതിന് മുമ്പ് എന്ന് വെച്ചാൽ വീട്ടിൽ നമ്മൾ ചെയ്യേണ്ടത് നന്നായി കഴുകുക എന്നുള്ളതാണ്. സോപ്പിട്ട് ഒരു 10-15 കഴുകുക, ശേഷം ഹോസ്പിറ്റലിൽ പോവുക. അവിടെ പോയി കഴിഞ്ഞാൽ ഈ വാക്സിൻ കൊടുക്കണം, ഇമ്യൂണോഗ്ലോബലിന് എടുക്കേണ്ടി വരും. ഡോക്ടർ നിർദ്ദേശപ്രകാരം നമുക്ക് ഇമ്യൂണോഗ്ലോബലിൻ എന്ന ഒരു വാക്സിൻ കൂടി എക്സ്ട്രാ എടുക്കേണ്ടി വരും. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ വാക്സിൻ എടുക്കുന്ന സമയത്ത് ആദ്യം സോപ്പിട്ട് കഴുകുന്ന കാര്യം പറഞ്ഞു, 15 നന്നായി കഴുകുക. വാക്സിൻ എടുക്കുമ്പോൾ അത് വാക്സിൻ 2 രൂപത്തിൽ എടുക്കാറുണ്ട്. നമ്മൾ തൊലിപ്പുറത്തും എടുക്കാറുണ്ട്, മസിലും എടുക്കാറുണ്ട്. തൊലിപ്പുറത്ത് എടുക്കുന്ന വാക്സിൻ പിന്നെ ആദ്യത്തെ ഒരു ദിവസം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് എടുക്കേണ്ടി വരിക 3 കഴിഞ്ഞിട്ടാണ്, പിന്നെ 7 കഴിഞ്ഞ്, പിന്നെ 28 കഴിഞ്ഞ്, ഇങ്ങനെ 4 ഡോസ് ആയിക്കൊണ്ടാണ് തൊലിപ്പുറത്തുള്ള വാക്സിൻ എടുക്കുക. ഇനി മസിലുള്ള വാക്സിൻ ആണെങ്കിൽ ഇന്നൊന്നും എടുത്തു കഴിഞ്ഞാൽ 3-ാമത്തെ ദിവസം, 7-ാമത്തെ ദിവസം, 14-ാമത്തെ ദിവസം, 14-ാമത്തെ ദിവസം, 28-ാമത്തെ ദിവസം, ഇങ്ങനെ 5 ആയിക്കൊണ്ടാണ് മസിലുള്ള വാക്സിൻ എടുക്കുക. ഇങ്ങനെ 2 ഇതിന്റെ വാക്സിൻ ക്രമീകരിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇത് ഗർഭിണികൾക്കും മുലയൂട്ടുന്ന പിന്നെ സ്ത്രീകൾക്കും ഒക്കെ ഈ വാക്സിൻ എടുക്കൽ നിർബന്ധമാണ്. അവർക്കൊരു പ്രശ്നം ഇതിൽ ഉണ്ടാവുന്നില്ല, കാരണം അത്രമേൽ പ്രധാനമാണ്. ഈ ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ രൂപത്തിലെ പ്രയാസങ്ങൾ ഉണ്ടാവും. ഇത് നമ്മുടെ നാഡീവ്യൂഹത്തെയാണ് ബാധിക്കുക. നമ്മുടെ ഞരമ്പുകളെ ബാധിച്ചുകൊണ്ട് തന്നെ നേരെ ബ്രെയിനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ റാബീസ് എൻസെഫലൈറ്റിസ് എന്ന് പറയുന്ന ഒരു രോഗത്തിലേക്ക് ഇത് പോകും. ആ സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ തിരിച്ചു വരാനുള്ള സാധ്യത വളരെ തുലവും തുച്ഛമാണ്. അതുകൊണ്ട് ആ നിലയ്ക്ക് നേരത്തെ ഇതിനുള്ള പ്രതിരോധമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും വരുത്തുക. ഇനിയും ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ ഈ രൂപത്തിലുള്ള എല്ലാ പ്രതിരോധ മാർഗ്ഗങ്ങളും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന കാര്യം, ഇതിൻ്റെ അറിവ് നമുക്കുണ്ടെന്നും നമുക്കറിയാത്ത ആളുകൾക്കെല്ലാം ഈ അറിവുണ്ട്, അവർക്കും ഇതൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ബാധ്യത കൂടി നമുക്കുണ്ടെന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത്. ഇത്തരത്തിൽ കൃത്യമായ പ്രതിരോധ മാർഗ്ങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ ഇത്തരം രോഗങ്ങളെ നമുക്ക് തുരത്താൻ സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ്.
2: പീസ് റേഡിയോയിൽ നാം ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ. പട്ടി കടിച്ചാൽ എന്ന വിഷയത്തിൽ ഇന്ന് നമ്മോട് സംസാരിച്ചത് ഡോക്ടർ ഷഹബാസ് കെ അബ്ബാസ്.
4: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, റിയാലിറ്റി ടു റിയാലിറ്റി, റിയാലിറ്റി ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, ഫോൺ 9020840840, www.peaceradio.com.
5: അടുത്തതായി നമ്മൾ പോകുന്നത് പീസ് ടൈമിലേക്കാണ്. നമ്മുടെ വിലയേറിയ ശ്രോതാക്കളിൽ നിന്ന് പീസ് റേഡിയോയുമായി ബന്ധപ്പെട്ട് അവർക്കുണ്ടായ അഭിപ്രായങ്ങളും അവരുടെ അനുഭവങ്ങളും പങ്കുവെക്കുന്ന ഒരു സുപ്രധാനമായ സെഷനാണ് പീസ് ടൈം. ഇന്നത്തെ പീസ് ടൈമിൽ ബുഷറ കെ മലപ്പുറം പങ്കുവച്ച ഒരു ഫീഡ്ബാക്കാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. അവർ എഴുതിയത് ഇപ്രകാരമാണ്: ഞാൻ പീസ് റേഡിയോ കേൾക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷമായി.
6: വളരെയധികം പ്രയാസം അനുഭവിച്ച ഒരു സമയത്താണ്, 1.5 ഹാരിസ് മൗലവിയുടെ ഒരു ക്ലാസ് യൂട്യൂബിലൂടെ കേട്ടപ്പോഴാണ് അതിൽ പീസ് റേഡിയോയെക്കുറിച്ച് പരാമർശിച്ചിരുന്നു. അന്നു മുതൽ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണിത്. അൽഹംദുലില്ല, എനിക്കൊരുപാട് നന്മകൾ ചെയ്യാൻ കഴിയുന്നു. അള്ളാഹു സ്വീകരിക്കട്ടെ, ആമീൻ. ഒരുപാട് പറയാനുണ്ട് എനിക്ക്. എൻ്റെ മരണം വരെ ഈ നന്മയുടെ കൂടെ പോവാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ആമീൻ. എന്നാൽ ഞാൻ വിചാരിക്കും, ആരാവും ഈ പീസ് റേഡിയോ തുടങ്ങിവെച്ചത്? മാഷാല്ലാ, അൽഹംദുലില്ല, അള്ളാഹുവിൻ്റെ മഹത്തായ പ്രതിഫലം ഇരു വീട്ടിലും അവർക്കും നമ്മൾക്കും നൽകട്ടെ, ആമീൻ എന്ന പ്രാർത്ഥനയോടു കൂടിയാണ് ബുഷറ കെ മലപ്പുറം അവരുടെ അനുഭവം പങ്കുവെച്ചത്.
5: മാഷാല്ലാ, വളരെ ഹൃദ്യമായ ഒരു അനുഭവമാണ് ബുഷറ കെ മലപ്പുറത്ത് നിന്ന് നമ്മോട് പങ്കുവെക്കുന്നത്. അങ്ങനെ അനേകായിരം ആളുകൾ അവരുടെ ജീവിതത്തിലേക്ക് പീസ് റേഡിയോ വെളിച്ചമായി പ്രകാശമായി കടന്നു ചെന്ന ആദ്യത്തെ ദിവസങ്ങൾ ഓർക്കുകയും അത് ജീവിതാവസാനം വരെ അത് കൊണ്ടു നടക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ചില ഘടകങ്ങൾ അവർ പങ്കുവെക്കുന്നത് വളരെ ഹൃദ്യമാണ്, മനോഹരമാണ്. ശ്രോതാക്കൾ അവരുടെ പീസ് റേഡിയോയുമായി ബന്ധപ്പെട്ട് അവരവരുടെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഇൻഷാ അള്ളാഹ് ഫീഡ്ബാക്ക് സെഷനിലൂടെ ആ ഒരു ഓപ്ഷനിലൂടെ നിങ്ങളും പങ്കുവെക്കുമല്ലോ. ഇവിടെ പീസ് ടൈം എന്നൊരു പ്രോഗ്രാമിൽ നമുക്കതെടുത്ത് വായിക്കുകയും ചെയ്യാവുന്നതുമാണ്.
4: Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.

കാലങ്ങളായി നാം പഠിക്കുന്നു, ക്ലാസുകളും ഖുത്ബകളും കേൾക്കുന്നു, മദ്രസകളിൽ നിന്ന് അറിവുകൾ നേടുന്നു. എന്നിട്ടും അടിസ്ഥാന വിശ്വാസ കാര്യങ്ങളിൽ ഇപ്പോഴും മനസ്സിന് സംശയം ബാക്കിയുണ്ടോ? ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവുകളും കൂടുതൽ വ്യക്തതയോടെ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നുവോ? ഇതാ പീസ് റേഡിയോ നിങ്ങൾക്ക് മുന്നിൽ ഒരു മികച്ച അവസരമൊരുക്കുന്നു. അടിത്തറകൾ പുതിയ മൊഡ്യൂളിൽ കൂടുതൽ വ്യക്തതയോടെ വീണ്ടും ആരംഭിക്കുന്നു. വിശ്വാസ കാര്യങ്ങളെ ആഴത്തിൽ ചർച്ച ചെയ്യുന്ന ഈ പ്രോഗ്രാമിന് നേതൃത്വം നൽകുന്നത് അബ്ദുറഹ്മാൻ അൻസാരി പറപ്പൂർ. സെപ്റ്റംബർ 15 മുതൽ തുടർന്നുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും വൈകുന്നേരം 3:50 നിങ്ങളുടെ പ്രിയപ്പെട്ട പീസ് റേഡിയോയിൽ കേൾക്കാൻ മറക്കരുത്. അടിത്തറകൾ, വിശ്വാസ വെളിച്ചത്തിന്റെ ശബ്ദം.

0: പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം. സന്ദേഹികളുടെ മനസ്സ് സദാ അസ്വസ്ഥമായിരിക്കും. യഥാസമയം കൃത്യമായ സംശയ നിവാരണം ലഭ്യമായില്ലെങ്കിൽ അവരുടെ മനോഭാവം മാറും. വിശ്വാസ കാര്യങ്ങളിൽ നിന്ന് തന്നെ അവനെ പിറകോട്ടടിക്കും. മതപരമായ സംശയങ്ങൾക്ക് പണ്ഡിതോചിതമായ പരിഹാരവുമായി അൽ ഇജാബ സംശയ നിവാരണം. നിങ്ങൾക്കും നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ പീസ് റേഡിയോയ്ക്ക് അയക്കാം. പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് താഴെ കാണുന്ന ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്ത് പ്രോഗ്രാം എന്ന ഭാഗത്ത് നിന്നും അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാം സെലക്ട് ചെയ്ത് ഫീഡ്ബാക്ക് എഴുതുക എന്ന ഭാഗത്ത് നിങ്ങളുടെ സംശയങ്ങൾ ടൈപ്പ് ചെയ്തയക്കുക. കേൾക്കാം പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, ഹംസ ജമാലി എന്നിവർ.
3: അലിജാബ ചോദ്യോത്തര പങ്ക്തിയിലേക്ക് എല്ലാ പീസ് റേഡിയോ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ചോദ്യങ്ങളിൽ ആദ്യത്തേത് ഏതാണെന്ന് നോക്കാം.
4: പ്രായപൂർത്തിയായ സ്ത്രീകൾ തലമറക്കാതെ നടക്കുന്നതിന്റെ വിധി എന്താണ്?
5: പ്രായപൂർത്തിയായ സ്ത്രീകളും അതോടൊപ്പം തന്നെ കുട്ടിത്തം വിട്ടുമാറിയ പെൺകുട്ടികളുമൊക്കെ തീർച്ചയായും അവറത്ത് മറക്കൽ നിർബന്ധമാണ്. തലമുടി ഒരു സ്ത്രീയുടെ അവറത്താണ് എന്നതിൽ സംശയമില്ല. വിശുദ്ധ ഖുർആനിലെ ഫല്യദ്രിബിന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന, അവരുടെ ജിൽബാബുകൾ മാറിടത്തിലൂടെ താഴ്ത്തിയിടട്ടെ എന്ന ആയത്തിറങ്ങിയപ്പോൾ അൻസാരി സ്ത്രീകൾ എപ്പോഴാണോ ഈ വിശുദ്ധ ഖുർആന്റെ അധ്യാപനം കേട്ടത് ഉടൻ തന്നെ അത് പ്രാവർത്തികമാക്കി എന്ന് ഹദീസുകളിലും തഫ്സീർ ഗ്രന്ഥങ്ങൾ കാണുവാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയാണ് വിശ്വാസിനികൾക്കുണ്ടാകേണ്ടത്. തലമറക്കണം, അവറത്ത് മറക്കണം എന്ന ഇസ്ലാമിൻ്റെ വിധി പാലിക്കാനാണ് ശ്രമിക്കേണ്ടത്. അതല്ലാതെ തലമറക്കാതിരിക്കുകയല്ല ചെയ്യേണ്ടത്. തലമറക്കാതെ നമസ്കരിക്കുകയാണ് എങ്കിൽ ആ നമസ്കാരം സ്വീകാര്യയോഗ്യമാകുകയില്ല. അവറത്ത് വെളിവാക്കിക്കൊണ്ട് ഒരു സ്ത്രീ നടക്കുകയും അത് മുഖേന പുരുഷന്മാർ ഫിത്നയിലാകുകയും ചെയ്താൽ ആ സ്ത്രീ അതിനെ കുറ്റക്കാരിയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ ആരുടെ മുമ്പിലെല്ലാം സീനത്ത് വെളിപ്പെടുത്താം എന്ന് പറയുന്നു. അവിടെയൊന്നും തന്നെ അന്യ ആളുകൾക്ക് മുമ്പിൽ സ്ത്രീകൾക്ക് തലമറക്കാതെ നടക്കാം എന്നല്ല പറയുന്നത്. മറിച്ച് കൃത്യമായ അവറത്ത് മറച്ചുകൊണ്ട് തന്നെയായിരിക്കണം എന്നതാണ് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനക്ക് കീഴൊതുങ്ങുന്നവളാണ് മുസ്ലിമത്ത്. അതാണ് ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് രക്ഷയുള്ളത് എന്ന ഇസ്ലാമിക അധ്യാപനം അവർ മനസ്സിലാക്കേണ്ടതുണ്ട്.
4: ഹജ്ജിന്റെ വേളയിൽ ഇന്ത്യയിൽ നിന്നും സർക്കാർ ജീവനക്കാരെ മെഡിക്കൽ ടീമിന്റെ ഭാഗമായി ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ ഡ്യൂട്ടിക്ക് വിടാറുണ്ട്. ഈ ഡ്യൂട്ടി സമയത്ത് നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്നതിനേക്കാൾ ശമ്പളവും കിട്ടുന്നുണ്ട്. ഇങ്ങനെ പോകാനായി അപേക്ഷ നൽകുമ്പോൾ തന്നെ ഞാൻ ഹജ്ജ് ചെയ്യുകയില്ല എന്നൊരു ഡിക്ലറേഷൻ കൊടുക്കൽ നിർബന്ധമാണ്. ഇങ്ങനെ ഒരു വാക്ക് കൊടുത്ത ശേഷം നാം അവിടെ ചെല്ലുമ്പോൾ ഹജ്ജ് ചെയ്യൽ അനുവദനീയമാണോ? പലപ്പോഴും സൗദിയിലെത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള കൗൺസിൽ ജനറൽ, കോർഡിനേറ്റേഴ്സ് മുതലായവർ ഇങ്ങനെ ഹജ്ജ് ചെയ്യുന്നതിനെ എതിർക്കാറില്ല. അപ്പോൾ ഈ രീതിയിൽ ഹജ്ജ് നിർവഹിക്കാൻ അനുവദനീയമാണോ എന്നാണ് ശ്രോതാവിൻ്റെ ചോദ്യം.
5: ഒരു സ്ഥാപനം, ഒരു രാജ്യം അവിടെ വെക്കുന്ന നിബന്ധനകളൊക്കെ സ്വീകരിച്ചു കൊള്ളാം എന്ന് അംഗീകരിച്ച് ഏറ്റെടുത്ത വ്യക്തികൾ ആ നിബന്ധനകൾ ഒരിക്കലും തിരസ്കരിക്കുവാൻ പാടില്ല. ഹാജിമാരെ സേവിക്കുവാൻ വേണ്ടി വരുന്ന ആളുകൾ അതിനു മാത്രമായി വരുന്ന ആളുകളാണ്. അവരവിടെ ഹജ്ജ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും അവരേറ്റെടുത്ത ഡ്യൂട്ടി നിർവഹിക്കുവാൻ കഴിയാതെ വരികയും സൗദി അറേബ്യ ഗവൺമെൻറ് അത് അംഗീകരിക്കാതിരിക്കാൻ കാരണം ഹാജിമാർക്ക് പ്രയാസമുണ്ടാകും. ഹാജിമാർക്ക് ലഭിക്കേണ്ട സൗകര്യങ്ങൾ. ഇത്തരത്തിൽ അനുവാദമില്ലാത്ത ഹജ്ജ് ചെയ്യുവാൻ അനുമതിയില്ലാത്ത ആളുകൾ കൂടി വന്നു കഴിഞ്ഞാൽ ഹാജിമാരെ പ്രയാസപ്പെടുത്തലാവും എന്നതുകൊണ്ടാണ്. ഇത്തരം ജോലികളിൽ ഏർപ്പെടുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഹജ്ജ് ചെയ്യുകയില്ല എന്ന് നമ്മളെക്കൊണ്ട് എഴുതി വാങ്ങിക്കുന്നത്. അൽ മുസ്ലിമൂന അലാ ഷുറൂത്തിഹിം, അത്തരം നിബന്ധനകൾ പാലിക്കുവാൻ വിശ്വാസികൾ പ്രതിജ്ഞാബദ്ധരാണ്, അത് പാലിക്കുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ അവിടെ ഹജ്ജ് ചെയ്യാതെ ഹാജിമാർക്ക് സേവനം ചെയ്യുക. ഇനി ഒരാളങ്ങനെ ഹജ്ജ് ചെയ്താൽ ആ നിബന്ധന തെറ്റിച്ചു എന്ന ഒരു കുറ്റം അയാൾക്കുണ്ടാവും. അതോടൊപ്പം തന്നെ ഇസ്ലാമിൽ അയാൾക്ക് നിർബന്ധമായ ഹജ്ജാണ് എങ്കിൽ അത് വീടുകയും ചെയ്യും. അല്ലാഹു തആല ആലം.
4: എൻ്റെ നാട്ടിൽ പള്ളിയുമായി ബന്ധപ്പെട്ടവരെല്ലാം കൂടി ഒരു കുറി നടത്തുന്നുണ്ട്. ഇതിൻ്റെ നറുക്കെടുപ്പും മറ്റെല്ലാ കാര്യങ്ങളും പള്ളിയുടെ ഉള്ളിൽ വെച്ച് തന്നെയാണ് ചെയ്യാറുള്ളത്. ഇതിൽ വല്ല അപാകതയുമുണ്ടോ?
5: പള്ളികൾ ഉണ്ടാക്കപ്പെട്ടത് അള്ളാഹുവിന് ദിക്കറെടുക്കുവാനും നമസ്കരിക്കുവാനും ഖുർആൻ പാരായണത്തിനും ദീനീ കാര്യങ്ങൾക്കും വേണ്ടിയാണ്. മറ്റ് ഭൗതികമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുക, അതിൻ്റെ ഒരു കേന്ദ്രമല്ല പള്ളി. ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും ദീനിനുമൊക്കെ ആവശ്യമായ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുക. മാത്രമല്ല, പള്ളിയിൽ കളഞ്ഞുപോയ വസ്തു അന്വേഷിച്ച് വരുന്ന ആളുകളോട് നിങ്ങൾക്ക് ആ വസ്തു കിട്ടാതിരിക്കട്ടെ എന്നും, പള്ളിയിൽ കച്ചവടം ചെയ്യുന്ന ആളോട് നിന്റെ കച്ചവടത്തിൽ ബർക്കത്ത് ഇല്ലാതിരിക്കട്ടെ എന്നുമൊക്കെ പറയാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത്. കച്ചവടം, കുറി, ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ പള്ളിക്ക് പുറത്തു വെച്ചാണ് ചെയ്യേണ്ടത്.
4: എൻ്റെ ഉപ്പ 4 വർഷം മുമ്പ് മരണപ്പെട്ടു. എൻ്റെ ഉമ്മയുടെ ചില നടപടികൾ എനിക്ക് വളരെ പ്രയാസമുണ്ടാക്കി. ഉമ്മ ഞങ്ങൾ മക്കളുടെ നന്മയ്ക്ക് വേണ്ടി 2 ലക്ഷം രൂപ ബാങ്കിൽ നിക്ഷേപിച്ചു. അതിൻ്റെ പലിശ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ബാങ്കിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇതിനാണെന്ന് എന്നെ അറിയിച്ചിരുന്നില്ല. അറിഞ്ഞപ്പോൾ ഞാൻ ഇത് തെറ്റാണെന്നും ഇങ്ങനെയല്ല മക്കളുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യേണ്ടതെന്നും പറഞ്ഞു. പലിശയിൽ നിന്നെല്ലാം പരമാവധി വിട്ടു നിൽക്കാൻ ശ്രമിക്കുന്നയാളാണ് ഞാൻ. എന്നാൽ ഉമ്മയുടെ നിലപാട് താൻ നരകത്തിൻ്റെ അവകാശിയാണെന്നും പരലോകം നോക്കേണ്ടെന്നും ദുനിയാവിലെ കാര്യങ്ങൾ നോക്കിയാൽ മതി എന്നുമാണ്. ഉപ്പ 2-ാമത് വിവാഹം കഴിച്ചിട്ട് മക്കളൊക്കെയുണ്ട്. ഉപ്പാൻ്റെ പേരുള്ള 3.5 സെൻറ് സ്ഥലം ഞങ്ങളുടെ പേരിലാക്കി. അന്നത്തെ പല കാരണങ്ങൾ കൊണ്ടും അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയിരുന്നില്ല. പിന്നീട് ഇത് അനന്തര സ്വത്താണെന്നും ഒന്നുകിൽ അവരുടെ പൊരുത്തം വാങ്ങണം, അല്ലെങ്കിൽ അവർക്കുള്ള ഓഹരി കൊടുക്കണം, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞാൻ സമാധാനം പറയേണ്ടി വരുമെന്ന് ബോധ്യമായി. എന്നാൽ ഇക്കാര്യത്തിലും ഉമ്മ സമാനമായ എതിർപ്പ് പ്രകടിപ്പിച്ചു. ഒരിക്കലും സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. ഞാൻ സ്വർഗത്തിൻ്റെ അവകാശി അല്ലെന്നും എനിക്ക് ഇവിടുത്തെ കാര്യം മാത്രമേ നോക്കേണ്ടതുള്ളൂ എന്നുമാണ് ന്യായം. ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങളെ കൂട്ടരുതെന്നും നിങ്ങളുടെ കൂടെ നിന്നാൽ ഞങ്ങളും നരകത്തിലാകുമെന്നും പറഞ്ഞു. അതോടെ രൂപമില്ലാത്ത 2 മക്കളെയാണ് ഞാൻ പ്രസവിച്ചതെന്നും പറഞ്ഞ് എന്നോട് മിണ്ടാതായി. ഞാൻ എന്ത് നല്ല കാര്യം പറഞ്ഞാലും എതിർക്കും. ഇഹലോകത്തും പരലോകത്തും നന്മ ഉദ്ദേശിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. എന്നാൽ എന്നെക്കുറിച്ച് ഉമ്മ വളരെ മോശമായി സംസാരിക്കുന്നു. ഉമ്മയാണെന്ന ചിന്തയിൽ നല്ല നിലയിൽ പെരുമാറാൻ ഇപ്പോൾ എനിക്ക് കഴിയുന്നില്ല. എങ്ങനെയാണ് ഉമ്മയോടെ നല്ല നിലയിൽ വർത്തിക്കുക? എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഇത്തരത്തിലുള്ള മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കേണ്ടതുണ്ടോ? ഇനി അവർക്ക് വല്ല ശാരീരിക പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ നോക്കിയാൽ മതിയോ? അതുവരെ വിട്ടു നിൽക്കുന്നതിൽ തെറ്റുണ്ടോ? എൻ്റെ വരുമാനത്തിലും ഞാൻ ചെലവിന് കൊടുക്കാറുണ്ട്. എന്നൊക്കെയാണ് ഒരു മകൻ്റെ വളരെ പ്രയാസത്തോടുകൂടിയുള്ള ചോദ്യം.
5: മാതാപിതാക്കളെ അനുസരിക്കുകയും അവർക്ക് പുണ്യം ചെയ്യുകയും ചെയ്യണമെന്നത് ഇസ്ലാമിൻ്റെ കാര്യമാണ്. വസാഹിബുഹുമ ഫിദ്ദുനിയ മഅറൂഫ, ദുനിയവിയായ കാര്യങ്ങളിൽ ഏറ്റവും നല്ല സദാചാരപ്രകാരം അവരുമായി വർത്തിക്കുക എന്നാണ് പറഞ്ഞത്. മുശ്രിക്കത്തായ മാതാപിതാക്കളാണെങ്കിൽ പോലും അവരുമായുള്ള ബന്ധം ചേർക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ അവർ ആവശ്യപ്പെടുന്നത് ഇസ്ലാമിന് എതിരായ കാര്യമാണ് എങ്കിൽ ആ വിഷയത്തിൽ ഒരിക്കലും അവരെ അനുസരിക്കേണ്ടതില്ല. വൈൻ ജാഹദാക അല അം തുശ്രിക ബി മാ ലൈസ ലക ബി ഇൽം, ശിർക്ക് ചെയ്യണമെന്ന കാര്യത്തിനാണ് അവർ നിർബന്ധിക്കുന്നതെങ്കിൽ ഫലാ തുതിഉഹുമാ, അവരെ അനുസരിക്കേണ്ടതില്ല. പലിശ സ്വീകരിക്കണം എന്ന ഹറാമായ കാര്യമാണ് മാതാവ് ആവശ്യപ്പെടുന്നതെങ്കിൽ അവിടെ അതിഉല്ലാഹ വ അതിഉർ റസൂൽ, അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കലാണ് ചെയ്യേണ്ടത്. മാതാപിതാക്കളെ അല്ല. ലാ തഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖി, സൃഷ്ടാവായ റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് സൃഷ്ടികളെ അനുസരിക്കേണ്ട ഒരു ആവശ്യവും മാതാപിതാക്കൾക്ക് ഇല്ല. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവ് അദ്ദേഹത്തോട് ഇസ്ലാമിൽ നിന്നും മുർത്തദാകുവാൻ വേണ്ടി ആവശ്യപ്പെട്ടു, പക്ഷേ അദ്ദേഹം സ്വീകരിച്ചില്ല. മാതാവ് വളരെ പ്രയാസപ്പെടുത്തിയെങ്കിലും ആ വിഷയത്തിൽ മാതാവിനെ സ്വീകരിക്കാനല്ല, അനുസരിക്കാനല്ല അദ്ദേഹം തയ്യാറായത്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിൽ മാതാപിതാക്കൾ തെറ്റായ കാര്യം പറഞ്ഞാൽ മക്കൾ സ്വീകരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ബാങ്കിൽ പലിശയ്ക്ക് വേണ്ടി കൂട്ടു നിൽക്കുവാൻ ആവശ്യപ്പെട്ടാലും അനന്തര സ്വത്ത് അനീതിയോടുകൂടി വീതിക്കുന്നു എന്ന് കാണുമ്പോഴുമൊക്കെ ഇത്തരം ഒരു തിന്മകൾക്കും നാം കൂട്ടു നിൽക്കാതെ, എന്നാൽ അതോടൊപ്പം അവർക്ക് നൽകേണ്ട ചിലവിന് കൊടുക്കുക, സംരക്ഷിക്കുക പോലുള്ള അത് ചെയ്തു കൊടുക്കുകയുമാണ് വേണ്ടത്. അല്ലാഹു അവർക്ക് ഹിദായത്ത് പ്രദാനം ചെയ്യുമാറാട്ടെ.
4: ദുആ ചെയ്യുമ്പോൾ മനസ്സിൽ ചൊല്ലിയാൽ മതിയോ അതോ നാവും ചുണ്ടും ഉപയോഗിച്ച് തന്നെ വേണമെന്നുണ്ടോ?
6: ദുആ എന്ന് പറയുന്നത് അത് ഉച്ചരിക്കണം എന്നാണ് അതിലെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. കാരണം പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അത് നാവ് കൊണ്ട് അവനെന്ത് ചെയ്യണം, പറയണം. അവൻ്റെ മനസ്സിൽ മാത്രം പറഞ്ഞാൽ മതിയാവുകയില്ല എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. മനസ്സിൽ കരുതുകയും അതുപോലെ തന്നെ മനസ്സിൽ പറയുകയും ചെയ്യുന്നതിന് ദിക്കർ എന്നാണ് പറയാം. പ്രാർത്ഥന യഥാർത്ഥത്തിൽ നിസ്കാരത്തിൽ നമ്മൾ പ്രത്യേകിച്ചും നാവ് കൊണ്ട് ഉച്ചരിക്കണം എന്നുള്ളതാണ്. മറ്റുള്ളവർ നമ്മളെ ശരീരം കേൾക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ വായ കൊണ്ട് ഉച്ചരിച്ചു കൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പോഴേ അതിന് ഖുർആൻ ഓതുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയാൻ പാടുള്ളൂ. അല്ലാത്തത് പ്രാർത്ഥനയായി പരിഗണിക്കപ്പെടുകയില്ല എന്നാണ് അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത്. അല്ലാഹു തആല ആലം.
4: തെറ്റ് ചെയ്താൽ അല്ലാഹു പുറത്തു തരുമെന്ന് കരുതി വീണ്ടും വീണ്ടും തെറ്റ് ആവർത്തിക്കുന്നതിൻ്റെ വിധി അന്വേഷിച്ചുകൊണ്ടാണ് ചോദ്യം.
5: തൗബയുടെ നിബന്ധനകളിൽപ്പെട്ടതാണ് ഇമാം നവവിയെപ്പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞു. ഒന്ന്, ആ തെറ്റിൽ നിന്നും പരിപൂർണമായി പിൻവാങ്ങുക എന്നത്. എന്നിരുന്നാലും മനുഷ്യൻ എന്നുള്ള നിലക്ക് ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല എൻ്റെ പാപങ്ങൾ പൊറുക്കുകയില്ല എന്ന് പറഞ്ഞ് തൗബ ചെയ്യാതിരിക്കുകയല്ല ചെയ്യേണ്ടത്. 99 പേരെ കൊന്ന മനുഷ്യൻ, അദ്ദേഹം എനിക്ക് തൗബയുണ്ടോ എന്ന് പണ്ഡിതനോട് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് ഉത്തരം പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ പോലും കൊന്നു. വീണ്ടും തൗബ നടത്തുകയും അദ്ദേഹത്തിൻ്റെ തൗബ അല്ലാഹു സ്വീകരിക്കുകയും ചെയ്തു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തരുന്നുണ്ട്. അപ്പോൾ എത്രമാത്രം പാപങ്ങൾ ചെയ്താലും ശരി, റബ്ബിലേക്ക് കരഞ്ഞ കണ്ണുമായി കൈകളുയർത്തി ആത്മാർത്ഥമായി തൗബ ചെയ്ത് മടങ്ങുകയാണ് ചെയ്യേണ്ടത്. അതിൻ്റെ അർത്ഥം എപ്പോഴും തെറ്റ് ചെയ്യുവാനുള്ള ഒരു അവസരം ഉണ്ട് എന്നർത്ഥത്തിലല്ല. സുമ്മയ തൂബൂന മിൻ ഖരീബ്, തെറ്റ് ചെയ്താൽ ഉടൻ തന്നെ അല്ലാഹുവിലേക്ക് തൗബ കൊണ്ട് അടുക്കുന്നവരാണ് സത്യവിശ്വാസികൾ. അങ്ങനെയുള്ള ആളുകളുടെ തൗബയാണ് അല്ലാഹു സ്വീകരിക്കുക എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരുടെയും ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പുറത്ത് മാഫാക്കി തെരുമാറാട്ടെ.
4: വലിയ അശുദ്ധിയുടെ കുളി കുളിക്കുമ്പോൾ കുളി മുറിയുന്ന എന്തെങ്കിലും സാഹചര്യമുണ്ടോ? ഉദാഹരണത്തിന് കീഴ്വായു, കുളിക്കുന്നതിനിടയിൽ സംസാരിക്കുക, മലമൂത്ര വിസർജനം പോലെയുള്ളവയൊക്കെ.
6: വലിയ അശുദ്ധിയിൽ നിന്ന് കുളിക്കുമ്പോൾ നിയത്തുണ്ടായിരിക്കുക, ശുദ്ധിയാക്കാൻ പറ്റുന്ന വെള്ളം കൊണ്ടായിരിക്കുക, ശരീരമാസകലം വെള്ളം ഒഴിക്കുക. ഈ നിബന്ധനകൾ പാലിക്കുകയാണെങ്കിൽ അവരുടെ കുളി ശരിയാവും എന്നുള്ളതാണ്. ഇങ്ങനെ ഒരാൾ വലിയ അശുദ്ധിയിൽ നിന്ന് കുളിച്ച ഒരാൾക്ക് പിന്നീട് ഉളു എടുക്കേണ്ട ആവശ്യമല്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞ വൈങ്കുന്തും ജുനുബൻ ഫത്തഹറു, നിങ്ങൾ വലിയ അശുദ്ധി ബാധിച്ചവരാണെങ്കിൽ കുളിച്ച് ശുദ്ധിയാവുകയും ചെയ്യുക എന്നാണ്. എന്നാൽ കുളിക്കുന്നതിനിടയിൽ കീഴ്വായു പുറപ്പെടുക, മലമൂത്ര വിസർജനം ചെയ്യുക, ലൈംഗിക അവയവത്തിൽ തൊടുക തുടങ്ങിയ ഉളുവ് മുറിയുന്ന വല്ലതും സംഭവിക്കുകയാണെങ്കിൽ അതൊന്നും തന്നെ കുളിയെ ബാധിക്കുകയില്ല. എന്നാൽ അയാൾ നിസ്കരിക്കണമെങ്കിൽ അയാൾക്ക് ഉളു എടുക്കേണ്ടതാണ് എന്ന് മാത്രം. കാരണം അയാളുടെ ഉളു മുറിഞ്ഞിട്ടുണ്ട്, കുളിയെ അത് ബാധിക്കുന്നതല്ല. അതുപോലെ തന്നെയാണ് കുളിക്കുന്നതിനിടയിൽ സംസാരിക്കുന്നത് കൊണ്ട് ഉളു മുറിയുകയോ അല്ലെങ്കിൽ കുളി നഷ്ടപ്പെടുകയോ ചെയ്യുകയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു തആല ആലം.
4: ഭാര്യ ഗർഭിണിയായിരിക്കെ അവരുടെ വയറ്റിൽ കൈവച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്ത് പ്രാർത്ഥിക്കാമോ? പ്രത്യേക സൂറത്ത് എന്നൊന്നുമില്ല, മനഃപ്പാടമുള്ളതിൽ നിന്ന് ഏതെങ്കിലും പാരായണം ചെയ്യുന്നതിൻ്റെ വിധിയാണ് അന്വേഷിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ വസ്ത്രത്തിൻ്റെ മുകളിൽ കൈവെക്കണോ അതോ വസ്ത്രം നീക്കി കൈവെക്കേണ്ടതുണ്ടോ എന്നാണ് സംശയം.
5: ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഔറത്ത് മറയ്ക്കൽ വളരെ നല്ലതാണ്. ചില സ്ത്രീകളൊക്കെ ഖുർആൻ ഓതുമ്പോൾ പ്രത്യേകമായി വീട്ടിനകത്ത് പോലും തട്ടമിടാറുണ്ട്, കുഴപ്പമില്ല. പക്ഷേ ഔറത്ത് മറച്ചുകൊണ്ടേ ഖുർആൻ ഓതാൻ പാടുള്ളൂ, ഔറത്ത് കാണുന്ന രൂപത്തിൽ ഖുർആൻ ഓതൽ ഹറാമാണ് എന്ന് പറയുവാൻ സാധിക്കുകയില്ല. അപ്രകാരം ആരും പറഞ്ഞിട്ടില്ല. ഭാര്യയുടെ വയറിൻ്റെ മുകളിൽ കൈവച്ച് ഖുർആൻ ഓതാം തെറ്റായൊരു കാര്യമൊന്നുമല്ല.
4: സക്കാത്തിൻ്റെ പണം കുടുംബത്തിലെ അടുത്ത ഒരു കുടുംബത്തിന്, എത്തിയുമായ ചെറിയ 3 മക്കളുള്ള കുടുംബമാണ്, അവർക്ക് കൊടുക്കാമോ? നമുക്കൊണ്ട് പറ്റുന്ന ചെറിയ സഹായം ചെയ്യാറുണ്ട്, അതിനു പുറമെ ഇങ്ങനെയുള്ള തുക കൂടി കൊടുക്കാമോ? കുറി കിട്ടിയ പണത്തിന് സക്കാത്തുണ്ടെന്ന് കേട്ടു, ഇങ്ങനെ കിട്ടുന്ന തുകയിൽ നിന്നൊരു വിഹിതം കൊടുക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അല്ലാതെ സക്കാത്ത് നോമ്പിനാണ് കൊടുക്കാറുള്ളത് എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു.
5: ഇവിടെ ചോദ്യത്തിലുള്ളത് സക്കാത്തിൻ്റെ പണം മുസ്ലിം കുടുംബത്തിന് കൊടുക്കാൻ പറ്റുമോ, അത് ഒരുപക്ഷെ ചോദ്യത്തിൽ വന്ന അബദ്ധമാണോ എന്നറിയില്ല. അവരുദ്ദേശിച്ച അമുസ്ലിം കുടുംബത്തിന് കൊടുക്കാൻ പറ്റുമോ എന്നാണെങ്കിൽ ആ മുസ്ലിം കുടുംബത്തിന് സക്കാത്തായി കൊടുക്കേണ്ടതില്ല, കൊടുക്കാൻ പാടില്ല, മറിച്ച് സദഖയായി കൊടുക്കുക. മുസ്ലിം കുടുംബത്തിനാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, അവർ അർഹരായ ആളുകളാണ് എങ്കിൽ. യതീമായ മക്കളായി എന്നതുകൊണ്ട് അവർ ദരിദ്രരോ അല്ലെങ്കിൽ ഫക്കീറോ മിസ്കിനോ ആയിക്കൊള്ളണമെന്നില്ല. എന്നാൽ മിക്കപ്പോഴും യത്തീമായ കുട്ടികൾ ഫക്കീറോ മിസ്കിനോ ആയിരിക്കാം. അപ്പോൾ യത്തീമായി എന്ന മാനദണ്ഡമല്ലാതെ അവർ ഫക്കീറോ മിസ്കിനോ സക്കാത്തിന് അർഹരായ മറ്റേതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട ആളുകളാണോ എങ്കിൽ അവർക്ക് സക്കാത്ത് കൊടുക്കാം, കൊടുക്കണം. അത് കുറിയായി കിട്ടിയ സക്കാത്ത് പൊതുവെ എല്ലാ വർഷവും സാധാരണ സക്കാത്തിൻ്റെ കൂടെ ആ ഒരു സ്രോതസ്സിൽ നിന്നാണ് കുറി കിട്ടിയത് എങ്കിൽ സാധാരണ കൊടുക്കുന്ന സക്കാത്തിൻ്റെ കൂടെ കൊടുത്താൽ മതി. ഇനി വേണമെങ്കിൽ അത്യാവശ്യഘട്ടത്തിൽ സക്കാത്ത് മുൻകൂട്ടി കൊടുക്കാവുന്നതാണ്. ഇതൊക്കെയാണ് വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത്.
4: അധിക ദിവസങ്ങളിലും ചെറിയ പെൺകുട്ടിയെ സ്വപ്നം കാണുന്നു, പല രൂപത്തിലുമാണ് കാണാറുള്ളത്. എനിക്കാണെങ്കിൽ 3 ആൺമക്കളാണ്, എന്തിൻ്റെയെങ്കിലും സൂചനയാണോ ഈ സ്വപ്നം എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ചോദ്യം.
5: സ്വപ്നം 2 രൂപത്തിലൊന്ന് പാഴ്സ്വപ്നങ്ങളാണ്, മറ്റൊന്ന് യാഥാർത്ഥ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും സുജൂതിച്ചതായി കണ്ടു എന്ന് പറഞ്ഞപ്പോൾ വാപ്പ പറഞ്ഞത് അത് യാഥാർത്ഥ്യമാവും എന്ന ഒരു ആശയത്തിലാണ്, അഥവാ മറ്റ് സഹോദരങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുക്കരുത്, അതിൽ കഴമ്പുണ്ട് എന്നർത്ഥത്തിലാണ്. അതേപോലെ തന്നെ യൂസഫ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലത്ത് രാജാവ് സ്വപ്നം കണ്ടപ്പോൾ കൊട്ടാരത്തിലുള്ള ആളുകളൊക്കെ അത് പാഴ്സ്വപ്നമാണെന്ന് പറഞ്ഞു, പക്ഷേ അതിനെ യാഥാർത്ഥ്യം യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അറിയിച്ചു കൊടുത്തു. നുബുവത്തിൻ്റെ ഒരു ഭാഗമാണ് സ്വപ്നമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നുബുവത്തിൻ്റെ തൊട്ടു മുമ്പായി സ്വപ്ന ദർശനങ്ങളായിരുന്നു ഉണ്ടായത്. നല്ല സ്വപ്നം കണ്ടുകഴിഞ്ഞാൽ വേണ്ടപ്പെട്ടവരോട്, തൻ്റെ ഗുണകാംക്ഷികളായ ആളുകളോട് പറയാമെന്നും, ചീത്ത സ്വപ്നമാണ് കാണുന്നെങ്കിൽ ആരോടും പറയാൻ പാടില്ല, ഭാഗം മാറിക്കടക്കുക, കണ്ട സ്വപ്നത്തിൻ്റെ ദൂഷ്യത്തിൽ നിന്ന് അള്ളാഹുവിനോട് ശരണം തേടുക, ഇടതുഭാഗത്തേക്ക് 3 പ്രാവശ്യം പാറ്റിത്തുപ്പുക, ഇതൊക്കെയാണ് ആ വിഷയത്തിലുള്ളത്. ഒരു പക്ഷെ സ്വപ്നങ്ങൾക്കൊക്കെ ഓരോ അതിൻ്റേതായ വീലാത്തുകൾ, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ ഉണ്ടായിരിക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വ്യാഖ്യാനങ്ങൾ നമുക്ക് അറിയുകയില്ല. അള്ളാഹു തആല ആലം.
4: 3 മക്കളെയും സിസേറിയനായി പ്രസവിച്ച ഒരു സഹോദരിയുടെയാണ് ചോദ്യം. എനിക്ക് വെരിക്കോസ് വെയിൻ ഉണ്ട്. 2-ാമത്തെയും 3-ാമത്തെയും പ്രസവം നല്ല ബുദ്ധിമുട്ടായിരുന്നു. 3-ാമത്തെ കുട്ടിയെ ഗർഭം ധരിച്ചപ്പോൾ എനിക്ക് നിസ്കരിക്കാൻ പോലും വല്ലാത്ത പ്രയാസത്തിലായിരുന്നു. അതുകൊണ്ട് ഇനി മക്കൾ വേണ്ട എന്ന് വിചാരിച്ചു. പ്രസവം നിർത്തുന്നത് തെറ്റായതുകൊണ്ട് നിർത്തിയിട്ടുമില്ല, ശാസ്ത്രീയമായ ഒരു മാർഗം ഉപയോഗിച്ചിട്ടുമില്ല. ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണോ? പ്രസവം നിർത്താത്തതിന് എല്ലാവരും കുറ്റപ്പെടുത്തുന്നു, കാരണം അത്ര വലിയ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ സഹിച്ചത്. ഇനി ഗർഭിണി ആവേണ്ട എന്ന തീരുമാനം വലിയ തെറ്റാകുമോ എന്നാണ് ഇവരുടെ ചോദ്യം.
5: ഇസ്ലാം ആഗ്രഹിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടുന്നതും ലോകത്തിന് മാതൃക കാണിച്ചു കൊടുക്കേണ്ട നല്ലവരായ ഉമ്മത്ത് ധാരാളം ഉണ്ടായിരിക്കണം എന്നാണ്. അതുകൊണ്ട് കൂടുതൽ പ്രസവിക്കാൻ സാധ്യതയുള്ള സ്ത്രീകളെയാണ് കല്യാണം കഴിക്കേണ്ടത് എന്ന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇന്ന് പരിഷ്കാരത്തിൻ്റെ പേരിൽ ഒന്നോ രണ്ടോ മക്കളുണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് പ്രസവം നിർത്തുന്ന പ്രവണത കൂടി വന്നിട്ടുണ്ട്. മനുഷ്യൻ്റെ ബുദ്ധിയിലത് നന്നായി തോന്നുമെങ്കിലും അത് പ്രാവർത്തികമാക്കിയ ലോകത്തുള്ള പല രാജ്യങ്ങളും വലിയ പരാജയത്തിലായി. ചൈന, ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിലൊക്കെ യുവതലമുറ കുറഞ്ഞു വരുന്ന എന്നാൽ വൃദ്ധന്മാർ കൂടി വരുന്ന ഒരവസ്ഥ ഉണ്ടായത് ഇത്തരത്തിലുള്ള സന്താന നിയന്ത്രണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഏതായിരുന്നാലും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രസവിക്കാൻ വലിയ പ്രയാസമാണ് എങ്കിൽ താൽക്കാലികമായുള്ള അതിന് മാർഗങ്ങൾ സ്വീകരിക്കുക, എന്നേക്കുമായുള്ള ഒരു നിയന്ത്രണം തൽക്കാലം ഇപ്പോൾ ആവശ്യമില്ല, മറിച്ച് താൽക്കാലികമായ നിയന്ത്രണം ചെയ്യാവുന്നതാണ്. അല്ലാഹു തആല ആല.
4: ദൗർഭാഗ്യവശാൽ വിവാഹമോചനം നടക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ മക്കളെ കൂടെ നിർത്തി തർബിയത്ത് കൊടുത്ത് വളർത്താനുള്ള അവകാശം ഭർത്താവിനാണോ ഭാര്യക്കാണോ ഇസ്ലാം നൽകുന്നത്? ന്യായമായ കാരണങ്ങളില്ലാതെ ഒരു ഇണ നിർബന്ധപൂർവം വിവാഹമോചനത്തെ ഇരയായാൽ ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഇസ്ലാം നിർദ്ദേശിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം.
5: ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം, ഭാര്യ ഭർത്താക്കന്മാർ വിവാഹമോചിതരായി കഴിഞ്ഞാൽ, ഭർത്താവ് ഭാര്യയെ ത്വലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ, അവിടെയൊക്കെ ഒരു വേറും വാശിയും വൈരാഗ്യവും ദേഷ്യം തീർക്കലുമല്ല. ഖുർആൻ ത്വലാഖിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഔ തസ്രീഹും ബി എഹ്സാൻ, നല്ല രൂപത്തിലുള്ള ഒരു വേർപാടാണ്, നല്ല രൂപത്തിൽ പറഞ്ഞേക്കലാണ്. ഏതുവരെ അവൾ ഇദ്ദ ഇരിക്കേണ്ടത് പോലും ഭർത്താവിൻ്റെ വീട്ടിലാണ് എന്നും ആ സമയത്ത് ചിലവിന് കൊടുക്കേണ്ടി വരും എന്നും ഒക്കെ പറയുമ്പോൾ അവിടെയൊക്കെ ത്വലാഖ് എന്ന് പറഞ്ഞാൽ വളരെ മാന്യമായ, ഈ ജീവം മുന്നോട്ട് ഒരുമിച്ച് പോകാൻ സാധിക്കുകയില്ല, അതുകൊണ്ട് അവിടെ അവസാനിപ്പിക്കുന്നു. പക്ഷേ അതോടുകൂടി ഒരു വൈരാഗ്യത്തിൻ്റെ ജീവിതമല്ല പിന്നീട് ഉണ്ടാകേണ്ടത്. അങ്ങനെ ജീവിക്കുമ്പോൾ സ്വാഭാവികമായും മക്കൾക്ക് ഒരു പ്രയാസവും ഉണ്ടാകുകയില്ല. ഭാര്യയും ഭർത്താവും വേർ പിരിഞ്ഞ് തലാക്ക് ചെല്ലിയെങ്കിലും അത് മക്കളുടെ വിദ്യാഭ്യാസത്തിലോ മക്കളുടെ ജീവിതത്തിലോ പ്രയാസവും അവരുടെ ടെൻഷൻ അടിപ്പിക്കലും ഒന്നും ഉണ്ടാകുകയില്ല. തീർച്ചയായും ഭർത്താവാണ് മക്കൾക്ക് ചെലവിന് കൊടുക്കേണ്ടത് എന്നതിൽ യാതൊരുവിധ സംശയവും ഇല്ല. എന്നാൽ കുട്ടികൾ, അവർ ചെറിയ കുട്ടികളാണ് എങ്കിൽ അവരെ സംരക്ഷിക്കുവാനും പോറ്റുവാനും നോക്കി വളർത്തുവാനും ഏറ്റവും അർഹതയുള്ളത് ഉമ്മക്കായിരിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസിൽ ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിങ്ങനെ ആവലാതി പറഞ്ഞു, നബിയെ, ഇതാ ഈ കുട്ടി, എൻ്റെ വയറ് അവന് പാത്രമായിരുന്നു, അതേപോലെ തന്നെ അവൻ എൻ്റെ മടിത്തട്ടിലാണ് കളിച്ചു വളർന്നത്, എൻ്റെ അമ്മിഞ്ഞപ്പാല് അവന് കുടിക്കാനുള്ള ഒരു പാനീയമായിരുന്നു, എന്നിട്ട് അവൻ്റെ ഉപ്പ അവനെ എന്നിൽ നിന്നും കൊണ്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തഹഖു ബി മാലം തൻകി, നീ കല്യാണം കഴിക്കാത്ത കാലം വരെ ആ കുഞ്ഞിൻ്റെ അർഹത നിനക്കായിരിക്കുമെന്നാണ്. അപ്പോൾ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായും പിന്നെ കുട്ടികളെ നോക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല, പ്രയാസകരമായിരിക്കും. കാരണം രണ്ടാമത് കല്യാണം കഴിച്ച ഭർത്താവുമായി കൂടുതൽ ബാധ്യതകളുണ്ടല്ലോ. അതുവരെ ആ ഉമ്മയാണ് ചെറിയ കുട്ടികളെ നോക്കേണ്ടത്, എന്നാൽ ചിലവിന് കൊടുക്കേണ്ടത് വാപ്പയാണ് എന്ന് മനസ്സിലാക്കുക. ഒരിക്കലും തലാക്കോടുകൂടി ആ വീട് ഒരു നരകതുല്യമാകുന്ന, മക്കൾ പ്രയാസപ്പെടുന്ന, ആളുകൾക്ക് മുമ്പിൽ അഭിമാനം നഷ്ടപ്പെടുന്ന ഒരു രൂപത്തിൽ ആയിരിക്കുവാൻ പാടില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം, ന്യായമല്ലാത്ത കാരണത്താൽ ഒരാൾ ഭാര്യയെ തൊലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ ഇസ്ലാം എന്തെങ്കിലും അവിടെ അറിയിക്കുന്നുണ്ടോ എന്നാണ്. അവിടെ ഒരു കാര്യം ഭർത്താവ് മനസ്സിലാക്കണം, ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഖിത്ബത്ത് വിവാഹ അന്വേഷണം നടത്തുമ്പോൾ അവരെക്കുറിച്ച് അന്വേഷിക്കുകയും ഇത് മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്നൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് കല്യാണം കഴിക്കുന്നത്. അത്തരം ഒരവസ്ഥയിൽ വിവാഹമോചനം ചെയ്യുവാനുള്ള ഒരു അവസരമില്ല. എന്നാൽ പിന്നീട് സ്വഭാവപരമായോ ശാരീരികമായോ ദീനീപരമായോ പുറത്തു കൊടുക്കാൻ കഴിയാത്ത, വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് വരികയാണ് എങ്കിൽ ന്യായമായും ഇസ്ലാം പറഞ്ഞ രൂപത്തിൽ വിവാഹമോചനം ചെയ്യാവുന്നതാണ്. കാരണം ഇരുവരും മരണം വരെ കഷ്ടപ്പെട്ട് ജീവിതം ഉന്തി നീക്കിയല്ല അവിടെ ചെയ്യേണ്ടത്, മറിച്ച് വിവാഹമോചനത്തിലേക്ക് എത്താം. എന്നാൽ ന്യായമല്ലാതെ അന്യായമായി ഒരു സ്ത്രീയെ ഭർത്താവ് വിവാഹമോചനം ചെയ്തു എങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കണം അവൾ മദ്ലൂമാണ്, ആക്രമിക്കപ്പെട്ടവളാണ് എങ്കിൽ ആ മദ്ലൂമിൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും എന്ന കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അവൾ വിവാഹ മോചിതയായി കഴിഞ്ഞാൽ യുദ്ധ സമയത്ത് അവൾക്കുള്ള ചിലവും താമസവുമൊക്കെ ഭർത്താവിൻ്റെ കീഴിലായിരിക്കും. മാത്രമല്ല അവൾ മഹർ കുടുംബജീവിതം നയിച്ചു എങ്കിൽ മഹർ പൂർണ്ണമായും അവൾക്ക് അവകാശപ്പെട്ടതാണ്. അവളുടെ ധനം വല്ലതും അദ്ദേഹം എടുത്തിട്ടുണ്ടെങ്കിൽ അത് മുഴുവനായും അവൾക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്.
2: മഷാല്ലാ ബാറക്കല്ലാ ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, ഹംസ ജമാലി എന്നിവർ.
7: പീസ് റേഡിയോ സ്വരം. വിശ്വാസികൾ അയൽവാസികൾക്ക് കരുതലിൻ്റെയും സഹായത്തിൻ്റെയും ഭവനങ്ങളാവണം. അവർ തമ്മിൽ ആത്മബന്ധത്തിൻ്റെ നൂലിഴകൾ ചേർക്കണമെന്ന് പ്രവാചക വചനം.
8: ഇ കെ എം പന്നൂരിൻ്റെ വരികൾക്ക് കെ വി അബൂട്ടിമാഷിൻ്റെ ഈണം. ആലാപനം ഹാഷിം പൂക്കോട്ടോർ, പ്രണവ് മഞ്ചേരി, ജുവൈദ്.

0: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ 1 മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ. ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിന്റെയും മലയാളം, ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത കാരികളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിന്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിന്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക്, ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുർആൻ ഓതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുർആൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. ഏവർക്കും പീസ് റേഡിയോയുടെ സ്റ്റാർ ക്വസ്റ്റിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്റ്റാർ ക്വസ്റ്റ് ഇവിടെ തുടങ്ങുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടതുപോലെ എൻ്റെ വിദ്യാലയം എന്ന ഒരു വിഷയത്തിലാണ് ഇന്നത്തെ നമ്മുടെ സ്റ്റാർ ക്വസ്റ്റ്. കഴിഞ്ഞ എപ്പിസോഡും നമ്മൾ കേട്ടത് ഈ ഒരു എപ്പിസോഡും ഇൻഷാല്ലാ ആ ഒരു രൂപത്തിൽ തന്നെയാണ്. ഇന്ന് നമ്മുടെ കൂടെ 3-4 കൂട്ടുകാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അവരുടെ പാട്ടുകളും അതുപോലെ തന്നെ പ്രസംഗങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടിച്ച് പൊളിച്ച് മുന്നോട്ട് പോകാം ഇൻഷാല്ലാ. അപ്പോൾ ഷബീൽ, നമ്മളെ എൻ്റെ വിദ്യാലയം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും സ്കൂളുകൾ മാത്രമാണ് മനസ്സിലേക്ക് വരാറുള്ളത്. സാധാരണ മദ്രസകളെ അത്ര തന്നെ ഹൈലൈറ്റ് ചെയ്യപ്പെടാറില്ല. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്തായിരിക്കും നമുക്ക് പറയാൻ?
1: പ്രധാന കാരണമായിട്ട് എല്ലാവരും മദ്രസകൾ പൊതുവെ 1.5 മണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ, അതായത് 2 മണിക്കൂർ രാവിലെ ഉണ്ടാവുള്ളൂ. അപ്പം അതിനേക്കാൾ ഒന്നും കൂടി ചെറിയ ക്ലാസ്സുകളിൽ പ്രൈമറി സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അറ്റാച്ച്മെൻറ്റ് സ്കൂളുകളിലെ ടീച്ചർമാരോടും മാഷ്മാരോടൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊരു കാരണമാണ്. പിന്നെ പലരും ഇപ്പോഴത്തെ കാലത്ത് പലരും പങ്കെടുക്കുന്നത് സൺഡേ ഹോളിഡേ മദ്രസകളിലായിരിക്കും. അപ്പോൾ അതൊരു ഞായർ മാത്രം ഒരാഴ്ച കണ്ട് ഒരു ദിവസം കണ്ട് പിന്നെ ഒരു 7 ദിവസം കഴിഞ്ഞിട്ടാണ് അവരെ കാണുക. അതേസമയം സ്കൂളുകളിലാണെന്നുണ്ടെങ്കിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 9:30 മുതൽ
0: 4 മണി വരെ കാണുന്നുണ്ട്.
1: അതുകൊണ്ടൊക്കെ ആയിരിക്കണം കുട്ടികളുടെ മനസ്സിൽ പൊതുവെ സ്കൂളുകൾ മാത്രം ഇങ്ങനെ തങ്ങി നിൽക്കാൻ കാരണം.
0: ശരിക്കും നമ്മുടെ വിജയത്തിൻ്റെ പിന്നിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നത് മദ്രസകൾ തന്നെയാണ്.
1: അതെ, നമ്മുടെ
0: പരലോക വിജയം അത് ഉറപ്പിക്കുന്നത് മദ്രസകളിലൂടെ തന്നെയാണ്.
1: അതുപോലെ അവരുടെ പ്രാർത്ഥനകളും
0: അതെ
1: മാതാപിതാക്കളുടെ ഒക്കെ ഒരു അവരോടുള്ള ഒന്നുകൂടി നമുക്കൊരു മത ബോധനം നമുക്ക് കൂടുതൽ കിട്ടുന്നത് മദ്രസകളിൽ നിന്ന്.
0: പക്ഷേ ഇപ്പോഴത്തെ പുതിയ കാലത്തൊരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ ഈ മദ്രസയും സ്കൂളും ഒരുമിച്ചുള്ള വിദ്യാലയങ്ങളുണ്ട്. അവിടത്തെ ഒരു സിലബസ് എന്നൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അത്ര തന്നെ ഒരു എന്താ പറയുക നമുക്ക് ഉണ്ട് എന്നിരുന്നാൽ പോലും തന്നെ സാധാരണ ഒരു ഡെയിലി മദ്രസകളിൽ നിന്ന് കിട്ടുന്ന അത്ര തന്നെ അറിവുകളും ഒന്നും ഇല്ലേ എന്നൊരു സംശയം ചില സമയത്തൊക്കെ നമുക്ക് അങ്ങനത്തെ അതിൽ സിലബസ് കാണുമ്പോൾ കാണാൻ പറ്റാണ്ട്. അതേപോലെ തന്നെ ചില ഇപ്പോഴത്തെ ഒരു ഡെയിലി മദ്രസ പോകുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് വെച്ചാൽ സ്കൂൾ ബസ്സുകളാണ്. അതായത് 9 മണിക്ക് തുടങ്ങുന്ന ഒരു സ്കൂളാണെങ്കിൽ 8:30 അല്ലെങ്കിൽ 8 മണിക്കൊക്കെ എന്ത് ചെയ്യും, സ്കൂൾ ബസ് വരും. അപ്പോൾ ആ കുട്ടി എന്തായിട്ടുണ്ടാവുള്ളൂ, നമ്മളെ മദ്രസയിൽ വന്ന് 1.5 മണിക്കൂറായിട്ടേ ഉണ്ടാവുള്ളൂ,
1: ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞിട്ട്.
0: അതെ, ആ ഒരു 1-ാമത്തെ പീരീഡ് തന്നെ കുട്ടി എൻ്റെ ബസ് വരും എന്ന് പറഞ്ഞ് പോകുന്ന അവസ്ഥകളും ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ കറക്റ്റ് 2-2.5 മണിക്കൂർ മദ്രസ ഉണ്ടാകും. അതും കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10:30 മണിക്കൊക്കെയാണ് നമ്മുടെ സ്കൂളൊക്കെ ബെല്ലടിക്കുക. സർക്കാർ സ്കൂളൊക്കെ ആകുമ്പോൾ അങ്ങനെയാണല്ലോ, 10:20, 10:30, 10:30 അതിൻ്റെ ഒരു സമയം. അപ്പോൾ 9:30 വരെ സ്കൂൾ മദ്രസ ഉണ്ടാകും. പിന്നെ വീട്ടിൽ പോയിട്ട് വീണ്ടും നമ്മൾ സ്കൂളിലേക്ക് പിന്നെ വരികയാണ് ചെയ്യുക. അപ്പോൾ നല്ലൊരു സമയം അന്നൊക്കെ കിട്ടിയിരുന്നു. ഇന്നിപ്പോൾ സ്കൂൾ ബസ്സുകളാണ്, നടന്നു പോക്ക് വളരെ കുറവാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ചില പ്രശ്നങ്ങളും നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നുണ്ട്.
1: അതെ അതെ,
0: ഒരു മതബോധമില്ലായ്മ, മൂല്യബോധമില്ലായ്മ ഒക്കെ മദ്രസാ പഠനത്തിൻ്റെ അപര്യാപ്തത കൊണ്ട് ഉണ്ടാവാറുണ്ട് ഇൻഷാല്ലാ.
1: അപ്പോൾ ഏതായാലും എൻ്റെ വിദ്യാലയം എന്നുള്ള വിഷയത്തിൽ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പങ്കുവെച്ചു എന്ന് മാത്രം.
0: അതെ,
1: നമുക്ക് ആദ്യത്തെ പ്രോഗ്രാമിലേക്ക് പോകാൻ തോന്നുന്നുണ്ട്. ആദ്യം നമുക്കുള്ളത് അബ്ദുള്ള ബിൻ മുഹമ്മദ് ആണ്, അമൽ സ്കൂൾ ചെമ്മണ്ണൂർ അല്ലേ,
0: ആ
1: 1-ാം ക്ലാസ്
0: ചെമ്മാനൂർ
1: 1-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അബ്ദുള്ള ബിൻ മുഹമ്മദ്. ഒരു പാട്ടുമായിട്ടാണ് വന്നിട്ടുള്ളത്.
0: അതെ, 1-ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരനാണ്. നമുക്കതൊന്ന് കേൾക്കാം.
2: അസ്സലാമു അലൈക്കും.

0: വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചത്. ആ ഒരു പാട്ട് എല്ലാ കുട്ടികൾക്കും വളരെ ഈസിയായിട്ട് പാടാൻ പറ്റുന്നില്ല. ആദ്യം തന്നെ നമ്മൾ ഒരു സംഗതി തുടങ്ങുമ്പോൾ തന്നെ ഒരു പ്രാർത്ഥനയോടുകൂടി തുടങ്ങാന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലാണ് അങ്ങനെ ഒരു ഒരു ഒരു എന്താ പറയുക ഒരു ബൈത്ത് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഒരു ചെറിയൊരു കവിതയാണ്, നല്ല മനോഹരമായിട്ട് കുട്ടികൾ പാടുന്ന കവിതയാണ്. ഇവനും വളരെ ഉഷാറായിട്ട് എന്ത് ചെയ്തു, അത് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. നമുക്ക് അടുത്തൊരാളിലേക്ക് പോയാലോ.
1: അടുത്തൊരാളെന്ന് പറഞ്ഞാൽ അഹമ്മദ് ബിൻ മുഹമ്മദാണ്, അമൽ സ്കൂൾ ചെമ്മാനൂർ.
0: അതെ,
1: ഒന്നാം ക്ലാസ് വിദ്യാർത്ഥി തന്നെയാണ്.
0: ആ ഒരു പക്ഷേ അവർ രണ്ടുപേരും ഒരേ
1: സഹോദരങ്ങളായിരുന്നു.
0: സഹോദരങ്ങളായിരിക്കാം, ഒരേ ക്ലാസ്സിലായിരിക്കാം, ചിലപ്പോൾ ഒരേ ബെഞ്ചിലായിരിക്കാം. അങ്ങനെ ഉണ്ടാകുമ്പോൾ നല്ല സൗകര്യമാണ്, ഈ കരച്ചിൽ കുറേ കുറയും. ഒന്നാം ക്ലാസ് ചെല്ലുമ്പോൾ നമ്മളൊരു സഹോദരനും കൂടെ അടുത്തുണ്ടാകുമ്പോൾ ഈ ഇരട്ട കുട്ടികൾക്ക് അങ്ങനെ ഒരു സൗകര്യമുണ്ട്. രക്ഷിതാക്കൾക്ക് രണ്ടാളും കൂടെ ഒരു സ്ഥലത്ത് പോയിരിക്കുമ്പോൾ അടങ്ങിയവിടെ ഇരുന്നുള്ളൂ. സ്കൂളിലേക്ക് ആകുമ്പോൾ ഒരാൾ മാത്രമാണെങ്കിൽ നല്ല രസമാണ്. അന്നത്തെ ദിവസം ഒന്നാം ക്ലാസ്സിലെ ടീച്ചേഴ്സിന് ഒരാഴ്ച നല്ല
1: പണിയെടുക്കും.
0: അതെ, നല്ല രസമായിരിക്കും.
1: അഹമ്മദ് ബിൻ മുഹമ്മദിന്റെ ഒരു പാട്ടും കൂടെ കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. അല്ലാ മറിയം നാദാ, എന്നിൽ ഗുണവും നൽകും നാദാ. സബുവത്തിലും ആൾത്തുന്നേ, നാനിഞ്ഞവാൾത്തുന്നേ. ശുക്രമുരയുന്നേ.

0: العالم كل بشيء، أنا أحمد وقت بدي، أنا عالم نعم الله، أنا أشكر نعم الله.
1: മാഷാല്ലാ, എല്ലാവർക്കും പരിചയമുള്ള ഒരു ഗാനം അല്ലേ?
2: അതെ,
1: എല്ലാം അറിയും നാഥ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു ഗാനം മനോഹരമായിട്ട് തന്നെ അഹമ്മദ് ബിൻ മുഹമ്മദ് പാടിയിട്ടുണ്ട്.
2: പക്ഷേ ഒരു പ്രശ്നം, നമ്മുടെ വിഷയവുമായി ഇതിനെ എന്ത് ബന്ധമെന്നുള്ളതാണ്.
1: ഏതായാലും എന്താ പറയുക, വിദ്യാലയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള,
2: അങ്ങനെയാകുമ്പോൾ ലോകത്തുള്ള എല്ലാ പാട്ടും വിദ്യാലയവുമായി ബന്ധപ്പെട്ട്. ഏതായിരുന്നാലും അഹമ്മദിൻ്റെ പാട്ട് മാഷാല്ലാ നല്ല ഉഷാറായിട്ടുണ്ട്. ഒന്നാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരനാണ്. അവൻ ഇനിയും ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റൊരാളിലേക്ക് നമുക്ക് പോകാം ഇൻഷാല്ലാ.
1: അടുത്തതായിട്ട് നമുക്കുള്ളത് ബിലാൽ സൽമാനാണ്, SNDP UP സ്കൂൾ, പട്ടത്താനം. അതിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഒരു പ്രസംഗമായിട്ടാണ് ഒന്നാം ക്ലാസ് കൊച്ചു കൂട്ടുകാരൻ വന്നിട്ടുള്ളത്.
2: അതെ, ഒന്നാം ക്ലാസ്സിലായപ്പോൾ തന്നെ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്.
1: തുടങ്ങിയിട്ടുണ്ട്.
2: ഭാവിയിലാവാൻ അതൊന്ന് കേൾക്കാം നമുക്ക്.
3: സ്സലാമു അലൈക്കും. എൻ്റെ പേര് ബിലാല്. ഞാൻ പഠിക്കുന്നത് SNDP UP സ്കൂൾ, പത്തത്താനം 1A. എൻ്റെ സ്ഥലം കൊല്ലം ജില്ലയിൽ. അസ്സലാമു അലൈക്കും കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് നമ്മുടെ സ്കൂളൊക്കെ തുടർന്നല്ലേ? എനിക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ രാവിലെ എണീറ്റ് പല്ലൊക്കെ തേച്ച് കുടിച്ച് യൂണിഫോമൊക്കെ ഇട്ട് ഓട്ടേ സ്കൂളിൽ പോകും. അവിടേക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട്, ഒരുപാട് ടീച്ചർമാരുണ്ട്. ഞങ്ങൾ ഇച്ചിരി കളിച്ചും ഇച്ചിരി പഠിച്ചും ഒരുപാട് സമയം ചിലവഴിക്കും. ഞങ്ങളുടെ സ്കൂളിൽ

0: കടിസ്ഥാനമുണ്ട്, കൊച്ച് കൂടമുണ്ട്, കൊച്ച് പാർക്കുണ്ട്. എനിക്കെൻ്റെ സ്കൂൾ ഒരുപാട് ഇഷ്ടമാണ്. നമുക്ക് ഒരുപാട് അറിവുകൾ രസിക്കുന്നത് നമ്മുടെ സ്കൂളുകളിൽ നിന്നാണ്. ഞാനും എൻ്റെ ഇത്തായും ഒരുമിച്ച സ്കൂളിൽ പോകുന്നത്. എൻ്റെ ഇത്ത 5-ാം ക്ലാസ്സിലെയും ഞാൻ 1-ാം ക്ലാസ്സിലുമാണ്. എൻ്റെ സ്കൂളിൽ ഒരുപാട് പൂന്തോട്ടമുണ്ട്, ഒരു മുട്ടിശ്ശി മരമുണ്ട്. മുട്ടിശ്ശിമാവിൻ്റെ ചുറ്റിനും കിടന്ന് ഞങ്ങൾ ഓടിക്കളിക്കും. അപ്പം നല്ല രസമാണ്. കൂട്ടുകാർക്കൊക്കെ സ്കൂളിൽ പോകാൻ ഇഷ്ടമല്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ബിലാലിന് സ്കൂൾ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടമല്ലേ എന്നുള്ളതാണ് ബിലാലിൻ്റെ ചോദ്യം.
2: എനിക്ക് മാത്രമായി പോവോ എന്നുള്ള ഒരു ആശങ്ക ഉണ്ട് അവസാന ചോദ്യം. പക്ഷെ അവൻ്റെ തോണിൽ എനിക്ക് ചെറിയ ഒരു അപകടം മണത്തു.
1: എന്താ,
2: രാവിലെ എണീച്ച് പല്ല് തേച്ച് യൂണിഫോമൊക്കെ എടുത്ത് ഞാൻ സ്കൂളിലേക്ക് പോകുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു താല്പര്യമില്ലാതെ പറഞ്ഞോ എന്നൊരു സംശയം എനിക്കുണ്ട്.
1: ഉഷാറായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം.
2: ഞാൻ വെറുതെ പറഞ്ഞോട്ടെ, ബിലാലേ അടിപൊളിയായിട്ടുണ്ട്, ഉഷാറായിട്ടുണ്ട്, അവതരണമൊക്കെ വളരെ ഉഷാറായിട്ടുണ്ട്. SNDP UP സ്കൂൾ പട്ടത്താനം 1-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ് നമ്മോട് സംസാരിച്ചത്. അവൻ്റെ സ്കൂളിലെ എല്ലാ കാര്യവും, അതെ, അവൻ്റെ സംസാരം കേട്ടപ്പോൾ അവൻ്റെ സ്കൂൾ എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലായി. കളിക്കാനുള്ള സ്ഥലമുണ്ട്, കുളമുണ്ട്, അല്ലേ, എല്ലാം പറഞ്ഞു. ടീച്ചേഴ്സുണ്ട്, കൂട്ടുകാരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ അവൻ്റെ സ്കൂളിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇൻഷാല്ല നമുക്ക് അടുത്തൊരാളിലേക്ക് പോകാം.
1: അടുത്തൊരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് ഫാദിയ മറിയം കെ, ഒരു പാട്ടുമായിട്ടാണ് വന്നിട്ടുള്ളത്. 7-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്, AMUP സ്കൂൾ വെട്ടത്തൂര്.
2: യെസ്,
1: നമുക്ക് ഫാദിയ മറിയമിൻ്റെ പാട്ടിലേക്ക് കടക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ശ്രീ ഒളപ്പമ്മൻ എഴുതിയ എൻ്റെ വിദ്യാലയം എന്ന കവിതയാണ് ഞാൻ ഇന്നിവിടെ പാടാൻ പോകുന്നത്.

0: ഫാദർ പരിധിയിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തോ. ശുക്രൻ. അസ്സലാമു അലൈക്കും.
1: മാഷാല്ലാ, വളരെ മനോഹരമായിട്ട് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു പാട്ടാണ് ഫാദിയ മറിയം പാടിയിട്ടുള്ളത്.
2: അതെ, ഈ ഒരു പുസ്തകം മാറി ഇതിൻ്റെ മുൻപുള്ള സിലബസിലൊക്കെ ഈ ഒരു പാട്ട് കുട്ടികൾക്ക് മലയാളത്തിൽ പഠിക്കാനുണ്ടായിരുന്നു. ഈ ഒരു പാട്ട്
1: ഒളപ്പമണ്ണയുടെ
2: ഇപ്പോൾ ഇനി ഏതെങ്കിലും ഇപ്പോൾ മാറി വന്ന പുസ്തകത്തിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഏതായാലും മുൻപ് ഞാനൊക്കെ പഠിച്ച സമയത്ത് ഈ ഒരു പാട്ട് മലയാളം സെക്കൻഡിൽ
1: ഞാനും പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. അതാണ്
2: പഠിക്കാനുണ്ടായിരുന്നു ഈ ഒരു പാട്ട് ഒളപ്പമണ്ണയുടെ. ഏതായിരുന്നാലും വളരെ മനോഹരമായിട്ട് നമ്മളെ
1: ഫാദിയ മറിയം
2: ഈ ഒരു പാട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ ഒളപ്പമണ്ണ സുബ്രഹ്മണ്യം നമ്പൂതിരിപ്പാട്, അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് അങ്ങനെയാണ്, ഒളപ്പമണ്ണ. ശരിക്കും ഈ ഇങ്ങനത്തെ കവികളൊക്കെ അവരുടെ കഴിവ് എന്ന് പറഞ്ഞാൽ ഒരു അപാര കഴിവ് തന്നെയാണ് ഈ കവിത എഴുതുക എന്നുള്ളത്, അല്ലേ? അതായത് ഒരു വൃത്തമൊപ്പിച്ച്, പ്രത്യേകിച്ച് അറബി കവിതകളൊക്കെ വൃത്തമൊപ്പിച്ച് എഴുതിയുണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ, പിന്നെ എന്താ പറയുക, ഈ സ്വതന്ത്ര കവികളുണ്ട്, അവർക്ക് പിന്നെ അങ്ങനെ യുക്തിവാദികളെ പോലെയാണ്, അവർക്ക് തോന്നിയ മാതിരി കവിത എഴുതാണ്. പക്ഷേ ഈ വൃത്തവും പ്രാസവും ഒപ്പിച്ച് കവിത എഴുതുക, ഈ അവസാന വാക്കുകൾ ഒരേപോലെ വരിക, അല്ലെങ്കിൽ ഒരേ അക്ഷരം കൊണ്ട് തുടങ്ങുക, അതൊക്കെ കുറച്ചൊരു പ്രയാസമുള്ള കാര്യമാണ്. അതിന് കുറച്ച് നമ്മൾ പച്ചമരത്ത് പറഞ്ഞ അന്തം വേണം, സ്കില്ല് വേണം.
1: ഷാഫിയൊക്കെ ഇമാം ഷാഫി പോലുള്ള ഒരുപാട് നല്ല നല്ല
2: കവികളുണ്ട്.
1: സാനുബിന് സാബിത്ത്,
2: അറബി സാഹിത്യത്തിൽ നോക്കുകയാണെങ്കിൽ അതൊരു ലോകമാണ് കവിതൻ്റെ, അല്ലേ? അത് ശരിക്കും ഇസ്ലാമിൻ്റെ മുന്നേ തന്നെ ഒരു ഉംറുൽ ഖൈസൊക്കെ അറിയപ്പെട്ടിരുന്ന രൂപത്തിലുള്ള അങ്ങനത്തെ കവികളുണ്ട് ഇഷ്ടംപോലെ.
1: ജാഹിലി അറബ് തന്നെ,
2: ജാഹിലിയ ഇസ്ലാമിയ, അങ്ങനെയൊക്കെ അറബി സാഹിത്യത്തിൽ തരംതിരിക്കാറുണ്ട്. അബ്ബാസിയ, ഉസ്മാനിയ, അങ്ങനെ തിരിച്ചിക്കാറുണ്ട്. ഇപ്പോൾ ആധുനിക സമൂഹം അങ്ങനെയൊക്കെ തരംതിരിക്കാറുണ്ട്. അപ്പോൾ അതിലൊക്കെ ഇഷ്ടംപോലെ കവിതകളുണ്ട്, മലയാളത്തിലും ഇഷ്ടംപോലെ കവിതകളുണ്ട്. അതിൽ ഏറ്റവും മനോഹരമായിട്ട് ഉള്ള ഒരു കവിതയാണ് ഒളപ്പമണ്ണയുടെ ഈ കവിത. വളരെ രസമാണ് ഇതിങ്ങനെ കേൾക്കാൻ. ഇതിങ്ങനെ കേൾക്കുമ്പോൾ എന്താ വെച്ചാൽ, അന്നൊക്കെ ടീച്ചർ ഇങ്ങനെ നമ്മൾക്കിങ്ങനെ നമ്മോട് പല ടോണിൽ പാടാൻ പറയും. ഓരോ ബെഞ്ചിങ്ങനെ എണീപ്പിച്ച് നിർത്തിയിട്ട് പല രൂപത്തിൽ പാടാൻ വേണ്ടി പറയുക, അങ്ങനെയൊക്കെയാണ്
1: ഒരു ആക്ടിവിറ്റി രൂപത്തിൽ.
2: അപ്പോൾ ഒരു പത്ത് ബെഞ്ച് ഉണ്ടാവും ഒരു ക്ലാസ്സിൽ, അല്ലെങ്കിൽ എട്ട് ബെഞ്ച് ഉണ്ടാവും. ആ എട്ട് ബെഞ്ചുകൾ പാടുമ്പോഴേക്ക് നമ്മൾ ഈ കവിത എന്തിരിക്കും
1: കാണാതെ
2: പഠിച്ചിട്ടുണ്ടാവും. അന്നൊക്കെ പെട്ടെന്ന് പഠിച്ച് കയറിപ്പോവല്ലോ. അപ്പോൾ അതിനും കൂടെ ഉള്ള ട്രിക്ക് ആയിരിക്കും ചിലപ്പോൾ അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നത്.
1: ഏതായാലും നമ്മളെ സ്റ്റാർ കോസ്റ്റിലെ ഒരുപാട് കൂട്ടുകാർ എൻ്റെ വിദ്യാലയം എന്നുള്ള വിഷയത്തിൽ ഒരുപാട് പ്രോഗ്രാമുകൾ അയച്ചിട്ടുണ്ട് അല്ലേ. മാഷാല്ലാ, എല്ലാവരും നല്ല കഴിവുള്ളവരാണ്. അപ്പോൾ ആരും എന്താ പറയുക, എനിക്കൊരു കഴിവില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾ വരെ അവരുടെ പ്രോഗ്രാമുകൾ കേൾക്കുമ്പോൾ വളരെ ഉഷാറായിട്ട് വരുന്നുണ്ട്.
2: പക്ഷേ ഈ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾക്കുള്ള പ്രത്യേകത എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു സ്കൂളിലൊരു കലാമേള വരികയാണെങ്കിൽ അവിടെ ഇങ്ങനെ തിളങ്ങി നിൽക്കുക, നന്നായിട്ട് അല്ലേ, പഠിച്ചോന് ഓൾറെഡി ഗിഫ്റ്റായിട്ട് കൊടുത്ത് നല്ല സൗണ്ടുള്ള കുറച്ച് കുട്ടികളുണ്ടാവും. കലാമേളൊക്കെ വരുമ്പോൾ അവരൊരു സ്റ്റാറായിട്ട് ഇങ്ങനെ വരുന്ന സംഗതി
1: സാധാരണ കുട്ടികൾ മാത്രം,
2: അത് അവരുടേതായിട്ട് മാറാറുണ്ട് ചിലപ്പോൾ കലാമേളകൾ. അതുപോലെ തന്നെ വേറെ നമുക്ക് അനുവദനീയമല്ലെങ്കിലും ഈ ഡാൻസ് പോലെയുള്ള അങ്ങനെ ഈ ശാസ്ത്രീയ എന്താ ക്ലാസിക്കൽ ഡാൻസൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ കുട്ടികളൊക്കെ ഇങ്ങനെ സ്റ്റാറായി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും താഴെ പോകുന്ന കുറച്ച് ടീമുണ്ട് ഈ സ്പീച്ച് പറയുന്ന കുട്ടികൾ. ശരിക്കും അവരെക്കാളൊക്കെ വായനയും അതുപോലെ തന്നെ അറിവും, ഒരു ആനുകാലിക വിഷയത്തെക്കുറിച്ചൊക്കെയുള്ള അറിവും ഇങ്ങനെയുള്ള കുട്ടികൾക്കായിരിക്കും ഉണ്ടാവും, പ്രസംഗിക്കുന്ന കുട്ടികൾക്കായിരിക്കും ഉണ്ടാവുക. പക്ഷേ സ്കൂളുകളിൽ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, അങ്ങനത്തെ കുട്ടികളുടെ പ്രോഗ്രാമൊക്കെ എന്താണെന്ന് വെച്ചാൽ ഒരു രണ്ടാം സ്റ്റേജ് ഉണ്ടാവും ഏതെങ്കിലും ഒരു മൂലയിൽ, ഒരു ക്ലാസ് റൂമിൽ
1: ഓഡിയൻസ് ഒന്നുമില്ലാതെ
2: സ്റ്റേജ്
1: മൈക്കിൽ വിളിച്ചറിയുന്ന ആളും മൂന്ന് ജഡ്ജ്
2: ഉണ്ടാവും, പിന്നെ ബാക്കി പങ്കെടുക്കാനുള്ള കുട്ടികളും ഉണ്ടാവും. അവരാണ് സാധാരണ അത് ഉണ്ടാകുക. ശരിക്കും ഇങ്ങനെയുള്ള കുട്ടികൾ എന്ത് ചെയ്യണം, മെയിൻ സ്റ്റേജിൽ കൊടുന്ന് അങ്ങനെ മുന്നോട്ട് കൊണ്ടുവരണം. ഒരു കാണാതെ പഠിച്ചൊരു പാട്ട് പാടാൻ ചിലപ്പോൾ എല്ലാവർക്കും പറ്റിക്കോളും, പക്ഷേ ഒരു വിഷയം കൊടുത്തിട്ട് അതിൽ പ്രസംഗിക്കുക എന്നുള്ളത് വേറെ തന്നെ ഒരു സ്കില്ലാണ്.
1: അതായത് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ അറബി പദ്യം ചൊല്ലലിൽ അറബി ഗാനമൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു. ഞാൻ എല്ലാ സമയത്തും സെക്കൻഡ് സ്റ്റേജിലാണ് പാടിയിട്ടുള്ളത് ഈ പറഞ്ഞ അധികമൊന്നും. അപ്പോൾ ഏതായാലും നമ്മുടെ കൂട്ടുകാരെല്ലാവരും മാഷാല്ലാ നല്ല കഴിവുള്ള കൂട്ടുകാരാണ്. എല്ലാവരും ഇനിയും പ്രോഗ്രാമുകൾ അയക്കണം. ഇപ്പോൾ നമ്മൾ സ്കൂളുകളൊക്കെ തുറന്ന് എൻ്റെ വിദ്യാലയം എന്നുള്ളൊരു വിഷയമാണ് നമ്മൾ സ്റ്റാർ കോസ്റ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. എല്ലാവരും വളരെ മനോഹരമായിട്ട് തന്നെ അതിൽ പ്രോഗ്രാമുകൾ അയച്ചിട്ടുണ്ട്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാൻ തോന്നുന്നുണ്ട് അല്ലേ.
2: ഇൻഷാ അല്ലാ.
1: അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: ദൈവിക ദർശനത്തിൻ്റെ മാനവിക നിലപാടുകൾ, ഇന്നിൻ്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
4: أعوذ بالله من الشيطان الرجيم.

0: നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ഈ വീഡിയോ മുഴുവനായി കാണും. കുട്ടികൾ ഭക്ഷണം കഴിക്കാനോ വാശി പിടിക്കുമ്പോഴോ സ്വസ്ഥമായി ജോലികൾ ചെയ്യാനോ കുട്ടികളെ നമ്മൾ ഒരു ടിവിയുടെയോ മൊബൈലിന്റെ മുൻപിൽ ഇരുത്തും. അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് നിർദ്ദേശിക്കുന്നത് പ്രകാരം അമിതമായ സ്ക്രീൻ ടൈം കുട്ടികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് കുറയുന്നു, ഏകാഗ്രത നഷ്ടപ്പെടുന്നു, ഓർമ്മക്കുറവുണ്ടാക്കുന്നു. 2, ഏറെ നേരം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കാതെ വരുന്നു, അത് അവരുടെ പഠനത്തെ ബാധിക്കുന്നു. 3, ചുറ്റുമുള്ള വ്യക്തികളായിട്ടുള്ള സംസാരം കുറയുന്നു, മുഖത്തോട് മുഖമുള്ള ഇന്ററാക്ഷൻസ് കുറയുന്നു, സോഷ്യലൈസ് ചെയ്യാൻ സാധിക്കാതെ വരുന്നു. 4, ഇപ്പോഴത്തെ കാർട്ടൂൺസിലുള്ള ഫ്ലാഷ് ലൈറ്റ്, കളർ എലമെന്റ്സ്, പെട്ടെന്നുള്ള ക്യാമറ ആംഗിൾ ചേഞ്ചസ്, കാഠിന്യമേറിയ ഒച്ചകൾ, ഇതെല്ലാം കുട്ടികളെ ഹൈപ്പർ ആക്റ്റീവ് ബിഹേവിയറിന് വഴിയൊരുക്കുന്നു എന്ന് പഠനങ്ങൾ പറയുന്നു. ഇത് തലച്ചോറിനെ സ്വാധീനിച്ച് ഡോപ്പമിൻ റിലീസ് ചെയ്ത് കുട്ടികളിൽ ഒരു അഡിക്ഷൻ ഉണ്ടാക്കുന്നു. 5, ചെറിയ കാര്യങ്ങളിൽ ഉത്കണ്ഠാകുലരാകുന്നു, ജീവിതത്തിൽ പരാജയങ്ങളെ അഭിമുഖീകരിക്കാൻ പറ്റാതെയാകുന്നു. 6, ഇതിനു പുറമെ അവരുടെ സ്വഭാവത്തെ, ഉറക്കത്തെ, ആരോഗ്യത്തെ എല്ലാം മോശമായി ബാധിക്കുന്നു. അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് നിർദ്ദേശിക്കുന്നത് 18 മാസം വരെയുള്ള കുട്ടികളിൽ 0 ആണ് സ്ക്രീൻ ടൈം. അല്പം സമയം മാത്രം അവരുടെ മാതാപിതാക്കളോ ബന്ധുക്കളോ ആയിട്ട് വീഡിയോ കോൾ ചെയ്യാം. 18 മാസം മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളിൽ ദിവസം 1 മണിക്കൂറാണ് സ്ക്രീൻ ടൈം. ഈ പ്രായത്തിന് അനുയോജ്യമായ പരിപാടികൾ കാണിക്കുക, അത് അവരുടെ കൂടെ ഇരുന്ന് കാണാനും പ്രത്യേകമായി ശ്രദ്ധിക്കണം.
1: വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ് ചിന്തയിൽ ഇന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മളെ ഈ ചെറിയ കുട്ടികളുടെ രക്ഷിതാക്കള്, അതേപോലെ കുടുംബത്തിൽ അങ്ങനെ കുട്ടികളുടെ ആളുകൾ, വീട്ടിലെ കുട്ടികളുടെ ആളുകൾ, പലപ്പോഴും അവർ കാണുന്ന ഒരു സംഗതി, ഇത്തരം ചെറിയ കുട്ടികൾക്ക് നമ്മൾ മൊബൈൽ ഫോണ് അല്ലെങ്കിൽ ടാബ്ലറ്റ്, അവർക്കായിട്ടൊരു ടാബാണ്, ചിലപ്പോൾ പല ആളുകളും അങ്ങനെ തന്നെ കൊടുത്തേക്കണം. അവർക്ക് മൊബൈൽ ഉപയോഗിക്കേണ്ടി വരുന്ന സമയത്ത് എടുങ്ങാറില്ലാതെ കനവുന്ന കുട്ടിക്ക് വേണ്ടി മാത്രമായിട്ട് ടാബ്ലറ്റ് വാങ്ങി കൊടുക്കുക, അവരതിൽ കാർട്ടൂണ് മറ്റു ഗെയിമും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുക. സ്ക്രീൻ ടൈം ശരിക്ക് മുതിർന്നവരും ഭയങ്കര വിഷയമാണ്. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഇപ്പോൾ ഇവിടെ 1-2 വിഷയങ്ങൾ എണ്ണി പറഞ്ഞു. അവർക്ക് പ്രത്യേകമായ കാര്യങ്ങൾ ശ്രദ്ധ കൊടുക്കാൻ കഴിയുന്നില്ല, പഠനത്തിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല, സോഷ്യലി ആളുകളുമായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റിൽ പ്രയാസമുണ്ട്. ശരിക്കും ഇതൊക്കെ അപകടം എന്നറിഞ്ഞിട്ടും നമ്മളൊക്കെ എത്ര ആൾക്കാരത് ശരിക്കും മാറ്റി ബോധപൂർവം മാറ്റി വെക്കലെന്നുള്ളൊരു കൃത്യമായിട്ടൊരു ചോദ്യമാണ് ശരിക്ക്.
2: ഇപ്പോൾ ഈ പിന്നെ കണ്ണട വെക്കുന്ന, ഗ്ലാസ് വെക്കുന്നതിൽ ഒരു 90% ചെറിയ കുട്ടികളാണ്. ആ ചെറിയ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോഴേക്കിനെ അവർ ഗ്ലാസ് വെക്കാൻ തുടങ്ങി. അപ്പം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ അഡിക്ഷനാണത്.
1: അതെ,
2: ചെറിയ പ്രശ്നങ്ങൾ നേരത്തെ ഉള്ള ആളുകളുണ്ടാവും, പക്ഷെ അതൊന്നും കൂടി കൂടാൻ കാരണം നിരന്തരമായി സ്ക്രീനിലേക്ക് ആ സ്ക്രീൻ ലൈറ്റ്, അതോ കുട്ടികൾ ഒന്നും കൂടി ചേർത്ത് പിടിച്ചിട്ട്
1: നിൽക്കും. എത്ര ആൾക്കാർ വളരെ തൊട്ടടുത്ത് വെച്ചിട്ടാണ് ചിലപ്പോൾ കാണാൻ,
2: അങ്ങനെ അവർക്ക് കഴിയുള്ളൂ.
1: ശരിക്കും രക്ഷിതാക്കൾ തന്നെ നല്ലോണം ശ്രദ്ധിച്ചാൽ തന്നെ ശരിക്കും അല്ലാത്ത വിഷയങ്ങളിൽ അവരെ എൻഗേജ് ചെയ്ത് അങ്ങനെ
2: തന്ത്രപരമായിട്ട് അത് കൊണ്ടുവരാതെ രക്ഷയില്ല. അവിടെ ഇടയ്ക്ക് കുട്ടികളൊക്കെ ഒന്ന് പിടിച്ചു മേടിച്ചു കഴിഞ്ഞാലുണ്ടാകുന്ന ഒരു പ്രശ്നം, അതുപോലെ അവർക്ക് അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ പ്രശ്നം, അവർക്ക് സ്ക്രീൻ ടൈം കുറച്ച് അവരതിന്റെ കൂടെ നമ്മൾ കൊണ്ടുവരത്താൻ രക്ഷിതാക്കള് കിണഞ്ഞു പരിശ്രമിക്കണം. ഇപ്പോ വലിയൊരു പ്രശ്നം എന്താ വെച്ചാല് ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ ആ സാധനം വേണം. ഞാൻ അങ്ങനെ പലപ്പോഴും ആലോചിക്കും എങ്ങനെയാണ് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പോവുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഭക്ഷണം ആസ്വദിക്കാൻ എന്ത് ചെയ്യൂല, കഴിയൂല എന്നുള്ളതാണ്. അപ്പൊ കുട്ടികളെ മാത്രമല്ല വലിയവർക്കും ഇതേ ഒരു അസുഖം ഉണ്ട്.
1: അത് മാറ്റി വെച്ചിട്ട് ഭക്ഷണം കഴിച്ചും അത് മുമ്പിൽ വെച്ചിട്ട് കഴിക്കുന്ന നല്ല വ്യത്യാസമുണ്ട്.
2: തീർച്ചയായിട്ടും
1: നമ്മൾക്കെന്നെ അത് ബോധ്യപ്പെടും. നമ്മളങ്ങനെ അത് അറിയാൻ വേണ്ടിട്ട് ഒന്ന് നിന്നാൽ തന്നെ അത് മാറ്റി വെച്ചിട്ട് ഭക്ഷണം കഴിക്കുമ്പോഴും വേറെ തന്നെ ഒരു
2: ചിന്തകൾ അതിലായിരിക്കും. വെറുതെ ഒരു വ്യായാമം പോലെയാണ് ഈ ഭക്ഷണം കഴിക്കുന്നത്. ഈ ഭക്ഷണം പൊതുവെ എന്താ വെച്ചാല് അറിഞ്ഞുകൊണ്ട് ആസ്വദിച്ച് കഴിക്കുമ്പോഴാണ് അതിന്റെ ടേസ്റ്റും അത് എഫക്ട് ചെയ്യണത്. അപ്പൊ അത് മുഴുവനും എന്ത് ചെയ്യാണ്,
1: മുതിർന്നവരും ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ്. കുട്ടികളെ ഇത് ശരിക്കും ഒരു അവയവം പോലെ ആളുകൾ കൊണ്ടുനടക്കുന്ന ഒരു സംഗതിയായി എന്നോ മാറിയിട്ടുണ്ട്.
2: തീർച്ചയായിട്ടും.
1: അപ്പൊ അതിൽ നിന്ന് നമ്മൾ തന്നെ ബോധപൂർവം ഇപ്പൊ പലപ്പോഴും ഡിജിറ്റൽ ഡിറ്റോക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ തന്നെ ഈ സ്ക്രീൻ ടൈമിംഗിൽ നിന്ന് മാറിയിട്ടുള്ള മറ്റു പല പദ്ധതികളും കാണലും.
2: ഇനി പുതിയ പുതിയ അപ്ഡേഷനുകൾ വന്നുകൊണ്ടിരിക്കേ കാരണം എത്ര കണ്ട് അതിന്റെ മുമ്പിൽ ഇനി ആളുകൾ ഒഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അവിടെ തന്നെ പിടിച്ചു നിർത്താനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ക്രിയാത്മകമായ നിലപാട് സ്വീകരിക്കണം.
1: ടെക് ഭീമന്മാരായിട്ടുള്ള കുറെ ആളുകളെ പിന്നെ അവരുടെ മക്കൾക്ക് ഒരു 13-14 വയസ്സ് വരെ ഇത് കൊടുക്കലില്ല, ഫോൺ കൊടുക്കൂല, അവർക്ക് അതിന്റെ അപകടം അവർക്ക് അത്ര സംഗതികളൊന്നും ഇല്ല. അവര് പഠിക്കുക, അവരുടെ ലൈഫുമായിട്ട് കൃത്യമായിട്ട് മുന്നോട്ട് പോവാന്നുള്ള
2: ജോബ് നിലക്ക് അവരത് പഠിക്കുന്നു, പക്ഷേ ജീവിതത്തിൽ അത് വല്ലാതെ കൊണ്ടുവരുന്നില്ല. അതായത് നല്ലൊരു മെസ്സേജാണ്, അതായത് കുട്ടികളെ പിന്നെ മൊബൈലിൽ നൽകുന്ന സമയത്ത് രക്ഷിതാക്കളൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ ഗൗരവപ്പെട്ട ഒരു നിർദ്ദേശമാണ് അതിൽ നൽകിയിട്ടുള്ളത്.
3: മകൻ മാതാവിന് വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ അൽ മിമ്പർ, ഈമാൻ പുതുക്കുക. ഈ വിഷയത്തിൽ അബൂബക്കർ സലഫി ക്ലാസ് എടുക്കുന്നു.
6: ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا آمنوا بالله ورسوله والكتاب الذي أنزل من قبل ومن يكفر بالله وملائكته وكتبه ورسله واليوم الآخر فقد ضل ضلالا بعيدا سنين رنع ستة إشياسنين الله عند ودهو لك الجيوة تلوڑن يلن باركنا من الله ورهيم وصيحة جيوة رشد قرآن سورة النساء 136-ാമത്തെ വചനമായി പറഞ്ഞ ഒരു കാര്യമാണ് ഇവിടെ കേൾപ്പിച്ചത്. സത്യവിശ്വാസികളെ വിളിച്ചിട്ട് പറയുന്ന കാര്യമാണ്. യാ അയ്യുഹല്ലദീൻ ആമനു, സത്യവിശ്വാസികളെ, ആമിനു, നിങ്ങൾ വിശ്വസിക്കുക, ബില്ലാഹുലും അവൻ്റെ ദൂതനിലും, വൽ കിതാബ് അല്ലദി അൻസല, അല്ലാഹ് ഇറക്കിയ ഗ്രന്ഥം, കബിൽ മുമ്പിറക്കിയ ഗ്രന്ഥങ്ങളിലും, വമൈ യക്ഫുർ ബില്ല, ആരെങ്കിലും അള്ളാഹുവിൽ അവിശ്വസിച്ചാൽ, വമലായിക്കത്തി അവൻ്റെ മലക്കുകളിൽ, വകുത്തുബിഹി അവൻ്റെ വേദഗ്രന്ഥങ്ങളിൽ, വറുസുലിഹി അവൻ്റെ ദൂതന്മാരിൽ, വല്യോമില്ലാഹുർ പരലോകത്തിൽ അവിശ്വസിച്ചാൽ, ഫക്കത് വല്ല വലാലൻ വഴിത, അതിവിദൂരമായ വഴികളിൽ അകപ്പെട്ടിരിക്കുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇവിടെ സത്യവിശ്വാസികളെ വിളിച്ചിട്ടാണ് നിങ്ങൾ വിശ്വസിക്കുക എന്ന് പറയുന്നത്. യായുല്ലദീൻ ആമനു എന്നിട്ട് ആമീനു, സത്യവിശ്വാസികളെ നിങ്ങൾ വിശ്വസിക്കുക. അപ്പൊ അതില് കുറെ കാര്യങ്ങളുണ്ട്, ഒന്ന് രണ്ട് പാഠങ്ങൾ ഞാൻ പറയാം. ഒന്ന്, വുജൂബ് സബാത് അലൽ ഈമാൻ, ഈമാനിൽ ഉറച്ചു നിൽക്കണം. വിശ്വാസികളാണെങ്കിലും അങ്ങോട്ടൊക്കെ തെറ്റും, അപ്പോൾ ഉറച്ചു നിൽക്കണം, അത് ശ്രദ്ധിക്കണം. സത്യവിശ്വാസികളാണെങ്കിൽ അവർ കിട്ടിയത് ഒരു മഹാഭാഗ്യമാണ്, കാരണം അവരിപ്പോൾ സത്യവിശ്വാസികളാണ്. പക്ഷെ അതൊക്കെ നഷ്ടപ്പെടും, അത് നന്നായി ശ്രദ്ധിക്കണം. അതാണ് ഇവിടെ വുജൂബ് സബാത് അലൽ ഈമാൻ. പിന്നെ തക്മീലുൽ ഈമാൻ, ഈമാൻ ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണം, പുതുക്കിക്കൊണ്ടിരിക്കണം എന്നാ പറയാം. സഹാബികളൊക്കെ തന്നെ വസീത് ചെയ്യലുണ്ട്, ഒരു സത്യവിശ്വാസി എപ്പോഴും ഇങ്ങനെ ചെക്ക് ചെയ്യണം അവൻ്റെ ഈമാൻ എവിടെയാ കുറഞ്ഞു പോകണം. എങ്ങനെയാ കുറയുന്നറിയോ? അത് ചില സന്ദർഭങ്ങളിൽ നമുക്ക് തന്നെ അറിയും. ചിലപ്പോൾ നമുക്ക് നല്ലൊരു ആവേശവും കാര്യമൊക്കെ ഉണ്ടാവും ദീനീ കാര്യത്തിന്, ചിലപ്പോൾ എന്ത് ചെയ്യും, ചില സാഹചര്യങ്ങൾ കൊണ്ട് എന്തൊക്കെ സംഭവിക്കലുണ്ടല്ലോ. അപ്പൊ ഈമാൻ കൂടണ പണിയെടുക്കണം. സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഈമാൻ വർദ്ധിക്കുന്നതാണ്, തിന്മകൾ ചെയ്യുമ്പോഴോ ഈമാൻ കുറയും. തിന്മകൾ പിന്നെ അങ്ങനെ വർദ്ധിച്ച് ചെയ്താൽ ഈമാൻ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ നല്ല ശ്രദ്ധ ഈ വിഷയത്തിൽ വേണം. ഇല്ലെങ്കിൽ ഈമാൻ കുറഞ്ഞു കുറഞ്ഞു പോയിട്ട് പിന്നെ അവൻ്റെ അവസ്ഥ പിടിച്ചാൽ കിട്ടാത്ത മാതിരി ഉണ്ടാവും. പണ്ടൊക്കെ മുസ്ലിം ആയിരുന്നു എന്ന് പറയുന്ന മാതിരിയാവും, ഇപ്പൊക്കെ പറ്റ പോയി. അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെയാണ് അടുത്ത പാഠം. കുറെ പാഠങ്ങളിൽ ഒന്നുകൂടി പറയാം. അത്തഹദീർ മിനൽ കുഫുർ, കുഫറിനെ പറ്റി ഇവിടെ താക്കീതുണ്ട്. അതാണ് പിന്നെ പരിശുദ്ധ ഖുർആൻ അതേ ആയത്തിൽ തന്നെ പറയുന്നത്, വമൻ യക്ഫുർ ബില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിൽ അവിശ്വസിച്ചാൽ, വമലായിക്കത്തി അവന്റെ മലക്കുകളിൽ അവിശ്വസിച്ചാൽ, വകുതുബിഹി വറുസുലി അവന്റെ വേദഗ്രന്ഥങ്ങളിൽ, അവന്റെ പ്രവാചകന്മാരിൽ ദൂതന്മാരിൽ അവിശ്വസിച്ചാൽ, വല്യോമിൽ ആഹുർ പരലോകത്തിൽ അവിശ്വസിച്ചാൽ, ഫഖദ് വല്ല വലാലം ബൈദ, അവൻ വിദൂരമായ വഴികളിൽ അകപ്പെട്ടിരിക്കുന്നു. അപ്പൊ കിട്ടിയ മഹാഭാഗ്യം സൂക്ഷിക്കണം. ഇത് നഷ്ടപ്പെടാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാവും നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്ക് ഉണ്ട്, അവിടെ നടക്കുന്ന ചർച്ചകൾ കേട്ടാൽ മതിയാവും. എന്തെങ്കിലും ഒന്ന് കിട്ടിയ ആൾക്കാർ ഒന്നടങ്കം സമ്മേളിച്ചിട്ട് ഇസ്ലാമിനെതിരെ ഇങ്ങോട്ട് ഉറഞ്ഞു തുള്ളുന്നത് കാണും. അപ്പൊ ചില ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഈമാനെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോ ഒക്കെ പെട്ടുപോകും. ഉദാഹരണം, ഒരു സംഘടനന്റെ ഒരു നേതാവ് പറഞ്ഞു, സ്ത്രീകളൊക്കെ എന്ത് ചെയ്യണം, വീട്ടിലൊതുങ്ങിക്കൂടണം, പുറത്തേക്ക് ഇറങ്ങരുത്, അതാണ് ഖുർആൻ പറയുന്നത് എന്ന് പറഞ്ഞു. ഇപ്പൊ ആൾക്കാർക്കൊക്കെ പതാ ചർച്ചയാണ്, ലോകത്ത് പതാ ചർച്ച തന്നെയാണ്. അപ്പൊ ഒരു കാര്യം കിട്ടുമ്പോ പിന്നെ അത് മാത്രമല്ല ചർച്ച, പിന്നെ അവരുടെ ഉള്ളിലെ വിഷമങ്ങളൊക്കെ പുറത്തേക്ക് എടുത്തിട്ട് പിന്നെ നബീനെ ചീത്ത പറയും, പരിശുദ്ധ ഖുർആനെ ചീത്ത പറയും, പിന്നെ അതിലങ്ങനെയുണ്ട്, ഇതിലിങ്ങനെയുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഈ വിഷയങ്ങളൊന്നും പഠിക്കാത്ത ആൾക്കാർ എന്ത് ചെയ്യുന്നറിയോ, ചിലപ്പോ തെറ്റിദ്ധാരണയിൽ പെട്ടുപോകും. അപ്പൊ ഓരോ കാലത്തും ഇങ്ങനെ പരീക്ഷണങ്ങൾ ഓരോ രൂപത്തിലുണ്ടാകും. ഇതൊക്കെ വരുമ്പോ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാല്, നമ്മൾ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുകയാണ് വേണ്ടത്, അല്ലെങ്കിൽ നമ്മളൊക്കെ പെട്ടുപോകും, വേണ്ടാതിലൊക്കെ പെട്ടുപോകും. നമ്മൾ എന്താ ഇത്തരം വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ചിലരൊന്നും അത്ര ശ്രദ്ധിക്കലുണ്ടാവില്ല സോഷ്യൽ മീഡിയ, പക്ഷെ ശ്രദ്ധിക്കുന്ന ആൾക്കാര് കണ്ടമാനുണ്ടല്ലോ. അത്തരം ആൾക്കാരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒന്ന്, റുജുവിലുള്ള അള്ളാഹുവിലേക്ക് കൂടുതൽ മടങ്ങുക വേണ്ടേ. മറ്റൊന്ന്, കിട്ടിയ ദൈവത്ത് പോകാതിരിക്കാനുള്ള ദുആ, പ്രാർത്ഥന. അതങ്ങ് പോയാലേ വിദൂരമായ വഴികേടുന്ന പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. അപ്പൊ റസൂൽ തിരുമേനി തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലാഹുമ്മ മുഖല്ലിബൽ ഖുലൂബ് എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ. ഹൃദയങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിക്കുന്ന അല്ലാഹുവേ, സബ്ബിത് ഖൽബി അലാ ദീനിക്, എന്റെ ഹൃദയത്തെ നീ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ. സത്യവിശ്വാസികളുടെ പ്രാർത്ഥനയ്ക്ക് സൂറത്ത് ആലി ഇംറാന്റെ ഏകദേശം തുടക്കത്തിലുണ്ടല്ലോ, നല്ലവര് പ്രാർത്ഥിക്കുന്ന ദുആ, റബ്ബന ലാ തുസീഗ് ഖുലൂബന, ഞങ്ങളുടെ രക്ഷിതാവ് ഞങ്ങളുടെ ഹൃദയത്തെ നീ തെറ്റിക്കരുത്. ബാദ ഇദ് ഹദൈതന, ഞങ്ങൾക്ക് ഹിദായത്ത് നൽകിയ ശേഷം. അതാണ് വലിയ വലിയൊരു നിയമത്തെ കിട്ടിയിട്ട് അത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ, അപ്പൊ അത് നഷ്ടപ്പെടാതിരിക്കാനുള്ള പ്രാർത്ഥന. അപ്പൊ ഈ ദീനിൽ നമുക്ക് ഉറച്ചു നിൽക്കണം. അതിന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ പറയാം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഉത്തുലു മാ ഊഹിയ ഇലൈക, സൂറത്ത് അൽ അങ്കബൂത്തിലുള്ള വചനമാണ്, താങ്കൾ പാരായണം ചെയ്യുക. താങ്കൾക്ക് എന്താണോ വഹിയായി നൽകപ്പെട്ടത് അത് നാം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. നമ്മളോടൊക്കെയുള്ള കൽപ്പനയാണ്. പിന്നെന്ത് ചെയ്യണം? നമസ്കാരം ഉറപ്രകാരം നിർവഹിക്കുക. എന്നിട്ട് നമസ്കാരത്തിന്റെ ഒരു പ്രത്യേകതയും പറഞ്ഞു. മൂന്ന് കാര്യം പറഞ്ഞു. ഒന്ന് ഖുർആൻ ഓതണം പറഞ്ഞു. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ നമസ്കാരം നിലനിർത്തണം എന്ന് പറഞ്ഞു. മൂന്നാമത് വേറെ കാര്യം പറഞ്ഞു. ആ മൂന്നാമത്തെ പറയുന്നതിന് മുമ്പ് നിസ്കാരത്തെ പറ്റി പറയാം. ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ഷാ വൽ മുൻകറും. തീർച്ചയായും നമസ്കാരം വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നും മ്ലേച്ഛമായ കാര്യങ്ങളിൽ നിന്നൊക്കെ തടുത്തു നിർത്തുന്ന, കൃത്യമായ നമസ്കാരം നിർവഹിക്കുമ്പോൾ തന്നെ തിന്മകൾക്കുള്ളൊരു പ്രതിരോധമാകും അത് എന്നാ പറഞ്ഞു. അത്തരം ആൾക്കാരെ അവർ സംരക്ഷിക്കുകയും ചെയ്യും. ഏതെല്ലാം പ്രശ്നങ്ങൾ ആൾക്കാർ കൊണ്ടുവന്നാലും അതിലൊന്നും അകപ്പെടാതെ ഒരു സംരക്ഷണം കിട്ടണം. പിന്നെ പറഞ്ഞെന്താ പോലെ ദിക്റുല്ലാം, ദിക്റുല്ലാം അള്ളാഹുവിനെ ഓർക്കുക, അത് അക്ബർ, ഏറ്റവും വലിയ കാര്യമാണ്. വല്ലാഹു യഅലമു മാ തസ്നൌ, നിങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ അള്ളാഹ് അറിയുന്നു. അപ്പൊ അവിടെ മൂന്ന് കാര്യം പറഞ്ഞല്ലോ. എത്ര പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത്. അപ്പൊ സത്യവിശ്വാസികൾ ചെയ്യേണ്ട കാര്യമാണ് ഈ പറയണത്. ഖുർആൻ ഓതുക, പരിശുദ്ധ ഖുർആൻ നിത്യവും കുറച്ച് ഓതുക. നമുക്ക് ഈ ദീനിൽ ഉറച്ചിക്കണ്ടേ? എന്നും ഖുർആനായിട്ടുള്ള ബന്ധം. അതല്ലാതെ ഒരു വിശ്വാസം ഖുർആനവിടെ കൊണ്ട് വീട്ടിലുണ്ട് എന്ന് പറഞ്ഞൊരു കാര്യമല്ല. നമ്മളത് എടുത്ത് ഓതണം. നിത്യവും കുറച്ച് ഓതണം. എത്രയാന്ന് ഓരോരുത്തർ തീരുമാനിക്കുക. ഖുർആനുമായുള്ള ബന്ധം എന്നും ഉണ്ടാവണം നമുക്ക്. മറ്റൊന്ന് പറഞ്ഞെന്താ? കൃത്യമായി അഞ്ചു നേരത്തെ നമസ്കാരം നിലനിർത്തണം എന്നാ പറഞ്ഞു. എങ്കിലാ നമസ്കാരം തിന്മകളിൽ നിന്ന് തടുത്തു വെക്കുന്ന, വേണ്ടാത്തതിലൊക്കെ നമ്മൾ അകപ്പെടാതെ നമ്മളെ സംരക്ഷിക്കുന്ന. പിന്നെ ദിക്റുകൾ പതിവാക്കുക എന്നാ പറഞ്ഞത്. ഏറ്റവും വലിയ കാര്യമാണ് ദിക്റുകൾ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അല്ലദീനാമനു ഖുത്തുമഇന്നു ഖുലൂബുഹും ബിദിക്രില്ല. വിശ്വസിച്ചവർ അവരുടെ മനസ്സിന് സമാധാനം കിട്ടുന്ന കാര്യം പറഞ്ഞേ. ഈ ദിക്റ് കൊണ്ട് അവരുടെ ഹൃദയങ്ങൾക്ക് സമാധാനമുണ്ടാകും. അലാറിയുക ബിദിക്രില്ല ഇത്തത്തുമ ഇന്നുൽ ഖുലു, ദിക്റുള്ള കൊണ്ടാണ് മനുഷ്യന്റെ മനസ്സുകൾക്ക് സമാധാനമുണ്ടാവുക. സമാധാനം എല്ലാവർക്കും വേണമല്ലോ. സമാധാനമില്ല ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാവില്ല. ഇവിടെ പരിശുദ്ധ ഖുർആൻ നിങ്ങൾ അറിയുക സമാധാനം ധനം കൊണ്ടുണ്ടാവുമെന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ പരിശുദ്ധ ഖുർആൻ പ്രസിദ്ധി കൊണ്ട് മനസ്സമാധാനം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ സ്ഥാനമാനങ്ങൾ കൊണ്ട് അത് വർദ്ധിപ്പിച്ചോളൂ മനസ്സമാധാനം കിട്ടുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. മറിച്ച് ഇവിടെ പറഞ്ഞെന്താ? ബിദിക്കിരില്ല, ദിക്റുള്ള കൊണ്ട് നിങ്ങൾക്ക് സമാധാനം കിട്ടും. ശുദ്ധ ഖുർആൻ ഓതൽ ദിക്റുള്ളയാണ്, നമസ്കാരം നിർവഹിക്കൽ ദിക്റുള്ളയാണ്. അതിനു പുറമെ നമുക്ക് രാവിലെയും വൈകുന്നേരം ഒക്കെ ദിക്റുകളുണ്ട്. അതൊക്കെ നമ്മൾ പതിവാക്കുകയാണ്. അതൊന്നും അധികം സമയമെടുക്കുന്ന വിഷയമൊന്നുമല്ല. രാവിലത്തെ അത് നിർവഹിക്കുക, പിനെ വൈകുന്നേരത്തെ അത് നിർവഹിക്കുക. എപ്പോഴും റബ്ബിനെ പറ്റിയുള്ള ബോധം ഉണ്ടാവുക. വളരെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണല്ലോ ഇവിടെ പരിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യാ? ഇതൊക്കെ പതിവാക്കുക. ഏതൊക്കെ പ്രതിസന്ധികൾ വന്നാലും ഇതൊന്നും പിന്നെ നമുക്ക് വിഷയം ഉണ്ടാവില്ല. കാരണം പ്രതിസന്ധികൾ നല്ലോം വരും. പണ്ട് കാലത്ത് തന്നെ ഉണ്ട് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അതിങ്ങനെ വളരും, പെട്ടെന്ന് വളരും. അതുകൊണ്ട് അതിനോടുള്ള ശത്രുത ഭയങ്കരമാണ്. അതുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നന്നായിട്ട് നടത്തും. സോഷ്യൽ മീഡിയ അതിൻ്റെ ഒരു കേന്ദ്രമാണ്. കേന്ദ്രം അത് ചെറിയൊരു വിഷയം വന്നപ്പോൾ അതോടുകൂടി എല്ലാവരും അവരും കെട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇസ്ലാമിനെതിരെ പല രൂപത്തിൽ പറയാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ പറയുമ്പോൾ വിശുദ്ധമായി പഠിക്കാത്ത നബിനെ പറ്റി എന്തോ പറയുമ്പോൾ അതിലെന്തുണ്ടല്ലോ, ഖുർആനെ പറ്റി പറയുമ്പോൾ അതെന്തുണ്ടല്ലോ, അങ്ങനെ ഈമാൻ ഇങ്ങനെ കുറയുന്ന പറഞ്ഞു. ഈമാൻ കുറയാൻ സമ്മതിക്കരുത്. യാ അയ്യല്ലദീനാമനു, സത്യവിശ്വാസികൾ, ആമീനു, നിങ്ങൾ വിശ്വസിക്കുക. സത്യവിശ്വാസികളെ വിളിച്ചിട്ട് പിന്നെയും വീണ്ടും പറയാം, ഈമാൻ ഇങ്ങനെ ചെക്ക് ചെയ്യണം, കുറഞ്ഞു പോകണമൊക്കെ ശ്രദ്ധിക്കണം. അപ്പൊ എന്താ ഈ ജാതി കാര്യങ്ങൾ പറഞ്ഞ്? ഖുർആനോത്തും നമസ്കാരവും അതുപോലെ നമ്മുടെ ദിക്റുള്ളയും മറ്റുള്ള സൽക്കർമ്മങ്ങളും വിശ്വാസങ്ങളൊക്കെ നോക്കിയിട്ട് അതിങ്ങനെ ഉയർത്താൻ വേണ്ടി പണിയെടുക്കാൻ വേണ്ടി, അതല്ലാതെ കുറഞ്ഞു പോകുന്നു നന്നായി ശ്രദ്ധിക്കണം. അങ്ങനെ നിന്നാലോ പിന്നെ നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല. അത് നമ്മുടെ കാര്യം നോക്കും, പിടിച്ചു നിർത്തും നമ്മളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസിലുണ്ട്, യതിയലന്നാസി സമാൻ, ഒരു കാലം വരും, അസ്വാഭിറഫീം, അതിന് ക്ഷമിച്ചു നിൽക്കുന്നവർ ഒരു കാര്യം, പ്രതിസന്ധി വരും, ഇസ്ലാമിനെതിരെ പലതും വരും, ഒക്കെ വരും. എന്നാൽ ആ നേരം ദീനിൽ ഉറച്ചു നിൽക്കുന്നവർ കൽ ഖാബിൽ അലൽ ജം, തീ കനലിൽ പിടിച്ചു നിൽക്കുന്നത് പോലെ. എന്നാലും ഒരു വിടൂല. അവർക്ക് വലിയ പ്രതിഫലമാണ് വാഗ്ദാനം ചെയ്തത്. ഒരു ഹദീസിൽ എന്താ പറഞ്ഞതെന്നറിയാം, ഫൈനമിമറായിക്കും അയ്യാമ സബറു, നിങ്ങൾക്ക് ഇനി വരാനുണ്ട്, സാബിള കാലത്തൊന്നും ഇല്ലാത്തത്ര വരാനുണ്ടെന്നാ പറയണേ, ക്ഷമയുടെ കാലഘട്ടം വരാനുണ്ട്, അത്രയൊന്നും പ്രതിസന്ധി നമുക്ക് എത്തി എന്നല്ലേ പറയണേ. വലിയത് വലിയത് വരും, അവൻ ചെറുത് വരുമ്പോഴൊന്നും അത്ര പ്രസാക്കാല്ല എന്നായി പറയണ, വലിയ തന്നെ വരും. എന്നിട്ട് എന്താ പറഞ്ഞത്, അസബറു ഫീന്ന മിസ്ലൽ ഖബ്ദി അലൽ ജംബ്, അന്ന് സഹിച്ച് തീയില് നിൽക്കല് ഒരു കനലിൽ പിടിച്ചു നിൽക്കും പോലെ ഉണ്ടാവും, തീ കനലിൽ പിടിച്ചു നിൽക്കും പോലെ ഉണ്ടാവും. അന്നും ദീന് ഉറച്ചു നിൽക്കുന്നവരുണ്ടല്ലോ, ചിലപ്പോ കുറച്ചുണ്ടാവുള്ളൂ, മറ്റവരൊക്കെ ഓരോന്ന് പറഞ്ഞു പോകും, ഓരോരുത്തർ പറഞ്ഞു പറ്റിച്ച് ദീനിൽ ഇങ്ങനെ അകറ്റിയിട്ടുണ്ടാവും. എന്നാൽ ചിലര് ദീനിൽ ഉറച്ചു നിൽക്കും, അങ്ങനെ ദീനിന്റെ അമലുമായി ചെയ്യും, അവർ ഈമാൻ ഒരു തകരാറും പറ്റിയിട്ടുണ്ടാവില്ല. അവർക്ക് അജ്റു ഖംസീന ഷഹീദം മിൻകും, നിങ്ങളുടെ കൂട്ടത്തിലെ 50 രക്തസാക്ഷികളെക്കാൾ കൂലി കിട്ടുന്ന അത് കേട്ടോ. സഹാബി ചോദിച്ചു, അവരെ കൂട്ടത്തിൽ 50 രക്തസാക്ഷികളല്ലേ ഞങ്ങൾ ഉദ്ദേശിച്ചത്, അതല്ല സഹാബികളാ, ഞങ്ങളെ കൂട്ടത്തിലെ 50 രക്തസാക്ഷികളെ കൂലിയാണ് പറഞ്ഞത്. നബി പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിലെ 50 രക്തസാക്ഷികളെ കൂലി കിട്ടും. അപ്പൊ അവസാന കാലത്ത് മഹാപ്രശ്നങ്ങൾ വരും, അതൊന്നും ഇപ്പൊ അങ്ങനെ എത്തി എന്നല്ല പറയാം, ആൾക്കാർ ഇങ്ങനെ ഉരുണ്ടുകൂടി ഇതിനെതിരെങ്ങനെ പലതും ചെയ്യാൻ പറ്റുമോ നോക്കി ഇങ്ങനെ നിൽക്കണം. അപ്പൊ ഞാൻ പറഞ്ഞെന്താ ചോദിച്ചാല്, ഒരു വിഷയം കിട്ടുമ്പോ അതിനെതിരെ ഓരോരുത്തരിങ്ങനെ വന്നിട്ട് ഇസ്ലാമിനെ, അപ്പൊ ആ കൂട്ടത്ത് പറഞ്ഞെന്താ, ഇസ്ലാമിലെ സ്ത്രീകൾക്കൊരു സ്വാതന്ത്ര്യമില്ല, അപ്പൊ അത് അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കണേ. ഇവർ ഏത് കാലത്താണ് ജീവിക്കണേ, ഇസ്ലാമില് സ്ത്രീകൾക്കൊരു സ്വാതന്ത്ര്യമുള്ളൂ, ഇസ്ലാമിലെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, അത്ര സ്വാതന്ത്ര്യമാരും കൊടുത്തില്ല. ഇസ്ലാമിൽ സ്ത്രീകളോട് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്ന് ഇസ്ലാം കാണുന്നുണ്ട്. അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവരുത്, അവർ അപകടത്തിൽ പെടരുത്, അതുകൊണ്ട് അവർക്ക് വലിയ സുരക്ഷയാണ് ഇസ്ലാം കൊടുത്തിട്ടുള്ളത്. ഇസ്ലാം ആ വിഷയത്തിൽ പഠിപ്പിക്കുന്ന ഒരുപാട് അധ്യാപനങ്ങളുണ്ട്, അവർക്ക് പുറത്തിറങ്ങാൻ പറ്റുമോ, പുറത്തിറങ്ങാനൊക്കെ പറ്റും, അത് പറ്റൂല എന്നിട്ട് അങ്ങനെ ഓരോരുത്തർ ചർച്ച നീട്ടിക്കൊണ്ടുകയാണ്. എന്തോ ഒരു വിഷയം കിട്ടി ചർച്ച അതിമേ തന്നെ കൂടുകയാണ്. അവർക്ക് പുറത്തിറങ്ങാൻ പറ്റും, അവർക്ക് ദീന് പഠിക്കണം, നമുക്ക് ഈ വിഷയത്തിൽ എന്തൊക്കെ സമൂഹത്തിന് വേണം, ചിലപ്പോൾ എഞ്ചിനീയർമാർ വേണം വനിത കൂട്ടത്തിൽ വേണ്ടിയിരും, അതിനവർ പഠിക്കണം, അതുപോലെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ അവർ എഞ്ചിനീയർ വേണം, പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ അത് വേണം നമുക്കറിയാം, അതുപോലെ ജീവിതസന്ധാനത്തിന് വഴിയില്ലേ, അവർ ചിലപ്പോൾ അതുണ്ടാക്കാൻ പുറത്തിറങ്ങേണ്ടി വരും. നമുക്കറിയാം അബൂബക്കർ സിദ്ദീഖിന്റെ മകൾ സഫിയ ബീവി, അവരുടെ ഭർത്താവ് സുബൈർ ബിൻ അവ്വാമാണ്, അദ്ദേഹം കുറച്ച് ദാരിദ്ര്യമുള്ള ആളായിരുന്നു. എന്നിട്ട് സഫിയ ബീവി എന്ത് ചെയ്യും, കൃഷിയിടത്തിലേക്ക് ഇറങ്ങും, വിത്തുകൾ കൊണ്ടുപോകും, അവിടെ പണിയെടുക്കും. ഇമാം ബുഖാരി മുസ്ലിമൊക്കെ റിപ്പോർട്ട് ചെയ്ത വിഷയമാണത്. ഖദീജ റളിയല്ലാഹു അൻഹു കച്ചവടം നടത്തിയിരുന്ന ആളായിരുന്നു, ഒരു റോട്ടുകാർക്ക് ഇങ്ങനെ കച്ചവടം നടത്തുന്നില്ലല്ല, അതിന് പണർക്കുക, അതിന് പുരുഷന്മാരെ ഉപയോഗിക്കുക, ഇതൊക്കെ ചെയ്തിരുന്നല്ലോ. നബി തിരുമേനിക്ക് വഹയി കിട്ടി, നബി പേടിച്ചിറങ്ങിയപ്പം നബിന്റെ കൈ പിടിച്ച് കൊണ്ടുപോകണാരാ, ഖദീജ ബീവിയാണ് ഉറക്കത്ത് പിന്നെ നൗഫലിന്റെ അടുത്തേക്ക്. അങ്ങനെ നിങ്ങൾ എടുത്തു നോക്ക്, ആയിഷ ബീവി, വലിയ വലിയ സഹാബികളൊക്കെ സംശയം ചോദിക്കാൻ വേണ്ടി വരുന്ന ആയിഷ ബീവിന്റെ അടുത്തേക്കാണ്, മഹാപണ്ഡിതയായിരുന്നു അവര്. അങ്ങനെ നോക്കിയാൽ ആ ചരിത്രം കുറേ ഉണ്ട് കേട്ടോ, അങ്ങനെ ഒരുപാടുണ്ട്. അവർക്ക് പഠിക്കാൻ കഴിയുന്നവർക്കും അതിന് പറ്റുന്ന ആൾക്കാർക്കും അതിനൊക്കെയുള്ള മേഖല അള്ളാഹുവിന്റെ ദീന് തുറന്നു കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ വെച്ചാൽ നിബന്ധന ഉണ്ടാവും, നിബന്ധനകൾ ഉണ്ടാവും, ആണാണി പെണ്ണിനൊക്കെ ഉണ്ടാവും. അഴിഞ്ഞാടാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങൾ പോകാൻ പാടില്ല, ആണുങ്ങൾ പോകാൻ പാടില്ല, മനസ്സിലായോ? ഇവിടെ പോ നബിദിനത്തിൽ അഴിഞ്ഞാടിയപ്പോ പറഞ്ഞാണ് അത്രേ, അതിനാ നബിദിനം എന്നുള്ള പരിപാടിയാണ് വേണ്ടിയിരുന്നില്ല. പിന്നെ അതിന് അഴിഞ്ഞാടാൻ പോയി എന്നാണ്, ഏതിന് ഏത് വിഷയത്തിൽ അഴിഞ്ഞാടാൻ പോയ ആണായാലും പെണ്ണായാലും ആ പണിക്കൊന്നും പോകാൻ പറ്റൂല. മുസ്ലിങ്ങളാണെങ്കിൽ അവർക്ക് കുറെ അധവും കാര്യമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ സ്ത്രീകളാവുമ്പോൾ കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയമാവും, അതുകൊണ്ട് അവർ ഇസ്ലാമിന്റെ വേഷം ധരിക്കണം, അല്ലെങ്കിൽ അവർ തന്നെ ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ ദൂരയാത്ര നടത്തുകയാണെങ്കിലോ അവർ ആക്രമിക്കപ്പെടാൻ സാധ്യത ഉണ്ട്, അതുകൊണ്ട് ഒരു രാത്രിയും ഒരു പകലുമുള്ള ദൈർഘ്യ ദൂരയാത്രയാണെങ്കിൽ അവരുടെ കൂടെ ഒരു മഹ്റം വേണമെന്നാണ് അവരുടെ സുരക്ഷയ്ക്കല്ലേ ഇസ്ലാം പറയുന്നത്. അവർക്ക് സംരക്ഷണം കിട്ടണം എന്നതുകൊണ്ടല്ലേ പറഞ്ഞത്. അതുപോലെ ഹിയാർക്കും ഹിയാർക്കും ലിഅഹ്ലി, നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ലവൻ നിങ്ങളുടെ ഭാര്യമാരോട് നല്ല നിലക്ക് പെരുമാറുന്നവനാണ്. ഇതൊക്കെ എന്താ, അവരോട് അത്രയേറെ ഇഷ്ടമാണ് ഇസ്ലാമിന്. നബി തിരുമേനിയോട് സഹാബി ചോദിച്ചു, നബിയെ ഞാൻ ഏറ്റവും നന്നായി പെരുമാറേണ്ട ആരോട്, അമ്മാനോടാണോ വാപ്പാനോടാണോ? നിന്റെ ഉമ്മാനോട് എന്നാ പറഞ്ഞു. കണ്ടോ, സ്ത്രീകളോടുള്ള മഹബത്താണ് പറഞ്ഞത്, പരിഗണന ഞാൻ പറഞ്ഞു. ആ സാബിന്നു ചോദിച്ചു, പിന്നെ ആരാ? പിന്നെ ഉമ്മാനോടൻ, പിന്നെ പിന്നെ ഉമ്മാനോടൻ. നാലാമത്തെ വട്ടം പറയണ പിതാവിനോടൻ. ഇങ്ങനെ എടുത്തു നോക്കി ഇങ്ങോട്ട്. പക്ഷെ എതിരാളികൾ ഇതൊന്നല്ല നോക്കുക. അവർക്ക് ഇസ്ലാം ഇതിങ്ങനെ ലോകത്ത് വ്യാപിക്കുകയുള്ളു. പണ്ട് മുതലേ അവർക്കറിയാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അതിന് ആശയം എന്തെന്നറിയാം. അതുകൊണ്ട് അവരതിനെ എതിർക്കുക. കാരണം അത് അവരുടെ പലതും അതോടുകൂടി തകർന്നു പോകും. ഈ സ്ത്രീകളെ വെച്ച് അതൊരു പ്രത്യേക രൂപത്തിൽ ഉപയോഗിച്ചിട്ട് വേറെ രൂപത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അതൊക്കെ തകരും. അതൊന്നും ഇസ്ലാം സമ്മതിക്കൂല. ഈ കുറെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആൾക്കാർ എന്ത് ചെയ്യും? അതിന്റെ വെറുപ്പ് പ്രകടിപ്പിക്കുമ്പോൾ അതിലൊക്കെ തെറ്റിദ്ധരിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും. കാരണം ഇതിനൊക്കെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ കാണൂ. അത് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആൾക്കാർ തന്നെ ഓരോന്ന് പറയണം. ഇസ്ലാമിനെതിരെ ഇങ്ങനെ സംസാരിക്കുകയാണ്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അതിനെപ്പറ്റി വിശദമായി പഠിക്കാതെ സന്ദർഭത്തിന്ന് എടുത്തിട്ട് ഇസ്ലാമിനെതിരെ പറയണവർ, നമ്മൾ ഇസ്ലാമിനെ പറ്റി പഠിക്കണം. അതുകൊണ്ടാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ട കിതാബും സുന്നത്തും മടങ്ങുക എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ സത്യവിശ്വാസികളെ നിങ്ങൾ വിശ്വസിക്കുക എന്ന വചനം നമ്മളെ വളരെയേറെ ചിന്തിപ്പിക്കേണ്ട വിഷയമാണ്. കുറേ കാര്യമുണ്ട് സ്ത്രീകളുമായി ബന്ധപ്പെട്ട്, ചിലത് സൂചിപ്പിച്ചെന്നുള്ളൂ. അത് നമ്മൾ നല്ല ജാഗ്രത വേണം. അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ മുഅ്മിനീൻ, നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്നൊരിക്കൽ കൂടി എല്ലാവരെയും വസിയത്ത് ചെയ്യാം. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പലതും ഇസ്ലാമിനെതിരെ എടുത്തു വിടുന്നു. ചിലപ്പോൾ അതിനൊരു വടി കൊടുക്കുന്ന രൂപത്തിൽ മുസ്ലിങ്ങളും ചെയ്യുന്നുണ്ടാവും. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. മുസ്ലിമാണെന്ന് പറയും, എന്നിട്ട് ഇസ്ലാമിന്റെ സ്വഭാവങ്ങളില്ലാതിരിക്കുമ്പോൾ നമ്മൾ ഇസ്ലാമിനെതിരെ ശത്രുക്കൾക്ക് അവസരം നൽകുകയാണെന്നുള്ള വിഷയം. അതൊരുപാട് വിഷയങ്ങളുണ്ട്. അതെല്ലാവർക്കും അറിയുന്ന വിഷയമാണത്. തിന്മ ചെയ്യേണ്ട അറിയും, മുസ്ലിങ്ങളെന്നാ തിന്മയിലുണ്ടാകും. ലഹരി പാടില്ല എന്നറിയുന്നിട്ടോ അല്ല ആഘോഷവുമായി ബന്ധപ്പെട്ടാൽ ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്നത് ഈ ഉമ്മത്തിൽപ്പെട്ടവർ എന്ന നിലക്കറിയപ്പെടുന്നവർ. അങ്ങനെ പല രൂപത്തിലുള്ള തിന്മകൾ. അതിനും പുറമെ നല്ല നിലക്ക് ഇസ്ലാമിന്റെ വിഷയം തെറ്റിദ്ധരിച്ച് പറയുന്നവരുണ്ട്. ഇസ്ലാമിലെ സ്ത്രീകൾക്ക് അവര് ആരാധനാ സ്വാതന്ത്ര്യം അതുമായി ബന്ധപ്പെട്ടത്, ചിലരെന്താ പറയണേ, അവർക്ക് പള്ളിയിൽ പോകാൻ പാടില്ല, അത് ഹറാമാണ്, പള്ളിയിൽ പോകാൻ പാടില്ല, ഹറാമാണ്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലർക്ക് എന്തെയാണോ, അവരെ വീട്ടിലിട്ട് കെട്ടിപ്പോട്ടുകയാണ് എന്ന് പറഞ്ഞൂടെ. ഇസ്ലാമിലെ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ പറ്റൂലേ? അത് ചില പ്രമാണം വെച്ച് ഇജിത്യാദ് ചെയ്തെടുത്തതാണെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവും. പണ്ഡിതന്മാർക്ക് രണ്ട് ഇജിത്യാദ് പോലെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. കാരണം കൃത്യമായ രേഖ അല്ല, പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോകാന്നുള്ള രേഖ ഖുർആനിലോ സുന്നത്തിലോ എല്ലാം നിൽക്കുക. എന്നിട്ട് പിന്നെ ചില രേഖയിൽ നിന്ന് ഗവേഷണം നടത്തിയിട്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പെണ്ണുങ്ങൾക്ക് പോകാൻ പറ്റൂല. അങ്ങനെയൊക്കെയുള്ള ഇജിത്യാദി വിഷയങ്ങളാണ് നമ്മൾ ആരും എതിർക്കൂല. ഇതല്ല നബി വ്യക്തമായി ലാ തംനഉ ഇമാ അല്ലാ മസാജിദ അല്ലാ, സ്ത്രീകളെ നിങ്ങൾ പള്ളി തൊട്ട് തടയരുത് എന്ന് വ്യക്തമായി പറഞ്ഞാലും പിന്നെയും തടീന്ന് പറഞ്ഞ പിന്നെ എന്താ ചെയ്യാ? നബി തിരുമേനിയുടെ ഭാര്യമാർ പള്ളിയിൽ പോയിരുന്നു എന്നുള്ളത് എത്രയെത്ര ഹദീസുകളാണുള്ളത്. ഇരുട്ടത്തും അവർ പള്ളിയിൽ പോയി എന്നുള്ളത് എത്രയെത്ര ഹദീസുകളാണുള്ളത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ വക അത് ഫിത്തന ഉണ്ടാവും. അങ്ങനെയിപ്പോ പറയാം, ഫിത്തന ഉണ്ടാവും. നമ്മൾ നോക്കണോ ഫിത്തന ഉണ്ടാണോ? അത് ഒരു ചതി മറിച്ച് നോക്കിക്കൊള്ളാം. ഫിത്തന അല്ലാതിരിക്കേണ്ട വഴി അത് വേറെ നോക്കുക എന്നാണ്. ഫിത്തനൊക്കെ പണ്ടും ഉണ്ടായിട്ടുണ്ടേ. ഒരു ഹദീസിലുണ്ട് ഒരു സംഭവം, ഒരു പെണ്ണ് പള്ളിയിലേക്ക് വരും, ഒരു സ്ത്രീ. ആ സമയത്തൊരു സംഭവം ഉണ്ടായി, ഏതൊരുത്തം വഴി വെച്ചിട്ട് അവരെ ദുരുപയോഗം ചെയ്തു നടത്തും എന്ന് പറഞ്ഞാൽ വ്യഭിചാരം ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഹദീസിലുള്ളത്. ആ സ്ത്രീ അട്ടഹസിച്ചു. അപ്പൊ എന്തായാലും അന്വേഷിച്ച് പിടിച്ചു, നബിൻ്റെ അടുത്ത് നിന്ന് പരാതി പറഞ്ഞു, ഇന്നാലിന്റെ വ്യക്തി ഇങ്ങനെയൊക്കെ ചെയ്തു, ഞാൻ പള്ളിയിലേക്ക് വരുമായിരുന്നു. അങ്ങനെ ആൾക്കാരയാളെ പോയി തെരഞ്ഞ് കണ്ടുപിടിച്ചു കൊണ്ടുവന്ന് അയാൾ സമ്മതിച്ചു. ഈ നേരം സ്ത്രീയോട് പറഞ്ഞു, നീ നിരപരാധിയാണ്, നിനക്ക് കുറ്റം കിട്ടൂല. കാരണം അവര് അവരെ മനസ്സിന്റെ താല്പര്യത്തോട് ചെയ്തതല്ല, പീഡിപ്പിക്കപ്പെട്ടതാണ്, മർദ്ദിക്കപ്പെട്ടതാണ്. എന്നിട്ട് ഇങ്ങനത്തെ ഒരു സന്ദർഭം വരുമ്പോൾ ഇനി നബി പറഞ്ഞോ അങ്ങനെയൊക്കെ ഫീത്താനുണ്ട്, ഞാനും പള്ളിക്ക് വരണ്ടെന്നൊന്നും ഒരു വിലക്കുമില്ല. പള്ളിക്ക് വരണ്ടെന്നുള്ള ഒരു വിലക്കുമില്ല. തിന്മ ചെയ്യുന്ന ആൾക്കാരുടെ വിഷയത്തിൽ വേറെ നോക്കുക എന്നല്ലാതെ അള്ളാഹിന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ ഒരാൾക്ക് പള്ളിയിൽ പോകണം, അവിടെയുള്ള ക്ലാസ്സുകൾ കേൾക്കണം, ഇതൊക്കെ തോന്നിയാൽ അവരെങ്ങളും വിലക്കുക. അപ്പൊ ദീന് പറഞ്ഞതും കൂടി വിലക്കുന്നൊരവസ്ഥ പലപ്പോഴും ഉണ്ട്. അങ്ങനെ വിലക്കുന്നല്ലോ വേണ്ട, അതിനൊക്കെ പുറത്ത് ഇങ്ങനെ വിടും. ഈ പറഞ്ഞ നബിദിനം ഇസ്ലാമിൽ ഇല്ലാത്തതാണ്. അതുപോലെ പിന്നെ വേറെ നേർച്ചകൾ, ഇരുപത്തേതാവ് ഒന്നാം പിന്നെ പാടത്തേക്കാണ് ഇറങ്ങണേ, പെണ്ണുങ്ങൾ ഒന്നായിട്ടാണ് ഇറങ്ങുകയാണ്. അവിടെയൊന്നും പ്രശ്നമല്ല, പള്ളിയിൽ പോകാൻ പറ്റൂല. ഇങ്ങനെയൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഇതൊക്കെ വലിയ ഇസ്ലാമിനോട് കൂടി ചെയ്യുന്ന അക്രമം. ഇതൊക്കെ വെച്ചിട്ട് ഓരോരുത്തർക്ക് സ്ത്രീകൾക്ക് ആ സ്വാതന്ത്ര്യമല്ല, ഇതില്ല എന്നൊക്കെ പറയാനുള്ള വടി കിട്ടുന്നതും. അപ്പൊ ഇത്തരം കാര്യത്തിലൊക്കെ സാധാരണ ഈമാനുള്ള മുസ്ലിങ്ങളൊക്കെ ഇടപെട്ടിട്ട് ഈ കാര്യങ്ങൾ എല്ലാ ആൾക്കാർക്കും ബോധ്യപ്പെടുത്തി കൊടുത്ത് ഇസ്ലാമിൻ്റെ യഥാർത്ഥ മുഖം ആൾക്കാരുടെ മുമ്പിൽ എത്തിച്ചു കൊടുക്കാനുള്ള പണിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ബാധ്യത ഉണ്ട്. ഇസ്ലാമിനെതിരെ ഓരോരുത്തരും രംഗത്ത് വരുമ്പോൾ അങ്ങനെ ഉണ്ടാതിരിക്കലൊന്നല്ല, വസ്തുത ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലൊക്കെ പറഞ്ഞു കൊടുക്കുക. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷേ സഹിക്കുക. എന്നാലും ദീനിന്ന് ഏത് പ്രശ്നം ഉണ്ടെങ്കിലും പുറത്തു പോകാൻ പറ്റൂല. എപ്പോഴും ദീനിൽ തന്നെ ഉറച്ചു നിൽക്കാൻ വേണ്ടി, അങ്ങനെ തന്നെ മരിച്ചു പോകാൻ, അതിനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും അള്ളാഹു ഉമ്മത്തിനെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മയൊക്കെ ജന്നത്തുൽ ഫിർദൗസിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നർ. റബ്ബന ലാ തുസീ ഖുലൂബന ബഅദ ഇദ് هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار وآخر دعوانا أن الحمد لله رب العالمين وصلى الله على محمد.
7: ما شاء الله. Peace Radio Show تقلي بول كتاد Peace Radio المنبر إيمان بودككا نمود سمسائر چد أبو بكر سلفي.
8: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
9: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
10: അപ്രതീക്ഷിതമായൊരു ദിവസം അധികം ബഹളമുണ്ടാക്കാതെ വീട്ടുമുറ്റത്തെത്തിയ ആംബുലൻസിൽ നിന്നൊരു ഫ്രീസർ മുറ്റത്തേക്ക് ഇറക്കി വെച്ചു. തണുത്തുറഞ്ഞ അതിലെ ശരീരത്തിൻ്റെ അരികിലേക്ക് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി തൻ്റെ കൂടെയുണ്ടായിരുന്ന പെണ്ണെത്തുന്നു. ചൂടുള്ളൊരു ചുംബനം നൽകി അവൾ ആൾക്കൂട്ടത്തിലേക്ക് പതിയെ മാറുമ്പോൾ ലോകം അവളെ വിധവയെന്ന് വിളിച്ചു, അവരുടെ മക്കളെ അനാഥരെന്ന് വിളിച്ചു. ഈ വിധവകൾ അവർ നമ്മുടെ ചിന്തയിലെ ചോദ്യങ്ങളാണോ? അവർ നമ്മുടെ ആലോചനയിലെ വിഷയങ്ങളാണോ? നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽപ്പക്കങ്ങളിൽ അവരുണ്ടോ? തുറിച്ച കണ്ണുമായി കാമവെറിയന്റെ നോട്ടങ്ങൾക്കു മുന്നിൽ ചൂളിപ്പോയി തലതാഴ്ത്തി തടി രക്ഷപ്പെടുത്തുന്ന, നൊമ്പരങ്ങളുടെ തീരാത്ത നൊമ്പരങ്ങളുടെ കടലടിക്കുന്ന മനസ്സുമായി ജീവിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് റോളുണ്ട്. അവരാശ്വസിപ്പിക്കൽ, കൂടെ നിൽക്കൽ, ചേർന്ന് നിൽക്കൽ, അവരുടെ മക്കൾക്ക് ആഘോഷ നിമിഷങ്ങളിലും അധ്യയന ദിനങ്ങളിലും അല്ലാത്ത ഘട്ടങ്ങളിലുമൊക്കെ വേണ്ട ആവശ്യങ്ങൾ ഓരോന്ന് കുറിച്ചെടുത്ത് അവരുടെ വിഷയങ്ങൾ പരിഹരിക്കൽ. യത്തീംഖാനയുടെ സ്നേഹത്തടങ്കലുകളിൽ അടക്കപ്പെട്ട ഇസ്തീരിടാത്ത കുപ്പായവും വൃത്തിഹീനമായ വേഷവും നഖവും മുടിയും വെട്ടാത്ത ഭാവങ്ങളുമായി കഴിയുന്ന പാവം കുട്ടികൾക്ക് ഒരു ചെമ്പ് നിറയെ ബിരിയാണി വെച്ചു കൊടുക്കൽ മാത്രമാണ് അനാഥ സംരക്ഷണമെന്ന് വിചാരിക്കുന്ന കാലത്ത് നിന്ന് നമ്മുടെ സമൂഹം തിരിച്ച് നടന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഗൗരവതരമായ ചിന്തകൾക്ക് ആലോചനകൾക്ക് നമുക്ക് നേരം കിട്ടണം. നാം നമ്മളോട് ചോദിക്കണം, അനാഥ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ, വിധവാ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്തു? എന്റെ കുഞ്ഞുങ്ങൾ അനാഥമാകാൻ, എന്റെ ഭാര്യ വിധവയാകാൻ ഒരു നിമിഷത്തിന്റെ വ്യത്യാസം മാത്രം മതി എന്ന ആലോചനയിൽ നിന്നാവട്ടെ ജീവിതത്തിലെ നല്ല നടപ്പും

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചക കാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതേ പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
0: കാനഡയിൽ ഇന്റേൺഷിപ്പ് ഇപ്പോൾ അപേക്ഷിക്കാം. ഇന്ത്യയിൽ നിന്ന് 300 വിദ്യാർത്ഥികൾക്ക് അവസരമുണ്ടായിരിക്കും. ബിടെക് ഇന്റർഗ്രേറ്റഡ് PG വിദ്യാർത്ഥികൾക്ക് കാനഡയിലെ വിവിധ സർവകലാശാലകളിലും അക്കാദമിക് സ്ഥാപനങ്ങളിലും 12 ആഴ്ചത്തെ ഇന്റേൺഷിപ്പിന് അവസരമൊരുക്കുന്ന AICTE മിടാക്സ് ഗ്ലോ ലിങ് റിസർച്ച് ഇന്റേൺഷിപ്പിന് GRI ഇപ്പോൾ അപേക്ഷിക്കാം. യാത്ര, താമസം, ഭക്ഷണം ഉൾപ്പെടെയുള്ള എല്ലാ ചെലവുകളും ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ട് തന്നെ ലഭിക്കും. ഇതിനു പുറമെ സ്റ്റൈപ്പൻഡും ലഭിക്കും. ഇന്ത്യയിൽ നിന്ന് 300 വിദ്യാർത്ഥികൾക്ക് അവസരമുണ്ടായിരിക്കും. സെപ്റ്റംബർ 16 വരെ അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് www.mitacs.ca

0: പീസ് റേഡിയോ അടിത്തറകൾ പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. ദീനി വിജ്ഞാനത്തിന്റെ പ്രാധാന്യം ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് അബ്ദുറഹിമാൻ അൻസാരി, പറപ്പൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ.

നാം അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയിക്കുക എന്നതാണ് ഇങ്ങനൊരു എപ്പിസോഡിലൂടെ ഉദ്ദേശിക്കുന്നത്. ഉബാദത്ത് ഇബ്നു സ്വാമിത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഷഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു വഅന്ന ഈസാ അബ്ദുല്ലാഹി വറസൂലുഹു വകലിമത്തുഹു അൽഖാഹ ഇലാ മറിയം വറൂഹു മിൻഹു വഅന്നൽ ജന്നത ഹഖ്ഖുൻ വഅന്ന നാറ ഹഖ്ഖുൻ അദ്ഖലഹുല്ലാഹുൽ ജന്നത അലാ മാ കാന മിനൽ അമൽ. ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, ആരാണ് ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു മാത്രമാണ് യഥാർത്ഥത്തിൽ ആരാധനക്കർഹൻ എന്ന കലിമത്തു തൗഹീദിന് സാക്ഷ്യം വഹിക്കുന്നത്, ആ അല്ലാഹു ഏകനാണെന്നും അവന് യാതൊരു നിലക്കുള്ള പങ്കുകാരുമില്ലെന്നും, വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ അടിമയും ദൂതനുമാണെന്നും, വഅന്ന ഈസ അബ്ദുല്ലാഹി വറസൂലുഹു, മഹാനായ ഈസ നബി അലൈഹിസ്സലാം അല്ലാഹുവിൻ്റെ അടിമയും അല്ലാഹുവിൻ്റെ ദൂതനുമാണെന്നും, വകലിമത്തുഹു അൽഖാഹ ഇലാ മറിയമ വറൂഹു മിൻഹു, മറിയം അലൈഹിസ്സലാമിന് അല്ലാഹു ഇട്ടുകൊടുത്ത വചനവും അവനിൽ നിന്നുള്ള ആത്മാവുമാണ് അദ്ദേഹമെന്നും, വഅന്നൽ ജന്നത ഹഖ്ഖുൻ വഅന്ന നാറ ഹഖ്ഖുൻ, സ്വർഗം യാഥാർത്ഥ്യമാണ് നരകവും യാഥാർത്ഥ്യമാണ്, ഇത് ആരാണ് ഈ കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നത്, അദ്ഖലഹുല്ലാഹുൽ ജന്ന, അല്ലാഹു അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും, അലാമാ ഖാന മിനൽ അമൽ, അവൻ്റെ പ്രവർത്തനമെന്തായാലും, അവൻ്റെ പ്രവർത്തനമെന്തായാലും എന്നതിന് രണ്ട് ഷറഹ് നമുക്ക് കാണാം. ഒന്ന്, ശിർക്കല്ലാത്ത ഏത് കുറ്റം അവനിൽ സംഭവിച്ചാലും സ്വർഗപ്രവേശത്തിന് തടസ്സമല്ല എന്നർത്ഥം. മറ്റൊന്ന്, സ്വർഗത്തിലെ വിവിധ പദവികളിൽ കർമ്മങ്ങൾക്കനുസരിച്ച് അവൻ സ്വർഗീയ പദവികൾക്ക് അർഹനാകും എന്നതാണ്. അതുകൊണ്ടുതന്നെ ഒരു വ്യക്തി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദിന് സാക്ഷ്യം വഹിക്കണമെങ്കിൽ, അതുപോലെ മുഹമ്മദുൻ റസൂലുള്ള എന്നതിന് സാക്ഷ്യം വഹിക്കണമെങ്കിൽ, സ്വർഗവും നരകവും യാഥാർത്ഥ്യമാണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ, അവൻ നേടേണ്ട പ്രഥമ കാര്യം എന്നത് ദീനി അറിവാണ്. അതുകൊണ്ടുതന്നെ ആ ദീനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മുടെ അഖീദ, വിശ്വാസകാര്യങ്ങൾ. ദീനി അറിവിൻ്റെ മഹത്വം, അത് പഠിക്കുന്നതിൻ്റെ, അത് നേടുന്നതിൻ്റെ മഹത്വം എത്രത്തോളമാണ് എന്ന് ഹദീസുകളിൽ നിന്നും ആയത്തുകളിൽ നിന്നും നമുക്ക് പഠിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തിക്ക് ഖൈർ ഉദ്ദേശിച്ചതിൻ്റെ അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മുആവിയത്ത് ഇബ്നു അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ, അല്ലാഹു ആർക്കാണ് ഖൈർ ഉദ്ദേശിച്ചത് അവന് ദീനിൽ അറിവ് നൽകും എന്നാണ്. ഈ ഹദീസിൻ്റെ ഷറഹിൽ കാണാം, ഫളുൽ ഇൽമി വ ഫളുൽ തഅല്ലുമിഹി. ഈ ഹദീസിൽ നിന്ന് നമുക്കറിയാവുന്ന കാര്യം, ഇൽമിൻ്റെ സ്ഥാനം, അത് പഠിക്കുന്നതിൻ്റെ സ്ഥാനം, വ അന്നൽ ഇൽമ ശറഈ അഷ്റഫുൽ ഉലൂമി ഇത്തലാഖ, ശറഈയായ ഇൽമ് എന്നത് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇൽമാണ് എന്നാണ്. വിശുദ്ധ ഖുർആനിലെ രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറ, അതിലെ 269 വചനത്തിൽ കാണാം, യുഉത്തിൽ ഹിക്മത മൻ യശാ വമൻ യുഉത്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ വമാ യദ്ദക്കറു ഇല്ല ഉലുൽ അൽബാബ്. താൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു യഥാർത്ഥ ജ്ഞാനം അഥവാ മതപരമായ അറിവ് നൽകും. ആർക്ക് അവൻ ആ ജ്ഞാനം നൽകിയോ അവൻ അതുവഴി അത്യധികമായ നേട്ടമാണ് ലഭിക്കുന്നത്. ബുദ്ധിശാലികൾ മാത്രമേ ഉറ്റാലോചിക്കുകയുള്ളൂ. ദീനി വിജ്ഞാനം നേടുക വഴി നമുക്ക് ഒട്ടേറെ നേട്ടങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നത്. അതിൽ ചിലത് മാത്രം ഇവിടെ ഓർമ്മപ്പെടുത്തുക. ഒന്ന്, അല്ലാഹു നമുക്ക് പദവികൾ ഉയർത്തും എന്നത് തന്നെയാണ്. യർഫഇല്ലാഹുല്ലദീന ആമനു മിൻകും വല്ലദീന ഊത്തുൽ ഇൽമ ദറജാത്ത്.

0: നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവരെയും വിജ്ഞാനം നൽകപ്പെട്ടവരെയും അല്ലാഹു പല പദവികൾ ഉയർത്തുന്നതാണ്. സൂറത്ത് സുമറിൽ കാണാം, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ. പറയുക, അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ? അതുപോലെ തന്നെ ദീനി വിജ്ഞാനം നേടുക വഴി അല്ലാഹുവിൽ നിന്ന് പ്രത്യേക കാവലും സംരക്ഷണവും നമുക്ക് ലഭിക്കും. ഐഹിക ജീവിതത്തിലെ വിവിധങ്ങളായ ഫിത്തനകളിൽ നിന്ന്, ദീനിലെ ശുബുഹാത്തുകൾ അഥവാ ആശയക്കുഴപ്പങ്ങളിൽ നിന്ന് നമുക്ക് ഒരു വലിയ കോട്ടയായി ദീനി വിജ്ഞാനം നിൽക്കും എന്നത് തന്നെയാണ്. ദീനി വിജ്ഞാനം എന്നത് നബിമാർ വിട്ടേച്ചു പോയ സ്വത്താണ് എന്ന് നാം അറിയണം. നബിമാരുടെ അനന്തരാവകാശികളാണ് ദീന് നേടുന്നവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഉലമാ ഉ വറസത്തുൽ അംബിയാഇ. പണ്ഡിതന്മാർ, അറിവുള്ളവർ നബിമാരുടെ അനന്തരാവകാശികളാണ്. വ ഇന്നൽ അംബിയ അലം യുവരിസു ദീനാറും വല ദിർഹമ. തീർച്ചയായും നബിമാർ, അവർ ദീനാറും ദിർഹമുമല്ല വിട്ടേച്ചു പോയിട്ടുള്ളത്. ഇന്നമ വറസുൽ ഇൽമ, തീർച്ചയായും അവർ വിട്ടേച്ചു പോയത് അറിവാണ്. ഫമൻ അഖദഹു അഖദ ബിഹല്ലിൻ വാഫിരിൻ. ആരാണ് ആ അറിവ് സ്വീകരിക്കുന്നത്? പൂർണ്ണമായ വിഹിതമാണ് അവരെടുക്കുന്നത്. അതുപോലെ തന്നെ അള്ളാഹുവിനെ ഭയപ്പെടേണ്ട വിധം ഭയപ്പെടാൻ സാധിക്കും അറിവ് നേടുന്നവർക്ക് എന്ന് കാണാൻ കഴിയും. സൂറത്തു ഫാത്തിറിലെ 28-ാം വചനത്തിൽ കാണാം, ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാഉ. അള്ളാഹു ഭയപ്പെടുന്നത് അവൻ്റെ അടിമകളിൽ നിന്ന് അറിവുള്ളവർ മാത്രമാകുന്നു. അതുപോലെ തന്നെ അറിവ് നേടുന്നവർക്ക് വേണ്ടി മുഴുവൻ സൃഷ്ടികളും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെന്നാണ്. എത്രത്തോളം, ഒരു ഹദീസിൽ കാണും, ലയസ്തഗ്ഫിറു ലഹു മം ഫിസ് സമാവാതി വമം ഫിൽ അർളി വൽഹീതാനു ഫി ജൗഫിൽ മാഇ. ആകാശങ്ങളിലുള്ള മലക്കുകളും ഭൂമിയിലുള്ള സകല സൃഷ്ടികളും സമുദ്രത്തിൻ്റെ വെള്ളത്തിൻ്റെ ആഴങ്ങളിൽ കഴിയുന്ന മത്സ്യങ്ങളും അറിവ് നേടുന്നവന് വേണ്ടി പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കും. അതുപോലെ മലക്കുകൾ പ്രത്യേകം കാവൽ നൽകും അവർക്ക്. വ ഇന്നൽ മലായിക്കത്ത ലതളഉ അജ്നിഹതഹ ലിതാലിബിൽ ഇൽമി റിലം ബിമാ യസ്നഉ. മലക്കുകൾ അറിവ് തേടുന്നവർക്ക് അവരുടെ ചിറകുകൾ താഴ്ത്തി കാവൽ നൽകും. എന്താ കാരണം? റിലം ബിമാ യസ്ന, അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രവൃത്തിയിലെ തൃപ്തി കാരണമെന്നാണ്. മാത്രവുമല്ല, സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കുന്നതാണ് ദീനി വിജ്ഞാനം. ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. അറിവ് തേടിക്കൊണ്ട് ആ വഴിയിൽ ആരാണ് പ്രവേശിക്കുന്നത്, അതിലൂടെ അല്ലാഹു അവർക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുമെന്നാണ്. ഒരാൾ മരണപ്പെടുന്നതോടെ അവൻ്റെ കർമ്മങ്ങൾ അവസാനിച്ചു. എന്നാൽ മരണപ്പെട്ടാലും അവന് ഖബറിലും ലഭിക്കുന്ന നന്മയുടെ പ്രതിഫലമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് ഇൽമുൻ യുൻതഫഉ ബിഹി, പ്രയോജനപ്പെടുന്ന അറിവ്. അറിവ് നേടി ആ അറിവ് പകർത്തിയതോടൊപ്പം ആ അറിവ് മറ്റു മനുഷ്യരെ പഠിപ്പിക്കുമ്പോൾ ആ അറിവനുസരിച്ച് പ്രവർത്തിക്കുന്നവർ, അവർക്ക് പ്രതിഫലം കുറയാതെ ആ അറിവ് ആരാണ് പകർന്നുകൊടുത്തത്, അവർക്കും പ്രതിഫലം ലഭിക്കും. ആ അറിവ് പകർന്നുകൊടുത്തവർ മരണപ്പെട്ടാലും അവിടെ ഖബറിൽ അതിൻ്റെ പ്രതിഫലം നിലച്ചു പോകാതെ നിലനിൽക്കുമെന്നാണ്. ഇങ്ങനെ ഒട്ടേറെ പ്രത്യേകതകൾ ദീനി വിജ്ഞാനം കരസ്ഥമാക്കുന്നവർക്കുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ദീനി വിജ്ഞാനം, ആ ദീനി വിജ്ഞാനത്തിലെ അഖീദയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ വിശ്വാസ കാര്യങ്ങൾ നിർബന്ധമായും നാം അറിയേണ്ടതാണ്. ആ വിശ്വാസ കാര്യങ്ങൾ സ്വീകരിക്കപ്പെടുമ്പോഴാണ് നമ്മുടെ കർമ്മമേഖല അല്ലാഹു തൃപ്തിപ്പെട്ട് സ്വീകരിക്കുന്നത്. വിശ്വാസം തകരാറിലായാൽ, കർമ്മങ്ങൾ എത്ര ഭദ്രമായാലും എത്ര ഭക്തിയോടെ നിർവഹിക്കപ്പെട്ടാലും ആ കർമ്മങ്ങൾക്ക് റബ്ബിൻ്റെ അടുത്ത് യാതൊരു പ്രാധാന്യവുമില്ല എന്നു തന്നെ നാം തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മുടെ വിശ്വാസ കാര്യങ്ങൾ, അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നാം അറിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനി വിജ്ഞാനം കരസ്ഥമാക്കി അവന്റെ തൃപ്തി നേടി ജീവിക്കുന്നവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ബാറക്കല്ലാഹുലി വലക്കും ഫിൽ ഇസ്ലാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ അടിത്തറകൾ, ദീനി വിജ്ഞാനത്തിന്റെ പ്രാധാന്യം. സംസാരിച്ചത് അബ്ദുറഹിമാൻ അൻസാരി, പറപ്പൂർ.
2: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യ വിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യ വിചാരം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഇപ്പൊ നമ്മൾ ഏതൊരു വ്യക്തിയോടാണെങ്കിലും ആ വ്യക്തിയോട് സംസാരിക്കുന്ന സമയത്ത് പല രൂപത്തിലുള്ള പ്രതികരണങ്ങളും, ഇപ്പൊ ഇവിടെ അതൊക്കെ തന്നെയുള്ള വിഷയം, നമ്മളൊരു വിഷയം പറയുമ്പോൾ അതിനോടുള്ള പ്രതികരണത്തിൽ വരുന്നതിനനുസരിച്ചാണ് പിന്നെ അവിടെ പ്രശ്നങ്ങൾ ഒരു തിരിഞ്ഞു വരുന്നത്. അപ്പൊ ഈ പ്രതികരണങ്ങളിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ, ഞാൻ അത് ചിലപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, റിയാക്റ്റീവും ക്രിയേറ്റീവും. അതിൽ രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഈ റിയാക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളെന്താണ്, നമ്മളൊരു സ്വഭാവമാണ് പെട്ടെന്ന് പ്രതികരിക്കുക, എന്തിനോടും പെട്ടെന്ന് പ്രതികരിക്കുന്നൊരു സ്വഭാവം. അതേ സമയത്ത് നമുക്ക് വളരെ വ്യത്യസ്തമായിട്ട് ആ നമ്മളോട് ഏത് രൂപത്തിൽ പ്രതികരിച്ച വ്യക്തിയാണെങ്കിലും, അത് ഇനി ആർക്കിടയിലായിക്കോട്ടെ, അമ്മായിമ്മയും മരുമകളോ ഭാര്യ ഭർത്താവോ ആര് തമ്മിൽ ഉള്ള ബന്ധമാണെങ്കിലും ശരി, അവിടെ ആ ഒരു റിയാക്റ്റീവിനെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ക്രിയേറ്റീവ് നമുക്കവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മൾ നല്ല വിഷമിപ്പിച്ചിട്ട് നമ്മളെ നല്ല പ്രയാസപ്പെടുത്തി നമ്മളോട് ഒരാൾ വളരെ മോശമായിട്ട് സംസാരിക്കുക, പെരുമാറുക, നമ്മളെ കൈകാര്യം ചെയ്യുക ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു വ്യക്തിയോട് നമ്മൾ ആ ഒരു സമയത്ത് റിയാക്റ്റീവ് അവിടെ വരരുത്, റിയാക്റ്റ് ചെയ്യാതെ ക്രിയേറ്റീവായിട്ട് എന്ന് പറഞ്ഞാൽ അതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് ആലോചിച്ച് ചിന്തിച്ച് നമ്മൾ അവിടെ നമ്മളൊരു കഴിവാണല്ലോ അവിടെ പ്രതികരിക്കുന്നിടത്ത് നമ്മൾ കാണിക്കുന്ന ആ ഒരു പിന്നെ എന്താ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഒരു ക്രിയേറ്റീവ് തന്നെയാണ്. അപ്പോൾ ആ നിലക്ക് ക്രിയേറ്റീവ് അവിടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഏതൊരു വ്യക്തിയെയും മാറ്റാൻ കഴിയുന്നുള്ളതാണ്. അത് ഏത് നിലക്കുള്ള ബന്ധങ്ങളിലാണെങ്കിലും, ഇപ്പോൾ വളരെ പിന്നെ അക്രമ സ്വഭാവമുള്ളൊരു ഭർത്താവാണ് വിചാരിക്കുക, അല്ലെങ്കിൽ വളരെ മോശം ദുശ്ശീലങ്ങളുള്ളൊരു ഭർത്താവാണെന്ന് വിചാരിക്കുക, ഒരു പക്ഷേ എനിക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാൻ വിധിച്ചു, ഇനി അദ്ദേഹത്തിൻ്റെ ശീലങ്ങളെ സ്വഭാവങ്ങളെ ഒക്കെ മാറ്റിയെടുക്കാനുള്ള കഴിവ് എനിക്കാണുള്ളത് എന്നൊരു തിരിച്ചറിവോട് കൂടിയിട്ട് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എന്ത് സംഭവിക്കും, ഒരു പോസിറ്റീവ് സംഗതി അവിടെ ഉണ്ടാവും. പലപ്പോഴും നമുക്ക് പലതും നഷ്ടപ്പെടാനുള്ളൊരു കാരണം റിയാക്റ്റീവ് എപ്പോഴും നമ്മളിലിങ്ങനെ എന്താ പറയുക, ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് റിയാക്റ്റീവാണ്. പക്ഷെ ക്രിയേറ്റീവ് നമുക്കൊക്കെ ഉണ്ട്, പക്ഷെ അത് നമുക്ക് പുറത്ത് വരുന്നില്ല. അപ്പോൾ ഈ രണ്ട് പോയിൻ്റ് ഞാൻ പറയണതെന്ന് വെച്ചാൽ ഈ രണ്ട് സംഗതികൾ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എവിടെ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും.
5: ഇനിയിപ്പം
4: അതെ, നമ്മൾ ഓരോ സംഭവങ്ങൾ പിന്നെ പറഞ്ഞിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പറയുന്നതിൻ്റെ അപ്പുറത്ത് നമ്മളിലൊക്കെ എല്ലാവരിലും റിയാക്റ്റീവും ഉണ്ട്, ക്രിയേറ്റീവും ഉണ്ട്. അതിൽ റിയാക്റ്റീവിനെ ഒഴിവാക്കുക, ക്രിയേറ്റീവിനെ എടുക്കുക.
5: പിന്നെ റാഷണൽ ബിലീഫ് ആൻഡ് ഇറാഷണൽ ബിലീഫ് എന്ന് പറയുന്നത് സാധാരണ, അതിൽ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ആദ്യമേ മുൻകൂട്ടി കാണണം. ഇന്ന ആൾ എന്നോട് പലപ്പോഴും മോശമായി പെരുമാറിയേക്കാം. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടവർ അവരൊന്നും എപ്പോഴും എന്നോട് 100% വളരെ പിന്നെ സ്നേഹവസ്തൃണമായി തലോടി പെരുമാറാൻ എപ്പോഴും ഉണ്ടായിക്കോണമെന്നുണ്ടല്ലോ, ഒക്കെ മോശമായ സാഹചര്യത്തിനനുസരിച്ച് പെരുമാറിയേക്കാം. പലപ്പോഴും എപ്പോഴും വിഷമം വരാറ്, ആരെങ്കിലും പ്രതികരിക്കുന്നതിനേക്കാൾ കൂടുതൽ വിഷമം വരിക ഏറ്റവും അടുത്ത ആളുകളുടെ പ്രതികരണങ്ങളായിരിക്കാം. ചിലപ്പം മാവാപ്പ, ഭർത്താവ്, ഭാര്യ, മക്കള്, അല്ലെങ്കിൽ കൂട്ടുകാർ, ഇവരൊക്കെ എന്തെങ്കിലും അവിടെ പ്രതികരിക്കുമ്പോൾ പെട്ടെന്ന് അതിനോട് എന്താ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചിട്ട് ചിലപ്പോൾ അതേപോലെ തിരിച്ച് പ്രതികരിക്കും. ഇനി അതെല്ലാം പുറത്ത് അങ്ങനെ ആയിരിക്കാം. പക്ഷെ ആരും എപ്പോഴും ഏത് രൂപത്തിലും പ്രതികരിക്കാം, അവിടെ ഞാൻ എങ്ങനെയായിരിക്കണം എന്നൊരു തോട്ട്, ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് ആദ്യം അഡ്വാൻസ് ആയിട്ട് ഇട്ട് വെക്കണം. അങ്ങനെ ആവുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആ ഒരു ചിന്ത എവിടെയും ക്ലിക്ക് ചെയ്തിട്ട് അപ്പം നമ്മൾ, അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ ചിന്തിക്കൂലല്ലോ, ചിന്തിക്കുക എപ്പോഴും ഇമോഷനാണ് മുന്നിലുണ്ടാകുക. വികാരം വൈകാരിക തലങ്ങളാണല്ലോ എപ്പോഴും മുന്നിൽ നിൽക്കുന്നത്. വികാരത്തെ അടക്കി വെക്കാൻ കഴിയുമ്പോഴാണ് എന്ത് വരുന്നത്, വിവേകം പുറത്തേക്ക് ചാടുന്നത്. വിവേകം അതായത് വിവേകത്തിന് പ്രതികരിക്കാൻ കഴിയുള്ളൂ. അതിൽ കുറേ ഈ അമിഗ്ദല ഹൈജാക്ക് എന്നൊക്കെയാണ് സാധാരണ ഇതിന് പറയാറുണ്ട്. അമിഗ്ദല ഹൈജാക്ക് ചെയ്ത് പോകുന്നതാണ് സംഭവം. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഈ ദേഷ്യത്തെ കുറിച്ച് പറയാറുണ്ട്. ദേഷ്യം ഒരാൾക്ക് ഭയങ്കര ദേഷ്യമുള്ള ആൾ, ഇപ്പോൾ പുതിയൊരു റിസർച്ച് നടത്തിയെന്ന് വെച്ചാൽ, മുമ്പൊക്കെ ഞാൻ ഇങ്ങനെ വായിച്ചു ഓർമ്മയുണ്ട്, ദേഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ ആരോടാ ദേഷ്യം ഉണ്ടെങ്കിൽ ഓരോ തെറാപ്പിസ്റ്റ് ഓരോ റൂമ് കൊണ്ടുപോയിട്ട് തലയിണക്കിട്ടിട്ട് അടിക്കും, അത്ര ഇന്ന ആളാണ് വ്യക്തിയാണ് അയാൾ അടിച്ചു തീർക്കുകയുള്ള ദേഷ്യം. പക്ഷെ അങ്ങനെ അടിച്ച് തീർക്കുക വഴി അതൊരു അയാളെ മനസ്സിനെ പറ്റിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ കുറേ ആൾക്ക് റിലാക്സ് ആവുന്നതാണ്. പക്ഷെ ഖുർആൻ പറഞ്ഞതുപോലെ കാലമീനൽ വയലാന്ന് പറഞ്ഞിട്ടുണ്ട്, പെട്ടെന്ന് ദേഷ്യം വരുമ്പോഴാണ് ഈ പ്രതികരിക്കുന്നത്. ദേഷ്യത്തെ പിടിച്ചു വെക്കുന്ന, സപ്രസ് ചെയ്യുക, നമ്മുടെ ഉള്ളിൽ പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ അനുവദിക്കാതെ അങ്ങനെ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഉരുകി പോകുന്ന, പുറത്തേക്ക് പ്രതികരിച്ച് കഴിഞ്ഞ ഒരു ദേഷ്യം അതിൻ്റെ അനുരണനം അല്ലെങ്കിൽ ബാക്കി അവനിൽ ബാക്കിയാവുന്ന. അപ്പം ശരിക്കും നമ്മൾ നമ്മളെ തന്നെ നിയന്ത്രിച്ച് നിർത്തുക, പിടിച്ചു വെക്കുക, ആ സെൽഫ് കൺട്രോൾ എന്നുള്ളത് തന്നെയാണ്. ഇവിടെ റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ തോന്നുമ്പോഴേക്ക് പിടിച്ചു വെക്കാൻ പറ്റുക എന്നുള്ളത്.
4: ഒരു സി റിയാക്റ്റീൻ്റെ മുമ്പിൽ ഒരു സീറ്റ് കൊടുത്താൽ ക്രിയേറ്റീവായി, ഇത്രേ ഉള്ളു. അപ്പോൾ ആ ഒരു മൈൻഡിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. ഇപ്പം നമ്മൾ കുട്ടികളൊക്കെ ദേഷ്യം പിടിച്ച് തല്ലുന്ന ഉമ്മമാരൊക്കെ ഉണ്ട്. ആ ഒരു സമയത്ത് പിന്നെ ആ ഒരു ചിന്ത, ഇതിപ്പോൾ ഞാനിങ്ങനെ പ്രതികരിച്ചു കഴിഞ്ഞാൽ അവനക്ക് വേദനിക്കും, പിന്നെ നമ്മൾ കുറേ എന്ത് ചെയ്യും, അവനെ വിളിച്ചെടുത്തിട്ട് അല്ലേ, അങ്ങനെയുള്ളൊരു സ്വഭാവത്തിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുള്ളൂ.
6: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസ്സിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
7: Tune to reality.

0: പീസ് റേഡിയോ സ്മൃതിപഥം. മഹാമനീഷികളുടെ മാതൃകകൾ അറിയാൻ ഇബ്നു ഖുസൈമ റളിയല്ലാഹു അൻഹുവിൻ്റെ വൈജ്ഞാനിക ജീവിതം എന്ന ശീർഷകവുമായാണ് ഇന്നത്തെ സ്മൃതിപഥം പ്രോഗ്രാം ശ്രോതാക്കളിലേക്ക് എത്തുന്നത്. അവതരിപ്പിക്കുന്നു ബഹുമാന്യനായ മൂസ സ്വലാഹി കാര.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. പ്രിയമുള്ള വിശ്വാസികളെ, ശ്രോതാക്കളെ, അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. മഹാന്മാരായ പണ്ഡിതന്മാരുടെ ചരിത്രത്തിൽ നിന്നുള്ള വളരെ വലിയ പാഠങ്ങളും സന്ദേശങ്ങളുമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. പല രൂപത്തിലുള്ള പ്രശ്നങ്ങളും പരീക്ഷണങ്ങളും നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഇരുട്ട് നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ സംസ്കാര ചിന്തകളും സംസ്കരണ മൂല്യങ്ങളും ധാർമ്മിക ബോധവും നമുക്ക് നൽകുന്ന വലിയ കാര്യങ്ങളാണ് പൂർവസൂരികളായിട്ടുള്ള പണ്ഡിതന്മാരുടെ ജീവിതം, അവരുടെ പ്രവർത്തനങ്ങൾ നമുക്ക് നൽകുന്നത്. ചെറുപ്പം മുതൽ മതപരമായ വളർച്ചയും സാമൂഹിക ബോധവും നല്ല ഉൾക്കാഴ്ചയും സ്വായത്തമാക്കാൻ ഭാഗ്യം ലഭിച്ചവരായിരുന്നു ആ പണ്ഡിതന്മാരെല്ലാം എന്ന കാര്യത്തിൽ സംശയമില്ല. അഹ്ലു സുന്നൽ ജമാഅയുടെ പ്രമുഖരായ പണ്ഡിതന്മാരിൽ പ്രധാനിയായിട്ടുള്ള ഇബ്നു ഖുസൈമ റഹിമഉല്ലയുടെ ജീവിതത്തെ സംബന്ധിച്ചാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മതപരമായിട്ടുള്ള അറിവുകളെ, ജ്ഞാനങ്ങളെ സ്വീകരിക്കാൻ ഏതെല്ലാം നാടുകളിൽ ഇമാം എത്തിയിട്ടുണ്ട്, അവിടേക്കുള്ള യാത്രകൾ, ആ യാത്രക്കിടയിലെ പ്രയാസങ്ങൾ, ഇന്നത്തെ പോലെ സൗകര്യങ്ങളും സംവിധാനങ്ങളുമില്ലാത്ത കാലഘട്ടത്തിൽ ആ നാടുകളിലുള്ള പ്രധാന പണ്ഡിതന്മാരെ കണ്ടെത്തുക, അവരെ സമീപിക്കുക, എല്ലാ ബുദ്ധിമുട്ടുകളും സഹിച്ച് അവർ പറഞ്ഞുകൊടുക്കുന്ന, ഓതിക്കൊടുക്കുന്ന കാര്യങ്ങളെ ശ്രദ്ധിച്ച് എഴുതിയെടുത്ത് മനഃപ്പാഠമാക്കി ആ കാര്യങ്ങളിലൂടെ തന്നെ വീണ്ടും പഠനങ്ങളും ഗവേഷണങ്ങളും ചർച്ചകളും നടത്തി ഗ്രന്ഥരൂപത്തിലാക്കി വരും തലമുറക്ക് വേണ്ടി മാറ്റിവെക്കുക, സൂക്ഷിക്കുക, ഇതൊന്നും ചെറിയ കാര്യമല്ല. വലിയ അധ്വാനവും പ്രയത്നവും ആവശ്യമായിട്ടുള്ള വിഷയങ്ങളാണ്. നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ ആഴവും പരപ്പും നമുക്ക് വലിയ പേടിയാണ്, ആദിയാണ് ഉണ്ടാക്കുന്നത്. ഇതേ അവസ്ഥയിൽ നിന്നുകൊണ്ട് നൂറ്റാണ്ടുകൾക്കപ്പുറമുള്ള പണ്ഡിതന്മാരുടെ ജീവിതത്തെ അവർ നേരിട്ട പരീക്ഷണങ്ങളെ നാം ഒന്ന് വായിക്കേണ്ടതുണ്ട്, വിലയിരുത്തേണ്ടതുണ്ട്. ഇന്ന് കാണപ്പെടുന്ന പ്രശ്നങ്ങളുടെ എല്ലാം ഉറവിടം അടിത്തറ തുടക്കക്കാർ അവരെയാണ് ഇത്തരം പണ്ഡിതന്മാർ നേരിട്ടത്, കൈകാര്യം ചെയ്തത് എന്ന് മനസ്സിലാക്കുമ്പോൾ അത്തരം വിമർശകരുടെ സന്തതികളും അനുചരന്മാരുമായിട്ടുള്ള ആളുകൾക്ക് ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കപ്പെടുന്ന കാര്യത്തിൽ ഇത്ര വാശിയുണ്ടെങ്കിൽ അവരുടെ പിതാക്കൾ, അവർക്ക് വിത്തുപാകിയവർ എത്ര മൂർച്ചയോടെ കണിശതയോടെയായിരിക്കും ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാരെ നേരിട്ടിട്ടുണ്ടാവുക. അതാണ് നാം ചെയ്യുന്ന കാര്യങ്ങളെയും അവർ ചെയ്ത കാര്യങ്ങളെയും തമ്മിൽ നിരൂപണം നടത്തപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. പ്രത്യേകം ഒരു കാര്യം നാം മനസ്സിലാക്കണം, ഇത്ര വലിയ സ്ഥാനങ്ങളും പദവികളും നേടാൻ സൗഭാഗ്യം ലഭിച്ചവരായ ഈ പണ്ഡിതന്മാർ ഓരോ വിമർശനങ്ങൾക്കും മറുപടി നൽകാൻ കൊണ്ടുവന്ന തെളിവുകൾ, വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ, അതിനോട് ചേർത്ത് വെക്കാവുന്ന സ്വീകാര്യമായ ഹദീസുകൾ, സ്വഹാബത്തിൻ്റെ വാക്കുകൾ, പിന്നീട് വന്നവർ ആ വിഷയത്തിൽ പറഞ്ഞ അഭിപ്രായങ്ങൾ എന്തെല്ലാം, ഇതെല്ലാം കണ്ടെത്തി ഒരു വിമർശനത്തിൻ്റെ മറുപടിയായി ക്രോഡീകരിക്കപ്പെട്ടു എന്നത് നമുക്ക് നൽകുന്ന എളുപ്പം എത്രയാണ്, നമുക്ക് നൽകുന്ന ആശ്വാസമെത്രയാണ്. അവർ ചെയ്ത ആ കാര്യത്തെ പിന്നീട് വന്ന പണ്ഡിതന്മാർ ഒന്നുകൂടി വിശദമായി വ്യക്തമാക്കി തന്നു, വിശദീകരിച്ചു തന്നു എന്നത് എത്ര വലിയ അനുഗ്രഹമാണ്. 22-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ദീനിന് നേരെ ഉന്നയിക്കപ്പെടുന്ന, എറിയപ്പെടുന്ന ആക്ഷേപങ്ങളെ ജനമധ്യത്തിൽ നിന്നുകൊണ്ട് ധൈര്യമായി ധീരതയോടെ നേരിടാം എന്ന കാര്യത്തിൽ സംശയമില്ല. ഇബ്നു ഹുസൈമ റഹിമഉല്ല പ്രത്യേകിച്ച് തൗഹീദിൻ്റെ വിഷയത്തിൽ, ആരാധന അള്ളാഹുവിന് മാത്രമാകണം, അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ, ആ കാര്യങ്ങളിലൊക്കെ ഇസ്ലാം കാണിച്ച കണിശതയും ശ്രദ്ധയും എത്ര വലുതാണ് എന്ന് മനസ്സിലാക്കി തരാൻ പ്രത്യേകം ഗ്രന്ഥം എഴുതിയിട്ടുള്ള മഹാപണ്ഡിതനാണ്. ഇബ്നു ഹുസൈമ റഹിമഉല്ലയുടെ കിതാബു തൗഹീദ് പ്രസിദ്ധമായ ഗ്രന്ഥമാണ്. ഇന്നൊക്കെ പണ്ഡിതന്മാരും പ്രബോധകരും മതപഠിതാക്കളും ഗവേഷകന്മാരും പ്രത്യേകമായി അവലംബിക്കുന്ന, ആശ്രയിക്കുന്ന ഗ്രന്ഥമാണ്. നമുക്കതുകൊണ്ട് കിട്ടുന്ന ഗുണമെത്രയാണ്? അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളെ രഹസ്യമായും പരസ്യമായും എതിർക്കുന്നവർ, പരിഹസിക്കുന്നവർ, നിഷേധിക്കുന്നവർ ഇന്നും സമൂഹത്തിലുണ്ട്. അവർക്ക് മറുപടി നൽകാൻ എല്ലാ അർത്ഥത്തിലും നോക്കാവുന്ന, അവലംബിക്കാവുന്ന കൃതിയാണ് ഇബ്നു ഹുസൈമ റഹിമഉല്ലയുടേത്. അദ്ദേഹത്തിൻ്റെ അറിവിനെ ബോധ്യപ്പെടുത്തുന്ന, കഴിവിനെ തുറന്നു കാണിക്കുന്ന ഗ്രന്ഥമാണ് സ്വഹീഹ് ഇബ്നു ഹുസൈമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം. ഇൻഷാ അല്ലാ, ആ കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് വിശദീകരിക്കാം. അത്രമാത്രം അധ്വാനങ്ങൾ, കഠിന പരിശ്രമങ്ങൾ അവരുടെ ജീവിത കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി അവർ നടത്തിയിട്ടുണ്ട്. ആ കാര്യങ്ങൾക്ക് സ്വീകാര്യത ലഭിക്കപ്പെട്ടു എന്നതിൻ്റെ വലിയ തെളിവാണ് ആ പണ്ഡിതന്റെ ജീവിതത്തെപ്പറ്റി നാം കേട്ടുകൊണ്ടിരിക്കുന്നു, ഇന്നും വായിക്കപ്പെടുന്നു, പഠിപ്പിക്കപ്പെടുന്നു എന്നത്. വലിയ വലിയ ലൈബ്രറികളിൽ പ്രധാന വിഷയങ്ങൾ ഉൾക്കൊള്ളിക്കപ്പെട്ട ഭാഗങ്ങളിൽ ഇമാമിൻ്റെ ഗ്രന്ഥങ്ങൾക്ക് സ്ഥാനമുണ്ട്, വലിയ പരിഗണനയുണ്ട്. അതെന്തുകൊണ്ടാണ്? ഇമാം ഷൻഖൈത്തി റഹിമഉള്ള പറഞ്ഞ മൂന്നടിസ്ഥാനങ്ങൾ. ഈ കാലഘട്ടത്തിലെ ഇബ്നു തൈമിയ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മഹാപണ്ഡിതനാണ് ഷൻഖൈത്തി റഹിമഉള്ള. അദ്ദേഹം പറഞ്ഞു, ഒരാളുടെ അമൽ, നല്ല പ്രവൃത്തി സ്വീകരിക്കപ്പെടുന്ന കർമ്മമായി മാറണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ പ്രധാനമാണ്. ഒന്നാമത്തേത് ആത്മാർത്ഥത, രണ്ടാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യൽ, മൂന്നാമത്തേത് സ്വഹീഹായിട്ടുള്ള വിശ്വാസം, വക്രീകരിക്കപ്പെട്ട വിശ്വാസമല്ല, കളങ്കമാക്കപ്പെട്ട വിശ്വാസമല്ല, ശരിയായ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ഒരു കാര്യം ചെയ്യാനും സമൂഹത്തിന് പകർന്നു കൊടുക്കാനും സാധിക്കുന്നുവെങ്കിൽ അത് വലിയ സ്വീകാര്യതയും വിപ്ലവവും സൃഷ്ടിക്കപ്പെടും എന്നത് പണ്ഡിതന്മാർ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഇമാമിൻ്റെ ജീവിതത്തിൽ അത് തെളിഞ്ഞു കാണുന്നു. ആർക്കും തുറന്നു വായിക്കാവുന്ന പുസ്തകമായി അത് ഇന്നും നിലനിൽക്കുന്നു എന്നത് വിസ്മരിക്കപ്പെടേണ്ട, തള്ളപ്പെടേണ്ട ഒരു കാര്യമല്ല. അത്രയും വ്യക്തമായിട്ടുള്ള വിഷയമാണ്. ഇനി നോക്കൂ, നിങ്ങൾ ഇമാമിൻ്റെ ജീവിതത്തെ അടുത്തറിഞ്ഞ പണ്ഡിതന്മാർ അദ്ദേഹത്തിൻ്റെ മഹത്വത്തെ, അദ്ദേഹത്തിൻ്റെ വിലയെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങൾ കൂടി നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇമാം അദ്ദാറഖുത്തനി റഹിമഉള്ള പറഞ്ഞ വാക്ക് നോക്കൂ നിങ്ങൾ. ഖാൻ ഇബ്നു ഹുസൈമ, ഇബ്നു ഹുസൈമ റഹിമഉള്ള, സബ്തൻ, നല്ല സ്ഥിരത, ഉറപ്പ് കൈവരിച്ച പണ്ഡിതനാണ്, പകരക്കാരനില്ലാത്ത പണ്ഡിതനാണ്. അദ്ദേഹം എത്തിയ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തതായ കാര്യങ്ങൾക്ക് തുല്യമായത്, സമാനമായത്, അതിന് പകരമായി മറ്റൊന്ന് ഇല്ല എന്ന രൂപത്തിലാണ് ഇമാമിൻ്റെ അറിവിനെ, ഇമാമിൻ്റെ കഴിവിനെ, ഇമാമിൻ്റെ അധ്വാനങ്ങളെ അടുത്തറിഞ്ഞവർ പരിചയപ്പെടുത്തുന്നത്, അവർ പറയുന്നത്. ഇത് ഒരു തമാശക്ക് വേണ്ടി, നേരം പോക്കിനു വേണ്ടി അവർ പറഞ്ഞ കാര്യമല്ല. ഒരു ഇമാമിനെക്കുറിച്ച് മറ്റൊരു ഇമാം കളവ്, അമിതമായിട്ടുള്ള കാര്യങ്ങൾ സമൂഹത്തെ വസ്വാസിൽ അകപ്പെടുത്തുന്ന സംസാരങ്ങൾ, അതൊന്നും നടത്തേണ്ടതില്ല. ഏതൊരിമാമും തൻ്റെ കാലഘട്ടക്കാരെ അല്ലെങ്കിൽ മുൻകാലത്ത് കഴിഞ്ഞവരെ, തൻ്റെ പരിചയത്തിലുള്ളവരെ എടുത്തു പറയുമ്പോൾ അവർക്കുള്ള പ്രത്യേകമായ കഴിവുകളെ, വിശിഷ്ട ഗുണങ്ങളെ ഒരു മടിയും കൂടാതെ അവർക്കുള്ളതായി പറയും. അതാണ് അറിവുള്ളവർ അറിവുള്ളവരെ മനസ്സിലാക്കുമ്പോൾ, അറിവിനൊത്ത് വിനയമുള്ളവരായി മാറുമ്പോൾ പ്രകടമാകുന്ന പ്രത്യേകത. ഇമാം ഇബ്നു ഹിബ്ബാൻ റഹിമഉള്ള പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ സംരക്ഷിക്കാൻ, ആ ഹദീസിൽ വന്ന പദങ്ങളെ സൂക്ഷിക്കാൻ, അതുമായി ബന്ധപ്പെട്ട് അധികം വന്ന കാര്യങ്ങളെ കൃത്യമായ രീതിയിൽ കൊണ്ടു നടക്കാൻ ഏറ്റവും നന്നായി ശ്രദ്ധിച്ച ഒരു ഇമാമാണ് ഇബ്നു ഹുസൈമ റഹിമഉല്ലാ. അതല്ലാത്ത ഒരാളെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഇബ്നു ഹിബ്ബാൻ റഹിമഉല്ലാ പഠിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരഭിപ്രായമായി, അദ്ദേഹത്തിന് ബോധ്യമായ ഒരു കാര്യമായി നമ്മെ പോലുള്ളവർക്ക് വേണ്ടി പറഞ്ഞു വച്ചതാണ്. ഈ പണ്ഡിതന്മാരൊക്കെ മറ്റു പണ്ഡിതന്മാരെ സംബന്ധിച്ചും ഇവരെക്കുറിച്ച് വേറെ പണ്ഡിതന്മാരും വിലപ്പെട്ട കനപ്പെട്ട അഭിപ്രായങ്ങൾ, പ്രകീർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. അതവരെ ഇകഴ്ത്താനോ മോശമായി കാണിക്കാനോ ആ പ്രകീർത്തനങ്ങളിലൂടെ മറ്റു വല്ല നിഷിദ്ധങ്ങളിലേക്ക്, അപകടങ്ങളിലേക്ക് ജനങ്ങളെ കൊണ്ടെത്തിക്കാനോ വേണ്ടിയല്ല. അവർക്കിത്രയും നല്ല സ്ഥാനമുണ്ടായിരുന്നു, അവരൊക്കെ ഇത്രയും നല്ല പദവികൾ അലങ്കരിച്ചവരായിരുന്നു. അവരുടെ കഴിവും അധ്വാനവും അള്ളാഹുവിൻ്റെ ദീനിന് സേവനമായി അവർ മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് നമ്മെ പഠിപ്പിക്കാനാണ്. നാം വെറുതെ ഇരിക്കേണ്ടവരല്ല. എന്താണോ നമുക്ക് അള്ളാഹു തന്ന കഴിവ്, അതിനെ സമൂഹത്തിനു വേണ്ടി, സ്വന്തത്തിനു വേണ്ടി, പരലോക വിജയത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പ്രകീർത്തനങ്ങൾ അവർ നടത്തിയിട്ടുള്ളത്. പല പണ്ഡിതന്മാരും മതവിരുദ്ധരായ, മതവിമർശകരായ ആളുകളെ കൊണ്ട് ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. ആ ആക്ഷേപങ്ങളിൽ നിന്ന് അവരെ സുരക്ഷിതരാക്കാൻ, അവരെക്കുറിച്ച് സമൂഹത്തിന് വല്ല തെറ്റുദ്ധാരണയും ഉണ്ടെങ്കിൽ അത് ഇല്ലാതെയാക്കാൻ ഇത്തരത്തിലുള്ള പ്രശംസകൾ, പ്രകീർത്തനങ്ങൾ സഹായകരമായിട്ടുണ്ട് എന്ന തിരിച്ചറിവ് കൂടി നമുക്കുണ്ടാകണം. ഇനി ഇത്തരം വാക്കുകളിൽ എന്തെങ്കിലും അധികം, അല്ലെങ്കിൽ വിശ്വാസപരമായിട്ടോ സ്വഭാവ സംബന്ധമായിട്ടോ പ്രശ്നമാകുന്ന രൂപത്തിൽ വല്ല പദങ്ങളോ പ്രയോഗങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ, ആ കാലഘട്ടത്തിലുള്ളവരോ പിൽക്കാലത്ത് വന്നവരോ ഇത് അല്പം അധികമായി, ഇത്ര വേണ്ടായിരുന്നു, ഇത് ഒരു തെറ്റിലേക്ക് കൊണ്ടെത്തിക്കാൻ കാരണമാകും, ആ രൂപത്തിൽ തിരുത്തലുകളും നടത്തിയിട്ടുണ്ട്. അതാണ് ഇത്തരം പ്രകീർത്തനങ്ങളും വാക്കുകളുമൊക്കെ നാം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. ഇബ്നു ഹുസൈമ റഹിമഉല്ലാ അഹ്ലു സുന്ന വൽ ജമാഅയുടെ പ്രഗത്ഭരായിട്ടുള്ള, മുഖ്യധാരയിലുള്ള പണ്ഡിതന്മാരിൽ ഇടം പിടിച്ച, സ്ഥാനം പിടിച്ച മഹാ പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത പാഠങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് അനുകൂലമാക്കാൻ, നമുക്ക് ഒരു വലിയ വെളിച്ചമായി സ്വീകരിക്കാൻ സാധിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാ കുറച്ച് കാര്യങ്ങൾ കൂടി അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി പറയാനുണ്ട്. ആ കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ ഓരോ കാര്യങ്ങളെയും കേൾക്കാനും കഴിയുന്ന പോലെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
0: ജസാകുമുല്ലാഹു ഖൈറ. സ്മൃതിപഥം പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. ഇബ്നു ഖുസൈമ റളിയല്ലാഹു അൻഹുവിൻ്റെ വൈജ്ഞാനിക ജീവിതം എന്ന ശീർഷകവുമായാണ് ഇന്നത്തെ സ്മൃതിപഥം പ്രോഗ്രാം ശ്രോതാക്കളിലേക്ക് എത്തിയത്. അവതരിപ്പിച്ചത് ബഹുമാന്യനായ മൂസ സ്വലാഹി കാര.
2: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിൻ്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിൻ്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഹമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിൻ്റെ വരമൊഴി.
3: പീസ് റേഡിയോ നുറുങ്ങുകൾ. ഈ മൗനം അപകടം. ഈ വിഷയത്തിന്റെ രചന നിർവഹിച്ചത് അബു തൻവീർ. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
2: ഈ മൗനം അപകടം. എഴുത്ത് അബു തൻവീൽ. ഒരു വിശ്വാസി എന്ന നിലയിൽ ഒരു തിന്മയും ചെയ്യാതെ നമസ്കാരവും നോമ്പും മറ്റും ആരാധനാകർമ്മങ്ങളും ചെയ്ത് സമൂഹത്തിലെ മറ്റു കാര്യങ്ങളിലൊന്നും ഇടപെടാതെ ജീവിച്ചാൽ ജീവിതം ലക്ഷ്യത്തിൽ എത്തിച്ചേരുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? യഥാർത്ഥത്തിൽ സ്വയം തിന്മകളിൽ നിന്നകന്ന് ജീവിക്കുക എന്നത് മാത്രമാണോ വിശ്വാസിയുടെ കടമ? തിന്മ ചെയ്യാതിരിക്കുക മാത്രമല്ല, തിന്മ സമൂഹത്തിൽ വ്യാപിക്കുമ്പോൾ അതിനെതിരെ ഉത്തരവാദിത്വത്തോടെ നിലകൊള്ളുകയും നന്മയിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുക എന്നതും വിശ്വാസിയുടെ ബാധ്യതയാണ്. പ്രബോധന പ്രവർത്തനത്തിന്റെ അടിസ്ഥാന ഉത്തരവാദിത്വത്തെ വളരെ ശക്തമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു, അവർ ചെയ്തിരുന്ന തിന്മയിൽ നിന്ന് പരസ്പരം വിലക്കിയിരുന്നില്ല, അവർ ചെയ്തുകൊണ്ടിരുന്നത് എത്ര മോശമായിരുന്നു. ഖുർആൻ അധ്യായം 5:79. ബനു ഇസ്രായേലിലെ ചിലരുടെ അനുസരണക്കേടും അതിക്രമവും പരാമർശിച്ച ശേഷമാണ് അല്ലാഹു ഇങ്ങനെ പറഞ്ഞത്. തിന്മ ചെയ്യുന്നവരാകരുത് എന്നതോടൊപ്പം തിന്മ നടക്കുമ്പോൾ മൗനം പാലിക്കുന്നവരാകരുത് എന്നുകൂടി ഈ സൂക്തം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. നന്മയിലേക്ക് ക്ഷണിക്കുകയും തിന്മയിൽ നിന്ന് വിലക്കുകയും ചെയ്യുക എന്നത് മുസ്ലിം സമൂഹത്തിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. അള്ളാഹു പറയുന്നു, നിങ്ങളിൽ നിന്ന് നന്മയിലേക്ക് ക്ഷണിക്കുകയും സദാചാരം കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമുണ്ടായിക്കട്ടെ. അധ്യായം 3:104. ഒരു കുടുംബത്തിൽ തെറ്റുകൾ കണ്ടിട്ടും ആരും ഉപദേശിക്കുന്നില്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ മൂല്യങ്ങൾ തകരും. ഇനി അതല്ല, സ്ഥാപനത്തിൽ തെറ്റുകൾ കണ്ടിട്ടും ആരും പ്രതികരിക്കുന്നില്ലെങ്കിൽ ആ തെറ്റ് ആ സംവിധാനത്തിൻ്റെ തന്നെ ഭാഗമായി മാറും. ഒരു സമൂഹത്തിൽ അധാർമികത കണ്ടിട്ടും എല്ലാവരും മൗനം പാലിച്ചാൽ തിന്മയ്ക്ക് സാമൂഹിക അംഗീകാരം ലഭിക്കുകയെന്ന വലിയ അപകടത്തിലേക്കാണ് എത്തിച്ചേരുക. പ്രബോധനത്തിൻ്റെ ലക്ഷ്യം ആളുകളെ വിമർശിക്കുക എന്നതല്ല, അവരെ നന്മയിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും ഒരു തിന്മയെ കണ്ടാൽ അതിനെ തൻ്റെ കൈകൊണ്ട് തടുക്കട്ടെ, അതിന് കഴിഞ്ഞില്ലെങ്കിൽ നാവുകൊണ്ട്, അതിനും കഴിയില്ലെങ്കിൽ ഹൃദയം കൊണ്ട്. മുസ്ലിം കഴിവും സാഹചര്യവും അനുസരിച്ച് തിന്മയ്ക്കെതിരെ ഉത്തരവാദിത്വപരമായി നിലകൊള്ളണം എന്നതാണ് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രബോധനത്തിൻ്റെ മർമ്മം മനസ്സിലാക്കിയ ഒരു പ്രബോധകൻ ഒരാളിൽ തെറ്റ് കണ്ടാൽ പരിഹസിക്കില്ലേ? തെറ്റുകൾ ചെയ്യുന്നവനെ അപമാനിക്കില്ല, സ്വന്തം മേന്മ പ്രകടിപ്പിക്കില്ല, പകരം തിരുത്താനുള്ള വാതിൽ തുറക്കും. ഈ ഒരു ദൗത്യം ഏറ്റെടുക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് സ്വന്തം ജീവിതം മാതൃകാപരമാക്കുക എന്നതാണ്. അള്ളാഹു ചോദിക്കുന്നു, നിങ്ങൾ ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയും നിങ്ങളെത്തന്നെ മറക്കുകയും ചെയ്യുകയാണ്. അധ്യായം 2:44.

0: പീസ് റേഡിയോ ഹൃദയവസന്തം ശുഹദാക്കളുടെ സ്ഥാനം സൂറത്തു ആലിമ്രാനിലെ 140-ാം വചനം ഭാഗം 3 ക്ലാസ് എടുക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
1: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. ഹൃദയ വസന്തം പ്രോഗ്രാമിൽ വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തു ആലി ഇമ്രാനിൽ നിന്നുള്ള 140-ാമത്തെ വചനമാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അഊദു ബില്ലാഹി സമീഇൽ അലീമി മിനശ്ശൈത്വാനിർ റജീം. ഇൻ യംസസ്കും ഖർഹും ഫഖദ് മസ്സൽ ഖൗമ ഖർഹും മിസ്ലു വതിൽക്കൽ അയ്യാമു നുദാവിലുഹാ ബൈനന്നാസ് وليعلم الله الذين آمنوا ويتخذ منكم شهداء والله لا يحب الظالمين. ان يمسسكم قرح فقد مس القوم قرح مثله. നിങ്ങൾക്ക് പരിക്കുകൾ, പരിക്ക്, കേടുപാട്, മുറിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതേപോലെ അവർക്കും ശത്രുക്കൾക്കും സംഭവിച്ചിട്ടുണ്ട്. വതിൽക അയ്യാമുനുദാവിലുഹ ബൈനന്നാസ്, വിജയങ്ങൾ, വിജയത്തിൻ്റെ നാളുകൾ ജനങ്ങൾക്കിടയിൽ അള്ളാഹു മാറ്റിമറിച്ചുകൊണ്ടിരിക്കും, നാം മാറ്റിമറിച്ചുകൊണ്ടിരിക്കും. എന്തിനു വേണ്ടിയാണ്? വലിയ ആലം അള്ളാഹുല്ലദീന ആമനും, വിശ്വാസികളായ ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല തിരിച്ചറിയുവാൻ വേണ്ടി, അവരെ വേർതിരിക്കുവാൻ വേണ്ടി, ഈമാനുള്ള ആളുകൾ. അതാണ് അതുവരെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. തുടർന്ന് മറ്റൊരു കാര്യം കൂടിയുണ്ട്, അൽ ഹിക്മത്തു സാലിസ, എന്തിനു വേണ്ടിയാണ് വിജയങ്ങൾ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നത്? വയത്തഖിദ മിൻകും ഷുഹദ, നിങ്ങളിൽ നിന്ന്, വിശ്വാസികളിൽ നിന്ന് ഷുഹദാക്കളെ. ഷഹീദിൻ്റെ ജമാണ്, ബഹുവചനമാണ്, പ്ലൂറലാണ് ഷുഹദ. രക്തസാക്ഷികളെ സ്വീകരിക്കുവാൻ വേണ്ടി, രക്തസാക്ഷികളെ ഉണ്ടാക്കുവാൻ വേണ്ടി. ഉന്ദുർ ഇല ഹാദ തഅബീർ, ഈ ഒരു ഗുണപാഠത്തിലേക്ക് നിങ്ങൾ നോക്കൂ. വലിയൂജത് വയത്തഖിദ മിൻകും ഷുഹദ, നിങ്ങളിൽ നിന്ന് ഷുഹദാക്കളെ, രക്തസാക്ഷികളെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവൻ നൽകിയവരായ ആളുകൾ, ഷുഹദാക്കൾ. വലിയ സ്ഥാനമാണ് അവർക്ക് ഇസ്ലാമിലുള്ളത്. അവരുടെ ശരീരത്തിൽ നിന്ന് ഉറ്റിവീഴുന്ന ആദ്യത്തെ രക്തത്തുള്ളി, അതോടൊപ്പം അവർ സ്വർഗത്തിലേക്ക് ഇടം പിടിച്ചിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് രക്തസാക്ഷികളായ ആളുകൾ. വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത് ബൽ അഹ്യാ വലാകിൻ ലാ തശ്ഊറൂൻ, അവർ കൊല്ലപ്പെട്ടവരാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്ത് കൊല്ലപ്പെട്ടവരായ ആളുകൾ, പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ അവർ ജീവിച്ചിരിക്കുന്നു, അവിടെ റിസ്ക് നൽകപ്പെടുന്നു. ഇങ്ങനെ ഫഹാഉലാ ഇശുഹദ ഇത്തഖദഹുമുല്ലാഹു വസ്തഫാഹും ലിനഫ്സിഹി ജല്ല വഅല, ഈ ഷുഹദാക്കളെ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായി സ്ഫുടം ചെയ്തെടുത്ത്, അള്ളാഹു ഉണ്ടാക്കിയെടുത്ത് റബ്ബിന് വേണ്ടി. വലൗലാ മിസ്ല ഹാദിഹി ഹസീമ ലം യകുൻ ഷുഹദ, ഇങ്ങനെയൊരു ലക്ഷ്യമില്ലായിരുന്നെങ്കിൽ ഷുഹദാക്കൾ ഉണ്ടാകുമായിരുന്നില്ല. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ യുദ്ധം അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചത്? ഇങ്ങനെ പോരടിക്കുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷുഹദാക്കൾ ഉണ്ടാകണം. യത്തഖിദു മിൻകും ഉനാസൻ ഖുതിലു ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരായ ആളുകൾ ഉണ്ടാവണം. വക്കം ഷഹീദ് ഇത്തഖദഹും ഫീ ഗസ്വത്തി ഉഹദ് സബ്ഊന റജുലൻ, 70 സ്വഹാബികൾ അതിൽ രക്തസാക്ഷികളായി, 70 ഷുഹദാക്കളുണ്ടായി. ലൗലാ ഹാദാ ലം യകുൻ ഹുനാക ഷുഹദ, ഉഹുദുണ്ടായിരുന്നില്ല എങ്കിൽ അവിടെ ഷുഹദാക്കളുണ്ടാകുമായിരുന്നില്ല. അതുണ്ടാവണമെന്നത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ തീരുമാനമാണ്. അള്ളാഹുവിൻ്റെ തീരുമാനമനുസരിച്ചുകൊണ്ടാണല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ശത്രുക്കൾക്ക് വിജയം നൽകി, ആത്യന്തികമായ വിജയം വിശ്വാസികൾക്ക് തന്നെയാണ്. വലിയ ആലം അള്ളാഹുല്ലദീന ആമനു, സത്യവിശ്വാസികളെ തിരിച്ചറിയുവാൻ വേണ്ടി. നമ്മളിപ്പോൾ കണ്ടതുപോലെ ആരാണ് ക്ഷമിക്കുന്നത്, സഹിക്കുന്നത് എന്നറിയാൻ വേണ്ടി. വയത്തഖിദ മിൻകും ഷുഹദ, നിങ്ങളിൽ നിന്ന് ഷുഹദാക്കളെ ഉണ്ടാവാൻ. യുഖ്തലൂന ഫീ സബീലി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആളുകൾ കൊല്ലപ്പെടാൻ. വയബ്തലൂന മുഹജിഹിം ഫീ മർദാത്തിഹി, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി തങ്ങളുടെ ജീവൻ ചിലവഴിക്കാൻ വേണ്ടി തയ്യാറാവുന്ന ആളുകൾ. സഹോദരങ്ങളെ, വിശ്വാസികൾക്ക് വലിയ ആശ്വാസവും സമാധാനവും നൽകുന്നതാണ്. അവരുടെ പരിശ്രമവും അവരുടെ അധ്വാനവും അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കുന്നതും എല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ അവർക്ക് പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്, വിജയം ലഭിക്കുന്ന കാര്യമാണ്. ഇവിടെ ഫഅദ്ഹറ അല്ലാഹു അസ്സ വജല്ല നബിയഹു സല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബഹു അലൽ മുശ്രിക്കീന യൗമ ബദർ, ബദറിൻ്റെ ദിവസത്തിൽ മുശ്രിക്കീങ്ങൾക്കെതിരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബികളെയും അള്ളാഹു വിജയിപ്പിക്കുകയുണ്ടായി. വദഹറ അലൈഹിം അദുവഹും യൗമ ഉഹദ്, ഉഹുദിൻ്റെ ദിവസത്തിൽ തങ്ങൾക്കെതിരായിക്കൊണ്ട് ശത്രുക്കൾക്ക് അള്ളാഹു വിജയം നൽകി. വഖദ് യുദാലുൽ കാഫിറു മിനൽ മുഅ്മിൻ വയബ്തലിൽ മുഅ്മിൻ ബിൽ കാഫിർ, സത്യനിഷേധിയെക്കൊണ്ട് സത്യവിശ്വാസി പരീക്ഷിക്കപ്പെടുന്നു. അതുപോലെ തന്നെ വിശ്വാസിയിൽ നിന്ന് അവിശ്വാസിയിലേക്ക് വിജയം മാറുന്നു. എന്തിനു വേണ്ടി എന്നത്, ലിയഅലമ അല്ലാഹു മൻ യുത്തീഉഹു മിമ്മൻ യഅസീഹി, ആരാണ് അള്ളാഹുവിനെ അനുസരിക്കുന്നവൻ അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കുന്നത് എന്നറിയാൻ വേണ്ടി. വയഅലമ അസ്വാദിഖ് മിനൽ കാദിബ്, കളവ് പറയുന്നവനാരാണ്, വിശ്വാസിയാരാണ്, സത്യസന്ധനാരാണ് എന്ന് അറിയുവാൻ വേണ്ടി, അതിനുവേണ്ടിയാണ്. യൗമൻ ലക്കും വയൗമൻ അലൈക്കും, ഒരു ദിവസം നിങ്ങൾക്ക് അനുകൂലം, മറ്റൊന്ന് നിങ്ങൾക്ക് പ്രതികൂലം, ആ രൂപത്തിലാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്നുള്ള ഒരു റിവായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഉഹദ് യുദ്ധം ഉണ്ടായ സന്ദർഭത്തിൽ മുസ്ലിങ്ങൾക്ക് സംഭവിക്കാനുള്ള കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മലമുകളിൽ കയറി. അബൂ സുഫിയാൻ വന്നു, യാ മുഹമ്മദ്, യാ മുഹമ്മദ്, അലാ തഖ്റുജ്, അലാ തഖ്റുജ് അൽ ഹർബ്, അൽ ഹർബു സിജാൽ, പുറപ്പെടുന്നില്ലേ, പുറപ്പെടുന്നില്ലേ, ഞങ്ങൾക്ക് യൗമുല്ലനാ വയമുല്ലക്കും, ഒരു ദിവസം ഞങ്ങൾക്ക് ഒരു ദിവസം നിങ്ങൾക്ക്, ബദറിൽ നിങ്ങൾ വിജയിച്ചല്ലോ, ഇനി ഇവിടെ കാണാം എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സഹാബികളോട്, അജീബു, അയാൾക്ക് മറുപടി കൊടുക്കും, ലാ സവാ അലാ സവാ, ഖതലാന ഫിൽ ജന്ന വഖതലാകും ഫിന്നാർ, സെയ്മല്ല, സമമല്ല ഒരിക്കലും, ഞങ്ങളെ നിങ്ങൾ സ്വർഗത്തിൽ കൊന്നു, നിങ്ങളെ നരകത്തിലേക്കാണ് കൊല്ലുന്നത്. നോക്കൂ സഹോദരങ്ങളെ, അവർ അബൂ സുഫിയാൻ വിളിച്ചു പറയുകയാണ് ഉച്ചത്തിൽ, ലനാ ഉസ്സ വലാ ഉസ്സാലക്കും, ഞങ്ങൾക്ക് ഉസ്സയുണ്ട്, നിങ്ങൾക്ക് ഉസ്സയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൂലു അല്ലാഹു മൗലാന വലാ മൗലാലക്കും, അല്ലാഹു ഞങ്ങളുടെ രക്ഷാധികാരിയാണ്, നിങ്ങൾക്കങ്ങനെ ഒരു മൗലയില്ല. അബൂ സുഫിയാൻ പറയുന്നു, ഉഅലു ഹുബൽ, ഹുബലിനെ അത്യുന്നതനാക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, അല്ലാഹു അല വാജൽ, അല്ലാഹുവാണ് അത്യുന്നതനായിട്ടുള്ളവൻ, ഏറ്റവും മഹത്വമുള്ളവൻ. അബൂ സുഫിയാൻ പറഞ്ഞു, മൗഇദുക്കും മൗഇദുന ബദറു സുഗ്ര, നിങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെട്ടത്, ഞങ്ങളോട് വാഗ്ദാനം നൽകപ്പെട്ടത് ചെറിയ ബദറാണ്. ഇങ്ങനെ പരസ്പരം പോരടിക്കാൻ വേണ്ടി ഉഹുദിൻ്റെ രണാങ്കണത്തിലേക്ക് പുറപ്പെടുന്ന സന്ദർഭത്തിലുണ്ടായ സംഭവങ്ങളെ വിശദീകരിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഇതിൽ നമുക്ക് വലിയ പാഠമാണുള്ളത്. വിശ്വാസികൾ തിരിച്ചറിയണം, മനസ്സിലാക്കണം. ലിയഅലമല്ലാഹുല്ലദീന ആമനു, വിശ്വാസികളെ അല്ലാഹു തിരിച്ചറിയാൻ വേണ്ടി. അതോടൊപ്പം തന്നെ ശുഹദാക്കളെ, വയത്തഖദ മിൻകും ശുഹദ, നിങ്ങളിൽ നിന്നുള്ള രക്തസാക്ഷികളെ സ്വീകരിക്കാൻ. അപ്പം ഈമാനും പ്രധാനമാണ്. ഫലയാലമന്നല്ലാഹുല്ലദീന സ്വദഖു വലയാലമന്നൽ കാദിബീൻ, ആരാണ് സത്യസന്ധർ, ആരാണ് കളവ് പറയുന്നവർ. അഹസിബന്നാസ് അയ്യുത്തറക്കു അയ്യക്കൂലു ആമന്ന വഹും ലാ യുഫ്തനൂൻ, ജനങ്ങൾ വിചാരിക്കുന്നുണ്ടോ വിശ്വസിച്ചു എന്ന് പറഞ്ഞ് പരീക്ഷിക്കപ്പെടാതെ വിട്ടേക്കുമെന്ന്. ആരാണ് സത്യസന്ധന്മാർ, ആരാണ് കളവ് പറയുന്നവർ എന്നൊക്കെ അറിയുവാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല പരീക്ഷണങ്ങൾ നൽകും. യുദ്ധങ്ങളുണ്ടാകും. അതിൽ ഈമാൻ ഉറച്ചവരാരാണ്, കാപട്യമുള്ളവരാരാണ് എന്നതൊക്കെ തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് ജനങ്ങളെ, മനില്ലദീന നാഫക്കൂമിങ്കും നുദാബിര ബൈനന്നാസ്, നിങ്ങളിൽ നിന്നുള്ള കപടന്മാരാരാണ് എന്നറിയാൻ വിജയം അത് മാറ്റിമറിക്കും എന്നതാണ്. ലിനഅലമ അയ്യുൽ ഹിസ്ബൈൻ അഹ്സ, സൂറത്തുൽ കഹ്ഫിലെ 12-ാമത്തെ ആയത്ത് ഈ രൂപത്തിൽ, ലിനഅലമ നമ്മൾ അറിയാൻ വേണ്ടി, അയ്യുൽ ഹിസ്ബൈൻ അഹ്സ, ഈ രണ്ട് വിഭാഗങ്ങളിൽ ഏറ്റവും ക്ലിപ്തപ്പെടുത്തപ്പെട്ടത് ഏതാണ് എന്നത്. ലിയുക്രിമ മിൻകും ബിശുഹദ ഇമൻ അറാദ യുക്രിമ ഹുബിഹ, ശുഹദാക്കളെ കൊണ്ട് നിങ്ങളെ ആദരിക്കുവാൻ വേണ്ടി. ലിയുമയ്യിസ ബൈനൽ മുഅ്മിനീൻ വൽ മുനാഫിഖീൻ, സത്യവിശ്വാസികൾക്കും കപടന്മാർക്കുമിടയിൽ വേർതിരിവുണ്ടാക്കാൻ വേണ്ടി. ലിയുക്രിമ മൻ അക്രമ മൻ മിൻ അഹ്ലിൽ ഈമാനി ബിശുഹദ ഈമാനിൻ്റെ ആളുകളിൽ നിന്ന് ഷഹാദത്ത് കൊണ്ട് അള്ളാഹു ആദരിക്കുവാൻ വേണ്ടി. ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായ നിലക്ക് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. റയീസുൽ മുഫസ്സിരിൻ ഇബ്നു ജരീറു തബരി റഹിമഹുള്ള അദ്ദേഹം വിശദീകരിക്കുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കും, ഫൈനൽ മുസ്ലിമീന കാനു യസ്അലൂന റബ്ബഹും, നിശ്ചയമായ മുസ്ലിങ്ങൾ അവരുടെ റബ്ബിനോട് ചോദിക്കുകയായിരുന്നു, റബ്ബന അരിനാ യൗമൻ കയൗമി ബദർ നുഖാത്തിൽ ഫീഹിൽ മുശ്രിക്കീൻ, ഞങ്ങൾക്കൊരു ദിവസം കാണിച്ചു തരണേ, ബദറിനെപ്പോലെയുള്ള ദിവസം മുശ്രിക്കുകളോട് ഞങ്ങൾ യുദ്ധം ചെയ്യും. വനുബിലി കഫീഹി ഖൈറൻ വനൽ തമിസ് ഫീഹി ഷഹാദ, ഞങ്ങളതിൽ പ്രതീക്ഷിക്കുന്നത് ഷഹാദത്താണ്, രക്തസാക്ഷിത്വമാണ്. ഫലഖൗ അൽ മുശ്രിക്കീനയും ഒഹദ്, ഒഹദിൻ്റെ രണാങ്കണത്തിൽ അവർ ശത്രുക്കളെ കണ്ടുമുട്ടി മുശ്രിക്കുകളെ, ഫത്തഖദ മിൻഹും ഷുഹദ, അവരിൽ നിന്നല്ലാഹു ഷുഹദാക്കളെ സ്വീകരിക്കാൻ വേണ്ടി. ഫകറമല്ലാഹു ഔലിയാഅഹു ബിഷഹാദ ബിഐദി അദുവിഹിം, ശത്രുക്കളുടെ കൈകളാൽ കൊല്ലപ്പെട്ടുകൊണ്ട് ഷഹാദത്തെന്ന ഔലിയാക്കളുടെ പദവിയിലേക്ക് അവരെത്തുന്നു, അവരല്ലാഹു ആദരിക്കുന്നു. സഹോദരങ്ങളെ, അത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, കാനു യസ്അലൂന ഷഹാദ, അവർ റബ്ബിനോട് ഷഹാദത്തിനെ ചോദിക്കുമായിരുന്നു. വിശ്വാസികൾ ഷഹാദത്ത് ലഭിക്കാൻ അവരുടെ റബ്ബിനോട്, അവർക്ക് ബദറിൻ്റെ പോലെയുള്ളൊരു ബദറ് അവർക്കുണ്ടാക്കിയെടുക്കാൻ, അങ്ങനെ കൊല്ലപ്പെടുന്നവർക്ക് വൈറുസക്കൂന ഫീഹി ഷഹാദ, അവർ ഷഹാദത്ത് നൽകപ്പെടുന്ന വൈറുസക്കൂനൽ ജന്ന വൽ ഹയാത്ത് വൽ റിസ്ഖ്, ജീവിതവും സ്വർഗവും അവിടെ റിസ്ഖുമെല്ലാം സ്വർഗീയ ലോകത്ത് അവർക്ക് ലഭിക്കുന്നു എന്ന്. സഹോദരങ്ങൾ, അവർ വലിയ സ്ഥാനമാണ് ഷുഹദാ, ഷുഹദാക്കളെ സ്വീകരിക്കുക എന്നത്. വയത്തഖിദ മിൻകും ഷുഹദാ എന്നത് വലാ തഖൂലൂ ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത് വല്ലഹ്യാഉൻ വലാകില്ലാ തശ്ഉറൂൻ, മറ്റൊരായത്തിൽ ബല്ലഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ, അവർ റബ്ബിൻ്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ് ആ രക്തസാക്ഷികൾ, അവർക്ക് റിസ്ക് നൽകപ്പെടുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പച്ച പക്ഷികളുടെ, പച്ച നിറത്തിലുള്ള, പച്ചവർണ്ണത്തിലുള്ള പക്ഷികളുടെ ഉള്ളിൽ ഈ ആത്മാക്കളെ പ്രവേശിപ്പിച്ചുകൊണ്ടവരെ ആ സ്വർഗീയ ലോകത്ത് പാറിക്കളിക്കുന്നുണ്ട് രക്തസാക്ഷികൾ എന്നത് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗീയ ലോകത്ത് നൂറോളം ദറജകൾ, അഅദ്ദല്ലാഹു ലിൽ മുജാഹിദീന ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നവരായ ആളുകൾക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുക്കി വച്ചിട്ടുള്ള കാര്യമാണത്. അതുകൊണ്ട് ഷഹീദ് ഷുഹദാ എന്നത് ഒരു ചെറിയ വിഷയമായിക്കൊണ്ട് നമ്മൾ കാണേണ്ടതല്ല. ആ ഷുഹദാക്കളുടെ മൻസിലത്തവരുടെ സ്ഥാനം എത്രത്തോളമുണ്ടെന്ന് ഇസ്ലാം നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചു തരുന്നുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ ഇഷ്ടപ്പെടാത്ത ഒരവസ്ഥയിലായിരിക്കാം യുദ്ധത്തിൻ്റെ സന്ദർഭം. ഷുഹദാക്കൾ മൻ ഖുതില ഫീ സബീലില്ലാഹി ഫഹുവ ഷഹീദ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവൻ അത് ഷഹീദാണ്. അവർക്കല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗീയ ലോകത്ത് ഒരുക്കി വെച്ചതായ അനുഭൂതികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവൻ നൽകിയവർ, അള്ളാഹു അവർക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവൻ നൽകിയവരായ ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ജീവൻ വാങ്ങിയതാണ്. ഇന്നല്ലാഹ ഇഷ്ടറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബി അന്ന ലഹുമുൽ ജന്ന, അവർക്ക് സ്വർഗമുണ്ടെന്ന വാഗ്ദാനം നൽകിക്കൊണ്ട് അള്ളാഹു അവരുടെ ജീവൻ ഏറ്റെടുത്തത്. വയുഖ്തലൂന, അവർ കൊല്ലപ്പെട്ടത് ആ ഒരു കാര്യത്തിലാണ്. ഇത് തൗറാത്തിലും ഇഞ്ചിലൊക്കെ പറയപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. ആത്മാർത്ഥമായി അള്ളാഹുവിൻ്റെ സ്വർഗീയ ലോകത്ത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു സ്ത്രീ വന്നുകൊണ്ട് പറഞ്ഞു, ഹാരിസയെക്കുറിച്ച് എന്നോട് പറഞ്ഞാലും, ബദറിൽ യുദ്ധപ്പെട്ടതാണ്, അദ്ദേഹത്തിനൊരു അമ്പേറ്റുകൊണ്ട്, ഏത് ഭാഗത്താണെന്നറിയില്ല, അദ്ദേഹം സ്വർഗത്തിലാണെങ്കിൽ ഞാൻ ക്ഷമിച്ചു, അതല്ല എങ്കിൽ ഞാൻ കരഞ്ഞുകൊണ്ട് കാലം കഴിക്കും. അപ്പോഴാണ് ഉമ്മു ഹാരിസയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇന്നഹ ജിനാൻ ഫിൽ ജന്ന, സ്വർഗം ഒരുപാട് സ്വർഗങ്ങളുണ്ട്, വൈന്ന ബിനക്കി അസാബൽ ഫിർദൗസ് അല, നിങ്ങളുടെ മകന് ജന്നത്തുൽ ഫിർദൗസാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ സഹോദരങ്ങളെ, സത്യസന്ധമായി ഒരാൾ ഷഹാദത്തിനെ ചോദിച്ചാൽ അവർക്കത് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകും. മൻ സഅലല്ലാഹ തആല ഷഹാദ ബിസിദ്ഖിൻ ബല്ലഅഹുല്ലാഹു മനാസില ഷുഹദാ വൈൻ മാ തആല ഫിറാഷി, അങ്ങനെയും ആ ഷഹീദ് എന്നുള്ള പദവി, അതിൻ്റെ മഹത്വം, സ്ഥാനം ഇസ്ലാമിൽ എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത്, ഒരാൾ ആത്മാർത്ഥമായി ഷഹാദത്ത് ചോദിച്ചാൽ അള്ളാഹു അവർ അയാളെ ഷുഹദാക്കളുടെ സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഇനി അയാൾ അയാളുടെ വിരിപ്പിൽ കിടന്നുകൊണ്ടാണ് മരിച്ചത് എങ്കിലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൻ്റെ സന്ദർഭത്തിൽ പറഞ്ഞത് ഖൂമു ഇലാ ജന്ന അർളുഹ സമാവാത്തു വലർ, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്ക് നിങ്ങൾ എഴുന്നേൽക്കൂ. അപ്പോഴാണ് ഉമൈർ ബിൻ ഹമാം അൽ അൻസാരി ചോദിക്കുന്നത്, അല്ലാഹു റസൂലെ, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗമോ? അതെ, ബഹ് ബഹ് എന്ന് പറഞ്ഞ് ആ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഈത്തപ്പന കഴിച്ചുകൊണ്ടിരുന്ന ഈത്തപ്പഴങ്ങൾ വിട്ടുകൊണ്ട് എറിഞ്ഞുകൊണ്ട് അദ്ദേഹം രക്തസാക്ഷിയാകാൻ വേണ്ടി യുദ്ധക്കളത്തിലേക്ക് പുറപ്പെടുന്നത്. സഹോദരങ്ങളെ, അവരത് തിരിച്ചറിഞ്ഞിരുന്നു. സ്വഹാബത്ത് ഒരിക്കലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ട ആളുകൾ ഇനിയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ എന്നാഗ്രഹിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഏതൊരാളും സ്വർഗത്തിൽ പ്രവേശിക്കുന്നില്ല, പ്രവേശിച്ചാൽ പിന്നെ യുഹൈബ് അയർജിയല ദുനിയ, ദുനിയാവിലേക്ക് മടങ്ങാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്തൊക്കെ തന്നെ ഉണ്ടായിരുന്നാലും ഇല്ല ഷഹീദ്, രക്തസാക്ഷിയല്ലാതെ. യച്ചമന്നർജിയ ഇര

0: വഖുദിയ ബൈനഹും ബിൽ ഹഖ് വഹും ലാ യുളമൂൻ. അക്രമമില്ലാതെ വിധി നടപ്പാക്കും. ഷുഹദാക്കൾ അവിടെ സാക്ഷികളായിക്കൊണ്ട് രക്തസാക്ഷികൾ ഉണ്ടാകുമെന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലി ഷഹീദി ഇൻദല്ലാഹി സിത്ത് ഖിസാൽ, രക്തസാക്ഷിക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ആറ് കാര്യങ്ങളുണ്ട്. ഒറ്റ ആദ്യത്തെ തന്നെ യുഗ്ഫർ ലഹു ഫി അവ്വലി ദഫ്അ, ആദ്യ വെട്ടിൽ തന്നെ അവർക്ക് പാപങ്ങൾ പൊറുക്കപ്പെടും. മരിച്ചു വീഴുമ്പോൾ, രക്തസാക്ഷിയായി കൊല്ലപ്പെട്ടു വീഴുമ്പോൾ സ്വർഗത്തിലെ സ്ഥാനം കാണിക്കപ്പെടും. നരക ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടും. വലിയ ഭയാനകരമായ ഖബറിലെ അദാബിൽ നിന്നുള്ള നിർഭയത്വമുണ്ടാകും. താജുൽ വഖാർ അവരുടെ രക്തസാക്ഷിയുടെ തലയിൽ വെച്ചു കൊടുക്കപ്പെടും. ദുനിയാവിലുള്ളതിനേക്കാളും ഖൈറായിട്ടുള്ള യാക്കൂത്തുകൾ കൊണ്ട് 72 ഇണകളെ, ഹൂറുല്ലീങ്ങളെ അവർക്ക് നൽകപ്പെടും. തൻ്റെ കുടുംബങ്ങളിൽ നിന്ന് 70 ആളുകൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി, ശുപാർശ ചെയ്യാൻ വേണ്ടിയുള്ള അനുപാതം നൽകപ്പെടും. ഇങ്ങനെ ഒരുപാട് പ്രയോജനങ്ങൾ ആ ഷഹദാക്കളെ കൊണ്ട് അവർക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മാർഗത്തിൽ ഷഹീദുകളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
1: മാഷാഅല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. ഷുഹദാക്കളുടെ സ്ഥാനം, സൂറത്തു ആൽ ഇംറാനിലെ 140 വചനം, ഭാഗം 3. ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി, വാണിയമ്പലം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: يا من يرى ما في الضمير ويسمع انت المعد.
4: നിത്യ ജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നന്നായി പരിശോധിച്ചും പഠിച്ചുമാണ് എടുക്കാറ്. 1 kg ആപ്പിൾ വാങ്ങുമ്പോഴും, ഒരൽപ്പം മീൻ വാങ്ങുമ്പോഴും, ഒരു പുതിയ വീടിൻ്റെ നിർമ്മാണം നടക്കുമ്പോഴും, ഒരു വാഹനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും പഠനങ്ങളും പരിശോധനകളും നടക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാടുകളോ മതരംഗത്ത് നാം സ്വീകരിക്കുന്ന സമീപനങ്ങളോ പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും ഭിന്നമായി നിൽക്കുന്ന ആശയ ചേരികളുമുണ്ട്. എതിർചേരിയിൽ നിൽക്കുന്ന ആശയങ്ങളെ ഒരിക്കലെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിച്ചിട്ടില്ല. ആദർശരംഗത്തും ആശയപഠനരംഗത്തും ഞാൻ സ്വീകരിക്കുന്ന നിലപാടുകളിൽ കുഴപ്പങ്ങളുണ്ടോ എന്ന സൂക്ഷ്മ പരിശോധനകൾക്ക് നമുക്ക് നമ്മെ വിധേയമാക്കാൻ സാധിക്കണം. നമ്മുടെ ഖബറിൽ നാം തനിച്ചായിരിക്കും. ആരൊക്കെ കാരണമാണോ ആശയപഠനത്തിൽ നാം പിന്മാറുന്നത്, അവരൊന്നും കൂട്ടിനില്ലാത്ത ഖബറിൽ നാം തനിച്ചായിരിക്കുമെന്ന ചിന്ത, വിചാരണയുടെ വേദിയിൽ നാം ഒറ്റക്ക് മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യം, അത് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിന് പകർന്നു നൽകുകയാണെങ്കിൽ ത്യാഗോജ്വലമായ പുതിയ ജീവിത വഴിയിൽ നമുക്ക് യാത്രകൾ ആരംഭിക്കാൻ തീർച്ചയായും കഴിയും.
5: അംസൈന വ അംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു وله الحمد وهو على كل شيء قدير رب أسألك خير ما في هذه الليلة وخير ما بعدها وأعوذ بك من شر ما في هذه الليلة وشر ما بعدها رب أعوذ بك من الكسل وسوء الكبر رب أعوذ بك من عذاب في النار വഅദാബിൻ ഫിൽ ഖബർ. ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിൻ്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. اللهم بك أمسينا وبك أصبحنا وبك نحيا وبك نموت وإليك المصير.

0: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്, നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻത അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു, ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു, നീയല്ലാതെ ആരാധ്യനില്ല, നീ ഏകനാണ്, നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്കു പങ്കുകാരില്ല, നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ, എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ, എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ, നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു, ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു, നീയല്ലാതെ ആരാധ്യനില്ല.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബി അജ്മാഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സത്യവിശ്വാസി വിശ്വാസികളെ, അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് ഒരു പ്രദോഷ സമയം കൂടി നമുക്ക് ഒരുമിച്ച് കൂടാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. മാത്രമല്ല, ഈ സമയം അള്ളാഹുവിനോട് ദിക്റുകൾ ചൊല്ലി, അള്ളാഹുവിനോട് ശുക്റുകൾ ചെയ്ത് നിൽക്കേണ്ട ഒരു സമയമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കലും ഈ സമയത്തുള്ള ദിക്റുൽ മസാ അതൊരിക്കലും നഷ്ടപ്പെടുത്തരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
1: അതെ,
0: വളരെ ശ്രേഷ്ഠമുള്ള ഒരു സമയമാണ്, അത് ഉപയോഗപ്പെടുത്തുക. ഇന്ന് പെരിന്തൽമണ്ണ പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ നിന്ന് നിങ്ങളോടൊപ്പം ഞാൻ അമീൻ അഹമ്മദ് മങ്കട, എന്നോടൊപ്പം
1: ഹനീഫ വണ്ടൂർ.
0: നമ്മുടെ അതിഥികൾ ആരും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല, എന്നാലും ഇന്ന്
1: വരും
0: ഇൻഷാല്ല. ചില സ്പെഷ്യൽ പ്രോഗ്രാമുകൾ ഇന്നത്തെ ഈവനിംഗ് ലൈവിൽ ഉണ്ട് ഇൻഷാല്ല. ഏതായാലും ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിട്ട് നിങ്ങളുടെ മക്കളുടെ വോയിസുകൾ പീസ് റേഡിയോ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാം.
1: അതെ,
0: അയക്കേണ്ട നമ്പർ.
1: അവരുടെ നല്ല ഇമ്പമാർന്ന ഗാനങ്ങൾ ഈ സമയത്ത് പ്രസംഗം, പാട്ട്, ഇതൊക്കെ എന്ത് ചെയ്യും, നമ്മളിപ്പോൾ ടെലികാസ്റ്റ് ചെയ്യും, ഈ ലൈവിൽ ടെലികാസ്റ്റ് ചെയ്യും. ഖുറാനോത്ത് വേണ്ട, പ്രത്യേകം നമ്മൾ പറഞ്ഞ ഖുറാൻ പാരായണം നമുക്ക് വേണ്ട. ഗാനങ്ങൾ, കവിത, കഥ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഈ സമയത്ത് അവർ വാട്സപ്പിൽ അയക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരെ ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റും.
0: നിങ്ങൾ അയക്കേണ്ട നമ്പർ 90 20 840 840 എന്നുള്ള നമ്പറിലേക്കാണ്. 9020840840 എന്നുള്ള നമ്പറിലേക്ക് നിങ്ങൾ കുട്ടികളുടെ പ്രോഗ്രാമുകൾ അയക്കുക. ഏതായാലും ഇന്ന് നമ്മുടെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നോക്കുമ്പോൾ നമ്മുടെ ഈവനിംഗ് ലൈവിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരുപാട് ആളുകൾ സലാം പറഞ്ഞ് കയറാറുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും സലാം അടക്കാം. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആരൊക്കെയാണ് സലാം പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൽ, ഷംനാദ് ഖാൻ, ഷംസ തലശ്ശേരി, സുബൈദ ഇസ്മായിൽ മടിക്കേരി, സൽമാൻ ഓറടമ്പാലം, സഹൽ പി ഇടപ്പലം, ജുമൈലത്ത് തുറക്കൽ, നഫീസ പി എ താമരശ്ശേരി, ഹുസൈൻ വി എം ഇടത്തനാട്ടുകര ഉപ്പുകുളം, അമ്ര ബിൻ തിയാസിർ, ആമിർ ബിൻ തിയാസിർ, സുബൈദ പുളിക്കൽ, ഷാദിയ ഒറ്റപ്പാലം, ഹുസൈൻ വി ഇടത്തന വിയമെടുത്തനായിട്ട് വീണ്ടും പറഞ്ഞിട്ടുണ്ട്, സാജിദ കാലിക്കറ്റ്. ഇത്രയും ആളുകളാണ് സലാം പറഞ്ഞു വന്നിട്ടുള്ളത്.
1: ഇനിയുമുണ്ട് കുറെ ആളുകളെ. അപ്പോൾ മൊത്തത്തിൽ നമ്മളിപ്പോൾ വായിച്ചാൽ ചിലപ്പോൾ കുറെ ആളുകളെ സലാം പറഞ്ഞ് നമുക്ക് തീരൂല.
0: ഇല്ല ഇല്ല,
1: ഇനി സമയം ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, വായിക്കാം.
0: അതായത് നമ്മുടെ അമീർ ഒട്ടി ഇടത്തനാട്ടുകാര, അദ്ദേഹം എല്ലാ ദിവസവും എഴുതുന്നത് പോലെ തന്നെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു കുറിപ്പ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. കടന്നുപോയ ദിവസത്തെക്കുറിച്ച് പശ്ചാത്തപിച്ച് മാത്രം ഇരിക്കരുത്, അത് നമ്മെ പഠിപ്പിച്ച പാഠങ്ങൾ നാളെയുടെ വഴിയിൽ വെളിച്ചമാക്കുക. നമുക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ എണ്ണുമ്പോൾ ഹൃദയം പരാതിയിൽ നിന്ന് ശുക്രിലേക്ക് മാറും. മനുഷ്യർ കാണാത്ത കണ്ണീരിനും പറയാൻ കഴിയാത്ത വേദനകൾക്കും അള്ളാഹു സാക്ഷിയാണ്. ഇന്നത്തെ സായാഹ്നത്തിൽ നമ്മുടെ ഹൃദയത്തിലെ ഭാരങ്ങളെല്ലാം അള്ളാഹുവിന് ഏൽപ്പിക്കാം. അള്ളാഹുവേ, കഴിഞ്ഞതിലെ തെറ്റുകൾ പൊറത്തു തരണമേ. ഇന്നത്തെ ജീവിതത്തിൽ ബറക്കത്ത് നൽകണമേ. നാളെയെ ഈമാനും സമാധാനവും നിറഞ്ഞതാക്കണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
1: ജീനത്ത് പാലക്കാട് സലാം പറഞ്ഞ് വന്നിട്ടുണ്ട്. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാത്തു. പിന്നെ സാജിദ കാലിക്കറ്റ് വായിച്ചല്ലേ,
0: വായിച്ചു.
1: ഇനി നമുക്ക് എന്താണ് നെക്സ്റ്റ്, എന്തെങ്കിലും പ്രോഗ്രാമുകൾ അങ്ങനെ, അതോ
0: നമ്മളെ നഫീസ കാടാമ്പുഴ ഒരു സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ അമീറുട്ടി അടുത്തനാട്ടുകാരെ എഴുതിയതേ. അപ്പൊ അദ്ദേഹം എഴുതിയ എഴുത്ത് തരുമ്പോ വളരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരുപാട് അല്ലേ കാര്യങ്ങളാണ്. നമ്മള് ഇതിൽ അള്ളാഹുന്റെ ശുക്രിന് ഇതിൽ പറഞ്ഞൊരു വരിയുണ്ട്, അള്ളാഹുന്റെ ശുക്രിലേക്ക്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് എണ്ണുമ്പോ നമ്മള് ശുക്രിലേക്ക് മാറും എന്നുള്ളത്.
1: അതെ, പലപ്പോഴും നമ്മൾ നമ്മളെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുക. നമ്മൾക്ക് എന്താ ഇപ്പം ഇങ്ങനെ, ഇങ്ങനത്തെ ഒരു അവസ്ഥ എന്താണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങൾ നിങ്ങളുടെ മുകളിലുള്ളവരിലേക്ക് നോക്കരുത്, നിങ്ങളെ താഴെയുള്ളവരിലേക്ക് ഇങ്ങനെ നോക്കുക. ഇപ്പോൾ ഒരാളിങ്ങനെ നടന്നു പോവാണ്, നടന്നു പോകുമ്പോൾ ഒരു സൈക്കിളിന്മേൽ ഒരാളോട് പോയി. അപ്പോൾ ഔഫ്, എന്താ ഇപ്പോൾ ഒരു സൈക്കിൾ ഉണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കും. അപ്പോൾ ആ സൈക്കിളുകാരെങ്ങനെ പോകുമ്പോൾ ഒരു ബൈക്കുകാരെങ്ങനെ വരുന്നുണ്ടാവും ഇപ്പോഴത്തെ ഓപ്പോസിറ്റ്. അപ്പോൾ അവൻ ചിന്തിക്കുന്നതാ, ഓഫ് ഒരു ബൈക്ക് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ചവിട്ടി അടങ്ങാറായി പോകേണ്ടില്ലേന്നു. അപ്പോൾ അങ്ങനെ വിചാരിക്കും. ബൈക്കിൽ പോകുന്ന ആൾ ചിന്തിക്കും എന്ത്, ഒരു കാറ് പോകുമ്പോൾ ഔ എ സി ഒക്കെ ഇട്ട് ഒരു കാറിലെങ്ങനെ പോകും. ഇങ്ങനെ മനുഷ്യൻ്റെ ഒരു അവസ്ഥ എങ്ങനെയാണ്. പക്ഷേ നേരെ താഴത്തേക്ക് വരികയാണ് ഇപ്പോൾ. ഇങ്ങനെ താഴത്തേക്ക് ചിന്തിച്ചാൽ ഇപ്പം നടന്നു പോണ ആൾ പടച്ചമ്പര നടന്നു പോലെ കാലിന് ആവത് തന്നല്ലോ ഈ വെയിലത്തും, അല്ലേ, നടക്കാനുള്ള കഴിവ് തന്നല്ലോ, കാലിന് ഒരു കുഴപ്പമൊന്നും തന്നില്ലല്ലോ, നടക്കാൻ കഴിയാത്ത എത്രയോ ആളുകൾ. അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ എന്താണ്, നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. ഓ, അപ്പം അതാണ് നല്ല മോട്ടിവേഷൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എപ്പോഴും താഴേക്ക് നോക്കുക, മുകളിലേക്ക് നോക്കരുത്. ഉള്ളുറു ഇലാമൻ, അങ്ങനെ ഒരു വാക്ക് എനിക്ക് കിട്ടണില്ല, അങ്ങനെ ഒരു ഹദീസ് ഉണ്ട് നബിൻ്റെ വാക്ക്, നിങ്ങൾ നിങ്ങളെ മുകളിലേക്ക് നോക്കരുത്, താഴെയുള്ളവരിലേക്ക് നോക്കണം. പിന്നെ
0: എന്നാലേ നമുക്ക് എന്തറിയോ, നമ്മുടെ ജീവിതത്തിൽ സംതൃപ്തി ലഭിക്കുള്ളൂ. നമുക്ക് ലഭിച്ചതിലേ അല്ലാഹു തന്നില്ലേ. പിന്നെ സുബൈദ,
1: എന്തെങ്കിലുമൊക്കെ ഒരു അപകടം അല്ലെങ്കിൽ ഒരു നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ്
0: സംഭവിച്ചിട്ടുണ്ടാവും,
1: എന്നിട്ട് അത് പരിതപിച്ച് ഇങ്ങനെ ഇരിക്കുക, അതല്ല, അവിടുന്ന് നമ്മൾ അടുത്ത വഴി നോക്കുക.
0: മാത്രമല്ല ഇപ്പം നമ്മളിപ്പോൾ നമുക്ക് ഭക്ഷണങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ മറ്റു രാജ്യങ്ങളിലേക്ക് നോക്കുമ്പോൾ, ഇപ്പോൾ ഫലസ്തീനെ പോലുള്ള രാജ്യങ്ങളിലേക്ക് നോക്കുമ്പോൾ എത്ര എത്ര പിഞ്ചു കുഞ്ഞുങ്ങളാണ് ഭക്ഷണം ലഭിക്കാതെ കരയുന്നത്. അപ്പോഴാണ് നമുക്ക് അല്ലാഹു തന്ന ന്യായത്തിനെ കുറിച്ച് നമുക്ക് തിരിച്ചറിയാം.
1: എല്ലാ വിഷയത്തിലും അങ്ങനെയാണ്. വീടുള്ള രണ്ടട്ടിലെ വീട്ടിലേക്കാണ് നോക്കുക, അങ്ങനെ വീട് കയറ്റാം. അപ്പൊ അതിലെ അതിലല്ല, അപ്പൊ സമ്പത്തിന്റെ ഐശ്വര്യമല്ല, അഭിവൃദ്ധിയല്ല ഐശ്വര്യം, മനസ്സിന്റെ അല്ലേ ആ ഒരു സമാധാനമാണ്.
0: മറ്റുള്ളവന് പ്രയാസം കാണുമ്പോൾ അല്ലാ എനിക്ക് ഈ പ്രയാസം റബ്ബ് തന്നില്ലല്ലോ എന്നൊരു ചിന്ത നമ്മളിൽ കൊണ്ടുവന്നാൽ നമ്മൾ തീർച്ചയായും റബ്ബിനിൽ സംതൃപ്തിയാകും. സുബൈദ ഇസ്മായിൽ മടിക്കേരി, മാഷാല്ല, സൂപ്പർ തോട്ട്, നല്ല ചിന്തയായിരുന്നു. ജമീല വി പി കാളികാവ്, മാഷാല്ല, അൽഹംദുലില്ലാ, നല്ലൊരു
1: ഉപകാരപ്രദമായ മെസ്സേജ് എന്നവർ പറഞ്ഞിട്ടുണ്ട്.
0: യെസ്, നിങ്ങൾ പറഞ്ഞ ഹദീസ് നമ്മുടെ അമീർ ടടത്ത് നാട്ടുകാർ അയച്ചിട്ടുണ്ട്. انظروا الى من هو اسفل منكم
1: ولا تنظروا الى من هو فوقكم فهو اجدر ان لا يصدر
0: نعمه الله عليكم. ان حديث അദ്ദേഹം പോസ്റ്റ് ഫീഡ്ബാക്ക് ആയി അയച്ചു തന്നിട്ടുണ്ട്. എന്തായാലും മാഷാല്ലാ, ബറക്കല്ലാ ഫീക്ക്. എന്തായാലും നമുക്ക് ഇനി നമ്മുടെ സാരോപദേശത്തിന്റെ സമയമാണ്. ഇൻഷാല്ലാ നമുക്ക്
1: സാരോപദേശത്തിലേക്ക്
0: കടക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മുടെ ഹൃദയം സദാസമയം മിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നിലച്ചു പോകുന്നത് ഏക സമയത്ത് മാത്രമാണ്, അത് നമ്മൾ തുമ്മുന്ന സമയത്താണ്. നമുക്കെല്ലാവർക്കും അറിയാം, തുമ്മൽ വരുമ്പോൾ തന്നെ നമുക്കൊരു സ്റ്റക്ക് ഫീൽ ചെയ്യാറുണ്ട്. അവിടെ തുമ്മിക്കഴിയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ആശ്വാസമാണ്. യഥാർത്ഥത്തിൽ ഇത് പടച്ചറബ് സുബ്ഹാനഹു വതആല നമുക്ക് നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് ഈ തുമ്മൽ. അതോടുകൂടി ഒരുപാട് രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്നു, നമ്മുടെ ബ്രീത്തിങ് ഏറ്റവും സ്മൂത്താവുന്നു, കൂടുതൽ ഉന്മേഷം ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു സമയത്ത് നമ്മളൊരിക്കലും മറന്നു പോകാൻ പാടില്ലാത്ത കാര്യമാണ് അൽഹംദുലില്ലാ എന്ന വാക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബുൽ ഉതാസ് വയക്രഹു തതഉബ്. അല്ലാ തുമ്മുന്നവരെ ഇഷ്ടപ്പെടുന്നു, കോട്ടുവായിടുന്നവരെ വെറുക്കുന്നു. ഫഇദാ അതസ അഹദുക്കും ഫലഹമ്മദില്ലാ, നിങ്ങൾ ആരെങ്കിലും തുമ്മുകയാണെങ്കിൽ അൽഹംദുലില്ലാ എന്ന് പറയണം. അത് കേൾക്കുന്ന മുസ്ലിമോ യർഹമുക്കല്ലാ എന്ന് പറയണം. അപ്പോൾ തുമ്മിയവനോ യഹ്ദീകുമുല്ലാ വയുസ്ലിഹു ബാലക്കും എന്ന് പറയണം. അപ്പോൾ തുമ്മിയ ആൾക്ക് പ്രതിഫലമായി, കേട്ടവർക്ക് പ്രതിഫലമായി, എല്ലാവർക്കും പ്രാർത്ഥനയായി. നോക്കൂ, ഇസ്ലാം എത്ര ബ്യൂട്ടിയുള്ള അല്ലേ മനോഹരമായ മതമാണ്. തുമ്മിയാൽ പോലും അവിടെ അള്ളാഹുവിനെ സ്തുതിക്കുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുക, അല്ലേ കൃത്യമായി അവിടെ അദബുകൾ പഠിപ്പിക്കുക, വായ ഒപ്പിപ്പിടിക്കണം, ഉച്ചത്തിൽ തുമ്മരുത്, അത് നമുക്ക് പിന്നെ കൂടുതൽ പ്രയാസങ്ങളുണ്ടാകും, മറ്റുള്ളവർക്കും പ്രയാസങ്ങളുണ്ടാവും. അങ്ങനെ ഒരുപാട് അദബുകൾ പഠിപ്പിക്കുക, അതിലൂടെ നമുക്ക് അള്ളാഹു പ്രതിഫലം നൽകുക, അതോടൊപ്പം നമുക്ക് ശാരീരിക ഉന്മേഷവും ലഭിക്കുക. മാഷാല്ലാ. എന്നാൽ തുമ്മുക, സോറി, കോട്ടുവായിടുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാൾ ഇൻട്രസ്റ്റ് നഷ്ടപ്പെടുക ചെയ്യുക, അല്ലെ വായിക്കാൻ എന്നാ കൂട്ടുപോയിട, ഓതായിരുന്ന കൂട്ടുപോയിട, നിസ്കരിക്കാൻ കയ്യെട്ടിയ കൂട്ടുപോയിട. അപ്പം അത് ഷെയ്ത്താൻ്റെ അടുത്തു നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇതാ തഥാഖും നിങ്ങൾക്ക് നിങ്ങൾ ആരെങ്കിലും കൂട്ടുപോയിടുകയാണെങ്കിൽ പരമാവധി പിടിച്ചു വെക്കണം, കൂട്ടുപോയിട്ട് പിടിച്ചു വെക്കുക, വായ ഒപ്പി പിടിക്കുക. ഫ ഇൻ അഹദക്കും ഇതാ തഥാഖിഖ്ഷൈത്താൻ, ആരെങ്കിലും കൂട്ടുപോയിട്ടാൽ പിശാചിന് ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്താണ്, ഓനെ ഇനി പിന്നെ ഇതിൽ നിന്ന് പേപ്പിക്കാൻ പറ്റും, ഓൻ്റെ ഇൻട്രസ്റ്റ് കളയാൻ പറ്റും, നിസ്കാരം അതിൻ്റെ ഫലം ഇല്ലാതാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഷെയ്ത്താന് കോട്ടുപോയിടുന്ന ആൾക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ എപ്പോൾ തുമ്മിയാലും അൽഹംദുലില്ല പറയണം, അതിവിടെ നമുക്ക് കൂലി കിട്ടും. മനസ്സിലായല്ലേ? കേൾക്കുന്നവർക്കും കൂലി കിട്ടും, പരസ്പരം പ്രാർത്ഥിക്കും, നമുക്ക് ഉന്മേഷവും ലഭിക്കും, സമാധാനവും ലഭിക്കും, എല്ലാം ലഭിക്കും. അതുകൊണ്ട് എപ്പോഴും വിട്ടുപോകുന്നൊരു സുന്നത്താണ് തുമ്മിയാൽ അൽഹംദുലില്ല എന്ന് പറയുക എന്നുള്ളത്. അതൊരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, വിട്ടുപോകാതിരിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. അൽഹംദുലില്ല എന്നത് ഉറക്കെ നമ്മൾ പറയണം. ഉറക്കെ പറയുമ്പോൾ മറ്റുള്ളവർ കേട്ട് കഴിഞ്ഞാൽ അവരതിന് ഈ പറഞ്ഞ കോലത്തിൽ എന്ത് ചെയ്യണം, റിപ്ലൈ പറയണം. ഈ പറഞ്ഞ കോലത്തിൽ യർഹമുഖല്ലാ എന്ന് കേട്ടവർ പറയണം, യർഹമുഖല്ലാ. അപ്പോൾ തുമ്മിയാൾ എന്ത് പറയണം, യഹ്ദീകുമുല്ലാ വയുസ്ലിഹു ബാലക്കും, യഹ്ദീകുമുല്ലാ വയുസ്ലിഹു ബാലക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തുമ്മും. അപ്പോൾ كان رسول الله اذا عطس وضع يده او ثوبه على فيه വായിൽ നബി ടവലോ ഡ്രസ്സോ അല്ലെങ്കിൽ കയ്യോ ഒപ്പി പിടിക്കും. وخفض او غض നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പി പിടിക്കാം. അതുപോലെ തന്നെ ഈ തുമ്മുമ്പോൾ ഭയങ്കര സൗണ്ട് ആച്ചയും പറയുമ്പോൾ ഒന്നായിട്ട് തെറിക്കൂലേ, അപ്പം ആ സൗണ്ട് കുറക്കാൻ, ആ തെറിക്കുന്ന ഉമിനീര് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ ഒക്കെ ഒപ്പിപ്പിടിക്കുക. അതുപോലെ തന്നെ സൗണ്ട് നബി കുറക്കുമായിരുന്നു എന്നൊക്കെ ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ തുമ്മൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും, അത് നമ്മുടെ ഹെൽത്തിന് ആവശ്യമാണ്. അല്ല വെച്ചൊരു ഓട്ടോമാറ്റിക് സിസ്റ്റം അല്ലേ നമ്മളെ പ്യൂരിഫൈ ചെയ്യാൻ, നമുക്ക് ഉന്മേഷം നൽകാൻ. അപ്പോൾ ആ ഒരു ഞാമത്തിന് നമ്മൾ അള്ളാഹുവിന് ശുക്രർ കാണിക്കുക, അലഹമുല്ല പറയുക, ഈ പറയപ്പെട്ട ഓരത്തിൽ ഒപ്പി വയ്ക്കുക, സൗണ്ട് കുറയ്ക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ തുമ്മുന്നവർക്ക് വേണ്ടി നമ്മളും പ്രാർത്ഥിക്കുക. ഇത്തരം അദബുകളൊക്കെ പഠിച്ച് ജീവിതത്തിൽ എല്ലാ നേരവും അല്ലെ നേരം വെളുത്ത് നമ്മൾ ബെഡ്റൂമിലേക്ക് ഇനി വൈകിട്ട് രാത്രി ബെഡിലേക്ക് പോകുന്ന വരേക്കും ഇസ്ലാമികമായിട്ട് ഒരുപാട് സുന്നത്തുകൾ നമുക്ക് ചെയ്യാണ്ട് ഓരോ സുന്നത്തുകളും ശ്രദ്ധാപൂർവ്വം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഖൈറും ബർക്കത്തും നമുക്ക് ലഭിക്കും ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളാണ്, നിരന്തരമായി ക്ലാസ്സുകളും മറ്റൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. കേൾക്കുന്ന ഓരോന്നും നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാനുള്ള പ്രത്യേക ശ്രദ്ധ നമ്മൾ നടത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള വബറകാത്തു. ബാറക്കല്ലാഹു ഫീക്കും. നല്ലൊരു വിഷയത്തിലാണ് പാഠക്കുറിപ്പ് എന്ന് നമ്മൾ മനസ്സിലാക്കിയത്.
0: സാരോപദേശം
1: അതെ, സാരോപദേശത്തിൽ മുനവർ സലാഹി നമ്മൾ ദൈനംദിന ജീവിതത്തിൽ പകർത്തേണ്ട വല്ല മര്യാദകൾ കൂട്ടുവായിടുമ്പോൾ മാത്രമല്ല ആൾക്കാരുടെ ഇടയിൽ ജനങ്ങൾ നമ്മളിങ്ങനെ കുറെ ആൾക്കാർക്ക് ഒരു ഓ അങ്ങനെ വായങ്ങ അല്ലേ, അതൊരു നല്ല സ്വഭാവമല്ല, അതൊരു നല്ല വായൊക്കെ പൊത്തി
0: ഇസ്ലാമിക മര്യാദകൾ.
1: അതെ,
0: അതായാലും നമ്മുടെ ഫീഡ്ബാക്ക് നോക്കുമ്പോൾ ആയിഷ തോട്ട് ശരിയറ സുബൈദ
1: കുന്ദമംഗലം
0: കുന്ദമംഗലം
1: കുഞ്ഞിമംഗല കുന്നുമംഗല കുഞ്ഞിമംഗല
0: കുഞ്ഞിമംഗലാണല്ലേ. സലീമ ഒതുക്കുങ്ങൽ എന്നൊരു സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അതുപോലെ തന്നെ സലീമ ഒതുക്കുങ്ങൽ വായിച്ചു അല്ലേ.
1: ഓക്കെ, ഇനി നമുക്കേ നമുക്കൊരു അതിഥി ഉണ്ട് ഓൺലൈൻ ലൈവ്, അതായത് നമുക്ക് ഓൺലൈനിലാണ്. അപ്പോൾ അതിഥി നമുക്കൊരു നല്ലൊരു പാട്ട് പാടും.

0: الصفرات نشوة المخدرات، قتل نفسي علنا بلا مروة، كد مروقة بلا لطافة، بشربهم لمسكرة لنهنة لفاحتي، قتل سورشيتهم أكرباهم، وهرب داودايك لهيولهم، تدمر قلوبك تهجر رئيشك، تهجر قول نفسك، تنظر فاجرات نشوة المخدرات، قتل نفسي لنا بلا مروة، والدمار مقطعة بلا لطافة، لا تشرب الهمور وهي مفتاح الشرور، تبين رسول لنا ليعينا، تهاسد لأصدقاء تقاتل لأقرباء، من الهمور قد سمينا في جبارنا، واجتنبوا من الشراب وابتعبوا من الهرى، بذنب الله لنا في القرآن، انظر فاجرات نشوة المهترات، قتل نفسها لنا بلا مروة، قدم مقطعة بلا لطافة، جنة النفوس بها صفة الصلات بها، تبركت الصوبة لهلا بها، جمدت القلوب بها، تشتت لهير بها، ذنبه لشرابها، تنظر فاجرات نشوة المخدرات، قتل السهالنا بلا مروة، قد مروكتا بلا لطافة، هوايتها كارثة مصيبة مخيبة، لنجاسة ربتي اجتنبوها، انظر فاجرات نشوة المهدرات، قتل نفسها لنا بلا مروة، قد مروقة بلا لطافة، انظر فاجرات نشوة المهدرات، قتل نفسها لنا بلا مروة، قدامر مقطعة بلا لطافتي.
1: മാഷാല്ലാ, നല്ലൊരു പാട്ടാണ് നമ്മൾ കേട്ടത്. ആയിഷ നർമിൻ വണ്ടൂർ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. മാഷാല്ലാ, അടിപൊളിയായിട്ട് തന്നെയാണ് നമ്മുടെ ആയിഷ നർമി പാടിയത്.
2: അർത്ഥനാട്ടുകാര ഗാനവുമായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി അറബി ഗാനമാണ് മാഷാല്ലാ. ബാർക്കല്ലാഹി. കുറച്ച് ടൈം ടെമ്പോ കൂടി പോയെന്ന് ഒരു സ്പീഡ് കൂടുതലാണ് അല്ലേ?
1: സ്പീഡ് കൂടുതലാണ്. പിന്നെ ഹുസൈൻ വി എം എടുത്തനാട്ടുകാര മാഷാല്ലാ അടിപൊളി സോങ്, അതുപോലെ തന്നെ അബ്ദുല്ല അഹമ്മദ് സി കെ അഴിയൂർ പറയുന്ന വലൈക്കും അസ്സലാം വബർക്കാത്ത്, മാഷാല്ലാ ഇന്നത്തെ ഈവനിങ് ലൈവിൽ കയറാൻ സാധിച്ചത് വളരെ സന്തോഷം. നല്ല ഒരു സായാഹ്നം നേർന്നുകൊണ്ട് എല്ലാ പീസ് റേഡിയോ അണിയറ പ്രവർത്തകർക്കും ഇതിനെ
2: മോളും ഉഷാറായി, കുറച്ചു സ്പീഡ് കുറച്ച് പാടിയ സൂപ്പ് ഒന്നുകൂടി സൂപ്പർ ആകുമായിരുന്നു എന്ന് ജമീല വി പി കാളിക പറയുന്നു.
1: അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു ഭംഗിയാക്കുന്ന ആങ്കർ ഡെസ്കിലുള്ളവർക്കും അറിവിൻ്റെ മധുര നുകർന്നു നൽകുന്ന ഉസ്താദ്മാർക്കും അള്ളാഹു കാരുണ്യവും അനുഗ്രഹവും നൽകട്ടെ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്. അബ്ദുല്ല ഹമീദ് സി കെ അഴിയൂർ, മാഷാല്ലാ മോളെ പാട്ട് സൂപ്പർ, ബാറക്കല്ലാ ഫീക്ക്. അപ്പോൾ മോളെ പാട്ട് എന്തെങ്കിലും ഉഷാറായിട്ടുണ്ട് മാഷാല്ലാ. ഇനി നമുക്കുള്ളതേ ഒരു കഥ പറയലാണുള്ളത്.
2: കഥ പറയണ അതോ പാടക്കുറിപ്പോ?
1: നമുക്ക് കഥ പറയലേക്ക്,
2: കഥ പറയാക്കല്ലേ?
1: കഥ പറയാ,
2: കഥ പറയാം. നല്ലൊരു കഥ കേൾക്കാം. വീട്ടിയങ്കലിന്റെ കഥയായിരിക്കാം മിക്കവാറും.
3: അജ്മലും കുഞ്ഞു പെങ്ങളും, അധ്യായം 17, പുതിയ സ്വപ്നങ്ങൾ. അജ്മലും സെൽവയും സ്കൂൾ വിട്ടു വന്നപ്പോൾ മുൻവാതിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു. അജ്മൽ വാതിലിൽ മുട്ടി, മറുപടി കാണാതിരുന്നപ്പോൾ പിൻഭാഗത്തേക്ക് പോയി നോക്കി. അവിടെയും വാതിൽ അടച്ചിട്ടിരിക്കുകയാണ്. അവരെ കണ്ടപ്പോൾ കോഴികൾ അടുത്തു വന്നു. ഉമ്മ ആടിനെ തീറ്റാൻ പോയതായിരിക്കുമെന്ന് കരുതി അവർ വരാന്തയിൽ കയറിയിരുന്നു. മുന്നോട്ട് നോക്കിയപ്പോൾ ആടിനെ തൊടിയിൽ കെട്ടിയിട്ടതായി കണ്ടു. അജ്മലിന് ബേജാറായി. എന്തു പറ്റി ഉമ്മക്ക്? ഉമ്മ വരുമ്പോഴേക്ക് അസ്ര നമസ്കാരം കഴിക്കാമെന്ന് വെച്ച് അവർ അയൽപ്പക്കത്തെ വീട്ടിലേക്ക് പോയി. നമസ്കാരം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടും ഉമ്മ എത്തിയില്ല. എവിടേക്കാക്ക എൻ്റെ ഉമ്മ? സെൽവ തൊണ്ട ഇടറിക്കൊണ്ട് ചോദിച്ചു. എൻ്റെ ഉമ്മയോ? എൻ്റെ കൂടെ ഉമ്മയാ? സെൽവയ്ക്ക് മാത്രമല്ല ഉമ്മാനെ കാണാഞ്ഞിട്ട് ബേജാറുള്ളത്. എനിക്കും ബേജാറുണ്ട്. അവർ അസ്വസ്ഥതയോടെ വഴിയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ഹാവു, അതാ ഇക്കാക്ക ഉമ്മ. അൽഹംദുലില്ല. അജ്മൽ ഉമ്മയുടെ അടുത്തേക്ക് ഓടി. എന്തിനാ മോനു ഇങ്ങോട്ട് ഓടിയത്? ഞാൻ അങ്ങട്ട് വരൂലേ. ഉമ്മ, ഇതാദ്യമായിട്ടാ സ്കൂള് വിട്ടുവരുമ്പം ഉമ്മാനെ കാണാതിരിക്കുന്നത്. ഞങ്ങൾ പേടിച്ചുപോയി. ഷാഹിദയും അജ്മലും വരാന്തയിലേക്ക് കയറി. സെൽവയുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. സെൽവയെ ചേർത്തു പിടിച്ച് മഫ്തയുടെ അറ്റം കൊണ്ട് കണ്ണീർ തുടച്ചുകൊടുത്തു. വാതിൽ തുറന്ന് ഉടനെ ചായ ഉണ്ടാക്കാനൊരുങ്ങി. ഉമ്മ എവിടുക്കാ പോയിരുന്നത്? അതൊക്കെ ചായ കുടിച്ചിട്ട് ആശ്വാസത്തോടെ പറയാം. പോയ വിവരം കേട്ടാൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടാവും. ഉമ്മ ഉണ്ടാക്കിത്തന്ന ചായയും പുഴുങ്ങിയ പഴവും കഴിക്കുമ്പോൾ അജ്മലിൻ്റെയും സെൽവയുടെയും മനസ്സ് ഉമ്മ പറയാൻ പോകുന്ന സന്തോഷവാർത്ത കേൾക്കാൻ വെമ്പൽ കൊള്ളുകയായിരുന്നു. ചായ കുടിച്ചു തീരും മുമ്പേ ഷാഹിദ വിഷയം പറയാൻ തുടങ്ങി. ഞാൻ മദ്രസ സെക്രട്ടറിയെ കാണാൻ പോയതായിരുന്നു. അടുത്ത തിങ്കളാഴ്ച മദ്രസയിൽ അധ്യാപികയായി ചേരാൻ പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ല. എത്രയമ്മാ ശമ്പളം? അജ്മൽ ചോദിച്ചു. 1200. അൽഹംദുലില്ല, ഭാഗ്യം, സെൽവ പറഞ്�ു. ഇന്ന് ചൊവ്വാഴ്ചയാണ്. 6-ാം ദിവസം മദ്രസയിൽ പോകണം. ഇനിയുള്ള എല്ലാ ദിവസവും രാത്രി നിങ്ങളോടൊപ്പം ഉമ്മയും വായിക്കാനിരിക്കും. ടീച്ചറായാൽ പഠിപ്പിക്കാൻ പോണ പാഠം വീട്ടിന്ന് നന്നായി പഠിച്ചു പോകണം. സെൽവ ഉമ്മയെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു. ഉമ്മാന്റെ മുഖമൊന്ന് താഴ്ത്തിത്തരി. ഷാഹിദ സ്റ്റൂളിൽ ഇരുന്നു കൊടുത്തു. സെൽവ ഉമ്മയുടെ 2 കവിളിലും ഉമ്മ കൊടുത്തു. അജ്മൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഒരു കടലാസിൽ കണക്കു ചെയ്യുകയാണ്. ഷാഹിദ അതു നോക്കി. 1200 × 12 സമം 14400. അതുകണ്ട് ഷാഹിദ ചിരിച്ചു. മകൻ ഉമ്മയുടെ ശമ്പളത്തെ 12 കൊണ്ട് ഗുണിച്ചിരിക്കുകയാണ്. ഒരു കൊല്ലത്തിൽ എത്ര സംഖ്യ കിട്ടുമെന്ന്. സമർത്ഥൻ.
1: മഷാല്ലാ, ബാറക്കല്ലാ, നല്ലൊരു കഥയാണ് നമ്മൾ കേട്ടത് അല്ലേ?
2: അതെ.
1: സെൽവ എന്നൊരു കുട്ടിയുടെയും അല്ലേ?
2: അതെ.
1: ഒക്കെ നല്ലൊരു കഥയാണ് നമ്മൾ കേട്ടത്. മഷാല്ലാ.
2: അത് ഗൾഫിൽ നിന്നൊരു വിമാനം എന്ന പുസ്തകത്തിലെ സീരീസ് ആണ് സംഭവം.
1: ആണല്ലേ.
2: കഥ പറയാം. അപ്പോൾ കഥ പറയാൻ വേറെ സമയങ്ങളിലുണ്ട്. അപ്പോൾ അത് വീട്ടിൽ ഈ കഥ പറയാമെന്നുള്ള പ്രോഗ്രാം കുട്ടികൾക്കാണെങ്കിലും ചില മുതിർന്ന ആളുകളൊക്കെ ഫീഡ്ബാക്ക് അതിന് നന്നായി അയക്കാറുണ്ട്.
1: നമ്മൾ അമ്മിരുട്ടി അടുത്തനാട്ടുകാരൻ മോളെ പാട്ടിനെ കുറിച്ച് പറയാം. അനീഫ് ഖാൻ്റെ മോളാണ് മാഷാല്ല. ഹുസൈൻ വി എം ഇടത്തനാട്ടുകാര. കുറച്ച് സ്പീഡ് കൂടിപ്പോയി എന്നാലും അലഹമ്മദില്ലാ. ബാറക്കല്ലാ ഫീക്ക്. ആയിഷ അങ്ങാടിപ്പുറം ജമീല കുമര നല്ലൂർ. വലൈക്കും അസ്സലാം വറഹമത്തുള്ളാഹി വബറകാത്തു. ഹുസൈൻ വി എം ഇടത്തനാട്ടുകാര ഉപ്പുക്കളം. മാഷാല്ലാ, വീട്ടി സലാംക്കയുടെ കഥ സൂപ്പർ. അജ്മലും കുഞ്ഞുപെങ്ങളും പൊളിച്ചു. കഥയുടെ രാജകുമാരൻ അലഹമ്മദില്ലാ. ബാറക്കല്ലാ ഫീക്ക്. ആയിഷ കുമരനല്ലൂർ, നല്ല കഥ. ആയിഷ കരുമ്പിൽ പറയണു. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അല്പം വൈകി. ഏതായാലേ നമുക്ക് ഈ ഇന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും കൂടുതലൊന്നും വന്നിട്ടില്ല അല്ലേ?
2: അല്ല, വന്നില്ല. അങ്ങോട്ട് ചോദിക്കാനോ
1: ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ ചോദിക്കാനൊന്നും ഇല്ല.
2: ഞാൻ ചോദിച്ചാലോ?
1: ഒന്ന് ചോദിച്ചോളേ.
2: കിട്ടുമോ അവൾക്ക്?
1: ചോദിക്കേ.
2: അതായത് രണ്ടാം അമീറുൽ മുഅ്മിനീൻ ആരാണ്? എല്ലാരും ഒന്ന്
1: ജമീല വി കെ പൂനൂർ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. നല്ല കഥ കേട്ടുകൊണ്ടാണ് കയറാൻ കഴിഞ്ഞത്. അൽഹംദുലില്ലാഹ്. അപ്പോ ഏതായാലേ ഇനി നമ്മൾക്ക് മുന്നിലുള്ളത് പാഠക്കുറിപ്പാണ്. ഇൻഷാല്ലാ നമുക്ക് പാഠക്കുറിപ്പിലേക്ക് പോവാലേ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, വിദ്യാർത്ഥികളെ, നമ്മളൊക്കെ ധാരാളം കാര്യങ്ങൾ സംസാരിക്കുന്ന ആളുകളാണ്. പുതിയ പുതിയ വാക്കുകളും പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പുസ്തകങ്ങളിൽ നിന്നും കഥകളിൽ നിന്നും ഒക്കെ നമ്മൾ പഠിക്കുന്നു. സോഷ്യൽ മീഡിയകളിലൊക്കെ ധാരാളം നമുക്കറിയാനും പഠിക്കേണ്ടതുമായ കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ട്, പഠിക്കുന്നുണ്ട് ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു വിഷയം നിങ്ങൾക്ക് മുമ്പിൽ സൂചിപ്പിക്കാനുള്ളത്, അഥവാ നമ്മൾ സംസാരിക്കുമ്പോൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ തെറി പറയുന്നുണ്ടോ, മോശപ്പെട്ട വാക്കുകൾ പറയുന്നുണ്ടോ എന്നതാണ്. അതിൽ തന്നെ ഒരു പ്രത്യേകമായ ഏരിയ പറയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെ പഠിപ്പിക്കുന്ന ഒരു രൂപം ഈ ഹദീസ് നിങ്ങൾക്ക് മുമ്പിൽ പറയുമ്പോൾ മനസ്സിലാവും. ഇന്ന മിൻ അക്ബരിൽ കബായിരി, വലിയ വൻപാപങ്ങളിൽപ്പെട്ടൊരു പാപമാണ് അയ്യലഅന റജുലു വാലിദൈഹി എന്നാണ്. സ്വഹാബികൾക്ക് മുമ്പിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയം പഠിപ്പിക്കുക. എന്താ നിങ്ങൾ ഒരാളെ ബാപ്പാനെ അല്ലെങ്കിൽ ഉമ്മാനെ എന്താക്കുക? ആക്ഷേപിച്ച് പറയുക, ശപിക്കുക. ശപിച്ചു പറയുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഒരാളൊരാളുടെ ഉപ്പാനെയും ഉമ്മാനെയും ശപിച്ചു പറയുക, അത് വലിയ വൻപാപാണെന്ന. അപ്പൊ സ്വഹാബികൾക്കൊക്കെ സംശയം, യാ റസൂലല്ലാ, അള്ളാഹുവിൻ റസൂലെ, വകൈഫ യലഅനു റജുലു വാലിദൈഹി, ഒരാളൊരാളെ പണിമാനി എങ്ങനെ നബിയെ ശപിക്കുക, അതിന്റെ രൂപം എങ്ങനെ, നിങ്ങൾ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായില്ല എന്ന് സ്വഹാബികൾ പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തു, യസുബ്ബു റജുലു അബർ റജുലി ഫയസുബ്ബു അബാഹു വയസുബ്ബു ഉമ്മഹു എന്നാണ്. നമുക്ക് നമ്മുടെ കൂട്ടുകാർക്കിടയിൽ ജീവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പൊതുവേ വിളിക്കുന്ന തെറികളോ ഏതായാലും ജീവിതത്തിൽ പാടില്ല, അത് ഒഴിവാക്കേണ്ടതാണ്. ഇവിടെ ഉപ്പാനെയും ഉമ്മാനെയും, സ്വന്തം ഉപ്പാനെയും ഉമ്മാനെയും ശപിക്കുന്നതിന് ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് നമ്മുടെ കൂട്ടുകാരുടെ ഉപ്പാനെയും ഉമ്മാനെയും നമ്മൾ തെറി വിളിക്കുക. നമുക്കറിയുന്ന ആളുകൾ അല്ലെങ്കിൽ അറിയാത്ത ആളുകൾ ആരാണെങ്കിലും മറ്റുള്ളവരുടെ ഉപ്പാനെയും ഉമ്മാനെയും നമ്മൾ എന്താക്കുക, തെറി വിളിക്കുക, ചീത്തത് വിളിക്കുക, മോശത്തരം പറയുക. സ്വാഭാവികമായിട്ടും അതവർ കേൾക്കുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് എന്താക്കും, നമ്മുടെ ഉപ്പാനെയും ഉമ്മാനെയും തെറി വിളിക്കും. അപ്പം നമ്മുടെ ഉപ്പാനെയും ഉമ്മാനെയും തെറി വിളിക്കാൻ കാരണമാകുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരുടെ ഉപ്പാനെയും ഉമ്മാനെയും തെറി വിളിക്കാൻ പോവുക എന്നുള്ളത്. അത് യഥാർത്ഥത്തിൽ എന്തായി മാറും, നമ്മുടെ ഉപ്പാനെയും ഉമ്മാനെയും നമ്മൾ തെറി വിളിച്ചതുപോലെയായി മാറുകയാണ് ചെയ്യുന്നത്. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അക്ബറുൽ കബായിർ, വലിയ വൻപാപങ്ങളിൽ പെട്ട തിന്മ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ കൂട്ടുകാരുടെ ഉപ്പാനെയും ഉമ്മാനെയും ആദരിക്കാണ് വേണ്ടത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാണ് വേണ്ടത്, അവരെ പറ്റി നല്ലത് സംസാരിക്കാണ് വേണ്ടത്. അഥവാ ഇനി നമ്മളൊന്നും പറയാതെ നമ്മുടെ കൂട്ടുകാർ സ്വന്തം ഉപ്പാനെയും ഉമ്മാനെയും അവരുടെ ഉപ്പാനെയും ഉമ്മാനെയും മോശമാക്കി പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ പറയരുത് കൂട്ടുകാരാ ചങ്ങാതി എന്ന് പറഞ്ഞു കൊടുക്കേണ്ടതിന് പകരം മറ്റുള്ളവരുടെ ഉപ്പാനെയും ഉമ്മാനെയും തെറി വിളിച്ച് മോശവാക്കുകൾ പറഞ്ഞ് വൃത്തികേട് പറഞ്ഞ് നമ്മുടെ ഉപ്പാനെയും ഉമ്മാനെയും അവർ തിരിച്ചു വിളിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ മോശത്തരമായിരിക്കും അത്. അതുകൊണ്ട് പ്രത്യേകമായും പൊതുവായും നമ്മൾ തെറി പറയാത്ത, മോശപ്പെട്ട വാക്കുകൾ പറയാത്ത, വൃത്തികേടുകൾ പറയാത്ത ആളുകളാകുന്നുണ്ടോ എന്ന് നമ്മൾ കൃത്യമായി പരിശോധിക്കുക. തെറി പറയുന്നുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുക, അസഭ്യം ഒഴിവാക്കുക, എല്ലാവരെയും ഒരുപോലെ ആദരിക്കാനും ബഹുമാനിക്കാനും നമ്മൾ പഠിക്കുക. മറ്റുള്ളവരുടെ ഉപ്പയെയും ഉമ്മയെയും അവർ നമ്മുടെ ഉപ്പയെയും ഉമ്മയെയും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു നല്ല അവസ്ഥ നമ്മുടെ കൂട്ടുകാർക്കിടയിൽ സുഹൃത്തുക്കൾക്കിടയിൽ ഉണ്ടാകണമെന്നതാണ് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതാല അതിനുവേണ്ടി നമ്മെ സഹായിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാല്ലാ, നല്ലൊരു പാഠക്കുറിപ്പ് തന്നെയാണ് നമ്മൾ കേട്ടത്. കുട്ടികളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പാഠക്കുറിപ്പ് തന്നെയാണ്. ജമീല വി പി കാളികാവ് കുട്ടികൾ സ്കൂളിൽ നിന്നും വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ അനുഭവിക്കുന്ന ഉമ്മയില്ലാത്ത ആദ്യത്തെ അനുഭവം ആയിരുന്നു കഥയുടെ കാതൽ വിരിക്കുട്ട്. അത് മറ്റ് കഥനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ജമീല വി കെ പുനൂർ വളരെ നല്ല പാഠക്കുറിപ്പ്, അൽഹംദുലില്ലാ. നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഉമർബിനു ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നതാണ്. അതിൻ്റെ ഉത്തരം ആദ്യമായി അയച്ചത് ആയിഷ അങ്ങാടിപ്പുറം ഷംനാദ് ഖാൻ അമീർ ടി അടുത്തനാട്ടുകാര റിയാദ് അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ സുബൈദ ഇസ്മായിൽ മടിക്കേരി ജമീല കുമരനെല്ലൂർ സുബൈദ കുഞ്ഞിമംഗലം അതുപോലെ തന്നെ ആയിഷ നെർമിൻ വണ്ടൂർ ഹുസൈൻ വി എം എടത്തനാട്ടുകര ഉപ്പുകളം സുബൈദ കുഞ്ഞിമംഗലം പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ചില ചോദ്യങ്ങൾ വീണ്ടും എത്തിയിട്ടുണ്ട്. തലയിൽ ഹൃദയമുള്ള ജീവി ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഷംനാദ് ഖാനാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ജമീല കുമരനെല്ലൂർ ചോദിച്ച ക്വസ്റ്റ്യൻ, എവറസ്റ്റിൻ്റെ മുകളിൽ പാർലമെൻറ്റ് സമ്മേളനം നടത്തിയ രാജ്യമേതാണ് എന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ട്. അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ, മാഷാല്ലാ ഉസ്താദ് പറഞ്ഞ കാര്യം വളരെ ചിന്താ വിഷയമാണ്, നല്ല ആളായിരിക്കും, പക്ഷേ ഒന്ന് തെറ്റിയാൽ മോശവാക്ക് വിളിച്ച് പറയും, നല്ലത് മനസ്സിലാക്കാൻ അതിനനുഗ്രഹിക്കട്ടെ. ചോദ്യം കേട്ടില്ല എന്ന് പറയുന്നു, തലയിൽ ഹൃദയമുള്ള ജീവി ഏതാണ്? അതുപോലെ തന്നെ എവറസ്റ്റിൻ്റെ മുകളിൽ പാർലമെൻറ്റ് സമ്മേളനം നടത്തിയ രാജ്യം ഏതാണ് എന്നുള്ള രണ്ട് ക്വസ്റ്റ്യൻസാണ് നിങ്ങളുടെ മുന്നിലേക്കുള്ളത്. ഏകദേശം ഇന്നത്തെ ഇന്ന് നമ്മൾ പറഞ്ഞതിന് ശേഷം ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ വരുന്നുണ്ട്. ഏതായാലും മഷാല്ല നല്ല കുർസുദ്ധിപരമായിട്ടും അതുപോലെ തന്നെ ജി കെ ആയിട്ടും അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ വരുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. ഏതായാലും നമുക്ക് ക്വസ്റ്റ്യൻ്റെ ഉത്തരത്തിലേക്കൊന്ന് പോകലേ, പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. ഇത് കഴിഞ്ഞിട്ട് വേറൊരു വലിയ പ്രോഗ്രാം നമ്മൾ മുന്നിൽ വരാനിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തലയിൽ ഹൃദയമുള്ള ജീവി, അതിൻ്റെ ആൻസർ ചെമ്മീൻ എന്നാണ്. ചെമ്മീൻ ആദ്യമായി ഉത്തരം പറഞ്ഞത് ജമീല വി പി കാളികവാണ്. ആയിഷ അങ്ങാടിപ്പുറം അമീറിറ്റി അടുത്ത നട്ടുക്കര റിയാദ് എന്നിവർ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിൽ പാർലമെൻറ്റ് സമ്മേളനം നടത്തിയ രാജ്യമേതാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അതിൻ്റെ ഉത്തരങ്ങളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എല്ലാവർക്കും അറിയുന്നുണ്ടോ എന്നറിയില്ല, പക്ഷെ ചില ആളുകൾ അതിൻ്റെ ഉത്തരം അറിയിച്ചിട്ടുണ്ട്. ഫരീദ അബ്ദുൽ ഖാദർ കാലിക്കറ്റ് എന്നിവർ നേരത്തെ ചോദിച്ച ഉത്തരത്തിന് ശരിയായ ഉത്തരം നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി, കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അത് കൃത്യമായി നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളിക്കുക എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുപോലെ തന്നെ നമ്മളിന്ന് പാഠക്കുറിപ്പും കഥകളും സാരോപദേശങ്ങളും ഒരുപാട് കാര്യങ്ങൾ നമ്മളിന്ന് കേൾക്കാൻ സാധിച്ചു. ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിലേക്ക് അത് പകർത്താൻ വേണ്ടിയിട്ടാണ്. അത് പകർത്തുമ്പോഴാണ് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയുള്ളൂ. ഇതൊക്കെ അറിഞ്ഞിട്ടും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇത് പാലിച്ചിട്ടില്ല എങ്കിൽ നാളെ അള്ളാഹുവിൻ്റെ മഹ്ശറയിൽ വിലപിക്കുന്ന ഒരു രംഗം നമ്മളിലേക്ക് കടന്നു വരാനുണ്ട് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മൾ ഉത്തരം പറയുമ്പോൾ ഇതല്ലെങ്കിൽ ഇത് എന്നുള്ളതല്ല, ഒന്നിൽ ഉറച്ച് നിൽക്കുക ഇൻഷാല്ലാ. ഇതിപ്പോൾ നമ്മൾ ഓപ്ഷൻസ് കൊടുക്കണ പോലെ. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു ഉത്തരം നമ്മൾ തിരഞ്ഞെടുക്കുക, അതാണ് ചെയ്യേണ്ടത്. ഏതായാലും അതിൻ്റെ ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്. ഏതായാലും നമുക്കതിൻ്റെ ഉത്തരത്തിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നു. ആദ്യമായി എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിൽ പാർലമെൻറ്റ് സമ്മേളനം നടത്തിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് നേപ്പാൾ എന്നാണ്. ആദ്യമായി നേപ്പാൾ എന്ന ഉത്തരം പറഞ്ഞത് അമീറിറ്റി അടുത്ത നാട്ടുകര അറ്റ് റിയാദ്. അതുപോലെ തന്നെ സുബൈദ കുഞ്ഞിമംഗലം, ജമീല വി പി കാളികാവ്, ഷംനാദ് ഖാൻ എന്നിവർ ഇതിൻ്റെ ഉത്തരങ്ങൾ അയച്ചിട്ടുണ്ട്. മാഷാല്ലാ ബറക്കല്ലാ ഫീക്ക്. അതുപോലെ തന്നെ ഒരു ചെറിയ ഒരു ക്വസ്റ്റ്യൻ ഞാനൊന്ന് ചോദിക്കാണ്. ഖുർആനിലെ നടുവിലത്തെ ഒരു എങ്ങനെ പറയുക, ഒരു വേർഡ്, ആ വേർഡ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഖുർആനിൻ്റെ നടുവിലെ സെൻട്രല് ഉള്ള വേർഡ് ഏതാണ്? സെൻറ്റൻസ് അല്ല, വേർഡ്. നമുക്കൊക്കെ അറിയാവുന്ന ഉത്തരമായിരിക്കും. അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ അയക്കുക. അതുപോലെ തന്നെ ശരി ഉത്തരം പറഞ്ഞു ഹുസൈൻ വി എം എടത്തനാട്ടുകര ഉപ്പുകുളം, നേപ്പാൾ എന്നാണ് ഉത്തരം പറഞ്ഞിട്ടുള്ളത്. ഇത് ഈ ഞാൻ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, നമ്മൾ ദിവസവും എല്ലാ ആഴ്ചയിലും ഖുർആൻ ഓതുന്ന ആളുകൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ നടുവിലത്തെ വേർഡ് ഏതാണ് എന്ന് ഓരോരുത്തരും ഉത്തരം പറയാം. ഒരു വേർഡ് അക്ഷരല്ല, ഹർഫല്ല, വേർഡ്. അതുപോലെ തന്നെ ഇനി ഒരു സ്വരം നമുക്ക് ഉണ്ട് ഇൻഷാല്ലാ. സ്വരത്തിലേക്ക് നമുക്ക് പോകാം ഇൻഷാല്ലാ.

0: മാഷല്ലാ, നല്ലൊരു ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്വരം തന്നെയാണ് നമ്മൾ കേട്ടത്. അതുപോലെ അതിന് മുന്നേ ജമീല വി കെ പൂനൂർ, അസ്സലാം വലൈക്കും വഹമത്തു, വലൈക്കും അസ്സലാം വഹമത്തു വലൈക്കും. രാവിലെയും വൈകുന്നേരവും ലൈവിൽ കയറുന്നത് കൊണ്ട് കുറേ അറിവുകൾ മനസ്സിൽ പകർത്താൻ സാധിക്കുന്നുണ്ട്. അൽഹംദുലില്ല, ഇത് എന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് അള്ളാഹു സ്വീകരിക്കട്ടെ ഇൻഷാല്ലാ. ജമീല വി കെ പൂനൂർ അടിപൊളി പാട്ട് കേട്ട് ആസ്വദിച്ചു അൽഹംദുലില്ല. ഹുസൈൻ വി എം എടത്തനാട്ടുകര ഉപ്പുകുളം, മാഷല്ലാ സൂപ്പർ സ്വരം. അൽഹംദുലില്ല ഹുസൈൻ വി എം പറഞ്ഞു. അമീർട്ടി എടത്തനാട്ടുകര അടിപൊളി ഗാനം. ജമീല കുമരനല്ലൂർ, ആയിരം ഒരു ചോദ്യമാണ് ഇൻഷാല്ലാ. ചോദ്യത്തിന് ഇപ്പോൾ സമയം, നമ്മൾ വേറൊരു പ്രോഗ്രാമിലേക്ക് പോകാൻ നിൽക്കുകയാണ് ഇൻഷാല്ലാ. ജമീല വി കെ പുനൂർ അടിപൊളി പാട്ട് കേട്ട് ആസ്വദിച്ചു അൽഹംദുലില്ല. ഏതായാലും ഇൻഷാല്ലാ ഇനി നമ്മൾ പോകാനിരിക്കുന്നത് പൂമരത്തണൽ എന്ന പ്രോഗ്രാമിലേക്കാണ്. ഇൻഷാല്ലാ നമുക്കതിലേക്ക് പോകാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ശ്രോതാക്കളായിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പൂമരത്തണലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇത് കൂട്ടുകാരുടെ സ്വന്തം എം എസ്. കൂട്ടുകാരെ, പതിവ് പോലെ നമ്മുടെ പൂമരത്തണലിൽ ആരംഭിക്കുകയാണ്. എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി, നല്ല ഉന്മേഷത്തോടുകൂടി പീസ് റേഡിയോക്ക് മുമ്പിൽ കൂട്ടുകാരോടൊപ്പം ഒന്നിച്ചിരിക്കാവും അല്ലേ? നമ്മുടെ കൂട്ടുകാരെയും അയൽപക്കത്തുള്ള നമ്മുടെ അയൽവാസികളായ സുഹൃത്തുക്കളെയും ഒക്കെ കൂട്ടി ഒന്നിച്ചിരുന്നാണ് പീസ് റേഡിയോ കേൾക്കേണ്ടത് എന്ന് എം എസ് മുമ്പൊക്കെ കൂട്ടുകാരോട് പറഞ്ഞിരുന്നു. അതുപോലെ ഒരു പക്ഷേ നമ്മുടെ അടുത്ത വീട്ടിലുള്ള കൂട്ടുകാർക്ക് അല്ലെങ്കിൽ കൂട്ടുകാരികൾക്കൊക്കെ പീസ് റേഡിയോ കേൾക്കാനുള്ള സൗകര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ ഫോണിൽ പീസ് റേഡിയോ ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവരതെടുത്തിട്ടുണ്ടാവില്ല. അവർക്കത് കേൾപ്പിച്ച് കൊടുക്കേണ്ടത് നമ്മളല്ലേ. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യണം? അവരെയും വിളിച്ച് ഒന്നിച്ചു കൂട്ടി ഒന്നിച്ചിരുന്നാണ് പീസ് റേഡിയോയിലെ, പ്രത്യേകിച്ചും പൂമരത്തണലിലെ പാട്ടുകളും കഥകളും അതുപോലെയുള്ള ആക്ടിവിറ്റികളുമൊക്കെ ഒന്നിച്ചിരുന്നാണ് കേൾക്കേണ്ടത്. ആ രൂപത്തിലാണല്ലോ ഇപ്പോൾ കൂട്ടുകാരുള്ളത് അല്ലേ? ശരി, ഇന്നും നമ്മൾ നമ്മുടെ വിവിധ സെഷനുകളിലൂടെ പ്രവേശിച്ചുകൊണ്ട് ഏറെ ആസ്വാദ്യകരമായ ഒരു എപ്പിസോഡിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്കറിയാലോ, നമ്മുടെ വിവിധങ്ങളായ സെഷനുകളിൽ നമ്മൾ പാട്ടുകൾ ഉൾപ്പെടുത്താറുണ്ട്, കഥകളുണ്ട്, ആക്ടിവിറ്റികളുണ്ട്, കുഞ്ഞു മെസ്സേജുകൾ അതിന് മുന്നോടിയായി പറയാറുണ്ട്. ഉണ്ടല്ലോ, ഇന്നും അതുപോലെ ഒരു കുഞ്ഞു മെസ്സേജിൽ നിന്നാണ് നമ്മുടെ തുടക്കം. മുൻപ് നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ള ഓരോ കുഞ്ഞു മെസ്സേജുകളും നമ്മുടെ കൂട്ടുകാരെല്ലാവരും, ഈ പീസ് റേഡിയോ പൂമരത്തണലിൽ കേൾക്കുന്ന എല്ലാ കൂട്ടുകാരും അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുന്നു എന്നറിയുമ്പോൾ വലിയ സന്തോഷമാണുള്ളത്. അങ്ങനെയുള്ള നല്ല കൂട്ടുകാരാവാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതും അല്ലേ കൂട്ടുകാരെ? ഇന്ന് എം എസ് പറയാൻ പോകുന്ന കുഞ്ഞു മെസ്സേജ് എന്താണെന്നറിയോ? നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കാറുണ്ട് അല്ലേ? നമ്മുടെ ജീവൻ നിലനിർത്താൻ ഭക്ഷണം കഴിക്കൽ അത്യാവശ്യമാണ്, ആണല്ലോ? ഭക്ഷണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മുമ്പുള്ള എപ്പിസോഡുകളിൽ എം എസ് സൂചിപ്പിച്ചിരുന്നു. എന്തൊക്കെയാണത്? അതെ, നമ്മുടെ ഭക്ഷണം നമ്മൾ എന്ത് ചെയ്യരുത്, പാഴാക്കരുത് തുടങ്ങിയിട്ടുള്ള കുറേ കുഞ്ഞു മെസ്സേജുകൾ അല്ലേ. നമ്മുടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുപാട് പാവപ്പെട്ട ആളുകൾ, ദരിദ്രരായ ആളുകൾ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ ഏറെ പ്രയാസപ്പെട്ട് ഭക്ഷണം കിട്ടാതെ മരിച്ചൊക്കെ പോകുന്ന അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എത്ര പ്രയാസമായിരിക്കും അത് അല്ലേ? കുറേ ദിവസങ്ങൾ ഒരു തുള്ളി ഭക്ഷണം പോലും കിട്ടാതെ അങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ മരിച്ചു പോകുന്ന നാടുകളൊക്കെ നമ്മുടെ ലോകത്തുണ്ട്. ആ സമയത്താണ് നമ്മളിവിടെ ഏറ്റവും നല്ല രീതിയിൽ ഓരോ നേരവും നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിച്ച് കളിച്ചും ചിരിച്ചും കൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ പാഴാക്കരുത് എന്ന് മുമ്പ് ഒരു കുഞ്ഞു മെസ്സേജിലൂടെ പൂമരത്തണലിലൂടെ കൂട്ടുകാർ കേട്ടിരുന്നു. ഇന്ന് അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. എത്ര കൊച്ചു കൂട്ടുകാരാണെങ്കിലും കൂട്ടുകാരികളാണെങ്കിലും അവർക്കൊക്കെ അവരുടെ ഉപ്പയും ഉമ്മയും മദ്രസയിൽ നിന്നും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രത്യേക കാര്യമാണ് ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് വലതുകൈ കൊണ്ടേ ഭക്ഷിക്കാനും വലതുകൈ കൊണ്ടേ കുടിക്കുവാനും പാടുള്ളൂ എന്നത്. എല്ലാവരും പഠിച്ചിട്ടുള്ളൊരു പാഠമാണത്, ആണല്ലോ? കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം വലതു കൈ കൊണ്ടേ ഭക്ഷിക്കാവൂ വലതു കൈ കൊണ്ടേ കുടിക്കാവൂ എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതും ആ രൂപത്തിലാണ് അല്ലേ, നമ്മൾ പഠിപ്പിച്ചതും ആ രൂപത്തിലാണ് എന്നു വെച്ചാൽ വലതുകൈകൊണ്ടേ ഭക്ഷിക്കാവൂ, വലതുകൈകൊണ്ടേ കുടിക്കാവൂ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇടത് കൈകൊണ്ട് കുടിക്കുന്നവരെയും ഇടത് കൈകൊണ്ട് ഭക്ഷിക്കുന്നവരെയും ആ ചില ആളുകളുടെ കൂട്ടാളികളായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ആരുടെ കൂട്ടാളികളായിട്ടാ? അതെ, ഷെയ്ത്വാൻ അല്ലേ ഇബ്ലീസിൻ്റെ കൂട്ടാളികളായിട്ടാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടതു കൈകൊണ്ട് ഭക്ഷിക്കുന്നവരെയും ഇടത് കൈകൊണ്ട് കുടിക്കുന്നവരെയും പരിചയപ്പെടുത്തിയത്. അപ്പം നമ്മൾ ആലോചിച്ചു നോക്കൂ, നമ്മളെങ്ങാനും ഇടതു കൈകൊണ്ടാണ് ഭക്ഷണം കഴിക്കാറും ഇടത് കൈകൊണ്ടാണ് വെള്ളം കുടിക്കാറും എന്നുള്ളതെങ്കിൽ നമ്മൾ ആരുടെ കൂട്ടാളികളായി മാറും? സ്വാഭാവികമായും നമ്മൾ ഷെയ്ത്വാൻ്റെ കൂട്ടാളികളായി മാറും അല്ലേ. നമ്മളതിന് ആഗ്രഹിക്കുന്നുണ്ടോ? ഷെയ്ത്വാൻ നരകത്തിലേക്കാണ് അല്ലേ, ഷെയ്ത്വാൻ എന്തായാലും നരകത്തിലേക്കാണ്. അവൻ്റെ കൂട്ടാളിയായി, അവൻ്റെ കൂട്ടുകാരനായി അവനോടൊപ്പം നരകത്തിലേക്ക് പോകാൻ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം കൂട്ടുകാരെ? നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വലതു കൈകൊണ്ടേ തിന്നാവൂ. അത് എല്ലാ കൂട്ടുകാരും, ഇപ്പോൾ ഈ പൂമരത്തണിൽ കേൾക്കുന്ന നല്ല കൂട്ടുകാരല്ലാത്തവരുമൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. എന്ത്? വലതു കൈകൊണ്ട് മാത്രമേ തിന്നാവൂ എന്നത്. പക്ഷേ പല കൂട്ടുകാരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ് വലതു കൈകൊണ്ട് മാത്രമേ കുടിക്കാൻ പാടുള്ളൂ എന്നത്. അത് പലപ്പോഴും പല കൂട്ടുകാരും തെറ്റിച്ചാണ് ചെയ്യാറുള്ളത്. എന്ന് പറഞ്ഞാൽ വലതു കൈകൊണ്ട് കുടിക്കേണ്ടതിന് പകരം ഇടത് കൈകൊണ്ട് കുടിക്കുന്നു. അപ്പോൾ അതിന് ആ കൂട്ടുകാർ, അങ്ങനെ ചെയ്യുന്ന കൂട്ടുകാർ ചില ന്യായങ്ങളൊക്കെ പറയാറുണ്ട്. എന്താ ന്യായം എന്നറിയോ? ആ നമ്മൾ വലത് കൈകൊണ്ട് കുടിച്ചാലേ നമ്മുടെ വലത് കൈയുള്ള ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ വറ്റും അല്ലെങ്കിൽ നമ്മൾ കറിയൊക്കെ ഒഴിച്ചാണ് കഴിക്കുന്നുണ്ടെങ്കിൽ ആ കറിയുടെ ഭാഗവുമൊക്കെ നമ്മൾ കുടിക്കുന്ന ഗ്ലാസ്സിലാവില്ലേ? വലത് കൈകൊണ്ട് കുടിച്ചാൽ ഗ്ലാസ്സിൽ ഇങ്ങനെ അഴുക്കാവില്ലേ എന്നൊക്കെ ചോദിക്കുന്ന, അതിനൊക്കെ ന്യായം പറയുന്ന ചില കൂട്ടുകാരെ നമുക്ക് കാണാൻ പറ്റും. അത് ശരിയാണോ? നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നമ്മളേറെ സ്നേഹിക്കുന്ന അല്ലേ, മനുഷ്യരുടെ കൂട്ടത്തിൽ, സൃഷ്ടികളുടെ കൂട്ടത്തിൽ നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന അള്ളാഹുവിനെ കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനു പിന്നെ ന്യായങ്ങളും അതിനു മറ്റെന്തെങ്കിലും എക്സ്ക്യൂസുകളും ഒക്കെ കണ്ടെത്തി ആ രൂപത്തിൽ അത് ചെയ്യാതിരിക്കുന്നത് ഒരു നല്ല കുട്ടിക്ക് ചേർന്നതാണോ, ഒരു നല്ല മനുഷ്യന് ചേർന്നതാണോ? ഒരിക്കലുമല്ല. കാരണം അത്രയും അധികം നമ്മൾ സ്നേഹിക്കുന്ന അള്ളാഹുവിൽ നിന്ന് വഹയ് കിട്ടിയത് പ്രകാരം നമുക്കൊരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ള ആ റസൂല് പഠിപ്പിച്ചൊരു കാര്യമാണെന്ത്? വലതു കൈകൊണ്ട് മാത്രമേ വെള്ളം കുടിക്കാവൂ എന്നത്, അല്ലെങ്കിൽ എന്തു കുടിക്കുകയാണെങ്കിലും വലതു കൈകൊണ്ടാവണം എന്നത്. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കൂലേ കൂട്ടുകാരെ? നമ്മളങ്ങനെ റസൂല് പറഞ്ഞതിന് എന്തെങ്കിലുമൊക്കെ ഒരു ന്യായം പറഞ്ഞുകൊണ്ട് ഒഴിവാക്കൂ. എന്ന് വെച്ചാൽ വലതു കൈകൊണ്ട് കുടിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിന് അഴുക്കാവും എന്നൊക്കെയുള്ള കാരണങ്ങൾ പറഞ്ഞ് നമ്മൾ ഒഴിവാക്കൂ. ഇല്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ കൂട്ടുകാരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ വെള്ളം കുടിക്കേണ്ട ആവശ്യമുണ്ടോ? ആ അങ്ങനെ ഇടയിൽ വെള്ളം കുടിക്കാതിരിക്കുകയാണ് നല്ലത് എന്നാണ് നമ്മുടെ ആരോഗ്യശാസ്ത്രമൊക്കെ പറയുന്നത്. എന്നു വെച്ചാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കുക എന്നതാണ് നമ്മുടെ ശരീരത്തിന് നല്ലത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മളും എന്ത് ചെയ്യുക? ഭക്ഷണത്തിന് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാതെ ആവശ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ കുടിക്കാം, അതല്ലെങ്കിൽ ഭക്ഷണം മുഴുവൻ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം സൂചിപ്പിച്ച പോലെ നമ്മുടെ കയ്യിലോ അല്ലെങ്കിൽ നിലത്തൊക്കെ എന്തെങ്കിലും വറ്റുകളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കയ്യിലെ വറ്റൊക്കെ എന്തു ചെയ്യുക, അല്ലെങ്കിൽ കയ്യിലെ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ വായിലാക്കി എന്നിട്ട് വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു നല്ല മര്യാദ കാത്തു സൂക്ഷിക്കുന്ന നല്ല കുട്ടികളായി നമ്മൾ വളരണം, വേണ്ടേ? തീർച്ചയായും. അപ്പോൾ അത്തരത്തിൽ ഭക്ഷണത്തിൻ്റെ വിഷയത്തിലൊക്കെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന നല്ല കൂട്ടുകാരായിട്ടാണ് ഈ പീസ് റേഡിയോ പൂമരത്തണിൽ കേൾക്കുന്ന എല്ലാ കൂട്ടുകാരും വളരേണ്ടത് എന്നാണ് എം എസിന് ഇന്നത്തെ കുഞ്ഞു മെസ്സേജായി കൂട്ടുകാരോട് പറയാനുള്ളത്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ അല്ലേ? എങ്കിൽ നമ്മൾ നമ്മുടെ അടുത്ത സെഷനിലേക്ക് പ്രവേശിക്കുന്നു. അടുത്ത സെഷൻ്റെ പേരെന്തായിരുന്നു കൂട്ടുകാരെ? പാട്ടുപാടാം കൂട്ടുകൂടാം. കൂട്ടുകാരെ കൂട്ടുകൂടാം, പാട്ടുപാടി ചേർന്നിരിക്കാം, സത്യമാർഗം ചേർന്നു കിട്ടാൻ ശക്തമായി നന്മ ചെയ്യാം. അതെ കൂട്ടുകാരെ, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് പ്രോത്സാഹനം നൽകുന്ന, നല്ല വരികൾ ഉൾക്കൊള്ളുന്ന, നല്ല ഈണങ്ങളുള്ള നല്ല നല്ല പാട്ടുകളാണ് ഈ ഒരു സെഷനിലൂടെ പീസ് റേഡിയോ നിങ്ങൾക്ക് നൽകാറുള്ളത്. ആണല്ലോ, ഇന്നും അതുപോലെ ഈ ഒരു സെഷനിൽ കൂട്ടുകാർക്കായി വരുന്നത് ഏറെ മനോഹരമായൊരു ഗാനമാണ്. കൂട്ടുകാരെ, കേൾക്കുക, ആസ്വദിക്കുക, ഒപ്പം പാടാൻ ശ്രമിക്കുക.

ഇതുപോലെയുള്ള നല്ല നല്ല പാട്ടുകളൊക്കെയാണ് നമ്മൾ കേൾക്കാനും ആസ്വദിക്കാനും ഒക്കെ ശ്രദ്ധിക്കേണ്ടത്. എങ്കിൽ നമ്മൾ നമ്മുടെ അടുത്ത സെഷനിലേക്ക് കൂട്ടുകാർ ഏറെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന അടുത്തൊരു സെഷനിലേക്ക് പോയാലോ? തീർച്ചയായും. അടുത്ത സെഷൻ്റെ പേരെന്തായിരുന്നു കൂട്ടുകാരെ? കളിയിലൂടൊരു കാര്യം. കളിയിലൂടൊരു കാര്യം എന്നുള്ള ഈ സെഷനിൽ കൂട്ടുകാർക്കായി എം എസ് പറഞ്ഞു തരാറുള്ളത് എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റിയോ ഗെയിമോ ഒക്കെയാണ് അല്ലേ? ഇന്നും അതുപോലെ കൂട്ടുകാർക്കായി വളരെയധികം ഉപകാരപ്പെടുന്ന, എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വർഗമൊക്കെ നേടാൻ വരെ ഉപകാരപ്പെടുന്ന ഒരു നല്ല ആക്ടിവിറ്റിയാണ് ഇന്ന് കൂട്ടുകാർക്കായി എം എസ് അവതരിപ്പിക്കുന്നത്. അതെന്താണെന്നറിയോ? കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ എം എസ് പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റികളും ഗെയിമുകളൊക്കെ കൂട്ടുകാർ കളിക്കുകയും പ്രാവർത്തികമാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലേ? അതുപോലെ ഇന്ന് പറയുന്നതും വളരെയധികം ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഖുർആൻ ഓതാറുണ്ടല്ലോ. എല്ലാ കൂട്ടുകാരും ഖുർആൻ ഓതാറില്ലേ? ഖുർആൻ എന്നത് അള്ളാഹുവിൻ്റെ കലാമാണ് അല്ലേ? അള്ളാഹുവിൻ്റെ കലാം എന്ന് വെച്ചാൽ എന്താ? അതെ, അള്ളാഹുവിൻ്റെ സംസാരമാണ്. അള്ളാഹു ഇങ്ങനെ സംസാരിക്കുന്ന വചനങ്ങളാണ് ഖുർആനിലുള്ളത്. അള്ളാഹു സംസാരിക്കുന്ന വചനങ്ങളാണ് ഖുർആനിലുള്ളത്. അപ്പോൾ നമ്മൾ ആ ഖുർആനിനെ വളരെയധികം ബഹുമാനത്തോടുകൂടി വളരെയധികം ആദരവോടുകൂടി കാണണ്ടേ? ആ ഖുർആൻ നന്നായി നമ്മൾ പഠിക്കണ്ടേ? കാണാതെ പഠിക്കണ്ടേ? അതിലുള്ള കാര്യങ്ങൾ പ്രാവർത്തികമാക്കണ്ടേ? അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? വേണം, ഇതെല്ലാം ചെയ്യണം. ഇതിൽ ഖുർആൻ പഠിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഖുർആൻ മനഃപ്പാഠമാക്കുക എന്നുള്ളത്. ഖുർആൻ ഹൃദിസ്ഥമാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ഖുർആനിൻ്റെ ആയത്തുകൾ കാണാതെ പഠിക്കുക. നമുക്കൊക്കെ എത്ര സൂറത്തുകൾ അല്ലെങ്കിൽ എത്ര ആയത്തുകളൊക്കെ കാണാതെ അറിയാം കൂട്ടുകാരെ? എത്രത്തോളം അറിയാം? ആ ചില കൂട്ടുകാർക്കൊക്കെ ഒരുപാട് അറിയാം. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ പീസ് റേഡിയോയിലെ ഹിഫ്ളുൽ ഖുർആൻ എന്ന പ്രോഗ്രാമൊക്കെ കേട്ട് അത് അതുപോലെ പഠിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ അവർക്കൊക്കെ ഒരുപാട് ആയത്തുകളും സൂറത്തുകളും ഒക്കെ ഇതിനോടകം തന്നെ കാണാതെ പഠിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അപ്പം നമ്മളും എന്ത് ചെയ്യണം? അത്തരം പ്രോഗ്രാമുകളൊക്കെ പീസ് റേഡിയോയിൽ ആയാലും അതല്ല മറ്റെവിടെ ആയാലും ഒക്കെ അത്തരം പ്രോഗ്രാമുകൾ ശ്രദ്ധിക്കുകയും കേൾക്കുകയും ഖുർആൻ മനഃപ്പാഠമാക്കാൻ ശ്രദ്ധിക്കുകയും വേണം. ഇന്നും എം എസിന് പറയാനുള്ള ആക്ടിവിറ്റി അതുതന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഖുർആൻ കാണാതെ പഠിക്കാൻ വേണ്ടി കുറച്ച് സമയം, നമ്മൾ ഖുർആൻ എന്നും ഓതാറില്ലേ, അഥവാ ഏതെങ്കിലും കൂട്ടുകാർ എന്നും ഓതാത്തതുണ്ടെങ്കിൽ എന്തു ചെയ്യണം? എന്നും ഓതാൻ. ഇപ്പോൾ ചില കൂട്ടുകാർക്ക് എന്ത് ചെയ്യുക? ചില കൂട്ടുകാർക്ക് ഏതു സമയമാവാം? ചിലപ്പോൾ മഗ്രിബിന് ശേഷമാകാം, ചിലപ്പോൾ സുബഹിന് ശേഷമാകാം. ഏതെങ്കിലും ഒരു സമയത്ത് എല്ലാ ദിവസവും മുടങ്ങാതെ ഖുർആൻ ഓതുന്ന കൂട്ടുകാരായിരിക്കും നമ്മൾ. ആണല്ലോ? തീർച്ചയായും അങ്ങനെ തന്നെ ആവണം. ഓതുമ്പോൾ തന്നെ കുറച്ച് സമയം നമ്മൾ കുറച്ച് ആയത്തുകൾ കാണാതെ പഠിക്കാൻ കൂടി സമയം മാറ്റിവെക്കണം. അതാണ് ഇന്നത്തെ കളിയിലൂടെ ഒരു കാര്യം എന്നുള്ള സെഷനിൽ ഒരു വലിയ കാര്യമായി കൂട്ടുകാരോട് പറയാനുള്ളത്. എന്ന് വെച്ചാൽ എല്ലാ ദിവസവും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കുറച്ച് സമയമെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ചെറിയ ചെറിയ സൂറത്തുകളിൽ നിന്നിങ്ങനെ തുടങ്ങി എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനത്തെ ഭാഗത്തുള്ള സൂറത്തുകളൊക്കെ ഒരു പക്ഷേ നമുക്കൊക്കെ കാണാതെ പഠിഞ്ഞിട്ടുണ്ടാവാം. ഇപ്പോൾ അവസാനത്തെ സൂറത്തുൻ നാസും സൂറത്തുൽ ഫലഖും സൂറത്തുൽ ഇഖ്ലാസും അങ്ങനെയുള്ള ചെറിയ ചെറിയ സൂറത്തുകളൊക്കെ ഒരു പക്ഷേ നമുക്ക് മുമ്പേ അറിയുന്നുണ്ടാവാം. ഇനി ഏതെങ്കിലും കൂട്ടുകാർക്ക് അഥവാ അറിയുന്നില്ലെങ്കിൽ നിർബന്ധമായും അത് പഠിക്കണം. അതുപോലെ തന്നെ അതിന് മുകളിലേക്കുള്ള കുറച്ചുകൂടെയൊക്കെ വലിയ വലിയ സൂറത്തുകൾ ഇങ്ങനെ മെല്ലെ മെല്ലെ പതിയെ പതിയെ നമ്മൾ എന്ത് ചെയ്യണം? സ്ഥിരമായി പാരായണം ചെയ്തുകൊണ്ട് ഖുർആൻ കേട്ടുകൊണ്ട്. ഖുർആൻ കേൾക്കാറുണ്ടോ നമ്മൾ? നമ്മൾ നിർബന്ധമായും ഖുർആൻ കേൾക്കണം. നമ്മുടെ ഖുർആൻ പാരായണം ഏറെ ഭംഗിയുള്ളതാക്കാൻ ഖുർആൻ സ്ഥിരമായി കേൾക്കുന്നത് സഹായിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോൾ നിലവിൽ നമുക്ക് അത്ര ഭംഗിയിൽ അത്ര ഈണത്തിലുമൊന്നും ഖുർആൻ ഓതാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നന്നായി ഖുർആൻ ഓതുന്ന കാര്യങ്ങളുടെ പാരായണങ്ങൾ മൊബൈലിലോ CD പ്ലെയറിലോ ഒക്കെ ഇട്ടിട്ട് ഖുർആൻ കേൾക്കണം. അങ്ങനെയൊക്കെ ഖുർആൻ പരമാവധി കാണാതെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇങ്ങനെ പഠിച്ചാൽ എന്താ മെച്ചം? ആ ഖുർആൻ എത്രത്തോളം കാണാതെ പഠിച്ചിട്ടുണ്ടോ അതിനനുസരിച്ച് സ്വർഗത്തിൽ നമ്മുടെ പദവികൾ അങ്ങനെ കൂടി കൂടി കൂടി കിട്ടും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഖുർആൻ പഠിച്ച ആൾക്ക് സ്വർഗത്തിൽ ഉന്നത പദവികൾ കിട്ടും. കുറച്ചേ ഖുർആൻ കാണാതെ പഠിച്ചിട്ടുള്ളെങ്കിലോ അവർക്ക് അത്രയൊന്നും വലിയ പദവികൾ കിട്ടൂല. അപ്പോൾ നമുക്ക് കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ ഖുർആനിലെ ആയത്തുകൾ കൂടുതലായി
കാണാതെ പഠിക്കാൻ

0: വേണ്ടി ശ്രദ്ധിക്കണം. കൂട്ടുകാരെല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. തീർച്ചയായും. അങ്ങനെയെങ്കിൽ നമ്മൾ നമ്മുടെ അടുത്ത സെഷനിലേക്ക് പ്രവേശിക്കുന്നു. അടുത്ത സെഷന്റെ പേരെന്തായിരുന്നു കൂട്ടുകാരെ? കേൾക്കാം ഒരു നല്ല കഥ. കേൾക്കാം ഒരു നല്ല കഥ എന്നുള്ള ഈ സെഷനിൽ കൂട്ടുകാർക്കായി എം എസ് പറഞ്ഞു തരാറുള്ളത് ഏറെ ഗുണപാഠങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു നല്ല കഥയാണ്. ആണല്ലോ, ഇന്നും അതുപോലെ കൂട്ടുകാർക്കായി ഒരു കഥ പറയാൻ പോകുക. കഥ പറയുമ്പോൾ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിച്ചിരിക്കണം അല്ലേ? എല്ലാ കൂട്ടുകാരും പീസ് റേഡിയോക്ക് മുമ്പിൽ വളരെ അച്ചടക്കത്തോടു കൂടിയിരിക്കുന്നുണ്ടല്ലോ അല്ലേ? ശരി, അങ്ങനെയെങ്കിൽ നമ്മൾ കഥ പറയാൻ പോവുകയാണ്. ഇന്ന് പറയുന്ന കഥ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞതിൻ്റെ ബാക്കി കഥയാണ്. അഥവാ നമ്മൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു തന്ന ഒരു കഥയുമായി ബന്ധപ്പെട്ട കുറച്ചു ഭാഗം കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു കഴിഞ്ഞു. അഥവാ ഏതെങ്കിലും കൂട്ടുകാർ കഴിഞ്ഞ എപ്പിസോഡ് കേട്ടിട്ടില്ലെങ്കിൽ അവർക്കത് നഷ്ടപ്പെട്ടു. ഒരു പക്ഷേ ഇന്ന് പറയുന്ന കഥ അത്രത്തോളം മനസ്സിലാവണമെന്നില്ല. അപ്പോൾ എല്ലാ ആഴ്ചയും മുടങ്ങാതെ എന്ത് ചെയ്യണം കൂട്ടുകാർ? പൂമരത്തണലിൽ കേൾക്കണം. കേട്ടല്ലോ. ഏതായാലും ആ കഥയുടെ ബാക്കി പറയണം. കഥ എന്താണ്? ആ റസൂൽ സ്വഹാബികൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അല്ലേ. ആ കഴിഞ്ഞ ദിവസം രാത്രി രണ്ടാളുകൾ നബിയുടെ അടുക്കൽ വന്നിട്ട് അവരോടൊപ്പം യാത്ര ചെയ്യാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ യാത്രക്കിടയിൽ പല പല രംഗങ്ങൾ അല്ലേ, പല പേടിപ്പെടുത്തുന്ന രംഗങ്ങൾ പോലും റസൂലും ഈ രണ്ടാളുകളും ഇങ്ങനെ കണ്ടുകൊണ്ട് മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവർ നടന്ന് നടന്ന് ഒരു വലിയ വൃക്ഷത്തിൻ്റെ അടുത്തെത്തി. വൃക്ഷമെന്ന് പറഞ്ഞാൽ ഒരു വലിയ മരം. ആ മരത്തിൻ്റെ അടുത്തെത്തി. അപ്പോൾ റസൂല് പറയാണേ, അതിനേക്കാൾ വലുതും അതിനേക്കാൾ മനോഹരവുമായ ഒരു വൃക്ഷക്കൂട്ടം ഞാൻ മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ല. അത്രയും മനോഹരമായതും വലുതുമായ കുറച്ച് മരങ്ങൾ നിൽക്കുന്ന ഒരു സ്ഥലത്താണ് നബിയും ഈ രണ്ട് ആളുകളും എത്തിയത്. അങ്ങനെ ഒപ്പം ഉണ്ടായിരുന്ന കൂട്ടുകാർ നബിയോട് പറഞ്ഞു, നിങ്ങളതിൽ കയറുക. അപ്പോൾ എന്ത് ചെയ്തു? ഇവരൊന്നിച്ച് അതിൽ കയറി. കയറിയപ്പോൾ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും നിർമ്മിച്ച ഒരു പട്ടണം കാണുകയുണ്ടായി. സ്വർണം കൊണ്ട് നിർമ്മിച്ചൊരു പട്ടണം, അതുപോലെ വെള്ളി കൊണ്ടും നിർമ്മിച്ച ഒരു പട്ടണം അതിനുള്ളിൽ കാണുകയുണ്ടായി. ഏതിനുള്ളിൽ? ഈ വൃക്ഷക്കൂട്ടത്തിലേക്ക് അങ്ങ് പ്രവേശിച്ചപ്പോൾ. അങ്ങനെ ഈ പട്ടണത്തിൻ്റെ കവാടത്തിലെത്തി. എന്ന് പറഞ്ഞാൽ ഈ പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്ന വാതിൽ അവരെത്തി. അങ്ങനെ അവര് അത് തുറക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അങ്ങനെ ആ പട്ടണ കവാടം തുറന്നപ്പോ നബിയും ഈ രണ്ടാളുകളും എന്ത് ചെയ്തു? അതിനുള്ളിലേക്ക് പ്രവേശിച്ചു.
1: ആരും നിഷേധിക്കാത്ത നഗ്നസത്യം. മരണത്തെ നാം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ആറുകാൽ കട്ടിലേറിയുള്ള യാത്ര, ഈ വരികൾ ആ മഹാസത്യം ഓർമ്മിപ്പിക്കുന്നു. ആലാപനം സഹീൽ, കൊല്ലം.

0: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനി ഓർമ്മ. മർഹൂം കെ എം മൗലവിയുടെ സ്മാരക ഗ്രന്ഥത്തിൽ നിന്നും ഏതാനും ഭാഗങ്ങൾ കേൾക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഓർമ്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. ലളിതമായ ജീവിതം, ഉന്നതമായ പാണ്ഡിത്യം, സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള അക്ഷീണ പരിശ്രമം, ഇവ കൊണ്ടെല്ലാം കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെ മനസ്സിലിടം പിടിച്ച കെ എം മൗലവി റഹിമഹുള്ളയുടെ ജീവിത ചരിത്രമാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. കെ എം മൗലവി സ്മാരക ഗ്രന്ഥത്തിൽ വിവിധ ലേഖകർ എഴുതിയ വരികളിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. സുസമ്മതനായ പണ്ഡിതൻ പ്രൊഫസർ ടി അബ്ദുള്ള സാഹിബിൻ്റെ വരികൾ. കേരള മുസ്ലിങ്ങൾക്കിടയിൽ മതകാര്യങ്ങളിൽ ഭിന്നാഭിപ്രായമുണ്ടാകുമ്പോൾ ഒരു മനസ്സമാധാനമുണ്ടായിരുന്നത്, അതായത് തിരൂരങ്ങാടിയിൽ പോയി കെ എം മൗലവി സാഹിബിനെ സമീപിച്ച് ഇക്കാര്യത്തിൽ ശരിയായ ദീനി നിലപാട് മനസ്സിലാക്കാം എന്നാണ്. ആശയപരമായി മൗലവി സാഹിബുമായി അഭിപ്രായ വ്യത്യാസമുള്ള ആളുകൾക്ക് പോലും ഈ വിഷയത്തിൽ മൗലവി സാഹിബിനെ ബോധ്യമായിരുന്നു. ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ഫത്വ ആവശ്യപ്പെട്ടാൽ മൗലവി സാഹിബ് അദ്ദേഹത്തിൻ്റേതായ അഭിപ്രായം മുമ്പേ എഴുന്നള്ളിക്കുകയല്ലായിരുന്നു. പ്രവാചക ശിരോമണിയുടെയും സലഫീങ്ങളുടെയും നടപടി, പ്രഗത്ഭരായ ഇമാമുകളുടെ അഭിപ്രായം, ഇവയെല്ലാം എടുത്തുദ്ധരിച്ച് അവസാനം വളരെയേറെ ദൈവഭയത്തോടെ ശ്രദ്ധാപൂർവം തൻ്റേതായ അഭിപ്രായം രേഖപ്പെടുത്തുന്ന ഒരു നിലപാടാണ് ഫത്വയുടെ കാര്യത്തിൽ അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഫത്വയിൽ ജനങ്ങൾക്ക് മനസ്സംതൃപ്തി ഉണ്ടായിരുന്നത്. മാത്രമല്ല, രേഖകൾ പരിശോധിക്കുന്ന കാര്യത്തിൽ എത്ര മിനക്കെടാനും മൗലവി സാഹിബ് സന്നദ്ധനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചരമം മൂലം നമുക്ക് അങ്ങനെയുള്ള സർവസമ്മതനായ ഒരു പണ്ഡിതൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മതവിജ്ഞാനത്തിൽ അദ്ദേഹത്തെ കവച്ചുവെക്കുന്ന പണ്ഡിതന്മാർ മലബാറിൽ ഇല്ലെന്നല്ല, ഇന്ത്യയിലും ലോകമാനം നോക്കിയാൽ തന്നെ വളരെ ചുരുക്കം പേരേ ഉണ്ടായിരുന്നുള്ളൂ. അറേബ്യയിലുള്ള പേരെടുത്ത പണ്ഡിതന്മാർക്ക് അദ്ദേഹത്തെ ബഹുമാനമായിരുന്നു. എന്നിരുന്നാലും ഞാനൊരു പണ്ഡിതനാണെന്ന ഭാവം അദ്ദേഹത്തിന് ഒട്ടും ഉണ്ടായിരുന്നില്ല. വളരെ എളിയ ഒരു വ്യക്തി, എപ്പോഴും മറ്റുള്ളവർക്ക് സേവനം ചെയ്യാൻ തയ്യാറുള്ള ഒരു വ്യക്തി ആയിട്ടാണ് അദ്ദേഹത്തെ കാണപ്പെടാറ്. ചെറിയ കുട്ടികളോട് പോലും വളരെ വിനയത്തോടെയാണ് പരേതൻ പെരുമാറിയിരുന്നത്. മറ്റുള്ളവരെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ പ്രത്യേക സ്വഭാവമായിരുന്നു. സ്വന്തം മക്കളെപ്പോലും ഈ വിധത്തിലാണ് കണക്കാക്കിയിരുന്നത്. പലരും പല കാര്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കാൻ വന്നാൽ സാധാരണയായി ഇരിക്കാൻ ഏർപ്പെടുത്തിയ തൻ്റെ മുറിയിൽ മറ്റുള്ളവരോട് സംസാരിക്കുന്ന മധ്യേ തൻ്റെ മക്കൾ കയറി വന്നാൽ മകനെ ഇരിക്കൂ എന്ന് പറഞ്ഞ് മക്കളെയും നിർബന്ധിച്ചിരുത്തുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. മാത്രമല്ല, മക്കളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നതിൽ അദ്ദേഹം സന്തുഷ്ടനായിരുന്നു. ആത്മാർത്ഥത, നിറഞ്ഞ ദൈവഭക്തി, സത്യസന്ധത എന്നിവ പരേതൻ്റെ പ്രത്യേക ഗുണങ്ങളായിരുന്നു. തനിക്ക് സത്യമെന്ന് തോന്നുന്ന കാര്യം എന്ത് എതിർപ്പുണ്ടായിരുന്നാലും അദ്ദേഹം തുറന്നു പറയുമായിരുന്നു. ഇക്കാരണത്താൽ സ്വന്തം ബന്ധുക്കൾ പോലും അദ്ദേഹത്തിൻ്റെ രൂക്ഷമായ വിമർശനങ്ങൾക്ക് പാത്രീഭൂതരായിട്ടുണ്ട്. റേഷൻ കാലത്ത് തനിക്ക് അനുവദിച്ച റേഷൻ കൊണ്ട് മാത്രമാണ് അദ്ദേഹം ജീവിതം കഴിച്ചത്. ആവശ്യമായ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാമെന്ന് പലരും വാഗ്ദാനം ചെയ്തെങ്കിലും അദ്ദേഹം അത് സ്വീകരിക്കുകയുണ്ടായില്ല. റേഷൻ സാധനങ്ങൾ കൊണ്ട് ജീവിക്കണമെന്ന് ഗവൺമെൻറ് ആവശ്യപ്പെടുമ്പോൾ മറ്റു വഴികൾ ആരായുന്നത് ഗവൺമെൻറ്റിനെ വഞ്ചിക്കലാണെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം.
4: താൻ എന്നും സാമ്പത്തിക വിഷമതകളില്ലായിരുന്നിട്ടും കടം മേടിച്ചും മറ്റുള്ളവരെ സഹായിക്കുക പരേതൻ്റെ പതിവിൽപ്പെട്ടതായിരുന്നു. അങ്ങനെ കടം മേടിച്ചു സഹായിച്ച പണം തിരിച്ചുകിട്ടാതെ സാമ്പത്തിക പരാധീനം പരേതന് വല്ലാതെ അനുഭവപ്പെട്ടിരുന്നുവെങ്കിലും അന്യരെ സഹായിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം ഒരിക്കലും വൈമനസ്യം കാണിച്ചിരുന്നില്ല. ഒരു യഥാർത്ഥ വിശ്വാസിയായതു കാരണം താൻ നിർഭയനായതിനു പുറമേ മറ്റുള്ളവർക്ക് ധൈര്യവും വിശ്വാസവും ഉളവാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. പ്രതാപം വിശ്വാസികൾക്കാണെന്ന തത്വത്തിൽ അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു. യഥാർത്ഥ മുസ്ലിമീങ്ങൾക്ക് അവരുടെ അംഗസംഖ്യ ഒരു പ്രശ്നമല്ലെന്നും അവർക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ലെന്നും അദ്ദേഹം എപ്പോഴും ഉപദേശിക്കുമായിരുന്നു. ഇങ്ങനെ എല്ലാ ഗുണങ്ങളും തികഞ്ഞ ഒരു പണ്ഡിതൻ നമ്മോട് എന്നേക്കുമായി യാത്ര പറഞ്ഞിരിക്കുകയാണ്. ആ വിടവ് നികത്തുക നമുക്ക് സാധ്യമല്ല. ഒരു കാര്യം മാത്രം നമുക്ക് ചെയ്യാൻ കഴിയും. അതായത്, അദ്ദേഹത്തിൻ്റെ സ്മരണക്കായി ഒരു ഉന്നത വിദ്യാലയം അദ്ദേഹത്തിൻ്റെ നാട്ടിൽ സ്ഥാപിക്കുക എന്നത്. തിരൂരങ്ങാടിയിൽ ഇന്ന് കാണുന്ന എല്ലാ സ്ഥാപനങ്ങളുടെയും പിന്നിൽ പ്രവർത്തിച്ചിരുന്നത് പരേതൻ്റെ കൈകളായിരുന്നു. തിരൂരങ്ങാടി അറിയപ്പെടുന്നത് തന്നെ പരേതൻ്റെ പേരിലാണ്. അങ്ങനെയിരിക്കെ പരേതൻ്റെ സ്മരണക്കായി തിരൂരങ്ങാടിയിൽ ഒരു ഉന്നത വിദ്യാഭ്യാസ കോളേജ് സ്ഥാപിക്കുന്നതായിരിക്കും പരേതൻ്റെ പേരിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന എളിയ സേവനം.
0: ഓർമ്മയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. മഹാനായ കെ എം മൗലവി റഹിമഹുല്ലയെക്കുറിച്ചുള്ള തുടർ ഭാഗങ്ങൾ വരുന്ന എപ്പിസോഡുകളിൽ കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: മാഷാ അല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഓർമ്മ.
5: ഡിസ്പ്ലേ സ്ക്രീനുകൾക്ക് അഡിക്ഷനായിക്കൊണ്ടിരിക്കുന്ന പുതുതലമുറയിലെ കുട്ടികൾക്ക് ചിൽഡ്രൻസ് കെയർ മനോഹരമായ ഒരു ശ്രമമാണ്. ടെലിക്യൂസ്, സ്റ്റാർകോസ്റ്റ്, പൂമരത്തണലിൽ തുടങ്ങിയ ഈ ഗണത്തിലുള്ള അനേകം പ്രോഗ്രാമുകൾക്ക് വലിയ സാമ്പത്തിക ചെലവുകൾ പീസ് റേഡിയോ മാറ്റിവെക്കുന്നുണ്ട്. കാലത്തിൻ്റെ ആവശ്യങ്ങൾ പരിഗണിച്ച് ഇത്തരം മഹത്തായ പദ്ധതികൾക്ക് ഗുണകരമാകും വിധം താങ്കളും സാമ്പത്തിക പിന്തുണ നൽകുമല്ലോ. പീസ് റേഡിയോ, സമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക ഈ മഹത്തായ സംവിധാനങ്ങളിലേക്ക് കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ 9746950006.
6: سبيل الدموع سبيل مريح ഫാദറും മദറും കൂടി വരികയാണ്. അച്ഛനും അമ്മയും കൂടി വന്ന് ഒരു പെൺകുട്ടിയുണ്ട് കൂടെ. അങ്ങനെ ഇവരുടെ കൂടെ വന്ന് എൻ്റെ അടുത്ത് വന്നിരുന്ന് സംസാരിച്ചിട്ട് പറഞ്ഞു ഭയങ്കര സങ്കടത്തിലാണ്, വിഷമത്തിലാണ്. എന്നിട്ട് ഈ കുട്ടീനെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞു. അവസാനം പറഞ്ഞു അവൾ കല്യാണം കഴിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന്, കല്യാണത്തിന് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് പരാതി. അവൾ ഇത്രയും കാലം പഠിപ്പിച്ചു, അവൾ അത് ചെയ്തു ഇത് ചെയ്തു, അവൾക്ക് ഇതൊക്കെ ചെയ്തു കൊടുത്തു, പക്ഷെ കല്യാണത്തിന് സമ്മതിക്കുന്നില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നാ ചോദിച്ചു. അങ്ങനെ ആ സംസാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവൾ എന്നോട് പറഞ്ഞു എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കാണ്ടിരുന്നു. ഇങ്ങനെ ഇവൾ എന്നെ അങ്ങോട്ട് വിളിച്ചുകൊണ്ടേ കുറച്ചപ്പുറത്തെ മുറിയിലിരുന്നു. ഇവര് രണ്ടാളും ജീവിച്ച മാതിരിയാണെങ്കിൽ ഞാൻ എന്തിനാ കല്യാണം കഴിക്കണം എന്ന് ചോദിച്ചു.
7: കുട്ടിന്റെ ചോദ്യം നല്ലൊരു ചോദ്യമാണ്.
8: ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് ശരിക്കും. അതിന്റെ ഉത്തരം അവര് കല്യാണം കഴിച്ചത് മുതൽ ആ ഉത്തരം പറയേണ്ടിയിരുന്നു. അന്നു മുതൽ സൽസ്വഭാവികളായി മുന്നോട്ട് പോകുന്നു. അത് വലിയൊരു കാര്യമാണ്. അത് മാത്രമല്ല കുട്ടികൾ കല്യാണം കഴിക്കാതിരിക്കാനുള്ള കാരണം, ഇത് ആ കുട്ടിയുടെ ഒരു കാരണമാണ്. അങ്ങനെയാണുള്ളത്. ഇത് യഥാർത്ഥത്തിൽ ഈ പിന്നെ ഷണ്ടകൂടൽ, പിന്നെ ഉപ്പയും ഉമ്മയും ഷണ്ടകൂടൽ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തെ പോലും എന്ത് ചെയ്യും, പ്രതികൂലമായി ബാധിക്കും. അത് കുട്ടികൾക്ക് വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടാക്കും. നമുക്ക് പിന്നെ പല അനുഭവങ്ങളിൽ നിന്നും തിരിച്ചറിയാൻ പറ്റും.
7: അതെ. ഈ ഇപ്പോൾ അത് മാത്രമല്ല, ഉപ്പയെക്കുറിച്ച് ഉമ്മയുടെ സംസാരം, ഉമ്മയെക്കുറിച്ച് ഉപ്പയുടെ സംസാരം, അത് ചീത്ത പറയുക അല്ലെങ്കിൽ കലഹം കൂടുക എന്നതിൻ്റെ അപ്പുറത്ത് ഇപ്പോൾ ചില ഉമ്മമാരെങ്കിലും ശ്രദ്ധിക്കാത്തൊരു പോയിൻ്റ്, ഉപ്പയുടെ കുടുംബക്കാരെ പറ്റി മോശമായി പറയാം. ഇപ്പോൾ ചില ആളുകളുടെ പ്രയോഗം എങ്ങനെയെന്ന് ചോദിച്ചാൽ, പിന്നെ ഞാനൊക്കെ തറവാട്ടിലേക്ക് കെട്ടിച്ചു കൊണ്ടുവന്ന സമയത്തെ എൻ്റെ തറവാടൊക്കെ നരകയായിരുന്നു, നമ്മളെ തറവാട് നരകയായിരുന്നു. പിന്നെ ഉപ്പയുടെ സഹോദരിമാരെക്കുറിച്ച്, കാരണം ഉമ്മയുടെ നാത്തൂന്മാരാണല്ലോ അവർ, അവരെ പറ്റി പറയും. ഓലൊക്കെ പിന്നെ ഓലൊക്കെ ഇപ്പോഴല്ലേ എങ്ങനെ ആയത്, പണ്ട് എന്തായിരുന്നു ഓല്, ഇങ്ങോട്ട് ഓലെ പറ്റി മോശമായൊരു വാക്ക് നമ്മൾ ഇങ്ങനെ കുറേ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇതിൽ പറയാൻ പറ്റില്ല. അങ്ങനത്തെ വാക്കുകൾ പോലും ഉപയോഗിച്ച് നാത്തൂനെ അല്ലെങ്കിൽ ഉപ്പയുടെ സഹോദരങ്ങളെ കുറ്റപ്പെടുത്തുന്ന ആളുകളുണ്ട്. സ്വാഭാവികമായി ഇത് മകളുടെ മനസ്സിലെന്താ മനസ്സിലാവുന്നത്? ഞാൻ കല്യാണം കഴിഞ്ഞ് ഇനിയൊരു വീട്ടിലേക്ക് പോയാൽ അവിടെ നരകമായിരിക്കും,
8: സാഹചര്യങ്ങളാണ് ഉണ്ടാവുക,
7: അവിടെ നരകമായിരിക്കും, അവിടെ ഭർത്താവിൻ്റെ ഒരു പെങ്ങൾ ഉണ്ടാവും, ഓള് ഇന്നതായിരിക്കും എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് വിവാഹത്തോട് താല്പര്യം കുറഞ്ഞതിൻ്റെ ഒരു പ്രധാന കാര്യം തന്നെയാണ്.
8: ഇതിൽ എന്താണെന്ന് വെച്ചാൽ, ശരിക്കും ഉമ്മ ഉപ്പയെയും ഉപ്പയുടെ കുടുംബക്കാരെയും പുകഴ്ത്തി പറയുകയും ഉപ്പ ഉമ്മയുടെ കുടുംബക്കാരെയും ഉമ്മയെയും പുകഴ്ത്തി പറയുക എന്നുള്ളൊരു സൊല്യൂഷൻ ഉണ്ട്. ശരിക്കും ഞാൻ എൻ്റെ ത്യാഗത്തെക്കുറിച്ച് എൻ്റെ മക്കളോട് പറയുമ്പോൾ അവർ അംഗീകരിക്കില്ല. അതപ്പോൾ എന്താ ചെയ്തതെടുത്ത് പറയാം. എൻ്റെ ഭാര്യയുടെ ത്യാഗത്തെടുത്ത് പറയുമ്പോൾ എന്ത് ചെയ്യില്ല, അത് അഫക്റ്റ് ചെയ്യില്ല. എൻ്റെ ഭാര്യയുടെ ത്യാഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഭാര്യയുടെ ത്യാഗത്തെക്കുറിച്ച് എടുത്ത് പറയുമ്പോൾ എന്ത് ചെയ്യും, അതൊരു ത്യാഗിയാണ് എന്നുള്ളിടത്തേക്ക് എന്ത് ചെയ്യും എത്തും. ഈ ത്യാഗങ്ങളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പറയുമ്പോൾ കുട്ടികൾക്കത് ബോധ്യപ്പെടും. പണ്ട് ഞാൻ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട്, പ്രയാസപ്പെടുന്നുണ്ട് എന്ന് പറയുന്ന ഒരാളുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ നമ്മളെ മാനസികാവസ്ഥ അത് വേറെ ലെവലായിരിക്കും.
7: ഇപ്പോൾ ഉപ്പക്കും ഉമ്മക്കും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്, ഉണ്ടാവും. ഒരു കുടുംബജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷേ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാതെ സൂക്ഷിച്ചെടുത്തു അങ്ങനെയല്ല, അത് പറയാം. പക്ഷെ അത് കുട്ടികളുടെ മുമ്പിൽ വെച്ചല്ല പറയേണ്ടത്, അത് പിന്നെ സ്വകാര്യമായി റൂമിലൊറ്റക്കാകുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ യാത്ര പോവുകയാണ്, അവർ രണ്ടുപേരും മാത്രമാണ്, കുട്ടികളില്ല, അപ്പോൾ ആ സമയത്ത് പറയാം. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് അതിനുവേണ്ടി മാത്രമായി ഒന്ന് ഒഴിഞ്ഞിരുന്ന് നമുക്ക് പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഒരു കാര്യം കേട്ടു, ദേഷ്യം വന്നു, ആ ദേഷ്യം വന്ന ഉടനെ അത് പറയണമെന്ന് നിർബന്ധമല്ല. അതൊരു പ്രശ്നത്തിൻ്റെ സൊല്യൂഷനാണല്ലോ പറയണത്, അല്ലെങ്കിൽ ചെയ്ത ഒരു കാര്യത്തിൽ ഒരു മിസ്റ്റേക്കാണ് പറയണത്. ഒരാളെ ഇപ്പോൾ നമ്മളെ ആളുകൾക്കിടയിൽ വെച്ച് നമ്മുടെ ഒരു മിസ്റ്റേക്ക് നമ്മളെ ഒരാൾ തിരുത്തി, അതേ മിസ്റ്റേക്ക് തന്നെ അയാൾ ആളുകളൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മളോട് സ്വകാര്യമായി തിരുത്തി, നമുക്കത് തിരുത്തണമെന്ന് തോന്നുക എപ്പോഴാണ്?
8: സ്വകാര്യമായി
7: മറ്റേ നമുക്കത് ന്യായീകരിക്കണം എന്നാണ് തോന്നുക, അതങ്ങനെയല്ല, ഇതിങ്ങനെയാണ്, അതിൻ്റെ അവസരം ഉണ്ടാക്കണ്ട.
8: തെറ്റ് പരസ്യമായി പറയുമ്പോൾ അപമാനിക്കുകയും തെറ്റ് രഹസ്യമായി പറയുമ്പോൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആദരിക്കുകയുമാണ് ചെയ്യുന്നത്. ആ ഒരു ആദരവ് എന്നുള്ളത് നമ്മൾ പകുത്തെടുത്താൽ മതി. ചില ആളുകൾ കലാകാലം വൈരാഗ്യ ബുദ്ധിയോടുകൂടി പോകുന്നതിന് കാരണം എന്നെ അവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞു, എന്നെ അവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞു, അതാണ് എനിക്ക് പ്രശ്നം. പറഞ്ഞത് കാര്യമാണ്, ഞാൻ തിരുത്തേണ്ടതാണ്, പക്ഷെ അവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞത് ശരിയായില്ല.
7: ഈ കുട്ടികളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു വിവാഹത്തോട് എതിർപ്പുണ്ടാകും, താല്പര്യക്കുറവുണ്ടാവും എന്നത് മാത്രമല്ല ശരിക്കും പ്രശ്നം. ഇത്തരം കുട്ടികളെ ഇപ്പോൾ നമ്മളൊരു വിദ്യാലയത്തിൽ അധ്യാപകനായി ജോലി ചെയ്യണം, ഒരു മദ്രസയിൽ അധ്യാപകനായി ജോലി ചെയ്യണം, അപ്പോൾ നമുക്കത് കൂടുതൽ മനസ്സിലാവും. എന്തെങ്കിലും തരത്തിൽ പഠനത്തിൽ പിന്നോട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് ഡള്ളാവുന്ന, അല്ലെങ്കിൽ ഇടക്കിടക്ക് ഡിപ്രഷൻ വരുന്ന, മാനസികമായൊരു സ്റ്റേബിൾ അല്ലാത്ത അവസ്ഥ കാണിക്കുന്ന, ഒരു പക്ഷേ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന, അങ്ങനെ പലതും, അല്ലെങ്കിൽ അനാവശ്യമായ വാക്കുകൾ സംസാരിക്കുന്ന, ഒരു സാധാരണ നോർമൽ അല്ലാത്ത അവസ്ഥയിലുള്ള കുട്ടികളെടുത്ത് പരിശോധിച്ചാൽ അവരിൽ പല പ്രശ്നങ്ങളുണ്ടാവും. അതിലൊരു പ്രശ്നം അവരുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ട്.
8: കുടുംബത്തിലെ പ്രശ്നം
7: ഇനി അതേ അവസ്ഥ തന്നെ ഇപ്പോൾ ഒരു ഒരു പ്രണയത്തിലേക്കോ ഒക്കെ പോകുന്ന കുട്ടികൾ, അവരും തന്നെ ഒരു പക്ഷേ വീട്ടിൽ ഇത് പറയാനും കേൾക്കാനും ഒന്നും ആളുകളില്ല, അപ്പോൾ പിന്നെ പറയാനും കേൾക്കാനൊക്കെ പറ്റിയ ആളുകളുടെ അടുത്തേക്ക് വേറെ പോവുക എന്ന കണ്ടീഷനും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഈയൊരു പോയിൻ്റ് വിവാഹത്തിന് സമ്മതിക്കുന്നില്ല, അതിൻ്റെ കാരണം ബാപ്പി ഇമ്മയാണ് എന്ന പോയിന്റിൽ മാത്രം ഒതുങ്ങണില്ല, കുട്ടികളുടെ മാനസികമായ പല പ്രശ്നങ്ങളിലേക്കും ഈയൊരു വീട്ടിലുള്ള കലഹങ്ങൾ കാരണമാകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിവാഹത്തോട് താല്പര്യം കാണിക്കാത്തതിൻ്റെ ധാരാളം കാരണങ്ങൾ, ഇതിലെ ഒരു കാരണം നമ്മളിവിടെ ഡിസ്കസ് ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ വിവാഹം കഴിക്കേണ്ടതില്ല, വിവാഹമൊന്നും ജീവിതത്തിൽ ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന നല്ലൊരു തലമുറ കുറേ അധികം ആളുകൾ ആൺകുട്ടികളുടെ കൂട്ടത്തിലും പെൺകുട്ടികളുടെ കൂട്ടത്തിലും ഉണ്ട്. അവർക്ക് വിവാഹത്തിൻ്റെ മഹത്വം മനസ്സിലായിട്ടില്ല.
8: വിവാഹം വൈകുക എന്നുള്ളതിൽ സാങ്കത്യമുണ്ടോ എന്നൊരാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ മറുപടി, വൈകുമ്പോൾ നമ്മൾ റിട്ടയർ ആകുന്ന സമയത്തും കുട്ടികൾ പഠിക്കായിരിക്കും, നേരത്തെ ആവുമ്പോൾ നമ്മൾ റിട്ടയർ ആകുമ്പോഴേക്കിനും ഒന്നോ രണ്ടോ കുട്ടികൾ വരുമാനത്തിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടാവും, അതാണ് നമുക്ക് ബെറ്റർ എന്നുള്ളതിൽ നിന്ന് മാറി. ഇപ്പോൾ വിവാഹം വൈകുന്നത് ഇപ്പോഴറിയില്ല, മറിച്ച് ഇവരെ റിട്ടയർഡ് ജീവിതത്തിലേക്ക് കടക്കുമ്പോഴും ഇവരെ കുട്ടികളെ സ്കൂൾ ബാഗും തൂക്കി പറഞ്ഞയക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എന്ത് ചെയ്യും എത്തും. ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ബുദ്ധിമുട്ടും പ്രയാസവും ആളുകൾ ആലോചിക്കുന്നില്ല. ഇപ്പൊക്കെ താൽക്കാലികമായി ആ ഒക്കേഷനിൽ എന്താ പരിഹാരം എന്ന് വെച്ചാൽ അതിലേക്ക് പോവാന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് എന്ത് ചെയ്യണില്ല, ആളുകളെ ചിന്തിക്കണില്ല.
7: അതെ, ഇപ്പൊ അത് ഫിനാൻഷ്യലി അല്ലെങ്കിൽ എക്കണോമിക്കലി നോക്കുമ്പോൾ വിവാഹം നേരത്തെ ആവണമാണ് നല്ലത്. അതിപ്പോൾ അതാണല്ലോ പൈലെ പോയിന്റ്. കുറച്ചുകൂടി കാലം കഴിഞ്ഞ് നമ്മൾ റിട്ടയർ ആവുന്ന സമയത്ത് നമുക്ക് പേരക്കുട്ടികളെ കൽപ്പിച്ചിരുന്നാൽ മതി, വരുമാനമൊക്കെ മക്കൾ കൊണ്ടുവന്നോളൂ എന്നുള്ള ആ ഒരു ഗുണയിലുണ്ട്. ഇനി പിന്നെ ശാരീരികമായി നോക്കുകയാണെങ്കിലും അത് ശരീരത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയം അത് നേരത്തെയാണ്, വളരെ വൈകിയല്ല. ആദ്യ സമയത്തൊക്കെ അത്തരം ശാരീരികമായ താല്പര്യങ്ങളൊക്കെ അടക്കി വെക്കേണ്ട പ്രയാസമുള്ള സമയത്ത് അത് വിവാഹത്തിലൂടെ അത് പരിഹരിക്കുക എന്നുള്ളതാണ് നല്ലൊരു മാർഗമുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ അതന്നെ സാമൂഹികമായി നോക്കുമ്പോഴും വിവാഹം നേരത്തെ ആവണം.
8: പഠനത്തിന്റെ കാര്യത്തിലും ഈ ജോലിയിൽ ഈ പ്രസവ ലീവ് കിട്ടുന്നത് പോലെ എന്ത് ചെയ്യും, പഠനത്തിന്റെ കാര്യത്തിൽ അതൊക്കെ ഉണ്ട്. പ്രൈവറ്റായി പഠിക്കുക, പഠനം കഴിഞ്ഞ് എന്ന് പറയുന്നതിനേക്കാൾ പഠിക്കലും വൈവാഹിക ജീവിതം ഒപ്പം കൊണ്ടുപോകുക എന്നുള്ളാലേ അവർക്ക് ഭയങ്കര കപ്പാസിറ്റി ഉണ്ടാവും. ഇത് ആലോചിക്കാതെ നേരെ എന്താണ്, അത് കഴിയട്ടെ, ഇത് കഴിയട്ടെ, ഇത് കഴിയട്ടെ, ഈ കഴിയട്ടെ എന്ന് പറഞ്ഞാൽ നീട്ടിവെക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, വളരെയധികം ബുദ്ധിമുട്ട്. പിന്നെ ഈ ക്വാളിറ്റി ഉള്ള ഒരു പിന്നെ ഭാര്യ ഒരു ഭർത്താവ് കിട്ടണമെന്ന് ആഗ്രഹിക്കണ പോലെ എന്ത് ചെയ്യുക, നേരത്തെ വിവാഹം കഴിക്കുക, വയസ്സ് കൂടി എന്ന് പറഞ്ഞിട്ട് പിന്നെ കിട്ടണത് ചിലപ്പോൾ എന്ത് ചെയ്യും, ക്വാളിറ്റി കുറഞ്ഞതാവാൻ, നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിൽ ആവാൻ സാധ്യതയല്ല. അപ്പോൾ അതിന് ടൈമിംഗ് ക്ലിയർ ആകുമ്പോൾ എല്ലാ കാര്യവും റെഡിയാവുമല്ലോ. ഏത് കാര്യത്തിനും ടൈമിംഗ് ക്ലിയർ ആകണമില്ല, ആ ടൈം കടന്നു പോയാൽ പിന്നെ ആ കാര്യം ബുദ്ധിമുട്ടായി മാറാൻ സാധ്യതയുണ്ട്.
7: അതെ, ഇന്നിപ്പോൾ ക്യാമ്പസിലെ പ്രശ്നങ്ങളെപ്പറ്റി സമൂഹം ചർച്ച ചെയ്യുന്നു, സമൂഹത്തിലുണ്ടാവുന്ന ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് സമൂഹം ചർച്ച ചെയ്യുന്നു. ഇവിടെയൊക്കെ പ്രശ്നങ്ങൾ അതിൻ്റെ ഒരു ഒരു ഒരു യഥാർത്ഥ സൊല്യൂഷൻ എല്ലാവരും സമയത്തിന് നേരത്തെ വിവാഹം കഴിക്കുക, വിവാഹത്തിലൂടെ മാത്രം ഇത്തരം ലൈംഗികമായ താല്പര്യങ്ങൾ നിർവഹിക്കുക, അതിനപ്പുറത്തേക്ക് ആരും ആഗ്രഹിക്കാതിരിക്കുക, അങ്ങനത്തെ ഒരു നിർദ്ദേശം, അത് എല്ലാവരും പാലിച്ചു കഴിഞ്ഞാൽ ഈ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് സമൂഹത്തിൽ ഒരു പരിധി വരെ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ, ഇത്തരം അതിക്രമങ്ങളിൽ നിന്ന് ഉട്ടി നിൽക്കാനുള്ള ഒരവസരം അവിടെ ഉണ്ട്.
8: ഈ മാതാപിതാക്കളെ കാര്യത്തിൽ പ്രശ്നമുണ്ട്, അവര് കുട്ടിക്കായിട്ടില്ല, പക്വത ആയിട്ടില്ല, അവളെ എങ്ങനെ അങ്ങോട്ട് പറഞ്ഞേക്കും, അവനെ കൊണ്ട് എങ്ങനെ കെട്ടിക്കും, അവനായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് വെറുതെ വൈകിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പ്രീമെരിറ്റൽ കൗൺസിലിംഗ് കൊടുത്ത് അവർക്ക് കപ്പാസിറ്റി ഉണ്ടാക്കി ആ സമയത്ത് ചെയ്തു കൊടുക്കാനുള്ള സൊല്യൂഷൻ ഉണ്ടല്ലോ, ആ സൊല്യൂഷനിലേക്ക് വരാതെ വീണ്ടും എന്താണ് ആയിട്ടില്ല, എപ്പോഴാകും, ഇങ്ങനെ കാത്തിരുന്ന ഇങ്ങനെ തന്നെ ആയിരിക്കും, അവനെ പിന്നെ ഒരു 4 വർഷം കഴിഞ്ഞ് കല്യാണം കഴിപ്പിക്കുമ്പോഴും അവന് ആ പക്വത എന്തിയിട്ടുണ്ടാവില്ല, അവൾക്ക് ആ പക്വത മാറിയിട്ടുണ്ടാവില്ല. പക്വത വരുന്ന ഒരു അവസ്ഥ വരണമെങ്കിൽ ഒരു പിന്നെ ഒരു കാര്യത്തിലേക്ക് എത്തിപ്പെടണം, അപ്പോഴാണ് ആ കാര്യത്തിൽ പക്വത വരിക. അതിലേക്ക് എത്തിപ്പെടാതെ പക്വത വരണമെന്ന് ആഗ്രഹിക്കണത് എന്നാ അതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമോ, അതോട്ടില്ല. അങ്ങനത്തെ ഒരവസ്ഥയിൽ പ്രതിസന്ധിയിൽ പോകുന്ന കുറേ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, യുവാക്കളിലുണ്ട്. അതുകൂടി മാതാപിതാക്കൾ തിരിച്ചറിയണം.
7: യെസ്, ഇന്നത്തെ ഒരു വീഡിയോ സന്ദേശത്തിൽ നിന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. അതിലേറ്റവും പ്രധാനം മാതാപിതാക്കൾ മക്കൾക്ക് മാതൃകയായി, മാതൃകാ ദമ്പതികളായി കാണിച്ചു കൊടുക്കാനാണ്. ഇനി അവർക്ക് വലിയ മാതൃകകളാകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും വിവാഹം എന്നതൊരു പ്രശ്നമാണ് എന്ന തോന്നൽ കുട്ടികളിൽ ഉണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. അതോടൊപ്പം ഒരിക്കലും തന്നെ മക്കൾ ഇനിയിപ്പോൾ ഉമ്മി വാപ്പയൊക്കെ കച്ചറയണം, എൻ്റെ ജീവിതം അങ്ങനെ തന്നെ ആയിക്കാരം എന്ന് വിചാരിച്ച് കല്യാണം കഴിക്കാതിരിക്കണം എന്നൊന്നും ഇതിൽ അർത്ഥമല്ല, അതൊരിക്കലും ശരിയല്ല. അവരുടെ ജീവിതം പോലെ തന്നെയാണ് എൻ്റെ ജീവിതം എന്നൊരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല.
8: അതല്ല ജീവിതം എന്ന് കാണിച്ചു കൊടുക്കുമാണ്, കല്യാണം കഴിച്ച് നല്ല നിലയിൽ ജീവിച്ച് ഇങ്ങനെയാണ് ജീവിക്കേണ്ടിയിരുന്നത്, നിങ്ങളിങ്ങനെ ആയിരുന്നില്ല എന്നുള്ളത് എന്ത് ചെയ്യണം, ജീവിച്ച് കാണിച്ചു കൊടുക്കണം. പെൺകുട്ടികളും ആൺകുട്ടികളും
7: കുട്ടികൾ പൊതുവെ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് വിവാഹം വൈകിപ്പിക്കുക എന്നൊരു ചിന്ത ഉണ്ട്. അപ്പം അതിന് പിന്നെ പഠനമാണ് ജോലിയാണ് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ രക്ഷിതാക്കൾ സമ്മതിക്കൂല. അപ്പം അതിന് വേണ്ടി ചിലപ്പോൾ ഒരു കാരണം, നിങ്ങൾ തമ്മിൽ കച്ചറയല്ലേ എന്നതൊരു കാരണമായി പറയുന്നതും ആവാം. അത് പിന്നെ ഈ കുട്ടി പറഞ്ഞതിനെ പറ്റി ഞാൻ പറയല്ല, പക്ഷേ ഒരു എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് നമ്മുടെ വിവാഹം വൈകണം എന്ന് നമ്മൾ തീരുമാനിക്കരുത്. വിവാഹം എപ്പോഴും നേരത്തെ ആവലാണ് നല്ലത്. എന്നാൽ ഏതൊരു ദമ്പതികളും, അതിപ്പോൾ ഉപ്പിമീന്ന് മാത്രമല്ല കേട്ടോ, ഏതൊരു ദമ്പതികളാണെങ്കിലും അവരൊരിക്കലും വിവാഹം എന്നതൊരു പ്രയാസകരമാണ് എന്ന രൂപത്തിലുള്ള ഒരു ചിന്ത ഒരു അവിവാഹിതർക്കും നൽകാതിരിക്കാനാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ധാരാളം റീലുകൾ നിരന്തരമായി ഡെയിലി എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ നൂറുകണക്കിന് റീലുകൾ ഈ വിഷയത്തിലുള്ളത് കുട്ടികൾ കാണുകയാണ്. എന്താ, കല്യാണം കഴിച്ച പ്രശ്നമാണ്, ഭർത്തൃ വീട്ടിൽ പ്രയാസമാണ്, ഭാര്യയും ഭർത്താവും തമ്മിൽ ഇഷ്ടങ്ങൾ നടക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നിയന്ത്രിക്കുകയാണ്, ഇങ്ങനെ കുറേ നെഗറ്റീവായ കാര്യങ്ങൾ വിവാഹത്തെക്കുറിച്ചുണ്ട്. അപ്പോൾ എപ്പോഴും വിവാഹം കഴിഞ്ഞവരും തന്നെ അതിൻ്റെ പോസിറ്റീവായ നന്മയുടെ നല്ല വശങ്ങൾ അത് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നിടത്തൊരു പരിധിയുണ്ട്. അത് വ്യക്തി ജീവിതവുമായി ഡയറക്റ്റ് ബന്ധപ്പെട്ട കാര്യമാണ്. അതിലെ സ്വകാര്യതകൾ പറഞ്ഞു കൊടുക്കുന്നിടത്ത് പ്രശ്നമുണ്ട്. എന്നാൽ അത് പറഞ്ഞു കൊടുക്കാവുന്ന നല്ല ഭാഗങ്ങൾ അത് പറഞ്ഞു കൊടുക്കാൻ കൂടി ശ്രദ്ധിക്കണം എന്നുകൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്.
9: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എന്ന പ്രോഗ്രാമിലാണ് ഇപ്പോൾ നാം ഉള്ളത്. ഗാസ്ട്രൈറ്റൈറ്റിസ് തടയാനുള്ള മുൻകരുതലുകൾ എന്തെല്ലാം? ഡോക്ടർ മുഹമ്മദ് ഫവാസ് ആണ് നമുക്ക് വേണ്ടി ആരോഗ്യ ചിന്തകളിലൂടെ ഈ വിഷയം അവതരിപ്പിക്കുന്നത്.
10: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആരോഗ്യ ചിന്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഗ്യാസ്ട്രൈറ്റിസ് എന്ന അസുഖവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ആരോഗ്യ ടിപ്സാണ്. മെയിനായിട്ട് ഇതിന് 6-7 കാരണങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തതായിട്ട് കൂടുതലായിട്ട് ഓയിൽ അതുപോലെ സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തതായിട്ട് കറക്റ്റ് സമയത്തിന് ആഹാരം കഴിക്കുക, കൂടുതൽ ലേറ്റ് ആവാതെ കറക്റ്റ് ടൈമിന് ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കുക. മൂന്നാമത്തതായിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഉടനെ കിടക്കരുത്, ചുരുങ്ങിയത് ഒരു 2 മുതൽ 3 മണിക്കൂർ കഴിഞ്ഞ് കിടക്കാൻ പാടുള്ളൂ. നാലാമത്തതായിട്ട് നമ്മൾക്ക് ഇവിടെ ഫിസി ഡ്രിങ്ക്സ്, ഈ പെപ്സി, സെവനപ്പ് ഇതുപോലുള്ള വെള്ളങ്ങൾ, അത് മാക്സിമം കാർബണേറ്റഡ് ഡ്രിങ്ക്സ് മാക്സിമം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഉറക്കം, ഈ ഗ്യാസ്ട്രൈറ്റിസിന് കൂടെ ഉറക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ സ്ട്രെസ്, നമ്മൾക്ക് ഇന്നുണ്ടാകുന്ന ജോലിയിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സുകൾ, വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം ഇതിനൊരു കാരണമായിട്ട് വരാറുണ്ട്. അതുകൊണ്ട് സ്ട്രെസ് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഉറക്കം ഓൾമോസ്റ്റ് 7 മുതൽ 9 മണിക്കൂർ എല്ലാ ദിവസവും ഉറങ്ങാനും ശ്രദ്ധിക്കുക. ഇതുപോലെ എച്ച് പൈലോറി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്, ഇതിൻ്റെ ഇൻഫെക്ഷൻ കൊണ്ടും ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാവാറുണ്ട്. അതിന് പ്രത്യേക ചികിത്സയുണ്ട്, അത് ആദ്യം കണ്ടെത്തേണ്ടതുണ്ട്. അതിൻ്റെ ടെസ്റ്റുകൾ നടത്തി അതിന് കണ്ടെത്താനും ശ്രദ്ധിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
9: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. ഗ്യാസ്ട്രൈറ്റൈറ്റിസ് തടയുന്നതിനായി നാം സ്വീകരിക്കേണ്ട മുൻകരുതലുകളെ വിശദീകരിച്ചുകൊണ്ട് നമുക്കൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ മുഹമ്മദ് ഫവാസ്.
6: نور على مر الزمان تألقا وأضاء للدنيا طريقا
11: മുമ്പത്തേതിനേക്കാളും നമ്മൾ ഇപ്പോൾ വേണമെങ്കിൽ വായിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം നമ്മുടെ സോഷ്യൽ മീഡിയ, നമ്മൾ വാട്സപ്പ് തുറന്നാലും ഫേസ്ബുക്ക് തുറന്നാലും നമ്മൾ എത്രയാണ് വായിക്കുന്നത്? ടെക്സ്റ്റുകളായി വരുന്നതെല്ലാം നമ്മൾ വായിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ മുമ്പ് കാലങ്ങളിലൊക്കെ നമ്മൾ പുസ്തകങ്ങൾ ആയിരുന്നു വായിച്ചിരുന്നത്. ആ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ അറിവ് വർദ്ധിക്കുന്ന പോലെ ശരിക്കും അനുഭവപ്പെട്ടിരുന്നു. പക്ഷെ അന്നത്തേതിനേക്കാളും പേജുകൾ ഇന്ന് സോഷ്യൽ മീഡിയകളിൽ വായിച്ചിട്ടും നമുക്ക് അറിവ് വർദ്ധിക്കുന്ന പോലെ തോന്നുന്നില്ല. അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ഒരു മൂല്യാധിഷ്ഠിത വായനയല്ല നമ്മൾ നടത്തുന്നത് എന്നുള്ളതാണ്. കാരണം നമുക്ക് എന്താണ് വായിക്കുന്നത്, എന്തിനാണ് വായിക്കുന്നത് എന്നൊന്നും അറിയാതെ വെറുതെ കുറേ വായിക്കുന്നു. നേരെ മറിച്ച് പുസ്തകങ്ങൾ വായിക്കുമ്പോഴോ നമുക്ക് ആഗ്രഹമുള്ള അറിയേണ്ട പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് ലേഖനങ്ങൾ തിരഞ്ഞെടുത്താണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നമ്മുടെ അറിവ് ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുന്നു, നമ്മൾ അറിയേണ്ടത് അറിയുന്നു, അതിന് വർധനവുണ്ടാകുന്നു. അപ്പോൾ വെറുതെ കുറേ സമയം നഷ്ടപ്പെട്ടു പോകുന്നു, അറിവിൻ്റെ പ്രയോജനങ്ങൾ ലഭിക്കാതെ പോകുന്നു എന്നുള്ളതാണ് ശരിയായൊരു വായന ഇല്ലാത്തതിൻ്റെ ഒരു പ്രധാന പ്രശ്നം. രണ്ടാമത്തൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കുന്നതെല്ലാം, ഇന്ന് നമ്മൾ വായിക്കുന്നതെല്ലാം ഏതെങ്കിലും തലത്തിൽ നമുക്ക് ചില പ്രേരണകളോ പ്രചോദനങ്ങളോ അറിവോ നൽകുന്നുണ്ടായിരിക്കാം. എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സമഗ്രമായി ഒന്നിച്ച് സ്പർശിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ മതപരമായിട്ടുള്ള, ദീനീപരമായിട്ടുള്ള ജീവിത കാഴ്ചപ്പാടുകളെക്കുറിച്ച് അറിയുമ്പോഴാണ്. നമ്മുടെ എല്ലാം, നമ്മുടെ ബിസിനസ്, നമ്മുടെ വ്യക്തി ജീവിതം, നമ്മുടെ മാനസികാവസ്ഥ, നമ്മുടെ കുടുംബം, എല്ലാറ്റിനും നമുക്ക് നന്മകൾ വർദ്ധിച്ചു കിട്ടുവാൻ ഇത്തരം വായനകൾ സഹായകമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരത്തിലുള്ള വായനകളെക്കുറിച്ചാണ് നമ്മൾ യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടതെന്നാണ്. പക്ഷെ എന്തുകൊണ്ട് നമുക്കിത് സാധ്യമാകുന്നില്ല? വായിക്കാനുള്ള പുസ്തകങ്ങൾ നമ്മുടെ വീട്ടിലെത്തുന്നുണ്ട്, ഇപ്പോൾ നേർപ്പത് നമ്മുടെ വീട്ടിൽ വരുന്നുണ്ട്, വളരെ കുറഞ്ഞ പേജുകളേ ഉള്ളൂ. ഓരോ പേജുകളും എത്രയോ മണിക്കൂറുകൾ ഇരുന്ന് തയ്യാറാക്കിയിട്ടുള്ള ലേഖനങ്ങളാണ്, ജീവിതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വെളിച്ചം നൽകുന്ന കാര്യങ്ങളാണ്. പക്ഷെ എന്താണ്, സമയം നിശ്ചയിക്കാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കില്ല. നിങ്ങൾ ഖുർആൻ ഓതാറുണ്ടോ? ഉണ്ടെന്നാണ് നിങ്ങളുടെ മറുപടിയെങ്കിൽ എപ്പോൾ എന്ന ചോദ്യത്തിനൊരു മറുപടിയുണ്ട്. അതുണ്ടെങ്കിൽ നിങ്ങൾ ഓതാറുണ്ട് എന്ന് മറുപടി പറയാൻ കഴിയുള്ളൂ. സുബഹി നമസ്കാരം കഴിഞ്ഞിട്ടായിരിക്കും, അതല്ലെങ്കിൽ ഇഷ നമസ്കാരം കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ പള്ളിയിൽ ജമാഅത്ത് കാത്തിരിക്കുമ്പോഴായിരിക്കും ഒരു സമയം നമുക്ക് പറയാൻ കഴിയണം. എന്ന പോലെ തന്നെ ഇത്തരത്തിലുള്ള നേർപഥം പോലുള്ള ഇതിൻ്റെ വായനക്ക് നല്ല ഇസ്ലാമിക ബുക്കുകൾ വായിക്കുന്നതിന് ഒരു സമയം നമ്മൾ കണ്ടെത്തും. ചൊവ്വാഴ്ച രാത്രി ഇതിൻ്റെ വായനയാവട്ടെ, അല്ലെങ്കിൽ ബുധനാഴ്ച രാവിലെ ഇത് വായിക്കാനാവട്ടെ, അല്ലെങ്കിൽ ഞായറാഴ്ച രാവിലെ സുബ് കഴിഞ്ഞൊരു മണിക്കൂർ ഈ വായനക്കാവട്ടെ എന്ന് തീരുമാനിച്ചാൽ മാത്രമേ നമുക്ക് വായന മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഈ പ്രചാരണ മാസത്തിൽ അതിൻ്റെ വരിക്കാരാകുന്നതോടൊപ്പം അതിൻ്റെ ആദ്യ ലക്കം മുതൽ തന്നെ ഞാൻ വായന ആരംഭിക്കുമെന്ന ഒരു ദൃഢമായ തീരുമാനത്തോടു കൂടെ ആവട്ടെ എങ്കിൽ അതിൻ്റെ പുരോഗതികൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാനാകും. അള്ളാഹു സഹായിക്കട്ടെ.

0: ഇസ്ലാം മനുഷ്യജീവിതത്തിൻ്റെ സമഗ്രമായ വഴികാട്ടി. വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നന്മ ലക്ഷ്യമാക്കുന്ന ദൈവീക ദർശനം. ആ ദർശനത്തിൻ്റെ മാനവിക നിലപാടുകളിലേക്ക് വെളിച്ചം വീശുന്ന പീസ് റേഡിയോ ഇൻസൈറ്റ്. ലഹരിയോട് നോ കോംപ്രമൈസ്. അവതരണം ജസീൽ കൊടിയത്തൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ ഇൻസൈറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളൊക്കെ ദിനംപ്രതി കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഭയപ്പെടുത്തുന്ന കൊലപാതകങ്ങളും അതുപോലെ തന്നെ ആത്മഹത്യകളുമൊക്കെയാണ്. അതിലൊക്കെയും ലഹരിയുടെ സ്വാധീനം പല കേസുകളിൽ നമ്മൾ കാണാറുണ്ട്. തിന്മകൾ ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം വാർത്തകളൊക്കെ കാണുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഈ തിന്മകളൊക്കെ അവസാനിക്കുക, ഇനി എന്ന് ഇതൊക്കെ നിൽക്കും? പലരും പറയുന്നത് ഇതൊന്നും ഇനി അവസാനിക്കാൻ പോകുന്നില്ല എന്നുള്ള കമൻ്റൊക്കെയാണ്. സഹോദരങ്ങളെ, ഇതിനേക്കാളുമൊക്കെ വലിയ തിന്മകളും വലിയ ഭവിഷ്യത്തുകളുമൊക്കെ നിന്നതിൻ്റെ ചരിത്രം, അവസാനിച്ചതിൻ്റെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് തിന്മകളിൽ അഭിരമിച്ചിരുന്ന വലിയൊരു സമൂഹത്തെയാണ് 23 വർഷക്കാലം അതിൻ്റെ ദീനി പ്രബോധനത്തിൻ്റെ റിസൾട്ടായി ലോകത്തിന് മാതൃകയായ ഒരു ഉത്തമ സമൂഹമായി മാറിയിട്ടുള്ളത്. ഒരുപാട് തിന്മകൾക്ക് അറുതി വന്നിട്ടുണ്ട്. ഇന്ന് ഈ കാണുന്ന തിന്മകൾക്കും അറുതി വരുത്താൻ സാധിക്കും. അതിന് ഈയൊരു ദീനുൽ ഇസ്ലാം കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം. ഈയൊരു വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഹദീസ് റിപ്പോർട്ടർമാരിൽ പ്രമുഖനായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു മുസ്ലിമ അൽ ഖഅനബി, ഇമാം മാലിക് റഹ്മഹുല്ലയുടെ ശിഷ്യനാണ് അബ്ദുല്ലാ അൽ ഖഅനബി റഹ്മഹുല്ല. അദ്ദേഹം കൂട്ടുകാരൊന്നിച്ച് എല്ലാ ദിവസവും മദ്യം കുടിക്കുന്ന, കള്ള് കുടിക്കുന്ന ശീലം അയാൾക്കുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ കൂട്ടുകാരൊക്കെ ഒത്ത് കൂടി കള്ള് കുടിച്ച് യാതൊരു ബോധവും ഇല്ലാതെ ഇങ്ങനെ നടന്നിരുന്ന യുവാവ് ഒരിക്കൽ അദ്ദേഹത്തിന് വീടിന് പുറത്ത് നിൽക്കുന്ന സമയത്ത് ഒരാളുടെ ചുറ്റും കുറേ ആളുകളിങ്ങനെ ഒരുമിച്ച് കൂടിയത് കണ്ടു. അപ്പോൾ അദ്ദേഹം അയാൾ ചോദിച്ചു, ആരാണത്, ആർക്ക് ചുറ്റുമാണ് ഈ ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്? അപ്പോൾ മറുപടി പറഞ്ഞു, ഷുഅബയുടെ ചുറ്റുമാണ് കൂടിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചോദ്യം, വമാ ഷുഅബ, എന്താണ് ഷുഅബ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ആരാണ് എന്ന് ചോദിച്ച ചോദ്യമാണത്. അപ്പോൾ മറുപടി കിട്ടി, മുഹദ്ദിസുൻ മിൻ അഇമ്മത്തുൽ മുഹദ്ദിസീൻ, ഇപ്പോഴുള്ള മുഹദ്ദിസുകളിൽ പെട്ട, ഹദീസ് പണ്ഡിതന്മാരിൽപ്പെട്ട മഹാനായ പണ്ഡിതനാണ്. അത് കേട്ട സമയത്ത് അബ്ദുല്ലാ അൽ ഖഅനബി അദ്ദേഹത്തിന് നേരെ ചെന്നിട്ട് പറഞ്ഞു, എനിക്കൊരു ഹദീസ് പറഞ്ഞു തരണം. അപ്പോൾ ഷുഅബ റഹ്മഹുല്ല അദ്ദേഹത്തോട് പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ ഹദീസ് കേൾക്കേണ്ട ആളല്ല, നിങ്ങളുടെ ഇപ്പോഴുള്ള വേഷവും ഇപ്പോഴുള്ള രൂപവും കോലവുമൊന്നും അതിന് പറ്റിയതല്ല. അപ്പോൾ ഉടനെ അയാൾ കയ്യിലുള്ള ആയുധമെടുത്തിട്ട് പറഞ്ഞു, ഇപ്പോൾ പറയണം എന്ന് വാശി പിടിച്ചു. അങ്ങനെ ആയുധം എടുത്ത സമയത്ത് ഷുഅബ റഹ്മഹുല്ല പറയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ലം തസ്തഹി ഫസ്നഅ മാ ശിഅത, നിനക്ക് ലജ്ജയില്ലെങ്കിൽ നിനക്ക് തോന്നിയതുപോലെ പ്രവർത്തിക്കാം എന്ന ഒരു ഹദീസിൻ്റെ, ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം അദ്ദേഹം അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കേട്ടപാട് അബ്ദുല്ലാ അൽ ഖഅനബി റഹ്മഹുല്ല അദ്ദേഹം തന്നെ വീട്ടിലേക്ക് നേരെ ചെന്നു. അവിടെയുള്ള കൂട്ടുകാരൊന്നിച്ച് കള്ളു കുടിക്കുന്ന സംവിധാനങ്ങളൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ശുദ്ധിയായി വന്നിട്ട് ഉമ്മാനോട് പറയാണ്, കൂട്ടുകാർ വന്നാൽ അവർക്ക് ഭക്ഷണം കൊടുക്കണം, ഇവിടെയൊക്കെയുള്ള കള്ളൊക്കെ എന്ത് ചെയ്തു എന്നുള്ളത് അവരോട് പറഞ്ഞു കൊടുക്കണം, അവർ പിരിഞ്ഞു പോയിക്കോളും എന്ന് പറഞ്ഞ് അദ്ദേഹം നേരെ മദീനയിലേക്ക് ചെല്ലുകയാണ്. ഇമാം മാലിക് റഹ്മയുടെ ശിഷ്യനായിട്ട് അദ്ദേഹം വലിയ, അദ്ദേഹത്തിൻ്റെ വലിയ ശിഷ്യന്മാരിൽ ഒരാളായിട്ട് മാറുകയാണ്. സഹോദരങ്ങളെ, ഇവിടെ ഒന്ന് രണ്ട് വിഷയങ്ങൾ. ഒന്ന്, അയാൾ മദ്യലഹരിയായിരിക്കെയാണ് ആ ഒരു സംഭവത്തിൻ്റെ തുടക്കം. പക്ഷെ അവിടെ യഥാർത്ഥത്തിലുള്ള ഇസ്ലാം, അതിലെ ഒരു ഹദീസ് കേട്ട സമയത്ത് അദ്ദേഹത്തിനുണ്ടായൊരു മാറ്റം, പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള മാറ്റമാണ് ഈ ഒരു സംഭവം നമ്മെ ഉണർത്തുന്നത്. ഇവിടെ ആ ഒരു കള്ളിനെക്കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്ന ഭാഗം, അൽഹംറു ഉമ്മുൽ ഫവാഹിഷ്, വഅക്ബറുൽ കബായിർ മൻ ശരിബഹ വഖഅല ഉമ്മിഹി വഖാലത്തിഹി വഅമ്മത്തിഹി. അങ്ങനെ മദ്യം തിന്മകളുടെ മാതാവാണ്, വൻ പാപങ്ങളിലൊന്നാണ്. ആരെങ്കിലും അത് കുടിച്ചാൽ അവൻ തൻ്റെ ഉമ്മയെയും മാതൃപിതൃ സഹോദരിയെയും വിഭജിച്ചതിന് തുല്യമാണ് എന്ന് വളരെ ഗൗരവമേറിയ വിഷയം ഇതുപോലെയുള്ള ഒരുപാട് ഹദീസ് നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ലഹരി ഉണ്ടാക്കുന്ന എല്ലാം ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട്. യമനിലേക്ക് പ്രബോധനത്തിന് പോയ മുആദ് റളിയല്ലാഹു അൻഹുവിനെ അയക്കുന്ന സമയത്ത് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അവിടുത്തുകാർ തേനിൽ നിന്നുണ്ടാക്കുന്ന ലഹരി പാനീയത്തിൻ്റെ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കണം എന്ന് ചോദിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുല്ലു മുസ്കിരിൻ ഖംറുൻ വകുല്ലു ഖംറിൻ ഹറാം. അങ്ങനെ വ്യത്യസ്ത റിവായത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. അത് സഹോദരങ്ങളെ, ലഹരി ഉണ്ടാക്കുന്ന എത്ര ചെറുതും അത് ഹറാമാണ്. ജാഹിലിയ കാലത്ത് ചികിത്സക്കും ഇത്തരം ലഹരി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സഹാബി ചോദിക്കുന്നുണ്ട്, ത്വാരിഖ് ബിൻ സുവൈദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഇന്നമ അസ്നഉഹ ലിദവ, ഞാനത് ഉണ്ടാക്കുന്നത് മരുന്ന് ആയിട്ടാണ്, മരുന്നിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു ലൈസ ബിദവാഇൻ, അത് മരുന്നല്ല, പക്ഷേ വലാക്കിന്നഹു ദാഉൻ, അത് രോഗമാണ് എന്നാണ് നബി വിശ്വാസം പഠിപ്പിച്ചത്. സഹോദരങ്ങളെ, ഇങ്ങനെ ഒരുപാട് ഹദീസുകൾ ഈ കള്ളിൻ്റെ വിഷയത്തിൽ, ലഹരിയുടെ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നല്ലാഹ ലം യജ്അൽ ശിഫാഅക്കും ഫീമാ ഹറമ അലൈക്കും, അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് ഹറാമാക്കിയ ഒന്നിലും ഒരു ശിഫയും വെച്ചിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹദീസുകളൊക്കെ പറയുന്നത്, പഠിപ്പിക്കുന്നത് എങ്ങനെയുള്ള സമൂഹത്തോടാണ്? കള്ളിൽ മുങ്ങിക്കുടിച്ചിരുന്ന, അതിനുവേണ്ടി യുദ്ധം വരെ ചെയ്തിരുന്ന, അതിനുവേണ്ടി മാത്രം ജീവിച്ചിരുന്ന ഒരു സമൂഹത്തിന്, സമുദായത്തിന്. അങ്ങനെ ഒരു കവി പാടിയതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, ഇദാ മുത്തു ഫദ്ഫിന്നി ഇലാ ജംബി കർമ്മത്തിൻ തുറവി ഇലാമി ബാദ മൗതി ഉറൂഖുഹ, എൻ്റെ മരണശേഷം എനിക്ക് എൻ്റെ എല്ലുകൾക്ക് മുന്തിരിവള്ളിയുടെ നീര് നുകരാൻ, മുന്തിരിയുടെ നീര് നുകരാൻ പാകത്തിൽ അവിടെ എന്നെ മറമാടണം. വലാ തദ്ഫിന്നി ബിൽ ഫലാത്തി ഫഇന്നി അഖാഫു ഇദാ മമുത്തു അൻല അദുഖുഹ, മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ രുചി എനിക്ക് രുചിക്കാൻ പറ്റാത്ത രൂപത്തിൽ എന്നെ മറമാടരുത് എന്നൊക്കെ പാടിയിരുന്ന കവികൾ ജീവിച്ചിരുന്ന സമൂഹത്തിൽ, സമുദായത്തിൽ കൃത്യമായി ഇസ്ലാം ദീനിനെ പഠിപ്പിച്ചുകൊണ്ട് അതിലെ ഹറാമുകളെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ലഹരിയുടെ ഭാഗത്ത് ഒരു വലിയ പാഠം തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇലാ യദ്ഖുൽ ജന്നത മന്നാനുൻ വലആഖ് വലാ മുദ്മിനു ഖംരിൻ, അപ്പം സ്ഥിരം മദ്യപാനി സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന അതിഗൗരവമേറിയ ഭാഗം നബിസ്ലാസം പഠിപ്പിച്ചു. അതുപോലെ തന്നെ മറ്റൊരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അബുദർദാർ റളിയല്ലാഹു അൻഹു പറയാണ്, ഔസാനി ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ഖലീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിബിതങ്ങൾ പറയാണ്, അൻ ലാ തുഷ്രിക് ബില്ലാഹി ഷൈഅ, നീ അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കുചേർക്കരുത്. ഒന്ന്, വ ഇൻ ഖുത്തഇത വഹുരിഖ്ത, നിന്റെ ശരീരം ഛേദിക്കപ്പെട്ടാലും നിന്നെ തീയിലിട്ട് കരിച്ചു കളഞ്ഞാലും നീ ലാ തുശ്രിക് ബില്ലാഹി ഷൈഅ, അല്ലാഹുവിൽ ഒരിക്കലും പങ്കുചേർക്കരുത്. വലാ തത്രുക് സലാതൻ മക്തൂബതൻ മുതഅമ്മിദ, മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് നമസ്കാരം, ഫർദ് നമസ്കാരം നീ ഒരിക്കലും ഒഴിവാക്കുകയും ചെയ്യരുത്. അതിൻ്റെ കൂടെ ചേർത്തി പറഞ്ഞു, വലാ തഷ്റബ് അൽ ഖംറ ഫഇന്നഹ മിഫ്താഹു കുല്ലി ശരിൻ, നീ കള്ളു കുടിക്കരുത്, അത് എല്ലാ തിന്മകളുടെയും താക്കോലാണ് എന്നുള്ള രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നത്. സഹോദരങ്ങളെ, അത്രമേൽ ഗൗരവമേറിയ സിർക്കിൻ്റെയും അതുപോലെ തന്നെ പ്രധാനമേറിയ നിസ്കാരത്തിൻ്റെയും കൂടെ കള്ളു കുടിക്കരുത് എന്ന ഒരു വിഷയം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ തരുണത്തിൽ പഠിപ്പിച്ചതിൻ്റെ ഭാഗം നമുക്കൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അത് അത്രമാത്രം ഗൗരവമേറിയാണ്, അതുമായി യാതൊരു ബന്ധവും നമുക്കുണ്ടാവരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലഅന അല്ലാഹുൽ ഖംറ, അല്ലാഹു മദ്യത്തെ, കള്ളിനെ ശപിച്ചിരിക്കുന്നു. വലഅന ശാരിബഹ, അത് കുടിക്കുന്നവനെയും, വസാഖിയഹ, അത് കുടിപ്പിക്കുന്നവനെയും, വആസിറഹ വമുഅ്തസിറഹ, അത് കള്ള് നിർമ്മിക്കുന്നവനെയും, അത് ആർക്കു വേണ്ടിയാണ് നിർമ്മിക്കുന്നത്, നിർമ്മിക്കപ്പെടുന്നത് അവനെയും, വബായിഅഹ വമുബ്താഅഹ, അത് വാങ്ങുന്നവനെയും വിൽക്കുന്നവനെയും, വഹാമിലഹ, അത് വഹിക്കുന്നവനെയും, അവൽ മുഹ്മൂലു ഇലൈഹി, ആരിലേക്കാണത് വഹിച്ചു കൊണ്ടു ചെല്ലുന്നത് അവനെയും, വ ആക്കിലു സമനിഹ, അതിൻ്റെ വില ഭക്ഷിക്കുന്നവനെയും, അള്ളാഹു സുബ്ഹാനഹു തആല ശപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ലഹരിയുടെ ഏതൊരു വകുപ്പിലും യാതൊരു സഹകരണവും പാടില്ല എന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന ഹദീസാണത്. സഹോദരങ്ങളെ, ലഹരിയുടെ വിഷയം നാട്ടിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അത് മദ്യമെന്നതിന് പകരം മറ്റു പല രൂപത്തിൽ പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ കാലത്ത് കൃത്യമായ ജാഗ്രത നമുക്കുണ്ടാവണം. ആ ലഹരിയോട് ഒരു അണുപോലും നമ്മൾ അതിനോട് അടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വിശുദ്ധ ഖുർആനിൽ കൃത്യമായി ഹറാമെന്ന് പഠിപ്പിക്കുന്ന യായുഹല്ലദീന ആമനു ഇന്നമൽ ഖംർ വൽ മൈസിർ വൽ അൻസാബ് വൽ അസ്ലാം രിജ്സും മിൻ അമലി ഷൈത്താൻ ഫജ്തനിബൂഹു, നിങ്ങളതിനെല്ലാം വെടിയണമെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഈ ഖുർആനിൻ്റെ വാചകങ്ങളും ആയത്തുകളും അതേപോലെ തന്നെ ഒരുപാട് ഹദീസുകളും ലഹരിയുടെ വിഷയത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല എന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അതിനെ അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമുക്ക് കഴിയണം. അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, പറഞ്ഞു കൊടുക്കാൻ നമ്മളുണ്ടാവണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈറി ഖൽഖി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ജസാകല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഇൻസൈറ്റ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ലഹരിയോട് നോ കോംപ്രമൈസ് എന്ന തലക്കെട്ടിലായിരുന്നു ഇന്നത്തെ ഇൻസൈറ്റ് പ്രോഗ്രാം. അവതരിപ്പിച്ചത് ജസീൽ കൊടിയത്തൂർ.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും. പീസ് റേഡിയോ.

0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
2: ജനസംഖ്യയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പല വിധത്തിൽ പല സമയങ്ങളിലായി ഉയർന്നു വരാറുണ്ട്. രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് ജനസംഖ്യയുടെ വർദ്ധനവ്, അതിൻ്റെ ഇടിവ്, സമാനമായ രീതിയിലുള്ള പല ചർച്ചകളും നടക്കാറുണ്ട്. എന്നാൽ ഈയിടെയായി ഒരു വാർത്താ ചാനലിൻ്റെ കാർഡായി പുറത്തു വന്ന ഒരു വിഷയമാണ് നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. ജനം ടി വിയുടെ ഒരു വാർത്ത ഇങ്ങനെയായിരുന്നു: മുസ്ലിം ഹൈന്ദവരുടെയും ക്രൈസ്തവരുടെയുമൊക്കെ ജനസംഖ്യ കണക്കുകൾ പുറത്തു വരുന്നത് കുറയുന്നു എന്നും മുസ്ലിം ജനസംഖ്യ ഉയരുന്നു എന്നും അടങ്ങുന്ന ആശയമുള്ള ഒരു കാർഡാണ് യഥാർത്ഥത്തിൽ ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. ഈ ചർച്ചകൾ പലതരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട്, ജനസംഖ്യയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരാറുണ്ടെങ്കിലും ഇതിന് കൃത്യമായ അജണ്ടകളുണ്ട് എന്ന് നമുക്ക് പ്രഥമ ദൃഷ്ട്യാ തന്നെ ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ഇതൊരു യാദൃശ്ചികമായി ഉണ്ടാകുന്ന ഒരു ആങ്സൈറ്റിയുടെ ഭാഗമാണോ അതോ കൃത്യമായ അജണ്ട വെച്ചുകൊണ്ടാണോ? എന്താണ് നമുക്കിതിനോട് പ്രതികരിക്കാനുള്ളത്?
3: നമുക്കിത് നോക്കിയറിയാം, ഇത് ജനസംഖ്യ വർദ്ധിക്കുന്നതിനെ കുറിച്ചല്ല, മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുന്നതിനെ കുറിച്ചാണ്. ജനസംഖ്യ വർദ്ധിക്കുന്നതിനെ കുറിച്ചാണെങ്കിൽ അതൊരു നാഷണൽ അലേർട്ട് എന്ന രീതിയിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ടോ ഒക്കെ പറയുന്നതാകാം. പക്ഷേ ഇവിടെ മുസ്ലിം ജനസംഖ്യ ക്രമാതീതമായി വർദ്ധിക്കുന്നു. കേരളത്തിലാണെങ്കിൽ കുറച്ചുകൂടെ പറഞ്ഞാൽ ന്യൂനപക്ഷ ജനസംഖ്യ വർദ്ധിക്കുന്നു. അപ്പം അങ്ങനെ ഉള്ളൊരു കൃത്യമായ ഒരു ആംഗിളിൽ ഒരു നരേറ്റീവ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ കാണേണ്ടത് ഇത് ഒരു സിംഗിൾ ഔട്ട് ചെയ്ത് പഠിക്കേണ്ടതൊന്നുമല്ല. മുസ്ലിങ്ങൾക്കെതിരെ നടക്കുന്ന മൾട്ടിപ്പിളായിട്ടുള്ള നരേറ്റീവ്സ്, ഈ മൾട്ടിപ്പിളായ നരേറ്റീവ്സിൽ ഒന്ന് മാത്രമാണ് ജനസംഖ്യയുടെ വിഷയം എന്ന് പറയുന്നത്. അത് ഇപ്പോൾ നമ്മുടെ ഇസ്ലാമിനെ കുറിച്ചുള്ളതുണ്ടാവും, മുസ്ലിങ്ങളെക്കുറിച്ച് ഉള്ളതുണ്ട്, പ്രവാചകനെക്കുറിച്ച് വേറുണ്ടാകും, ഖുർആനെ കുറിച്ച് ഉണ്ടാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വ്യത്യസ്തമായിട്ടുള്ള ചില വ്യക്തികൾ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ചില ഈ ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് ഓരോന്നും ശരിക്കും ഓൺ ചെയ്യുന്നത്. ചില ആളുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അവർ ഇസ്ലാമിനെ തന്നെ മാത്രമായിരിക്കും ആക്രമിക്കുന്നത്, വെച്ചാൽ അതിൻ്റെ ഒരു ടെക്സ്റ്റിനെ വെച്ച് കൊണ്ട് അങ്ങനെയൊക്കെ ആയിരിക്കും. ചിലർ മുസ്ലിം എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് എന്ത് ചെയ്യുക, ആക്രമിക്കുന്നത്. അപ്പം അങ്ങനെ ഇതെല്ലാം കൂടെ പക്ഷേ ചേർന്നുകൊണ്ടുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണ്, അല്ലെങ്കിൽ എന്തിലേക്ക് എത്തിക്കാനാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. പിന്നെ ജനസംഖ്യ വർദ്ധിച്ചു, മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായി, എന്താണ് പ്രശ്നം? അവിടെയാണല്ലോ ഈ ചോദ്യം വരുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഭയപ്പാടിൻ്റെ ആകത്തുക എന്ന് പറയുന്നത്. എന്താണ് സംഭവിക്കുക? മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ ഇതൊരു മുസ്ലിം രാജ്യമാകുമെന്നുള്ളത് മാത്രമല്ല, ഇവിടുത്തെ മഹത്തായിട്ടുള്ള ഒരു സംസ്കാരത്തെ, സനാതനധർമ്മത്തെ ഇത് നശിപ്പിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ജീവിക്കുന്ന, അല്ലെങ്കിൽ നേരത്തെ ഈ രാജ്യത്തുണ്ടായിരുന്ന, ഇപ്പോൾ വീണ്ടും സൃഷ്ടിച്ചെടുക്കാൻ എത്തിപ്പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹത്തായിട്ടുള്ളൊരു ഒരു സംസ്കാരത്തിൻ്റെ അന്ത്യമായിരിക്കും എന്ത് ചെയ്യുക, അത് കുറിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് തെളിവെന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു 1000 വർഷങ്ങൾക്ക് മുൻപ് അത്തരമൊരു മഹാസംസ്കാരം ഉണ്ടായിരുന്നു. പിന്നീട് ഖിൽജിമാരും സുൽത്താനേറ്റുകളും മുഗളന്മാരും മറ്റേ ഗനിമാരും ഒക്കെ വന്ന് ഈ രാജ്യത്ത് പുറത്തുനിന്ന് വന്ന വിദേശികളായ ഭരണാധികാരികൾ വന്നുകൊണ്ട് അവരുടെ മതത്തെ, അവരുടെ ആശയങ്ങളെ, സംസ്കാരത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ഇവിടുത്തെ മഹത്തായിട്ടുള്ള ഭാരതീയ പാരമ്പര്യത്തെ നശിപ്പിക്കുകയും ചെയ്തു. എത്രത്തോളം ഇവിടുത്തെ ജ്ഞാന ശാഖകളെ വരെ അത് തൂത്തെറിഞ്ഞു. ഇപ്പോൾ ചിലരൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ നളന്ദിയും തക്ഷശിലയൊക്കെ നശിച്ച മുസ്ലിങ്ങൾ വന്നിട്ടാണ്. അതുപോലെ മറ്റേ നമ്മുടെ ഈ വിജയനഗര സാമ്രാജ്യം, അവിടെ തട്ടിവിടുമ്പോൾ പലതും എന്ത് ചെയ്യും, അങ്ങോട്ട് പറയും. ചരിത്രബോധമില്ലാതെ പറയുന്നുണ്ട്. പക്ഷേ ഇത് പൊതുവായി എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം. അപ്പോൾ ചില ആളുകൾ ചോദിക്കും, ചരിത്രം പറയുന്നത് അങ്ങനെയല്ലല്ലോ, കാരണം ഇവിടെ ഒരു കൃത്യ വ്യവസ്ഥാപിതമായൊരു ഭരണ സംവിധാനം കൊണ്ടുവന്ന്, നിയമപരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന്, അതുപോലെ തന്നെ സാമ്പത്തികമായ രംഗത്ത് അഭൂതപൂർവമായ വളർച്ച ഉണ്ടാക്കിയത്, സാഹിത്യത്തിനും കലയ്ക്കൊക്കെ ഒരുപാട് സംഭാവനകൾ ചെയ്തത്, ഇതെല്ലാം ഈ പറയുന്ന ഭരണാധികാരികളാണല്ലോ. മാത്രമല്ല, ചരിത്രം പറയുന്നു മുഗൾ ഭരണത്തിൻ്റെ ഒരു പുഷ്കല കാലഘട്ടം വരുമ്പോൾ 25% വരുന്ന ഗ്ലോബൽ എക്കോണമിയെ നിയന്ത്രിച്ചിരുന്നത് ഈ ഒരു ചെറിയ രാജ്യമായിരുന്നു എന്നൊക്കെ പറയുന്നു. അത് സാധു. അപ്പോൾ അവിടെ തെളിവ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിലുണ്ടല്ലോ നമ്മൾ പറയും. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് എടുത്തു കൊണ്ടുവരാൻ പറയും. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ എടുത്തു കൊണ്ടുവരുമ്പോൾ അത്ഭുതം, അതിലിപ്പോൾ അതൊന്നുമില്ല. അവിടെ ഇവർ അക്രമികളും പലതിനെയും നശിപ്പിച്ച, അമ്പലങ്ങൾ തകർത്ത, പിന്നെ ഇവിടുത്തെ ഈ പാരമ്പര്യത്തെ നശിപ്പിച്ച വിഭാഗങ്ങളായിട്ടാണ് കാണുന്നത്. അപ്പോൾ വീണ്ടും ചിലപ്പോൾ നമ്മൾ പറയും, അല്ല അങ്ങനെയല്ല, എന്നാലും ഇവിടെ അവർ ഇട്ടേച്ചു പോയ മഹത്തായ സ്മാരകങ്ങളുണ്ടല്ലോ. ഏത്? താജ്മഹൽ. താജ്മഹലോ? അത് തേജോമഹലല്ലേ? അങ്ങനെ ഇതിനെല്ലാം കൂടെ അട്ടിമറിച്ച് ഒരു എന്താ പറയുക, ഒരു സബ്വേർഷൻ, എല്ലാത്തിൻ്റെയും ഒരു സബ്വേർഷൻ എന്ത് ചെയ്യുക, നടത്തിക്കൊണ്ട് മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഒരു കൃത്യമായ ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു, പിന്നെ നമ്മളറിയാവുന്ന ഒരു അറ്റാക്കിലേക്ക് കൊണ്ടുപോകാൻ. അപ്പോൾ വീണ്ടും ചോദിക്കും, ഇപ്പം ഇതല്ലാത്ത എന്ത് പ്രശ്നം ഉണ്ടോ വെച്ചാൽ, അല്ലെങ്കിൽ സംസ്കാരത്തെ എങ്ങനെയൊക്കെ നശിപ്പിക്കും, അവർ ഗോമാതാവിനെ അറുക്കും, നിന്ദിക്കും. അപ്പോൾ ആരെങ്കിലും ചോദിക്കുകയാണെന്ത്, നമ്മളിപ്പോൾ പക്ഷെ ഇവിടുന്ന് അപ്പോൾ നമ്മുടെ ഈ ബീഫ് എക്സ്പോർട്ട് ഒരുപാട് കൂടിയെന്നാണല്ലോ പറയുന്നത്. അല്ല, അത് നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ ഒരു സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നൊരു കാര്യം ആണതല്ല എന്തല്ല, അത് ഗോമാതാവിനെ നിന്ദിക്കലല്ല. പിന്നെയോ നമ്മളതുപോലെ തന്നെ ജിഹാദുകൾ, പലതരത്തിലുള്ള ജിഹാദുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ടെററിസത്തിൻ്റെ വക്താക്കളാണ്, അതുപോലെ ആൻറ്റി നേഷണലാണ്, ഇങ്ങനെ പാകിസ്ഥാനികളാണ്, താലിബാൻവാദികളാണ്, ഹമാസിനെയും ഇതിനെ പലസ്തീനവരെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ഇങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യസ്നേഹത്തെ ചോദ്യം ചെയ്യും, അതുപോലെ തന്നെ ഇത് ശരീരത്ത് നടപ്പാക്കാൻ അവർ ശ്രമിക്കും. അതിലൂടെ സ്ത്രീകളെ അടിച്ചമർത്തുന്ന, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഇന്ന് ഈ രാജ്യത്ത് നിൽക്കുന്ന തുല്യത ഇല്ലാതെയാക്കും. അപ്പോൾ ആരെങ്കിലും ചിലപ്പോൾ ചോദിക്കുന്നത്, അല്ല നമ്മുടെ ടെക്സ്റ്റിലും മനുസ്മൃതിയിലും അങ്ങനെ എന്തോ ഉണ്ടല്ലോ. അത് തെറ്റായ വായനയാണ്. ശരിയായി വായിച്ചാൽ എന്ത് ചെയ്യും, എന്താണതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവും. ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്ന, അവരെ വന്ദിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞ വാചകങ്ങൾ മാത്രമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഇവിടെ പല ആംഗിളുകളിൽ നിന്നും ഭീതി സൃഷ്ടിക്കുവാനുള്ള ആസൂത്രിതമായിട്ടൊരു ശ്രമത്തിൻ്റെ ഭാഗമായി തന്നെയാണിതിങ്ങനെ വരുന്നത്. ഞാനെനിക്ക് പറയാം. ഇപ്പോൾ ഈ 2024 ഹെൻറി ലൂസ് ഫൗണ്ടേഷൻ, നമ്മൾ ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഒരു ഇന്ത്യ മുസ്ലിം പ്രൊജക്റ്റ് CSDS എന്ന് പറയുന്ന ഒരു നാഷണൽ ഇലക്ഷൻ സർവേ കണ്ടക്ട് ചെയ്തിരുന്നു. അപ്പോൾ അന്ന് അതിൽ പിന്നെ ഇങ്ങനെ ഹെയ്റ്റൊക്കെ വളരെ ക്രമാതീതമായി വർദ്ധിക്കുന്നൊരു സമയം കൂടെയാണല്ലോ, അത് വെച്ചാണല്ലോ ഒരു ഇലക്ഷനെ വിൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ദീർഘമായിട്ടുള്ള സാധനം ഞാൻ രണ്ട് മൂന്ന് എലമെൻറ്റ് മാത്രമേ എനിക്ക് പറയാം. അപ്പോൾ അതിനകത്ത് ഇവർ ചോദിച്ച കുറേ ചോദ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ സർവേ നടത്തിയ കുറേ പോയിൻറ്സ് ഉണ്ട്. ഒന്ന് എന്താ വെച്ചാൽ, മുസ്ലിങ്ങളെ മറ്റുള്ളവരെ പോലെയോ വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണോ, ട്രസ്റ്റ് വർത്തിയായിട്ടുള്ള ആളുകളാണോ എന്നാണ്. അപ്പോൾ ഈ ചോദ്യത്തിന് 27% ഹിന്ദുക്കളും അല്ല എന്നുത്തരം പറഞ്ഞു. ഇതിലൊരു മാരകമായ വശം എന്താ വെച്ചാൽ, ഈ ആദിവാസികളും ദളിതുകളുമായിട്ടുള്ള ആളുകൾ, അവരിൽ 30%ത്തിലധികം ആളുകൾ ഈ അവിശ്വസിക്കുന്ന ആളുകളാണെന്ന് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ആലോചിച്ച് നോക്കുക, അത് അവരുടെ ആ പ്രൊപ്പഗണ്ട, വിദ്യാഭ്യാസമില്ലാത്ത അല്ലെങ്കിൽ ഈ രീതിയിൽ പിന്നെ മാർജിനലൈസ് ചെയ്യപ്പെട്ട ജനവിഭാഗങ്ങൾ കൂടുതൽ ശക്തമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് തെക്കേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ എന്തുള്ളൂ, 13%. രണ്ടാമത്തെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുസ്ലിങ്ങൾ എത്രത്തോളം ദേശസ്നേഹികളാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ചോദ്യത്തിന് 26% ഹിന്ദുക്കൾ എന്താണ് അല്ല എന്നുത്തരം പറഞ്ഞു. ഇവിടെയും നമുക്ക് കാണാം, 30% ആദിവാസി ദളിത് വിഭാഗങ്ങൾ അതേ വിശ്വാസക്കാരാണെന്നുള്ളതാണ്. എന്തിന്, അപ്പർ ക്ലാസ്സിൽപ്പെട്ടവരിൽ 24% എന്ത് ചെയ്തിട്ടുള്ളൂ, അങ്ങനെ വിശ്വസിക്കുന്നുള്ളൂ. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ ലോവർ കാസ്. ഇത് നമ്മുടെ സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ 18% ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഈ വർഗീയവൽക്കരിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്ന ഒരു സൗത്ത് ഇന്ത്യയിൽ പോലും അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് പറയുന്നത്. ഇതുപോലെ മുസ്ലിം പ്രീണനം നടക്കുന്നുണ്ടോ എന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ആ ചോദ്യത്തിന് 47% ഹിന്ദുക്കൾ അത് വിശ്വസിക്കുന്നതാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം. അപ്പം ഞാൻ പറഞ്ഞാൽ ഈ ഒരു

0: പോകുമ്പോൾ 2024 ആകുമ്പോഴേക്കത് 4.4 ആയിട്ട് കുറയുകയാണ്. അതായത് ഇന്ത്യ സഖ്യത്തിൽ പോലും 7.9% മാത്രമാണ് മുസ്ലിം പ്രാതിനിധ്യമുണ്ടായിരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. 15% എന്താണ് എങ്കിലും 2011 ഈ മറ്റേ സർവേ അനുസരിച്ചാണെങ്കിൽ പോലും 15% മുസ്ലിങ്ങളുള്ള ഒരു രാജ്യത്താണ് അതിൻ്റെ പകുതി പോലും റെപ്രസെൻറ്റേഷൻ ഇല്ലാതെ ചെയ്യുന്നത് വരുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒറ്റ മുസ്ലിം മന്ത്രിയില്ല, ഒറ്റ മുസ്ലിം എം പി ബി ജെ പിക്കില്ല, 1000-ത്തോളധികം എം എൽ എമാരിൽ ബി ജെ പിക്ക് എന്തില്ല, ഒറ്റ മുസ്ലിം എം എൽ എയും ഇല്ല. അപ്പോൾ ഇതൊന്നും ഒരു വളരെ യാദൃച്ഛികമായി സംഭവിച്ചതല്ല എന്ന് പറയാൻ വേണ്ടി.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

കാലങ്ങളായി നാം പഠിക്കുന്നു, ക്ലാസുകളും ഖുത്ബകളും കേൾക്കുന്നു, മദ്രസകളിൽ നിന്ന് അറിവുകൾ നേടുന്നു. എന്നിട്ടും അടിസ്ഥാന വിശ്വാസ കാര്യങ്ങളിൽ ഇപ്പോഴും മനസ്സിന് സംശയം ബാക്കിയുണ്ടോ? ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവുകളും കൂടുതൽ വ്യക്തതയോടെ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നുവോ? ഇതാ പീസ് റേഡിയോ നിങ്ങൾക്ക് മുന്നിൽ ഒരു മികച്ച അവസരമൊരുക്കുന്നു. അടിത്തറകൾ പുതിയ മൊഡ്യൂളിൽ കൂടുതൽ വ്യക്തതയോടെ വീണ്ടും ആരംഭിക്കുന്നു. വിശ്വാസ കാര്യങ്ങളെ ആഴത്തിൽ ചർച്ച ചെയ്യുന്ന ഈ പ്രോഗ്രാമിന് നേതൃത്വം നൽകുന്നത് അബ്ദുറഹ്മാൻ അൻസാരി പറപ്പൂർ. എല്ലാ ചൊവ്വാഴ്ചകളിലും വൈകുന്നേരം 3:50 നിങ്ങളുടെ പ്രിയപ്പെട്ട പീസ് റേഡിയോയിൽ കേൾക്കാൻ മറക്കരുത്. അടിത്തറകൾ, വിശ്വാസ വെളിച്ചത്തിന്റെ ശബ്ദം.

നമ്മൾ ജീവിക്കുന്നത് ചിന്തകളുടെ വലിയൊരു മാറ്റത്തിന്റെ കാലഘട്ടത്തിലാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കാത്ത, യാഥാർത്ഥ്യങ്ങൾ തിരയുന്ന ഒരു പുതിയ തലമുറ നമുക്ക് ചുറ്റുമുണ്ട്. മതം, സമൂഹം, രാഷ്ട്രീയം, സംസ്കാരം, ഇങ്ങനെ ജീവിതത്തെ സ്പർശിക്കുന്ന ഓരോ വിഷയത്തിലും ആഴത്തിലുള്ള സംശയങ്ങളും വേറിട്ട കാഴ്ചപ്പാടുകളും ഇന്നുയർന്നു വരുന്നുണ്ട്. എന്നാൽ ആധുനിക മാധ്യമങ്ങളിലെയും സോഷ്യൽ മീഡിയയിലെയും ചർച്ചകൾ പലപ്പോഴും യഥാർത്ഥ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. വികാരങ്ങളെ ഇളക്കിവിട്ടും വസ്തുതകൾ മറച്ചുവെച്ചും നടത്തുന്ന ചർച്ചകൾ ആർക്കും വ്യക്തമായ ഒരു ഉത്തരവും നൽകുന്നില്ല. സംശയങ്ങൾക്ക് മറുപടി ലഭിക്കാതെ യുവതലമുറ ആശയക്കുഴപ്പത്തിന്റെ ഇരുട്ടിലേക്ക് നീങ്ങുന്നു. പക്ഷേ സത്യാന്വേഷണം എന്നത് കേവലം ഒരു തർക്കമല്ല, അത് വിചാരത്തിന്റെയും വിവേകത്തിന്റെയും തെളിമയുള്ള പാതയാണ്. ചോദ്യങ്ങളെ ഭയപ്പെടാതെ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ധൈര്യം കാണിക്കുന്ന ഒരു വേദി ഇവിടെ ആവശ്യമാണ്. ഇതാ ചിന്തകൾക്ക് മൂർച്ച കൂട്ടാൻ, ആഴമുള്ള സംവാദങ്ങളിലൂടെ സത്യം തിരിച്ചറിയാൻ ഒരു തുറന്ന ഡിജിറ്റൽ ഇടം, വിസ്ഡം ഡയലോഗ് TV. യുവാക്കൾ മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രസക്തമായ ചോദ്യങ്ങൾക്ക് പ്രമാണബദ്ധവും യുക്തിസഹവുമായ ഉത്തരങ്ങൾ കണ്ടെത്താൻ ഒരു വേദി. മതവും രാഷ്ട്രീയവും സാമൂഹ്യ വിഷയങ്ങളും സംസ്കാരവും എല്ലാം ഒളിച്ചോടാതെ തെളിമയുള്ള സംവാദത്തിന്റെ വെളിച്ചത്തിൽ ഇവിടെ ചർച്ച ചെയ്യുന്നു. നിങ്ങൾ സത്യത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ കേവലം

പ്രോപ്പഗണ്ടകൾക്കപ്പുറം യാഥാർത്ഥ്യത്തിന് വില കൊടുക്കുന്നവരാണെങ്കിൽ ഈ ഡിജിറ്റൽ വിപ്ലവത്തിൽ പങ്കാളിയാകൂ. ഇന്നു തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്യൂ ഡയലോഗ് ടി വി. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ വിസ്ഡം ഡയലോഗ് ടി വി. ഇന്നേക്കും നാളേക്കും ശരിയായ ദിശാബോധത്തിനായുള്ള തെളിമയുള്ള ശബ്ദം.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മാഈൻ. അമ്മാബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ അൽ ഇജാബ തത്സമയ പ്രോഗ്രാമിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അൽ ഇജാബ പ്രോഗ്രാമിൽ ഇന്ന് നമ്മോടൊപ്പം ബഹുമാനനായ സാദിഖ് മദീനി നമ്മുടെ കൂടെയുണ്ട്. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ലൈവായി നിങ്ങൾക്ക് ചോദിക്കാം. ചോദിക്കേണ്ട നമ്പർ 90 20 840 840 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഈ സമയത്ത് വിളിച്ച് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ പറ്റാവുന്നതാണ്. നമുക്ക് കുറേ എഴുതി കിട്ടിയ ചോദ്യങ്ങളുണ്ട്, അതിലേക്ക് പോകാം. ഒരു ചോദ്യം: ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് പെൺകുട്ടികളും ഒരാൺകുട്ടിയും, അവർ തമ്മിൽ ഒരുമിച്ച് കാറിൽ 1 മണിക്കൂർ ദൈർഘ്യമുള്ള യാത്ര നടത്താൻ പറ്റുമോ എന്നാണ് ചോദ്യം.
1: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. അമ്മാ ബഅദ്, റബ്ബി ഇശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. اللهم علمنا ما جهلنا وذكرنا ما نسينا ووفقنا لما تحب وترضى يا رب العالمين. ഒരു അന്യ സ്ത്രീയും പുരുഷനും ഒരുമിച്ചിരിക്കാൻ പാടില്ല. ഒരു സ്ത്രീ ഭർത്താവോ മഹ്റമോ കൂടെയില്ലാതെ ഒരു യാത്ര എന്ന് പറയാവുന്ന ദൂരം താണ്ടാവുന്നതല്ല. അതുകൊണ്ടാണ് കോളേജിൽ പഠിക്കുന്ന രണ്ട് കുട്ടികളും ഒരു ആൺകുട്ടിയും ഒരു വാഹനത്തിൽ യാത്ര ചെയ്യാമോ എന്ന ചോദ്യം ഉന്നയിക്കപ്പെടുന്നത്. അവിടെ പാടുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഹലാലാണോ ഹറാമാണോ എന്ന് ചോദ്യം ചോദിക്കുമ്പോൾ ഈ പറയുന്ന രൂപത്തിലുള്ള ഖൽവത്ത്, ഒരാണും പെണ്ണും തനിച്ചിരിക്കുക എന്നതവിടെ വരുന്നില്ല. അതേപോലെ തന്നെ 1 മണിക്കൂർ ഉള്ള യാത്ര എന്ന് പറയുമ്പോൾ ഒരു ഒരുങ്ങി പുറപ്പെട്ട യാത്ര എന്നും പറയാവുന്നതല്ല. അങ്ങനെ നോക്കുമ്പോൾ അനുവദനീയമാണ്, എങ്കിലും അവിടെ ശ്രദ്ധിക്കേണ്ട കുറേ വശങ്ങളുണ്ട്. അതും കൂടെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം അത്തരത്തിലുള്ള യാത്രകൾ ചെയ്യേണ്ടത്. അനാവശ്യമായ സംസാരങ്ങളും തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന പ്രവർത്തനങ്ങളും ഒന്നും അവർക്കിടയിൽ ഉണ്ടാകുവാൻ പാടില്ല എന്നത് പ്രത്യേകം സ്മരിക്കേണ്ടതാണ്. ചുരുക്കത്തിൽ, അവിടെ ഇസ്ലാം പറയുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വേണമെങ്കിൽ യാത്ര ചെയ്യാം എന്നേ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതല്ലാത്ത ഒന്നുകൂടെ ഭദ്രമായ മാർഗങ്ങൾ സ്വീകരിക്കലാണ് നല്ലത് എന്നും കൂടെ കൂട്ടത്തിൽ സൂചിപ്പിക്കുകയാണ്. അല്ലാഹു തആല ആലം.
0: രണ്ടാമത്തെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്: മുസ്ലിം സ്ത്രീകളുടെ പൊതു ഇടങ്ങളിലെ ഇടപെടലാണല്ലോ ഇപ്പോഴത്തെ പ്രധാന ചർച്ച. ഈ വിഷയത്തിൽ പ്രമാണബദ്ധമായിട്ട് എന്താണ് ഇസ്ലാം പറയുന്നത്?
1: സമൂഹത്തിൽ ഇപ്പോൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണത്. സ്ത്രീ തീരെ പുറത്തിറങ്ങാൻ പാടില്ല എന്ന് മുസ്ലിങ്ങളായ ആരെങ്കിലും പറയുന്നുണ്ടോ എന്നത് സംശയമാണ്. പക്ഷേ ഇസ്ലാമിൻ്റെ പേരിൽ സ്ത്രീ ഒരിക്കലും പുറത്തിറങ്ങാൻ പാടില്ല എന്ന രൂപത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. രണ്ടാമതൊരു വശം, സ്ത്രീ പുരുഷനെപ്പോലെ തന്നെ എല്ലാ വിഷയത്തിലും പുരുഷനെപ്പോലെ പരിഗണിച്ചുകൊണ്ട് മറ്റുള്ള ആളുകളുമായി ഇടപെടുന്നതിലും ഇടപഴകുന്നതിലും യാത്രയിലും തനിച്ചാകുന്നതിലുമൊക്കെ പുരുഷനെപ്പോലെയാണ് എന്ന് വാദിക്കുന്ന ആളുകളുമുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലാണ് സത്യത്തിൽ യാഥാർത്ഥ്യവും ഹക്കുമുള്ളത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ദീനിയായ കാര്യങ്ങൾ അറിയുവാനും പഠിക്കുവാനും ഉള്ള അവകാശങ്ങളുണ്ട്. തലബുൽ ഇൽമി ഫരീള അലാ കുല്ലി മുസ്ലിം. ഓരോ മുസ്ലിമിനും വിജ്ഞാനമന്വേഷിക്കൽ, ഓരോരുത്തർക്കും പരലോകം രക്ഷപ്പെടാൻ സാധ്യമാവുന്ന രൂപത്തിലുള്ള അറിവ് നേടലും തേടലും അത്യന്താപേക്ഷിതമാണ്. അതേപോലെ തന്നെ സ്ത്രീകൾക്ക് ശറഈയായ കാര്യങ്ങൾക്ക് പുറത്തു പോകുന്നതിനും ഇടപെടുന്നതിനും യാതൊരുവിധ കുഴപ്പവും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സ്ത്രീകൾ പള്ളിയിൽ പോയിരുന്നു എന്നതിന് എത്രയോ തെളിവുകൾ കാണുവാൻ സാധിക്കും ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ. പൊതുവെ ഒരു സ്ത്രീ പുറത്തിറങ്ങാൻ പാടില്ലാത്തൊരു സമയമുണ്ട്. ഭർത്താവിൻ്റെ മരണത്താലോ ഭർത്താവ് വിവാഹമോചനം ചെയ്ത കാരണത്താലോ ഇദ്ദയിലിരിക്കുമ്പോൾ അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ അവൾ പുറത്തിറങ്ങാൻ പാടില്ല. എന്നാൽ ആവശ്യത്തിനോ അത്യാവശ്യത്തിനോ ആ സന്ദർഭത്തിൽ പോലും ഇസ്ലാമിക മര്യാദകൾ പാലിച്ചുകൊണ്ട് പുറത്തു പോകുന്നതിന് കുഴപ്പമില്ല എന്നാണ് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുക. ചുരുക്കത്തിൽ, ഒരു സ്ത്രീ തീർച്ചയായും പുരുഷനെപ്പോലെയല്ല എന്നത് ലോകത്തുള്ള സർവമാന മനുഷ്യരും അംഗീകരിക്കുന്ന കാര്യമാണ്. അവരുടെ ശാരീരിക പ്രകൃതി, മാനസികമായ പക്വതകൾ, സ്ത്രീ പുരുഷ വ്യത്യാസം ഉണ്ട് എന്നതും അള്ളാഹു സ്ത്രീയെയും പുരുഷനെയും പ്രത്യേകമായ അവസ്ഥകളിലാണ് സൃഷ്ടിച്ചത് എന്നും മനസ്സിലാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ പുരുഷനെപ്പോലെ സർവസ്വതന്ത്രരായി, അല്ലെങ്കിൽ ഒരു നിയമങ്ങളില്ലാതെ, അല്ലെങ്കിൽ പുരുഷനെപ്പോലെ തന്നെ കിടപിടിക്കുന്ന രൂപത്തിൽ എല്ലാ പ്രവർത്തനങ്ങൾക്കും അവൾ സജ്ജയാണ് എന്ന് പറയുവാൻ സാധിക്കില്ല എന്നതുകൊണ്ട് തന്നെ ഇസ്ലാം പഠിപ്പിക്കുന്ന വസ്ത്രധാരണം, ഭംഗി, അത്തരത്തിലുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഒരു സ്ത്രീക്ക് അവളുടെ പഠനത്തിനും ജോലിക്കും ഹോസ്പിറ്റൽ കാര്യങ്ങൾക്കും മറ്റ് അനുവദിക്കപ്പെട്ട കാര്യങ്ങൾക്കുമൊക്കെ പുറത്തു പോകാം എന്നാണ് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുക. അല്ലാഹു തആല ആലം.
0: നമുക്കിപ്പോഴൊരു കോള് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്, അവരെ കണക്ട് ചെയ്യാം. ഹലോ,
2: വലൈസ്സലാം
0: വറഹ്മത്തുള്ളാഹി വബറകാതുഹു, ചോദിച്ചോളൂ.
2: എന്റെ ചോദ്യം, നമ്മൾ മരിച്ചു പോയ വാപ്പാക്കും വേണ്ടിയിട്ട്, പിന്നെ വാപ്പ ഉംറക്ക് കഴിഞ്ഞ ആൾ തന്നെയാണ്, മരിച്ചു പോയതാണ്. അപ്പൊ പിന്നെ നമ്മള് മക്കള് ഉംറക്ക് പോകുമ്പോ വാപ്പാക്കും വേണ്ടിയിട്ട് ഉംറ ചെയ്യുന്നതിന്റെ വിധി എന്താണെന്നുള്ളത് പറയാൻ വേണ്ടി.
1: മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന മക്കൾക്ക് ഹജ്ജ് ഉംറ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അത് അനുവദനീയമാണ്, പക്ഷെ ചില മാനദണ്ഡങ്ങൾ, നിബന്ധനകൾ പാലിച്ചിരിക്കണം. അതിലൊന്ന്, ആർക്ക് വേണ്ടിയാണോ ഹജ്ജ് ഉംറ ചെയ്യുന്നത്, ആ വ്യക്തി അഥവാ ഉംറ ചെയ്യുന്ന വ്യക്തി ആദ്യം സ്വന്തത്തിന് വേണ്ടി അവ നിർവഹിച്ചവരാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ലബ്ബൈക അൻ ശുബ്റമ, ഞാൻ ശുബ്റമയ്ക്ക് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിക്കുന്നു എന്നൊരാൾ പറയുന്നത് കേട്ടു. അപ്പോൾ റസൂലുള്ള ചോദിച്ചു, ആരാണ് ശുബ്റമ? എൻ്റെ അഹുൻ ലി ഔ ഖരീബുൻ ലി, എൻ്റെ ബന്ധുവാണ് അല്ലെങ്കിൽ സഹോദരനാണ്. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, നീ ആദ്യം നിനക്ക് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിക്കുക, അതോ നിനക്ക് വേണ്ടി ഹജ്ജ് ചെയ്യുക, നിനക്ക് വേണ്ടി ഉംറ ചെയ്യുക എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മരണപ്പെട്ടു പോയ മാതാവിനോ പിതാവിനോ വേണ്ടി ഉംറ കർമ്മം ചെയ്യുന്ന മക്കൾ ആദ്യം സ്വന്തത്തിന് വേണ്ടി ചെയ്തവരാകണം. അങ്ങനെ ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് മരണപ്പെട്ടു പോയ ആർക്കെങ്കിലും ഒന്ന് ചെയ്യാവുന്നതാണ്. രണ്ടാമത് മനസ്സിലാക്കേണ്ടത്, ഒരൊറ്റ ഉംറ കൊണ്ട് തന്നെ എല്ലാവർക്കും വീതം വെക്കാൻ പാടില്ല. അതായത് ഒരു ഉംറ നിർവഹിക്കുന്നത് അത് ഉമ്മാക്ക് വേണ്ടി, ഉപ്പാക്ക് വേണ്ടി, മരണപ്പെട്ടു പോയ ഭർത്താവിന് വേണ്ടി, എല്ലാവർക്കും കൂടി എന്നതല്ല. ഒരു ഉംറ ഒരാൾക്ക് എന്ന രൂപത്തിലാണ് ചെയ്യേണ്ടത്.
0: ക്ലിയർ ആണല്ലോ അല്ലേ?
2: വലൈക്കും
0: അസ്സലാം വറഹ്മത്തുള്ളാഹി. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇബത്തുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. എൻ്റെ കമ്പ്യൂട്ടർ കേടായിരുന്നു. ആ സമയത്ത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾ പറഞ്ഞു, താങ്കൾ അതിൽ കൂടുതൽ സ്വന്തമായിട്ട് നന്നാക്കാൻ നോക്കേണ്ടതില്ല, പിന്നീട് പ്രശ്നമായാൽ അത് താങ്കളുടെ പേരിൽ ആവും. ഇതേ അനുഭവം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ കമ്പ്യൂട്ടർ കൂടുതൽ ശരിയാക്കാൻ ശ്രമിച്ചിട്ട് പിന്നീട് പ്രശ്നമുണ്ടായാൽ അവർ എന്നോട് ചോദിക്കും എന്ന് അവർ തമ്മിൽ പറഞ്ഞു. ഇത് ഇബത്തായി വരുമോ എന്നാണ് അവരുടെ ചോദ്യം.
1: ഈ പറയുന്നത് ഗീബത്താണോ എന്നാണല്ലോ ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗീബത്തിൻ്റെ ഡെഫനിഷൻ, നിർവചനം എന്താണെന്ന് പറഞ്ഞു. ദി കുറുക്ക അഹാക്ക ബിമായ കിറ, നിന്റെ സഹോദരൻ വെറുക്കുന്നത് നീ പറയലാണ്. ഒരാളെക്കുറിച്ച് അയാൾക്ക് ഇഷ്ടമില്ലാത്തത് പറയലാണ്. ഒന്നുകിൽ അയാളുടെ ശരീര ഗുണങ്ങളായിരിക്കും, അയാൾ തടിച്ച ആളാണ്, നീളമുള്ളവനാണ്, കഷണ്ടിയാണ്, കണ്ണിന് പ്രശ്നമുള്ള ആളാണ്, കാലിന് പ്രശ്നമുള്ള ആളാണ് എന്നൊക്കെ അത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അത് പറയുവാൻ കേൾക്കുവാൻ അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ദി കുറുക്ക അഹാക്ക ബിമായ ക്രഹ്, അല്ലെങ്കിൽ ഒരാളുടെ സ്വഭാവ വൈകൃതങ്ങളായിരിക്കാം, അല്ലെങ്കിൽ പൂർവ്വകാലത്ത് ചെയ്തു പോയ അയാളുടെ പാപങ്ങളായിരിക്കാം, അതൊക്കെ മൂടി വെക്കുവാനാണ് അതിൻ്റെ വാക്താവ് ഇഷ്ടപ്പെടുന്നത് എങ്കിൽ അത് പറയലാണ്, മറ്റുള്ളവർക്ക് മുമ്പിൽ പറയലാണ് ഗീബത്ത് എന്ന് പറഞ്ഞു. ഇവിടെ ഒരു പക്ഷേ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാൾ അയാളുടെ കമ്പ്യൂട്ടർ കേടായപ്പോൾ മറ്റൊരാൾ പറഞ്ഞു, നീ അത് നന്നാക്കേണ്ടതില്ല, കാരണം എനിക്ക് മുമ്പ് അങ്ങനെ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ അത് പിന്നെ മൊത്തം അതിൻ്റെ ഉത്തരവാദിത്വം എൻ്റെ തലയിലായി. അങ്ങനെ പറയുന്നത് ഒരു ഗീബത്തല്ല. പക്ഷെ അദ്ദേഹം മനസ്സിലാക്കേണ്ടത് ആ കേടുവന്നത് അയാളുടെ തഫ്രീത്, അയാളുടെ അബദ്ധം, അയാൾ ചെയ്തത് കൊണ്ടാണ് അപ്രകാരം സംഭവിച്ചത് എങ്കിൽ തീർച്ചയായും കമ്പനി മാനേജറെ അറിയിക്കുകയും എൻ്റെ കൈ അബദ്ധം കൊണ്ട് അങ്ങനെ സംഭവിച്ചു, അതിനെ നഷ്ടപരിഹാരം വേണമെങ്കിൽ ഞാൻ നൽകാം എന്ന് പറയുകയുമാണ് ചെയ്യേണ്ടത്. ഒരു പക്ഷേ അങ്ങനെ കമ്പനിയിൽ അറിയിക്കാതെ ചോദ്യകർത്താവ് പറഞ്ഞ പോലെ സ്വയം നന്നാക്കാൻ ശ്രമിച്ചാൽ കൂടുതൽ അപകടങ്ങളും കുഴപ്പങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം പിന്നീട് അദ്ദേഹത്തിന് തന്നെയായിരിക്കും.
0: ഇപ്പോൾ നമുക്കൊരു കോൾ വന്നിട്ടുണ്ട്, നമുക്ക് അവരെ കണക്ട് ചെയ്യാം. ഹലോ,
3: അസ്സലാമു
0: അലൈക്കും. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള, ചോദിച്ചോളൂ.
3: ഒരു സംശയമാണ്, മുമ്പ് ഒരു കുട്ടിന്റെ വെള്ളിമ നിർത്തിട്ട് കബറിന്റെ മുകളില് മറവാടി തന്നെ ചെടി വെക്കുന്ന ഒരു സംഭവം അതിന്റെ ഒരു ഹുക്കും എന്താണെന്ന് അറിയാനേ.
1: മറമാടപ്പെട്ട ശേഷം കബറിന്റെ രണ്ടു വശങ്ങളിലും ചെടി കുത്തുന്നതിനെ കുറിച്ചുള്ള ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണ് എന്നതാണ് ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ മദീനയിലൂടെ നടന്നു പോകുമ്പോൾ രണ്ട് ഖബറുകൾ കണ്ടു. അപ്പോൾ സ്വഹാബിമാരോട് പറഞ്ഞു, ഫഇന്നഹുമാ യുഅദ്ദബാനി, ഇവർ രണ്ടുപേരും ഖബറിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾ മൂത്രവിസർജന ശേഷം വേണ്ട രൂപത്തിൽ ശുദ്ധീകരിച്ചിരുന്നില്ല എന്നും, വല്ലാഹറു യംഷി ബിൻ നമീമ, രണ്ടാമത്തെ വ്യക്തി നമീമത്തുമായി പരദൂഷണവുമായി നടന്നിരുന്ന ആളായിരുന്നു, അത് രണ്ടുപേരും വലിയ പാപമല്ല പക്ഷേ വലിയ പാപമാണെന്ന് പറയുകയും, എന്നിട്ട് ഒരു ഈത്തപ്പനയുടെ മെഡൽ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ട് അത് പൊളിച്ച് ഓരോന്നും ഓരോ ഖബറിൻ്റെ മുകളിൽ വെക്കുകയും ചെയ്തു, നാട്ടി വെക്കുകയും ചെയ്തു. അത് ഉണങ്ങുന്നതുവരെ ഒരു പക്ഷെ അവർക്ക് ഖബർ ശിക്ഷയിൽ നിന്നും ലഘൂകരണം ഉണ്ടായേക്കാം എന്ന് പറഞ്ഞു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഖബറിൻ്റെ മുകളിൽ ചെടി കുത്തുന്നത്. ഇവിടെ വലിയ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രണ്ട് ഖബറിനല്ലാതെ മറ്റൊരു ഖബറിൻ്റെ മുകളിലും അപ്രകാരം ചെയ്തിട്ടില്ല. അപ്പോൾ നബി ചെയ്യാത്തൊന്ന് ചെയ്യാതിരിക്കലാണ് സുന്നത്ത്. പിന്നെ ഇവർക്ക് ചെയ്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായി വിവരം അറിയിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ ഒരു ഖബറിൻ്റെ മുകളിൽ ചെടി കുത്തുമ്പോൾ നമ്മൾക്ക് എങ്ങനെ അറിയാം അവർ ഖബർ ശിക്ഷയ്ക്ക് വിധേയരാണ് എന്ന കാര്യം? മാത്രമല്ല, അത് ഉണങ്ങുന്നതുവരെ കാലാകാലം ഒരു ചെടി കുത്തിക്കഴിഞ്ഞാൽ അത് ജീവനുള്ള അവസ്ഥയിൽ ഉണങ്ങിപ്പോയിട്ടില്ലെങ്കിൽ ഖബർ ശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടുകയില്ല എന്നാണ് ധാരണയെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഈത്തപ്പനയുടെ മെഡൽ പൊളിച്ചു വെക്കുകയല്ല, ഒരു ഈത്തപ്പന കുഴിച്ചിടുകയാണ് വേണ്ടത്. കാരണം ഒരു ഈത്തപ്പന കുഴിച്ചിട്ട് കഴിഞ്ഞാൽ കാല 100-200 വർഷമൊക്കെ അതുണ്ടാവും. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖാസായ പ്രത്യേകമായ ഒന്നാണ്, അതുകൊണ്ടാണ് മുൻഗാമികൾ ഇപ്പോൾ ഇപ്പോഴും ബക്കിയയിലും അതേപോലെ തന്നെ മുഅല്ലയിലും ഒക്കെ മക്കയിലും മദീനയിലും ഖബർസ്ഥാനിലൊന്നും അങ്ങനെ പ്രത്യേകം ചെടി കുത്താറില്ല. അതവിടെ ഖബറാണ് എന്ന് അറിയിക്കുവാൻ വേണ്ടി ഒന്നോ രണ്ട് ഭാഗത്ത് ഓരോ കല്ലോ അല്ലെങ്കിൽ ഒരു ഭാഗത്തൊരു കല്ലോ വെക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ചെടി കുത്തേണ്ടതില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു തആല ആലം.
0: ക്ലിയർ ആണല്ലോ അല്ലേ? പ്രിയ ശ്രോതാക്കളെ, അൽ ഇജാബ തത്സമയ പ്രോഗ്രാമിലാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങൾക്ക് ഈ സമയത്ത് നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാവുന്നതാണ്. ചോദിക്കേണ്ട നമ്പർ 90 20 840 840 നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ വിളിക്കാം. നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. ഒരു ചോദ്യം ഇതാണ്, സ്ഥലം വാങ്ങുമ്പോൾ ഗവൺമെൻറ്റിന് കാണിക്കുന്നത് വളരെ കുറഞ്ഞ സംഖ്യയാണല്ലോ, അതിനെക്കുറിച്ച് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണ്?
1: ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ഒരു കാപട്യത്തോടുകൂടി ജീവിക്കേണ്ടവനല്ല. ആ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിനും സുരക്ഷയ്ക്കും ആവശ്യമായ ഇസ്ലാമിനെതിരല്ലാത്ത എന്തെല്ലാം നിയമങ്ങളുണ്ടോ ആ നിയമങ്ങളൊക്കെ പാലിക്കേണ്ടവരാണ്. ഈ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ പൊതുവെ ഗവൺമെൻറ് തന്നെ നിശ്ചയിച്ച വിലകളുണ്ട്. മലയോര പ്രദേശങ്ങളിൽ ഒരു സെൻറ്റിന് ഇത്ര വില, ഒരു ഏക്കർക്ക് ഇത്ര വില, ടൗൺ ഏരിയകളിൽ ഇത്ര വില, ആ രൂപത്തിൽ കടലോര പ്രദേശങ്ങളുടെ അവിടെ ആ പ്രദേശങ്ങളിലാണെങ്കിൽ ഇത്ര വില എന്ന് ഗവൺമെൻറ് തന്നെ നിശ്ചയിച്ച് തീരുമാനിച്ചിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുകയില്ല എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു തആല ആലം.
0: നമുക്കൊരു ചോദ്യകർത്താവുണ്ട്, ഇപ്പോൾ കണക്ട് ചെയ്യാം. ഹലോ.
4: ഹലോ, അസ്സലാമു അലൈക്കും.
0: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: ചോദിച്ചോ. അലിജാബ അല്ലേ?
0: അതെ, അലിജാബയാണ്.
4: ഒരു സംശയം ഉണ്ടായിരുന്നു.
0: ആ ചോദിക്കോ.
4: അത് നമുക്ക് മെയിൻ ജമാഅത്ത് കഴിഞ്ഞതിന് ശേഷം ചാറിൽ നിസ്കരിക്കുന്ന ആളെ പിന്തുടരാൻ പറ്റുമോ? ഇമാമായിട്ട്
0: കസേരയിൽ ഇരുന്ന് നിസ്കരിക്കുന്ന ആളെ തുടരാൻ പറ്റുമോ എന്നുള്ളതാണ്.
1: ശരി, പിന്നെ മൊത്തത്തിൽ ഇരുന്ന് നമസ്കരിക്കുന്ന ഒരാളെ പിന്തുടരാൻ പറ്റുമോ എന്നൊരു ചോദ്യം അവിടെ മനസ്സിലാക്കേണ്ടത്. ഏതായാലും പിന്തുടർന്ന് കുഴപ്പമില്ല, പിന്തുടരുകയാണ് ചെയ്യേണ്ടത്. തനിച്ച് നമസ്കരിക്കുന്നതിനേക്കാൾ ജമാഅത്തായി നമസ്കരിക്കുന്ന അതിനാണ് പുണ്യകരമായിട്ടുള്ളത്. ഇവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഒരു ജമാഅത്ത് കഴിഞ്ഞു വൈകി വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇമാം സലാം വീട്ടി, അപ്പോൾ കുറേ ആളുകൾ നിസ്കാരം പൂർത്തിയാക്കാനുണ്ടാവും. ആ സമയത്ത് മറ്റു ആളുകൾ കടന്നു വരുമ്പോൾ നമസ്കാരം പൂർത്തിയാക്കുന്ന ഒരാളെ തോണ്ടി അയാളുടെ പിന്നിൽ നമസ്കരിക്കുന്നതിലേക്കാൾ നല്ലത് അവർ മറ്റ് ഈ നിസ്കാരം കഴിഞ്ഞല്ലോ, പിന്നീട് പൂർണ്ണമായി ആ കടന്നു വന്ന രണ്ടാമത് കടന്നു വന്ന ആളുകൾ ഒരു ജമാഅത്തായി നമസ്കരിക്കുകയാണ് ഏറ്റവും നല്ലത്. അല്ലാഹു ആലം. ഇനി രണ്ടാമത്തെ കാര്യം, ഇരുന്ന് നമസ്കരിക്കുന്ന ഒരാളെ പിന്തുടരാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇമാമ് ഇരുന്നാണ് നിസ്കരിക്കുന്നത് എങ്കിൽ പിന്തുടരാൻ പറ്റുമോ എന്നാണ്. പിന്തുടരാം, പക്ഷേ അവിടെ ഇമാമ് ഇരുന്നുകൊണ്ട് തുടക്കം മുതലേ ഇരുന്നുകൊണ്ടാണ് എങ്കിൽ മഅ്മൂം ഇരുന്നുകൊണ്ടാണ് പിന്തുടരേണ്ടത്. ഇന്നമാ ജുഇലൽ ഇമാമു ലിയുതമ്മ ബി, ഇമാമിനെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തെ അനുധാവനം ചെയ്യുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇമാം ഇരുന്ന് നമസ്കരിച്ചു കഴിഞ്ഞാൽ മഅ്മൂം ഇരുന്ന് നമസ്കരിക്കുക. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന് നമസ്കരിച്ചപ്പോൾ മഅ്മൂം പിന്നീടുള്ള ആളുകൾ നിന്ന് നമസ്കരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൊണ്ട് ആങ്ങി കാണും, ഇരിക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ തുടക്കം പണ്ഡിതന്മാർ പറഞ്ഞു തുടക്കം മുതലേ ഇമാം ഇരിക്കുകയാണ് എങ്കിൽ മഅ്മൂം ഇരുന്നുകൊണ്ടാണ് നമസ്കരിക്കേണ്ടത് എന്നാണ്. അല്ലാഹു തആല ആലം.
0: ഉത്തരം ക്ലിയർ ആണല്ലേ? വ്യക്തമാണല്ലോ അല്ലേ?
4: അതായത് അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഒരാൾ ഇരുന്നിട്ട് നമസ്കരിക്കുകയാണെങ്കിൽ അപ്പോൾ അത് അങ്ങനെയാണ് നല്ലത്, മാമോമോ ഇമാം ഇരുന്നുകൊണ്ട് നിസ്കരിക്കുന്നതാണ് നല്ലത്.
0: രണ്ടാളും ഒരുപോലെ ഇരുന്ന് നിസ്കരിക്കുകയാണോ വേണ്ടത് എന്നാണ് ചോദ്യം.
1: അതെ, ചോദ്യത്തിൽ ചോദ്യം ക്ലിയർ ആയതുപോലെ ഉത്തരം ക്ലിയർ ആയി കാണും. ഇമാം ഇരുന്നുകൊണ്ടാണോ എങ്കിൽ മാമോം ഇരുന്നുകൊണ്ടാണ് നിസ്കരിക്കേണ്ടത്.
0: വ്യക്തമാണല്ലോ അല്ലേ? പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്കിപ്പോൾ ഈ സമയത്ത് നേരിട്ട് ചോദിക്കാവുന്നതാണ്. ചോദിക്കേണ്ട നമ്പർ 90 20 840 840 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ വിളിക്കാം. നമുക്ക് അടുത്തൊരു ചോദ്യമുള്ളത്, അദ്ദേഹം ഒരു ചോദ്യകർത്താവ്, അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ വിവാഹത്തിൻ്റെ അന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ദിവസവും. അപ്പോൾ ആ രണ്ട് കേക്കുകൾ വാങ്ങി, എന്നിട്ട് അതിലൊരു കേക്കിൽ നിന്നും അദ്ദേഹം കഴിച്ചില്ല. ഒരു
1: വിവാഹമാണോ വിവാഹ വാർഷികം?
0: വിവാഹ വിവാഹ വാർഷികമായിരുന്നു. അപ്പോൾ രണ്ട് കേക്കുകൾ വാങ്ങിയവർ, എന്നിട്ട് ഒരു കേക്കിൽ നിന്നും കഴിച്ചു, ഒരു കേക്ക് കഴിച്ചില്ല. അതിൽ എന്താണ് തെറ്റ്? എന്തെങ്കിലും തെറ്റുണ്ടോ? കഴിച്ചതിൽ തെറ്റുണ്ടോ? കഴിക്കാതിരുന്നതിൽ തെറ്റുണ്ടോ എന്നാണ് ചോദ്യം.
1: നമുക്കങ്ങനെ ഒരു
0: വിവാഹ വാർഷികമല്ല, വിവാഹത്തിൻ്റെ അന്നാണ്.
1: വിവാഹ വാർഷികമല്ല, വിവാഹത്തിൻ്റെ അന്ന്.
0: അന്നാണ്.
1: അപ്പോൾ അവിടെ ഒരു പക്ഷേ ചോദിക്കാൻ കാരണം, ഒന്ന് വിവാഹമാണ്, മറ്റൊന്ന് എന്താ പറഞ്ഞത്?
0: ബർത്ത്ഡേ, അദ്ദേഹത്തിന്റെ ജന്മദിനമാണ്.
1: ജന്മദിനം അദ്ദേഹത്തിൻ്റെയോ അല്ലെങ്കിൽ
0: അദ്ദേഹത്തിൻ്റെ
1: അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൻ്റെ ഇതാണ്. അപ്പോൾ സ്വാഭാവികമായും രണ്ടും വാങ്ങിയത് അദ്ദേഹം തന്നെ ആയിരിക്കുമല്ലോ.
0: വാങ്ങിയത് ആരാന്ന് പറയുന്നില്ല, എന്റെ സഹോദരന്റെ എന്നാണ് ചോദ്യകർത്താവ്.
1: അപ്പൊ സഹോദരന്റെ ആണ്, സഹോദരന്റെ വിവാഹം, സഹോദരന്റെ ബർത്ത്ഡേ, രണ്ടും കൂടെ രണ്ട് കേക്ക് വാങ്ങി. അപ്പോൾ അങ്ങനെ ചോദിക്കാൻ കാരണം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ബർത്ത്ഡേ ആഘോഷം എന്നൊന്നില്ലല്ലോ. ഇപ്പോൾ റബിയുൽ അവ്വൽ കഴിഞ്ഞിട്ട് അധികമായിട്ടില്ല. നമ്മൾ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയാറുള്ളത്, റഹ്മത്തുലിൽ ആലമീനായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം തന്നെ ആഘോഷിക്കുക എന്നത് പ്രവാചകനോ സഹാബിമാരോ ഉത്തമ തലമുറയോ കാണിച്ചു തന്നിട്ടില്ല, ബിദ്അത്താണ് എന്ന് പ്രമാണങ്ങൾ അറിയിച്ചു തരികയാണ്. ആ പ്രമാണങ്ങൾ സ്വീകരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് എങ്ങനെയാണ് ഓരോരുത്തരും അവരുടെയോ അവരുടെ കുഞ്ഞിൻ്റെയോ ബർത്ത്ഡേ ആഘോഷിക്കുക? ഇസ്ലാമിൽ അങ്ങനെ ഒരു അനുഷ്ഠാനാചാരമില്ല. അതൊക്കെ മറ്റ് പല ആളുകളിൽ നിന്നും വന്നതാണ്. ആ ആളുകളുടെ അനുഷ്ഠാനങ്ങളും ആരാധനകളും ആഘോഷങ്ങളും സ്വീകരിക്കാനല്ലല്ലോ ഇസ്ലാം പറയുന്നത്. നമുക്ക് നമ്മുടേതായ എല്ലാ പൂർണ്ണമായ വ്യക്തമായ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടത് പാടില്ല എന്നാണ് സൂചിപ്പിച്ചത്. രണ്ടാമത്, വിവാഹ സന്തോഷത്തിൻ്റെ അന്ന് ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെ കേക്ക് കൊണ്ടുവന്നു, അത് ആഘോഷമാണ്, സന്തോഷമാണ്. എന്നാൽ അത് വിവാഹ വാർഷികമല്ല, വർഷാവർഷം വിവാഹ സുദിനത്തിൽ കൊണ്ടാടപ്പെടുന്ന ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ അദ്ദേഹം കൊണ്ടുവന്ന, കല്യാണത്തിന് കൊണ്ടുവന്ന കേക്കാണെങ്കിൽ കഴിക്കുന്നതിന് കുഴപ്പമില്ല, മറ്റത് നമ്മളെ ചര്യയിൽപ്പെട്ടതല്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്.
0: നമുക്കിപ്പോൾ ഒരു കോളറുണ്ട്, അദ്ദേഹത്തെ കണക്ട് ചെയ്യാം. ഹലോ.
5: ഹലോ, അസ്സലാമു അലൈക്കും.
0: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. അലിജാബ പ്രോഗ്രാമാണ്, നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം.
5: വെള്ളിയാഴ്ച വിമാനത്തെ ശേഷം യാത്ര പുറപ്പെടുമ്പോൾ ആസർ വിമാനോട് ജമാഅത്തിൽ നിസ്കരിക്കാൻ പറ്റുമോ?
1: വെള്ളിയാഴ്ച ദിവസം ആസർ ജുമാഅന്റെ കൂടെ ജമാഅത്തിൽ നമസ്കരിക്കാൻ പറ്റുമോ എന്നതാണ് ചോദ്യം. അവിടെ പണ്ഡിതൻ, പ്രത്യേകിച്ച് ഹംബലി മദ്ഹബിലുള്ള പണ്ഡിതന്മാർ പറയുന്നു, ളുഹറും അസറും ജമ്അ ആക്കാവുന്നതുപോലെ ജുമഅയും അസറും ജമ്അ ആക്കാൻ പാടില്ല എന്ന്. കാരണം ളുഹറും അസറും ജമ്അ ആക്കാം, അതേപോലെ മഗ്രിബും ഇഷാവും ജമ്അ ആക്കാം, ജുമഅ ളുഹറിനെ പോലെയല്ല എന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ യാത്രക്കാരാണ് എങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ ചോദ്യത്തിലുള്ള ജുമാ കഴിഞ്ഞ് യാത്ര പുറപ്പെടുന്നു എന്നാണല്ലോ. ഒരു യാത്രക്കാരനാണെങ്കിൽ തുടക്കം മുതലേ യാത്രയുള്ള ഒരാളാണ്, ഒരു വെള്ളിയാഴ്ച ദിവസം രാവിലെ മുതൽ അയാൾ യാത്ര ചെയ്യുന്നു, അയാളെ സംബന്ധിച്ചിടത്ത് അയാൾക്ക് ജുമാ നിർബന്ധമില്ല, ജുമാ നിസ്കരിച്ചിട്ടില്ലെങ്കിലും അയാൾ കുറ്റമില്ല, അയാൾ ളുഹർ നിസ്കരിച്ചാൽ മതി. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ കൂടെ അസർ ജമാ ആക്കാവുന്നതാണ്. ഇനി അതല്ല, മറിച്ച് അയാൾ ജുമാ നമസ്കരിച്ചു, യാത്രക്കാരൻ ഇടക്ക് വെച്ച് പള്ളിയിൽ കയറി ജുമാ നിസ്കരിച്ചു, അയാൾക്ക് തുടർന്നങ്ങോട്ട് അസർ നമസ്കാരം സ്വന്തം നിർവഹിക്കാൻ കഴിയുന്നൊരു പാകത്തിലാണ് എങ്കിൽ അയാൾ തനിച്ച് യാത്ര ചെയ്യുന്നു, അതേപോലെ തന്നെ യാത്ര ചെയ്യുമ്പോൾ ഇടക്ക് നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ ഏറ്റവും ഉത്തമം അസർ അയാൾക്ക് ജമ്മ ആക്കാതെ നമസ്കരിക്കലാണ്. എന്നാൽ ഇതിന് സാധ്യമല്ലാത്തൊരവസ്ഥ, പ്രത്യേകിച്ച് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ അതേപോലുള്ള അവസ്ഥയിലാണ് എങ്കിൽ, ഈ ഒരു അവസ്ഥ മനസ്സിലാക്കി അയാൾക്ക് ജുമായുടെ കൂടെ അസറും കൂടെ ജമാക്കാൻ പറ്റും എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു തആല ആലം.
0: ഉത്തരം വ്യക്തമാണല്ലോ അല്ലേ? ഓക്കെ അല്ലേ? കട്ടായിട്ടുണ്ട്. നമുക്ക് അടുത്ത ഒരു ചോദ്യം, ഒരു മുസ്ലിം സ്ത്രീക്ക് IAS എഴുതാമോ? ആ IAS എഴുതി ജോലി കിട്ടിയാൽ അത് തുടരുന്നതിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ എന്നാണ് ചോദ്യം.
1: നേരത്തെ ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ ബാക്കി കൂടിയാണിത്. സ്ത്രീകൾ ഏതെല്ലാം ഇടങ്ങളിൽ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് ചോദിച്ചപ്പോൾ, ഇസ്ലാം പറയുന്ന മര്യാദകൾ, അദബുകൾ പാലിച്ചുകൊണ്ട് ഇത്തരം പരീക്ഷക്കും പഠനത്തിനും ജോലിക്കും ഒക്കെ ഒരു സ്ത്രീക്ക് പുറപ്പെടാവുന്നതാണ്. IAS കോച്ചിങ് ആകട്ടെ, അതിൻ്റെ എക്സാം ആകട്ടെ, തുടർന്നുള്ള ജോലിയാകട്ടെ, അവിടെയൊക്കെ ഇസ്ലാം എന്തെല്ലാം മര്യാദകൾ പറയുന്നുണ്ടോ ആ മര്യാദകൾ പാലിച്ചുകൊണ്ടാണ് എങ്കിൽ അവൾക്ക് ഇതുമായി മുന്നോട്ട് പോകുന്നതിന് യാതൊരുവിധ കുഴപ്പവുമില്ല. ഇസ്ലാമിലെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം എന്ന് മാത്രം.
0: പ്രിയ ശ്രോതാക്കളെ, അലിജാബ തത്സമയ പ്രോഗ്രാമിലാണ് ഇപ്പോൾ ഉള്ളത്. ബഹുമാന്യനായ മുഹമ്മദ് സാദിഖ് മദീനി ഇപ്പോൾ അലിജാബയിൽ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടികൾ നൽകിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കുള്ള സംശയങ്ങൾ ഈ സമയത്ത് നിങ്ങൾക്ക് വിളിക്കാം. 90 20 840 840 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അടുത്തൊരു ചോദ്യമായി വന്നിട്ടുള്ളത്, ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ കട ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫിലിം സ്റ്റാർ സിനിമാ നടനെ ക്ഷണിക്കാൻ പറ്റുമോ? ഇനി അത് പറ്റില്ല എങ്കിൽ അങ്ങനത്തെ പ്രോഗ്രാമിൽ പോയി പങ്കെടുക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം.
1: സത്യത്തിലൊരു സ്ഥാപനം അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു ഹലാലായ സ്ഥാപനം വലിയ സംഖ്യ ചെലവഴിച്ച് കുറേ കാലത്തെ സ്വപ്ന സാക്ഷാത്കാരമായി ഒരു കട ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വരുമ്പോൾ നമ്മളിഷ്ടപ്പെടുന്ന താല്പര്യപ്പെടുന്ന റബ്ബിന് തൃപ്തിയുള്ള ഒരാളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കലാണ് അതിന് ഭംഗി. ഒരു സിനിമാ നടനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, ഹലാലാലോ ഹറാമോ ചോദിച്ചാൽ അനുവദനീയമാണ്. പക്ഷേ നമ്മുടെ ഹൃദയം എങ്ങോട്ടാണ് ചായുന്നത്, നമ്മൾ ആരെയാണ് അനുകരിക്കേണ്ടത്, അവർ നമ്മൾക്ക് മാതൃകകളാണോ എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ ഒരാളെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അയാളുടെ ആദർശവും ജീവിത വിശുദ്ധിയും ഒക്കെ മനസ്സിലാക്കേണ്ടതാണല്ലോ. ആളുകൾക്കൊത്ത് ഓടേണ്ടവരല്ല നമ്മൾ, മറിച്ച് അയാൾക്ക് മാതാപിതാക്കളുണ്ട് എങ്കിൽ ആ ഉദ്ഘാടനത്തിന് ഏറ്റവും അർഹരായവർ മാതാപിതാക്കളാണ്, അങ്ങനെയുള്ള ആളുകളാണ്. ഏതെങ്കിലും ബർക്കത്ത് കിട്ടും എന്ന ഉദ്ദേശത്തോടുകൂടി മറ്റാരെയെങ്കിലും വിളിക്കലുമല്ല, അതും കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു മാനദണ്ഡം വെച്ചുകൊണ്ടാണ് ഒരു കടയൊക്കെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ മാതാപിതാക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരൊന്ന് ആദരിക്കുക, ബഹുമാനിക്കുക എന്നർത്ഥത്തിൽ അതായിരിക്കും നല്ലത്.
0: നമുക്കിപ്പോൾ ഒരു കോൾ വന്നിട്ടുണ്ട്, അദ്ദേഹത്തെ കണക്ട് ചെയ്യാം. ഹലോ.
6: ഹലോ,
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
6: വഅലൈക്കും സലാം.
0: സംശയങ്ങൾ ചോദിക്കാം, ചോദിച്ചോളൂ.
6: ഞാൻ പിന്നെ ഒരു ഉംറക്ക് പോകാന്നില്ലൊരു തീരുമാനത്തിൽ നിൽക്കുന്നു. പക്ഷെ എനിക്ക് അയൽക്കൂട്ടത്തിൽ കുറച്ച് കടുണ്ട്. അപ്പൊ ആ കടം വീടാതെ പോകാൻ പറ്റുമോ, അതാണ് അറിയേണ്ടത്.
1: കടം നിലവിലുള്ള ഒരാൾക്ക് ഹജ്ജ് അല്ലെങ്കിൽ ഉംറ പോലുള്ള കർമ്മങ്ങൾ ചെയ്താൽ അത് സ്വീകരിക്കപ്പെടുമോ, അങ്ങനെ പോകാൻ പാടുണ്ടോ എന്നുള്ളതാണ്. കടം ഒന്നുകിൽ സമയമെത്തിയതായിരിക്കും, കടം തിരിച്ചു കൊടുക്കാനുള്ള സമയമായി എങ്കിൽ ആ കടം തിരിച്ചു കൊടുക്കലാണ് ഏറ്റവും നല്ലത്. അതല്ല എങ്കിൽ ആരിൽ നിന്നാണോ നമ്മൾ കടം വാങ്ങിയത് അവരോട് അവധി നീട്ടി ചോദിക്കുകയും അവരോട് അല്ലെങ്കിൽ ഒന്ന് പൊരുത്തപ്പെട്ട് തരാൻ, കാരണം പണം ഒഴിവാക്കിത്തരണം എന്നർത്ഥത്തിലല്ല, മറിച്ച് ഒന്ന് പൊരുത്തപ്പെട്ട് തരാൻ, നീട്ടിത്തരാനൊക്കെ ആവശ്യപ്പെട്ട് അങ്ങനെ ഉംറ കർമ്മത്തിന് പോകാവുന്നതാണ്. ഇനി അതല്ല, കടം തിരിച്ചു കൊടുക്കാൻ ഇനിയും കുറേ ദീർഘമായ അവധിയുണ്ട്, തിരിച്ചു കൊടുക്കേണ്ട സമയമായിട്ടില്ല, നമ്മളെ കയ്യിൽ താൽക്കാലികമായി ഉംറക്ക് പോകാൻ പണവുമുണ്ട്, നിശ്ചയിക്കപ്പെട്ട അവധി വരുമ്പോഴേക്കും നമ്മുടെ പ്ലാനും കണക്കുകൂട്ടലും അനുസരിച്ച് കടം തിരിച്ചു കൊടുക്കുവാനും സാധിക്കും എങ്കിൽ അങ്ങനെയുള്ള ഒരവസ്ഥയിലും ഉംറക്ക് പോകാവുന്നതാണ്. ചുരുക്കത്തിൽ കടമുള്ള ഒരു വ്യക്തി ഏറ്റവും നല്ലത് കടം വീട്ടലാണ് എങ്കിൽ തന്നെയും ഒരു കണക്കുകൂട്ടലനുസരിച്ച് ഉംറ ചെയ്യാനും സാധിക്കും, അതേപോലെ തന്നെ കടം വീട്ടാനും ഇൻഷാ അല്ലാ സാധിക്കും എന്ന ഒരു ധാരണയോടുകൂടി ഉംറക്ക് പോയി കഴിഞ്ഞാൽ ഇസ്ലാമിൽ അയാളുടെ നിർബന്ധ ബാധ്യതയാവുന്ന ഉംറ നിർവഹിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതാണ് എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു തആല ആലം.
0: ഉത്തരം വ്യക്തമാണല്ലോ അല്ലേ?
6: അയ്യോ, അത് ഞാനേ ഒരു വ്യക്തിനോട് വാങ്ങിയതല്ല, അത് അയൽക്കൂട്ടം ഒരു ഗ്രൂപ്പല്ലേ, അപ്പൊ അത് അങ്ങനെ വാങ്ങിയതാണ് അങ്ങനെ, അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചത്.
1: ആ സ്വാഭാവികമായും അയൽക്കൂട്ടത്തിലുള്ള ആളുകളോട് അതിനൊരു കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതേപോലെ തന്നെ അവർക്കും തിരിച്ചു കൊടുക്കേണ്ട ഒരു അവധി എത്തിയിട്ടില്ല എങ്കിലും ആ അയൽക്കൂട്ടത്തിലുള്ള ആളുകളുടെ ഒരു പൂർണ്ണമായ സമ്മതത്തോടു കൂടിയൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് പോകാവുന്നതാണ് എന്നാണ് സൂചിപ്പിച്ചത്.
0: ഓക്കെ ആണല്ലേ. നമുക്ക് അടുത്തൊരു ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്, ഒരു ആൾ ഗൾഫിലാണ്, ഭാര്യയുമായി ഫോൺ സംഭാഷണം നടത്തുമ്പോൾ സ്കലനം സംഭവിക്കുന്നു, അത് തെറ്റാകുമോ? അങ്ങനെ സംഭവിച്ചാൽ അത് മനീന്റെ കൂട്ടത്തിലാണോ? അപ്പോൾ ഇട്ട ഡ്രസ്സ് കഴുകേണ്ടതുണ്ടോ, ആവശ്യമുണ്ടോ? പിന്നീട് കുളിക്കുമ്പോൾ ജനാബത്തിൻ്റെ കുളിയാണോ നടത്തേണ്ടത് എന്നാണ് ചോദ്യം.
1: ഇത്തരം ചോദ്യങ്ങളൊക്കെ പല ആളുകൾക്കും പൊതുവെ ചോദിക്കേണ്ട ചോദ്യങ്ങളാണെങ്കിലും മടി കാരണത്താലോ മറ്റൊക്കെ ഒരു പക്ഷേ ചോദിക്കാതെ അവരെന്താണോ മനസ്സിലാക്കി അതേപോലെ മുന്നോട്ട് പോകുന്നുണ്ടാവും. അതിനൊക്കെ ഒരു പരിഹാരമാണ് പീസ് റേഡിയോയും അൽ ഇജാബയുമൊക്കെ. ഇവിടെ വൈകാരികമായ സന്ദർഭത്തിൽ വരുന്ന സ്രവത്തിനാണ് അറബി ഭാഷയിൽ മദി എന്ന് പറയും, മദജലം എന്നാണ്. മഹാന അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, കുന്തു റജുലൻ മദ്ദാഅൻ, എനിക്കിത് അധികമായി ഉള്ള ഒരാളായിരുന്നു. വൈകാരികമായ ചിന്തകളുണ്ടാകുമ്പോൾ, ഭാര്യഭർത്ത ബന്ധത്തിൻ്റെ മുന്നോടിയായി വികാര പ്രകടനങ്ങൾ ഉണ്ടാകുമ്പോൾ, അത്തരത്തിൽ സംസാരങ്ങൾ കേൾക്കുമ്പോൾ, ഭാര്യമാരുമായി ഇതേപോലെ പ്രവാസികളൊക്കെ സംസാരിക്കുമ്പോൾ, അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ വരുന്ന ആ സ്രവത്തിന് മതി എന്നാണ് പറയുക. അത് നജസാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ കാര്യം ചോദിക്കുവാൻ വേണ്ടി അലി റളിയല്ലാഹു അൻഹു മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിനെ ചട്ടം കെട്ടി. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അപ്പോൾ ആ ഭാഗങ്ങൾ കഴുകുവാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നജസാണ് എന്ന് മനസ്സിലാക്കി ശരീരത്തിലോ വസ്ത്രത്തിലോ അതായിട്ടുണ്ടെങ്കിൽ കഴുകി ഉദു, പിന്നീട് ഉദു എടുത്ത് ആണ് നിസ്കരിക്കേണ്ടത്. അവർക്ക് കുളി നിർബന്ധമില്ല. കുളി നിർബന്ധമാവുന്നത് ഇന്ദ്രിയ സ്കലനം സംഭവിക്കുമ്പോഴാണ്, മനി പുറപ്പെടുമ്പോഴാണ്. അപ്പോൾ മാത്രമാണ് ഒരാൾക്ക് കുളി നിർബന്ധമാകുന്നത്. മനി നജസ് അല്ല എങ്കിൽ തന്നെയും അത് സ്രവിച്ചു കഴിഞ്ഞാൽ കുളി നിർബന്ധമായിത്തീരുന്നു.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ നിങ്ങൾക്ക് അൽജാബ തത്സമയ പ്രോഗ്രാമിലേക്ക് വിളിക്കാവുന്നതാണ്. 90 20 840 840 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. നമുക്ക് അടുത്തൊരു ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്, ഞാൻ വിവാഹം ചെയ്തിട്ടില്ല, എനിക്ക് ഒരു ചോദ്യം, ഒരു ഫോണുണ്ട്, ഇപ്പോൾ നമുക്ക് കോള് കണക്ട് ചെയ്യാം. ഹലോ.
7: ഹലോ, അസ്സലാമു
0: അലൈക്കും. വലൈക്കും അസ്സലാം, ചോദിച്ചോളൂ. ഹലോ, ക്ലിയർ ആയില്ല, നിങ്ങൾ ആദ്യം മുതൽ ചോദിക്കൂ.
7: ഹലോ, ഞാൻ നേർച്ച ആക്കുന്നതിനെ കുറിച്ചുള്ള സംശയം ചോദിക്കാൻ
0: വേണ്ടിട്ടായിരുന്നു.
7: മുമ്പ് പിന്നെ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, പിന്നെ ഒരു കാര്യം സാധിച്ചാല് നമ്മള് കൊടുക്കാന്ന് പറയാറുണ്ടായിരുന്നു. പിന്നീട് അത് തെറ്റാന്ന് മനസ്സിലാക്കിയപ്പോ അങ്ങനെ ചെയ്യാറില്ല. അപ്പൊ ഇപ്പോ എന്തെങ്കിലും നമ്മള് ചെയ്യുമ്പോ അല്ലെങ്കിൽ കുറിക്കുമ്പോ ഇങ്ങനെ വിചാരിച്ച് മനസ്സില് ഇതുകൊണ്ട് നമ്മളെ ഇന്ന കാര്യം സാധിച്ചു തരണേന്ന് ഞാൻ നമ്മള് പ്രാർത്ഥിക്കുമല്ലോ. അപ്പൊ അത് ശരിയാണോ, അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട്.
1: നേർച്ചയെ സംബന്ധിച്ചാണ് ചോദിച്ചത്. നിബന്ധന വെച്ചുകൊണ്ടുള്ള നേർച്ച പണ്ഡിതന്മാർ നിരോത്സാഹപ്പെടുത്തിയതാണ്. അത് റബ്ബുമായുള്ളൊരു സൂഉൽ അദബ് ആണ്. അള്ളാഹുവെ, എൻ്റെ രോഗം ഷിഫയാക്കി തന്നാൽ ഞാൻ ഇന്നത് ചെയ്തു കൊള്ളാം എന്ന് നേർച്ചയാക്കിയിരിക്കുന്നു. അള്ളാഹുവെ, എനിക്കൊരു ജോലി ലഭിച്ചു കഴിഞ്ഞാൽ ഞാൻ പള്ളിയിലേക്ക് ഇത്ര രൂപ സംഭാവന ചെയ്യാം എന്ന് നേർച്ചയാക്കിയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം അള്ളാഹുവിനോട് നിർബന്ധിച്ച് ചോദിച്ചു വാങ്ങുന്നത് പോലെ ഒരു ഡിമാൻഡ് ഷർത്ത് വെക്കുകയാണ്. അതൊരു സൂഉൽ അദബാണ്, മോശമായൊരു പെരുമാറ്റമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള നേർച്ചകൾ ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ അങ്ങനെ ഒരാൾ നേർച്ചയാക്കിയാൽ അയാൾ എന്താണോ നിബന്ധന വെച്ചത് ആ നിബന്ധന പൂർത്തിയായി കഴിഞ്ഞാൽ തീർച്ചയായും ആ നേർച്ച പൂർത്തിയാക്കേണ്ടതാണ്. എൻ്റെ കുട്ടിയുടെ രോഗം ഭേദമായി കഴിഞ്ഞാൽ ഞാൻ പള്ളിയിലേക്ക് 5000 രൂപ കൊടുക്കാൻ നേർച്ചയാക്കിയിരിക്കുന്നു എന്ന് ഒരാൾ നേർച്ച നേർന്നു കഴിഞ്ഞാൽ, രോഗം ഭേദമായി കഴിഞ്ഞാൽ അയാൾ ആ പണം കൊടുക്കൽ നിർബന്ധമാകുന്നു. അപ്പോൾ അതിനേക്കാൾ നല്ലത് നമ്മളൊരു കാര്യം സാധിക്കുവാൻ നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ മുൻനിർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഗുഹയിൽ അകപ്പെട്ട മൂന്നാളുകൾ അവരാ ഗുഹക്കകത്തും രക്ഷപ്പെടാൻ വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിച്ചത് അവരുടെ ജീവിതകാലത്ത് സംഭവിച്ച ചെയ്തു പോയ ഏറ്റവും ഉത്കൃഷ്ടമായ സൽക്കർമ്മങ്ങൾ മുൻനിർത്തിയാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വബ്തഗു ഇലൈഹിൽ വസീല. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, അള്ളാഹുവിലേക്ക് വസീല സ്വീകരിക്കണം, അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന സൽക്കർമ്മങ്ങൾ നിങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ മുൻനിർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. അതാണ് ഉത്തമം. അല്ലാഹു തആല ആലം.
0: ഉത്തരം വ്യക്തമാണല്ലോ അല്ലേ? ഓക്കെ, ബാറക്കല്ലാഹു ഫീക്കും. നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. ഒരു ചോദ്യം ഇതാണ്: വിവാഹം ചെയ്തിട്ടില്ല, പക്ഷെ സിന എന്ന മാരകമായ തെറ്റ് സംഭവിച്ചു പോയി. ആ തെറ്റ് മനസ്സിലായപ്പോൾ ഞാൻ തൗബ ചെയ്തു, ഇനി അത് പടച്ചോ സ്വീകരിക്കുമോ? ഇനി അതുപോലെ തന്നെ ഞാൻ മാരേജ് ചെയ്യുകയാണെങ്കിൽ അത് ഞാൻ ഇയാളെ തന്നെ വിവാഹം ചെയ്യണോ, അതോ മറ്റൊരാളെയാണോ ഞാൻ വിവാഹം ചെയ്യേണ്ടത്? അതല്ല, ഞാൻ വിവാഹം കഴിക്കാതെ ഇരിക്കുകയാണോ വേണ്ടത്?
1: തെറ്റുകൾ മനുഷ്യ സഹജമാണ്. കുല്ലു ബനി ആദമ ഖത്താഉൻ. ആദമിൻ്റെ സന്തതികളൊക്കെ തന്നെ പല രൂപത്തിലുള്ള തെറ്റുകൾ ചെയ്യുന്നവരാണ്. വഖൈറുൽ ഖത്താഇന തവ്വാബൂൻ. തെറ്റ് ചെയ്ത ആളുകൾ ഏറ്റവും ഉത്തമർ തൗബ ചെയ്യുന്നവരാകുന്നു എന്നാണ്. നിഷിദ്ധം പ്രവർത്തിക്കുവാനുള്ള സാഹചര്യങ്ങൾ കിട്ടുമ്പോൾ, പൈശാചികമായ ദുർമന്ത്രത്തിൽ അകപ്പെട്ട് മനുഷ്യൻ ചെറുതോ വലുതോ ആയ തെറ്റുകൾ ചെയ്തേക്കാം. ഇന്നമ തൗബത്തു അലല്ലാഹി അല്ലദീന യഅമലൂന സുഅ ബിജഹാല സുമയതൂബൂന മിൻ ഖരീബ്. തൗബ സ്വീകരിക്കാം അല്ലാ എന്ന് അല്ലാഹു ഏറ്റെടുത്തിരിക്കുന്നത് അവിവേകം മുഖേന തെറ്റ് ചെയ്യുകയും സുമയതൂബൂന മിൻ ഖരീബ് പിന്നെ വളരെ പെട്ടെന്ന് തന്നെ തൗബ ചെയ്യുന്ന ആളുകളുടെ തൗബ അത് ഏറ്റെടുത്ത് അല്ലാഹു ഏറ്റെടുത്തിരിക്കുന്നു. വ്യഭിചരിച്ച, ശിർക്ക് ചെയ്ത, മനുഷ്യരെ കൊന്ന ആളുകളെക്കുറിച്ച് സൂറത്ത് അൽ ഫുർഖാൻ്റെ അവസാനത്തിൽ പറയുമ്പോൾ, ഇല്ലാമൻ താബ വ ആമന വ അമില അമലൻ സ്വാലിഹ. ഈ ആളുകൾ തൗബ ചെയ്യുകയും യഥാർത്ഥ വിശ്വാസത്തിലേക്ക് കടന്നു വരികയും പിന്നീട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്താൽ, യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അവരുടെ തിന്മകളെ അള്ളാഹു നന്മകളാക്കി മാറ്റിമറിക്കുമെന്നാണ്. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിനെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നത്, നബി ഇബാദി അന്നി അനൽ ഗഫൂർ റഹീം വ അന്ന അദാബി ഹുവൽ അദാബുൽ അലീം. അറിയിക്കുക നബിയെ, തീർച്ചയായും ഞാൻ അഥവാ അള്ളാഹു അങ്ങേയറ്റത്തെ പാപങ്ങൾ പൊറുക്കുന്നവനാണ്, അതോടൊപ്പം തന്നെ അവൻ്റെ ശിക്ഷ കഠിന കഠോരവുമാവുന്നു എന്നാണ്. അപ്പോൾ സിന, വ്യഭിചരിച്ച ആളെ സംബന്ധിച്ചിടത്തോളം തൗബ ചെയ്യുക എന്നത് അത്യന്താപേക്ഷിതമാണ്. തൗബ എന്ന് പറയുമ്പോൾ ചെയ്തു പോയ തെറ്റാണെന്ന് പൂർണ്ണമായി അംഗീകരിക്കുകയും അതിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുകയും ഇനി ഒരിക്കലും ആ തിന്മയിലേക്ക് മടങ്ങിയില്ല എന്ന ദൃഢനിശ്ചയം നടത്തുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ തോബയായിത്തീരുക. അങ്ങനെ തോബ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആ തോബ സ്വീകരിക്കും, പാപങ്ങൾ പുറത്തു തരും. ഇൻഷാല്ലാ പിന്നീട് തോബ സ്വീകരിച്ചു എന്നതിൻ്റെ അടയാളമായി അത്തരം ചിന്തകളിലേക്കും പ്രവർത്തനങ്ങളിലേക്കും പോകാതെ സൽക്കർമ്മങ്ങളുമായി മുന്നേറുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ സഹോദരനായിരിക്കാം, സഹോദരിയായിരിക്കാം, ആര് തന്നെ ആയിരുന്നാലും ശരി, വിവാഹം വേണ്ട എന്ന് ഒരിക്കലും ഉറപ്പിക്കരുത്. കാരണം വിവാഹം ആവശ്യമാണ് എന്നതിൻ്റെ അടയാളമാണല്ലോ അവർ സിന ചെയ്തു എന്നത്. ചില മതങ്ങളിലൊക്കെ വിവാഹം വേണ്ട എന്ന് വെച്ച ആളുകൾ, അത് മതത്തിൻ്റെ ഭാഗമായി മനസ്സിലാക്കിയ ആളുകൾ പിന്നീട് അതിനേക്കാൾ വലിയ അബദ്ധങ്ങൾ ചെയ്തു എന്നത് മനുഷ്യനെ വികാരങ്ങളെ പിടിച്ചു കെട്ടാൻ സാധിക്കുകയില്ല, വിവാഹം അനിവാര്യമാണ് എന്നതിന് തെളിവാണ്. എങ്കിൽ പിന്നെ മുമ്പ് തെറ്റ് ചെയ്തു പോയ വ്യക്തിയുമായിട്ടാണോ വിവാഹം? അതൊരിക്കലും പാടില്ല. കാരണം അതിൻ്റെ അർത്ഥം ഇപ്പോഴും ആ തെറ്റ് മനസ്സിൽ ഊറിക്കടക്കുന്നുണ്ട്, അടിഞ്ഞു കിടക്കുന്നുണ്ട്. ഏത് സമയത്തും അതിൻ്റെ ചാരം മാറി കനൽ പുറത്തു വരാൻ സാധ്യതയുണ്ട് എന്നാണ്. തോബിയുടെ ലക്ഷണം പറഞ്ഞപ്പോൾ അതിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കുക, അത്തരം ചിന്തകൾ ഇനി ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ്. മറിച്ച് നല്ല ഒരു വ്യക്തിയുമായി, ഒരു മതനിഷ്ഠയുള്ള വ്യക്തിയുമായി വിവാഹം കഴിക്കുക. ഒരു പക്ഷേ ചോദ്യകർത്താവ് തോബ് ചെയ്തിട്ടുണ്ടാവും, എന്നാൽ അതിന് സഹകരിച്ച വ്യക്തി ഇപ്പോഴും അധർമ്മത്തിലും തിന്മയിലുമായിരിക്കും. അത്തരത്തിലുള്ള ആളുമായിട്ടല്ല വിവാഹം കഴിക്കേണ്ടത്. മറിച്ച് ഫൽഫർ ബിദാത്തി ദീൻ, മതനിഷ്ഠയുള്ളവളെ, മതനിഷ്ഠയുള്ളവനെ വിവാഹം കഴിച്ച് കഴിഞ്ഞു പോയ പാപങ്ങൾ ഓർക്കാതെ മുന്നോട്ട് പോവുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാട്ടെ.
0: അടുത്ത ഒരു ചോദ്യം ഇതാണ്, എൽ എൽ ബി പഠിക്കുന്നതിൽ തെറ്റുണ്ടോ? കോടതി പ്രാക്ടീസ് നോക്കുന്നില്ല, പക്ഷേ എം ബി എ എടുത്ത് കോർപ്പറേറ്റ് ലോയർ ആവണം എന്നാണ് താല്പര്യം.
1: ഒരു മുസ്ലിമായൊരു വ്യക്തി എൽ എൽ ബി എടുക്കുമ്പോൾ അവൻ്റെ മനസ്സിലുള്ളത് ലോകത്തെ ഏത് വിധികളേക്കാളും ഏറ്റവും നല്ല വിധി ഇതാണ് എന്ന അർത്ഥത്തിലല്ല. അഹ്കമുൽ ഹാക്കിം, ഏറ്റവും നല്ല വിധികർത്താവ് അള്ളാഹുവാണ്. ഇസ്ലാം എന്തെല്ലാം വിധികൾ പറഞ്ഞിട്ടുണ്ടോ, അത് വിവാഹ നിയമമായിരിക്കാം, വിവാഹമോചനമായിരിക്കാം, കച്ചവടമായിരിക്കാം എന്ന് വേണ്ട എന്തെല്ലാം വിഷയങ്ങൾ ഇസ്ലാം നിയമങ്ങൾ പറയുന്നുണ്ടോ, ആ നിയമമാണ് സമ്പൂർണ്ണം. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഓരോ രാജ്യത്തുമുള്ള നിയമങ്ങൾ പാലിച്ചുകൊണ്ട്, ഇസ്ലാമിന് എതിരല്ലാത്ത നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട വ്യക്തി എന്നുള്ള നിലക്ക് ആ രാജ്യത്തെ നിയമങ്ങൾ പഠിക്കുകയും അത് പരീക്ഷ എഴുതുകയും ആ ഉദ്യോഗം സ്വീകരിക്കുകയും അതിനനുസരിച്ച് ചിട്ടയോടുകൂടി നിയമാധിഷ്ഠിതമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നതിന് യാതൊരുവിധ കുഴപ്പവും ഇല്ല എന്ന് മനസ്സിലാക്കണം.
0: അടുത്തൊരു ചോദ്യം, ഒരാൾ അവരുടെ ഭാര്യയുടെയും മക്കളുടെയും ചെലവും മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല. മൂന്നാല് വർഷമായി ഇത് തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. ഭർത്താവിൻ്റെ കുടുംബവും മിണ്ടുകയോ കാര്യങ്ങൾ അന്വേഷിക്കുകയോ ചെയ്യാറില്ല. നാല് പെൺകുട്ടികളാണ്, കുട്ടികളുടെ വിവാഹപ്രായമായി. അവരുടെ വിവാഹത്തിന് ഈ ഉപ്പ അല്ലാതെ പകരം മറ്റൊരാൾക്ക് നിൽക്കുവാൻ, വലിയായി നിൽക്കുവാൻ എന്നായിരിക്കും നിൽക്കുവാൻ പറ്റുമോ? ഉപ്പയുടെ ഉപ്പ ജീവിച്ചിരിപ്പില്ല, അപ്പോൾ ഉമ്മയുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും നിൽക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം.
1: ഇവിടെ ഓരോരുത്തരും അവരുടേതായ ബാധ്യത നിർവഹിക്കുകയാണ് ചെയ്യേണ്ടത്. ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ വിവാഹം കഴിച്ച് കുറേ മക്കൾ അയാൾക്കുണ്ടാകുക എന്നുള്ളതല്ല, ആ മക്കൾ അയാൾക്ക് പരലോകത്ത് ഭാരമായി തീരരുത്. മക്കളെ സ്നേഹിക്കുകയും ഇസ്ലാമികമായ ദീനി കാര്യങ്ങളും മര്യാദകളും അറിവും പഠിപ്പിച്ചു കൊടുക്കുകയും അവർക്ക് സ്നേഹം നൽകുകയും അവർക്ക് നൽകേണ്ട ബാധ്യതകൾ നിർവഹിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ പിതാവായി തീരുന്നത്. അപ്രകാരം അയാൾ ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും ഒരുപക്ഷെ ദുനിയാവിലും നാളെ പരലോകത്തുമൊക്കെ അതിൻ്റേതായ ശിക്ഷ അയാൾ അനുഭവിക്കേണ്ടി വരും. അൽ ജസാ ഉ മിൻ ജിൻസിൽ അമൽ, കൊടുത്തത് കൊയ്യുമെന്ന് സാധാരണ അറബിയിൽ പറയാറുണ്ട്. എന്നാൽ കുട്ടികളുടെ പിതാവ് മക്കളെ നോക്കുന്നില്ല എന്ന കാരണത്താൽ പിതാവ് എന്ന സ്ഥാനം അയാളിൽ നിന്നും നീങ്ങിപ്പോകുന്നതല്ല. അയാൾ മക്കളെ സ്നേഹിച്ചാലുമില്ലെങ്കിലും, അയാൾ മക്കൾക്ക് ചെലവിന് കൊടുത്താലുമില്ലെങ്കിലും അയാളുടെ അയാൾ പിതാവ് തന്നെയായിരിക്കും. അതുകൊണ്ട് വിവാഹ സമയത്ത് അയാൾ തന്നെയാണ് വലിയ, അയാളെ തന്നെയാണ് വലിയാക്കേണ്ടത്. അതല്ലാതെ അയാൾ ജീവിച്ചിരിക്കുമ്പോൾ അയാളുടെ സമ്മതമില്ലാതെ മറ്റൊരാളെ വലിയായി കഴിഞ്ഞാൽ ആ വിവാഹം തന്നെ ഒരു ഇസ്ലാമികമായ ശരിയായി തീരുകയില്ല. ഉമ്മയുടെ ഭാഗത്ത്, ഉമ്മയുടെ അപ്പയാകട്ടെ, ഉമ്മയുടെ സഹോദരങ്ങളാകട്ടെ, അഥവാ കുട്ടിയുടെ അമ്മാവന്മാരാകട്ടെ, അവരൊന്നും ഇസ്ലാമിൽ വലിയല്ല. പിതാവ് വഴിയാണ് വലിയായി തീരുക എന്നത് മനസ്സിലാക്കണം. ഇസ്ലാം പറഞ്ഞ ഇതൊക്കെ ഇസ്ലാം നിശ്ചയിച്ച ഓരോ അടയാളക്കുറ്റികളാണ്, അടയാളങ്ങളാണ്. അത് മാറ്റി നമുക്ക് ഓരോ പുതിയ അടയാളങ്ങൾ സൃഷ്ടിക്കുവാനും ഉണ്ടാക്കുവാനും പാടില്ല.
0: അടുത്തൊരു ചോദ്യം, ഒരു ഹറാമായ ബന്ധമുണ്ടായിരുന്നു, അത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞു തൗബ ചെയ്തു. ഇപ്പോൾ ആ കോൺടാക്റ്റ് നിർത്തിവെച്ചിട്ടുണ്ട്. എന്നാൽ ഇനി പിന്നീട് സമയമാകുമ്പോൾ ആ ബന്ധം ആലോചിക്കുവാൻ പറ്റുമോ എന്നാണ്.
1: ആ സമയമാകുമ്പോൾ ആ ബന്ധം ആലോചിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യമെങ്കിൽ അതിൻ്റെ അർത്ഥം പൂർണ്ണമായ തോബയായിട്ടില്ല എന്നാണ്.
0: അതെ,
1: കാരണം ഒരു നിഷിദ്ധമായ ബന്ധമുണ്ടാകുമ്പോൾ ബന്ധം ഇരു തലയിലുണ്ട്, രണ്ട് ഭാഗത്തുനിന്നുണ്ടാകുമല്ലോ. തോപ ചെയ്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ചെയ്തു പോയ തെറ്റാണ്, അതിലേക്ക് ഞാൻ മടങ്ങിയില്ല, ഞാൻ വലിയ പ്രയാസത്തിലാണ് ആ കാര്യം കൊണ്ട് എന്ന് പൂർണ്ണമായ ബോധ്യമുള്ള ഒരാൾക്ക്, അങ്ങനെ തോപ ചെയ്ത ഒരാൾക്ക് ഇനിയും ഒരു വിവാഹമാകുമ്പോൾ ആ ബന്ധം തന്നെ തുടരാൻ സാധിക്കും എന്ന് പറയാൻ സാധിക്കുകയില്ല. കാരണം അത് പൂർണ്ണമായ തോപയായിട്ടില്ല. രണ്ട്, മറുകക്ഷി, ബന്ധത്തിലുള്ള മറുകക്ഷി അയാളുടെ അവസ്ഥ എന്താണ്? ഇതേ അവസ്ഥ തന്നെയാണ് എങ്കിൽ അതിനർത്ഥം ഇസ്ലാമികമല്ല അവരുടെ ബന്ധമെന്നാണ്. അപ്പോൾ പഴയതൊക്കെ മായ്ച്ച് തേച്ച് മായ്ച്ച് കളഞ്ഞ് ഒരു ഇസ്ലാമികമായ വിവാഹവും ബന്ധവും അന്വേഷിക്കുകയാണ് ചെയ്യേണ്ടത്.
0: ഇൻഷാല്ലാ, നമ്മുടെ അലിജാബ ഈ തത്സമയ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. പ്രിയ ശ്രോതാക്കളെ, എല്ലാ ശനിയാഴ്ചകളിലും നിങ്ങൾക്ക് ഈ സമയത്ത് അലിജാബ തത്സമയ പ്രോഗ്രാം ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാം. അതല്ലാതെ ഇനി ഫീഡ്ബാക്ക് ഓപ്ഷനും നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ എഴുതി അയക്കാവുന്നതാണ്. ഇതുപോലെയുള്ള അലിജാബ പ്രോഗ്രാമിൽ ആ ചോദ്യങ്ങളെടുത്ത് നിങ്ങൾക്ക് യഥാവിധി അതിൻ്റെ ഉത്തരങ്ങൾ തരുന്നതാണ്. ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് മുഹമ്മദ് സാദിഖ് മദീനിയാണ്. അദ്ദേഹത്തിന് വളരെ നന്ദി പറയുന്നതോടൊപ്പം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങൾ അർപ്പിക്കുക എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഹിർ ദവാന, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരേ വിഷയത്തിൽ തന്നെ പലവിധത്തിലുള്ള വീക്ഷണങ്ങളും വ്യാഖ്യാനങ്ങളും ഉയർന്നു കേൾക്കുമ്പോൾ ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് തിരിച്ചറിയാനാകാതെ സാധാരണക്കാരായ മനുഷ്യർ വലിയ ആശയക്കുഴപ്പത്തിലാകുന്നു. വികാരങ്ങൾക്കും വ്യക്തിഗത അഭിപ്രായങ്ങൾക്കും മുൻഗണന നൽകുന്ന ചർച്ചകൾ പലപ്പോഴും സത്യത്തെ മറച്ചുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് ആധികാരികമായ അറിവിൻ്റെയും തെളിവുകളുടെയും പ്രസക്തി. കേവലം ഊഹാപോഹങ്ങൾക്കപ്പുറം വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചക വചനങ്ങളുടെയും വ്യക്തമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നത് ഓരോ വിശ്വാസിക്കും അനിവാര്യമാണ്. മതവിഷയങ്ങളിലെ ഭിന്നതകളും അഭിപ്രായ അനൈക്യങ്ങളും മാറ്റി നിർത്തി സത്യമെന്തെന്ന് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ തിരിച്ചറിയേണ്ടതുണ്ട്. പണ്ഡിതന്മാരടക്കം പങ്കെടുക്കുന്ന ഗൗരവമേറിയ ചർച്ചകളിലൂടെ സംശയങ്ങൾക്ക് കൃത്യവും വ്യക്തവുമായ മറുപടി നൽകാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വിസ്ഡം പ്രൂഫ് പോയിന്റ്. മതപരമായ സംശയങ്ങൾക്കും ആശയക്കുഴപ്പങ്ങൾക്കും പ്രമാണബദ്ധമായ തെളിവുകളോടെ മറുപടി നൽകുന്ന സദസ്സ് ഓരോ വിഷയത്തിലും സന്നിഗ്ധതകൾ നീക്കി സത്യത്തിൻ്റെ തെളിമയുള്ള വശങ്ങൾ മാത്രം പ്രമാണങ്ങളുടെ പിൻബലത്തോടെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് പ്രൂഫ് പോയിന്റ് ചെയ്യുന്നത്. ചിന്തകൾക്ക് ദിശാബോധം നൽകാനും പ്രമാണബദ്ധമായ പൂർണ്ണമായ അറിവ് സ്വന്തമാക്കാനും ഇനി സമയം മാറ്റിവെക്കൂ. എല്ലാ വ്യാഴാഴ്ചയും രാത്രി കൃത്യം 8:30 ലൈവായി കേൾക്കാം വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനലിലൂടെ. ആശയക്കുഴപ്പങ്ങളുടെ ഇരുട്ടിൽ നിന്നും പ്രമാണങ്ങളുടെ വെളിച്ചത്തിലേക്ക് സഞ്ചരിക്കാം. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനൽ. വിസ്ഡം പ്രൂഫ് പോയിന്റ്, പൂർണ്ണമായ അറിവ് പ്രമാണങ്ങളിലൂടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ റിയാദു സ്വാലിഹീൻ പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. പാപമോചനത്തിന്റെ വഴികൾ. നമ്മോട് സംസാരിക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബതു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ വഅസ്ല്ലി വഅസല്ലിമു അലാ നബിയ്യിനാ റഹ്മതൻ ലിൽആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നബവി റഹ്മഹുല്ലാ ജുമുഅയുടെ ശ്രേഷ്ഠതകൾ വിവരിക്കുന്ന 210-ാമത്തെ അധ്യായത്തിലെ 1149-ാമത്തെ ഹദീസാണ് നാം ഇന്ന് പഠന വിധേയമാക്കുന്നത്. വഅൻ അബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ അസ്സലവാത്തുൽ ഖംസു വൽ ജുമുഅത്തു ഇലൽ ജുമുഅത്തി ورمضان الى رمضان مكفرات ما بينهن اذا اجتنبت الكبائر رواه مسلم. മഹാനായ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിവായത്ത് ചെയ്ത, റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അദ്ദേഹം 4 വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മദീന പള്ളിയിൽ അഹ്ലുൽ സുഫയുടെ കൂടെ ഉണ്ടായിരുന്നത്. അബ്ദുഷംസ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പേര് ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ്. പിന്നീട് അബ്ദുറഹ്മാൻ ബിൻ സഖർ അദ്ദൗസി അൽ യമാനി, അബ്ദുറഹ്മാൻ ബിൻ സഖർ എന്ന് അദ്ദേഹത്തിൻ്റെ പേര് മാറ്റുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഉമ്മാക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിദായത്തിനു വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലോകം ഓർക്കുന്ന, സ്മരിക്കുന്ന, ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഇടം പിടിച്ച, ഏറ്റവും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യാൻ സൗഭാഗ്യം ലഭിച്ച മഹാനായ സ്വഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹുനു. 5374 ഹദീസുകൾ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തതായി നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹത്തിൽ നിന്നാണ് ഇത്, ഈ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അസ്സലവാത്തുൽ ഖംസ്, 5 നേരത്തെ നമസ്കാരങ്ങൾ, ളുഹ്ർ, അസ്ർ, മഗ്രിബ്, ഇഷ, ഫജ്ർ, 5 നേരത്തെ നമസ്കാരങ്ങൾ. വൽ ജുമുഅത്തു ഇലൽ ജുമുഅ, ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ. വ റമദാനു ഇലാ റമദാന, ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെ. ഇതൊരാൾക്ക് കിട്ടിയാൽ മുഖഫിറാത്തുൻ, പ്രായശ്ചിത്തമാണ്, പാപമോചനമാണ്. മാ ബൈനഹുന്ന, ആ സമയത്തിനിടക്കുള്ള. ഇദജ് തുനിബത്തിൽ കബായിർ, വൻ പാപങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ, ഒഴിവാക്കുകയാണെങ്കിൽ. റവാഹു മുസ്ലിം, ഇമാം മുസ്ലിം റഹമഹുല്ല റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. സഹോദരങ്ങളെ, ജുമായയുടെ ശ്രേഷ്ഠതയും മഹത്വവും, ഒരു ജുമായ ലഭിച്ചാൽ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന പുണ്യവും അറിയിക്കുന്ന

അത് മായ്ക്കപ്പെടാനുള്ള ഒരുപാട് നന്മകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഈ ഹദീസിൽ ഉണർത്തിയിട്ടുള്ളത്. ഒരാൾ അഞ്ച് നേരത്തെ നമസ്കാരം ഫറളായത് എല്ലാ ദിവസവും കൃത്യമായി ഒരാൾ നിർവഹിക്കുന്നു. അതേപോലെ ജുമാ നമസ്കാരം ഒരു ജുമയെ നഷ്ടപ്പെടുത്താതെ ഈ വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് വേണ്ടി പള്ളിയിലേക്ക് പോയി, അതേ അടുത്ത ജുമാ വരുമ്പോൾ ആ കാര്യം നിർവഹിച്ചു, ഇങ്ങനെ ചെയ്യുന്നത്. അതേപോലെ വസിയാമ റമദാന ഇല റമദാൻ ലദിയലി, ഈ റമദാനിൽ നോമ്പനുഷ്ഠിച്ചു, റമദാൻ ലഭിച്ചു, അടുത്ത റമദാൻ വരെയും അദ്ദേഹം ജീവിച്ചു, അടുത്ത റമദാൻ ലഭിച്ചു. ഈ ഇബാദത്തുകളെല്ലാം അതിൻ്റെ നിബന്ധനകളോടെ റുക്കനുകളോടെ ഒരാൾ നിർവഹിക്കുന്നുവെങ്കിൽ മുക്കഫിറാത്ത് അയാൾക്ക് പ്രായശ്ചിത്തവും അതുപോലെ തന്നെ പാപമോചനവുമൊക്കെയാണ്. ലി സഗായിരി ദുനൂബി വല്ലാസാം, അയാളുടെ ജീവിതത്തിൽ വന്നതായ തിന്മകൾക്കും പാപങ്ങൾക്കുമല്ലേ, പാപങ്ങൾക്കുമെല്ലാമുള്ളൊരു പരിഹാരം. എന്നാൽ അമൽ കെബായിർ മേജർ സിൻസ് വൻ പാപങ്ങൾ, ഫഫീ തക്ഫീരി ഹഷഇനു നാഹർ, അത് പൊറുക്കപ്പെടാൻ അത് വേറെ ചില കാര്യങ്ങളുണ്ട്. അലാവഹുവ തൗബ, അത് തൗബയാണെന്ന് നിങ്ങളറിയണം. വൽ കബായിർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുനൂബുൽ അലീമ, വൻ പാപങ്ങൾ, ഷിർക്ക്, അതുപോലെ തന്നെ മോഷണം, അതേപോലെ കൊലപാതകം, വ്യഭിചാരം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിലുൾപ്പെടുന്നതാണ്. ഖുർആനിൽ പരാമർശിക്കപ്പെട്ടതായ പാപങ്ങൾ അല്ലെങ്കിൽ സഹിഹായ സുന്നത്തുകളിൽ സ്ഥിരപ്പെട്ടതായ ഇജ്മാഅ് കൊണ്ട് ഒക്കെ വലിയ പാപങ്ങൾ എന്നറിയപ്പെടുന്നതായ തിന്മകൾ, മാതാപിതാക്കളെ ദ്രോഹിക്കുക, ഉപദ്രവിക്കുക, ഇങ്ങനെയുള്ളതൊക്കെ അതിൽപ്പെടുന്നതാണ്. തമ്പുൻ അലീം, വലിയ ശിക്ഷ ലഭിക്കുമെന്ന് പറയപ്പെട്ടിട്ടുള്ളതായ, അറിയിക്കപ്പെട്ടിട്ടുള്ളതായ, ശിക്ഷാവിധികളുള്ളതായ തിന്മകളാണ് കബായിർ, വൻ പാപങ്ങളെന്ന് അറിയിക്കപ്പെടുന്നത്. ഹദ്ദ്, ശിക്ഷാവധി നടപ്പാക്കേണ്ടുന്നതായ, അത് ചെയ്യുന്ന ആളുകൾക്ക് ശക്തമായ ശിക്ഷയുണ്ട് എന്നത്. അല്ലാഹ് അതേപോലെ തന്നെ ലഅനത്തുണ്ട് എന്നറിയിക്കപ്പെട്ടതായ കാര്യങ്ങളൊക്കെ കബായിറുകളിൽപ്പെട്ടതായി വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിശാലമായ റഹ്മത്തിനെയാണ് അറിയിക്കുന്നത്. മഗ്ഫിറത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രതിഫലം നൽകാൻ, ചെറിയ കർമ്മങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകാൻ അല്ലാഹു സുബ്ഹാനഹു വതആല തയ്യാറാണ്. അവൻ്റെ വിശാലമായ കാരുണ്യമാണത് അറിയിക്കുന്നത്. പാപങ്ങൾ പൊറുക്കുന്നതായ കാര്യങ്ങൾ, നമസ്കാരവും നോമ്പും മറ്റു കാര്യങ്ങളും എല്ലാം, ജുമാക്ക് പങ്കെടുക്കുക എന്നത് പാപം പൊറുക്കാൻ കാരണമാകുന്നതാണ്. അഞ്ചു നേരത്തെ നമസ്കാരങ്ങൾ നമ്മൾ നിർവഹിക്കുന്നത് നാം ചെയ്ത തെറ്റുകളും തിന്മകളുമൊക്കെ മായ്ക്കപ്പെടാൻ കാരണമാകുന്നതാണ്. ജുമാക്ക് വരുന്നതും അതേപോലെ റമദാൻ ഒരാൾക്ക് ലഭിക്കുക എന്നതെല്ലാം. അപ്പോൾ ജുമാഅയാണ് നമ്മുടെ വിഷയം. ജുമാക്ക് വേണ്ടി പ്രത്യേകം കുളിച്ച് പൂർണ്ണമായി അതിനുവേണ്ടി റെഡിയായി ശരീരമെല്ലാം വൃത്തിയാക്കി നേരത്തെ തന്നെ നടന്നുകൊണ്ട് പോകാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ പോയി, വാഹനത്തിൽ കയറാതെ പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ നടന്ന്, ഓരോ സ്റ്റെപ്പിനും പ്രതിഫലമാണല്ലോ. ഇമാമിനോട് അടുത്ത് നിന്ന് ഖുത്ബ ശ്രവിക്കുന്നു, അനാവശ്യങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ ഹദീസുകളിലൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും, ഓരോ ബിക്കുല്ലി ഖത്വത്തിൻ, ഓരോ ചവിട്ടടിക്കും, അമലു സനത്തിൻ അജ്റു സിയാമിഹ വഖിയാമിഹ, നോമ്പ്, ഒരു വർഷത്തെ നോമ്പിൻ്റെയും രാത്രി നമസ്കാരത്തിൻ്റെയൊക്കെ പ്രതിഫലം ലഭിക്കുമെന്നെല്ലാം ഹദീസുകളിൽ വന്നതായി. സഹോദരങ്ങളെ, ജുമാക്ക് വലിയ ശ്രേഷ്ഠമായ ധാരാളം ശ്രേഷ്ഠതകളുണ്ട്, വലിയ പ്രതിഫലമുണ്ട്. അതാണിവിടെ ഉണർത്തുന്നത്, ആ ജുമാക്ക് വേണ്ടി വരിക എന്നുള്ളത്. ഹദീസുകളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയം കൂടിയാണ്, നേരത്തെ പള്ളിയിലേക്ക് പോവുക, അതിനുവേണ്ടി ഗസ്സല വഖ്തസല, ഗസല വഖ്തസല വഖ്സല, ഇങ്ങനെയൊക്കെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഗസല എന്ന് പറയുമ്പോൾ ഗസല റഅ്സഹു ഖാസ്സതൻ ഔ ഗസല അളാഹു ലിൽവുദു, വുദുവിനുള്ള അവയവങ്ങൾ കഴുകൽ, പ്രത്യേകം തല കഴുകി കുളിക്കുക. ഇഖ്തസല എന്ന് പറയുമ്പോൾ ഗസല ജമീഅ ജസദിഹി വയദ്ഖുലു ഫീ ദാലിക റഅ്സ്, മുഴുവൻ ശരീരഭാഗങ്ങളും കഴുകുക, അതിൽ തലയും ഉൾപ്പെട്ടു. ഇങ്ങനെയൊക്കെ പ്രത്യേകമായിക്കൊണ്ട് തല വൃത്തിയാക്കണം, മുടി വൃത്തിയാക്കണം ഒക്കെ പറയാൻ കാരണം, സഹോദരങ്ങളെ, മരുഭൂമിയിലും മറ്റും ആടിനെ മേച്ച് ദീർഘദിവസങ്ങൾ കുളിക്കാതെയൊക്കെ നിൽക്കുന്നൊരവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ ജുമാക്ക് വേണ്ടി വരുമ്പോൾ ആളുകൾ കൂടുന്നിടത്ത് വൃത്തിയോടെ ശുദ്ധിയോടെ വരണം എന്നതൊക്കെ അറിയിക്കുന്നതായ കാര്യങ്ങളാണ്. സഹോദരങ്ങളെ, അങ്ങനെയൊക്കെയാണ് ഒരാൾ ജുമാക്ക് വരുന്നതെങ്കിലാണ് അയാൾക്ക് പാപങ്ങൾ പൊറുക്കപ്പെടുക എന്ന്. ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, മുക്കഫിറാത്തും മാ ബൈനഹുന്ന ഇദജ്തുനിബത്തിൽ കബായിർ, വൻ പാപങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ അയാൾക്ക് ഇതിൻ്റെ ഈയൊരു പ്രതിഫലം ലഭിക്കുന്നതാണ്. ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും, അക്ബറുൽ കബായിറുകളായി

0: രേഖപ്പെടുത്തപ്പെട്ട കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്. അക്ബർ അൽ ഖബായർ, വൻപാപങ്ങളിൽ ഏറ്റവും വലുതായത്, അലിഷ്റാഖു ബില്ലാ, അള്ളാഹുവിൽ ഷിർക്ക് വെക്കുക എന്നതാണ്. അതേപോലെ അതിനോട് ചേർത്ത് പറഞ്ഞൊരു പാപം വൻപാപമാണ് ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ദ്രോഹിക്കുക, അവരെ ഉപദ്രവിക്കുക, അവർക്ക് പ്രയാസമുണ്ടാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചാരിയിരുന്നു, ചാഞ്ഞിരുന്നു, ഇരുന്നു കൊണ്ടിങ്ങനെ മുട്ടുകുത്തിയിരുന്നു, എന്നിട്ട് പറഞ്ഞു, അലാ വഖൗലുസൂർ, കള്ളസാക്ഷ്യം പറയുക, ഷഹാദത്തുഷൂർ, കള്ളസാക്ഷ്യം പറയുക, അതുപോലെ തന്നെ കളവായ കാര്യങ്ങൾ പറയുക. ഖൗലുസൂറും ഷഹാദത്തുസൂറും പ്രത്യേകമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങനെ ആവർത്തിച്ചു പറഞ്ഞു, അലാ വഖൗലുസൂർ, ഷഹാദത്തുസൂർ. സഹോദരങ്ങളെ, നോക്കൂ, നിങ്ങൾ അനാവശ്യങ്ങൾക്ക് വേണ്ടി അനാവശ്യമായ വാക്കുകൾ, കളവ് പറയുന്ന വാക്കുകൾ, അതിന് സാക്ഷ്യം നിൽക്കുക, അതൊക്കെ വലിയ പാപങ്ങളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിയിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, ഖാദിമു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 10 വർഷം ഖിദ്മത്ത് ചെയ്ത അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്നക്കും ലതഅമലൂന അഅമാലൻ, നിങ്ങൾ നിശ്ചയമായും ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അദഖു ഫീ അഅയുനികും മിന അശ്ശഅർ, നിങ്ങളുടെ കണ്ണുകളിൽ അത് ഒരു രോമത്തേക്കാൾ നിസാരമാണ്. കുന്ന നഅദ്ദുഹ അലാ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മുബിഖാത്, ഞങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ആ തിന്മകളെ എണ്ണിയിരുന്നത് മൂബിഖാത്തിലായിരുന്നു, അതായത് മുഹ്ലിഖാത്തിൽ, മനുഷ്യനെ നശിപ്പിക്കുന്നതായ കാര്യങ്ങളിലാണ് ഞങ്ങളതിനെ എണ്ണിയിരുന്നത് എന്ന്. നോക്കൂ സഹോദരങ്ങളെ, അത്രത്തോളം ഗൗരവത്തോടെ സ്വഹാബികൾ തിന്മകളെ കണ്ടിരുന്നു. ചെറിയ പാപങ്ങളായി നിസാരവൽക്കരിക്കുകയല്ല വേണ്ടത്, തിന്മകൾ അധികരിക്കുമ്പോഴാണ് ജീവിതത്തിൽ അത് വർദ്ധിച്ചു വന്ന് ജീവിതത്തിൽ മനുഷ്യൻ്റെ മനസ്സിനെ മലിനമാക്കുവാനും അവൻ്റെ ജീവിതം നശിപ്പിക്കുവാനും കാരണമായിത്തീരുന്നത്. ചെറിയ തിന്മകളാണ് അത് കുന്നുകൂടി മനസ്സിനെ അത് തിന്മകൾ കൊണ്ട് മൂടുന്നു എന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, വലിയ പാപങ്ങളായിക്കണം, മാതാപിതാക്കളെ ദ്രോഹിക്കുക അത് വലിയ തെറ്റാണ്, കള്ളസാക്ഷ്യം പറയുക എന്നത് വലിയ തെറ്റാണ്, ബാത്തിലായ കാര്യങ്ങൾക്ക് ബാത്തിലായ കാര്യങ്ങൾ പറയുക, അതിൽ കളവും മറ്റു കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുന്നതാണ്. അതേപോലെ ഷഹാദത്തുസൂർ, കള്ളസാക്ഷ്യം പറയുക, ഇങ്ങനെ പല വിഷയങ്ങളും. അതേപോലെ ഇജ്തനിബു സബ അൽ മുബിഖാത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തിയിട്ടുണ്ട്, 7 വൻപാപങ്ങളെക്കുറിച്ച് ഉണർത്തിയല്ലോ, 7 വൻപാപങ്ങളെ നിങ്ങൾ ഒഴിവാക്കുക. ഇജ്തനിബു സബ അൽ മുബിഖാത്, അശ്ർക്കു ബില്ല, വസ്ഹർ, വഖത്ലു നഫ്സല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, ഷിർക്ക് ചെയ്യുക, സിഹർ ചെയ്യുക, മാരണം ചെയ്യുക, സിഹർ മറ്റുള്ളവർക്ക് ഷെയ്ത്താനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആളുകൾക്ക് ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്ന സിഹർ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക, അതുപോലെ അള്ളാഹു പവിത്രമാക്കിയ ജീവനുകളെ കൊല്ലുക, പലിശ തിന്നുക, യത്തീമുകളുടെ ദിനം തിന്നുക, യുദ്ധരംഗത്ത് നിന്ന് തിരിഞ്ഞോടുക, അതേപോലെ ഖദ്ഫുൽ മുഹ്സനാത്തിൽ മുഅ്മിനാത്തിൽ ഗാഫിലാത്ത്, പവിത്രകളായ സ്ത്രീകളെക്കുറിച്ച് അനാവശ്യം പറയുക, ഇങ്ങനെയുള്ളതൊക്കെ ഖൗലുസ്സൂർ. ഫജ്തനിബു റിജ്സ മിനൽ ഔസാനി വജ്തനിബു ഖൗലുസ്സൂർ, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്ജിൽ 30-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഖുർആനിൽ വന്നതാണ് ഖൗലുസ്സൂർ, അനാവശ്യമായ കളവ് വാക്കുകൾ പറയുക എന്നുള്ളത്. അപ്പോൾ സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, വലിയ പാപങ്ങൾ, കബായിറുകൾ, അതൊഴിവാക്കിയാൽ ചെറിയ തിന്മകൾ അള്ളാഹു സുബ്ഹാനഹു വതആല മായ്ച്ചു തരുന്നതാണ്. വലിയ പാപങ്ങളായിക്കൊണ്ട് ഹദീസുകളിൽ പല വിഷയങ്ങളും വന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്നെല്ലാം ഒഴിവായി വൻ പാപങ്ങളെല്ലാം മാറ്റി നിർത്തി തിന്മകളെ മായ്ച്ചു കളയുന്നതായ നന്മകളിൽ മുന്നേറി ഏതെല്ലാം ഈ പറയപ്പെട്ട നന്മകളുണ്ടോ, 5 നേരത്തെ നമസ്കാരത്തിനു വേണ്ടി പള്ളിയിലേക്ക് പോകുന്നത്, ഒരു ജുമാ മുതൽ അടുത്ത ജുമാ വരെയും പാപങ്ങൾ പൊറുക്കപ്പെടുന്നതായ കാര്യങ്ങൾ പറയപ്പെട്ടു, ജുമാക്ക് ഹാജറാവുക, അതിൻ്റെ എല്ലാവിധ പവിത്രതയോടും കൂടി അതിനെ ആ നന്മകൾ പൂർണ്ണമായി പ്രതിഫലം നേടിയെടുക്കാൻ ഉതകുന്ന വിധത്തിൽ ആ ജുമായെ അതിൻ്റെ നിബന്ധനകളെ പാലിക്കുക എന്നതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ നന്മകളിലും മുന്നേറുവാനും പാപങ്ങൾ പൊറുക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅല ആലിഹി വസഹബിഹി വസല്ലം.
1: ജസാകല്ലാഹു ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ റിയാദുസ് സ്വാലിഹീൻ, പാപമോചനത്തിൻ്റെ വഴികൾ. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ കേൾക്കാം. നിയ്യത്ത് നന്നാക്കുക. ക്ലാസ് എടുക്കുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആല അവന് വേണ്ടി നമ്മൾ ആരാധനകൾ നിർവഹിക്കുമ്പോൾ അതിലുണ്ടായിരിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇഖ്ലാസ്. ഏത് ആരാധനകളും അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് സ്വീകരിക്കുന്നത് ഇഖ്ലാസിനും ഇത്തിബാഇനും അടിസ്ഥാനത്തിലാണ്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പ്രീതി ആഗ്രഹിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫോളോ ചെയ്തുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ വിലയുള്ളത്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബയ്യിനയിലെ അഞ്ചാമത്തായത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വമാ ഉമിറു അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല, ഇല്ലാ ലിയഅബുദുല്ലാഹ അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് കൽപ്പിച്ച കാര്യം എന്താണ്? അള്ളാഹുവിൻ്റെ ഇബാദത്ത് നിർവഹിക്കണം. എങ്ങനെ? മുഖ്ലിസീന ലഹുദ്ദീൻ, കീഴ്വണക്കം അല്ലാഹുവിനാക്കി നിഷ്കളങ്കമായി അവനെ ആരാധിക്കണം. അപ്പോൾ ഇഖ്ലാസോടുകൂടി അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ് അല്ലാഹു നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്, എങ്ങനെയെങ്കിലും ആരാധിക്കുക എന്നുള്ളതല്ല. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല അറവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വിഷയത്തിൽ സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ലയ്യനാലല്ലാഹു ലുഹൂമുഹ വലാ ദിമാഉഹ, അവയുടെ അഥവാ മൃഗങ്ങളുടെ മാംസങ്ങളാകട്ടെ രക്തങ്ങളാകട്ടെ അല്ലാഹുവിങ്കിൽ എത്തുന്നില്ല തന്നെ. വലാക്കിൻ യനാലുഹു തഖ്വാമിൻകും, എന്നാൽ നിങ്ങളിൽ നിന്നുള്ള ഭക്തി തഖ്വ അതാണ് അല്ലാഹുവിങ്കിൽ എത്തുന്നത്. അഥവാ ബലിമൃഗങ്ങളുടെ മാംസം വല്ലവർക്കും കൊടുത്തു കണ്ടോ, വിഗ്രഹങ്ങളുടെയും വേദന്മാരുടെയും ആരാധകന്മാർ അവയുടെ പ്രസാദത്തിനു വേണ്ടി ചെയ്യാറുള്ളത് പ്രകാരം കുറേ രക്തം ഒഴുക്കിയതുകൊണ്ടോ മക്ക മുശ്രിക്കുകൾ കഅബയിൽ ചെയ്തിരുന്നത് പോലെ ബലിമൃഗങ്ങളുടെ രക്തം എവിടെയെങ്കിലും വാരിപ്പുരട്ടുന്നതുകൊണ്ടോ ഒന്നും തന്നെ അല്ലാഹുവിൻ്റെ പ്രീതി ലഭിക്കുകയില്ല. കാരണം മാംസമോ രക്തമോ അല്ലാഹുവിന് ആവശ്യമില്ല. എന്നാൽ ബലികർമ്മം മുഖേന മനുഷ്യൻ അവൻ്റെ ത്യാഗമനസ്ഥിതിയും അല്ലാഹുവോടുള്ള ഭക്തിയും പ്രകടമാക്കുന്നതാണ് അല്ലാഹുവിൻ്റെ പ്രീതിക്ക് കാരണമാകുന്നത്. അത് പ്രകടമാക്കുകയാണ് ബലികർമ്മം കൊണ്ട് ഉദ്ദേശവും. അതുകൊണ്ട് തന്നെ അല്ലാഹുവിൻ്റെ പ്രീതി മാത്രം ലക്ഷ്യം വെച്ച് നിഷ്കളങ്കമായി ചെയ്യുന്ന ബലികർമ്മങ്ങളടക്കമുള്ള സൽക്കർമ്മങ്ങൾ മാത്രമേ അല്ലാഹു സ്വീകരിക്കൂ എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇഖ്ലാസ് വളരെ അനിവാര്യമാണ്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി പറയുന്നു, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, തീർച്ചയായും പ്രവർത്തനങ്ങൾ നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. വ ഇന്നമാ ലികുല്ലി ഇംരിഇൻ മാനവ, ഓരോരുത്തരും എന്താണോ ആഗ്രഹിച്ചത് അതേ അവന് ലഭിക്കൂ. അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലാർഹമായിത്തീരുന്നതും സ്വീകാര്യമായിത്തീരുന്നതും നമ്മുടെ ഇഖ്ലാസിനും നിയ്യത്തിനും അടിസ്ഥാനത്തിലാണ് എന്നർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ലക്ഷ്യം വെക്കാതെ ജനങ്ങളെ പ്രീതി ആഗ്രഹിച്ചോ ജനങ്ങളുടെ മദ്ഹ് കേൾക്കാൻ വേണ്ടിയോ ആണ് ഒരാൾ പ്രവർത്തനം ചെയ്യുന്നത് എങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല എന്നർത്ഥം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുന്നൊരു ഹദീസിൽ കാണാം, യഗ്സു ജൈഷുനിൽ കഅബ, കഅബ ആക്രമിക്കാൻ ഒരു സൈന്യം വരും, ഫഇദാ കാനു ബിബൈദാ മിനൽ അർദ്, അവർ ഭൂമിയിൽ ബൈദാ എന്ന സ്ഥലത്തെത്തുമ്പോൾ, യുഹ്സഫു ബിഅവ്വലിഹിം വആഖിരിഹിം, അവരിലെ ആദ്യക്കാരെയും അവസാനക്കാരെയും അല്ലാഹു ഭൂമിയിലേക്ക് താഴ്ത്തിക്കളയും. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കാൻ, അല്ലാഹുൻ റസൂലെ, അവരിലെ അവസാനക്കാരെയും ആദ്യക്കാരെയും എങ്ങനെ ഭൂമിയിലേക്ക് താഴ്ത്തും? കാരണം വഫീഹിം അസ്വാക്കുഹും വമൻ ലൈസമിൻഹും, ആ പ്രവർത്തനം നടക്കുമ്പോൾ ആ നാട്ടിൽ
2: കഴിവ് പൊളിക്കുക എന്ന ലക്ഷ്യത്തിനല്ലാതെ അവിടെ നിൽക്കുന്ന ആളുകളുണ്ടാവുമല്ലോ. ഇതൊന്നും അറിയാതെ, ഇതൊന്നും ആഗ്രഹിക്കാതെ നിൽക്കുന്ന പാവപ്പെട്ട ആളുകളുണ്ടാവുമല്ലോ. അവരെയും എന്തിനാണ് ഭൂമിയിലേക്ക് താഴ്ത്തിക്കളയുന്നത്? റസൂലുള്ളാഹി പറഞ്ഞു, യുഹ്സഫു ബി അവ്വലിഹിം വ ആഖിരിഹിം, എല്ലാവരെയും താഴ്ത്തും. സുമ്മ യുബ്അസൂന അലാ നിയ്യാത്തിഹിം, പിന്നെ അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ അവരുടെ നിയ്യത്തുകൾക്കനുസരിച്ചായിരിക്കും അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുക. അഥവാ അതിനനുസരിച്ച് അവർക്ക് നന്മകൾക്കും തിന്മകൾക്കും അനുസരിച്ച് പ്രതിഫലങ്ങൾ നൽകും എന്നർത്ഥം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളുമായി ഒരു യുദ്ധത്തിന് പോകുന്ന സമയത്ത് റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഇന്ന ബിൽ മദീനത്തിലെ റിജാലൻ, മദീനയിൽ ചില ആളുകളുണ്ട്. മാ സിർത്തും മസീറൻ, നിങ്ങൾ സഞ്ചരിക്കുന്നില്ല. വലാ ഖത്വഅത്തും വാദിയൻ, നിങ്ങൾ ഒരു താഴ്വരയും മുറിച്ചു കടക്കുന്നില്ല. ഇല്ല കാനൂ മഅക്കും, അവർ നിങ്ങളുടെ കൂടെയില്ലാതെ. അഥവാ നിങ്ങൾ ഈ യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങൾക്കുള്ളതുപോലത്തെ പ്രതിഫലം മദീനയിൽ ഈ യുദ്ധത്തിന് വരാതെ ഇരിക്കുന്ന ചില ആളുകൾക്ക് ലഭിക്കും. കാരണം അവർ പോരാതിരുന്നത് ഹബസഹുമുൽ മറദ്, രോഗമാണ് അവരെ തടഞ്ഞു വെച്ചത്. അപ്പം അവരും നിങ്ങളുടെ കൂടെ പോരണമെന്ന് ആഗ്രഹിച്ചതാണ്, പക്ഷേ ശർഈയായ കാരണത്താൽ അവർക്ക് പുറപ്പെടാൻ സാധിച്ചില്ല. അതുകൊണ്ട് അവരുടെ ആ നീയത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രതിഫലം നൽകും എന്നർത്ഥം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ പ്രവർത്തനങ്ങളെക്കാൾ മഹത്വം നമ്മുടെ നീയത്തിനാണ്, ഇഖ്ലാസിനാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നല്ല നീയത്തോടുകൂടി പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് എവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ എന്ന പ്രോഗ്രാമാണ് നമ്മൾ കേട്ടത്. നീയത്ത് നന്നാക്കുക, ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
3: ഒരു കാര്യം ഒരാളുടെ മനസ്സിൽ സന്നിവേശിപ്പിക്കാൻ ഒരു മിനിറ്റ് എന്ന ഹ്രസ്വസമയം മതിയാകുമോ? ചിന്തകളെ മാറ്റിമറിക്കാൻ, ജീവിതത്തിൻ്റെ ദിശ തന്നെ തിരിച്ചുവിടാൻ സെക്കൻഡുകൾ മാത്രമുള്ള ഒരു ചെറിയ ഇടവേളയ്ക്ക് സാധിക്കുമോ? തീർച്ചയായും. വലിയ മാറ്റങ്ങളുടെ തുടക്കം പലപ്പോഴും വളരെ ചെറിയ ഒരു നിമിഷാർത്ഥത്തിൽ നിന്നാണ്. ചിന്തയുടെ ഒരു ചെറിയ തീപ്പൊരി മതി മനസ്സിൽ വലിയൊരു അറിവിൻ്റെ നാളം കൊളുത്താൻ. ഒരു മിനിറ്റിൽ ഒരു വിപ്ലവം വിരിയുന്നു. ഒരു കാര്യം ഒരാൾക്ക് പകർന്നു നൽകാൻ ഒരു മിനിറ്റ് തന്നെ ധാരാളം. തിരക്കുകൾ നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് വലിയ വലിയ പ്രഭാഷണങ്ങൾ കേൾക്കാനോ വായിച്ചു തീർക്കാനോ നമുക്ക് സമയം തികയാറില്ല. എന്നാൽ സമയം കുറവാണെന്ന് കരുതി അറിവ് നേടാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇവിടെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ചിന്തകളെ ഉണർത്തുന്ന ലളിത സന്ദേശങ്ങളുടെ പ്രസക്തി. അതെ, നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വൺ മിനിറ്റ് ടോക്ക്. സമകാലിക വിഷയങ്ങൾ, വിശ്വാസപാഠങ്ങൾ, കർമ്മശാസ്ത്ര വിജ്ഞാനങ്ങൾ, കുടുംബ മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങി ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന കാര്യങ്ങൾ വളരെ ലളിതമായി ഒരൊറ്റ മിനിറ്റിൽ നിങ്ങളിലേക്കെത്തുന്നു വൺ മിനിറ്റ് ടോക്ക്. ചെറിയ സമയം കൊണ്ട് വലിയ അറിവുകൾ നേടാം, മനസ്സിൽ ശരിയായ മൂല്യങ്ങൾ തുന്നിച്ചേർക്കാം. ഒരു നിമിഷം ഒരു വിജ്ഞാനം, ഒരു വിപ്ലവം. നിങ്ങളുടെ ദിനചര്യകൾക്കിടയിലെ ആ ഒരു മിനിറ്റ് മാറ്റിവെക്കൂ. അത് നിങ്ങളുടെ ചിന്തകളെയും ജീവിതത്തെയും നന്മയിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. കേൾക്കാൻ മറക്കരുത് വൺ മിനിറ്റ് ടോക്ക്, വിസ്ഡം ഗ്ലോബൽ ടി വി യൂട്യൂബ് ചാനലിലൂടെ.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനത്തിന്റെ സമയമായിരിക്കുന്നു. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ നമ്മൾ പഠിക്കുന്നത് യാത്രക്കാരൻ യാത്ര അയക്കുന്നവർക്കു വേണ്ടി ചൊല്ലുന്ന പ്രാർത്ഥനയാണ്. പ്രാർത്ഥനാ പഠനം നിർവഹിക്കുന്നത് ഇബ്രാഹിം ബിൻ റഷീദ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ, വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് وعلى آله وصحابته أجمعين أما بعد. ഏറെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പീസ് റേഡിയോയുടെ പ്രാർത്ഥന പഠനം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാ അല്ലാ, നാം ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രാർത്ഥന യാത്രക്കാരൻ യാത്ര അയക്കുന്നവർക്കു വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. പ്രാർത്ഥന വളരെ ലളിതമാണ്. അസ്തൗദിഉകുമുല്ലാഹല്ലദി لا تضيع ودائعه استودعكم الله الذي لا تضيع ودائعه.
2: നമുക്ക് പ്രാർത്ഥന ഒന്ന് ആവർത്തിച്ച് പറഞ്ഞു നോക്കാം.
1: അസ്തൗദിഉകുമുല്ലാഹ الذي അസ്തൗദിഉകുമുല്ലാഹല്ലദി ലാ തളീഉ വദായിഉഹു ലാ തളീഉ വദായിഅഹു ലാ തളീഉ വദായിഉഹു ലാ തളീഉ വദായിഉഹു അസ്തൗദിഉകുമുല്ലാഹല്ലദി ലാ തളീഉ വദായിഉഹു ലാ തളീഉ വദായിഉഹു ലാ തളീഉ വദായിഉഹു അസ്തൗദിഉകുമുല്ലാഹല്ലദി ലാ തളീഉ വദായിഉഹു ലാ തളീഉ വദായിഉഹു.
2: പ്രാർത്ഥന ഒരു ആവർത്തി കൂടെ ഒന്ന് പറഞ്ഞു നോക്കാം.
1: അസ്തൗദിഉകുമുല്ലാഹല്ലദി لا تضيع ودائعه استودعكم الله الذي لا تضيع ودائعه.
2: പ്രാർത്ഥനയുടെ സാരം
1: استودعكم الله الذي
2: ഞാൻ യാത്ര പോകുമ്പോൾ നിങ്ങളെ അല്ലാഹുവിൽ വിശ്വസിച്ചേൽപ്പിക്കുന്നു.
1: ലാ തളീഉ വദായിഉഹു
2: അവനിൽ വിശ്വസിച്ചേൽപ്പിക്കപ്പെടുന്നവ പായായി പോവുകയേ ഇല്ല എന്നുള്ളതാണ് ഈ ഒരു കൊച്ചു പ്രാർത്ഥനയുടെ അർത്ഥമായിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം യാത്രകൾ പോകുമ്പോൾ, നാം നമ്മുടെ കുടുംബത്തോട് യാത്ര പറഞ്ഞു പോകുമ്പോൾ ഈ ഒരു പ്രാർത്ഥന നാം അവർക്കു വേണ്ടി ചൊല്ലിക്കൊടുക്കുവാൻ നാം ഏവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാറകല്ലാഹു ഫീനാ ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
0: മാഷാഅല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. യാത്രക്കാരൻ യാത്ര അയക്കുന്നവർക്ക് വേണ്ടി ചൊല്ലുന്ന പ്രാർത്ഥന. ക്ലാസ് എടുത്തത് ഇബ്രാഹിം ബിൻ റഷീദ്.
3: പീസ് റേഡിയോയിൽ ഇപ്പോൾ ദൃശ്യം. കെ എസ് ആർ ടി സി കണ്ടക്ടർ എന്ന നിലക്ക് തൻ്റെ ആദ്യ ഡ്യൂട്ടിയിലെ യാത്രാനുഭവങ്ങൾ ആഷിഖ് എടത്തനാട്ടുകര പീസ് റേഡിയോ പ്രതിനിധി ഇബിനു അലി എടത്തനാട്ടുകരയുമായി പങ്കുവെക്കുന്നു. അവരുടെ സംസാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.
4: പീസ് റേഡിയോ ദൃശ്യം പരിപാടിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ആഷിഖ് എടത്തനാട്ടുകരയാണ്. അദ്ദേഹം കെ എസ് ആർ ടി സിയിലെ ഒരു കണ്ടക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഡ്യൂട്ടി കുമിളി ഗവി പത്തനംതിട്ടയായിരുന്നു. ആ യാത്രാ അനുഭവങ്ങളിലൂടെയാണ്, കാട്ടിലൂടെയാണ് നമ്മൾ അദ്ദേഹത്തെ അനുധാവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ യാത്രയിൽ ആനകളും മാനുകളും കാട്ടുപോത്തുകളൊക്കെ ഉണ്ട്. യാത്ര പൂർത്തിയായിട്ടില്ല, ഏതാണ്ട് പകുതി വഴി എത്തിയിട്ടുണ്ടാവും. നമുക്ക് ആഷിഖ് യാത്ര തുടരാം. ഇനി അടുത്ത സ്റ്റോപ്പ് ഏതാണ്? ആനത്തോട് കഴിഞ്ഞു,
5: ഇനി കക്കി ഡാമാണ് വരുന്നത്. കക്കി ഡാം എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു ഡാം തന്നെയാണ് അത്. ശബരിഗിരി ജലവൈദ്യുതത്തിലേക്ക് വെള്ളം കൊണ്ടുപോകാനുള്ള നിർമ്മിച്ച ഒരു
4: ഡാമാണ്.
5: അപ്പോൾ അവിടെ കുറച്ച് ആദിവാസികളൊക്കെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് കുറച്ച് യാത്രക്കാരൊക്കെ ബസ്സിൽ കയറും. അങ്ങനെ ഒരാൾ ഞാൻ പരിചയപ്പെട്ടു. അദ്ദേഹം ബസ് കയറിയപ്പോൾ തന്നെ ഒരു പ്രത്യേകതയിൽ ആളുകളോടൊക്കെ ഒരു അക്രമത്തിനും ഇതിനൊക്കെ നിന്നുകൊണ്ടുള്ള ഒരു പ്രകൃതമായിരുന്നു അദ്ദേഹത്തിൻ്റെ.
4: കണ്ടക്ടർ ഒരു പോലീസും കൂടി
5: ആവേണ്ടിയിരുന്നില്ലേ ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ
4: പേര് ഓർമ്മ ഉണ്ടായിരുന്നല്ലേ,
5: ഇട്ടിക്കൽ രാമൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്.
4: ഒരു ഞെട്ടിക്കൽ പേരാണ്,
5: ഞെട്ടിക്കൽ പേരാണ്. അപ്പോൾ ഇട്ടിക്കൽ രാമന് എപ്പോഴും ആളുകളോട് എന്നോടൊക്കെ, ഞാൻ ഈ കാട്ടിലെ ഒരു രാമനേ ഉള്ളൂ, അത് ഇട്ടിക്കൽ രാമനാണെന്ന് ഇങ്ങനെ ആളുകളോടൊക്കെ പോയി അടുത്തിങ്ങനെ നിന്ന് പറയും.
4: ഒരു സിംബോൾ പറഞ്ഞ പോലെ.
5: അപ്പോൾ ആളുകൾക്കൊക്കെ അതൊരു അരോചകമായി തോന്നിയിട്ട് എന്നോട് പറയും, അയാൾ ഇറക്കി വിടണം. അപ്പോൾ ഞാൻ പറയും, ഇത് കാട്ടിലൂടെ ആയക വണ്ടിയല്ലേ, അപ്പോൾ
4: എങ്ങനെയെങ്കിലും
5: അടിച്ചു പോകുന്നില്ല അവസ്ഥയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോകും.
4: ശരി.
5: കക്കി ഡാം കഴിഞ്ഞാൽ പിന്നെ ഒരു വാൽവ് ഹൗസ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ പെയിൻ സ്റ്റോക്ക് പൈപ്പ് പോകുന്ന ഒരു പ്രദേശമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ വരുന്ന ജനവാസമുള്ള ഒരു പ്രദേശമാണ് മൂഴിയാറ്. അത് കെ എസ് ഇ ബിന്റെ ഒക്കെ കൂടുതൽ അവിടെ കറണ്ട് ഓഫീസുകളും മറ്റേ കറണ്ട് ഉൽപാദന കേന്ദ്രങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അവിടെ ഒരു യു പി സ്കൂളുണ്ട്. അവിടുത്തെ ഒരു അധ്യാപകൻ ഞാൻ പോയ അന്ന് ബസ് കയറി, ആളെ പേര് സനൽ എന്നായിരുന്നു. അങ്ങനെ അദ്ദേഹം അവിടുത്തെ അവസ്ഥയും കുട്ടികൾ സ്കൂളിലേക്ക് വരാത്തതിൻ്റെ അവസ്ഥയും ഇങ്ങനെ ഈ ആദിവാസികൾ ചൂഷണം ചെയ്യുന്നതിൻ്റെയൊക്കെ അവസ്ഥയെക്കുറിച്ചൊക്കെ സംസാരിച്ചു.
4: സ്കൂളിൽ അവിടെ അപ്പോൾ ആദിവാസികൾ അല്ലേ പഠിതാക്കൾ കൂടുതൽ?
5: ആദിവാസികൾ കുറച്ചുണ്ട്. പിന്നെ കെ എസ് ഇ ബി ഇന്റെ ഉദ്യോഗസ്ഥര്, അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥര്, പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ മക്കള് പഠിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലുള്ള ആളുകളാണ്
4: അവിടെ വന്ന് സ്റ്റേ ചെയ്യുന്ന ആളുകളുടെ.
5: ഈ സനൽ മാസ്റ്റർ തന്നെ പാലക്കാരനാണ്, കോട്ടയം ജില്ല.
4: ശരി. അവിടുത്തെ പിന്നെ ആദിവാസി കുട്ടികൾ തീരെ പേരിന് മാത്രം
5: ഉള്ളൂ സ്കൂളിൽ വരുന്നതെന്നാണ് പറഞ്ഞത്.
4: അടുത്ത സ്റ്റോപ്പിൽ നിർത്താം നമുക്ക്. ഏതാണ് അടുത്ത സ്റ്റോപ്പ്?
5: അടുത്തത് മൂഴിയാർ ഡാം വരുന്നുണ്ട്. അവിടുന്ന് ഇതേപോലെ തന്നെ നമ്മൾ അവിടെ പോലീസ് ഓഫീസർമാരുണ്ടാവും. അവർ ചെക്ക് പോസ്റ്റ് തുറന്നാലുള്ളൂ നമുക്ക് പിന്നെ തിരി കടന്നു പോകാൻ പറ്റുള്ളൂ. അങ്ങനെ അവർ ഒന്ന് തുറന്നു തരും. അങ്ങനെ
4: അവിടെയും ഇതൊക്കെ രേഖപ്പെടുത്തണോ?
5: അവിടെ രേഖപ്പെടുത്തണ്ട. അതിന് മുൻപ് ഒരു ചെക്ക് പോസ്റ്റ് വരുന്നുണ്ട്. അവിടെ നമ്മൾ കുറച്ച് ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ പോയിട്ട് നമ്മൾ രേഖപ്പെടുത്തണം അങ്ങനെ ഏത് സമയമാണ് ഇവിടെ കടന്നു പോയത്. അവിടെ ഒരു പത്രം കൊടുക്കാനുണ്ടാവും. അപ്പോൾ നമ്മൾ അവിടെ പത്രം കൊടുത്ത് പിന്നെയാണ് നമ്മൾ മൂഴിയാർ എത്തുന്നത്. മൂഴിയാറിന്ന് ഈ ഡാം കഴിഞ്ഞ് പിന്നെ നമ്മൾ കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ് എത്തും. കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റാണ് ഈ വനത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത്.
4: 800 കിലോമീറ്റർ വനത്തിലൂടെ യാത്ര കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ്
5: അവസാനിക്കും.
4: അപ്പോൾ ഇനി കുറെ ആളുകളൊക്കെ കാണാൻ പറ്റും.
5: ആ പിന്നെ കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ആളുള്ള പ്രദേശങ്ങളായി ആങ്ങമൂഴി അറിയണം.
4: അതിനൊന്ന് ചോദിച്ചോട്ടെ, ഈ യാത്രക്കാർക്കൊക്കെ പ്രാഥമിക കൃത്യങ്ങൾ വല്ല മൂത്രമൊക്കെ ഒഴിക്കണം?
5: അതിന് പെയിൻ സ്റ്റോക്ക് പൈപ്പുകൾ പറഞ്ഞ പ്രദേശമല്ലേ, അവിടെ നിർത്തി അവിടെ ആണുങ്ങൾ മൂത്രം ഒഴിക്കും. അങ്ങനെ സ്ത്രീകളൊക്കെ ബുദ്ധിമുട്ടി വണ്ടിയിലിരിക്കുന്ന ഒരവസ്ഥയാണ്.
4: ഓപ്പൺ ഏരിയയിൽ കാര്യം നടത്തണം.
5: ഓപ്പൺ ഏരിയയിൽ കാര്യങ്ങൾ നടത്തണം.
4: അട്ടയും പുലി
5: മൃഗങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ചിലപ്പോൾ വാനത്തിൻ്റെ മുന്നിൽ മരം വീണ് മരമൊക്കെ വെട്ടേണ്ടി വരും മഴക്കാലം ആയതുകൊണ്ട്. അപ്പോൾ അട്ടൻ്റെ ശല്യം ഉണ്ടാവും.
4: അങ്ങനെ ആദ്യത്തെ യാത്രയിൽ തന്നെ മരം വീണോ?
5: ആ മരം വീണ്. അപ്പോൾ അട്ട വന്ന് കാലുമ്മ കയറി ഒരാളെ.
4: ശരി.
5: അപ്പോൾ രക്തവലിക്കണുണ്ട്. അങ്ങനെ
4: അപ്പോൾ വണ്ടിയിൽ പിന്നെ കൊടുവാളും
5: ഇതൊക്കെ ആയിട്ട് കൊണ്ടുവരണം യാത്ര. പിന്നെ പണിക്കാരൊക്കെ ഉണ്ടാകും കൊണ്ട് അവരൊക്കെ മുറിച്ചു തരും.
4: പിന്നെ പണിക്കാർക്കും പോകണമല്ലോ അല്ലേ, ഇത് മുറിച്ചു മാറ്റിയാലേ പണിക്കാർക്ക് പോകാൻ പറ്റുള്ളൂ അല്ലേ. ശരി. അപ്പോൾ നമ്മൾ കാടിൻ്റെ അതിർത്തി ഏതാണ്ട് കഴിയുന്നു അല്ലേ. കൊച്ചാണ്ടിയിലാണ്,
5: കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ്.
4: കൊച്ചാണ്ടിയിൽ നിന്ന് ആണ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഗവിയിലേക്കുള്ള ആളുകൾക്കുള്ള പ്രവേശനം അല്ലേ?
5: പ്രവേശനം.
4: എന്തൊക്കെയാണ് അതിനുള്ള നടപടിക്രമങ്ങൾ, ധാരണയുണ്ടോ?
5: അവിടെ 9 മണിക്കാണ് അവിടുന്ന് പാസ് കൊടുക്കും. കൊച്ചാണ്ടി 1 മണി വരെ പാസ് കൊടുക്കും കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റിൽ നിന്ന്. അവിടുന്ന് നമ്മൾ ഗവി വഴി വന്ന് വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് ടച്ച് ചെയ്ത് വണ്ടിപ്പെരിയാർ അങ്ങനെ പോരണം, അല്ലാതെ കൊച്ചാണ്ടിയിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. പിന്നെ ആ സമയത്ത് തന്നെ നമ്മളെ പത്തനംതിട്ട നിന്ന് ഇതേ 5:30 നമ്മൾ കുമളിയിൽ നിന്ന് പുറപ്പെടുന്ന പോലെ പത്തനംതിട്ടയിൽ നിന്ന് 6 മണിക്ക് ഒരു ബസ് പുറപ്പെടുന്നുണ്ട് കുമളിയിലേക്ക്. ഇങ്ങനെ 2 വണ്ടിയാണ് ഈ റൂട്ടിൽ ഓടുന്നത്. അപ്പോൾ അവർ നമ്മളെ പാസ് ചെയ്യുന്നത് ഏകദേശം കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് നിന്നാവും. ചെറിയ വണ്ടി. പക്ഷെ അതിൽ യാത്രക്കാർ കൂടുതലായിട്ട് ഉണ്ടാവും, കാരണം ആ ഒരു ഭാഗത്തു നിന്നാണ് അധിക ആളുകളും കടന്നു വരുന്നത്. ഈ കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ് വഴിയാണ് ഗവിയിലേക്ക് കൂടുതൽ ആളുകൾ വരുന്നത്.
4: ഈ ഗവി ഫേമസ് ആയത് ഒരു സിനിമയും അതുപോലെ അതിന് കെ എസ് ആർ ടി സി ഒക്കെ വന്നിട്ടുള്ള അതിനുശേഷമാണ് കൂടുതൽ
5: ശ്രദ്ധയാകർഷിച്ചത്. അങ്ങനെയാണ് ടൂറിസ്റ്റുകൾ കൂടുതൽ വരാൻ തുടങ്ങിയത്.
4: പക്ഷെ ഇപ്പോഴും പിന്നെ അങ്ങനെ നമുക്ക് അങ്ങനെ ഓടിച്ചെന്ന് കാണാൻ പറ്റിയ മറ്റു സ്ഥലങ്ങൾ പോലുള്ള ഒരു
5: ഇടമല്ല.
4: ഇപ്പോഴും ഫോറസ്റ്റിന്റെ അനുമതിയൊക്കെ വാങ്ങണം അല്ലേ? ഞാൻ കുറെ ആയിട്ട് ആഗ്രഹിച്ച ഒരു യാത്രയാണ്, പക്ഷെ ഇതുവരെ ഗവിയിൽ പോകാൻ പറ്റിയിട്ടില്ല. നിങ്ങളുടെ ഈ വിവരണങ്ങൾ കേൾക്കുമ്പോൾ ശ്രോതാക്കളെ പോലെ എനിക്കും ഗവി കാണണമെന്ന് വലിയൊരു മോഹം തോന്നി തുടങ്ങിയിരിക്കുന്നു. കൊച്ചാണ്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ
5: ആങ്ങമൂഴി.
4: ആങ്ങമൂഴി
5: അതിനിടയിലാണ് നമ്മളെ മൂഴിയാർ പോലീസ് സ്റ്റേഷനൊക്കെ വരുന്നത്. മൂഴിയാർ പോലീസ് സ്റ്റേഷൻ, മൂഴിയാർ കുറച്ച് മേലെയാണ് സ്ഥിതി ചെയ്യുന്നെങ്കിലും പോലീസ് സ്റ്റേഷന്
4: റൂട്ടിലാണ്,
5: ഈ റൂട്ടിലാണ്. പിന്നെ അവിടെ പള്ളിയും ഇതൊക്കെ ഉണ്ട്, ആങ്ങമൂഴി
4: ജനവാസവും
5: ജനവാസവും പള്ളി ഇതൊക്കെ സൗകര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്.
4: ആങ്ങമൂഴിയിൽ വേറെന്തൊക്കെയാണുള്ളത് അവിടെ? ഏതാണ്ട് ശബരിമലയുടെ ഒക്കെ ഒരു
5: ശബരിമല ബോർഡറാണ്. സീതത്തോട് പഞ്ചായത്തിലാണ് ഇതൊക്കെ വരുന്നത്. ഈ ഗവിയും ആണെങ്കിലും ആങ്ങമൂഴി ആണെങ്കിലും ഒക്കെ പത്തനംതിട്ട ജില്ലയിലെ റാന്നി താലൂക്കിലെ സീതത്തോട് പഞ്ചായത്തിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പഞ്ചായത്ത് അത് കുമളിയാണ്,
4: വലിയ പഞ്ചായത്തുകളിൽ ഒന്ന്,
5: ഒന്നാണ് സീതത്തോട്.
4: എന്തൊക്കെ അവിടെ കൃഷി കാര്യങ്ങളൊക്കെ? ഈ
5: ആങ്ങമൂഴിയൊക്കെ ആയ പിന്നെ നമ്മൾ സാധാരണ റബ്ബർ കൃഷിയിലേക്കൊക്കെ കാട് കഴിഞ്ഞ് വരുന്ന വേറൊരു അവസ്ഥയിലേക്കാണ്. നമ്മൾ വണ്ടിപ്പെരിയാറെന്നൊക്കെ കാണുമ്പോൾ തേയിലത്തോട്ടം മാത്രമാണെങ്കിൽ വള്ളക്കട വരെ തേയിലത്തോട്ടം മാത്രമാണ്. പിന്നെ വള്ളക്കട മുതൽ കൊച്ചാണ്ടി വരെ വനം, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ റബ്ബർ അങ്ങനെ ഒരു കൃഷി രീതിയിലേക്ക്.
4: റബ്ബറിനെ പറ്റിയ ഒരു കാലാവസ്ഥയൊക്കെയാണ് തോന്നുന്നത്. നേരത്തെ അവിടെ ഏലം കൃഷിയൊക്കെ തന്നെ ആയിരുന്നില്ലായിരുന്നത് അല്ലേ?
5: ആയിരിക്കും, ഏലം കൃഷി ആയിരിക്കും.
4: അത് കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടാണ്?
5: പിന്നെ സീതത്തോടാണ്. അത് അവിടെ അതിന് മുൻപ് ആണത്തതില് കൊച്ചു കോയിക്കൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. അതൊരു പ്രധാനപ്പെട്ട ഒരു ആവാസ കേന്ദ്രമൊക്കെയാണ് ആദ്യം മുതൽക്ക് തന്നെ.
4: ബസ്സിൽ കയറാനും ഇറങ്ങാനും
5: ഉണ്ട്. അത് കഴിഞ്ഞാല് ശബരിഗിരി പദ്ധതിയുടെ സ്ഥലം നമുക്ക് കാണാം, ഡാം കാണാം. പിന്നെ സീതത്തോടായി. സീതത്തോട് കുറച്ച് ചെറിയൊരു ടൗൺ ആണ്.
4: പിന്നെ ആ ജലവൈദ്യുത പദ്ധതിയുടെ പ്രദേശങ്ങളിൽ കൂടെയല്ല നമ്മൾ കടന്നു പോകുന്നത്. എന്തൊക്കെയാണ് അവിടുത്തെ നമുക്ക് കാണാൻ പറ്റുമോ, എന്താണ് അവസ്ഥ?
5: ആ ദൂരെ നിന്ന് കാണാം നമുക്ക് മൂഴിയാർ ഡാമിൻ്റെ അവിടെ നിന്നൊക്കെ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഈ സീതത്തോട് എത്തുന്നതിന് മുന്നിലെ ശബരിഗിരി ജലവൈദ്യുതത്തിൻ്റെ അതൊക്കെ നമുക്ക് കാണാൻ കഴിയും.
4: അവിടെ ഡാമിൻ്റെ ഭാഗങ്ങൾ വെള്ളം കെട്ടി നിൽക്കുന്ന അതൊക്കെ
5: നമുക്ക് അവിടുന്ന് നോക്കിയാൽ തന്നെ കാണാം.
4: അനുമതി കിട്ടാതെ ആദ്യത്തേക്ക് പ്രവേശനം ഉണ്ടായില്ല.
5: അനുമതി കിട്ടാതെ ഇല്ല, അവിടുന്ന് ഫോട്ടോ കൂടെ എടുക്കാൻ സമ്മതമില്ല.
4: കൊടുക്കാൻ ആദ്യത്തേക്ക് എന്തിട്ടില്ല.
5: ഇല്ല ഇല്ല.
4: ശരി. ചില സ്ഥലങ്ങളിൽ അതേ ഈ പറഞ്ഞ പോലെ ഡാമിൻ്റെ ഒക്കെ ഫോട്ടോസ് പോലും എടുക്കാൻ പാടില്ല എന്നൊക്കെയാണല്ലോ പറയാറ്. പിന്നീട് ചിറ്റാറ്.
5: ചിറ്റാറല്ലേ,
4: എന്താണ് ചിറ്റാറ്? ഇതേപോലത്തുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലം തന്നെയാണ്,
5: ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്.
4: പിന്നെ പത്തനംതിട്ടയ്ക്ക് ഇനി ഏതൊക്കെയാണ് സ്റ്റോപ്പുകൾ ഇങ്ങനെ ഓർമ്മ ഉണ്ടോ? ഈ
5: ആദ്യത്തെ പെരുന്നാട്, കുമ്പളാമ്പൊയ്ക, വടക്കശ്ശേരിക്കര, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ. മണ്ണാറക്കുളഞ്ഞി അവിടെ ഒരു പ്രധാനപ്പെട്ട ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. ആ ഒരു റൂട്ടിൽ റാന്നി പത്തനംതിട്ട റൂട്ടിൽ വരുന്നതാണത്. അത് നമ്മൾ ആ റാന്നി മുണ്ടക്കയം പത്തനംതിട്ട റൂട്ടിലേക്ക് നമ്മൾ പ്രവേശിച്ചു ഈ മഞ്ഞളാംകുഴി മണ്ണാർക്കുളഞ്ഞി അറിഞ്ഞ പ്രദേശത്ത് നിന്ന്. പിന്നെ അത് കഴിഞ്ഞാൽ മൈലപ്ര, അത് കഴിഞ്ഞാൽ പിന്നെ കുമ്പള, ഇങ്ങ പത്തനംതിട്ട.
4: ഈ നാവിലൊതുങ്ങാത്ത കുറേ പേരുകളാണ് പഠിച്ചു അല്ലേ?
5: പഠിച്ചു.
4: പത്തനംതിട്ടയിൽ എന്തൊക്കെയാണ് അവിടുത്തെ നിങ്ങളുടെ ലാസ്റ്റ് സ്റ്റോപ്പായിരിക്കും
5: പത്തനംതിട്ട?
4: എന്തൊക്കെയാണ് അവിടുത്തെ ഒരു പ്രത്യേകതകൾ കണ്ടപ്പോൾ തോന്നി, ഒരു ചരിത്രപരമായിട്ടൊക്കെ ഒരു പഠനം നടത്തുന്ന ആൾ എന്നുള്ള നിലക്ക്?
5: ആ അവിടെ ഈ കുണ്ടറ വിളംബരമായിട്ട് 1809 വേലുത്തമ്പിയുടെ സമയത്തൊക്കെ കുറേ വിളംബരവും സമരങ്ങളൊക്കെ നടന്നൊരു പ്രദേശമാണ് പത്തനംതിട്ട എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കുറേ സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്. പിന്നെ പത്തനംതിട്ട ടൗണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കെ എസ് ആർ ടി സി ഡിപ്പോ സ്ഥിതി ചെയ്യുന്നത് കുറച്ച് അകലെയാണ്. ബസ് സ്റ്റാൻഡിൽ പ്രൈവറ്റ് ബസ്സും കെ എസ് ആർ ടി സിയും ഒക്കെ ഒരേ സ്റ്റാൻഡിൽ നിൽക്കുന്ന നിർത്തുന്ന ഒരു സ്ഥലമാണ് പത്തനംതിട്ട.
4: പിന്നെ
5: വലിയ മറ്റു ടൗണുകളെ മറ്റു ജില്ലാസ്ഥാനങ്ങളെ പോലെയല്ല, അത്ര തിരക്കില്ലാത്തൊരു ടൗണാണ് പത്തനംതിട്ട എന്ന് പറയുന്നത്.
4: അവിടുത്തെ ഭൂപ്രകൃതിയൊക്കെ എങ്ങനെയാണ്? ഈ ഒരു ഗവിയുടെയൊക്കെ
5: അല്ല, ഗവിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മുടെ റബ്ബർ കൃഷി അങ്ങനെയൊക്കെയുള്ള പ്രദേശമാണ് പത്തനംതിട്ട എന്ന് പറയുന്നത്.
4: കാലാവസ്ഥ എങ്ങനെ?
5: കാലാവസ്ഥ ചൂട്,
4: സാധാരണ അവസ്ഥയാണ്. പിന്നെ അവിടുത്തെ കാടും കുന്നുകളും ഒക്കെ മനോഹരമായ ആ ഒരു ഇടുക്കിയുടെയും പത്തനംതിട്ടയൊക്കെ ദൃശ്യം അവിടെ ഉണ്ട്. എന്തൊക്കെ കുന്നുകളും കാര്യങ്ങളും ഒക്കെ?
5: ആ കുന്നുകള് നമ്മള് ബസ് സ്റ്റാൻഡിന്റെ അവിടെ നോക്കുമ്പോ തന്നെ ഒരു ചെറിയ കുന്നൊക്കെയാണ്. പത്തനംതിട്ട ടൗണിൽ നോക്കുമ്പോ തന്നെ
4: ഒരു ടൗൺ എന്ന് പറയുകയാണെങ്കിലും തിരക്ക്
5: ഇല്ലാത്ത ടൗണാണ്.
4: കച്ചവട കാര്യങ്ങളും കച്ചവടങ്ങളും
5: കച്ചവടങ്ങളും സ്ഥാപനങ്ങളൊക്കെ ധാരാളം. ഒരു
4: എന്തൊക്കെ തരത്തിലുള്ള കച്ചവടങ്ങൾ? ടൂറിസം ഉണ്ടോ?
5: ഇല്ല,
4: ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളല്ല. നിങ്ങൾ സർവീസ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവസാനം അതിന്റെ ലാസ്റ്റ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പിന്നെ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറെ ചെയ്യാനുണ്ടാവില്ലേ?
5: അതെ അതെ, നമ്മൾ സമയം വെക്കണം ഡിപ്പോയിൽ എത്തിയാല്, അതുപോലെ തന്നെ ചെക്ക് ഇൻസ്പെക്ടറൊക്കെ കയറിയാൽ അത് നമ്മൾ വേബില് ഇതൊക്കെ അവർ ചെക്ക് ചെയ്യും. അങ്ങനെ
4: ആദ്യത്തെ ഡ്യൂട്ടി തന്നെ ചെക്കിംഗ് എങ്ങനെയാണ്?
5: അത് തിരിച്ച് നമ്മൾ പത്തനംതിട്ട നിന്ന് കുമളിയിലേക്ക്
4: തിരിക്കുന്ന കാര്യം എങ്ങനെയാണ്?
5: പത്തനംതിട്ട നിന്ന് തിരിച്ച് നമ്മൾ കുമ്പഴ വഴിയാണ് പത്തനംതിട്ടയിലേക്ക് പോവുക. പക്ഷെ നമ്മൾ തിരിച്ചു പോരുമ്പോൾ കുമ്പഴ പോകാതെ മൈലപ്ര, നേരെ മൈലപ്രയിലേക്കുള്ള മൈലപ്ര പറഞ്ഞ സ്ഥലത്തേക്കുള്ളതാണ്. പിന്നെ അവിടുന്ന് മണ്ണാറക്കുളഞ്ഞ് കഴിഞ്ഞ് കുമ്പളം പോയി വടശ്ശേരിക്കര, അങ്ങനെ പെരുന്നാട്, അങ്ങനെ നമ്മൾ ചിറ്റാറ് വന്ന് സീതത്തോട്, ആങ്ങമൂഴി. ആങ്ങമൂഴി എന്നാണ് നമ്മൾ ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഈ വടശ്ശേരിക്കര എത്തിയപ്പോഴാണ് ചെക്ക് ഇൻസ്പെക്ടർ കയറിയത്.
4: എന്തൊക്കെയാണ്, എങ്ങനെയാണ് അതിൻ്റെ പരിശോധന?
5: അപ്പോൾ അധികാളും ഈ റൂട്ടിൽ അങ്ങനെ ചെക്ക് ഇൻസ്പെക്ടർ കയറൂല എന്ന് പറഞ്ഞു കണ്ടാണ്
4: കയറ്റിവിട്ടത്.
5: അപ്പോൾ പെട്ടെന്ന് മൂപ്പര് കയറിയപ്പോൾ നമുക്കൊരു അമ്പരപ്പായി. അങ്ങനെ മൂപ്പര് ചെക്ക് ചെയ്ത് നമ്മൾ ടിക്കറ്റൊക്കെ ക്ലിയർ ആയി കൊടുത്തിരുന്നു. അങ്ങനെ മൂപ്പര് വടശ്ശേരിക്കര എത്തിയപ്പോൾ ഇറങ്ങി. ഷാജി എന്ന് പറഞ്ഞ മൂപ്പര് പരിചയപ്പെട്ടു, അല്ലെ, സൗഹൃദമായി,
4: ഗുഡ് സർട്ടിഫിക്കറ്റ് തന്നു.
5: അപ്പോൾ അടുത്ത് മൂപ്പര് മരിച്ചു, പത്രത്തിൽ കണ്ടതാണ്.
4: അപ്പൊ നമുക്ക് മടക്കയാത്ര ആരംഭിക്കാം. മടക്കയാത്രയിലാണ് ഇപ്പൊ ഈ ഷാജി സാറ് കയറിയതും അതേപോലെ പിന്നെ ചെക്കിങ്ങും ഒക്കെ
5: ഉണ്ടായത്.
4: ശരി, പിന്നെ ഭക്ഷണം കഴിക്കാൻ?
5: ഭക്ഷണം കഴിക്കാൻ നമ്മള് 2 മണിയാകുമ്പോ ആങ്ങമൂടി എത്തും. അപ്പൊ അവിടുന്ന് നമ്മള് അവിടെ അടുത്തൊരു ഹോട്ടലുണ്ട്, അവിടുന്ന് ഭക്ഷണം കഴിക്കും. അപ്പോ ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഒക്കെ കുറച്ച് പൈസ ഒക്കെ കുറച്ച്
4: തരും.
5: അപ്പൊ മീനും ഭക്ഷണത്തിനും ആകെ 30 രൂപയോളം വാങ്ങുക. അപ്പൊ അങ്ങനെ ഭക്ഷണം കഴിച്ച് അവ ചിലപ്പോ പോലീസ്, അവിടുത്തെ ഗവിയിൽ ഉള്ള പോലീസുകാരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും കെ സി ബി കാരൊക്കെ ഉണ്ടാവും നമ്മളെ കൂടെ ഭക്ഷണം കഴിക്കാം.
4: യാത്രയിൽ കൂടെ
5: അവരെ ഭക്ഷണമൊക്കെ കഴിക്കാൻ അവിടെ ഇറങ്ങും. അങ്ങനെ ഞങ്ങളെ കൂടെ ഇപ്പൊ ഞാൻ പാലും ഇതൊക്കെ വാങ്ങി, വിളിച്ചു ചേച്ചി പറഞ്ഞേ പാലും ഇതൊക്കെ വാങ്ങി, ചിലപ്പോ പച്ചക്കറിയൊക്കെ വാങ്ങാനുണ്ടാവും. അപ്പൊ അന്ന് പോയെന്ന് ആദ്യം പോയെന്ന് പാല് മാത്രം ഉണ്ടായിരുന്നു. ഒരു 10 പേക്ക് പാലൊക്കെ വാങ്ങി കണ്ടക്ടർ സീറ്റിന്റെ ഇടയിലൊക്കെ കൊണ്ടുപോയി വെച്ച്. അങ്ങനെ യാത്ര
4: അത് ഡ്യൂട്ടിയുടെ ഒരു ഭാഗമാണ്,
5: ഡ്യൂട്ടിയുടെ ഭാഗമാണ്.
4: ശരി,
5: അപ്പൊ 2:20 ഞങ്ങൾ വീണ്ടും ആങ്ങമൂഴിയിൽ നിന്ന് തിരിച്ച് ഒരു 2:30 വീണ്ടും കാട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് വീണ്ടും കാട്ടിലൂടെ
4: രാവിലെ അങ്ങോട്ടുള്ള യാത്രയിൽ കുറേ കൂടിയും ഒരു തണുപ്പും മൃഗങ്ങളൊക്കെ ഉണരുന്നൊരു സമയമായിരിക്കും. തിരിച്ചു വരുമ്പോഴും അതേ ഫീൽ തന്നെയാണ്? അതോ
5: അതെ, ഒരു ഫീല് തന്നെയാണ്. കോടാമഞ്ഞൊക്കെ കൂടി ഒരു മൂടിയൊരവസ്ഥയാണ്. ചിലപ്പോ ലൈറ്റ് ഒക്കെ ഇടേണ്ട ഒരു സന്ദർഭം ഉണ്ടാവും.
4: മഞ്ഞ ലൈറ്റ് കെഎസ്ആർടിസിക്ക് മഞ്ഞ ലൈറ്റ് ഉണ്ടാവും. ശരി, അപ്പോ പിന്നെ നമ്മള് പണ്ട് നിങ്ങളെ ബഹളം ഉണ്ടാക്കിയ ഒരാളുണ്ടല്ലോ.
5: ആ, അദ്ദേഹം തിരിച്ചുകൊണ്ടായിരുന്നു
4: ഇട്ടിക്കൽ,
5: ഇട്ടിക്കൽ രാമൻ എന്ന്
4: കേറിയ പോലെ തന്നെയായിരുന്നു. അതോ
5: ഒരു ഇതിലായിരുന്നു മുമ്പേര്. അപ്പോ
4: മദ്യം
5: ഈ കാട്ടില് മദ്യത്തിന്റെ
4: അല്ലാത്തതും പൊതുവെ കിട്ടാൻ ചാൻസ് ഉള്ള കൂടുതലുള്ള സ്ഥലമാണ്.
5: അപ്പൊ അത് ഇങ്ങനെ വീണ്ടും ഇട്ടിക്കൽ രാമൻ ഈ കാട്ടിൽ ഒരു രാമനേ ഉള്ളൂ അങ്ങനെ അതും പറഞ്ഞ് വീണ്ടും വാളം ഇതൊക്കെ.
4: ശരി, ആ റൂട്ടിൽ പിന്നെ ആറു മാസത്തോളം വർക്ക് ചെയ്യുന്നല്ലേ പറഞ്ഞു.
5: അതെ അതെ.
4: അപ്പൊ ഇട്ടിക്കൽ ഡാമിന് ഒരു സ്ഥിരം
5: സ്ഥിരം നമുക്ക് മീനൊക്കെ ഡാമിന്ന് പിടിച്ചുതരാ. ഇയാൾക്ക് ഇത് ഡാമിന്ന് മീൻ പിടിച്ച് നാട്ടിൽ കൊണ്ടുപോയി വിൽക്കുക, അതുപോലെ തന്നെ തേന് ഒക്കെ ശേഖരിച്ച് നാട്ടിൽ കൊണ്ടുപോയി വിൽക്കുകയാണ് പ്രധാന
4: ജോലി. ജോലി മീന് വാഗ്ദാനം അല്ലാതെ കിട്ടിയിട്ടുണ്ടോ?
5: ഇല്ല, കിട്ടിയിട്ടില്ല.
4: ഈ ആറു മാസം വാഗ്ദാനം തന്നെ ആയിരുന്നു.
5: വാഗ്ദാനം തന്നെ.
4: ശരി ശരി. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വേറെ യാത്രക്കാരും ഉണ്ടായിരുന്നല്ലോ, മാഷേ.
5: അല്ല, അത് അന്ന് ഐ ഓഫീസിലേക്ക് പോകുകയായിരുന്നു, അങ്ങനെ കയറിയതാണ്. മൂഴിയാർ സ്കൂളിലെ അധ്യാപകനാണല്ലോ, അവിടുത്തെ അസിസ്റ്റന്റ് ഹെഡ് മാസ്റ്റർ എന്നാ പറഞ്ഞത്. അങ്ങനെ
4: ആദിവാസികളുടെ ഒരു ഏരിയയിൽ, പക്ഷെ ആദിവാസികളുടെ എണ്ണം കുറഞ്ഞ.
5: അതുപോലെ തന്നെ ഗവിയിലും ഉണ്ട് സ്കൂള്, അത് തമിഴ് മീഡിയമാണ്. അവിടെ ഏക അധ്യാപകരുള്ളൂ, ഒരു അധ്യാപകനേ ഉള്ളൂ, കുറച്ച് കുട്ടികളൊക്കെ ഉള്ളൂ. അത് അതിന്റെ പണി ഇപ്പോഴും അതിന്റെ പണി നടക്കുന്നുണ്ട്. കെട്ടിടത്തിന് കുറെ വർഷങ്ങളായി നാറിനത്, ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല.
4: പണി തീരാ വീടായി
5: അവശേഷിക്കുകയാണ്. നമ്മള് സർക്കാരുകളൊക്കെ മാറി വരുന്ന സർക്കാരുകളൊക്കെ ഈ കാട്ടിലെ ആളുകളോട് നടത്തുന്ന ഒരു ഇതാണ് അത്.
4: അനീതി
5: എന്ന് പറയാം. കാരണം ഇത്രയും കാലമായിട്ട് ഒരു സ്കൂള് നിർമ്മിക്കാൻ തുടങ്ങിയിട്ടും സ്കൂള് പൂർത്തീകരിച്ചിട്ടില്ല. 1995 ഇത് കാറ്റിൽ തുടങ്ങിയതാണ് സ്കൂള്, ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടില്ല, ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല.
4: പക്ഷേ കുട്ടികളുടെ എണ്ണം കുറവായിരിക്കാം.
5: ആ, അങ്ങനെ എന്തോ യാത്രക്കാർ പറഞ്ഞു തന്നതാണ്, എത്ര കണ്ട് സത്യം ഉണ്ട് നമുക്കറിയില്ല.
4: സ്ഥിരം യാത്രക്കാരനാവുക ആ വഴിയിൽ കൂടുതലുണ്ടാവുക?
5: ആ, സ്ഥിരം ഈ ശശികുമാർ എന്നൊക്കെ പറഞ്ഞ ആളുകളൊക്കെ. പിന്നെ ഈ പൂവ് കുറച്ച് കൊണ്ടുവരുന്നുണ്ട്. ഈ ഗവിയിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന് വന്ന പൂവ് കുമളിയിൽ നിന്ന് നമ്മുടെ വണ്ടി കയറ്റി ഈ ഗവിയിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്.
4: ഗവിയിലെ
5: ക്ഷേത്രങ്ങളിലേക്കോ മറ്റെന്തെങ്കിലും ആവും എന്നാണ് തോന്നുന്നത്. എന്നും ആ യാത്രക്കാരനൊക്കെ ബസ് സ്ഥിരം ഉണ്ടാവും.
4: ഈ തമിഴ്നാട്ടിലേക്ക് ബസ്സുകൾ പറയുമ്പോൾ ഒരു വട്ടിയും അതിൽ കുറെ പൂവും കുറെ നിറമുള്ള പിന്നെ വസ്ത്രങ്ങളൊക്കെ എടുത്തിട്ടുള്ള, അതുപോലെ തമിഴ് പാട്ടിന്റെ ചൊവ്വയൊക്കെ ഉള്ള ആ ഒരു സ്റ്റൈലാണ്. ഏതാണ്ട് നമ്മുടെ വണ്ടികളിലും ആ
5: ഒരു
4: ആൾക്കാരും മണമൊക്കെ ആ ഒരു രൂപത്തിൽ തന്നെയാണ് വരുന്നത്
5: അല്ലേ. അപ്പൊ ഇങ്ങനെ കക്കി ഡാം എത്തിയപ്പോ നമ്മളെ ഇട്ടിക്കൽ ഡാമിന് ഇറങ്ങി. പിന്നെ അവിടെ നമ്മള് ഡാമിന്റെ അവിടെ കുറച്ചുനേരം നിർത്തുകയൊക്കെ ചെയ്യും, നമ്മള് ഡാം കാണാനും യാത്രക്കാർക്ക്. അപ്പൊ സൗകര്യത്തിന് വേണ്ടിട്ട്
4: ആവശ്യപ്പെട്ടിട്ട് നിർത്തുക? അതോ
5: ആവശ്യപ്പെട്ടിട്ട്. ചില ഡ്രൈവർമാരാണെന്ന് വെച്ചാൽ നിർത്തില്ല, കുറച്ച് ഫ്രണ്ട്ലിയായ ഡ്രൈവർമാരാണെങ്കിൽ നിർത്തി കുറച്ച് നേരമൊക്കെ ഒരു 15 ഒക്കെ അതിൽ കാണാനൊക്കെ അനുവദിക്കും. പക്ഷെ അപ്പോഴും പലപ്പോഴും ഫോറസ്റ്റ് ഓഫീസർമാർ അതിനെ
4: എതിർക്കും,
5: നിരുത്സാഹപ്പെടുത്തും. കാരണം ഈ കുപ്പി മറ്റതും ഒക്കെ പ്ലാസ്റ്റിക്കും ഒക്കെ കാട്ടിൽ ഇട്ടിട്ട് മൃഗങ്ങൾക്ക് അത് ഭയങ്കര ദോഷമായിട്ട് വഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഇതുകൊണ്ട് ഫോറസ്റ്റുകാരെ അതിനെ ഭയങ്കര നിരുത്സാഹപ്പെടുത്തുന്ന ഒരു ഇതാണ്, സമീപനാണ്.
4: അത് കഴിഞ്ഞാൽ ഡാം കഴിഞ്ഞാൽ പിന്നെ
5: നമ്മൾ പിന്നെ ആനത്തോട് എത്തും. ആനത്തോട് എത്തുമ്പോൾ നമ്മളെ പത്തനംതിട്ട പോയ വണ്ടി തിരിച്ച് നമ്മളെ പാസ് ചെയ്ത് പോകും.
4: വഴിയിൽ കാണുന്ന കെഎസ്ആർടിസി.
5: പിന്നെ നമ്മള് പമ്പ ചെക്ക് പോസ്റ്റിൽ എത്തും.
4: പമ്പ ചെക്ക് പോസ്റ്റ്,
5: പമ്പ ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ട് വീണ്ടും അവിടെ തുറന്നാലുള്ളൂ നമുക്ക് അപ്പുറത്തേക്ക് പ്രവേശനം. അങ്ങനെ നമ്മൾ എത്തി. പിന്നെ പമ്പ ഡാം ക്യാൻറ്റീനിൽ ഒരു 4:30 എത്തും. അവിടുന്ന് നമ്മൾ ചായക്ക് പാല് തിരിച്ച് കൊടുത്ത് അപ്പോ പിന്നെ അവിടെ ജോലി ചെയ്യണ അയ്യപ്പ അയാള് തിരിച്ച് പച്ചങ്ങാനത്തേക്ക് ബസ്സിലുണ്ട്.
4: ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ?
5: അയാൾ ഇതിൽ ഈ ക്യാൻറ്റീനിൽ ജോലി, ഈ KCB ക്യാൻറ്റീനിൽ ജോലിക്കാരാണ്. അവിടെ കുറച്ച് KCB ഉദ്യോഗസ്ഥന്മാരൊക്കെ ചായ എടുക്കുന്നൊക്കെ ഉണ്ടാവും നമ്മൾ ചെല്ലുമ്പോൾ.
4: പക്ഷേ ഈ ഒരു ക്യാൻറ്റീൻ നടത്താൻ മാത്രമൊക്കെ ഉള്ള ആളുകളും വരുമാനമൊക്കെ ഉണ്ടോ? അതോ
5: പ്രത്യേക അത് ഗവൺമെന്റിന്റെ അടുത്ത് നിന്ന് കിട്ടുന്നുണ്ട്?
4: അതൊരു ലാഭം
5: ലാഭം നടക്കില്ല.
4: ശരി, അവിടെയുള്ള ജീവനക്കാർക്ക് യാത്രക്കാർക്ക് ഫലപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം.
5: പിന്നെ കുറച്ച് ഡാമിന്റെ പണിയൊക്കെ നടക്കുകയാണെങ്കിൽ കുറച്ച് പണിക്കാരും, അത്രേ ഉള്ളൂ.
4: പിന്നെ അടുത്ത ഏതാണ് സ്റ്റോപ്പ്?
5: പിന്നെ നമ്മള് വീണ്ടും ഗവിയിലേക്ക് ഒരു 5:45 ആകുമ്പോൾ ഗവിയിലെത്തും.
4: തിരക്കൊക്കെ ഉണ്ടാവും?
5: ഇല്ല, അതുവരെ തിരക്കൊന്നും ഉണ്ടാവില്ല. നമ്മള് പത്തനംതിട്ട ആങ്ങമൂടി വരെ തിരക്കുണ്ടാവും.
4: പിന്നെ വീണ്ടും കാടില്ലാതെ
5: കാടാകുമ്പോൾ
4: ഇറങ്ങാനും ആളില്ലാതെ?
5: ഇല്ല ഇല്ല, മൂഴിയാറോടുകൂടെ അല്പം ആളുകൾ മറ്റേ കുറവാകും. പിന്നെ കുറച്ച് ആളുകൾ കയറാൻ നമുക്ക് ഗവിയിലെത്തുമ്പോഴാണ്. അവര് ഈ കുമളി വഴി തമിഴ്നാട്ടിലേക്കൊക്കെ പോകണോല് കുറെ ആൾക്കാരുണ്ട്. ഇവരെ അധികം ഈ തമിഴ്നാടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, കേരളത്തിലേറെ ബന്ധവർക്ക് തമിഴ്നാടുമായിട്ടാണ്. അപ്പൊ അവരൊക്കെ ബസ്സിൽ കയറും.
4: മൊത്തത്തിൽ അവരുടെ ഒരു ഭാഷ എങ്ങനെയാണ്? ഒരു
5: തമിഴാണ്, മൊത്തം തമിഴാണ്.
4: കുമിളിയിലാണെങ്കിലും ആ ഒരു
5: ഒരു ദിവസം ബസ്സിൽ നിന്ന് നമുക്ക് പൈസ തന്നപ്പോ ഈ ശ്രീലങ്കൻ നിവാസികൾ 2 രൂപേന്റെ ഒരു ശ്രീലങ്കന്റെ പൈസ ഒക്കെ തന്നു. ഞാൻ 2 രൂപയാണെന്ന് കരുതി ബാഗിലിട്ടു. പിന്നെ കുറച്ച് കഴിഞ്ഞ് വേറെ ആൾക്ക് കൊടുത്തപ്പോഴാണ് അത് ഇന്ത്യൻ്റെ പൈസ അല്ല ശ്രീലങ്കൻ്റെ പൈസയാണെന്നൊക്കെ മനസ്സിലായത്.
4: നാണയശേഖരത്തിലേക്ക് മാറ്റേണ്ടി വന്നു.
5: അപ്പോൾ ഗവിയിൽ കൂടുതൽ ശ്രീലങ്കൻ നിവാസികളും പിന്നെ ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളാണ്, മലയാളികൾ കുറവാണ്.
4: അപ്പോൾ ഈ ടൂറിസ്റ്റ് ആളുകൾ വന്നാലും ഒരു ഭക്ഷണത്തിനുള്ള ഒരു സംവിധാനമൊന്നും അവിടെ വേണ്ടാന്നുള്ളതാണല്ലേ അവിടെ?
5: ആ ടൂറിസ്റ്റ് അവർ ബുക്ക് ചെയ്യണം നമ്മളെ ഇവിടെ
4: ക്യാൻറ്റീനിൽ
5: പറയണം, ആദ്യം നമ്മൾ വിളിച്ച്
4: പറയണം,
5: വേറെ മുൻകൂട്ടി ബുക്ക് ചെയ്താലുള്ളൂ പറ്റുക.
4: അപ്പോൾ ഗവി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മടക്കയാത്രയിൽ ഏതൊക്കെയാണ്?
5: പിന്നെ നമ്മൾ കൊച്ചു ഡാമിന് പച്ചക്കാനത്ത് കഴിഞ്ഞ് പിന്നെ വീണ്ടും വണ്ടിപ്പെരിയാർ ചെക്ക് പോസ്റ്റ് വള്ളക്കടവ് ചെക്ക് പോസ്റ്റിലെത്തുന്നു. അവിടെ നമ്മൾ രാവിലെ ചെയ്ത പോലെ യാത്രക്കാരുടെ എണ്ണം, വണ്ടി നമ്പറും സമയവും കടന്നു പോകുന്ന സമയമൊക്കെ എഴുതി ഒപ്പിടണം കണ്ടക്ടർ. അത് ചെയ്ത് വീണ്ടും നമ്മൾ വണ്ടിപ്പെരിയാറിലേക്ക് യാത്ര തുടരും. അപ്പോൾ പുള്ള് തേയില തോട്ടങ്ങൾ നിറഞ്ഞ വഴിയാണ്,
4: രസകരമായ
5: ഒരു കാഴ്ചയാണ്
4: ഈ നിറഞ്ഞു നിൽക്കുന്ന തേയിലത്തോട്ടങ്ങളുടെ വളഞ്ഞു വളഞ്ഞ റൂട്ട് കൂടിയുള്ള യാത്ര.
5: അത് വളരെ രസകരമായ യാത്രയാണ് വണ്ടിപ്പെരിയാർ. അതുപോലെ തന്നെ ഈ കൊച്ചു ഡാമെന്ന് എന്താ ശശികുമാർ പറഞ്ഞ ആള് വീണ്ടും തിരിച്ച് വൈകുന്നേരം അങ്ങോട്ട് അദ്ദേഹം ഓരോ ഇതിനെ കുറിച്ച് കാട്ടിലുള്ള ഓരോ അനുഭവങ്ങളും പിന്നെ ഈ ആന ചവിട്ടിക്കൊന്നതൊക്കെ അതിനെ കഥയെ കുറിച്ചുള്ള കഥകളൊക്കെ പറഞ്ഞു.
4: ഫോട്ടോഗ്രാഫറെ
5: ചവിട്ടിക്കൊന്ന അങ്ങനെ അദ്ദേഹം 62 വണ്ടിപ്പെരിയാർ കഴിഞ്ഞ് നമ്മൾ പിന്നെ 62 മൈൽ എത്തുമ്പോൾ ഇയാൾ ഇറങ്ങും.
4: കുറേ സ്ഥലങ്ങളുടെ പേരൊക്കെ ഈ മയിൽ.
5: ആ
4: എന്താ അതിന് എന്താ കാരണം?
5: അത് കുമളി കോട്ടയം റൂട്ടിലുള്ള പല സ്ഥലങ്ങളാണത്. അത് മയിൽ അടിസ്ഥാനത്തിലാണ് കണക്കാക്കുക.
4: പണ്ടത്തെ മയിൽക്കുറ്റികളുടെ
5: അത് നമ്മൾ കോട്ടയത്ത് നിന്ന് തുടങ്ങുമ്പോൾ തന്നെ അറിയും. 14 മൈൽ, 26 മൈൽ, ഈ കാഞ്ഞിരപ്പള്ളി കഴിഞ്ഞാൽ പിന്നെ 26 മൈൽ വരുന്നത്. അതുപോലെ പിന്നെ ഈ കുമളി എത്തുമ്പോൾ അതിന് മുൻപ് 57 മൈലുണ്ട്, പിന്നെ 62 മൈൽ, 63 മൈൽ അങ്ങനെ. അത് ഈ കുമളിക്കും വണ്ടിപ്പെരിയാറിന് ഇടയിലാണ് 62, 63 മൈലൊക്കെ വരുന്നത്.
4: മണ്ണാർക്കാട് പെരിന്തൽമണ്ണ റൂട്ടിനിടയിൽ അതേപോലെ
5: 56, 55, 53 മൈല്
4: അങ്ങനെയൊക്കെ
5: ഉണ്ട്. അതന്ന് മൈല് അടിസ്ഥാനത്തിലാവും.
4: പണ്ടത്തെ
5: 1.6 അങ്ങനെ എന്തുവാണ് കിലോമീറ്റർ, 1 കിലോമീറ്റർ, 1 മൈൽ എന്ന് പറഞ്ഞാൽ 1.6 കിലോമീറ്റർ അങ്ങനെ എന്തുവാണ്.
4: അപ്പോൾ ആഷിഖിൻ്റെ കൂടെ ഉള്ള യാത്രയിലായിരുന്നു നമ്മൾ കുമിളി ഗവി പത്തനംതിട്ട വരെ പോയി. കുറേ കാട് കണ്ടു, മരങ്ങളും പൂക്കളും കാര്യങ്ങളൊക്കെ കണ്ടു. നമ്മൾ തിരിച്ച് കുമിളിയിൽ തന്നെ എത്തിയിരിക്കുകയാണ്. ഈ യാത്രയുമായി ബന്ധപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ ആഷിഖിൻ്റെ ഒരു സസ്പെൻസ് ഉണ്ട്. ആഷിഖ് എന്നെ പറയാവുന്നല്ലേ, ഒരു പ്രസിദ്ധീകരണമായി ബന്ധപ്പെട്ടിട്ടുള്ള
5: ഇതുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകം പുറത്തിറങ്ങുന്നുണ്ട്. ഗവി ഡ്യൂട്ടി എന്നാണ് അത് പേര് നൽകിയിരിക്കുന്നത്. അത് കൈപ്പട ബുക്സ് എറണാകുളം പബ്ലിഷ് ചെയ്യും, ജനുവരിയിൽ പുറത്തിറങ്ങും.
4: അപ്പോൾ പുസ്തകത്തിന് വേണ്ടി എഴുതിയ കുറേ കാര്യങ്ങളാണ് സത്യത്തിൽ ആഷിഖ് അടുക്കും ചിട്ടോടുകൂടി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അദ്ദേഹം ഒരു ചരിത്രകാരനാണ്, ഗ്രന്ഥകാരനാണ്. 3rd അല്ലെങ്കിൽ 2nd പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ ആയിട്ട് ഇറങ്ങാൻ പോകുന്നത്. ഈ ഗവിയാത്ര നടത്തിയതിന്, ഗവിയാത്രയിൽ നമ്മളെ എല്ലാവരെയും കൂടെ കൂട്ടിയതിന് ആഷിഖിന് ടീം പീസ് റേഡിയോയുടെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. താങ്ക് യു.
3: മാഷ അള്ളാ, ജസാക്കുമുല്ലാഹു ഖൈറൻ. പീസ് റേഡിയോ ദൃശ്യം ഇതോടെ സമാപിക്കുന്നു. കെ എസ് ആർ ടി സി കണ്ടക്ടർ എന്ന നിലക്ക് തൻ്റെ ആദ്യ ഡ്യൂട്ടിയിലെ കുമളി, ഗവി, പത്തനംതിട്ട തുടങ്ങിയ പ്രദേശങ്ങളിലേക്കുള്ള യാത്രയിലെ അനുഭവങ്ങളായിരുന്നു ആഷിഖ് എടത്തനാട്ടുകര പീസ് റേഡിയോ പ്രതിനിധി ഇബിനു അലി എടത്തനാട്ടുകരയുമായി പങ്കുവച്ചത്.

0: കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ.

0: അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ അലിഹി വസഹബിഹി അജ്മാഈൻ, അമ്മാബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ലൈവ് കൗൺസിലിങ്ങിൻ്റെ പുതിയ ഒരു എപ്പിസോഡ് ആരംഭിക്കുകയാണ്. എല്ലാ ചൊവ്വാഴ്ചകളിലും നടക്കുന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് തത്സമയം യൂട്യൂബിലും ഫേസ്ബുക്കിലും നിങ്ങൾക്ക് ഈ സമയത്ത് കാണാവുന്നതാണ്. ഈ ഇതിലേക്കുള്ള നിങ്ങളുടെ പ്രയാസങ്ങൾ, ചോദ്യങ്ങളെല്ലാം അയക്കേണ്ടത് 95 44 845 840 എന്ന നമ്പറിലേക്ക് നിങ്ങൾ അയക്കേണ്ടതാണ്. അതുപോലെ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലും നിങ്ങൾക്ക് അയക്കാം. ചോദ്യങ്ങൾ അയക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ചില ആളുകൾ കോൺടാക്റ്റ് നമ്പർ വെക്കാതെ ചോദ്യങ്ങൾ അയക്കും. എന്തെങ്കിലും കാരണത്താൽ അവരെ ബന്ധപ്പെടേണ്ട ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് അവർ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു എൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകിയിട്ടില്ല എന്നുള്ളത്. അതിൻ്റെ കാരണം നിങ്ങളെ ബന്ധപ്പെട്ട് അവർ ചില കാര്യങ്ങൾ അത് ക്ലിയർ ചെയ്യാത്തത് കൊണ്ടാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഒന്നുകിൽ നമ്പർ നിങ്ങൾ അയക്കുക, അതല്ലെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ ചോദ്യങ്ങൾ അയച്ചുകൊണ്ട് നിങ്ങൾ ബന്ധപ്പെട്ടതെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് നമ്മുടെ കൂടെ പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, അദ്ദേഹം നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും
1: വറഹ്മത്തുള്ളാഹി.
0: എഴുതിക്കുട്ടിയ, ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യം, ഒരു സഹോദരി, അവർ 28 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്, അവരുടെ 18-ാമത്തെ വയസ്സിൽ അവർ കല്യാണം കഴിഞ്ഞതാണ്. അന്ന് മുതലേ ഭർത്താവിന് ഒരു അറ്റാച്ച്മെൻ്റ് കുറവുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് അന്ന് പക്വതയും പാകതയൊന്നും ഇല്ലാത്തത് കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും ഒന്നും മനസ്സിലായില്ല. എന്നിരുന്നാലും എവിടെ എന്തോ ഒരു നഷ്ടപ്പെട്ട ഒരു പ്രതീതി അവർക്കുണ്ടായിരുന്നു. ഭർത്താവ് ഒരു എന്താ വെച്ചാൽ ദാമ്പത്യത്തിൽ ഒരു തീരെ ഒരു താല്പര്യക്കുറവ് കാണിച്ചു. പിന്നെ അദ്ദേഹം എപ്പോഴും ഒരു തലവേദനയാണ്, മൈഗ്രെയിനാണ് എന്നൊക്കെ പറഞ്ഞ് ഇവരിൽ നിന്ന് അകന്നകന്ന് പോകുന്ന ഒരവസ്ഥ അവർക്കുണ്ടായി. അങ്ങനെ എങ്ങനെയോ രണ്ട് കുട്ടികൾ അവർക്കുണ്ടായി എന്നവർ അവർ തന്നെ പറയും, എങ്ങനെയോ ഉണ്ടായി എന്നാണ് അവർ പറഞ്ഞ വോയിസിലുള്ളത്. ഇപ്പോൾ അവർ പറ്റേ അവരിൽ നിന്ന് അകന്നു. കാരണം അവർ ഒരു പുരുഷന്മാരുമായി ബന്ധപ്പെടുന്നൊരവസ്ഥ അവർ കണ്ടു, അവർ നേരിട്ട് കണ്ടു എന്നുള്ളതാണ്. അത് അവരെ ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ എനിക്ക് അവരെ വല്ലാത്തൊരു വെറുപ്പായി. അപ്പോൾ അദ്ദേഹവുമായി ചില സംസാരങ്ങൾ ഉണ്ടായപ്പം അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലായത് അവർ പോരാ എന്നുള്ളൊരർത്ഥത്തിലാണ്. അപ്പോൾ അവരുടെ ഒരു പ്രശ്നം എന്താ ചോദിച്ചാൽ, ഞാൻ കാരണമാണോ അദ്ദേഹം ഇങ്ങനെ ആയിപ്പോയത്, അതുകൊണ്ട് എനിക്ക് കുറ്റം കിട്ടുമോ എന്നാണ് ചോദ്യം.
1: ഓക്കെ, അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാം റസൂലുള്ള. ഇത് നമ്മൾ ഈ വിവാഹശേഷം പുരുഷന്മാരിൽ കാണുന്ന ഇത്തരം ലൈംഗികമായ വൈകൃതങ്ങൾ, അത് ഒരിക്കലും വിവാഹശേഷം ഉണ്ടാകുന്ന കാര്യങ്ങളല്ല. വളരെ ചെറിയ ശതമാനം ആളുകൾക്ക് ചിലപ്പോൾ ഉണ്ടാവുന്നല്ലാതെ, ഇവരേകദേശം ഒരു 25-ോ 26-ോ അല്ലെങ്കിൽ ഒരു 22-ോ 23-ോ വയസ്സിലൊക്കെ കല്യാണം കഴിക്കണേ. പൊതുവെ ഇവർക്ക് വൈകാരികമായ ചിന്തകളും കാര്യങ്ങളൊക്കെ ഒരു 14 വയസ്സ് ഒക്കെ ആകുമ്പോഴേക്ക് തന്നെ വന്നു തുടങ്ങും. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യും, കൂട്ടുകാരും ആളുകളും കാണിക്കുന്ന ഒരു വഴിയിലൂടെ ഇവരെന്ത് ചെയ്തും എന്തെങ്കിലും തരത്തിലുള്ള ലൈംഗിക വൈകൃതങ്ങൾക്ക് അടിമപ്പെടും. അതും മാസ്റ്റർബേഷൻ ആവാം, അല്ലെങ്കിൽ ഇതേപോലെ ഗേ ആണുങ്ങളോടുള്ള സമ്പർക്കമാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴികൾ. അതിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ LGBTQ എന്നൊക്കെ പറയണ്ടല്ലോ, അതുകൊണ്ട് എന്തൊക്കെ വൈകൃതങ്ങൾ ചെയ്യാൻ പറ്റുമോ അതിലൂടെയൊക്കെ ആളുകൾക്ക് എന്ത് ചെയ്യും, സംതൃപ്തി കിട്ടും. അപ്പോൾ അതിനൊക്കെ ആളുകൾ അഡിക്റ്റ് ആവും. മൃഗങ്ങളെ ഭോഗിക്കുന്ന ആളുകളുണ്ട്, അതേപോലെ തന്നെ എങ്ങനെ എന്തെങ്കിലുമൊക്കെ കൃത്രിമമായ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. എന്തിലാണോ അവർ താല്പര്യം കാണിക്കുന്നത് അതിൻ്റെ അഡിക്റ്റായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവരെന്താ വെച്ചാൽ, ഇങ്ങനെ സൗഹൃദത്തിലും ബന്ധത്തിലുമൊക്കെ ആ കാലഘട്ടങ്ങളിൽ എന്തായിരിക്കും, ഇങ്ങനെ കുട്ടികളൊക്കെ ഉപയോഗിച്ച് ശീലിച്ച ആളായിരിക്കും. അപ്പം പിന്നെ വിവാഹം കഴിക്കണം എന്തിനാ വെച്ചാൽ, സമൂഹത്തിൽ എന്ത് ചെയ്യണം, ഒരു സമയമായാൽ കല്യാണം കഴിച്ചിട്ട് ചോദിക്കും, അപ്പോൾ കല്യാണം കഴിക്കും. ഇങ്ങനത്തെ ആളുകളുടെ ഭാര്യമാരായി വരുന്ന ആളുകൾ എന്ത് വെച്ചാൽ, അവർക്ക് ഈ ഭാര്യന് ആവശ്യം ഉണ്ടാവില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സെക്ഷുവലായ കാര്യങ്ങൾക്ക് ഒരു ഭാര്യ വേണ്ട. മാത്രമല്ല ഭാര്യ അവർക്കൊരു തടസ്സമാണ്. കാരണം ഇവരുടെ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ കണ്ടുപിടിക്കപ്പെടൂ എന്നൊക്കെയുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. വിവാഹം വരെ ആ പ്രശ്നമില്ലല്ലോ, വിവാഹം കഴിച്ചാൽ അവർക്കൊരു തടസ്സമാണ്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുന്നു വെച്ചാൽ, എന്തെങ്കിലും നിലക്ക് ഇവർക്ക് വൈഫിനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞിങ്ങനെ നീട്ടിക്കൊണ്ട്, അതായത് ഈ തലവേദനയാണ്, എനിക്ക് സുഖമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകണത് അങ്ങനെയാണ്. അവരെന്ത് ചെയ്യും, അവരുടെ ആവശ്യങ്ങൾ ഇങ്ങനെ നിർവഹിക്കും. ഇവർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൂരത എന്താണെന്ന് വെച്ചാൽ, ആവശ്യമില്ലാതൊരു കല്യാണം കഴിച്ച് ഒരു പെൺകുട്ടിയെ വഴിതാരമാക്കി അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ ഇയാളെ കിട്ടാതെ പോയിട്ട് ഒരു ജീവിതം മുഴുവനും ഇങ്ങനത്തെ ചില തെറ്റായ ജീവിതം നയിക്കുന്ന ആളുകൾക്ക് വേണ്ടി നമ്മുടെ പെൺകുട്ടികളുടെ ജീവിതം ഹോമിക്കപ്പെടുന്നു എന്നുള്ള ദാരുണമായ ഒരു പരിപാടിയാണുള്ളത്. ഇതിപ്പോൾ അള്ളാഹു വിരോധിച്ചൊരു വഴി ഒരാൾ സ്വീകരിക്കുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങളാണ് ഇതൊക്കെ. പക്ഷേ ഇതൊക്കെ സാധാരണഗതിയിൽ എന്താ വെച്ചാൽ, സ്ത്രീകൾ ഇതൊക്കെ തിരിച്ചറിയണം. എന്താ വെച്ചാൽ, ഒരു പുരുഷനാണെങ്കിൽ എന്തായിരുന്നാലും നമ്മളോടൊരു താല്പര്യം ഉണ്ടാവുമല്ലോ. ആ താല്പര്യം കാണാതിരിക്കുമ്പോൾ എന്താണ് അതിൻ്റെ കാരണം, ഇയാൾ എന്തെങ്കിലും പോൺ സൈറ്റുകൾ കാണുകയാണോ, അല്ലെങ്കിൽ മാസ്റ്റർബേറ്റ് ചെയ്യുകയാണോ, അല്ലെങ്കിൽ ഇതേമാതിരി എന്തെങ്കിലും പിന്നെ സ്വവർഗരതിൻ്റെ ആളാണോ, ഇത് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെയൊക്കെ ആളാണെങ്കിൽ പിന്നെ അവരെ നമ്മൾ മാറ്റിയെടുക്കുക, അവരെ ശരിയാക്കുക എന്നുള്ളതൊക്കെ ഭയങ്കര റിസ്ക്കാണ്. ചെറിയൊരു ശ്രമമൊക്കെ നടത്തി വെക്കുക, നടക്കണില്ലെങ്കിൽ എന്ത് ചെയ്യുക, വേഗം നമ്മൾ നമ്മുടെ വഴി നോക്കുക എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. ഇപ്പം ഇവരിത്രയും വർഷങ്ങളായിട്ടും ഈ താല്പര്യക്കുറവ് കണ്ടിട്ടും അവരെന്ത് ചെയ്യില്ല, ഇത് മനസ്സിലാക്കിയില്ല, വൈകി കണ്ടപ്പോൾ ഇനി എന്ത് ചെയ്യും എന്നാണ് അവർ ആലോചിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇനിയും ആ കാര്യത്തെക്കുറിച്ച് എന്ത് ചെയ്യാണ്, ശക്തമായ താക്കീത് കൊടുത്ത് അയാളൊരു ചികിത്സക്കും മാറ്റത്തിനും തയ്യാറല്ല എന്നുണ്ടെങ്കിൽ വെറുതെ അയാൾക്കും വേണ്ടി ഇനിയും ബാക്കിയുള്ള ജീവിതം ഹോമിക്കണമെന്ന് ആരും എന്ത് ചെയ്യൂല, പറയൂല. അപ്പോൾ അവർ നല്ലൊരു വഴി കാണുമായിരിക്കും, നല്ലതായിരിക്കും. ഒന്ന് ശ്രമിച്ചു നോക്കാം നന്നാക്കി എടുക്കാൻ, കാരണം അയാളെ പരലോകം നന്നാണല്ലോ. ഇത് പറഞ്ഞാൽ സത്യം പറയുകയാണെങ്കിൽ പരപുരുഷ പരസ്ത്രീ ബന്ധത്തിനേക്കാളും വലിയ അപകടമുള്ളതാണ് ഈ വിചാരം. അത്രയും ഗുരുതരമായ കാര്യമാണ് ഈ. പിന്നെ ചെയ്ത ആളെയും ചെയ്യപ്പെട്ട ആളെയും കൊന്നുകളയണം എന്ന് പറഞ്ഞാൽ അത്രയും മാരകമായ തെറ്റാണ്. അപ്പം അതുകൊണ്ട് അയാൾ എന്ത് ചെയ്യണം, പശ്ചാത്തപിച്ച് ഇന്ന് മടങ്ങുന്നില്ല എന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം, അവരവരെ വഴി സ്വീകരിക്കുക എന്നുള്ളതേ ഇതിൽ ഉചിതമായിട്ടുള്ള മാർഗ്ഗമുള്ളൂ, വേറൊന്നുമില്ല. നേരാക്കി എടുക്കാൻ പറ്റുമെന്നൊരു ശ്രമം നടത്തി
0: നോക്കുക. ആദർശിക്കട്ടെ. നമുക്ക് പിന്നെ ഒരു ചോദ്യമായി വന്നിട്ടത്, നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ ഇപ്പോൾ ഈ ഒരു വർത്തമാനകാല സാഹചര്യം ലിബറൽ ചിന്താഗതികൾ കുട്ടികളിൽ വല്ലാതെ അഡിഷനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലിബറലിസ്റ്റിൻ്റെ കാലത്ത് എങ്ങനെയാണ് നമ്മുടെ മക്കളെ നമ്മൾക്ക് വളർത്തിക്കൊണ്ടുവരാൻ പറ്റുക, അതിൻ്റെ ഒരു സൈക്കോളജി വശം അതുപോലെ തന്നെ ദീനി വശം, ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതല്ല. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്, അത് മുഴുവൻ നമുക്കിവിടെ വായിക്കാൻ സമയമല്ല. കുട്ടികളുടെ സംസാര രീതി, അവരുടെ വസ്ത്രധാരണ രീതി, അവരുടെ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള മിംഗ്ലിങ്, ഈ കാര്യങ്ങളെല്ലാം തന്നെ എങ്ങനെ നമുക്ക് നമ്മുടെ കുട്ടികളെ എങ്ങനെ പിന്നെ അതിന് രക്ഷിച്ചെടുക്കാൻ പറ്റും, ഒരു ദിശ എങ്ങനെ കാണിച്ചു കൊടുക്കാൻ പറ്റും?
1: ആദ്യം നമ്മൾ ധാരണയിലാണ് ചില മാറ്റങ്ങൾ വരേണ്ടത് എന്ന് പറഞ്ഞാൽ, ഇന്ന് പൊതുവേ ഇവിടുത്തെ ലിബറലുകൾ വരുത്തി തീർത്തിട്ടുള്ള ഒരു പിന്നെ ആശയം എന്താണെന്ന് വിചാരിച്ചാൽ, ഈ ലോകം പുരോഗമിക്കുമ്പോൾ ഇസ്ലാമിനും കാലോചിതമായ പരിഷ്കരണങ്ങളും മാറ്റങ്ങളും ഖുർആനിലും

0: ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ പറയണത്, ഇപ്പോൾ ഒരാൾ അയാളുടെ മാതാവിനെ, അമ്മനെ അല്ലെങ്കിൽ പെങ്ങളെ വിവാഹം കഴിക്കുന്നതിൽ എന്താ ഇപ്പോൾ കുഴപ്പം എന്ന് നമ്മളിപ്പോൾ ഒരാൾ ചോദിക്കുകയാണെങ്കിൽ എന്താണ്, എന്തൊരു കാര്യമാണ് ഈ പറയണത്, ഇതെത്ര ആധാർമികമാണ് എന്നിവിടെ എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറയില്ലേ.
1: അതെ,
0: എന്നൊരു 10 കൊല്ലം ഇവിടുത്തെ മീഡിയകളൊക്കെ ഒന്ന് അങ്ങോട്ട് വർക്ക് ചെയ്താൽ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ, ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ഇപ്പോൾ നിങ്ങൾ പറയണത്, ഈ അമ്മനെയും പെങ്ങളെയൊക്കെ പിന്നെ വിവാഹം കഴിക്കണം ഭോഗിക്കുക എന്നൊക്കെ പറയണത് എന്ന് പറയുമ്പോൾ, അന്ന് നമ്മൾ 6-ാം നൂറ്റാണ്ട് തന്നെ ഇവിടെ പറയാം.
1: അതെ അതെ,
0: കാരണം ജനങ്ങൾ മുഴുവനും ഇതിനെ പരിഷ്കരണമായിട്ടും സ്വാതന്ത്ര്യമായിട്ടും കാണുന്നൊരു കാലഘട്ടത്തിൽ ഇതിൻ്റെ ശരി പറയുന്നവരെ എന്തായിട്ട് കാണും, 6-ാം നൂറ്റാണ്ടായിട്ട് കാണും. അപ്പോൾ സത്യത്തിൽ ഇതെന്താ വെച്ചാൽ, ക്രമേണ ഒരു മസ്തിഷ്കത്തെ, നമ്മുടെ കുട്ടികളുടെ ചിന്താഗതികളെ ക്രമപ്രബുദ്ധമായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഭയങ്കര ഡേഞ്ചറാണ്. അപ്പോൾ ഇതിൻ്റെ പരിഹാരം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്താ വെച്ചാൽ ഈ മതവും ധാർമ്മികതയ്ക്കും ഒരു കാലത്തും കാലഹരണപ്പെടില്ല, മനസ്സിലായി? ഇപ്പോൾ വ്യഭിചാരം ഏത് സമൂഹത്തിലും എന്താണ് തെറ്റായിട്ടാണ് കണ്ടിരുന്നത്, അത് ഇന്നും തെറ്റായിട്ടല്ല കാണുന്നത്. പലിശ അതൊരു ദുരന്തമാണെന്ന് ഇന്നും അംഗീകരിക്കപ്പെടുന്നു. അപ്പോൾ അധാർമികമായ അസത്യം പറയുക, ഒരാളെ വഞ്ചിക്കുക, ചതിക്കുക, അളത്തത്തിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുക, ഒരാളെ കൊല്ലുക, ഇതിനൊക്കെ എന്തെങ്കിലും ലോകം പരിഷ്കരിച്ചു എന്ന് വിചാരിച്ചിട്ട് ഈ തിന്മകളൊക്കെ നന്മകളാകുമോ? ആളുകൾക്ക് ദാനം ചെയ്യുക, മതങ്ങൾ പറയുന്നൊരു തത്വമല്ലേ അത്, ഇസ്ലാം പറയുന്ന വലിയ തത്വം, ദാനം നൽകുക, സക്കാത്ത് കൊടുക്കുക, അതിപ്പോൾ പരിഷ്കരിക്കപ്പെടേണ്ട ഒരു ആവശ്യം ഉണ്ടാവും. ഏതെങ്കിലും കാലം വരുമ്പോൾ ഈ സക്കാത്തൊക്കെ ഒരു 6-ാം നൂറ്റാണ്ടാണ് പറയും. ഈ മൂല്യങ്ങളും ധാർമ്മികതകളൊന്നും മനുഷ്യൻ ജീവിക്കുന്നിടത്തോളം കാലം എന്ത് ചെയ്യൂല, അതിനൊന്നും മാറ്റങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഈ മൂല്യങ്ങൾ തന്നെ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. ഇനി രക്ഷിതാക്കൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളെന്താ വെച്ചാൽ ഈ മതത്തെക്കുറിച്ച് അടിസ്ഥാന വിവരം നൽകാതിരിക്കേണ്ടത്. വിശ്വാസം, ഇപ്പം എന്താണ് ആ ദൈവവിശ്വാസം, എങ്ങനെയാണ് ഈ മതം നമ്മൾ അംഗീകരിക്കുന്നത്, ഇത് അള്ളാഹുവിൻ്റെ അടുക്കിൽ നിന്ന് വന്നാന്നില്ല, എന്താ ഉറപ്പ്, അതിനെന്താ തെളിവ് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ബേസിക്കായിട്ട് നമ്മൾ പഠിപ്പിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഓർക്കൊരെ ചിന്തിക്കാൻ അന്തം വരുമ്പോൾ ഇതൊക്കെ തെറ്റാണെന്ന് അവരെന്ത് ചെയ്യും, വാദിക്കും. ഇപ്പം ദൈവമില്ല എന്ന് പറയാൻ ഇന്ന് ഒരു വിധം യുക്തിവാദികൾ പോലും എന്ത് ചെയ്യുന്നുണ്ട്, മടിക്കുന്നുണ്ട്. ഒരു ദൈവമുണ്ട്, ലോകത്ത് നിയന്ത്രിക്കുന്ന ഒരു ദൈവമില്ലാതെ പറ്റൂല എന്നെല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ ദൈവം ഉണ്ടെന്ന മനുഷ്യൻ്റെ ബോധത്തിൽ ഏതാണ് ദൈവം, എന്താണ് ദൈവം, എന്താണ് അള്ളാഹു, ആ അള്ളാഹു എങ്ങനെയാണ് അള്ളാഹുലേക്ക് നമ്മൾ ബന്ധപ്പെടുക, അള്ളാഹു നമ്മളേറ്റ് എങ്ങനെയാണ് ബന്ധപ്പെട്ടത്, അള്ളാഹു നമ്മോട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ, ഇതൊക്കെ നമ്മൾ ബേസിക്കായ ഈമാൻ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. കുട്ടികളിൽ ഭാവിയിൽ വരാവുന്ന ചിന്താഗതികളെ പ്രതിരോധിക്കാനുള്ള ആശയപരമായ വിവരങ്ങൾ നമ്മൾ ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളെ എന്ത് ചെയ്യണം, ബോധ്യപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യും, ഒരു കാലഘട്ടം വരുമ്പോൾ അവർ എന്ത് ചിന്താഗതികൾ വന്നാലും ആ ബേസിക്കായിട്ടുള്ള അറിവുകൾ അതിനെ പ്രതിരോധിച്ച് നിർത്താൻ പര്യാപ്തമാകും. എനിക്ക് തോന്നുന്നത് ഇന്ന് മിക്കവാറും കുട്ടികളൊക്കെ ഇതിൽ നിന്ന് പോകുന്നതും ലിബറൽ ചിന്താഗതിയിലേക്ക് പോകുന്നതും എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താതെ അവരെ ഭയപ്പെടുത്തിയും നിർബന്ധിച്ചും നിസ്കരിപ്പിച്ചും കർമ്മങ്ങൾ ചെയ്തും കൊണ്ടുപോകുമ്പോൾ അവർക്ക് സ്വതന്ത്രമായി ചിന്തിക്കാൻ പറ്റുന്ന അവസ്ഥ വരുമ്പോൾ അവരെന്ത് ചെയ്യും, അപ്പുറത്തേക്ക് പോകും, നമ്മളെ ധിക്കരിക്കാൻ പറ്റുന്ന സമയം വരും. അതുകൊണ്ട് അടിസ്ഥാന കാര്യങ്ങൾ പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തി കൊണ്ടുവരിക എന്നുള്ളത് തന്നെ അതിൻ്റെ പരിഹാരമുള്ളൂ. പിന്നെ ഇന്ന് നടക്കുന്ന എല്ലാ ലിബറൽ ചിന്താഗതികൾക്കെതിരെയും ശക്തമായി നമ്മുടെ കുട്ടികൾ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത്തരം മറുപടികളും വീഡിയോസൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ലഭ്യമാക്കി കൊടുക്കുക, അത്തരം ആളുകളുമായി സംസാരിക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുക. ഇപ്പോൾ പ്രോഫ്കോണൊക്കെ പോലുള്ള അത്തരം വേദികളിലൊക്കെ നമ്മുടെ കുട്ടികളെ കൊണ്ടുപോയിട്ട് ഇന്നുണ്ടാകുന്ന പുതിയ ചിന്താഗതികളെ പ്രതിരോധിക്കുന്നത് ആശയങ്ങൾ അവരെ കേൾപ്പിക്കുക, ഇതൊക്കെ തന്നെയാണ് പരിഹാരം.
1: നമ്മുടെ അടുത്തൊരു ചോദ്യമായി വന്നിട്ടുള്ളത്, ഒരു സഹോദരി, അവർ ഒരു അത്യാവശ്യം വലിയ സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു കുടുംബത്തിലായിരുന്നു ആ കുട്ടി ജനിച്ചതും വളർന്നതൊക്കെ. അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞു, ആ അദ്ദേഹം വലിയ കുഴപ്പമൊന്നുമില്ലാത്തൊരു ബിസിനസ്സുകാരനാണ് ഗൾഫിൽ. അങ്ങനെ വളരെ ഇയാളുമായി, ഇയാൾ എന്തു പറയുന്നു അതെല്ലാം കണ്ണടച്ച് വിശ്വസിക്കുന്ന രൂപത്തിലേക്ക് ആ സ്നേഹത്തിൻ്റെ ആ ഒരു മാത്രം ഭാഗമായിട്ട് അവൾ മാറി. അങ്ങനെ പല നിലക്കും ഇയാൾ പല ആളുകളിൽ നിന്നും സാമ്പത്തികമായി കടം വാങ്ങുന്നു, അതൊന്നും ഈ കുട്ടി അറിയുന്നില്ല. അങ്ങനെ ഇയാൾ വലിയ ലക്ഷക്കണക്കിന് രൂപക്ക് കടത്തിൽപ്പെട്ടു, പലരും അന്വേഷിച്ച് വരൽ തുടങ്ങി. അപ്പോഴും അയാൾ മറുപടി പറയുന്നത് ബിസിനസ്സിന് വേണ്ടി, അത് അങ്ങോട്ട് കൊടുക്കും ഇങ്ങോട്ട് വാങ്ങും എന്നൊക്കെ പറഞ്ഞ് അവളെ വിശ്വസിപ്പിച്ചു. പക്ഷേ കുറേ വൈകിയായപ്പോൾ

0: അപ്പോഴേക്കും ഇയാൾ വലിയ തട്ടിപ്പുകാരനാണെന്ന് മനസ്സിലായി. പല ആളുകളിൽ നിന്നും ഭീമമായ സംഖ്യ കടം വാങ്ങിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇവൾ എന്താ വെച്ചാൽ സ്വന്തമായിട്ട് നിൽക്കക്കള്ളില്ലാത്തൊരവസ്ഥ വന്നപ്പം സ്വന്തമായിട്ടൊരു ചെറിയ കട തുടങ്ങി. ആ കട പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ ആ കടയുടെ പേരിലും ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, പണം കടം വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ തൊട്ടടുത്ത് കടയിൽ ജോലി ചെയ്യുക, അല്ല, കട നടത്തുന്ന മറ്റൊരാൾ ഇവരുടെ ഈ പ്രയാസങ്ങളെ കണ്ടപ്പം അവളെ ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇവൾക്ക് അറിയാം, പിന്നെ ഇതൊക്കെ ഒരു ചെറിയ തെറ്റാണെന്നൊക്കെ അവൾക്ക് മനസ്സിലായി. പരമാവധി വിട്ടു നിൽക്കാൻ ശ്രമിച്ചു. പക്ഷേ ഈ കുട്ടി പറയുന്നത് വെച്ചാൽ, അവളെ ചെറുപ്പകാലത്ത് കുട്ടിയായിരിക്കുന്ന സമയത്ത് ആരൊക്കെയോ കുടുംബത്തിലും അയൽവക്കത്തുള്ളവരൊക്കെ ഇവളെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഒരു ഉപയോഗിച്ചിട്ടുണ്ട്, ഉപദ്രവിച്ചിട്ടുണ്ട്. ഒരു പാവം കുട്ടിയായതുകൊണ്ട് പ്രതികരിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഈ കാര്യം വിവാഹം കഴിഞ്ഞപ്പോൾ അത്രയും അറ്റാച്ചായ ഭർത്താവിനോട് ഈ വിഷയങ്ങൾ പറഞ്ഞിരുന്നു. ഇവർ തമ്മിൽ തെറ്റിയപ്പോൾ എന്തായി, ഇയാൾ ഇതൊക്കെ എടുത്ത് പറയാൻ തുടങ്ങി. അപ്പോൾ ഇയാളൊന്ന് കുറച്ച് കടം വാങ്ങി, കാരണം കടയിൽ പിന്നെ സാമഗ്രികൾ കൊണ്ടുവരാൻ വേണ്ടി കടം വാങ്ങി, തിരിച്ചു കൊടുത്തു. വേറെ ബന്ധങ്ങളൊന്നുമില്ല. പിന്നെ അപ്പോൾ ഇയാൾ എന്ത് പറഞ്ഞു, നീ അവനുമായിട്ട് ഇന്ന ബന്ധമുണ്ട്, അങ്ങനെയൊക്കെ ഇയാൾ ഇവളെയും ഇയാളെയും പറ്റി ഭർത്താവ് തന്നെ പറഞ്ഞു. സത്യത്തിൽ 1% പോലും അതിൽ സത്യമില്ല എന്ന് അവർ പറഞ്ഞു. അങ്ങനെ ക്രമേണ എന്ത് ചെയ്തു, ഇവളുടെ പ്രയാസങ്ങളൊക്കെ ഇയാളോട് പറയൽ തുടങ്ങി. ഇയാളതിന് ആശ്വാസം കണ്ടെത്തി പറയൽ തുടങ്ങി. അങ്ങനെയൊക്കെ എന്നാലും അനാവശ്യമായൊരു വാക്കോ നോട്ടമോ അയാളിൽ നിന്നുണ്ടായിട്ടില്ല. ഇപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ കുടുംബം എന്തോ പ്രശ്നത്തിൽ അങ്ങനെ പോയിട്ടുണ്ട്, എൻ്റെ കുടുംബവും പ്രശ്നമാണ്, ഞാൻ ഇയാളായിട്ട് എന്തായാലും ജീവിക്കാൻ ഇനി ശ്രമിക്കുന്നില്ല, ഞാൻ ഇയാളെ ഒഴിവാക്കിയിട്ട് ഞാൻ ഇപ്പോൾ ഈ ബന്ധമുള്ള ഇയാളുമായി ഒരു വിവാഹ ബന്ധം ഏർപ്പെടുന്നത് തെറ്റാണോ എന്നാണ് കുട്ടി ചോദിക്കുന്നത്.
1: നമുക്കിതിൽ പറയാനുള്ളൊരു കാര്യം എന്താന്ന് ചോദിച്ചാൽ, പിന്നെ എല്ലാ ആൺപെൺ ബന്ധങ്ങളും ഉണ്ടാവുന്നത് ഈ തരത്തിലാണ് ബന്ധങ്ങൾ ഉണ്ടാവുന്നത്. അതായത് ഒരു സ്ത്രീയും പുരുഷനും തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, ആ കണക്ഷന് പിന്നിൽ ഒരു പുരുഷൻ്റെ താല്പര്യം എപ്പോഴും എന്തായിരിക്കും, ഒരു സ്ത്രീയാണ് എന്ന നിലക്കാണ് അവരെ പ്രത്യേകം പരിഗണിച്ച് സഹായിക്കുക. ഞാൻ അല്ലാതെ സഹായിക്കില്ല എന്നല്ല പറഞ്ഞത്. പൊതുവേ എന്താ വെച്ചാൽ, നമ്മളെത്രയോ നാട്ടിലെ ആൾക്കാരുണ്ടല്ലോ, ഓർക്കൊന്നും ചെയ്യാത്തൊരു സഹായം ഒരു സ്ത്രീക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായി ഒരു സ്ത്രീ എന്ന നിലക്ക് ആദ്യൊരു സിമ്പതിയും ഒരു സഹതാപമൊക്കെ ഉണ്ടാവും. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ബന്ധങ്ങളുണ്ടായി വരുമ്പോൾ സ്വാഭാവികമായി ആ ബന്ധങ്ങളുടെ പരിണിതി എന്താണ്? ഇപ്പോൾ ഈ സ്ത്രീ എന്നെ പാതികൾ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ അങ്ങനത്തെ ഒന്നും ചിന്തിച്ചിട്ടില്ല, എന്നാലിപ്പോൾ അവരൊന്നി ജീവിക്കാൻ ആഗ്രഹിക്കുന്നിടത്തേക്ക് മനസ്സെത്തിയില്ലേ? ഇപ്പോൾ എന്തായാലും ഒരു സ്ത്രീയും പുരുഷനും ഒന്നിച്ച് ജീവിച്ചാൽ സ്വാഭാവികമായും അവരെന്ത് ചെയ്യും, ഒരുമിക്കണം എന്നതിലേക്ക് എത്തും. അതുകൊണ്ടാണ് ഇവരും അതിലേക്ക് എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിൽ പറയാനുള്ളൊരു കാര്യം, അവർ തമ്മിൽ മോശമായ ഈ ഇത്തരം ബന്ധങ്ങൾ ഇനി നല്ല ബന്ധമാണെങ്കിലും ഇത് തുടരുന്നത് ശരിയല്ല. അതാണ് ഒന്നാമത്തെ കാര്യം. അത് ഇപ്പം തന്നെ എന്ത് ചെയ്യണം, സ്റ്റോപ്പാക്കണം. അയാളുടെ നമ്മളെ വിഷമങ്ങൾ പറയുക, അതൊരു അന്യയാളാണല്ലോ, നമ്മുടെ മനസ്സടുക്കും, അത് അപകടങ്ങളിലേക്ക് എത്തും. അപ്പോൾ അതെന്തായാലും ചെയ്യാൻ പാടില്ല. രണ്ടാമത്തൊരു കാര്യം, ഇങ്ങനൊരു പരിചയമുണ്ടായി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഒരു വിവാഹത്തിന് താല്പര്യമുണ്ടായതാണെങ്കിൽ, ഒരു വിവാഹ ജീവിതം അവർ തമ്മിൽ നടക്കാൻ പറ്റുന്ന ചുറ്റുപാടുകൾ അതിന് യോജിച്ച ഒരു വധൂവരന്മാരല്ല എന്നുണ്ടെങ്കിൽ, ഈ ഒരു ആഗ്രഹം കൊണ്ട് മാത്രം ഒന്നിച്ചാൽ പ്രായോഗികമായി പിന്നീട് എന്തെയും ബുദ്ധിമുട്ട് വരും.
0: അതെ,
1: വീണ്ടും ഒരു ഡൈവേഴ്സിലേക്കൊക്കെ എത്തേണ്ടി വരും, വീണ്ടും പ്രയാസങ്ങളിലേക്ക് വരും. അതായത് ഒരു വിവാഹേതര ബന്ധത്തെ പോലെയല്ല ഒരു വിവാഹത്തിന് ശേഷമുള്ള ബന്ധമെന്ന് പറഞ്ഞത്, ഭയങ്കര വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഒരു ശാശ്വതമായൊരു കുടുംബ ജീവിതത്തിന് പറ്റുന്നൊരു രൂപമുണ്ടോ എന്ന് ആലോചിക്കണം. അതിനെന്ത് ചെയ്യണം, ഒന്ന് ഈ ആദ്യത്തെ ഭർത്താവിൽ നിന്ന് തൊലാക്ക് വാങ്ങി എന്ത് ചെയ്യണം, അയാൾ 3 മാസത്തെ വൈദ്യൊക്കെ കഴിഞ്ഞിട്ടല്ലേ അതിനെപ്പറ്റി ആലോചിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ വിവാഹമോചിതയാണോ?
0: ആയിട്ടില്ല.
1: ആയിട്ടില്ല. അപ്പോൾ എന്താ പറയുക, വിവാഹത്തിലിരിക്കുന്ന സമയത്ത് വേറൊരാളെ വിവാഹം കഴിക്കട്ടെ എന്ന് ചോദിക്കുന്നത് തന്നെ എന്താണ്, ഗുരുതരമായ തെറ്റാണ്. അപ്പോൾ കുറേ തെറ്റുകൾ ഇതിലുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ചിന്തിക്കാനുള്ള കാരണം, അവിഹിതമായൊരു ബന്ധം ഉണ്ടാവുകയുള്ളൂ. ഇങ്ങനൊരു ബന്ധം ഉണ്ടായിട്ടില്ലെങ്കിൽ ഇയാളെ തന്നെ സഹിച്ച് ജീവിതകാലം മുഴുവൻ പോകണം എന്ന് നിൽക്കാൻ അവർ ആഗ്രഹിക്കുക. അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ ഈ ബന്ധങ്ങൾ ഒഴിവാക്കുക. ഏതെങ്കിലും സാഹചര്യങ്ങളിൽ ഭർത്താവ് ഒഴിവാക്കപ്പെടുന്ന സമയമുണ്ടായി, പിന്നീട് എന്ത് ചെയ്യാണ്, ഒരു വിവാഹത്തിൻ്റെ ആവശ്യമുണ്ടാകുന്ന സമയത്ത് ഒരു വിവാഹത്തിന് പറ്റുന്നൊരു വ്യക്തിയാണ് ഇദ്ദേഹം ഉണ്ടെങ്കിൽ, ആ സമയത്ത് വിവാഹം കഴിക്കാൻ അത് മാത്രമേ പറ്റുള്ളൂ. ഇപ്പോഴൊരു അന്വേഷണമോ കാര്യങ്ങളോ ആഗ്രഹമോ വെച്ച് പുലർത്തുന്നത് പോലും അയാളോട് ചെയ്യുന്നൊരു വഞ്ചനയാണ്, ഇസ്ലാമികമായി നിഷിദ്ധമായൊരു കാര്യമാണ്.
0: അതുപോലെ തന്നെ മറ്റൊരു സഹോദരിയുടെ ചോദ്യം, അവർ അവരുടെ ഭർത്താവ് നല്ല ദീനിയായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം പള്ളിയിലേക്ക് പോയി, എല്ലാ ഭക്തും ജമാഅത്തിന് പോവും, അതുപോലെ തന്നെ ജമാഅത്ത് കഴിഞ്ഞ് ഒരുപാട് സമയം പ്രാർത്ഥിച്ചിരിക്കും. അങ്ങനെ നല്ലൊരു, ആർക്കും കുറ്റം പറയാൻ പറ്റാത്ത ഒരു നല്ല വ്യക്തിയാണ് അദ്ദേഹം. രാവിലെ, അതുപോലെ തന്നെ ഈ സ്ത്രീ പറയുന്നത്, ഹറാമായ ഒരു വസ്തു ഞങ്ങളിതുവരെ ഒരു കാര്യവും ഞങ്ങളുടെ നോട്ടം പോലും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല, അത്രത്തോളം സൂക്ഷ്മതയിലാണ് അദ്ദേഹം ഞങ്ങളെ നോക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവർ കുറച്ച് ഇപ്പോൾ പുറത്തൊക്കെ പോയി ഒന്ന് അങ്ങനെയൊക്കെ ഒന്ന് കറങ്ങി വരണം, അല്ലെങ്കിൽ ടൗണിൽ പോയി എന്തെങ്കിലും ചെരുപ്പോ കോടയൊക്കെ വാങ്ങണം എന്നുള്ള ആഗ്രഹമുള്ള അദ്ദേഹമാണെങ്കിൽ നാട്ടുമ്പുറത്തുകാരനാണ്, അപ്പോൾ അവിടുന്ന് വാങ്ങാം എന്നുള്ള ഒരു ഇതാണ് ഉണ്ടാവുക. അപ്പോൾ ഒരു എന്ത് ചെയ്താലും അവരിങ്ങനെ ഒരു ചീത്ത പറയുന്ന, അല്ലെങ്കിൽ എന്തായാലും ഇപ്പോൾ അവിടെ പോയി വാങ്ങണം, ഇവിടുന്ന് വാങ്ങിയാൽ പോരെ, അത്രയും ദൂരം സഞ്ചരിച്ച് വാങ്ങണ്ടല്ലോ, അങ്ങനെയൊക്കെ പറയുന്ന ഒരാൾ. അപ്പോൾ അവർ തമ്മിൽ രണ്ടുപേരും രണ്ട് ദിശയിലാണുള്ളത്. അവർ കുറച്ച് ടൗണിലൊക്കെ പോയി ഒന്ന് വാങ്ങണം എന്നുള്ള, എന്നാൽ ഇവർ ഇവർക്ക് തന്നെ അറിയാം അദ്ദേഹം വളരെ പ്രയാസപ്പെട്ടാണ് നോക്കുന്നത്. അദ്ദേഹം നല്ല വെയിൽ കൊണ്ട് നല്ല പ്രയാസപ്പെട്ട് ജോലി കൂലിപ്പണി ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്, ഇവർക്ക് അറിയാം. പക്ഷെ ഇവർ തമ്മിൽ നല്ല അറ്റാച്ച്മെൻ്റ് ഇല്ല, സംസാരമില്ല. അദ്ദേഹം വരുന്നു, എന്തെങ്കിലും കാണുമ്പോൾ ചീത്ത അറിയുന്നു, എന്താ പോടെ ആ ഡെസ്ക് എന്താ പോടെ ഇട്ടിരിക്കണം, അല്ലെങ്കിൽ കത്തി എന്താ പോടെ, അങ്ങനെ ചൂടാവുന്നു. ഒരു ഇതില്ലാത്തൊരു സ്നേഹപ്രകടനം അദ്ദേഹത്തിനില്ല. അദ്ദേഹം കടന്നുറങ്ങും, ഭക്ഷണമേക്കും കടന്നുറങ്ങും, അല്ല കുട്ടികളുമായിട്ടൊന്ന് ഇരുത്തോ, അല്ലെങ്കിൽ അവരുമായിട്ടൊന്ന് ഇരുത്തോ, അങ്ങനത്തെ യാതൊരു ബന്ധമില്ല. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ വലിയ അകൽച്ചയിലാണുള്ളത്. അപ്പോൾ ഈ ഭർത്താവിനോടുള്ള ഒരു സ്നേഹം കൊണ്ടുവരാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദ്യം.
1: അപ്പോൾ ഇതെന്താന്ന് വെച്ചാൽ, പൊതുവേ എന്താ വെച്ചാൽ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് നമ്മൾ പറയലോ, അതായത് ഒരു വൈകാരിക ബന്ധം. ആ വൈകാരിക ബന്ധം ഇല്ലാത്ത കുറേ ദാമ്പത്യങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ വൈകാരിക ബന്ധം ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഒന്ന് ആണും പെണ്ണും എന്നുള്ള നിലക്ക് ഉള്ളൊരു സ്നേഹം ഉണ്ടല്ലോ, അത് ഭയങ്കരമായ ഒരു സ്നേഹമാണ്. അപ്പം നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പെണ്ണിന് ഭർത്താവില്ലാന്ന് വിചാരിച്ചോളൂ, ലോകത്ത് ആരുണ്ടെങ്കിലും അവൾക്കൊരു വില ഉണ്ടാവില്ല. ഇപ്പോൾ ഭർത്താവ് ഉള്ളത് കൊണ്ടാണ് അവളെ വീട്ടിലേക്ക് അവളെ വരണ്ടാണ്, ഭർത്താവ് ഉള്ളത് കൊണ്ടാണ് അവളെ നാട്ടിലേക്ക് വരണ്ടാവണം. അപ്പോൾ ഒരു ഭർത്താവ് എന്നുള്ളത് അവളെ മാത്രം പരിഗണിക്കുന്ന, അവൾക്ക് മാത്രം ജീവിക്കുന്ന ഒരാളെ ഭർത്താവ്, തിരിച്ചു ഭാര്യ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതൊരു ഭയങ്കരമായ വൈകാരിക സ്നേഹബന്ധമാണ്. ഈ ബന്ധം നല്ല നിലക്ക് പോയിട്ടില്ല, അതിനൊക്കെ ജീവിതത്തിനൊരു അർത്ഥമല്ലേ. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ, അങ്ങനത്തെ ഒരു ബന്ധം അദ്ദേഹത്തിന് ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പോയി പണിയെടുക്കാം, അത് വീട്ടിൽ കൊടുത്ത് നിൽക്കുക, ചിലവ് ചെയ്യാന്നുള്ള കവിഞ്ഞിട്ട് എന്തില്ല. ഇവരുടെ പിന്നെ ഇഷ്ടത്തെക്കുറിച്ചോ അനിഷ്ടത്തെക്കുറിച്ചോ സന്തോഷത്തെക്കുറിച്ചോ വിഷമത്തെക്കുറിച്ചോ കേൾക്കി ആവശ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇനി എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു ബന്ധമുണ്ടായി കിട്ടാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് എന്ത് ചെയ്യണം, ഇങ്ങനൊരു പ്രയാസം ഇവർ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം, അയാളെ ബോധ്യപ്പെടുത്തണം. മനസ്സിലായി? അപ്പോൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും സമയത്ത് ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, നമ്മളുടെ ഈ ഒരു വിഷമം, ഇപ്പോൾ അവരെ വിഷമം നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ വിഷമം തോന്നുന്നില്ലേ, അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുക, അതൊന്ന് വൈകാരികമായ അയാളെ മുന്നേ അയാളെ കുറ്റപ്പെടുത്താതെ നല്ലതൊക്കെ പറഞ്ഞു നോക്കുക. ആദ്യത്തെ ഒരു സ്റ്റെപ്പിലൊക്കെ അത് അയാളുടെ ഒരു സ്വഭാവം അനുസരിച്ച് അയാൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മളെ അവസ്ഥ അയാളെ എന്ത് ചെയ്യണം, ബോധ്യപ്പെടുത്തണം. അതിപ്പോൾ ഒരു കൗൺസിലർ മുഖേനയാവാം, നമുക്ക് നേർക്കുനേരാവാം, നമ്മുടെ ബന്ധുക്കൾ മുഖേനയാവാം, മക്കൾ മുഖേനയാവാം, ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി ഇവർ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം, അവരെ ബോധ്യപ്പെടുത്തണം. രണ്ടാമത്തത് എന്താണെന്ന് വിചാരിച്ചാൽ, കുറച്ച് പിന്നെ അയാൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളൊക്കെ, കുടുംബകാര്യങ്ങൾ, മക്കളെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ചൊക്കെ ഉള്ള കുറച്ച് വർത്തമാനങ്ങളൊക്കെ ഇങ്ങനെ അയാളോടിങ്ങനെ അടുത്തു പോയിരുന്ന് പറയാൻ ശ്രമിച്ചു നോക്കാം കുറച്ച് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഇയാളതൊന്നും കേൾക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ട് ഒന്നും പറയുന്നുണ്ടാവില്ല, ഒന്ന് വെറുതെ ഒന്ന് സംസാരിച്ച് നോക്കുക ചില കാര്യങ്ങൾ. നമുക്ക് വലിയ ആർക്കും നമുക്ക് കുറ്റമൊന്നും കിട്ടാത്ത കുറച്ച് കാര്യങ്ങൾ അയാൾ പറഞ്ഞു നോക്കുക. അതേമാതിരി തന്നെ അദ്ദേഹത്തെ ഒന്ന് പ്രത്യേകം കൺസിഡർ ചെയ്യുക, അദ്ദേഹത്തിന് ചായ വേണമ്പോൾ ചോദിക്കുക, അതൊരു ചായ കൊടുക്കുക ഒക്കെ ചെയ്തിട്ടൊക്കെ ചെയ്യുക. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് ഉപ്പാനെയും കൂട്ടിങ്ങാട്ടൊരു സ്ഥലത്തേക്കാണ് പോകാറുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് നമ്മൾ പോകാൻ സമ്മതം ചോദിക്കല്ല, അപ്പോൾ കുട്ടികളുടെ ഒരു ആവശ്യമായിട്ട് വാപ്പാനെയും കൂട്ടുക അറിയുമ്പോൾ, കുട്ടികളൊക്കെ പാടെ ആവശ്യം വരുമ്പോൾ അയാൾ വരും, അങ്ങനെ കൂടെ വരുമ്പോൾ അയാൾക്കൊരു വരാനൊരു താല്പര്യം ഉണ്ടാവും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ക്രമേണ അയാളെ പ്രേരിപ്പിച്ചും നിർബന്ധിപ്പിച്ചും നമ്മൾ വിചാരിക്കുന്നൊരവസ്ഥയിലേക്ക് അയാളെ പരിവർത്തിപ്പിക്കാൻ പറ്റുമോ എന്ന് എന്ത് ചെയ്യുക, ശ്രമിച്ചു നോക്കുക ക്രമേണ. അങ്ങനെയൊക്കെ ഇപ്പോൾ ഇതിൽ പറയാൻ പറ്റുള്ളൂ. രണ്ടുപേരുടെയും കാര്യങ്ങൾ കേട്ടിട്ട് രണ്ടാളും സംസാരിക്കുമ്പോഴാണ് നമുക്ക് വ്യക്തത കിട്ടുക.
0: ഒരു സ്ത്രീ സഹോദരി ചോദിക്കുന്നു, അവരൊരു വിധവയാണ്, ഭർത്താവ് മരിച്ചിട്ട് 7 വർഷമായി, 2 ആൺകുട്ടികളുണ്ട്, ഒരാൾ 9-ലും ഒരാൾ 12-ലും പഠിക്കുന്നു. ഭർത്താവിൻ്റെ ഉപ്പയും ഇപ്പോൾ മരണപ്പെട്ടു, 4 വർഷമായി. മക്കൾക്കും എനിക്കും നല്ല ആശ്വാസമായിരുന്നു ഉപ്പ. 2 വർഷം മുമ്പ് എൻ്റെ ഉപ്പയും മരണപ്പെട്ടു. ഞാൻ ഒറ്റ മോളാണ്. എല്ലാവരും എന്നോട് ചോദിച്ച് എല്ലാം ചെയ്യുകയുള്ളൂ. ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. ഉപ്പ പോയതിന് ശേഷം വല്ലാത്തൊരു ഒറ്റപ്പെടൽ, എല്ലാവരിൽ നിന്നും എനിക്കൊരു മാറ്റി നിർത്തൽ ഫീൽ ചെയ്യുന്നു. 1 മാസത്തോളം അസുഖമുണ്ടായി കിടന്നപ്പോൾ ആരും തന്നെ എന്നെ തിരിഞ്ഞു നോക്കിയില്ല, ആരും അന്വേഷിച്ചതായി വന്നതുമില്ല. അപ്പോൾ മനസ്സിലായി നമ്മുടെ ബന്ധങ്ങളൊക്കെ എത്രത്തോളം ഉണ്ട് എന്ന്. ഇപ്പോൾ എല്ലാവരും ജീവിതത്തിരക്കിലാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഒറ്റപ്പെടുന്ന ഒരവസ്ഥ എനിക്കുണ്ട്. ഞാൻ എനിക്ക് 35 വയസ്സായി, പ്ലസ് ടുവിൽ പഠിക്കുന്ന ഒരു മോൻ എനിക്കുണ്ട്, എനിക്ക് ഒരു നിലക്കും സന്തോഷം കിട്ടുന്നില്ല. എന്താണ് ചെയ്യേണ്ടത്?
1: ഇതിപ്പോൾ എന്താ, ചില ഒരു വിധവയോട് ചോദിച്ചാലേ നമുക്കൊരു ഏകാന്തതയെക്കുറിച്ച് അറിയാൻ പറ്റുള്ളൂ എന്ന് സാധാരണ പറയാറുണ്ട്. ഇപ്പോൾ ഒരു വിധവയായ ഒരു സ്ത്രീക്കാണ് ശരിക്കും ഒറ്റപ്പെടലിൻ്റെയും ഏകാന്തതയുടെയും ശരിക്കും അവസ്ഥ അറിയുക. ഇതിലിപ്പോൾ എന്താണ് ഇതിൻ്റെ നല്ലൊരു അത്ഭുതം എന്ന് വിചാരിച്ചാൽ, ഒരു കാലത്ത് ഭർത്താവില്ലാത്ത സമയത്ത് ഒരു പെൺകുട്ടിനെ സംബന്ധിച്ചിടത്തോളം പിതാവ് എന്നുള്ളതൊരു ഭയങ്കര സംഗതിയാണ്. വാപ്പയുമായുള്ള അറ്റാച്ച്മെൻ്റ് ആണ് അത്ര ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ്. അപ്പോൾ ആ വാപ്പയും മകളും എന്നുള്ള ഒരു ആത്മബന്ധമുണ്ടല്ലോ. ആ ആത്മബന്ധം ഭർത്താവ് വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് അകന്നു നിന്നാലും വീണ്ടും ഭർത്താവിൻ്റെ മരണശേഷം ആ പിതാവിലേക്ക് തന്നെ അവർ മടങ്ങുകയാണ്. അപ്പോൾ അവർ ഭർത്താവിൻ്റെ അഭാവം എന്തു ചെയ്യുന്നില്ല, അറിയണില്ല. പക്ഷെ ഇപ്പം അവരെന്ത് ചെയ്യുന്നുണ്ട്, പിതാവ് മരിച്ചപ്പോൾ പിതാവിൻ്റെ അഭാവവും ഭർത്താവിൻ്റെ അഭാവവും അവരിപ്പോൾ അനുഭവിക്കുന്നു. ആ ഏകാന്തതയുടെ ഭയങ്കരമായിട്ടുള്ള ഡിപ്രഷനും വിഷാദവും ഒക്കെയാണ് അവരുടെ ആ എഴുത്തിൽ മികച്ചു നിൽക്കുന്നത്. അപ്പോൾ എന്താ വിചാരിച്ചാൽ, ഭർത്താവും വാപ്പയും ഇല്ലാത്തത് കൊണ്ടാണ് എനിക്കിപ്പോൾ ഈ ഒരു വിഷമാവസ്ഥ എന്ന് ആദ്യം അവർ റിയലൈസ് ചെയ്യണം, തിരിച്ചറിയണം. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി എന്താ വെച്ചാൽ, നമ്മളങ്ങനെ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. വീണ്ടും ഒരു സ്നേഹത്തോടുകൂടെ ജീവിക്കാൻ ഒരു ഭർത്താവ് കൂടെ വരാനുള്ള സാധ്യതകളുണ്ടല്ലോ. അങ്ങനെ വരുമ്പോൾ എന്തു ചെയ്യും, ഈ ഒറ്റപ്പെടലൊക്കെ എന്തു ചെയ്യും, പരിഹരിക്കും. ഇനി അതിന് സാഹചര്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ആണല്ലോ നമ്മളെ ഭർത്താവിനെയും വാപ്പനെയൊക്കെ കൊണ്ടുപോയത്. സ്വാഭാവികമായും അതിലൊക്കെ ചില പരീക്ഷണങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു പ്രതിഫലം തരാൻ വേണ്ടി അള്ളാഹു മജിർനി ഫി മുസീബത്തി, എൻ്റെ മുസീബത്തി എനിക്ക് പ്രതിഫലം തന്നെ അള്ളാഹു പ്രാർത്ഥിക്കാം. നമ്മളിപ്പോൾ അനുഭവിക്കുന്ന വിഷമങ്ങൾക്ക് നമുക്ക് എന്തു ചെയ്യും, അള്ളാഹു ഭയങ്കര പ്രതിഫലം തരുമെന്നുള്ള വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. നല്ലൊരു ഭാവിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. മകനെ നല്ല വിലക്ക് വളർത്തിക്കൊണ്ടുവരാൻ, അവനും കൂടിയും വിഷമം ഉണ്ടാകുന്ന രൂപത്തിൽ നമ്മൾ വിഷമിക്കാതിരിക്കാം, വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. തീർച്ചയായും ഈ ഇന്നമ അൽ ഉസ്രി യുസ്രൻ, പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട്, പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട് എന്നാണ്. അപ്പോൾ ഈ പ്രയാസങ്ങൾക്ക് എന്തായാലും ഒരാശ്വാസം വരാനുണ്ട്. പ്രയാസത്തിൻ്റെ കൂടെയാണ് അത്ര ആശ്വാസം എപ്പോഴും സഞ്ചരിക്കുക. ആദ്യം വന്ന് കയറുന്നത് പ്രയാസമായിരിക്കും, പക്ഷെ തൊട്ട് ബാക്കിൽ ആര് കാത്തു നിൽക്കുന്നുണ്ട്, ആശ്വാസം കാത്തു നിൽക്കുന്നുണ്ട് എന്ന ശുഭപ്രതീക്ഷയോടെ മുന്നോട്ട് പോവുക. നല്ല ഹൈറായ ഒരു ഭാവിയും മനസ്സമാധാനവും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ.
0: മറ്റൊരു സഹോദരി ചോദിക്കുന്നത്, അവരെ ഭർത്താവിന് നല്ല സ്വഭാവമാണ്, ദീനിയാണ് ഒക്കെയാണ്, പക്ഷേ വീട്ടുജോലിയിൽ ഒന്നും അയാളെ സഹായിക്കൂല, കുട്ടികളെപ്പോലും നോക്കൂല. കുട്ടികൾ അതുപോലെ തന്നെ ഒരു ഗ്ലാസ് എടുത്ത് വെള്ളം കുടിക്കാൻ പോലും പറഞ്ഞാൽ അയാൾ ഒറ്റക്കത് ചെയ്യില്ല. ഇനി എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ചൂടാവും, എന്നിട്ട് പറയും ഞാൻ നിൻ്റെ ഉപ്പാനെ പോലെ നല്ല വെട്ടി നുറുക്കും ഞാൻ എന്നൊക്കെ പറഞ്ഞ അവളെ ചീത്ത പറയും. അതുപോലെ തന്നെ ജമാഅത്ത് നിസ്കാരത്തിന് അദ്ദേഹത്തിന് പോകാനൊക്കെ മടിയുണ്ട്. പിന്നെ ദേഷ്യമൊക്കെ പോയാൽ പിന്നെ എന്നോട് സോറി പറയും. ഈ സ്വഭാവം മാറ്റിയെടുക്കാൻ എന്താണ് ചെയ്യാന്നുള്ളത്?
1: നമ്മൾ പൊതുവേ നമ്മൾ ഈ സ്ത്രീകളൊക്കെ ചോദിച്ച് ചോദിക്കുമ്പോൾ അതിൽ ഞാൻ കാണുന്ന ഒരു കോമൺ കാര്യമാണ്, ഇവർ ഒരു പ്രാഥമികമായ മര്യാദ പോലും പാലിക്കാത്ത ഭർത്താക്കന്മാരെ പറ്റി പറയുമ്പോഴും അയാൾ നല്ല ആളാണ്, നല്ല ഉഷാറാണ്, നല്ല ബന്ധമാണ്, ഇന്നെ നല്ല നോക്കുന്നൊക്കെ. അവസാനം ഇത് പറയുമ്പോൾ നമ്മളെന്താ വെച്ചാൽ, ഇങ്ങനത്തെ ഒരാളെക്കുറിച്ചാണോ ഇതുവരെ ഇവർ പറഞ്ഞത് എന്ന് നമ്മൾ എന്ത് ചെയ്യും അത്ഭുതം. ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്ന അങ്ങനെ വെട്ടി നുറുക്കും എന്നൊക്കെ പറയുന്ന ആളെ പറ്റിയാണ് എന്ത് ചെയ്യണത് ഇങ്ങനെ പറയണത്. അപ്പം ഞാൻ പറഞ്ഞൊരു സ്ത്രീകളുടെ ആ ഒരു ക്ഷമയും ഒരു പ്രതീക്ഷയും ഇയാളൊക്കെ നന്നായി വരും എന്നൊക്കെ ഉള്ള നല്ലൊരു പ്രതീക്ഷയും ഒക്കെയാണ് അവരെന്ത് ചെയ്യണത്, പ്രകടിപ്പിക്കണത്. ഞാൻ പറയണത് എന്താന്ന് വിചാരിച്ചാൽ, ഈ സത്യത്തിൽ പറയുകയാണെങ്കിൽ ഈ പിന്നെ സ്ത്രീകൾ ഭയങ്കര ഹാർഡ് വർക്കാണ്, ഭയങ്കരമായ വർക്കാണ്. കാരണം സ്ത്രീകളുടെ ജോലി ഭാരം എന്ന് പറഞ്ഞാൽ അത്ര ഭയങ്കരമാണ്. അപ്പോൾ ഈ പുരുഷന്മാരല്ലേ അധ്വാനിക്കണമെന്ന് ചിലപ്പോൾ ആൾക്കാർ പറയും. അത് നമ്മൾ പറയാൻ തരും, പുരുഷന്മാരുടെ അധ്വാനം ഒരു ടെൻഷനും ഒക്കെ നമ്മൾ മനസ്സിലാക്കാഞ്ഞിട്ടല്ലേ നമ്മൾ പറയുന്നത്. നമുക്കിപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ നാളെ എന്താണ് ഞാൻ ജോലിക്ക് പോകണം, എനിക്ക് എൻ്റെ മേലധികാരനെ വിളിച്ചിട്ട് എന്ത് ചെയ്യണം, നാളെ ആ ലീവ് പറഞ്ഞാൽ മതി, മനസ്സിലെ എനിക്കൊന്നും സംഭവിക്കാൻ പോകണില്ല. നേരെ മറിച്ച് സ്ത്രീകളെ കാര്യം അങ്ങനെയല്ല, രാവിലെ സുബൈക്ക് തിരിച്ചിരുന്ന് ഞാൻ ലീവാന്ന് പറയാൻ പറ്റും, മനസ്സിലായി? അവരെ ഉത്തരവാദിത്തങ്ങൾ അസുഖമാണെങ്കിൽ പോലും എന്തു ചെയ്യും, ഇഴഞ്ഞു വന്ന് കാര്യങ്ങൾ എന്തു ചെയ്യണം ചെയ്യും. അപ്പം ഇങ്ങനെയൊക്കെ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ ആ സ്ത്രീകളെ വർക്ക് നമ്മൾ ഷെയർ ചെയ്യണ്ട. നമ്മളിപ്പോൾ അടുക്കളയിൽ പാത്രം കഴുകാൻ പോകണ്ട, പക്ഷെ എന്നാൽ നമ്മളെന്താ വെച്ചാൽ ആ പാത്രം കഴുകുന്ന സമയത്ത് കുറച്ചേരം നമ്മളവിടെ നോക്കി നിന്ന് അല്ലെങ്കിൽ നമ്മൾ അവിടെ ഇവിടെ ഉണ്ട്, അതിനുള്ള ആ പാത്രം കൊണ്ടുപോയിട്ട് അവൾക്ക് കൊണ്ടേ കൊടുത്തു. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, നമ്മുടെ ജോലി ചെയ്യുന്ന ഒരു സഹായമല്ല അവർക്ക് ഫീൽ ചെയ്യുക, മറിച്ച് എൻ്റെ വിഷമങ്ങളും എൻ്റെ ജോലി ഭാരങ്ങളൊക്കെ ഇദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള ഒരു ആശ്വാസം ഉണ്ടല്ലോ, അത് ഭയങ്കര ആശ്വാസമാണ്. ഇപ്പോൾ ഈ പുരുഷന്മാർ പല ആളുകളും എന്താ വെച്ചാൽ, ഈ ചത്തു പണിയെടുക്കുന്ന ആളുകളെ അടുക്കളയിലും കുട്ടികളെ നോക്കാൻ ആ വഴിക്ക് തിരിഞ്ഞു നോക്കൂല, അപ്പോഴാണ് സങ്കടമാണ് ഈ കാണുന്നത്. ഇവിടെയൊക്കെ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ കുറച്ചൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ഞാൻ അവരധ്വാനത്തെ നമ്മൾ എന്ത് ചെയ്യണം കാണണം. ഇപ്പോൾ രാവിലെ കുട്ടികൾ മൂന്നാളിനെ സ്കൂൾക്ക് പോകാണ്ടെങ്കിൽ എന്താ അവസ്ഥ? അപ്പോൾ അത് നീ ചൊരു കുട്ടീനെ അഴുക്കുമ്പോൾ മറ്റേ കുട്ടീൻ സമയം, മറ്റേ കുട്ടീൻ സമയമായി ആ കുട്ടിക്ക് ചോറാക്കണേ, ആ സമയത്തൊന്ന് വെറുതെ നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ വെറുതെ പത്രം ഫോണും നോക്കി ഇങ്ങോട്ട് ഇങ്ങനെ അന്തംമുട്ടിരിക്കുന്നതിന് പകരം എന്ത് ചെയ്യണം, ആ ഓനെ ഞാൻ കൊണ്ടുപോയി കുളിപ്പിച്ചോളാ എന്ന് പറയുമ്പോൾ, അഞ്ച് കുട്ടികൾ ഒരു കുട്ടീൻ്റെ ഒരു ഡ്രസ്സ് നമ്മൾ എടുത്തു കൊടുക്കുമ്പോൾ അവർക്ക് എന്താണ് മനസ്സിലാവുന്നത്? അത് ചെയ്യേണ്ടെന്നുള്ളതല്ല, മറിച്ച് എൻ്റെ ഈ വിഷമവും തിരക്കുമൊക്കെ അദ്ദേഹം മനസ്സിലാക്കുന്നു, എന്നെ കണ്ടറിയുന്നു, എന്നെ ഉൾക്കൊള്ളുന്നു, എൻ്റെ വിഷമങ്ങളും അറിയുന്നു. ഇതെന്തൊരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, പരമാവധി വൈഫുമാരോട് സഹകരിച്ച് മുന്നോട്ട് പോകണം. അതൊന്ന് സഹകരിപ്പിച്ച് കൊണ്ടുവരാനുള്ളൊരു പരിശ്രമവും എന്ത് വേണം, ഭാര്യമാരുടെ ഭാഗത്തുനിന്ന് വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.
0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ചൊവ്വാഴ്ച വീണ്ടും കാണാം. വഹർ ദഹ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: പീസ് റേഡിയോ സംസ്കരണ ചിന്തകൾ എന്ന പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. റബ്ബിനെ മഹത്വപ്പെടുത്തുക, ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് സലാഹുദ്ദീൻ അൽഹിക്കമി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. പ്രിയനിറഞ്ഞ ശ്രോതാക്കളെ, ഇമാം മുസ്ലിം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ 2786 ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, മഹാനായ അബ്ദുല്ലാഹി ബിനു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു തരുന്നൊരു സംഭവമാണ്. യഹൂദികളിൽപ്പെട്ട ഒരു പണ്ഡിതൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് കടന്നു വന്നു. അദ്ദേഹം പറഞ്ഞു, യാ മുഹമ്മദ് ഔ യാ അബൽ ഖാസിം, ഒന്നുകിൽ ഹേ മുഹമ്മദ് എന്നോ അല്ലെങ്കിൽ ഹേ അബുൽ ഖാസിം എന്നോ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടിലെന്തോ ആണ് അഭിസംബോധന ചെയ്തത്. എന്നിട്ട് പറഞ്ഞു, ഇന്നല്ലാഹ തആല യുംസികു സമാവാതി യൗമൽ ഖിയാമത്തി അലാ ഇസ്ബ, അല്ലാഹു സുബ്ഹാനഹു വതആല ഉയർത്തെഴുന്നേൽപ്പു നാളിൽ ആകാശങ്ങളെ ഒരു വിരലിൽ പിടിക്കും. വൽ അറദീന അല ഇസ്ബ, ഭൂമികളെ ഒരു വിരലിലും. വൽ ജിബാല വശ്ശജറ അല ഇസ്ബ, പർവ്വതങ്ങളെയും വൃക്ഷങ്ങളെയും ഒരു വിരലിലും. വൽ മാ വസ്സറ അല ഇസ്ബ, വെള്ളവും മണ്ണും ഒരു വിരലിലും. വസായിറൽ ഖൽക്കി അല ഇസ്ബ, മറ്റു സൃഷ്ടികളെ ഒരു വിരലിലുമായി അല്ലാഹു പിടിക്കും. സുമ്മ യഹുസ്സുഹുൻ ഫയഖൂൽ അനൽ മലിക് അനൽ മലിക്, എന്നിട്ടവയെ കുലുക്കിക്കൊണ്ട് പറയും, ഞാനാണ് അൽ മലിക്, രാജാവ്, ഞാനാണ് രാജാവ് എന്നു പറയുന്ന. ആ പണ്ഡിതൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പറഞ്ഞ ആ കാര്യത്തിൽ അത്ഭുതപ്പെട്ടുകൊണ്ടും അതിനെ സത്യപ്പെടുത്തിക്കൊണ്ടും ചിരിക്കുകയാണ്. എന്നിട്ട് പരിശുദ്ധ ഖുർആനിലെ സൂറത്തു സുമറിലെ 62 വചനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്യും. വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി വല്ലർദു ജമീഅൻ ഖബ്ളതുഹു യൗമൽ ഖിയാമത്തി വസ്സമാവാതു മത്വിയാതും ബിയമീനിഹി സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. അവർ അള്ളാഹുവെ കണക്കാക്കേണ്ട നിലയിൽ കണക്കാക്കിയിട്ടില്ല. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ ഭൂമി മുഴുവൻ അവൻ്റെ ഒരു പിടിയിൽ ഒതുങ്ങുന്നതായിരിക്കും. ആകാശങ്ങൾ അവൻ്റെ വലത് കൈയിൽ ചുരുട്ടിപ്പിടിക്കപ്പെട്ടവയുമായിരിക്കും. അവനെത്ര പരിശുദ്ധൻ, അവർ പങ്കു ചേർക്കുന്നതിനെല്ലാം അവൻ അതീതനായിരിക്കും. പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മഹത്വം മനസ്സിലാക്കുക, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുക എന്ന് പറയുന്നത് ഹൃദയം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറെ പ്രധാനം നിറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വതആലയെ മഹത്വപ്പെടുത്തുന്ന ഒരു ഹൃദയം അള്ളാഹുവെ ശരിയായ രൂപത്തിൽ കണക്കാക്കിയ ഹൃദയമാണ്. ആ ഹൃദയത്തിനെ വിജയവും സൗഭാഗ്യവും ഇരു ലോകത്തിലും ലഭിക്കുകയുള്ളൂ. അങ്ങനെയുള്ളൊരു ഹൃദയത്തിൻ്റെ ഉടമയെ അള്ളാഹുവിൻ്റെ മതത്തെ പരിഗണിക്കുകയും അതിനനുസരിച്ച് ജീവിതം നയിക്കുകയും ചെയ്യുകയുള്ളൂ. അങ്ങനെയുള്ളൊരു ഹൃദയത്തിനുടമയെ അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് കീഴൊതുങ്ങുകയും ഇബാദത്തുകൾ അനുഷ്ഠിക്കുകയും ചെയ്യുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നാമങ്ങളിൽപ്പെട്ടൊരു നാമമാണ് അൽ അദീം, ഏറെ മഹത്വമുള്ളവൻ എന്നത്. അതായത്, അല്ലാഹുവിൻ്റെ നാമങ്ങളിൽ മഹത്വമേറിയവനാണ് അല്ലാഹു, അല്ലാഹുവിൻ്റെ വിശേഷണങ്ങളിൽ മഹത്വമുള്ളവനാണ്, പ്രവർത്തനങ്ങളിൽ മഹത്വമുള്ളവനാണ്, സംസാരത്തിൽ മഹത്വമുള്ളവനാണ്, അല്ലാഹു നൽകുന്ന വഹയിൽ മഹത്വമുള്ളവനാണ് തുടങ്ങി അടിമകൾ ഇബാദത്ത് അല്ലാഹുവിനു മാത്രമാക്കിക്കൊണ്ട് അല്ലാഹുവിനെ മഹത്വപ്പെടുത്താനും അർഹനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. യഥാർത്ഥത്തിൽ അൽ അദീം എന്ന അല്ലാഹുവിൻ്റെ നാമം പഠനവിധേയമാക്കുമ്പോൾ രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന്, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ അവയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നൊരു ഭാഗം. മഹത്തമേറിയ, മഹത്തത്തിനെ കുറിക്കുന്ന എല്ലാ വിശേഷണത്തിനും അർഹനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. കുവ്വത്തുണ്ട്, പ്രതാപമുണ്ട്, ശക്തിയുണ്ട്, സമ്പൂർണമായ അറിവുണ്ട് തുടങ്ങി അളുമത്തിനെ, മഹത്തത്തെ കുറിക്കുന്ന ഏതൊക്കെ വിശേഷണങ്ങളുണ്ടോ അതിനൊക്കെ ഉടമയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. റുക്കൂഇലും സുജൂദിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയിരുന്നൊരു പ്രാർത്ഥന, ഒരു ദിക്കർ ഈയൊരു ആശയത്തെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സുബ്ഹാന ദിൽ ജബറൂത് വൽ മലകൂത് വൽ കിബിരിയാഇ വൽ അളമ. സർവാധിപത്യവും രാജാധികാരങ്ങളും മേന്മയും മഹത്വമുള്ളവനുമായ അള്ളാഹു പരമ പരിശുദ്ധൻ. പ്രിയം നിറഞ്ഞ ശ്രോതാക്കളെ, ഈ നിലക്കാണ് അള്ളാഹുവിൻ്റെ മഹത്വത്തിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമതായി, അലീം എന്ന അള്ളാഹുവിൻ്റെ നാമം തേടുന്ന മറ്റൊരു കാര്യം, മഹത്വപ്പെടുത്താൻ, ഉന്നതനാകാൻ അള്ളാഹുവല്ലാതെ വേറൊരാളും അർഹനില്ല എന്നുള്ളതാണ്. ഒരാളുടെ മനസ്സിൽ അവൻ ഏറ്റവും വലിയ രൂപത്തിൽ മഹത്വം നൽകേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വതആലക്കാൻ, അവൻ ഔന്നിത്യം ആരുടെ മുന്നിലാണ് പ്രകടിപ്പിക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വതആലക്കാൻ, അവൻ ഭയപ്പെടേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്, അവൻ അനുസരിക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്, അവൻ ധിക്കരിക്കാതിരിക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്, അവൻ ഓർക്കേണ്ടത് അള്ളാഹുവിനെയാണ്, അവൻ മറക്കാതിരിക്കേണ്ടത് അള്ളാഹുവിനെയാണ്, അവൻ നന്ദി കാണിക്കേണ്ടത് അള്ളാഹുവിനാണ്, അവൻ നന്ദി കേട് കാണിക്കാതിരിക്കേണ്ടത് അള്ളാഹുവിനാണ്. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആലയെ മഹത്വപ്പെടുത്തുന്നതിൻ്റെ ഭാഗമാണ്. ഒരു മനുഷ്യൻ്റെ മനസ്സിലേക്ക് അള്ളാഹുവിനെ ശരിയായ രൂപത്തിൽ മഹത്വപ്പെടുത്താൻ, ആ ഒരു സ്വഭാവം നേടിയെടുക്കാൻ അവൻ എന്താണ് ചെയ്യേണ്ടത്? അള്ളാഹുവിൻ്റെ ഉന്നതങ്ങളായ സൃഷ്ടികളെക്കുറിച്ച് അവൻ ചിന്തിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ മഹത്വം ബോധ്യപ്പെടാൻ അവനെ സഹായിക്കുന്ന പ്രധാന ഘടകം. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു നൂഹിൽ ഈ ഒരു ആശയത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല സൂചന നൽകുന്നത് കാണാൻ സാധിക്കും. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, നിങ്ങൾക്ക് എന്തു പറ്റി, അള്ളാഹുവിനൊരു ഗാംഭീര്യവും നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലേ? അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. വഖദ് ഖലഖക്കും അത്വാറ, എന്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഗാംഭീര്യം നൽകണം? അള്ളാഹു നടത്തിയ ചില പ്രവർത്തനങ്ങളെ നമുക്ക് മുന്നിൽ അള്ളാഹു വരച്ച് കാണിച്ചു തരികയാണ്. വലക്കത് ഖലഖക്കും അത്വാറ, നിങ്ങളെ അവൻ പല ഘട്ടങ്ങളിലായി സൃഷ്ടിച്ചിരിക്കുകയാണല്ലോ. അല്ലെ, വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോയവരാണ് നാം. ആദ്യം ഉമ്മയുടെ ഗർഭപാത്രത്തിൽ, പിന്നീട് ജനിച്ചതിനു ശേഷം ഉമ്മയുടെ മടിത്തട്ടിയിൽ, പിന്നീട് കുട്ടിക്കാലം, പിന്നീട് യുവത്വം, അങ്ങനെ അവസാനം മരണപ്പെടുന്നതുവരെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മൾ. അലം തറൂ കൈഫ ഖലഖ അല്ലാഹു സബ സമാവാതിൻ തിബാഖ, അല്ലാഹു എങ്ങനെയാണ് അടുക്കുകളാക്കിയിട്ട് ഏഴ് ആകാശങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ കണ്ടില്ലേ എന്ന്. ഒരു ആകാശത്തിന് മുകളിൽ മറ്റൊരാകാശമെന്ന നിലക്ക് ഈ വലിയ സൃഷ്ടിപ്പിനെ അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചു. ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല അടുത്തൊരു വിഷയം ചോദിക്കുകയാണ്. വജഅലൽ ഖമറ ഫീഹിന്ന നൂറൻ വജഅല ശംസ സിറാജ, ആ ആകാശങ്ങളിൽ ചന്ദ്രനെ ഒരു പ്രകാശമാക്കിക്കൊണ്ട് അള്ളാഹു സംവിധാനിച്ചു, സൂര്യനെ ഒരു വിളക്കുമായും അള്ളാഹു സംവിധാനിച്ചു. വല്ലാഹു അംബതകും മിനൽ അർളി നബാത, അള്ളാഹു നിങ്ങളെ ഭൂമിയിൽ നിന്നൊരു മുളപ്പിക്കൽ മുളപ്പിച്ചിരിക്കുന്നു. സുമ്മ യുഈദുക്കും ഫീഹ, പിന്നീട് ആ മണ്ണിലേക്ക് തന്നെ മരണ നേരത്ത് നിങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല മടക്കുകയും ചെയ്യുന്നു. വയുഖരിജുക്കും മിഖ്റാജ, പിന്നീടൊരിക്കൽ ആ മണ്ണിൽ നിന്ന് അള്ളാഹു നിങ്ങളെ പുറത്ത് കൊണ്ടുവരികയും ചെയ്യുന്നു. ശ്രോതാക്കളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സൃഷ്ടിപ്പിനെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മഹത്വം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് മുന്നിൽ വരച്ചു കാണിച്ചു തരികയാണ്. സൂറത്ത് യൂനുസിൽ കാണാം. ഇന്ന ഫിഖ്തിലാഫിൽ ലൈലി വന്നഹാർ വമാ ഖലഖ അല്ലാഹു ഫിസ്സമാവാതി വൽ അർളി ലആയാതിൽ ലഖൗമി യത്തഖൂൻ, സുഷ്മത പാലിക്കുന്നൊരു ജനതയ്ക്ക്, സമൂഹത്തിന്, ആകാശഭൂമികളിൽ അള്ളാഹു സൃഷ്ടിച്ചവയിലും രാപ്പകലുകൾ മാറിമറിയുന്നതിലും ദൃഷ്ടാന്തമുണ്ട്. ആലു ഇമ്രാനിലെ 190-ാമത്തെ വചനത്തിൽ ബുദ്ധിമാന്മാർക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തുന്നത് കാണാൻ സാധിക്കും. പറഞ്ഞു വന്നത്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സൃഷ്ടികളെക്കുറിച്ച്, അതിൻ്റെ വലുപ്പത്തെക്കുറിച്ച്, ആ സൃഷ്ടികളുടെ സമ്പൂർണതയെക്കുറിച്ച്, അവയെക്കുറിച്ച്, അവയുടെ വ്യാപ്തിയെക്കുറിച്ചെല്ലാം നമ്മൾ ചിന്തിച്ചാൽ അവയെ സൃഷ്ടിച്ച അള്ളാഹു സുബ്ഹാനഹു വതആല എത്ര അളീമാൻ, എത്ര ഉന്നതനാണ്, എത്ര മഹത്വമുള്ളവനാണ് എന്ന് എനിക്കും നിങ്ങൾക്കും ബോധ്യപ്പെടും. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ അത്തരത്തിലുള്ള ചിന്തകൾ കടന്നു വരിക എന്നത് ഏറെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഫക്കറു ഫി ആലാ ഇല്ല, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുവിൻ എന്ന് വിശ്വാസികളോട് ആവശ്യപ്പെടുന്നത്. ഒരു വ്യക്തിയുടെ മനസ്സിൽ ഇത്തരത്തിൽ അള്ളാഹുവോടുള്ള മഹത്വം ശക്തിയായാലേ അള്ളാഹുവിൻ്റെ ഷറഈന് കൽപ്പനകൾക്ക് മഹത്വം നൽകുന്ന പ്രവണത അവൻ്റെ ജീവിതത്തിലുണ്ടാവുകയുള്ളൂ. അപ്പോഴേ ഒരു മനുഷ്യൻ്റെ ജീവിതം, അവൻ്റെ ജീവിതത്തിലെ ഘട്ടങ്ങൾ നന്നാവുകയുള്ളൂ. ഈ ഒരു വിഷയത്തിലോട് ചേർത്ത് വെക്കേണ്ടുന്ന മറ്റൊന്ന്, എപ്പോഴാണ് ഒരു മനുഷ്യനിൽ അള്ളാഹുവിന് മഹത്വം കൊടുക്കുന്നത് നഷ്ടപ്പെട്ടു പോവുക, അത് കുറഞ്ഞു പോവുക എന്നതും ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. പാപങ്ങൾ ഒരു വ്യക്തിയുടെ മനസ്സിൽ അള്ളാഹുവിന് അളുമത്ത് നൽകുന്നത്, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നതിനെ കുറച്ച് കളയുമെന്ന് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയുണ്ടായി, വമിൻ ഉഖൂബാത്തി ദുനൂബ്, പാപങ്ങളുടെ ശിക്ഷയിൽപ്പെട്ടതാണ്, അന്നഹാ തുളിഫു ഫിൽ ഖൽബി തഅലീമ റബ്, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയെ മഹത്വപ്പെടുത്തുന്നത് ദുർബലപ്പെടുത്തി കളയും എന്നുള്ളത്. അതുകൊണ്ട് പാപങ്ങളെ ഞാനും നിങ്ങളും കരുതിയിരിക്കണം. പാപങ്ങളിൽ നിന്ന് അകന്ന് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മഹത്വം മനസ്സിലാക്കി അത് ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും പ്രഖ്യാപിച്ചുകൊണ്ട് ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം അല്ലേ. അള്ളാഹുവിൻ്റെ മഹത്വത്തെ പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെടുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഫഅമ്മ റുകൂഉ ഫഅദിമു ഫീഹി റബ്, നിങ്ങൾ റുകൂഇൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മഹത്വത്തെ നിങ്ങൾ പ്രഖ്യാപിച്ചു കൊള്ളുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റുകൂഇൽ ചൊല്ലുമായിരുന്ന പ്രാർത്ഥന ദിക്ർ സുബ്ഹാന റബ്ബിയൽ അദീം എന്നുള്ളത്. ഇനി ഒരു മനുഷ്യൻ്റെ നാവിൽ നിസ്സാരമായതും എന്നാൽ അവൻ്റെ കർമ്മങ്ങളുടെ മീസാനിൽ പ്രതിഫലം വർദ്ധിപ്പിക്കുന്നതും തൂക്കമേറുന്നതും അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഏറെ ഇഷ്ടപ്പെട്ടതുമായ പദങ്ങൾ പരിചയപ്പെടുത്തിയിടത്തും അള്ളാഹുവിൻ്റെ മഹത്വത്തെ കുറിക്കുന്ന പദമാണ് സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനല്ലാഹിൽ അലീം. പ്രിയപ്പെട്ടവരെ, ഇത്തരം ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുക, അള്ളാഹു സുബ്ഹാനഹു വതആലയെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാവുക, അള്ളാഹുവിനെ ശരിയായ രൂപത്തിൽ അള്ളാഹുവിന് മഹത്വം വകവെച്ചു കൊടുക്കാൻ ഞാനും നിങ്ങളും തയ്യാറാവുക. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
0: മാഷാഅല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ സംസ്കരണ ചിന്തകൾ, റബ്ബിനെ മഹത്വപ്പെടുത്തുക. നമ്മോട് സംസാരിച്ചത് സലാഹുദ്ദീൻ അൽഹിക്കമി.
2: ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്ത ആൾക്ക് മാത്രമേ ലൈറ്റ്നസ് വരൂ, ചെയ്യാതിരിക്കുമ്പോഴല്ല ലൈറ്റ്നസ് വരിക. അപ്പോ അനിത്തിന്റെ തന്നെ ഞാനിങ്ങനെ ഓർക്കുകയാണ്, പൂർത്തിയാക്കാത്ത കർമ്മങ്ങളുടെ നിലവിളിയാണ് അസ്വസ്ഥത. അസ്വസ്ഥതയ്ക്ക് ഞാൻ കേട്ടിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ഡെഫിനേഷനാണ്. ഒരു ഡയമെൻഷനിൽ അതിന് വായിച്ചാൽ മതി, ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്ത് തീർത്തിട്ട് കുളിച്ചു വന്ന് നമ്മൾ ഇരിക്കുന്ന ഒരു ഇരിപ്പുണ്ട്, നമുക്ക് നമ്മളുടെ ഒരു സഹജമായ അവസ്ഥയായിട്ട് ഫീൽ ചെയ്യാ ഇരിപ്പിലാണ്. ഇരുന്നിട്ട് കിട്ടുന്നതല്ല, അത് ചെയ്തിട്ട് കിട്ടുന്നതാണ്. ചെയ്യേണ്ടതെല്ലാം കൃത്യമായി ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് അവരവരെ തൊടാൻ പറ്റൂ. അതായത് ഒരു സ്ഥലത്ത് നീണ്ടു നിന്ന് ഇരുന്ന് അകത്തേക്ക് നോക്കിയാൽ അവരവരെ തൊടാൻ പറ്റില്ല. ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് ഇത് മുതൽ ഇനിയിപ്പോൾ ഞാൻ രാത്രി കിടന്നുറങ്ങുന്നത് വരെ ഞാൻ പല സന്ദർഭങ്ങളിലൂടെ ജീവിച്ചു പോകേണ്ടതുണ്ട്. അപ്പം അതിലൂടെ ജീവിച്ചു പോകുമ്പോൾ എല്ലായിടത്തും എനിക്ക് പരമാവധി സത്യസന്ധതയോടെയും ആത്മാർത്ഥതയോടെയും എസ്തെറ്റിക് സെൻസോടെയും ധൃതിയില്ലാതെയും ഓരോ കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യാനും ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തു പോകാനും കഴിഞ്ഞു എന്ന് കരുതുക. നമ്മൾ എന്നിട്ട് വീട്ടിലെത്തിയിട്ട് കുളിച്ചൊരിപ്പിരിക്കും, കണ്ണടയ്ക്കുമ്പോൾ ഉള്ളിലൊരു എംപ്റ്റിനെസ് ഫീൽ ചെയ്യും. അത് ചിന്തയെ ഒബ്സർവ് ചെയ്ത് വരേണ്ടതല്ല, ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യേണ്ട സമയത്ത് ചെയ്തു പോകുന്ന ആളുകൾക്ക് അതിനുശേഷം വന്ന് ഭവിക്കുന്ന അനുഭവമാണ് എംപ്റ്റിനെസ്.
3: എന്ത് തോന്നി?
4: നല്ല ഒരു, ശരിക്കും ചിന്തിക്കേണ്ടതാണ്, ഓരോ പോയിന്റ് എടുത്ത് ചിന്തിക്കണം എന്നാണ് ഞാൻ അതിന് മനസ്സിലാക്കുന്നത് അല്ലേ. നമ്മളൊരു ഒരു കാര്യം ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സംതൃപ്തി അല്ലേ, നമ്മൾ ചെയ്തിട്ട് ഇരിക്കുന്നതിന്റെ സന്തോഷമല്ല, നമ്മൾ ചെയ്ത് തീർത്തതിന്റെ സന്തോഷമാണ് ഫീൽ ചെയ്യുന്നത്.
3: ഇരിക്കുന്ന സംഗതി ഞാൻ അവിടെ പോയിന്റ് ഔട്ട് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാല്, നമ്മൾ ഇരിക്കുന്ന സോഫയോ ഇരിക്കുന്ന സ്ഥലമോ അല്ല, ഇരിക്കുന്ന സാഹചര്യം ഏതാണ്, നമ്മളെ മാനസികാവസ്ഥ ഏതാണ്. അപ്പം ആ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥ അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നിന്നാണ് അവൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നത്. അപ്പം അവൻ എന്ത് പ്രവർത്തിക്കണം എന്നുള്ള ഒരു പ്രോട്ടോകോൾ അവിടെ ശരിക്കുണ്ട്. അത് ഇപ്പോൾ ഇവിടെ ഇതിലൂടെ പറഞ്ഞിട്ടുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ നമ്മളുടെ ഒരു വിശ്വാസിയുടെ ലൈഫിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ അയാൾ പ്രവർത്തിക്കേണ്ടത് എന്ത് എന്നുള്ളതിന് കൃത്യമായൊരു മാനുവൽ ഉണ്ടല്ലോ. അപ്പം അതിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരാളെ സ്വാഭാവികമായിട്ടും അവൻ്റെ പ്രവർത്തനങ്ങളുടെ കുറേ പിന്നോട്ട് വെക്കൽ, ലേസിനെസ്, അവൻ ചെയ്തെടുക്കേണ്ട ഒരുപാട് അവൻ്റെ അലസതകൾ, ഇതൊക്കെ അവൻ്റെ ഇരുത്തത്തിനെയും നടത്തത്തെയും അത്രയധികം അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്.
4: അതെ, ഇത് ഏത് പ്രായ ആൾക്കാർക്കും സൂട്ടബിൾ ആണെന്നുള്ളതാണ്. അത് ചെറിയ കുട്ടികൾ മുതൽ യുവാക്കളിലേക്ക് വന്ന് വൃദ്ധരായ ആളുകളിലേക്ക് പ്രായമായ ആളുകളിലേക്ക് ഒക്കെ എത്തുമ്പോൾ അവനവനക്ക് ഓരോരുത്തർക്കും നമ്മളുടെ ഏജ് കാറ്റഗറിക്ക് അനുസരിച്ച് ചെയ്ത് തീർക്കേണ്ട കുറേ കാര്യങ്ങൾ, രാവിലെ എണീറ്റ് കിടക്കുന്നത് വരെയുള്ള. അപ്പം ആ കാര്യത്തിനൊക്കെ നമുക്ക് നിങ്ങൾ പറഞ്ഞവർക്ക് ആ പ്രോട്ടോകോൾ വെച്ചിട്ട് ഞാൻ ചെയ്യേണ്ട കാര്യം എന്താണോ അത് ടൈമിൽ ചെയ്ത് തീർത്താൽ കിട്ടുന്നൊരു സന്തോഷം, അല്ലെങ്കിൽ എന്താ പറയുക, അത് അനുഭവിച്ചറിയണം അല്ലേ. ഒരു പറഞ്ഞ ഫീൽ
3: കിട്ടില്ല.
4: അതെ,
3: ഈ പിന്നെ ഈ സക്സസും സാറ്റിസ്ഫാക്ഷനും തമ്മിൽ വ്യത്യാസത്തെ കുറിച്ച് പറയാറുണ്ട്. നമുക്കിപ്പോൾ സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചീവ്മെന്റ്സുകളാണ് എന്തെങ്കിലുമൊക്കെ, അത് ശരിക്കും അതാണോ ലൈഫ്? ലൈഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, അതാണല്ലോ സാറ്റിസ്ഫാക്ഷൻ. അത് ഇങ്ങനെ നിലനിന്ന് പോകുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തോടനുബന്ധിച്ച് കിട്ടുന്നതാണ് ആ സംതൃപ്തി. പല ആൾക്കാരും പല ജീവിതത്തിൽ സക്സസ് ആയി ഉണ്ടാവും, പക്ഷേ ആ സക്സസ് കൊണ്ട് മാത്രം ഏതെങ്കിലും ഒരു വിഷയത്തിലേക്കും, ഏതെങ്കിലും എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവും അയാൾക്ക് മുമ്പിൽ, അയാൾ സാമ്പത്തികമായി നേടിയ ആളായിരിക്കാം, എന്തെങ്കിലും ഒരു പ്രോഗ്രാമിൽ വിജയിച്ച ആളായിരിക്കാം, അതൊന്നും ലൈഫിൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യമെന്നതല്ലോ. ലൈഫിൽ എപ്പോഴും സമാധാനം ഉണ്ടാവണം. ആ സമാധാനം നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ശേഷം കിട്ടുന്നതാണ്. അപ്പോൾ ആ പ്രവർത്തനത്തിൽ ഭൗതികമായ കാര്യങ്ങൾ പലതും നമ്മൾ ചെയ്തെടുക്കേണ്ട കടമകളുണ്ട്. അത് ദീനിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ജോലി പോലും നമുക്ക് ആത്മീയമായിട്ടുള്ളൊരു സുഖത്തിൻ്റെ കാര്യം കൂടിയാണ്, പ്രതിഫലം കിട്ടുന്നതാണ്. അപ്പം ആത്മീയ സുഖമാണ് ശരിക്കൊരാളുടെ യഥാർത്ഥത്തിലുള്ള സംതൃപ്തി. അത് അവസാനം വരെ കിട്ടുന്നത്. അപ്പം അതിലേറ്റവും പ്രധാന ഇബാദത്തുകൾ, ആരാധനകൾ, അപ്പൊ അതിലൊക്കെ വിളിച്ചു വരുന്ന ഒരാൾ എത്രമാത്രം അസ്വസ്ഥനായിരിക്കും.
4: അസ്വസ്ഥനായും തീർച്ചയായിട്ടും. കാരണം അയാളെ മനസ്സിൽ നന്നായിട്ട് അലട്ടിക്കൊണ്ടിരിക്കുക, അയാളെ സമയം വെറുതെ കളഞ്ഞിട്ടുണ്ടായിരിക്കുക. ഒരു ഉപകാരം ഈ ലോകത്തോ പരലോകത്തോ ഉപകാരപ്പെടാത്ത രീതിയിലായിരിക്കും ഒരു പക്ഷേ അയാൾ ആ സമയത്തെ ചെലവഴിച്ചേക്കുക. നേരെ മറിച്ച് അയാൾ ചെയ്ത് തീർക്കേണ്ടതായ ടൈമിലി ചെയ്യേണ്ട ഇപ്പൊ ഇബാദത്തുകള്, ദിക്റുകള്, ചിലപ്പോൾ സ്വന്തമായിട്ട് വരുമാനം കണ്ടെത്താനുള്ള ജോലി കൂടി പോകാതെ സമയത്തെ ഉപയോഗപ്പെടുത്തുന്ന ആൾക്കാരുണ്ടാവും, വേറെ രീതിയിൽ ഉപയോഗപ്പെടുത്തുക. അങ്ങനത്തെ ഒരു ശരിക്കും കുറച്ച് കഴിയുമ്പോൾ മാനസികമായിട്ട് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാവും. നേരെ മറിച്ച് അതിനെ നമുക്ക് നമ്മളെ സമയത്തെ വളരെ ഉപകാരമുള്ള കാര്യങ്ങളിലേക്ക് ഉപയോഗപ്പെടുത്തി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ സമയത്തിന് ചെയ്ത് തീർത്ത് അപ്പോൾ കിട്ടും ഭയങ്കര സമാധാനം കിട്ടുന്നതിൻ്റെ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത് നമ്മളത് ആലോചിച്ച് പ്രവർത്തിക്കുന്നതന്നെ വേണം എന്നുള്ളതാണ്. നമ്മളെ സമയം ഒരിക്കലും നമ്മൾ മിസ്സാക്കി കളയരുത്.
3: അല്ല, ഇത് നമുക്ക് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളതല്ല, നമ്മൾ നമ്മളെ കുറിച്ച്,
4: നമ്മളെ കുറിച്ച്. അതെ,
3: ഇത് കേൾക്കുമ്പോൾ ഞാൻ എന്നെ കുറിച്ച് ആലോചിച്ചു അല്ലേ, സാറ് സാറിനെ കുറിച്ച് ആലോചിച്ചു, അതുപോലെ ഓരോ ശ്രോതാക്കൾ അവനവനെ കുറിച്ച്. നമ്മൾ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? നമ്മളാ ഇരുത്തം ഒരു പണിയില്ലാതെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നത് ഒരു മനുഷ്യനൊരു അത് മാനസികമല്ല ശരിക്ക്, അതിൽ അസ്വസ്ഥതയാണ്. സ്വസ്ഥത കിട്ടുന്നത് പ്രവർത്തനോന്മുഖമായൊരു ജീവിതമാണ്. ഫൈദ ഫറഖത്ത് ഫൻസ് പോയില്ല അറബിക്ക് ഫറഖം, എത്ര മനോഹരമാണത്. അപ്പം നമ്മൾ ആ ഒരു കോണിലൂടെയാണ് ആ കാര്യങ്ങളിലൂടെ കാണാൻ പറ്റുന്നത്.
4: നമ്മളൊരു വിശ്വാസി എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് സമയം വെറുതെ കളയാനില്ല. മരണം വരെ നമ്മൾ പരലോകത്തിന് വേണ്ടി അധ്വാനിച്ച് പരമാവധി കൂലികൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ തീർത്തും നമ്മൾ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെ സമയത്തെ ചെയ്തു തീർക്കുക എന്നുള്ള വളരെ മനോഹരമായൊരു പോയിന്റ് അതിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. വേറെ ഒരുപാട് തലത്തിൽ നിന്നിട്ട് നമുക്കതിനെ ആലോചിച്ച് എടുക്കാവുന്നതാണ്.
5: പീസ് റേഡിയോയിൽ ഇനി IT ജാലകം. കണക്ഷൻ ട്രെയിനുകൾ എങ്ങനെ കണ്ടെത്താം? അവതരണം അബ്ദുൽ അഹദ് ചുങ്കത്തറ.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, IT ജാലകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന വേരസ് മൈ ട്രെയിൻ എന്ന ആപ്ലിക്കേഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു ട്രെയിൻ സ്റ്റേഷൻ അടിസ്ഥാനത്തിൽ എങ്ങനെ സെർച്ച് ചെയ്യാം, ട്രെയിനിൻ്റെ നമ്പർ വെച്ച് എങ്ങനെ സെർച്ച് ചെയ്യാം, ലൈവായി എങ്ങനെ സെർച്ച് ചെയ്യാം, അലാറം അപ്ലിക്കേഷൻ, അലാറം എങ്ങനെ വെക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. ഇനി നമ്മൾ നേരിടുന്ന വേറൊരു പ്രശ്നമാണ് കണക്ഷൻ ട്രെയിനുകളുടെ പ്രശ്നം. നമ്മൾ ഒരു സ്ഥലത്തേക്ക് ഡയറക്റ്റ് ട്രെയിൻ ഇല്ല, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് ട്രെയിൻ ഇല്ല. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് വേറെ ട്രെയിനിലേക്ക് പോകുന്നു. ആ ഒരു സമയത്ത് പലപ്പോഴും ഒരു ട്രെയിൻ വൈകി പോകുന്നതുകൊണ്ട് നമുക്ക് മറ്റേ അടുത്ത ട്രെയിൻ കിട്ടാതെ പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതിനുള്ളൊരു പരിഹാരം കൂടി നമ്മളെ ഈ ഒരു വേരസ്മൈ ട്രെയിനിലുണ്ട്. ആ ഒരു കാര്യം നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഇപ്പോൾ വേരസ്മൈ ട്രെയിൻ എന്നുള്ള അപ്ലിക്കേഷൻ എടുക്കുന്നു. നമ്മൾ നിലമ്പൂരിൽ നിന്നും ഷൊർണൂരിലേക്ക് ട്രെയിനുകളുടെ സമയം നോക്കുന്നു. അതിനുശേഷം ഷൊർണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിനുകളുടെ സമയം നോക്കുന്നു. അപ്പോൾ ആദ്യമായി നമ്മൾ നിലമ്പൂരിൽ നിന്ന് ഷൊർണൂരിലേക്കുള്ള ട്രെയിനുകൾ നോക്കുമ്പോൾ രാവിലെ 5:30 ഉള്ള ട്രെയിന് 7:05 ഷൊർണൂർ എത്തുന്നുണ്ട്. ഈ ട്രെയിന് പോയാൽ നമുക്ക് 7:05 ഷൊർണൂർ എത്താം. അതേസമയം ഷൊർണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിനുകൾ നമ്മൾ നോക്കുമ്പോൾ ഷൊർണൂരിൽ നിന്നുള്ള തിരുവനന്തപുരം സെൻട്രലിലേക്കുള്ള ജനശതാബ്ദി എക്സ്പ്രസ് 7:35 എത്തുന്നുണ്ട്. 7:05 നിലമ്പൂരിൽ നിന്നുള്ള ട്രെയിന് ഷൊർണൂർ എത്തുന്നു. കൃത്യം അരമണിക്കൂറിന് ശേഷം 7:35 ഷൊർണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിനുണ്ട്. അത് എല്ലാ ദിവസവുമില്ല, ആഴ്ചയിൽ 5 ദിവസമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സാധ്യത പരിശോധിക്കുകയാണ്. ഈ ട്രെയിന് ഷൊർണൂരിൽ നിലമ്പൂരിൽ നിന്ന് ഷൊർണൂർ എത്തി അരമണിക്കൂറിനുള്ളിൽ നമുക്ക് കയറാൻ സാധിക്കുമോ എന്ന് നമ്മൾ ആദ്യമായി പരിശോധന നടത്താം. അപ്പോൾ അതിനുദാഹരണമായിക്കൊണ്ട് നമ്മൾ ഈ ഒരു 7:35 തന്നെ ഈ ട്രെയിൻ എടുക്കാറുണ്ടോ എന്ന് നോക്കാൻ നമ്മൾ ആ ജനശതാബ്ദിയുടെ അവിടെ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ടുഡേ എന്നുള്ള ഭാഗത്ത് നോക്കുമ്പോൾ 7:30 ട്രെയിന് 7:44 ഇന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ മുൻ ദിവസങ്ങളിലേത് കൂടി നമ്മൾ നോക്കാം. ഏകദേശം ഒരാഴ്ചയുടേത് നമ്മൾ നോക്കുന്ന നന്നായിരിക്കും. യെസ്റ്റർഡേ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇന്നലെ 7:36 എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുമ്പത്തെ ദിവസം നോക്കുമ്പോൾ ആ ഡേറ്റിന് ട്രെയിനില്ല. ഇനി അതിൻ്റെ മുമ്പത്തെ ഡേറ്റ് നമ്മൾ നോക്കുന്നു. ആ ഡേറ്റിന് നോക്കുമ്പോൾ 7:38 എത്തിയിട്ടുണ്ട്. വീണ്ടും കലണ്ടറിൽ നമ്മൾ നോക്കുന്നു, ആ ദിവസം 7:33. വീണ്ടും നമ്മൾ കലണ്ടറിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് 7:30 ട്രെയിന് 7:35 5 മിനിറ്റിനുള്ളിലൊക്കെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇങ്ങനെ നമുക്ക് നോക്കാൻ പറ്റും. നമ്മൾ നോക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ദിവസം, ആ ദിവസം ഇപ്പോൾ നമ്മൾ ഇന്ന് ആണ് ഉദ്ദേശിക്കുന്നത്, ഇന്ന് ഇപ്പോൾ ചൊവ്വാഴ്ചയാണ്. അങ്ങനെയാണെങ്കിൽ കലണ്ടറിലെ ചൊവ്വാഴ്ചകൾ, 2-3 ചൊവ്വാഴ്ചകൾ കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. കാരണം വീക്കിലി ട്രെയിനുകൾ വരാറുണ്ട്. വീക്കിലി ട്രെയിനുകൾ വരുമ്പോൾ ചില ട്രെയിനുകൾ പിടിച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾ കലണ്ടറിലുള്ള മറ്റു ചൊവ്വാഴ്ചകൾ കൂടി നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഇപ്പോൾ ചൊവ്വാഴ്ചകളിൽ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ 7:34 അതേപോലെ തന്നെ ഇവിടെ 7:43 വീണ്ടും നമ്മൾ നോക്കുന്നു. ഇങ്ങനെ കുറച്ച് ദിവസത്തെ ട്രെയിനുകൾ നമ്മൾ ഒന്ന് നോക്കുന്നു. 7:29 എത്തിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ജനശതാബ്ദി എന്നുള്ള ട്രെയിന് കൃത്യസമയത്ത് തന്നെ പുറപ്പെടുന്നുണ്ട്. ഇനി നമ്മൾ നിലമ്പൂരിൽ നിന്നും ഷൊർണൂർ എത്തുന്ന ടൈം നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഈ ട്രെയിന് കൃത്യമായ സമയത്ത് എത്തുന്നുണ്ടോ? ഇതൊരു ഡെയിലി ട്രെയിനാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം അത് എടുത്തു 6:59 എത്തിയിട്ടുണ്ട്. ഇന്നലത്തെ നോക്കുമ്പോൾ 6:56 എത്തിയിട്ടുണ്ട്. അതിൻ്റെ മുന്നത്തെ ദിവസം 6:55 എത്തിയിട്ടുണ്ട്. അതിൻ്റെ മുമ്പത്തെ ദിവസങ്ങൾ അങ്ങനെ നോക്കുന്നു. ഒരു ദിവസം 8:00 എത്തിച്ചേർന്നിട്ടുണ്ട്. ആ ദിവസം ഏതാണ് എന്ന് നമ്മൾ നോക്കും. അപ്പോൾ നമ്മൾ ഇന്നാണ് ചൊവ്വാഴ്ചയാണ് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ ചൊവ്വാഴ്ചകൾ ഒന്നുകൂടി നോക്കുകയാണ്. 28 7:03 എത്തിയിട്ടുണ്ട്. വീണ്ടും ചൊവ്വാഴ്ച 21 7:02 എത്തിയിട്ടുണ്ട്. വീണ്ടും നോക്കുന്നു, 14 6:51 എത്തിയിട്ടുണ്ട്. അതിൻ്റെ മുമ്പുള്ള ആഴ്ചകൾ ഒക്കെ നോക്കുമ്പോൾ വളരെ അപൂർവമായ ദിവസങ്ങളിൽ മാത്രമേ ഈ ട്രെയിന് ലേറ്റായിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ട്രെയിന്, നമ്മൾ 7:05 എത്തുന്ന ട്രെയിന് 7:05 മുമ്പ് തന്നെ എത്തുന്നുണ്ട്. മറ്റേ ട്രെയിന് ഒരു 7:30 പുറപ്പെടുന്ന ട്രെയിന് 7:35 വരെയൊക്കെ വൈകാറുണ്ട്. കൃത്യമായി അരമണിക്കൂർ സമയം നമുക്ക് ലഭിക്കുന്നു, നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ യാത്ര ചെയ്യുന്ന ആ ദിവസങ്ങളിൽ, ചൊവ്വാഴ്ചയാണെങ്കിൽ ചൊവ്വാഴ്ചകളിലെ പാറ്റേൺ ഒന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം വേറെ ട്രെയിനുകൾ വരുമ്പോൾ വൈകാനുള്ള സാധ്യതകൾ കൂടി പരിശോധിക്കണം. അങ്ങനെ പരിശോധിച്ചിട്ട് നമുക്ക് ആ ട്രെയിന് കണക്ഷൻ ട്രെയിനുകൾ പോകാൻ കഴിയുമോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ കാര്യങ്ങൾ ഉപകാരപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നു. പീസ് റേഡിയോയുടെ IT ജാലകത്തിൻ്റെ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
7: ജസാക്കല്ലാഹു ഖൈറ.
5: പീസ് റേഡിയോ ഐ ടി ജാലകം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ട്രെയിനുമായി ബന്ധപ്പെട്ട അപ്ലിക്കേഷനാണ് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലെ കണക്ഷൻ ട്രെയിനുകൾ എങ്ങനെ കണ്ടെത്താമെന്നാണ് വിശദീകരിച്ചു നൽകിയത്. അവതരിപ്പിച്ചത് അബ്ദുൽ അഹദ് ചുങ്കത്തറ.
7: പർച്ചേഴ്സിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എന്റെയും നിങ്ങളുടെയും ഒക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാവുകയാണ്. ടീം പീസ് റേഡിയോയുടെയും വിസ്ഡം മീഡിയ സ്കൂളിന്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മയുടെ കാഴ്ചകളിൽ നിന്ന് ഇനി മനസ്സിനെ വിമോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽ തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആധികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. ജമീൽ, ദ സോൾമേറ്റ്. മകൻ മാതാവിന് വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
8: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ യുഗചരിതം. ഒട്ടകം തേങ്ങിയ സംഭവം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിന്റെ തിരുദൂതർ എന്ന പുസ്തകത്തിലെ ഒന്നാം ഭാഗം. രചന നിർവഹിച്ചത് ഹുസൈൻ സലഫി. അവതരണം സിദ്ദീഖ് സുലാഹി.
3: ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകളെക്കുറിച്ചാണ് നമ്മൾ കേട്ടത്. പ്രവാചക ചരിത്രത്തിലെ അദ്ദേഹത്തിന്റെ മറ്റൊരു മുഅ്ജിസത്തിനെ കുറിച്ച് കേൾക്കാം. ഒട്ടകം തേങ്ങിയ സംഭവം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിനു കാരുണ്യമായിക്കൊണ്ടാണല്ലോ അയക്കപ്പെട്ടിരുന്നത്. ലോകത്തെ മുഴുവൻ ജീവികളോടും കാരുണ്യം കാണിച്ച പ്രവാചകനായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയെ മിണ്ടാ പ്രാണികൾക്ക് പോലും പരിചയമായിരുന്നു. അതിന് ഈ സംഭവം തെളിവാണ്. അബ്ദുല്ലാഹിബിനു ജഅഫർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, ഒരു ദിവസം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറകിൽ വാഹനപ്പുറത്ത് യാത്രക്കായി ഇരുന്ന് യാത്ര ചെയ്യുകയായിരുന്നു. അങ്ങനെ എനിക്കൊരു സംഭവം ഏറെ കൗതുകമുള്ളതായി. അത് ഞാൻ ഒരാളോടും പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യനിർവഹണത്തിന് മറ സ്വീകരിക്കുന്നതിന് ഉയർന്ന സ്ഥലമോ അല്ലെങ്കിൽ ഈത്തപ്പന തൈകളോ ഇഷ്ടപ്പെടുമായിരുന്നു. അബ്ദുല്ല റളിയല്ലാഹു അൻഹു പറയുന്നു, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അൻസാരിയുടെ തോട്ടത്തിൽ കയറി. അപ്പോഴതാ ഒരൊട്ടകം. അത് നബിയെ കണ്ടപ്പോൾ തേങ്ങിക്കരയുന്നു, അതിന്റെ കണ്ണുനീർ ഒലിക്കുന്നുമുണ്ട്. അങ്ങനെ നബി അതിന്റെ അടുത്ത് ചെന്നു. എന്നിട്ട് നബി അതിന്റെ ചെവിയുടെ അടുത്ത് തടവി. അപ്പോൾ അത് കരച്ചിൽ അടക്കി. അപ്പോൾ നബി ചോദിച്ചു, ആരാണ് ഈ ഒട്ടകത്തിന്റെ യജമാനൻ? ഈ ഒട്ടകം ആരുടേതാണ്? അപ്പോൾ അൻസാരിയായ ഒരു ചെറുപ്പക്കാരൻ വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, എന്റേതാണ്. അപ്പോൾ നബി പറഞ്ഞു, അള്ളാഹു നിനക്ക് ഉടമപ്പെടുത്തി തന്ന ഈ മൃഗത്തിന്റെ കാര്യത്തിൽ നിനക്ക് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൂടെ? കാരണം നീ അതിനെ പട്ടിണിക്ക് ഇടുന്നുണ്ടെന്നും നീ അതിനെ ഭാരിച്ച ജോലി ചെയ്യിപ്പിച്ച് പ്രയാസപ്പെടുത്തുന്നുണ്ടെന്നും അതെന്നോട് ആവലാതി ബോധിപ്പിച്ചിരിക്കുന്നു. ബുദ്ധിയും വിവേകവുമുള്ള മനുഷ്യന് അവന്റെ അഹങ്കാരം കാരണത്താൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അതിന് ശ്രമിക്കുന്നില്ല. എന്നാൽ ലോകത്തുള്ള മുഴുവൻ ജീവികളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ചറിയുന്നതായും അനുസരിക്കുന്നതായും നമുക്ക് കാണാൻ സാധിക്കുന്നു. ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ നബിയുടെ കൂടെ ഒരു യാത്രക്ക് മുന്നിട്ടു. അങ്ങനെ ഞങ്ങൾ ബനു നജ്ജാറുകാരുടെ ഒരു തോട്ടത്തിന്റെ അടുത്തെത്തുന്നതുവരെ യാത്ര തുടർന്നു. അപ്പോഴതാ അതിൽ ഒരൊട്ടകം. ആ തോട്ടത്തിൽ ബുദ്ധിമുട്ടിക്കൊണ്ടല്ലാതെ ഒരാളും കയറുകയില്ല. ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അപ്പോൾ അവർ നബിയോട് അതിനെപ്പറ്റി പറഞ്ഞു. അങ്ങനെ നബി ആ തോട്ടത്തിന്റെ അടുത്തു വന്നു. എന്നിട്ട് ആ ഒട്ടകത്തെ അവിടുന്ന് വിളിച്ചു. അപ്പോൾ അത് അതിന്റെ ചുണ്ട് നിലത്തുവെക്കുന്ന അവസ്ഥയിലായി വന്നു. അങ്ങനെ അത് നബിയുടെ മുന്നിൽ മുട്ടുകുത്തി. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, അപ്പോൾ നബി പറഞ്ഞു, അതിന്റെ കടിഞ്ഞാൺ കൊണ്ടുവരൂ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കടിഞ്ഞാൺ ഇടുകയും അതിന്റെ ഉടമസ്ഥനിലേക്ക് അതിനെ നൽകുകയും ചെയ്തു. ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളിലേക്ക് തിരിഞ്ഞു പറഞ്ഞു, നിശ്ചയം ആകാശഭൂമിക്കിടയിൽ അനുസരണക്കേടുകാരായ ജിന്നുകളും മനുഷ്യരുമല്ലാതെ യാതൊന്നും തന്നെ ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് അറിയാത്തതായിട്ടില്ല. വികൃതിക്കാരനായ ആ ഒട്ടകം ആ തോട്ടത്തിൽ ആര് പ്രവേശിക്കുമ്പോഴും അതിന്റെ ഉപദ്രവം സഹിക്കേണ്ടി വരുമായിരുന്നു. ആ തോട്ടത്തിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒട്ടകത്തെ വിളിച്ചു. അപ്പോഴതാ ആ ഒട്ടകം സ്നേഹത്തോടെ ചുണ്ട് നിലത്ത് തട്ടാവുന്ന വിധത്തിൽ നബിയുടെ അടുത്തേക്ക് വരുന്നു. അങ്ങനെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി നിന്നു. നബി അതിന് മൂക്കുകയർ ഇടുകയും അതിന്റെ ഉടമസ്ഥനെ ഏൽപ്പിക്കുകയും ചെയ്തു. എന്നിട്ട്

0: അടുത്തേക്ക് വന്നു. അദ്ദേഹം നബിയുടെ അടുത്തെത്തിയപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അദ്ദേഹത്തോട് ചോദിച്ചു, എവിടേക്കാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, എന്റെ കുടുംബത്തിലേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, താങ്കൾക്ക് വല്ല നന്മയും വേണോ? അദ്ദേഹം ചോദിച്ചു, അതെന്താണ്? നബി പറഞ്ഞു, അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല, അവൻ ഏകനാകുന്നു, അവന് പങ്കുകാരനില്ലെന്നും തീർച്ചയായും മുഹമ്മദ് അവന്റെ അടിമയും ദൂതനുമാണെന്നും നീ സാക്ഷ്യം വഹിക്കുക. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, താങ്കൾ പറയുന്നതിന് ആരെല്ലാം സാക്ഷ്യം വഹിക്കും? നബി പറഞ്ഞു, ഈ സലമ വൃക്ഷം താഴ്വരകളിൽ കാണുന്ന ഒരു വൃക്ഷമാണിത്. അങ്ങനെ ആ താഴ്വരയിലുണ്ടായിരുന്ന ആ വൃക്ഷത്തെ അള്ളാഹുവിന്റെ റസൂൽ വിളിച്ചു. അപ്പോൾ അത് ഭൂമിയിലേക്ക് ചാഞ്ഞുവന്നു. അങ്ങനെ അത് നബിയുടെ മുന്നിൽ വന്നു നിന്നു. അതിനോട് മൂന്ന് തവണ സാക്ഷ്യം വഹിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അത് മൂന്ന് തവണ സാക്ഷ്യം വഹിച്ചു. പിന്നീട് അത് വളരുന്ന സ്ഥലത്തേക്ക് തന്നെ മടങ്ങി. അഅ്റാബി തന്റെ സമൂഹത്തിലേക്കു മടങ്ങി. അദ്ദേഹം പറയുകയും ചെയ്തു, അവർ എന്നെ പിന്തുടരുന്നുവെങ്കിൽ അവരെ എന്റെ സമൂഹത്തെയും കൊണ്ട് ഞാൻ താങ്കളുടെ അടുത്തു വരുന്നതാണ്, അല്ലെങ്കിൽ ഞാൻ മടങ്ങിവരികയും നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടായിരിക്കുന്നതുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു പ്രകടമാക്കിയ അത്ഭുതങ്ങൾ കണ്ട പലർക്കും മുഹമ്മദ് നബിയെ അറിയാനും ഇസ്ലാം പുലകുവാനും നിമിത്തമായിട്ടുണ്ട്. എന്ത് അത്ഭുതങ്ങൾ കണ്ടാലും അതിനെയെല്ലാം കളിയാക്കിയും പരിഹസിച്ചും നിഷേധാത്മക മനോഭാവം കാണിച്ചവരും ഉണ്ടായിട്ടുണ്ട്. ചന്ദ്രൻ പിളർന്ന് രണ്ട് കഷ്ണങ്ങളായി മാറിയത് കണ്ണുകൊണ്ട് കണ്ടിട്ടും അത് വെറും മായാജാലമാണെന്ന് പറഞ്ഞ് അള്ളാഹു വെളിവാക്കിയ ആ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുകയായിരുന്നു മുരടിച്ച മനസ്സിന്റെ ആളുകളായ മക്കയിലെ മുശ്രിക്കുകൾ ചെയ്തത്. ഇൻഷാല്ലാ, പ്രവാചക മുഅ്ജിസത്തുകളുടെ ചരിത്രം അടുത്ത എപ്പിസോഡിൽ തുടർന്ന് കേൾക്കാം.
1: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ യുഗചരിതം. ഹുസൈൻ സലഫി രചന നിർവഹിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിന്റെ തിരുദൂതർ എന്ന പുസ്തകത്തിന്റെ ഒന്നാം ഭാഗം, ഒട്ടകം തേങ്ങിയ സംഭവം. ഈ വിഷയം അവതരിപ്പിച്ചത് സിദ്ദീഖ് സുലാഹി, നിലമ്പൂർ.
2: ഒരു കാര്യം ഒരാളുടെ മനസ്സിൽ സന്നിവേശിപ്പിക്കാൻ ഒരു മിനിറ്റ് എന്ന ഹ്രസ്വസമയം മതിയാകുമോ? ചിന്തകളെ മാറ്റിമറിക്കാൻ, ജീവിതത്തിന്റെ ദിശ തന്നെ തിരിച്ചുവിടാൻ സെക്കൻഡുകൾ മാത്രമുള്ള ഒരു ചെറിയ ഇടവേളയ്ക്ക് സാധിക്കുമോ? തീർച്ചയായും. വലിയ മാറ്റങ്ങളുടെ തുടക്കം പലപ്പോഴും വളരെ ചെറിയ ഒരു നിമിഷാർത്ഥത്തിൽ നിന്നാണ്. ചിന്തയുടെ ഒരു ചെറിയ തീപ്പൊരി മതി മനസ്സിൽ വലിയൊരു അറിവിന്റെ നാളം കൊളുത്താൻ. ഒരു മിനിറ്റിൽ ഒരു വിപ്ലവം വിരിയുന്നു. ഒരു കാര്യം ഒരാൾക്കു പകർന്നു നൽകാൻ ഒരു മിനിറ്റ് തന്നെ ധാരാളം. തിരക്കുകൾ നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് വലിയ വലിയ പ്രഭാഷണങ്ങൾ കേൾക്കാനോ വായിച്ചു തീർക്കാനോ നമുക്ക് സമയം തികയാറില്ല. എന്നാൽ സമയം കുറവാണെന്ന് കരുതി അറിവ് നേടാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇവിടെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ചിന്തകളെ ഉണർത്തുന്ന ലളിത സന്ദേശങ്ങളുടെ പ്രസക്തി. അതെ, നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വൺ മിനിറ്റ് ടോക്ക്. സമകാലിക വിഷയങ്ങൾ, വിശ്വാസപാഠങ്ങൾ, കർമ്മശാസ്ത്ര വിജ്ഞാനങ്ങൾ, കുടുംബ മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങി ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന കാര്യങ്ങൾ വളരെ ലളിതമായി ഒരൊറ്റ മിനിറ്റിൽ നിങ്ങളിലേക്കെത്തുന്നു വൺ മിനിറ്റ് ടോക്ക്. ചെറിയ സമയം കൊണ്ട് വലിയ അറിവുകൾ നേടാം, മനസ്സിൽ ശരിയായ മൂല്യങ്ങൾ തുന്നിച്ചേർക്കാം. ഒരു നിമിഷം ഒരു വിജ്ഞാനം, ഒരു വിപ്ലവം. നിങ്ങളുടെ ദിനചര്യകൾക്കിടയിലെ ആ ഒരു മിനിറ്റ് മാറ്റിവെക്കൂ. അത് നിങ്ങളുടെ ചിന്തകളെയും ജീവിതത്തെയും നന്മയിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. കേൾക്കാൻ മറക്കരുത് വൺ മിനിറ്റ് ടോക്ക് വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനലിലൂടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ പാരന്റിംഗ് കോഴ്സ് ഈ പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ക്ലാസ് 5, നാം ചെയ്യുന്ന തെറ്റുകൾ, ഒരു ആത്മപരിശോധന. ക്ലാസ് എടുക്കുന്നത് ഷംജാസ് കെ അബ്ബാസ്.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ രക്ഷിതാക്കളെ, നമ്മൾ പുതിയൊരു പാരന്റിംഗ് കോഴ്സിൻ്റെ എപ്പിസോഡിലാണുള്ളത്. കഴിഞ്ഞ ചില ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞതുപോലെ, വ്യത്യസ്തമായ മേഖലകളെ സ്പർശിക്കുമ്പോഴാണ് ഒരു നല്ല പാരൻ്റ് ഉണ്ടാവുന്നത്. തീർച്ചയായും ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് നമ്മളും നമ്മുടെ കുട്ടിയും നേർക്ക് നേരെ ബന്ധപ്പെടുന്ന, അവരുമായുള്ള ഇൻ്ററാക്ഷനുമായി ബന്ധപ്പെട്ട ചില മേഖലകളാണ്. അവിടെ പാരൻ്റ് എന്ന നിലയ്ക്ക് നിർബന്ധമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട ഏരിയകളാണ് പരാമർശിച്ചു പോകുന്നത്. സാധാരണ കേൾക്കുന്നത് പോലെയല്ല, നമ്മൾ നമ്മുടെ ജീവിതവുമായി ഒന്നിൽ ആത്മപരിശോധന നടത്തേണ്ട മേഖലയാണിത്. ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം, പൊതുവിൽ നമ്മൾ ഏത് വിഷയമാണെങ്കിലും നമ്മൾ നേർക്കുനേരെ നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളാണെങ്കിൽ അവിടെ നമ്മൾ പലപ്പോഴും ന്യായീകരണങ്ങൾ കണ്ടെത്തി അത് എന്നെ ബാധിക്കുന്നതല്ല എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിക്കുക. പക്ഷേ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെയും നമ്മൾ ചെയ്യുന്നതാണെങ്കിലും അല്ലെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്നും അങ്ങനെ ഒരു സ്വാധീനം, അങ്ങനെ ഒരു ഇൻട്രാക്ഷൻ, അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ വരാൻ ചാൻസ് ഉണ്ടോ, സാധ്യതയുണ്ടോ എന്ന് കൂടി പരിശോധിക്കുന്ന രൂപത്തിലായിരിക്കണം നിങ്ങൾ കേൾക്കേണ്ടത്. നമ്മൾ ഇന്ന് ഏറ്റവും ആദ്യം പരിശോധിക്കുന്നത് നമ്മുടെ കുട്ടിയും നമ്മളും എന്ന ആ ഒരു ദ്വന്ദ്വത്തിൽ, രക്ഷിതാവ് മക്കൾ എന്ന ആ ഒരു ബൈനറിയിൽ, യഥാർത്ഥത്തിൽ രക്ഷിതാവ് എന്ന ആ മേഖല ഒരിക്കലും ഒരു കുട്ടിക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നതല്ല. ഞാൻ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ഉപ്പയെയും ഉമ്മയെയും ഒരിക്കലും ഒരു കുട്ടിക്ക് മാറ്റാൻ പറ്റില്ല. നമ്മളാണ് നമ്മുടെ മക്കളുടെ ഉമ്മ ഉപ്പ. തീർച്ചയായും നമ്മൾ ഏറ്റവും നല്ല പാരൻ്റ് ആവുക എന്നത് മാത്രമാണ് യഥാർത്ഥത്തിൽ പരിഹാരം. ലോകത്ത് വ്യത്യസ്ത തരം പാരൻറ്റിംഗ് ഉണ്ട്, വ്യത്യസ്ത തരം രീതികളുണ്ട്. പക്ഷേ നമ്മൾ ഏറ്റവും നല്ല പാരൻ്റ് ആവണമെങ്കിൽ നമ്മുടെ കുട്ടികളുമായുള്ള കമ്മ്യൂണിക്കേഷൻ, അതായിരിക്കണം ഏറ്റവും നന്നായി മുന്നോട്ട് പോകേണ്ടത്. ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ആദ്യത്തെ പാഠം എന്ന് പറയുന്നത്, പലപ്പോഴും കുട്ടികളെക്കുറിച്ച് തെറ്റായ ചില സ്വപ്നങ്ങൾ നമ്മളെല്ലാവരും ഉണ്ടാക്കിയെടുക്കാറുണ്ട് എന്നുള്ളതാണ്. തെറ്റായ സ്വപ്നങ്ങൾ എന്ന് പറയുമ്പോൾ, കുട്ടികളെക്കുറിച്ച് നമുക്ക് സ്വപ്നം കാണാം, സ്വപ്നം കാണേണ്ടവരാണ് രക്ഷിതാക്കൾ എന്നതിൽ സംശയമില്ല. പക്ഷേ നമുക്ക് നഷ്ടപ്പെട്ടതെന്തോ, നമ്മുടെ ബാല്യകാലത്ത് കിട്ടാത്തതെന്തോ, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് അനുഭവിക്കാൻ സാധിക്കാത്തതെന്തോ, അതെല്ലാമാണ് എൻ്റെ കുട്ടി ചെയ്യേണ്ടത് എന്ന ഒരു മിഥ്യാധാരണയിൽ നിന്നും നമ്മൾ നമ്മുടെ കുട്ടികളെക്കുറിച്ച് സ്വപ്നം കാണുമ്പോൾ അത് വലിയ അപകടങ്ങളിലേക്കാണ് കൊണ്ടു ചെന്നെത്തിക്കുക. പ്രത്യേകിച്ച് അവരുടെ ഈ സ്വഭാവത്തെക്കുറിച്ചും അവരുടെ പെരുമാറ്റത്തെക്കുറിച്ചും അവരുടെ ആഗ്രഹങ്ങളെക്കുറിച്ചുമെല്ലാം നമ്മൾ അത്തരം മേഖലകളിൽ ഇടപെടുമ്പോൾ അത് വലിയ രീതിയിലുള്ളൊരു കോൺഫ്ലിക്ട് നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കും എന്നതിൽ സംശയമില്ല. ഇവിടെ നമ്മൾ വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കുട്ടികളെക്കുറിച്ച് തീർച്ചയായും നമുക്ക് സ്വപ്നം വേണം. ഒരു മുസ്ലിം എന്ന നിലക്ക്, ഒരു മുസ്ലിം വിശ്വാസി എന്ന നിലക്ക്, ഒരു രക്ഷിതാവായ നമുക്ക് കൃത്യമായ ഒരു ലക്ഷ്യം കുട്ടികളെക്കുറിച്ചുണ്ട്. ആ സ്വപ്നം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ, റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുരിയാതിന ഖുർറത അയുനി വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. എൻ്റെ തലമുറയെ, എൻ്റെ മക്കളെ നാളെയുള്ളൊരു തലമുറക്ക് ഇമാമാവുന്ന രൂപത്തിൽ, നേതൃത്വം നൽകാൻ പറ്റുന്ന രൂപത്തിൽ, അവരുടെ മുത്തഖീങ്ങൾക്ക് നേതൃസ്ഥാനം വഹിക്കാൻ പറ്റുന്ന രൂപത്തിൽ എൻ്റെ കുട്ടികളെ മാറ്റണമേ എന്നുള്ളതാണ്. അതൊരു വലിയ സ്വപ്നമാണ്. അത് തീർച്ചയായും ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ശ്രമകരമായ ഒരു ദൗത്യമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ നാളെ സ്വർഗത്തിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തുന്ന ഒരു കുട്ടിയാവണം എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതിനപ്പുറത്തേക്ക് അവരുടെ ജീവിതോപാധികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവർക്ക് കൃത്യമായ ഗൈഡൻസ് നൽകാമെന്നതിനപ്പുറത്തേക്കുള്ള ചില പ്രഷറുകൾ, അൺവാണ്ടഡ് ആയിട്ടുള്ള ചില പ്രഷറുകൾ നമ്മുടെ രക്ഷിതാക്കൾ നിലക്ക് നൽകുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, കാവ്യാത്മകമായി, നമ്മുടെ കുട്ടികളുടെ ആകാശമാവണം നമ്മൾ. നമ്മുടെ കുട്ടികളുടെ ആകാശമാവണം നമ്മൾ. എന്താണ് ആകാശം എന്ന് പറഞ്ഞാൽ, നമ്മുടെ കുട്ടിക്ക് നമ്മുടെ ചുറ്റും പാറി നടക്കാൻ പറ്റണം എന്നുള്ളതാണ്. നമ്മൾ വിശാലമായാൽ മാത്രമേ നമ്മുടെ കുട്ടിക്ക് അങ്ങനെ ഒരു ആകാശം ലഭ്യമാവുള്ളൂ. അതുകൊണ്ട് നല്ലവണ്ണം നമ്മൾ ആ ഒരു വിഷയത്തെ കൃത്യമായി ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, പലപ്പോഴും ഈ പാരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്, ഞാനൊരു നല്ല പാരൻ്റ് ആണോ എന്ന ചോദ്യം സ്വയം ചോദിക്കുകയും എനിക്ക് അത്ര അറിവില്ലല്ലോ എന്ന സ്വയം ഉള്ള ആ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വെച്ചുകൊണ്ട് കാര്യങ്ങളെ വിലയിരുത്തുകയും ചെയ്യുന്നതാണ്. മിക്കവാറും പാരൻസൊക്കെ പറയും, നമ്മൾ പണ്ട് പഠിച്ചതല്ലേ, ഞങ്ങൾ പണ്ടത്തെ ആൾക്കാർക്ക് ഇതൊന്നും അറിയില്ല, ഇപ്പോഴത്തെ കുട്ടികളെ കാര്യം നമുക്കറിയില്ല. സഹോദരങ്ങളെ, നമ്മൾ ജീവിതത്തിൽ ഏത് റോളെടുത്താലും പഠിച്ച് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഇന്ന് പഠിക്കാനുള്ള ഏറ്റവും വലിയ റോൾ എന്ന് പറയുന്നത് രക്ഷിതാവ് എന്ന നിലയ്ക്ക് നമ്മുടെ മക്കളെ പഠിക്കുക എന്നുള്ളതാണ്. അവിടെയാണ് തീർച്ചയായും ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു 5 പോയിന്റുകളിൽ നിന്നുകൊണ്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ വിശദീകരിക്കുന്നത്. അതിലേറ്റവും ആദ്യത്തേത് എന്ന് പറയുന്നത്, നമ്മുടെ കുട്ടികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ എല്ലാപ്പോഴും എല്ലാ പാരൻസിനുമുള്ള ഏറ്റവും വലിയ ആശങ്ക, പ്രശ്നം എന്ന് പറയുന്നത് അവർ നമ്മൾ പറയുന്നത് അനുസരിക്കുന്നില്ല എന്നുള്ളതാണ്. സാധാരണ മലയാളത്തിൽ ഒരു വാക്ക് പറയാറുണ്ട്, നമ്മൾ പറയുന്നത് അവർ കേൾക്കുന്നില്ല എന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ചെയ്യുന്നത് അവർ കാണുന്നുണ്ട് എന്ന ഓർമ്മ നമുക്ക് വേണമെന്നാണ്. നമ്മൾ പറയുന്നത് അവർ കേൾക്കുന്നില്ല എന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ചെയ്യുന്നത് അവർ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞാൽ കേൾക്കണം എന്നുള്ള വാശിയേക്കാൾ കൂടുതൽ നമ്മൾ ചെയ്യുന്നതൊക്കെ അവർ കാണുന്നുണ്ടെന്നുള്ള ഭയവും ആശങ്കയും നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം, സഹോദരങ്ങളെ, നമ്മൾ ഈ അനുസരണ എന്ന് പറയുമ്പോൾ, കുട്ടികളൊരു കാര്യം ചെയ്യണമെന്ന് പറയുമ്പോൾ, നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതെങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത്? നടപ്പിലാക്കാൻ വ്യത്യസ്തമായ രീതികളുണ്ട്. ചില നടപ്പിലാക്കലുകൾ എന്ന് പറഞ്ഞാൽ പേടി കൊണ്ടാണ്, ഭയം കൊണ്ടാണ്. മിക്കവാറും വീടുകളിലൊക്കെയും അത്തരത്തിലുള്ളൊരു ഭയം പല ആളുകളിലും പ്രതിഷ്ഠിക്കുന്നത് കാണാൻ സാധിക്കും. ചിലപ്പോൾ ഉമ്മ ഭയങ്കര പാവമായിരിക്കും, ഉപ്പയായിരിക്കും പേടിയുടെ എലമെൻ്റ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഉപ്പ ഭയങ്കര ലിബറൽ ആയിരിക്കും, ഉമ്മയായിരിക്കും ഭയങ്കര പേടിയുടെ എലമെൻ്റ്. ഒരിക്കലും ഒരു വീട്ടിൽ അങ്ങനെ ഒരു ദുന്ദം ഉണ്ടാവാൻ പാടില്ല. നമുക്ക് റോളുകൾ ഡിവൈഡ് ചെയ്യാം. ഉപ്പാക്ക് കുറച്ച് ഗൗരവമാവാം, ഉമ്മ കുറച്ചുകൂടി വാത്സല്യത്തോടു കൂടി ആവാം, അതൊക്കെ സമ്മതിക്കാം. പക്ഷേ പേടിയോടുകൂടി, ഭയത്തോടു കൂടി കുട്ടികൾ കാര്യങ്ങൾ ചെയ്യുന്ന അവസ്ഥ, അത് പരമാവധി ഒഴിവാക്കണം. ചില കാര്യങ്ങൾ തീർച്ചയായും ഭയത്തോടു കൂടി തന്നെ അവർ മുന്നോട്ട് പോകേണ്ടതാണ്, അതിൽ തർക്കമില്ല. പക്ഷേ എല്ലാ കാര്യങ്ങളിലും ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. സ്വന്തം പേപ്പറിൽ, പരീക്ഷാ പേപ്പറിൽ മാർക്കൊന്ന് കുറയുമ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വരാൻ പേടിക്കുന്ന കുട്ടി, ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും മുമ്പിൽ അതൊന്ന് തുറന്ന് കാണിക്കാൻ ഭയക്കുന്ന കുട്ടി, അതൊരിക്കലും നമ്മുടെ വീട്ടിൽ ഉണ്ടാവാൻ പാടില്ല. അവന് ഭയം വേണം. എന്തിനെക്കുറിച്ചാണ് വേണ്ടത്? മാർക്ക് കുറഞ്ഞത് എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണെന്നുള്ള ഭയം വേണം. പക്ഷെ അതിനപ്പുറത്തേക്ക് ഉപ്പയുടെയും ഉമ്മയുടെയും പ്രതികരണമാണ് അവനെ ഭയപ്പിക്കുന്നതെങ്കിൽ, അവനെ പേടിപ്പിക്കുന്നതെങ്കിൽ, അത് അപകടമാണ് എന്നുള്ളതാണ് നമ്മുടെ പോയിന്റ്. തീർച്ചയായും അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുട്ടികളിലെ അനുസരണയില്ലായ്മ പറഞ്ഞ് നമുക്ക് അനുസരണയെക്കുറിച്ച് പറയാം. അനുസരണയില്ലായ്മ എന്ന് പറഞ്ഞാൽ പല പ്രായത്തിൽ വ്യത്യസ്ത രൂപത്തിലാണ് ഉണ്ടാവുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതുപോലെ ഓരോ പ്രായത്തിനും ഓരോ തട്ടുകളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതിൽ കുട്ടികളുടെ ചെറിയ പ്രായങ്ങൾ, 4 വയസ്സ് വരെയുള്ള പ്രായങ്ങളൊക്കെ അവർ അനുസരിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് സ്വയം അത് മനസ്സിലാക്കാൻ പോലും തിരിച്ചറിയാൻ പറ്റാത്ത പ്രായമായിരിക്കും. പക്ഷെ 5 മുതൽ 10 വയസ്സ് വരെയുള്ള പ്രായം എന്ന് പറയുന്നത് പലപ്പോഴും കുട്ടികൾ ഒരു ഹാബിറ്റുകൾ ഫോം ചെയ്യുന്ന സമയമാണ്. ആ സമയത്ത് നമ്മളെ പറഞ്ഞാൽ അനുസരിക്കും. പക്ഷേ ആ ഒരു പ്രായമാണ് ഏറ്റവും ഗൗരവത്തിലൊരു രക്ഷിതാവ് കണക്കാക്കേണ്ട പ്രായം എന്ന് പറയുന്നത്. ആ പ്രായത്തിൽ നമ്മുടെ കുട്ടികൾ നമ്മളെ കേൾക്കും, നമ്മൾ പറഞ്ഞത് അനുസരിക്കും. പക്ഷെ ആ സമയത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങളെ ഏത് രൂപത്തിലാണ് എടുക്കേണ്ടത് എന്നാണ് നമ്മൾ പറഞ്ഞുകൊടുക്കേണ്ടത്. ഒരു ഉദാഹരണം പറയാം. ഫോൺ ഉപയോഗത്തിൻ്റെ വിഷയത്തിൽ മുതിർന്ന കുട്ടികൾ ഇന്ന് ഭയങ്കര അഡിക്റ്റ് ആണെന്നൊക്കെ പരാതികൾ പറയാറുണ്ട്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ 5 മുതൽ 10 വയസ്സ് വരെയുള്ള പ്രായത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ ആ പ്രായത്തിലേക്ക് ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, ആ പ്രായത്തിൽ നമ്മുടെ കുട്ടികൾ ഫോൺ എടുത്ത് വെക്കൂ എന്ന് പറഞ്ഞാൽ നമ്മളെ കേൾക്കുന്നത് എങ്ങനെയാണ്? അവൻ്റെ ആഗ്രഹം കൊണ്ട് ചിലപ്പോൾ അവൻ കുറച്ച് നേരം കൂടി ഇരുന്നേക്കാം. പക്ഷേ നമ്മൾ നമ്മുടെ ഒരു സ്വസ്ഥമായ സമയത്ത് അവനുമായി ചിലവഴിക്കാൻ തയ്യാറാണെങ്കിൽ, തീർച്ചയായും കുട്ടി ആ ഫോൺ മാറ്റി വെച്ച് നമ്മുടെ അടുത്തേക്ക് വരും. പക്ഷെ 10 വയസ്സ് മുതൽ അങ്ങനെയല്ല. കാരണം ഒരു 10-12 വയസ്സ് എത്തുമ്പോഴേക്കും കുട്ടികൾ ഐഡൻറ്റിറ്റി ഫോർമേഷൻ്റെ ഏജിലെത്തി. ടീനേജ് എന്നൊക്കെ നമ്മൾ പറയുന്ന 13 വയസ്സ് മുതലുള്ള പ്രായങ്ങളൊക്കെ ഐഡൻറ്റിറ്റി ഫോർമേഷനാണ്, സ്വയം അവനെ തിരിച്ചറിയുന്ന പ്രായമാണ്. ആ സമയത്ത് മിക്കവാറും രക്ഷിതാക്കൾ പറയുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് രക്ഷിതാക്കൾ അനുസരിക്കാതിരിക്കാനുള്ള പ്രേരണ കൂടുതലായിരിക്കും. അവനെ ചുറ്റുമുള്ള പിയർ പ്രഷറൊക്കെ ആയിരിക്കാം അതിന് കാരണം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ കുട്ടികളുടെ പ്രായമനുസരിച്ചായിരിക്കും അവരുടെ അനുസരണ ഇല്ലായ്മ വർക്ക് ചെയ്യുക. നമ്മൾ തീർച്ചയായും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, കുട്ടികളുടെ ഏറ്റവും ബേസ് എന്ന് പറയുന്നത് നോ പറയലാണ്. ഒരിക്കലും ഒരു കുട്ടിയും എന്ത് കാര്യം പറഞ്ഞാലും യെസ് എന്ന് പറയലല്ല കുട്ടികളുടെ ബേസ്. കുട്ടികളുടെ ബേസ് നോ പറയലാണ്. യെസ് എന്ന് പറയിപ്പിക്കലാണ് യഥാർത്ഥത്തിൽ ഒരു രക്ഷിതാവിൻ്റെ കടമ. അവിടെ യെസ് എന്ന് പറയിപ്പിക്കുന്നത് എങ്ങനെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് നമ്മൾ പറയുന്നത്. 1-ാമത്തെ കാര്യം, അനുസരണ ഇല്ലായ്മയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നമ്മൾ ഏത് വിഷയത്തിൻ്റെയും റൂട്ട് കോസ് എന്താണ് എന്ന് നോക്കണം, കാരണം എന്താണെന്ന് നോക്കണം. ഉദാഹരണത്തിന്, കുട്ടികളോട് നമ്മൾ പറയുന്ന ഒരു കാര്യം അത് അനുസരിക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ടാണ് അനുസരിക്കാത്തത്? അതൊരു വലിയ ചോദ്യമാണ്. അനുസരിക്കാതിരിക്കാൻ ചില കാരണങ്ങളുണ്ട്. അതിൽ നമ്മൾ ബാഹ്യമായ കാരണങ്ങളെ കൃത്യമായി ഒന്ന് പരിശോധിക്കണം. 1, അവന് ഒട്ടും താല്പര്യമില്ലാത്ത, അവനൊരിക്കലും ചെയ്യാൻ സാധിക്കാത്ത, അവനെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത, അങ്ങനെ ഒരു കാര്യത്തിൽ എത്ര നിർബന്ധിച്ചാലും അത് വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുക. നേരെ മറിച്ച് അവനെ കൊണ്ട് സാധിക്കുമെന്ന് നമുക്ക് ഉറപ്പാണ്. പക്ഷേ അവൻ്റെ ഇപ്പോഴത്തെ കപ്പാസിറ്റിയിൽ അത് സാധിക്കില്ല. അപ്പോൾ നമ്മൾ വേണ്ടത് സപ്പോർട്ടാണ്. നമ്മൾ ഒരു കാര്യം ഓർഡർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. 3-ാമത്തേതെന്ന് പറയുന്നത്, അനുസരണ ഇല്ലായ്മയിൽ ഒരു പക്ഷേ അവന് അറിയാം അവന് കപ്പാസിറ്റി ഉണ്ട്, പക്ഷേ അവനത് ചെയ്യില്ല എന്ന് നിശ്ചയിച്ചു. അവിടെയാണ് യഥാർത്ഥത്തിൽ രക്ഷിതാവിന് ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടി വരിക. ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ടോൺ മാറുന്നത് പോലും കുട്ടികൾക്കൊരു ശിക്ഷയായി മാറണം. നമ്മുടെ ടോൺ മാറുന്നത് കൂടി കുട്ടികളുടെ ഒരു ശിക്ഷയായി മാറണം. അങ്ങനെ പറയുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, സഹോദരങ്ങളെ, ഭയങ്കര വയലൻ്റായ കുടുംബങ്ങളുണ്ട്. ഭയങ്കര വയലൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്രമാസക്തമായ എന്നല്ല ഞാൻ പറയുന്നത്, ഒരുപാട് ഒച്ചപ്പാടുണ്ടാക്കുന്ന ഒരുപാട് ശബ്ദമുഖരിതമായ വീടുകളുണ്ട്. അങ്ങനത്തെ വീടുകളിലെ കുട്ടികൾക്ക് രക്ഷിതാക്കളുടെ ഇമോഷൻ തിരിച്ചറിയാൻ സാധിക്കില്ല. എന്നും പ്രശ്നമുണ്ടാക്കുന്ന ഉമ്മ, എന്നും പരസ്പരം തല്ലുണ്ടാക്കുന്ന ഉമ്മയും ഉപ്പയും, ഇങ്ങനെയുള്ള ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും കുട്ടികൾ സ്വാഭാവികമായിട്ടും അവിടെ ഉമ്മാൻ്റെ ഇമോഷൻ എന്താണ്, ഉമ്മാക്ക് ഇപ്പോൾ ദേഷ്യം വന്നു, ഞാനിത് ചെയ്തപ്പോൾ ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടില്ലേ, ഉപ്പാക്ക് എന്താ ഇത് ചിരിയില്ലല്ലോ എന്ന്, ഉപ്പാക്ക് എന്താ നല്ല ക്ഷീണമുണ്ടല്ലോ. ഈ ഇമോഷൻ ഒരിക്കലും തിരിച്ചറിയില്ല. നമ്മൾ അറിയേണ്ട കാര്യം, ഈ ഇമോഷൻസ് തിരിച്ചറിയണമെങ്കിൽ തീർച്ചയായും പുതിയ കാലത്തൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള സ്ലോ ലിവിങ് ആണ് നമുക്ക് ആവശ്യം. എന്താ സ്ലോ ലിവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ലോകത്ത് പല തിരക്കുള്ള ആൾക്കാരായിരിക്കാം, നമ്മൾ വലിയ ഉദ്യോഗസ്ഥരായിരിക്കാം, നമ്മൾ പല ജോലികളിലെ ടെൻഷനുള്ള ആളുകളായിരിക്കാം, നമുക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടായേക്കാം. പക്ഷേ വീട്ടിൽ നമ്മൾ സ്ലോ ആയിരിക്കണം. സ്ലോ ലിവിങ് എന്ന് പറഞ്ഞാൽ സമാധാനമുള്ള, മിനിമലായിട്ടുള്ള, കാമായിട്ടുള്ള, സ്ലോ ആയിട്ടുള്ള ആളുകളായി നമ്മൾ മാറണം എന്നുള്ളതാണ്. ഇവിടെ കുട്ടികൾക്ക് ഇമോഷൻ തിരിച്ചറിയാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികൾ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടും പറയാൻ പറ്റിയിട്ടും അവർക്ക് അറിയാൻ പറ്റുന്ന കാര്യമായിട്ട് കൂടി ചെയ്യുന്നില്ലെങ്കിൽ, വാശി കൊണ്ട് ചെയ്യുന്നില്ലെങ്കിൽ, അവിടെ നമ്മുടെ ഇമോഷനാണ് ഏറ്റവും ആദ്യത്തെ ആയുധം. ഉമ്മയും ഉപ്പയും ആ പ്രതികരണത്തിൽ അവന് ഭയങ്കരമായ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, ആസ് എ പാരന്റ് യു വോൺ, നിങ്ങൾ വിജയിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ചിലപ്പോൾ അതുകൊണ്ടൊന്നും നടക്കില്ല, കുറച്ചുകൂടി മുന്നോട്ട് പോകേണ്ടി വരും. അങ്ങനെ മുന്നോട്ട് പോകുന്ന കേസിൽ നമ്മൾ അവരോട് ചെയ്യുന്ന വിഷയവുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് തിരുത്തലുകളാണ് എനിക്ക് ആദ്യമായി ഇവിടെ പറയാനുള്ള കാര്യം. ഒന്ന്, ഈ പലപ്പോഴും ബ്രൈബറി, കൈക്കൂലിയുമായി ബന്ധപ്പെട്ടൊക്കെ ചില ആളുകൾ നമ്മൾ അങ്ങനെ പറയാറുണ്ട്, കുട്ടികളുമായി കൈക്കൂലി കൊടുക്കാനൊക്കെ പറയും. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു കാര്യം നടന്നു കിട്ടാൻ വേണ്ടി മറ്റൊരു കാര്യം കൊടുക്കാമെന്ന് വാഗ്ദാനം കൊടുക്കുക. ഇന്ന് മിക്കവാറും രക്ഷിതാക്കളിലൊക്കെ ഈ തിന്മ, ഈ തെറ്റ് നമ്മൾ കാണുന്നുണ്ട്. ഫോണ് കൊടുക്കുന്നത് മുതൽ, 4 വയസ്സ് പ്രായത്തിലുള്ള കുട്ടിക്ക് ഭക്ഷണം കഴിച്ചാൽ ഫോണ് തരാം, ഇതൊരു വലിയ നിബന്ധനയായിട്ടാണ് വെക്കാറുള്ളത്. ഇത് വലിയ അപകടമാണ് സുഹൃത്തുക്കളെ, വലിയ അപകടമാണ്. നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങൽ സിസ്റ്റം അല്ല നമുക്ക് ആവശ്യം. നമുക്ക് എന്തെങ്കിലും റിവാർഡുകളൊക്കെ വെക്കാം. റിവാർഡും കൈക്കൂലിയും നമ്മൾ നല്ല വ്യത്യാസമുണ്ട്. കൈക്കൂലി എന്ന് അങ്ങനെ പദം ഉപയോഗിക്കാനുള്ള കാരണം, നമ്മൾ എന്തെങ്കിലും കാര്യം ചുളിവിൽ നടത്തി കിട്ടാനാണല്ലോ നമ്മൾ ഉള്ളിലൂടെ ഒരു കാര്യം ചെയ്യുക. ഈ ചുളിവിൽ നടത്തി കിട്ടുന്ന കാര്യങ്ങൾ നിലനിൽക്കാൻ നമുക്കറിയാം, അത് കൺസിസ്റ്റൻ്റ് അല്ല. നമ്മൾ ചിലപ്പോൾ പുറത്തുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥരുമായോ അല്ലെങ്കിൽ വലിയ എന്തെങ്കിലും ഗവൺമെൻറ് സംവിധാനമായിട്ടൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കുട്ടികൾ, നമ്മുടെ മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ജീവിതകാലം മുഴുവൻ നമ്മോടൊപ്പം ഉണ്ടാവേണ്ടവരാണ്. ചെറുപ്രായത്തിൽ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനെ താൽക്കാലികമായി നടപ്പിലാക്കാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവുന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും ഒരു കാര്യം നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് മറ്റൊരു കാര്യം ഓഫർ ചെയ്യുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാവരുത്. ഓഫർ ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് റിവാർഡായിരിക്കണം. എന്താ റിവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ഇവിടെ നിങ്ങൾക്ക് നിങ്ങളെ സ്ലൈഡിൽ കാണാൻ സാധിക്കും, പലപ്പോഴും ഈ എന്തെങ്കിലും ഒരു കാര്യം ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവൻ ആഗ്രഹമുള്ള, അത് അവൻ എത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്ന, അവനത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കണം. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അത് അവനും കൊണ്ടൊരു ദോഷം ഉണ്ടാവാൻ പാടില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ ഫോൺ, ഫോണൊരു റിവാർഡായി കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരുപാട് ദോഷങ്ങളുണ്ടാവുക. അതൊരിക്കലും ഒരു ഗിഫ്റ്റ് അല്ല, അത് ശരിക്കൊരു ഒരു ഒരു വലിയ ഒരു നമ്മൾ കുട്ടികളെ ചതിക്കുന്നത് തുല്യമാണ് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ കുട്ടികൾക്ക് അങ്ങനെ റിവാർഡായി കൊടുക്കുന്നുണ്ടെങ്കിൽ, ആ റിവാർഡുകൾ എന്ന് പറയുന്നത് നമുക്കും അവർക്കും കോമൺ ആയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന സാധനമായിരിക്കണം. നമ്മൾ അവർക്ക് കൊടുക്കുന്നു, അവർ വാങ്ങുന്നു, നമ്മൾ അവരെ വളർത്തുന്നു, അവർ വളരുന്നു, ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് മാറി നമ്മളും അവരും ഒന്നിച്ച് വളരുന്നു എന്നുള്ള സിറ്റുവേഷനിലേക്ക് നമുക്ക് മാറാൻ സാധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, വീട്ടിലിപ്പോൾ എല്ലാവരും വലിയ പ്രശ്നം അനുഭവിക്കുന്ന ഒരു മേഖല ഫോൺ ഉപയോഗവുമായി ബന്ധപ്പെട്ടാണ്. ഫോൺ ഉപയോഗത്തിൻ്റെ കാര്യത്തിൽ പല രക്ഷിതാക്കളും ചെയ്യുന്നൊരു വലിയ തെറ്റാണ് സമയം നിശ്ചയിച്ച് ഇത്ര റിവാർഡുകൾ കൊടുക്കുക എന്നുള്ളത്. ഉദാഹരണത്തിന്, നീ 1 മണിക്കൂർ പഠിച്ചാൽ 30 മിനിറ്റ് നിനക്ക്, 1.5 മണിക്കൂർ നിനക്ക് ഫോൺ ഉപയോഗിക്കാൻ തരാം. കുട്ടി സാധനങ്ങളെ, നമ്മൾ എന്നിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞാൽ ഈ കറക്റ്റ് 30 മിനിറ്റൊക്കെ ആവുമ്പോൾ പിടിച്ച് വാങ്ങും ചില രക്ഷിതാക്കൾ, അതിൽ വലിയ വാശി കാണിക്കും. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ നല്ല വിശന്ന് നിൽക്കുന്ന ഒരു മനുഷ്യന് ഒരു തളിക മൊത്തം ഭക്ഷണം കൊടുത്തു. ഈ ഭക്ഷണം കഴിച്ച് തുടങ്ങിയ മനുഷ്യന് കുറച്ച് കഴിച്ച് വിശപ്പ് തുടങ്ങിയിട്ടില്ല വിശപ്പ് മാറാൻ, അപ്പോഴേക്കും അത് പിടിച്ച് വാങ്ങിയിട്ട് പറയുകയാണെങ്കിൽ നാളെ തരാം ബാക്കി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? നല്ല രസമല്ല ഉണ്ടാവുക. അത്രയും ബുദ്ധിമുട്ട് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. അവിടെ എന്ത് വേണമെന്നറിയോ, കുട്ടികളുടെ വിഷയത്തിൽ അത്തരത്തിലുള്ള വാശി ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള ഇത് നമ്മൾ റിവാർഡുകൾ നമ്മൾ കൊടുക്കരുത്. ഉദാഹരണത്തിന് 1.5 മണിക്കൂർ എന്നുള്ള സമയം, അങ്ങനെ സമയം നിശ്ചയിക്കണം. തീർച്ചയായും സമയം നിശ്ചയിച്ചേ കൊടുക്കാൻ പറ്റുള്ളൂ കുട്ടികൾക്ക്. ഫോൺ കൊടുക്കുന്ന പ്രായവും കാര്യങ്ങളും നമ്മൾ വ്യത്യസ്തമായ ചർച്ചയുടെ വിഷയമാണ്. ഒരിക്കലും കുട്ടികളുടെ കാര്യത്തിൽ ഒരു 10 വയസ്സ് താഴെയുള്ള കുട്ടികൾക്കൊന്നും അവരുടെ പഠനാവശ്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഈ സോഷ്യൽ മീഡിയ ഒന്നും ഒരിക്കലും സ്ക്രോൾ ചെയ്യാൻ കൊടുക്കരുത്. പ്രത്യേകിച്ച് യൂട്യൂബിലെ ഷോർട്സും യൂട്യൂബിലെ അത്തരത്തിലുള്ള റീൽസും കാര്യങ്ങളൊക്കെ കണ്ടാലും ഇൻസ്റ്റാഗ്രാമിലേതും ഒരിക്കലും കൊടുക്കരുത്. അത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കും തീർച്ചയായിട്ടും. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, കുട്ടികളുടെ വിഷയത്തിൽ നമ്മളിപ്പോൾ പറഞ്ഞ ഈ റിവാർഡ് കൊടുക്കുമ്പോൾ തന്നെയും അതിനെ ഒരു സമയമൊക്കെ നിശ്ചയിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ സമയം ഉണ്ടായാൽ മതി. ഞാൻ പറയുന്നത്, 1.5 മണിക്കൂറാണ് അവന് കൊടുക്കുന്നത് എന്നുള്ളത് നമുക്ക് കയ്യിലുണ്ടായാൽ മതി. നമ്മൾ അവനോട് അത് എക്സ്പ്ലിസിറ്റ് ആയി പറയേണ്ട കാര്യമല്ല. അങ്ങനെ പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നല്ലോ, അതുകൊണ്ട് വലിയൊരു നെഗറ്റിവിറ്റി ഉണ്ടാവും. കുട്ടികളുടെ തലച്ചോറിൽ ഇതിനോടുള്ള ആസക്തി ആരംഭിക്കുകയും ചെയ്യും. എന്നാൽ അത് പൂർണ്ണമായും അത് ആസ്വദിക്കാൻ പറ്റാത്തതുകൊണ്ട്, അത് സാറ്റിസ്ഫൈ ചെയ്യപ്പെടാത്തതുകൊണ്ട്, തൃപ്തികരമാവാത്തതുകൊണ്ട് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണത് എന്നുള്ളതാണ്. രണ്ടാമത്തേത്, കുട്ടികളുടെ വിഷയത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ബാഹ്യമായ പ്രേരണകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ കൈക്കൂലി പറഞ്ഞ പോലെ, നമ്മൾ കൈക്കൂലി എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ആ ഒരു അർത്ഥത്തിലാണ് കേട്ടോ. നമ്മളിപ്പോൾ ഈ കുട്ടികൾക്ക് അങ്ങനെ എന്തെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞ സാധനങ്ങൾ ചെയ്യുമ്പോൾ തന്നെ അവരുടെ ഒരു കൊക്കിൽ ഒതുങ്ങുന്ന കാര്യങ്ങളിലായിരിക്കണം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഉദാഹരണത്തിന്, നമ്മളിപ്പോൾ വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ 10-ാം ക്ലാസ്സിൽ ജയിച്ചാൽ ഇന്നത് തരാം, ഫോണ് തരാമെന്നൊക്കെ ചില രക്ഷിതാക്കൾ പറയുന്നുണ്ട്. അപ്പോൾ വലിയ അപകടമാണ് ഉണ്ടാക്കുന്നത്. നേരെ മറിച്ച് കുട്ടികൾക്ക് അപ്പോൾ തോന്നുകയാണ് ഇത് ഫോൺ എന്തോ അധ്വാനിച്ച് ഏൺ ചെയ്യേണ്ട ഒരു സാധനമാണ്, അത് വാശി പിടിച്ചാൽ കിട്ടുന്ന സാധനമാണ്. ഇങ്ങനത്തെ ഒരു അവസ്ഥ നമ്മൾ ഒരിക്കലും ഉണ്ടാക്കി കൊടുക്കരുത്. അതെല്ലാം നമുക്ക് സ്വാഭാവികമായി നൽകാൻ സാധിക്കുന്ന ഒന്നായിരിക്കാം. നമ്മൾ പല സമയത്ത് നമ്മളെ ഫോൺ നൽകിയിട്ടൊക്കെ നമുക്കാണെങ്കിൽ അത് മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ എക്സ്റ്റേണലി ഒരു പ്രഷർ ഉണ്ടാക്കി കൊടുക്കരുത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ പാരൻസും ടീച്ചേഴ്സും നമ്മളെ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ മേഖലയിൽ. പാരൻസും ടീച്ചേഴ്സും നമ്മൾ നല്ല ഒരു അച്ചടക്കവും നല്ലൊരു ബന്ധവും ഉണ്ടാവണം എന്നുള്ളതാണ്. അത് ഉണ്ടാകുമ്പോൾ എന്തുണ്ടാവുന്ന അറിയാം, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ കാര്യങ്ങൾ നിശ്ചയിക്കാൻ രണ്ടു പേർക്കും സാധിക്കുന്നതാണ്. ഞാൻ പറയുന്നത് പാരൻസ് ടീച്ചേഴ്സിനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണം എന്നല്ല കേട്ടോ. പക്ഷേ നമ്മുടെ പാരൻസും ടീച്ചേഴ്സും നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ചെറിയ വൈകല്യങ്ങൾ, ചെറിയ ചിന്താ വ്യതിയാനങ്ങൾ കൂടി തിരിച്ചറിയാനുള്ള ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവുന്നതാണ്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത്, കുട്ടികളിൽ നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ ഉണ്ടാക്കുന്ന വലിയ മുറിവുകളും നല്ല പൂക്കളുമാണ്. പൂക്കൾ വിരിയുന്ന അവസ്ഥയും ഉണ്ടാക്കാം, നല്ല വേദനിക്കുന്ന മുറിവുകളും ഉണ്ടാക്കാം. പൂക്കൾ വിരികൾ എങ്ങനെയെന്നറിയോ, നമ്മൾ സംസാരിക്കുന്ന സംസാരത്തിൻ്റെ ഏറ്റവും നല്ല രൂപം കാണിച്ചു കൊടുക്കുമ്പോഴാണ്. അല്ലേ, ഫലിയക്കുൽ ഹൈർ എന്ന് പറഞ്ഞില്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഏറ്റവും നല്ലത് സംസാരിക്കുക എന്ന് പറഞ്ഞേ. കൂലു ഖൗലൻ ലയ്യന, നിങ്ങൾ ലയ്യനായി സോഫ്റ്റായി സംസാരിക്കണം എന്ന് പറഞ്ഞേ. അല്ലേ, മഅറൂഫ, നിങ്ങൾ നന്മകൾ സംസാരിക്കണം എന്ന് പറഞ്ഞേ. സദീദ, നിങ്ങൾ സത്യം മാത്രം സംസാരിക്കണം എന്ന് പറഞ്ഞേ. അങ്ങനെ ഏറ്റവും മാന്യമായ നല്ലത് മാത്രം, സത്യം മാത്രം സംസാരിക്കുന്ന ഒരവസ്ഥ കുട്ടികളുടെ വിഷയത്തിൽ ഉണ്ടാവണം. ഒന്നാമത്തെ കാര്യം, അവിടെ ഞാൻ ചേർത്ത് വെക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓവറായി അവരെ പുകഴ്ത്തുന്ന ചില രക്ഷിതാക്കൾ. ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, കുഞ്ഞു മക്കളൊക്കെ ആണെങ്കിൽ പല രക്ഷിതാക്കളും ഈ കുട്ടികൾ വളർന്നു വരുമ്പോൾ ഒരു സൂറത്ത് പഠിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ ഏത് വിരുന്നുകാർ വന്നാലും ആ കുലോലാദം ഓതിക്കൊടുക്ക്, കുട്ടികളിപ്പോൾ ഓതിക്കൊടുക്കാൻ ഒരു താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ നിർബന്ധിച്ച് ഓതിപ്പിച്ച് ഒന്ന്, അതിൽ അനാവശ്യമായ ചില രംഗങ്ങൾ ഉണ്ടാവുന്നുള്ളൊരു വലിയ അപകടം അതിലുണ്ട്. പക്ഷെ അതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മുടെ കുട്ടികളെ പ്രൊജക്റ്റ് ചെയ്യുന്നിടത്ത് നമ്മളെപ്പോഴും ഒരു പരിധി വെക്കണം എന്നുള്ളതാണ്. നമുക്ക് ഓതിപ്പിടിക്കാം, കുട്ടികളെ അങ്ങനെ സന്തോഷിക്കാം, അതിലൊന്നും തർക്കമില്ല. പക്ഷേ അതൊരു വലിയ മോട്ടിവേഷനായി കുട്ടികളെ എപ്പോഴും നല്ലതാക്കി മാത്രം, അത് കുഞ്ഞുകുട്ടികൾ മാത്രമല്ല വലിയ കുട്ടികളിലും ഉണ്ട്. ഉദാഹരണത്തിന്, ഇപ്പോൾ ലഹരി വിരുദ്ധമായ വലിയ വിഷയങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ലഹരി വിരുദ്ധ ക്ലാസ്സുകൾ, ക്യാമ്പയിനൊക്കെ. കുട്ടികളിൽ വലിയ ലഹരി പിടിച്ചിട്ട് പോലും, ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോലീസ് ഓഫീസർ പറഞ്ഞൊരു സംസാരം കേട്ടു. ആ ഓഫീസർ പറയുന്നത് അയാളുടെ മകനെ രാത്രി 12:30 റോട്ടിൽ വെച്ച് ഒരു വ്യക്തിക്ക് ലഹരി കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് പിടിച്ച് ആ ഉപ്പാനെ വിളിച്ചപ്പോൾ ആ ഉപ്പ പറയാം, എൻ്റെ കുട്ടി ഒരിക്കലും അത് ചെയ്യില്ല, എൻ്റെ കുട്ടി മേലത്തെ റൂമിൽ കടന്നുറങ്ങേണ്ടതാണ്. മേലത്തെ റൂമിൽ കടന്നുറങ്ങുന്ന കുട്ടി എങ്ങനെയാണ് അങ്ങാടിയിലെ റോട്ടിലെത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ കുട്ടികളെക്കുറിച്ചുള്ള അനാവശ്യമായ അത്തരത്തിലുള്ള പോസിറ്റീവ് റിയാക്ഷൻ അത് നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ നെഗറ്റീവ് റിയാക്ഷനും പാടില്ല, പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ മുമ്പിലുള്ള അവരെക്കുറിച്ചുള്ള കുറ്റം പറച്ചിൽ. വലിയ അപകടം അതുകൊണ്ട് ഉണ്ടാവും. കുട്ടികളുടെ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമുക്ക് അവരുടെ കുട്ടിയാണെങ്കിലും കുട്ടികളൊരു മനുഷ്യനാണ്, അവർക്കൊരു അസ്തിത്വമുണ്ട്, അവർക്കൊരു ഐഡൻറ്റിറ്റിയും ഒരു സത്വവുമുണ്ട്. ആ സത്വത്തെ നമ്മൾ നന്നായി ബഹുമാനിക്കണം എന്നുള്ളതാണ്. എങ്ങനെ ബഹുമാനിക്കുക? കുട്ടികളെ ബഹുമാനിക്കുക, നമ്മൾ മുതിർന്നവരെ എണീച്ചെന്നിട്ടല്ല, മറിച്ച് അവരെ പരിഗണനയാണ്, അവരെ പരിഗണിക്കലാണ് അവരുടെ ബഹുമാനം എന്ന് പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണിത്. ഞാൻ പറയുമ്പോൾ കുടുംബക്കാരൊക്കെ വന്നിരിക്കുമ്പോൾ, ബന്ധുക്കളൊക്കെ ഉണ്ടാകുമ്പോൾ, അവർക്കിടയിലൊക്കെ നമ്മുടെ കുട്ടികളെക്കുറിച്ച് നെഗറ്റീവായ കാര്യങ്ങൾ പറയുക, അവരെ മുമ്പിൽ വെച്ച് ചീത്ത പറയുക. ഞാൻ കണ്ടിട്ടുണ്ട് വളരെ മുതിർന്ന കല്യാണപ്പയ്യനായ ചെക്കനെ കല്യാണവേദിയിൽ വെച്ച് സ്വന്തം ഉപ്പ എല്ലാവരും മുമ്പിൽ വെച്ച് ചീത്ത പറഞ്ഞു പരസ്യമായിട്ട്. ആ ഉപ്പ എന്തോ വലിയ കാര്യം ചെയ്തതുപോലെയൊക്കെയാണ് അതിനെ, എൻ്റെ നിയന്ത്രണത്തിലാണ് എൻ്റെ മോഹനൊക്കെ കാണിക്കാൻ വേണ്ടിയാണ്. പക്ഷേ അയാൾ അറിയേണ്ടത് ഒരിക്കലും അയാൾ നിയന്ത്രണത്തിൽ നിന്നും ആ കുട്ടി എന്നേക്കുമായി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ അതുകൊണ്ട് ഉണ്ടാവാന്നുള്ളതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. സുഹൃത്തുക്കളെ, ഞാനത് പറയുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയട്ടെ. നമ്മുടെ കുട്ടികളെ പബ്ലിക്കായി തിരുത്താൻ പാടില്ലാന്ന് പറയുമ്പോൾ ഇസ്ലാമികമായ ഒരു മര്യാദ കൂടിയാണിത്. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും കാര്യം ഒരു പ്രവാചകനിലോ സ്വഹാബിയിൽ തിരുത്താനുണ്ടെങ്കിൽ ആ തിരുത്തൽ ചെയ്തിരുന്ന രീതിശാസ്ത്രം എന്ന് പറയുന്നത് നമുക്ക് ഏവർക്കും വലിയ മാതൃകയാണെന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഭംഗിയായിട്ടാണ് കാര്യങ്ങൾ തിരുത്തിയിരുന്നത്, എത്ര ഭംഗിയായിട്ടാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ അയാളോട് മാത്രം പറയാനുള്ള കാര്യമാണെങ്കിൽ അത് അയാളെ രഹസ്യമായി അറിയിക്കാന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് വീട്ടിൽ നിന്ന് ചീത്ത പറയാം, കുഴപ്പമില്ല, നമ്മുടെ വീട്ടിൽ കുട്ടികളെ തിരുത്താം, വീട്ടിൽ കുട്ടികളെ അഡ്വൈസ് ചെയ്യാം ഒക്കെ ചെയ്യാം. പക്ഷേ നമ്മൾ അതേ അവസ്ഥ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ചെയ്യുമ്പോൾ അത് അവരുടെ ആത്മാഭിമാനത്തെ ഹനിക്കുന്നതിന് തുല്യമാണ് എന്ന ഒരു ബോധ്യം നമുക്കുണ്ടാവുന്നതാണ് രണ്ടാമത്തെ ഒരു കാര്യം. അവിടെ ഒരു കാര്യം കൂടി ചേർത്ത് വെക്കാണ്ട്, ഈ വീട്ടിലെ സംഭാഷണം യഥാർത്ഥത്തിൽ കുട്ടികളെ വലുതായി സ്വാധീനിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കുട്ടികളിൽ ഭയങ്കര വയലന്റ് ആയ സ്വഭാവമുള്ള കുട്ടികളുണ്ട്, സംസാരത്തിലൊക്കെ ഭയങ്കര അഗ്രസീവായ കുട്ടികൾ. അവർ എവിടെ പോയാലും ഭയങ്കരമായിട്ട് സംസാരിക്കും, എങ്ങനെയെന്ന് പറയുക, ഒച്ചയിട്ട് സംസാരിക്കും. ഹോട്ടലിൽ പോയാലും അവർക്ക് സാധിക്കുന്ന ശബ്ദം താഴ്ത്താൻ, അതിന് കാരണം വീടാണ്. വീട്ടിലെ സംസാരങ്ങൾ ഭയങ്കര ഉച്ചത്തിലും ഭയങ്കര അഗ്രസീവാണെങ്കിൽ, അക്രമാസക്തമാണെങ്കിൽ ആ സംസാര രീതി കുട്ടികളെ ബാധിക്കുന്നതാണ്, സ്വാധീനിക്കുന്നതാണ്. രണ്ടാമത്തെ, ഇപ്പം ഈ സംസാരത്തിൽ ഈ പറഞ്ഞ അഗ്രസീവ്നെസ് പോലെ തന്നെ എടാ പോടാ ഇങ്ങോട്ട് വാടാ എന്നൊക്കെ പറഞ്ഞ വിളികളുണ്ടല്ലോ, നമ്മളെപ്പോഴും രക്ഷിതാവ് എന്ന നിലക്ക് സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം സംസാരമാണ്. അതുകൊണ്ട് സംസാരത്തിൻ്റെ വിഷയത്തിൽ കുട്ടികളുമായി നമ്മൾ വല്ലാത്തൊരു ആത്മബന്ധം ഉണ്ടാക്കണം എന്നുള്ളതാണ്. സ്നേഹത്തോടു കൂടി വിളിക്കണം. ലുക്മാൻ അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം പറയുന്നിടത്ത്, ഖുർആനിൽ, പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ലുക്മാനിൽ, ലുക്മാൻ അലൈഹി ഇസ്ലാം തൻ്റെ കുട്ടിയെ വിളിക്കുന്ന വിളി എന്ന് പറയുന്നത് യാ ബുനയ്യ, യാ ബുനയ്യ എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നുമോനെ എന്നാണ്, എൻ്റെ കുഞ്ഞു എൻ്റെ പൊന്നോമനെ എന്നാണ്. അപ്പോൾ അങ്ങനെ വിളിക്കാനുള്ളൊരു അവസ്ഥ നമുക്ക് ഉണ്ടാവുന്നത്, അത് മുതിർന്ന ആൾക്കാരാകുമ്പോൾ അങ്ങനെ തന്നെയാണ്. കുട്ടികളൊരു 10 വയസ്സാകുമ്പോഴും 11 വയസ്സാകുമ്പോഴും അല്ലെങ്കിൽ 10ാം ക്ലാസ് പഠിക്കുമ്പോഴൊക്കെ ഇനിയിപ്പോൾ എങ്ങനെ അവൻ അങ്ങനെ വിളിക്കുക, അങ്ങനത്തെ ഒരു സംശയമേ നമുക്ക് വേണം. നമ്മുടെ കുട്ടികൾക്ക് അത് ആസ്വദിക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ ആക്കുക എന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം. അതുകൊണ്ട് രണ്ടാമത്തെ ടോപ്പിക്ക് പറയുന്നിടത്ത് നമ്മുടെ വാക്കുകൾ നന്നായി സൂക്ഷിക്കണം. പ്രത്യേകിച്ച് ഇപ്പോൾ അതിലൊരു ഒരു കാര്യം പറയാതെ പോകാൻ സാധിക്കില്ല, വീട്ടിൽ തെറി വിളിക്കുന്ന രക്ഷിതാക്കളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ വല്ലാതെ സങ്കടമാണ്. ഞാൻ ഒരിക്കലും എല്ലാവരെയും കുറിച്ച് പറയുന്നതല്ല, പക്ഷേ ചില രക്ഷിതാക്കളൊക്കെയും അൺവാണ്ടറായി കുട്ടികളുടെ മുമ്പിൽ വെച്ച് തന്നെ ഭാര്യയെയും ഭർത്താവ് ഭാര്യയെയും ഭാര്യ ഭർത്താവിനെയൊക്കെ പരസ്പരം അസഭ്യങ്ങൾ പറയുക, അല്ലെങ്കിൽ തട്ടിക്കയറുക, കയർത്ത് സംസാരിക്കുക, ഇതെല്ലാം കുട്ടികളിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നാണ്. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, കുട്ടികളെ എങ്ങനെയാണ് നമ്മൾ സ്വപ്നം കാണുമ്പോൾ ആരെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് വെക്കേണ്ടതെന്നുള്ളതാണ്. നമ്മളൊരു അച്ചീവ്മെൻറ്റുകൾ വെക്കുമല്ലോ, നമുക്ക് വേണമെങ്കിൽ പറയാം നമുക്ക് സ്റ്റാൻഡേർഡ് ഒന്നുമില്ല, നമ്മുടെ കുട്ടിയാണ് ഏറ്റവും മുമ്പിൽ എത്തണമെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ പലപ്പോഴും രക്ഷിതാക്കൾ ചെയ്യുന്ന വലിയൊരു അബദ്ധം എന്ന് പറയുന്നത് കമ്പാരിസണാണ്. കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ കമ്പയർ ചെയ്ത് സ്വന്തം ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്ക്, അവൻ്റെ കൂടെയുള്ള കുടുംബത്തിലെ മറ്റ് കസിൻസ്, ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ മാർക്കും സ്വഭാവവും അവരുടെ അച്ചീവ്മെൻറ്റ്സും എല്ലാം കമ്പയർ ചെയ്ത് നമ്മുടെ കുട്ടിയെ എടങ്ങേറാക്കുക, ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. നമ്മൾ നല്ലവണ്ണം സൂക്ഷിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട മേഖലയാണിത്. അങ്ങനെ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തത്, ഈ താരതമ്യം എന്ന് പറയുന്നതിൽ ഒരു പോസിറ്റീവ് സൈഡുണ്ട്, നന്മയുള്ള താരതമ്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഖുർആൻ പഠനത്തിൻ്റെ മേഖല പറയുകയാണെങ്കിൽ, നമ്മൾ എന്തെങ്കിലും ദീനിയായ കാര്യങ്ങൾ, പള്ളിയിലേക്ക് പോകുന്ന കാര്യങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ, നിൻ്റെ കൂടുതൽ കുട്ടികളൊക്കെ പള്ളിയിലുണ്ടല്ലോ, നീ എന്താ പള്ളിയിലേക്ക് പോകാത്തത്, ഒരു പോസിറ്റീവ് താരതമ്യമാണ്. അവിടെ ഒരിക്കലും നിന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല, ആ കുട്ടികളൊക്കെ പോകണുണ്ടോ എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവായി, ഇത്തരമുള്ളതിൻ്റെ വിഷയം. അപ്പോൾ ഈ പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ ചെറിയൊരു നാരിൻ്റെ വ്യത്യാസമേ ഉള്ളൂ, അത് നമ്മൾ കൃത്യമായും അറിഞ്ഞ് പെരുമാറാൻ സാധിക്കുക എന്നുള്ളതാണ്. കമ്പാരിസണുമായി ബന്ധപ്പെട്ട ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ വളരെ പ്രധാനമായി ഓർമ്മിപ്പിക്കാനും. ഒന്നാമത്തത്, നമ്മുടെ കുട്ടികളുടെ ചുറ്റുമുള്ള കുട്ടികളുമായി കമ്പയർ ചെയ്യുന്നതിന് വലിയ അപകടങ്ങളുണ്ട് എന്നുള്ളതാണ്. അവന് നമ്മളെക്കാളും ചിലപ്പോൾ ആ കുട്ടിയെ അറിയാൻ പറ്റും. പലപ്പോഴും കുട്ടികളുണ്ടാകുന്ന വലിയൊരു പ്രശ്നമാണത്. ഇപ്പോൾ കുട്ടികളിൽ ചില കുട്ടികളൊക്കെ നല്ല മാർക്കൊക്കെ വാങ്ങും, പക്ഷെ ആ മാർക്ക് വാങ്ങിയാൽ ഇപ്പോൾ കോപ്പി അടിച്ചിട്ടായിരിക്കും. പക്ഷെ നമ്മൾ ഈ മാർക്ക് മാത്രം കണ്ടിട്ട് നമ്മുടെ കുട്ടികൾക്ക് പറയും അവനെ കണ്ട് പഠിക്കുന്നത്. അപ്പോൾ ഈ കുട്ടി വിചാരിക്കും ഇത് കോപ്പി അടിച്ചാൽ എനിക്കറിയാം, എന്താപ്പം ഉമ്മാൻ്റെ കഥ, എന്താപ്പം വാപ്പാൻ്റെ കഥ, ഇങ്ങനെ വിചാരിക്കും. അതുകൊണ്ട് എന്ത് വേണമെന്നറിയോ, നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ താരതമ്യം എന്ന് പറയുമ്പോൾ പോസിറ്റീവായ കാര്യങ്ങൾ പറയുക എന്നുള്ളത് വരണം. അതല്ലെങ്കിൽ കുട്ടികൾക്ക് ഭയങ്കര നെഗറ്റീവ് ഉണ്ടാവും. ഇപ്പോൾ ഈ അസൂയൊക്കെ അതിൻ്റെ വലിയൊരു പ്രശ്നമാണ്. കുട്ടികളിൽ മറ്റുള്ള കുട്ടികളുമായിട്ടുള്ള ഒരു തരം കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക, ഒരു തരം അസൂയ, ജലസി, ഈഗോ പ്രവർത്തിക്കുക. ഈഗോയൊക്കെ ഭയങ്കര പോസിറ്റീവായി ചിത്രീകരിക്കുന്ന കാലമാണിത്. അങ്ങനെ ഉണ്ടല്ലോ, ഒരു ക്ലാസ്സിലെ കുട്ടിയുമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുമായിട്ടോ എന്തെങ്കിലും ബന്ധമുള്ള പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഈഗോ ഹർട്ടായി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് പ്രതികരിക്കുന്ന അത്തരത്തിൽ വലിയ പ്രതികരണങ്ങളൊക്കെ വലിയ പോസിറ്റീവ് ഗ്ലാമർ സാധനങ്ങളാക്കിയിട്ടൊക്കെ നടത്തുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. തീർച്ചയായും താരതമ്യം എന്നുള്ള വിഷയത്തിൽ നമ്മൾ നല്ല ശ്രദ്ധ നമുക്കുണ്ടാവുന്നതാണ്. നാലാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പരസ്യമായി കുട്ടികളെ പരിഹസിക്കുന്ന അത്തരം രീതികൾ വലിയ രീതിയിലുള്ള കുട്ടികളെ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥ ഉണ്ടാക്കുന്നുള്ളതാണ്. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മൾ പലപ്പോഴും കുട്ടികളെ തിരുത്തുന്ന വിഷയങ്ങളിലൊക്കെ അവരെ പരിഹസിച്ചാൽ ആ വിഷയത്തെക്കുറിച്ചുള്ള ഗൗരവം അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നുള്ളതാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. കുട്ടികൾ എന്തെങ്കിലും ഒരു വിഷയം അവരുടെ കൂട്ടുകാരുമായി ബന്ധപ്പെട്ട് നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞാൽ, നമ്മളപ്പോൾ ചോദിക്കുകയാണ് ആ ഇപ്പോൾ ഈ കൂട്ടുകെട്ടിനൊപ്പം തന്നെ നടത്തല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുട്ടികൾ തീർച്ചയായും ചിന്തിക്കുക ഉമ്മാൻ്റെ അടുത്തോ ഉപ്പാൻ്റെ അടുത്തോ കൂട്ടുകാരെ കുറിച്ച് വന്ന് പറഞ്ഞാൽ അവരിങ്ങനെയാണ് പ്രതികരിക്കുക. അതുകൊണ്ട് ഒരിക്കലും അവരുടെ അടുത്തൊന്ന് പറയേണ്ടാത്തൊരു ചിത്രം വരും, ഒളിച്ചു വെക്കാൻ തുടങ്ങുന്നുള്ളതാണ്. നമ്മളെപ്പോഴും അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാനൊരു ടിപ്പായിട്ട് പറയുകയാണ്, ഒരിക്കലും ഇൻസ്റ്റൻ്റായ തിരുത്തലുകൾ ഒഴിവാക്കുക. ഉടനെയുള്ള തിരുത്തലുകൾ, പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചക മാതൃകയിൽ തിരുത്തലിൻ്റെ ഒരു വ്യത്യസ്തമായ രീതികളുണ്ട്. ഇപ്പോൾ പ്രവാചകൻ ഒരു സ്വഹാബിയുടെ കയ്യിൽ സ്വർണ്ണമോതിരം കാണുന്നു, പ്രവാചകൻ അത് ഇൻസ്റ്റൻ്റായി തിരുത്തി, അപ്പോൾ തന്നെ അത് ഊരിയാണ് വലിച്ചെറിഞ്ഞു. സ്വഹാബിക്ക് അത് മനസ്സിലാവുകയും ചെയ്തു. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ തിരുത്തുമ്പോൾ അതിനൊരു സാവധാനം കൊടുക്കണം, ചില സാവകാശം കൊടുക്കണം. ഏറ്റവും പ്രത്യേകമായ കാര്യമാണ് ഇപ്പോൾ നമ്മുടെ കുട്ടികൾ വല്ല കഥകൾ പറയും, സ്കൂളിൽ പോയി നടന്ന സംഭവങ്ങൾ പറയും, ചുറ്റും നടന്ന കൂട്ടുകാരെ കുറിച്ച് പറയും. ഇതൊക്കെ പറയുമ്പോൾ അവർക്കൊരു സ്പേസ് അത് പറയാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ്. ആ ഒരു സേഫ് സ്പേസ് നമ്മൾ കൊടുക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിത് പറയുമ്പോൾ ഒരു ഉദാഹരണം കൂടി ഞാൻ പ്രത്യേകം പറയാം. നമ്മുടെ കുട്ടികൾ ഈ ഇൻസ്റ്റൻറ്റ് തിരുത്തുകയെന്ന് പറയുമ്പോൾ ഈ ഫോണുമായി ബന്ധപ്പെട്ട് അവർ കാണുന്ന കാഴ്ചകൾ വ്യത്യസ്തമായിരിക്കും, നമുക്കതറിയാം. അവർ കാണുന്ന കാഴ്ചകളൊന്നും നമ്മൾ അറിയുന്നില്ല. അപ്പോൾ പലപ്പോഴും രക്ഷിതാക്കൾ ചോദിക്കും ഇതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ടതെന്ന് ചോദിക്കുക. നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ കുട്ടികൾ നമ്മൾ കേൾക്കണം. നമ്മൾ കേൾക്കുമ്പോൾ തന്നെ തിരുത്തിയാലോ, കുട്ടികൾ ഇത് പറയില്ല. ഇതാണ് ഇതിൻ്റെ വലിയ സിമ്പിളായ ഒരു ലോജിക്കാണത്. അപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ തിരുത്താതിരിക്കുക. അവർ ചിലപ്പോൾ മൊബൈലിൽ കണ്ട ഒരാളെ പറ്റി പറയും, ഞാൻ ഇന്ന ഗെയിമറെ കണ്ടു, അപ്പോൾ അവരുണ്ടല്ലോ ഇങ്ങനെ തെറിയൊക്കെ വിളിക്കുന്നുണ്ട്, നമ്മളതൊന്ന് പറയാം. അപ്പോൾ നമ്മൾ അതൊന്നും കേൾക്കാൻ പറ്റില്ല കേട്ടോ എന്ന് അപ്പോൾ പറയണ്ട, ഏ തെറിയോ അതെന്താ എന്താ പറഞ്ഞവന്. അപ്പോൾ കുട്ടി പറയാൻ മടിക്കും. അപ്പോൾ അവൻ എന്തോ അത് ബുദ്ധിമുട്ടുള്ള കാര്യമെന്ന് അറിയാം. എന്നിട്ട് എന്നിട്ട് അവരൊക്കെ എന്താ ആൾക്കാരൊക്കെ കാണുന്നുണ്ട്, അവനെ കുട്ടി പറയും ഇത്ര ആൾക്കാർ. അപ്പോൾ നമ്മൾ പറയും എന്താ അവസ്ഥ, ഇത്രയും ആൾക്കാരൊക്കെ കാണുക അവരെന്നൊക്കെ പറഞ്ഞ് നമ്മളവിടെ നിർത്തും. പക്ഷെ പിന്നീട് നമ്മളെ കുട്ടി നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടല്ലോ, രാത്രി നമ്മൾ പറയും ഉച്ചയ്ക്ക് അങ്ങനത്തെ സാധനം പറയില്ല, എൻ്റെ കുട്ടി ഇങ്ങനെ അത് കാണരുത് കേട്ടോ, അത് കാണാൻ പറ്റിയതല്ല കേട്ടോ എന്ന് പറഞ്ഞു കൊടുക്കലാണ്. അവിടെ തിരുത്താനുള്ള സ്പേസും കിട്ടി, എന്നാൽ അവന് പറയാനുള്ള സ്പേസും കിട്ടി. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടത്, നമ്മൾ വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. സഹോദരങ്ങൾ, ഇതൊക്കെ പറയുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും കുട്ടികളെ മാനസികമായി ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണല്ലോ. ഇസ്ലാമിൽ തന്നെ കൃത്യമായി ഖുർആനിലും നമുക്ക് ഹദീസുകളൊക്കെ ഈ പരാമർശങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം നിങ്ങൾക്ക് സിമ്പിളായി പറയാം. അപ്പോൾ ഖുർആനിൽ നമ്മൾ കാണാൻ സാധിക്കും പല ആയത്തുകളിലും ഈ പറയുന്ന നിങ്ങൾ ആളുകളെ അത്തരത്തിൽ ഉപദ്രവിക്കുക, നാവ് കൊണ്ട് ഉപദ്രവിക്കരുത്, ആ ഒരു രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനെ കുറിച്ചുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഹദീസുകളിൽ ശാപവാക്കുകളുമായി ബന്ധപ്പെട്ട് അപ്പം അങ്ങനെയുണ്ടല്ലോ പല രക്ഷിതാക്കളും കുറച്ച് മുൻപത്തെ തലമുറയിലേക്ക് അത് കൂടുതലായി കണ്ടിട്ടുള്ളത്, അങ്ങനെയുള്ള നീ ഒരിക്കലും നന്നാവില്ല, നീ ഗുണം പിടിക്കില്ല, അങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ പല രക്ഷിതാക്കളുടെ അടുത്തും വരാറുണ്ട് എന്നുള്ളതാണ്. ഇനി ഞാൻ മറ്റൊരു മേഖല പറയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പരിശോധിക്കുന്നിടത്ത് അനസ് റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട പ്രവാചകന്റെ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് അനസ്ലാന്ന് പറയുന്നത്, 10 വർഷത്തോളം ഞാൻ പ്രവാചകന് ഖിദ്മത്ത് ചെയ്തു, ഞാൻ ഭൃത്യനായിരുന്നു പ്രവാചകന്റെ, ഒരു തവണ പോലും പ്രവാചകൻ അനസെ നീ എന്തേ അങ്ങനെ ചെയ്ത്, എന്തേ അങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ്. സഹോദരങ്ങൾ, ഇതൊരു അത്ഭുതമാണ്. പ്രവാചകൻ ഉസ്വത്തുൻ ഹസനയാവുന്ന, പ്രവാചകൻ ഏറ്റവും ഉദാത്തമായ സ്വഭാവത്തിൻ്റെ ഉടമയാവുന്നതിൻ്റെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണമാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്. അനസുല്ലാനുമായി ബന്ധപ്പെട്ട ചരിത്രം, 10 വർഷം ഒരു മനുഷ്യനെ, ഒരു കുട്ടിയെ, അനസുല്ലാനിൻ്റെ പല ചരിത്രത്തിലും കാണാതിരിക്കും. അനസുല്ലാന് ഒരു വീട്ടിൽ കുറച്ച് ഗസ്റ്റുകൾ വരുന്ന സമയത്ത് അതിഥികൾ വന്നപ്പോൾ ഒരു കാര്യം വാങ്ങാൻ പറഞ്ഞേക്കുകയും പോണ വഴിക്ക് അദ്ദേഹം ഡിസ്ട്രാക്റ്റഡ് ആവുകയും ചെയ്തപ്പോൾ പ്രവാചകൻ പോയിട്ട് നമ്മളൊക്കെ ആണെങ്കിൽ എങ്ങനെയാ പരിഹരിക്കുക നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. അവിടെയൊക്കെ നമുക്ക് ചിലത് നഷ്ടപ്പെടും സുഹൃത്തുക്കളെ, ചിലത് നഷ്ടപ്പെടും, ചില കോംപ്രമൈസുകൾ രക്ഷിതാകർത്തൃത്വത്തിൽ നമുക്ക് ആവശ്യമാണ്. ചിലപ്പോൾ ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. പക്ഷേ നമ്മുടെ കുട്ടികളുടെ മാനസികമായ ആരോഗ്യത്തെ നമ്മൾ പരിഗണിച്ചുകൊണ്ട് അവിടെ നമ്മളെ പ്രതികരണത്തെ സോഫ്റ്റ് ആക്കാൻ നമുക്ക് സാധിക്കുന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ചെറിയൊരു ടിപ്പ് പറയുകയാണ്. നമ്മുടെ കുട്ടികളുടെ പ്രതികരണം നമ്മുടെ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് ഹാൾട്ട് എന്നൊരു 4 വാക്കുകൾ 4 അക്ഷരങ്ങൾ. എന്താണ് ഹാൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടികളിൽ ചില സമയത്ത് ഒന്നും മിണ്ടാതിരിക്കുകയാണ് നല്ലത്. അങ്ങനത്തെ 4 അവസ്ഥകളാണ് ഞാൻ പറയുന്നത്. 1, ഹംഗ്രി, നല്ല വിശപ്പുണ്ടാവും. പ്രത്യേകിച്ച് ചെറിയ മക്കളൊക്കെ ആകുമ്പോൾ നല്ല വിശപ്പുണ്ടാവുന്ന സമയത്ത് അവരുടെ പ്രതികരണ രീതികൾ മാറും. ഇതിന് ഹോർമോണലായ കുറേ വിഷയങ്ങളുണ്ട്, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. നിങ്ങൾക്കറിയാലോ നമ്മുടെ തലച്ചോറിലെ അഡ്രിനാലിൻ, ഓക്സിറ്റോസിൻ, ഡോപ്പമൈൻ, ഇതൊക്കെയാണ് നമ്മുടെ പൊതുവിലുള്ള വികാരങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹോർമോൺസ് കൃത്യമായും പ്രവർത്തിക്കും ഇത്തരം സമയങ്ങളിലൊക്കെ. അപ്പോൾ നല്ല വിശന്നിരിക്കുന്ന സമയത്ത് നമ്മളാണെങ്കിലും ആ സമയത്ത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കുറേ പിഴവുകൾ സംഭവിക്കുന്നതാണ്. 2, നല്ല ദേഷ്യം വന്ന് നിൽക്കുമ്പോൾ, ദേഷ്യം എല്ലാവർക്കും വരാമല്ലോ, അത് മാനുഷികമായൊരു സ്വഭാവമാണല്ലോ, മാനുഷികമായൊരു വികാരമാണല്ലോ. ആ സമയത്ത് ദേഷ്യം വന്ന് നിൽക്കുമ്പോൾ നമ്മൾ മാന്യമായി പ്രതികരിക്കുക, അല്ലെങ്കിൽ നമാന്യമായി കുട്ടികളെ ആശ്വസിപ്പിക്കാനുള്ളത്. കുട്ടികൾക്ക് ദേഷ്യം വരാൻ പാടില്ല നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. കുട്ടികൾക്കും ദേഷ്യം വരും, അവർക്ക് വാശിയൊക്കെ വരും. പ്രത്യേകിച്ച് കുഞ്ഞു മക്കളാണ്, അവർക്ക് അതിനുള്ള വിവേകവും പക്വതയായിട്ടില്ല. സുഹൃത്തുക്കളെ, ശാസ്ത്രീയമായി തന്നെ 20 വയസ്സാണ് കുട്ടികളുടെ തലച്ചോറിൻ്റെ പൂർണ്ണമായ വളർച്ചയെക്കുറിച്ച് പറയുന്ന പ്രായം. അത് ഇപ്പോൾ അത് കഴിഞ്ഞും മുന്നോട്ട് പോകുന്നതാണ് പറയുന്നത്. അപ്പോൾ 20 വയസ്സുവരെയൊക്കെ വളർച്ച എത്താത്തൊരു തലച്ചോറിൽ നമ്മൾ എന്ത് പക്വതയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുക? അതുകൊണ്ട് കുട്ടികളുടെ കാര്യത്തിൽ അവർ ദേഷ്യപ്പെടുന്ന സമയമാണെങ്കിൽ, അവർക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഈർഷ്യതയുള്ള സമയമാണെങ്കിൽ, അപ്പോൾ നമ്മൾ പോയിട്ട് നമ്മൾ അങ്ങോട്ടും ദേഷ്യപ്പെട്ട് ആ ഇരി കൈ കൊട്ടുമ്പോഴാണ് ശബ്ദമുണ്ടാവാന്ന് പറഞ്ഞ കാര്യമുണ്ടല്ലോ, അവൻ കൊട്ടാൻ വേണ്ടി വരുമ്പോൾ നമ്മളത് പതുക്കെ തലോടുന്നൊരവസ്ഥയിലേക്ക് മാറുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാകണം. 3, ലോൺലി, ഒറ്റപ്പെടുമ്പോൾ. ഹാൾട്ടിലെ HAL ലോൺലിയാണ്, ഒറ്റപ്പെടുമ്പോൾ. കുട്ടികൾ പലപ്പോഴും ആ അവസ്ഥ ഉണ്ടാവും, പ്രത്യേകിച്ച് ഇത് ടീനേജ് പ്രായക്കാർക്കാണ്. ടീനേജ് പ്രായത്തെക്കുറിച്ച് പറയുക, ഐഡൻറ്റിറ്റി ഫോർമേഷൻ എന്നാണല്ലോ. ഈ ഐഡൻറ്റിറ്റി ഫോർമേഷൻ അവരുടെ സ്വത്വബോധം ഉണ്ടാവുന്ന സമയം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഐഡൻറ്റിറ്റി ക്രൈസിസ്. സ്വത്വബോധത്തിൻ്റെ മാന്ദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് കുട്ടികൾക്ക് ഈ സ്വയം തിരിച്ചറിയാൻ ഭയങ്കര, പ്രത്യേകിച്ച് ഇത് പെൺകുട്ടികളൊക്കെ വല്ലാതെ വ്യാപകമായി നമ്മൾ കാണും. ആ പ്രായമെത്തുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ എങ്ങനെ പ്രതികരിക്കണം എന്നും കുട്ടികൾക്ക് അറിയില്ല. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, കുട്ടികളെ കല്യാണക്കാരിയൊക്കെ പരസ്യമായി പറയാറുണ്ട്, ഇനിയെന്താ 18 വയസ്സായിട്ട് കെട്ടിച്ച് വിടുക, 21 ആയാല് എന്താ പറയുടെ കഥ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കും കുട്ടികളെ മുമ്പിൽ വെച്ചിട്ട്. അതൊക്കെ പരിഹാസത്തിൻ്റെ വാക്കുകളാണ്, നമ്മളതൊക്കെ ഒരു മാന്യതയ്ക്ക് നിരക്കാത്താനുള്ള ബോധ്യം നമുക്കുണ്ടാവണമെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് ഈ ലോൺലി എന്ന് പറയുമ്പോൾ ആ പ്രായത്തിൽ കുട്ടികൾക്ക് ഈ പറഞ്ഞ അവിഹിത ബന്ധങ്ങളൊക്കെ അപ്പോഴാണ്ടാവുക, ഈ പറഞ്ഞ പ്രണയങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്തരം സമയത്ത് നമ്മൾ കുട്ടികൾ ഒറ്റപ്പെടുന്നുണ്ട് എന്നുള്ള സാഹചര്യത്തെ പരിഗണിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. നമ്മളൊന്ന് കൂടെ ഇരുന്ന് കൊടുത്താൽ മതി, നമ്മൾ കുട്ടികളെ തുറന്ന് കേട്ടാൽ മതി. പക്ഷേ അതിലെല്ലാം ഒന്നും പറയണമെന്നില്ല കേട്ടോ, നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും കുട്ടികൾ നമ്മളത്തെ എല്ലാം വന്ന് പറയുന്നില്ല. തീർച്ചയായും രക്ഷിതാവും കുട്ടിയും നമ്മളെ കമ്മ്യൂണിക്കേഷനിൽ ചില ഫിൽറ്ററുകളുണ്ട്, ഉണ്ട്, അതില്ലാതെ നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ആ ഫിൽറ്ററുകളിലെ ഏറ്റവും നേർത്ത ഫിൽറ്റർ മാത്രം അവിടെ അവശേഷിപ്പിച്ച് ബാക്കി എല്ലാ ഫിൽറ്ററുകളും നമുക്ക് പൊളിക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. ഏറ്റവും അവസാനത്തെ ടി എന്ന് പറയുന്നത് ടയേർഡ് എന്നുള്ളതാണ്, ക്ഷീണം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളും ഭയങ്കര ക്ഷീണിതനാണെങ്കിലും പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കുട്ടികളെ പഠനവുമായി ബന്ധപ്പെട്ടിട്ട് വർക്ക് ചെയ്യുക, പഠന വിഷയങ്ങളിലൊക്കെ വരുമ്പോൾ അവന് അധ്വാനിച്ച് പഠിച്ച് അവന് കിട്ടിയില്ല, അവനാകെ ക്ഷീണിതനാണ്. ആ സമയത്ത് നമ്മൾ പോയിട്ട് എന്താ പിന്നെ കഴിഞ്ഞൊരു വർഷം ചെയ്തത്, എന്ത് മാർക്ക് കൊണ്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്, നമ്മൾ എത്ര പൈസ കൊടുത്ത് പഠിപ്പിക്കുകയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ മാനസികാഘാതങ്ങളിലേക്കാണ് പോവുക എന്നുള്ളത് നമ്മൾ അറിയണം എന്നുള്ളതാണ്. അതുകൊണ്ട് മാറ്റങ്ങൾ നമ്മിൽ നിന്നാണ് തുടങ്ങേണ്ടത് എന്നുള്ള ഒരു ചിന്തയിൽ നിന്നുമാണ് നമ്മൾ ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നത്. നമ്മൾ പറഞ്ഞ ടിപ്സും കാര്യങ്ങളും നിങ്ങൾ കൃത്യമായും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ രക്ഷാകർത്തൃത്വം നമ്മുടെ മക്കളെ നാളെ സ്വർഗത്തിൽ തണൽ മരങ്ങളാക്കുന്ന രൂപത്തിൽ അവർ നമ്മോടൊപ്പം സ്വർഗത്തിൽ ഒന്നിച്ചു ചേരുന്ന അവസ്ഥയിൽ ഇഹലോകത്തും പരലോകത്തും കൺകുളിർമയുള്ള മക്കളായി മാറുന്ന അവസ്ഥയിലേക്ക് അള്ളാഹു മാറ്റി തരുമാറാവട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ ആദാബൻ നാർ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
0: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ പാരന്റിംഗ് കോഴ്സ് ക്ലാസ് 5, നാം ചെയ്യുന്ന തെറ്റുകൾ, ഒരു ആത്മപരിശോധന. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് ഷംജാസ് കെ അബ്ബാസ്.

പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും നല്ല വാക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കരുണാമയനായ അള്ളാഹുവിലേക്ക് പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹുവിലേക്കും അവൻ്റെ സന്ദേശങ്ങളിലേക്കും വരിക എന്ന ക്ഷണം ലോകത്ത് പ്രവാചകന്മാർ നിർവഹിച്ച ക്ഷണമാണ്. യഥാർത്ഥത്തിൽ പീസ് റേഡിയോ നിർവഹിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം അതാണ്. ഏറ്റവും ശരിയായ പ്രമാണങ്ങളിലൂടെ ജനങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. അദ്ദാവത്തു ഇലല്ല, അള്ളാഹുവിലേക്കുള്ള ക്ഷണം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരർത്ഥത്തിലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പങ്കുചേരേണ്ട ഒരു നന്മ എന്ന നിലക്ക് പീസ് റേഡിയോയെ വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും സഹായിക്കുന്നുണ്ട്. അതിൽ നിന്ന് ധാരാളം മനസ്സുകൾക്ക് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും മാർഗനിർദ്ദേശവും അതിൻ്റെ എല്ലാ ഗുണത്തിലും നമുക്കും പങ്കുചേരാനുള്ള ഒരവസരമാണ്. നാം നല്ല ഒട്ടനവധി സംരംഭങ്ങൾക്ക് വിഹിതങ്ങൾ നൽകുമ്പോൾ പീസ് റേഡിയോക്കും നമ്മുടേതായൊരു വിഹിതം നീക്കിവെക്കുക. ഇതുവരെ നൽകിയിട്ടുള്ള സ്വതക്കുകൾ അള്ളാഹു പൂർണ്ണ പ്രതിഫലത്തോടെ നമ്മളൊന്ന് സ്വീകരിക്കട്ടെ. ഇനിയും കൂടുതൽ നൽകുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അധ്വാനങ്ങളിലും അനുഗ്രഹം ലഭിക്കുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ 24 മണിക്കൂറും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ സേവനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന പരിപാടികളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയയ്ക്കുക. അഭിപ്രായങ്ങൾ പ്രോത്സാഹനങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം ചേരുമ്പോഴാണ് ടീം റേഡിയോയ്ക്ക് അതിൻ്റെ നിലപാടുകൾ രൂപപ്പെടുത്തുവാൻ സാധിക്കുക. മറക്കരുത്, ഇനി മുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. സ്വന്തം മക്കളോട് കരുണയുള്ളവരാവുക, ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ഒരുപാടുണ്ട്. അതിലേറ്റവും വലിയ അനുഗ്രഹമായി നാം കാണുന്ന ഒരു കാര്യമാണ് നമ്മുടെ സന്താനങ്ങൾ എന്നുള്ളത്. അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളിലെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ് സന്താന സൗഭാഗ്യം. വിവാഹം കഴിഞ്ഞ ഏതൊരു വ്യക്തിയുടെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് തനിക്കൊരു മകനുണ്ടാവണം, അല്ലെങ്കിൽ ഒരു മകളുണ്ടാവണം എന്നുള്ളത്. ഈ അനുഗ്രഹത്തിൻ്റെ മഹത്വം മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ വിവാഹം കഴിഞ്ഞ് ഒരു 4-5 വർഷം മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്ന ദമ്പതികളോട് ഒരല്പസമയമൊന്ന് അവരോട് സംസാരിച്ചിരുന്നാൽ മാത്രം മതിയാകും. അവർക്ക് സ്വന്തമായൊരു വീടില്ല എങ്കിലും, അവർക്ക് ധാരാളം കടബാധ്യതകളുണ്ട് എങ്കിലും, ശാരീരികമായ പല പ്രയാസങ്ങളും രോഗങ്ങളും അവരെ ബാധിച്ചിട്ടുണ്ട് എങ്കിലും, അതിനേക്കാളൊക്കെ വലിയൊരു പ്രയാസമായി അവർ നമ്മോട് പങ്കുവെക്കുന്നത് തനിക്ക് മക്കളില്ല എന്ന വലിയ സങ്കടമായിരിക്കും. അതിനുവേണ്ടി എത്ര വിലപിടിപ്പുള്ള മരുന്ന് വാങ്ങിക്കഴിക്കാനാകട്ടെ, എത്ര വിദൂരത്തുള്ള ഡോക്ടറെ പോയി കാണാനാവട്ടെ, എത്ര വലിയ സംഖ്യ ആയാലും അത് നൽകാനും മക്കളുണ്ടാവാനുള്ള ചികിത്സയ്ക്ക് വേണ്ടി അവർ തയ്യാറാവുന്നത് നമുക്ക് കൃത്യമായി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊരു വലിയ സൗഭാഗ്യം തന്നെയാണ് തനിക്ക് മക്കളുണ്ടാവുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മക്കളുണ്ടാവുന്ന ആ ഒരു സമയം എന്നുള്ളത് തൻ്റെ ഭാര്യ ഗർഭിണിയാവുന്നത് മുതൽ വളരെയധികം ശ്രദ്ധയോടുകൂടി ആയിരിക്കണം നാം ഓരോരുത്തരും അവളോട് പെരുമാറേണ്ടത്. അവൾക്ക് വേണ്ട സഹായങ്ങൾ നൽകിക്കൊണ്ട്, അവൾക്ക് നല്ല ആശ്വാസ വാക്കുകൾ നൽകിക്കൊണ്ട്, അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് ഒപ്പം നിൽക്കുകയും ഒരു കുഞ്ഞ് പ്രസവിക്കുന്നതോടുകൂടി ഒരു പിതാവാകുന്നതോടുകൂടി നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇസ്ലാം വ്യക്തമായി കൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിലാദ്യമായി കൊണ്ട് നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അഖീഖ അറുക്കുക, അതുപോലെ തന്നെ കുട്ടിയുടെ ആദ്യ മുടി അത് കളയുക, നല്ലൊരു പേര് തൻ്റെ കുഞ്ഞിന് നൽകുക എന്നുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ കുട്ടികൾക്ക് നല്ല നല്ല പേരുകൾ അവർക്ക് നൽകാൻ പ്രോത്സാഹിപ്പിച്ചതായി പ്രത്യേകം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ചില കുട്ടികളുടെ പേരുകൾ കേൾക്കുമ്പോൾ ആ പേരുകൾ തിരുത്തി കൊടുക്കുകയും നല്ല പേരുകൾ കുട്ടികൾക്ക് നൽകുകയും ചെയ്തതായി ചരിത്രങ്ങളിലൂടെ, ചരിത്ര സംഭവങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുടി നീക്കം ചെയ്യുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഉപദ്രവമാണ് നിങ്ങൾ നീക്കിക്കളയുന്നത് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഓരോ കുഞ്ഞും ജനിച്ചു വീഴുമ്പോൾ അവനിൽ നിങ്ങൾക്കൊരു ബാധ്യതയുണ്ട്. ആ ബാധ്യതാ നിർവഹണമാണ് നിങ്ങൾ ആ കുഞ്ഞിന് വേണ്ടി അഖീഖ അറുക്കുമ്പോൾ നടപ്പിലാകുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുപോലെ തന്നെ ചേലാകർമ്മം ചെയ്യുക എന്ന കാര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രത്യേകം നമ്മെ പഠിപ്പിച്ചതാണ്. മുടികളയൽ, അഖീഖ അറുക്കൽ, ചേലാകർമ്മം നിർവഹിക്കൽ, ഇതെല്ലാം ജനിച്ച് ഏഴാമത്തെ ദിവസമാവുക എന്നുള്ളത് അവിടുന്ന് പ്രത്യേകം പ്രോത്സാഹിപ്പിച്ച കാര്യമായി കൊണ്ട് അവിടുന്ന് എടുത്തു പറയുന്നുണ്ട്. സഹോദരങ്ങളെ, അതുപോലെ തന്നെ നമ്മുടെ മക്കളെ വളരെ സ്നേഹത്തോടുകൂടി വളർത്തുക എന്ന കാര്യം. വെറുതെ സ്നേഹിച്ചാൽ മാത്രം പോരാ, അവരെ സ്നേഹിക്കുന്നുണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിലായിരിക്കണം അവരെ നമ്മൾ വളർത്തേണ്ടത്. അങ്ങനെയാണ് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചത്. കാരുണ്യത്തോടുകൂടിയായിരിക്കണം നാം അവരോട് പെരുമാറേണ്ടത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരിക്കൽ പ്രവാചകൻ തൻ്റെ പേരക്കുട്ടികളെ ചുംബിക്കുന്നത് കണ്ട അഖറ ബിനു ഹാബിസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പ്രവാചകനോട് പറയുന്നുണ്ട്, റസൂലെ, എനിക്ക് 10 മക്കളുണ്ട്, അവരെ ആരെയും ഞാൻ ഇതുപോലെ ചുംബിക്കാറില്ല. ഇത് കേട്ടപ്പോൾ പ്രവാചകൻ പറഞ്ഞു, മല്ല യർഹം വലാ യുർഹം, കരുണ കാണിക്കാത്തവന് കരുണ ലഭിക്കൂല. അങ്ങനെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു. സഹോദരങ്ങളെ, മറ്റുള്ളവരോട് നാം കരുണ കാണിക്കുമ്പോഴാണ് നമ്മളോട് അല്ലാഹു കരുണ കാണിക്കുകയുള്ളൂ. നിന്റെ ഹൃദയത്തിൽ നിന്ന് നിന്റെ കാരുണ്യത്തെ അല്ലാഹു വലിച്ചൂറിയാൽ അത് നിറച്ചു തരാൻ എനിക്ക് സാധിക്കില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയെ പഠിപ്പിക്കണം. അതുകൊണ്ട് സ്വന്തം മക്കളെ വളർത്തുമ്പോൾ അവരുടെ തെറ്റുകൾ നാം തിരുത്തി കൊടുക്കുമ്പോൾ അവിടെയൊക്കെ വളരെ സ്നേഹത്തോടുകൂടി ഉപദേശിക്കാൻ ഒരു പിതാവായ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ മാതാപിതാക്കൾ തയ്യാറാവേണ്ടതുണ്ട്. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രത്യേക പ്രാർത്ഥന പോലും ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമായിരുന്നു, ഉഈദുക ബികലിമാതില്ലാഹി തമ്മ മിൻ കുല്ലി ശൈത്താനി വഹമ്മ വമിൻ കുല്ലി ഐനി ലാമ്മ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറിയ കുട്ടികൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എന്താണ് പ്രാർത്ഥനയുടെ അർത്ഥം? ഉഈദുക, ഞാൻ നിനക്ക് വേണ്ടി തേടുകയാണ്, രക്ഷ തേടുകയാണ്. മിൻ കുല്ലി ശൈത്താനിൻ, എല്ലാ പിശാചിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്നും ഞാൻ നിനക്ക് വേണ്ടി രക്ഷ തേടുകയാണ്. വഹാമ്മ, എല്ലാ ഇഴജന്തുക്കളുടെ ശല്യത്തിൽ നിന്നും. വമിൻ കുല്ലി ഐനില്ലാമ്മ, കണ്ണേറ് തട്ടുന്ന കണ്ണിൽ നിന്ന് നിനക്ക് വേണ്ടി ദാ ഞാൻ അള്ളാഹുവിനോട്, റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ല അദ്ദേഹം തൻ്റെ തഫ്സീറിൽ സൂറത്തുൽ ഫലഖിൻ്റെ വിശദീകരണത്തിൽ ഈ ഒരു പ്രാർത്ഥന പ്രത്യേകം അവിടുന്ന് എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. തൻ്റെ കുഞ്ഞിന് വേണ്ടി എല്ലാവിധ ഉപദ്രവങ്ങളിൽ നിന്നും തൻ്റെ മാതാപിതാക്കൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണിത് എന്ന് പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, എന്ത് സംഭവിച്ചാലും നമ്മുടെ മക്കൾക്കെതിരെ ഒരിക്കലും നമ്മൾ പ്രാർത്ഥിക്കരുത്. നാം ചിലപ്പോൾ പറഞ്ഞു പോകും, ഒരു ദേഷ്യത്തിൽ പറഞ്ഞു പോകുന്നുണ്ട്, ഒരു പക്ഷേ അതെങ്ങാനും അള്ളാഹു സ്വീകരിച്ചു പോയാൽ നമുക്ക് തന്നെയല്ലേ അതിൻ്റെ നഷ്ടം? നീയൊക്കെ ഗുണം പിടിക്കാതിരിക്കട്ടെ, നീയൊന്നും ഒരിക്കലും നന്നാവില്ലടാ എന്നെങ്ങാനും നമ്മൾ പറഞ്ഞാൽ അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിച്ചാൽ നമുക്ക് തന്നെയല്ലേ സഹോദരങ്ങൾ ഇതിൻ്റെ നഷ്ടം? അതുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മുടെ മക്കൾക്കെതിരെ ഒരിക്കലും നമ്മൾ പ്രാർത്ഥിക്കരുത്. അവരുടെ നാശം കാണാൻ നമ്മൾ ആഗ്രഹിക്കരുത്. ദേഷ്യത്തിൽ ചിലപ്പോൾ നമ്മൾ പറഞ്ഞു പോകും, പക്ഷേ അവിടെയും വളരെയധികം സൂക്ഷിക്കണമെന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും മക്കളെ വളരെ സ്വാലിഹീങ്ങളായ മക്കളാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് സ്വാലിഹീങ്ങളായ മക്കളെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
2: ജസാകല്ലാഹു ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. സ്വന്തം മക്കളോട് കരുണയുള്ളവരാവുക, ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.

0: പീസ് റേഡിയോ ശ്രോതാക്കളിനി കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്ത് ഇബ്രാഹിമിലെ 14 മുതൽ 16 വരെ ആയത്തുകൾ. സൂറത്ത് ഇബ്രാഹിമിലെ 14 മുതൽ 16 വരെ വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് ആദിൽ അബ്ദുൽ ഫത്താഹ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് وعلى آله وصحبه أجمعين أما بعد പീസ് റേഡിയോ ഹിഫ്ത്തുൽ ഖുർആൻ എന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നാം സൂറത്തു ഇബ്രാഹിം ആണ് പഠിച്ചു കൊണ്ടിരിക്കുന്നത്. ഇൻഷാല്ലാ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് 14, 15, 16 വചനങ്ങളാണ് പഠിക്കാനുള്ളത്. 3 ആയത്തുകളും ചെറിയ ആയത്തുകളാണ്. ഇൻഷാല്ലാ നമുക്ക് പഠിക്കാം. ആദ്യം ഞാൻ പാരായണം ചെയ്യാം.
2: أعوذ بالله من الشيطان الرجيم

0: رزقا ويسقى من ماء صديد.
1: ഒന്നുകൂടി പാരായണം ചെയ്യാം.

وَيُسْقَى مِن مَّاءٍ صَدِيدٍ.

0: അൽഹംദുലില്ല നാം ഇന്ന് മനഃപ്പാഠമാക്കിയത് മൂന്ന് വചനങ്ങളാണ്, 14, 15, 16. ഇൻഷാല്ലാ എല്ലാ ശ്രോതാക്കളും വളരെ നല്ല രൂപത്തിൽ തന്നെ ഈ മൂന്ന് ആയത്തുകൾ കൂടി പഠിക്കണം. ഇൻഷാല്ലാ അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. ജസാകുമുല്ലാഹു ഖൈർ വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ, സൂറത്ത് ഇബ്രാഹിമിലെ 14, 15, 16 വചനങ്ങളാണ് നമ്മൾ കേട്ടത്. ക്ലാസ് എടുത്തത് ആദിൽ അബ്ദുൽ ഫത്താഹ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: കഴിഞ്ഞാൽ ഇത്തിരി ദൂരെയുള്ള വളപ്പിലേക്ക് പോകും. പറങ്കിമാങ്ങ അറുക്കാനും പെറുക്കാനും അനിയന്മാരും കൂട്ടിനുണ്ടാകും. നീണ്ട മുളന്തോട്ടികൊണ്ട് കൊമ്പുകുലുക്കി കശുമാങ്ങ വീഴ്ത്തും. ഒരിടത്ത് ഒരുമിച്ച് കൂട്ടും. നന്നായി പഴുത്ത് തുടുത്ത് മഞ്ഞ ചുവപ്പ് നിറത്തിലുള്ള മാങ്ങകൾ തോട്ടികൊണ്ട് പതുക്കെ എറുത്ത് മണ്ണിൽ വീഴാതെ കൈകൊണ്ട് പിടിച്ച് കഴിക്കും. ചില മാങ്ങകൾ മാവിൽ കാണുമ്പോഴേ എനിക്ക് എനിക്ക് എന്ന് പറഞ്ഞ് ബുക്ക് ചെയ്യാറുണ്ട്. ചെറിയ ചവർപ്പ് ഉണ്ടെങ്കിലും പല വർണ്ണത്തിലുള്ള മാംസളമായ പറങ്കിമാങ്ങകൾ കഴിക്കുന്നത് കുട്ടിക്കാലത്ത് വലിയ കൗതുകമായിരുന്നു. പിന്നെ പെറുക്കിക്കൂട്ടിയ പറങ്കിമാങ്ങകളിൽ നിന്ന് കശുവണ്ടി പിരിഞ്ഞ് കൊട്ടയിലാക്കി വീട്ടിലേക്ക് നടന്ന് മടക്കും. തോട്ടത്തിലെ ചൂടും മാവ് കുലുക്കുമ്പോൾ വീണ് ദേഹത്ത് പറ്റിപ്പിടിക്കുന്ന വസ്തുക്കളും ചേർന്നുണ്ടാകുന്ന ചൂടും ചൊറിച്ചിലും അസ്വസ്ഥതയും മറക്കാൻ കഴിയില്ല. ചുട്ട കശുവണ്ടിയോ വറുത്തരച്ച തേങ്ങയോ ചേർത്തരച്ച ചമ്മന്തി കൂട്ടി ഇളം ചൂടുള്ള കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ കളിക്കാൻ ഒരോട്ടമാണ്. സാറ്റ് എന്ന ഒളിച്ചുകളിയും പമ്പരം കളിയും തുണികൊണ്ട് കെട്ടിക്കൂട്ടിയുണ്ടാക്കിയ പന്തുകൊണ്ടുള്ള കളിയും ഏറെ രസകരമായിരുന്നു. അണ്ടിക്കാലത്ത് ഇടയ്ക്കിടെ കാലുകൾക്കും കാൽവിരലുകൾക്കിടയിലും മുറിവ് ഉണ്ടാകുന്നത് പതിവായപ്പോൾ മണ്ണിൻ്റെ പക ആണെന്ന് പറഞ്ഞ് ചെരുപ്പ് വാങ്ങിത്തന്നതും അത് ധരിച്ചു തുടങ്ങിയതോടെ മുറിവുകൾ അപ്രത്യക്ഷമായതും ഓർക്കുന്നു. പിന്നീടിങ്ങോട്ട് ചെരുപ്പ് പതിവായി. ഇടക്ക് കൂട്ടുകാരത്തുള്ള പ്രഭാത സവാരിയിൽ കുറച്ചുനേരമെങ്കിലും ചെരുപ്പ് ഇല്ലാതെ നടക്കൽ ശീലമാകുമ്പോൾ അന്നത്തെ ചെരുപ്പില്ലാത്ത കുട്ടിക്കാലം ഇടക്ക് ഓർമ്മ വരാറുണ്ട്. കാലിയായ ബാറ്ററി പെട്ടിയിൽ നിലക്കടല വറുത്തതോ കടലമിഠായിയോ ഇട്ട് കച്ചവടം നടത്തിയിരുന്ന കാലം ഓർമ്മ വരുന്നുണ്ട്. കാശ് ആയിരിക്കില്ല പലപ്പോഴും കശുവണ്ടിയായിരിക്കും ഉപഭോക്താക്കൾ കടല വാങ്ങാൻ തരുന്നത്. ബുക്കും പെൻസിലും വാങ്ങാൻ ഈ കച്ചവടം ഒട്ടൊന്നുമല്ല സഹായിച്ചിട്ടുള്ളത്. പാടത്ത് മീൻ പിടിക്കാനും കുളത്തിലും തോട്ടിലും ചാടിത്തിമിർത്ത് കളിച്ച് പൊളച്ച് കുളിക്കാനും സമയം കണ്ടെത്തിയിരുന്നു. സ്കൂൾ പൂട്ടുന്നതോടെ കുട്ടികൾ റോഡരികിൽ നാല് കുപ്പിയിൽ മിഠായിയും കുറച്ച് പാക്കറ്റുകളും വെച്ച് കച്ചവടം നടത്തുന്നത് കാണുമ്പോൾ പഴയ കുട്ടിക്കച്ചവടക്കാലം ഓർമ്മ വരാറുണ്ട്. കൊണ്ടും കൊടുത്തും കളിയാക്കിയും കഥ പറഞ്ഞും അന്നത്തെ കാലം രസകരമായിരുന്നു. അയൽവീട്ടിലെ ബാലപ്രസിദ്ധീകരണങ്ങൾ വായിച്ചു തീർക്കലായിരുന്നു ഇഷ്ടങ്ങളിൽ ഒന്ന്. വായിച്ചു തീർത്ത് തിരിച്ചു കൊടുത്ത് മറ്റൊന്ന് വാങ്ങുമ്പോൾ ചിലത് എനിക്ക് സ്വന്തമായി തരാറുണ്ടായിരുന്നു. അതിലെ കഥകൾ പൊടിപ്പും തൊങ്ങലും ചേർത്ത് പറഞ്ഞ് കൂട്ടുകാർക്കിടയിൽ ആളാവാറുണ്ടായിരുന്നു അന്ന്. പഴുത്ത മാങ്ങകൾ കാറ്റിൽ താഴെ വീഴുന്നത് കൈയോടെ കൈവശപ്പെടുത്തുവാൻ കളിസ്ഥലം മാവിൻ ചുവട്ടിലേക്ക് മാറ്റാറായിരുന്നു പതിവ്. വീഴുന്ന മാങ്ങകൾ ഭാഗ്യവും വേഗതയുമുള്ളവനാണ് കൈക്കലാക്കുകയെങ്കിലും ആദ്യം അവൻ കടിച്ച് തിന്ന് പിന്നീട് കൂട്ടത്തിലുള്ളവർക്ക് എല്ലാം പങ്കുവച്ചിരുന്ന സൗഹൃദ ബാല്യം മറക്കാൻ കഴിയുന്നില്ല. അല്ലലും ദാരിദ്ര്യവും വിഷമവും ഉണ്ടെങ്കിലും അന്നത്തെ കുട്ടിക്കാലം ഹൃദ്യമായിരുന്നു. ഒരിക്കലും സാധ്യമല്ലെങ്കിലും ഇന്നത്തെ കലുഷിതകാലത്ത് നിന്ന് കുട്ടിക്കാലത്തെ നിഷ്കളങ്കതയിലേക്ക് തിരികെ പോകാൻ ആഗ്രഹിക്കാറുണ്ട്. ഇന്റർനെറ്റ് മൊബൈൽ അടിമത്തം കാരണം ഇന്നത്തെ കുട്ടികൾക്ക് അന്നത്തെ പോലെയുള്ള നല്ല കുട്ടിക്കാലം നഷ്ടമാകുന്നോ എന്നോർത്ത് ഇടക്ക് സങ്കടപ്പെടാറുണ്ട്.
1: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ നുറുങ്ങുകൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. പറങ്കിമാങ്ങ മണമുള്ള വേനലവധിക്കാലം, ഇബിനു അലി എടത്തനാട്ടുകാരിയുടെ രചനയ്ക്ക് അദ്ദേഹം തന്നെയാണ് ശബ്ദം നൽകിയത്.
2: രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ നമ്മുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടിയാവുകയാണ്. പീസ് റേഡിയോ ആരോഗ്യവിചാരം.
3: പീസ് റേഡിയോ.

0: പീസ് റേഡിയോ ഹൃദയവസന്തം സൂറത്തുൽ മുഅ്മിനൂൻ 21-22 വചനങ്ങൾ. കന്നുകാലികളിലെ കൗതുകം. വിശദീകരിക്കുന്നത് സഫീർ അൽഹിക്കമി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, വിശുദ്ധ ഖുർആനിൽ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനാണ് നമ്മൾ ഹൃദയവസന്തം എപ്പിസോഡുകളിലൂടെ പഠിച്ചു വരുന്നത്.

0: അൽഹംദുലില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ തോഫീഖ് ഒന്നുകൊണ്ട് മാത്രം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലായി 20 ആയത്തുകൾ പഠിച്ചു കഴിഞ്ഞു അൽഹംദുലില്ല. ഇന്ന് ഇൻഷാ അല്ലാ നമ്മൾ അടുത്ത 2 വചനങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്കാദ്യം ആ ആയത്തുകളൊന്ന് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإن لكم في الأنعام لعبرة نسقيكم مما في بطونها ولكم فيها منافع كثيرة ومنها تأكلون. ഒന്നുകൂടെ മാറ്റി ഓതണ്ടായത്. وإن لكم في الأنعام لعبرة نسقيكم مما في بطونها ولكم فيها منافع كثيرة ومنها تأكلون وعليها وعلى الفلك تحملون. അപ്പോൾ രണ്ട് ആയത്തുകളാണ് ഇൻഷാല്ലാ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയുന്നത്. ഇവിടെ കഴിഞ്ഞ വചനങ്ങളിലൊക്കെ ആവർത്തിച്ചു വന്ന ചില നിയമങ്ങൾ ഇവിടെയുമുണ്ട്. വ ഇന്ന എന്ന് പറയുന്നിടത്ത് നൂനിന് ശബ്ദാണ്, അപ്പോൾ മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. അതേപോലെ തന്നെ ഇവിടെ രണ്ട് വചനങ്ങളും തഖുലൂൻ തുഹ്മലൂൻ എന്നതൊക്കെ താൽക്കാലിക സുകൂനിൽ വഖഫ് ചെയ്യുന്നത്, വഖഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് മദ്ദക്ഷരങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഒന്നാമത്തേത് വാവ്, രണ്ടാമത്തേത് മദയാക്ഷരം തന്നെയാണ്. അപ്പോൾ ദീർഘിപ്പിച്ച് മദ്ദുന ആയിരുന്നു ദീർഘിപ്പിച്ചാണ് ഓതേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ പഠിക്കുന്ന മറ്റൊരു നിയമം എന്ന് പറഞ്ഞാൽ, ഇവിടെ വല വഇന്നലക്കും ഫിൽ അൻആമി എന്നിടത്തുള്ള നൂനിന് ശേഷം ഐൻ വന്നതാണ്. അവിടെ നൂനിന് ശേഷം ഐൻ, ഐൻ എന്ന് പറഞ്ഞാൽ ഹുറൂഫുൽ ഹൽഖിൽ പെട്ടതാണ്. ഹൽഖ് എന്ന് പറഞ്ഞാൽ തൊണ്ട എന്നാണ് അർത്ഥം. തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന 6 അക്ഷരങ്ങളുണ്ട്. തൊണ്ടയുടെ ഹൽഖിൻ്റെ ഏറ്റവും താഴെ നിന്ന് ഹംസയും ഹാവും പുറപ്പെടുന്നു. അതിൻ്റെ മധ്യഭാഗത്ത് നിന്ന് ഹാവും ഐനും പുറപ്പെടുന്നു. ഏറ്റവും മുകളിൽ ഭാഗത്ത് നിന്ന് ഖാഉം ഗൈനും പുറപ്പെടുന്നു. ഈ 6 അക്ഷരങ്ങൾ ഹുറൂഫുൽ ഹൽഖ് എന്നാണ് അറിയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഇവ ഹുറൂഫുൽ ഇൽഹാർ, വ്യക്തമായി പ്രകടമായി ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ എന്നും ഈ അക്ഷരം അറിയപ്പെടുന്നു. അഥവാ സുക്കൂൻ കൊടുക്കപ്പെട്ട നൂനിൻ്റെ, സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും ശേഷം ഈ പറയപ്പെട്ട 6 അക്ഷരങ്ങളിൽ ഏത് വന്നാലും നൂനിനെ വെളിവാക്കി, അതോടൊപ്പം അക്ഷരത്തെയും വെളിവാക്കി ഇവിടെ നമ്മൾ ഉച്ചരിക്കാൻ. അപ്പോൾ ഗോപ്യമായ രൂപത്തിൽ അൻ ആമി എന്ന് ഓതിയാൽ തെറ്റാൻ, ആ ആമി എന്ന് ഓതാനും കഴിയില്ല. മറിച്ച് അൻ ആം എന്ന് സുക്കൂനുള്ള നൂനും ഐനും വെളിവാകുന്ന രൂപത്തിലാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത്. അപ്പോൾ വ ഇന്നലക്കും ഫിൽ അൻ ആമി എന്ന് തന്നെ നൂനും ഐനും വെളിവാകുന്ന രൂപത്തിൽ ഇൽഹാർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത്. അപ്പോൾ സുക്കൂനുള്ള നൂനിൻ്റെയും തൻവീനിൻ്റെയും ശേഷം ഈ പറയപ്പെട്ട 6 അക്ഷരങ്ങൾ എവിടെയൊക്കെ വരുന്നോ അവിടെയൊക്കെ നമ്മൾ ഇൽഹാർ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇതേ ആയത്തിൽ തന്നെ വമിൻഹ എന്നിടത്ത് നൂനിന് ശേഷം ഹുറൂഫുൽ ഹൽഖിൽപ്പെട്ട ഹ, തൊണ്ടയുടെ ഏറ്റവും താഴ്ഭാഗത്ത് നിന്ന് പുറപ്പെടേണ്ട ഹ എന്ന അക്ഷരമാണ് അവിടെ വന്നിട്ടുള്ളത്. അവിടെയും നമ്മളെന്തു ചെയ്യണം, ഇൽഹാർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത്. ശരി, ഇനി എന്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വചനത്തിൽ പറയുന്നത്? കഴിഞ്ഞ വചനങ്ങളുമായി കൊണ്ട് ബന്ധപ്പെട്ട് അതിനെ തുടർച്ചയായി കൊണ്ട് തന്നെയാണ് ഈ ആയത്ത് വന്നിട്ടുള്ളത്. വ ഇന്ന, നിശ്ചയമായും, ലക്കും, നിങ്ങൾക്കുണ്ട്, ഫിൽ അൻആം, അൻആം എന്ന് പറഞ്ഞാൽ കാലികൾ, കന്നുകാലികൾ എന്നർത്ഥം. നാൽക്കാലികൾ, പ്രത്യേകിച്ച് കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതായ കാലികൾ, ആട്, മാട്, ഒട്ടകം പോലെയുള്ള കാലികളാണ് ഇവിടുത്തെ ഉദ്ദേശം. അതിൽ ലഇബറ, നിങ്ങൾക്ക് ഇബറത്തുണ്ട്. ഇബറത്ത് എന്ന് പറഞ്ഞാൽ ഗുണപാഠം ഉണ്ട് എന്നർത്ഥം. നുസ്ഖീക്കും, നുസ്ഖീക്കും, നിങ്ങൾക്ക് നാം കുടിപ്പിക്കുന്നു. മിമ്മാ ഫീ ബുതൂനിഹ, മിമ്മാ ഫീ ബുതൂനിഹ, അതിൻ്റെ വയറ്റിലുള്ളത് നിങ്ങൾക്ക് നാം കുടിപ്പിക്കുന്നു. വലക്കും ഫീഹ, നിങ്ങൾക്കതിലുണ്ട്, മനാഫിഉ, ഉപകാരങ്ങൾ, കസീറത്തുൻ, ധാരാളം. അപ്പോൾ അതിൻ്റെ വയറ്റിലുള്ളത് നിങ്ങൾക്ക് നാം കുടിപ്പിക്കുകയും അതേപോലെ തന്നെ നിങ്ങൾക്കതിൽ ധാരാളം കിടക്കുന്ന ദൃഷ്ടാന്തങ്ങൾ ഉപകാരങ്ങളുമുണ്ട്. വമിൻഹ തഅക്കുലൂൻ, അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുന്നു എന്നാണ്. അപ്പോൾ നമുക്ക് ഭക്ഷിക്കൽ അനുവദനീയമായ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആട് മാട് ഒട്ടകങ്ങളെക്കുറിച്ചാണ് ഈ വചനങ്ങൾ എന്ന് നമുക്ക് നേരെ നോക്കുമ്പോൾ ഒറ്റ നോട്ടം നമുക്ക് മനസ്സിലാകുന്നു. എന്നാൽ അതേ സമയത്ത് ഈ ആയത്തുകളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അത് എല്ലാ സൃഷ്ടികളും അതിൽ പെടുന്നില്ല, മറിച്ച് വെറും ഒട്ടകം മാത്രമാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് മുഫസറുകൾ ചില ആളുകൾ പറഞ്ഞത് കാണാൻ സാധ്യമാകും. സമഖ്ശരി, ഇബ്നു ജുസി, നൈസാബൂരി, ഇബ്നു ആശൂർ പോലെയുള്ള മുഫസറുകളൊക്കെ അൽ മുറാദു ബിൽ അൻആമി ഹുന അൽ ഇബ്ലു ഖാസ്സ, ഇവിടെയുള്ള പ്രയോഗം അതിൻ്റെ ഉദ്ദേശം ഇബില് മാത്രമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം തൊട്ടടുത്ത ആയത്തിൽ ഫുൽക്കിനെ കുറിച്ച്, കപ്പലിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. അപ്പോൾ കടലിലെ കപ്പൽ നമുക്കറിയാം, അതേപോലെ കരയിലെ കപ്പൽ എന്നറിയപ്പെടുന്നത് ഒട്ടകമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ബന്ധം കൂടി രണ്ടായത്തുകൾക്കുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഉദ്ദേശം ഒട്ടകം മാത്രമാണ്. അതേപോലെ തന്നെ അതിൽ നിങ്ങൾക്ക് ധാരാളം ഇബറത്തുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ പറയുകയും ചെയ്യുന്നു. ഇന്നലക്കും ഫിൽ അൻആമി ലഇബറ, നിങ്ങൾക്കതിൽ ഇബറത്തുണ്ട്. അതേപോലെ മനാഫിഉ കസീറ, ഉപകാരമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ദൃഷ്ടാന്തമായിക്കൊണ്ട് ഗുണപാഠമുള്ളതായിക്കൊണ്ട് ഖുർആനിൽ പഠിപ്പിച്ച മൃഗം അത് ഒട്ടകമാണ്. അഫല യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്, എപ്രകാരമാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന രൂപത്തിൽ നിങ്ങൾ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ എന്ന് സൂറത്തുൽ ഗാശിയയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഉദ്ദേശം ഒട്ടകം മാത്രമാണെന്ന് ഒരു വിഭാഗം മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടുത്തെ ഉദ്ദേശം എല്ലാ കാര്യങ്ങളുമാണ് എന്ന് ആയത്തിൽ നിന്ന് മനസ്സിലാകുന്നതായി മറ്റ് മുഫസ്സിറുകളെല്ലാം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഇവിടെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇവിടെ ഈ നാൽക്കാലികളിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്, നിങ്ങൾക്ക് ഗുണപാഠങ്ങളുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് നുസ്ഖീകും മിമ്മാ ഫീ ബുതൂനി, അതിൻ്റെ വയറ്റിൽ നിന്ന് നിങ്ങൾക്ക് നാം കുടിപ്പിക്കും. അഥവാ നാൽക്കാലികളിൽ നിന്നും ആടിൽ നിന്നും പശുവിൽ നിന്നും ഒട്ടകത്തിൽ നിന്നുമെല്ലാം നിങ്ങൾക്ക് പാല് കുടിക്കാൻ വേണ്ടി ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വയറ്റിൽ നിന്ന് നിങ്ങൾക്ക് കുടിക്കാൻ വേണ്ടി ലഭിക്കും എന്നുള്ളത് ഒട്ടകത്തിൽ നിന്ന്, പശുവിൽ നിന്ന്, ആടിൽ നിന്ന് നമുക്ക് കുടിക്കാൻ വേണ്ടി ലഭിക്കുന്ന പാലാണ് ഇവിടുത്തെ ഉദ്ദേശം. അത് നമുക്ക് വലിയ ഉപകാരമാണ്. കാരണം പിന്നെ പാല് പുറത്തേക്ക് വരുന്നത് ഏത് രൂപത്തിലാണ് നിശ തുടർവചനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു പഠിപ്പിക്കുന്നുണ്ട്? രക്തത്തിൻ്റെ അതേപോലെ തന്നെ മറ്റു ജലാംശങ്ങൾക്കിടയിൽ നിന്നെല്ലാമാണ് പാല്, സ്വച്ഛമായ പാല് നമുക്ക് ലഭിക്കുന്നത്. മറ്റു ജീവികളൊന്നും പാൽ അതിൻ്റെ അകിടിൽ നിന്നും പാല് പുറത്തേക്ക് അല്ലെങ്കിൽ അതിൻ്റെ അവയവങ്ങളിൽ നിന്ന് പാല് പുറത്തേക്ക് വരുന്നില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാർ അവർക്ക് പാല് പുറത്തേക്ക് ചുരത്തുന്ന അവസ്ഥയില്ല. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവരുടെ ശരീരത്തിൽ കുട്ടി കുടിക്കാൻ വേണ്ടി പാലൊഴുക്കി വെച്ചിട്ടുണ്ട്. സമാനമായ രൂപത്തിൽ ധാരാളക്കണക്കിന് എല്ലാ ജീവികളിലെയും സ്ത്രീകളിൽ, ഇണ പെൺവർഗ്ഗങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അതിൻ്റെ കുട്ടികളെ കുടിക്കാൻ വേണ്ടി അള്ളാഹു പാലൊരുക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ എല്ലാ ജീവികളിലും പെൺവർഗത്തിൽ പാലുണ്ടെങ്കിലും അതെല്ലാം നമുക്ക് കുടിക്കൽ അനുവദിക്കപ്പെട്ടിട്ടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് കുടിക്കാൻ വേണ്ടി നുസ്ഖീകും മിമ്മാ ഫീ ബുതൂനി, അതിൻ്റെ വയറ്റിൽ നിങ്ങളെ നാം കുടിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് കുടിക്കൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളത് നമുക്ക് ഭക്ഷിക്കൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളതായ മൃഗങ്ങളിൽ നിന്നുള്ള പാലാണ്. അഥവാ ആട്, പിന്നെ മാട്, ഒട്ടകം പോലുള്ളതിൻ്റെ പാലാണ് നമുക്ക് കുടിക്കൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ആ അനുവദിക്കപ്പെട്ട വെള്ളം, പാല് കുടിക്കൽ അനുവദിക്കപ്പെട്ട മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം വമിൻഹാത്ത കുലൂൻ, അതിൽ നിന്നും നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. സൂറത്തുൻ നഹലിൻ്റെ 66-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സമാനമായ വചനം നമ്മളെ കുറച്ചുകൂടി വിശദീകരിച്ച് പഠിപ്പിക്കുന്നു. വഇന്നലക്കും ഫിൽ അൻആമില ഇബറം, നിങ്ങൾക്ക് അൻആമകളിൽ, കാലുകളിൽ വലിയ ദൃഷ്ടാന്തമുണ്ട്. നുസ്ഖീകും മിമ്മാ ഫീ ബുതൂനിഹി, നിങ്ങളെ നാം അതിൽ നിന്നും കുടിപ്പിക്കുന്നു. മിൻ ബൈനി ഫർസിൻ വദമിൻ ലബനൻ, അതിൻ്റെ പിന്നെ ചലത്തിൽ നിന്നും അതേപോലെ രക്തത്തിൻ്റെ ഇടയിൽ നിന്ന് നിങ്ങൾക്ക് നാം ലബനൻ ഖാലിസൻ, നിങ്ങൾക്ക് നാം ഖാലിസായ സ്വച്ഛമായ, സായിഖല്ലി ശാരിബീൻ, കുടിക്കുന്ന ആളുകൾക്ക് നല്ല മധുരമുള്ള ഈ പിന്നെ സ്വാദിഷ്ടമായ ഖാലിസായ സ്വച്ഛമായ പാല് നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്നുണ്ട് എന്നല്ലാഹു സൂറത്തുൻ നഹലിൻ്റെ 66-ാമത്തെ വചനത്തിലൂടെ നമുക്ക് പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ മൃഗങ്ങൾ, ഈ പറയപ്പെട്ട കാലികൾ, അതിൽ നിന്നും അല്ലാഹു നമുക്ക് പാല് നൽകുന്നു. അതേപോലെ തന്നെ നമുക്ക് അതിൽ നിന്നും വലിയ ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല മനാഫിയ കുറേ ഉപകാരങ്ങൾ നമുക്ക് നൽകുന്നു. അത് ഭക്ഷിക്കാനും ലഭിക്കുന്നു. അപ്പോൾ ഈ ജീവികളെ നമുക്ക് ഭക്ഷിക്കാൻ വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ളതാണ്. ആ ജീവികളെ എങ്ങനെയാണ് നമ്മൾ ഭക്ഷിക്കേണ്ടത്, അതും കൃത്യമായി നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്നുണ്ട്. ജീവികളെ എങ്ങനെയെങ്കിലും തന്നാൻ പറ്റുമോ, എങ്ങനെയെങ്കിലും തന്നാൻ വേണ്ടി പറ്റൂല. അവയെ കൃത്യമായ രൂപത്തിൽ അറവ് നടത്തിയാൽ, അതും അല്ലാഹുവിൻ്റെ നാം ഉച്ചരിച്ചുകൊണ്ട് ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് അറുത്തെങ്കിൽ മാത്രമാണ് നമുക്ക് തിന്നൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. നേരെ മറിച്ച് വീണ് ചത്തതോ തല്ലിക്കൊന്നതോ സ്വമേധയാ പിന്നെ മരണപ്പെട്ടതോ തുടങ്ങിയിട്ടുള്ള മൃഗങ്ങളൊന്നും നമുക്ക് ഭക്ഷിക്കാൻ അനുവദിക്കപ്പെട്ടിട്ടില്ല. നേരെ മറിച്ച് അതിൻ്റെ കണ്ടനാടിയിൽ കത്തിവെച്ച് ബിസ്മില്ല പറഞ്ഞുകൊണ്ട് അറുത്ത, അതിനെ സാധാരണ നമ്മുടെ നാട്ടിൽ ഹലാൽ ചെയ്യുക എന്ന് പറയും, ആ രൂപത്തിൽ ചെയ്ത മൃഗങ്ങൾ മാത്രമേ നമുക്ക് ഭക്ഷിക്കൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ. അതിൻ്റെ ഒരുപാട് ഗുണഫലങ്ങൾ, ഹലാൽ ചെയ്താൽ അറവ് നടത്തിയാൽ അതുകൊണ്ട് ലഭിക്കുന്ന നേട്ടങ്ങളൊക്കെ ശാസ്ത്രീയമായിക്കൊണ്ട് ശാസ്ത്രജ്ഞന്മാർ, ആധുനിക ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. ഒരു ജീവിയെ അറുക്കുമ്പോൾ അതിൻ്റെ പിന്നെ കണ്ടനാടി കൃത്യമായി കൊണ്ട് അറുക്കുമ്പോൾ അതിലൂടെ ഹൃദയത്തിലേക്കുള്ള ഡയറക്റ്റ് കണക്ഷൻ പെട്ടെന്ന് മുറിഞ്ഞു പോവുകയും രക്തം വളരെ വേഗത്തിൽ പുറത്തേക്ക് പോവുകയും അതിന് റാഹത്തുള്ള മരണം ലഭിക്കുകയും ചെയ്യുമെന്ന് പിന്നെ ആധുനിക ശാസ്ത്രം നമുക്ക് പഠിപ്പിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, ഇദാ ഖതൽതും ഫഹ്സിനു അൽഖിത്ല, ഇദാ ദബഹ്തും ഫഹ്സിനു അദ്ദിബഹ, നിങ്ങൾ കൊല്ലുകയാണെങ്കിൽ ഏറ്റവും മനോഹരമായി കൊല്ലണം, നിങ്ങൾ അറിവ് നടത്തുകയാണെങ്കിൽ ഏറ്റവും മനോഹരമായി അറിവ് നടത്തണം. എങ്ങനെ മനോഹരമായി അറിവ് നടത്തുക എന്ന് പറഞ്ഞാൽ, ഫൽ, പ്രവാചകൻ സദാസം പഠിപ്പിക്കും, നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങളുടെ ഫല്യഹുദ്ദ ശുഫ്രതഹു ഫല്യുരി ഹറാഹത്തഹു എന്നാണ്. നിങ്ങൾ അറുക്കുമ്പോൾ നിങ്ങളുടെ കത്തിയൊക്കെ മൂർച്ച കൂട്ടുകയും അങ്ങനെ ആ പിന്നെ അറവ് മൃഗത്തിന് നിങ്ങൾ റാഹത്ത് നൽകുകയും ചെയ്യണമെന്ന് പ്രവാചകൻ പഠിപ്പിക്കും. കത്തിക്ക് മൂർച്ച കൂടിയാൽ പെട്ടെന്ന് അതിൻ്റെ കണ്ടനാടി മുറിയുകയും രക്തവും കുഴൽ രക്ത തലച്ചോറും ഹൃദയം തമ്മിലുള്ള കണക്ഷൻ ഒഴിവാവുകയും രക്തം വളരെ വേഗത്തിൽ പുറത്തു പോവുകയും അതുവഴി വേഗത്തിൽ അതിന് എളുപ്പമുള്ള മരണം ലഭിക്കുകയും ചെയ്യുമെന്ന്, വേദന കൂടാതെയുള്ള മരണം ലഭിക്കുമെന്ന് ആധുനിക പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്, ആധുനിക ശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട്. ഇസ്ലാം എത്രയോ മുമ്പ് ഇക്കാര്യം പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അത് വളരെ ശ്രദ്ധിച്ച് ചെയ്തെങ്കിൽ മാത്രമാണ്, അങ്ങനെ ചെയ്താൽ മാത്രമാണ് ഭക്ഷിക്കാൻ വേണ്ടി പറ്റുക. അതല്ലാതെ തല്ലിക്കൊന്നതും ഷോക്ക് അടിപ്പിച്ചു കൊന്നതും ഒന്നും നമുക്ക് പിന്നെ ഭക്ഷിക്കൽ അനുവദിക്കപ്പെട്ടിട്ടില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അത് നമുക്ക് ഭക്ഷിക്കൽ അനുവദിക്കപ്പെട്ട അത്തരം മൃഗങ്ങൾ, അതിൻ്റെ പാല് അത് കുടിക്കൽ അനുവദനീയമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു. പാല് കുടിക്കാൻ പറ്റുന്ന മൃഗങ്ങളാണ് ഭക്ഷിക്കാൻ പറ്റുന്നത്, ഭക്ഷിക്കാൻ പറ്റുന്ന മൃഗങ്ങളുടെ പാലാണ് കുടിക്കാൻ പറ്റുന്നത്, അത് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമതായി അല്ലാഹു തുടർന്ന് പറയുന്നു, അതേപോലെ തന്നെ അതിന്മേലും, അഥവാ ഇപ്പോൾ പറഞ്ഞതായിട്ടുള്ള മൃഗങ്ങൾ. അതുകൊണ്ടാണ് നേരത്തെ ഇതിൻ്റെ ഉദ്ദേശം ഒട്ടകം മാത്രമാണെന്ന് പറയാനുള്ള കാരണം. വ അലൽ ഫുൽക്കി, ഫുൽക്ക് എന്ന് പറഞ്ഞാൽ കപ്പൽ, കപ്പലിന് മേലും തുഹ്മലൂൻ, നിങ്ങൾ വഹിക്കപ്പെടുന്നു അല്ലെങ്കിൽ വഹിപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ നിങ്ങൾ സഞ്ചരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ വ അലൈഹ എന്ന് പറഞ്ഞത്, അതിൻ്റെ മേലെന്ന് പറഞ്ഞത്, അൻആം കാലികൾ അഥവാ ഈ പറയപ്പെട്ട ഏത് കാലികളുടെയും മുകളിൽ നിങ്ങൾ വഹിക്കുന്നു എന്നു, അഥവാ ഈ മൃഗങ്ങളെല്ലാം നമുക്ക് ഭാരം വഹിക്കാൻ വേണ്ടിയും യാത്ര ചെയ്യാനും വേണ്ടിയും ഒക്കെ ആളുകൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ പ്രത്യേകമായി ഇതിൻ്റെ ഉദ്ദേശം ഇബിൽ, ഒട്ടകം മാത്രമാണ് എന്ന് പറഞ്ഞവർക്കും ഇതിൽ തെളിവുണ്ട്. വാലിക വാലൽഫുൽക്ക്, ഒട്ടകപ്പുറത്താണ് ദീർഘദൂര യാത്ര ചെയ്യാറുള്ളത്, അതല്ലാതെ പിന്നെ പശുവിൻ്റെയോ അല്ലെങ്കിൽ ആടിൻ്റെയൊക്കെ പുറത്ത് ആളുകൾ കയറി യാത്ര ചെയ്യാറില്ല, ഒട്ടകപ്പുറത്താണ് യാത്ര ചെയ്യാറുള്ളത്. എന്നാൽ ആടും അതേപോലെ പശുവിനെയും അല്ലെങ്കിൽ പോത്ത് പോലെയുള്ളതൊക്കെ നമുക്ക് ഭാരം വഹിക്കാൻ, എരുമയും ഒക്കെ ഭാരം വഹിപ്പിക്കാൻ വേണ്ടിയൊക്കെ പല സന്ദർഭം ഉപയോഗിക്കാൻ നമുക്ക് അറിയാൻ വേണ്ടി സാധ്യമാകും. അപ്പോൾ വഹിപ്പിക്കുന്നു, ഭാരം വഹിപ്പിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, നിങ്ങൾ സഞ്ചരിക്കുന്നു പറഞ്ഞിട്ടില്ല, ഭാരം വഹിപ്പിക്കുന്നു. വഅലീഹ വഅലൽ ഫുൽക്ക് തുഹ്മലൂൻ, നിങ്ങൾ ഭാരം വഹിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അഥവാ പിന്നെ ആടിൻ്റെ പുറത്ത് യാത്ര ചെയ്യാറ്, പക്ഷേ അതിൻ്റെ പുറത്ത് വസ്തുക്കൾ വെച്ചുകൊണ്ടൊരു പക്ഷേ നമ്മളങ്ങനെ ചില ആളുകൾക്ക് അതിനെ ചെയ്യാറുണ്ട്. ആ നിരക്ക് വഹിപ്പിക്കുന്നു വളരെ സൂക്ഷ്മമായി തന്നെയാണ് അള്ളാഹു പ്രയോഗിച്ചിട്ടുള്ളത്. ഫുൽക്കിൻ്റെ മേൽ, കപ്പലിൻ്റെ മേൽ അള്ളാഹു വഹിപ്പിക്കുന്നു, അത് വലിയ അത്ഭുതമാണ്. വളരെ ഭീമാകാരമായ വലിയ കെട്ടിട സമാനമായ വസ്തുക്കളൊക്കെ കപ്പലിൻ്റെ പുറത്ത് വെച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നത്, വഹിപ്പിക്കുന്നത് വലിയ ദൃഷ്ടാന്തമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല കപ്പലൊരു വലിയ ദൃഷ്ടാന്തമാണ് എന്ന് കപ്പലും കടലും ചേർത്തുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. ആ കപ്പലിനെ അല്ലാഹു വലിയ ദൃഷ്ടാന്തമായി തന്നെയാണ് പഠിപ്പിച്ചത്. അല്ലെങ്കിൽ നിങ്ങൾ നോക്കൂ, സാധാരണ നിലക്ക് ഒരു ഇരുമ്പ് വെള്ളത്തിലേക്ക് ഇട്ടാൽ മുങ്ങിപ്പോവുകയാണ് ചെയ്യുക, പക്ഷേ ആധുനികമായ കപ്പലുകൾ, വലിയ ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയ കപ്പലുകൾ, അതിലേക്ക് വലിയ ടൺ കണക്കിന് ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നു. പക്ഷേ അതിൻ്റെ പ്രശ്നവുമില്ല. പണ്ടുകാലം മുതലേ മരം കൊണ്ടൊക്കെ ഉള്ള കപ്പലുകൾ, കാറ്റിനെ സഹായകമാക്കിക്കൊണ്ട് യാത്ര ചെയ്യുന്ന കപ്പലുകൾ വലിയ ദൃഷ്ടാന്തമാണ്. അതുവഴി അവരുടെ വലിയ വലിയ വസ്തുവകകൾ വഹിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു. താരതമ്യേന യാത്രയിൽ ചെലവ് കുറഞ്ഞ യാത്രയാണ് കപ്പൽ യാത്ര എന്ന് പറഞ്ഞാൽ. ഇപ്പോഴും നമുക്കറിയാം സീ കാർഗോ, എയർ കാർഗോ രണ്ടിൻ്റെയും വ്യത്യാസം എത്രയാണ്. ഫ്ലൈറ്റിൽ നമ്മൾ കാർഗോ അയക്കുന്നുണ്ടെങ്കിൽ വലിയ റേറ്റ് കൊടുക്കണം. എന്നാൽ അതിനേക്കാൾ എത്രയോ തുച്ഛമായ വിലയാണ് കപ്പൽ മാർഗേന കാർഗോ അയക്കുമ്പോൾ. അതിനല്പം സമയമെടുക്കുമെന്നുള്ളത് മറ്റൊരു വിഷയമാണ്. സമയമെടുത്താലും വളരെ സേഫായിക്കൊണ്ട് നമുക്കവിടെ ഇവിടേക്ക് എത്തിക്കാനും വേണ്ടി സാധ്യമാകും. ആ കപ്പൽ നിങ്ങൾ വഹിപ്പിക്കപ്പെടുന്നത് അള്ളാഹു നമുക്ക് നൽകിയത് ഇതൊരു വലിയ ദൃഷ്ടാന്തമാണ്. ഇവിടെ നിങ്ങൾ നോക്കൂ, മനുഷ്യൻ അവൻ്റെ ബുദ്ധിയിൽ അള്ളാഹു സുബ്ഹാനഹു തോന്നിപ്പിച്ചു കൊടുത്തതാണ് കപ്പൽ നിർമ്മാണം എന്നുള്ളത്. ആ നിർമ്മിക്കപ്പെട്ട കപ്പൽ വലിയ ദൃഷ്ടാന്തമാണ്. പണ്ടുകാലം മുതലേ ആളുകൾ കപ്പൽ യാത്ര ചെയ്യാറുണ്ട്. ലോകത്താദ്യമായി കപ്പൽ നിർമ്മിച്ചത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണെന്ന് നമുക്ക് ഖുർആനിൽ നിന്നും ചരിത്രത്തിൽ മനസ്സിലാക്കാൻ സാധ്യമാകും. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് കപ്പൽ ഉണ്ടാക്കാൻ പറയുകയും അതെങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചത് ഇൻഷാല്ലാ സൂറത്തുൽ മുഅ്മിനൂന വരുന്ന ആയത്തിൽ നമ്മൾ പഠിക്കും ഇൻഷാല്ലാ. അപ്പോൾ ആ കപ്പലുകൾ മനുഷ്യൻ ഉണ്ടാക്കാനുണ്ട് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തത്. അതൊരു വലിയ ദൃഷ്ടാന്തമാണ്. അള്ളാഹു മനുഷ്യന് ഇങ്ങനെ പലതും പഠിപ്പിച്ചു കൊടുക്കുന്നു. മനുഷ്യനവൻ്റെ യാത്രാ സൗകര്യത്തിന് വേണ്ടിയിട്ടും അവൻ്റെ ജോലിയുടെ എളുപ്പത്തിന് വേണ്ടിയിട്ടും ജീവിതത്തിന് എളുപ്പത്തിന് വേണ്ടിയും ഒക്കെ പല കാര്യങ്ങൾ അവൻ നിർമ്മിക്കുന്നുണ്ട്, പലതും കണ്ടുപിടിക്കുന്നുണ്ട്. ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ മഹത്തായ റഹ്മത്തായിക്കൊണ്ട് വ്യത്യസ്ത മനുഷ്യന്മാരുടെ തലയിൽ തോന്നിപ്പിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം അള്ളാഹുവിൻ്റെ കഴിവിനെയാണ് നമുക്ക് മനസ്സിലാക്കി നൽകേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്മാർ ഇതെല്ലാം നിർമ്മിക്കുന്നുവെങ്കിലും സൃഷ്ടിക്കുന്നുവെങ്കിലും ഇതെല്ലാം അവർക്ക് തോന്നിപ്പിച്ചു കൊടുത്ത അള്ളാഹുവിൻ്റെ ആ ഒരു വലിയ റഹ്മത്ത്, അള്ളാഹുവിൻ്റെ ആ ഒരു കുദ്രത്ത്, അള്ളാഹുവിൻ്റെ ആ ഒരു കഴിവിനെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അങ്ങനെ നമ്മൾ അള്ളാഹുവിനെ കൂടുതൽ അടുക്കാനാണ് ഈ വചനങ്ങളും നമ്മൾക്ക് മാറേണ്ടത്. നമ്മൾക്ക് ഭക്ഷിക്കാൻ വേണ്ടി ഭക്ഷണം നൽകുന്നു, ആകാശത്ത് നമുക്ക് മഴവെള്ളം നൽകുന്നു. അതിന് ഏറ്റവും സേഫായിക്കൊണ്ട് മഴ നിന്നാലും ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ മഴ നിന്നു കഴിഞ്ഞാലും അടുത്ത ഏപ്രിൽ മെയ് മാസം വരെ നമുക്ക് കുടിക്കാൻ മാത്രമുള്ള വെള്ളം കിണറുകളിലും ഭൂമിയുടെ ഉള്ളറകളിലുമൊക്കെ അള്ളാഹു നമുക്ക് വേണ്ടി ശേഖരിച്ച് വെച്ചിരിക്കുന്നു. അതൊക്കെ വലിയ ദൃഷ്ടാന്തമാണ്. ഈ ദൃഷ്ടാന്തമൊക്കെ അള്ളാഹു അല്ലാതെ മറ്റാരാണ് നമുക്ക് നൽകുന്നത്? ഇത് നൽകാൻ അള്ളാഹു ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടില്ല എങ്കിൽ ആരാണ് നമുക്ക് നൽകുക? അപ്പോൾ ആ റബ്ബിനെ കൂടുതൽ മനസ്സിലാക്കി, റബ്ബിലേക്ക് കൂടുതൽ അടുത്ത്, റബ്ബിനെ കൂടുതൽ ശുക്ർ ചെയ്തുകൊണ്ട്, റബ്ബിനെ നന്ദി ചെയ്തുകൊണ്ട് നല്ല അടിമകളായി മാറുവാനായിരിക്കണം നമ്മൾ പരിശ്രമിക്കേണ്ടത്. ആ നിലക്ക് പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്കെല്ലാം നല്ല തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം. സൂറത്തുൽ മുഅ്മിനൂനിൽ നിന്നും 21-22 വചനങ്ങൾ, കന്നുകാലികളിലെ കൗതുകം, ഈ വചനങ്ങളെ ആസ്പദമാക്കി ക്ലാസ് എടുത്തത് സഫീർ അൽഹിക്കമി.
2: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.

0: സ്വഹാബി പറ്റിയൻ ഉമറുള്ളാൻ്റെ ഒരു ചരിത്രം കാണാം നമുക്ക്. മഹാനായ ഉമറുള്ളാനു യാത്ര മധ്യേ പോകുമ്പോൾ അദ്ദേഹം വഴിയിലെന്തെങ്കിലും കിടക്കുന്നത് കണ്ടാൽ, അതോ അദ്ദേഹത്തിൻ്റെ ചാട്ടവാറോ മറ്റോ എന്തെങ്കിലും വഴിയിൽ വീണ് കഴിഞ്ഞാൽ, അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഭൃത്യൻ കൂടെ ഉണ്ടെങ്കിലും പോലും അദ്ദേഹം തന്നെ ഇറങ്ങി വന്ന് ആ വടിയെടുക്കുന്നത്, ചാട്ടവാറെടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. താഴെയുള്ള ഭൃത്യനോട് പോലും ചോദിക്കാതെ സ്വന്തം ചെയ്യുന്നത്, സ്വന്തം എടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, മറ്റുള്ളവരോട് സഹായം ചെയ്യാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ സ്വമേധയാ ചെയ്യുന്ന ഒരു സ്വഭാവമായിരുന്നു പ്രവാചകന്റെ അനുയായികൾക്കുണ്ടായിരുന്നത്. ഏതൊരു മേഖലയിലും സ്വന്തം ചെയ്യാൻ പറ്റുന്ന, മറ്റൊരാളുടെ സഹായം ആവശ്യപ്പെടാതെ സ്വന്തം സഹായം തേട്ടങ്ങളെല്ലാം റബ്ബിനോട് മാത്രം ചോദിക്കുകയും സ്വന്തമായി ചെയ്യാൻ കഴിയുന്നതെല്ലാം അവർ അവരുടെ ജീവിതത്തിൽ അവർ ചെയ്യുകയുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും.
1: സമാനമായ സംഭവങ്ങളിൽ ഹദീസുകളിൽ വേറെയും കാണാൻ സാധിക്കും. പിന്നെ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹുവിൻ്റെ ഒക്കെ ചരിത്രം പറയുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തമായി വീട്ടിൽ പിന്നെ സ്വന്തം അവിടുത്തെ വസ്ത്രങ്ങൾ വൃത്തിയാക്കുന്നത്, ചെരുപ്പ് വൃത്തിയാക്കിയിരുന്നത്, വീട്ടിലെ കാര്യങ്ങൾ സഹായിച്ചിരുന്നത് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ചില സഹായങ്ങൾക്ക് വേണ്ടി പലരും ഉണ്ടാവാറുണ്ടല്ലോ. എന്നിലും അനസ് റളിയല്ലാഹുവിന് പറയുന്നുണ്ട്, എന്നോടൊരിക്കലും എന്തെങ്കിലും ഒരു കാര്യം നീ എന്താ ചെയ്യാത്തത് എന്ന് പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ എന്തിനാണ് നീ അത് ചെയ്തത് എന്ന് ആക്ഷേപിക്കുന്ന രൂപത്തിൽ ഉണ്ടായിട്ടില്ല. അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ചിട്ടുണ്ട്. എന്നാൽ ചെയ്യാൻ കഴിയാവുന്ന നമ്മുടേതായ പരിധിയിൽപ്പെട്ട കാര്യങ്ങൾക്ക് പോലും മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് ഇന്ന് വ്യാപകമായിട്ട് കാണാൻ സാധിക്കും. സ്വന്തമായിട്ടൊന്നും ഒരു റിസ്ക് കൊടുക്കാൻ തയ്യാറല്ല. അതേസമയത്ത് എങ്ങനെയൊക്കെ മറ്റുള്ളവനെ കൊണ്ട് നമുക്ക് ഇങ്ങോട്ട് സഹായം കിട്ടാൻ പറ്റുമോ എന്നുള്ള വഴികൾ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ സംഭവം നമുക്കിന്ന് ശരിക്കും വായിക്കാൻ കഴിയുന്നത് ചിന്ത ഒരു പക്ഷെ അത് തന്നെയാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്.
0: അലസമായി മടിയോടുകൂടി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളുള്ളത്, ചെറിയ നമ്മെ കൊണ്ട് കഴിയുന്നത് പോലും നമ്മൾ ചെയ്യാതെ മറ്റുള്ളവരുടെ സഹായം ആശ്രയിച്ച്, മറ്റുള്ളവരെ എല്ലാത്തിനും ആശ്രയിച്ച്, ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അതും മറ്റുള്ള വീട്ടിൽ നമ്മുടെ വസ്ത്രങ്ങൾ അലക്കുന്ന സ്ഥിതിയാണെങ്കിലും, അതല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഒരു ചെറിയ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എത്ര ചെറിയ കാര്യമാണെങ്കിലും അത് ഭാര്യമാരെ കൊണ്ടോ മക്കളെ കൊണ്ടോ അതല്ലെങ്കിൽ സഹോദരങ്ങളെ കൊണ്ടോ പെങ്ങന്മാരെ കൊണ്ടോ മറ്റെല്ലാം ചെയ്യിപ്പിക്കുന്ന ഒരു സമ്പ്രദായം കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് മാതൃകയുള്ളത് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ സ്വമേധയാ ചെയ്യുക എന്നുള്ളത് തന്നെയാകുന്നു ഇന്നത്തെ അനുഭവത്തിലൂടെ ചരിത്രത്തിലൂടെ പങ്കുവെക്കാനുള്ളത്.
1: പ്രത്യേകിച്ചും റളിയല്ലാഹു അൻഹു എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രഗത്ഭനാണ്, ധീരനാണ്, ഒരുപക്ഷെ ഉന്നത ശ്രേണിയിലുള്ള ഒരാളാണ്. അദ്ദേഹം പോലും അദ്ദേഹത്തിൻ്റെ വേണമെങ്കിൽ എന്തും വേണമെങ്കിൽ ചെയ്തു കൊടുക്കാൻ ആളുകളുണ്ട് എന്നിരിക്കെയാണ് അദ്ദേഹത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ സ്വയം അവിടെ നിന്നൊട്ടപ്പുറത്തുനിന്ന് ഇറങ്ങി എന്നിട്ട് സ്വയം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സാധാരണക്കാരായ നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് ഒരു വിഷയമാണ്. ഒരു മാതൃക എന്ന നിലക്ക് നമുക്ക് പഠിക്കാവുന്ന മഹത്തരമായൊരു അനുഭവമാണ് നമ്മളാൽ കഴിയാവുന്ന നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ മറ്റുള്ളവരെ പരമാവധി ആശ്രയിക്കാതെയും ബുദ്ധിമുട്ടിക്കാതെയും ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുക. പലപ്പോഴും നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നത് എപ്പോഴെന്ന് വെച്ചാൽ ഈ വയസ്സായി വാർദ്ധക്യത്തിലൊക്കെ എത്തി രോഗികളായിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് പല രോഗികളും പറയാറുണ്ട്, ഞാൻ മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാകാൻ പാടില്ലല്ലോ, ഞാനിവിടെ ഹോസ്പിറ്റലിൽ ഒരുപാട് ദിവസം കടന്നാൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുമല്ലോ എന്ന് ചിന്തിക്കാറുണ്ട്. ആ ചിന്ത തന്നെയാണ് നമുക്ക് എപ്പോഴും എല്ലാ സമയത്തും വേണ്ടത്.

0: مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا.
1: വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ ആയത്തുകളിലൂടെ നമ്മളിങ്ങനെ കയറുമ്പോൾ ഓരോരോ അനുഭവമാണ് തീർച്ചയായിട്ടും ഓരോ സമയങ്ങളിൽ ലഭിക്കുക. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ കേട്ട സൂറത്തു തലാഖിലെ 2-3 വചനങ്ങളാണ്. സ്ത്രീകളുമായി ബന്ധപ്പെട്ട് അവർ അവരുടെ അവധിക്കാലത്തെത്തുമ്പോൾ നിങ്ങൾ അവരെ മര്യാദ പ്രകാരം വെച്ചുകൊള്ളുകയോ അല്ലെങ്കിൽ സദാചാര മര്യാദ പ്രകാരം അവരുമായി പിരിയുകയോ ചെയ്യുക. നിങ്ങളിൽ നിന്നുള്ള 2 നീതിമാന്മാരെ സാക്ഷ്യപ്പെടുത്തുകയും അള്ളാഹുവിനു വേണ്ടി സാക്ഷ്യം നിലനിർത്തുകയും ചെയ്യുക. അള്ളാഹുവിലും അന്തിനത്തിലും വിശദിച്ചു വരുന്നവർക്ക് ഉപദേശം നൽകപ്പെടുന്നതാണ് ഇതൊക്കെ. ആർ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുവോ അവൻ ഒരു പോം വഴി ഏർപ്പെടുത്തി കൊടുക്കും. മാത്രമല്ല അവൻ കണക്കാക്കാത്ത വിധത്തിലൂടെ അവന് ഉപജീവനം നൽകുകയും ചെയ്യുന്നതാണ്. ആർ അള്ളാഹുവിൻ്റെ മേൽ ഭരമേൽപ്പിക്കുന്നുവോ അവൻ തന്നെ മതിയാകും. നിശ്ചയമായും അള്ളാഹു തൻ്റെ ഉദ്ദിഷ്ടകാര്യം പ്രാപിക്കുന്നവനാണ്. എല്ലാ ഓരോ കാര്യത്തിനും അള്ളാഹു ഒരു നിർണയം അഥവാ വ്യവസ്ഥ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ കണക്കാക്കാത്ത വിധത്തിലൂടെ അള്ളാഹു നമുക്ക് ഉപജീവനം നൽകും എന്നുള്ളതിൻ്റെ അത് നമ്മളൊരു ഹൈലൈറ്റായിട്ട് കാണേണ്ട ഒരു വല്ലാത്ത ഒരു വിശ്വാസിയെ സംബന്ധിച്ച് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒറ്റപ്പെടുന്ന സമയങ്ങളിൽ തളർന്നു പോകുമോ എന്ന് വിചാരിക്കുന്ന വേളകളിൽ അള്ളാഹു അഥവാ ഈ ലോകത്തെ സൃഷ്ടിച്ചൊരു നാഥൻ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ഉപരിയായി നിങ്ങൾ വിചാരിക്കാത്ത മാർഗത്തിലൂടെ നിങ്ങൾക്കുള്ള ഉപജീവനം നൽകുമെന്നൊരു സന്തോഷവാർത്ത നൽകിയിട്ടുണ്ടെങ്കിൽ അത്തരമൊരു ബലം നമുക്ക് എവിടെ സഞ്ചരിക്കുമ്പോഴും എവിടെ പോകുമ്പോഴും ഏത് നമ്മുടെ അവസ്ഥകളിലും അങ്ങനെ ഒരുത്തൻ എൻ്റെ കൂടെ ഉണ്ട് എന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യന് എന്ത് പ്രതിസന്ധി ഘട്ടം വന്നാലും അത് ഇനിയൊരു തലാഖിൻ്റെ അല്ലെങ്കിൽ അപ്പം ഈ ഒരു വിഷയം പറയുന്ന തലാഖുമായി ബന്ധപ്പെട്ടാണല്ലോ. അപ്പോൾ അവിടെയൊക്കെയാണ് മിക്കവാറും നമ്മൾ ഒന്നുകിൽ ഒറ്റപ്പെട്ടു പോവോ അല്ലെങ്കിൽ ഇനി എന്ത് അല്ലെങ്കിൽ ഒരു വൈധവ്യത്തിലേക്ക് പോകുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ചിന്ത വരുമല്ലോ. ഭർത്താവ് മരണപ്പെട്ടു അല്ലെങ്കിൽ വാപ്പ മരണപ്പെട്ടു പോയി, ഇനി മക്കളെ എങ്ങനെ? അപ്പോൾ അവിടെ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് മുമ്പിൽ വലിയൊരു ചോദ്യചിഹ്നം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പം ഒരു വിശ്വാസിക്ക് മനസ്സിലെപ്പോഴും ഉണ്ടാകേണ്ട ഒരു ചിന്ത അതാണ്. ഈ ലോകം പ്രപഞ്ചമുണ്ടാക്കിയ ഒരുത്തൻ നമുക്ക് തന്നൊരു വാഗ്ദാനമുണ്ട്. നിങ്ങൾ വിചാരിക്കാത്ത മാർഗത്തിലൂടെ എന്തു ചെയ്യും? നിങ്ങൾക്ക് ഉപജീവനം എത്തിച്ചു തരും. ഒരു കാര്യം മാത്രമേ ഷർത്തുള്ളൂ, അമയത്ത വക്കലാലല്ലാ, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. വേറെ ഒന്നുമില്ല. അള്ളാഹുവിൽ അങ്ങോട്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു സങ്കടത്തിൻ്റെയോ സന്താപത്തിൻ്റെയോ ഒന്നും ആവശ്യം പിന്നെ അവിടെ വരുന്നില്ല എന്നാ. കാരണം അതൊരു പിന്നെ പക്ഷികളുമായി ബന്ധപ്പെട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ തവക്കുലിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളത് അല്ലേ. അവക്കൊന്നും ഇപ്പോൾ എവിടെയാണ് നാളത്തെ ഭക്ഷണം ഉണ്ടാവുക എന്നുള്ളതൊന്നും നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്യണ പരിപാടി ഒന്നായിട്ടില്ല. അവർ രാവിലെ പുറപ്പെടും, തറോഹു ഹിമാസൻ തതുഹു ഹിമാസൻ തറുഹുബിത്താന, രാവിലെ അവർ ഒട്ടിയ വയറുമായിട്ട് പുറപ്പെടും, പിന്നെ വയറ് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കുള്ള കതിരുമായിട്ടായിരിക്കും തിരിച്ചു വരിക. അപ്പം അങ്ങനെ ഒരു തവക്കുൽ ഒമയത്തവക്കൽ അലല്ലാഹി ഹഖത് തവക്കുലിഹിന്ന അവിടെ. അപ്പം അത് ശരിക്കും നമ്മൾ എന്തെന്ത് പ്രതിസന്ധികൾ ഉണ്ടാകണമെങ്കിലും ഇപ്പം ഭരണകർത്താക്കളായിട്ടുള്ള ആളുകളിൽ നിന്നുണ്ടാകുന്ന പ്രയാസങ്ങൾ, അതുപോലെ തന്നെ ഇപ്പം ഈ പ്രകൃതി പ്രതിഭാസങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും അങ്ങനെയുള്ള പ്രയാസങ്ങൾ, ഒരു വ്യക്തി മരണപ്പെട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെയൊക്കെ നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. ആ പ്രശ്നങ്ങളിലൊക്കെ അള്ളാഹ് നമ്മുടെ കൂടെ ഉണ്ട് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഒരു യാത്ര പോവുകയാണെങ്കിൽ പോലും ഒറ്റക്കൊരു യാത്ര പോകുന്ന ഒരു ഘട്ടം വന്നു കഴിഞ്ഞാലും പലപ്പോഴും നമ്മുടെ ഒരു വേചാരം പ്രയാസങ്ങളൊക്കെ, ഒരു ഉംറക്ക് പോണ ഒരു വാപ്പായോ ഉമ്മയോ അവരെ സംബന്ധിച്ചിടത്തോളം മക്കൾക്ക് എന്താവും എന്ന ചിന്ത. പക്ഷെ അവിടെയൊക്കെ അള്ളാഹുവിൽ ഏൽപ്പിച്ചിട്ട് പോവുകയാണെങ്കിൽ അവരവരുടെ ആ കർമ്മം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും സുരക്ഷിതമായ രൂപത്തിൽ എന്തുണ്ടാവും അവിടെ, ബാക്കിയുള്ളത് ബാക്കി ഉണ്ടാവാനുള്ളൊരു സാഹചര്യം അള്ളാഹു ഉണ്ടായി കൊടുക്കുന്നതാണ്. അപ്പോൾ അവിടെ എന്ത് പ്രയാസങ്ങളിലും ഏത് ബുദ്ധിമുട്ടുകളിലും ഏത് എന്തെന്ത് ഘട്ടങ്ങളിലും അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന ചിന്തയാണ് നമുക്കുണ്ടാവേണ്ടത് എന്ന വലിയൊരു പാഠമാണ് ഖുർആനിൻ്റെ. അപ്പോൾ ആ ഒരു വശത്തിലൂടെ നോക്കിയപ്പോഴാണ് നമുക്ക് ആ ഈ ആയത്തിൽ ആ ഒരു ഭാഗം കിട്ടിയത്. മറ്റൊരു വശം ചിന്തിക്കുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ ആലോചിക്കുന്നുണ്ടാവാം, അവർക്ക് അവരുടേതായിട്ടുള്ള വശവും ഖുർആൻ്റെ ആയത്തുകളിലൂടെ നമുക്ക് കിട്ടും എന്നർത്ഥം. അപ്പം വിശുദ്ധ ഖുർആൻ കൊണ്ട് നമ്മൾ തുടങ്ങുന്നു, വിശുദ്ധ ഖുർആനിലേക്ക് നമ്മൾ അതിൻ്റെ കൂടെ സഞ്ചരിക്കാൻ നമുക്ക് അവസരം ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ് റേഡിയോയുടെ കൂടെ സഞ്ചരിക്കുന്ന ഓരോരുത്തർക്കും ലഭിക്കുന്ന മഹത്തായ ഒരു ഭാഗ്യം എന്ന് നമ്മൾ അറിയുന്നു.
2: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്. നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യസംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട. സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഇനി കേൾക്കുന്നത് നേർരേഖ. നമ്മുടെ ജീവിതത്തിന്റെ വീക്ഷണങ്ങളും നിലപാടുകളും നന്നാക്കിയെടുത്ത് ജീവിതം സന്തോഷപൂരിതമാക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന നേർരേഖയിൽ ഇന്ന് ഇടവേളകൾ സൂക്ഷിക്കുക എന്ന പ്രസക്തമായ വിഷയമാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. അവതരിപ്പിക്കുന്നത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരു തിരക്ക് പിടിച്ച ജീവിതമാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതം. ആ ഒരു തിരക്കിനെ കുറിച്ചാണ് നമ്മൾ എപ്പോഴും പരാതിപ്പെടുന്നത്. എന്നാൽ അപൂർവമായ ഒരു അനുഭവം ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായി. നല്ല ആരോഗ്യവും അതേപോലെ തന്നെ ചിന്താശേഷിയും വിദ്യാഭ്യാസവും എല്ലാമുള്ള ഒരു സുഹൃത്ത്, ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന് മാനസികമായ അസ്വാസ്ഥ്യങ്ങളുണ്ട് എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന് മരുന്ന് നൽകുകയും അതേപോലെ തന്നെ യാതൊരു ജോലിയും ചെയ്യാതെ വീട്ടിലിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ വിശേഷമുണ്ടായി. അപ്പോൾ എന്താണ് ഇവന് സംഭവിച്ചത് എന്നതിനെക്കുറിച്ചുള്ള മാതാപിതാക്കളെ സംബന്ധിച്ചും വലിയ വലിയ ആശങ്കകളും ഭയവും അവൻ്റെ ഭാവി ജീവിതം എന്താവുന്നതിനെക്കുറിച്ചുള്ള ബേജാറും എല്ലാം മാതാപിതാക്കളെ പാടെ തളർത്തിക്കളഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അവനുള്ളത്. കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ഇന്നത്തെ ഒരു ചെറുപ്പക്കാർ എന്ന് പറഞ്ഞാൽ, യുവാക്കൾ അല്ലെങ്കിൽ കൗമാരപ്രായത്തിലെ ആളുകളെന്ന് പറഞ്ഞാൽ, അവർ ഒരുപക്ഷെ ഇന്നിപ്പോൾ ഒരു കുട്ടീനെ 3.5 വയസ്സാകുമ്പോഴേക്കേ നമ്മൾ അവനെ സ്കൂളിൽ ചേർത്തു, അല്ലെങ്കിൽ ഒരു പ്രീ സ്കൂളിൽ ചേർത്തു. പിന്നെ നിരന്തരമായ ഒരു തിരക്ക് പിടിച്ച ഒരു ജീവിത ശൈലിയാണ് പിന്നീട് പിന്തുടരുന്നത്. നേരം വെളുത്ത് എഴുന്നേറ്റ സ്കൂളിലേക്ക് പോവുക, തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ പഠിക്കാനുള്ള കാര്യങ്ങൾ, ഞായറാഴ്ചകളിൽ ട്യൂഷന്, എന്നാൽ വിശ്രമമില്ലാത്ത ഒരു മുന്നോട്ട് പോക്കാണ് പോകുന്നത്. അത് ഓരോ ക്ലാസ്സുകൾ കയറും തോറും കൂടുതൽ കൂടുതൽ കൂടുതൽ പിന്നെ ജോലി വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു 10-ാം ക്ലാസ്സിലാകുമ്പോൾ, പ്ലസ് ടുവിനാകുമ്പോൾ, അത് കഴിഞ്ഞൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോയി ഏകദേശം ഒരു 5-6 കൊല്ലമൊക്കെ BTECH പഠിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലെത്തുകയാണ്. അതായത് വേറെ നാട്ടിൽ നിന്ന് പഠിച്ച് അവിടെ നിന്ന് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ നാട്ടിലെത്തുന്ന സമയത്ത് എന്തില്ല, കൂട്ടുകാരില്ല, സുഹൃത്തുക്കളില്ല, അതേപോലെ തന്നെ ബന്ധുക്കളുമായിട്ട് വേണ്ടത്ര ഒരു ബന്ധമില്ല. പിന്നെ തൻ്റെ പ്രായവും സമയവും പരിഗണിച്ചിട്ട് കുട്ടികളോടൊപ്പം പെട്ടെന്ന് കളിക്കാനോ അങ്ങനൊന്നും പറ്റില്ല. തൻ്റെ സമപ്രായക്കാരായ ആളുകളെ കണ്ടുമുട്ടുന്നില്ല, തൻ്റെ ജോലിയുടെ ട്രേഡ് അനുസരിച്ച് കൊണ്ടുള്ള ഒരു ജോലി കിട്ടുന്നില്ല. ഇങ്ങനെയുള്ളൊരു നിഷ്ക്രിയത്വം, ഒരു 2-3 വർഷത്തെ ഒരു നിഷ്ക്രിയത്വം, ഒരു സജീവമായി പോയിരുന്നൊരു ജീവിതത്തിൻ്റെ ഒഴുക്ക് തടഞ്ഞു നിർത്തപ്പെടുന്ന ഒരു ചെറിയ ഇടവേള. ഈ ഇടവേള മാനസികമായ വലിയ മാറ്റങ്ങൾക്ക് കാരണമായിരിക്കാണ്. നമുക്ക് തന്നെ ചിന്തിച്ചാൽ അറിയാൻ പറ്റും, നമ്മുടെ ശരീരം അത് എന്തുമാത്രം ശക്തിമത്താണ്, എന്തുമാത്രം പ്രവർത്തന സജ്ജമാണ്, എന്തെല്ലാം ചെയ്യാൻ കഴിയുന്നൊരവസ്ഥ നമ്മുടെ ശാരീരികാവസ്ഥക്കൊണ്ട് നമുക്കറിയാം. അപ്പോൾ സ്വാഭാവികമായും ഇതൊന്നും ചെയ്യാതെ നിന്നുള്ള ഒരാളുടെ അവസ്ഥ എന്തായിരിക്കും? ഒരു നിഷ്ക്രിയത്വം സൃഷ്ടിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും ഒരു ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ അത് പ്രതികൂലമായി ബാധിക്കും. ഒരാളൊരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുക, ഒന്നും ചെയ്യാതിരുന്നാൽ എന്തായിരിക്കും? അയാളെ ശാരീരികാവസ്ഥയെ ബാധിക്കും, അതേപോലെ മാനസികാവസ്ഥയെയും ബാധിക്കൂലേ ഈ കാര്യങ്ങൾ, ഈ ഒരു നിഷ്ക്രിയത്വം. അത് ഒരാളെ തികഞ്ഞൊരു മാനസിക രോഗത്തിലേക്ക് എത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു സ്വാഭാവികത മാത്രമാണ്. അതുകൊണ്ട് തന്നെ നിരന്തരമായ സജീവതയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതത്തെ ഇടവേളകളിലൂടെ നിഷ്ക്രിയമാക്കപ്പെടുമ്പോൾ ആ ഒരവസ്ഥയെക്കുറിച്ച് രക്ഷിതാക്കളും അതേപോലെ തന്നെ ഇത്തരം ചെറുപ്പക്കാരായ ആളുകളും നല്ലവണ്ണം ബോധമുള്ളവരായിരിക്കണം. നാം എന്തെങ്കിലും ജോലികൾ, എന്തെങ്കിലും തൊഴിൽ, നമ്മുടെ തന്നെ ഒരു ട്രേഡ് കാത്ത് നിൽക്കാതെ എന്തൊരു പണി കിട്ടിയാലും അത് ഏറ്റെടുത്ത് രാവിലെ പോയി വൈകുന്നേരം തിരിച്ചു വരാവുന്ന എന്തെങ്കിലും ഒരു കർമ്മം, അതിൻ്റെ ശമ്പളം എന്ത്, അതിൻ്റെ ബെനിഫിറ്റ് എന്തെന്നൊന്നും ആലോചിക്കേണ്ട. നിഷിദ്ധമാണോ അല്ലയോ എന്ന് മാത്രം ചിന്തിച്ച് അതിൻ്റെ നിലവാരമോ നിലവാരമില്ലായ്മയോ ഒന്നും പരിഗണിക്കാതെ നാം സജീവമായൊരു പ്രവർത്തന അവസ്ഥയിൽ നമ്മൾ ഉണ്ടായിരിക്കണം എന്നാണ്. ഇപ്പം ഇന്ന് വരുന്ന രോഗങ്ങളുടെയൊക്കെ കാരണങ്ങളിൽ ഒരടിസ്ഥാന കാരണമായി പറയുന്നത് വ്യായാമമില്ലായ്മയാണ്. നമ്മുടെ ജീവിത ശൈലിയും അതേപോലെ തന്നെ നമ്മുടെ ജോലികളുടെ അവസ്ഥകളുമെല്ലാം നമ്മുടെ ശാരീരിക അവസ്ഥയെ നിലനിർത്താൻ വേണ്ടി ഒരു പുറത്തുനിന്നുള്ളൊരു എക്സ്ട്രാ വ്യായാമം ആവശ്യമായി വരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. എല്ലാവരും ബൈക്കും കാറും ഉപയോഗിക്കുന്നത് കൊണ്ട് നടത്തം എന്ന ഒരു വ്യായാമം ഇല്ലാത്തത് കൊണ്ട് നടക്കാൻ വേണ്ടി നടക്കണം. നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുറച്ച് സമയം നടക്കുക. നടത്തം എന്തിനാണ്? എവിടെയെങ്കിലും എത്താനോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ ആരെങ്കിലും സന്ദർശിക്കാനോ ഒന്നുമല്ല, നടത്തത്തിൻ്റെ കുറവ് പരിഗണിക്കാൻ വേണ്ടി 4 കിലോമീറ്ററോ 5 കിലോമീറ്ററോ 8 കിലോമീറ്ററോ നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രവർത്തന സജ്ജമായിട്ടുള്ള നമ്മുടെ ശാരീരിക അവസ്ഥയ്ക്ക് ഒരു നിഷ്ക്രിയത്വം നൽകുന്ന ഇടവേളകൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇത് പലപ്പോഴും സംഭവിക്കുന്നത് ഒരു കോഴ്സ് കഴിഞ്ഞ് വരുന്ന ആളുകൾ, അതേപോലെ തന്നെ പ്രവാസ ജീവിതം അവസാനിച്ച് നാട്ടിലേക്ക് തിരിച്ചു വരുന്ന ആളുകൾ, അതേപോലെ തന്നെ സർവീസ് കാലാവധി പൂർത്തിയാക്കിയിട്ട് റിട്ടയർമെൻറ്റ് ചെയ്യുന്ന ആളുകൾ, ഇത്തരം ചില ഇടവേളകളാണ് ശരീരത്തെയും മനസ്സിനെയും ഒരു നിഷ്ക്രിയത്വത്തിലേക്ക് നയിക്കുകയും അതിൻ്റെ സജീവമായ ഒരു ജോലിയുടെ അവസ്ഥയിൽ നിന്നും ഒരു നീണ്ട ഇടവേളകളിലേക്ക് എത്തപ്പെടുകയും അത് മനസ്സിനെയും ശരീരത്തെയും തളർത്തിക്കളയുകയും ചെയ്യുന്ന ഇത്തരം ഇടവേളകളെ നമ്മൾ ഗൗരവപരമായി പരിഗണിക്കേണ്ടതുണ്ട്. ഇത് നമ്മുടെ കുട്ടികൾക്ക് വരാതിരിക്കാൻ അവരടുത്ത സ്റ്റേജിൽ എന്ത് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു നിർണയം രക്ഷിതാക്കൾക്ക് ഉണ്ടാവണം. അത് പെൺകുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും ഉണ്ട്, കോഴ്സ് കഴിഞ്ഞ് ഒന്നില്ലെങ്കിലും വിവാഹത്തിലേക്ക് എത്തിപ്പെടാതെ വീട്ടിൽ നിഷ്ക്രിയമായി ഇരിക്കുന്ന ഒരവസ്ഥ നമ്മുടെ മാനസികമായും ശാരീരികമായും തളർത്തും. ഇത് ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും ഇത് വരാം. ഇത്തരം ഘട്ടങ്ങളെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെയും സൂക്ഷ്മതയോടുകൂടെയും കൈകാര്യം ചെയ്തിട്ടില്ല എങ്കിൽ അപകടങ്ങൾ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. ഇതിപ്പോൾ മതപരമായ ഒരു ജീവിതത്തിലാണെങ്കിൽ പോലും ഇത്തരം ഇടവേളകളെ സൂക്ഷിക്കുവാൻ വേണ്ടി നമ്മളോട് പറയുന്നുണ്ടല്ലോ, അതല്ലേ? ഇതാ ഫറഗത്ത് ഫൻസു വൈല റബ്ബിക്ക ഫറഗം, നീ എന്താണ് ഒരു കാര്യം കഴിഞ്ഞാൽ, ഒരു അധ്വാനത്തു നിന്ന് കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യണം, അടുത്തൊരു അധ്വാനത്തിലേക്ക് പോകണം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം അതന്നെയല്ലേ? നമ്മൾ നമസ്കാരം കഴിഞ്ഞു ഇനി ആവാം, നമസ്കാരം കഴിഞ്ഞാൽ വേറെ ദിക്റുകളുണ്ട്, ദുആകളുണ്ട്, വേറെ പല നന്മകൾക്കും വ്യാപൃതമാകാൻ നമുക്കുണ്ട്. അതേപോലെ ഭൗതികമായ കാര്യങ്ങൾ കഴിഞ്ഞാൽ മതപരമായ കാര്യങ്ങളിലേക്ക് പോകാം, മതപരമായ കാര്യങ്ങൾ കഴിഞ്ഞാൽ ഭൗതികമായ കാര്യങ്ങളിലേക്ക് വരാം. ഈ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും നിർവഹിക്കേണ്ടതുണ്ട്. നമുക്കറിയാം നിസ്കാരം കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത് പിന്നെ ദിക്റുകളാണല്ലോ. നിസ്കാരം കഴിഞ്ഞ് വിരമിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ദീർഘസമയം നമ്മൾ ആ നമസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരുന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, വീണ്ടും ദിക്റുകൾ ചൊല്ലുകയാണ്. അപ്പോൾ നിസ്കാരം നിർവഹിച്ച് കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ എന്താണ്, വേറൊരു ആരാധന എന്തല്ല. നമ്മൾ ഒന്ന് കഴിഞ്ഞാൽ ഒന്നിലേക്ക് നമ്മൾ വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു പക്ഷേ ഒരു സജീവമായ ഒരു പഠനം, ഒരു പ്രൊഫഷണലായിട്ടൊരു പഠനം കഴിഞ്ഞതിന് ശേഷം കിട്ടിയ ഒരു ഇടവേള നല്ല ആരോഗ്യവാനും ആയിട്ടുള്ളൊരു ചെറുപ്പക്കാരനെ നിഷ്ക്രിയത്വത്തിലേക്കും മാനസികമായ തളർച്ചയിലേക്കും എത്തിച്ചുവെങ്കിൽ ഈ ഒരു ഇടവേള നിഷ്ക്രിയത്വം വളരെ അപകടകരമാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും ഇത്തരം അവസ്ഥകൾ നമുക്കോ നമ്മുടെ കുട്ടികൾക്കോ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഒരു റിട്ടയർമെൻ്റ് കഴിഞ്ഞാലും അടുത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ജോലിയിൽ നമ്മൾ പ്രവേശിക്കണം. ഒരു പ്രവാസ ജീവിതം അവസാനിപ്പിച്ചു വന്നാൽ എന്താണോ കിട്ടുന്നൊരു തൊഴിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, ശമ്പളം നോക്കണം. നമ്മൾ അത്തരം ഒരു ജോലിയിലേക്ക് പോകണം, ഒരു കോഴ്സ് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ അടുത്തൊരു കോഴ്സിലേക്കോ ഒരു ജോലിയിലേക്കോ നീങ്ങണം. അങ്ങനെ ഒരു നിഷ്ക്രിയത്വത്തിൻ്റെ ഇടവേള സൃഷ്ടിക്കപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. സജീവമായി അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നന്മയുടെ ഹലാലായ മാർഗത്തിലൂടെ, പ്രവർത്തനത്തിലൂടെ, ജോലിയിലൂടെ മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.
4: ശ്രോതാക്കൾ കേട്ടത് നേർരേഖ. ഇടവേളകൾ സൂക്ഷിക്കുക എന്ന പ്രസക്തമായൊരു വിഷയമാണ് ഇന്ന് നേർരേഖയിൽ ശ്രോതാക്കൾ കേട്ടത്. അവതരിപ്പിച്ചത് പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
6: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ഇൻസൈറ്റ്, മുസ്ലിങ്ങളാവുക പെരുമാറ്റത്തിലും. നമ്മോടൊപ്പം ജസീൽ കൊടിയത്തൂർ ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. اللهم رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقهوا قولي. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇൻസൈറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളൊക്കെ ഒരുപാട് ആളുകളുമായി ഓരോ ദിവസവും സഹവസിക്കുന്നവരാണ്. കൂടെയുള്ളവരോട്, അവരുടെ കൂടെ ജീവിക്കുമ്പോൾ വിശ്വാസികൾ എന്ന നിലയ്ക്ക് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ വിഷയങ്ങൾ വരെ ഇത്തരം സന്ദർഭങ്ങളിൽ മറ്റുള്ള ആളുകളോട് പെരുമാറുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ വിശദമായി ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചു. ഏറ്റവും നിസ്സാരമായി പലരും കാണുന്ന, പല ആളുകളും പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നൊരു വിഷയമാണ് ആളുകളെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുക എന്നുള്ളത്. ഒരാളുടെ ചിരി കാണുമ്പോൾ, ഒരാളുടെ മുഖത്ത് പുഞ്ചിരി വിടരുമ്പോൾ സ്വാഭാവികമായും മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ അത് കാണുന്ന ആളുടെ മനസ്സിന് സന്തോഷമുണ്ടാക്കും, അയാളുടെ മുഖത്തും ഒരു പുഞ്ചിരി വിടരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ പഠിപ്പിച്ചത്, ലാ തഹ്ഖീറന്ന മിനൽ മഅറൂഫി ശൈഅൻ, നന്മയിൽ നിന്ന് നിങ്ങൾ ഒന്നിനെയും കൊച്ചാക്കി കാണരുത്, നിസാരമാക്കി കാണരുത്. വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ ഖൽഖിൻ, തൻ്റെ സഹോദരനെ ചിരിച്ചുകൊണ്ടുള്ള മുഖവുമായി കണ്ടുമുട്ടുന്നത് പോലും എന്ത് ചെയ്തത്, അങ്ങനെയുള്ള സംഗതികൾ പോലും ഈ ഒരു വിഷയത്തിൽ നന്മ എന്നുള്ള നിലക്ക് അത്തരം വിഷയങ്ങളെയും നിങ്ങൾ നിസാരമാക്കി കാണരുത് എന്ന് നബിസ്വലാസം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആളുകൾക്കിടയിൽ കഴിയുമ്പോൾ ഒരു പുഞ്ചിരി എപ്പോഴും നമ്മുടെ മുഖത്തുണ്ടാവുക. അത് മറ്റുള്ള ആളുകൾക്ക് ആനന്ദം പകരും, സമാധാനം പകരും, അത് അവരുടെ ജീവിതത്തിലും ഒരു സന്തോഷത്തിന് ഹേതുവാകും. അപ്പോൾ നബിസ്വലാസം പഠിപ്പിച്ച ഇത്തരം വിഷയങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ വ്യക്തിത്വത്തിനപ്പുറം, നമ്മുടെ മുസ്ലിങ്ങളെന്നുള്ള നിലക്ക് നമ്മളെ അളക്കാനും, നമ്മുടെ ഒരു വിഷയത്തിൽ പലപ്പോഴും ശത്രുക്കളെടുത്ത് കാണിക്കുന്ന ഓരോ ഏരിയകൾക്കും മറുപടി എന്നുള്ള നിലക്ക് ഇനി പറയാൻ പോകുന്ന ഇത്തരം ഉപദേശങ്ങൾ നമ്മൾക്ക് ചിന്തിപ്പിക്കേണ്ട വിഷയങ്ങളാണ്. രണ്ടാമത്തെ ഒരു വിഷയം, സഹാബി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഔസിനി, നബിയെ എന്നെ ഒന്ന് ഉപദേശിക്കണം. അപ്പോൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തു, ലാ തഖ്ദബ്, നീ കോപിക്കരുത്. ഈ ഹദീസ് നമുക്ക് കാണാം, ഫറദ്ദത മിറാറൻ, ആ വന്ന സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇത് പറയുന്നുണ്ട്, ഔസിനി, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പറയുന്നു, ലാ തഖ്ദബ്, നീ കോപിക്കരുത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ഒരു ക്വാളിറ്റി, കോപിക്കാതിരിക്കുക എന്നുള്ളത്, അത് നമ്മുടെ അടുത്തുള്ള ആളുകളോടാണെങ്കിലും ബന്ധുക്കളോടാണെങ്കിലും, ഇനി അതല്ല നമ്മൾ തീരെ പരിചയമില്ലാത്ത ആളുകളോടാണെങ്കിൽ പോലും, ഈയൊരു കോപിക്കാതിരിക്കുന്ന ഒരു സ്വഭാവം, നല്ല ശീലം നമുക്കുണ്ടാവണം. എത്ര വിഷയം, എത്ര കോപം വന്നാലും അതിനെ അടക്കി നിർത്താനും അതിനു വേണ്ടിയുള്ളൊരു പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം. മറ്റുള്ളവരുടെ കൂടെ കോപം വന്നാലും അതിനെ നിയന്ത്രിക്കുക എന്നുള്ളത് അത്രമേൽ വലിയ ഒരു ക്വാളിറ്റിയായി തന്നെ മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പൊതുവെ നമ്മൾ കാണുന്ന ഒരു വിഷയമാണ്, പ്രത്യേകിച്ചും ചെറിയ പ്രായത്തിലുള്ള കുട്ടികളുടെ ക്ലാസ്സിലും മറ്റു അതേപോലെ തന്നെ വീടുകളിലുമൊക്കെ കാണുന്നതാണ്, മറ്റുള്ള ആളുകളെ പേടിപ്പിക്കുക എന്നുള്ളത്. നമ്മൾ കാരണം വേറൊരാളും ബുദ്ധിമുട്ടുന്നില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. അത് ഇതുപോലെയുള്ള പെരുമാറ്റങ്ങൾ കൊണ്ടും അതുപോലെ മറ്റു വിഷയങ്ങൾ കൊണ്ടും, നമ്മുടെ ബൗദ്ധികപരമായിട്ടുള്ള മറ്റെന്തെങ്കിലും വിഷയങ്ങൾ കൊണ്ടൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് നമ്മൾ ഉറപ്പിക്കണം. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു സംഭവം, ലാ യഹില്ലു ലി മുസ്ലിമിൻ അൻ യുറവ്വിഅ മുസ്ലിമ, ഒരു മുസ്ലിമിനും തൻ്റെ സഹോദരനെ ഭയപ്പെടുത്താൻ, പേടിപ്പിക്കാൻ അവന് അനുവാദമില്ല എന്ന് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇതിന് ആസ്പദമായ ഒരു സംഭവമൊക്കെ നമുക്ക് അതിൽ കാണാം. അദ്ദേഹത്തിൻ്റെ ഒരു സ്വഹാബിയുടെ ആയുധമെടുത്ത് മറ്റുള്ള ആളുകൾ മാറി നിന്ന് ഒളിപ്പിച്ചു വെച്ച സന്ദർഭമാണ് ഈ ഒരു വിഷയം നബി സല്ലല്ലാഹു പഠിപ്പിക്കുന്നത്. ലാ യഹില്ലു ലി മുസ്ലിമിൻ അൻ യുറവ്വിഅ മുസ്ലിമ, ആരും ആരെയും എന്ത് ചെയ്യരുത്, ഭയപ്പെടുത്തരുത്, പേടിപ്പിക്കരുത് എന്ന് പറയുമ്പോൾ, സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു വിഷയം നമ്മൾ എത്ര കണ്ട് ശ്രദ്ധിക്കുന്നുണ്ട്, അതിൻ്റെ ഓരോ തലങ്ങളെടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെയുള്ള ആരാവട്ടെ, നമ്മുടെ കൂടെ കഴിയുന്ന, നമ്മൾ വീടിൻ്റെ അടുത്ത് കഴിയുന്ന അയൽവാസികളാവട്ടെ, കുടുംബത്തിലുള്ള ആളുകളാവട്ടെ, നമ്മുടെ കൂടെയുള്ള സഹപ്രവർത്തകരാവട്ടെ, പഠിക്കുന്ന സഹപാഠികളാവട്ടെ, അവർക്കൊന്നും നമ്മൾ കാരണം ഇതുപോലൊരു പേടി ഉണ്ടാവാൻ പാടില്ല. അത് ആ പേടിപ്പിക്കരുത് എന്നുള്ള വാചകം പല രൂപത്തിൽ നമുക്കതിനെ വായിക്കാമെങ്കിലും നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണ്. അപ്പോൾ കമൻ്റ് ഇടുന്നത് വഴി നമ്മൾ ഷെയർ ചെയ്യുന്ന ന്യൂസ് കണ്ടിട്ട് ആളുകൾക്ക് ഭീതി ഉണ്ടാകുന്ന തരത്തിലുള്ള അത്തരം ഒരു പെരുമാറ്റമോ അത്തരം കാര്യങ്ങളോ നമ്മളിൽ നിന്ന് ഉണ്ടാവുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. പിന്നെ വാക്കുകളുടെ വിഷയത്തിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ, അതേപോലെ അയൽവാസിയുടെ വിഷയത്തിൽ, ഇതൊക്കെ നിസ്സാസം പഠിപ്പിച്ച വിഷയമാണ്. അയൽവാസിയുടെ വിഷയത്തിൽ പഠിപ്പിച്ചു, ലാ യദുഖുലുൽ ജന്നത മൻ ലാ യഅ്മനു ജാറുഹു ബവാഇഖഹു. അയൽവാസി തൻ്റെ അയൽവാസി ഇയാളുടെ ഉപദ്രവത്തിൽ നിന്ന് സംരക്ഷിതനാവുന്നില്ലേ, സുരക്ഷിതനാവുന്നില്ലയോ, അയാൾ ലാ യദുഖുലുൽ ജന്ന എന്നുള്ള അതിഗൗരവമേറിയ വാചകമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ തൻ്റെ അയൽവാസിയെ ഉപദ്രവിക്കുക എന്നുള്ളതിനപ്പുറം നമ്മൾ നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലും, ഇപ്പോൾ പറമ്പിൽ എന്തെങ്കിലും മരങ്ങളുണ്ടെങ്കിൽ പ്രയാസപ്പെടുത്തുന്ന അയൽവാസിക്ക് പ്രശ്നമാകുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ അതിൽ നമ്മൾ തന്നെ പെട്ടെന്ന് അതിലൊരു നടപടിയെടുക്കാൻ, പ്രയാസങ്ങളൊക്കെ മാറ്റിക്കൊടുക്കാൻ നമ്മൾക്ക് സാധിക്കണം. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ആവരുത് നമ്മുടെ ഒന്നും, പ്രത്യേകിച്ച് അയൽവാസിയുടെ വിഷയത്തിൽ. പിന്നെ വാക്കുകളുടെ വിഷയത്തിൽ നമ്മൾ പല ആളുകളോടും പെരുമാറുമ്പോൾ, സംസാരിക്കുമ്പോൾ നമ്മുടെ സംസാരം തന്നെയാണ് നമ്മുടെ മാധ്യമം പലപ്പോഴും. അത് നേരിട്ടുള്ള സംഭാഷണം ഉണ്ടാകും, ഫോണിലൂടെ ഉണ്ടാകും, അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെയുള്ള സോഷ്യൽ മീഡിയകളിലുള്ള കമൻറ്റ് രൂപത്തിലൊക്കെ ഉണ്ടാകും. ഏത് രൂപത്തിൽ നമ്മൾ ഈ വാക്കുകൾ ഉപയോഗിക്കുമ്പോഴും പ്രയാസപ്പെടുത്തുന്നു, മനസ്സുകൾക്ക് മുറിവുകൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രയോഗങ്ങൾ ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ലൗ മുസിജത് ബിമാ ഇൽ ബഹ്രി ലമസജത്ഹു. ആയിഷ ഇപ്പം പറഞ്ഞ വാക്ക് കടലിലാണ് മുക്കുന്നതെങ്കിൽ പോലും ആ കടൽ വെള്ളം മലിനമാകാൻ അത് മതിയെന്ന് പറയുമ്പോൾ, ഒരാളുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ശരീരത്തിൻ്റെ അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ സൃഷ്ടിപ്പിൽ അവിടെ അതിൻ്റെ ആകാരം നോക്കിയിട്ട് വലിപ്പ ചെറുപ്പം ഒക്കെ എടുത്തിട്ടോ കൂടുതലോ കുറവോ ഒക്കെ പരിഗണിച്ചിട്ട് ആളുകൾക്ക് പേരിടാറുണ്ട്. ഇരട്ടപ്പേരോ അല്ലെങ്കിൽ മറ്റു പേരുകളൊക്കെ വിളിക്കും. അത്തരം പേരുകൾ ഇടുന്നവരും ശ്രദ്ധിക്കുക, അങ്ങനെ വിളിക്കുന്നവരും ശ്രദ്ധിക്കുക. അങ്ങനെയുള്ളൊരു പ്രയോഗത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത വാചകം, കടലിൽ വെള്ളത്തിലാണത് മുക്കുന്നതെങ്കിൽ പോലും അത് അതിനെ മലിനമാക്കുമെന്ന് പറയുമ്പോൾ ആ ഒരു വാക്കിൻ്റെ ഗൗരവം എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ആളുകളെ വഞ്ചിക്കാതിരിക്കുക, വാക്ക് കൊടുത്താൽ പാലിക്കുക. അതുപോലെ തന്നെ കള്ള സത്യം പറഞ്ഞോ അല്ലെങ്കിൽ പൊള്ള വാഗ്ദാനങ്ങൾ കൊടുത്തോ, ഇപ്പോൾ കച്ചവടത്തിൻ്റെ രംഗത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭക്ഷണ പദാർത്ഥത്തിൽ അല്ലെങ്കിൽ കച്ചവട ചരക്കിൽ കൈയിട്ട് നോക്കിയ സമയത്ത് ഉള്ളിൽ നനവ് കണ്ട, പുറത്ത് നല്ല ഉണങ്ങിയ രൂപത്തിൽ, അവിടെ നബി സല്ലല്ലാഹു പഠിപ്പിക്കുന്ന ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് വഞ്ചിക്കാതിരിക്കുക എന്നുള്ളതാണ്. ആളെ കൂടെയുള്ള ആളുകളെ നമ്മൾ പറ്റിക്കരുത്, അത് ഏത് വിഷയത്തിലാവട്ടെ. ഇപ്പോൾ സമീപ കാലത്തൊക്കെ നമ്മൾ കാണുന്ന സാമ്പത്തികമായ തട്ടിപ്പുകളൊക്കെ ഈ ഒരു പറ്റിക്കലിൻ്റെയും വഞ്ചനയുടെയും ഒക്കെ കഥകളാണ് നമുക്ക് പറഞ്ഞിരുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ഖശ്ശ ഫലൈസ മിന്നി, ആരാണോ വഞ്ചിക്കുന്നത് അവർ നമ്മിൽപ്പെട്ടവനല്ല. അപ്പോൾ ഇത്തരം ഉപദേശങ്ങളുടെയൊക്കെ ഗൗരവമറിയിക്കുന്ന വാചകങ്ങൾ, നേരത്തെ അയൽവാസിയുടെ വിഷയത്തിൽ അയൽവാസിയെ ഉപദ്രവിക്കുന്നവൻ ലാ യദ്ഖുലുൽ ജന്ന എന്നുള്ള രൂപമാണ് കണ്ടത്, ഇവിടെ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല എന്നതാണ് കാണുന്നത്. പിന്നെ മറ്റുള്ള ആളുകളുടെ കാര്യങ്ങൾ, വസ്തുക്കൾ എടുക്കുന്ന ആളുകളുണ്ട്, മറ്റുള്ള ആളുകളുടെ വസ്തുക്കൾ അത് എത്ര ചെറുതാണെങ്കിൽ പോലും നമ്മളതിന് അവരുടെ വസ്തുക്കൾ, മറ്റുള്ളവൻ അന്യൻ്റെ കാര്യങ്ങളാണ്, അന്യൻ്റെ വസ്തുക്കളാണ് എന്നുള്ളൊരു ഒരു വില നമ്മൾ കൊടുക്കണം. നബി സല്ലല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്, ആരും മറ്റൊരാളുടെ വസ്തു എടുക്കരുത്, അത് എത്ര ചെറിയ സാധനങ്ങളെങ്കിലും. വൈകാന ഷൈഅൻ യസീറൻ യാ റസൂലല്ലാ, സ്വഹാബത്ത് ചോദിക്കാണ്, അത് ചെറിയ കാര്യങ്ങളാണെങ്കിലും അങ്ങനെയാണോ റസൂലൻ ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു തിരിച്ചു കൊടുക്കണ മറുപടി എന്തറിയോ, സാധാരണ ഈ അറാക്കിൻ്റെ കൊള്ളി, അത്രയും പിന്നെ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന, പല്ല് വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന അറാക്കിൻ്റെ കൊള്ളിയാണെങ്കിൽ പോലും മറ്റുള്ളവൻ്റെ ഉടമസ്ഥയുള്ള വസ്തുക്കൾ അവരുടെ അനുവാദമില്ലാതെ അല്ലെങ്കിൽ അങ്ങനെ നിസ്സാരമായിട്ട് എടുക്കരുത് എന്നുള്ള ഒരു വിഷയമാണ് നബി സല്ലല്ലാഹു പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, മറ്റുള്ളവരുടെ കൂടെ കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് ഇത്തരണത്തിൽ ഉണർത്തിയിട്ടുള്ളത്. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കുക, നമ്മുടെ സ്വന്തം ജീവിതത്തിൻ്റെ സമാധാനത്തിനും ഒക്കെ അത് വലിയ ഭാഗതയം നിർവഹിക്കുന്നുണ്ട്. നമ്മുടെ സമാധാനത്തിനും നമ്മുടെ ജീവിതത്തിലെ സൗഖ്യത്തിനുമൊക്കെ അത് കൂടെയുള്ള ആളുകൾക്ക്, മറ്റുള്ളവർക്കും വളരെ സമാധാനത്തിൽ കഴിയാൻ നമ്മുടെ ഭാഗത്ത് നിന്ന് ഇത്തരം ശ്രദ്ധകളുണ്ടാവണം. അതിന് അല്ലാഹു തൗഫീഖ് നൽകണമെങ്കിൽ കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, മുസ്ലിങ്ങളാവുക പെരുമാറ്റത്തിലും. വിശദീകരിച്ചത് ജസീൽ കുടിയത്തൂർ.
2: സർക്കാർ ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് അൺഫണ്ടഡ് ഡെപ്റ്റ് ആണ്, കാരണം അതിൽ നിന്നും പണം കൊടുക്കാൻ വേണ്ടി സർക്കാരിന് ബാധ്യതപ്പെടേണ്ടതില്ല,
3: എടുത്തു കൊടുത്താൽ മതി,
2: മാനേജ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ അതും ഡെപ്പോസിറ്റ്, പിന്നെ ഒരു നിരവധി ഡെപ്പോസിറ്റ്, ആണസ്റ്റ് മണി ഡെപ്പോസിറ്റ്, പേഴ്സണൽ ഡെപ്പോസിറ്റ്.
4: പീസ് റേഡിയോ സർവീസ് സഹായി. സർക്കാർ ജീവനക്കാരും അധ്യാപകരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട സർവീസ് സംബന്ധമായ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യുന്ന പീസ് റേഡിയോ സർവീസായി മറക്കാതെ കേൾക്കുക. പ്രമുഖ സർവീസ് കൺസൾട്ടന്റും IMG പരിശീലകനുമായ സൈനുദ്ദീൻ മാസ്റ്റർ പട്ടാമ്പി നേതൃത്വം നൽകുന്ന പീസ് റേഡിയോ സർവീസ് സഹായി.
2: പ്രൈവറ്റ് വ്യക്തികൾക്ക് ചലാൻ എവിടെ നിന്ന് കിട്ടും? ട്രഷറിയിൽ നിന്ന് കിട്ടും. സർക്കാർ ഓഫീസുകൾക്ക് ചലാൻ എവിടെ നിന്ന് കിട്ടും? ഗവൺമെന്റ് പ്രസ്സിൽ നിന്ന് കിട്ടും. ഓരോ ജില്ലകളിലും ഫോം സ്റ്റോർ എന്ന് പറയുന്നത് പ്രസിന്റെ നിയന്ത്രണത്തിലുള്ള
3: സ്ഥാപനം
2: ഓരോ ജില്ലയിലും ജില്ലാ ഫോം സ്റ്റോഴ്സ് എന്നുള്ള പേരിലാണ്.
4: എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണിക്ക് പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്യുന്ന സർവീസ് സഹായി മറക്കാതെ കേൾക്കുക. കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് സംവിധാനത്തിലും ഈ പരിപാടി നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കുക പീസ് റേഡിയോ സർവീസ് സഹായി.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

കേൾക്കുകയും വായിക്കുകയും അവർ തിരിച്ച് മെസ്സേജ് അയച്ച് അവരിലേക്ക് തന്നെ ചെന്ന് ചേരാനും തനിക്ക് സംഭവിച്ചിട്ടുള്ള അബദ്ധത്തിലും തെറ്റിലും മാപ്പ് ചോദിച്ച് അവരോടൊപ്പം ചേരാനും ആഗ്രഹിച്ചുകൊണ്ടാണ് കത്തുകൾ എഴുതുന്നത്. കത്തുകൾ എഴുതി എഴുതി ഏതുവരെയെന്ന് ചോദിച്ചാൽ ആയിരക്കണക്കിന് കത്തുകൾ വരെ എഴുതിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ കത്തെഴുതുമ്പോഴും തിരിച്ചു മറുപടി കിട്ടും എന്നവർ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ മറുപടിയില്ല. അങ്ങനെ അടുത്ത കത്ത് എഴുതുന്നു, അതിനും മറുപടി കിട്ടും വിചാരിക്കുന്നു. അങ്ങനെ ആ കത്തുകൾ പിന്നീട് ഒരു പുസ്തകമായി പ്രസിദ്ധീകരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവസാനം കുറേ കാത്തിരിപ്പുകൾക്ക് ശേഷം വീട്ടിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും ഒരു വലിയ ബോക്സ്, ഒരു കത്തിൻ്റെ ഒരു മറുപടി എന്ന വണ്ണം അവർക്ക് കിട്ടുന്നുണ്ട്. അതീവ സന്തോഷത്തോടുകൂടി ആ പെൺകുട്ടി ആ കത്ത്, ആ ബോക്സ് പൊളിക്കുകയാണ്. അപ്പം താൻ അയച്ച കത്തുകൾക്ക് അവസാനമെങ്കിലും എനിക്ക് മറുപടി ലഭിച്ചല്ലോ എന്ന ആകാംക്ഷയോടുകൂടി കത്ത് ആ ബോക്സ് പൊളിച്ചു നോക്കുമ്പോൾ, അത്രയും വർഷങ്ങൾ മാതാപിതാക്കൾക്ക് അയച്ച ഓരോ കത്തുകളും ഒന്നുപോലും പൊട്ടിച്ചു നോക്കാതെ അതെല്ലാം അതേപോലെ തന്നെ തിരിച്ചയച്ച ഒരു സംഭവമായിരുന്നു ആ പാക്കിൽ കവറിൽ നിറയെ ഉണ്ടായിരുന്നത്. ഒറ്റൊന്നുപോലും മാതാപിതാക്കൾ തുറന്നു നോക്കിയിരുന്നില്ല എന്നാണ്. അവസാനം അങ്ങേറ്റത്തെ തീവ്രമായ ദുഃഖത്തോടുകൂടി ആ ഒരു സംഭവത്തിന് ശേഷം അവരാകെ ക്ഷീണതയായി പോവുകയും വിഷാദ രോഗത്തിന് അടിമയായി കുറെ കഴിഞ്ഞ് അവർ മരണപ്പെടുകയും ചെയ്തു. എന്നിട്ട് അവരുടെ ഭർത്താവ് പിന്നീട് ഈ കത്തുകൾ പ്രസിദ്ധീകരിച്ചപ്പോൾ അതിന് താഴെ ഒരു കുറിപ്പ് എഴുതി വച്ചിരുന്നു. ഈ കത്തുകളിൽ ഏതെങ്കിലും ഒന്ന് അവർ തുറന്നു നോക്കിയിരുന്നെങ്കിൽ, ഒന്നും വേണ്ട, ഏതൊരു കഠിന ഹൃദയം പോലും ആ കത്തുകളൊന്ന് വായിച്ചിരുന്നെങ്കിൽ അവരുടെ ഹൃദയം പോലും അലിഞ്ഞു പോകുമായിരുന്നു. അത്രയും ആർദ്രമായും മലിവോടുകൂടിയും മാതാപിതാക്കൾ അവർക്ക് വേണ്ടിയിട്ട് ആ സ്നേഹത്തിൽ എഴുതി വച്ചതായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ ഒരു സംഭവം വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നിട്ടുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മുടെ വ്യക്തിബന്ധങ്ങൾക്കിടയിൽ ഉമ്മമാർക്കും ഉപ്പമാർക്കും മാതാപിതാക്കൾക്കും അതുപോലെ സ്നേഹബന്ധങ്ങൾക്കുമിടയിലൊക്കെ തിരിച്ചറിയാതെ പോകുന്ന സ്നേഹത്തെക്കുറിച്ചുള്ള ആ ഒരു വരൾച്ച അനുഭവിക്കുന്ന ഹൃദയത്തെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരും. ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മളെ അങ്ങേയറ്റം സ്നേഹിക്കുന്നുവെന്നും ഇഷ്ടപ്പെടുന്നുവെന്നും തിരിച്ചറിയുക എന്നതാണ് ജീവിതത്തിൽ വലിയ ഒരു കാര്യം. ആ പെൺകുട്ടി ആഗ്രഹിച്ചത് അവർ എൻ്റെ കത്തുകൾ വായിച്ചല്ലോ, അതിന് തിരിച്ചു മറുപടി കിട്ടിയല്ലോ എന്ന ഒരാകാംക്ഷയിൽ തുറന്നു നോക്കുമ്പോൾ ഒന്നുപോലും പൊട്ടിച്ചു നോക്കിയിട്ടില്ല എന്ന് വരുമ്പോഴുണ്ടാകുന്ന തിരിച്ചറിയാത്ത സ്നേഹത്തെക്കുറിച്ചുള്ള ആ ചിന്തയിൽ വന്നിട്ടുള്ള വിഷാദത്തെക്കുറിച്ചായിരുന്നു. ആ വിഷാദത്തിലാണ് അവർ മരണപ്പെട്ടു പോയത് എന്ന് പറയുന്നു. അതൊരു കഥ മാത്രമാണെങ്കിൽ, അല്ലെങ്കിൽ അതൊരു സംഭവം മാത്രമായി ഇവിടെയുള്ളൊരു സംഭവം പുസ്തകത്തിൽ രേഖപ്പെടുത്തിയതാണെങ്കിൽ, റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളൊരു കാര്യം, നീ ഒരാളെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, സഹാബി ഒന്ന് ചോദിക്കുന്നുണ്ടല്ലോ, റസൂൽ എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ്, കാരണം അദ്ദേഹം അത്രയും നല്ല ക്വാളിറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ ഗുണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ, നീ ആ ഒരു ഇഷ്ടം അദ്ദേഹത്തോട് തുറന്നു പറയണം എന്ന് പറഞ്ഞു. അപ്പം തിരിച്ചറിയേണ്ട സ്നേഹത്തെക്കുറിച്ചാണ്, ഇഷ്ടമുള്ളവരോട് ഇഷ്ടത്തെക്കുറിച്ച് തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അത് മാതാപിതാക്കൾ സംബന്ധിച്ചുള്ളതാണെങ്കിലും ഭാര്യ ഭർത്താക്കന്മാരെ സംബന്ധിച്ചുള്ളതാണെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾ തമ്മിലുള്ളതാണെങ്കിലും നമ്മൾ ഇഷ്ടപ്പെടുന്നവരോട് ആ ഇഷ്ടം തുറന്നു പറയുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവഗണിക്കപ്പെടുന്ന അവസ്ഥ അത്രമേൽ ഭീകരമാണ് എന്നതുകൂടി നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.

0: അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മൾ റേഡിയോ വൈബ്സിലേക്കാണ് പോകുന്നത്. ഇന്ന് നമുക്ക് റേഡിയോ വൈബ്സിൽ ആദ്യമായി നമ്മൾ കേൾക്കാനിരിക്കുന്നത് ഇൻസൈറ്റ് എന്നുള്ള പ്രോഗ്രാമാണ്. പൊതുവെ നമുക്കറിയാം, ഇൻസൈറ്റ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണപാഠങ്ങൾ നൽകുന്ന, ഉൾക്കാഴ്ച നൽകുന്ന പ്രോഗ്രാം തന്നെയാണ്. പേര് പോലെ തന്നെ ഇൻസൈറ്റ്. ഇന്നത്തെ ഇൻസൈറ്റിൽ നമ്മൾ കേൾക്കാനിരിക്കുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹപ്രായം. വിമർശകരോടും വിമർശനത്തെ ഭയപ്പെടുന്നവരോടും എന്നുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള സഫീർ അൽ ഹിക്കമയുടെ സംസാരമാണ്. അതിലേക്ക് നമുക്ക് കാതോർക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, ഇസ്ലാമിനെ വിമർശിക്കാൻ ആളുകൾക്ക് വല്ലാത്തൊരു ധൃതിയും തിരക്കുമാണ്. ഇസ്ലാമിലെ ഏതൊരു കാര്യവും സമൂഹത്തിൽ

0: അതെങ്ങനെയായിരുന്നു എന്ന് പോലും ചിന്തിക്കാതെ ഇസ്ലാമിൻ്റെ പേരിലാണെങ്കിൽ അതിനെ കാടടച്ച് വിമർശിക്കുക എന്ന ഒരു ശൈലി പൊതുവേ സമൂഹത്തിൽ കാണാറുണ്ട്. പരിശുദ്ധമായ ഇസ്ലാമിന് നേരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ വരുന്ന വിമർശനങ്ങൾ വളരെ വേദനയോടുകൂടി കേൾക്കുകയും അതിൽ നിന്നും ഊരിയാൻ വേണ്ടി സമൂഹത്തിലുള്ള ആളുകൾക്ക് മുമ്പിൽ ഇസ്ലാം മോശമാകാത്ത രൂപത്തിൽ ആ ആരോപണത്തിനും രക്ഷപ്പെടാൻ വേണ്ടി തെറ്റായ രൂപത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്ന വളരെ സങ്കടകരമായ അവസ്ഥയും സമൂഹത്തിൽ നമ്മൾ കണ്ടുവരാറുണ്ട്. അത്തരത്തിൽ സമൂഹത്തിൽ വളരെ ചർച്ചയായ, ഇപ്പോഴും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള വിവാഹവും ആ വിവാഹത്തിൻ്റെ പ്രായത്തെയും ചൊല്ലിയുള്ള തർക്കങ്ങൾ. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ചെറിയ പ്രായത്തിലാണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തത്. അതിൻ്റെ പിന്നിൽ ഒരുപാട് കാരണങ്ങൾ നമുക്ക് ചരിത്രകാരന്മാർ പഠിപ്പിച്ചു നൽകുന്നുണ്ട്. എത്തൊക്കെ കാരണങ്ങൾ നമ്മൾ നിരത്തിയാലും ഇല്ലെങ്കിലും അടിസ്ഥാനപരമായി അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വഹീൻ്റെ അടിസ്ഥാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രവൃത്തി ചെയ്തത് എന്നുള്ളതാണ് വിശ്വാസികൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറുപടി. ഒരു ശരിയായ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ മറുപടിയിൽ മാത്രം അവൻ ഒതുങ്ങാൻ സാധ്യമാകും. ഒരു കാര്യം അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, പ്രവാചകൻ പഠിപ്പിച്ചതാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സെമി അന വഅതഅന, ഞങ്ങളത് കേട്ടിരിക്കുന്നു, ഞങ്ങൾ പരിപൂർണമായും അത് അനുസരിച്ചിരിക്കുന്നു എന്നതാണ് ഒരു വിശ്വാസിയുടെ നിലപാട്. അതിനപ്പുറത്തേക്ക് ഒരു നിലപാടിന് ആവശ്യമില്ല. അത് തൻ്റെ ബുദ്ധിക്ക് യോജിക്കുന്നതാണോ, സമൂഹത്തിലെ അവസ്ഥകൾക്ക് യോജിക്കുന്നതാണോ, ഇത് സമൂഹത്തിന് മുമ്പിൽ പറഞ്ഞാൽ നമ്മൾ മോശക്കാരനാകുമോ, ഇത് ഇസ്ലാമിന് തെറ്റായ രൂപത്തിൽ ചിത്രീകരിക്കപ്പെടില്ലേ എന്നിങ്ങനെയുള്ള ചിന്തകളുടെ ആവശ്യമൊന്നും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം പരിശുദ്ധമായ ദീൻ ഉണ്ടാക്കിയതും അതിനെ സംരക്ഷിക്കുമെന്ന് സ്വയം സംരക്ഷണാവകാശം ഏറ്റെടുത്തതും ഈ ദീനിനെ നിർമ്മിച്ച അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെയാണ്. അതുകൊണ്ട് വിശ്വാസികൾക്ക് അതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു സങ്കടമോ സമൂഹത്തിലെ ആളുകളുടെ വിമർശനങ്ങൾക്ക് മുമ്പിൽ എന്തെങ്കിലും ഒരു പ്രയാസത്തിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. എന്താണ് വിഷയം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു. ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തതിൻ്റെ പ്രായം എത്രയാണെന്ന് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആരാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയെ ചെറിയ പ്രായത്തിൽ വിവാഹം കഴിച്ചെന്ന് പഠിപ്പിക്കുന്നത്? ആദ്യം നമുക്കതിൻ്റെ പ്രായത്തിലേക്ക് വരാം. ആയിഷ റളിയല്ലാഹു അൻഹയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തത് അവിടുത്തെ ആറാമത്തെ വയസ്സിലാണ് എന്ന് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ സ്വഹീഹായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇമാം മുസ്ലിം റഹിമഹുള്ള ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത്, തസവ്വജു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ അനസിത്തു സിനീൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് 6 വയസ്സുള്ളപ്പോഴാണ് എന്നെ വിവാഹം ചെയ്തത്. വ ബനാബി വ അന തിസ് അസിനീൻ ബിന്തു തിസ് അസിനീൻ, എന്നെ പ്രവാചകൻ കൂടെ കൂട്ടിയത് എനിക്ക് 9 വയസ്സുള്ളപ്പോഴാണ് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ആരാണ് പറയുന്നത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്നെയാണ് എനിക്ക് എന്നെ പ്രവാചകൻ കല്യാണം കഴിച്ചത് 6 വയസ്സിലാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനപ്പുറത്തേക്ക് ഇനി ഒരാളുടെ സാക്ഷ്യോചനത്തിലേക്കോ ഒരാളുടെ തെറ്റപ്പെടുത്തലിലേക്കോ നമുക്ക് പോകേണ്ട ആവശ്യമേ ഇല്ല എന്ന് നമ്മൾ ആദ്യമായി മനസ്സിലാക്കി വെക്കുക. രണ്ടാമതായി, ആരാണ് നമ്മളെ പഠിപ്പിക്കുന്നത്? ആരെങ്കിലുമൊക്കെ ഈ അഭിപ്രായം പറഞ്ഞതാണെങ്കിൽ നമുക്ക് ആ അഭിപ്രായത്തിൻ്റെ പേരിൽ തർക്കങ്ങളും സംശയങ്ങളും ഉന്നയിക്കാം. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്, നമുക്കിത് പഠിപ്പിച്ചു നൽകുന്നത് മഹാനായ ഉറവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവാണ്. ഉറവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 6 വയസ്സിൽ വിവാഹം ചെയ്തിട്ടുണ്ട് എന്ന കാര്യം പഠിപ്പിക്കുന്ന രണ്ടാമത്തെ വ്യക്തി. ഒന്ന്, ഞാൻ സൂചിപ്പിച്ചു, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്നെയാണ് എന്നെ പ്രവാചകൻ ഈ പ്രായത്തിലാണ് വിവാഹം ചെയ്തതെന്ന് പറയുന്നത്. രണ്ടാമതായി, ഈ ഹദീസ് നമ്മൾ ഉദ്ധരിക്കുന്ന മറ്റൊരാള് മഹാനായ ഉറവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. ആരാണ് ഉറവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് ഏറ്റവും നന്നായി വിവരമുള്ള വ്യക്തിത്വമാണ് ഉറവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. ആയിഷ ബീവിയുടെ സഹോദരിയാണ് മഹദി അസ്മ റളിയല്ലാഹു അൻഹ, അസ്മ ബിൻത് അബീബക്കർ, അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരുടെ മകളാണ് അസ്മ റളിയല്ലാഹു അൻഹ. അസ്മ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് അബ്ദുല്ലാഹി ബിൻ സുബൈറും ഉർവത ബിൻ സുബൈറും. അവിടുത്തെ അസ്മ റളിയല്ലാഹുവിന്റെ ഭർത്താവാണ് സുബൈർ ബിൻ അവാം റളിയല്ലാഹു അൻഹും. ആ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ മക്കളാണ് അബ്ദുല്ലാഹി ബിൻ സുബൈറും ഉർവത ബിൻ സുബൈറും. അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിനെ ഏറ്റെടുത്ത് വളർത്തിയത് ആയിഷ റളിയല്ലാഹു അൻഹയാണ്. അതുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹക്ക് ഉമ്മു അബ്ദില്ല എന്നൊരു കുഞ്ഞിയത്തുണ്ട്. അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർത്തിയാണത് പറയുന്നത്. അവർക്ക് സ്വന്തമായി മകനില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. പക്ഷേ അബ്ദുല്ലയുടെ ഉമ്മു അബ്ദില്ല എന്ന പേരിൽ അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ പേരിലേക്ക് ചേർത്തിയാണ് പറയുന്നത്. അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിനെ പോലെ തന്നെ ആയിഷ ബീവിയുടെ കൂടെ അവിടുത്തെ വീട്ടിൽ വളർന്ന സ്വന്തം സഹോദരിയുടെ മകൻ മഹറമായ വ്യക്തിത്വമാണ് ഉർവത ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. ആ ഉർവത ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹ പ്രായത്തെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അതുകൊണ്ട് തന്നെ ആ വിവാഹ പ്രായത്തിൽ നമുക്ക് സംശയത്തിന്റെ ആവശ്യമില്ല. പിന്നെ വിമർശകർ ഉന്നയിക്കുന്ന ചില വിമർശനങ്ങളുണ്ട്. ആ വിമർശനത്തെയും ആ വിമർശനത്തിന്റെ എത്രത്തോളം അതിൽ കാമുണ്ടെന്ന് പറഞ്ഞ ശേഷം ഈ വിമർശനത്തെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന ചിലരുടെ അല്പത്തരത്തെ കുറിച്ചും ഞാൻ സൂചിപ്പിക്കാം. ഒന്നാമതായി, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹപ്രായത്തെ ചെറിയ കുട്ടിയെ, ഒന്നുമെത്താത്ത പറക്കാൻ പറ്റാത്ത പൈതലിനെ വിവാഹം കഴിച്ച കപടനാണ്, മോശക്കാരനാണ്, സ്ത്രീ ലംബടനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് സുബ്ഹാനല്ലാഹ് ഒരിക്കലും ഒരു വിശ്വാസിക്ക് പറയാൻ കഴിയാത്ത വാചകങ്ങൾ മുസ്ലിം പേരുള്ളവരും അല്ലാത്തവരുമായിക്കൊണ്ട് ഇസ്ലാമിനെ വിമർശിച്ച് പറയാറുണ്ട്. എന്നാൽ അത്തരം ആളുകളൊന്നും ചരിത്രത്തിലേക്ക് അവരുടെ ചിന്തകൾ കൊണ്ടുപോകാറില്ല എന്നതൊരു വസ്തുതയാണ്. ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ചെറിയ പ്രായത്തിൽ പെൺകുട്ടികളെ വിവാഹം ചെയ്ത ചരിത്രപ്രസിദ്ധമായ ധാരാളക്കണക്കിന് ആളുകളെ കാണാൻ സാധ്യമാകും. ഒന്നും വേണ്ട, ഇപ്പോഴൊന്നും ചാറ്റ് GPTയോടോ അല്ലെങ്കിൽ ജെമിനിയോടോ നമ്മൾ കാര്യം അന്വേഷിച്ചാൽ അവർ തന്നെ പറഞ്ഞു നൽകും. ഓരോ കാലഘട്ടത്തിലും വിവാഹപ്രായത്തിന് അവിടുത്തെ സാമൂഹിക പശ്ചാത്തലങ്ങളൊക്കെ ഘടകമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ പലപ്പോഴും അവരുടെ വിവാഹങ്ങളെക്കുറിച്ച് ആരും വിമർശനം ഉന്നയിക്കാറില്ല. കാരണം അത് സർവ്വസാധാരണമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ആയിഷ ബീവിക്ക് മറ്റ് വിവാഹാലോചനകൾ നേരത്തെ വന്നിരുന്നുവെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ട് വിവാഹപ്രായത്തിൽ വ്യത്യസ്തങ്ങൾ ഉണ്ടാകാം. പക്ഷെ ഈ വിവാഹപ്രായങ്ങളെയൊന്നും വിമർശകരാരും കാണാറില്ല, അല്ലെങ്കിൽ ബോധപൂർവ്വം മൂടി വെക്കുകയാണ്, അതിനു നേരെ കണ്ണടക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹപ്രായത്തിൽ മാത്രം വിമർശനം ഉന്നയിക്കുന്നത് ഒരിക്കലും ശരിയായ നിലപാടല്ല. നിങ്ങൾ നോക്കൂ, നമുക്കറിയാം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, മഹാത്മാഗാന്ധി എന്ന് നമ്മളൊക്കെ വിളിക്കാറുള്ള ഗാന്ധിജി വിവാഹം കഴിക്കുന്നത് അവിടുത്തെ ഭാര്യ കസ്തൂർബയെ വിവാഹം കഴിക്കുമ്പോൾ അവർക്കെന്ന് 16 വയസ്സായിരുന്നു എന്നാണ് നമുക്ക് ചരിത്രത്തിൽ കാണാം. രവീന്ദ്രനാഥ് ടാഗോർ ലോക പ്രശസ്തനായ കവിയാണ്, നമ്മുടെ ജനഗണമന എന്ന ദേശീയ കാവ്യ രചിച്ച രവീന്ദ്രനാഥ് ടാഗോർ 22-ാം വയസ്സിൽ മൃണാളിനി ദേവിയെ കല്യാണം കഴിക്കുമ്പോൾ അവരുടെ പ്രായം വെറും 9 വയസ്സാണ് അല്ലെങ്കിൽ 10 വയസ്സാണ്. 9 വയസ്സുള്ള മൃണാളിയെ രവീന്ദ്രനാഥ് ടാഗോർ വിവാഹം ചെയ്തതിനെ ഇവിടെ ആരും വിമർശിക്കാറില്ല. അതേപോലെ തന്നെ രാജാറാം മോഹൻ റോയ്, ഇന്ത്യയിൽ തന്നെയുള്ള പ്രസിദ്ധരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, അവർ വിവാഹം ചെയ്യുമ്പോൾ അവരുടെ ഭാര്യയ്ക്ക് വളരെ ചെറിയ പ്രായം മാത്രമായിരുന്നു, 9 വയസ്സ് മാത്രമായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധ്യമാകും. ആ നിലക്ക് തന്നെ നമുക്ക് ഇന്ത്യയിൽ ഒരുപാട് നവോത്ഥാന നായകന്മാരെ പോലും കാണാം. ജവഹർലാൽ നെഹ്റു, അവിടെ അദ്ദേഹം കല്യാണം കഴിക്കുമ്പോൾ അവരുടെ ഭാര്യ കമല നെഹ്റു വെറും 16 വയസ്സായിരുന്നു എന്നിങ്ങനെ നമുക്ക് ഇന്ത്യയിൽ തന്നെ കാണാൻ സാധ്യമാകും. ഇനിയും യൂറോപ്യൻ ചരിത്രത്തിലെ രാജകുടുംബങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെയും ചെറിയ പ്രായത്തിൽ വിവാഹം കഴിച്ച ധാരാളം ചരിത്രം കാണാം. ഹെൻറി 8-ാമൻ, അദ്ദേഹം അവിടുത്തെ ആദ്യ ഭാര്യയായിരുന്ന കാതറിൻ ഓഫ് അരഗോൺ അവിടെ വിവാഹം കഴിക്കുന്നത് വെറും 3-ാമത്തെ വയസ്സിൽ. 3-ാമത്തെ വയസ്സിലാണ് ആർദർ രാജകുമാരനുമായി അവർ വിവാഹം കഴിക്കുന്നത്. പിന്നീട് അതിനുശേഷം ഹെൻറി 8-ാമനെ അവർ വിവാഹം കഴിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം. നോക്കൂ, 3-ാമത്തെ വയസ്സിൽ, 6 അല്ല 9 അല്ല, വെറും 3-ാമത്തെ വയസ്സിൽ യൂറോപ്പിലെ രാജാക്കന്മാർ അവർ കല്യാണം പെൺകുട്ടികളെ 3-ാം വയസ്സിൽ കല്യാണം കഴിച്ചിരുന്നുവെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. വേറെയും എഡ്ഗർ അലൻ പോ എന്ന് പറയുന്ന പ്രശസ്ത അമേരിക്കൻ എഴുത്തുകാരൻ, അദ്ദേഹം 13 വയസ്സുള്ള വിർജീനിയ ക്രെമിനെയാണ് വിവാഹം കഴിച്ചിട്ടുള്ളത്. ജെറി ലൂയിസ്, അവർ അദ്ദേഹം കല്യാണം കഴിക്കുമ്പോൾ ഗെയിൽ ബ്രൗണിന് 13 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ലോക പ്രശസ്തനായ ചാർലി ചാപ്ലിൻ അവർ കല്യാണം കഴിക്കുമ്പോൾ മിൽഡ്രഡ് ഹാരിസിന് വെറും 16 വയസ്സ് മാത്രമായിരുന്നു പ്രായം. അവർക്കാണെങ്കിൽ 35 ആയിരുന്നുവെന്ന് ചരിത്രം രേഖപ്പെടുത്തി വെക്കുന്നു. കേരളത്തിൽ മാമ്മൻ മാപ്പിള, മലയാള മനോരമയുടെ പത്രാധിപനായിരുന്ന മാമ്മൻ മാപ്പിള വിവാഹം കഴിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം 15ഉം അദ്ദേഹത്തിന്റെ ഭാര്യ കുഞ്ഞാണ്ടമ്മക്ക് അതിലും കുറഞ്ഞ പ്രായം മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് കേരള ചരിത്രത്തിൽ കാണാം. എന്നിങ്ങനെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ധാരാളം കണക്കിന് ആളുകൾ ഇസബെല്ല ഓഫ് വാരോയിസ് എന്ന് പറയുന്ന ഫ്രാൻസിലെ രാജകുമാരി, അവർ 6ാം വയസ്സിലാണ് വിവാഹം ചെയ്യപ്പെട്ടത് എന്ന് അവരെക്കുറിച്ച് ചരിത്രത്തിൽ പഠിപ്പിക്കുന്നു. എന്നിങ്ങനെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ധാരാളം കണക്കിന് ചരിത്രം നമുക്കാണ്. ഇവിടെ ഒന്നും നോക്കാതെ, അതിനെയൊന്നും വിമർശിക്കാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹ പ്രായത്തെ മാത്രം വിമർശിക്കുന്നത് തെറ്റായ ചിന്തയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകാം. ഇവിടെ നമ്മൾ പറയുന്നത് ഇപ്പോൾ നമ്മളൊക്കെ 6ാം വയസ്സിൽ പെൺകുട്ടികളെ കെട്ടിച്ചുവിടണം എന്ന് മുസ്ലിങ്ങൾ ആരും പറയുന്നില്ല. അന്നത്തെ കാലത്ത് ആ വിവാഹത്തെ വിമർശിക്കേണ്ട ആവശ്യമില്ല. അത് അവിടുത്തെ അന്നത്തെ ആരും അതിനെ വിമർശിച്ചിട്ടില്ല. അന്ന് അവിടുത്തെ സാധാരണ രീതിയായിരുന്നു. ഈ പറയപ്പെട്ട വിവാഹ പ്രായങ്ങളെല്ലാം പിന്നീടുള്ള ആൾ വിമർശിക്കുന്നത് ആ കാലഘട്ടത്തിലെ സാമൂഹിക പശ്ചാത്തലങ്ങൾ മാത്രം പരിശോധിച്ചുകൊണ്ടാണ്. ഇപ്പോഴത്തെ കാലത്ത് ഒരു 6 വയസ്സുള്ള കുട്ടിയെ ഒരാൾ കല്യാണം കഴിച്ചാൽ അത് വിമർശന വിധേയമാണ് എന്നതിൽ ആർക്കും സംശയമില്ല. അത് ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയാണ്. എന്നാൽ അന്ന് അങ്ങനെ ആയിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ലോകത്ത് തന്നെ എല്ലാ രാജ്യത്തും ഒരേ വിവാഹ പ്രായമല്ല ഉള്ളത്. വ്യത്യസ്ത വിവാഹ പ്രായങ്ങളാണ് മിനിമം ഏജ് ഓഫ് മാരേജ് ആയിക്കൊണ്ട് വ്യത്യസ്ത രാജ്യങ്ങളിലുള്ളത്. അപ്പോൾ അതൊന്നും ഒരിക്കലും ഒരു വിമർശന വിധേയമായ വിഷയമല്ല എന്ന് മനസ്സിലാക്കാം. രണ്ടാമതായി, ഈ വിമർശനങ്ങളൊക്കെ ഇങ്ങനെ കൂരമ്പുകളെ പോലെ വരുന്ന സമയത്ത് മുസ്ലിം പേരുള്ള ചില പണ്ഡിതന്മാർ എന്ന് പറയപ്പെടുന്ന ആളുകൾ തന്നെ ആയിഷ ബീവിയെ കല്യാണം കഴിക്കുമ്പോൾ അവർക്ക് 19 വയസ്സായിരുന്നു, 19 എന്ന് രേഖപ്പെടുത്തിയപ്പോൾ അത് രേഖപ്പെടുത്തി അറബികൾക്ക് തെറ്റുപറ്റിയിട്ട് 10 വിട്ട് വെറും 9 മാത്രമായി പോയതാണ്, അല്ലെങ്കിൽ അറബികൾക്ക് ഈ വിഷയത്തിൽ അബദ്ധം പറ്റിയതാണ്, ചരിത്രത്തിൽ തന്നെ 19 വയസ്സ് എന്നും 18 വയസ്സ് എന്നും 22 വയസ്സ് എന്നും ഒക്കെയുള്ള രേഖകളുണ്ട് എന്ന് ചരിത്രരേഖകൾ, അതും വിശ്വസനീയമല്ലാത്ത ചരിത്രരേഖകൾ കൊണ്ടുവന്നുകൊണ്ട് ഈ വിമർശനത്തെ എതിർക്കാൻ വേണ്ടി ബാലിശമായ വാദങ്ങൾ ഉന്നയിക്കുന്ന മുസ്ലിം പണ്ഡിത വേഷധാരികളെയും കാണാൻ കഴിയും. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരം ചരിത്ര രേഖകളിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നു, എന്നെ പ്രവാചകൻ കല്യാണം കഴിച്ചത് 6ാം വയസ്സിലാണ് എന്ന്. പിന്നെ കണ്ട നീ അവടക്ക്, കേട്ട ഞാൻ പറയാം എന്ന കോലച്ചിൽ ആരോ ഉദ്ധരിക്കുന്ന ചരിത്രരേഖക്ക് പിന്നാലെ നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ഈ ഹദീസാണെങ്കിൽ ഇമാം ബുഖാരി മുസ്ലിം എല്ലാം ഉദ്ധരിച്ച ഹദീസാണെന്ന് മനസ്സിലാക്കുക. പിന്നെ ഈ ചരിത്രരേഖകൾ സ്വീകരിച്ചുകൊണ്ട് ആ പ്രായത്തെ വിമർശിക്കുമ്പോൾ ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഹദീസിന്റെ സ്വീകാര്യതയെ കൂടിയാണ് ഇത്തരം ആളുകൾ സംശയത്തിന്റെ മുനമ്പിലേക്ക് കൊണ്ടുവരുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ചരിത്രത്തെ വസ്തുനിഷ്ഠമായി കൊണ്ട് പഠിച്ച് അതിനെ കൃത്യമായി ഉൾക്കൊള്ളാനും അത് നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ലെങ്കിലും പ്രമാണം നമുക്ക് പഠിപ്പിച്ചു തന്നാൽ അതിനെ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമായിരിക്കണം നമ്മൾ പരിശ്രമിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ വളരെ വിവാദങ്ങൾക്കും അല്ലെങ്കിൽ ഇസ്ലാമിനെ വിമർശിക്കുന്നവർക്കും അവർ എടുത്തു കാണിക്കുന്ന വലിയൊരു ആയുധമാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹപ്രായം. എന്നാൽ വളരെ ചിന്തിക്കാവുന്ന, ആലോചിക്കാവുന്ന, പഠനാർഹമായ ഒരു സംസാരമാണ് സഫീർ അൽ ഹൈക്കമയിലിനെ സംസാരത്തിലൂടെ നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹപ്രായം വിമർശകരോടും വിമർശനത്തെ ഭയപ്പെടുന്നവരോടും അദ്ദേഹം സംസാരിച്ചത്.
2: അടുത്തതായി നമുക്ക് ഒരു പാട്ട് കേൾക്കാം. പൊതുവേ ഒരു എന്തൊരു പ്രോഗ്രാം പോയി ഒരു പാട്ടാണ് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു തരിപ്പാണ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും പാട്ടുകൾ ഇടക്കിടക്ക് ഉണ്ട്. അത് വൈബ്സ് ആണെങ്കിലും ഇനി ലൈവ് ആണെങ്കിലും ഒക്കെ സ്വരം പങ്കുതി അതിലുണ്ട്. അത് ശരിക്കും ഒരു ഹരം തന്നെയാണ്. പക്ഷേ ഇതിലുള്ള സ്വരം എന്ന് പറഞ്ഞാൽ അതിൽ മ്യൂസിക്കും മറ്റുള്ള മുട്ടും തട്ടൊന്നും ഉണ്ടാവില്ല. നല്ല ആശയുള്ള നല്ല അർത്ഥവത്തായി ആർക്കും ആസ്വദിക്കാൻ പറ്റിയ പാട്ടായിരിക്കും. മറ്റേന്താ വെച്ചാൽ നല്ല മ്യൂസിക്കും മുട്ടൊക്കെ ഉണ്ടാവും. എന്താ പാടിയ വെച്ചാൽ ഒരു വരി പോലും അറിയില്ല. ആ വരി ഇനി അറിഞ്ഞാൽ തന്നെ ആ വരിൻ്റെ ഉള്ളിൽ എന്താ വെച്ചാൽ അതിലൊന്നുമില്ല. അപ്പോൾ അതാണ് നമ്മളെ റേഡിയോ വൈബ്സിൽ ഉള്ള അല്ലെങ്കിൽ റേഡിയോയിലുള്ള പാട്ടുകളെ വ്യത്യസ്തമാക്കുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ സ്വരം നമുക്ക് കേൾക്കാം.

0: ആശയങ്ങൾക്ക് ദാരിദ്ര്യമില്ലാത്തൊരു നാട്ടിൽ നമുക്കാവശ്യമായ ആശയങ്ങളെ സ്വരം രൂപത്തിൽ കേൾക്കാനുള്ള അവസരമാണ് റേഡിയോ വൈബ്സിൽ നമുക്കിപ്പോൾ ലഭിച്ചത്. നാം ഇതുവരെ കേട്ടത് സ്വരം. അടുത്തതായി ആരോഗ്യ വിചാരത്തിൽ അത്യാഹിതങ്ങൾ ഭാഗമെട്ട്, അന്യവസ്തുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ യാസിർ ചോമായിൽ ആൻഡ് ഡോക്ടർ അബ്ദുൽ മാലിക്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ നാം ചർച്ച ചെയ്യുന്ന വിഷയം മെഡിക്കൽ എമർജൻസീസ്, അത്യാഹിതങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിലായിട്ട് ശ്രോതാക്കൾ ശ്രവിച്ച കാര്യങ്ങളുടെ തുടർച്ചയിലേക്കാണ് നാം പോകുന്നത്. ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നത് കോട്ടക്കൽ ആസ്ട്രമിംസ് ഹോസ്പിറ്റലിലെ എമർജൻസി വിഭാഗം തലവൻ ഡോക്ടർ യാസിർ ചോമയിൽ. പ്രിയ ഡോക്ടർക്ക് ആരോഗ്യചാരത്തിലേക്ക് ഹൃദയംഗമായ സ്വാഗതം.
2: അസ്സലാമു അലൈക്കും.
1: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. അപ്പോൾ കഴിഞ്ഞ ആഴ്ചകൾ നാം ചർച്ച ചെയ്ത വിഷയം ലാസ്റ്റ് നമ്മൾ എത്തി നിന്നത് തൊണ്ടയിൽ കുടുങ്ങിയ വസ്തുക്കളെ കുറിച്ചായിരുന്നു.
2: അതെ.
1: അപ്പൊ സ്വാഭാവികം ഇനി അടുത്ത ഒരു സ്റ്റേജ് ആയിട്ടുള്ളത് നമുക്ക് അറിയേണ്ടത് മൂക്കിലും ചെവിയിലൊക്കെ ഉള്ള ഇതുപോലത്തെ ഫോറിൻ ബോഡീസിനെ കുറിച്ചാണ്.
2: ഓക്കെ.
1: അപ്പോ ഈ മൂക്കില് സാധാരണ എന്തൊക്കെ സാധനങ്ങളാണ് കുടുങ്ങിയിട്ടാണ് ഹോസ്പിറ്റലിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്? എന്തൊക്കെ
2: സാധാരണ നമ്മൾ കാണാറുള്ളത്? ചെറിയ കുട്ടികളിലാണ്, ഇതൊരു 2 വയസ്സ്, 3 വയസ്സ് അല്ലെങ്കിൽ 4 വയസ്സ് പ്രായമുള്ള കുട്ടികളിലാണ് സാധാരണഗതിയിൽ ഈ മൂക്കിൽ ഫോറിൻ ബോഡീസ് കാണാറുള്ളത്. അതിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് പേപ്പർ, പിന്നെ അതേപോലെ നമ്മുടെ മുത്ത്,
1: പിന്നെ
2: മാലന്റെ മുത്ത്, പിന്നെ അതുപോലെ കല്ല്, അങ്ങനത്തെ വസ്തുക്കളൊക്കെയാണ് സാധാരണഗതിയിൽ നമ്മൾ കാണാറുള്ളത്. പിന്നെ അതിന്റെ കൂടെ തന്നെ നമ്മുടെ ഈ ഓറഞ്ചിന്റെ കുരു അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുട്ടികൾ സാധാരണഗതിയിൽ മൂക്കില് ഇടാറുണ്ട്.
1: മൂക്കില് കൊള്ളാവുന്നതെന്തും
2: അവര് ശ്രമിച്ചു നോക്കും.
1: അപ്പൊ ഇനി അങ്ങനെ ഒരു കുട്ടി ഇട്ടു നമ്മൾക്ക് ഉറപ്പുണ്ട്. പലപ്പോഴും നമ്മള് നേരിട്ട് നോക്കി ടോർച്ചടിച്ച് നോക്കിയാൽ പോലും പലപ്പോഴും മൂക്കിലൊന്നും കാണാറില്ല.
2: അപ്പൊ
1: അങ്ങനത്തെ അവസ്ഥയില് ഇതുണ്ടോ ഇല്ലേ എന്ന സംശയമുള്ളപ്പോ അങ്ങനെ ഹോസ്പിറ്റലിൽ വരേണ്ട ആവശ്യമുണ്ടോ?
2: നിർബന്ധമായിട്ടും ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇട്ട വസ്തു നമ്മൾ ഉണ്ടോ എന്നൊരു സംശയമുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും അത് എടുക്കണം എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വല്ല പഴവർഗ്ഗങ്ങളുടെ കുരുകളോ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്നിട്ട് അണുബാധയൊക്കെ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട് മൂക്കില്.
1: ഇല്ലാന്നുള്ളത്
2: ഉറപ്പുവരുത്താണ് ഏറ്റവും നല്ലത്.
1: ഞാൻ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് അപ്പൊ തന്നെ എത്തിക്കണം. പ്രത്യേകിച്ച് ഈ വൈകുന്നേരങ്ങളിലൊക്കെയാണ് പലപ്പോഴും കുട്ടികളിൽ ഇങ്ങനത്തെ ഇതിൽ കാണാറുള്ളത്.
2: അതെ.
1: അപ്പൊ അങ്ങനത്തെ ഇതില് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കേണ്ട ആവശ്യമുണ്ടോ?
2: അത്ര എമർജൻസി ഇല്ല. പക്ഷെ ചില സാധനങ്ങൾ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണം, മറ്റേ പഴവർഗ്ഗങ്ങളുടെ കുരുകള്, അതേപോലെ തന്നെ ബാറ്ററി, നമ്മുടെ വാച്ചുകളിലും ഒക്കെ ഇടുന്ന ബട്ടൺ ബാറ്ററി എന്ന് പറയും,
1: ചെറിയ ബാറ്ററി,
2: അതൊക്കെ അടിയന്തരമായിട്ട് നമ്മൾ എടുക്കണം എന്നുള്ളതാണ്. കാരണം അത് നമ്മുടെ ശരീരത്തിൽ കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാക്കിയിട്ട് തൊലിയിലിന്റെ അകത്ത് വലിയൊരു ഇറോഷൻസ് വരെ, വലിയൊരു ആഴത്തിൽ മുറിവുകൾ വരെ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. വെറുതെ കിടന്നാൽ തന്നെ മുറിവുകൾ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ എടുക്കാൻ പോവാന്നുള്ളത് അടിയന്തരമായിട്ടുള്ള കാര്യമാണ്. അല്ലാതെ നമ്മൾ ചെറിയ രീതിയിലുള്ള മുത്തൊക്കെയാണ് എന്നുണ്ടെങ്കിൽ വൈകിട്ടാണ് നമ്മൾ കാണുന്നത്. ഉദാഹരണത്തിന് നമ്മളൊരു 9 മണി 10 മണിക്കാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ അടിയന്തരമായിട്ട് നമ്മൾ പോണം എന്നില്ല. പക്ഷെ എപ്പോഴും നമുക്ക് നമുക്കും ഒരു എന്താ പറയാ ഒരു മനസ്സമാധാനത്തിന് അതൊരു ഇതിന് വിദഗ്ധപരമായിട്ടുള്ള ഡോക്ടർമാരുടെ അടുത്ത് പോയിട്ട് എടുക്കാൻ നോക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്.
1: പിന്നെ ചില സാധനങ്ങളൊക്കെ നമുക്ക് തന്നെ എടുക്കാൻ പറ്റും എന്ന് തോന്നുന്ന രീതിയിൽ നോക്കി ഇങ്ങനെ കാണും.
2: അതെ.
1: അപ്പൊ അതല്ല വീട്ടിലെ സ്പൂണിന്റെ ബാക്ക്ഗ്രൗണ്ടോ അങ്ങനെ എന്തെങ്കിലും സാധനം കൊണ്ടോ എടുക്കാൻ ശ്രമിച്ചാൽ
2: നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടീനെ കൊണ്ട് ഒരു മൂക്ക് അടപ്പിച്ചിട്ട് മറ്റേ മൂക്കിലൂടെ വായും കൂടി അടച്ചു പിടിച്ചിട്ട് അവര് ഊതാൻ വേണ്ടി പറയാം. ആ സമയത്ത് ഫോറിൻ ബോഡി പുറത്തോട് വരുന്നതാണെങ്കിൽ മിക്കവാറും ഫോറിൻ ബോഡീസും പുറത്ത് ചാടും. അതാണ് ഒരു ഒന്ന് കാര്യം ചെയ്യാനുള്ളത്. പിന്നെ നമുക്ക് കാണുന്ന സാധനമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലെന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ബ്ലണ്ട് ആയിട്ടുള്ള, അതായത് ഷാർപ്പല്ലാത്ത എന്തെങ്കിലും വസ്തുക്കൾ കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ശ്രമിക്കാം. പക്ഷെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത് ബ്ലീഡിങ് ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ അത് പുറത്ത് കാണുന്നുണ്ട്, അതായത് തൊട്ടടുത്ത് മൂക്കിന് തൊട്ടടുത്താണ് എന്നുണ്ടെങ്കിൽ മാത്രമേ ആ രീതിയിൽ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് മൂക്കിന് അകത്തോട്ട് കയറി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് കഴിയുന്നതും ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് വിദഗ്ധരായ ഡോക്ടർമാരെ കൊണ്ട് എടുപ്പിക്കുന്നതാണ് ഉത്തമം.
1: അപ്പൊ അങ്ങനെ എടുക്കുന്നതിന് ഇപ്പൊ എടുക്കുന്നതിനിടയിൽ മൂക്കിന്റെ ഉള്ളോട്ട് പുറകോട്ട് പോയി കഴിഞ്ഞാൽ അപ്പൊ എന്താ ചെയ്യേണ്ടത്?
2: ഉള്ളോട്ട് പുറകോട്ട് പോയി കഴിഞ്ഞാലും
1: പിന്നെ തന്നെ തൊണ്ടയിലൂടെ ഇറങ്ങി പോകും.
2: ആ അതെ, നമ്മുടെ തൊണ്ടയിലൂടെ ഇറങ്ങി വയറ്റിലോട്ട് എത്തിപ്പോവും പോകുന്നുള്ളതാണ്. അപ്പൊ ഭക്ഷണ സാധനങ്ങളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല, അത് പിന്നീട് മലത്തിലൂടെ പൊക്കോളും. നമ്മൾ മൂക്കിലൂടെ നേരിട്ടിട്ട് നമ്മൾ തലച്ചോറിലോട്ട് കണക്ഷൻ ഇല്ല, അത് നേരെ നമ്മൾ എത്തുന്നത് നമ്മുടെ തൊണ്ടയിലോട്ടാണ്. മൂക്കിലൂടെ നമ്മൾ എന്ത് തന്നെ കഴിക്കുകയാണെന്നുണ്ടെങ്കിലും അത് നേരെ തൊണ്ടയിലോട്ട് എത്താം. ഉദാഹരണത്തിന് നമ്മൾ തരിപ്പി പോകുന്ന സമയത്ത് പലപ്പോഴും മൂക്കിലൂടെ വെള്ളം വരാറുണ്ട്. അപ്പൊ അതൊക്കെ തൊണ്ടയും മൂക്കും കൂടി കണക്റ്റഡ് ആണ്. അപ്പൊ തൊണ്ടയിൽ മൂക്കിൽ നിന്ന് എന്ത് വസ്തു ബാക്കോട്ട് പോയി കഴിഞ്ഞാലും അത് നേരെ തൊണ്ടയിലൂടെ ഇറങ്ങി നമ്മുടെ അന്നനാളത്തിലൂടെ പോകുന്നതാണ്. പക്ഷെ അത് ചിലപ്പോൾ ശ്വാസകോശത്തിലോട്ടും എത്താനുള്ള ചാൻസ് ഉണ്ട്, ശ്രദ്ധിക്കണം.
1: ഓക്കെ ഓക്കെ. അപ്പൊ ഇനി ഇത് രണ്ടിന്റെ ഇടയിലുള്ള ചാൻസ്, മൂക്കിന്റെ നമ്മൾ കാണുന്ന സ്ഥലത്ത് നിന്ന് പോകുകയും ചെയ്ത് തൊണ്ടയിൽ എത്തിയിട്ടില്ല, അങ്ങനത്തെ പോസിബിലിറ്റി ഉണ്ടോ?
2: ഓ, അത് കൂടുതലുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ ഈ ഫോറിൻ ബോഡീസ് വീട്ടിൽ നിന്നുള്ള റെമഡീസോ അങ്ങനെയൊക്കെ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് ഉള്ളോട്ട് കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഫോറിൻ ബോഡീസ് കഴിയുന്നതും നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ തന്നെ പോയിട്ടെടുക്കുക എന്നുള്ളത് ശ്രദ്ധിക്കണം.
1: അപ്പൊ ഈ മൂക്കിന്റെ ഏറ്റവും പുറത്ത് കാണുന്ന ഭാഗത്തുള്ളത് മാത്രം എടുക്കാൻ
2: ശ്രമിക്കുന്നത്
1: കഴിഞ്ഞതും ഹോസ്പിറ്റലിൽ വന്നിട്ട് വിദഗ്ധരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ എടുക്കുന്നതായിരിക്കും.
2: ഞാൻ കാണുക എന്ന് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന, അതായത് നമ്മുടെ മൂക്കിന്റെ പോളറ്റത്ത് കാണുന്ന ഫോറിൻ ബോഡീസ് മാത്രമേ നമ്മൾ കുട്ടികൾക്ക് നമ്മൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കാൻ പാടുള്ളൂ. അല്ലാത്തത് എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് മൂക്കിന്റെ ബാക്കോട്ട് പോവുകയും ചിലപ്പം അത് ബ്ലീഡിങ് വരെ ഉണ്ടാക്കാം. ഈ മൂക്കിൽ നമ്മൾ പലപ്പോഴും ഈ ഫോറിൻ ബോഡീസ് മൂക്കിൽ പോകുമ്പോൾ അത് ബ്ലീഡിങ് ഉണ്ടാക്കുന്നത് പലപ്പോഴും നമ്മൾ അതിൽ നിന്ന് ശ്രമിക്കുമ്പോഴാണ്. അല്ലെങ്കിൽ പിന്നെ ഷാർപ്പായിട്ടുള്ള പെന്ന് പോലെയുള്ള സാധനങ്ങളൊക്കെ കുട്ടികൾ മൂക്കിലോട്ട് ഇടാൻ വേണ്ടി ശ്രമിക്കുമ്പോഴൊക്കെയാണ് ബ്ലീഡിങ് അല്ലെങ്കിൽ തട്ടിപ്പോയിട്ടാണ് ബ്ലീഡിങ് ഉണ്ടാക്കാറുള്ളത്.
1: ഓക്കെ ഓക്കെ. അപ്പൊ കഴിയുന്നതും വീട്ടിൽ നിന്ന് എടുക്കാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത്.
2: അതെ അതെ അതെ അതെ.
1: പിന്നെ ബ്ലീഡിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴും മൂക്കുന്ന പലപ്പോഴും ചെറിയ കുട്ടികളിലൊക്കെ അകാരണമായിട്ട് ബ്ലീഡിങ് കാണാറില്ലേ, അതിന്റെ എന്താണ് അതിന്റെ മെഡിക്കൽ
2: ഫോറിൻ ബോഡി കൊണ്ടുള്ളതാണെങ്കിൽ പലപ്പോഴും അത് നമ്മൾ അതുകൊണ്ട് മൂലമുണ്ടാക്കുന്ന പരിക്കുകൾ കൊണ്ടാണ്. നമ്മുടെ മൂക്കിന്റെ അറ്റത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ രക്തോട്ടമുള്ള ഒരു ഭാഗം. പലപ്പോഴും ചില ആൾക്കാർക്ക് മൂക്കിലൂടെ തന്നത്ത രക്തം വരുന്ന ഒരു അവസ്ഥ നമ്മൾ കാണാറുണ്ട്. അത് പലപ്പോഴും നമ്മുടെ മൂക്കിന്റെ മുൻവശത്ത് വരുന്ന രക്തക്കുഴലുകളുടെ ഒരു പ്ലെക്സസ് എന്ന് പറയും. അതായത് രക്തക്കുഴലുകൾ ഒരുമിക്കുന്ന ഒരു സ്ഥലമാണ്. ആ ഭാഗത്ത് നിന്നാണ് പലപ്പോഴും ബ്ലീഡിങ് ഉണ്ടാവാറ്. അപ്പൊ ഈ ഫോറിൻ ബോഡി നമ്മൾ എടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ ഭാഗത്ത് തട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ബ്ലീഡിങ് ഉണ്ടാക്കാം. അങ്ങനെ രീതിയിലുള്ള ബ്ലീഡിങ് വരാം. പക്ഷെ അങ്ങനെ ചെറിയ രീതിയിലുള്ള ബ്ലീഡിങ് ആണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ആ ബ്ലീഡിങ് തന്നെ തന്നെക്കാറുണ്ട്.
1: ഇനി അടുത്തതായിട്ട് മൂക്കിലെ കാര്യം കഴിഞ്ഞ പിന്നെ ചെവിയിലെ ഫോറിൻ ബോഡീസ് ആണല്ലോ. ചെവിയില് ഇതേപോലത്തെ വസ്തുക്കൾ കുട്ടികൾ തന്നെ ഇടാറുണ്ടോ? അതോ
2: ഈ മൂക്കിലെ കാര്യം ഞാൻ പറഞ്ഞ പോലെ സാധാരണഗതിയിൽ നമ്മൾ കാണാറുള്ളത് കുട്ടികളിലാണെന്ന് പറഞ്ഞല്ലോ. മുതിർന്നവരിലും ഇതേപോലെ ചെവിയിൽ ആണ് ഏറ്റവും കൂടുതൽ, ചെവിയിലാണ് പലപ്പോഴും ഫോറിൻ ബോഡീസ് മുതിർന്നവരിൽ കാണാറുള്ളത്. കുട്ടികളും കാണാറുണ്ട്. കുട്ടികളും പലപ്പോഴും ഈ പോലെ പേപ്പറും അതുപോലെ പലപ്പോഴും ഇത് ഈ മൂക്കിലാണെന്നുണ്ടെങ്കിലും ചെവിയിലാണെന്നുണ്ടെങ്കിലും നമുക്ക് വലിയ ചൊറിച്ചിലോ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് പലപ്പോഴും കുട്ടികളാണെന്നുണ്ടെങ്കിലും വലിയവരിലാണെന്നുണ്ടെങ്കിലും ഇത് ചെവിയിൽ അല്ലെങ്കിൽ മൂക്കിലിടാറുള്ളത്. അപ്പോൾ കുട്ടികളിൽ പലപ്പോഴും ഇതുപോലെ ചൊറിച്ചിലോ കാര്യങ്ങളോ ചെവിയിൽ വരുന്ന സമയത്ത് അവർ എന്തെങ്കിലും ഇടാൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ ഇട്ടെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അത് അവിടെ മുറിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ പലപ്പോഴും കുട്ടികളിൽ കാണാറുണ്ട്, മുതിർന്നവരിലും കാണാറുണ്ട്. പിന്നെ അതിന്റെ കൂടെ തന്നെ മറ്റേ മുതിർന്നവരിലാണെങ്കിൽ കുട്ടികളിലാണെങ്കിലും നമ്മുടെ ശ്രദ്ധ കൊണ്ടല്ലാതെ ഈ പ്രാണികള്
1: പാറ്റകള്
2: പലപ്പോഴും വണ്ട് ഇതൊക്കെ നമ്മുടെ ചെവിയിനകത്ത് കയറാറുണ്ട്.
1: ഉറുമ്പടക്കം കയറി,
2: അതെ ഉറുമ്പ് കയറാറുണ്ട്. അതൊക്കെ ഭയങ്കര നമുക്ക് അങ്ങനെ കയറുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാവും. ചെവിനകത്ത് എന്തോ ഒരു വലിയൊരു സംഭവം ഉണ്ടോ എന്നുള്ള ഒരു വലിയൊരു പേടിയും പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഈ പറഞ്ഞ നല്ല വേദന ഉണ്ടാവും, അതുപോലെ തന്നെ എന്തോ ഒരു സാധനം അരിക്കുന്ന പോലെയൊക്കെ തോന്നും. ചെവിനകത്ത് എന്തെങ്കിലും ഒരു ഫോറിൻ ബോഡി, അതായത് ഇതുപോലെ പ്രാണികള് ജീവനുള്ള പ്രാണികള് ഉണ്ടാവുകയാണെങ്കിൽ.
1: അപ്പൊ അങ്ങനെ ഒരു ജീവനുള്ള പ്രാണി ചെവിയിൽ കയറി എന്ന് ഉറപ്പാണ്. അപ്പൊ വീട്ടിൽ തൊട്ടടുത്ത് നമുക്ക് ഹോസ്പിറ്റലൊന്നും അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ?
2: ചെറിയ പ്രാണികൾ, ഉദാഹരണത്തിന് ഉറുമ്പ് അങ്ങനത്തെ പ്രാണികളൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെവി ടോർച്ചടിച്ച് നോക്കുക, ആ സമയത്ത് എന്തെങ്കിലും നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മുന്നേ ചെവിയിലെ പ്രശ്നങ്ങൾ, ചെവിയിലെ ഉദാഹരണത്തിന് ചെറുപ്പകാലത്തിലെ ചെവിൻ്റെ പാളക്ക് പൊട്ടൽ വന്നിട്ട്, ചെവിയിൽ പൊട്ടൽ വന്നിട്ട് വ്യക്തികൾ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഈ ഹോം റെമഡീസിന് ശ്രമിക്കരുത്. അല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം എടുക്കുക, എന്നിട്ട് ചെവിയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഓയിൽ എന്തെങ്കിലും വെളിച്ചെണ്ണ പോലത്തെ ഉള്ള എണ്ണ ചെവിയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ ഈ പ്രാണി ജീവനുള്ള പ്രാണിയാണെന്നുണ്ടെങ്കിൽ അത് പുറത്തോട്ട് അരിച്ചു വരും.
1: ഒഴിച്ചു കൊടുക്കുമ്പോൾ ആള് ഏത് പൊസിഷനിലാണ് കിടത്തേണ്ടത്? എങ്ങനെ
2: കിടത്തേണ്ടത്? ആ നമ്മൾ ഈ ഒഴിച്ചു കൊടുക്കുന്ന പോലെ പലപ്പോഴും തലഭാഗം വലത്തെ ചെവിയിലാണ് ഒഴിക്കുന്നുണ്ടെങ്കിൽ വലത്തെ ചെവി മുകളിലോട്ട് ആക്കിയിട്ട് പിടിക്കുകയും പിന്നീട് അത് മെല്ലെ ഈ സൈഡിലോട്ട് ചിരിക്കുകയും വേണം.
1: വാളക്കടത്തതിനു ശേഷമാണ് ചെയ്യേണ്ടത്? അത് ഇരുത്തിയിട്ടോ? ഇങ്ങനെയുണ്ട്,
2: ഇരുത്തിയിട്ടാണ് ഏറ്റവും നല്ലത്.
1: ഇരുത്തിയിട്ട്
2: ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്.
1: എന്നിട്ട് ഏത് ഭാഗത്താണോ പറ്റിയിട്ടുള്ളത് ആ ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ തല ചെരിച്ചു
2: പിടിക്കാം. പിന്നെ നേരെ പിടിച്ചു കഴിഞ്ഞാൽ ഈ സാധനം
1: ഒഴിച്ച ഉടനെ തന്നെ തിരിച്ചു ചെരിക്കണോ? അതല്ലേ,
2: സാധാരണ നമ്മൾ ഒഴിക്കുമ്പോ തന്നെ ഈ പ്രാണികൾ പലപ്പോഴും പുറത്തു വരും. ഒഴിക്കുന്ന സമയത്ത് തന്നെ മിക്കവാറും പ്രാണികൾ പുറത്തു വരാറുണ്ട്.
1: ഇനി അങ്ങനെ പുറത്ത് വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും?
2: വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ചെവി ഒന്ന് ജസ്റ്റ് താഴോട്ട് പിടിക്കുകയാണെങ്കിൽ, ആ ചെവി പെട്ടെന്ന് താഴോട്ട് പിടിക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ഗ്രാവിറ്റി ഫോഴ്സ് കൊണ്ട് അത് പുറത്തോട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്.
1: ചാൻസ് കൂടുതലാണെന്ന് മനസ്സിലാക്കാൻ, ചാൻസ് ഒരു ചെറിയ ശതമാനം വരാൻ ചാൻസ് ഇല്ല എന്നല്ല.
2: അതെ അതെ, പൂർണ്ണമായിട്ട് വരണം എന്നുള്ളതല്ല.
1: പലപ്പോഴും പ്രാണികളൊക്കെ ചെവിയിൽ കയറി കഴിഞ്ഞതിന്റെ കൂടെ ചെവിയിൽ നിന്ന് രക്തം ഒലിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ, എന്തുകൊണ്ടാണ്?
2: അത് പലപ്പോഴും ഈ പ്രാണികളുടെ കാലുകളിൽ ഒരുതരം മുള്ള് പോലത്തെ സാധനങ്ങളുണ്ട്, അതുമൂലം ഉണ്ടാക്കുന്ന പരിക്കുകൾ കൊണ്ടാണ് പലപ്പോഴും ഈ ഇതുപോലെ രക്തസ്രാവം, ബ്ലീഡിങ് ഉണ്ടാവാറുള്ളത്. അതൊക്കെ നോർമലി നിന്നു പോകുന്നതാണ്. അതുപോലെ തന്നെ ഈ പ്രാണികളെ പുറത്തെടുത്താൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എത്ര കാലുള്ള പ്രാണിയാണോ അത്രയും നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞ ശേഷം ആ എല്ലാ കാലുകളും നമുക്ക് ആ പ്രാണിയിൽ നിന്നും കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഫോറിൻ ബോഡി, ഈ പ്രാണിയുടെ ഏതെങ്കിലും ഒരു കാലോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ശരീരത്തിന്റെ ആ ഭാഗത്ത് തറച്ചു നിൽക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ അത് അണുബാധ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്.
1: ഓക്കെ, അപ്പൊ ഇനി നമ്മള് വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു ഓയിൽ ഒഴിച്ചു.
2: അതെ,
1: അങ്ങനെ ആദ്യം ചെവിന്റെ നല്ല വേദനയും ഇളക്കവും അസ്വസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഓയിൽ ഒഴിച്ചപ്പോ അസ്വസ്ഥ ഒക്കെ മാറി, എന്നാൽ പ്രാണി തിരിച്ചു വന്നില്ല.
2: ആ
1: പ്രാണി അവിടെ തന്നെ ഉണ്ടെന്ന് നമുക്ക് ഉറപ്പ്.
2: അപ്പൊ
1: അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ശേഷിപ്പുകളുണ്ടെങ്കിൽ സ്വാഭാവികം ബുദ്ധിമുട്ടുണ്ടാവും, അണുബാധ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ എമർജൻസി ആയിട്ട് പിന്നീട് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ?
2: അതെ അതെ, കാരണം പലപ്പോഴും ഒരിക്കലും നമുക്ക് ഒരു പ്രാണി അല്ലെങ്കിൽ ഒരു വസ്തു ചെവിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അത് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കുന്ന പലപ്പോഴും. അതുകൊണ്ട് നമ്മൾ മിക്കവാറും എല്ലാവരും ഹോസ്പിറ്റലിലൂടെ എത്താറുണ്ട്. എത്തുന്നതാണ് നല്ലത്, കാരണം അത് നമ്മളെ ചെവിയിൽ ഉണ്ടാക്കുന്ന മറ്റു പരിക്കുകള്, ഉദാഹരണത്തിന് ഈ ഇതിന്റെ കാലിന്റെ ഞാൻ പറഞ്ഞല്ലോ മുള്ളു പോലത്തെ സാധനങ്ങൾ ഉണ്ടെന്നുള്ള, അത് നമ്മുടെ ചെവിയുടെ പാടയിൽ തട്ടിയിട്ട് ചിലപ്പം അതിന് പരിക്കുകൾ ഉണ്ടാക്കാം. അപ്പൊ നല്ലത്, ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് അത് ആ പ്രാണിനെ പുറത്തെടുക്കാനുള്ള മാർഗങ്ങൾ നോക്കുക എന്നുള്ളതാണ്.
1: ഓക്കെ, ഇനി ഈ ജീവനില്ലാത്ത സാധനങ്ങൾ, ഇപ്പൊ കല്ല്, അതുപോലെ ഇപ്പൊ പലപ്പോഴും ആളുകൾ ഇയർബഡ്സ് ഇട്ടിട്ട് അതിന്റെ കോട്ടൺ അടക്കം ചെവിയിൽ കാണാറുണ്ടല്ലേ,
2: ഈ ഒരു അവസ്ഥയിൽ ഞാൻ പറയാണ്, ചെവിയിൽ ഒരിക്കലും ഇയർബഡ്സ് ഉപയോഗിക്കാൻ പാടില്ല.
1: അപ്പൊ ഇയർബഡ്സ് ഉണ്ടാക്കുന്നത് വെറുതെ ആണെന്നാണ്?
2: ഇയർബഡ്സിന്റെ ഒരു പ്രോബ്ലം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചെവിയിൽ, നമ്മുടെ ചെവിയിൽ ഒരുത്തരം വാക്സ് എന്ന് പറയാറുണ്ട്. വാക്സ് എന്ന് പറഞ്ഞാൽ ചെവിയിലുണ്ടാവുന്ന ചെപ്പി. ഈ ചെപ്പി പലപ്പോഴും തന്നത്തെ ശരീരം ഉത്പാദിപ്പിക്കുന്ന, അതൊരുത്തരം പ്രൊട്ടക്റ്റീവ് ആക്ഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ചെപ്പി പലപ്പോഴും സംഭവിക്കുന്ന എന്താന്ന് പറഞ്ഞാൽ, ആ ചെപ്പിയെ നമ്മൾ ഒരു ബഡ്സ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൂടുതൽ അകത്തോട്ടാക്കുകയാണ്. ഒരു ചെറിയ അംശം നമുക്ക് നമ്മളെ ബഡ്സിന്റെ കൂടെ കിട്ടിയേക്കാം, ബാക്കിയുള്ള ഭാഗം നമ്മൾ പൂർണ്ണമായിട്ടും തള്ളുകയാണ്. പലപ്പോഴും
1: ഉള്ളോട്ട്
2: തള്ളുകയാണ്, അത് ഇങ്ങനെ വീണ്ടും ഉത്പാദിപ്പിച്ച് വീണ്ടും തള്ളി വീണ്ടും തള്ളി, അങ്ങനെ പലപ്പോഴും ചെവിയിൽ പൂർണ്ണമായിട്ട് ഈ ഒരു ചെപ്പി അടഞ്ഞു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. അതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗം, ചെപ്പി എന്ന് ഒരു അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ക്ലീൻ ആക്കണം എന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ, ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗം, നമ്മുടെ കുളി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ടവലുണ്ടല്ലോ, കുളിക്കുന്ന ടവല്, അതിൽ നിന്നും അതിന്റെ അറ്റം എടുത്തിട്ട് കുറച്ച് നനച്ചതിന് ശേഷം ഒന്ന് ക്ലീൻ ആക്കുക, ഒന്ന് ചെറുതായിട്ട് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും ഈ പുതിർന്നു നിൽക്കുന്ന ഈ ചെപ്പി പുറത്തു വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ കഴിയുന്നതും ചെവിയിനകത്ത് ബഡ്സ് പോലത്തെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ ബഡ്സ് നമ്മൾ ചെവിയിൽ ഇതേപോലെ നമ്മൾ ക്വാളിറ്റി കുറഞ്ഞ ബഡ്സുകൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും പല ക്രമേണ അവിടെ കൂടി നിൽക്കാനുള്ള ഒരു ഫോറിൻ ബോഡി ആയിട്ട് ചെവിയിൽ
1: നിൽക്കാനുള്ള
2: ബഡ്സിന്റെ നാരുകൾ ഫോറിൻ ബോഡി ആയിട്ട് നിൽക്കാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അപ്പൊ കഴിഞ്ഞതും അതുപോലെയുള്ള വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കാൻ നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ പോലെ കല്ല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുട്ടികളിടാൻ ചാൻസ് ഉണ്ട്, പേപ്പറൊക്കെ ഇടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഹോസ്പിറ്റലിൽ പോയിട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യുക.
1: അതും ഇതുപോലെ എമർജൻസി ആയിട്ട് പോകേണ്ട ആവശ്യമുണ്ടോ?
2: സാധാരണ ഇതിൽ നമ്മൾ കാണുന്ന ചെറിയ രീതിയിലുള്ള കല്ലുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് ക്ഷമിക്കാൻ പലപ്പോഴും ഇത് മനുഷ്യന് വരുന്ന അസ്വസ്ഥത കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്താറുള്ളത്. ആൾക്ക് ക്ഷമിക്കാനുള്ള ഒരു കഴിവുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള വേദന അനുഭവപ്പെടുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വലിയ പ്രശ്നമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ രാവിലെ എത്തിച്ചാലും മതി. അടിയന്തരമായിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്നില്ല. ബട്ടൺ ബാറ്ററി പോലെയുള്ള കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാവാനുള്ള, അല്ലെങ്കിൽ ഒരു വസ്തു വീക്കം വരാനുള്ള ചാൻസ് ഉള്ള വസ്തുക്കൾ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളുടെ ഭക്ഷണത്തിന്റെ എന്തെങ്കിലും കുരുകളും പഴങ്ങളുടെ കുരുകളൊക്കെ പലപ്പോഴും ചെവിയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പൊതിർന്ന് വീക്കം വരും, പിന്നീട് അത് എടുക്കാൻ ബുദ്ധിമുട്ട് വരും. അങ്ങനത്തെ വസ്തുക്കളൊക്കെയാണെന്നുണ്ടെങ്കിൽ അടിയന്തരമായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ എടുക്കേണ്ടതാണ്.
1: പിന്നെ ഈ പ്രാണികളല്ലാത്ത വസ്തുക്കൾ പറഞ്ഞല്ലോ, ഇപ്പോൾ കല്ല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ, അത് വീട്ടിൽ നിന്ന് എടുക്കാനുള്ള എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ? അതായത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് പോരോ?
2: അത് സാധാരണഗതിയിൽ വരാറില്ല.
1: വരില്ല,
2: അത് നമ്മൾ ചെവിയുടെ ഒരു അനാട്ടമി വെച്ചിട്ട് സാധാരണഗതിയിൽ വരാറില്ല.
1: പിന്നെ പലപ്പോഴും നമ്മൾ ചെവിയിൽ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടോ എന്ന് ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ അങ്ങനെ ചെവിന്റെ ആ ഒരു കനാല് കറക്റ്റ് ഒരേ ലൈനിലല്ല തോന്നുന്നുണ്ട്, അത് വളഞ്ഞ കിടക്കുന്നുണ്ട്. അത് നമുക്ക് ഉള്ളോട്ട് കാണൂല പലപ്പോഴും. അപ്പൊ അതിന് ഉള്ളോട്ട് കാണാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ?
2: നമ്മുടെ സയൻസിൽ ഞങ്ങൾ പറയാറുള്ളത് എന്താണ്, ബാക്ക്വേർഡ്, അപ്വേർഡ് ആൻഡ് ഔട്ട്വേർഡ് എന്ന് പറയാറുണ്ട്. അവിടെ നമ്മുടെ ചെവിയുടെ ഭാഗം പിടിച്ച് ബാക്കോട്ട് വലിക്കുകയും മുകളിലോട്ട് വലിക്കുകയും പിന്നെ പുറത്തോട്ട് വലിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരേ ലൈനിൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്.
1: ബാക്കോട്ടും
2: ബാക്കോട്ട് വലിക്കുക ആദ്യം, എന്നിട്ട് മുകളിലോട്ട് വലിക്കുക, എന്നിട്ട് പുറത്തോട്ട് വലിക്കുക.
1: അപ്പൊ
2: കനാല് സ്ട്രെയിറ്റ് ആയിട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നമുക്ക് ചിലപ്പോ സാധാരണഗതിയിൽ നമ്മളൊരു ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ ചെവിയിൽ ഇതുപോലെ ചെപ്പികളൊന്നും ഇല്ല, ഫോറിൻ ബോഡീസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ പാടയ്ക്ക് വലിയ പരിക്കില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ടോർച്ച് അടിക്കുന്നതിന്റെ റിഫ്ലക്ഷൻ വരാറുണ്ട്. നമ്മളിവിടുന്ന് ലൈറ്റ് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ തിരിച്ച് ആ ലൈറ്റ് നമുക്ക് ഒരു ലൈറ്റ് അടിക്കുന്ന പോലെ തോന്നാറുണ്ട്. അത് ഞങ്ങൾ പറയാറ് കോൺ ഓഫ് ലൈറ്റ് എന്നാണ് ഞങ്ങൾ മെഡിക്കൽ ഇതിൽ പറയാറുള്ളത്.
1: ഓക്കെ, അപ്പോ ചെവിന്റെ കാര്യങ്ങളായിട്ട് ഇനി എന്തെങ്കിലും സാർ?
2: ഇല്ല, നമ്മൾ ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. നമ്മൾ സാധാരണ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത് മാത്രമാണ്. പിന്നെ ചെവിക്ക് വരുന്ന മറ്റു പരിക്കുകളാണ്, ചെവിയുടെ മുറിവുകളും പരിക്കുകളും അതൊക്കെ വരുന്നത്. അതൊന്നും നമ്മൾ ഈ ഒരു വിഷയം ഇതിലോട്ട് ഈ ഫോറിൻ ബോഡി ഈ ടോപ്പിക്കിൽ വരുന്ന വിഷയമല്ല.
1: പിന്നെ അടുത്തതായിട്ട് കണ്ണില് ഇതുപോലെ കരട് തടയുന്നത്.
2: അതെ,
1: കണ്ണിലെ കരട് എന്ന് പറഞ്ഞിട്ട് നല്ല ബുദ്ധിമുട്ടാണ് ശരിക്കും ഉണ്ടാവുക. ഒരു ചെറിയൊരു കരടാണെങ്കിൽ പോലും നല്ല അസ്വസ്ഥ ഉണ്ടാവും. അപ്പൊ കോമൺ ആയിട്ട് കണ്ണിൽ ഇതുപോലെ ആരും കല്ലും മുള്ളൊന്നും ഇടൂലല്ലോ? അത് ഈ ജോലിന്റെ ഭാഗമായിട്ടാണ് കൂടുതൽ കാണാറില്ല.
2: ജോലിയുടെ ഭാഗമായിട്ടും പിന്നെ പലപ്പോഴും നമ്മുടെ അശ്രദ്ധ മൂലമാണ് പലപ്പോഴും കണ്ണിലുള്ള ഫോറിൻ ബോഡീസ് കാണാറുള്ളത്. ഉദാഹരണത്തിന് നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ കണ്ണിൽ ഒരു ചെറിയൊരു പൊടി പോയാലും നമുക്ക് ആന പോയ പോലെയാണ് പലപ്പോഴും തോന്നാറുള്ളത്. അത്രയും വേദന ഉണ്ടാവും. ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് നമ്മുടെ കണ്ണ് എന്ന് പറയുന്നത്. ഒരു പൊടി പോയിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് വലിയൊരു അസ്വസ്ഥത ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് പലപ്പോഴും നമ്മുടെ അശ്രദ്ധ മൂലം, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ, നമ്മുടെ ജോലി സംബന്ധമായിട്ട് വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ കളിക്കുന്നിടയ്ക്ക് പൊടി പാറുന്നത്, അങ്ങനെയൊക്കെയാണ് പലപ്പോഴും ഈ കണ്ണിലുണ്ടാവുന്ന ഫോറിൻ ബോഡീസ് കാണാറുള്ളത്.
1: അപ്പൊ കണ്ണിലങ്ങനെ കരട് ചാടിക്കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ നിന്ന് അത് എടുക്കാൻ ശ്രമിക്കാൻ പോകുന്നുണ്ടോ?
2: നമുക്ക് ഏറ്റവും നല്ല മാർഗം പറ്റിയ ഉടനെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞാൽ കണ്ണ് ഒരു വെള്ളത്തിലോട്ട് കാണിക്കാം, എന്നിട്ട് ചിമ്മുകയും നിവർത്തുകയും ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ കണ്ണിലുള്ള പൊടി അല്ലെങ്കിൽ ആ വസ്തു പുറത്തു പോകാനുള്ള ചാൻസ് കൂടുതലാണ്.
1: ഓക്കെ, പിന്നെ ഈ എന്താ കൃഷ്ണമണി എന്ന് പറയുന്ന ഭാഗത്ത് ഇങ്ങനെ കരട് കാണുന്നുണ്ട്, അത് നമുക്ക് എന്തെങ്കിലും തൂവാല വെച്ച് തുടച്ചെടുക്കാൻ പറ്റുമോ?
2: നമ്മൾ അങ്ങനെ ശ്രമിക്കരുത്. ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണി എന്ന് പറയുന്നതാണ് നമ്മുടെ കാഴ്ച നിയന്ത്രിക്കുന്നത്. അതായത് നമുക്ക് ഒരാൾ ഒരു വസ്തു കാണുന്നത് നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണിയുടെ ആ ഭാഗത്താണ്. ആ ഭാഗത്ത് എന്തെങ്കിലും ഇതേപോലെയുള്ള ഫോറിൻ ബോഡീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ അതുപോലെ ചിലപ്പോൾ പോറൽ ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്.
1: അപ്പൊ
2: മുറിവുണ്ടാക്കി കഴിഞ്ഞാൽ അത് വലിയൊരു രക്തോട്ടം ഇല്ലാത്തൊരു ഏരിയ ആയതുകൊണ്ട് വലിയൊരു സ്കാറിങ് ഒരു അടയാളം വരാനുള്ള ചാൻസും കാഴ്ച മങ്ങാനുള്ള ചാൻസും ഉണ്ട്.
1: അപ്പൊ അങ്ങനത്തെ നമ്മൾ കഴിഞ്ഞത് ഹോസ്പിറ്റലിൽ പോയിട്ട്
2: എടുക്കാം.
1: പിന്നെ ഈ കണ്ണിൽ തന്നെ വേറെ ഈ പല കെമിക്കൽസും ആയിട്ട് ബുദ്ധിമുട്ടുണ്ടാവും, വേറെ ജോലി പെയിന്റ് അതുപോലെ തന്നെ ഈ കെമിക്കൽ ലാബിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനത്തെ അവസരങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത്?
2: നമ്മൾ ഉടനെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം കൊണ്ട് കഴുകുകയും കൂടുതൽ നേരം വെള്ളം കൊണ്ട് കഴുകുകയും അടിയന്തരമായിട്ട് ഒരു കണ്ണ് ഡോക്ടറെ തന്നെ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് വേണ്ടത്.
1: അത് വെള്ളം കൊണ്ട് കഴുകുന്നത് എന്ത് വെള്ളമാണ് അതിൽ ഉപയോഗിക്കേണ്ടത്?
2: സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം, പൈപ്പിലെ വെള്ളം,
1: ടാപ്പ്
2: വാട്ടർ മാത്രം വെച്ചിട്ട് കണ്ണ് കഴുകുകയാണ് വേണ്ടത്.
1: അത് എത്ര നേരം കഴുകണം എന്നുള്ളതിനെ കുറിച്ചാണ്? കുറച്ച് നേരം കഴുകിയാൽ
2: അല്ല, കുറച്ച് നേരം കൂടുതൽ. എക്സാമ്പിൾ കെമിക്കൽ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 15-20 മിനിറ്റോളം നമ്മൾ കഴുകുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്.
1: എന്നിട്ട് അങ്ങനെ കഴുകി അസ്വസ്ഥങ്ങളൊന്നും ഇല്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ടോ?
2: അത് കഴിയുന്നത് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുക എന്നുള്ളതാണ്. ചില കണ്ണില് പലപ്പോഴും ഈ പറഞ്ഞ പോലെ കെമിക്കൽ, എന്ത് ടൈപ്പ് കെമിക്കലാണ്, ആസിഡ് ഉണ്ട്, ആൽക്കലി ഉണ്ട്. അത് ആൽക്കലിയാണ് ഇതിൽ കണ്ണിൽ ഏറ്റവും കൂടുതൽ പരിക്കുണ്ടാക്കുന്നത്. അപ്പോൾ അത് പലപ്പോഴും നമ്മുടെ സോപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും ആൽക്കലികൾ നമ്മൾ കാണാറുള്ളത്. അതറിയാതെ കണ്ണിലോട്ട് തെറിക്കുമ്പോൾ
1: വീട്ടുകളിൽ തന്നെ സോപ്പ് ഉൽപ്പാദിപ്പിക്കാനുള്ള കിറ്റുകൾ
2: അവൈലബിൾ ആണ്. അപ്പൊ അത് പലപ്പോഴും കുട്ടികളിലൊക്കെ അറിയാതെ എടുത്തിട്ട് പെരുമാറുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന സമയത്ത് അറിയാതെ വീട്ടമ്മമാരുടെ കണ്ണിലോട്ട് തെറിച്ചിരക്കുകയാണ് സാധാരണഗതിയിൽ ആൽക്കലി ഉള്ള ഇതുപോലെയുള്ള ഫോറിൻ ബോഡീസ് വരാറുള്ളത്. അപ്പൊ അതൊക്കെ കഴിയുന്നത് നമ്മൾ എത്രയും നേരം കഴുകുന്നു അത്രയും നല്ലതാണ്. ഒരു 15-20 മിനിറ്റോളം നമ്മൾ തുടർച്ചയായിട്ട് കഴുകുന്നതാണ് ഏറ്റവും ഉത്തമം. അത് നിർബന്ധമായിട്ടും അതിനുശേഷം എത്രത്തോളം പരിക്കുണ്ട്, കാരണം ഈ പലപ്പോഴും ആസിഡ് ആണെങ്കിലും ആൽക്കലി ആണെന്നുണ്ടെങ്കിലും ആ ഒരു ഉണ്ടാക്കുന്ന പരിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ തുടർച്ചയായിട്ടുണ്ടാവും. ഉദാഹരണത്തിന് ഇപ്പൊ എനിക്ക് പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ ഞാൻ എത്ര വെള്ളം കൊണ്ട് കഴുകിയാലും അത് ചിലപ്പോൾ 1-2 ദിവസം കൊണ്ട് അത് കൂടുതൽ സങ്കീർണമാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എത്രയും വേഗം അത് അടിയന്തരമായിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള മാർഗം.
1: ഓക്കെ, ഇനി ഈ പറഞ്ഞ കെമിക്കൽ തന്നെ പലപ്പോഴും ആസിഡൊക്കെ ശരീരത്തിലേക്ക് ശരീരത്തിന്റെ ബാക്കിയുള്ള അവയവങ്ങളിലേക്ക് ആയിട്ട് പൊള്ളുന്ന അവസ്ഥ കേൾക്കാറുണ്ടല്ലോ. ആസിഡ് ആക്രമണങ്ങൾ വരെ കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പൊ അങ്ങനെ മുഖത്തോ അല്ലെങ്കിൽ ശരീരത്തിന്റെ ബാക്കിയുള്ള അവയവങ്ങളിലോ അങ്ങനെ പൊള്ളിക്കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ചെയ്യാനുള്ളത് ഈ കഴുകൽ തന്നെ?
2: അതന്നെ ഏറ്റവും നല്ലത് ചെയ്യാനുള്ളത് കഴുകുക എന്നുള്ളതാണ്. കഴുകിയിട്ട് ഏകദേശം ഒരു 15-20 മിനിറ്റോളം ഏറ്റവും നല്ലത് ഷവറിന്റെ അടിയിൽ കുളിപ്പിക്കുക, പൂർണ്ണമായിട്ട് കുളിപ്പിക്കുകയാണ് പലപ്പോഴും ശരീരത്തിന്റെ ഭാഗത്തോട്ടുണ്ടാകുമ്പോൾ ചെയ്യേണ്ടത്. കാരണം ഇത് നമ്മുടെ ശരീരത്തിന് ഏൽക്കുന്ന പൊള്ളലേൽക്കുന്നത് പോലെ തന്നെയാണ് കെമിക്കൽ പോലും ഉണ്ടാവുന്ന ബേൺസ് എന്ന് പറയുന്നത്. അതിന് ഏറ്റവും നല്ല മാർഗം അത് ഇത് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതായത് വാഷ് ചെയ്യുക, അതായത് കഴുകുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ചെയ്യാനുള്ള മാർഗം.
1: ഈ കഴുകുമ്പോൾ നമ്മൾ ഡ്രസ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഡ്രസ്സ് ഫുള്ള് ഒഴിവാക്കിയിട്ട് കഴുകുന്നതാണോ നല്ലത്? ഇപ്പോൾ ഡ്രസ്സിലൊക്കെ ഉണ്ടെങ്കിൽ അത് വീണ്ടും അത് കൂടുതൽ ബുദ്ധിമുട്ടാകുമോ?
2: അതെ, ഡ്രസ്സ് നമ്മൾ മാറ്റിയിട്ട് അത് നമ്മൾ പൂർണ്ണമായിട്ടും മാറ്റി ഒരു കവറിലിടണം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഏത് കെമിക്കൽ എക്സ്പോഷർ, എന്ത് തന്നെ കെമിക്കൽ, ഉദാഹരണത്തിന് നമ്മുടെ മണ്ണെണ്ണ നമ്മുടെ മേത്തായി അതല്ല എന്ത് മറ്റെന്തെങ്കിലും കെമിക്കൽ നമ്മുടെ മേത്തായിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഉടനെ തന്നെ ആ ഡ്രസ്സ് മാറ്റിയിട്ട് അതൊരു കവറിൽ പുറത്ത് കണ്ടാമിനേറ്റ് ചെയ്യാതെ മറ്റുള്ളവർക്ക് കിട്ടാത്ത രീതിയിൽ, അതായത് മറ്റുള്ളവരുടെ മേലിലോട്ട് അത് സ്പർശിക്കാത്ത രീതിയിൽ ഒരു കവറിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ള മാർഗം. എന്നിട്ട് അതിനുശേഷം നമ്മൾ സാധാരണ കുളിക്കുന്ന പോലെ കുളിക്കുക എന്നുള്ളതാണ് ഏറ്റവും അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യം.
1: അങ്ങനെ കുളിച്ചു അല്ലെങ്കിൽ നന്നായിട്ട് വാഷ് ചെയ്തു അപ്പോൾ പുറത്ത് ബുദ്ധിമുട്ടൊന്നും കണ്ടില്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ മെഡിക്കൽ എടുത്തേണ്ട ആവശ്യമുണ്ടോ?
2: നിർബന്ധമായിട്ടും പോകണം, നിർബന്ധമായിട്ടും ഹോസ്പിറ്റലിൽ എത്തിക്കണം. കാരണം ഈ ഒരു കെമിക്കല് നമ്മുടെ ശരീരത്തിൽ മറ്റുള്ള അവയവങ്ങളിലേക്ക് ബാധിക്കാം, കിഡ്നിനെ ബാധിക്കാം, പിന്നെ ലങ്സിനെ, ശ്വാസകോശത്തിനെ ബാധിക്കാം. അതുപോലെ തന്നെ അത് ഉടനെ തന്നെ അതിന്റെ ലക്ഷണങ്ങൾ കാണണമെന്നില്ല, 1-2 ദിവസം കൊണ്ടാണ് ഇതിന്റെയൊക്കെ ലക്ഷണങ്ങൾ കാണാറുള്ളത്. അപ്പൊ അടിയന്തരമായിട്ട് നിർബന്ധമായിട്ടും ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളത് ചെയ്യേണ്ട ഒരു കാര്യമാണ്.
1: അതിപ്പോ തൊലിന്റെ ആസിഡല്ലെ ആൽക്കലോ ആയ സ്ഥലത്ത് തൊലിയിൽ പാടില്ലെങ്കിൽ പോലും അത് ശരീരത്തിന്റെ അകത്തേക്ക്
2: കയറാനുള്ള ചാൻസ് ഉണ്ട്. അതായത് നമ്മുടെ ശരീരത്തിന്റെ തൊലിഭാഗത്തിലൂടെയാണ് നമ്മൾ ഓയിൻമെന്റ് അല്ലെങ്കിൽ മറ്റേതൊക്കെ പുരട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും വേദന കുറയാറല്ലേ, അതേപോലെയാണ് നമ്മുടെ ശരീരത്തിൽ ഒരു കെമിക്കൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ശരീരത്തിൽ നമ്മൾ കെമിക്കലിന്റെ തൊലിന്റെ അകത്തൂടെ നമ്മൾ ശരീരത്തിലെ രക്തത്തിലോട്ട് കലരുകയും പിന്നീട് അത് ഈ പറഞ്ഞ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്.
1: ഓക്കെ, അപ്പൊ കഴിയുന്നതും എത്രയും പെട്ടെന്ന് വാശി ചെയ്യുക, പരമാവധി സമയങ്ങളിൽ വാശി ചെയ്യുക, എന്നിട്ട് അടിയന്തര വൈദ്യസഹായം തേടുക
2: എന്നുള്ളതാണ് ചെയ്യേണ്ടത് കാര്യം.
1: ഓക്കെ, അപ്പോ ഇന്ന് ഇന്നത്തെ എപ്പിസോഡിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങൾ ശ്രോതാക്കൾ ഓർക്കുന്നുണ്ടാവും. ചെവിയിലും മൂക്കിലും ഉണ്ടാകുന്ന ഫോറിൻ ബോഡീസും അതുപോലെ തന്നെ കണ്ണിലുണ്ടാകുന്ന ചെറിയ കരടുകളും കെമിക്കൽ ഇഞ്ചുറി, അത്രയും കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ ഈ ഓരോ കാര്യങ്ങളും നമുക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെയാണ് ഇത്രയും കാര്യങ്ങളിലായിട്ട് ഇടപെടേണ്ടി വരിക. ആ സമയങ്ങളിൽ ഈ ഒരു കാര്യം ഓർത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ ചെയ്ത് ഉള്ള ബുദ്ധിമുട്ടുകൾ കൂടുതൽ സങ്കീർണമാവാതെ നോക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഒരു സന്ദേശമായിട്ട് പറയാനുള്ളത്. ഇനിയും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ട അത്യേതങ്ങളെ ബന്ധപ്പെട്ട് ഇൻഷാല്ലാ തുടർ എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം. ഈ ഒരു ആരോഗ്യചരം പങ്ക്തിയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന കോട്ടക്കൽ ആസ്ട്രമിംസ് ഹോസ്പിറ്റൽ എമർജൻസി വിഭാഗം തലവൻ ഡോക്ടർ യാസർ ചോമയിലിന് ഹൃദയംഗമായി നന്ദി അറിയിക്കുകയാണ്. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസങ്ങൾ കേൾക്കാം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: മാഷാല്ലാ, ഇതുവരെ നമ്മൾ കേട്ടത് ആരോഗ്യ വിചാരമാണ്. അത്യാഹിതങ്ങൾ അതിൻ്റെ എട്ടാം ഭാഗമാണ്. അന്യവസ്തുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ എന്താണ് ചെയ്യേണ്ടത് എന്നുമായി ബന്ധപ്പെട്ടുള്ള സംസാരമാണ് പങ്കെടുത്തത് ഡോക്ടർ യാസർ ചുമയിൽ ആൻഡ് ഡോക്ടർ അബ്ദുൽ മാലിക്.
0: ഇനി നമ്മൾ മറ്റൊരു പ്രോഗ്രാമിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം കുട്ടികൾക്ക് ഏറെ പ്രചോദനം നൽകുന്ന ഒരുപാട് നല്ല ആശയങ്ങളെ പകർന്നു നൽകുന്ന ഒരു പ്രോഗ്രാമാണ് പൂമരത്തണലിൽ. നമ്മോടൊപ്പം ഇന്ന് പൂമരത്തണൽ ചേരുന്നത് അബ്ദുസലാം വീട്ടി ഷിഫ ഫാത്തിമ മൻഹ മെഹറിൻ. എന്താണെന്ന് അവരോട് സംസാരിക്കുന്നത്.
3: നിങ്ങൾക്കില്ലേ അയൽവാസികൾ എന്നൊരു വിഷയമാണ് ഇന്ന് നമ്മൾ കാതോർക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹമത്തുല്ലാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പൂമരത്തണലിലെ കൂട്ടുകാരെ, ഇന്ന് സവിശേഷമായ ഒരു പരിപാടിയാണ്. നമ്മുടെ കൂടെ ആരാണ് ഇന്നുള്ളത് എന്ന് നമുക്ക് പരിചയപ്പെടാലോ അല്ലേ? പറഞ്ഞോളൂ, ആരൊക്കെയാണുള്ളത്? ആ പറയും.
5: എൻ്റെ പേര് ഷിഫ ഫാത്തിമ. ഞാൻ നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ദാറുൽ ഫല ഇംഗ്ലീഷ് സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്.
4: വീടോ?
5: വീട് പൂപ്പലം.
4: പൂപ്പലം അല്ലേ? ആ ഇനി ആരാളുള്ളത്?
6: എൻ്റെ പേര് മൻഹ മെഹ്റിൻ കെ കെ. ഞാൻ ദാർഫില സ്കൂളിലാണ് പഠിക്കുന്നത്. എൻ്റെ വീട് പൂപ്പലത്താണ്.
4: രണ്ടാളും മൻഹയും ഷിഫയും പൂപ്പലത്താണ് അല്ലേ? രണ്ടാളും പഠിക്കുന്നത് നാലാം ക്ലാസ്സിലാണല്ലേ. അപ്പം നമ്മളിപ്പോൾ എവിടെ ഉള്ളത്? പൂമരത്തണലല്ലേ, പീസ് റേഡിയോയിലെ പൂമരത്തണലാണ് ഉള്ളത്. പൂമരത്തിൻ്റെ തണലാണ്. ശരി, അപ്പം നമ്മൾക്ക് തുടങ്ങുന്നതിൻ്റെ മുമ്പ് നമ്മൾ രണ്ടാൾ ഷിഫയും മൻഹയും ഒക്കെ പാട്ട് പാടാനുള്ള ഒരു താല്പര്യം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പം ആരാദ്യം ഒന്ന് പാട്ട് പാടി നോക്കുക. ആ മൻഹ പാടുന്നു.

0: ഓക്കെ, മാഷാല്ലാ മാഷാല്ലാ. അപ്പോ മന്ന ഒരു പാട്ട് പാടി, മന്ന പാട്ട് പാടിയ സ്ഥിതിക്ക് ഇനിയിപ്പോ ഷിഫ അല്ലേ ഒരു പാട്ട് പകരം പാടണ്ടേ? എന്നാ അതുകൂടി കുറച്ച് ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് വരി പാടിയിട്ട് നമുക്ക് വിഷയത്തിലേക്ക് പോകല്ലേ.
1: അകലാത്ത തണലായി അരികിൽ അണയുന്ന സ്നേഹമാണ് എനിക്കെന്റെ ഉപ്പ അകമിൽ.

0: അകമിൽ അലതല്ലും ദുഃഖത്തിൻ വേദന അറിയുന്നോരാണ് എൻ്റെ ഉപ്പ.
1: മാഷല്ലാ, പണ്ട് കേട്ടിലും പാട്ടാണ് ഇപ്പൊ പാടിയത്. രണ്ടാളും പാടെ കൂടിയിട്ട് പൂമരത്താണല്ലോ. കുട്ടികളൊക്കെ ഇപ്പൊ ഇങ്ങനെ ഏതാ ഇപ്പൊ ഈ കുട്ടികൾ ഷിഫയും മന്നയും പൊളിച്ചടക്കാണല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഒക്കെ ഉണ്ടാവും. ശരി, ഇന്നിപ്പോ നമ്മൾ പാട്ടിന്റെ എപ്പിസോഡൊന്നും അല്ല, എന്നാലും കുട്ടികൾക്കൊക്കെ കേൾക്കാനും രസമാണല്ലേ. നമുക്ക് പാട്ട് പാടി തുടങ്ങി. എന്തിനാപ്പൊ നമ്മൾ ഈ പൂമരത്താണല്ലോ ഇരിക്കണത്? എന്തു പറയാനാ?
0: നമുക്കിന്നൊരു അയൽവാസിനെ കുറിച്ചിട്ട് പറഞ്ഞാലോ?
1: അല്ലേ, അയൽവാസി കുറിച്ച് പറയാല്ലേ. അങ്ങനെയാണെങ്കിൽ അല്ലേ, അതല്ല, എന്താ അഭിപ്രായം ഷിഫക്ക്? എന്താ അഭിപ്രായം അയൽവാസികളെ കുറിച്ച് പറയല്ലേ? ഓക്കെ, ശരി. അപ്പൊ അയൽവാസികളെ കുറിച്ച് ഇപ്പൊ എന്താ അത്ര തോനെ പറയാന്?
0: അയൽവാസികളെ നമ്മൾ അയൽവാസികളായിട്ട് മാത്രം കണ്ടാ പോരാ, ബന്ധുക്കളായിട്ടും വേണം കാണാൻ.
1: ഒരു ബന്ധുക്കളായിട്ടും കാണുന്ന പറഞ്ഞാൽ അത്രയും വലിയ ബന്ധം
0: വേണം
1: അയൽവാസികളായിട്ടുണ്ടല്ലേ. അപ്പൊ അതിൽ നമുക്കിപ്പോ പറയുകയാണെങ്കിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച കുറെ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടല്ലേ. ബന്ധങ്ങളാണ് നമുക്ക് ഏറ്റവും ആദ്യം സഹായം ആവശ്യമായി അല്ലെ. എപ്പോഴും സഹായിക്കാനുണ്ടാവുക ആരാ? അയൽവാസികളുണ്ടാവുക. ബന്ധുക്കളൊക്കെ പിന്നെ കുറെ കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ അല്ലേ. ആ, അപ്പൊ ഷിഫന്റെ മൻഹന്റെ ഒക്കെ അയൽവാസികളൊക്കെ
0: എങ്ങനെയാ?
1: നല്ല ആൾക്കാരാണ്
0: അല്ലേ.
1: അയൽവാസികളോടൊക്കെ നല്ല സ്നേഹമുണ്ടോ? എല്ലാവർക്കും ഇഷ്ടമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കലുണ്ടല്ലേ. ഓക്കെ, നമ്മളെ വീട്ടിൽ നമ്മളില്ലെങ്കിൽ നമ്മളെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അല്ലേ, വീട്ടിൽ എന്തൊക്കെ ശ്രദ്ധിക്കാനൊക്കെ പോലെ ഉണ്ടാവും അല്ലേ. ശരി, അപ്പൊ നമുക്കൊരുപാട് ബന്ധങ്ങൾ ഇസ്ലാം തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. മാതാപിതാക്കളായിട്ടുള്ള ബന്ധം, സുഹൃത്തുക്കളായിട്ടുള്ള ബന്ധം, കുടുംബ ബന്ധം. ഇപ്പൊ നമ്മൾ പറയുന്ന അയൽപക്ക ബന്ധവും ആര് നമ്മളോട് കൽപ്പിച്ചതാണ്? അല്ലാഹുവും റസൂലും നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അത് ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത്. അതിന് വലിയ പ്രാധാന്യമുണ്ട്. ഖുർആനിലൂടെ തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. വജാരി അൽ ജുനുബി എന്നൊക്കെ സൂറത്ത് നിസാഇലൂടെ ഓരോ ബന്ധങ്ങളിങ്ങനെ പറഞ്ഞെടുത്ത് അയൽവാസികൾക്ക് പ്രത്യേകം പുണ്യം ചെയ്യണമെന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ അയൽവാസി, നമ്മുടെ അവിടെ അയൽവാസി ആരാണ്, അവന് മുസ്ലിമാണോ അമുസ്ലിമാണോ, അല്ലെങ്കിൽ അവൻ ഏതാ മതം ജാതി, ഇതൊക്കെ നോക്കണോ? ഒന്നും നോക്കണ്ട. അയൽവാസിയായോ നാ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? അവരെ സ്നേഹിക്കണം, അവരെ സഹായിക്കണം, അവർക്ക് ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കണം. അതിലൊരു സംശയമില്ല അല്ലേ? ഇല്ല. ഏതുവരെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ആര് വന്നു? ജിബ്രീൽ വന്നു. ജിബ്രീൽ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്നോടിങ്ങനെ മാസാല യൂസീനി ജിബ്രീൽ ബിൽജാരി ഹത്താ ദനന്തു അന്നഹു സയൂരിസു. അതായത് എന്താണാ പറഞ്ഞെന്നോ, ജിബ്രീൽ എന്നോട് വന്നിട്ട് ഇങ്ങനെ പറയണ, അയൽവാസിൻ്റെ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, അയൽവാസിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞിട്ട്, ഏതുവരെ അയൽവാസിക്ക് കുടുംബത്തിലെ സ്വത്ത് വരെ ആ അയൽവാസി മരിച്ചാൽ തൊട്ട് അയൽവാസിക്ക് ആ സ്വത്തിൽ നിന്ന് കുറച്ച് കൊടുക്കാൻ മാത്രം പ്രാധാന്യമുണ്ട്, അനന്തരാവകാശം കൊടുക്കണം എന്ന്. എന്താ അനന്തരാവകാശം പറഞ്ഞാല്? അറിയാം, ഷിഫക്കറിയാം, മന്നാക്കാർ കേട്ടില്ലേ. അതായത് ഒരു വീട്ടിലെ ആ ഉപ്പ മരണപ്പെട്ടാൽ, ഒരു വീട്ടിൽ ഉപ്പ മരണപ്പെട്ട് കൂട്ടിക്കോ, അപ്പൊ ആ ഉപ്പാന്റെ സ്വത്തൊക്കെ ആർക്ക് കൊടുക്കണം? മക്കൾക്ക് വീതം വെച്ച് കൊടുക്കണം അല്ലേ. ആ കൊടുക്കണ കൂട്ടത്തിൽ ആർക്കു കൂടി കൊടുക്കണം എന്നാണ്? അയൽവാസി കൊടുക്കണം എന്ന് വരെ പറഞ്ഞിരുന്നു. സംഗതി നിയമമുണ്ടോ? ഇല്ല. പക്ഷെ അയിമാത്രക്ക് ഉപദേശം കൊടുത്തു ആര്? ജിബ്രീൽ അലൈഹിസ്സലാം. ആർക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അത്രയും പ്രാധാന്യം എന്തുണ്ട്? പിന്നെ ഒരു ആയത്ത്, ഒരു ഹദീസ് ഉണ്ട് നബി പറഞ്ഞതാണ്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുഹ്സിൻ ഇലാ ജാരിഹി. അല്ലാഹുവിലും അന്ത്യദിനത്തിലും ആര് വിശ്വസിക്കുന്നുവോ അവൻ എന്ത് ചെയ്യട്ടെ? അയൽവാസിക്ക് നന്മ ചെയ്യട്ടെ. ഇത് നമ്മോട് അല്ലാഹു റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മളെ നാട്ടിലെ അയൽവാസികളുടെ പലരുടെയും കഥ എന്താ?
0: പ്രശ്നം
1: കുറ്റം പറഞ്ഞു, തെറ്റി, ചെറിയ കാര്യങ്ങൾക്കൊക്കെ തെറ്റൂലേ. എന്തെങ്കിലുമൊക്കെ നാവ് കൊണ്ടാണ് അയൽവാസിനെ, ഒരു അയൽവാസിനെ കുറിച്ച് വേറെ അയൽവാസിനോട് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കും, അപ്പൊ ഓല അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, പിന്നെ മിണ്ടൂല അല്ലേ, പിന്നെ ഓല് ശരിയില്ല. എന്നിട്ട് എന്ത് ചെയ്യും? വലിയ മതിലൊക്കെ വെച്ചിട്ട് അടക്കും, വലിയ പട്ടൊക്കെ ഇട്ടിട്ട് ചിലപ്പോ കാണാതിരിക്കാൻ അടക്കും. അതെന്തിനാണ്? വേറെ നിൽക്കല്ല ഓലെ കാണണ്ടാന്ന് വിചാരിച്ചിട്ട് നടക്കണം. പലരും ഉണ്ടാവും കേട്ടോ, പല നല്ല ആൾക്കാരുണ്ട്, പക്ഷെ പലരും എന്താണ്
0: മോശപ്പെട്ടത്,
1: അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. ഒരു കാര്യം, ഒരു കാരണവശാലും ഇങ്ങോട്ട് നമ്മൾ ഉപദ്രവിച്ചാലോ, അപ്പൊ പറ്റും, അപ്പൊ അങ്ങോട്ട് ഉപദ്രവിക്കാൻ പറ്റും. നമ്മൾ ഇങ്ങോട്ട് ഉപദ്രവിച്ചാൽ
0: അപ്പോഴും പറ്റൂല.
1: ഇങ്ങോട്ട് ഉപദ്രവിച്ചാൽ നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്യാൻ പാടില്ല,
0: ഉപദ്രവിക്കാൻ
1: പാടില്ല. ഇങ്ങോട്ട് മിണ്ടാതിരുന്നാൽ
0: അങ്ങോട്ട്
1: അങ്ങോട്ട് നമ്മൾ പോയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അവരെ നമ്മളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തു കൊടുക്കുക അല്ലേ. അതാണ് ഏറ്റവും പ്രധാനം. ഇത് റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ താക്കീത് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇപ്പോ പരലോകത്തേക്ക് വിജയിക്കണം എന്നല്ലേ നമ്മളെല്ലാരും ആഗ്രഹിക്കുന്നത്, സ്വർഗം കിട്ടണം. ആ പരലോകത്തിന്റെ വിജയത്തിൽ ഒരു വലിയ ഘടകം എന്താണെന്നോ, അയൽവാസിയുടെ ബന്ധത്തെ കുറിച്ചാണ്. അയൽവാസിയുമായിട്ട് നല്ല ബന്ധത്തിലല്ലെങ്കിൽ പരലോകത്ത് വരെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. അയൽവാസിയോട് നല്ല നിലക്ക് പെരുമാറാത്ത ഒരാൾ എന്തല്ല, ശരിക്കുള്ള
0: മുസ്ലിമല്ല.
1: അപ്പൊ നമ്മുടെ നാട്ടിൽ കുറെ മുസ്ലിങ്ങൾ ഉണ്ട്, പക്ഷെ അവരൊന്നും ആരോടല്ല, അയൽവാസിനോട് നല്ല നിലക്കല്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, ശരിക്കുള്ള മുസ്ലിം അല്ല എന്നാണ്. അപ്പൊ അയൽവാസിനെ നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം. ഇതൊക്കെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതാണ്. നബിയുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഒരു ഒരിക്കല് ഒരു ജൂതനായ അയൽവാസി ഉണ്ടായിരുന്നു നബിക്ക്, സുഖല്ലാതായി. അപ്പോ അവരോട് അവരെ വിവരങ്ങളൊക്കെ തേടി അന്വേഷിച്ച് അവരെ കാണാൻ പോയി. നബി ഇപ്പോ ജൂതനാണ് മുസ്ലിം അല്ല എന്ന് പറഞ്ഞിട്ട് നബി മാറിയെന്നോ? നബി അയൽവാസി പ്രാർത്ഥിച്ചു, അവർ സന്ദർശിച്ചു അല്ലേ, സുഖമില്ല എന്നിട്ട്. അപ്പൊ അതിൽ വലിയൊരു മാതൃക നമുക്കുണ്ട്. അയൽവാസിക്ക് അസുഖമായാൽ നമ്മൾ പോയി വിസിറ്റ് ചെയ്യണം, വിശേഷങ്ങൾ ചോദിക്കണം. അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറുനിറച്ച് ഉണ്ണുന്നവൻ ആരല്ല, വിശ്വാസിയല്ല എന്ന് വരെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ. ആണ്. മാത്രമല്ല, കുറേ തവണ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഉപദേശിച്ചിട്ടുള്ള കാര്യമാണ് അയൽവാസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം. ഇനി വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ ഒരാൾ നല്ല ആളാണോ ചീത്ത ആളാണോ എന്ന് ആരോട് ചോദിച്ചാൽ മതി? അയൽവാസി പറയും ഓ നല്ല ആളാണ്. എന്നാ അയൽവാസി നമ്മളെ കുറിച്ച് പറയാണ്, ഒന്നിനും കൊള്ളൂല, ഒരു ജാതി സാധനം അല്ലേ. അങ്ങനെ പറഞ്ഞാൽ എന്തായി അതിന്റെ അർത്ഥം? എന്താ അതിന്റെ അർത്ഥം? എന്തായി നമ്മള് നല്ലോലല്ല
0: അല്ലേ?
1: അയൽവാസി തന്നെ പറഞ്ഞു ഓ ശരിയില്ല
0: അല്ലേ.
1: അപ്പൊ നമ്മളെ കുറിച്ച് നമ്മളെ അയൽവാസി എന്ത് ചെയ്യണം?

0: പ്രയാസികൾക്ക് ബുദ്ധിമുട്ടാണ് ഒരു കാര്യം ചെയ്യാൻ പാടില്ല.
1: പ്രയാസം ഉണ്ടാക്കണ ഒന്നും ചെയ്യരുത്,
0: ചെയ്യാൻ പാടില്ല
1: അല്ലേ.
0: ഇല്ല,
1: ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളെ വീട്ടിലൊരു മരം എങ്ങോട്ട് ചാഞ്ഞു നിൽക്കുന്നുണ്ട്, അപ്പൊ നമ്മൾ എന്ത്
0: ചെയ്യണം?
1: അല്ലേ, നമ്മളെ വീട്ടിൽ നിന്ന് വെള്ളം ഒലമുറ്റത്ത് പോകുന്നുണ്ട്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം?
0: അതിന് അത്
1: ഒഴിവാക്കി കൊടുക്കണം,
0: ഒഴിവാക്കി കൊടുക്കണം
1: അല്ലേ. ഒരു ബുദ്ധിമുട്ട് അയൽവാസിക്ക് നമ്മുടെ അടുത്ത് ഉണ്ടാവരുത്. ഏതുകൊണ്ടൊക്കെ? നാവുകൊണ്ട് പാടില്ല, കൈയോണ്ട്
0: പാടില്ല.
1: അങ്ങനെ ഓരോതിലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഓരോ കാര്യത്തിലും ശ്രദ്ധിക്കണം. നമ്മൾ ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല അല്ലേ. എത്ര ആൾക്കാരൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? പല ആൾക്കാരും ശ്രദ്ധിക്കൂല അല്ലേ, പല ആൾക്കാരും ശ്രദ്ധിക്കാത്ത കാര്യം. പക്ഷെ മുസ്ലിം ആയാണെങ്കിൽ അയൽവാസിന്റെ കാര്യത്തിൽ ഇതൊക്കെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. അപ്പോ പിന്നെ പൂമരത്തണൽ കേൾക്കുന്ന കുട്ടികളോട് നമുക്ക് എന്താ പറയാനുള്ളത്? കാരണം നമ്മളെ അയൽവാസിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് സാധനങ്ങൾക്ക് വാങ്ങിയിട്ട് അയൽവക്കത്തെ വീട്ടിന്റെ മുറ്റത്തേക്ക് വലിച്ചെറിയാം ഇല്ല. പിന്നെ നമ്മളെ വീട്ടിലുള്ള ഒരു ശല്യം ഒന്നും കൊണ്ടും ശല്യം അവർക്ക് ഉണ്ടാകാൻ പാടില്ല അല്ലേ. അപ്പോ നമ്മൾ അവരെ വീട്ടിലുള്ള സാധനങ്ങൾ എടുക്കാൻ പറ്റുമോ?
0: ഇല്ല,
1: അത് പറ്റൂല അല്ലേ. അവിടെ അവിടുത്തെ കുട്ടിയെ പോയിട്ട് നമ്മൾ ഉപദ്രവിക്കാൻ പറ്റുമോ?
0: ഇല്ല.
1: അവിടുത്തെ കുട്ടി നമ്മൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവനെ ചവിട്ടി പുറത്താക്കാൻ പറ്റുമോ?
0: ഇല്ല.
1: നമ്മൾ അവരൊക്കെ മാന്യമായി സ്വീകരിക്കുകയും നല്ല വാക്ക് പറയുകയും ഒക്കെ ചെയ്യണം. ഇങ്ങോട്ട് ഉപദ്രവിച്ചാൽ നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്ത് ക്ഷമിക്കണം, എന്നിട്ട് നല്ല നിലക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി അങ്ങനെയൊക്കെ ചെയ്ത് നല്ല മനസ്സിലാക്കിപ്പി കൊടുക്കുകയൊക്കെ വേണം. പിന്നെ വേറൊരു കാര്യമുണ്ട്, അയൽവാസിക്ക് നമ്മളെ വീട്ടിൽ വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അയൽവാസികളോട് അതിൽ പറയണം, അയൽവാസികളെ കല്യാണത്തിന് വിളിക്കണം. പിന്നെ അബൂ ഹുറൈറയാണ് പറഞ്ഞ ഒരു കാര്യമുണ്ട് നബി പറഞ്ഞതായിട്ട്, യാ ബദർ, അബൂ ഹുറൈറയോട് നബി പറഞ്ഞത്, യാ ബദർ ഇദാ തബഖ്ത മറഖതൻ ഫക്സിർ മാഅഹാ വതഅഹദ് ജീറാനക്, അതായത് നീ കറി ഉണ്ടാക്കുകയാണെങ്കിൽ കറിയിൽ വെള്ളം കൂട്ടിയിട്ടെങ്കിലും
0: അയൽവാസി
1: കൊടുക്കണം. അപ്പൊ അയൽവാസിന്റെ വീട്ടിൽ കറി ഇല്ലെങ്കിൽ നമ്മൾ കറിയിൽ വെള്ളം കൂട്ടിയിട്ട് അവർക്ക് കൊടുക്കണം. അവർക്ക് രോഗമായാൽ നമ്മൾ അവരെ
0: സന്ദർശിക്കണം.
1: അവർക്ക് കടം വാങ്ങേണ്ടി വന്നാൽ നമ്മൾ അവരെ സാമ്പത്തികമായി അല്ലേ, അവര് പ്രയാസപ്പെടുമ്പോ അവരെ സഹായിക്കണം. ഇപ്പൊ പ്രളയൊക്കെ വന്ന് അല്ലേ, മുമ്പൊക്കെ പ്രളയം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ വീട്ടിൽ വെള്ളം കയറിയാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ വീട്ടിൽ അവർക്ക്
0: താമസിക്കാൻ
1: സൗകര്യം കൊടുക്കണം. അപ്പൊ എല്ലാത്തിലും നമ്മൾ അവർക്ക് എന്തായിരിക്കണം? ഒരു
0: അഭയമാവണം,
1: ഉപകാരം ഉണ്ടാവുന്ന അവസ്ഥ ഉണ്ടാവണം. ഇതാണ് നമ്മൾ പ്രത്യേകിച്ച് ചെറിയ കാര്യം പോലും. ഇപ്പൊ അയൽവാസിന്റെ വീട്ടിൽ നിന്ന് നമ്മളോട് ഒരു കത്തി തരും, അവര് വന്ന് ചോദിച്ചു, അപ്പൊ നമ്മൾ എന്താ പറയേണ്ടത്? ഇവിടെ കത്തിയൊന്നുമില്ല എന്നാ പറയണ്ടേ? നമ്മൾ കത്തി ഒരു സൂചി തരുമോ? ചോദിപ്പം ചോദിക്കും അല്ലേ,
0: ഒരു
1: നമ്മള് കൊടുക്കണം. എന്നാ നേരെ മറിച്ച് ചില ആൾക്കാരെന്ത് ചെയ്യാ, ഓരോന്ന് വന്ന് ചോദിക്കും ചെറിയ ചെറിയ. അതാണ് നബി പറഞ്ഞത്, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ഷൈ എന്നാ, ഒരു നന്മയിൽ ഒന്നും നമ്മൾ എന്ത്
0: ചെയ്യരുത്,
1: അല്ല നന്മയിൽ നിന്ന് ഒന്നും നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. എല്ലാ നന്മയും നമ്മൾ എന്ത് ചെയ്യണം?
0: ചെയ്യണം.
1: ഏതുവരെ? പുഞ്ചിരി പോലും നമ്മൾ ഒഴിവാക്കരുത്. അപ്പൊ പിന്നെ പുഞ്ചിരിയാവട്ടെ, ഒരു സൂചിയാവട്ടെ, നഖം മുറിക്കുന്ന കട്ടറാവട്ടെ അല്ലെ, ഇതൊക്കെ ഒന്ന് ചോദിക്കുകയാണ് കുട്ടിക്കോ. ഒരു ഒരു പാത്രം തരുമോ? എന്തൊക്കെ ചോദിക്കാം അയൽവാസികൾ നമ്മളെ വീട്ടിൽ വന്നിട്ട് സാധാരണഗതിയിൽ? ഓർമ്മ എന്തൊക്കെ ചോദിക്കലുണ്ട് നിങ്ങളെ വീട്ടിൽ അയൽവാസികൾ? മീൻകറി ഉണ്ടെങ്കിൽ കുറച്ച് കറി ബാക്കിയുണ്ടോ എന്ന് ചോദിക്കും. പിന്നെ അരി ഉണ്ടോ എന്ന് ചോദിക്കും. ഉപ്പ് ഉണ്ടോ എന്ന് ചോദിക്കും. പഞ്ചസാര ഉണ്ടോ എന്ന് ചോദിക്കും. പിന്നെ അടുത്തിരി ചോറുണ്ടോ എന്ന് ചോദിക്കും.
0: അതുപോലെ അവിടുത്തെ വിശേഷം,
1: വിശേഷങ്ങൾ ചോദിക്കും, എല്ലാം ചോദിക്കും. അപ്പോഴൊക്കെ നമ്മള് നല്ല രൂപത്തില് അവരോട് സമീപിക്കണം, സംസാരിക്കണം, അവർക്ക് വേണ്ടതൊക്കെ നമ്മൾ ഒത്താശകളൊക്കെ ചെയ്തു കൊടുക്കണം. അപ്പൊ പൂമരത്താണിൽ നിന്ന് എന്തൊക്കെയാ നമ്മൾ പഠിച്ചത്? എന്തൊക്കെ കാര്യം പറഞ്ഞു നമ്മള്? അയൽവാസി എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് താമസിക്കുന്നവർ എന്നാണല്ലോ അല്ലേ. ഇപ്പൊ നമ്മള് ഗൾഫിലാണെങ്കിലോ, ഗൾഫിലൊക്കെ ആണെങ്കിൽ എങ്ങനെ അയൽവാസി
0: ഉണ്ടാവുക?
1: ഗൾഫിൽ പോയിനോ? മനഹ ഗൾഫ് പോയിനോ? ഷിഫ് പോയിനോ? ഇല്ല, പോയ ആൾക്കാരെ കേട്ടണോ?
0: ഉണ്ട്.
1: അപ്പൊ അവരൊക്കെ പറയില്ലേ ഗൾഫിലാവുമ്പോ ഒറ്റക്കൊറ്റക്ക് വീടാണോ? അല്ല, പിന്നെന്താണ്ടാവല്, ഫ്ലാറ്റ് ആണ് ഉണ്ടാവും അല്ലേ. അപ്പോ അത് അയൽവാസി തന്നെയാണ്, തൊട്ടടുത്ത റൂമിൽ താമസിക്കുന്നത് ആരാവരറിയണം, അവരെ കുറിച്ച് ചോദിക്കണം. അതാണ്, അതും അയൽവാസിയാണ് അല്ലേ. അപ്പൊ അയൽവാസി എന്ന് പറയുമ്പോ നമ്മളെ നാട്ടിന്റെ പുറത്ത് നമ്മള് ഗ്രാമത്തിൽ എവിടെയെങ്കിലും താമസിക്കുന്നവർ മാത്രല്ല,

0: എവിടെയാണോ നമ്മൾ താമസിക്കുന്നത് തൊട്ടടുത്ത് ആരുണ്ട്? അവരെ അല്ലേ? അപ്പൊ അവരെ കുറിച്ചൊക്കെ അന്വേഷിക്കാനും അവരെ വിഷമങ്ങളിൽ നമുക്ക് പങ്കുകൊള്ളാനും അവരെ സന്തോഷങ്ങളിൽ പങ്കുകൊള്ളാനും അവർക്ക് സഹായിക്കാനും ഒക്കെ കഴിയണം. അത് നിസ്സാരമാക്കാൻ പാടില്ല, കുറ്റം പറയാൻ പാടില്ല അവരെ കുറിച്ച്, വേറെ ആളോട് കുറ്റം പറഞ്ഞു കൊടുക്കരുത്, അവരെ അവർക്ക് ഉപദ്രവങ്ങൾ ഉണ്ടാക്കരുത്, ഇങ്ങനെ എല്ലോ കാര്യങ്ങളും ശ്രദ്ധിക്കണം എന്നാ പറഞ്ഞത് അല്ലേ? അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എന്താപ്പ നമ്മൾ മൊത്തം മനസ്സിലാക്കിയത്? എന്താ
1: കിട്ടുക?
0: പരലോകത്ത് നമ്മള്
1: വിജയിക്കാൻ
0: നമുക്ക് പറ്റില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല ഒന്ന് അള്ളാഹുവിനോടുള്ള ബാധ്യത, മാതാപിതാക്കളോടുള്ള ബാധ്യത, പിന്നെ പറഞ്ഞതാരാ അയൽവാസിയോടുള്ള ബാധ്യത അല്ലേ? അപ്പൊ നമ്മളെ കൂട്ടുകാരും നമ്മുടെ കൂട്ടുകാരികളൊക്കെ ശ്രദ്ധിക്കണം. അയൽവാസിക്ക് നമ്മളെ പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, ഒരു
1: ബുദ്ധിമുട്ടും
0: എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ പൂമരത്താണല്ല, ഏകദേശം സമയം നമുക്ക് കഴിയാനായി അല്ലേ? ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? പ്രത്യേകിച്ച് എന്തെങ്കിലും? പൂമരത്താണ
1: ഈ പൂമരത്തണൽ കേൾക്കുന്ന എല്ലാവരും അയൽവാസികളോട് നല്ല നിലയിൽ പെരുമാറുകയും അതുപോലെ ബഹുമാനിക്കുകയെല്ലാം ചെയ്യണം.
0: പിന്നെ അതിന്റെ കൂടെ ഇങ്ങനെ ഒരു പരിപാടി, പൂമരത്തണലിനെ കുറിച്ച് അയൽവാസി കൂട്ടുകാരി ഉണ്ടാവില്ലേ, ആ അവരോടൊക്കെ
1: എല്ലാവരും ഇത് കാണണം പറയണം.
0: അവരോടൊക്കെ നല്ല നല്ല പരിപാടിന്റെ പൂമരത്തണലിൽ ഒരുപാട് വിഷയങ്ങൾ വരും അല്ലേ? ആ വിഷയങ്ങളിലൊക്കെ നമ്മൾ കാണണമെന്ന് പറയണം. അപ്പോ ഷിഫയും മൻഹയുമാണ് ഇന്നത്തെ പൂമരത്തണലിൽ കൂട്ടുകാരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പൊ ഷിഫയോടും മൻഹയോടൊക്കെ ആ നിങ്ങൾക്കും കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ടാകും അല്ലേ? ഇപ്പോൾ ഷിഫക്കും മൻഹയ്ക്കും നിങ്ങളോട് പറയാനുള്ള കാര്യമാണ് ഇപ്പം നമ്മളിവിടെ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്തത്. എന്താ നമ്മൾ പറയേണ്ടിയിരുന്നത്? എല്ലാവരും അയൽവാസിയായ കൂട്ടുകാരികളോടും കൂട്ടുകാരോടും നല്ല പെരുമാറണം, അവരെ ഉപദ്രവിക്കരുത് എന്നാണ് അല്ലേ? അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കട്ടെ, അങ്ങനെ നല്ല കുട്ടികളായി മിടുക്കന്മാരും മിടുക്കികളുമായിട്ട് വളരാൻ കഴിയട്ടെ. അപ്പം നമുക്ക് നിർത്തിയാലോ അല്ലേ? നമുക്കൊന്നും പറയാനില്ലല്ലോ. ഓക്കെ, അടുത്ത എപ്പിസോഡിൽ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ, നാം ഇതുവരെ കേട്ടത് പൂമരത്തണലിൽ. നിങ്ങൾക്കില്ലേ അയൽവാസികൾ നമ്മോടൊപ്പം ചേർന്നത്?
3: അബ്ദുസ്സലാം വീട്ടി, ഷിഫ, ഫാത്തിമ, മൻഹ, മെഹറിൻ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഈ മരുന്ന് കുടിച്ചാൽ മരിച്ചു പോവും, മരുന്ന് കിഡ്നി മൊത്തം കേടാവും, അത് മരുന്ന് അങ്ങനെ മരുന്ന് തീരെ കഴിക്കൂല എന്ന് വാശി പിടിച്ച് നിൽക്കണ ഒരുപാട് ആൾക്കാരുണ്ട്.
2: ഒരു വട്ടം കുടിച്ചാൽ വീണ്ടും വീണ്ടും കുടിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും.
3: അതെ,
2: ഇങ്ങനെ പല ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ച ചില ധാരണകൾക്കുള്ള ശരിയായ ഒരു രീതിയാണ് ഇന്ന് നമ്മൾ.
3: അപ്പൊ അത്തരമൊരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഇന്നത്തെ വിഷയം, മരുന്നുകൾ മിത്രമോ ശത്രുവോ. രചിച്ചത് ഡോക്ടർ മുഹമ്മദ് കുട്ടി കണ്ണിയൻ. അതാണ് നമ്മൾ നുറുങ്ങുകളിലൂടെ ഇതുവരെ കേട്ടത്. ഇനി അടുത്തതായി
2: അസ്മാഉൽ ഹുസ്ന. അസ്മാഉൽ ഹുസ്നയിൽ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുറഊഫ് അൽ ഹിക്കമിയാണ്. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ സംസാര വിഷയം
3: രോഗം സുഖപ്പെടുത്തുന്നവൻ എന്ന അള്ളാഹുവിൻ്റെ നാമത്തെക്കുറിച്ചാണ് ആര് സംസാരിക്കുന്നത്?
2: അബ്ദുറഊഫ് അൽ ഹിക്കമി സംസാരിക്കുന്നത്. നമുക്ക് അസ്മാഉൽ ഹുസ്ന കേട്ടുവരാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിശിഷ്ടമായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. വിശിഷ്ടമായ നാമങ്ങളിൽ ഇന്ന് അഷ്ഷാഫിയു വിശിഷ്ടമായ നാമങ്ങളിൽ ഇന്ന് നാം പഠിക്കുന്നത് അള്ളാഹുവിൻ്റെ അഷ്ഷാഫി എന്ന നാമത്തെക്കുറിച്ചാണ്. വിശുദ്ധ ഖുർആനിൽ അഷ്ഷാഫി എന്നു പറയുന്ന നാമം അതിൻ്റെ വിശേഷണം മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഹദീസിലെമ്പാടും നമുക്ക് അഷ്ഷാഫി എന്ന നാമം കാണാൻ സാധിക്കും. അഷ്ഷാഫി എന്ന് പറഞ്ഞാൽ ഷിഫയേകുന്നവൻ, ഷിഫ നൽകുന്നവൻ, രോഗശമനം നൽകുന്നവൻ, സൗഖ്യമേകുന്നവൻ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളാണ് അതിനുള്ളത്. അത് ശാരീരികമായതും മാനസികമായതുമായ സൗഖ്യമാണ് അള്ളാഹു സുബ്ഹാനഹു വതാല സബബുകൾക്കപ്പുറം കാര്യകാരണ ബന്ധങ്ങളൊന്നുമില്ലാതെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മെ ശിഫ നൽകുന്നവനാണ്, നമുക്ക് രോഗം ശിഫപ്പെടുത്തുന്നവനാണ്, രോഗം മാറ്റിത്തരുന്നവനാണ്, നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രയാസങ്ങൾ വരെ നീക്കിത്തരുന്നവനാണ് അഷാഫിയായ അള്ളാഹു സുബ്ഹാനഹു വതാല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനെക്കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ അള്ളാഹുവിനെക്കുറിച്ച് പറഞ്ഞത് വഇദാ മരിദ്തു ഫഹുവ യഷ്ഫീൻ, എനിക്ക് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ആ രോഗം ശിഫപ്പെടുത്തുന്നവൻ, ആ രോഗത്തെ ശമനപ്പെടുത്തുന്നവൻ, രോഗത്തിന് ആശ്വാസം നൽകുന്നവൻ അവൻ അള്ളാഹുവാണ്, അവനാണ് അള്ളാഹു എന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. ഇവിടെ അള്ളാഹുവിൻ്റെ വിശേഷണം, അഷാഫി എന്ന നാമത്തിൻ്റെ വിശേഷണമാണ്, ശിഫ നൽകുന്നവൻ എന്ന ആ ഒരു വിശേഷണമാണ് അള്ളാഹുവിനെക്കുറിച്ച് ഇവിടെ പഠിപ്പിച്ചത്. എന്നാൽ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഒരു ഹദീസിൽ, അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, പ്രവാചകൻ പറയുന്നതായി കൊണ്ട് ഞാൻ കേട്ടു, ഇന്ന റുഖ വത്തമായിമ വത്തിവല തഷിർക്കുൻ, മന്ത്രിക്കലും ഏലസ് കെട്ടലും പ്രശ്നം നോക്കലും ഇതെല്ലാം ഷിർക്കാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ സൈനബ് റളിയല്ലാഹു അൻഹ അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെ ഇത് പറയാം? കാരണം ഞാൻ എൻ്റെ കണ്ണിന് പ്രയാസം വരുമ്പോൾ, കണ്ണിന് ഇങ്ങനെ ചില സമയങ്ങളിൽ പ്രയാസം ഉണ്ടാവും, കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഇറ്റു വന്നുകൊണ്ടേയിരിക്കും, അത് നിർത്താതെ വന്നുകൊണ്ടിരിക്കും. ആ സമയത്ത് ഞാൻ ജൂതനായ ഒരു മനുഷ്യൻ്റെ അടുത്ത് ചെന്ന് മന്ത്രിക്കാറുണ്ട്, അപ്പോൾ എനിക്ക് മാറാറുമുണ്ട്, അതെങ്ങനെ ഷിർക്കാവുക എന്ന് മഹദിയായ സൈനബ് റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തിരിച്ചു പറയുന്നുണ്ട്, തീർച്ചയായും അത് പിശാചിൻ്റെ പ്രവർത്തനമാണ്. കാരണം കണ്ണിൽ ഇങ്ങനെ വെള്ളം വരാൻ രൂപത്തിൽ പ്രയാസപ്പെടുത്തുന്നത് പിശാചാണ്. ആ പിശാജ് നമ്മുടെ ഈമാനിനെ നഷ്ടപ്പെടുത്താൻ വേണ്ടി ജോൾസിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു, എന്നിട്ട് അവിടെ നിന്ന് ചികിത്സിച്ച് ഭേദമാകുമ്പോൾ ആ ചികിത്സയിലൂടെയാണ് ഭേദമായത് എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ തകർക്കാൻ പരിശ്രമിക്കുകയാണ് പിശാജ്. അങ്ങനെ ആ മന്ത്രം നടത്തുമ്പോൾ പിശാജ് ആ പണി നിർത്തുന്നു, വീണ്ടും പിശാജ് പണിയെടുക്കുന്നു, കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു, നേരെ ജോൾസിൻ്റെ അടുത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഇത്തരം മന്ത്രങ്ങൾ ചെയ്യുന്ന ആളുകളുടെ അടുത്തേക്ക് പോകുന്നു, എന്നിട്ട് അതിൽ നിന്ന് പിശാജ് പിന്മാറുന്നു, അവർ പണിയെടുക്കുമ്പോൾ പിശാജ് പിന്മാറുന്നു. ഇതിലൂടെ വിശ്വാസത്തെ തകർക്കുകയാണ് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട് ആ മഹദിയോട് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അദ്ഹിബിൽ ബസ് റബ്ബന്നാസ്, ജനങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവേ, നീ പ്രയാസങ്ങളെ നീക്കിക്കൊടുക്ക്, പ്രയാസങ്ങളെ നീക്കിക്കൊടുക്ക്, ഇഷ്ഫി അന്ത ഷാഫി, നീ ശിഫ നൽകു, രോഗശമനം നൽകൂ, അന്ത ഷാഫിയു അന്ത ഷാഫി, നീയാണ് രോഗശമനം നൽകുന്നവൻ എന്ന് ആ ഒരു ഹദീസിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് അഷാഫി എന്ന നാമം സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത്. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്, അദ്ഹിബിൽ ബാസ് റബ്ബന്നാസ് ഇഷ്ഫി അന്ത ഷാഫി ലാ ഷിഫാ ഇല്ലാ ഷിഫാഉക് ഷിഫാഉൻ ലാ യുഗാദിറു സഖമ, ജനങ്ങളുടെ രക്ഷിതാവേ, നീ പ്രയാസങ്ങളെ നീക്കിക്കൊടുക്ക്, ബസിനെ നീക്കിക്കൊടുക്ക്, ഇഷ്ഫി അന്ത ഷാഫി, നീയാണ് ഷിഫ നൽകുന്നവൻ, അതുകൊണ്ട് നീ ഷിഫ നൽകൂ. അപ്പൊ അള്ളാഹുവിന്റെ അഷാഫി എന്ന നാമത്തെ മുൻനിർത്തിക്കൊണ്ട് ഷിഫ തേടുകയാണ്, രോഗ പ്രയാസങ്ങൾ നീക്കിത്തരാൻ വേണ്ടി രോഗങ്ങൾ നീക്കിത്തരുന്നവനായ റബ്ബിനോട് അഷാഫി എന്ന നാമത്തെ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുകയാണ്, ലാ ഷിഫ ഇല്ലാ ഷിഫ ഉഖ്, നീ ഷിഫ നൽകിയതല്ലാതെ മറ്റൊരു ഷിഫയുണ്ടാവില്ല, അള്ളാഹുവിന്റെ ഷിഫയല്ലാതെ മറ്റൊരു ഷിഫയുണ്ടാവുകയില്ല, ലാ ഷിഫ ഇല്ലാ ഷിഫ ഉഖ് ഷിഫ ഉൻ ലാ യുഗാദിറു സഖമ ഷിഫാഉൻ ലാ യുഗാദിറു സഖമ, ആ പ്രയാസങ്ങളൊന്നും അവശേഷിക്കാതെ പ്രയാസങ്ങളെ നീക്കിത്തരുന്ന, രോഗങ്ങളെ മാറ്റിത്തരുന്നവനാണ് അഷാഫിയായ അള്ളാഹു എന്നത് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഹദീസിലാണ് അഷാഫി എന്ന നാമം സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, സൈനബ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിൻ്റെ ഭാര്യ ചെയ്ത പ്രവൃത്തി, അവർക്ക് രോഗശമനം ലഭിച്ചുവെങ്കിലും അത് നിഷിദ്ധമായതാണ് എന്ന് സുവ്യക്തമായി ഈ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചിരുന്നു. നിഷിദ്ധമായ ചെയ്തികളിലൂടെ, ചികിത്സകളിലൂടെ ഒരുപക്ഷെ അസുഖം മാറിയേക്കാം, പക്ഷേ അത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല, അത് പാടില്ലാത്തതാണ് എന്ന് നമുക്കിതിലൂടെ വളരെ വ്യക്തമാണ്. അതിൽ നമ്മുടെ നാടുകളിൽ കാണാവുന്ന ചില ചികിത്സാ രീതികളാണ് ഇത്തരം നൂലുകെട്ടൽ, ഏലസ് കെട്ടൽ, അതുപോലെ തന്നെ മന്ത്രിച്ചൂതൽ. അത് നിഷിദ്ധമായ രൂപത്തിൽ, അതായത് മന്ത്രിച്ചൂതുക എന്നത് ഇസ്ലാം അനുവദിച്ചതുണ്ട്, ഷറഈയായ റുഖിയയുണ്ട്, എന്നാൽ ഷിർക്കിയായ റുഖിയയുമുണ്ട്. ഷിർക്ക് സംഭവിക്കുന്ന, ഇസ്ലാം പഠിപ്പിക്കാത്ത, ഈമാനിനെ തകർത്ത് കളയുന്ന റുഖിയയുണ്ട്. എന്നാൽ ഇസ്ലാം പഠിപ്പിച്ച റുഖിയയാണ് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തോതി ചികിത്സ നടത്തുക എന്നുള്ളത്. സൂറത്തുൽ ഫാത്തിഹയെക്കുറിച്ച് നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കും. മുഅവ്വിദത്തൈൻ, വിശുദ്ധ ഖുർആൻ്റെ ഏറ്റവും അവസാനത്തെ രണ്ട് സൂറത്തുകളാണ് സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും. അത് മന്ത്രിച്ചൂതാനുള്ള ആയത്തുകളായിക്കൊണ്ടാണ് ആദ്യം ഉണ്ടായിരുന്നത്, പിന്നീട് അത് സൂറത്തുകളായി അവതരിപ്പിച്ചു. ആദ്യം അത് മന്ത്രിച്ചൂതാനുള്ള ദിക്റുകളായിക്കൊണ്ട് റസൂല്ല പഠിപ്പിച്ചു, പിന്നീടാണത് ആയത്തുകളായി, വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളായി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം ചികിത്സാ രീതികൾ സ്വീകരിക്കാം എന്നതല്ലാതെ ഇത്തരം ഷിർക്ക് കലർന്ന ഏലസും ഉറുക്കും മന്ത്രിച്ചൂതിയ ചരടും അങ്ങനെ കുപ്പിക്കകത്തിട്ട തകിടും ഇങ്ങനെയുള്ള ഒരു ചികിത്സാ രീതിയും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമായി നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഒരു സംഭവത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. പ്രവാചകന്റെ സന്നിധിയിൽ ഏതെങ്കിലും രോഗി വന്നാലോ, അല്ലെങ്കിൽ പ്രവാചകൻ ഏതെങ്കിലും ഒരു രോഗിയെ സന്ദർശിക്കുകയാണെങ്കിലോ, പ്രവാചകൻ അവിടുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, അദ്ഹി ബിൽ ബസ് റബ്ബൻ നാസ് ഇഷ്ഫി അന്ത ഷാഫി ലാ ഷിഫാ ഇല്ലാ ഷിഫാ ഉഖ് ഷിഫാ ഉല്ലാ യുഗാദിറു സഖമ എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ്. അപ്പോൾ നമ്മളിവിടെ പഠിക്കേണ്ട ഒരു പ്രാർത്ഥന കൂടിയാണിത്. രോഗം വരുമ്പോൾ, അല്ലെങ്കിൽ രോഗിയെ കാണുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് ഇഷ്ഫി അന്ത ഷാഫി ലാ ഷിഫാ ഇല്ലാ ഷിഫാ ഉഖ് ഷിഫാ ഉല്ലാ യുഗാദിറു സഖമ എന്ന പ്രാർത്ഥന. അത് അതിൻ്റെ പൂർണ്ണ രൂപം നിങ്ങൾ പഠിക്കുക. അള്ളാഹുവാണ് രോഗം ശിഫ നൽകുന്നവൻ, അവനാണ് രോഗം മാറ്റിത്തരുന്നവൻ. അത് ഹൃദയത്തിൻ്റെ രോഗമാണെങ്കിലും അതുപോലെ തന്നെ ശാരീരികമായ രോഗമാണെങ്കിലും അവനാണ് മാറ്റിത്തരുന്നവൻ. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത്, വൈദാ മരിർത്തു ഫഹുവ യഷ്ഫീൻ, എനിക്ക് രോഗം വന്നാൽ ആ രോഗം ശിഫപ്പെടുത്തുന്നവൻ അള്ളാഹുവാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്. മാത്രമല്ല മറ്റൊരു ആയത്തിൽ അള്ളാഹു പറയുന്നു, വയഷ്ഫി സുദൂർ ഖൗമി മുക്മിനീൻ, മുക്മിനീങ്ങളുടെ ഹൃദയത്തിലുള്ള പ്രയാസങ്ങളെ അവർക്ക് ശിഫ നൽകുന്നവനും അള്ളാഹുവാണ് എന്ന് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ ശാരീരികമായ ശിഫയുണ്ട്, മാനസികമായ ശിഫയുമുണ്ട്. അത് നൽകുന്നവൻ അള്ളാഹു മാത്രമാണ്, അവന് മാത്രമേ നൽകാനും സാധിക്കുകയുള്ളൂ. എന്നാൽ ഭൗതികമായ ചില രോഗശമനങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. കദരിയായിക്കൊണ്ട് ഈ ലോകത്ത് ശാസ്ത്രങ്ങളിലൂടെയൊക്കെ കണ്ടുപിടിച്ച മരുന്നുകൾ, പനിക്ക് പാരസിറ്റമോൾ സാധാരണ കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ ഡോളോ പോലെയുള്ള ഗുളികകൾ കഴിക്കാറുണ്ട്, തലവേദനയ്ക്ക് അതിൻ്റെ ഗുളികകൾ കഴിക്കാറുണ്ട്, ഡോക്ടറിനെ കാണുന്നു, അതുപോലെ തന്നെ ആ ഡോക്ടർ ഒരു മരുന്ന് എഴുതുന്നു, ആ മരുന്ന് നമ്മൾ കഴിക്കുന്നു, ആ മരുന്ന് കഴിക്കുന്നതിലൂടെ നമുക്ക് ശിഫ നൽകുന്നു. ഇത് കദരിയായിക്കൊണ്ട് ലോകത്ത് കണ്ടുപിടിച്ച സംഭവമാണ്. പക്ഷേ ആ മരുന്ന് കഴിച്ചാലും തലവേദന മാറ്റണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല തീരുമാനിക്കണം. മരുന്ന് കഴിക്കുക എന്നത് സബബാണ്, കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിലുള്ള സംഭവങ്ങളാണ്. അത് സ്വീകരിക്കാനും അള്ളാഹു പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. അത് സ്വീകരിക്കൽ അനിവാര്യമായതും അനുവദനീയമായതുമാണ്. എന്നാൽ ആ കാരണങ്ങളൊന്നുമില്ലാതെ തന്നെ ശിഫപ്പെടുത്താൻ കഴിയുന്നവനാണ് അഷാഫിയായ അള്ളാഹു സുബ്ഹാനഹു തആല. ചികിത്സിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചു, പക്ഷേ ആ ചികിത്സകളൊന്നുമില്ലാതെ തന്നെ രോഗം മാറ്റാൻ കഴിവുള്ളവനാണ് അഷാഫിയായ അള്ളാഹു സുബ്ഹാനഹു തആല എന്നത് അഷാഫി എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അഷാഫിയായ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ രോഗങ്ങൾക്ക് ശമനം നൽകും, രോഗങ്ങൾക്ക് ചികിത്സ, അത് കാര്യകാരണ ബന്ധങ്ങളിലൂടെ നമ്മൾ നടത്തുന്നതിൽ പ്രശ്നമില്ല, ഡോക്ടറിനെ കാണാം, അത് വൈദ്യശാസ്ത്രം അല്ലെങ്കിൽ അക്യുപഞ്ചർ അല്ലെങ്കിൽ അങ്ങനത്തെ എന്താണോ ഒരാൾക്ക് കൂടുതൽ അനുയോജ്യമായി തോന്നുന്നത് അവർക്കത് സ്വീകരിക്കാം, അതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. ഒന്നിനെയും പ്രത്യേകം പ്രൊമോട്ട് ചെയ്യുന്നില്ല, മറിച്ച് ശാസ്ത്രം കണ്ടുപിടിച്ച അങ്ങനെ രോഗങ്ങൾ ശിഫപ്പെടുത്തുന്നു എന്ന് ബോധ്യപ്പെട്ട ചികിത്സകൾ തേടുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. ഇസ്ലാം അനുവദിച്ചതാണ്. അതുപോലെ തന്നെ ഇസ്ലാം അനുവദിച്ച ശറഈയായ ചികിത്സകളുണ്ട്. വിശുദ്ധ ഖുർആൻ ഓതുക, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ ഓതി ഊതി ശരീരത്തിൽ തടവുക, ഇതൊക്കെ ഇസ്ലാം അംഗീകരിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങളിൽപ്പെട്ടതാണ്. ഇങ്ങനെ റുഖിയ ചെയ്യാം, എന്നാൽ റുഖിയ ശിർക്കിയ ചെയ്യാൻ പാടില്ല. ഇസ്ലാം പഠിപ്പിക്കാത്ത മാർഗത്തിൽ ഒരിക്കലും ഒരു ചികിത്സ നടത്താൻ പാടില്ല. കള്ള്, ആൽക്കഹോൾ കൊണ്ട് ചികിത്സിക്കുന്ന രൂപമുണ്ട്, അതൊരിക്കലും പാടില്ല. അതുപോലെ തന്നെ ഏലസ്, മന്ത്രം, അതുപോലെ തന്നെ നൂല്, തകിട്, ഇതൊക്കെ കെട്ടിയും അതിലെഴുതിയും പിഞ്ഞാണം എഴുതിയും അങ്ങനെ ഉള്ള ചികിത്സാ രീതിയും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, അത്തരം ചികിത്സാ രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിഷിദ്ധങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത് എന്നും, ശിർക്ക് സംഭവിക്കുമെന്നും, അതിലൂടെ പരലോകം നഷ്ടപ്പെടുമെന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഷാഫിയായ അല്ലാഹു, അവനാണ് രോഗം ശമനപ്പെടുത്തുന്നവൻ. അവനല്ലാതെ അഭൗതികമായ മാർഗത്തിൽ കാര്യകാരണങ്ങളൊന്നുമില്ലാതെ നമ്മുടെ രോഗത്തെ ശിഫപ്പെടുത്താൻ ഒരു ഔലിയാക്കന്മാർക്കും അമ്പിയാക്കന്മാർക്കും കഴിയുകയില്ല എന്നതും സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. കാരണം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചില ആളുകൾ പ്രചരിപ്പിക്കുന്നത് ക്യാൻസർ രോഗിയുമായി കൊണ്ട് അല്ലെങ്കിൽ ഡയാലിസിസ് ചെയ്യുന്ന ഒരു വ്യക്തിയുമായി കൊണ്ട് ഔലിയാക്കന്മാരുടെ അടുത്ത് ചെന്നാൽ അവർ രോഗം വേണ്ട, ഡയാലിസിസ് ഇനി ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ തന്നെ പിന്നെ രോഗം മാറി ഡയാലിസിസ് ചെയ്യാതെ ജീവിക്കാൻ കഴിയുന്ന നോർമൽ അവസ്ഥയായി എന്നൊക്കെ പറയുന്ന വ്യാജ പ്രചരണങ്ങൾ ഇന്ന് സമൂഹത്തിൽ വ്യാപകമാണ്. അവിടെയാണ് നമ്മൾ കരുതിയിരിക്കേണ്ടത് അല്ലാഹുവാണ് അഷാഫി. അവനാണ് കാര്യകാരണങ്ങളൊന്നുമില്ലാതെ തന്നെ നമുക്ക് ശിഫ നൽകുന്നവൻ. അല്ലാത്ത എല്ലാ ചികിത്സകളും, കാര്യകാരണങ്ങൾക്കുള്ളിലുള്ള ചികിത്സകൾ, അത് അനുവദനീയമാണ്. പ്രവാചകൻ തിരുവചനങ്ങളിലൂടെ പഠിപ്പിച്ച മാർഗമാണ്. അതുകൊണ്ട് തന്നെ അത്തരം ചികിത്സകൾ, ഇസ്ലാം അനുവദിച്ച ചികിത്സകൾ തേടാം. അഷാഫിയായ അല്ലാഹു, അവൻ മാത്രമാണ് കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായി കൊണ്ട് നമ്മുടെ രോഗത്തിന് ശിഫ നൽകുന്നവൻ എന്നത് നമ്മൾ തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വതാല കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ, ശരിയായ ദൃഢമൂലമായ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ, വിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അഷാഫിയാണ്. നമ്മുടെ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതാല അവരുടെ രോഗങ്ങൾ ശിഫയാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: മാഷാ അല്ലാഹ്, ഇതുവരെ നമ്മൾ കേട്ടത് അല്ലാഹുവിൻ്റെ നാമമായ രോഗം സുഖപ്പെടുത്തുന്നവൻ എന്നുള്ള ഒരു നാമത്തെക്കുറിച്ചുള്ള അവതരണമാണ്. അദ്റൌഫ് അൽ ഹക്കമി തിരുവനന്തപുരമാണ് അത് അവതരിപ്പിച്ചത്.
2: മാഷാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് ഓരോ ദിനവും കേൾക്കാനുള്ള അവസരം നമുക്ക് പ്രത്യേകിച്ച് റേഡിയോ വൈബ്സിൻ്റെ സമയം സമ്മാനിക്കുന്നുണ്ട്. നമ്മളത് കേൾക്കാൻ ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം ഇനി നാം പ്രവേശിക്കുന്നത് കഥ പറയാം പ്രോഗ്രാമിലേക്കാണ്. കഥകൾ ഇഷ്ടപ്പെടാത്ത ആരുമില്ല എങ്കിൽ നമുക്ക് കഥ കേട്ട് വരാം. ഇന്നത്തെ കഥയിൽ നമ്മോടൊപ്പം ചേരുന്നത്
3: അബ്ദുസ്സലാം വീട്ടി.
2: തിരക്കുള്ള ഒരു പ്രഭാതം, ഗൾഫിൽ നിന്നുള്ളൊരു വിമാനം എന്ന കഥയിൽ നിന്നും ഭാഗം 15 കേട്ടുവരാം.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രമുഖ ബാലസാഹിത്യകാരൻ ഇ കെ എം പന്നൂർ രചിച്ചിട്ടുള്ള നോവൽ ഗൾഫിൽ നിന്ന് ഒരു വിമാനം, അധ്യായം 15. തിരക്കുള്ള ഒരു പ്രഭാതം. സുമയ്യയ്ക്ക് അടുത്ത കാലത്തൊന്നും ഇത്ര തിരക്കുള്ള ഒരു പ്രഭാതമുണ്ടായിട്ടില്ല. ചെറിയാപ്പ പള്ളിയിൽ നിന്ന് വരുമ്പോഴേക്കും ഒന്നാം ചായയും രണ്ടാം ചായയും തയ്യാറാക്കണം. ഒന്നാം ചായയ്ക്ക് ഓരോ പഴംപൊരി, രണ്ടാം ചായയ്ക്ക് കടലക്കറിയും ഉരലിൽ ഇടിച്ച പൊടി കൊണ്ട് പുട്ടും, വാഴയിലയിലേക്ക് ഉന്തിയിട്ട നാടൻ പുട്ടിൻ്റെ രസം ഗൾഫിൽ ജീവിക്കുന്നവർക്ക് ആസ്വദിക്കാൻ കിട്ടാറില്ല. ചെറിയാപ്പ ദീർഘകാലം ഗൾഫിൽ കഴിഞ്ഞതല്ലേ, തിരിച്ചു പോകുന്നതുവരെ കഴിവിൻപടി നല്ല ഭക്ഷണം കൊടുക്കണം. ഉമ്മയും റുഷ്തയും സഹായത്തിനുണ്ട്. ആ തിരക്കിനിടയിലാണ് ജാഫർ മോൻ്റെ മറ്റൊരു തിരക്ക്. എന്താ ഉമ്മ ചെറിയാപ്പ പള്ളിയിൽ നിന്ന് വരാത്തത്? തിരക്ക് കൂട്ടല്ല ജാഫു. സുബൈ നിസ്കരിച്ച് ഖുർആൻ ഓതി കുറച്ചുനേരം ഉറങ്ങിയിട്ടായിരിക്കും വരിക. അതുവരെ മോൻ പാഠം വായിച്ചോ. ഒന്നു വായിക്കാനല്ലമ്മ, എടുത്ത പാഠങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞ്. ജാഫർ മോന് ചെറിയാപ്പയെ 4 മണിക്കൂർ നേരത്തെ പരിചയമേ ഉള്ളൂ. അപ്പോഴേക്കും തമ്മിൽ നന്നായി ഇണങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. തനിക്കെന്താ അമ്മോനും 2 വല്യാപ്പന്മാരും ഇല്ലാത്തതെന്ന് കുറച്ചു മാസം മുമ്പ് ചോദിച്ച കുട്ടിയാണ്. ഇപ്പോ അതിന് ചെറിയൊരു പരിഹാരമായല്ലോ. ജോലി തിരക്കിനിടയിൽ സുമയ്യ ചിന്തിച്ചു. അവൾ സന്തോഷിച്ചു. ചെരുപ്പിന്റെ ശബ്ദം കേട്ട് ജനലിലൂടെ നോക്കി. ചെറിയാപ്പ തന്നെ. അദ്ദേഹം സലാം ചൊല്ലി വരാന്തയിൽ കയറിയിരുന്നു. അപ്പോഴേക്കും ഉപ്പയും വടികുത്തിക്കൊണ്ട് വരാന്തയിലെത്തി. റുഷ്തമോളെ, ഈ ചായയും പഴംപൊരിയും ബല്ലിപ്പാന്റെയും ചെറിയാപ്പാന്റെയും മുന്നിൽ സ്റ്റൂളുമിൽ കൊണ്ടുവെച്ചു കൊടുക്ക്. മോള് വലിയ കുട്ടിയാവുന്നുണ്ട്, എല്ലാ പണിയും കുറേശ്ശെ പഠിക്കണം. റുഷ്ദ കൊണ്ടുവച്ച ചായയും കടിയും അവർ കുടിച്ചു കഴിഞ്ഞപ്പോൾ ഒഴിഞ്ഞ ഗ്ലാസും പ്ലേറ്റും എടുക്കാൻ സുമയ്യയാണ് ചെന്നത്. എത്ര പണിത്തിരക്കുണ്ടെങ്കിലും ചെറിയാപ്പയോട് 2 മിനിറ്റ് വർത്തമാനം പറയണമല്ലോ. അല്ലെങ്കിൽ ചെറിയാപ്പ എന്തു വിചാരിക്കും? ഇവിടുത്തെ ഉപ്പക്കും മക്കൾക്കും 6 മാസത്തേക്കൊരാളായല്ലോ. ഞങ്ങളുടെ പൊര ഇതുവരെ പകുതി ഉറക്കത്തിലായിരുന്നു. ചെറിയാപ്പ വന്നപ്പോൾ അതൊന്നുണർന്നു. അൽഹംദുലില്ലാ, ഇന്റെ വരവുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയതിൽ എനിക്ക് വല്ലാത്ത സന്തോഷമുണ്ട് സുമിയെ, അദ്ദേഹം പറഞ്ഞു. ഇത് പറയുന്നതിനിടയിൽ ചെറിയാപ്പ തന്റെ കൈകളിലേക്കും മുഖത്തേക്കും നോക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. സ്വരം താഴ്ത്തിക്കൊണ്ട് ചെറിയാപ്പ പറയാൻ തുടങ്ങി. മോളെ, ചായ കൂടി കഴിഞ്ഞിട്ട് ഇനി നിന്നെയും കൊണ്ട് എനിക്കൊന്ന് ടൗണിൽ പോകണം. ചെറിയാപ്പ ഇത്രയും കാലം മോളെ മറന്നുപോയതിൽ പൊറുക്കണം. എന്റെ കഴുത്തും കൈയും ചെറിയ രീതിയിലൊന്ന് ചോപ്പിക്കണം. അതൊന്നും വേണമെന്നില്ല ചെറിയപ്പ, അതിനൊക്കെ വലിയ പൈസയാകും. പവനിനൊക്കെ ഒരുപാട് ഉറപ്പിയല്ല ഇപ്പോ. എനിക്ക് ഇങ്ങനെ അങ്ങ് കഴിഞ്ഞാൽ മതി. അവൾ ഗ്ലാസും പ്ലേറ്റുമെടുത്ത് അകത്തേക്ക് പോയി. ചായ കുടിയും പാത്രം കഴുകലും മുറ്റമടിയുമെല്ലാം കഴിഞ്ഞപ്പോഴേക്കും സമയം 9:30 മണിയായി. ചെറിയാപ്പ അകത്തേക്ക് വന്നു. മോള് വേഗം കുളിച്ച് വസ്ത്രം മാറ്, റുഷ്തമോളും ജാഫർ മോനും വേണം കൂടെ, അദ്ദേഹം പറഞ്ഞു. ചെറിയാപ്പ ആത്മാർത്ഥതയോടെയാണ് പറയുന്നത് എന്നോർത്തപ്പോൾ സുമയ്യ പിന്നെ മടിച്ചില്ല. മക്കളോട് കുളിക്കാൻ പറഞ്ഞ് അവൾ ബാപ്പയുടെ അടുത്തേക്ക് പോയി. ബാപ്പാ, ചെറിയാപ്പ അങ്ങാടിയിൽ പോകാൻ വല്ലാതെ നിർബന്ധിക്കുന്നു. ഞാനും കുട്ടികളും ഒന്ന് പോയി വന്നാലോ? 1 മണിക്കൂർ കൊണ്ട് തിരിച്ചു വരാം. ബാപ്പയുടെ സമ്മതം കിട്ടിയപ്പോൾ അതേ ചോദ്യം ഉമ്മയോടും ചോദിച്ചു. ഉമ്മയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ് ഉണ്ടായത്. മോളെ, അത് ഉമ്മാനോട് ചോദിക്കാനുണ്ടോ? മോളെ കഴുത്തും കൈയും തിളങ്ങണത് കാണാൻ ഉമ്മാക്കും വലിയ പൂതിയ. അവൾ ചിരിച്ചുകൊണ്ട് കുളിമുറിയിലേക്ക് പോയി.
3: മാഷാ അല്ലാ, റേഡിയോയിൽ നമ്മളിതുവരെ കേട്ടത് കഥ പറയാം എന്ന പങ്കതിയാണ്. സാധാരണ എവിടെയെങ്കിലും കേൾക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും മായാവി കഥകളോ മറ്റു ബാലമ്മ മറ്റുള്ള ആ രൂപത്തിൽ വെറുതെ ഒരു കഥയല്ല. അതിൽ കേൾക്കുന്ന ആളുകൾക്ക് ശരിക്കും ഗുണപാഠം ഉൾക്കൊള്ളേണ്ടതായ രൂപത്തിലുള്ള ചെറിയ മക്കളെ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള കഥകളാണ് ശരിക്കും ഇതിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ?
2: അതെ അതെ.
3: തിരക്കുള്ള ഒരു പ്രഭാതം, ഗൾഫിൽ നിന്നൊരു വിമാനം, അതിൻ്റെ 15-ാം ഭാഗമാണ് അബ്ദുസ്സലാം വീട്ടിൽ കഥ പറയാം എന്ന ഈ ഒരു പങ്കുതിയിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിയത്.
2: മാഷാല്ലാ, ഇനി നമുക്കൊരു യാത്ര പോകാം. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ യാത്രയിലൊരു സ്ഥലം ഏതാണ് ഒന്ന് പറയാൻ പറ്റുമോ?
3: എനിക്കിഷ്ടപ്പെട്ടത് ഡൽഹി.
2: ഡൽഹി? ഡൽഹി ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? ഇന്ത്യയുടെ തലസ്ഥാനം ആയതുകൊണ്ടാണോ?
3: ആ നിലക്കും അവിടെ കുറേ യൂണിവേഴ്സിറ്റികളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് അങ്ങനെ ആ ഒരു ഡൽഹി ജുമാ മസ്ജിദ് ആ നിലക്കൊക്കെ പോയപ്പോൾ അതിൽ ഇഷ്ടമായി തോന്നി.
2: ഓക്കെ, അതായത് അറിയപ്പെട്ട ഒരുപാട് സ്ഥലങ്ങളുള്ള സ്ഥലം എന്നുള്ള ഒരു അർത്ഥത്തിൽ കൂടിയാണ്.
3: അതെ അതെ അതെ.
2: ഏതായിരുന്നാലും നമുക്ക് ഈ പ്രകൃതിയുടെ സൗന്ദര്യവും ഭംഗിയും ഒക്കെ ആസ്വദിക്കണമെങ്കിൽ തീർച്ചയായും തിരഞ്ഞെടുക്കപ്പെട്ട ചില സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്.
3: അതെ.
2: ഇനി ഇൻഷാല്ലാ പീസ് റേഡിയോയുടെ ഈ ഒരു സമയത്ത് നാം പോകുന്നത് കുമളിയിൽ നിന്നും ഗവിയിലേക്കാണ്.
3: അതിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത് ആഷിഖ് എടത്തനാട്ടുകര, ഇബിനു അലി എടത്തനാട്ടുകര എന്നിവരാണ്. അത് നമുക്ക് കേൾക്കാം
2: ദൃശ്യത്തിലൂടെ.
7: പീസ് റേഡിയോ ദൃശ്യം പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. യാത്രകളുടെ മനോഹര അനുഭവങ്ങളെ അക്ഷരങ്ങളിലൂടെ ശ്രോതാക്കളിലെത്തിക്കുന്ന ദൃശ്യം പരിപാടിയിൽ ഇന്ന് നമ്മൾ യാത്ര പോകുന്നത് ഒരു KSRTC ബസ്സിലാണ്. കുമിളിയിൽ നിന്ന് ഗവി വഴി പത്തനംതിട്ട വരെയുള്ള ഒരു മനോഹരമായ യാത്ര. കുന്നും മലകളും പുഴകളും മരങ്ങളും കാട്ടുജീവികളും പൂക്കളും ഒക്കെ കാണുന്ന രസകരമായ ഒരു യാത്ര. യാത്ര നയിക്കുന്നത് KSRTCയിലെ ഒരു ജീവനക്കാരൻ തന്നെയാണ്, ആഷിഖ് എടത്തനാട്ടുകര. പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്കിൽ എടത്തനാട്ടുകര സ്വദേശിയാണ് അദ്ദേഹം. 7 വർഷത്തോളം അദ്ദേഹം KSRTCയിൽ കണ്ടക്ടറായിട്ട് സേവനം അനുഷ്ഠിച്ച് വരുന്നുണ്ട്. എടത്തനാട്ടുകര തൈക്കോട്ടിൽ അബ്ദു സൈനബ ദമ്പതികളുടെ മകനാണ് അദ്ദേഹം. അദ്ദേഹം യാത്ര തൽപരനാണ്, എന്നാൽ അടിസ്ഥാനപരമായി അദ്ദേഹം ഒരു ചരിത്ര തൽപരൻ കൂടിയാണ്. അദ്ദേഹത്തിന് ചരിത്രത്തിലും രാഷ്ട്രതന്ത്രത്തിലും ബിരുദാനന്തര ബിരുദമുണ്ട്. BEd അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കുമിളിയിലെ ഒരു ഡ്യൂട്ടി അല്ല, മറിച്ച് പറയാം, അദ്ദേഹത്തിൻ്റെ സർവീസിലെ ആദ്യത്തെ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആഷിഖ്, താങ്കളെ ഹൃദ്യപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജീവിതം യാത്രയാണെന്ന് പറയാറുണ്ട് ആലങ്കാരികമായി. ജോലി യാത്രയാകുന്ന ഒരു ഡ്യൂട്ടിയാണ് താങ്കളിപ്പോൾ നിർവഹിച്ച് കൊണ്ടിരിക്കുന്നത്. നമുക്ക് തുടങ്ങാം, കുമിളിയിൽ നിന്ന് തുടങ്ങാം. എന്താണ് കുമിളിയുടെ ഒരു പ്രത്യേകത അനുഭവപ്പെട്ടിട്ടുള്ളത്?
8: കുമിളി ഇടുക്കി ജില്ലയിലെ ഒരു മലയോര പ്രദേശമാണ്. കേരളത്തിലെ ആദ്യത്തെ വലിയ ഗ്രാമപഞ്ചായത്താണ് കുമിളി. അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും ഒരു അതിർത്തി പ്രദേശമാണ് കുമിളി എന്ന് പറയുന്നത്. അതുപോലെ തേക്കടി തന്നെയാണ് കുമിളിയുടെ പ്രധാനപ്പെട്ട ഒരു വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായ തേക്കടി കുമിളിയുടെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ മുല്ലപ്പെരിയാർ അണക്കെട്ട് ഒക്കെ കുമിളിയിലാണ് സ്ഥിതി ചെയ്യുന്നത്.
7: എങ്ങനെയാണ് കുമിളിയിൽ ആദ്യമായി ചെന്ന അനുഭവം?
8: എനിക്ക് KSRTCയിൽ ജോലി കിട്ടിയത് 2015 ജൂലൈ 20-ാം തീയതിയാണ്. അങ്ങനെയാണ് ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയാണ് കുമിളിയിൽ ആദ്യമായിട്ട് എത്തുന്നത്.
7: അന്ന് തന്നെ കാഴ്ചകളൊക്കെ കാണാൻ തുടങ്ങി.
8: ആ പ്രത്യേക ഒരു തണുപ്പുള്ള ഒരു പ്രദേശമാണ്. അതുപോലെ തന്നെ പ്രകൃതിക്ക് തന്നെ ഒരു ഏലത്തിൻ്റെയൊക്കെ ഒരു മണമുള്ള ഒരു പ്രദേശമാണ് കുമിളി എന്ന് നമുക്ക് പറയാം.
7: ആഷിഖ് ഒരു ചരിത്രകാരനാണ് എന്ന് പറഞ്ഞു, അതിനപ്പുറം അദ്ദേഹം ഒരു ഗ്രന്ഥകാരനാണ്. മണ്ണാർക്കാടിൻ്റെ ഇന്നലകൾ എന്നൊരു ചരിത്ര പുസ്തകം അദ്ദേഹത്തിൻ്റെതായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. മണ്ണാർക്കാടിൻ്റെ കവിതകൾ എന്ന ഒരു കവിതാ സമാഹാരത്തിൻ്റെ കളക്ഷനുകളും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ എഡിറ്ററാണ് അദ്ദേഹം. ഇനിയും ഒരു പുസ്തകം ഇറങ്ങാനുണ്ട്, അതൊരു സസ്പെൻസായിട്ട് തൽക്കാലം ഇരിക്കാം. നമുക്ക് ആദ്യത്തെ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് എത്താം. ഒരു തണുത്ത പ്രഭാതം അല്ലേ,
8: മഞ്ഞുമൂടിയിട്ടുള്ള ഒരു പ്രഭാതം.
7: നമുക്ക് യാത്ര തുടങ്ങാം.
8: കുമിളിയിൽ നിന്ന് 5:30 ഈ കുമിളി ഗവി പത്തനംതിട്ട റൂട്ടിലുള്ള സർവീസ് ആരംഭിക്കുന്നത്. ഏകദേശം ഒരു 5:30 കുമിളിയിൽ നിന്ന് പുറപ്പെട്ട് 7 മണിയോടെ ഗവിയിലെത്തും. കുമിളിയിൽ നിന്ന് ഏകദേശം 42 കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഗവി. അതുപോലെ തന്നെ കാട്ടിലൂടെ ഈ കുമിളിയുടെ അടുത്ത പ്രദേശമായ വള്ളക്കടവിൽ നിന്ന് 100 കിലോമീറ്റർ ദൂരെ കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ് വരെ വനമാണ്. ഈ വനത്തിലൂടെ ഉള്ള യാത്രയിൽ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഗവി.
7: നമുക്ക് ഗവിയിലെത്തുമ്പോൾ ഗവിയുടെ കൂടുതൽ വിശേഷങ്ങൾ പറയാം അല്ലേ?
8: പറയാം.
7: അപ്പം കുമിളിയിൽ നിന്ന് നമ്മൾ യാത്ര തുടങ്ങുകയാണ്. സമയം രാവിലെ 5:30 ഔദ്യോഗികമായിട്ട് ചാർജൊക്കെ എടുത്ത് ആദ്യമായിട്ടുള്ള യാത്ര തുടങ്ങുന്നു. ഡ്രൈവർ കൂടെ ഉണ്ടാകും, ഓർമ്മയുണ്ടോ? ഡ്രൈവർ ഓർമ്മയുണ്ടോ?
8: അന്ന് സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു ഡ്രൈവറായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഡ്യൂട്ടി ചെയ്ത സമയത്ത് സുരേന്ദ്രൻ എന്ന ഒരാളായിരുന്നു. അദ്ദേഹം തിരുവനന്തപുരം സൂപ്പർ ഫാസ്റ്റ് ഓടിക്കുന്ന ഡ്രൈവറായിരുന്നു. അപ്പോൾ അദ്ദേഹം കുറച്ച് കാലം ലീവിലായിരുന്നു. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിന് കിട്ടിയ ഒരു ഡ്യൂട്ടി ആയിരുന്നു കുമളി ഗവി പത്തനംതിട്ട. അപ്പോൾ ഞാനും ആദ്യമായിട്ട്
7: യാത്രയുടെ തമാശ എന്ന് പറയുന്നത് ആഷിഖ് ആദ്യമായിട്ടാണ് ആ റൂട്ടിൽ പോകുന്നത്. ഡ്രൈവർ സുരേന്ദ്രനും ആദ്യമായിട്ടാണ് ആ റൂട്ടിൽ യാത്ര പോകുന്നത്. കാട്ടിലൂടെയുള്ള യാത്രയാണ്. ഒരു തുടക്കം തന്നെ രസകരമാണ്.
8: രസകരമാണ്,
7: ശരി.
8: അപ്പോൾ അങ്ങനെ 5:30 യാത്ര തുടങ്ങി. വണ്ടിപ്പെരിയാർ എത്തും.
7: വലിയ വണ്ടിയാണ്? വണ്ടിയുടെ
8: അല്ല, വണ്ടി ചെറുതാണ്. 32 സീറ്റുള്ള ഒരു വണ്ടിയാണ്. അതുപോലെ തന്നെ ഈ പൂക്കളും മറ്റതൊക്കെ ആളുകൾ കയറ്റി, അങ്ങനെ കുറെ യാത്രക്കാരൊക്കെ, ഒരു 25 യാത്രക്കാരൊക്കെ അന്ന് ബസ്സിലുണ്ടായിരുന്നു.
7: ബസ്സിനകത്തും സുഗന്ധം
8: സുഗന്ധം. അതുപോലെ പിന്നെ വണ്ടിപ്പെരിയാർ എത്തിയിട്ട് നമ്മളെ വണ്ടിയിൽ പത്രക്കെട്ടുകളൊക്കെ കയറ്റും. എൻ്റെ കുമളി ഗവിയിലുള്ള ഫോറസ്റ്റ് ഓഫീസുകളിലേക്കും അതുപോലെ തന്നെ അവിടെ കെ എസ് സി ബി ഓഫീസ് പമ്പ ക്യാൻറ്റീനൊക്കെ ഉണ്ട്. കെ എസ് സി ബിൻ്റെ ഒരു ക്യാൻറ്റീനാണ് പമ്പ ക്യാൻറ്റീൻ. അപ്പോൾ അവിടെയൊക്കെ ഉള്ള പത്രക്കെട്ടുകളൊക്കെ ബസ്സിൽ കയറ്റി നമ്മൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞതിന് ശേഷം പത്രങ്ങളൊക്കെ ഓരോ ഓഫീസിൻ്റെ അവിടെ എത്തുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കണം.
7: ഒരു യാത്രക്കാരൻ മാത്രം കൊണ്ടുപോയാൽ പോരാ?
8: അല്ല, യാത്രക്കാരൻ മാത്രം കൊണ്ടുപോയാൽ പോരാ,
7: പത്ര ഏജന്റിന്റെ
8: ഏജന്റിന്റെ ജോലിയും കൂടിയും ചെയ്യണം.
7: അപ്പോൾ ആദ്യം കുമളിയിൽ നിന്ന് യാത്ര തുടങ്ങുന്നു. അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് ഏതാണ്?
8: വണ്ടിപ്പെരിയാറാണ്.
7: വണ്ടിപ്പെരിയാറിന്റെ വല്ല പ്രത്യേകതകളും തോന്നുന്നുണ്ടോ? എന്താണ്
8: വണ്ടിപ്പെരിയാറാണ് എനിക്ക് തോന്നുന്നു കുമളിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലങ്ങളിലോ എന്നാണ്. പറയുന്നത് ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട, പിന്നെ പെരിയാർ നദി ഒഴുകുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അവിടുന്ന് പിന്നെ നമ്മൾ വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് എത്തും. അവിടെ നിന്നാണ് വന ആരംഭിക്കുന്നത്. അവിടുന്ന് 100 കിലോമീറ്റർ വള്ളക്കടവ് മുതൽ കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ് വരെ 100 കിലോമീറ്റർ വനമാണ്. പിന്നെ നമ്മൾ വനത്തിലൂടെ ഉള്ള യാത്രയാണ്. അപ്പോൾ ഈ വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ നമ്മൾ കണ്ടക്ടർ അവിടെ ഇറങ്ങിയിട്ട് എത്ര യാത്രക്കാരുണ്ട്, ഏത് സമയത്താണ് ഇത് കടന്നു പോകുന്നത് എന്നൊക്കെ സൈൻ ചെയ്ത് അവിടെ എഴുതി കൊടുക്കണം.
7: ചെക്ക് പോസ്റ്റിൽ വണ്ടി നിർത്തി അവിടെ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി
8: തുടരാൻ പറ്റുള്ളൂ. അതിനുശേഷം നമ്മൾ വനത്തിലൂടെ കടക്കണം. വനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ചെറിയ ആദ്യം മൃഗങ്ങളെയും അവിടുത്തെ സസ്യജാലങ്ങളും ഒക്കെ കണ്ടു തുടങ്ങി, ആനകൾ, അതുപോലെ തന്നെ കാട്ടുപോത്ത്, മാന്, മ്ളാവ്, അങ്ങനെ പല മൃഗങ്ങളെയും നമ്മൾ കണ്ടു തുടങ്ങി. അങ്ങനെ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കും. അങ്ങനെ പച്ചക്കാനത്തെത്തും.
7: ഒരു സ്ഥലത്തിന്റെ പേരാണ് പച്ചക്കാനം.
8: പച്ചക്കാനം പറഞ്ഞാൽ കുറച്ച് ആദിവാസികളൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അവരുടെ ഊരാളികൾ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ആദിവാസി വിഭാഗങ്ങൾ ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ആണ് കുറച്ച് ജനവാസമുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ കാട്ടിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ പച്ചക്കാനം ചെക്ക് പോസ്റ്റ്, അത് കഴിഞ്ഞ് ആദ്യം വരുന്ന പച്ചക്ക് പോസ്റ്റാണ്. കുറേ ചെക്ക് പോസ്റ്റ് ഉണ്ട് ഈ യാത്രയിൽ. അതിൽ ആദ്യം വരുന്ന ചെക്ക് പോസ്റ്റാണ് പച്ചക്കാനം ചെക്ക് പോസ്റ്റ്. അത് കഴിഞ്ഞ് ആണ് നമ്മൾ പിന്നെ ഗവിയിലെത്തുന്നത്. ഗവീൻ്റെ എത്തുന്നതിന് മുൻപ് കൊച്ചി ഡാം പറഞ്ഞ ഒരു ഡാമുണ്ട്. അതാണ് ഗവി ഡാം സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് കൊച്ചി ഡാം. നമ്മളതിനെ കൊച്ചി ഡാം എന്നാണ് വിളിക്കുക. ഗവി ഡാമാണ് അതിൻ്റെ യഥാർത്ഥ പേര്. പക്ഷേ അപ്പോൾ സ്ഥലത്തിന് കൊച്ചി ഡാം എന്നാണ് പേര്. അവിടെ ഇക്കോ ടൂറിസത്തിൻ്റെ പ്രൊജക്റ്റൊക്കെ ഉണ്ട്. നമ്മളെ കെ ടി ഡി എഫ് സി നടത്തുന്ന ഇക്കോ
7: ഫോറസ്റ്റ്
8: ഡിപ്പാർട്ട്മെന്റിന്റെ കെ എഫ് ഡി സിയുടെ ഇക്കോ ടൂറിസത്തിന്റെ പ്രൊജക്റ്റൊക്കെ ഉണ്ട്.
7: എന്താണ് അവിടെ പിന്നെ ടൂറിസവുമായി ബന്ധപ്പെട്ട അവരുടെ സംവിധാനങ്ങൾ എന്താ ഉള്ളത്?
8: അവിടെ 1500 രൂപേന്റെ പാക്കേജാണ്. നമുക്ക് 9 മണി മുതൽ 5 മണി വരെ അവിടെ ചെലവഴിക്കാം. അത് അവിടെ ബോട്ട് യാത്ര, അങ്ങനെ കുറെ ജീപ്പിൽ സഫാരി ആയിട്ട് വനത്തിലൂടെയൊക്കെ സഞ്ചരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഓൺലൈനിൽ ബുക്ക് ചെയ്യണം,
7: അഡ്വാൻസ്
8: ബുക്ക് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഗവിയിലെത്തുന്നു. ഗവി എന്ന് പറയുമ്പോൾ ഒരു ചെറിയ പ്രദേശമാണ്. നമ്മൾ കരുതുമ്പോൾ അവിടെ ഒരു ചെറിയൊരു കട, ഒരു പോസ്റ്റ് ഓഫീസ്, അത്രേ ഉള്ളൂ. പിന്നെ ഈ ഗവി പറഞ്ഞ പ്രദേശത്ത് ശ്രീലങ്കയിൽ നിന്ന് വന്ന ആളുകളാണ് കൂടുതൽ താമസിക്കുന്നത്. ശ്രീലങ്കയിൽ 1980കളിൽ കുടിയേറിയവരാണ്. അവിടെ ഏലം കൃഷിക്ക് വന്നവരാണ്. ഈ ശ്രീലങ്കയിലെ തമിഴ്
7: സിംഹള
8: പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് അവർക്ക് താമസിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തതാണ് ഗവി. ഗവി പറഞ്ഞ വാക്കിന്റെ അർത്ഥം, വാക്ക് എന്നാണ് ഗവിന്റെ അർത്ഥം.
7: ഗവി എന്ന് പറഞ്ഞാൽ വാക്ക് എന്നാണ്
8: മലയാളത്തിൽ. അത് ബ്രിട്ടീഷുകാർ ആ കാലഘട്ടത്തിൽ തന്നെ വിളിച്ചു പോകുന്നതാണ്. അവരാണ് അവിടെ ആദ്യമായിട്ട് ഈ ഏലകൃഷിയൊക്കെ തുടങ്ങുന്നത്. പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ തദ്ദേശീയരായ ആളുകൾ അത് ഏറ്റെടുക്കുകയും അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ തമിഴ്നാട്ടിൽ നിന്ന്, ശ്രീലങ്കയിൽ നിന്ന് വന്ന തമിഴർ അവിടെ ജോലിക്ക് നിൽക്കുകയും പിന്നെ ഇപ്പോൾ ഒരു 2000 ശേഷം അവരൊക്കെ ഏകദേശം പോയി. ഇപ്പോൾ കുറച്ച് ജനസംഖ്യയുള്ളൂ. ഇപ്പോൾ ഗവിയുടെ സമീപത്ത് തന്നെ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളാണ് മീനാറ്, അതുപോലെ തന്നെ കൂളാറ് തന്നെ. അവിടെ 2 ഡാമുകളുണ്ട്.
7: ആറുകളാണ് കൂടുതൽ അവിടെ.
8: ഡാം
7: ഇതുണ്ട്.
8: പിന്നെ അത് കഴിഞ്ഞാലാണ് കൊച്ചുപമ്പ എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ നമ്മൾ 75 രൂപക്ക് നമുക്ക് ബോട്ട് സർവീസ് ഒക്കെ ഉള്ള ഇതുണ്ട്. അത് കെ എഫ് ഡി സി നടത്തുന്ന ഒരു സർവീസാണ്.
7: ചോദിക്കാൻ വിട്ടുപോയി, നിങ്ങള് ആഷിക് ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത് ആ റൂട്ടിൽ?
8: അതെ അതെ.
7: സുരേന്ദ്രൻ ഡ്രൈവറും ആദ്യമായിട്ടാണ്. എങ്ങനെയാണ് അവിടെ?
8: അപ്പോൾ കുറെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. യാത്രക്കാര് പലതും ചോദിച്ചിട്ടാണ്, യാത്രക്കാരോട് വഴിയൊക്കെ ചോദിച്ചിട്ടാണ് പോയത്.
7: ആദ്യത്തെ ആദ്യം കയറി ഞങ്ങളെ സഹായിച്ച യാത്രക്കാരനെ ഓർമ്മയുണ്ടോ?
8: ആ ഒരു അയ്യപ്പൻ എന്ന് പറഞ്ഞേ. അതുപോലെ തന്നെ ഈ 64 മൈൽ പറഞ്ഞ സ്ഥലമുണ്ട് കുമളി കഴിഞ്ഞിട്ട് വരുന്നേ, വണ്ടിപ്പെരിയാറിനിടയിൽ. അവിടെ നിന്ന് ഈ ശശികുമാർ പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹം ഈ കൊച്ചി ഡാമിൽ ഇക്കോ ടൂറിസത്തിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹമൊക്കെ വഴി പറഞ്ഞു തന്നിട്ടാണ് ഞങ്ങൾ എത്തുന്നത്.
7: ഏതായാലും കൃത്യ റൂട്ട് മാറാതെ പോയി അല്ലേ?
8: ആ റൂട്ട് മാറാതെ പോയി.
7: വഴിയിൽ മൃഗങ്ങളെ കണ്ടു എന്ന് പറഞ്ഞു. പച്ചക്കാനത്ത് വെച്ചാണ് ആദ്യത്തെ യാത്ര.
8: പച്ചക്കാനം എന്ന പ്രദേശത്ത് കൂടുതൽ മൃഗങ്ങൾ, ആനകളൊക്കെ കൂടുതലുള്ള സ്ഥലമാണ്. അവിടെ ആളുകൾ താമസിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ അവിടേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക പുല്ലി പ്രദേശങ്ങളൊക്കെ നിറഞ്ഞ സ്ഥലമാണ്, ഒരു മേട് പോലെയുള്ള സ്ഥലമാണ്. അവിടെ ആനകളും കാട്ടുപോത്തൊക്കെ കൂടുതൽ കാണപ്പെടുന്ന സ്ഥലമാണ്.
7: ആദ്യ യാത്രയിൽ തന്നെ മൃഗങ്ങളെ കണ്ടു?
8: ആ കണ്ടു കണ്ടു.
7: എവിടെ വെച്ചാണ് കണ്ടത്?
8: ഈ പച്ചക്കാനത്ത് വെച്ച് ആദ്യമായിട്ട് ആനകളെ, ആനകൾ കൂട്ടമായിട്ട് പോകുന്നതൊക്കെ കണ്ടു. ഈ കാട്ടുപോത്തുകളൊക്കെ നമ്മുടെ ബസ്സിന്റെ കുറുകെ നടന്നുപോയി.
7: അവിടുത്തെ രാജാക്കന്മാർ അവരാണ് അല്ലേ?
8: ആ അതെ.
7: നമ്മൾ കാണുമ്പോൾ എന്ത് ചെയ്യും ബസ്?
8: അല്ല, ചില സമയത്ത് അങ്ങനെ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ബസ്സിന്റെ മുന്നിലൊക്കെ ആന വന്നിട്ട് ഇതായിട്ട്, അപ്പൊ നമ്മള് ബസ് ഒന്ന് അതിന്റെ അത് സ്റ്റാർട്ടിങ് സൗണ്ടിൽ കൂടുതൽ
7: റൈസ് ചെയ്തു
8: ഇടും. അപ്പോ ആന കുറച്ച് കഴിഞ്ഞാൽ ബാക്കിലേക്ക് പോയി തിരിച്ചു
7: പോകും.
8: അപൂർവല്ല. അവിടെ ഞാന് അവിടെ ചെല്ലുന്നതിന് മുൻപ് ഒരു 6 മാസം മുൻപ് ഹൈദരാബാദിൽ നിന്ന് വന്ന ഒരു ശാസ്ത്രജ്ഞൻ, ഒരു ജൈവശാസ്ത്രജ്ഞൻ ആനയുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ച്, അപ്പോൾ അതിന്റെ ഫ്ലാഷ് അടിച്ചപ്പോൾ ആന ചവിട്ടി കൊല്ലിയൊക്കെ, അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ ഡ്രൈവർ ഒപ്പം ഉണ്ടായിരുന്ന ഡ്രൈവർ അവരൊക്കെ ഓടി രക്ഷപ്പെടും, അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായത് അവിടുത്തെ ആളുകൾ പറഞ്ഞ് അറിഞ്ഞിട്ടുണ്ട്.
7: ഗവിയിൽ എന്തൊക്കെയാണ് കാര്യമായിട്ടുള്ള സംഗതികളൊന്നും ഇല്ല അല്ലേ?
8: ആ സംഗതികൾ പറഞ്ഞാൽ അവിടെ ഈ ശ്രീലങ്കൻ നിവാസികളുടെ ഒരു വാസസ്ഥലം എന്ന് തന്നെ നമുക്ക് പറയാവുന്ന.
7: ഗവിയിലേക്കുള്ള യാത്രയാണ് കൂടുതൽ.
8: ആ ഈ 100 കിലോമീറ്ററുള്ള യാത്രയാണ് ഈ കൊച്ച വള്ളക്കട ചെക്ക് പോസ്റ്റ് മുതൽ കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ് വരെയുള്ള 100 കിലോമീറ്റർ. 7 ഡാമുകളും നമുക്ക് കാണാം. അതിൽ 5 ഡാമുകളുടെ മുകളിലൂടെയാണ് നമ്മൾ ബസ് പോകുന്നത്.
7: ഗവിയിൽ പക്ഷികൾ ധാരാളമുണ്ട്. ഏതൊക്കെ പക്ഷികളാണ് പ്രധാന
8: പക്ഷികൾ? പ്രധാനമായിട്ടും മയില്, അങ്ങനെ പ്രാവ്, അങ്ങനത്തെ എല്ലാ പക്ഷികളും ഉണ്ട്.
7: മലമുഴക്കി വേഴാമ്പല്
8: കാണപ്പെടുന്ന ഒരു പ്രദേശമാണ്. അതുപോലെ തന്നെ മൃഗങ്ങളിലാണ് വെച്ചാൽ കരിങ്കുരങ്ങ്, സിംഹവാലം കുരങ്ങൊക്കെ നമ്മൾ തുടക്കത്തിൽ തന്നെ കാണും. കാട് തുടങ്ങുന്ന ആ സമയത്ത് തന്നെ നമ്മൾ കാണും.
7: അവിടുത്തെ കാലാവസ്ഥയെക്കുറിച്ച് എപ്പോഴും പറയാറുണ്ട്.
8: ആ അവിടെ കാലാവസ്ഥ തണുത്ത ഒരു ഇതാണ്. 10 ഡിഗ്രി സെൽഷ്യസ് വരെ ഒക്കെ തണുപ്പ് വരുന്ന ഒരു പ്രദേശമാണ് ഗവി.
7: അതായത് നമ്മൾ ഇവിടെ മറ്റു സ്ഥലങ്ങളിലൊക്കെ ചുട്ടു വിയർത്ത് നിൽക്കുന്ന സമയത്ത് അവിടുത്തെ മാക്സിമം ഹയസ്റ്റ് ടെമ്പറേച്ചർ 10 ഡിഗ്രി വരെ എത്തുന്നു. അപ്പൊ ശരിക്കും ഒരു കാട്ടിന്റെ ഒരു മനോഹാരിതയും കുളിരും ഒക്കെ ശരിക്കും അനുഭവപ്പെടാം.
8: അതുപോലെ തന്നെ ഒരു കോടമഞ്ഞ് മൂടിയ ഒരു ഇതായിരിക്കും രാവിലെയൊക്കെ.
7: അപ്പോ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ മിക്കവാറും സ്വെറ്റർ കെട്ടേണ്ടി വരും.
8: സ്വെറ്റർ ധരിക്കേണ്ടി വരും.
7: കുമിളി കുമിളിയിൽ തന്നെ ചില സമയത്തൊക്കെ സ്വെറ്റർ കെട്ടിട്ടാണ് ആൾക്കാർ നടക്കുന്നത് കാണാറുള്ളത്. അപ്പൊ നമുക്ക് ഗവി കഴിഞ്ഞ് അങ്ങനെ മുന്നോട്ട് പോവാണ്. സിംഹളര് അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആളുകളൊക്കെ കൂടുതൽ ഉണ്ടായിരുന്നൊരു പ്രദേശം. ഡാമിന്റെ അല്ല, ഏലത്തിന്റെ ഒക്കെ ജോലികൾക്ക് വേണ്ടി വന്നതാണ്. അവർ കുറെ മടങ്ങിപ്പോയി തോന്നുന്നു.
8: അവര് മടങ്ങിപ്പോയി, ഇങ്ങനെ തൊഴിൽ കുറവായതിനാലും. പിന്നെ ശ്രീലങ്കയിലെ ഈ രാജീവ് ഗാന്ധി വധത്തിന് ശേഷമുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷമൊക്കെ കാരണം അവര് കുറെ ആൾക്കാർ മടങ്ങിപ്പോയി.
7: ശരി, നമുക്ക് അടുത്ത സ്റ്റോപ്പിലെ പോവാം അല്ലേ? നമ്മള് കൊച്ചു പമ്പ കഴിഞ്ഞു, അതിനുശേഷം നമ്മൾ ആനച്ചാലിലേക്കാണ്. ആനച്ചാൽ എന്താണ് വിശേഷങ്ങള്?
8: ആ അവിടെയും ഇങ്ങനെ കുറച്ച് ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. നമ്മുടെ ഗവി കഴിഞ്ഞാല് കുറച്ച് ജനവാസമുള്ള ഒരു പ്രദേശമാണ് ആനച്ചാല്.
7: ഈ ആനച്ചാൽ എന്നുള്ള പേര് വരാൻ
8: ആനകള് വന്ന് വെള്ളം കുടിച്ചിരുന്ന ഒരു പ്രദേശമാണ് എന്നാണ് പറയപ്പെടുന്നത്.
7: ആനകള് നടന്ന ചാലായിരിക്കും.
8: ആനകളെ കാണാറുണ്ട്. പിന്നെ ജനവാസമുള്ള സ്ഥലമായത് കൊണ്ട് പകലൊന്നും ആനകളില്ല. രാത്രിയൊക്കെ ആനകൾ വന്ന് വീടുകളിലൊക്കെ വാഴ ഇതൊക്കെ ഇതാക്കലുണ്ട് എന്ന് ആളുകൾ പറയുന്നുണ്ട്.
7: നേരം വെളുത്താലേ കാണുന്നുണ്ട്.
8: നേരം വെളുത്ത അപ്പൊ ആളുകൾ ഭീതിയോടെയാണ് വസിക്കുന്നത് അവിടേക്ക്.
7: പിന്നെ പമ്പ അണക്കെട്ടാണ് അടുത്ത സ്റ്റോപ്പ്.
8: അവിടെ പമ്പ ഡാം സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ റോഡിന്റെ സൈഡിലൂടെ നോക്കുമ്പോൾ പമ്പ ഡാം ഒരു സൈഡിൽ കാണാം. പിന്നെ അവിടെ ഒരു പമ്പ ക്യാൻറ്റീൻ ഉണ്ട്, KCBന്റെ നടത്താം. ഇവിടെ ഈ യാത്രയിൽ നമുക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ ഏക ആശ്രയം ഈ ക്യാൻറ്റീനാണ്.
7: അപ്പൊ ഈ 5:30 ബസ് കയറുമ്പോൾ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല?
8: ഇല്ല, കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ 7:20 ആകുമ്പോഴാണ് നമ്മൾ ഈ പമ്പ ക്യാൻറ്റീൻ്റെ അവിടെ അടുത്ത് എത്തുക. അപ്പൊ അവിടുന്ന് ഭക്ഷണം കഴിച്ച് 7:30 നമ്മൾ യാത്ര തുടരും.
7: എന്താണ് ആദ്യത്തെ പമ്പ ഡാമിന്റെ അടുത്തുള്ള ഭക്ഷണം ഓർമ്മ ഉണ്ടോ?
8: ആ അവിടെ അധികവും പുട്ടും കടലയാവും. അധികം
7: സ്ഥിരമാണ്.
8: സ്ഥിരം കാരണം നമ്മള് ചിലപ്പോ യാത്രക്കാർക്ക് മാത്രമേ
7: ഉണ്ടാകുക,
8: പുറത്ത് നിന്നുള്ള ആളുകൾക്കൊന്നും ഉണ്ടാകും.
7: ആളുകളൊന്നും അങ്ങനെ കഴിക്കുന്ന ഒരു സ്വഭാവം ആൾക്കാർ, ആൾ താമസം കുറവാണ്.
8: പിന്നെ KCBത്തെ ക്യാൻറ്റീനിലെ ജോലിക്കാർക്കും പിന്നെ KCBയിലെ ജോലിക്കാർക്കും ഒക്കെ ഉള്ള ഭക്ഷണം അത് അവര് പറയുന്നതിനനുസരിച്ച് കൊടുക്കുകയാണ്.
7: പിന്നെ പത്രം വിതരണത്തിന്റെ കാര്യം?
8: ആ ഗവിയിലും നമ്മൾ പത്രം ഇടും, അതുപോലെ തന്നെ ഈ ക്യാൻറ്റീനിലും പത്രം നമ്മൾ ഇടും. ആടെ മോളിച്ചേച്ചി പറഞ്ഞ ഒരു ആളാണ് ഈ KCB നടത്തുന്നത്, KCB ക്യാൻറ്റീൻ
7: നടത്തുന്നത്.
8: അപ്പൊ അവര് നമ്മള് ആങ്ങമൂഴി എന്ന സ്ഥലത്ത് നിന്ന് പാല് വാങ്ങിക്കൊണ്ടിരണം. അത് എല്ലാ ഡ്യൂട്ടി നമ്മൾ പോകുമ്പോഴും അത് ചെയ്യണം. ചിലപ്പോ തൈരും ഇതൊക്കെ വാങ്ങേണ്ടി വരും, പച്ചക്കറി ഇതൊക്കെ വാങ്ങേണ്ടി
7: വരും. സ്റ്റാൻഡിംഗ്
8: ഓർഡർ പോലെ.
7: പിന്നെ കാട്ടുപോത്തുകളെ കാണാറുണ്ടെന്ന് പറഞ്ഞു, ഏത് ഭാഗത്താണ് കൂടുതൽ കണ്ടിട്ടുള്ളത്?
8: ആ ഈ പമ്പ ക്യാൻറ്റീൻ കഴിഞ്ഞിട്ടുള്ള ഒരു ചെക്ക് പോസ്റ്റ് വരുന്നുണ്ട്, പമ്പ ചെക്ക് പോസ്റ്റ്. അതിനുശേഷമാണ് ഈ കൂടുതൽ കാട്ടുപോത്തുകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. അവിടെ പ്രത്യേകമായിട്ടുള്ള ഒരു കേന്ദ്രം തന്നെ തോന്നുന്നു കാട്ടുപോത്തുകളെ.
7: കാട്ടുപോത്തുകളുടെ സമ്മേളനം നടക്കുന്ന സ്ഥലമാണ്. നിങ്ങളെ വാഹനത്തിന് കുറുകെ ചാട്, അങ്ങനെ
8: അങ്ങനെയാണ് കാട്ടുപോത്തുകൾ കുറുകെ ചാടി പോവും എപ്പോഴും. അത് ഏത് നമ്മളേത് ഡ്യൂട്ടി പോയപ്പോഴും ഉണ്ടാകുന്ന സംഭവമാണ്.
7: എല്ലാ ഡ്യൂട്ടിയിലും
8: എല്ലാ ഡ്യൂട്ടിയും കാട്ടുപോത്തിനെ കാണാം. ആനകള് ചിലപ്പോഴൊക്കെ ഉള്ളു അങ്ങനെ വരാറുണ്ട്.
7: മാൻകൂട്ടങ്ങളോ?
8: ആ മാൻകൂട്ടങ്ങള്, പിന്നെ നമ്മളാവ് പറഞ്ഞ മാനിന്റെ അതേ ഒരു
7: തന്നെയാണ്.
8: സൈസ് കൂടും.
7: അപ്പോ പോസ്റ്റ് ഓഫീസിൽ, അല്ല പമ്പ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാല് പിന്നെയുള്ള ഫോറസ്റ്റ് ഓഫീസ് ആണ്.
8: ഫോറസ്റ്റ് ഓഫീസ്, അവിടുന്ന് നമ്മളിത് ഗേറ്റ് തുറന്നാലുള്ളൂ നമുക്ക് അപ്പുറത്തേക്ക് പ്രവേശനം.
7: ചെക്ക് പോസ്റ്റ് പോലെ തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ടോ?
8: റോഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്.
7: ആ വഴിയിൽ വേറെ വാഹനങ്ങൾക്കൊന്നും പെർമിഷൻ ഇല്ല. എന്താണ്?
8: ആ നമുക്ക് വേറെ സൗകര്യം പ്രൈവറ്റ് ആയിട്ടുള്ള വണ്ടികൾ വരണമെങ്കിൽ കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ്, അവിടെ നിന്ന് ഇങ്ങോട്ട് ഉള്ളു പത്തനംതിട്ട ഭാഗത്തു നിന്നുള്ളൂ ഗവിയിലേക്ക് പ്രവേശനമുള്ളൂ.
7: ശരി. ഇപ്പോൾ നമ്മൾ ബസ് അങ്ങോട്ട് പോകുന്ന റൂട്ടിൽ വേറെ
8: കുമളിയിൽ നിന്ന് പ്രവേശനമല്ല, കുമളിയിൽ നിന്ന് ഇക്കോ ടൂറിസത്തിൻ്റെ വണ്ടികളിൽ നമ്മൾ അവരെ കൊണ്ടുപോകും. പിന്നെ ഈ ഗവിയിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഫോറസ്റ്റുകാരൊക്കെ ഏൽപ്പിച്ച വണ്ടിയും അതുപോലത്തെ വണ്ടികളിലൊക്കെ പോരാ. പക്ഷേ കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ് നിന്നുള്ളൂ പ്രൈവറ്റ് ആയിട്ട്. നമ്മൾ ഒരു ടൂറിസ്റ്റ് ഒരു വിനോദമായിട്ട് ഗവി കാണാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ് വഴിയുള്ള പ്രവേശനം. അത് തിരിച്ച് കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ് വഴി പോകാനും കഴിയില്ല. അത് തിരിച്ചു പോകണമെങ്കിൽ വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് വഴി വണ്ടി പെരിയാറ് കുമളി അങ്ങനെയുള്ള പോകാൻ കഴിയാം.
7: അപ്പൊ നമ്മുടെ ബസ് പോകുന്ന റൂട്ടിൽ പിന്നെ വേറെ
8: ഇല്ല
7: വാഹനങ്ങൾക്ക് പ്രയാസമാണ്.
8: പ്രയാസമാണ്.
7: പിന്നെ അവിടെ ഒരു പവർ ഹൗസ് ഉണ്ടല്ലോ, ശബരിഗിരി.
8: ഈ പ്രധാനപ്പെട്ട ഈ ഗവി ഡാം ആണെങ്കിലും നമ്മളെ ഞാൻ എടുത്തു വരാൻ പോകുന്ന ഒരു കക്കി ഡാം ഉണ്ട്, അതുപോലെ തന്നെ ആനത്തോട്, അതുപോലെ തന്നെ മൂഴിയാറ്. അവിടുത്തെ ഒക്കെ വെള്ളം പെയിൻ സ്റ്റോക്ക് പൈപ്പ് വഴി ഈ ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിലേക്കാണ് കൊണ്ടുപോകുന്നത്.
7: ആനത്തോടിൽ എന്തൊക്കെയാണ്?
8: ആനത്തോട് എന്ന് പറഞ്ഞാൽ ഒരു ആർച്ച് ഡാമാണ്, ഒരു വളഞ്ഞ ഒരു ഡാമാണ്.
7: ഇടുക്കിയെ പോലെ
8: ഇടുക്കിയെ പോലെ തന്നെ ഭയങ്കര നീളാണ് ഡാമിന്.
7: അതിന്റെ മുകളിൽ കൂടി,
8: ആ അതിന്റെ മുകളിലൂടെയാണ് നമ്മളെ ബസ് പോകുക,
7: വാഹനം പോകുന്നത്.
8: വാഹനം പോകുന്നത്
7: ഏതൊക്കെ ഡാമിന്റെ മുകളിൽ കൂടിയാണ് ബസ് പോകുന്ന ഓർമ്മണ്ടോ?
8: ആ ഗവി ഡാം, ആനത്തോട്, കക്കി ഡാം, മൂടിയാർ ഡാം, പിന്നെ പമ്പ ഡാമിന്റെ സൈഡിലൂടെ പോകും.
7: പിന്നെ വെള്ളത്തിന്റെ ഒക്കെ അവസ്ഥ ഉണ്ടാവും അവിടുത്തെ വൃഷ്ടി പ്രദേശം, അതേപോലെ അതിനോട് ചുറ്റിപ്പറ്റിയിട്ടുള്ള കാടുകളൊക്കെ.
8: ആ കാടുകൾ, നല്ല മരങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ്.
7: വെള്ളം ദൂരത്തുനിന്നുള്ള കാഴ്ചകൾ, പൊതുവെ ഞാൻ ഇടുക്കിയിൽ ഒരു വർഷത്തോളം ജോലി ചെയ്തിട്ടുണ്ട്, എത്ര കണ്ടാലും മതിവരാത്ത ഒരു ഇടാണ് അത്. ആശിക്കടത്തനാട്ടുകരയുടെ കൂടെ നമ്മൾ KSRTCയിൽ ഒരു യാത്രയിലാണ്. കുമളിയിൽ നിന്ന് തുടങ്ങി ഗവി കഴിഞ്ഞ് ആ യാത്ര അങ്ങനെ നീളുകയാണ് പത്തനംതിട്ടയിലേക്ക്. വിശേഷങ്ങൾ ഇനിയും കൂടുതലുണ്ട്, ഇനിയും കേൾക്കാനുണ്ട്. നമുക്ക് കാത്തിരിക്കാം അടുത്ത എപ്പിസോഡിലേക്ക്.
2: മാഷാല്ലാ, പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് ദൃശ്യം.
3: ആ ദൃശ്യത്തിൽ നമ്മൾ ശ്രവിച്ചത് KSRTC കണ്ടക്ടറുടെ ആദ്യ ഡ്യൂട്ടിയിലെ യാത്രാനുഭവങ്ങളെ സംബന്ധിച്ചു കൂടിയാണ്. കുമളിയിൽ നിന്ന് ഗവിയിലേക്ക് ആ ഒരു ഫ്ലൈറ്റിൽ നിന്നുകൊണ്ട് ഒരു പക്ഷേ പോയവർക്ക് വരെ ആ സ്ഥലങ്ങളെ കാണും, പക്ഷേ അതിനെപ്പറ്റി ഒരു വ്യക്തമായിട്ടൊരു വിജ്ഞാനപ്രദമായ രീതിയിൽ അതിനെ സംബന്ധിച്ചൊരു കാര്യം ചിലപ്പോൾ പറയാനറിയില്ല.
2: ഓർമ്മകളിലുണ്ടാകുന്ന,
3: അതെ അതെ. അപ്പം ആ നിലക്ക് ഇത് കേൾക്കുമ്പോഴാണ് ചിലപ്പോൾ പോയവർക്കും ആ അവിടെയൊക്കെ ഞാനും പോയിട്ടുണ്ടല്ലോ എന്നുള്ള തിരിച്ചറിവ് കൂടി നൽകുന്ന ഒരു പ്രോഗ്രാമാണ് ശരിക്കും ദൃശ്യം എന്നുള്ളത്. അപ്പോൾ ആ ദൃശ്യ അനുഭവങ്ങളിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ശരിക്ക് ഒരുപാട് ഒരു തിരിച്ചറിവ് ഒരു പക്ഷേ പോയ ആളുകൾക്ക് എന്തായാലും ചിലപ്പോൾ ഉണ്ടാവും, പോകാത്തവർക്ക് എന്തായാലും ഉണ്ടാവും എന്ന് ഉറപ്പാണ്.
2: ഈ ദൃശ്യത്തെക്കുറിച്ച് പറയുമ്പോഴേ ശരിക്ക് ചില ആളുകളുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾ പല പല ആളുകൾ കൂടി യാത്ര ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ചില ആളുകൾ നമ്മൾ എവിടേക്കാണോ പോകുന്നത് അവിടേക്ക് ഒറ്റ പോക്ക്,
3: അതെ അത് മാത്രം,
2: അതെ, പിന്നെ അവിടുന്ന് ഒറ്റ വരവ് അല്ലേ. ശരിക്കും ആ പോകുന്ന യാത്രയും അവിടെ എത്തിയിട്ടുള്ള ഓരോ സ്ഥലങ്ങൾ അനുഭവിക്കുന്നതും ജീവിതത്തിലെ ചില ഓർമ്മകളിലേക്കുള്ള ചില പാഠങ്ങൾ ശേഖരിക്കാനുള്ളൊരു അവസരമാക്കിയിട്ട് നമ്മളിതിനെ കാണുമ്പോഴാണ് ഇത്തരം ദൃശ്യങ്ങളിലൂടെ പറയുന്ന പിന്നെ സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ പോകുമ്പോൾ അത് ഉപകാരപ്പെടാം.
3: അതെ അതെ അതെ
2: അല്ലേ. അപ്പം ദൃശ്യം വലിയ ഹൃദ്യമായൊരു സംഭവം തന്നെയാണ്.
3: തീർച്ചയായും. നമുക്ക് അടുത്തൊരു പ്രോഗ്രാമിലേക്കേ മെല്ലെ കാലു വെച്ചാലോ.
2: ഓക്കെ, അടുത്തതായി നമ്മൾ അൽ ഉസൂലിലേക്ക് പ്രവേശിക്കുന്നു.
3: വളരെ പ്രധാനപ്പെട്ട ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട, എന്നാൽ പൊതുവേ പൊതുജനങ്ങളൊക്കെ എല്ലാവർക്കും അറിയാത്ത ഒരു വിഷയമാണ് ശരിക്കും അൽ ഉസൂൽ എന്ന പങ്കതിയിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് കാതോർക്കാം.
9: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇന്നൽ ഹംദലില്ലാഹ് അല്ലദി ഖലഖ ഫസവ്വ വല്ലദി ഖദ്ദറ ഫഹദ വസ്സലാത്തു വസ്സലാം അലാ അന്നബിയിൽ ഉമ്മി അൽ മബഊസ് റഹ്മത്തൻ ലിൽ ആലമീൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ആജ്ഞാ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതം ക്രമീകരിക്കണമെന്ന് എല്ലാവരെയും ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഉസൂലുൽ ഹദീസിൻ്റെ ചർച്ചയിൽ ഹദീസുകൾ ആരിലേക്ക് ചേർത്തപ്പെടുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഹദീസുകളെ വേർതിരിക്കുന്ന കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു ഇനമാണ് അൽ മഖ്തൂഉ് എന്നുള്ളത്. ഖത്അഅ എന്നാൽ മുറിച്ചു എന്നാണ് അർത്ഥം. അൽ മഖ്തൂഉ് എന്ന് പറഞ്ഞാൽ മുറിക്കപ്പെട്ടത്, ഛേദിക്കപ്പെട്ടത് എന്നാണ് അതിൻ്റെ ഭാഷാപരമായ വിവക്ഷ. വസല ചേർത്തു, അൽ മൗസൂൽ ചേർക്കപ്പെട്ടത് എന്നുള്ളതിൻ്റെ വിപരീതമായിട്ടാണ് അറബിയിൽ സാധാരണ ഇത് ഉപയോഗിക്കപ്പെടാറുള്ളത്. ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അൽ മഖ്തൂഉ് എന്നാൽ മാ ഉലീഫ ഇല താബിഈ ഔ മൻദൂനഹു മിൻ ഖൗലിൻ ഔ ഫിഇലിൻ. ഒരു താബിഈലേക്ക് അതല്ലെങ്കിൽ അയാളേക്കാൾ താഴെയുള്ള ആരെങ്കിലും അതല്ലെങ്കിൽ അയാളേക്കാൾ താഴെയുള്ള ആരിലേക്കെങ്കിലും അവരുടെ കൗലോ അവരുടെ പ്രവർത്തനമോ ചേർത്തി പറയുന്ന ഹദീസുകൾക്കാണ് അൽ മഖ്തൂഉ് എന്ന് പറയുക. സ്വാഭാവികമായിക്കൊണ്ടും ആരാണ് താബിഈ എന്ന സംശയം ഇവിടെ ഉണ്ടാകും. താബിഈ എന്ന് പറഞ്ഞാൽ പിൻപറ്റുന്നവൻ, പിന്തുടരുന്നവൻ എന്നാണ് ഭാഷാപരമായ അതിൻ്റെ വിവക്ഷ. അതേസമയം ഇസ്ലാമിക ശരീഅത്തിൽ ഒരാൾ താബിഈയാണ് എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിൽ പെട്ട ആരെങ്കിലും അയാൾ വിശ്വാസത്തോടുകൂടി കാണുകയും അതേ അവസ്ഥയിൽ തന്നെ മരണപ്പെട്ടു പോവുകയും ചെയ്യുന്ന വ്യക്തികൾക്കാണ് താബിഈകൾ എന്ന് പറയുക. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു താബിഈ, അതല്ലെങ്കിൽ തബഅ താബിഈ, അതല്ലെങ്കിൽ അവർക്ക് താഴെയുള്ള ഏതെങ്കിലും ആളുകളിലേക്ക് അവർ ചെയ്തതായോ അവർ പറഞ്ഞതായോ ഉള്ള പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ വാക്കുകളോ ചേർക്കപ്പെട്ടുകൊണ്ട് വരുന്ന റിവായത്തുകളുണ്ടാകും. അത്തരം റിവായത്തുകൾക്കാണ് അൽ മഖ്തൂഉ് എന്നത് ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ പറയുക. പണ്ഡിതന്മാർ അതിന് ഒന്നുകൂടി വിശദീകരിച്ചത് ഇപ്രകാരമാണ്. ഐ ഹുവ മാ നുസിബ ഔ ഉസ്നിദ ഇല താബിഈ ഔ താബിഇ താബിഈ ഫമൻ ദൂന മിൻ ഖൗലിൻ ഔ ഫിഇലിൻ. അത് ചേർക്കപ്പെട്ടതാണ് താബിഈയിലേക്കോ അതല്ലെങ്കിൽ തബഅ താബിഈയിലേക്കോ അതല്ലെങ്കിൽ അവരുടെ താഴെയുള്ള ആരിലേക്കെങ്കിലുമോ, അവരുടെ വാക്കുകളാണെങ്കിലും അവരുടെ പ്രവർത്തനങ്ങളാണെങ്കിലും ആ രീതിയിൽ ചേർക്കപ്പെട്ടതിനാണ് മഖ്തൂഉ് എന്ന് പറയുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മഖ്തൂഉ് എന്നുള്ളത് മുൻഖത്തിഇന്റെ ഇനത്തിൽപ്പെട്ടതല്ല, അതല്ലെങ്കിൽ മുൻഖത്തിഉം മഖ്തൂഉും തമ്മിൽ വ്യത്യാസമുണ്ട്. മുൻഖത്തിഇ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് വിശദീകരിച്ചിരുന്നു, സനദുകളിൽ എവിടെയെങ്കിലും മുറിവുകൾ അഥവാ ഇൻഖിതാഉകൾ സംഭവിച്ച ഹദീസുകൾക്കാണ് മുൻഖത്തിആയ ഹദീസുകളെന്ന് പറയുക. മുർസല് പോലെ, മുഗ്ദല് പോലെയുള്ള ഹദീസുകൾ. അതേസമയം അൽ മഖ്തൂ എന്ന് പറഞ്ഞാൽ സനദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കോ താബിഈങ്ങളിലേക്കോ എത്താതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കോ സഹാബികളിലേക്കോ എത്താതെ താബിഈകളിൽ എത്തി നിൽക്കുന്ന റിവായത്തുകൾ, അത്തരം റിവായത്തുകൾക്കാണ് അൽ മഖ്തൂ എന്ന് പറയുന്നത്. മഖ്തൂ എന്നുള്ളത് അതിൻ്റെ മത്തിനിൻ്റെ വിശേഷണമാണ്. അന്നൽ മഖ്തൂ മിൻ സിഫാത്തിൽ മത്തിനി, ആ മത്തിന് നോക്കിയിട്ടാണ് ഹദീസിൻ്റെ സ്വീകാര്യതയും അല്ലെങ്കിൽ ഹദീസിൻ്റെ മഖ്തൂഉം മറ്റും തീരുമാനിക്കുന്നത്. അഥവാ സനദിൻ്റെ മത്തിനിൻ്റെ, മഖ്തൂ എന്ന് പറഞ്ഞാൽ മത്തിനിൻ്റെ വിശേഷണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതേസമയം വൽ മുൻഖതിഉ മിൻ സിഫാത്തിൽ ഇസ്നാദ്, ആ സനദിൽ ആരെങ്കിലും മുറിയുകയോ ആരെങ്കിലും വിട്ടുപോവുകയോ അതിലൊന്നോ അതല്ലെങ്കിൽ ഒന്നിലധികമോ ആളുകൾ വിട്ടുപോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം ഹദീസുകളാണ് മുൻഖത്തിയായ ഹദീസുകൾ. അപ്പോൾ സനദിലാണ് ഇൻഖിതാഇന്റെ ചർച്ച കടന്നു വരുന്നത് എന്നർത്ഥം. മഖ്തൂ എന്നുള്ളത് ഹദീസിന്റെ മത്തുനുമായി ബന്ധപ്പെട്ടതാണ്. അഥവാ മഖ്തൂ ആയ ഹദീസ് താബിഈയിലേക്കോ അല്ലെങ്കിൽ താബിഈക്ക് താഴെയുള്ളവരിലേക്കോ ചേർത്തപ്പെടുന്നു. ചിലപ്പോൾ ആ താബിഈ വരേക്കുമുള്ള സനദ് മുത്തസിലായിരിക്കും. വഖദ് യകൂനു സനദു ഇത്തസിലൻ വഖദ് യകൂനു സനദു മുത്തസിലൻ ഇലാ ദാലിക താബിഈ. ചില സന്ദർഭത്തിൽ ആരിലേക്കാണോ, ഏത് താബിഈയിലേക്കാണോ ചേർത്തപ്പെടുന്നത്, ആ താബിഈ വരേക്കുമുള്ള സനദ് മുത്തസിലായിരിക്കും. അലഹീന അന്നൽ മുൻഖതിഉ യഅനി അൻ ഇസ്നാദ ദാലിക അൽ ഹദീസ് ഗൈറ മുത്തസിൽ. അതിൻ്റെ അർത്ഥം ഈ സനദിൻ്റെ വലിപ്പം ഇത്രയേ ഉള്ളൂ, അത് അതിനപ്പുറത്തേക്ക് പോകുന്നില്ല. എന്നാൽ മുൻഖത്തിഉ അങ്ങനെയുള്ള ഹദീസുകളല്ല, നേരെ മറിച്ച് ആ സനദ് അവസാനം ഒരാളിലേക്ക് ചേർത്തപ്പെട്ടിട്ടുണ്ട്, ആ ചേർത്തപ്പെടുന്നതിൻ്റെ മുമ്പ് തന്നെ ഹദീസിൽ നിന്ന് ഒരുപാട് ഇൻഖിതാഉകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഹദീസുകൾ മുൻഖത്തിയാകും. അപ്പോൾ ചുരുക്കത്തിൽ മുൻഖത്തിആയ ഹദീസുകൾ അല്ല മഖ്തൂ ആയ ഹദീസുകൾ, രണ്ടും വ്യത്യാസമുണ്ട് എന്നർത്ഥം. കേൾക്കുമ്പോൾ രണ്ടും പദത്തിൽ ഒരുപോലെ തോന്നുമെങ്കിലും ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ രണ്ടും വ്യത്യസ്തമായ ഹദീസുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ മുൻഖത്തിഉകൾ പറയുമ്പോൾ സാധാരണയായി മുഹദ്ദിസുകൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു ശൈലി താബിഈയുടെ കൗലും ഫിഅലും പറഞ്ഞ് മാത്രം നിർത്തുക എന്നുള്ളതാണ്. അതേസമയം മർഫുഇനെ സംബന്ധിച്ച് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെട്ട ഹദീസുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ പ്രവാചകന്റെ കൗലും ഫിഅലും തഖ്രീറും പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ മൗഖൂഫ് സഹാബിയിലേക്ക് ചേർത്തപ്പെട്ട് പറഞ്ഞപ്പോഴും മാ ഉലീഫ ഇല സഹാബി മിൻ ഖൗലിൻ ഔ ഫിഅലിൻ ഔ തഖ്രീറിൻ എന്നുകൂടി പറഞ്ഞിരുന്നു. അതേസമയം താബിഈകളിലേക്ക് ചേർത്തി പറയുന്ന അൽ മഖ്തൂഇനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ മാ ഉലീഫ ഇല താബിഈ ഔ മൻ ദൂനഹു മിൻ ഖൗലിൻ ഔ ഫിഅലിൻ എന്നു പറഞ്ഞു നിർത്തുകയാണ് ചെയ്യാറുള്ളത്. താബിഈകളുടെ തഖ്രീറിനെ സംബന്ധിച്ച് അവരുടെ അംഗീകാരങ്ങളെക്കുറിച്ച് പണ്ഡിതന്മാർ അതിൽ ചേർത്തു പറയാറില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം അംഗീകരിക്കുക എന്നുള്ളത് അതിന് പ്രത്യേകതയുണ്ട്. പ്രവാചകന്റെ സ്വഹാബത്ത് ഒരു കാര്യം അംഗീകരിച്ചു എന്ന് പറയുമ്പോഴും അതിനും ചില പ്രത്യേകതകളുണ്ട്. അതേസമയം താബിഈകളായ ആളുകളിൽപ്പെട്ട ആളുകൾ ഒരു കാര്യം അംഗീകരിച്ചു എന്ന് പറയുമ്പോൾ അതിന് സഹാബത്ത് അംഗീകരിച്ചതുപോലെയുള്ള ഒരു പ്രത്യേകത നമുക്ക് കൽപ്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടായിരിക്കാം അല്ലാഹു അലം ബിസ്സവാബ് പണ്ഡിതന്മാർ മുഹദ്ദിസുകൾ ഉസൂലുൽ ഹദീസിൻ്റെ പണ്ഡിതന്മാർ ആ ഒരു സൂക്ഷ്മത കൈക്കൊണ്ടിട്ടുള്ളത്. കൗലിയായ അഥവാ ഒരു താബിഈ തൻ്റെ വാക്കുകൊണ്ട് പറഞ്ഞ, തൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചിട്ടുള്ള കൗലിയായിട്ടുള്ള മഖ്തൂഇന് പണ്ഡിതന്മാർ

പുരസ്കരിച്ചുകൊള്ളുക എന്ന് ഇമാം ഹസനുൽ ബസ്വരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായിക്കൊണ്ട് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന സംഭവത്തിൽ കാണാൻ കഴിയും. അപ്പോൾ ഇത് മഖ്തുആയ അഥവാ താബിഈയുടെ ഒരു വാക്ക് ഉദ്ധരിക്കപ്പെട്ടതിൻ്റെ ഉദാഹരണമാണ്. മഖ്തുആയ ഫിഇലിയായ ഇതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇബ്രാഹിം ബിൻ മുഹമ്മദ് ബിൻ മുൻതഷിർ. അദ്ദേഹം താബിഈ പണ്ഡിതനാണ്. അദ്ദേഹം വക്കാന മസ്റൂഖ്, അദ്ദേഹം പറയുകയാണ് കാന മസ്റൂഖ് ഖൗ ഇബ്രാഹിം ബിൻ മുഹമ്മദ് ബിൻ മുൻതഷിർ. അദ്ദേഹം താബിഈയായിരുന്ന മസ്റൂഖിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നു, യുർഖിസ്സിത്ര ബൈനഹു വബൈന അഹ്ലിഹി, തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും ഇടയിൽ അദ്ദേഹം വിരി താഴ്ത്തിയിടുമായിരുന്നു, എന്നിട്ട് നമസ്കാരത്തിലേക്ക് അദ്ദേഹം തിരിയുമായിരുന്നു. ആ നമസ്കാരത്തിലേക്ക് തിന്നുകഴിഞ്ഞാൽ അവരുടെ ആ കുടുംബത്തെയും ദുനിയാവിനെയും ഒക്കെ അദ്ദേഹം വിസ്മരിച്ച് ആ നമസ്കാരത്തിലേക്ക് അത്രമാത്രം ശ്രദ്ധ അദ്ദേഹത്തിനുണ്ടാകുമായിരുന്നു എന്ന് ഇബ്രാഹിം ബിൻ മുഹമ്മദ് ബിൻ മുൻതഷിർ മസ്റൂഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെ സംബന്ധിച്ച്, അദ്ദേഹം താബിഈയാണ്, അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് ഹല്യത്തുൽ ഔലിയയിൽ കാണാൻ കഴിയും. ഇത് നമുക്ക് മഖ്തു ഫിഇലിക്ക് ഒരു ഉദാഹരണമായി മനസ്സിലാക്കാൻ കഴിയും. ഇനി മറ്റൊരു കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉള്ള ചർച്ച, മർഫു ആണെങ്കിൽ അത് ഹുജ്ജത്താണ് എന്ന് നമ്മൾ വിശദീകരിച്ചു. അപ്രകാരം തന്നെ മൗഖൂഫാണെങ്കിലും അതിൻ്റെ ഹുജ്ജിയത്തിൻ്റെ വിഷയത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. മഖ്തു ആണെങ്കിൽ ആ മഖ്തുവിനെ സംബന്ധിച്ചിടത്തോളം അത് ഇഹ്തിജാജിന് പറ്റുമോ, അതുകൊണ്ട് തെളിവെടുക്കാൻ പറ്റുമോ ഇല്ലേ? പണ്ഡിതന്മാർ പറഞ്ഞു, അൽ മഖ്തുഉ ലാ യുഹ്തജു ബിഹി ഫീ ഷൈഇൻ മിനൽ അഹ്കാമി ശർഇയ്യ ഐ വലോ സഹത് നിസ്ബത്തുഹു ലിഖായിലിഹി ലിഅന്നഹു കലാം ഔ ഫിഅൽ അഹദുൽ മുസ്ലിമീൻ. മഖ്തുഉ ലാ യുഹ്തജു ബിഹി, മഖ്തുഉ കൊണ്ടൊരിക്കലും തെളിവെടുക്കപ്പെടുകയില്ല. ഫി ഷൈഇൻ മിനൽ അഹ്കാമി ശർഇയ്യ, ശർഇയ്യായ ഒരു ഹുക്മിന്റെ വിഷയത്തിലും, ശർഇയ്യായ ഒരു വിധികളിലും മഖ്തുഉ കൊണ്ട് തെളിവെടുക്കുക എന്നുള്ളത് ലാ യജൂസ്, പാടില്ലാത്തതാണ്. അത് വലോ സഹത് നിസ്ബത്തുഹു ലിഖായിലി, ആ താബിഈയായ പണ്ഡിതൻ അത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൽ നിന്ന് സ്വഹീഹായി സ്ഥിരപ്പെട്ടു വന്നിരുന്നാലും ശരി, അതുകൊണ്ട് ഹുജ്ജത്താക്കാൻ പറ്റില്ല. ലി അന്നഹു, എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, കലാമൂൻ ഔ ഫിഅൽ അഹദുൽ മുസ്ലിമീൻ, ഒരു മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ഒരു വ്യക്തിയുടെ ഒരു വാക്ക് മാത്രമാണ് അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന് പ്രത്യേകതകളുണ്ട്. അതേസമയം ആ സഹാബത്തിൽ പെടാത്ത ഒരു വ്യക്തി, ഉത്തമ നൂറ്റാണ്ടിന് പ്രത്യേകത പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, കാൻ അഹദു മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരു വ്യക്തി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കൗലിന് നമ്മൾ കൊടുക്കുന്ന സ്ഥാനം. എന്നാൽ ലാക്കിൻ ഇൻകാനത്ത് ഹുനാക ഖരീനത്തുൻ തദുല്ലു അലാ റഫ്ഇഹി, ആ താബിഈയുടെ സംസാരത്തിൻ്റെ സൂചന അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരേക്കും എത്തുന്നുണ്ട് എന്ന രീതിയിലുള്ളതാണെങ്കിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു അതിന് മർഫുഉൽ മുർസലിൻ്റെ ഹുക്മാണ്. അതായത് ചില റാവിമാർ ഇപ്രകാരം പറയുക, എന്തത് കിരിത്താബിഈ താബിഈ പറഞ്ഞതിന് ശേഷം യർഫഉഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയുഅ്തബറു ഇൻദ ഇദിൻ ലഹു ഹുക്മുൽ മർഫുഉൽ മുർസൽ ഫയുഅ്തബറു ഇൻദ ഇദിൻ ലഹു ഹുക്മുൽ മർഫുഉൽ മുർസൽ, മുർസലായ മർഫുഉൻ്റെ ഹുക്മാണ് പണ്ഡിതന്മാർ അതിനെ നൽകിയിട്ടുള്ളത് എന്നർത്ഥം. അപ്പോൾ ചുരുക്കത്തിൽ മർഫുഉ ഹുജ്ജത്തായതുപോലെ, മൗഖൂഫുകളിൽ ചിലത് ഹുജ്ജത്തായതുപോലെ, മഖ്തുഉ ഒരിക്കലും ഹുജ്ജത്തായി സ്വീകരിക്കാൻ പണ്ഡിതന്മാർ തയ്യാറായിട്ടില്ല എന്നർത്ഥം. ഇനി ഈ വിഷയത്തിലുള്ള മറ്റൊരു കാര്യം, മുൻഗാമികളായ പണ്ഡിതന്മാർ ഇമാം ഷാഫിഈയെപ്പോലെയുള്ള, ഇമാം തബറാനിയെപ്പോലെയുള്ള പണ്ഡിതന്മാർ, മുഹദ്ദിസുകൾ, ഹദീസ് പണ്ഡിതന്മാർ, അവർ അവരുടെ സംസാരങ്ങളിൽ, അവരുടെ ഗ്രന്ഥങ്ങളിൽ, അവരുടെ

0: രചനകളിൽ മഖ്തൂഉ് എന്നുള്ളത് മുൻഖത്തിഉ് എന്നുള്ളതിൻ്റെ പര്യായമായിക്കൊണ്ട് തന്നെ പ്രയോഗിച്ചതായിക്കൊണ്ട് കാണാൻ കഴിയും. അഥവാ സനദ് മുത്തസിലായി വരാത്ത രീതിയിലുള്ള ചില ഹദീസുകൾക്ക് അവർ മഖ്തൂഉ് എന്ന് പറഞ്ഞതായിക്കൊണ്ട് കാണാൻ കഴിയും. പക്ഷെ ഇന്ന് ആ ഒരു പ്രയോഗം നിലവിലില്ലാത്തതുകൊണ്ട് തന്നെ വഹാദ വഹു ഇസ്തിലാഹുൻ ഗൈറു മഷ്ഹൂർ, മഷ്ഹൂറല്ലാത്ത ഒരു ഇസ്തിലാഹാണത്. അതുകൊണ്ട് തന്നെ ആദ്യ കാലഘട്ടത്തിൽ ഈ രീതികളിലൊന്നും സ്വീകരിച്ച് വരാത്ത കാലഘട്ടത്തിലെ പണ്ഡിതന്മാരുടെ ആ പ്രയോഗങ്ങൾ, അവരുടെ കാലഘട്ടത്തിൽ അത് പൂർണ്ണമായും ശരിയായിരുന്നെങ്കിലും ഇന്ന് അതിൻ്റെ ഉസൂലുൽ ഹദീസിൻ്റെ വികാസവും അതിൻ്റെ ഇസ്തിലാഹിയായ പദങ്ങളുടെ അർത്ഥ വ്യാപ്തിയുമെല്ലാം വ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ആ പണ്ട് നടത്തിയ ആ ഒരു ഇസ്തിലാഹിയായ പ്രയോഗത്തിന് ഇന്ന് പ്രസക്തിയില്ല. നേരെ മറിച്ച് മഷൂറായ അഭിപ്രായം മഖ്തൂഉ് എന്നുള്ളത് മുൻഖത്തിഉ് എന്നുള്ളതും രണ്ടും രണ്ട് ഇസ്തിലാഹിയായ പ്രയോഗങ്ങളാണ് എന്നർത്ഥം. ഇനി ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഈ പ്രയോഗം അഥവാ മഖ്തൂഉ് എന്നുള്ള പ്രയോഗം മുൻഖത്തിഉ് നടത്തുമ്പോൾ ഈ ഇസ്തിലാഹിയായ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളുടെ കൺസെപ്റ്റുകളൊന്നും അന്ന് നിലവിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. വഖദ യതഅസ്സറു ലിശാഫിഇ ബിഅന്നഹു ഖാല ദാലിക ഖബ്ല ഇസ്തിഖ്റാർ ഇസ്തിലാഹ്. ഉസ്തലഹുൽ ഹദീസിൻ്റെ നിയമങ്ങളും ഇസ്തിലാഹുവിൻ്റെ പ്രയോഗങ്ങളുമൊക്കെ നിലവിൽ വരുന്നതിൻ്റെ മുമ്പാണ് ഇമാം ഷാഫിഇ റഹ്മത്തുള്ളാഹി അലൈഹി ഇത് പറഞ്ഞിട്ടുള്ളത്. ഇമാം തബറാനി റഹ്മത്തുള്ളാഹി അലൈഹി അത് വിശദീകരിച്ചത് ഫഇത്ലാഖുഹു ദാലിക യുഅ്തബർ തജ്വീസൻ അലൽ ഇസ്തിലാഹ്, മുസ്തലഹിൻ്റെ ഭാഷയിൽ അത് രണ്ടും ജായിസാണ് എന്ന് കാണിക്കാനാണ്. പക്ഷേ സൂക്ഷ്മമായ അഭിപ്രായം രണ്ടും രണ്ടു തന്നെയാണ് എന്നുള്ളതാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം വിശദീകരിച്ചിട്ടുള്ളത്. മഖ്തൂഉുകളും അതുപോലെ തന്നെ മൗഖൂഫുകളുമൊക്കെ ധാരാളമായി കാണപ്പെടുന്ന ഗ്രന്ഥങ്ങളാണ്. മുസന്നഫ് ഇബ്നു അബീ ശൈബ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അൽ മുസന്നഫ്, ഇമാം അബ്ദുർ റസാഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ മുസന്നഫ്, അതേപോലെ ഇബ്നു ജരീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെയും ഇബ്നു അബീ ഹാത്തിമിൻ്റെയും ഇബ്നു മുന്ദറിൻ്റെയും ഒക്കെ തഫാസീറുകൾ, ഇതിലൊക്കെ നമുക്ക് മഖ്തൂഉുകളായ ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. കാരണം ഇവരൊക്കെ തന്നെയും ആ മഖ്തൂഉുകൾ ധാരാളമായി കൊണ്ട് ഉദ്ധരിച്ച് തങ്ങൾ തഫ്സീർ ചെയ്യാൻ പോകുന്ന ഉദ്ധരിക്കാൻ പോകുന്ന ആയത്തുകളുടെ ഹദീസുകളുടെയുമൊക്കെ അർത്ഥവ്യാപ്തിയെക്കുറിച്ച് മനസ്സിലാക്കുവാനും അതിൻ്റെ നാനാ തുറകളിലേക്കുള്ള ഒരു വിജ്ഞാനം കരസ്ഥമാക്കുവാനും ഈ ഇത്തരം ഹദീസുകളൊക്കെ അവർ റിവായത്തൻ എഴുതി വച്ചിരുന്നു. ഹുജ്ജത്തിൻ ഒരിക്കലും ഒരുപക്ഷെ അവർ തെളിവെടുത്തിട്ടുണ്ടാവുകയില്ല. ഏതായിരുന്നാലും മഖ്തൂഉ് എന്നുള്ളത് ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ എന്താണ് അതിൻ്റെ വിവക്ഷ എന്നുള്ളതാണ് ഇത്രയും നേരം നമ്മൾ മനസ്സിലാക്കിയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ കൂടുതൽ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: നാം ഇതുവരെ കേട്ടത് അൽ ഉസൂൽ അബ്ദുൽ മാലിക് സലഫിയാണ് അവതരിപ്പിച്ചത്.
2: ഇനി നമുക്ക് ഒരു ഇടവേള കഴിഞ്ഞ് തിരിച്ചു വരാം.
3: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ വിജ്ഞാനത്തിന്റെ വിഹായസിലെത്തി എന്ന് പെരുമ നടിക്കുമ്പോഴും അജ്ഞതയുടെ ആഴങ്ങളിലാണ് നാം അധിവസിക്കുന്നത്. ജീവിതത്തിൽ നാം സന്തോഷം അന്വേഷിക്കുന്നു. അലമുറിയാത്ത തിരമാലകൾ പോലെ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിലേക്കാണ് നമ്മുടെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം അരികിലുണ്ട്. നേർവഴി നാം ജീവിതത്തിൽ നേരിടുന്ന ബഹുമുഖ പ്രശ്നങ്ങളെ അപഗ്രഥിച്ച് പ്രായോഗിക പരിഹാരങ്ങളുമായി എല്ലാ പ്രഭാതത്തിലും നിങ്ങളെ തേടിയെത്തുന്നു. ആനുകാലികം, സാമൂഹികം, ധാർമ്മികം, ഗാർഹികം തുടങ്ങി ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന ഹ്രസ്വപ്രഭാഷണങ്ങൾ നമുക്കും ഒരു മാറ്റം സാധ്യമാണ്. നന്മയുടെ നറുവസന്തവുമായി നേർവഴി ഹ്രസ്വപ്രഭാഷണങ്ങൾ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ചിലരോട് നമുക്ക് പിണക്കമാണ്, വേറെ ചിലരോട് നമ്മൾ മിണ്ടാറില്ല, വേറെ ചിലരെ നമുക്ക് വെറുപ്പാണ്. എന്തുകൊണ്ടിത് സംഭവിക്കുന്നു എന്ന് നാം ആലോചിച്ചിട്ടുണ്ടോ? നമ്മിൽ ഒരു കുഴപ്പവുമില്ലാത്തത് കൊണ്ടാണോ? മറ്റൊരാളുടെ നേരെ വിരലുകൾ ചൂണ്ടുമ്പോൾ കയ്യിലെ ബാക്കി നാല് വിരലുകളും നമ്മുടെ നെഞ്ചിലേക്ക് ചൂണ്ടപ്പെട്ടിട്ടുണ്ട് എന്നതോർക്കുമ്പോഴാണ് ആത്മപരിശോധന ആവശ്യമായി വരുന്നത്. കണ്ണാടിക്ക് മുന്നിൽ നിന്ന് നോക്കാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് പലപ്പോഴും നമ്മുടെ കുറവുകളെ നാം തിരിച്ചറിയുന്നത്. താടിരോമങ്ങൾക്കിടയിൽ കുടുങ്ങിയ വറ്റ് അപ്പോഴാണ് കണ്ടത്, അതുവരെ കണ്ടില്ല. പലരും അവരുടെ കണ്ണുകൾ പിൻവലിച്ച് മുഖം ചുളിച്ചു പോകുന്നുണ്ടായിരുന്നു അത് കണ്ടിട്ട്. അപ്പോൾ ആത്മപരിശോധനയ്ക്ക് തയ്യാറാകുന്നൊരു വ്യക്തിക്കാണ് ജീവിതത്തിൽ മൂല്യമുള്ള ജീവിത സമീപനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത്. അതിനാവണം നമ്മുടെ ഓരോരുത്തരുടെയും പരിശ്രമങ്ങൾ.
5: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ എന്നത് കേവലമൊരു സ്ഥാപനമല്ല, അതൊരു വലിയ കുടുംബമാണ്. ലോകമെമ്പാടുമുള്ള മലയാളികളായ വിശ്വാസികളുടെ കുടുംബം. നമ്മൾ ഒത്തൊരുമിച്ചാൽ ഈ വർഷവും പീസ് റേഡിയോയുടെ പ്രവർത്തനങ്ങൾ ഭംഗിയായി നടക്കും. നിങ്ങൾ നൽകുന്ന ഓരോ രൂപയും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള സേവനമായി മാറുന്നു. സാമ്പത്തികമായും ശാരീരികമായും ഈ സാമൂഹ്യ നന്മയിൽ നിങ്ങളും പങ്കുചേരൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഇടവേളയ്ക്ക് ശേഷം വീണ്ടും റേഡിയോ വൈബ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. റേഡിയോ വൈബ്സിൻ്റെ ഈ സമയത്ത് നാം പോകുന്നത് കുടുംബജീവിതത്തിൻ്റെയും ഇഹലോക ജീവിതത്തിലെ സ്വർഗമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന കുടുംബജീവിതത്തിൻ്റെ ജീവിതയാത്രയിൽ തടസ്സമാകുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരമായി നാം നിർദ്ദേശിക്കുന്ന പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സ്നേഹക്കൂടിലേക്ക്.
2: സ്നേഹക്കൂടിൽ നമ്മോടൊപ്പം ചേരുന്നത് താജുദ്ദീൻ സൊലാഹി, ഹരിസ്ബിൻ സലീം.
1: കൂട്ടുകുടുംബം, കരുത്തും കണ്ണീരും എന്ന വിഷയത്തിലാണ് ഇന്നത്തെ സ്നേഹക്കൂട്.
7: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്. പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. പീസ് റേഡിയോ CEO ആദരണീയനായ ഹാരിസ് ബിൻ സലീം അവരുടെ കൂടെ സ്നേഹക്കൂടിൻ്റെ ഒരു പുതിയ എപ്പിസോഡിൽ നമ്മളെല്ലാവരും ഒന്നിക്കുകയാണ്. അള്ളാഹു ഈയൊരു ദൗത്യത്തിന് കൂടുതൽ കരുത്തും മനോഹാരിതയും പ്രതിഫലനങ്ങളും നാളെ പരലോകത്ത് പൂർണ്ണമായ പ്രതിഫലവും പ്രദാനം ചെയ്യട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഒന്നിച്ച് അത് സ്വീകരിക്കണേയെന്ന് അള്ളാഹുവോട് യാചിക്കാം. സ്നേഹക്കൂടെ ഇന്ന് ചർച്ച ചെയ്യുന്നത് കൂട്ടുകുടുംബം, കരുത്തും കണ്ണീരും എന്ന മേഖലയിൽ നിന്നുകൊണ്ടുള്ള വളരെ ഗൗരവപൂർവമായ ചില ചിന്തകളാണ്. നമുക്കെല്ലാവർക്കും അറിയുന്നതുപോലെ മനുഷ്യചരിത്രത്തിൻ്റെ പഴക്കം കുടുംബ സംവിധാനത്തിനുണ്ട്. കുടുംബത്തെയും ഒരു കുടുംബത്തിലധിഷ്ഠിതമായ ജീവിത ചട്ടക്കൂടിനെയും തകർത്തെറിയാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ലോകത്ത് വളരെ വ്യവസ്ഥാപിതമായി നടന്നിട്ടുണ്ട്. സ്വവർഗാനുരാഗത്തിൽ അധിഷ്ഠിതമായ വൈവാഹിക സംരംഭങ്ങൾ, പാറി നടക്കും പറവകളൊന്നും വേളി കഴിക്കാറില്ലെന്ന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചില പുതിയ കാലത്തിൻ്റേത് എന്ന പേരിൽ അവതരിപ്പിക്കപ്പെടുന്ന കുത്തഴിഞ്ഞ ലൈംഗികത തുടങ്ങി നിരവധി ഘടകങ്ങളിലൂടെ കുടുംബ സംവിധാനം തകർക്കാനുള്ള ബോധപൂർവമായ അജണ്ടകൾ ലോകത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതെല്ലാം അതിജീവിച്ചുകൊണ്ട് തീർച്ചയായും കുടുംബം എന്നൊരു യാഥാർത്ഥ്യം നമുക്കിടയിൽ വളരെ ശക്തമായി നിലനിൽക്കുകയാണ്. രണ്ട് തരത്തിലുള്ള കുടുംബ സംവിധാനങ്ങളാണുള്ളത്. ഒന്ന്, അണുകുടുംബം എന്ന ഒരു രീതി, അഥവാ ഒരു വ്യക്തി, അയാളുടെ ഭാര്യ, അയാളുടെ മക്കൾ, അവരുടെ ലോകം എന്ന ഒരു ഫ്ലാറ്റ് റൂം സംസ്കാരത്തിൻ്റെയും ഇന്ന് നാട്ടിൻപുറങ്ങളിൽ പോലും എത്തിപ്പെട്ടിട്ടുള്ള ഒരു വളരെ ഇടുങ്ങിയ മാനസികാവസ്ഥയുടെയും ഉപോൽപ്പന്നം. രണ്ടാമത്തേത്, നമ്മുടെ ഒരു പഴയ കാലഘട്ടത്തിൻ്റെ പ്രതാപമായി പരിഗണിക്കപ്പെട്ടിരുന്ന ഒരു വലിയ സംരംഭം, നിരവധി മക്കൾ, കുറേ പേരക്കുട്ടികൾ, വലിയ ബഹളങ്ങൾ, ഒരുപാട് കണ്ണീരിൻ്റെയും ഒരുപാട് കരുത്തിൻ്റെയും മധ്യത്തിലൂടെ നടന്നു പോകുന്ന കൂട്ടുകുടുംബ സംവിധാനം. നമ്മളിവിടെ ഇന്ന് ചർച്ചക്കെടുക്കുന്നത് ഈ കൂട്ടുകുടുംബം സംവിധാനത്തിൻ്റെ കരുത്തും അതിലെ വേദനകളും കണ്ണീരുകളും ഒക്കെയാണ്. ഇസ്ലാമികമായി ഈ ഒരു വിഷയത്തെ നമ്മൾ സമീപിക്കുന്നു. ആരിസ് മൗലവിയോട് ആദ്യം നമ്മൾ ചോദിക്കുന്നത്, വേണ്ടത് ഏതാണ്? അണുകുടുംബ സംവിധാനങ്ങളാണോ? അതല്ല, എല്ലാവരും, ഒരു വാപ്പയുടെ എല്ലാ മക്കളും ഒന്നിച്ചൊരു വീട്ടിൽ അവിടുത്തെ എല്ലാ പരിമിതികളെയും മനസ്സുകൊണ്ട് സമ്മതിച്ച് ജീവിക്കുന്ന ഒരു ചുറ്റുപാടാണോ? ഇതിലേതാണ് വേണ്ടത് എന്ന ഒരു ചോദ്യത്തോടുകൂടെ ഇന്നത്തെ ചർച്ചയ്ക്ക് സമാരംഭമാകുന്നു. ആരിസ് മൗലവിയുടെ ശബ്ദത്തിലേക്ക്.
8: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ, അമ്മാ ബഅദ്. ഈ കൂട്ടുകുടുംബം എന്നുള്ളത് സ്വാഭാവികമായി ഉണ്ടായിത്തീരുന്നൊരു സംഗതിയാണ്. പഴയ കാലങ്ങളിലൊക്കെ എട്ട് മക്കൾ അല്ലെങ്കിൽ 9 മക്കളൊക്കെ ഉള്ള വലിയ വലിയ കുടുംബങ്ങളിൽ ഓരോരുത്തരുടെയും വിവാഹം കഴിഞ്ഞ് വരുമ്പോൾ അവിടെ ഭാര്യമാരാ വീട്ടിലേക്ക് വരും. അപ്പോൾ സ്വാഭാവികമായി 2, 3, 4 മരുമക്കളും അവിടെ മക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ടുള്ള ഒരു വിശാലമായ കുടുംബം, അതങ്ങനെയാണ് പഴയ കാലങ്ങളിൽ രൂപപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നും നമ്മളങ്ങനെ ഇല്ല എന്ന് പറയുന്നില്ല. സ്വാഭാവികമായും അങ്ങനെ ജ്യേഷ്ഠന്മാരും അനുജന്മാരും അവിടെ ഭാര്യമാരൊക്കെ ആയിട്ട് ഒന്നിച്ച് ജീവിക്കുന്ന വീടുകളും കുടുംബങ്ങളുണ്ട്. അതിൻ്റെ ധാരാളം ഗുണങ്ങളുണ്ട്. ഒന്ന് എന്ന് പറഞ്ഞാൽ, ജീവിതത്തിൻ്റെ നല്ലൊരു പരിചയം ഈ മരുമക്കൾക്കും മക്കൾക്കും എല്ലാവർക്കും ആ ഒന്നിച്ച് ചേരുമ്പോൾ ജീവിതത്തിൻ്റെ വിവിധ പരിചയങ്ങളും അനുഭവങ്ങളും അവർക്ക് കിട്ടാൻ അതെന്ത് ചെയ്യും, വളരെയധികം സഹായകമാകുന്ന കാര്യമാണ്. മാത്രമല്ല, ഇന്ന് പലപ്പോഴും ജ്യേഷ്ഠാനുജന്മാരുടെ മക്കൾ തമ്മിലൊരു പരിചയമോ ബന്ധമോ അറിവോ ഒന്നുമില്ല. എന്നാൽ അങ്ങനെ കൂട്ടുകുടുംബങ്ങളായി ജീവിക്കുമ്പോൾ സ്വന്തം ജ്യേഷ്ഠാനുജന്മാരെ പോലെയുള്ള ബന്ധങ്ങളും കാര്യങ്ങളും ഉണ്ടായിത്തീരുവാൻ സഹായകമായിത്തീരും. പക്ഷെ നമ്മൾ ഇസ്ലാമികമായി ചിന്തിക്കുമ്പോൾ ബന്ധങ്ങളും സ്നേഹങ്ങളൊക്കെ നിലനിർത്തണമെന്നുള്ളത് ശരിയാണ്. പക്ഷേ മിക്കവാറും നമുക്കറിയാം, ഈ ജ്യേഷ്ഠാനുജന്മാരും അവരുടെ ഭാര്യമാരും എന്നൊക്കെ പറഞ്ഞാൽ അവരൊക്കെ അന്യരാണ്. ഒരു വീട്ടിലും ഒരു കുടുംബത്തിലും താമസിക്കുമ്പോണ്ടാകുന്ന കുറേ പരിമിതികളും കുറേ പ്രയാസങ്ങളും അതിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ ബന്ധങ്ങളും അതേപോലെ തന്നെ പരസ്പരമുള്ള സ്നേഹങ്ങളും പരിചയങ്ങളും ഒന്നും നഷ്ടപ്പെടാത്ത രൂപത്തിൽ എന്താണ് ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതല്ലാതെ ഒരു സ്ഥലത്ത് തന്നെ എല്ലാവരും ഉണ്ടാവണം എന്ന് വാശി പിടിക്കുന്നതിലേറെ നമ്മുടെ ബന്ധങ്ങളെയും കാര്യങ്ങളെയും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതിലേറ്റവും ഗുണകരമായ ഒരു കാര്യം. എന്നാൽ ഈ കുടുംബത്തിൽ ഒന്നിച്ച് സഹകരിച്ച് മുന്നോട്ട് പോകുമ്പോണ്ടാകുന്ന പരസ്പരമുള്ള ചില വിഷമങ്ങളും കാര്യങ്ങളും കൊണ്ട് പൂർണ്ണമായും വാപ്പയും ഉമ്മയെയും സഹോദരങ്ങളെയൊക്കെ ഇട്ടെറിഞ്ഞ് നമ്മുടെ സ്വന്തം ചില താല്പര്യങ്ങളും കാര്യലാഭങ്ങളും സന്തോഷങ്ങളും നോക്കി കുടുംബങ്ങളിൽ നിന്ന് അകന്ന് വേറിട്ട് പോവുക, അങ്ങനെ പൂർണ്ണമായും നമ്മൾ ആ ബന്ധങ്ങൾ വിച്ഛേദിച്ച് പോവുക എന്നത് എന്തായിരുന്നാലും പ്രോത്സാഹിപ്പിക്കപ്പെടാത്ത കാര്യമാണ്. അപ്പോൾ നമ്മളൊരു കുടുംബമായി തീരുമ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ സന്തോഷവും സ്വകാര്യതയും അതേപോലെ തന്നെ അതിൻ്റെ മതപരമായ അവസ്ഥയും എല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. അപ്പോൾ ഒരേ വീട്ടിൽ പല കുടുംബങ്ങൾ താമസിക്കുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലും നിവൃത്തിയില്ലായ്മയിലുമാണ്. അപ്പോൾ പൂർണ്ണമായും അതിനോട് സഹകരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. എന്നാൽ സ്വന്തമായി മാറി താമസിക്കുവാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും വരുമ്പോൾ നമ്മുടെ കുടുംബ സന്തോഷത്തിനും സ്വകാര്യതക്കും ഒക്കെ അതാണ് നല്ലത്. അപ്പം അങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ അതിനു വേണ്ടി തയ്യാറാകുന്നതിന് ഇസ്ലാമികമായൊരു കുഴപ്പമില്ല. ഒരു വിവാഹം കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും ആരാണ്? അവരൊരു പുതിയ കുടുംബമാണ്. ആ ഒരു പുതിയ കുടുംബം അവരുടെ സ്വകാര്യതകളും അവരുടെ സന്തോഷങ്ങളുമായി മുന്നോട്ട് പോകുന്നതിന് യാതൊരുവിധ തടസ്സവുമില്ല. അപ്പോൾ നമ്മളൊരു കുടുംബത്തിൽ ഒന്നിച്ച് താമസിക്കുമ്പോൾ ആ ബന്ധങ്ങളെ കാത്തു സൂക്ഷിച്ച് നമ്മൾ പോകണം. അവിടെ നമ്മുടെ ദീനിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ച് മുന്നോട്ട് പോകണം. പക്ഷേ സൗകര്യങ്ങളുണ്ടാകുമ്പോൾ സ്വാഭാവികമായും സ്വകാര്യമായ ഒരു കുടുംബമായി വേർതിരിയുക എന്നുള്ളതിന് യാതൊരു പ്രയാസവുമില്ല.
7: കൂട്ടുകുടുംബം, കരുത്തും കണ്ണീരും എന്ന ഈ എപ്പിസോഡിൽ നമ്മൾ ഉന്നയിച്ച ആദ്യത്തെ വിഷയം ഇവിടെ വളരെ നല്ല രീതിയിൽ ഭംഗിയായി മറുപടി നൽകപ്പെട്ടിരിക്കുകയാണ്. നമ്മളൊക്കെ ഈ ഒരു ഉത്തരത്തിൽ നിന്ന് മനസ്സിലാക്കുന്നതിൻ്റെ ഒരു ചുരുക്കം ഇവിടെ ഉന്നയിച്ചുകൊണ്ട് ഞാൻ അടുത്തൊരു മേഖലയിലേക്ക് പോകാം. ഒരു കൂട്ടുകുടുംബ സംവിധാനം എന്നത് അനിവാര്യമായി നിലനിൽക്കേണ്ടതാണ്. പക്ഷേ അത് എല്ലാവരും ഒറ്റ വീട്ടിൽ തന്നെ താമസിച്ച് എല്ലാവരും ഒറ്റ പിന്നെ വീടിൻ്റെ ഡൈനിങ് ഹാളും അടുക്കളയും അതുപോലെ തന്നെ ബെഡ്റൂമുകളും മാത്രം ഉപയോഗിച്ച് അങ്ങനെ നിലനിർത്തിക്കൊണ്ടുപോകേണ്ട ഒന്നല്ല. ഓരോ വീട്ടിൽ നിന്നും ഓരോരുത്തരുടെയും മക്കളും പേരമക്കളും ഒക്കെ വളർന്നു വരുന്ന പശ്ചാത്തലത്തിനനുസരിച്ച് അവർ കൂടുമാറ്റങ്ങൾ, വീടുമാറ്റങ്ങൾ ഉണ്ടാകേണ്ടതാണ്. അത് പരസ്പരം അറിഞ്ഞുകൊണ്ടും അടുത്തുകൊണ്ടുമാണ് ചെയ്യേണ്ടത്. വീട്ടിൽ കുറേ കലാപങ്ങളും കലഹങ്ങളും ഉണ്ടാക്കി അതിൻ്റെ പശ്ചാത്തലത്തിൽ വീട് വിട്ടുപോവുക എന്നതിനു പകരം പരസ്പരം ഓരോരുത്തരെയും ഒരു ഘട്ടമാകുമ്പോൾ എല്ലാവരും പരസ്പരം അറിഞ്ഞും മനസ്സിലാക്കിയും അവർക്ക് സ്വസ്ഥമായി ഒരിടത്തിലേക്ക് മാറാനുള്ള സാമ്പത്തികവും മാനസികവും പ്രാർത്ഥന കൊണ്ടുമൊക്കെയുള്ള പിന്തുണകൾ നൽകി അവരെ അവിടെ സെറ്റിലാക്കുക എന്ന രീതിയാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത്. അതിന് കുറേ ഇസ്ലാമികമായ തലങ്ങളുണ്ട്. ആ കുടുംബത്തിൻ്റെ സ്വാതന്ത്ര്യങ്ങൾ, ആ കുടുംബത്തിൻ്റെ മതപരമായ അവരുടെ സ്ത്രീകളുടെ പ്രൈവസി തുടങ്ങി നിരവധി വിഷയങ്ങളുണ്ട്. അത് നമുക്കിവിടെ വ്യക്തമായിരിക്കുകയാണ്. അതേസമയത്ത് ഒരു വ്യക്തി ആ വീട് വിട്ട് മറ്റൊരു വീട്ടിലേക്ക് പോകുന്നതോടുകൂടെ ആ വീടുമായുള്ള എല്ലാം വെട്ടി മുറിച്ചൊഴിവാക്കുന്ന ഒരു രീതി ഒരിക്കലും ഉണ്ടായിക്കൂടാ എന്ന് ഇവിടെ ഹാരിസ് മൗലവിയുടെ വരികൾക്കിടയിൽ നിന്ന് നമുക്ക് മനസ്സിലായിരിക്കുന്നു. ഞാനൊരു ഉദാഹരണം കൂടി പറയുകയാണെങ്കിൽ, വാപ്പാക്ക് എല്ലാ മാസവും ഒരു എമൗണ്ട് കൊടുത്തിരുന്ന ഒരാൾ അതോടുകൂടെ പൂർണ്ണമായും എല്ലാം മുറിച്ചൊഴിവാക്കി പോകുന്ന ഒരു രീതി, അതല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാതെ വീട്ടിലേക്ക് പിന്നെ ഒരിക്കലും തിരിച്ചു വരാതെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും അങ്ങോട്ട് കയറാതെ ഒരിക്കൽ പോലും അവിടെ വന്ന് വീണ്ടും വന്ന് ഉറങ്ങാതെ ആ അങ്ങനെ അല്ലാത്ത രീതിയിലുള്ള ഒരു ക്രമീകരണം ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. എന്നാൽ ഇവിടെ ചില കേസുകൾ വെച്ച് തന്നെ നമ്മൾ ഈ വിഷയത്തെ പഠിക്കുകയാണ്. ചില സുഹൃത്തുക്കളുണ്ട്, അവരുടെ കയ്യിൽ ക്യാഷ് ഉണ്ട്, ശ്രമിച്ചാൽ അവർക്കൊരു വീടുണ്ടാക്കാം, ഒരുപക്ഷെ ഭൂമിയുമുണ്ട്. ചിലപ്പോൾ വാപ്പാൻ്റെ അടുത്ത് തന്നെ ഭൂമി ഉണ്ടാകും, അല്ലെങ്കിൽ ഉമ്മാൻ്റെ ഓഹരിയിൽ ഭൂമി ഉണ്ടാകും. ഇതെല്ലാം ഉണ്ടെങ്കിലും അവർക്കൊരു വീട് വെക്കാനുള്ള പെർമിഷൻ പലപ്പോഴും കിട്ടാറില്ല. രക്ഷിതാക്കൾ പെർമിഷൻ കൊടുക്കില്ല. അവർ ഈ മക്കളെ ഇവരുടെ ചിറകിൻ്റെ താഴെ തന്നെ ഈ വീട്ടിൽ തന്നെ നിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയാണ് പലപ്പോഴും സ്വീകരിച്ചു വരുന്നത്. ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന സുഹൃത്തുക്കൾ അനുഭവിക്കുന്നത് അങ്ങേയറ്റത്തെ മനസ്സംഘർഷങ്ങളാണ്. അവരുടെ ഭാര്യമാർ, അവരുടെ സാഹചര്യങ്ങൾ, അവരുടെ മക്കൾ, അവരുടെ ഭാവി, അതോ അങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സ്, അങ്ങനത്തെ ഒരുപാട് ഘടകങ്ങൾ അവരിങ്ങനെ അതിൽ വിങ്ങുന്നുണ്ട്. അതേസമയത്ത് ഈ പാരൻസ്, മാതാപിതാക്കൾ അവർ പെർമിഷനും കൊടുക്കുന്നില്ല. ഇവിടെ ഈ വീട് കയറ്റിപ്പോകേണ്ട മക്കളെ നമ്മൾ എന്തുപദേശിക്കണം? അപ്പുറത്ത് അനുവാദം കൊടുത്ത് ആശീർവദിച്ച് വിടേണ്ട മാതാപിതാക്കളെ നമ്മൾ എന്തുപദേശിക്കണം? ആ ഒരു ചിന്തക്കായിരിക്കണം ഇനി നമ്മുടെ പ്രതികരണങ്ങൾ വരുന്നത്.
8: ഇത് വളരെ ഗൗരവപരമായിട്ടൊരു കാര്യമാണ്. അതായത്, ഒന്നിച്ച് മാതാപിതാക്കളോടൊപ്പം ജീവിക്കുമ്പോൾ അവർ സ്വതന്ത്രമായി ഭാര്യനെയും കുട്ടികളെയും കൂട്ടി അവിടെ നിന്ന് വേറെ ഫ്ലാറ്റിലേക്കോ അല്ലെങ്കിൽ വേറെ വീട്ടിലേക്കോ മാറുക എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾക്ക് വലിയ ആശങ്കയാണ്. കാരണം നമ്മളുമായുള്ള എല്ലാ ബന്ധവും കൈവിട്ട് അവർ വേറെ പോവുകയാണോ, ഇനി നമുക്ക് സഹകരണങ്ങളും സ്നേഹങ്ങളും പരിചരണങ്ങളും ഒന്നും കിട്ടാതെ പോകുമോ എന്ന് ആശങ്കപ്പെടുന്നവരുണ്ട്. അല്ലെങ്കിൽ പേരമക്കളെയൊക്കെ വേർപിരിയാൻ പ്രയാസത്വം കൊണ്ട് അവരെ വേറിട്ട് പോകാൻ അനുവദിക്കാത്ത ആളുകളൊക്കെയുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവർ ചിന്തിക്കേണ്ടത് നമ്മുടെ മക്കൾ വളരണം എന്നാണ്. ഒരു കുട്ടി എപ്പോഴും മറന്നു കിടക്കണമെന്ന് ഏതെങ്കിലും മാതാപിതാക്കൾ ആഗ്രഹിക്കോ? അവൻ എഴുന്നേറ്റ് നടക്കണം, അവൻ ഓടണം, അവൻ ചാടണം, അവന് സ്വന്തമായി സമ്പാദിക്കണം, അവൻ സ്വന്തമായി ജോലി നേടണം, അവന് സ്വന്തമായി വീടുണ്ടാവണം, അവന് സ്വന്തമായി കുട്ടികളും കുടുംബവും ഉണ്ടാവണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് വളർച്ചയ്ക്ക് നമ്മൾ അനുകൂലമായി നിൽക്കണം. അവർ ജോലി സ്വീകരിക്കട്ടെ, അവർ വേറെ താമസിക്കട്ടെ, അവർ വീട് വെക്കട്ടെ, അതുകൊണ്ടൊന്നും സംഭവിക്കില്ല. നമ്മൾ അവരുമായുള്ള ആ ഒരു പ്രോത്സാഹനങ്ങൾ നൽകി അവർക്ക് വീട് വെച്ചു കൊടുക്കുന്നത് നമ്മളാണ്, അവരെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നത് നമ്മളാണ്, അവർക്ക് എന്തെല്ലാം സന്തോഷം സ്വന്തമായുണ്ടോ അതൊക്കെ നിർവഹിച്ചു കൊടുക്കാൻ കൂടെ നിൽക്കുന്ന നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ നമ്മളെ കൈയൊഴിക്കപ്പെടുന്നൊരവസ്ഥ ഉണ്ടാവില്ല. എന്നാൽ നമ്മളിതിനൊക്കെ തടസ്സം നിൽക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മളിപ്പോൾ ഒരു വീടിന് തടസ്സം നിൽക്കുമ്പോൾ, ഒരു സ്വതന്ത്രമായൊരു വിവാഹത്തിന് തടസ്സം നിൽക്കുമ്പോൾ, ഒരു ജോലിക്ക് തടസ്സം നിൽക്കുമ്പോൾ, അതൊക്കെ ജീവിതത്തിലെ അനിവാര്യ കാര്യങ്ങളാകുന്നത് കൊണ്ട് ആ തടസ്സങ്ങളെ പൊട്ടിച്ച് അവർ മുന്നോട്ട് പോകേണ്ടി വരും. അവിടെയാണ് പ്രശ്നങ്ങൾ വരിക. വാപ്പനിമ്മനും ധിക്കരിച്ച് വീടുണ്ടാക്കേണ്ടി വരുമ്പോഴാണ് പ്രശ്നങ്ങൾ വരിക. അതുകൊണ്ട് ഓരോ സമയത്തും തങ്ങളെ മക്കളെ വളരാനും സ്വതന്ത്രരാവാനും സ്വന്തമായി ജീവിക്കാനും അവർ ആഗ്രഹിക്കുമ്പോൾ, എനിക്ക് മരിക്കുന്നതിന് മുമ്പ് എൻ്റെ കുട്ടികളൊക്കെ അവനും അവന് വീടായി, ഇവൾക്ക് വീടായി, അവർ സ്വതന്ത്രമായി, അവന് ജോലിയായി, അപ്പോഴല്ലേ നമുക്ക് സ്വാതന്ത്ര്യത്തോടെയും സന്തോഷത്തോടു കൂടെയും ഈ ലോകത്തുനിന്ന് പോകാൻ കഴിയുക. അപ്പോൾ ആ വളർച്ചയ്ക്ക് മാതാപിതാക്കൾ പൂർണ്ണമായും കൂട്ടു നിൽക്കണം. അതിൽ ആശങ്കപ്പെടേണ്ട ഒരു പ്രശ്നമേ ഇല്ല. അവരുടെ കാര്യങ്ങൾക്കും വളർച്ചയ്ക്കും നമ്മൾ കൂടെ നിന്നാൽ ആ കൂടെ നിൽക്കുന്നവർ എന്നും കൂടെ ഉണ്ടാവും. തടസ്സം നിൽക്കുമ്പോൾ മാത്രമേ നമ്മൾ പുറത്തു പോകുന്ന അവസ്ഥ ഉണ്ടാവുള്ളൂ. പിന്നെ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ പെടുന്ന ആളുകൾ ചിന്തിക്കേണ്ടത് ഈ മാതാപിതാക്കളുടെ തീരുമാനങ്ങൾക്കും അവരുടെ താല്പര്യങ്ങൾക്കും എതിർ നിൽക്കുന്നുള്ളത് മക്കൾക്ക് തീരെ കഴിയാത്ത ഒന്നാണ്. ഒന്നിപ്പോൾ ഇസ്ലാമിൽ മാതാപിതാക്കളുടെ പ്രാധാന്യം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഉമ്മയുടെ മുഖത്തോ വാപ്പയുടെ മുഖത്തോ ഒരു അസംതൃപ്തിയോ വിസമ്മതമോ കാണുമ്പോൾ അത് വല്ലാത്ത മനോവേദന ഉണ്ടാക്കും. മാത്രമല്ല അങ്ങനെയൊക്കെ നമ്മൾ പോയി താമസിച്ചാൽ തന്നെ ആ താമസത്തിനൊന്നും ഒരു സമാധാനവും ഒരു സുഖവും നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് തെറ്റല്ലാത്ത കാര്യങ്ങൾ, അതായത് മതപരമായി തെറ്റല്ലാത്ത കാര്യങ്ങൾ, പ്രായപൂർത്തിയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനും തെറ്റല്ലാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കുവാനും ഒക്കെ അവകാശവും അധികാരവുമുണ്ട്. പക്ഷെ മാതാപിതാക്കളെ നമ്മൾ പരിഗണിക്കണം. അപ്പോൾ എന്തെങ്കിലും നിലക്ക്, സാധാരണഗതിയിൽ നമ്മൾ പറയാറുള്ളത് നമ്മളിപ്പോൾ ഒരു സമ്പത്ത്, നമ്മുടെയൊക്കെ വരുമാനമുണ്ടെങ്കിൽ നമ്മളൊരു 10 സെൻറ് സ്ഥലം വാങ്ങുന്നതിനോ, എനിക്ക് കുറച്ച് പണമുണ്ട്, പൈസ ഉണ്ട്, അപ്പോൾ ഞാൻ അവിടെ ഒരു 10 സെൻറ് സ്ഥലം കാണേണ്ട, എപ്പോഴെങ്കിലുമൊക്കെ സൗകര്യം കിട്ടുമ്പോൾ കുറച്ച് കഴിഞ്ഞ് വിൽക്കുമ്പോൾ നല്ലൊരു വിലക്ക് വിൽക്കാൻ പറ്റും എന്നെന്തെങ്കിലും പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാം, ഒരു 10 സെൻറ് സ്ഥലം വാങ്ങുന്നു, യാതൊരു പ്രയാസമല്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണെന്ത്, നമുക്കിപ്പോൾ എന്താണ് എല്ലാവർക്കും വീട് ആവശ്യമാണ്, അപ്പോൾ നമ്മൾ അവിടെ ഒരു ചെറിയ ഫ്ലാറ്റ് പോലെ ഒരു ചെറിയ വീട് ഉണ്ടാക്കിയിട്ടാൽ സ്വാഭാവികമായും നമുക്കിനിപ്പോൾ ഇവിടെ തന്നെ താമസിക്കുകയാണെങ്കിലും വാടക കൊടുക്കാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക, അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും തടസ്സം നിൽക്കാൻ പറ്റില്ല. ഒരു സാമ്പിൾ പറയുന്നുള്ളൂ. അപ്പോൾ ആ നിലക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും നിലക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോവുക, മാതാപിതാക്കളെ പണക്കാതെ അവർക്ക് പ്രയാസമുണ്ടാക്കാതെ നമ്മൾ മുന്നോട്ട് പോവുക. പക്ഷേ സ്വാഭാവികമായും ആദ്യം തന്നെ നമ്മൾ അവരൊരു വീട് വെച്ച് പോകാൻ തടസ്സമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ പിന്നെ അതിനുള്ള ശ്രമങ്ങൾ നടത്തിയത് പരാജയപ്പെടുമ്പോൾ നമ്മൾ വേറെ വഴി സ്വീകരിക്കുമ്പോൾ അവർക്കത് മനസ്സിലാവും. നമ്മളതിനെക്കുറിച്ചൊരു ബോധത്തോടുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ബുദ്ധിപരമായി നമ്മുടെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ നമുക്ക് എന്ത് ചെയ്യും, കഴിയും. ഏതെങ്കിലും ഒരു വഴി അതിനെ വീട് തുറക്കും. കാരണം ഈ ഒരു മാതാപിതാക്കളുടെ നമുക്കതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് തൽക്കാലം അത് തടസ്സപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഭാവിയിൽ ഒരു പക്ഷേ നമ്മൾ വിചാരിക്കുമ്പോൾ നമുക്കതിനെ പറ്റിക്കോളമെന്നില്ല. അതുകൊണ്ട് മാതാപിതാക്കൾക്ക് വിഷമമുണ്ടാക്കാതെ അവരുടെ അസംതൃപ്തി ഇല്ലാത്ത രൂപത്തിൽ എന്തെങ്കിലും ഒരു വഴിയിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ലക്ഷ്യവും നമ്മുടെ കാര്യവും തെറ്റല്ലാത്ത കാര്യങ്ങളും നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കാം. അതിന് അവരുടെ എല്ലാ പിന്തുണകളും കാര്യങ്ങളും ആവശ്യപ്പെടുക എന്നതാണ് അതിനൊരു പരിഹാരമായിട്ടുള്ളത്.
6: വളരെ പ്രായം ചെന്ന മാതാപിതാക്കൾ ഒരുപക്ഷെ ഈ ഒരു സംഭാഷണം കേൾക്കുന്നുണ്ടെങ്കിൽ ഇത്തരമൊരു ചോദ്യം വരുമ്പോഴേക്ക് തന്നെ നമുക്ക് ഇത് നമുക്കെതിരെയുള്ളൊരു ചോദ്യം എന്നൊരു ഫീൽ യഥാർത്ഥത്തിൽ വരേണ്ടതില്ല. ഒരുപാട് വിഷമമനുഭവിക്കുന്ന കുറേയധികം സുഹൃത്തുക്കൾ നിരന്തരം നമ്മളുമായൊക്കെ ഫോണിലും അല്ലാതെയുമൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഒരു കാരണം കൊണ്ടാണ് ഇങ്ങനത്തെ ചില ചോദ്യങ്ങൾ സ്നേഹക്കോട് ഉന്നയിക്കുന്നതും അതിന് ഇവിടെ ആരിസ് മൗലവി അതിന് ഉത്തരങ്ങൾ പറയുന്നതും ഒക്കെ. അപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, എൻ്റെ കുട്ടികൾക്ക് മകന് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു പുതിയ വീട് വെക്കാൻ ഞാൻ തടസ്സമാണോ, അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരടുത്ത് വിളിക്കുകയും ഇപ്പം എൻ്റെ കുട്ടിക്കൊരു വീട് വേണ്ടേ എന്ന് ചോദിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. രണ്ട് മൂന്ന് രീതിയിലുള്ള രക്ഷിതാക്കളുണ്ടാകും. മക്കൾക്ക് വീട് വെച്ച് അവരുടെ കയ്യിൽ താക്കോല് കൊടുക്കുന്ന രക്ഷിതാക്കളുണ്ടാകും. ഈ അടുത്ത കാലത്ത് ഒരു വാപ്പയോട് വീട് കൂടൽ എന്നാണെന്ന് ചോദിച്ചപ്പോൾ വീട് കൂടലല്ല താക്കോൽദാനാണെന്നാണ്. എന്ന് പറഞ്ഞാൽ മകൻ ആ കാര്യം ശ്രദ്ധിക്കുന്നേ ഇല്ല, മകൻ അങ്ങോട്ട് വരുന്നേ ഇല്ല, പരാതിയായിട്ട് പറഞ്ഞതല്ല, അദ്ദേഹം അങ്ങനെ ശ്രദ്ധിക്കുന്ന രക്ഷിതാക്കളുണ്ട്. എന്നാൽ മക്കൾ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, എനിക്കതിൽ പ്രത്യേകിച്ച് തടസ്സമൊന്നുമില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടേതായ ഒരു ഇടപെടലോ കാര്യമൊന്നും അതിലുണ്ടാവില്ല, അങ്ങനെ മതപരമായ ബാധ്യത അവർക്കില്ല. എന്നാൽ ചില രക്ഷിതാക്കൾ മക്കളെ ബോധപൂർവം സമ്മതിക്കാത്ത സാഹചര്യം ഉണ്ടാകും. നിൻ്റെ ജ്യേഷ്ഠൻ്റെ വീട് നിർമ്മാണം കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പല അല്ലെങ്കിൽ പെങ്ങളത് കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചില ഘടകങ്ങൾ പറഞ്ഞ് തടഞ്ഞു നിർത്തുന്ന സാഹചര്യം ഉണ്ടാകും. അതൊരിക്കലും ഉണ്ടാകരുത് എന്നൊരു മറുപടിയാണ് ഇവിടെ ഉത്തരത്തിൽ വന്നിട്ടുള്ളത്. ഇനി നിങ്ങളുടെ മക്കൾ അവർ ബെഡ്റൂമിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചകളും അവരുടെ സമ്മർദ്ദങ്ങളും പെൺകുട്ടികൾ വളർന്നു വരുന്നതും ഒക്കെ മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങളുണ്ടാക്കുന്ന നിയന്ത്രണങ്ങളെ പൊട്ടിച്ച് അവർ ഒരു വീട് വെക്കും അവസാനം. പക്ഷെ ആ വീട്ടിൽ അവർ സമാധാനമല്ലാതെ കഴിയും, നിങ്ങളുടെ ബന്ധങ്ങളെയൊക്കെ അത് ബാധിക്കും. അപ്പോൾ അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നത് വളരെ ക്ലിയറാണ്. മക്കളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ചർച്ച ചെയ്യാവുന്നവരോട് ചർച്ച ചെയ്ത്
7: പേരൻസിനെ പിണക്കാതെ നല്ലൊരു പ്ലാൻ ഉണ്ടാക്കി, ഇവിടെ ആരിസ് മോലെ ഒരു എക്സാമ്പിളാണ് പറഞ്ഞിട്ടുള്ളത്, അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കി പോകാൻ നിങ്ങളും തയ്യാറാവുക എന്ന നിർദ്ദേശമാണ് ഇവിടെ സ്നേഹക്കൂട് മുന്നോട്ട് വെക്കുന്നത്. നമ്മളിനി മറ്റൊരു മേഖലയിലേക്ക് പോകുന്ന ആരിസ് മോലവി, അത് മറ്റൊന്നുമല്ല, ഒരു വ്യക്തി അയാളൊരു വീട് ഉണ്ടാക്കിയ വീട് മൂപ്പര് ഒരു ആയുഷ്കാലം മുഴുവൻ പണം ചെലവാക്കിയിട്ട് ചെറിയ കുട്ടി എന്നുള്ള നിലക്ക്, ഇളയ മോണെന്നുള്ള നിലക്ക് തറവാട് വീട്ടിൽ നന്നായി ഒരു സ്റ്റെപ്പ് എടുത്ത് വർക്കൊക്കെ പൂർത്തീകരിച്ചു. പക്ഷെ ആ വീട്ടിലുള്ള ജ്യേഷ്ഠൻ വീട് മാറിപ്പോകുന്നേയില്ല. ഒന്നുകിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ബോധമില്ല, മറ്റൊരു വീട്ടിലേക്ക് മാറണമെന്ന ബോധമല്ല, അല്ലെങ്കിൽ അയാളുടെ കയ്യിൽ അതിനുള്ള പണമില്ല, സാഹചര്യമില്ല. ഇങ്ങനെ പല ഘടകങ്ങൾ കൊണ്ടുവരാം. ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, അവരോട് നമ്മൾ എന്ത് രീതിയിലുള്ള ഒരു ആശ്വാസമാണ് പ്രതികരണമാണ് നൽകേണ്ടത്? ഇവിടെ ഈ ഒരു വിഷയത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഞാനൊരു ഒരു ഉപചോദ്യം കൂടി ചോദിക്കുകയാണ്. കുറച്ച് ഗൗരവമുള്ള വിഷയങ്ങൾ നമുക്കിവിടെ ഇന്ന് ക്ലിയർ ചെയ്യാനുണ്ട്. ഇപ്പോൾ ഞാനൊരു വീടുണ്ടാക്കി, അല്ലെങ്കിൽ തറവാട് വീട് എനിക്കാണ് എന്ന ധാരണയോടുകൂടെ ഞാനൊരു വീടുണ്ടാക്കി, വീടിൻ്റെ ലക്ഷങ്ങൾ മുടക്കി പണിയെല്ലാം കഴിഞ്ഞു. പക്ഷേ എൻ്റെ ജ്യേഷ്ഠൻ ആ വീട്ടിലുണ്ട്. അദ്ദേഹം വീട് മാറിപ്പോകേണ്ട ആളാണ്. അദ്ദേഹം വീട് മാറിപ്പോകുന്നില്ല. വീട്ടിലെ ഒരു അവസ്ഥ വെച്ച് ഇങ്ങനൊരു കൂട്ടുകുടുംബ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത പ്രകൃതങ്ങളാണ് വീട്ടിൽ കല്യാണം കഴിച്ചു വന്ന സ്ത്രീകൾ, അവരെ ഡീൽ ചെയ്യുന്ന ഉമ്മ, ഇവർക്കൊക്കെ. ഇത്തരമൊരു സാഹചര്യത്തിൽ നമുക്ക് ഇങ്ങനെ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് നമുക്ക് എന്ത് മാർഗനിർദ്ദേശമാണ് നൽകാൻ കഴിയുക?
8: ഇവിടെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം, നമ്മളൊരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ മതപരമായി നമുക്കൊരു വലിയ ബാധ്യതയുണ്ട്. ആ ബാധ്യത എന്താണെന്ന് വെച്ചാൽ, നാം വിവാഹം കഴിച്ച പെൺകുട്ടിക്ക് സുരക്ഷിതവും സമാധാനപരവുമായിട്ടുള്ള ഒരു ജീവിതാവസ്ഥ ഉണ്ടാക്കി കൊടുക്കുക എന്ന വളരെ വലിയ ബാധ്യത നമുക്കുണ്ട്. കാരണം അവൾക്ക് അത്തരമൊരു ജീവിത സാഹചര്യം ഉണ്ടാക്കി കൊടുക്കേണ്ട ബാധ്യത അവളുടെ മാതാപിതാക്കൾക്കായിരുന്നു. മാതാപിതാക്കളിൽ നിന്നും അവളെ നമ്മൾ ഏറ്റെടുക്കുന്നതോടുകൂടെ നമ്മൾ ഏത് ജീവിത സാഹചര്യങ്ങളിലാണെങ്കിലും അവൾക്ക് സുരക്ഷിതവും സമാധാനവും സന്തോഷവും ലഭിക്കുന്ന ഒരു ജീവിത സാഹചര്യത്തെ ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ കുടുംബത്തിൻ്റെ ചില പ്രതിസന്ധികൾ, ചില തടസ്സങ്ങൾ, തീർക്കാനാവാത്ത ചില പ്രയാസങ്ങൾ, ഇതുമൂലം എന്താണ്, എത്രയോ വർഷങ്ങൾ കാത്തിരുന്ന് ആ കാത്തിരിപ്പിനൊരു അവസാനമില്ലാത്ത ആളുകളുണ്ട്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഭാര്യയോട് നമുക്കുള്ളൊരു കടമ എന്ന നിലക്ക് നമ്മൾ തീർച്ചയായും അതിനൊരു പരിഹാരം ഉണ്ടാക്കുക തന്നെ വേണം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു കൂട്ടുകുടുംബത്തിൽ എന്ത് ചെയ്യണം, പിന്നെ ജ്യേഷ്ഠൻ മാറി താമസിക്കാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും എന്ത് ചെയ്യാം, ജ്യേഷ്ഠന് വീട് കൊടുക്കുക എന്നുള്ളതൊരു ഔദാര്യമാണ് അവിടെ. അപ്പോൾ നമ്മളതിന് തയ്യാറാവുകയാണ്. എന്ത് ചെയ്യാണ് ഇപ്പോൾ ജ്യേഷ്ഠനിപ്പോൾ എന്ത് ചെയ്യും, നമ്മൾക്ക് എപ്പോഴും പറയാൻ പറ്റും ജ്യേഷ്ഠനാണ് മുതിർന്ന കുട്ടികളുണ്ടാവുക, അവരാണ് കുറേ കാലമായിട്ട് അവിടെ താമസിക്കുന്ന ആളുകൾ. അപ്പോൾ നേരത്തെ ഇപ്പോൾ താത്തയും അതേപോലെ തന്നെ കാക്കയൊക്കെ എത്ര കാലമായി ഇവിടെ നിൽക്കുന്നു, അവർക്കൊരു സ്വാതന്ത്ര്യവും സമാധാനമൊക്കെ വേണ്ടേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, ഈ വീട് അവരെടുത്തോട്ടെ, ഞങ്ങൾ എവിടെയെങ്കിലും പുറത്തൊരു വാടകക്കോ അല്ലെങ്കിൽ ഒരു സൗകര്യത്തിനോ നമ്മൾ പോയി മാറി താമസിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് നമ്മളെന്ത് ചെയ്യുക, അവർക്ക് വഴിമാറി കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായും അവർക്കും സമാധാനകരമായ ഒരവസ്ഥ ഉണ്ടാകും, നമുക്കും ഉണ്ടാകും. ഇവിടെ നാം ചിന്തിക്കേണ്ടത്, പലപ്പോഴും ഉമ്മി വാപ്പി എന്ത് വിചാരിക്കും അല്ലെങ്കിൽ പെങ്ങന്മാരെന്ത് വിചാരിക്കും എന്നൊക്കെ ചിന്തിച്ചിട്ട് ഒരു പെണ്ണിനെ ജീവിതകാലം മുഴുവനും കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് വളരെ വേദന തോന്നിയിട്ടുള്ളൊരു അനുഭവം ഉണ്ടായി. അതായത് ഒരു പെൺകുട്ടി ഇതേപോലെ കൂട്ടുകുടുംബത്തിൽ എന്താണ് 10-23 വർഷമായി, അവരുടെ മൂത്ത മകൾക്ക് 19 വയസ്സായി. അവർ പറയുന്നൊരു വേദന എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ അവരോട് പറഞ്ഞു, എങ്ങനെയാണ് നിങ്ങളിവിടെ ഒരു സ്വകാര്യതയോടുകൂടെ ജീവിക്കുന്നത്? അപ്പോൾ ഒരു പറയണം, എന്താ അറിയോ, ഈ 14 വയസ്സും 19 വയസ്സായ കുട്ടികളൊക്കെ അവർ കിടക്കുന്ന അതേ റൂമിലാണ് ഇവർ കിടത്തുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരിയല്ലത്, അപ്പോൾ നിങ്ങൾ മാറ്റിക്കിടത്തണം. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, എന്താ അറിയോ, അങ്ങനെ ഞങ്ങൾ പല സന്ദർഭങ്ങളിൽ മാറ്റിക്കിടത്താൻ വേണ്ടി ശ്രമിച്ചു. ഞങ്ങളുടെ വീട് വലിയ വീടാണ്, പക്ഷെ മാറ്റിക്കിടത്താനുള്ളത് പെങ്ങന്മാരുടെ റൂമിലാണ്. അപ്പോൾ അവിടെ കിടക്കുമ്പോൾ ഉമ്മ പറയും, അതായത് അല്ലെങ്കിൽ അമ്മായിമ്മ പറയും, എന്ത് പറയും, ആ റൂമ് പോയി കേടുവരുത്തണ്ടെന്ന് പറയും. ആ റൂം എന്തിനാണ്, വർഷത്തിലൊരിക്കൽ അവർ വരുമ്പോൾ അവർക്ക് വിരുന്നു പാർക്കാൻ ഒരു വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റൂം മാറ്റിവെച്ചിരിക്കുകയാണ്. ഇവർക്ക് എന്നും ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് മക്കളെ ഒന്ന് മാറ്റിക്കൊടുക്കാൻ പോലും അത് വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ മാതാപിതാക്കൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് 3000 രൂപ വാടക കൊടുത്താൽ ഒരു വീട് കിട്ടും. വാപ്പനി ഉമ്മയും പിണക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ ദുരിതങ്ങൾ സഹിച്ച് ഇത്തരം ആളുകൾ വീട്ടിൽ നിൽക്കുന്നത് എന്ന് മാതാപിതാക്കൾ ഓർക്കണം. അവർ ചിന്തിക്കണം. അവരെ സ്നേഹിച്ചും അള്ളാഹുവിനെ പേടിച്ചും ഈ കുടുംബത്തിൻ്റെ പരിമിതികളിൽ എല്ലാ സ്വകാര്യതകളെയും നഷ്ടപ്പെടുത്തി ജീവിക്കുന്നവരോട് നമ്മൾ അല്പം ദയ കാണിക്കേണ്ടതുണ്ട്, കരുണ കാണിക്കേണ്ടതുണ്ട്. അവിടെ ഉടപ്പറപ്പിലൂടെ നമുക്ക് പറയാനുണ്ട്, അതായത് നിങ്ങളുടെ ഈ ഉമ്മയ്ക്ക് മക്കൾ വേറെയുണ്ട്, പെൺകുട്ടികൾ വേറെയുണ്ട്. അവരെല്ലാവരും ആലോചിക്കണം, നിങ്ങളെല്ലാവരും കൂടെ സംരക്ഷിക്കേണ്ട ഉമ്മയെ രാവും പകലും സംരക്ഷിക്കാനാണ് അന്യ വീട്ടിൽ നിന്ന് വന്നൊരു പെൺകുട്ടി ഇവിടെ ഉറക്കമൊഴിഞ്ഞും കഷ്ടപ്പെട്ടും ജോലിയെടുത്തും വേലയെടുത്തും ജീവിക്കുന്നത്. അത്തരമൊരു പെൺകുട്ടിക്കൊരു വേലക്കാരിക്ക് ചെയ്തു കൊടുക്കുന്ന സ്നേഹമെങ്കിലും ചെയ്തു കൊടുക്കാൻ യഥാർത്ഥത്തിൽ ബാക്കിയുള്ളവർ ബാധ്യസ്ഥരല്ലേ? അതുകൊണ്ട് ഇവനെങ്ങനെ ഇവരിങ്ങനെ പോയാൽ പറ്റില്ല, ഇവരെത്ര കൊല്ലായി ഇവിടെ കഴിഞ്ഞു കൂടുന്നു. അതുകൊണ്ട് അവർക്കും ഞങ്ങളെപ്പോലേക്കൊരു ജീവിതം വേണം. അതുകൊണ്ട് അവർ സ്വതന്ത്രമാകട്ടെ, അവരെ കുട്ടികൾക്ക് പ്രായപൂർത്തിയായി, അവർക്ക് കല്യാണമായി, ഇനി പരിഹാരം വേണ്ടേ എന്ന് ബാക്കിയുള്ളവർ ചോദിക്കണം. ഉമ്മയോട് ഇവർക്ക് ചോദിക്കാൻ പരിമിതികളുണ്ടെങ്കിൽ ഉമ്മയുടെ മറ്റ് മക്കൾക്കത് ചോദിക്കാൻ പരിമിതികളില്ല. അവർക്ക് ആ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കാൻ പറ്റും. ഒരു പക്ഷേ അത്തരം പെൺകുട്ടികൾ അനുഭവിക്കുന്ന മാനസിക പ്രയാസങ്ങൾ നമുക്ക് ചിന്തിച്ചാൽ അറ്റമില്ല. അതായത് അവർ പറഞ്ഞാൽ ഇന്ന് ഈ 10-23 കൊല്ലമായിട്ട് ഒരു പെരുന്നാൾ വസ്ത്രം എടുക്കാൻ പോലും എനിക്കും എൻ്റെ ഭർത്താവിനും കുട്ടികൾക്കും ഒന്നിച്ചു പോകാൻ പറ്റിയിട്ടില്ല. പോകുമ്പോൾ എന്താ പറയുക? എല്ലാവർക്കും കൂടെ പോകാമെന്ന് പറയും. എല്ലാവർക്കും കൂടെ പോകാമെന്ന് പറയുമ്പോൾ വേണ്ടെന്ന് പറഞ്ഞാൽ എന്താകും അവസ്ഥ? നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. എപ്പോഴെങ്കിലും ഒന്ന് പുറത്തിറങ്ങാൻ വേണ്ടി തീരുമാനിക്കുകയാണെങ്കിൽ അപ്പോൾ കൂടെ വരാൻ വേറെ ആളുകളുണ്ടാകും, വേറെ കുട്ടികളുണ്ടാകും. അവരെ കൂട്ടണ്ടെന്നോ സഹകരിക്കേണ്ടെന്നോ അല്ല അർത്ഥം, പക്ഷെ അവർക്കും വേണ്ടേ ഒരു പ്രൈവസി, അവർക്കും വേണ്ടേ ഒരു സ്വകാര്യത. അതേപോലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഒരു സ്വന്തമായി താമസിക്കുന്ന ഒരാൾക്ക് പുറത്തു പോകണമെങ്കിൽ എന്തു ചെയ്യും? അവർ വീട് പൂട്ടി എടുക്കാൻ വെച്ചാൽ പോവും. ഭക്ഷണം അന്ന് ക്ഷീണാണെങ്കിൽ അവിടെ കിടക്കും, ഹോട്ടലിൽ എന്തെങ്കിലും വാങ്ങും. എന്നാൽ കൂട്ടുകുടുംബങ്ങളിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് പറ്റില്ല. എത്ര ജീവനില്ലെങ്കിലും അവിടുത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യണം? നിർവഹിച്ചിരിക്കണം. ഒന്ന് വീട്ടിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇവിടെ പകരം ഒരാളെ കിട്ടിയേ പറ്റൂ, അല്ലാതെ ഒരിക്കലും പുറത്തു പോകും. അങ്ങനെയുള്ളതിനൊക്കെ വലിയ പ്രതിഫലങ്ങളുണ്ട്. മാതാപിതാക്കൾ ഭർത്താവിൻ്റെ മാതാവിനെ സ്നേഹിക്കുന്നതിനും സഹായിക്കുന്നതിനൊക്കെ വലിയ പ്രതിഫലങ്ങളുണ്ട്. പക്ഷേ ഇവരും മനുഷ്യരാണ്, ഇവരും ആഗ്രഹങ്ങളും അതേപോലെ തന്നെ സ്വകാര്യതകളും ആവശ്യമുള്ളവരാണെന്ന് മനസ്സിലാക്കാൻ മറ്റുള്ളവർക്ക് പറ്റണം. അവരതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാൻ തയ്യാറാവണം.
6: ഇതിലപ്പുറം ഒരു കമൻ്റ് പറയേണ്ടതില്ലാത്ത വിധം നമുക്ക് കാര്യങ്ങൾ വ്യക്തമായിരിക്കുകയാണ്. ഈ ഒരു ശബ്ദത്തിൻ്റെ കൂടെ വന്ന ആളുകൾക്ക് ആർക്കെങ്കിലും ഇത് എന്നോടാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അടുത്ത മണിക്കൂറുകളിൽ നമ്മൾ വളരെ ഗൗരവമുള്ള ചില തെറ്റുകൾ തിരുത്തുന്നതിലേക്കാണ് തീർച്ചയായും വരേണ്ടത്. ഇവിടെ നമുക്കൊരു ഒരു മേഖല കൂടി വന്നാൽ ആ ഒരു ഭാഗം പൂർണ്ണമാണ് എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ സ്വന്തമായി വീട് വെക്കാൻ, വീട് വെച്ച് ഒരു സ്വന്തമായൊരു തുരുത്തിലേക്ക് മാറുകയും സ്വകാര്യതകളും ജോലിഭാരങ്ങളും അതുപോലെ തന്നെ സ്വാതന്ത്ര്യവും ഒക്കെ ആഘോഷിച്ച് സകുടുംബം ജീവിക്കുകയുമാണ് വേണ്ടത്. എന്നാൽ അതോടൊപ്പം പഴയ തറവാട്ട് വീട്ടിൻ്റെ തൻ്റെ ബെഡ്റൂമും താൻ ജീവിച്ച ഇടങ്ങളും ഒക്കെ മറന്ന് അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്ത ഒരാളാകുന്നതിന് പകരം അവിടെ ഉള്ളതുപോലെ ഒറ്റക്കൊരു വീട്ടിൽ താമസിക്കുന്ന ഒരു വ്യക്തി ആകുകയാണ് വേണ്ടത് എന്ന ഒരു തിരിച്ചറിവാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അതോടൊപ്പം സ്വന്തമായി താമസിക്കാൻ വകയുള്ള ചിലരുടെ ചില പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു, അവർക്ക് പെർമിഷൻ കിട്ടുന്നില്ല പോലത്തെ കാര്യങ്ങൾ. എന്നാൽ ചില ആളുകൾക്ക് പെർമിഷനെല്ലാം ഉണ്ടാവും, പക്ഷേ വീട്ടിൽ നിന്ന് മൂത്ത മകൻ ഒരു വാടക വീട്ടിലേക്ക് മാറി താമസിക്കുന്നു എന്ന വികാരം, അത് പലപ്പോഴും ആഭിജാത്യത്തിൻ്റെയും തറവാടിൻ്റെയൊക്കെ പേരിൽ വലിയ പ്രശ്നങ്ങളായി പലപ്പോഴും വരാറുണ്ട്. ആ ഒരു ഒറ്റ പോയിൻ്റ് കൊണ്ട് തന്നെ അവിടെ ഉള്ള ആ പെൺകുട്ടിയും ഇവിടെ അരിസ്മോലി പറഞ്ഞതുപോലത്തെ എല്ലാ വിഷയങ്ങളും, പ്രൈവസിയുടെ പ്രശ്നങ്ങൾ, ജോലി ഭാരങ്ങൾ, അതുപോലെ തന്നെ സ്വാതന്ത്ര്യമില്ലായ്മ, നിയന്ത്രിക്കാൻ കൂടുതൽ ആളുകൾ, ഇതെല്ലാം അനുഭവിച്ച് അവർ ജീവിക്കേണ്ടി വരികയാണ്. ആണും ഇങ്ങനെ ചിന്തിക്കും, ഭർത്താവും ഇങ്ങനെ ചിന്തിക്കും, പലപ്പോഴും പാരൻസും ഇങ്ങനെ ചിന്തിക്കും. അപ്പോൾ ആ ഒരു ചിന്തയെ എത്രത്തോളം അതിനൊരു ഗൗരവം കൊടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് മാറി ഒരു ഫ്ലാറ്റിലേക്ക്, ഒരു വാടക വീട്ടിലേക്ക്, സ്വന്തമല്ലാത്തൊരു വീട്ടിലേക്ക് താമസിക്കുക എന്നുള്ളത് അത്ര ഒരു വലിയ പ്രശ്നമായി പരിഗണിക്കേണ്ടതാണോ എന്നതാണ് കൂട്ടുകുടുംബ സംവിധാനവുമായി ബന്ധപ്പെട്ട ചിന്തകളിലെ ഒരു പ്രധാന വശം.
8: ഇതൊരു മാറി താമസിക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ള ഒരു ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ഒരു പ്രസക്തമായ കാര്യം. അപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകുടുംബ ജീവിതത്തിലെ സ്വാതന്ത്ര്യമില്ലായ്മയും പ്രയാസങ്ങളും മൂലമാണ് പോകുന്നത് എന്ന് പറഞ്ഞ് പോകാൻ എന്തായാലും പ്രയാസങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു മറുപടി ഞങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് അവരിവിടെ നിന്ന് പോയി എന്നൊരു കാര്യം കേൾക്കാൻ എന്തായാലും മാതാപിതാക്കൾ ആഗ്രഹിക്കുക. അതുകൊണ്ട് മാറി താമസിക്കുക എന്നതിൻ്റെ ഒരു കാരണം, ഇപ്പോൾ എനിക്കൊരു ജോലിയുണ്ട്, അത് തിരുവനന്തപുരത്താണ്. അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയെ കൂട്ടി അങ്ങോട്ട് പോകുക പറഞ്ഞാൽ അവിടെ ഇപ്പോൾ ഒരു വീടുണ്ടാക്കാൻ പറ്റില്ല, വാടകയ്ക്ക് താമസിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു വാടകയ്ക്ക് താമസിക്കുക എന്നത് ഏത് തരത്തിലുള്ള ആളുകൾ, ഇപ്പോൾ ഗൾഫിലൊക്കെ ഉള്ള വലിയ വലിയ ആളുകളൊക്കെ വാടകയ്ക്കാണ് താമസിക്കുന്നത് വലിയ ഫ്ലാറ്റുകളിൽ. പക്ഷേ എന്തുകൊണ്ടെന്നാണ്? അവർ പ്രവാസി ആയതുകൊണ്ട് അവർക്ക് അവിടെ കുടുംബത്തെ കൊണ്ടുപോകണമെങ്കിൽ വാടകയ്ക്ക് എടുക്കണം, അവിടെ സ്വന്തം വീടുണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഒരു വളരെ കൃത്യമായ ഒരു കാരണം എന്ത് ചെയ്യണം, ഈ വിഷയത്തിലുണ്ടാവണം, അപ്പോഴേ പറ്റുള്ളൂ. ഇപ്പം ഈ വാടകയ്ക്ക് പോകുമ്പോഴാണ് ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്കറിയാം, ഒരു കുട്ടികളെ ഒരു കല്യാണം കഴിച്ചു കൊടുക്കേണ്ട പ്രായമായി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് മാറി വേറൊരു വാടകയ്ക്ക് താമസിക്കുമ്പോൾ ഒരുപക്ഷെ ഒരു വാടക വീട്ടിൽ വെച്ച് നമ്മുടെ മകളെ കല്യാണം നടത്തുന്നതിനേക്കാളും നമുക്ക് നന്നാകെ ചിലപ്പോൾ തറവാട്ട് വീട്ടിൽ വെച്ച് നടത്താനായിരിക്കും. അപ്പോൾ അതിന് ചില പരിമിതികളുണ്ട്. പക്ഷെ ഒരിക്കലും അതൊരു ആവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ അതിൽ അഭിമാനത്തിൻ്റെയും അപമാനത്തിൻ്റെയും ഒരു പ്രശ്നം ഉത്ഭവിക്കുന്നില്ല. എന്നാൽ അത് വെറുതെ ഒരു തീരുമാനമാകുമ്പോൾ സ്വാഭാവികമായിട്ട് അത് വീട്ടിലേക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് എന്താണ് മാറി താമസിക്കുന്നത്, അപ്പോൾ അവിടെയാണ് കച്ചവടം, അല്ലെങ്കിൽ അവിടെ കുട്ടികൾക്ക് രണ്ട് സ്കൂൾ അപ്പുറത്തേക്ക് പോകാൻ സൗകര്യമാണ്, കുട്ടികൾക്ക് സ്കൂളിൽ വരാനും പോകാനാണ്, ഇപ്പോൾ ഇത്രയും ഓട്ടോറിക്ഷൻ്റെ പൈസ നമ്മൾ കൊടുത്തിട്ടാണ് കൊണ്ടുപോകുന്നത്, അവിടെ ടൗണിലാണ് അവരുടെ സ്കൂള്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു നിമിത്തങ്ങളുണ്ടാകും. പിന്നെ താമസിക്കുമ്പോഴും നമ്മൾ സൗകര്യം തിരഞ്ഞെടുക്കേണ്ട, ഇങ്ങനെ ചില സൗകര്യങ്ങൾ നോക്കിയിട്ടല്ലേ, എവിടെയെങ്കിലും ഒരു വാടക കുറഞ്ഞ സ്ഥലത്തൊരു വീട് കിട്ടുക എന്നതിലുപരി എന്തോ ഒരു സൗകര്യത്തെ നമ്മൾ പരിഗണിക്കുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് എല്ലാവർക്കും കൂടെ വെള്ളമല്ല, അപ്പോൾ അപ്പുറത്ത് വെള്ളമുള്ളൊരു സൗകര്യമുണ്ട്. അപ്പോൾ നമ്മുടെ ഏതെങ്കിലും പറയാവുന്ന, അതായത് നമ്മുടെ കൂട്ടുകുടുംബത്തിൽ അവതരിപ്പിക്കാവുന്ന, നമുക്ക് പെർമിഷൻ ചോദിക്കാവുന്ന ഒരു കാരണം നിലനിൽക്കുമ്പോൾ ആ കാരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വീട് തിരഞ്ഞെടുത്ത് പോകുന്നതിൽ ഒരു പ്രശ്നവുമില്ല. മാത്രമല്ല എനിക്ക് തോന്നുന്നത് അതിനൊന്നും കാത്തു നിൽക്കേണ്ട, നമ്മുടെ ഇപ്പോൾ ഈ സ്നേഹക്കൂടെ എല്ലാവരും കേൾക്കുന്നത് കൊണ്ട് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടി നമുക്കറിയാലോ എങ്ങനെയാണ് അവർ നമ്മുടെ കുടുംബങ്ങളിൽ കഴിയുന്നതെന്ന്. അപ്പോൾ അവർക്കൊരു സന്തോഷവും സുഖമൊക്കെ കിട്ടാൻ ഒരല്പസമയം മാറി നിന്നാൽ പറ്റുമെങ്കിൽ നമ്മൾ തന്നെ ഒരു വീട് കണ്ടുപിടിച്ച് ഒരു വാടകയൊക്കെ അന്വേഷിച്ച് എന്ത് ചെയ്യുക, നീയും കുട്ടിയും കുറേ കാലമായില്ലേ, 10-20 കൊല്ലമായില്ലേ ഇവിടെ നിൽക്കുന്നു, നിങ്ങളൊന്ന് ഒന്നിച്ചൊരു അവിടെ നിന്ന് പോയി താമസിക്കുക, അത് കിട്ടുന്ന പൈസ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മൾ കൂട്ടിത്തരാമെന്ന് ജ്യേഷ്ഠന്മാരും അനുജന്മാരും വാപ്പിയമ്മയൊക്കെ പറയാണ് വേണ്ടത്. കാരണം അത്തരം ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യണം, വലിയ സഹായവും സ്നേഹവും ഒക്കെ ചെയ്ത് അവരത് ചെയ്യുമ്പോൾ ഇത്തരം ചില കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ടി വരില്ല. അപ്പോൾ നമ്മളെല്ലാവരും നാം ഇഷ്ടപ്പെടുന്നത് നമ്മുടെ സഹോദരൻ ഇഷ്ടപ്പെടുക എന്നുള്ള ഒരു വലിയ ആശയം നബി സല്ലല്ലാഹു അലൈഹി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഈമാനാണ്, അത് വിശ്വാസമാണ്. നാം എപ്പോഴും ചിന്തിക്കണം നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ചുറ്റുപാടിലൊക്കെ ഉള്ള ആളുകളെ നമ്മുടെ സ്ഥാനത്ത് വെച്ച് ചിന്തിക്കുക. ആ സ്ഥാനത്ത് ഞാനാണെങ്കിൽ, എൻ്റെ ഭാര്യയാണെങ്കിൽ, എൻ്റെ മകളാണെങ്കിൽ എന്ന് ചിന്തിക്കുമ്പോൾ ഓരോരുത്തരുടെയും പ്രശ്നം നമ്മുടെ പ്രശ്നങ്ങളായി നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ എൻ്റെ പ്രശ്നം എന്നെക്കാളും പരിഹരിക്കാൻ ഒരുപക്ഷെ എൻ്റെ സഹോദരങ്ങൾക്കും എൻ്റെ സഹോദരിമാർക്കും എൻ്റെ മാതാപിതാക്കൾക്കും പറ്റും. അത് അന്യർക്ക് തോന്നുന്നതിനേക്കാളും വിഷമം സ്വന്തക്കാർക്കാണല്ലോ തോന്നുന്നത്. അവർക്ക് തോന്നിയാൽ തീർച്ചയായും അതൊക്കെ പരിഹൃതമായി പോകും എന്ന കാര്യത്തിൽ സംശയമല്ല.
6: തീർച്ചയായും നമുക്ക് ഒരു ഒറ്റവാചകത്തിലെത്താം. ഒരു വീട് മാറുമ്പോൾ ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് മാറി എന്ന ഒരു ഫീലിംഗ് ലഭിക്കും വിധമുള്ള ഒരു ക്രമീകരണം യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയെടുക്കണം. പുതിയൊരു വീടോ ഒരു വാടക വീടോ ഒക്കെ ഉണ്ടാക്കി അതിലേക്ക് മാറുമ്പോൾ ഞാനെൻ്റെ ഇത്രയും ദിവസം താമസിച്ചിരുന്ന റൂമിൽ നിന്നും എൻ്റെ വീടിൻ്റെ മറ്റൊരു റൂമിലേക്ക് മാറി എന്നൊരു ഫീൽ വരുത്തിക്കൊണ്ട്, എന്നൊരു ഒരു വിചാരം വരുത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ പരസ്പരമുള്ള കാഴ്ചയും സംസാരങ്ങളും എല്ലാം വളരെ കൃത്യമായി നടക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുമെന്നതിലേക്ക് നമുക്ക് എത്താൻ കഴിയും. ഈ ചർച്ചയുടെ മറ്റൊരു തലത്തിലേക്ക് നമ്മൾ പോകുന്നു. ഇനിയിപ്പോൾ ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ഇനി അടുത്ത വർഷമോ അതിൻ്റെ അടുത്ത വർഷമോ ഒക്കെ ഈ കൂട്ടുകുടുംബത്തിൽ തന്നെ ജീവിക്കേണ്ട കുറേ ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി എടുക്കുന്നത്. എനിക്കറിയുന്നൊരു ഉമ്മയുണ്ട്, അവരിപ്പോൾ അൽഹംദുലില്ലാ വളരെ ഖൈറിലാണ്. പക്ഷെ അവർ ഓരോ ദിവസവും ഇഷ്ടംപോലെ നെല്ല് അരി കുത്തി പൊടിച്ച് അത് കൊണ്ട് രാവിലെ അപ്പം ചുട്ട് അവസാനം അവർ പട്ടിണി കിടക്കുന്ന അനുഭവങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വീട്ടിലെ ചില ആളുകൾക്ക് വളരെ വലിയ ജോലിഭാരങ്ങൾ ഉണ്ടാകും. ഈ അപ്പോൾ ഒരു 2-3-4 മരുമക്കളൊക്കെ ഉള്ള വീട്ടിൽ ഇങ്ങനെ അമിതമായ ജോലിഭാരങ്ങൾ ഉള്ള ആളുകൾ ആരാണ് എന്ന് ആ വീട്ടിലെ മുതിർന്ന ഉപ്പയും ഉമ്മയൊക്കെ നോക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നമുക്ക്? ജോലിഭാരം എടുത്തൊരു കഴുതയെപ്പോലെ അങ്ങനെ അധ്വാനിച്ച് പോകുന്ന ആ സ്ത്രീയോടും തിരിച്ച് ഇപ്പുറത്ത് കാഴ്ചക്കാരായി നിൽക്കുന്നവരോടൊക്കെ നമുക്ക് എന്താണ് പ്രത്യേകിച്ച് പറയാനുള്ളത്?
8: നമുക്ക് വളരെ വിഷമം തോന്നുന്നൊരു കാര്യം തന്നെയാണിത്. സാധാരണ നമ്മുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന ഒരു വേലക്ക് ചെയ്യുന്ന ഒരാള് വല്ലാതെ കഷ്ടപ്പെടുമ്പോൾ പോലും നമുക്ക് വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ നീ കുറച്ച് നേരം ഇരുന്നോ, കുറച്ച് നേരം വിശ്രമിച്ചോ എന്നൊക്കെ പറയാനുള്ള ഒരു മാനുഷികത ഉണ്ടല്ലോ. അത് പലപ്പോഴും മരുമക്കളോടും ഇത്തരം ഭാരങ്ങൾ പേറുന്നവരോടും പലരും കാണിക്കുന്നില്ല എന്നുള്ളത് വളരെ വേദനാജനകമായ കാര്യമാണ്. എത്രയോ കുടുംബങ്ങളിൽ അത്തരം വേലകൾ പേറി വളരെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവരെ സമാധാനിപ്പിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്തിനാണ് നിങ്ങൾ ഈ ജോലി ഭാരങ്ങൾ സഹിച്ച് മുന്നോട്ട് പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ഉദ്ദേശം നിങ്ങൾക്ക് വേണം. ഒന്ന്, ഒരു ഭർത്താവിൻ്റെ സംതൃപ്തി. സ്വാഭാവികമായും ഒരു ഭർത്താവ് ഒരു വീട്ടിൽ നിൽക്കുമ്പോൾ ആ ഭർത്താവിൻ്റെ സന്തോഷം, ആ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് അവിടുത്തെ ഉമ്മയും ഉപ്പയും സന്തോഷിപ്പിച്ച് പോകുമ്പോഴാണ് ഭർത്താവിന് ആ ഒരു ഭർത്താവിൻ്റെ സംതൃപ്തി കിട്ടുക എന്നുള്ളത് മതപരമായ ഒരു കാര്യമാണ്, ലക്ഷ്യമാണ്. ആ ത്യാഗത്തിന് എന്തായാലും നിങ്ങൾക്കൊരു പ്രതിഫലമുണ്ടാകും. പിന്നെ നമ്മളൊക്കെ ഒരു അനുഭവത്തിൽ മനസ്സിലാവുന്നത്, ഇത്തരം നിസ്വാർത്ഥമായി നിഷ്കളങ്കമായി ജോലി ഭാരങ്ങൾ ഏറ്റെടുത്ത സഹോദരിമാർ ആ അധ്വാനത്തിൻ്റെ ഒരു സന്തോഷം അവർക്ക് ദുനിയാവ് തന്നെ അള്ളാഹു കൊടുത്തതായിട്ടാണ്. അപ്പം ഇന്ന മാല ഉസ്രി യുസ്ര നമ്മൾ പറയുന്ന പോലെ ഒരു ആശ്വാസം തുറന്നു തരും. ആ ശുഭപ്രതീക്ഷ നിങ്ങൾ കൈവിടരുത്. എപ്പോഴെങ്കിലും 10-20 കൊല്ലം എല്ലാം പേറി അവസാനം ഇതിനൊരു ഫലവുമില്ലാത്ത രൂപത്തിൽ ഇട്ടെറിഞ്ഞ് എല്ലാം നഷ്ടപ്പെടുത്തി ഒരു അവിടെ നിന്ന് നമ്മൾ ഒരു നന്ദി കെട്ടവനായി ഒരു നന്ദി കെട്ടവളായി എന്നൊക്കെ നമ്മളൊരു പേര് വാങ്ങി ഇറങ്ങിപ്പോവാതെ അതൊരു നല്ലൊരു ഒരു പോയിന്റിലേക്ക് എത്തുന്നത് വരെ എന്ത് ചെയ്യണം, എടുത്ത അധ്വാനങ്ങളെ തുടർന്ന് പോകാൻ നിങ്ങൾ പരിശ്രമിക്കണം. അതിന് വലിയ പ്രതിഫലം കിട്ടുന്നതാണ്. പിന്നെ ഇത്തരം സ്ത്രീകളുടെ കാര്യത്തിൽ ഏറ്റവും വലിയ ബാധ്യത ഭർത്താവിന് തന്നെയാണ്. അയാൾക്ക് അവരുടെ അവസ്ഥക്കൊരു പരിഹാരം ഉണ്ടാക്കിയേ ഞാൻ അടങ്ങൂ എന്ന നിലക്കുള്ള ഒരു തീരുമാനം എന്ത് ചെയ്യണം, അവൾ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന് അവൾ ഇവിടെ എത്താൻ കാരണക്കാരനായ ആ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ടതുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ അതിലേറെ എന്താ വെച്ചാൽ ഇത്തരം സഹോദരിമാരും ആളുകളും എന്താ വെച്ചാൽ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾക്ക് എങ്ങനെ ബുദ്ധിപരമായി ഏറ്റുമുട്ടാതെ എന്ത് ചെയ്യാം, ഇതിനൊക്കെ ഒരു പരിഹാരമുണ്ടാക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം ഇപ്പം നമുക്കറിയാം കൂട്ടുകുടുംബങ്ങളൊക്കെ ആകുമ്പോൾ ഒരു മിക്സി ഉപയോഗിക്കുക അല്ലെങ്കിൽ അലക്കാൻ വേണ്ടി ഒരു വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വലിയ തെറ്റായിട്ടാണെന്ന് കാണുക. എന്തിനാണ് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ആവശ്യം, ഇതൊക്കെ നമുക്ക് ചെയ്തുകൂടെ എന്ന് പറയും. എന്നാൽ ഇതൊക്കെ പറയുന്ന പെങ്ങന്മാരും ഇതൊക്കെ പറയുന്ന ആളുകളും കുറച്ച് കാലം പിന്നിടുമ്പോൾ അവർ സ്വന്തം അവരുടെ ജോലികൾ ചെയ്യേണ്ടി വരുമ്പോൾ അവർക്ക് മിക്സി ഉണ്ടാവും, അവർക്ക് വാഷിംഗ് മെഷീൻ ഉണ്ടാവും, എല്ലാ സംഗതികളും ഉണ്ടാവും, അവർക്ക് കുക്കർ ഉണ്ടാവും. അല്ലെങ്കിൽ അപ്പോൾ എനിക്ക് എന്തിനൊക്കെ ആവശ്യം, നമുക്ക് വിറകില്ലേ, പിന്നെ എന്തിനാണ് ഒരു കുക്കറിൻ്റെ ആവശ്യം, നമുക്ക് പിന്നെ നല്ല കല്ലും വെള്ളവും ഇഷ്ടംപോലെ കണ്ടിട്ട് വെള്ളമല്ലേ, നമുക്ക് എന്തിനാണ് വാഷിംഗ് മെഷീൻ്റെ ആവശ്യം എന്ന് ചോദിക്കും. അപ്പോൾ എന്താ പറയുക, ഇതൊക്കെ എന്താ വെച്ചാൽ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ എത്ര ജോലി ഭാരങ്ങളുണ്ടെങ്കിലും അതൊക്കെ ലഘൂകരിക്കുവാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ജോലിക്ക് വേറെ ആളാക്കിയില്ലെങ്കിലും ഇവരെ ഇവിടുന്ന് വേറെ കൊണ്ടുപോയില്ലെങ്കിൽ ഈ ഭർത്താക്കന്മാർക്കൊക്കെ എന്ത് പറ്റും, ഇതൊക്കെ എന്ത് ചെയ്യും, ഉള്ള സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചുകൊണ്ട് ഇവർക്കുള്ള ചില ഹെൽപ്പുകൾ ചെയ്ത് കൊടുക്കാൻ അവർക്ക് പറ്റും. നമുക്ക് അവരെ കൂടെ അലക്കാൻ സമയമില്ലെങ്കിൽ എന്ത് ചെയ്യും, അതിനൊക്കെയുള്ള ചില സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, പരിശ്രമിക്കണം. ചിലപ്പോൾ ഏതെങ്കിലും ഒരാളുടെ ഒരു സ്ത്രീയുടെ സഹായം 1 മണിക്കൂർ 1.5 മണിക്കൂർ നമ്മുടെ വീട്ടിൽ കിട്ടിയാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, വലിയ ഭാരങ്ങളൊക്കെ ഇവർക്ക് നീക്കി കൊടുക്കാൻ എന്ത് ചെയ്യും പറ്റും. അപ്പോൾ ഇങ്ങനെ നിലവിലുള്ള സംവിധാനങ്ങളിൽ പ്രശ്നം വരുത്താതെ തന്നെ ഉള്ള ഭാരങ്ങളെ ക്രമീകരിക്കാനും ലഘുവാക്കാനുമുള്ള പരിശ്രമങ്ങൾ കൂടെ ഈ കൂട്ടത്തിൽ നടത്തേണ്ടതുണ്ടെന്ന് എന്നാണ് എനിക്ക് തോന്നുന്നത്.
6: ഈ ഒരു പോയിൻ്റ് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി വരുത്താൻ ഞാനൊരു ഒരു നേരിട്ടുള്ളൊരു അനുഭവം പറയാം. നമ്മുടെ ഫീഡ്ബാക്ക് വഴിയോ അല്ലാതെയൊക്കെ വരുന്ന ചില കേസുകൾ ഉണ്ടാവുമല്ലോ. ഒരു കുട്ടി അവർ ഒരു 18-19 വയസ്സായപ്പോൾ കല്യാണം കഴിച്ചൊരു വീട്ടിലെത്തി. ആ വീട്ടിൽ ഏറ്റവും മൂത്ത മകൻ്റെ ഭാര്യയായി. ആ വീട്ടിൽ 3-4 ചെറുപ്പക്കാർ വേറെയുണ്ട്. അപ്പോൾ അവരുടെ പാൻസ് അവരുടെ ജീൻസ് ഒക്കെ ഈ കുട്ടിയാണ് അലക്കേണ്ടി വരുന്നത്. ഇവരാണെങ്കിൽ ചില ശാരീരിക പ്രശ്നങ്ങൾ, ഉരവേദന പോലത്തെ പല പ്രശ്നങ്ങളുള്ള ആളുമാണ്. അപ്പോൾ ഈ ചെറുപ്പക്കാരും ഇത് അയച്ചിട്ടെടുത്ത് പോകുന്നു, അയൺ ചെയ്തിട്ടില്ലെങ്കിൽ ഒക്കെ അവരോട് ദേഷ്യം പിടിക്കുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള ചില ഇത് ഞാനിവിടെ പറഞ്ഞ ഉദാഹരണത്തിൻ്റെ സ്ഥാനത്ത് ഇതിൻ്റെ കേൾവിക്കാർക്ക് വേറെ ചില കാര്യങ്ങൾ വെക്കേണ്ടി വരും. അപ്പോൾ ഇത്തരം അനുഭവങ്ങളിലൂടെ പോകുമ്പോൾ കൂട്ടുകുടുംബത്തിലെ അംഗങ്ങളോട് മൊത്തത്തിൽ നമുക്ക് പറയാനുള്ളത് എന്താണ്? മൊത്തം എല്ലാവർക്കും വേണ്ടി വീട്ടിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന സംവിധാനങ്ങൾ, അതിൻ്റെ ഭാരം മുഴുവൻ ഒരാളിലേക്ക് വരുന്ന പ്രശ്നം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇതെല്ലാം എങ്ങനെ കൈകാര്യം ചെയ്യണം?
8: ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. ശരിക്കു പറയുകയാണെങ്കിൽ നമുക്ക് ചിന്തിച്ചാൽ അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഒരു വസ്ത്രം, നമ്മുടെ വിയർപ്പായൊരു വസ്ത്രം മറ്റൊരു സ്ത്രീ അലക്കുക എന്നുള്ളത് ചിലപ്പോൾ വിവാഹിതനായ ഒരാളുടെ ഭാര്യയ്ക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റിക്കോണം. അപ്പോൾ നമ്മളെവിടെയെങ്കിലും പോയി നമ്മുടെ ഡ്രസ്സ് എന്ത് ചെയ്തു അവിടുത്തെ ഒരു വീട്ടുകാരെ ഏൽപ്പിച്ചു എന്ന് പറയുമ്പോൾ അതെന്തിനാണ് നിങ്ങൾ ചെയ്തത്, നിങ്ങൾക്ക് അലക്കാൻ പോരെ? അതായത് അതൊരു ഒരു ഒരു നമ്മുടെ ഒരു മനസ്സ് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണത്. നമ്മുടെ ഡ്രസ്സുകളെ ഇനിയിപ്പോൾ ഒരു കൂലിക്ക് അലക്കാണെങ്കിൽ പോലും എന്ത് ചെയ്യും, അത് മറ്റുള്ളവരാൾ ചെയ്യാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. അപ്പോൾ എന്താ ഇവിടെ ശരിക്ക് ഈ സ്ത്രീ ചെയ്യേണ്ടതല്ലാത്ത കാര്യങ്ങളുടെ ഭാരങ്ങളാണ് അവർക്ക് വരുന്നത്. ഇപ്പോൾ നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് ജീവിച്ചത്, നമുക്കൊരു 10 വയസ്സോ 12 വയസ്സോ ഒക്കെ ആയി നമ്മുടെ ഡ്രസ്സുകൾ നമുക്ക് അലക്കാനാവുമ്പോൾ ഉമ്മ എന്താ നമ്മോട് പറയാം, ഒന്ന് മോനെ കൊണ്ട് അലക്കി വെക്ക് ചെയ്ത് നോക്ക് തരാം. കുട്ടികളൊക്കെ അധികമുള്ള സ്ഥലങ്ങളിൽ അങ്ങനെയാണ് ചെയ്യുക. അല്ലാതെ ഒരു 10 കുട്ടികളൊക്കെ ഉള്ള ഒരു ഉമ്മക്ക് ഇതെല്ലാം പാടെ അലക്കി കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ പ്രായപൂർത്തിയായ ഒരു വ്യക്തിയും എന്ത് ചെയ്യല്ല, നമ്മുടേത് അലക്കാനും നമ്മുടെ കാര്യങ്ങൾ ചെയ്തു തരാനും നമ്മൾ നമ്മെ ആശ്രയിക്കുക, അതോടൊപ്പം എന്തു ചെയ്യുക, നമുക്ക് ഭാര്യ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ ആശ്രയിക്കാമെന്നല്ലാതെ 10, 20, 25 വയസ്സായ ആളുകൾ അവരുടെ ഡ്രസ്സുകളും അവരുടെ എല്ലാ സാധനങ്ങളും എന്തു ചെയ്യാൻ ഒരു ജ്യേഷ്ഠൻ്റെ ഭാര്യ ഏൽപ്പിച്ച് പോവുക എന്നുള്ളത്. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ അറിയോ, നമുക്ക് എത്രയാണ് നമ്മുടെ ജോലി എന്നുള്ളതിനൊരു ലിമിറ്റില്ലല്ലോ. അതിന് പക്ഷെ നേരെ മറിച്ച് വീട്ടിലെ ഭക്ഷണം ഉണ്ടാക്കുക, അതെല്ലാവർക്കും കൂടി ഉണ്ടാക്കേണ്ടി വരും. അവിടെ എന്താ വെച്ചാൽ ഒരു പൊതുവായ ഒരു കാര്യമാണെന്ത്, വീട്ടിൽ ഭക്ഷണം വെക്കുമ്പോൾ അവിടെ എത്ര അംഗങ്ങളുണ്ട് അവർക്കൊക്കെ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാം. എന്നാൽ ഓരോ വ്യക്തിക്കും സ്വന്തമായി ചെയ്യാവുന്ന കാര്യങ്ങൾ അവർ ചെയ്യണം. അപ്പോൾ അവിടെ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇത്തരം മരുമക്കളൊക്കെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്യാം, നമ്മുടെ ഡ്യൂട്ടി അല്ലാത്തത് എന്ത് ചെയ്യുക, ഏൽക്കാതിരി. അതിനൊരു മാനസിക നമ്മളെന്ത് ചെയ്യുക, എടുക്കുമ്പോൾ എന്ത് ചെയ്യുക, അതിൽ നമ്മൾ ഉമ്മൻ്റെത് എടുക്കും, വാപ്പൻ്റെ എടുക്കും, നമ്മളത് എടുക്കും, കുട്ടികളത് എടുക്കും. അത് അലക്കുമ്പോൾ അത്രയുള്ള ആവശ്യം, ബാക്കിയുള്ള ഡ്രസ്സുകൾ അലക്കാനുള്ള പരിഹാരം അവരുണ്ടാകും. അത് ഇതുവരെ നിങ്ങൾ വരുന്നത് വരെ അവിടെ എങ്ങനെയാണോ നടന്നിരുന്നത് അതേപോലെ ഇനിയും നടക്കും. ഇതുവരെ അവിടെ ഒരു മരുമകളില്ല, അതുകൊണ്ട് എങ്ങനെ നടന്നോ, കാരണം ആവശ്യമില്ലാത്ത ഭാരങ്ങൾ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായും എന്തു ചെയ്യും, അത് എന്നും നമ്മുടെ ഭാരമാകും. നമ്മൾ ഏറ്റെടുത്തത് കൊണ്ട് നമ്മളാണ് അതിൻ്റെ ഉത്തരവാദികൾ. കാരണം നമ്മൾ ചെയ്യാമെന്ന നിലക്ക് നമ്മൾ വളണ്ടറിയായി ഏറ്റെടുത്തൊരു കാര്യമാകുമ്പോൾ അത് പിന്നെ നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നൊരവസ്ഥ. ഇതൊക്കെ കുറച്ചൊരു ബുദ്ധിപരമായ കാര്യങ്ങളിലൂടെ നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടികൾ നമ്മൾ ചെയ്യുക, അത് വൃത്തിയായി ചെയ്യുക. ചെയ്യേണ്ടാത്ത കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യേണ്ട, ചെയ്യാൻ ശ്രമിക്കേണ്ട കാര്യമില്ല എന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്തായിരുന്നാലും ഇത്തരം ഭാരങ്ങൾ വഹിക്കുന്നവരെ ഒന്ന് പരിഗണിക്കാൻ ബാക്കിയുള്ളവർ തയ്യാറാവണം എന്നതാണ് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുക.
6: വളരെ നല്ലൊരു ചർച്ച അൽഹംദുലില്ലാ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിരിക്കുകയാണ്. ഏതാനും മിനിറ്റുകൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ആ സമയത്ത് ഒരു ഇവിടെ പരാമർശിക്കപ്പെട്ട ഒരു വിഷയത്തിൻ്റെ വിശദാംശം തന്നെയാണ് നമ്മൾ ചോദിക്കുന്നത്. ഇപ്പോൾ ചില ആളുകളൊക്കെ വളരെ അഭിമാനത്തോടെ പറയും, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളെല്ലാവരും ഷോപ്പിങ്ങിനാണെങ്കിൽ ഒന്നിച്ച്, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും കാര്യത്തിനാണെങ്കിൽ ഒന്നിച്ച്, താമസം ആണെങ്കിൽ അത് വർഷങ്ങളായി ഒന്നിച്ച് എന്നൊക്കെ പറയാറുണ്ട് പലപ്പോഴും. അപ്പോൾ ഇതിൽ പൊതുവേ ഇതിൽ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന, വിശേഷിച്ച് ഭാര്യമാർക്ക് ഉണ്ടാകുന്ന ഒരു വിഷയം, അങ്ങനെ പോകുന്നതിലെ സന്തോഷം പോലെ തന്നെ അവർ ഭർത്താവിൻ്റെയും മക്കളെയൊക്കെ കൂടെ അവർ മാത്രം ഒന്നിച്ചൊരു യാത്ര പോകണത്, ഒരു ടൂർ പോകണത്, ഇതൊക്കെ ഒരു വലിയ ആവശ്യമായി പലപ്പോഴും പലർക്കും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഈ ആദ്യ ഭാഗത്തെ വളരെ പോസിറ്റീവായി കണ്ട്, എല്ലാവരും ഒന്നിച്ച് എന്ന പോയിന്റിനെ വളരെ പോസിറ്റീവായി കണ്ട്, ഈ ഒരു സീക്രസി, ഈ ഒരു സ്വകാര്യത, ഈ ഒരു അവർ മാത്രമാകുന്ന ഒരിടം എന്നത് നഷ്ടപ്പെട്ടു പോകുന്ന വേദന അനുഭവിക്കുന്ന കുറേ ആളുകൾ ഈ സമൂഹത്തിലുണ്ട്. ആ ഒരു വിഷയത്തെ നമുക്ക് എങ്ങനെ വിശദീകരിക്കാം?
8: അതിലുള്ളൊരു വിഷയം എന്താണെന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ നമ്മുടെ കുടുംബത്തിലെ 10 അംഗങ്ങൾ ഒന്നിച്ച് പോവുക എന്ന് പറയുമ്പോൾ അതിലെന്താ വെച്ചാൽ ഈ സ്വകാര്യതകൾ എന്നും അനുഭവിക്കുന്നവർക്ക് ഈ ഒരു യാത്ര മാത്രമേ ഒന്നിച്ചാവുന്നുള്ളൂ. അവർക്ക് വേറെ ജീവിത സന്ദർഭങ്ങൾ സ്വകാര്യതകൾക്ക് ലഭിക്കുന്നുണ്ട്, അവരെ കുട്ടികളൊപ്പം ഭാര്യമാരൊപ്പം. എന്നാൽ ചില ആളുകൾ, ചില മെമ്പർമാർക്ക് ഇതിലെന്താണ്, എന്നും ഈ ഒന്നിച്ചുള്ള പോക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, ഒന്നിച്ചുള്ള എക്സ്പെൻസുകൾ മാത്രമേ വരുള്ളൂ. അപ്പോൾ അവിടെ എന്താണെന്ന് വിചാരിച്ചാൽ, അത്തരമൊരു സംരംഭം നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, എല്ലാവർക്കും സ്വകാര്യത നഷ്ടപ്പെടുന്ന രൂപത്തിലാണ്, ഒരു പ്രൈവസി കിട്ടാത്ത രൂപത്തിലാണ് ഈ ഷോപ്പിംഗ് എങ്കിൽ അത് അധികം നേരം നിലനിൽക്കില്ല. അതിൽ ഏതാനും ചില വ്യക്തികൾക്ക് മാത്രമേ എന്തുള്ളൂ ഈ ഒരു പ്രശ്നം ഉത്ഭവിക്കുന്നുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് തിരിച്ചറിവ് ഉണ്ടാവേണ്ടതെന്ന് പറഞ്ഞാൽ, അതൊന്നും ഒരു പ്രായോഗിക സംഗതിയല്ല. കാരണം വെച്ചാൽ നമ്മൾ ഓരോരുത്തരും ജീവിത നിലവാരങ്ങളിൽ വ്യത്യാസമുണ്ട്, താല്പര്യങ്ങളിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരാൾ ചിലപ്പോൾ പെൺകുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കുമ്പോൾ അവർക്ക് അവരുടേതായ കൾച്ചർ ഉണ്ടായിരിക്കും, അതാണ് നമ്മുടെ കുട്ടികൾ ഉണ്ടായിരിക്കുക. അപ്പോൾ അവരാ ഡ്രസ്സ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇസ്ലാമികമായ ഡ്രസ്സ് എടുക്കാൻ ഇപ്പുറത്ത് പ്രയാസമായിരിക്കും. അവരുടെ അത്ര സാമ്പത്തിക ശേഷി നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ അവരുടെ കുട്ടികൾക്ക് എടുക്കുന്ന അതേ ഡ്രസ്സ് പോലുള്ള ഡ്രസ്സ് നമുക്ക് എടുക്കാൻ പറ്റില്ല, എല്ലാറ്റിനെയും സ്പോൺസർ ഒന്നായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇതിനൊക്കെ ചെറിയ കുറേ പ്രായോഗിക പ്രശ്നങ്ങളുണ്ട്. പിന്നെ വെറുതെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാം, ഒന്നിച്ച് നമുക്ക് ഒരുമിച്ച് കൂടാം, ഒന്നിച്ച് നമുക്ക് ചർച്ചകളും കാര്യങ്ങളൊക്കെ നടത്താം. പക്ഷേ ഒരു കുടുംബമായി കഴിയുമ്പോൾ നമ്മുടെ വരുമാനങ്ങൾ വ്യത്യസ്തമാണ്, നമ്മുടെ താല്പര്യങ്ങൾ വ്യത്യസ്തമാണ്, നമ്മുടെ ആഗ്രഹങ്ങൾ വ്യത്യസ്തമാണ്. ഇതൊക്കെ വ്യത്യസ്തമായതുകൊണ്ട് തന്നെ സ്വകാര്യതകൾ അനുവദിക്കേണ്ടയിടത്ത് സ്വകാര്യതകൾ അനുവദിച്ച് മുന്നോട്ട് പോകാനാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഒന്നിച്ചുള്ള പോക്കിനെ നമ്മൾ എതിരു നിന്നു എന്ന് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാ ആളുകളും അതിനോട് സഹകരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ അനുഭവത്തിൽ തന്നെ ആ പെൺകുട്ടി പറയുന്നത് എന്താണ്, അവർക്കൊക്കെ ഇപ്പോൾ അവരെ വീടുകളിൽ എപ്പോഴും സ്വകാര്യതയാണ്, അവരൊറ്റക്ക താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഘോഷ പരിപാടി ഉണ്ടെങ്കിൽ അവരെല്ലാവരും ഇങ്ങോട്ട് വരും. അപ്പോൾ ഞങ്ങളുടെ സ്വകാര്യത നഷ്ടപ്പെടുത്താൻ മാത്രമാണ് ആ വരവ്, അവരുടെ സ്വകാര്യതകൾക്ക് ഒരു ഭംഗവും വരുന്നില്ല എന്നാണ്. അതൊരു ഗൗരവപരമായ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇവർക്കൊരു സൗകര്യവും സമയവും സന്ദർഭമൊക്കെ കിട്ടാവുന്നൊരവസ്ഥ ഉണ്ടാക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ബുദ്ധിപരമായ ഒരു സമയം കാണണം. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു സഹോദരനോട് പറഞ്ഞു, ഞങ്ങളൊന്ന് ഒറ്റയ്ക്ക് പോകണമെന്ന് വിചാരിച്ചാൽ തന്നെ ഞാനും പോരുന്നു പറഞ്ഞാൽ ആരെങ്കിലും പോരും. അപ്പോൾ എന്താ ചെയ്യാൻ? അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ ടൂറിനൊന്നും ദിവസം കാത്തു നിൽക്കണ്ടെന്ന്. ഞാൻ പറഞ്ഞത് എപ്പോഴെങ്കിലുമൊക്കെ വീട്ടിൽ ഒഴിവുണ്ടാകുന്ന സമയത്ത് എന്തെങ്കിലും 4 മണിക്കോ 5 മണിക്കോ ഒക്കെ എന്ത് ചെയ്യുക, എന്തെങ്കിലും സാധനം വാങ്ങാനുണ്ടെങ്കിൽ, വീട്ടിലുള്ള തക്കാളിയും ഉള്ളിയും വാങ്ങാനാണെങ്കിലും എന്ത് ചെയ്യുക, നമുക്ക് ഒന്നിച്ചങ്ങോട്ട് പോകാന്ന് പറഞ്ഞാൽ പോയാൽ മതി. ഞാൻ പറഞ്ഞത് ഒരാഘോഷ വേളകളിലോ മറ്റ് സന്ദർഭങ്ങളിലോ പോകുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുള്ളൂ. എപ്പോഴും നമുക്ക് പോകാമല്ലോ, ഓരോ ആവശ്യങ്ങൾക്ക് പോകാം. അപ്പോൾ അതിനു വേണ്ടി കാത്തു നിൽക്കാതെ എന്ത് ചെയ്യുക, പുറത്തു പോകേണ്ടി വരുന്ന എല്ലാ കാര്യങ്ങൾക്കും ഞാനുണ്ട് നിങ്ങളുടെ കൂടെ, എനിക്കൊരു സാധനം വാങ്ങാണ്ട് എന്ന് പറഞ്ഞ് ഭർത്താവിൻ്റെ കൂടെ ഇറങ്ങുക. അപ്പോൾ കുട്ടികളും പറയും ഞങ്ങളും പോരുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാം, ഈ പ്രത്യേക സന്ദർഭങ്ങളെയും വിശേഷ ദിവസങ്ങളെയും കാത്തു നിൽക്കാതെ സന്ദർഭങ്ങൾ കിട്ടുമ്പോഴെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, പുറത്തിറങ്ങാനും അത് പിന്നെ അതിൻ്റെ ഇസ്ലാമികമായ മര്യാദകളൊക്കെ സൂക്ഷിച്ചുകൊണ്ട് കൂടെ ചർച്ച ചെയ്യാനും ഒന്നിച്ച് സംസാരിക്കാനൊക്കെ ഉള്ള അവസരങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പ്രായോഗികമായ പരിഹാരം.
6: കൂട്ടുകുടുംബങ്ങളിൽ ഓരോരുത്തരും വ്യത്യസ്ത സാമ്പത്തിക അവസ്ഥ ഉള്ള ആളുകളാകുമ്പോൾ ഉള്ള ചില പ്രശ്നങ്ങൾ തീർച്ചയായും ഉണ്ട്. ഓരോരുത്തരും ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അവരുടെ ഒരു നിലവാരത്തിലായിരിക്കും പലപ്പോഴും എടുക്കുന്നത്. അപ്പോൾ ഈ കുട്ടി മറ്റേ കുട്ടിയുടെ ഡ്രസ്സ് നോക്കി ഇങ്ങനെ ആകാംക്ഷപ്പെടുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഇത്തരം കുടുംബങ്ങളിലൊക്കെ ഉണ്ടാകാനിടയുണ്ട്. അതേപോലെ തന്നെ ഒരാൾക്ക് എടുക്കുമ്പോൾ എല്ലാവർക്കും എടുക്കേണ്ടി വരിക, അതും ചിലപ്പോൾ സാമ്പത്തിക പ്രയാസമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സ്വതന്ത്ര അഭിപ്രായങ്ങൾ ഉണ്ടാകും ഇതിലൊക്കെ. ഇത്തരം ചില അവസ്ഥകളെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ കഴിയും? അതോടൊപ്പം ഓരോരുത്തർ അവരുടെ വീട്ടിൽ അവരുടെ റൂമിൽ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ബേക്കറിയും സാധനമൊക്കെ കൊണ്ടുവന്ന് വെക്കുക, ഇങ്ങനെയുള്ള ചില സംഭവങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ ഈ സമൂഹത്തിൽ കേൾക്കുന്നു കാണുന്നു. ഇതിനെയും നമുക്ക് ഇത്തരം അവസ്ഥകളൊക്കെയുള്ള കൂട്ടുകുടുംബങ്ങളെ നമ്മൾ എങ്ങനെ ഉപദേശിക്കണം?
8: ഇത് കൂട്ടുകുടുംബങ്ങളിൽ ജീവിക്കുന്ന ആളുകളൊക്കെ ഇത്തരം ആഗ്രഹങ്ങളെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക ചെയ്യണത്, കാരണം കുട്ടികൾക്കൊന്നും വാങ്ങിക്കൊടുക്കാതെ അതിലുള്ള അവസ്ഥകളൊന്നും ഉണ്ടാവാതിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ചില നിർബന്ധിതാവസ്ഥകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കുട്ടി നേരത്തെ ഒരു സ്ത്രീ പ്രഗ്നൻ്റായി, അപ്പോൾ കുട്ടിക്ക് ഒരു വയസ്സൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ആ കുട്ടിക്ക് പിന്നെ ഫുഡോ കാര്യങ്ങളോ സ്പെഷ്യൽ ഫുഡുകളും കാര്യങ്ങളും ആവശ്യമായി വരും. അപ്പോൾ മറ്റു കുട്ടികൾക്കൊന്നും കൊടുക്കാതെ ചില ഫുഡുകൾ, അപ്പോൾ അവർ നിർബന്ധിതരാണ് വാങ്ങിക്കൊണ്ടുവരാൻ, നിർബന്ധിതരാണ്. ചില കുട്ടികൾ രാത്രി എഴുന്നേറ്റ് വിഷമം കരയുന്ന കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് പോയി അടുക്കളയിലൊന്നും പാചകം ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ഒരു ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് കൊണ്ടുപോയി വെക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും വിതരണം ചെയ്യുകയാണെങ്കിൽ എന്നും എന്ത് ചെയ്യും, 8-10 പാക്കറ്റൊക്കെ വാങ്ങേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യും, നിർബന്ധിതമായി നമ്മുടെ വീടുകളിൽ നമ്മൾ നിർവഹിക്കേണ്ട കാര്യങ്ങളെ എന്ത് ചെയ്യുക, അതിൻ്റെ ആവശ്യം പരിഗണിച്ച് ചെയ്യാന്നല്ലാതെ നമുക്കതിന് നിർവാഹങ്ങളൊന്നുമില്ല. അത് പരമാവധി എന്ത് ചെയ്യുക, മറ്റുള്ള കുട്ടികൾ കണ്ട് അവർക്ക് വിഷമം ഉണ്ടാവാത്ത രൂപത്തിൽ എന്ത് ചെയ്യുക, നമ്മളതിൻ്റെ സ്വകാര്യത കാത്തു സൂക്ഷിക്കാനേ പറ്റുള്ളൂ. എന്നാൽ പരമാവധി എന്ത് ചെയ്യാം, അങ്ങനത്തെ വിവേചനങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളോ മറ്റുള്ളവർക്ക് അനുഭവപ്പെടാത്ത രൂപത്തിലാവാൻ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ സന്ദർഭത്തിലും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ശരിക്കും ഈ കൂട്ടുകുടുംബത്തിലൊരു ബുദ്ധിമുട്ടും ഇതന്നെയാണ്. ഞാൻ നല്ല വരുമാനമുള്ള ഒരാളാണ്, പക്ഷെ എനിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റൂല, എനിക്കൊരു ഗതിയുമില്ല, അതുകൊണ്ട് ഇത്രയും ലാവിശായ ഒരു കുടുംബസാഹചര്യത്തിൽ എൻ്റെ ദരിദ്രരായ കുട്ടികളെ കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ. ഈ ബുദ്ധിമുട്ടുകളെ വളരെ ഭംഗിയായി തരണം ചെയ്യാൻ എന്ത് ചെയ്യുക, പ്രായോഗികമായ മാർഗങ്ങൾ സ്വീകരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ പോകേണ്ട ഒരു സമയം വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും മാറി നിൽക്കാനുള്ള സാഹചര്യങ്ങൾ അന്വേഷിച്ച് മുന്നോട്ട് പോകാന്നുള്ളതേ പറ്റുള്ളൂ. കുറേയൊക്കെ പരമാവധി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുക. നിവൃത്തില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ പ്രവർത്തിക്കുക, അതിൻ്റെ പേര് വരുന്നതൊക്കെ വരട്ടെ എന്ന് ചിന്തിക്കല്ലാതെ അതിന് വേറെ പരിഹാര മാർഗങ്ങളില്ല എന്നാണ് തോന്നുന്നത്.
6: കൂട്ടുകുടുംബങ്ങളിൽ ഇറ്റുവീഴുന്ന കണ്ണീർ തുള്ളികൾക്ക് പരിഹാരമുണ്ടാക്കേണ്ടത് തീർച്ചയായും അതാത് വീടുകളിലെയും അതാത് കുടുംബങ്ങളിലെയും അംഗങ്ങൾ തന്നെയാണ് എന്ന ഉത്തരമാണ് നമ്മൾ പൊതുവായി എത്തുന്നത്, പൊതുവായി എടുക്കുന്നത്. ചില കാര്യങ്ങൾ നിങ്ങൾക്കും പറയാനും ചോദിക്കാനും ഒക്കെ ഉണ്ടാകും. നിങ്ങളുടെ ചോദ്യങ്ങളയക്കുക, സാധ്യമാകുന്നത്ര കാര്യങ്ങൾക്ക് തീർച്ചയായും പ്രതികരിക്കാൻ സ്നേഹക്കൂട് സന്നദ്ധമാണ്. കൂടുതൽ നല്ല നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഉള്ളവർ നിങ്ങളുടെ ആ നിർദ്ദേശങ്ങളും പ്രായോഗികമായി നിങ്ങൾ നടപ്പിലാക്കിയ അത്തരം നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കൂടി.
2: മാഷാല്ലാ, കാലത്തിൻ്റെ തേട്ടമനുസരിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ടും ഇന്ന് ജീവിക്കുന്ന എല്ലാ ആളുകളും മനസ്സിലാക്കേണ്ടതുമായ ഒരു വിഷയമാണ് കൂട്ടുകുടുംബം, കരുത്തും കണ്ണീരും എന്ന വിഷയം. എന്തുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് വധൂവരന്മാർക്കിടയിലുള്ള കണ്ണീരും വേർപ്പെടലും വേർപ്പെട്ട് വേർപ്പെടാതെ ജീവിക്കുന്ന ഒരുപാട് അവസ്ഥകളും കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഉൾക്കാഴ്ച നൽകുന്ന, അതിനെ സംബന്ധിച്ച് ഉള്ള പരിഹാരങ്ങൾ പങ്കുവെക്കുന്ന ഒരു പങ്കുതിയാണ് സ്നേഹക്കൂട്. തജുദ്ദീൻ സുലാഹയും ഹാരിസ് മുസ്ലിമുമാണ് നമ്മളിപ്പം പങ്കെടുത്തത്.
1: മാഷാല്ലാ, റേഡിയോ വൈബ്സിൻ്റെ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും നമുക്ക് റേഡിയോയുടെ കൂടെ യാത്ര തുടരാം. ഇന്നത്തെ റേഡിയോ വൈബ്സിൽ നിങ്ങളോടൊപ്പം ഞാൻ മുസ്തഫ അൻസാരി, എൻ്റെ കൂടെ

0: പീസ് റേഡിയോ വഴികാട്ടി റിയൽ എസ്റ്റേറ്റ് ചില അടിസ്ഥാന കാര്യങ്ങൾ ഭാഗം ഒന്ന്. ഈ പ്രോഗ്രാമിൽ അതിഥിയായി എത്തുന്നത് അനസ് ഫസലുദ്ദീൻ, ആങ്കറിംഗ് അബ്ദുൽ ജബ്ബാർ വിളത്തൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോയിൽ നിന്ന് വഴികാട്ടി എന്ന ഒരു പ്രോഗ്രാമിലാണ് നമ്മളുള്ളത്. ആ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വഴികാട്ടിയിൽ നിന്ന് നമ്മളുള്ളത് ദമാം സ്റ്റുഡിയോയിലാണ്. പീസ് റേഡിയോ ദമാം സ്റ്റുഡിയോയിൽ നിന്നാണ് ഈ ഒരു പ്രോഗ്രാം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. റിയൽ എസ്റ്റേറ്റ് മേഖല, എന്താണ് റിയൽ എസ്റ്റേറ്റ് മേഖല, എന്തൊക്കെയാണ് അതിലുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ ഈ ഒരു വഴികാട്ടി. അൽഹംദുലില്ലാ, നമ്മൾക്ക് ഈയൊരു നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നിട്ടുള്ളത്, ഈ ഒരു പ്രോഗ്രാം നമ്മളുമായി, പ്രോഗ്രാമിലെ വിഷയങ്ങൾ നമ്മളുമായി സംസാരിക്കാൻ നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുള്ളത് ബഹുമാന്യനായ അനസ് വെമ്പായമാണ്. അദ്ദേഹത്തെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നിങ്ങളെല്ലാവരെയും ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ വബറകാത്ത്.
1: ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി സ്റ്റുഡിയോയിലേക്ക് എത്തിയതിന് വളരെയധികം നന്ദി അറിയിക്കുകയാണ്. ഒന്ന് പരിചയപ്പെടുത്തിയാൽ നന്നായിരുന്നു.
2: അബ്ദുല്ല, ആദ്യമായി ഇങ്ങനൊരു അവസരം നൽകിയ പീസ് റേഡിയോ മാനേജ്മെൻറ്റിൻ്റെ വക നന്ദി അറിയിക്കുകയാണ്. കാരണം ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദം ആകാൻ സാധ്യതയുള്ള ഒരു വിഷയമാണെന്ന് ഇവിടെ ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത്. ഞാൻ എൻ്റെ പഠന മേഖല, ഞാനൊരു സിവിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റാണ് ബൈ എഡ്യൂക്കേഷൻ. കഴിഞ്ഞൊരു 23 വർഷത്തോളമായി കൺസ്ട്രക്ഷൻ പ്രോജക്ട് മാനേജ്മെൻറ്റ് മേഖലയിൽ, നാട്ടിലും മുന്നേ ഖത്തറിലായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 16 വർഷമായി സൗദിയിൽ ഒരു റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അതാണ് എൻ്റെ ഒരു ചുരുങ്ങിയ വിവരം.
1: നിങ്ങൾ തുടക്കത്തിലേ പറഞ്ഞു റിയൽ എസ്റ്റേറ്റ് എന്നുള്ളത് വലിയൊരു വിഷയമാണ്, വലിയ പ്രാധാന്യമുള്ളൊരു വിഷയമാണെന്നുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, പീസ് റേഡിയോ സംവിധാനം 55 രാഷ്ട്രങ്ങളിലെ മലയാളികൾ കേൾക്കുന്ന ഈ ഒരു സംവിധാനത്തിൽ പീസ് റേഡിയോ റിയൽ എസ്റ്റേറ്റ് എന്താണെന്നറിയാത്ത സാധാരണക്കാർ എല്ലാ ടൈപ്പ് ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായി റിയൽ എസ്റ്റേറ്റ് എന്താണെന്ന് പറഞ്ഞു തുടങ്ങാം. പിന്നെ എന്തുകൊണ്ടാണ് ആ വിഷയം നമുക്ക് പീസ് റേഡിയോയിൽ ചർച്ചക്കെടുത്തത് എന്നതും ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു.
2: റിയൽ എസ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഭൂമിയും ഭൂമിയുടെ മുകളിൽ നമ്മൾ പെർമനൻ്റായി സ്ഥിരമായി കൺസ്ട്രക്ട് ചെയ്യുന്ന എന്തിനേയും ആണ് പൊതുവേ റിയൽ എസ്റ്റേറ്റ് അസറ്റ് എന്ന് പറയാം, റിയൽ എസ്റ്റേറ്റ് എന്ന് പറയാം. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ ഒരു വിഷയം
1: കൊണ്ടുവരാൻ
2: കാരണം വെച്ച് കഴിഞ്ഞാൽ, വെറും ഇപ്പോൾ നമുക്ക് ദീനും ദുനിയാവും രണ്ടും രണ്ടല്ല. ഒരു ഒരു മുസ്ലിമിൻ്റെ നിത്യജീവിതത്തിൽ അവൻ്റെ ദുനിയാവ് കാര്യങ്ങൾ കൂടെ ഇൻബിൽറ്റാണ് അവൻ്റെ ദീനും. രണ്ടും പരസ്പരം ചേർന്ന് പോകേണ്ടതാണ്. അപ്പോൾ ഒരു റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് വർക്ക് ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ നമ്മുടെ, അപ്പോൾ ഞാനല്ല മറ്റ് ആരായി കഴിഞ്ഞാലും, നമ്മുടെ ഒരു വെറും നമ്മുടെ സമ്പാദ്യത്തിന് വേണ്ടി മാത്രം ഫീൽഡ് തിരഞ്ഞെടുക്കുന്ന ഒരു ഫീൽഡ് അല്ല. പക്ഷേ നമ്മളൊരു ഒരു വാല്യൂ ക്രിയേഷൻ, നമ്മുടെ സമൂഹത്തിന് ഉപകാരമാകുന്ന പല കാര്യങ്ങളും നമ്മൾ പങ്കാളികളാണ്. നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മുടെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ജനങ്ങൾക്ക് അപ്പോൾ ഒരു വീടായിക്കോട്ടെ, മറ്റു

0: പാലം സംവിധാനം, റോഡുകളായിക്കോട്ടെ, അങ്ങനെ എന്തും മനുഷ്യർക്ക് ഉപകാരപ്രദമായ പല കാര്യങ്ങളും ചെയ്ത് അത് ജനങ്ങൾക്ക് സമർപ്പിച്ച് നമ്മൾ ഈ ലോകത്തുനിന്ന് പോവുക. അപ്പോൾ അങ്ങനെ ഒരു നിയ്യത്ത് കൂടെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നാൽ നമ്മളിപ്പോൾ വീട്ടിൽ നമ്മുടെ കുടുംബങ്ങൾക്ക് നമ്മൾ ചിലവഴിക്കുന്ന സമ്പത്തിന് നമുക്കൊരു നമ്മുടെ നിയ്യത്ത് ശരിയായാൽ നമുക്ക് ഒരു അതിന് ഒരു ഒരു പുണ്യം കിട്ടുമല്ലോ. അതുപോലെ ആ ഒരു നിയ്യത്ത് നമ്മുടെ ഈ ഒരു മേഖലയിൽ ഉണ്ടായാൽ അതും വളരെ ഒരു ഒരു വലിയ കാര്യമാണ്.
1: വളരെ അധികം വിലപ്പെട്ടൊരു കാര്യമാണ് അനസ് പറഞ്ഞത്. നമ്മളുടെ നെയ്യത്ത്, നമ്മളുടെ അമാനത്ത്, ഇതൊക്കെ വളരെയധികം പ്രാധാന്യമുള്ളതാണ്.
0: അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങൾ കൂടെ ചെയ്യുക, വെറും നമ്മുടെ ഒരു നിത്യ ജോലി എന്നതിൽ
1: ഇവിടെ ഈ ഒരു വിഷയം പറയുമ്പോൾ വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണല്ലോ ഇത്. പറഞ്ഞപ്പോഴേ എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ ഉസ്താദ് അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനി ഈ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു ചരിത്രമാണ്, അമാനത്തിൻ്റെ വിഷയത്തിൽ പറഞ്ഞൊരു ചരിത്രം. നമ്മൾ നെയ്യത്തും അമാനത്തും ഒക്കെ വളരെയധികം പ്രാധാന്യമുണ്ടല്ലോ ഇസ്ലാമിൽ, അങ്ങനെയല്ലേ? അപ്പോൾ അമാനത്തിൻ്റെ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു ചരിത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇത് സമയം അധികമാകുമോ എന്ന് എനിക്കറിയില്ല. പണ്ട് അബ്ബാസികളുടെ ഭരണകൂടം നിലവിൽ വന്ന സമയത്ത്, ഒരു ഭരണകൂടം നിലവിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പഴയ ഭരണാധികാരികളെ ഇല്ലാതാക്കിയതിന് ശേഷമാണല്ലോ ഒരു പുതിയ ഭരണകർത്താക്കൾ വരുന്നത്. അബ്ബാസികൾ അമവികളെ ഇല്ലാതാക്കി, അങ്ങനെ അവർ ഭരണത്തിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ ആദ്യം ചെയ്യുന്നത് പഴയ ഭരണകൂടത്തിലുള്ള ആരെങ്കിലും എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരെ ഇല്ലാതാക്കുക, എന്നാലേ സ്വസ്ഥമായിട്ട് ഭരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആദ്യത്തെ ജോലി അവർ തുടങ്ങി, തെരച്ചിലായിരുന്നു. എല്ലാ ഭടന്മാരും വെച്ച് ആളുകളെ തെരയുമ്പോൾ പഴയ ഭരണകൂടത്തിലെ ഒരു ഭരണാധികാരി ഇത് സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഒളിച്ചു. ഭയങ്കര തകൃതിയായ തെരച്ചിലായപ്പോൾ അദ്ദേഹം വേഷം മാറി മറ്റൊരു രാജ്യത്തേക്ക്, എനിക്ക് ആ രാജ്യം ഓർമ്മയില്ല, മറ്റൊരു രാജ്യത്തേക്ക് ഓർമ്മ വിട്ടു. ഇതൊക്കെ ശാന്തമായപ്പോൾ പുതിയ ഭരണാധികാരി പൊതുമാപ്പ് പ്രഖ്യാപിച്ചു. അപ്പോൾ എല്ലാവരും തിരിച്ചു വന്നു, ഈ വ്യക്തിയും തിരിച്ചു വന്നു. അദ്ദേഹത്തോട് ഈ രാജാവ് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഒളിവിൽ പോയ സമയത്തുള്ള ഏറ്റവും ഓർമ്മയുള്ളൊരു അനുഭവം പറയാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ ഒരു അനുഭവമാണ് അന്ന് അബ്ദുൽ ജബ്ബാർ മദീനി ഞങ്ങളോട് ക്ലാസ്സിൽ പറഞ്ഞത്. അതെന്താണെന്ന് അറിഞ്ഞു? ഈ ഒളിവിൽ വേഷം മാറി തീരെ പരിചയമില്ലാത്തൊരു സ്ഥലത്ത് ചെന്നൊരു വീട്ടിൽ ചെന്ന് ആ വീട്ടുകാരൻ ഒരു മാന്യനായ വ്യക്തി ഇറങ്ങി വന്നു. അദ്ദേഹം ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രശ്നം? എൻ്റെ ജീവൻ അപകടത്തിലാണ്, എന്നെ നിങ്ങൾ രക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്തിനാണ്, എവിടെ നിന്ന് വരുന്നു എന്നുപോലും ചോദിക്കാതെ അദ്ദേഹത്തെ വീട്ടിലേക്ക് കയറ്റി വീട്ടിൽ അദ്ദേഹത്തിനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിക്കൊടുത്തു, പിന്നീട് അവിടെ താമസമാക്കി. പക്ഷേ എന്നും രാവിലെ ഈ വ്യക്തി അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള ആളുകളെ കൂട്ടി കുതിരപ്പുറത്ത് രാവിലെ പോവും, വൈകുന്നേരം ആകുമ്പോൾ ക്ഷീണിച്ച് വരും, എന്നിട്ട് പിറ്റേ ദിവസം. അതിങ്ങനെ തുടർന്നപ്പോൾ നമ്മൾ കക്ഷി ചോദിച്ചു, എവിടേക്കാണ് നിങ്ങൾ എന്നും രാവിലെ പോകുന്നു വൈകുന്നേരം ആകുമ്പോൾ ടയേർഡായിട്ട് വരുന്നു? അദ്ദേഹം അപ്പോൾ പറഞ്ഞ ഒരു വാക്ക്, എൻ്റെ ബാപ്പയെ കൊന്ന ഇന്ന വ്യക്തി, പഴയ ഭരണാധികാരി ഇന്ന ഒരു വ്യക്തി ഇപ്പോൾ രാജ്യം വിട്ട് നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞ് ഞങ്ങൾ അദ്ദേഹത്തെ തിരഞ്ഞ് പിടിക്കുകയാണ് എൻ്റെ ബാപ്പയെ കൊന്നതിന് പകരം വീട്ടാൻ വേണ്ടിയിട്ട്. ഇത് കേട്ടപ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ എന്താ, സ്വാഭാവികമായിട്ട് നമ്മളുടെയൊക്കെ ബോധം പോവും ചിലപ്പോൾ. കാരണം ഞാനാണല്ലോ അദ്ദേഹത്തെ കൊന്നത്, ആ ബാപ്പയെ എവിടെ വെച്ചു എന്താന്നൊക്കെ ചോദിച്ചപ്പോൾ ഇന്ന വ്യക്തിയാണെന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി, പിന്നെ ഇയാൾ ഈ വ്യക്തി ഒരു രക്ഷയില്ല. അദ്ദേഹം പറഞ്ഞു, രണ്ടും കൽപ്പിച്ചിട്ട് നിങ്ങൾ ഇനി ആളെ തരേണ്ട, നമ്മളാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി, നമ്മുടെ ബാപ്പയെ കൊന്ന വ്യക്തി നമ്മുടെ മുന്നിൽ, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള ഒരവസ്ഥ. ആ ഒരു സന്ദർഭത്തിൽ ആ വ്യക്തി അദ്ദേഹത്തോട് ചെയ്ത കാര്യം എന്താണെന്നുള്ളത്, അതാണ് ഇവിടെ പ്രാധാന്യം അറിയിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ബാപ്പയെ നിങ്ങൾ കൊന്നു, പക്ഷേ ഇന്ന് നിങ്ങൾ എൻ്റെ അമാനത്തിലാണ്. എൻ്റെ ബാപ്പയെ കൊന്നതും അള്ളാഹു നിങ്ങളുമായിട്ട് പരലോകത്ത് അത് വീട്ടിക്കോളും. ഞാൻ നിങ്ങൾക്ക് അമാനത്ത് തന്നതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ നിങ്ങൾ ഇനി എൻ്റെ മുന്നിൽ കാണരുത്. ഇങ്ങനെ ഓർമ്മ വരുമല്ലോ, എൻ്റെ ബാപ്പയെ കൊന്നാൾ നിങ്ങളിവിടുന്ന് സ്ഥലം വിടണം, നിങ്ങൾക്കിനി ജീവിക്കണമെങ്കിൽ രക്ഷയില്ലല്ലോ, കാരണം നിങ്ങൾ ഒളിവിലല്ലേ. 500 or 600, എനിക്ക് ഓർമ്മയില്ല, 600 സ്വർണ്ണ നാണയം കൊടുത്തിട്ട് അദ്ദേഹം അവിടുന്ന് യാത്രയാക്കുകയാണ് ചെയ്തത്. ഇവിടെ നമ്മൾ ഒരു വാക്ക് നമ്മളൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രാധാന്യം എത്ര എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനാണ്, ഇസ്ലാമിൽ അമാനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാനാണ് ഞാൻ ഈ ചരിത്രം ഇവിടെ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞത്. എന്തായാലും ഇനി നമുക്ക് റിയൽ എസ്റ്റേറ്റിലേക്ക് തന്നെ വരാം. ഈ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ അങ്ങനെ പല വാക്കുകൾ കേൾക്കാറുണ്ട്. എന്താണ് റിയൽ എസ്റ്റേറ്റിൻ്റെ ഈ ഓരോരോ വാക്കുകൾ തമ്മിലുള്ള അർത്ഥം എന്താണ്, എന്തുകൊണ്ടാണത്?
0: അതെ, പൊതുവേ റിയൽ എസ്റ്റേറ്റ് എന്നിങ്ങനെ ആൾക്കാർ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലുള്ളവരെ ഈ വസ്തു വാങ്ങി കൊടുക്കുക അല്ലെങ്കിൽ ബിൽഡിംഗ് വാങ്ങി കച്ചവടം ചെയ്യുക എന്നുള്ള ഒരു ആ ഒരു ട്രേഡിംഗ് ബിസിനസ് മാത്രമാണ് പൊതുവേ പറഞ്ഞ് കേൾക്കാറ്. റിയൽ എസ്റ്റേറ്റ് മേഖല എന്ന് ഒരു വലിയൊരു ഡൊമൈനാണ്, അതിൽ ഡെവലപ്പർ എന്നുള്ളത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ടാണ്. ഡെവലപ്പറാണ് ആ ഒരു വാല്യൂ ക്രിയേഷൻ, ഒരു സ്ഥലത്ത് ഒരു സ്ഥലം വാങ്ങി ആ സ്ഥലത്ത് എന്താണോ അവിടെ അവിടെ യോജിക്കുന്നത്, അവിടെ ആവശ്യകത ഉള്ളത്, അവിടെ റെസിഡൻഷ്യൽ പ്രോജക്റ്റ് ആണോ അല്ലാതെ കൊമേഴ്ഷ്യൽ ആണോ എന്താണോ ഉള്ളത്, ആ രീതിയിൽ അവിടെ അതിൻ്റെ മാർക്കറ്റ് സ്റ്റഡി നടത്തി ഡിസൈൻ ചെയ്ത് അവിടെ കൺസ്ട്രക്ട് ചെയ്ത് അതിനെ ഒന്നുകിൽ വിൽക്കുകയോ അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യുകയോ ചെയ്യുക എന്നുള്ള അതിൻ്റെ പ്രധാന ദൗത്യം ചെയ്യുന്നത് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറാണ്. അതാണ് അതിൻ്റെ ഒരു പ്രധാന മേഖല. ആ ഒരു മേഖലയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അതിൽ തന്നെ പിന്നെ മറ്റൊരു മേഖലയാണ് ഈ റിയൽ എസ്റ്റേറ്റ്. ഒരു ഒന്ന് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു വിൽക്കൽ വാങ്ങൽ, അതാണ് ഒരു പ്രോപ്പർട്ടി ട്രേഡിംഗ് എന്നുള്ള ഒരു റിയൽ എസ്റ്റേറ്റ്, അതാണ് നമ്മുടെ നാട്ടിൽ പൊതുവെ അറിയപ്പെടുന്നത്. പിന്നെയുള്ളത് ഇതിൻ്റെ ഒരു ഓപ്പറേഷൻ മെയിൻ്റനൻസ് അല്ലെങ്കിൽ ഫെസിലിറ്റി മാനേജ്മെൻറ്റ്. ഇതിനെ റൺ ചെയ്യുമ്പോൾ നിത്യമുള്ള മെയിൻ്റനൻസ്, അതിൻ്റെ ഓപ്പറേഷൻ, പിന്നെ റെൻ്റലാണെങ്കിൽ അതിൻ്റെ റെൻ്റൽ ടെനൻറ്റ് മാനേജ്മെൻറ്റ്, അതാണ് ഒരു പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ് എന്നുള്ള മൂന്നാമതൊരു ഡിവിഷൻ ഇതിനകത്ത് വരുന്നത്. പിന്നെയുള്ളത് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റർ. ഇതിലൊന്നും പെടാതെ തന്നെ ഇപ്പോൾ എനിക്ക് കുറേ സമ്പാദ്യമുണ്ട്, എനിക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ തനിയെ വാങ്ങി വിൽക്കേണ്ട ആവശ്യമില്ല, വലിയ വലിയ പ്രോജക്റ്റുകളിൽ മറ്റുള്ളവർ പ്രോജക്റ്റുകളിൽ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, അത് പ്രോജക്റ്റ് ബേസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലാതെ പല രീതിയിൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് ഫണ്ടുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റർ, ഇങ്ങനെ ഒരു
1: നാല് തരത്തിലാണ്
0: ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്.
1: റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ,
0: ഡെവലപ്പർ, പ്രോപ്പർട്ടി മാനേജ്മെന്റ്, പിന്നെ ട്രേഡിംഗ്, പിന്നെ വരുന്നത് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ. അതെ അതെ.
1: ഒരു രാജ്യത്തിന്റെ പുരോഗതിക്ക് ഈ റിയൽ എസ്റ്റേറ്റ് മേഖല എത്രത്തോളം അതിനെ പുരോഗതിയെ വേണ്ടിയിട്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയെ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്ന് പറയുമ്പോൾ,
0: ഈ റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മറ്റുള്ള പ്രോഡക്റ്റുകളെ പോലെ ഒരു അല്ല, ഒരു രാജ്യത്തിൻ്റെ ഒരു അടിസ്ഥാനമായ ഒരു ഒരു സംഗതി തന്നെയാണ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ. അതായത് ജനങ്ങളുടെ നിത്യ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു കാര്യമാണ് റിയൽ എസ്റ്റേറ്റ്. ഇപ്പോൾ നമ്മളിപ്പോൾ താമസിക്കുന്ന വീട് നമ്മൾ വാങ്ങി സ്വന്തമായാലും റെൻറ്റിനായാലും അവിടെ ഒരു അങ്ങനെ ഒരു സംഭവം വരുന്നു. അതുപോലെ നമ്മുടെ ഓഫീസ്, നമ്മൾ വർക്ക് ചെയ്യുന്ന സാധനം, നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ പോകുന്ന റീറ്റെയിൽ ഷോറൂമുകൾ അല്ലെങ്കിൽ മോളുകൾ, മറ്റു വിനോദങ്ങൾക്ക് പോകുന്ന മോളോ അല്ലെങ്കിൽ മറ്റ് എൻ്റർടൈൻമെൻറ്റ് സംവിധാനങ്ങൾ, ഇതെല്ലാം റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റിൻ്റെ വിവിധ ഘട്ടങ്ങളാണ്. പിന്നെ മാത്രമല്ല രാജ്യത്തിൻ്റെ റിയൽ എസ്റ്റേറ്റ് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ്, അതായത് റോഡ്, പാലങ്ങൾ, മറ്റ് സംവിധാനങ്ങൾ, എയർപോർട്ട്, ഇതെല്ലാം റിയൽ എസ്റ്റേറ്റിൻ്റെ വിവിധ ഏരിയകളാണ് റിയൽ
1: എസ്റ്റേറ്റ്
0: ബന്ധപ്പെട്ടത്. അപ്പോൾ ഇതിലെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ വെറും ഒരു രാജ്യത്ത് കുറേ ഫണ്ടുണ്ട്, ഫണ്ടുണ്ടെങ്കിൽ അത് കുറേ പ്രോജക്റ്റുകൾ പ്രഖ്യാപിക്കുക എന്നതിനപ്പുറം ഒരു രാജ്യത്തിൻ്റെ ഒരു വിഷൻ, പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ വരുന്ന ഒരു വിഷൻ എനേബിൾഡ് ആണ്, അല്ലാതെ ഒരു ജസ്റ്റ് ഒരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് പ്രഖ്യാപിക്കുക എന്നുള്ളതല്ല. രാജ്യത്തെ ഒരു ഒരു വലിയ ഏതാനും വിഷൻ 2030 അവിടെയാണ് വരുന്നത്. വിഷൻ 2030 ഒരു പിന്നെ ഒരു ഒരു വലിയൊരു ആശയം ആണ് അതിനകത്ത് ഉൾക്കൊള്ളുന്നത്. അതിനകത്ത് കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ജീവിത രീതി മെച്ചപ്പെടുത്തുക, അവരുടെ എല്ലാ കാര്യങ്ങളും, അവരുടെ പിന്നെ താമസമാവട്ടെ, മറ്റ് എൻ്റർടൈൻമെൻറ്റ് സംവിധാനങ്ങളാവട്ടെ, അവരുടെ ജോലിയായിട്ടെ, അവരുടെ എല്ലാ മേഖലകളും ഉൾപ്പെട്ട് അവരുടെ ജീവിത നിലവാരം ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അത് ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ ബാധിക്കുമ്പോൾ മൊത്തത്തിൽ അവരെ അവരുടെ ഔട്ട്കം, അവരുടെ ഔട്ട്പുട്ടിനെയൊക്കെ ബാധിക്കും. അതാണ്
1: ഒരു രാജ്യം പുരോഗമിച്ചു എന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ റിയൽ എസ്റ്റേറ്റ് മേഖല നോക്കിയാൽ മതി.
0: തീർച്ചയായും അങ്ങനെ.
1: സൗദി അറേബ്യയിലേക്ക് വരുമ്പോൾ സൗദിയിലെ ഒരു റിയൽ എസ്റ്റേറ്റ് മേഖലയെ കുറിച്ചിട്ട് നിങ്ങളുടെ ഒരു അനുഭവത്തിൽ അവർ എത്രത്തോളം അതിൻ്റെ മാറ്റങ്ങൾക്ക് വിധേയമായി, അല്ലെങ്കിൽ എവിടെയാണ് അത് നിൽക്കുന്നതെന്ന് പറയാൻ പറ്റും?
0: സൗദി അറേബ്യയിൽ ഇപ്പോൾ ഞാനിപ്പോൾ 2009 സൗദി അറേബ്യയിൽ വരുന്നത്. അപ്പോൾ അന്ന് തൊട്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു മൂന്ന് സ്റ്റേജ് ഒരു ട്രാൻസ്ഫോർമേഷൻ, അന്നത്തെ ഒരു രീതിയല്ല, 2017-18 ആകുമ്പോഴാണ് ഈ ഒരു പുതിയൊരു ട്രാൻസ്ഫോർമേഷനിലേക്ക് വരുന്നത്. അപ്പോൾ അതിന് മുന്നേ ഉള്ളതും പിന്നെ ഈ അന്ന് മുന്നേ ആ സമയത്ത് നമ്മുടെ ലാൻഡ് ഡെവലപ്മെൻറ്റ് മാത്രമേ, അതായത് പുതിയ ഏരിയകൾ, മാസ്റ്റർ പ്ലാൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയും. ഇപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ഇപ്പോൾ എയർപോർട്ട് പോകുന്ന വഴിക്കൊക്കെ നോക്കിയാൽ രണ്ട് സൈഡും കുറേ എംപ്റ്റി ലാൻഡ്, കുറേ സ്ട്രീറ്റ് ലൈറ്റുകൾ മാത്രം കാണാൻ പറ്റും. അതെന്ന് പറഞ്ഞാൽ റോ ലാൻഡ്, തെരശായി കിടന്ന ഭൂമിയെ. ഇവിടെ രണ്ട് രീതിയിൽ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് നടക്കാറുണ്ട്. ഒന്ന് ബിൽഡിങ്സ്, അത് നമുക്ക് വ്യക്തമായി കാണാൻ പറ്റും. രണ്ടാമതുള്ളത് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ, അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് എന്ന് പറയും. ഒരു വീട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എവിടെ പോകണോ ഒരു വസ്തു വാങ്ങി നമുക്ക് വീട് വയ്ക്കാം, ഇവിടെ അങ്ങനെ പറ്റില്ല. ഡെവലപ്ഡ് ലാൻഡിൽ മാത്രമേ നമുക്ക് ഓതറൈസ്ഡ് ആയിട്ടൊരു കൺസ്ട്രക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. എവിടെയെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ ചെയ്യണമെങ്കിൽ വെറും ഒരു വീടുണ്ടാക്കലല്ല, അവിടേക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ, വെള്ളം, സീവേജ്, ഇലക്ട്രിസിറ്റി ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ട സൗകര്യം ഒരുക്കലായാണ് ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ. ഞാൻ ആദ്യമൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോജക്റ്റ് എല്ലാം വെറും തരിശുഭൂമി വാങ്ങുക, അവിടെ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ മാസ്റ്റർ പ്ലാൻ അനുസരിച്ചിട്ട് അവിടെ വേണ്ട റോഡ്, യൂട്ടിലിറ്റി നെറ്റ്വർക്ക്സ്, അണ്ടർഗ്രൗണ്ട് യൂട്ടിലിറ്റി നെറ്റ്വർക്ക്സ്, അവിടെ വേണ്ട വാട്ടർ കണക്ഷൻ, സീവർ കണക്ഷൻ, ഇലക്ട്രിസിറ്റി ഒക്കെ കൊണ്ടുവരിക. പിന്നെ അതിനുശേഷം അത് അവിടെ ഡെവലപ്ഡ് ലാൻഡായി, പിന്നെ അത് ഓരോ ആൾക്കാർ വന്നിട്ട് അവരുടെ പ്ലോട്ട് വാങ്ങി അവരവിടെ കൺസ്ട്രക്ഷൻ ചെയ്യും. അതായിരുന്നു 2015-16 വരെ നമ്മൾ ചെയ്തിരുന്ന, പിന്നെ ഞാൻ ഇൻവോൾവ് ചെയ്തിരുന്ന പ്രോജക്ട്സ്. പിന്നെ അതിനുശേഷമാണ് ഈ വിഷൻ 2030 വന്നതിന് ശേഷമാണ് ഈ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് അല്ലാതെ തന്നെ ഒരുപാട് റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ, അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി, ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള കുറേ പ്രോജക്റ്റുകൾ പിന്നെ അത് അനൗൺസ് ചെയ്യും. ഗവൺമെൻറ് തലത്തിൽ തന്നെ ഈ ടൂറിസം, പ്രത്യേകിച്ച് ടൂറിസം ഇൻഡസ്ട്രി ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളായി ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു നയം തന്നെയാണ് ഈ ഓയിൽ ബേസ്ഡ് എക്കണോമി മാറി ടൂറിസം വളരെ ഇമ്പോർട്ടൻ്റ് കൊടുത്തുകൊണ്ട് ഒരുപാട് കൊമേഴ്ഷ്യൽ പ്രോജക്റ്റും ടൂറിസം റിലേറ്റഡ് ഹോസ്പിറ്റാലിറ്റി, റിസോർട്ട്, ഹോട്ടൽ പ്രോജക്ട്സുകളും, കാരണം ഒരുപാട് വിദേശികളെ രാജ്യത്തേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ആ ഒരു എക്കണോമി ആ രീതിയിലും ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കുറേ പ്രോജക്ട്സുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ അല്ലാതെ തന്നെ ബിൽഡിംഗിലേക്കും റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ, മിക്സ്ഡ് യൂസ്, ഹോസ്പിറ്റാലിറ്റി ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സുകളും ഈ 2018 ശേഷം വരുന്നുണ്ട്. അതാണ് ആ ഒരു ട്രാൻസ്പറൻസി. അപ്പോൾ അതിനുശേഷം പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന പ്രോജക്റ്റുകൾ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഓൾറെഡി ഡെവലപ്ഡ് ലാൻഡുണ്ട്, ഇപ്പോഴും പുതിയ ലാൻഡുകൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം ഈ ഒരു ആ ഒരു വ്യത്യാസം പിന്നെ വളരെയധികം പ്രകടമായി കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ സൗദി അറേബ്യയിലെ ഈ റിയൽ എസ്റ്റേറ്റിന് ഒരു ഡിമാൻഡ് ഡ്രിവൺ മാർക്കറ്റ് അല്ല, അതിന് പകരം ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു വിഷൻ എനേബിൾഡ് ആണ്. അത് ഗവൺമെൻറ്റിന് ഒരു വലിയൊരു ലക്ഷ്യമുണ്ട് ഈ ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിൽ. അപ്പോൾ അതിന് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബാക്കിംഗ് ഉണ്ട്. അതായത് പ്രധാനമായും ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു പിന്നെ PIF ഒരു പ്രധാനപ്പെട്ട ഒരു മേഖല റിയൽ എസ്റ്റേറ്റ് തന്നെയാണ് ഈ
1: ഗവൺമെൻറ്. എന്താണ് PIF എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്?
0: PIF എന്ന പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു, അതായത് ഗവൺമെൻറ്റിൻ്റെ ഒരു സുവറീൻ ഫണ്ടാണ് ഈ ഏറ്റവും വേൾഡിൽ ലാർജസ്റ്റ്, 6th largest എന്നാണ് എൻ്റെ ഓർമ്മ. മോർ ദാൻ 1.2 trillion US dollar ആണ് അവരുടെ നിലവിലുള്ള അസറ്റ്സ്.
1: ഗവൺമെന്റിന്റെ
0: ഫണ്ടാണ്, അതെ അതെ, ഗവൺമെന്റ് ഫണ്ട്.
1: ഗവൺമെന്റ് പബ്ലിക്കിന് വേണ്ടിയിട്ട്
0: വിവിധ പ്രോജക്റ്റുകളിൽ, വിവിധ കാര്യങ്ങളിൽ, പൊതുവായുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തു. അതിപ്പോൾ റിയൽ എസ്റ്റേറ്റ് മേഖല ഒരു പ്രധാനപ്പെട്ടാണ്, ഹെൽത്ത് സെക്ടറിൽ, മറ്റ് വിദേശ ഫണ്ടുകളിലൊക്കെ പല കമ്പനികളും കമ്പനികളെ തന്നെ PIF പിന്നെ വാങ്ങുന്നുണ്ട്. അപ്പോൾ അതൊരു ഗവൺമെൻറ്റിൻ്റെ ഒരു മെയിൻ ഫണ്ടാണ്. മാത്രമല്ല ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു പുതിയ നയം ബൂട്ട് പ്രോജക്റ്റ്, അത് PPP പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് പ്രോജക്റ്റുകൾ. ഇപ്പോൾ നമ്മളൊക്കെ കമ്പനി കുറേ അങ്ങനെയുള്ള പ്രോജക്റ്റിൽ ഡെവലപ്പറുമാണ്, ഇൻവെസ്റ്ററുമാണ്. ഗവൺമെൻറ് നമുക്ക് ലാൻഡ് തരും, അവർ വേണ്ട സപ്പോർട്ട് തരും, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ പ്രോപ്പർട്ടി, അപ്പോൾ നമ്മൾ ഷെയർ ഹോൾഡർ ആയിരിക്കും കമ്പനി. അപ്പോൾ അങ്ങനെ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് എന്നുള്ള രീതിയിൽ കുറേ പ്രോജക്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ വിദേശ കമ്പനികൾ, ഇൻവെസ്റ്റേഴ്സ് അതിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഒരു ലോകം മൊത്തം സൗദി അറേബ്യയിലേക്ക്
1: ഇങ്ങനെ ആകർഷിക്കപ്പെടുന്നു,
0: പ്രധാനമായും ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പോൾ പിന്നെ അതിന് വലിയൊരു മേഖലയാണ് നിയോം ഏരിയ. നമുക്ക്
1: ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ഇവിടെയുള്ള വിദേശികൾക്കൊരു പ്രതീക്ഷയുണ്ട് അല്ലേ?
0: ആ, തീർച്ചയായും ഒരുപാട് ജോലി സാധ്യതയും ഇനി ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ്മെൻറ്റ് സാധ്യതകളും. ഇപ്പോൾ ഒരുപാട് നിയമപരമായി മുന്നേ ഉള്ളത് പോലെയല്ല, നമുക്ക് വിദേശികൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ വരുന്ന ഒരുപാട്. അത് ഇൻഷാല്ലാ നമുക്ക് വരും എപ്പിസോഡുകളിലെ ആവശ്യങ്ങൾ കൂടുതലേക്ക് പോകാം.
1: നമ്മുടെ സമയം അവസാനിച്ചിരിക്കുകയാണ്. ഇവിടെ എൻ്റെ ശബ്ദം കേൾക്കുന്ന ശ്രോതാക്കളോടാണ്, അൽഹംദുലില്ലാ നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ തുടക്കത്തിലെ അനസ് നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചല്ലേ നിയത്തിനെ കുറിച്ച്. അപ്പം ഞാനൊരു അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനി പറഞ്ഞൊരു ചരിത്രം, എൻ്റെ ഉസ്താദ് പറഞ്ഞൊരു ചരിത്രം ഇവിടെ പറയുകയുണ്ടായി. നിങ്ങളിൽ പലർക്കും, പലരും അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസ് ആയിരിക്കാം. ഈ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി 500 എന്ന പാഠ്യ പദ്ധതി, അത് 16th മൊഡ്യൂളാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് 16th മൊഡ്യൂളിൽ 40 എപ്പിസോഡുകളുണ്ട്. അതിൽ രജിസ്റ്റർ ചെയ്ത ആളുകൾ പലരും ഉണ്ടായിരിക്കാം. ഇനി എൻ്റെ ശബ്ദം കേൾക്കുന്ന ആളുകൾക്ക് രജിസ്റ്റർ ചെയ്യാത്തവരുണ്ടെങ്കിൽ 500 ഖുർആൻ പാഠ്യ പദ്ധതിയിലേക്ക് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. വളരെ ലളിതമാണ്. പേഴ്സ് റേഡിയോ തുറന്നു കഴിഞ്ഞാൽ അതിൽ കോഴ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് എങ്ങനെ അതിലേക്ക് രജിസ്റ്റർ ചെയ്യാമെന്നുള്ളത്. ഇനി അതും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സ് റേഡിയോയിലേക്ക് ഒരു ഫീഡ്ബാക്ക് അയക്കുക, എനിക്കിങ്ങനെ 500-ൽ ചേരണം എന്ന് മാത്രം അയച്ചാൽ മതി. ബാക്കി പേഴ്സ് റേഡിയോ നിങ്ങളെ ബന്ധപ്പെടുന്നതായിരിക്കും. ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ എന്നുള്ളത് ഈ വിഷയത്തിൻ്റെ തുടക്കം ആണ്. ഇതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ഭാഗങ്ങളും കൂടി തരാൻ ഒരു അദ്ദേഹത്തിൻ്റെ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. അപ്പോൾ അടുത്ത പ്രോഗ്രാമിനായി നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ ഈ ഒരു ക്ലാസ് എടുത്ത ബഹുമാന്യനായ അനസന് ഈ ഒരു മേഖലയിൽ ഇനിയും വളരെ ഉയരങ്ങളിലേക്ക് എത്താൻ അദ്ദേഹത്തിന് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാഅല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ വഴികാട്ടി റിയൽ എസ്റ്റേറ്റ് ചില അടിസ്ഥാന കാര്യങ്ങൾ ഭാഗം 1. അതിഥിയായി നമ്മോടൊപ്പം ചേർന്നത് അനസ് ഫസലുദ്ദീൻ. ഇതിൻ്റെ ആങ്കറിംഗിൽ നമ്മോടൊപ്പം അബ്ദുൽ ജബ്ബാർ വിളത്തൂർ.

0: ദുനിയാവ് മൂന്ന് ദിവസങ്ങളാണ്. മധുരം കൊണ്ടോ കയ്പുകൊണ്ടോ കഴിഞ്ഞുപോയ ഇന്നലെ, അത് ഇനി ഒരിക്കലും മടങ്ങിവരില്ല. ഇന്ന് അത് നമുക്കുള്ളതാണ്, എങ്കിലും അത് മിന്നൽ വേഗതയിൽ കഴിഞ്ഞുപോകും. ഒന്നും അതേപടി നിലനിൽക്കില്ല. നാളെ നമ്മൾ കാണാത്തതും മറഞ്ഞതുമാണ്. നമ്മൾ എവിടെയായിരിക്കുമെന്ന് നമുക്കറിയില്ല, നമുക്കായി വിധിക്കപ്പെട്ടതും. അതിനാൽ പകയും വെറുപ്പും ഒഴിവാക്കി സത്യസന്ധമായി വിട്ടുവീഴ്ച ചെയ്യുക. സൃഷ്ടികളെ സൃഷ്ടാവിലേക്ക് വിട്ടുകൊടുക്കുക. ഞാനും നീയും അവരും യാത്രയാകുന്നവരാണ്, സംശയമില്ല. നിന്റെ ഹൃദയത്തെ വെറുപ്പിന്റെ കലവറയാക്കരുത്. ഓർക്കുക, ജീവിതം ചെറുതാണ്, ആയുസ് തീർന്നുകൊണ്ടിരിക്കുകയാണ്. അടയാളങ്ങൾ മാത്രമാണ് നാം ഇവിടെ ബാക്കി വെക്കുന്നത്. അതിനാൽ നമ്മുടെ അടയാളങ്ങളും ഓർമ്മകളും നല്ലതായിരിക്കട്ടെ.
1: നല്ലൊരു സന്ദേശം അല്ലേ. മൂന്ന് ദിവസങ്ങളാണ് ജീവിതം എന്ന് പറഞ്ഞത്, ഭൂതം ഭാവി വർത്തമാനെന്നാണ് അല്ലേ
2: എല്ലാവർക്കും അറിയാവുന്നൊരു രീതി.
1: ശരിക്കും എന്താ വെച്ചാൽ, കഴിഞ്ഞ കാലത്തെ കുറിച്ചുള്ള ദുഃഖം, വരാനിരിക്കുന്ന കാലത്തെ കുറിച്ചുള്ള ഭയം, ഇതാണ് മനുഷ്യനെ ആകെ വേട്ടയാടുന്നത്. അവൻ്റെ സമാധാനം മുഴുവൻ കെടുത്തുന്നത് അതാ. ഇതിൽ നിന്ന് മാറാനുള്ള മാർഗം, ഒന്ന്, കഴിഞ്ഞ കാലത്ത് ഇത് കഴിഞ്ഞു, അത് ലോഹയിലുള്ളതാണ്, എഴുതി വെച്ചതാണ് എന്നുള്ളൊരു വിചാരത്തിൽ എന്ത് ചെയ്യുക, സമാധാനിക്കുക. വരും കാലത്തിലുള്ള ആശങ്ക വേണ്ട, നമുക്കുള്ളതൊന്നും നഷ്ടപ്പെടില്ല, നമുക്ക് കിട്ടാൻ വിധിക്കാത്തതൊന്നും ലഭിക്കുകയുമില്ല. നമ്മൾ പ്രൊസീജിയർ അനുസരിച്ച് പോവുക, റിസൾട്ട് പൂർണ്ണമായി അരുത്തുന്ന അതാണ് വമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനു. ശരിയായ ഹുദയിലേക്ക് വന്നാൽ മുൻകഴിഞ്ഞ കാലത്ത് ദുഃഖമോ വരാനിരിക്കുന്ന കാലത്ത് ഭയമോ ഒരാളെ വേട്ടയാടുകയില്ല. അവർ വളരെ ചുരുങ്ങിയ കാലഘട്ടമാണെന്നാണ് റഫീഖ് സലഫി സൂചിപ്പിച്ചത്.
2: പക്ഷേ നമുക്കൊക്കെ ഉണ്ടാകുന്നൊരു പ്രശ്നം, നമ്മൾ ഇത്ര തക്കുവ കാര്യങ്ങളൊക്കെ സൂക്ഷ്മതയോടുകൂടി ജീവിക്കാൻ ശ്രമിച്ചാലും ഈ ഒരു വിഷയം പലപ്പോഴും നമ്മളെ മറന്നാണ് പോവും അല്ലേ. ജീവിതം ചെറുതാണെന്ന് മായസ് കുറച്ചുള്ളൂ എന്നുള്ളത് നമ്മൾ മറന്നു പോവും. എന്നാൽ നമ്മൾ പല ആളുകളുടെ അനുഭവങ്ങളൊക്കെ പറയും, ഇന്നലെ വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഇന്ന് രാവിലെ വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പറയും. എന്നല്ലാണ്ട് നമുക്കൊരു പക്ഷേ ആ ഒരു സമയം കഴിഞ്ഞാൽ വീണ്ടും നമ്മളെ, മനുഷ്യൻ്റെ മനസ്സങ്ങനെയാണെങ്കിലും പക്ഷേ വലുത് വേറെ എന്തൊക്കെയാണ്, നമ്മുടെ രണ്ട് കൊല്ലത്തിന് ശേഷമുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, ആറുമാസം കഴിഞ്ഞിട്ടുള്ള പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത്, എൻ്റെ മുമ്പിലുള്ള സമയത്തെ എന്തിനു വേണ്ടി ചിലവഴിക്കണം എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഒരു പക്ഷേ അത് ദുനിയാവിന് കൂടുതലായി പോകുന്നു എന്നുള്ളതാണ് വലിയൊരു പ്രയാസം.
1: ഒരു 10-63 വയസ്സുള്ള ഒരാള് തൻ്റെ കൂട്ടുകാരൻ പെട്ടെന്ന് മരിച്ചപ്പോൾ അവിടെ ഇരുന്ന് കരയുന്നുണ്ട്, ഭയങ്കര കരച്ചിൽ കരയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും അയാൾ എന്ത് ചെയ്യണില്ല, പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുക്കില്ല. അപ്പോൾ എന്താ വെച്ചാൽ, ആ ദിവസത്തെ ഒരു വൈകാരികത പെട്ടെന്ന് മരിക്കുമ്പോൾ, മരണം പെട്ടെന്നുണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, 2-3 നിസ്കാരക്കുഷാറാവും, പിന്നെ എന്ത് ചെയ്യും, പഴയ പോലെ ആവും. ഒരു വിഷയം തന്നെയാണ് ഇവിടെ. എന്താ വെച്ചാൽ, റഫീഖ് സൽഫി പറഞ്ഞതിൽ ഏറ്റവും വലിയ പോയിന്റ് പകയില്ലാതെ ജീവിക്കുക. എല്ലാവരും നമ്മളെ മയ്യത്തുസ്കരിക്കേണ്ട ആൾക്കാരാണ്. അപ്പോൾ അവർ അള്ളാഹും ഒപ്പുള്ളവും എന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം, ആത്മാർത്ഥമായി പറയണമെങ്കിൽ അവരോട് ആത്മാർത്ഥമായി പെരുമാറിയിട്ട് ആ ഒരു നല്ല ഒരു പാപമോചനത്തിൻ്റെ പ്രാർത്ഥന ലഭിക്കുന്ന മയ്യത്തായി മാറണമെങ്കിൽ എന്ത് ചെയ്യണം, ജീവിതത്തിൽ വളരെയധികം വലിയ അധ്വാനം വേണം. ചില ആളുകളൊക്കെ മരിച്ചാൽ ആളുകൾ വരുന്നത് തന്നെ പ്രാർത്ഥിക്കാനും ഇഷ്ടത്തോടു കൂടിയാണ് വരുന്നത്. വളരെ ഒരു മരണത്തിൻ്റെ ചടങ്ങിൽ പങ്കെടുക്കുക എന്നാൽ ഒരാൾ അങ്ങേറ്റത്തെ ത്യാഗം. അപ്പോൾ അത്രയും ബന്ധുക്കളെ, പിന്നെ അടുത്ത ആളുകളെ വരിക, ആദർശ ബന്ധുക്കളൊക്കെ കുറേ ഉള്ള മയ്യത്തുകൾ നമ്മൾ കാണലുണ്ട്. അത് അവരെ കുടുംബക്കാരൊന്നുമല്ല, അവരെ തീയൊരു ബന്ധം കൊണ്ട് വരുന്ന ആൾക്കാരുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ പെരുമാറ്റത്തിലെ വലിയൊരു പിന്നെ സ്വാധീനാണ് ശരിക്കത്.
2: ആര് ആദ്യം എന്നുള്ളതേ നമുക്ക് അറിയാത്തതുള്ളൂ. എന്തായാലും ഉറപ്പാണല്ലോ, നിങ്ങൾ പറഞ്ഞതുപോലെ മയ്യത്തുസ്കാരത്തിന് ആദ്യം എനിക്ക് വേണ്ടി മറ്റാൾ നിസ്കരിക്കേണ്ടി വരുമോ, അയാൾക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കേണ്ടി വരും എന്നുള്ളത് മാത്രമേ അറിയാത്തുള്ളൂ. സംഗതി ഉറപ്പാണ്.
1: അത് ഇങ്ങനെ വിചാരിച്ചാൽ മതി, നമുക്ക് നമ്മളാണ് ആദ്യം എന്ന് വിചാരിച്ചാൽ
2: മാത്രമേ
1: ഉള്ളൂ.
2: നമുക്ക് മധുരം ഖുർആൻ ഒന്ന് കേട്ടിട്ട് വരാം.

0: മാഷാല്ലാ, മധുരം ഖുർആനാണ് നാം കേട്ടത്. മിഷാരി റാഷിദ ലഫാസിയാണ് ഇന്നത്തെ കാര്യ. വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ ബഖറയുടെ 155 മുതൽ 156 വരെയുള്ള വചനങ്ങളാണ് നാം കേട്ടുകഴിഞ്ഞത്.
1: രണ്ടാം അധ്യായം സൂറ അൽ ബഖറയുടെ 155 156 കൂടിയ വചനങ്ങളുടെ വളരെ ആകർഷണീയമായ പാരായണം നമ്മൾ കേട്ടു. അതിൻ്റെ അർത്ഥവും അതിൻ്റെ സാരാംശവും നമുക്ക് മനസ്സിലാക്കാം. പൊതുവേ ഇന്ന് നമ്മൾ കേട്ട ഈ രണ്ട് വചനങ്ങളുടെയും അർത്ഥം നമ്മൾ മനസ്സിലാക്കുമ്പോൾ എല്ലാ മനുഷ്യർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ദുനിയാവിൽ പരീക്ഷണം നൽകുമെന്നാണ്. അത് നൽകുന്ന 3-4 ഇനങ്ങളെ സംബന്ധിച്ച് വ്യത്യസ്ത മേഖലകൾ സംബന്ധിച്ചാണ് സൂചിപ്പിച്ചത്. അതിലൊന്നാണ് ഭയം. ഭയം കൊണ്ട് പരീക്ഷിക്കാം. അതുപോലെ തന്നെ പട്ടിണി, അതുപോലെ തന്നെ സാമ്പത്തിക മാന്ദ്യം, സാമ്പത്തികമായ ബാലൻസ്. അത് ചില സമയത്ത് നന്നായി സമ്പത്തുള്ള ആളുകൾക്ക് തീരെ സമ്പത്തില്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാം എന്ന് പടച്ചറബ് പരിശുദ്ധ ഖുർആനിലൂടെ മുൻകൂട്ടി തന്നെ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ദേഹങ്ങൾ കൊണ്ട് അടുത്ത ബന്ധുക്കളുടെയും മറ്റും വേണ്ടപ്പെട്ടവരുടെയും ഒക്കെയുള്ള പെട്ടെന്നുള്ള മരണം കൊണ്ടുമൊക്കെ പരീക്ഷണമാകാം. അതുപോലെ തന്നെ കായ്ക്കലികളെ കൊണ്ട്, ഫലവൃക്ഷങ്ങളെ കൊണ്ട്, അതിൻ്റെ പെട്ടെന്നുള്ള നാശങ്ങളെ കൊണ്ടുമൊക്കെ ഒരുപാട് വരുമാനം കാത്തിരിക്കുന്ന, വളരെ പ്രതീക്ഷയോടുകൂടി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കൃഷി നാശം കൊണ്ടുമൊക്കെ പെട്ടെന്ന് പരീക്ഷണങ്ങൾ ഉണ്ടാകാം. അപ്പോഴൊക്കെ ആ പരീക്ഷണത്തിൽ നൊന്ത് ആത്മഹുതി ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് അത് റബ്ബിൻ്റെ വിധിയാണെന്നോർത്ത് എൻ്റെ ശക്തിയും കഴിവും ഒന്നുമല്ല, റബ്ബിനാണ് കഴിവുള്ളത് എന്നോർത്ത് ആ റബ്ബിൻ്റെ വിധിയിൽ ക്ഷമിച്ച് ആ റബ്ബിനോട് കൂടുതൽ അടുക്കാനുള്ള സന്ദർഭമായിട്ടാണ് ഇത്തരം ജീവിതത്തിലെ ഏത് പരീക്ഷണങ്ങളെയും നമ്മൾ സമീപിക്കേണ്ടത് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നു. എന്ന് മാത്രവുമല്ല, ഇന്നലേക്കുള്ള പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ള സാഹചര്യങ്ങളും ഉണ്ടാകുമ്പം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിൽ സ്വമേധയാ തികട്ടി വരേണ്ട ഒരു ദിക്ർ ഓർമ്മപ്പെടുത്തുകയാണ്. ആ നിലക്ക് സംഭവിക്കുമ്പം അവർ പറയും, അവരിപ്രകാരം സ്വയം ഓർമ്മയിൽ തികട്ടിവെന്ന് അവർ അള്ളാഹുവിനെ സ്മരിച്ച് പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന്. തീർച്ചയായും ഞങ്ങൾ അള്ളാഹുവിനുള്ളതാണ്, ഞങ്ങൾ അവനിലേക്ക് തന്നെ മടങ്ങിച്ചെല്ലുന്നവരുമാണ് എന്ന് സ്വമേധയാ ചുറ്റുവട്ടത്തും മറ്റും സ്വയം ജീവിതത്തിലുമൊക്കെ സംഭവിക്കുന്ന പ്രയാസങ്ങളും ദുരന്തങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും മുസീബത്തുകളും സംഭവിക്കുമ്പോൾ അവരുടെ മനസ്സിൽ നിന്ന് സ്വമേധയാ ആ റബ്ബിനെക്കുറിച്ച് ഓർത്ത് റബ്ബിൻ്റേക്ക് കൂടുതൽ അടുക്കാനുള്ളൊരു വാചകമായി, ഒരു ദിക്റായി അള്ളാഹു പഠിപ്പിച്ച ഒരു വാചകമാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നുള്ളത്. അത് മരണസമയത്ത് മാത്രമല്ല, മരണത്തെപ്പറ്റി കേൾക്കുമ്പോൾ മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ച ചില ആളുകളുണ്ട്. എന്നാൽ മുസീബത്തുകൾ എന്തും ജീവിതത്തിൽ സംഭവിക്കുമ്പം നമ്മൾ കേൾക്കുമ്പം നമുക്ക് എന്ത് ചെയ്യാം, ആ ദിക്ർ പറയാം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പൊതുവേ ജീവിതാവസ്ഥയിൽ ഈ പട്ടിണിയും അതുപോലെ തന്നെ ദാരിദ്ര്യവും അതുപോലെ തന്നെ പെട്ടെന്നുള്ള മരണങ്ങളും കൃഷിനാശവും സാമ്പത്തികമായ ഏറ്റക്കുറച്ചിലും സംഭവിക്കുമ്പോഴേക്ക് പട്ടേ വിഷാദ രൂപത്തിൽ അല്ലെങ്കിൽ ടെൻഷനായി അമിതമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ മനസ്സ് സ്റ്റക്കാകുന്ന സാഹചര്യം പൊതുവെ പലപ്പോഴും കാണാറുണ്ട്. എന്നാൽ ഈ ദുനിയാവ് എന്ന് പറയുമ്പം ശരിക്കും ഒരു പരീക്ഷണാലയമാണ്. ഈ പരീക്ഷണാലയത്തിൽ അല്ലെങ്കിൽ ഈ പരീക്ഷയിൽ ശരിക്ക് റബ്ബിനെക്കുറിച്ച് ഓർത്ത് റബ്ബിലേക്കടുത്ത് അതിനെ ഓവർകം ചെയ്ത് ജീവിക്കാൻ കഴിയുന്ന വ്യക്തിയാരോ ആ നിലക്കുള്ള വിശ്വാസിക്ക് തന്നെയാണ്, ആ നിലക്കുള്ള അള്ളാഹുവിൻ്റെ അടിമക്കാണ് വിജയം എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന രണ്ട് വചനങ്ങൾ കൂടിയാണ് ഈ രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയിൽ 155 156 വചനങ്ങൾ.
2: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ തേടിയ 4 കാര്യങ്ങൾ. നമ്മോട് സംസാരിക്കുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു വിശ്വാസിയുടെ ആയുധമാണ് പ്രാർത്ഥന. പ്രാർത്ഥന ഇല്ലെങ്കിൽ അവന് അവൻ്റെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാവുകയില്ല, അള്ളാഹുവിന് അവനോട് വെറുപ്പായിരിക്കും എന്ന കാര്യങ്ങളെല്ലാം നാം മനസ്സിലാക്കുകയുണ്ടായി. അതുപോലെ തന്നെ പ്രാർത്ഥനയുടെ മര്യാദകളായി ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന ചില മാർഗങ്ങൾ, അതിനെക്കുറിച്ച് ചെറിയ രൂപത്തിൽ നാം മനസ്സിലാക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാതെ പോവുക എന്ന കാര്യം ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രത്യേകമായി രക്ഷ തേടിയ നാല് കാര്യങ്ങൾ ഹദീസുകളിൽ നമുക്ക് പ്രത്യേകമായി കാണാൻ സാധിക്കും. അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവെ ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ്, മിൻ ഇൽമില്ലാ യൻഫ, ഉപകാരപ്പെടാത്ത അറിവിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ്, വമിൻ ഖൽബിൻ ലാ യഖ്ഷ, ഭക്തിയില്ലാത്ത ഹൃദയത്തിൽ നിന്നും, വമിൻ നഫ്സിൻ ലാ തശ്ബ, എത്ര കിട്ടിയാലും മതിയാവാത്ത മനസ്സിൽ നിന്നും, വമിൻ ദുആ ഇല്ലാ യുസ്മ, ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയിൽ നിന്നുമൊക്കെ ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ് എന്ന് പ്രാർത്ഥിച്ചിട്ട് പ്രവാചകൻ ഒന്നുകൂടെ പറയും, വഊദു ബിക, അല്ലാഹുവെ ഞാൻ നിന്നോട് തേടുകയാണ്, മിൻ ഹാഉലാ ഇൽ അർബ, ഈ നാല് കാര്യങ്ങളിൽ നിന്ന്. നാല് കാര്യങ്ങളെക്കുറിച്ച് അതിൽ നിന്ന് രക്ഷ തേടിയിട്ട് പ്രത്യേകം ആവർത്തിച്ച് പറയുകയാണ്, ഈ നാല് കാര്യങ്ങളിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണമേ എന്ന്. വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി ഉണ്ടാവേണ്ട പ്രാർത്ഥനയാണിത്. എന്താണ് പ്രാർത്ഥനയിലുള്ളത്? ഒന്നാമതായിക്കൊണ്ട് പ്രവാചകൻ അള്ളാഹുവിനോട് തേടുന്നത്, അള്ളാഹുമ്മ ഇന്നി അഊദു ബിക, അള്ളാഹുവെ എന്നോട് തേടുകയാണ്, രക്ഷ തേടുകയാണ്, മിൻ ഇൽമില്ലാ യൻഫ, ഉപകാരപ്പെടാത്ത അറിവിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ് എന്നതാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നാം പഠിക്കുകയുണ്ടായി. എന്തൊക്കെയോ നമ്മൾ മനസ്സിലാക്കി, വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും മനഃപ്പാഠമാക്കുകയും അതിൻ്റെ അർത്ഥങ്ങളും ആശയങ്ങളും കൃത്യമായി മനസ്സിലാക്കുകയും എന്നിട്ടും അതുകൊണ്ടൊന്നും തൻ്റെ ജീവിതത്തിൽ ഉപകാരമില്ല എങ്കിൽ, തൻ്റെ സംസാരത്തിൽ അത് വേർതിരിച്ച് കാണുന്നില്ല എങ്കിൽ, തൻ്റെ പ്രവർത്തനങ്ങളിൽ അത് പ്രകടമാവുന്നില്ല എങ്കിൽ, തൻ്റെ ഹൃദയത്തിന് ഭക്തിയില്ല എങ്കിൽ, സഹോദരങ്ങളെ, ആ അറിവുകൊണ്ട് എന്ത് കാര്യമാണുള്ളത്? മഹാനായ പണ്ഡിതൻ ഇമാം ഷാഫിഈ റഹ്മഹുള്ള പറയുകയാണ്, ലൈസൽ ഇൽമു മാ ഹഫിൽ വഇന്നമൽ ഇൽമു മാ നഫ. ലൈസൽ ഇൽമു മാ ഹഫിൽ, കുറേ മനഃപ്പാഠമാക്കിയതുകൊണ്ട് അവനൊരു ആലിമായി മാറൂല, അവനൊരു അറിവുള്ളവനായി മാറുകയില്ല. മറിച്ച് ഇന്നമൽ ഇൽമു മാ നഫ, ഉപകാരപ്പെടുമ്പോഴാണ്, അവൻ്റെ അറിവ് ഉപകാരപ്പെടുമ്പോഴാണ് അവനൊരു യഥാർത്ഥ അറിവുള്ളവനായി മാറുന്നത്. താൻ പഠിച്ച അറിവ് തനിക്ക് ഉപകാരപ്പെടണം, തൻ്റെ കുടുംബത്തിന് ഉപകാരപ്പെടണം, തൻ്റെ സമൂഹത്തിന്, തൻ്റെ വരും തലമുറക്കത് ഉപകാരപ്പെടണം. അപ്പോഴാണ് അവൻ്റെ ആ അറിവ് കൊണ്ട് ഗുണമുണ്ടാവുകയുള്ളൂ, അവനൊരു യഥാർത്ഥ ആലിമായി മാറുകയുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം രക്ഷ തേടണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമി ലാ യൻഫ, ഉപകാരപ്പെടാത്ത അറിവിൽ നിന്ന് അല്ലാഹുവെ നീ എന്നെ രക്ഷിക്കണമേ എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്ന മറ്റുള്ള പ്രാർത്ഥനയിൽ നമുക്ക് കാണാം, അല്ലാഹുമ്മ അൻഫഅനീ ബിമാ അല്ലിംതനീ, അല്ലാഹുവെ നീ എനിക്ക് എത്ര അറിവ് നൽകിയാലും ആ അറിവ് കൊണ്ട് എനിക്ക് ഉപകാരമുണ്ടാക്കി തരണേ, എനിക്ക് വഅല്ലിംനീ മാ യൻഫഉനീ, എനിക്ക് ഉപകാരമുള്ളത് മാത്രം നീ എന്നെ പഠിപ്പിക്കുകയും ചെയ്യണമേ, വസ്ദിനീ ഇൽമാ, എൻ്റെ അറിവ് നീ എനിക്ക് വർദ്ധിപ്പിക്കണമേ. പ്രിയമുള്ളവരെ, നോക്കൂ, നിങ്ങൾ ഉപകാരപ്പെടുന്ന അറിവ് കിട്ടാനാണ് അല്ലാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിക്കുകയുണ്ടായത്. അതുപോലെ തന്നെ പ്രവാചകൻ്റെ പ്രാർത്ഥനയിലെ അടുത്ത വാചകം, വമിൻ ഖൽബിൻ ലാ യഖ്ഷ, പേടിയില്ലാത്ത ഭക്തിയില്ലാത്ത കടുത്തുപോയ ഹൃദയത്തിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ് എന്നതാണ്. ഹൃദയം കടുത്തു പോവുക എന്നത് ഒരു മനുഷ്യനെ ബാധിക്കുന്ന അവൻ്റെ നാശത്തിൻ്റെ തുടക്കമാണ്. ഹൃദയം കടുത്തു പോകൽ വലിയ അപകടമാണ്. കാരണം ഹൃദയം കടുത്തുപോയവന് പിന്നീട് ഒരു ആയത്തോ ഹദീസോ അവൻ്റെ ജീവിതത്തിൽ ഗുണം ചെയ്യൂല. ദുരന്തങ്ങളും മരണങ്ങളും അവനിൽ ഈമാൻ വർദ്ധിപ്പിക്കൂല. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളെക്കുറിച്ച് പറയാണ്. അള്ളാഹു പറയുന്നുണ്ട്, സുമ്മ ഖസത് ഖുലൂബുക്കും, നിങ്ങളുടെ ഹൃദയങ്ങൾ കടുത്തു പോയിരിക്കുകയാണ്. എന്ത് കണ്ടാലും നന്നാവാൻ കഴിയാത്ത വിധം നിങ്ങളുടെ ഹൃദയങ്ങൾ കടുത്തു പോയിരിക്കുകയാണ്. സുമ്മ ഖസത് ഖുലൂബുക്കും മിൻ ബഅദി ദാലിക ഫഹിയ കൽ ഹിജാറതി ഔ അശദ്ദു ഖസ്വ, കരിങ്കല്ല് പോലെ നിങ്ങളുടെ ഹൃദയം കടുത്തുപോയി, അല്ലെങ്കിൽ അതിനേക്കാൾ ഭയാനകമായ രൂപത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ കടുത്തുപോയി എന്ന് ചില ആളുകളെ പറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് എങ്കിൽ, പ്രിയമുള്ളവരെ, മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞു, നാല് കാര്യങ്ങൾ ഹൃദയത്തെ കടുപ്പിച്ച് കളയുന്നതാണ്. ഹൃദയത്തെ മരവിപ്പിക്കുന്ന നാല് കാര്യങ്ങൾ അദ്ദേഹം എണ്ണി പറയുകയാണ്. ഇദാ ജാവസത് ഖദറുൽ ഹാജ, ആവശ്യത്തിലധികമായാൽ നാല് കാര്യങ്ങൾ മനുഷ്യന് ദോഷം ചെയ്യുന്നതാണ്. ഏതൊക്കെയാണത്? അതിലൊന്നാമതായി കൊണ്ടൽ അഖൽ, ആവശ്യമില്ലാതെങ്ങനെ ഭക്ഷണം കഴിക്കുക എന്നതാണ്. വൻ നൗമു, ആവശ്യത്തിലധികം ഉറങ്ങുക. വൽ കലാമു, ആവശ്യത്തിലധികം സംസാരിക്കൽ. വൽ മുഖാലത്തു, ആവശ്യത്തിലധികം ആളുകളുമായി ഇടപഴകൽ. എപ്പോഴും മറ്റുള്ളവരോട് സംസാരിച്ച് മറ്റുള്ളവരോട് ഇടപഴകി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമയം ചിലവഴിക്കുന്നതിന് പകരം ദീർഘമായി കൊണ്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ, ആവശ്യമില്ലാതെ കുറേ ഭക്ഷണം കഴിച്ചാൽ, ഇതെല്ലാം ഹൃദയത്തെ മരവിപ്പിക്കുമെന്നാണ് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമതായി കൊണ്ട് പ്രാർത്ഥിച്ച കാര്യം, വമിൻ നഫ്സിൻ ലാ തശ്ബ, അള്ളാഹുവേ, മതി വരാത്ത മനസ്സിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ് എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. സഹോദരങ്ങളെ, എത്ര കിട്ടിയാലും മതി വരാത്ത മനസ്സ്, എത്ര കഴിച്ചാലും മതി വരാത്ത ശരീരം, എന്തെല്ലാം അനുഗ്രഹങ്ങൾ ലഭിച്ചാലും ആവലാദികളും വേവലാദികളും മാത്രം പറയുന്ന സമീപനം, എല്ലാത്തിനോടും ഒരു ആർത്തി തോന്നുന്ന മനസ്സ്, അള്ളാഹു അതിൽ നിന്ന് നമ്മെ രക്ഷിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, നാലാമതായിക്കൊണ്ട് പ്രവാചകൻ പ്രാർത്ഥിച്ചത്, വമിൻ ദുആ ഇല്ലാ ഇസ്മ, കേൾക്കപ്പെടാത്ത ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയിൽ നിന്ന് അള്ളാഹുവെ ഞാൻ ഇതാ നിന്നോട് രക്ഷ തേടുകയാണ് എന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ നാല് കാര്യങ്ങളിൽ നിന്ന് നിരന്തരമായി അള്ളാഹുവിനോട് രക്ഷ തേടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ നാല് കാര്യങ്ങളിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ ഏതേത് പ്രയാസങ്ങളുണ്ടോ, ഏതേത് ആവശ്യങ്ങളുണ്ടോ, അതെല്ലാം അള്ളാഹുവിനോട് പറഞ്ഞു നേടാനും പരിഹരിക്കാനും നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാഅല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ തേടിയ നാല് കാര്യങ്ങൾ. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
4: കീ കൊടുത്താൽ ഇളകിക്കളിക്കുന്ന കളിപ്പാവ പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. കളിപ്പാവയ്ക്ക് കീ എന്ന പോലെ പ്രൊഫഷന്റെ പ്രഷർ നമ്മുടെ ജീവിത ദിശ തിരിക്കുന്നു. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലുള്ള നിശ്ചിത സമയം കിതച്ചോടുകയാണ് നാം. തിരിച്ചുമുറുക്കിയ കീ കറങ്ങിത്തീരുമ്പോൾ മറിഞ്ഞു വീഴുന്ന കളിപ്പാവ പോലെ ഒരു ദിനം, ഏതോ ഒരു നിമിഷം നാം അവസാനിക്കുന്നു. സത്യത്തിൽ ഓരോ വ്യക്തിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത തിരക്കുകൾ തീരുന്നത് മരണം അരികിലെത്തുമ്പോൾ മാത്രമാണ്. ഇതിനിടയിൽ അനിവാര്യമായും നാം നിർവഹിക്കേണ്ട പലതിനും സമയം ലഭിക്കുന്നില്ല. നമസ്കാരം പോലും വെറും ആംഗ്യങ്ങളായി മാറുകയല്ലേ? വിശുദ്ധ ഖുർആൻ ഹൃദയമറിഞ്ഞ് പാരായണം ചെയ്തിട്ട് കാലം എത്രയായി? പ്രായമായ മാതാപിതാക്കളോട് കടമകൾ നിർവഹിക്കുന്നുണ്ടോ? ഇണയ്ക്കും മക്കൾക്കും സമയം നൽകുന്നുണ്ടോ? സമ്പാദ്യം ഹലാലാണോ? വിശ്വാസി എന്ന നിലയ്ക്ക് മതം നിരന്തരം പഠിക്കാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ, പ്രസ്തുത ലക്ഷ്യത്തിനായി പീസ് റേഡിയോക്കൊപ്പം ഒരു യാത്ര ഇന്ന് തന്നെ തുടങ്ങൂ. ആഴമുള്ള നിരവധി വൈജ്ഞാനിക സെഷനുകൾ, അറിവിനൊപ്പം അനുഭൂതി പകരുന്ന നിരവധി പ്രോഗ്രാമുകൾ, പഠനവും പ്രൊജക്ട് വർക്കും പരീക്ഷയും ഒന്നിക്കുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകൾ, മക്കളുടെ ഡിജിറ്റൽ അഡിക്ഷൻ റീപ്ലേസ് ചെയ്യുന്ന വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ പദ്ധതികൾ, അസ്വാരസ്യങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ വെളിച്ചമായി സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, കൌൺസിലിംഗ് സഹായം, തൊഴിൽ ബോധനങ്ങൾ എന്നിങ്ങനെ സംവിധാനങ്ങളുമായി പീസ് റേഡിയോ പ്രയാണം തുടരുന്നു. ഓക്കെ, പക്ഷെ കേൾക്കാൻ എവിടെ സമയം എന്ന് ചിന്തിക്കുന്നുണ്ടോ? വിരസമായ യാത്രകളിൽ, പ്രസന്നമായ പ്രഭാത സവാരിയിൽ, അടുക്കളയിൽ, അലക്ഷ്യമായ സ്ക്രീൻ സ്ക്രോളിംഗിനിടയിൽ അങ്ങനെ ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കും. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: അടുത്തതായി പീസ് റേഡിയോയിൽ വോയിസ് ഓഫ് പീസ്. ഇന്നത്തെ വോയിസ് ഓഫ് പീസിൽ അന്യായം നടക്കാത്ത ദിനം എന്ന വിഷയത്തിൽ നാസർ സ്വലാഹി നമ്മുടെ കൂടെ ചേരുന്നു.
6: ബിസ്മില്ലാ, അൽഹംദുലില്ല, വസ്സലാത്തു വസ്സലാമു അല അഷ്റഫുൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും. അക്രമികൾ അവരുടെ വീടുകളിൽ നിന്ന് ഗ്യാസ് സിലിണ്ടറുകൾ എടുത്തു. അവർ സൊസൈറ്റിയുടെ മതിലുകൾക്ക് പുറത്തു വെച്ചു. പിന്നീട് ഒരു ബേക്കറിയിൽ നിന്ന് പൈപ്പുകൾ എടുത്ത് അവ ഉപയോഗിച്ച് സിലിണ്ടറുകൾ തുറന്നു. ദൂരെ നിന്ന് കത്തുന്ന തുണിക്കഷ്ണങ്ങൾ ചുമരിലേക്കെറിഞ്ഞു. അതോടെ സിലിണ്ടറുകൾ പൊട്ടിത്തെറിക്കുകയും മതിൽ തകരുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ അകത്തുകയറി, ചാവർ പറഞ്ഞു. അഹമ്മദാബാദിന്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാനമായും ഹിന്ദുപ്രദേശത്തുള്ള ഒറ്റപ്പെട്ട വീടുകളും കെട്ടിടങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു പരിഷ്കൃത ആഡംബരമുള്ള മുസ്ലിം വാസസ്ഥലമായിരുന്നു ഗുൽബർഗ് സൊസൈറ്റി. അവിടെയായിരുന്നു മികച്ച അഭിഭാഷകനും കോൺഗ്രസ് എം പിയുമായിരുന്ന ഇഹ്സാൻ ജഫ്രിയുടെ വീട്. അത് തകർത്ത് ഉള്ളിൽ കയറിയ കാര്യമാണ് അന്ന് കലാപത്തിൽ പങ്കെടുത്ത ചാവർ രഹസ്യ ക്യാമറയ്ക്ക് മുമ്പ് 5 വർഷങ്ങൾക്ക് ശേഷം തുറന്നു പറയുന്നത്. അദ്ദേഹം തുടരുന്നു, അവിടെ തെക്കുപടിഞ്ഞാറൻ ഭാഗത്തുള്ള ബംഗ്ലാവ് നമ്പർ 19 ജഫ്രി താമസിച്ചിരുന്നത്. ഒത്തുകൂടിയ ജനക്കൂട്ടത്തെയും അവർ അവിടേക്ക് കയറാൻ ശ്രമിക്കുന്നതും കണ്ടു പരിഭ്രാന്തനായ ജാഫ്രി പോലീസ് ഉദ്യോഗസ്ഥരെയും രാഷ്ട്രീയ നേതാക്കളെയും തുടർച്ചയായി വിളിക്കാൻ തുടങ്ങി. എന്നാൽ പോലീസ് അദ്ദേഹത്തെ അവഗണിച്ചു. തുടർന്ന് അദ്ദേഹം സൊസൈറ്റിയിലെ താമസക്കാരെ വെറുതെ വിടാൻ ആവശ്യപ്പെടുകയും അക്രമികൾക്ക് പണം നൽകാൻ ശ്രമിക്കുകയും ചെയ്തു. പണവുമായി പുറത്തിറങ്ങാൻ ആൾക്കൂട്ടം അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. ജഫ്രി അങ്ങനെ തന്നെ ചെയ്തു. ഒരു കെട്ട് പണക്കെട്ട് തെരുവിലിട്ട് വീട്ടിലേക്ക് തിരികെ ഓടാൻ ശ്രമിച്ചു. പക്ഷെ ആൾക്കൂട്ടം തൽക്ഷണം അദ്ദേഹത്തെ ആക്രമിച്ചു. ആളുകൾ അയാളെ പിടികൂടിയപ്പോൾ ഞാൻ അയാളുടെ പിന്നിൽ ചവിട്ടി. ആൾക്കൂട്ടം പിടിച്ചിരുന്നതിനാൽ അയാൾ വീണില്ല. 5 or 6 അദ്ദേഹത്തെ നിവർത്തി നിർത്തി. പിന്നെ ആരോ അയാളെ വാളുകൊണ്ട് വെട്ടി, കൈവെട്ടി, പിന്നെ കാലുകൾ വെട്ടി, പിന്നീട് മറ്റെല്ലാം വെട്ടി. അയാളെ കഷ്ണങ്ങളാക്കിയ ശേഷം അവർ കൂട്ടിയിട്ട വിറകിൽ തീയിട്ടു, ജീവനോടെ കത്തിച്ചു. മുന്നിൽ നിന്നും പിന്നിൽ നിന്നും അവർ സമുച്ചയത്തിലേക്ക് ഇരച്ചുകയറി. വഴിയിൽ കണ്ടവരെയെല്ലാം കൊന്നു. രക്തദാഹത്തിന്റെ ആവേശത്താൽ ചിലർ ഇരകളെ മർദ്ദിച്ചു കൊന്നു, മറ്റുള്ളവരെ വാളുകൾ കൊണ്ട് വെട്ടിക്കൊന്നു. ചിലരുടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ചു കത്തിച്ചു. ചിലരെ ബലാത്സംഗം ചെയ്തു വെട്ടിക്കൊന്നു. ഔദ്യോഗിക മരണസംഖ്യ 69. ഗുൽബർഗ് കൂട്ടക്കൊലയിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ വെട്ടിയും വികൃതമാക്കിയും കത്തിച്ചും നശിപ്പിച്ചു. അതിനാൽ അവരെ വ്യക്തിഗതമായി സംസ്കരിക്കാൻ കഴിഞ്ഞില്ല. അക്രമം അവസാനിച്ചപ്പോഴേക്കും വൈകുന്നേരം 4:30. ഒരു കാലത്ത് ആഡംബരപൂർണമായിരുന്ന ആ വലിയ വീട് കറുത്തിരുണ്ടതും തിരിച്ചറിയാൻ കഴിയാത്തതുമായി. അവിടെ നഗ്നമായ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും പ്രായമായവരുടെയും കുട്ടികളുടെയും മൃതദേഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. മണിക്കൂറുകളോളം തുടർച്ചയായ കൂട്ടക്കൊലക്ക് ശേഷം പോലീസ് എത്തി ജനത്തെ പിരിച്ചുവിട്ടു. ഒടുവിൽ പോലീസ് അതിജീവിച്ചവരെ രക്ഷപ്പെടുത്തി. പ്രഹ്ലാദ് രാജു, മംഗിലാൻ ജെയിൻ, മദൻലാൽ ധനരാജ് ചാവൽ എന്നിവർ രഹസ്യ ക്യാമറയ്ക്കു മുമ്പിൽ പോലീസിന്റെ പ്രവർത്തനത്തെപ്പറ്റി ഇങ്ങനെ വിശദീകരിച്ചു. പോലീസ് അക്രമികൾക്ക് സ്വാതന്ത്ര്യം നൽകുക മാത്രമല്ല, മുസ്ലിങ്ങളെ കൊല്ലാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. മേഘാനിനഗർ പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള പോലീസ് ഇൻസ്പെക്ടർ KJ അർദ കൊലപാതകത്തിനും ബലാത്സംഗത്തിനും 3 to 4 വരെ തടസ്സമില്ലാതെ സമയം നൽകാമെന്ന് അക്രമികളോട് പറഞ്ഞതായി ജെയിൻ വെളിപ്പെടുത്തി. ചാവൽ പറഞ്ഞതനുസരിച്ച് ഇൻസ്പെക്ടർ എർദ കലാപകാരികളോട് തനിക്കൊരു പദ്ധതിയുണ്ടെന്ന് പറഞ്ഞിരുന്നു. മുസ്ലിങ്ങളെ കൊണ്ടുപോകുന്ന വാഹനം ഈ വഴിക്ക് പോകുമ്പോൾ ഒപ്പമുള്ള ഞങ്ങളുടെ കോൺസ്റ്റബിൾമാരെ പുറത്തിറക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം കത്തിക്കാൻ കഴിയും. അതോടെ മുഴുവൻ അധ്യായവും ഇവിടെ അവസാനിക്കും. ആർക്കെതിരെയും കേസെടുക്കുന്ന പ്രശ്നമില്ല. എന്നാൽ പത്താൻ എന്ന മുസ്ലിം ഇൻസ്പെക്ടറുടെ ഇടപെടൽ കാരണം ആ പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞില്ലെന്ന് ചാവൽ പറഞ്ഞു. പിന്നീട് പല അതിജീവിതരും കോടതിയിൽ ഇക്കാര്യം സാക്ഷ്യപ്പെടുത്തിയ കാര്യം ചാവൽ സ്ഥിരീകരിച്ചു. കുറച്ചു മണിക്കൂറുകൾക്കുള്ളിൽ മുസ്ലിംകൾക്കെതിരെ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ കഴിയുമെന്ന് കലാപകാരികളോട് പോലീസ് സൂചിപ്പിച്ചതിനെക്കുറിച്ച് മംഗലാൽ ജെയിനും ഇതേ കഥ പറഞ്ഞു. അത് ആൾക്കൂട്ടത്തിന് അവരുടെ വഴിയിൽ വരുന്ന ആരെയും കൊല്ലാനുള്ള ശ്രമത്തിന് ഇന്ധനം നൽകി. പൊതുജനങ്ങൾ, അതായത് പോലീസ്, ഹിന്ദുക്കളിൽ നിന്നും അകന്നുനിന്നു. 2-3 എല്ലാം പൂർത്തിയാക്കണമെന്ന് പോലീസ് ഞങ്ങളോട് പറഞ്ഞു. അഹമ്മദാബാദിൽ എല്ലായിടത്തും ഇത് സംഭവിക്കുകയായിരുന്നു. അത് മനസ്സിലായി പുറത്തുനിന്നുള്ള ആരും വരില്ല. കൂടുതൽ സേന പോലും വരില്ല. വൈകുന്നേരം വരെ സൈന്യം അവിടെ എത്തില്ല. അതിനാൽ എല്ലാ ജോലികളും അപ്പോഴേക്കും തീർക്കണമായിരുന്നു, ജെയിൻ പറഞ്ഞു. 2-3 എല്ലാം ചെയ്തു തീർക്കണമെന്ന് എർദ ഞങ്ങളോട് പറഞ്ഞപ്പോൾ ജനക്കൂട്ടം അഴിഞ്ഞാടി. ചിലർ കൊള്ളയടിക്കാൻ തുടങ്ങി, മറ്റുള്ളവർ കൊല്ലാൻ തുടങ്ങി. ആരോ ഒരാളെ വലിച്ചിട്ട് വെട്ടിക്കൊന്നു, ചുട്ടുകളഞ്ഞു. ഇത്തരത്തിലുള്ള ധാരാളം കാര്യങ്ങൾ സംഭവിച്ചു, ജെയിൻ പറഞ്ഞു. പ്രദേശത്ത് വിന്യസിച്ചിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പിന്മാറി നിൽക്കുക മാത്രമല്ല, കലാപകാരികളോട് കൊലക്ക് പോകാൻ ആംഗ്യം കാണിക്കുകയും ചെയ്തുവെന്ന് പ്രഹ്ലാദ് രാജുവും പറഞ്ഞു. വൈകുന്നേരം അവർ ഞങ്ങളെ ഒന്നും ചെയ്തില്ല. വൈകുന്നേരം 4:30 ശേഷം ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് ഉത്തരവുകൾ വന്നപ്പോൾ ഞങ്ങളോട് പോകാൻ പറഞ്ഞു. അറസ്റ്റ് ചെയ്തതിന് ശേഷവും പോലീസ് ഞങ്ങളോട് വളരെ നന്നായി പെരുമാറിയതായി രാജുവും ജെയിനും പറഞ്ഞു. കഠിനമായ ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല. ആയുധങ്ങൾ കണ്ടെടുത്തില്ല. മൊഴികൾ രേഖപ്പെടുത്തിയില്ല. വീട്ടിൽ പാകം ചെയ്ത ഭക്ഷണം പോലും നൽകി. VHP ജാമ്യത്തിൽ എടുക്കുന്നതുവരെ പോലീസ് അവർക്ക് അവിടെ സുഖമായിരിക്കുമെന്ന് ഉറപ്പാക്കി. ഈ കേസിന്റെ വിചാരണയും വിധിയും നമുക്ക് നോക്കാം. തഹൽക്കു വേണ്ടി ആശിഷ് കേദാൻ എന്ന പത്രപ്രവർത്തകൻ രഹസ്യ ക്യാമറയുമായി അഭിമുഖങ്ങൾ നടത്തിയത്. കേസ് വിസ്താരത്തിനായി കോടതിയിൽ വീഡിയോ ദൃശ്യങ്ങൾ പ്ലേ ചെയ്യാൻ അനുവദിച്ചില്ല. കോടതിക്ക് അത് ആവശ്യമാണെന്ന് തോന്നിയില്ല. അതെന്നെ അത്ഭുതപ്പെടുത്തി. എന്റെ മൊഴി നൽകൽ സുഖമായി നടക്കുമെന്ന് ഞാൻ കരുതി. എനിക്കറിയാവുന്ന കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ കൂടി കോടതി ജീവനക്കാരുടെ ശരീരഭാഷയിൽ പോലും നിലവിലുണ്ടായിരുന്ന ശത്രുതാപരമായ അന്തരീക്ഷത്തെക്കുറിച്ച് എനിക്ക് ബോധ്യമുണ്ടായിരുന്നു. 6 മണിക്കൂറിലധികം നീണ്ടുനിന്ന എതിർ വിസ്താരത്തിൽ ശത്രുത പരസ്യമായി പ്രകടമായി. പ്രതിഭാഗം അഭിഭാഷകനും അധ്യക്ഷനായ ജഡ്ജിയും പട്ടിണി കിടന്ന കഴുകന്മാരുടെ ഒരു കമ്മിറ്റിയെപ്പോലെ എന്നെ ആക്രമിച്ചപ്പോൾ ഞാൻ ദുർബലനും കൂടുതൽ നിസ്സഹായനുമായി തോന്നി. ആദ്യം തന്നെ എന്റെ ടേപ്പുകൾ വ്യാജമാണെന്ന് പ്രതിഭാഗം ബാധിച്ചു. ടേപ്പുകൾ FSL ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. അവ ആധികാരികമാണെന്ന് സാക്ഷ്യപ്പെടുത്തിയത് FSL ആണ്. സംഭാഷണത്തിൽ നിങ്ങൾക്കനുയോജ്യമായ ഭാഗങ്ങൾ മാത്രം റെക്കോർഡ് ചെയ്യുകയും ബാക്കിയുള്ളവ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ശീലം നിങ്ങൾക്കുണ്ടായിരുന്നു. പ്രതിഭാഗം ബാധിച്ചു. എല്ലാ റെക്കോർഡിങ്ങുകളും പൂർത്തിയായി. ഓരോ റെക്കോർഡിങ്ങിനും സംഭാഷണം ആരംഭിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ റെക്കോർഡിംഗ് ആരംഭിക്കുകയും ഒരു മീറ്റിംഗ് അവസാനിച്ചതിന് ശേഷം അത് തടസ്സമില്ലാതെ തുടരുന്നതും നിങ്ങൾക്ക് കാണാൻ കഴിയും. എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഇല്ലാതാക്കാനും കട്ട് ചെയ്യാനും ഒരു വഴിയുമില്ല. എന്റെ ഉത്തരം പ്രതിഭാഗത്തിന് ഇഷ്ടപ്പെടാത്തപ്പോഴെല്ലാം പ്രതിഭാഗം അഭിഭാഷകൻ അതെ അല്ലെങ്കിൽ ഇല്ല എന്ന് മാത്രമേ മറുപടി നൽകാവൂ എന്ന് നിർബന്ധിച്ച് അലറി വിളിക്കാൻ തുടങ്ങും. നിങ്ങൾ നിങ്ങളുടെ ക്യാമറയിൽ ഒരു സൗന്ദര്യ മത്സരം ചിത്രീകരിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു ഭാഗം അശ്രദ്ധമായി പകർത്തിയാൽ അത് ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് സൗകര്യമുണ്ടോ? അതെ അല്ലെങ്കിൽ ഇല്ല എന്ന് മാത്രം മറുപടി പറയണമെന്ന് അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു, അഭിഭാഷകന്റെ ചോദ്യം വ്യക്തമല്ല എന്ന്. കോടതിയിലെ മറ്റുള്ളവർക്കും ചോദ്യം മനസ്സിലാകുമെന്ന് ജഡ്ജി എന്നോട് പറഞ്ഞു. പക്ഷേ സർ, ഞാൻ ജഡ്ജിയോട് പറഞ്ഞു, ഒരു സ്പൈ ക്യാമറയിൽ കൃത്രിമം കാണിക്കാൻ കഴിയില്ല. ചോദ്യം ചെയ്യപ്പെടുന്നത് എന്റെ ഒളിക്യാമറയെക്കുറിച്ചായതിനാൽ വിശദമായ ഉത്തരമില്ലാതെ എനിക്ക് അതെ അല്ലെങ്കിൽ ഇല്ല എന്ന് മാത്രം ഉത്തരം നൽകാൻ കഴിയുന്ന ഒരു ചോദ്യമല്ല ഇത്. അപ്പോൾ ജഡ്ജി ദേഷ്യപ്പെട്ടു. നിങ്ങൾ കോടതിക്ക് പുറത്താണ് പത്രപ്രവർത്തകർ, ഇവിടെയല്ല. കോടതിക്ക് നേരിട്ട് ഉത്തരം നൽകുക. പ്രതിഭാഗം അവ്യക്തമായും ചോദ്യം ചോദിക്കുന്നുവെന്ന് പറയാൻ നിങ്ങൾക്കെങ്ങനെ ധൈര്യം വന്നു? ഇതൊരു കെട്ടുകാഴ്ചയാണെന്ന് കരുതുക. ഇത് എന്റെ കോടതിയാണ്. 5 മിനിറ്റിലധികം അദ്ദേഹം തന്നെ ശകാരിച്ചും കൊണ്ടിരുന്നു. ജഡ്ജി 10 മിനിറ്റ് നാടകീയമായി ദേഷ്യം പ്രകടിപ്പിക്കുകയും ജഡ്ജിയും പ്രതിഭാഗം അഭിഭാഷകനും അധിക്ഷേപിക്കുകയും ചെയ്ത ശേഷം കോടതി ഒടുവിൽ എന്റെ മറുപടി രേഖപ്പെടുത്തി. ജഡ്ജി പല പ്രാവശ്യം കോപം കൊണ്ട് അലറി. പിന്നീട് സുപ്രീംകോടതി നിയമിച്ച പബ്ലിക് പ്രോസിക്യൂട്ടർ R.K. ഷാ രാജിവെച്ചു. SIT കുറ്റവാളികളായ പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്ന് അദ്ദേഹം സൂചന നൽകി. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ R.K. ഷാ SIT മേധാവി R.K. രാഘവന് അയച്ച കത്തിൽ ജഡ്ജി BU ജോഷിയുടെ പെരുമാറ്റത്തെക്കുറിച്ച് ഷാ എഴുതി. സാക്ഷികളോടുള്ള, പ്രത്യേകിച്ച് ഇരയായ ദൃക്സാക്ഷികളോടുള്ള ബഹുമാനപ്പെട്ട ജഡ്ജിയുടെ മനോഭാവം പൊതുവെ ശത്രുതയും അനുകമ്പമില്ലാത്തതുമായിരുന്നു. അദ്ദേഹം അവരെ തുറിച്ചു നോക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അവരെ പരിഹസിക്കുന്നു. സാക്ഷികളുടെ അവകാശങ്ങൾ അദ്ദേഹം നിഷേധിക്കുന്നു. 2016 ജൂൺ 2, 14 വർഷങ്ങൾക്ക് ശേഷം 69 ജീവൻ നഷ്ടപ്പെടുത്തിയ കേസിന്റെ വിധി വന്നു. കൂട്ടക്കൊലയിൽ കൊലപാതക ഗൂഢാലോചന കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ ആളെ ജഡ്ജി കുറ്റവിമുക്തനാക്കി. VHP നേതാവായ അതുൽ വൈദ്യ, അതായത് ഗുൽബർഗ് കൊലപാതകികൾക്ക് നേതൃത്വം നൽകി അദ്ദേഹത്തെ കലാപം എന്ന ചെറിയ കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടു. VHP നേതാവ് കൂടിയായ ഭാരത് കേലിക്ക് കൊലപാതക കുറ്റത്തിനും മംഗിലാൽ ജയിലിനെതിരെ കൊലപാതക കുറ്റത്തിനും ശിക്ഷ വിധിച്ചു. എന്നാൽ ജാഫ്രിയെ കൊലപ്പെടുത്തിയതിൽ വലിയ പങ്കുവഹിച്ച ഒളിക്യാമറയിൽ ഏറ്റുപറഞ്ഞ മദൻലാൽ ചാവലിനെ കോടതി കുറ്റവിമുക്തനാക്കി. BJP കൗൺസിലർ വിപിൻ പട്ടേൽ, പ്രഹ്ലാദ് രാജു, ഇൻസ്പെക്ടർ KG എർദ എന്നിവരെ അവർക്കെതിരെ ചുമത്തിയ എല്ലാ കുറ്റങ്ങളിൽ നിന്നും പിന്നീട് കോടതി കുറ്റവിമുക്തരാക്കി. അവർക്ക് സംശയത്തിന്റെ ആനുകൂല്യം നൽകി. അപ്പീലുകൾ പരിഗണനയിലാണെങ്കിലും ഗുജറാത്ത് ഹൈക്കോടതി VHP അതുൽ വൈദ്യ ഉൾപ്പെടെ നിരവധി കുറ്റവാളികൾക്ക് ജാമ്യം അനുവദിച്ചു. 2019 ഡിസംബറിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട 8 കുറ്റവാളികൾക്ക് ജാമ്യം ലഭിച്ചു. 2019 മാത്രം ഹൈക്കോടതി അവരുടെ ശിക്ഷ താൽക്കാലികമായി മരവിപ്പിച്ചു. നമ്മുടെ രാജ്യത്ത് ഗുജറാത്തിൽ നടന്ന മൃഗീയ കൊലപാതകവും അതിൽ പോലീസിന്റെ നിലപാടുകളും ജുഡീഷ്യറിയുടെ അനീതിയും പകൽ പോലെ വ്യക്തമാണ്. ഭരണകൂട ഭീകരതയും ഉദ്യോഗസ്ഥ ആധിപത്യവും നീതിസ്ഥാപനങ്ങളുടെ അനീതികളും മുഖേന അക്രമികളും കൊലപാതകികളും തീവ്ര ഹിന്ദുത്വവാദികളും കലാപകാരികളും സുഖമായി കഴിയുകയും പീഡിതർക്കും കൊല ചെയ്യപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും ഇപ്പോഴും ഭീഷണികളും അക്രമങ്ങളും നേരിടേണ്ടി വരികയും ചെയ്യുന്നു. ജനിച്ച നാട്ടിൽ ജീവിക്കാൻ കഴിയാതെ നാടുവിടേണ്ടി വരുന്നു. ഭരണകൂടവും നിയമപാലകരും ജുഡീഷ്യറിയും അന്യായങ്ങൾക്കു കൂട്ടുനിൽക്കുന്നു. ഇവർക്കും ഇതുപോലെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പലതിന്റെ പേരിലും അക്രമിക്കപ്പെടുകയും നാടുകടത്തപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്യുന്നവർക്ക് നീതി ലഭിക്കേണ്ടതുണ്ട്. കൊല ചെയ്യപ്പെട്ടവർക്കും കൊലപാതകികൾക്കും
7: കേസുകളെ മാറ്റിമറിക്കുകയും നിരപരാധികളെ കേസുകളിൽ കൊടുക്കുകയും തങ്ങളുടെ ഭൗതിക ലാഭത്തിന് വേണ്ടി അനീതികൾക്ക് കൂട്ടുനിൽക്കുന്ന ജഡ്ജിമാർക്കും വക്കീലന്മാർക്കും എല്ലാ അക്രമികൾക്കും തങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഫലങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ഭാഗികമായി പോലും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുകയില്ല എന്ന് മാത്രമല്ല, നിരപരാധികൾ ശിക്ഷിക്കപ്പെടുകയും അക്കാരണമായി ജയിലുകളിൽ കഴിയേണ്ടി വരികയും ചെയ്യുന്നു. മനുഷ്യർക്ക് മുഴുവനും അവരുടെ വിശ്വാസവും കർമ്മവും അനുസരിച്ച് പ്രതിഫലം നൽകപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. അന്ന് ഒരു അണുമണി നന്മ ചെയ്തവന് അതിന്റെ പ്രതിഫലവും തിന്മ പ്രവർത്തിച്ചവർക്ക് അതിന്റെ ശിക്ഷയും ലഭിക്കുക തന്നെ ചെയ്യും. അന്ന് ഒരാളോടും അനീതി ചെയ്യപ്പെടുകയില്ല. പ്രായച്ചിത്തമോ കൈക്കൂലിയോ ശുപാർശയോ അന്യായമോ നടക്കാത്ത ദിനം. കാരണം ഓരോരുത്തരുടെയും കർമ്മരേഖകൾ തെളിവ് സാക്ഷ്യപ്പെടുത്തി ബോധ്യപ്പെടുത്തിയതിനു ശേഷം മാത്രം പ്രതിഫലം നൽകപ്പെടും. മറ്റു സാക്ഷികളെക്കാൾ കൂടുതൽ സ്വന്തം സാക്ഷിത്വം സ്വീകരിക്കപ്പെടുന്ന ദിനം. നമ്മുടെ ശരീരവും അതിന്റെ അവയവങ്ങളും നമുക്ക് അനുകൂലമായോ പ്രതികൂലമായോ സാക്ഷി നിൽക്കുന്ന ദിനം. വത്തക്കൂ യൗമൻ ലാ തജ്സി നഫ്സും അൻ നഫ്സിൻ ശൈഅ വലാ യുഖബലു മിൻഹാ ശഫാഅത്തും വലാ യൂഖദു മിൻഹാ അദലും വലാ ഹും യുൻസറൂൻ. ഒരാൾക്ക് മറ്റൊരാൾക്ക് വേണ്ടി ഒരു ഉപകാരവും ചെയ്യാൻ പറ്റാത്ത ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുക. ഒരാളിൽ നിന്നും ഒരു ശുപാർശയും സ്വീകരിക്കപ്പെടുകയില്ല. ഒരാളിൽ നിന്നും ഒരു പ്രായച്ചിത്തവും മേടിക്കപ്പെടുകയില്ല. അവർക്ക് ഒരു സഹായവും ലഭിക്കുകയില്ല. ഖുർആനിലെ രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ബക്കറയിലെ 48-ാമത്തെ സൂക്തം. വനല്ലൗൽ മവാസീനൽ ഖിസ്തിൽ യൗമിൽ ഖിയാമ. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ നീതിപൂർണമായ തുലാസ് നാം സ്ഥാപിക്കുന്നതാണ്. ഫലാതുലമു നഫ്സും ശൈഅ. അപ്പോൾ ഒരാളോടും ഒട്ടും അനീതി കാണിക്കപ്പെടുകയില്ല. വയിങ്കാന മിസ്കാല ഹബ്ബത്തി മിൻ ഖർദലിൻ അതൈനാ ബിഹ. അത് കർമ്മം ഒരു കടുകുമണി തൂക്കമുള്ളതാണെങ്കിലും നാം അത് കൊണ്ടുവരുന്നതാണ്. വഖഫാ ബിനാ ഹാസിബീൻ. കണക്കു നോക്കുവാൻ നാം തന്നെ മതി. ഖുർആനിലെ 21-ാമത്തെ അധ്യായം 47-ാമത്തെ സൂക്തം. ഗുൽബർഗ് സൊസൈറ്റി കൊലപാതകവും ഗുജറാത്തിലെ നരഹത്യം അടക്കം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും നടക്കുന്ന അക്രമങ്ങളും കൊലപാതകങ്ങളും ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ആ ശിക്ഷ ഈ ലോകത്ത് നടക്കുകയില്ല. ആ ശിക്ഷ ലഭിക്കുന്ന ഒരു പരലോകമുണ്ട്. ആ പരലോകത്ത് അവർ വിചാരണ ചെയ്യപ്പെടുക തന്നെ ചെയ്യും. മാലിക് യൗമുദ്ദീൻ പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ പടച്ച തമ്പുരാൻ ഇത് മുഴുവൻ റിക്കാർഡ് ചെയ്യുന്നുണ്ട്. ആ റിക്കാർഡ് പരലോകത്ത് കൊണ്ടുവന്നു ഓരോരുത്തരെയും ചോദ്യം ചെയ്തിട്ട് അവരുടെ കർമ്മങ്ങൾക്കനുസരിച്ച് പൂർണ്ണമായി പ്രതിഫലം നൽകും. ആ ദിവസത്തെ ഭയപ്പെട്ട് ജീവിക്കുക. അള്ളാഹു നമുക്ക് എല്ലാവർക്കും സമാധാനത്തോടുകൂടി, സാഹോദര്യത്തോടുകൂടി, സൗഹാർദ്ദത്തോടുകൂടി ജീവിക്കാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.
5: മാഷാല്ലാ, ഇതുവരെ നാം കേട്ടത് വോയിസ് ഓഫ് പീസ്. അന്യായം നടക്കാത്ത ദിനം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇത്രയും നേരം നമ്മുടെ മുന്നിൽ സംസാരിച്ചത് നാസർ സൊലഹി.
8: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
9: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
10: ശബ്ദം ലോകമെങ്ങും മുഴങ്ങാൻ നിങ്ങളുടെ സഹായം തേടുന്നു. പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, പടച്ചവന്റെ പ്രീതിക്കായി നമുക്ക് ഈ മഹത്തായ സംരംഭത്തെ സഹായിക്കാം. പീസ് റേഡിയോ, ജമീൽ വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതു ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.
9: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
11: Baby. സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
12: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
13: കഴിഞ്ഞ ദിവസം ഞാൻ എഫ് ബിയിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. എൻ്റെ പേജിൽ പോയാൽ നിങ്ങൾക്കത് കാണാം. എൻ്റെ നാട്ടിൽ ലൊഹറുസല കഴിഞ്ഞൊരു ക്ലാസ് ഇങ്ങനെ നടക്കുന്നതിനിടക്ക് എൻ്റെ അടുത്ത സുഹൃത്ത്, നിങ്ങൾക്കൊക്കെ സുപരിചിതനായ സുബൈർ സലഫി, വളരെ സർപ്രൈസിംഗ് ആയിട്ട് അങ്ങോട്ട് കയറി വന്നു. ഞാൻ പള്ളിയിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ വന്നതായിരുന്നു. അപ്പം അദ്ദേഹം പീസ് റേഡിയോ കുറച്ച് ക്യാഷുമായിട്ടാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ വളരെ വേണ്ടപ്പെട്ട അടുത്തൊരു ബന്ധു, അവരുടെ മരണത്തിൻ്റെ തുടർച്ചയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വിസിറ്റ്. അപ്പോൾ ഈ സ്ത്രീ ജീവിതത്തിൽ വളരെ വൈകി കല്യാണം നടന്ന ഒരാളാണ്. അങ്ങനെ ചില മനുഷ്യരുണ്ടാകും നമ്മുടെയൊക്കെ ഇടയിൽ. ഇത്തിരി നീളം കുറഞ്ഞു പോയതുകൊണ്ട്, കളറ് അല്പം ഇല്ലാതെയായതുകൊണ്ട്, അല്ലെങ്കിൽ നേരത്തെ വിവാഹം നോക്കാൻ കുടുംബത്തിൽ അങ്ങനെ നോക്കാനൊന്നും ആരും ഇല്ലാതെ പോയതുകൊണ്ട്, ഒരു ഇത്താത്തയെ കെട്ടിക്കാൻ ഉണ്ടായിരുന്നതുകൊണ്ട് ഒക്കെ വിവാഹങ്ങൾ വൈകിപ്പോയ ആളുകളുണ്ടാകും. അവരെ ഒന്നുകൂടി ചേർത്ത് പിടിക്കാനും അവരുടെ വേദനകളിലേക്കൊന്ന് ചേർന്ന് നിൽക്കാനൊക്കെ പറ്റുന്ന ആരെങ്കിലുമൊക്കെ അയൽപ്പക്കത്തും വീട്ടിലും കുടുംബത്തിലൊക്കെ വേണം. അവർക്കൊന്ന് കരയാനും അവർക്കൊന്ന് മനസ്സ് തുറക്കാനുമൊക്കെ ആരെങ്കിലുമൊക്കെ ഒന്ന് വേണം. അത് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ധർമ്മങ്ങളിലൊന്നാണ്. അപ്പോൾ ഈ സ്ത്രീ ഏറെ വൈകി വിവാഹം കഴിച്ച ഒരാളാണ്. പക്ഷേ ആ വിവാഹവും പരാജയമായിരുന്നു. പിന്നീട് പിന്നെയും പിന്നെയും കുറേ കഴിഞ്ഞതിന് ശേഷം ഭാര്യ മരണപ്പെട്ടപ്പോൾ കുറച്ച് പ്രായമുള്ളൊരു മനുഷ്യൻ അവരെ ജീവിതത്തിലേക്ക് കൂട്ടി. ആ മനുഷ്യൻ ആ സ്ത്രീയെ നോക്കിയതിനെക്കുറിച്ച് സുബൈർ എന്നോട് പറഞ്ഞപ്പോൾ ഒരു വേള എനിക്ക് കണ്ണ് നിറഞ്ഞുപോയി. അത്രയും ചേർത്ത് പിടിച്ചു തൻ്റെ ജീവിതത്തിൽ. ഈ വയസ്സാങ്കാലത്ത് തൻ്റെ കൂടെ കൂടിയ ആ സഹോദരിയോട് വലിയ അലിവും കനിവും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ, എടി, ഞാൻ മരിച്ചാൽ നിനക്ക് വിഷമാകാൻ പാടില്ല, ഒരിക്കലും നീ പ്രയാസപ്പെടാൻ പാടില്ല എന്നുള്ള നിലക്ക് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചു. ഞാനായിരിക്കും ആദ്യം മരിക്കുക എന്ന് വിചാരിച്ച്. പക്ഷേ

0: ചോദിച്ചത്. അവരെ ഖബറിൻ്റെ അടുത്ത് പോയി അവർക്ക് പ്രാർത്ഥിക്കാൻ കുട്ടികളൊന്നുമില്ലല്ലോ, നമുക്ക് ഈ സ്വർണം ജാരിയായൊരു നന്മയിലേക്ക് കൊടുക്കാം. ശരി, ആ ജാരിയായ നന്മയിലേക്ക് അവർ കൊടുക്കുകയാണ്. അങ്ങനെയാണ് പീസ് റെഡിയിലേക്ക് എത്തുന്നത്. ഇൻഷാ അല്ലാ നമ്മളൊക്കെ മനസ്സറിഞ്ഞ് ഈ പെരുന്നാൾ ദിവസവും അല്ലാത്ത ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കണം. ഇനി പെരുന്നാൾ അല്ലാത്തൊരു ദിവസമാണ് എൻ്റെ ശബ്ദം കേൾക്കുന്നതെങ്കിൽ ഇതൊരു പെരുന്നാളിലേക്ക് വേണ്ടി മാത്രം പറഞ്ഞതല്ല. തീർച്ചയായും നമ്മളെല്ലാവരും ആ ഒരു സ്ത്രീയെ അവരുടെ ഖബറിലെ സുഖങ്ങൾക്ക് വേണ്ടി, ആ മനുഷ്യൻ്റെ ഓ അവർക്ക് രണ്ടുപേർക്കും സ്വർഗത്തിൽ ഒത്തുകൂടാൻ വേണ്ടി, നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടാൻ വേണ്ടി ഈ ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ എന്നെന്നും നിലനിൽക്കുന്ന നന്മയിലേക്ക് നമുക്ക് ആ ക്യാഷ്, ആ സ്വർണം നിക്ഷേപിക്കാമെന്ന് തീരുമാനിച്ചവർക്ക് വേണ്ടിയൊക്കെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. നമുക്കും ഒരു സ്വകാര്യമായ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, അതിൽ യാതൊരു സംശയവുമില്ല. ആ രീതിയിൽ മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ചുവരെഴുത്ത്, ക്ലാസ് എടുക്കുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. വസ്സലാത്തു വസ്സലാമുൽ അത്തമ്മാനിൽ അക്മലാനി അലാ ഖാതമി റസൂലില്ലാഹി അജ്മഈൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി ഗുർറുൽ മയാമീൻ وَعَلَى أَزْوَاجِهِ أُمَّهَاتِ الْمُؤْمِنِينَ وَمَنْ تَبِعَهُمْ بِإِحْسَانٍ إِلَى يَوْمِ الدِّينِ وَبَعْدُ. റഹ്മാനിലെ ചുവരെഴുത്ത് എന്ന മേൽവിലാസത്തിൽ ആഴ്ചയിലൊരിക്കൽ പ്ലീസ് റേഡിയോയിലൂടെ സംപ്രേഷണം ചെയ്യപ്പെടുന്ന ഈ പരിപാടിയിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ചരിത്ര സംഭവങ്ങളുടെ നിജസ്ഥിതി അന്വേഷിക്കുകയും അതിലെ സത്യാവസ്ഥ മനസ്സിലാക്കുവാൻ ഒരു അന്വേഷണവുമാണ് ഈ ചുവരെഴുത്ത് പരിപാടി. ചുവരെഴുത്തിൽ ആദ്യമായി സഹാബികൾക്കിടയിൽ ഉണ്ടായ സഹാബികളുടെ വിഷയത്തിൽ സംഭവിച്ചതായി പ്രചരിപ്പിക്കപ്പെട്ട വിഷയങ്ങളുടെ നിജസ്ഥിതിയാണ് അതിന്റെ തുടക്ക വാരങ്ങളിൽ ഇൻഷാ അള്ളാഹ് സംസാരിക്കുന്നത്. ഇവിടെ ഈ പ്രഥമ പരിപാടിയിൽ ഏതാനും ആമുഖ വിഷയങ്ങൾ, അടിസ്ഥാനങ്ങൾ അറിയിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഇസ്ലാമിക ചരിത്രമാണ് ഇവിടെ പക്ഷവായനയുടെ വിഷയം. അതിനാൽ ഇസ്ലാമിക ചരിത്രം കേവലം രാഷ്ട്രങ്ങളുടെയും യുദ്ധവിജയങ്ങളുടെയും രാഷ്ട്രീയ മീമാംസകളുടെയും ജനതതികളുടെ ഉദ്ധാന പതനങ്ങളുടെയും മാത്രം ചരിത്രമല്ല. ഇസ്ലാമിക ചരിത്രം അത് ആദർശത്തിന്റെയും അഖീദയുടെയും ചരിത്രമാണ്. നമ്മുടെ ആദർശവും നമ്മുടെ അഖീദയും ബന്ധപ്പെട്ട് കിടക്കുന്ന ചരിത്രം, അതിനെ ബാധിക്കുന്ന ചരിത്രം, ഇതാണ് ഇസ്ലാമിക ചരിത്രം. അതുകൊണ്ട് തന്നെ ആദർശം കേടാകാതെ, അഖീദ നഷ്ടപ്പെടാതെ നമ്മുടെ കാത്തു സൂക്ഷിക്കപ്പെടുവാൻ നമ്മൾ ഇസ്ലാമിക ചരിത്രത്തെ അവിധം ഉൾക്കൊള്ളേണ്ടതുണ്ട്, അവിധം ഇസ്ലാമിക ചരിത്രത്തെ സമീപിക്കേണ്ടതുണ്ട്, അവിധം ഇസ്ലാമിക ചരിത്രം കൈകാര്യം ചെയ്യുകയും വേണ്ടതുണ്ട്. സഹാബികൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ് സഹചാരികൾ. അവർ ഖൗമുൻ ഇഖ്താറഹും അല്ലാഹു ലിസുഹ്ബതി നബീഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു തന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അനുചരരായി വർത്തിക്കുവാൻ, സഹചരരായി സഹവസിക്കുവാൻ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വിഭാഗമാണ്. നബുവത്ത് ഈ ദുനിയാവിൽ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ പ്രസ്തുത അവതരണത്തിന്റെ പ്രഥമ സാക്ഷികളാണ്, നേരിട്ടുള്ള സാക്ഷ്യവാഹകരാണ് സഹാബികൾ. ഇമാം നസായി പറഞ്ഞതുപോലെ ഇന്നമൽ ഇസ്ലാമു കദാരി ലഹബബ് ഫബാബുൽ ഇസ്ലാമി അസ്വഹാബ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ

0: ഒരു കേന്ദ്രമാണ്, ഒരു ഭവനമാണ്. ഇസ്ലാമാകുന്ന ഈ ഭവനത്തിന് കവാടമുണ്ട്, പ്രസ്തുത കവാടം അത്രേ അസ്വഹാബ സ്വഹാബികൾ. ഫമൻ ആദ സ്വഹാബത ഇന്നമ അറാദ ഇസ്ലാം, ഒരാൾ സ്വഹാബത്തിനെ ദ്രോഹിക്കുന്നുവെങ്കിൽ അവൻ ഇസ്ലാമിനെ ദ്രോഹിക്കുവാൻ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഫമൻ നഖറൽ ബാബ് ഇന്നമ യുരീദു ദുഖൂല ദാർ, ഒരു വീട്ടിൽ പ്രവേശിക്കുവാൻ കതക് മുട്ടുന്നവൻ ആ വീട്ടിലേക്ക് പ്രവേശിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതേപോലെ സഹാബത്താകുന്ന ഇസ്ലാമിക കവാടത്തെ മുട്ടാനും കൊത്താനും ആഗ്രഹിക്കുന്നവൻ ഇസ്ലാമാകുന്ന ദാറിലേക്ക്, വീട്ടിലേക്ക് പ്രവേശിച്ച് ആ വീട് അപകടപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. സഹാബത്തിനെയല്ല അവർ ഉദ്ദേശിക്കുന്നത്, ഇസ്ലാമിനെയാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇമാം നസായി റഹ്മത്തുള്ളാഹി അലൈഹി പറയേണ്ടത്. സഹാബത്തിന്റെ ചരിത്രം, അതിൽ തെറ്റിദ്ധാരണകൾ പരുത്തപ്പെട്ടിട്ടുണ്ട്, സന്ദേഹങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സഹാബികളെ മൊത്തത്തിൽ പരാമർശിച്ചിട്ട് മൊത്തം സഹാബികളെ ആക്ഷേപാർഹരായി ചിത്രീകരിക്കുവാൻ പണിയെടുത്തവരുണ്ട്, പരിശ്രമിച്ചവരുണ്ട്. ഒറ്റപ്പെട്ട വിഷയങ്ങൾ എടുത്തു ധരിച്ച് ഉന്നയിച്ച് ആരോപണമായി അവതരിപ്പിച്ച് സഹാബികളിൽ പലരെയും പ്രയത്നികമായി കൈകാര്യം ചെയ്യുവാനും ആക്ഷേപിക്കുവാനും കുത്തി പറയുവാനും കുറ്റം പറയുവാനും പരിശ്രമിച്ചവരുമുണ്ട്. ഈ പരിപാടിയിൽ ആമുഖ ഭാഷണം എന്ന നിലയ്ക്ക് ഏവരുടെയും ശ്രദ്ധയിൽ കൊണ്ടെത്തിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഇത്തരം വിഷയങ്ങളോടുള്ള സമീപനത്തിൽ ചില അടിസ്ഥാനങ്ങളാണ്. അതിലൊന്ന്, ഇസ്ലാമിക ചരിത്രം കേവല ചരിത്രമല്ല. നാടുകളുടെയും നാടുകളിൽ കഴിഞ്ഞുപോയ ജനതതികളുടെയും ഭരണാധികാരികളുടെയും യുദ്ധ സന്ധി കാലങ്ങളുടെയും രാഷ്ട്രീയ മീമാംസകളുടെയും ഒക്കെ ചരിത്രം ഇങ്ങനെയാണ്, കേവല ചരിത്രമല്ല. പിന്നെയോ, ഇന്ന് നമ്മുടെ മനഹജിന്റെയും അഖീദയുടെയും ഇന്ന് നമ്മുടെ ദീനിന്റെയും ശരീഅത്തിന്റെയും ചരിത്രം, നമ്മുടെ ദീനും നമ്മുടെ ആദർശവും ഈ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ചരിത്രത്തോടുള്ള നമ്മുടെ സമീപനം, നിലപാട്, അതിനനുസരിച്ചാണ് നമ്മുടെ ആദർശവും അതേപോലെ തന്നെ നമ്മുടെ ദീനും. അതുകൊണ്ട് സൂക്ഷ്മമായ കാൽവെപ്പുകളും ചരിത്രവരികളെ സൂക്ഷ്മമായ പക്ഷവായനയും ഇതാണ് നമ്മൾ നടത്തേണ്ടത്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇസ്ലാമിക ചരിത്രം, വിശിഷ്യ സഹാബത്തിന്റെ ചരിത്രം, അതിന്റെ ക്രോഡീകരണം അമവി ഖിലാഫത്തിന്റെ അന്ത്യത്തിന് ഇപ്പുറമാണ് നടന്നിട്ടുള്ളത്. ഖിലാഫത്തിന്റെ ഉദ്ഭവ 30 വർഷം, നബി തങ്ങളുടെ വിയോഗാനന്തരം അബൂബക്കർ ഉമർ ഉസ്മാൻ അലി റളിയല്ലാഹു അൻഹും ഖുലഫാഉ റാഷിദൂൻ അവരുടെ ഭരണകാലം 30 വർഷം, ഹസൻ റളിയല്ലാഹു തആല അനുവദിച്ച 6 മാസം കൂടി അതിൽ ഉൾപ്പെടും. അതിനുശേഷം പിന്നീട് അമവികളുടെ ഖിലാഫത്ത് മുആവിയ റളിയല്ലാഹു തആല അനുവിൽ തുടങ്ങി അമവികളുടെ ഖിലാഫത്ത്, അത് ഹിജ്റാബ്ദം 132 അവസാനിക്കുകയാണ്. ഇതാണ് അമവികളുടെ ഖിലാഫത്തിന്റെ കാലപരിധി. ഹിജ്റയുടെ 132 അമവി ഖിലാഫത്ത് അവസാനിച്ചു. പിന്നീട് അബ്ബാസികൾ അബുൽ അബ്ബാസ് അസ്സഫാഹിന്റെ ഭരണകാലം തുടങ്ങി. അബ്ബാസികളുടെ ഖിലാഫത്തിലാണ് ചരിത്രത്തിൽ രചനകൾ പിറക്കൊള്ളുന്നത്. അബ്ബാസികൾ അമവികൾക്കെതിരാണ്, അമവികളെ തോൽപ്പിച്ച് ചരിത്രത്തിൽ അവരോടുള്ള കണക്ക് തീർത്താണ് അബ്ബാസികളുടെ രംഗപ്രവേശം. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ ചരിത്ര രചന നടത്തിയവർ പലരും അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സ്വാധീനിക്കപ്പെട്ട് അമവികൾക്കെതിരെ തൂലികയും ചെയ്തിട്ടുണ്ട് എന്നത് ചരിത്രമാണ്. അമവികൾ എന്ന് പറയുമ്പോൾ അതിൽ 2 ഘട്ടങ്ങളാണ്, സുഫിയാനി കാലഘട്ടവും മർവാനി കാലഘട്ടവും. സുഫിയാനി കാലഘട്ടം എന്ന് പറഞ്ഞാൽ അബു സുഫിയാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കുടുംബം, മുആവിയ, യസീദ്, മുആവിയ സാനി തുടങ്ങിയുള്ള ഭരണാധികാരികളുടെ ആ കാലഘട്ടം. പിന്നീടാണ് മർവാനി കാലഘട്ടം വരുന്നത്. മർവാൻ ബിൻ ഹകമി തുടങ്ങി മർവാൻ ബിൻ ഹകം, പിന്നെ അബ്ദുൽ മലിക് ബിൻ മർവാൻ, പിന്നെ അബ്ദുൽ മലിക്കിന്റെ മക്കൾ വലീദ്, ഹിഷാം, സുലൈമാൻ, യസീർ തുടങ്ങിയവർ പിന്നീട് അങ്ങനെ അമദീനയുടെ അവസാന കാലഘട്ടം വരെയുള്ള മർവാനി കാലഘട്ടം. സുഫിയാനി കുടുംബത്തെയും മർവാനി കുടുംബത്തെയും അബ്ബാസികളുടെ കാലഘട്ടത്തിൽ ചരിത്ര രചന നടത്തിയപ്പോൾ ചില ചരിത്രകാരന്മാർ പരാമർശിച്ചത് യഥാവിധമല്ല എന്നുള്ളത് ചരിത്ര വസ്തുതയാണ്. വിശിഷ്യ ഷിയ പക്ഷപാതികളായിട്ടുള്ള ചരിത്രകാരന്മാർ, അത്തരം ചരിത്രകാരന്മാർ സുഫിയാനികളെയും മർവാനികളെയും, സുഫിയാൻ കുടുംബത്തെയും മർവാൻ കുടുംബത്തെയും കൈകാര്യം ചെയ്തതുപോലെ ഷിയാപക്ഷപാതിത്വം നിമിത്തം നബി കുടുംബത്തിന്റെ പേര് പറഞ്ഞ്, അലി കുടുംബത്തിന്റെ പേര് പറഞ്ഞ് അവർ അമവികൾ മാത്രമല്ല കൈകാര്യം ചെയ്തത്, പ്രത്യേക അബൂബക്കർ സിദ്ദീഖ്, ഉമർ ബിൻ ഖത്താബ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ജമീഅ് തുടങ്ങിയ സഹാബികളെ വരെ അവർ കൈകാര്യം ചെയ്തുകൊണ്ടാണ് അവരുടെ ചരിത്ര രചന നടത്തിയിട്ടുള്ളത്. അള്ളാഹു നമ്മുടെ കാലഘട്ടം ആവുന്നുമില്ല. ഇസ്ലാമിക ചരിത്രം ഏറെ വികൃതമാക്കുവാൻ ഇത്തരം ചരിത്രകാരന്മാർ ശ്രമിച്ചിട്ടുണ്ട് എന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇമാം തബാരി, അതുപോലെ ഇബ്നു അസാകിർ, ഇബ്നു അസീർ, ഇബ്നു കസീർ തുടങ്ങിയവർ പിൽക്കാലത്താണ് അവരുടെ ചരിത്ര രചന നടത്തുന്നത്. അവർ തന്നെയും ചരിത്ര രചന നടത്തിയത് ഈ നടെ സൂചിപ്പിച്ച ചരിത്ര രചയിതാക്കൾ തങ്ങളുടെ ചരിത്രം കുറിച്ചതിലൊക്കെ പിന്നീടാണ്. അതിൽ തന്നെയും അവരുടെ ദൗത്യം ചരിത്ര റിപ്പോർട്ടുകളെ ക്രോഡീകരിക്കുക എന്നുള്ളതാണ്. തൊഹരിയുടെയും ഇബ്നു അസാകിറിന്റെയും ഇബ്നു അസീറിന്റെയും ഇബ്നു കസീറിന്റെയും ഒക്കെ ചരിത്ര രചനകൾ അവർ ചരിത്ര റിപ്പോർട്ടുകളെ ക്രോഡീകരിച്ച് ചരിത്ര രചന നടത്തി. അതുകൊണ്ട് തന്നെ റിപ്പോർട്ടുകളുടെ ക്രോഡീകരണത്തിൽ പല റിപ്പോർട്ടുകളും നമുക്ക് കാണുവാൻ സാധിക്കും. അത് മുമ്പുണർത്തിയതുപോലെ ഷിയ പക്ഷപാതികളുടെ റിപ്പോർട്ടുകൾ വരെ, ഷിയ പക്ഷത്തിന്റെ റിപ്പോർട്ടുകൾ വരെ പ്രസ്തുത ഗ്രന്ഥങ്ങളിൽ. അവരെ സംബന്ധിച്ചിടത്തോളം ചരിത്ര റിപ്പോർട്ടുകളെ സനദ് ധരിച്ച് അവരുടെ ഗ്രന്ഥങ്ങളിൽ ക്രോഡീകരിച്ചു. സനദ് ധരിച്ച് ചരിത്ര റിപ്പോർട്ടുകളെ അവർ ഇമാം തബരിയും ഇബ്നു കസീറും ഇബ്നു അസാകിറും മറ്റും ക്രോഡീകരിച്ചപ്പോൾ അവരുടെ ബാധ്യത അവർ നിർവഹിച്ചു. കാരണം സനദുണ്ട്, ആ സനദ് കണ്ട് വസ്തുതകൾ വിലയിരുത്തുവാനും റിപ്പോർട്ടുകളെ നെല്ലും പതിരും വേർതിരിച്ച് ഉൾക്കൊള്ളുവാനും വായനക്കാർക്കും പിൽക്കാലക്കാർക്കും വിശിഷ്യ പണ്ഡിതന്മാർക്ക് ആവും എന്നുള്ളതായിരുന്നു അവരുടെ നിലപാട്. അതാണ് ആ വിഷയത്തിൽ വസ്തുതയും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ പ്രഥമ പരിപാടിയിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഭാഗം സഹാബികൾക്കിടയിൽ സംഭവിച്ച ചില വിഷയങ്ങൾ, അതേപോലെ സഹാബികളെ കുറിച്ച് ആരോപണമായി ഉന്നയിപ്പിക്കപ്പെട്ട ചില വിഷയങ്ങൾ, അവയുടെ വസ്തുതയാണ് നമ്മൾ അന്വേഷിക്കുന്നത്, അതിന്റെ നിജസ്ഥിതിയാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെ ഒരു അന്വേഷണം നടത്തുന്നതിന് മുമ്പായി ചരിത്രത്തിൽ വന്നതെല്ലാം നമ്മൾ വായിച്ചു ഉൾക്കൊള്ളുക എന്നുള്ളതോ അതെല്ലാം നമ്മൾ ചരിത്ര വസ്തുതയായി അംഗീകരിക്കുക എന്നുള്ളതോ ശരിയല്ല. പ്രത്യേക ചരിത്ര റിപ്പോർട്ടുകൾക്ക് ഇങ്ങനെ ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇസ്ലാമിക ചരിത്രത്തെ സമീപിക്കുവാൻ. ചരിത്ര രചനയ്ക്ക് ഇങ്ങനെയുള്ള ഈ ഒരു പ്രത്യേകത അതറിഞ്ഞു വേണം നമ്മൾ ചരിത്ര റിപ്പോർട്ടുകളെ വായിക്കുവാനും വിലയിരുത്തുവാനും. ഒരു കാര്യം കൂടി ഇവിടെ മനസ്സിലാക്കുവാൻ ഉള്ളത് നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു തിരുവഴി, എന്റെ സഹാബത്ത് പരാമർശിക്കപ്പെട്ടാൽ നിങ്ങൾ പിടിച്ചു നിർത്തണം എന്നാണ്. വാക്കാണിയെങ്കിൽ നാവ് പിടിച്ചു നിർത്തണം, തൂലിക ഇരുന്നുകയാണെങ്കിൽ തൂലിക പിടിച്ചു നിർത്തണം, ഇതാണ് അതിന്റെ ആഹ്വാനം. ഇമാം അബൂ നുഐം പറഞ്ഞതുപോലെ സഹാബത്തിന്റെ മഹത്വങ്ങളും മേന്മകളും പറയുന്നതിനെ തൊട്ട് പിടിച്ചു നിർത്താൻ ആവശ്യപ്പെട്ടിട്ടില്ല. അത് നമുക്ക് യഥേക്കം പറയാം. സഹാബത്തിന്റെ മേന്മകൾ, അവരുടെ ഗുണങ്ങൾ, അവരുടെ മഹത്വങ്ങൾ നമുക്ക് പറയാം. പിന്നെന്താ പിടിച്ചു നിർത്താൻ പറഞ്ഞത്? സഹാബത്തിൽ നിന്ന് ഉണ്ടായ ചില പ്രവൃത്തികൾ, എപ്പോ ദേഷ്യത്തിന്റെയും അതേപോലെ തന്നെ പ്രയാസം അല്ലെങ്കിൽ മാനസിക വിഷമങ്ങൾ ഇത് സംജാതമാകുമ്പോൾ ഉണ്ടാകുന്നതായ പ്രവൃത്തികൾ, ദേഷ്യമാകുമ്പോ കോപമുണ്ടാകുമ്പോൾ വീഴ്ചയായിട്ട് വരുന്ന വാക്കുകൾ ഉണ്ടാകും, അതേപോലെ തന്നെ വന്നു പോകുന്ന പ്രവൃത്തികൾ ഉണ്ടാകും. അത്തരം പ്രവൃത്തികൾ അത് പറയാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ തിരുമൊഴിയുടെ വിവരണമായിട്ട് അബു നുഈം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. ഈ ദുക്കിർ അസ്ഹാബി ഫഅംസികൂ എന്ന സഹാബത്ത് പറയപ്പെട്ടാൽ നിങ്ങൾ പിടിച്ചു നിർത്തണം, നാവിനെ പിടിച്ചു നിർത്തണം, തൂലിയെ പിടിച്ചു നിർത്തണം. അവരുടെ ജീവിതത്തിൽ അനിഷ്ടമായി അനിഷ്ടകരമായി വല്ലതൊക്കെ സംഭവിച്ചതായി അതും ദേഷ്യമാകുമ്പോൾ കോപം വരുമ്പോൾ വന്നു പോയത് അത് നിങ്ങൾ പറയരുത് എന്നാണ് പറയുന്നത്. ഇത് തിരുമൊഴിയാണ്, സഹയായി ഉദ്ദേശിക്കപ്പെടുന്ന തിരുമൊഴിയാണ്. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ ഇങ്ങനെ സംഭവിച്ചത്, സഹാബികളിൽ നിന്ന് ഇങ്ങനെ ഉണ്ടായതിനെ നിങ്ങൾ പറയരുത് എന്ന് പറഞ്ഞ് അതിനെ തൊട്ട് തൂലികയും നാവും പിടിച്ചു നിർത്താൻ ആവശ്യപ്പെട്ടത്? സഹാബികൾ അള്ളാഹുവിന്റെ തൃപ്തിക്ക് പാത്രീഭൂതമായ ഒരു വിഭാഗം ആളുകളാണ്. റളിയല്ലാഹു അൻഹും വറളാൻ, അള്ളാഹു അവരെ പ്രീതിപ്പെട്ടിരിക്കുന്നു, അള്ളാഹുവെ അവരും പ്രീതിപ്പെട്ടിരിക്കുന്നു. ഇത് അള്ളാഹുവിൽ നിന്നുള്ള സാക്ഷ്യമാണ്, അവർക്ക് നേരെയുള്ള ശുദ്ധിപത്രമാണ്. ഇതേപോലെ പറഞ്ഞു, എന്റെ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ തലമുറ ഞാൻ ജീവിച്ചിരിപ്പുള്ളപ്പോൾ ഏതൊരു തലമുറയാണോ ഉള്ളത് ആ തലമുറ അതാണ് സഹാബത്ത്, അവരാണ്. അപ്പൊ ആ ഒരു ഉത്തമ തലമുറ ഒരിക്കലും പിൽക്കാലക്കാർക്ക് വികൃതമായി മോശമായി ചിത്രീകരിക്കപ്പെട്ടുകൂടാ. അവരുടെ മനസ്സിൽ ആ തലമുറയെ കുറിച്ചുള്ള വില ഇടിയാനോ സ്ഥാനം കുറയാനോ ഒരിക്കലും പാടുള്ളതല്ല എന്നതിനാലാണ്. വക്കുല്ലാഹുസ്ന, അവരെല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗം വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ അതിന്റെ പൊരുളായി ആശയമായി നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു തുടർ പങ്ക്തി ആഴ്ചയിലൊരിക്കൽ നടക്കുന്ന ഈ ഒരു പരിപാടി ചുവരെഴുത്ത് എന്ന നമ്മുടെ ഈ പരിപാടി, ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം തെറ്റിദ്ധരിക്കപ്പെട്ട ചരിത്ര സംഭവങ്ങളുടെ നിജസ്ഥിതിയാണ്. ആരോപിക്കപ്പെട്ട ചരിത്രങ്ങളുണ്ട്, അതിന്റെ വസ്തുതയാണ്. അതിലൂടെ ലക്ഷ്യമിടുന്നത് സഹാബികളുടെ വിഷയത്തിലുള്ള പങ്ക്തികളിൽ പരിപാടികളിൽ സഹാബത്തിന്റെ സ്ഥാനവും മഹത്വവും ഉയർത്തിക്കാണിക്കുക, അവരുടെ പദവിയെ അത് ഉന്നതമായ പദവിയാണെന്ന് സാധാരണക്കാരിലും പ്രത്യേകക്കാരിലും ഉറപ്പിക്കുക, സ്ഥിരീകരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വസ്തുനിഷ്ഠമായി പ്രമാണബദ്ധമായി ചരിത്രങ്ങളെ പക്ഷവായന നടത്തിയ പ്രാമാണികരെ കൂട്ടുപിടിച്ചും അവരുടെ നിലപാടുകളെ അടിസ്ഥാനപ്പെടുത്തിയും ചരിത്രം മനസ്സിലാക്കുകയാണ്, ചരിത്രം പഠിക്കുകയാണ് ഈ പരിപാടിയിലൂടെ നാം ഏവരും ഇൻഷാ അല്ലാഹ്. അതിന് മേലായ രക്ഷിതാവ് അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യം സത്യമായി ഉൾക്കൊള്ളുവാനും അത് അനുധാവനം ചെയ്യുവാനും അസത്യം അസത്യമായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടകലാനും നമ്മൾക്കേവർക്കും അല്ലാഹു തുണയും തൗഫീഖും പ്രദാനം ചെയ്യുമാറാവട്ടെ.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ചുവരെഴുത്ത്. ക്ലാസ് എടുത്തത് അബ്ദുൽ ജബ്ബാർ മദീനി.
2: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റെത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെപ്പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: سبيل الدموع سبيل مريح جنا.
5: കഴിഞ്ഞ ദിവസം ഒരു എക്സൈസ് വകുപ്പിൽ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന്റെ പേര് എനിക്ക് അങ്ങനെ ഓർമ്മയിൽ വരുന്നില്ല, ആ വീഡിയോയിലും കൊടുത്തിട്ടില്ല. ഞാനും അദ്ദേഹവും ഒരു വേദിയിൽ ഒന്നിച്ച് പങ്കെടുത്തിട്ടുണ്ട്. ഇടവണ്ണയിൽ വിസ്റ്റം യൂത്ത് സംഘടിപ്പിച്ച ഒരു ടേബിൾ ടോക്കിൽ അദ്ദേഹമായിരുന്നു എക്സൈസ് ഡിപ്പാർട്ട്മെൻ്റ് എന്നുള്ള പ്രതിനിധിയായിട്ട് വന്നത്. അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറയുന്നുണ്ട്. നമുക്കതിലെ ആ ഒരു ആദ്യ ഭാഗം കേട്ട് വരാം.
6: ഒരിക്കൽ ഒരു ഉപ്പ വിളിച്ചിട്ട് പറഞ്ഞു, സാർ എൻ്റെ മോക്കൊരു അഫയറുണ്ട്. സത്യം പറയാലോ, ഞാൻ പടച്ചവനെ വിളിച്ചു. കാര്യം ലഹരിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് വിളിച്ചാൽ തന്നെ പോകാൻ പറ്റണേ, അതിൻ്റെ കൂടെ ഈ പ്രേമമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ എവിടെയൊക്കെ പോകേണ്ടി വരും? ഞാൻ അപ്പം തന്നെ ചോദിച്ചു, ഇതിന് ഞാൻ എന്ത് ചെയ്യാനാ? അയാൾ എടുത്ത വഴിക്ക് എന്നോട് പറഞ്ഞു, സാറേ ഞാൻ വാട്സപ്പിൽ ഒരു ഫോട്ടോയും അഡ്രസ്സും അയച്ചിട്ടുണ്ട്, സാറേ ആളെ പറ്റി ഒന്ന് അന്വേഷിക്കുക, സാറേ ഞങ്ങളെ നാളെ വിളിക്കാം. അത് പറഞ്ഞ് അയാൾ ഫോൺ അങ്ങോട്ട് കട്ട് ചെയ്തു.
5: അപ്പോൾ അദ്ദേഹം വളരെ ദീർഘമായി പറഞ്ഞത് ഞാനിങ്ങനെ ജസ്റ്റ് ഏറ്റവും ചെറിയൊരു പാർട്ട് എടുത്തതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കോള് വന്നു, ഇന്നിപ്പം ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കമൻ്റ് പറയുന്ന ആളുകൾക്കൊക്കെ പാരൻസിൻ്റെ വിളി വരും, സഹായിക്കണം രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് വിളി വരും. അതിപ്പം മത രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ എന്നുള്ളവർക്കും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിലുള്ള ആളുകൾ എന്നുള്ളവർക്കൊക്കെ നമ്മളൊക്കെ നിരന്തരം അറ്റൻഡ് ചെയ്യുന്ന ഒരു സംഭവമാണിത്. അപ്പം ഇദ്ദേഹം കൊടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ ഉദ്യോഗസ്ഥൻ ഇതൊന്ന് പരിശോധിച്ചു. കേസ് ഡീറ്റെയിൽസ് അദ്ദേഹം പരിശോധിക്കാൻ ചുമതല കൊടുത്തു. അതും അദ്ദേഹം തന്നെ പറയുന്നുണ്ട്,
6: വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഈ ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് നോക്കിയപ്പോൾ ആളെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, അഡ്രസ്സ് നോക്കിയപ്പോൾ കൺഫേം, ഞാൻ തന്നെ പിടിച്ചിട്ടുണ്ട് കഞ്ചാവായിട്ട്. നേരെ ഞങ്ങൾ എക്സൈസ് ഓഫീസിലേക്ക് വിളിച്ചു. ഞാൻ ഈ നമ്മുടെ വനിതാ ജീവനക്കാരൻ്റെ കമ്പ്യൂട്ടറിൽ ഇത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, നമ്മുടെ എക്സൈസിൻ്റെ പേരിൽ എത്ര എക്സൈസിൽ എത്ര കേസുണ്ട് ഇവനൊന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞു. സൈറ്റിൽ കയറി നോക്കിയപ്പോൾ ഞങ്ങളുടെ ഇതിൽ തന്നെ 4 കേസുണ്ട്, ഒക്കെ 4 ചെറിയ ചെറിയ കേസുകളാണ്. അപ്പം തന്നെ എൻ്റെ സഹപ്രവർത്തകർ പറഞ്ഞു, സാറേ പോലീസിലൊന്ന് അന്വേഷിക്കണം സാറേ, എന്താ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് അവർക്ക് കാര്യം അറിയില്ല, സാറിനെന്താ ആവശ്യം എന്ന് എനിക്കറിയില്ല, എന്നാലും പോലീസിൽ ഇവനെ പറ്റിയിട്ട് പോലീസിൽ നിന്ന് ഇങ്ങനെ 2 മാസം മുമ്പ് ഇങ്ങനെ ഓഫീസിലേക്ക് വിളിച്ച് അന്വേഷിച്ചിരുന്നു, ഇങ്ങനെ ആളെ പേരിൽ കേസുണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ട്. അവിടെ എന്തോ ഒരു കേസുണ്ട്, സംശയമുണ്ട് സാറേ. ഞാൻ അപ്പം തന്നെ പോലീസിലേക്ക് വിളിച്ചപ്പോൾ സംഭവം സത്യമാണ്, 1.5 കിലോ കഞ്ചാവായിട്ട് പിടിച്ചിട്ട് ഉള്ളിൽ കിടന്നിട്ടുണ്ട്, ജാമ്യം കിട്ടാതെ റിമാൻഡ് പോയിട്ടുള്ള ആളാണ്.
5: അതായത് 1.5 കിലോ എന്നുള്ളത് 1 കിലോ ആയാലും ജാമ്യം കിട്ടും.
7: അതെ അതെ.
5: അപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ ചെറിയ ചെറിയ കേസുകളാണെന്നാണ് പറഞ്ഞത് അല്ലേ? കാരണം ഒരു കുറേ വലിയത് കണ്ടിട്ട് കിലോ കണക്കിന് MDMA ഒക്കെ അങ്ങനെ ഉണ്ട്. ഇപ്പം മദ്യം എന്ന് പറയുന്നത് ശരിക്കും ലഹരിയല്ല. മദ്യത്തിൽ തന്നെ വീര്യം കുറഞ്ഞത് എന്തായാലും അല്ല. വീര്യം കുറഞ്ഞതിൻ്റെ നികുതിയും ഇതൊക്കെ നമ്മളിപ്പം പുതിയ ഗവൺമെൻറ് വന്നപ്പോഴും ചർച്ചയിൽ കണ്ടതാണ്. ഒരു ഭാഗത്ത് തൂഫാനും ഒരു ഭാഗത്ത് വീര്യം കുറഞ്ഞ മദ്യവും, രണ്ടും ഒത്തുപോകില്ല എന്നുള്ളത് നമ്മളെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കൂല എന്നൊന്നും തന്നെ എത്തിയ ഉത്തരം എത്തിയോന്നൊന്നും എനിക്കറിയില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ ഏതായാലും ചുരുക്കി പറയാം, ഈ കേസ് ഡീറ്റെയിൽസ് കിട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലായത് നല്ലൊരു വലിയ കേസാണ്, വലിയ ഇഷ്യൂ ആണെന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി. മനസ്സിലായപ്പോൾ ഈ പാരൻ്റ് ആവശ്യപ്പെട്ടു, നിങ്ങൾ എൻ്റെ മോളോട് വന്നിട്ട് ഇതൊന്ന് പറയണം. വാപ്പാക്ക് ഇതൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ വേഗം ഫോട്ടോ അയച്ചു കൊടുത്ത്. വാപ്പ പറയുമ്പോൾ ഇനി മോള് വിശ്വസിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് യൂണിഫോം ഇട്ട ഉദ്യോഗസ്ഥൻ വന്ന് പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു, ഈ ഉദ്യോഗസ്ഥനെ ക്ഷണിച്ചതാണ് വാപ്പ മോളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. അതിൻ്റെ ബാക്കി വിശദാംശം കൂടി അദ്ദേഹം ഒന്ന് പറഞ്ഞു വന്നോട്ടെ.
6: ഞാൻ ഈ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്തു, പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് അതിന്റെ ക്രൈം നമ്പറും പിടിച്ച കേസും കാര്യങ്ങളൊക്കെ എടുത്തു. നമ്മുടെ ഓഫീസിലുള്ള ക്രൈം രജിസ്റ്ററിന്റെ ഒക്കെ ഈ ഇതിന്റെയൊക്കെ രജിസ്റ്ററുകൾ ഉണ്ടാവുമല്ലോ, കേസുമായിട്ട് വന്ന അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതി, ഇതിന്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് എനിക്ക് അയച്ചുതരാൻ വേണ്ടി പറഞ്ഞു. അതൊക്കെ അയച്ചു വാങ്ങി. ഞാൻ അതിന് ശേഷം ഞാൻ ഈ അച്ഛനെ വിളിച്ചു. അച്ഛനെ വിളിച്ചപ്പോൾ തന്നെ അച്ഛൻ ഫോൺ എടുത്തുകൊണ്ട് എന്നോട് ചോദിച്ചു, സാറിന് ആളെ മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു, മനസ്സിലായി സാർ. എനിക്ക് വേണ്ടി ഒരു ഒറ്റ കാര്യം ചെയ്താൽ മതി. സാറിന് ആളെ പറ്റി മനസ്സിലായിട്ടുള്ള കാര്യം അതിൻ്റെ മോക്കൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി സാർ. ഞാൻ പറഞ്ഞു ഓക്കെ. അന്ന് രാത്രി തന്നെ ഞാൻ ആ കുട്ടിയുടെ വീട്ടിൽ പോയി. അയാൾ പണി കഴിഞ്ഞ് വരുന്ന സമയം നോക്കിയിട്ട് വീട്ടിൽ പോയി. ഈ മോക്ക് ഇത് മുഴുവൻ കാണിച്ചു കൊടുത്തു. എൻ്റെ കയ്യിൽ ഞാൻ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് അല്ലെങ്കിൽ പ്രിന്റ് എടുത്ത് കൊണ്ടുവന്നതും കേസിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു അരമണിക്കൂറോളം ഞാൻ ഈ കുട്ടിയായിട്ട് സംസാരിച്ച.
5: അപ്പോൾ അദ്ദേഹം ആ ഉദ്യോഗസ്ഥൻ ഒരു ഒരു വലിയ സല്യൂട്ട് അദ്ദേഹത്തിനുണ്ട്. 100-100 കോളുകൾ വരുന്നു. അതെല്ലാം അത് ഓരോന്നും കേസ് ബൈ കേസായിട്ടെടുത്ത് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ വളരെ ക്ലിയറാണ്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടു. വലിയ ഇടപെടലാണ്. അങ്ങനത്തെ ഉദ്യോഗസ്ഥരെയാണ് നമുക്ക് ആവശ്യം. അപ്പം ഇപ്പം ശരിക്കും പോലീസിനെ ഭയങ്കരമായിട്ട് അഭിനന്ദിക്കണം. കാരണം 3000-ലധികം ആളുകളെ അവരിപ്പോൾ ജയിലിലാക്കിയിട്ടുണ്ട്. ഒരു ആളെ ജയിലിൽ കയറ്റണമെങ്കിൽ ഒരുപാട് പ്രൊസീഡിങ്സ് ഉണ്ട്. അതിൽ ഒരു FIR വരികളൊന്ന് പേക്കേ, അല്ലെങ്കിൽ FIR ഇടാൻ വൈകേ ചെയ്ത് കഴിഞ്ഞാൽ ഇവരിറങ്ങും. അപ്പോൾ പോലീസ് ഇപ്പോൾ ഭയങ്കരമായ എഫേർട്ട് എടുക്കുന്നുണ്ട്. പോലീസിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മളെപ്പോഴും പറയാം. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് എസ്പെഷ്യലി അവർ വലിയ റോൾ ഇതിലെടുക്കുന്നുണ്ട്. നമ്മൾ അവരൊക്കെ അഭിനന്ദിക്കണം. അപ്പോൾ ഇങ്ങനെ ഓരോ ഇങ്ങനെ ചെയ്യുന്ന ഉദ്യോഗസ്ഥർ പലപ്പോഴും ലൈം ലൈറ്റിൽ എത്തില്ല. അവരെടുത്ത് വരുന്ന വീഴ്ചകളാണ് പലപ്പോഴും എത്തുക. വീഴ്ചകൾ വരണം, വരണ്ടെന്നല്ല ഞാൻ പറയണത്, പക്ഷേ അവർ മനുഷ്യരാണല്ലോ. അപ്പോൾ ഇതാണ് സംഭവിച്ചത്. ഇപ്പോൾ നമ്മൾ ഒരു കഞ്ചാവ് കേസിലെ പ്രതിയായിട്ടുള്ളൊരു വ്യക്തിയെ ഒരു പെൺകുട്ടി പ്രണയിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നമുക്കിത് എങ്ങനെയാലും മനസ്സിലാവില്ല. ഇത്ര ബാഡായിട്ടുള്ള ഒരു മോശമായിട്ടുള്ളൊരു മനുഷ്യനെ എന്തുകൊണ്ടാണ് ഇവളിങ്ങനെ പ്രണയിക്കുന്നത്? എന്തപ്പോൾ ഒരു കോലം? എന്നിട്ട് ആ ആളെയാണല്ലോ ഈ നല്ല സുന്ദരിയായ ഈ പെൺകുട്ടി പ്രണയിക്കുന്നത് എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നും. ഇതിന് കുറേയധികം കാരണങ്ങളുണ്ട്. നമുക്കൊരു 7-8 കാര്യങ്ങൾ, ഒരു 10 കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞു പോകണം വളരെ വേഗത്തിൽ. ഇങ്ങനെ വരിക എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും മാച്ചല്ലാത്ത എല്ലാ റൗഡിത്തരങ്ങളും തമ്മാടിത്തങ്ങളും ഒക്കെ ഉള്ള, പിന്നെ എന്താ പറയുക, എല്ലാ വെട്ടുകേസിലൊക്കെ പ്രതിയായിട്ടുള്ള, ഇതൊക്കെ കണ്ട് ഇതൊക്കെ അറിഞ്ഞ് ഇതൊക്കെ ബോധ്യപ്പെട്ടിട്ടും എന്തുകൊണ്ട് പെൺകുട്ടികൾ അങ്ങനെ ചിന്തിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തിരിച്ച് ഇവളൊരു ഫ്രോഡാണെന്ന് മനസ്സിലായാലും ആൺകുട്ടികൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനൊരുപാട് കാരണങ്ങളുണ്ട്. അതിലെ ഒന്നാമത്തെ കാരണം, മനുഷ്യൻ്റെ തലച്ചോറിൽ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ഈ നെറ്റിയുടെ ബാക്ക് സൈഡിലായിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. ഈ സംവിധാനമാണ് മനുഷ്യന് ശരിതെറ്റുകൾ വേർതിരിച്ചെടുക്കാനുള്ള അവസ്ഥ കൊടുക്കുന്നത്. അതേപോലെ തന്നെ വികാര നിയന്ത്രണത്തിൻ്റെ കാര്യങ്ങൾ കൊടുക്കുന്നത്. ഈ സാധനം പൊതുവെ ടീനേജിൽ കുട്ടികൾക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഓരോന്നും മൈന്യൂട്ടായിട്ട് നമ്മൾ വേർതിരിക്കണ പോലെ ഓൽക്ക് വേർതിരിയില്ല. കഞ്ചാവാണല്ലോ ഉപയോഗിക്കുന്നത് എന്നൊന്നും അവർക്ക് എന്ത് ചെയ്യൂല, മനസ്സിലാകില്ല. അത് മനസ്സിലാകാത്തത് കൊണ്ട് തന്നെ അവർ അടുത്തൊരു പ്രശ്നം, ഇതിൻ്റെ ഒരു ഇമോഷണൽ സൈഡ്, ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ായിരിക്കും അവർ പ്രാധാന്യം കൊടുക്കുക. അതായത് ബുദ്ധി ഇത് വേണ്ടെന്ന് പറയുമ്പോഴും അവരുടെ ഇമോഷൻസ് ഭയങ്കര കൂടുതലായിരിക്കും ഈ ഒരു ഏജിൽ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടി, ഞാൻ സാധാരണ പറയാറുണ്ട്, ആ വണ്ടിക്ക് ബ്രേക്കില്ല, ആ വണ്ടിക്ക് ആക്സിലേറ്റർ ഉണ്ട്. ആക്സിലേറ്റർ ചവിട്ടി 200 വരെ എത്താം, 150 വരെ എത്താം, പക്ഷേ വണ്ടി നിർത്തണം തോന്നി നിർത്താനുള്ള ബ്രേക്കില്ലാത്തൊരു വണ്ടി. അതാണ് ശരിക്ക് ടീനേജിൽ കുട്ടികളുടെ തലച്ചോറ് എന്ന് പറയുന്നത്. അപ്പോൾ ആ നിലക്ക് അത്തരം ഒരു അപകടം മനസ്സിലാവില്ല. ഇമോഷൻസ്, വികാരങ്ങൾക്കായിരിക്കും അവിടെ പ്രാധാന്യം. അവൻ എൻ്റെ അതാണ്, ഇതാണ്, അവനിങ്ങനെ പറഞ്ഞത്, അവൻ്റെ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളിലായിരിക്കും ഉണ്ടാകുക. പിന്നെ വേറൊരു കാര്യം, മൂന്നാമത്തെ ഒരു കാര്യം, അവൻ എനിക്കവൻ നല്ലൊരാളാണ് ഇവരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും. കാരണം ഈ പരസ്പരം പ്രണയിക്കുന്ന ആളുകൾ എന്ത് ചെയ്യൂല, ഈ പ്രണയിനിയുമായി അല്ലെങ്കിൽ പ്രേമിക്കുന്ന കാമുകനുമായി അവരുടെ ലൈഫിൻ്റെ ബാഡായ ഒന്നും പുറത്തുകൊണ്ടിരില്ല, തനി സ്വഭാവങ്ങളൊന്നും പുറത്ത് കൊടുക്കൂല. ബേബി, തേനെ, പാലേ എന്നൊക്കെ ആയിരിക്കും വിളിക്കുക. അവളെടുത്ത് വരുമ്പോൾ അവൻ കഞ്ചാവ് അടിച്ചിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ഒരു ഏരിയ കീപ്പ് ചെയ്യും, അഥവാ പ്രകൃതത്തിലുള്ള സ്വഭാവങ്ങളെ മറച്ചു വെച്ചിട്ടാണ് ഇടപെടുക. അപ്പോൾ അവൻ എനിക്ക് നല്ലതാണെന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാകും. അപ്പോൾ അനുഭവിച്ചൊരു കാര്യം നല്ലത് എന്നത് അവൾ അനുഭവിച്ചതാണ്. അതിനെതിരായിട്ട് വാപ്പിയല്ല യൂണിഫോം ഇട്ട ഉദ്യോഗസ്ഥൻ വന്നാലും ഇതൊക്കെ ഇങ്ങനെ എന്താണ് നമ്മളെ സ്വീപ്പാക്കാൻ വേണ്ടി പറയണതാണെന്നായിരിക്കും ഉണ്ടാകുക. പിന്നെ വേറൊരു കാര്യം, ചില പെൺകുട്ടികൾ ചിന്തിക്കും ചില സിനിമകളിലൊക്കെ ഭയങ്കര വെള്ളടിച്ച് നടന്ന ആളുകളൊക്കെ കാമുകിമാർ മാറ്റിയ കുറേ കഥ കണ്ടിട്ടുണ്ടാവും. അതേപോലെ എനിക്കവനെ മാറ്റാൻ പറ്റും എന്നവർ ചിന്തിക്കും. എൻ്റെ സ്നേഹം കിട്ടിയാൽ അവൻ മാറി മറിയും. ചിലപ്പോൾ പറഞ്ഞ വാചകമൊക്കെ ഉണ്ടാവും, നീ വന്നപ്പോൾ എനിക്കൊരു പുതിയ ജീവിതം കിട്ടി, ഇപ്പോഴാണ് ഞാനൊരു മനുഷ്യനായത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പൊതുവേ വീട്ടിൽ നിന്ന് ഈ പെൺകുട്ടിക്ക് അപ്രീസിയേഷന് അഭിനന്ദനങ്ങളൊന്നും കിട്ടുന്നുണ്ടാവില്ല. അടിച്ചു വരിക അപ്പം പറയും, എന്താ പോളെ കോലം, എന്ത് അടിച്ചു വരല്ലത്, ഏയ് അപ്പം ഒന്ന് ചുട്ടു കൊണ്ടുവന്നാൽ പറയും, എന്തപ്പോൾ ഇത് ത്രികോണാകൃതിയിലുള്ള അപ്പം. ഇങ്ങനെയൊക്കെ ആയിരിക്കും വീട്ടിൽ നിന്ന് വാപ്പിയും ഉമ്മയും ജ്യേഷ്ഠനും അനിയനും അവരൊന്നും പ്രശംസിച്ചിട്ടുണ്ടാവില്ല. സ്കൂളിൽ നിന്ന് ടീച്ചറെ അടുത്തു നിന്നും കിട്ടിയിട്ടുണ്ടാവില്ല. ആകെ നല്ലൊരു വാക്കൊക്കെ കിട്ടിയത്, നീ വളരെ ക്യൂട്ടാണ്, ഭംഗിയുള്ള കുട്ടിയാണ്, നീ ലൈഫിൽ വന്നപ്പോഴാണ്, ഇങ്ങനെയുള്ള വാചകങ്ങളുണ്ടാകും. അതും ഒരു കാരണമാണ്. ആറാമത്തെ കാര്യം, ചില അനുഭവങ്ങളും ഓർമ്മകളൊക്കെ ആയിരിക്കും. അവളധികം സ്ഥലത്ത് പോവുകയോ കാണുകയോ ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. അവർക്കൊരു അവൾക്ക് ചിലപ്പോൾ ഒരു ഫ്രീ സോൺ കിട്ടിയിട്ടുണ്ടാവില്ല. ഈ പാരൻറ്റിങ്ങിൻ്റെ ഇഷ്യൂ ആണതൊക്കെ. അപ്പോൾ അവനത് കൊടുക്കുമ്പോൾ അവൾക്കത് വലിയ സംഭവമായിരിക്കും. കഴിഞ്ഞൊരു സമയത്ത് എനിക്കറിയുന്നൊരു സുഹൃത്തു അദ്ദേഹത്തിൻ്റെ ഭാര്യയും അവരുടെ ഒരു വിഷയം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ കൂട്ടത്തിൽ അവരവരുടെ ആരോരോ ഒരു കുട്ടിയുണ്ട് കൊണ്ടട്ടെ എന്ന് വെച്ചിട്ട് കൊണ്ടുവന്നു. അവസാനം ആ കുട്ടിനോടാണ് കൂടുതൽ സംസാരിക്കേണ്ടി വന്നത്. ആ കുട്ടി, ഞാൻ എൻ്റെ എല്ലാ കയ്യിലുള്ള എല്ലാ ആയുധവും പുറത്തു കെടുത്തു, എന്നിട്ട് ഒന്നും സംഭവിച്ചില്ല. കാരണം എന്താണ്, അവൾ 8-ാം ക്ലാസ് മുതൽ കഴിഞ്ഞ 6-7 വർഷമായിട്ട് അവൻ്റെ കൂടെ പ്രണയത്തിലാണ്. അവർ സെക്ഷ്വലി എന്ത് ചെയ്തിട്ടുണ്ട്, പരസ്പരം ശാരീരിക ബന്ധത്തിലടക്കം ഇടപെട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കുട്ടിനെ നമുക്ക് അതിന് തിരിച്ചുകൊണ്ടുവരാൻ നൽകാൻ പറ്റില്ല. ഇനി അവളുടെ ലൈഫിൽ അവൾ വളർന്നു വരുമ്പോൾ അവൻ്റെ അടുത്തു നിന്നുള്ള പിന്നെ സ്വഭാവങ്ങളും പ്രശ്നങ്ങളും പരിക്കുകളൊക്കെ ഉണ്ടായിട്ട് അവൾക്ക് ബോധ്യപ്പെടണം. അപ്പോഴേ ഈ ഇമോഷനുകൾ അതിജീവിച്ച് പോകാൻ യഥാർത്ഥത്തിൽ കഴിയുള്ളൂ. അതുപോലെ തന്നെ ബന്ധം, ഈ ബന്ധം നഷ്ടപ്പെട്ടാൽ ഇനി എന്നെ ആരും എടുക്കൂല, കാരണം ഇതൊരു എസ്റ്റാബ്ലിഷ് ആണ്, എല്ലാവരും അറിഞ്ഞതാണ് എന്നുള്ള ഒരു സംഭവം. ഇതിപ്പോൾ എല്ലാവരും അറിഞ്ഞു, ഞാനും അവനും തമ്മിൽ ചുറ്റിക്കറങ്ങണമൊക്കെ കണ്ടതാണ്, ഇനി എനിക്ക് വേറെ കിട്ടൂല എന്നുള്ള ഒരിത്. അതുപോലെ തന്നെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സ്നേഹവും കരുതലും ഒക്കെ, അതിങ്ങനെ അത്തരം അനുഭവങ്ങൾ, ആ അനുഭവങ്ങൾ ഇതിലൊരു പ്രധാന കാര്യമാണ്. പിന്നെ വേറൊന്ന്, സ്വന്തം തീരുമാനം തെറ്റാണെന്ന് സമ്മതിക്കാനുള്ള ഒരു പ്രശ്നം. ഈ പിന്നെ ഇതിൽ ഞാനെടുത്ത തീരുമാനം, ഈഗോ, അങ്ങനത്തെ ഒരു ഈഗോ. പിന്നെ അവൻ കുറേ കഥ പറഞ്ഞിട്ടുണ്ടാവും. അവനും ജീവിതത്തിൽ ഇങ്ങനെ കഥ പറയാൻ ഉണ്ടാകും. ഇങ്ങനത്തെ ഒരു ഇതിലേക്കൊക്കെ എത്തിയ കുട്ടിക്ക് ഫാമിലി എന്നുള്ള നിൽക്കും. എല്ലായിടത്തു നിന്നും കുറേ, പിന്നെ അവനായിട്ട് കുക്ക് ചെയ്ത കുറച്ച് കഥകൾ അത് വേറെ ഉണ്ടാകും, മനസ്സിലായില്ലേ? അപ്പോൾ ആ കഥകൾ. അതേപോലെ തന്നെ 11-ാമത്തൊരു കാര്യം, പ്രായവും അനുഭവവും കുറവും. ഈ പ്രായത്തിലും ഈ അനുഭവത്തിലും ഇത് ആവില്ല. ഇനി ഇതിന് വേറൊരു കാരണമുണ്ട്, ഇതൊന്നും അല്ലാത്തൊരു കാരണമുണ്ട്, അതും കൂടി നമ്മൾ പറഞ്ഞു പോകണം. നമ്മൾ 10 കാര്യമാണ് പറഞ്ഞു തുടങ്ങിയത്, 11 കാര്യമാണ് ഇപ്പോൾ ഏകദേശം പറഞ്ഞു നിർത്തിയത്. പക്ഷേ 12-ാമത്തൊരു കാര്യമുണ്ട്, ആ കാര്യം ആ പെൺകുട്ടി പറയും. അയാൾ പോലീസ് ഉദ്യോഗസ്ഥനതൊക്കെ വിശദീകരിച്ച് കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി കൊടുത്തൊരു മറുപടി ഉണ്ട്. ആ മറുപടി കൂടി കേട്ടുള്ളൂ.
6: ആ അരമണിക്കൂറുണ്ട് കഴിഞ്ഞപ്പോഴേക്കും ആ പെൺകുട്ടി എന്നോട് ചോദിച്ചെന്താണെന്നറിയോ? സാറേ, നിങ്ങൾക്ക് വേറെ കാര്യമൊന്നുമില്ലേ സാറേ? ഇതൊക്കെ ഇപ്പം എല്ലായിടത്തുള്ളതല്ലേ? ഞാൻ മനസ്സിലാക്കണമായിരുന്നു അവൾ ഇതിന് അഡിക്റ്റഡ് ആണ് എന്നുള്ളത്. ഈ പയ്യൻ പ്രേമം തുടങ്ങി ആദ്യം തന്നെ ചെയ്തത് ഇവക്ക് ഇത് കൊടുത്തുകൊണ്ട് ഇവളതിനെ അഡിക്റ്റഡ് ആക്കുക എന്നുള്ളതാണ്.
5: യെസ്, അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പം ഇവൾക്ക് ഇത് കിട്ടിയേ പറ്റൂ, ഇത് കിട്ടണമെങ്കിൽ അവൻ വേണം. അങ്ങനത്തെ അവസ്ഥയ്ക്കും എത്തിയിട്ടുണ്ടാകും. ഞാൻ ഓർക്കുന്നു ഒരു കേസിൽ ആ കുട്ടിയുടെ പ്രതികരണ രീതികളൊക്കെ, ഈ അവധി ദിവസങ്ങൾ, കോളേജ് ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഇവൾ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളൊരു പ്രത്യേക രീതിയിൽ. അപ്പം ഉമ്മത് വേറെ കുറേ ഇത് എന്താ വല്ല പൈശാചിക ബാധയാണോ, അങ്ങനെ കുറേ കാര്യങ്ങൾ ആലോചിക്കുന്നത്. പക്ഷെ അത് കേട്ട് കഴിയുമ്പോൾ ഇത് കേൾക്കുന്ന വ്യക്തിക്ക് മനസ്സിലാകുന്നുണ്ടെന്ത്, ഈ കേസ് ഒരു ലഹരി ബാധിതയാണ്. ആ കുട്ടി ലഹരി കിട്ടാത്തതാണ് പ്രശ്നം. സ്വാഭാവികമായിട്ടും ഏതോ ഒരാൾ സ്ഥിരമായിട്ട് ലഹരി കൊടുക്കുന്നുണ്ട്, കോളേജിലുള്ള ആളായിരിക്കും, അത് കിട്ടാത്തതിൻ്റെ പ്രശ്നമാണ് അവൾക്ക് എന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കാൻ വേണ്ടി പറഞ്ഞു. സൈക്കാട്രിസ്റ്റ് വഴി മാത്രമേ സൈക്കോളജിസ്റ്റിലേക്ക് ഹോസ്പിറ്റലിൽ വിളിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള യൂറിൻ സാമ്പിൾ, ബ്ലഡ് കണ്ടൻ്റൊക്കെ, പരിശോധനകളൊക്കെ നടത്തി ഡോക്ടർ എന്ത് ചെയ്തു, കുട്ടിനോട് പറഞ്ഞു നീ ലഹരി ഉപയോഗിക്കുന്നുണ്ട്. കുട്ടി അങ്ങനെയാണ് സമ്മതിക്കില്ല. അപ്പോൾ കുട്ടിക്ക് ചുയിങ്ങിൻ്റെ ഉള്ളിൽ ചെറിയ പീസ് വെച്ച് കൊടുക്കുന്നതാണ്. കുട്ടിക്ക് എന്തൊരു ചുയിങ് കൊടുക്കുന്നുണ്ട്, ചുയിങ് നല്ല രസമുള്ള ചുയിങ്ങാണ്, അതവൾ വാങ്ങി കഴിക്കും. അപ്പോൾ പെൺകുട്ടികളെ നമ്മൾ നല്ല രീതിയിൽ ബോധ്യപ്പെടുത്തുക, ആൺകുട്ടികളെയും നല്ല രീതിയിൽ ബോധ്യപ്പെടുത്തുക. വലിയ പണിയാണ്, ഇത്തരം കെണികളിലൊന്നും പെടാതെ രക്ഷപ്പെട്ടു പോരാൻ. അങ്ങനത്തെ ഒരു കാലത്തും സാഹചര്യത്തിലുമാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് എന്തെല്ലാം സാധ്യതകളുണ്ടോ ആ സാധ്യതകളിലെല്ലാം നമ്മൾ രാഷ്ട്രീയ, മത, സാമൂഹ്യ വേർതിരിവുകളില്ലാതെ ഒരൊറ്റ ശരീരമായി ഒറ്റ മനസ്സോടെ കൈകോർത്തു പോകണം എന്ന് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകം ഓർമ്മിപ്പിക്കും.

0: വിശുദ്ധ ഖുറാനിൽ സൂറത്തു ഹുമസ എന്നൊരു അധ്യായമുണ്ട്. കുത്തിപ്പറയുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇതിന്റെ പരിഭാഷ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. ഹുമസയും ലുമസയും വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിടത്ത് കണ്ണുകൾ കൊണ്ടുള്ള ആംഗ്യങ്ങളും ചുണ്ടുകൾ കൊണ്ടുള്ള പരിഹാസത്തിന്റെ ആംഗ്യങ്ങളും മൗനങ്ങളും തലയാട്ടലുകളും തോണ്ടലുകളും ചൂണ്ടലുകളും ഒക്കെ ഇതിൽ ഖുർആൻ എണ്ണിയിട്ടുണ്ട്. ഇങ്ങനെ എണ്ണിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മുഴുവൻ നാശമാണെങ്കിൽ, ഒരു പ്രഭാതം രാവിലേക്ക് എത്തും മുമ്പ്, ഒരു രാവ് പ്രഭാതത്തിലേക്ക് എത്തും മുമ്പ് ആരെയൊക്കെ കുറിച്ച് എന്തൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും. ചില മൗനങ്ങൾ മതി, ചിലരോടുള്ള ചില വർത്തമാനങ്ങൾ മതി വേറെ ചിലരെ നൊമ്പരപ്പെടുത്താൻ. ശാരീരിക പരിമിതികളിൽ വീട്ടിൽ വിശ്രമിക്കുന്ന മകളോ മരുമകളോ, മകനോ മരുമകനോ, ഉമ്മയോ വാപ്പയോ ആരോ ആകട്ടെ, അവരവിടെ അങ്ങനെ കിടക്കുമ്പോൾ അവിടെയുള്ള മൊത്തം പണികളെക്കുറിച്ച് ഇങ്ങനെ അസ്വസ്ഥമായി പറയുന്നത് മാത്രം മതിയാകും എണീറ്റ് വരാൻ കഴിയാത്ത രോഗിണിയായ ആ പെണ്ണിന്റെ മനസ്സിനെ നോവിക്കാൻ. നമ്മൾ ശ്രദ്ധിക്കണം, വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഇടപെടുമ്പോൾ വളരെ വലിയ സൂക്ഷ്മത വേണം. ആളുകൾക്ക് ആശ്വാസം കിട്ടുക എന്നതാണ് വീടകത്ത് ആദ്യം ഉണ്ടാകേണ്ടത്. ഒരുപാട് ഭക്ഷണവും ഒരുപാട് ജോലികളും തീരുക എന്നതല്ല ആദ്യത്തേത് എന്ന് ഓരോരുത്തരും തീരുമാനിക്കുന്നിടത്ത് വലിയ ആശ്വാസം എല്ലാവർക്കും ലഭിക്കാനുണ്ട്.
1: മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുള്ള, അദ്ദേഹം ഇസ്ലാമിക ഖിലാഫത്തിൽ ബനു ഉമയ്യ ഭരണകർത്താക്കളിൽ എട്ടാം ഭരണാധികാരിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷമുള്ള ഖുലഫാ റാഷിദീങ്ങൾ മുതൽ എടുത്തു നോക്കുമ്പോൾ അദ്ദേഹം 12-ാം സ്ഥാനക്കാരനോ 13-ാം സ്ഥാനക്കാരനോ മറ്റുമാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് അദ്ദേഹം രണ്ടാം ഉമർ എന്ന പേരിൽ കൂടിയാണ് അറിയപ്പെടുന്നത്. രണ്ടാം ഉമർ എന്ന് അദ്ദേഹം അറിയപ്പെടാനുള്ള കാരണം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം അനുഭവിച്ച തഖ്വയും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സൂക്ഷ്മതയും സഹദ് ആ ഒരു ദുനിയാവിനോടുള്ള വിരക്തിയും മറ്റുമൊക്കെയായിരുന്നു. ഈ ദുനിയാവിനോടുള്ള വിരക്തി എത്രത്തോളം ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ചരിത്രത്തിന്റെ ഭാഗം ഞാൻ ഓർത്തു പോവുകയാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുള്ള ഒരിക്കൽ പള്ളിയിൽ തൻ്റെ അനുയായികളോടൊപ്പം ഇരിക്കുകയാണ്. ബൈത്തുൽ മാലിൻ്റെ അരികിലാണ്. ബൈത്തുൽ മാലിലേക്ക് സകാത്തിൻ്റെ വിഹിതങ്ങൾ ഓരോന്ന് ശേഖരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സകാത്തിൻ്റെ വിഹിതങ്ങൾ എന്ന് പറയുമ്പോൾ അന്ന് കൂടുതലും പഴങ്ങളാണ്, ആപ്പിളുകൾ, അതുപോലെ തന്നെ മുന്തിരികൾ. ഈ മുന്തിരി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു പാട്ട് പോലും ഉണ്ട്, ഉണ്ട് സഖി ഒരു കുലമുന്തിരി വാങ്ങിയിടുവാനായി. അപ്പൊ ആ പാട്ട് ഉൾക്കൊള്ളുന്നത് നാലണയില്ല യാചകനയാ ആയിപ്പോയല്ലോ എന്ന് പറയുന്ന വരികള്, ഒരണ പോലും എടുക്കാൻ കഴിയാത്ത വണ്ണം യാചകത്വത്തിലേക്ക് ദാരിദ്ര്യത്തിലേക്ക് എന്റെ ഭർത്താവ് എത്തിയിട്ടുണ്ടോ എന്ന്, ഒരു മുന്തിരി വാങ്ങാൻ പോലും കഴിയില്ല എന്ന തന്റെ പരാതി പറഞ്ഞപ്പോഴാണ് ആ മറുപടി വരുന്നത്. അപ്പൊ അത്രയും സഹദിൽ ദുനിയാവിനോടുള്ള വിരക്തിയിൽ ജീവിക്കുകയായിരുന്നു ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുള്ള. ഒരിക്കൽ അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഈ മുന്തിരിയും ആപ്പിളും ഈത്തപ്പഴങ്ങളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയിടപ്പെട്ട സകാത്തിന്റെ ശേഖരണത്തിൽ അദ്ദേഹം തന്റെ ചെറിയ മകന്റെ കൂടെ എത്തി. ആ മകൻ ചെറിയ കുട്ടിയാണ്, അവൻ സ്വാഭാവികമാണ് പഴം കണ്ടാൽ എടുക്കും. അപ്പൊ ഒരു ആപ്പിൾ എടുത്തു കഴിക്കാൻ തുടങ്ങി. അപ്പൊ ഈ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുള്ള തൻ്റെ മകന്റെ വായിലേക്ക് വിരലിട്ട് ആ ആപ്പിളിന്റെ കഷ്ണം പുറത്തേക്കെടുത്തു. അപ്പൊ ഉമ്മ ചോദിച്ചു വന്നിട്ട്, അല്ല എന്തായാലും മോനെ അത് തിന്നില്ലേ, അത് വായന്നെടുക്കണ്ടായിരുന്നു, കയ്യിലുള്ളത് മാറ്റിവെച്ചാൽ പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ മകൻ ലഖദ് അഖദ തുഫാഹത്തു മിൻ മാലിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ സമ്പത്തിൽ നിന്നുള്ള ഒരാപ്പിളാണ് എന്റെ മകൻ എടുത്തത്. ലഖദ് ഇൻതസഅഹ മിൻ ഇബ്നി വകഅന്നമാ നസഅഅ ഖൽബി, എന്റെ കുഞ്ഞിന്റെ വായിൽ നിന്നും ഞാനത് എടുത്ത് മാറ്റിയത്, അതിനപ്പുറം എനിക്ക് ഫീൽ ചെയ്തത് എന്റെ ഹൃദയത്തിൽ നിന്ന് എടുത്ത് പറിച്ചു കളയുന്നത് പോലെയാണ്. എന്നിട്ടും ഞാനത് വലാക്കിൻ, പക്ഷെ എന്നിട്ടും ഞാനത് ചെയ്തത് എന്റെ കുഞ്ഞിന്റെ വയറ്റിലേക്ക് അവിഹിതമായി അനർഹമായി അവന് ഉപകാരപ്പെട്ടതല്ലാത്ത അല്ലെങ്കിൽ അവൻ അർഹതപ്പെട്ടതല്ലാത്ത ഒന്നും കഴിച്ചു പോകരുതവൻ എന്ന ഒരു പാഠമാണ് അവിടെ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മഹുള്ള നൽകുന്നത്. അതൊരവിഹിതമാണ്,
2: അതെ,
1: ഒരു കണക്ക്
2: ഒരു വിഹിതമല്ലാത്ത അല്ലേ, അങ്ങാര് എന്നറിയില്ലേ അല്ലേ, അങ്ങീ നാട്ടിലെ രാജാവല്ലേ, അങ്ങ് വെറും നാലണയില്ല യാചകനാണെന്നോ? അപ്പം മറുപടി എന്താണ്? പ്രാണസഖി, നന്നായി അറിയാം ഞാൻ ഈ നാട്ടിലമീറാണെന്ന്, എന്നാലും എൻ്റേതായൊരു ദീർഘവുമില്ല പ്രിയേ അല്ലേ. അപ്പം നമ്മളെ പിന്നെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ടുന്നൊരു ഒരു ഒരു വ്യക്തിവിശുദ്ധി അല്ലേ. അപ്പം അതാണ് നമുക്ക് ഈ ഒരു അനുഭവത്തിലൂടെ കിട്ടുന്ന ഒരു സംഗതി എന്നുള്ളതാണ്.
3: പീസ് റേഡിയോ ഇൻസൈറ്റ്, ചരിത്ര വിവരണത്തിലെ കൃത്യത. നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുൽ മാലിക് സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനരായ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ അത് ദൈവികമാണ് എന്നതിൻ്റെ തെളിവുകളെക്കുറിച്ചാണ് നാം സംസാരിച്ചു കൊണ്ടിരുന്നത്. അത്ഭുതകരമായ ഭാഷയും ശൈലിയും വാചക ഘടനയും മനുഷ്യ മനസ്സുകളെ ആകർഷിക്കുന്ന, പിടിച്ചുവലിക്കുന്ന അതിൻ്റെ സാഹിത്യ സമ്പുഷ്ടതയും ഇങ്ങനെയുള്ള നിരവധി പ്രത്യേകതകളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിക്കുകയുണ്ടായി. ഇനി വിശുദ്ധ ഖുർആൻ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതി ഉണ്ടാക്കിയതല്ല, ഒരു മനുഷ്യന് എഴുതി ഉണ്ടാക്കാൻ കഴിയാത്ത വിധമുള്ള ചരിത്രത്തിൽ നിന്നുള്ള തെളിവുകളും ചരിത്രം ഖുർആൻ പറഞ്ഞപ്പോൾ അതിൽ കാണിച്ച സൂക്ഷ്മതയുമാണ്, അത്ഭുതകരമായ സൂക്ഷ്മതയാണ് ഇന്നത്തെ ഈ ഒരു സംസാരത്തിൽ ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം സംസാരിക്കുന്നുണ്ട്. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രവും വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രവും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രവും രണ്ടും ഈജിപ്തുമായി കൊണ്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ചരിത്രമാണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പൊട്ടക്കിണറ്റിൽ നിന്ന് ചില ആളുകൾ കണ്ടെടുക്കുകയും അദ്ദേഹത്തെ മിസറിൽ വിൽപ്പനക്ക് വെക്കുകയും അങ്ങനെ ഒരു വ്യക്തി വാങ്ങുകയും വീട്ടിൽ സ്വന്തം മകനെ പോലെ വളർത്തുകയും ചെയ്ത സംഭവം വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. വഖാല ലദീ ഇസ്തറാഹു മിൻ മിസ്ര ലിംറാതിഹി അക്രിമി മസ്വാഹു, സൂറത്ത് യൂസുഫിലെ 21-ാമത്തെ ആയത്തിൽ ഇത് കാണാം. മിസറിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ വാങ്ങിയ അദ്ദേഹം തൻ്റെ ഭാര്യയോട് പറയാണ്, മാന്യമായി ഈ കുഞ്ഞിനെ നീ നോക്കണം, സൽക്കരിക്കണം, അവനെ നമുക്കൊരു സന്താനമായി സ്വീകരിക്കാം. അതേ ചരിത്രത്തിൽ തന്നെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിൽ കിടക്കുന്ന സന്ദർഭത്തിൽ അവിടെയുള്ള ഭരണാധികാരി ഒരു സ്വപ്നം കാണുന്നതായിക്കൊണ്ട് ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. വഖാല അൽ മലിക്കു ഇന്നി അറാ സബഅ ബഖറാത്തിൻ സിമാനി യാകുലുഹുന്ന സബഉൻ അജാഫ്, അവിടെയുള്ള മലിക്ക് രാജാവ് പറഞ്ഞു, ഞാൻ നല്ല മെലിഞ്ഞൊട്ടിയ പശുക്കൾ, അതുപോലെ തന്നെ തടിച്ച പശുക്കൾ, ആ തടിച്ച പശുവിനെ മെലിഞ്ഞൊട്ടിയ പശുക്കൾ ഭക്ഷിക്കുന്നതായിക്കൊണ്ട് ഞാൻ കാണുന്നു എന്നിങ്ങനെയുള്ള സ്വപ്നങ്ങൾ വിശദീകരിക്കപ്പെടുന്നുണ്ട്. ഇവിടെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറയുമ്പോൾ അവിടുത്തെ ഭരണാധികാരികളെക്കുറിച്ചോ അവിടുത്തെ മന്ത്രിമാരെക്കുറിച്ചോ ഫിർഔൻ എന്നൊരു പദം പ്രയോഗിക്കുന്നേയില്ല. ഒന്നുകിൽ മലിക്ക് എന്നോ രാജാവ് എന്നോ അതല്ലെങ്കിൽ അസീസ് എന്നോ, ഈ രണ്ട് പദങ്ങളാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്തു യൂസുഫിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറയുന്ന സ്ഥലങ്ങളിൽ പ്രയോഗിച്ചതായിക്കൊണ്ട് കാണാൻ കഴിയുന്നത്. എന്നാൽ അതേ ഈജിപ്തിൽ തന്നെയാണ് പിന്നീട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകനായി നിയോഗിക്കപ്പെടുന്നു. ഇദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ ഫിറാവിൻ്റെ കൊട്ടാരത്തിൽ വളരുന്നു, പിന്നീട് അവിടേക്ക് തന്നെ ദൈവത്തിനു വേണ്ടി പോകുന്ന ചരിത്രം വിശാലമായ ചരിത്രമാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിലെ ഭരണാധികാരികൾ, മിസറിൻ്റെ ഈജിപ്തിൻ്റെ ഭരണാധികാരികളെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഫിറഔൻ എന്നാണ് വിശുദ്ധ ഖുർആൻ പ്രയോഗിക്കുന്നത്. അവിടെ ഒരിക്കലും മലിക് എന്നോ അസീസ് എന്നോ പ്രയോഗിക്കുന്നില്ല. ഇവിടെ നാം മനസ്സിലാക്കുക, ഒരു രാജ്യം രണ്ടു കാലഘട്ടം, ഒരു രാജ്യത്തിൻ്റെ വ്യത്യസ്തമായ രണ്ടു കാലഘട്ടങ്ങളിൽ ആ രാജ്യം ഭരിച്ചിരുന്ന ഭരണാധികാരികൾ രണ്ട് രൂപത്തിലാണ് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ഒരു നാടിൻ്റെ ഭരണാധികാരികളെക്കുറിച്ച് രണ്ട് വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ അവർ ഭരണം നടത്തിയതിനെക്കുറിച്ച് അല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരികളെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് വ്യത്യസ്തമായ പദം ഉപയോഗിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ആ ചരിത്രം വിശദീകരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ അത്ഭുതകരമായ ഒരു സംഭവം അതിൻ്റെ പിന്നിലുണ്ട്. കേവലം ഒരു യാദൃശ്ചികതയിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിയുണ്ടാക്കിയ ഒരു സുപ്രഭാതത്തിൽ എഴുതി സമൂഹത്തിന് സമർപ്പിച്ചതാണെങ്കിൽ, ഒരു രാജ്യത്തെ ഭരണാധികാരികളെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് വ്യത്യസ്തമായ കാലഘട്ടങ്ങളിലും ഈ വ്യത്യാസം നമുക്കൊരിക്കലും കാണുക സാധ്യമായിരുന്നില്ല. എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിച്ചത്? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലഘട്ടവും അതേപോലെ തന്നെ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലഘട്ടവും ആ ഭരണാധികാരികൾ തമ്മിൽ വ്യത്യാസമുണ്ടായിരുന്നു. എന്താണ് വ്യത്യാസമെന്ന് ചോദിച്ചാൽ, അഥവാ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ, ആ ഭരണകാലഘട്ടത്തിന് ഹൈക്സോസ് കാലഘട്ടമെന്നാണ് ചരിത്രത്തിൽ വിശേഷിപ്പിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഈ ഹൈക്സോസ് വംശം, ആ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഈ ഹൈക്സോസ് വംശം, അവർ അടിസ്ഥാനപരമായി കൊണ്ട് ഈജിപ്ഷ്യൻ ആയിരുന്നില്ല. അവർ ഈജിപ്ത് ആക്രമിച്ച് കീഴടക്കിയ അന്യനാട്ടുകാരാണ്. ആറ്റിടയന്മാരായിക്കൊണ്ട് വന്ന് ആ നാട്ടിൽ താമസിച്ച് അവിടുത്തെ ഭരണം പിടിച്ചടക്കി, അഥവാ ഒരു അധിനിവേശ ശക്തികളായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ ഈജിപ്തിലുള്ള പാരമ്പര്യമായ ഭരണാധികാരികളെക്കുറിച്ച് പറയുന്ന പദപ്രയോഗങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ അവിടെ നടത്തിയിട്ടില്ല. പാരമ്പര്യമായി കൊണ്ട് ഈജിപ്ത് ഭരിച്ചിരുന്ന ഫറവന്മാരാണ്, ഫിറാവന്മാരാണ്. പക്ഷെ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ ഈ ഹൈക്സോസ് ഭരണകൂടമാണ്, അഥവാ ഈജിപ്തിലേക്ക് കടന്നു വന്ന് ആട്ടിടയന്മാരായി കടന്നു വന്ന് അവിടെ രാജ്യം ഭരിച്ച ആളുകൾ കീഴടക്കി ഭരണകൂടത്തെ പിടിച്ചടക്കി ഒരു അധിനിവേശ ഭരണകൂടമാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ ഭരണകൂടത്തിൻ്റെ ഭരണാധികാരിയെ അവർ അൽ മലിക് രാജാവ് എന്നാണ് അഭിസംബോധന നടത്തി. ഫിറാവുൻ എന്നവർ അഭിസംബോധന നടത്തിയിരുന്നില്ല. അവിടുത്തെ മന്ത്രി അൽ അസീസ് എന്ന പേരിലാണ് അവർ അഭിസംബോധന നടത്തിയിരുന്നത്, ഫിറാവുൻ എന്ന പേരിലല്ല. ആ കാരണം കൊണ്ട് തന്നെയാണ് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം വിശദീകരിക്കുമ്പോൾ വിശുദ്ധ ഖുർആനിൽ ഒരിക്കലും ഫിറാവുൻ എന്ന പദം എവിടെയും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. കാരണം അത് അടിസ്ഥാനപരമായിക്കൊണ്ട് ഈജിപ്ഷ്യൻ ഭരണാധികാരികൾ ആയിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്. അതേസമയത്ത് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലഘട്ടം വന്നപ്പോൾ ഈ ഹൈക്സോസ് ഭരണാധികാരികളെ നിഷ്കാശിതമാവുകയും അവർ അധികാരഭ്രഷ്ടരാവുകയും അടിസ്ഥാനപരമായി കൊണ്ട് തന്നെ ഈജിപ്ഷ്യൻസ് ഭരണകൂടത്തിൽ വരികയും അങ്ങനെ ഫിറൌന്റെ ഭരണകൂടം അഥവാ ഈജിപ്ഷ്യൻ്റെ യഥാർത്ഥ ഭരണാധികാരികളുടെ ഭരണകൂടം നിലവിൽ വരികയും ചെയ്ത കാലഘട്ടത്തിലാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടേക്ക് അവിടെ ജനിക്കുന്നതും അവിടെ വളർന്ന് പിന്നെ പ്രവാചകനാകുന്നതും. അപ്പം ആ മൂസാ നബിയുടെ ചരിത്രം വിശദീകരിക്കുന്നിടത്താണ് വിശുദ്ധ ഖുർആൻ ഫിർഔൻ എന്ന പദം പ്രയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ ചിന്തിക്കണം, ഈ ഒരു ചരിത്ര വസ്തുത ഈ അടുത്ത കാലഘട്ടത്തിൽ മാത്രമാണ് മനുഷ്യന്മാർക്ക് മനസ്സിലാവുകയും അതുപോലെ തന്നെ അതിനെക്കുറിച്ച് ആളുകൾ പഠിക്കാൻ തുടങ്ങുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ചരിത്ര വസ്തുത മറയപ്പെട്ട് കിടന്നിരുന്നൊരു കാലഘട്ടത്തിലാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ ഇത്ര കൃത്യമായ പദപ്രയോഗം വിശുദ്ധ ഖുർആൻ എങ്ങനെ വന്നു? ഒരു രാജ്യത്തിൻ്റെ ഭരണകൂടത്തെക്കുറിച്ച് പറയുമ്പോൾ പോലും ആ വാക്കിൻ്റെ കൃത്യതയാണ് വിശുദ്ധ ഖുർആൻ്റെ ദൈവികത. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇത്രയും സൂക്ഷ്മമായ, വളരെ ഡീപ്പായ ഒരു ചരിത്ര വസ്തുതയെ വിശകലനം ചെയ്തുകൊണ്ട് ആ ഭരണാധികാരികളെ എന്ത് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നു എന്ന കാര്യം പോലും വളരെ കൃത്യമായിക്കൊണ്ട് വിശദീകരിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ. ഇതെവിടുന്ന് സംഭവിച്ചു? ഇത് ഒരിക്കലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തമായിക്കൊണ്ട് എഴുതി ഉണ്ടാക്കിയതല്ല എന്ന് 100% നമുക്ക് തെളിച്ചു പറയാൻ കഴിയും. കാരണം എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചരിത്രഗ്രന്ഥം വായിച്ചിട്ടില്ല, ഒരു ചരിത്രഗ്രന്ഥം എഴുതിയിട്ടില്ല, ഒരു ചരിത്രകാരൻ്റെ സമീപത്തേക്ക് പോയിട്ടില്ല, അഹ്ലു കിതാബിലും ചരിത്രം പ്രവാചകൻ ശ്രവിച്ചിട്ടില്ല. ഇത് അള്ളാഹുവിൻ്റെ വഹിയല്ലാതെ മറ്റൊന്നുമല്ല എന്നതിൻ്റെ ഏറ്റവും കൃത്യമായ തെളിവുകളിൽ പെട്ട ഒന്നാണ് ഈ ചരിത്ര കൃത്യത. ഇത് വിശുദ്ധ ഖുർആൻ ഒരു സ്ഥലങ്ങളിൽ മാത്രമല്ല, പല സ്ഥലങ്ങളിലും ആ ഖുർആൻ്റെ ചരിത്രം വിശദീകരിക്കുന്നിടത്ത് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുന്ന ആ സൂക്ഷ്മതയുണ്ട്. ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവമാണെങ്കിലും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവങ്ങളാണെങ്കിലും ഇതെല്ലാം വിശദീകരിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഖുർആനിൽ മാത്രം കാണുന്ന അത്ഭുതകരമായ ചില യാഥാർത്ഥ്യങ്ങൾ, അസ്ഹാബുൽ കഹ്ഫിൻ്റെ സംഭവം വിശദീകരിച്ച അടുത്ത്, അവരുടെ എണ്ണം പറഞ്ഞെടുത്ത്, അവർ താമസിച്ച സ്ഥലം പറഞ്ഞെടുത്ത്, അവിടുത്തെ ഭരണാധികാരികളെക്കുറിച്ച് പറഞ്ഞ് എല്ലാം നമുക്ക് ഈ ഒരു കൃത്യത കാണാൻ കഴിയും. ഈ ചരിത്ര സംഭവങ്ങളെല്ലാം ഇന്ന് ബൈബിളിലും അതുപോലെ തന്നെ പിന്നെ മറ്റു വേദഗ്രന്ഥങ്ങളിലുമൊക്കെ നമുക്ക് കാണാമെങ്കിലും ഈ ഒരു കൃത്യതയും ഈ ഒരു ദൈവികതയും നമുക്ക് അവിടെ ഒന്നും ദർശിക്കാൻ സാധിക്കുന്നില്ല. കാരണം അത് മനുഷ്യന്മാർ രചിച്ചുണ്ടാക്കിയതാണ്, മനുഷ്യന്മാരുടെ കരങ്ങൾ അതിനെ അശുദ്ധമാക്കിയിട്ടുണ്ട്. പക്ഷെ വിശുദ്ധ ഖുർആനിലെ ഈ ഒരു കൃത്യത എന്ന് പറഞ്ഞ മഹാത്ഭുതമായി ലോകം ഇന്നും അത്ഭുതത്തോടുകൂടി മാത്രം വായിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൻ്റെ ദൈവികതയ്ക്ക് ഇതും ഏറ്റവും വലിയ തെളിവാണ്, ഈ ചരിത്രത്തിലെ കൃത്യതകൾ. അപ്പോൾ ചുരുക്കത്തിൽ അള്ളാഹുവിൻ്റെ ഖുർആൻ ദൈവികമാണ് എന്നതിൻ്റെ പല തെളിവുകളിൽ ഒരു തെളിവാണിത്. ഇത് കൃത്യമായി പഠിക്കുക, അറിയുക, മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ ഖുർആൻ അതൊരു സാധാരണ ഗ്രന്ഥമല്ല. അതിനെ പഠിക്കും തോറും നമ്മുടെ ഈമാൻ വർദ്ധിക്കുകയും നമ്മുടെ അറിവില്ലായ്മയെക്കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടാവുകയും അള്ളാഹുവിലേക്ക് കൂടുതൽ നമ്മൾ അടുക്കുകയും ആ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മാർഗദർശിയായി, ഒരു മാർഗദർശിയായി ഈ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിലുണ്ടാവും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള വിഷയങ്ങൾ, പിന്നീടുള്ള സംസാരങ്ങൾ നമുക്ക് ഉൾക്കൊള്ളിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തും.
3: മാഷാ പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഇൻസൈറ്റ്, ചരിത്ര വിവരണത്തിലെ കൃത്യത. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് അബ്ദുൽ മാലിക് സലഫി.

0: സർക്കാർ ഓഫീസുകളിൽ എത്ര കയറിയിറങ്ങിയിട്ടും ഉദ്ദേശിച്ച ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലേ? ഓരോ തവണ ചെല്ലുമ്പോഴും ഓരോ പുതിയ രേഖകൾ ആവശ്യപ്പെട്ട് ഉദ്യോഗസ്ഥർ തിരിച്ചയക്കുമ്പോൾ നിരാശയോടെ മടങ്ങേണ്ടി വരാറുണ്ടോ? അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും പെൻഷനുകളും ധനസഹായവും തൊട്ടരികിലുണ്ടായിട്ടും കൃത്യമായ അറിവില്ലാത്തതുകൊണ്ട് മാത്രം അത് നേടിയെടുക്കാൻ കഴിയാതെ പോകുന്ന എത്രയോ സാധാരണക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഏത് അപേക്ഷയാണ് സമർപ്പിക്കേണ്ടത്, എവിടെയാണ് സമീപിക്കേണ്ടത്, എന്തൊക്കെ രേഖകളാണ് കൂടെ കരുതേണ്ടത് എന്നറിയാതെ വലയുന്ന പൊതുജനങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. എന്നാൽ ഇനി നിരാശപ്പെടേണ്ടതില്ല. അനാവശ്യമായി കയറിയിറങ്ങി സമയം പാഴാക്കേണ്ടതുമില്ല. പൊതുജനങ്ങൾക്ക് സർക്കാർ നൽകുന്ന സേവനങ്ങളെയും ആനുകൂല്യങ്ങളെയും കുറിച്ച് അറിയേണ്ടതെല്ലാം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലേക്കെത്തുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ എളുപ്പമാകുന്നു. അതെ, പീസ് റേഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ജനക്ഷേമം. വിവിധ സർക്കാർ ക്ഷേമ പദ്ധതികൾ, സ്കോളർഷിപ്പുകൾ, ചികിത്സാ ധനസഹായങ്ങൾ, പെൻഷനുകൾ, റേഷൻ കാർഡ് സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയ സേവനങ്ങൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ സ്വന്തമാക്കാമെന്ന് ലളിതമായ ഭാഷയിൽ ഈ പൊതുജന സമ്പർക്ക പരിപാടിയിലൂടെ തന്നെ മനസ്സിലാക്കാം. അപേക്ഷിക്കേണ്ട രീതികളും ആവശ്യമായ രേഖകളും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അവകാശങ്ങൾ ചോദിച്ചറിയാനും അർഹതപ്പെട്ടത് അനായാസം നേടിയെടുക്കാനും പൊതുജനങ്ങളെ പ്രാപ്തമാക്കുന്ന അറിവിന്റെ പുതിയ ശബ്ദമാണ് ജനക്ഷേമം. സർക്കാർ സേവനങ്ങൾ ഇന്ന് നിങ്ങളുടെ വീട്ടുപടിക്കൽ എത്തും വിധം ലളിതം. ജനങ്ങളുടെ ക്ഷേമത്തിനായി അറിവിന്റെ വഴികാട്ടിയായി ജനക്ഷേമം. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാൻ മറക്കരുത്. നിങ്ങളുടെ അവകാശങ്ങൾ അറിഞ്ഞിരിക്കൂ, ആനുകൂല്യങ്ങൾ നേടിയെടുക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അടുത്ത ഒരു സെഷനിലേക്ക് നീങ്ങുവാനുള്ള സമയമായിരിക്കുന്നു. അടുത്തതായി നാം കേൾക്കുന്നത് തിരുമൊഴികൾ.
3: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബീ തീർത്തു തന്ന
4: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
2: തിരുമൊഴികളിൽ നമ്മോടൊപ്പം കെ വി മുഹമ്മദ് അലി സലഫി ചേരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബൈഅത്ത് ചെയ്ത നാല് കാര്യങ്ങൾ എന്ന വിഷയത്തിലാണ് നമ്മോടൊപ്പം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള ശ്രോതാക്കളെ, ഇമാം മുസ്ലിം തന്റെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ആഫു ബിനു മാലിക് അൽഅശ്ജഈ റളിയല്ലാഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിന്റെ ആശയമാണ് ഇന്ന് നാം പഠിക്കുന്നത്. ആഫു ബിനു മാലിക് അൽഅശ്ജഈ, അദ്ദേഹം ഇബിൻ അബി ഔഫ് ബിനു മാലിക് അൽഅശ്ജഈ ബിൻ അബി ഔഫ് അൽഅശ്ജഈ അൽഖത്ഫാനി, ഖത്ഫാനിയാണ് ഔഫ് റളിയല്ലാഹു അൻഹു പിതാവ് മാലിക് ബിൻ അബി ഔഫ്. ഹുദൈബിയ സന്ധിക്ക് ശേഷമുള്ള ആ സമയത്താണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതെന്ന് കാണാം. പിന്നീട് ഖൈബർ യുദ്ധത്തിലും മുഅ്ത യുദ്ധത്തിലും ഫത്ഹു മക്കയിലും ഹുനൈൻ യുദ്ധത്തിലുമൊക്കെ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ഷാമിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. ഡമസ്കസിലാണ് മരണം. 73 ഹിജ്റ 73 ക്രിസ്താബ്ദം 692 അദ്ദേഹം മരണപ്പെട്ടത് എന്ന് കാണാം. ഔഫ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങൾ ഒരു യാത്രയിലായിരിക്കും അല്ലെങ്കിൽ ഒരു സംഘത്തിലായിരിക്കും, നബിയോടൊപ്പം 7, 8, 9 ആളുണ്ട് എന്നാണ് ഹദീസിൽ കാണാനാവുക. അപ്പോൾ ഒരു 7, 8, 9, 10 താഴെ ആളുകളുള്ള ഒരു സംഘത്തിലായിരിക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നുണ്ട്, അല തുബായിഉന റസൂലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് ബൈഅത്ത് ചെയ്യുന്നില്ലേ, ദൃഢപ്രതിജ്ഞ ചെയ്യുന്നില്ലേ, ശബദം ചെയ്യുന്നില്ലേ? ഇതിന് സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്, അല തുബായിഉന റസൂലല്ലാഹ്. അപ്പോൾ നിങ്ങൾ റസൂലല്ലാക്ക് ബൈഅത്ത് ചെയ്യുന്നില്ലേ എന്നാണ് റസൂലിൻ്റെ ഒരു ചോദ്യം. നേരത്തെ റസൂലല്ലാക്ക് ബൈഅത്ത് ചെയ്തവരാണ് ഇവർ. അതുകൊണ്ട് തന്നെ റസൂൽ മറന്നുപോയോ എന്ന ധാരണയിലാണ് അവർ, അതിനോട് പ്രതികരിച്ചില്ല. പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട്, റസൂൽ ഇങ്ങനെ 3 പ്രാവശ്യം ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ബായഅനാക യാ റസൂലല്ലാഹ്, ഞങ്ങൾ അങ്ങേക്ക് ബൈഅത്ത് ചെയ്തിട്ടുണ്ടല്ലോ റസൂലെ, തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങോട്ട് ബൈഅത്ത് ചെയ്തിട്ടുണ്ട്. തുടർന്ന് അദ്ദേഹം പറയുന്നുണ്ട്, എന്നിട്ടും ഞങ്ങൾ എന്ത് ചെയ്തു, ഫബസത്തിന ഈദീന, ഞങ്ങൾ ഞങ്ങളുടെ കൈകൾ നീട്ടി, വക്കുലിന കതുബായ അയനാക്ക യ റസൂലല്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങേക്ക് ബൈഅത്ത് ചെയ്തിട്ടുണ്ട്. ഫലാമാനു വായുക്ക്, ഇനി ഞങ്ങൾ എന്താണ് ബൈഅത്ത് ചെയ്യേണ്ടത്, ഏത് വിഷയത്തിലാണ് ബൈഅത്ത് ഇനിയും ചെയ്യേണ്ടത്? ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ, 4 കാര്യങ്ങൾ എടുത്തു പറഞ്ഞു എന്നാണ് ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത്. അല അൻ തഅബുദുല്ലാഹ വലാ തുശ്രികു ബിഹി ഷൈആ വസ്സലവാത്തിൽ ഖംസ് വതുതിഉ വഅസ്സറ കലിമത്തൻ ഖഫിയതൻ വലാ തസ്അലുന്നാസ ഷൈആ. ഞങ്ങൾ ഏത് വിഷയത്തിലാണ് ബൈഅത്ത് ചെയ്യേണ്ടത് നബിയെ ഇനിയും എന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി ഇങ്ങനെ: അലാ അൻ തഅബുദുല്ലാഹ വലാ തുശ്രികു ബിഹി ശൈആ. നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, അവനിൽ ഒന്നും പങ്കു ചേർക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും തന്റെ സ്വഹാബത്തിനെ കൊണ്ട് ബൈഅത്ത് ചെയ്യിപ്പിക്കുന്നു. നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, അവനെ അനുസരിക്കണം, അവനിൽ ഒരു നിലക്കും പങ്കു ചേർക്കരുത്. ഇതിന്റെ വിശദീകരണത്തിൽ വന്നത് ഷിർക്കുൽ അക്ബറും ഷിർക്കുൽ അസ്ഗറും വന്നു പോകരുത്. ഷിർക്കുൽ അക്ബർ തീരെ വരാൻ പാടില്ല, ഷിർക്കുൽ അസ്ഗർ പോലും വരുന്നതിനെ സൂക്ഷിക്കണം. പ്രത്യക്ഷമോ പരോക്ഷമോ ആയ ഷിർക്ക് പോലും കടന്നു വരരുത് എന്നാണ് ഈ താക്കീത് എന്നാണ്. അല അൻ തഅബുദുല്ലാഹ വലാ തുശ്രിക്കു ബിഹി ശൈഅൻ. നിങ്ങൾ അള്ളാഹുവിനെ മാത്രം, തഅബുദുല്ലാഹ വഹ്ദഹു എന്നാണ് ഉദ്ദേശം, അള്ളാഹുവിനെ മാത്രം.

0: റളിയല്ലാഹുവിനെ നമ്മെ അറിയിക്കുന്നു, അസറ കലിമത്തിന് ഖഫിയ. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശബ്ദം വളരെ കുറച്ചുകൊണ്ട് ചെറിയ ശബ്ദത്തിൽ പറഞ്ഞു, വലാ തസ്അലുന്നാസ ശൈആ, ജനങ്ങളോടൊന്നും ചോദിക്കരുത്, ജനങ്ങളോടൊന്നും ചോദിക്കരുത്. ഇത് മറ്റ് കാര്യങ്ങൾ, മൂന്ന് കാര്യങ്ങൾ പറഞ്ഞതുപോലെ ഉച്ചത്തിലല്ല പറഞ്ഞത് എന്ന് കാണാം. ജനങ്ങളോട് ഒന്നും ചോദിക്കരുത് എന്ന് പറയുമ്പോൾ ഇഫ്ഫത്തിൻ്റെ കാര്യത്തിൽ പാതിവൃത്യം അല്ലെങ്കിൽ സുരക്ഷ, കുലീനത, മറ്റുള്ളവരോട് ചോദിക്കുന്ന ആ അവസ്ഥ ഇല്ലാതെ സ്വന്തം കാലിൽ മുന്നോട്ടു പോകാനുള്ള പ്രേരണയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നൽകിയത് എന്നതാണ്. അപ്പോൾ ഒരാളോടും ഒന്നും ചോദിക്കാതിരിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പ്രതിജ്ഞ ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ, ദുനിയാവിൻ്റെ കാര്യത്തിൽ തനിക്ക് ചെയ്യാവുന്ന അല്ലെങ്കിൽ തന്നെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട് കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും, തനിക്ക് വളരെ അനിവാര്യമില്ലാതിരുന്നിട്ടും അതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് ചിന്തിക്കാതെയൊക്കെ മറ്റുള്ളവരോട് ചോദിക്കുന്നതും അങ്ങനെ യാചിക്കുന്നതുമൊക്കെ ഇസ്ലാം ശക്തമായി ആക്ഷേപിച്ചൊരു കാര്യമാണ്. അനിവാര്യമല്ലെങ്കിൽ ചോദിക്കരുത്, ആവശ്യപ്പെടരുത് എന്നതാണ്. ഇത് ഭൗതിക കാര്യങ്ങളുടെ വിഷയമാണ് എന്ന് പ്രത്യേകം കാണാം. എന്നാൽ ദീനിൻ്റെ കാര്യത്തിൽ, മതവിഷയങ്ങളിൽ, പരലോകത്തിൻ്റെ വിഷയങ്ങളിൽ അറിയാത്തത് ചോദിക്കണം എന്ന് മാത്രമല്ല ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമുൻ, സൂറത്തുൽ അഹ്ലിലെ 43-ൽ നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ അത് അറിവുള്ളവരോട്, കാര്യത്തെ തിരിച്ചറിയുന്ന ആളുകളോട് നിങ്ങൾ ചോദിക്കണമെന്നതാണ്. ഈ ഹദീസിൻ്റെ തുടർച്ചയായി ഔഫ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങൾ ആ സംഘത്തിലുണ്ടായിരുന്നവർ ഒട്ടകപ്പുറത്തിരിക്കുമ്പോൾ ഒരു ചാട്ടവാർ ഒട്ടകത്തെ തെളിക്കുന്ന വടി താഴ്ത്ത് വീണാൽ പോലും അത് എടുത്തു തരാൻ മറ്റൊരാളോട് ചോദിക്കില്ലായിരുന്നു. ഒരൊട്ടപ്പുറത്ത് നിന്ന് ഇറങ്ങി ആ വടിയെടുക്കണമെങ്കിൽ, ആ സൗത്ത് ആ ചാട്ടവാർ എടുക്കണമെങ്കിൽ നല്ല പ്രയാസമാണ്, സാധാരണ നിലക്കല്ല. അത് പറയാതെ കഷ്ടപ്പെട്ട് ഇറങ്ങി അതെടുത്ത് മുകളിൽ കയറുന്ന സാഹചര്യമായിരുന്നു പലരിലും ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളെ അത്ര ഗൗരവത്തിലാണ് ഞങ്ങൾ എടുത്തത് എന്നതാണ്. എത്രയോ ആളുകൾ നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും, തനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾക്ക് പോലും ചെയ്യിപ്പിക്കുക, ആവശ്യപ്പെടുക, മറ്റുള്ളവരോട് യാചിക്കുക, ചോദിക്കുക, അനിവാര്യമല്ലെങ്കിലും ആവശ്യമല്ലെങ്കിലും കടം മേടിക്കുക, ഇങ്ങനെയുള്ള പല പ്രവണതകളും മനുഷ്യരിലുണ്ട്. അതൊന്നും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അധ്വാനിച്ച് സ്വന്തം അധ്വാനത്തിലൂടെ ജീവിക്കാൻ മാത്രവുമല്ല അഭിമാനം സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനൊക്കെയാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇക്കാര്യം വിശ്വാസികളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: തിരുമൊഴികളിൽ കെ വി മുഹമ്മദ് അലി സലഫിയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേർന്നത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
4: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
5: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوع عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
3: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ! അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ.

0: അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
1: അടുത്തതായി പീസ് റേഡിയോയിൽ തജ്വീദ് പഠനം. അക്ഷരവടിവോടും ശബ്ദസൗന്ദര്യത്തോടും നിയമാനുസാരം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ ശ്രോതാക്കൾക്ക് സഹായകമായ തജ്വീദ് പഠനത്തിൽ ഇന്ന് ത്വാ ദാല് താ എന്നീ അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിൽ വരുന്ന അബദ്ധങ്ങളാണ് ശ്രോതാക്കൾ പഠിക്കുന്നത്. പഠിപ്പിക്കുന്നത് അബ്ദുള്ള സമീർ മദീനി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബി ഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ബഹുമാനരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിലും വിശേഷണത്തിലും വരുന്ന അബദ്ധങ്ങളെയാണ് തജ്വീദ് പഠനം എന്ന ഈ പഠന പരമ്പരയിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ത്വാ ദാൽ ത എന്നീ അക്ഷരങ്ങൾ, ത്വാ ദാൽ ത എന്നീ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ സംഭവിക്കാറുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. തറഫുൽ ഇസാനിൽ നിന്നും ഉച്ചരിക്കപ്പെടുന്ന അക്ഷരങ്ങളാണ് ത്വാ ദാൽ ത എന്നീ അക്ഷരങ്ങൾ. അതുകൊണ്ട് ഇതിൻ്റെ മഖ്റജുകളെ സംബന്ധിച്ച് നമ്മൾ തുടക്കത്തിൽ മഖാരിജുൽ ഹുറൂഫിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു. എന്നിരുന്നാലും നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ത്വാ ത ദാൽ മൂന്ന് അക്ഷരങ്ങളും ഒരേ മഖ്റജിൽ നിന്നാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ അക്ഷരങ്ങളെയും വ്യതിരിക്തമാക്കുന്നത് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരേ മഖ്റജിൽ നിന്നും ഉച്ചരിക്കപ്പെടുന്ന അക്ഷരങ്ങളെ വ്യതിരിക്തമാക്കി നിർത്തുന്നത് അതിൻ്റെ സിഫത്തുകളാണ്, വിശേഷണങ്ങളാണ്. അതുകൊണ്ട് ആ വിശേഷണങ്ങൾ അവക്ക് കൃത്യമായി നൽകിയാൽ മാത്രമേ അത് വ്യതിരിക്തമായി നിൽക്കുകയുള്ളൂ. അപ്പോൾ ഓരോ അക്ഷരങ്ങളും വളരെ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കണം. അതിൻ്റെ ഉച്ചാരണസ്ഥലം തറഫുൽ ലിസാൻ, നാവിൻ്റെ മുൻഭാഗം, അറ്റം, മേലെ മുൻപല്ലുകളുടെ ഭാഗമാണ്. വത്വാ വദ, വത്വാ വദാൽ, വത മിൻ ഹുവ മിൻ ഉല്യ സനായ, വത്വാ വദാൽ, വത മിൻ ഹുവ മിൻ ഉല്യ സനായ. ഇമാം ഇബ്നു ജസരി പറഞ്ഞ, ജസരിയിൽ പറഞ്ഞ ഭാഗമാണ്. അപ്പോൾ ത്വാ ദാൽ ത, അത് ഉല്യസനായ അഥവാ മേലെ മുൻപല്ലുകളുടെ അറ്റവുമായി കൊണ്ട് അതിന് ബന്ധമുണ്ട്. അപ്പോൾ ആ രൂപത്തിലാണ് ഉച്ചരിക്കേണ്ടത്. പക്ഷേ ഇതിൽ വിശേഷണങ്ങൾ വരുമ്പോഴാണ് ഒരേ മഖ്റജിലുള്ള ഈ അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിൽ വരുന്ന വ്യത്യാസം നമുക്ക് ബോധ്യപ്പെടുന്നത്. നമുക്കറിയാം ത്വാ എന്നുള്ളത്, ഞാൻ വിശദീകരിക്കുന്നുണ്ട്, ത്വാ എന്നുള്ളത് അഖ്വ ഹർഫും ഫിൽ ലുഗ അറബിയ, ഏറ്റവും കവിയായ സിഫത്തുകളും എല്ലാം കവിയായ സിഫത്തുകളുള്ള അക്ഷരമാണ് ത്വ. ത്വ നമുക്കറിയാം ഇസ്തിഅലാന്റെ അക്ഷരവുമാണ്. എന്നാൽ ദാൽ ത എന്നീ അക്ഷരങ്ങളാകട്ടെ ഇസ്തിഫാന്റെ അക്ഷരമാണ്. അഥവാ ത്വ എന്ന അക്ഷരം ഉച്ചരിക്കുമ്പോൾ അത് നാവ് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടാണ് ഉച്ചരിക്കുന്നത്. എന്നാൽ ദാൽ ത എന്നീ അക്ഷരങ്ങൾ ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളാണ്. അത് ഉച്ചരിക്കുമ്പോൾ നാവ് താഴത്തേക്കും അതുപോലെ തന്നെ വായ തുറന്നുകൊണ്ടുമാണ് ഉച്ചരിക്കുന്നത്. ഫഹീമല്ല, തർക്കീഖിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. ഈ ഉച്ചാരണത്തിൽ ഒന്നാമതായി ഉള്ളത് തൻ്റെത് തർക്കീഖാണ്. ത്വാ അതുപോലെ ത്വാൻ്റെ ഉച്ചാരണം അതുമാത്രമാണ് തഫ്ഹീമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യത്യാസം അതിന് അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നാമതായി മഖ്റജിലുള്ള ഉച്ചാരണത്തിലെ തെറ്റുകളാണല്ലോ നമ്മൾ പറയുന്നത്. മറ്റതൊക്കെ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതാണ്. അപ്പോൾ ദാൽ ഉച്ചരിക്കുമ്പോഴുള്ള സാധാരണയായിട്ടുള്ള വ്യാപകമായുള്ള ചില അബദ്ധങ്ങൾ, തെറ്റുകൾ. ഒന്ന്, ഇവിടെ ദാൽ ഉച്ചരിക്കുമ്പോൾ ശ്വാസം എടുത്തുകൊണ്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കൂടിക്കരന്നുകൊണ്ട് ഉച്ചരിക്കുക. ചെറിയ സൗത്ത് ദാലി ഔ മുഖാലത്ത് ഹി ബിൻ നഫസ്, അഥവാ ദാൽ എന്നുള്ളത് ഷദീദായിട്ടുള്ള സിഫത്താണ്. ഷദീദും ജഹറും, അഥവാ ശബ്ദം പിടിച്ചു വെച്ചുകൊണ്ട്, ശ്വാസം പിടിച്ചു വെച്ചുകൊണ്ട് ആ ഉച്ചരിക്കുന്ന അക്ഷരമാണ് ദാൽ എന്ന് പറഞ്ഞാൽ ദ ദ. അതുകൊണ്ട് തന്നെ അതിന് ആ ഒരു വിശേഷണം നൽകാതിരിക്കുക എന്നുള്ളതാണ്. അഥവാ ജഹറും അതുപോലെ തന്നെ ഷദീദും, ഈ രണ്ട് വിശേഷണങ്ങളുമുള്ള ദാല് നൽകാൻ പാടില്ല. അതുകൊണ്ട് ദാലിന് ഹർഫുൻ ഷദീദും മജ്ഹൂർ രണ്ടും ഉള്ള അക്ഷരമാണ് ദാല്, അഥവാ ഷദീദുമാണ് മജ്ഹൂറുമാണ്. ഷദീദ് എന്ന് പറഞ്ഞാൽ ഹബ്സു സൗത്ത്, ജഹർ എന്ന് പറഞ്ഞാൽ ഹബ്സു നഫസ്, ശബ്ദവും ശ്വാസവും പിടിച്ചു വെച്ചുകൊണ്ടുള്ള അഥവാ ആ ഒരു രൂപത്തിലാണ് ദാൽ. ദാൽ ദാൽ ദീൻ. അപ്പോൾ ഈ രൂപത്തിലുള്ള അക്ഷരത്തിൻ്റെ വിശേഷണങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പോൾ ആ രൂപത്തിൽ എന്ത് ചെയ്യണം, ഉച്ചരിക്കണം ദാൽ ദാൽ. അപ്രകാരം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ദാലിൻ്റെ ഉച്ചാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ഈ ദാലിനെ ശരിക്കും നമ്മൾ ഉച്ചരിക്കുമ്പോൾ അതിന് ഈ പറയുന്ന വിശേഷണം നൽകുക. എന്നാൽ അമിതമായിട്ട് ധീൻ എന്നുള്ള രൂപത്തിലുള്ള ഉച്ചാരണം പാടില്ല. ഇപ്പോൾ ഉച്ചാരണ തെറ്റ് പറയുമ്പോൾ ചില ആളുകളൊക്കെ ദാല് ഉച്ചരിക്കുമ്പോൾ മാലിക്കി യൗമിദ്ദീൻ യൗമിദ്ദീൻ ശ്രദ്ധ കൊടുക്കുമ്പോൾ അങ്ങനെയാണ് അതിന് ഉച്ചരിക്കേണ്ടത്. അതിന് പകരം മാലിക്കി യൗമിദ്ദീൻ, ദാലിന് ഒരു ഹാഇൻ്റെ ശബ്ദം കൂടി കൂട്ടി ഒരു കാറ്റ് വരുന്ന രൂപത്തിലുള്ള ഉച്ചാരണം എന്താണ്, അത് ശരിയല്ല. അപ്പോൾ ആ കാര്യം പ്രത്യേകം എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അപ്പോൾ ദാലിൻ്റെ ഉച്ചാരണം എന്ന് ശ്രദ്ധിക്കുക, അത് താവുമായി കൊണ്ട് ചേരാൻ പാടില്ല. അതാണ് ഈ ധീൻ ലിഖി യൗമിദ്ദീൻ, തീൻ എന്നോ ധീൻ എന്നോ ദാല് ഹാ കൂട്ടിച്ചേർത്തുകൊണ്ട് ഉച്ചരിക്കുന്നത് തെറ്റാണ്. അതുപോലെ തന്നെ ദാല് നമ്മൾ പറഞ്ഞു തർക്കീഖിൻ്റെ അക്ഷരമാണ്, ഇസ്തിഫാലിൻ്റെ അക്ഷരമാണ് എന്ന് പറഞ്ഞാൽ വായ നിറച്ച് ഗൗരവത്തോടു കൂടി കനപ്പിച്ച് പറയേണ്ട അക്ഷരമല്ല ത്വാ പോലെ. എന്നാൽ അങ്ങനെ പറയാൻ സാധ്യത എപ്പോഴാണ്, ദാലിൻ്റെ തൊട്ട് മുമ്പ് ഇസ്തിഇലായിൻ്റെ അക്ഷരം എഴുതുന്ന വരുമ്പോൾ, തഫ്ഹീമിൻ്റെ അക്ഷരം വരുമ്പോൾ. ഉദാഹരണത്തിന് സുദൂർ, ഇന്നഹു അലീമും ബിദാതി സുദൂർ, അസ്സുദൂർ അതാണ് ശരി, സുദൂർ. അതിന് പകരം അസ്സുദൂ ദോ. ദാലിനവിടെ തഫ്ഹീമാക്കേണ്ട ആവശ്യം, ദോ എന്നല്ല പറയേണ്ടത്, ദ ദ ദു ദി സുദൂർ സുദൂർ, അതല്ലാതെ ദോ ദി ദു സുദൂ ദോ. അത് തഫ്ഹീമാക്കി ദാലിനെ പറയാൻ പാടില്ല. അപ്പോൾ ദാലുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഈ പറയുന്ന ദാലിനെ താഇൻ്റെ ശബ്ദവുമായി കൊണ്ട് ചേർത്ത് കൊണ്ട് ദീൻ, അതിൻ്റെ രണ്ട് ഭാഗമുണ്ട്, രണ്ട് തെറ്റുകളുണ്ട് രണ്ട് രൂപത്തിൽ. ഒന്ന് യൗമിദ്ദീൻ, ദാലിന് ഹാഉണ് കൂട്ടിച്ചേർത്ത് കൊണ്ട് പറയുന്ന ശൈലി. രണ്ടാമത്തത് യൗമിദ്ദീ തീൻ, ത ആണോ എന്ന് തോന്നിപ്പോകും വിധം, ത ആണോ എന്ന് തോന്നിപ്പോകും വിധം ദാലിനെ ഉച്ചരിക്കുക, രണ്ടും പാടില്ല. അപ്പോൾ ദാലിൻ്റെ വിശേഷണം അതങ്ങനെ തന്നെ നൽകണം, ജഹറും അതുപോലെ തന്നെ ഷദീദും. അപ്പോൾ ആ വിശേഷണം അതിന് നൽകുമ്പോഴാണ് അതിന് ശരിക്കും ആ രൂപത്തിലാകുന്നത്. ഒന്ന്, രണ്ടാമത്തത് ഈ ത്വാഇൻ്റെ ഉച്ചാരണം. ത്വാഇൻ്റെ ഉച്ചാരണം നമ്മൾ പറഞ്ഞു ത്വാ എന്ന് പറഞ്ഞാൽ അഖ്വ ഹർഫ്, ഏറ്റവും കവിയായിട്ടുള്ള ഹർഫാണ് ത്വാ. കാരണം അതിൻ്റെ സിഫത്തുകളുടെ എല്ലാം കവിയായ സിഫത്ത്, ആ സിഫത്തുകളെ മൊത്തം നോക്കിയിട്ടാണ് ഒരു ഹർഫ് അത് കവിയാണോ ദഈഫാണോ അതുപോലെ തന്നെ അഖ്വയാണോ ലാഫാണോ തുടങ്ങിയ സംഗതികളൊക്കെ വിലയിരുത്തുന്നത്. ഇപ്പോഴത്തെ ജീവിത പണ്ഡിതന്മാരത് വിശദീകരിച്ചിട്ടുണ്ട്. ത്വാ നമുക്കറിയാവുന്നതുപോലെ തഫ്ഹീമായ അക്ഷരമാണ്, അത് തഫ്ഹീമാക്കി തന്നെ പറയണം, അതിന് തർക്കീഖാക്കി പറയരുത്. മനസ്സിലായില്ലേ? ഇപ്പോൾ നേരത്തെ നമ്മൾ ദാലിനെ പറഞ്ഞ പോലെ ദാലിൻ്റെ സിഫത്താണ് എന്ത്? മഹമൂസ് അല്ലെങ്കിൽ താൻ്റെ. അപ്പോൾ ആ വിശേഷണം ത്വന് കൊടുക്കാൻ പാടില്ല. ഫത്വല ത്വ ഫത്വത് ഫത്വല ത്വല ത്വല ഫത്വല അലൈഹിം ഫത തലല ത്വല ത്വല അല്ല ത്വ ത്വ. അപ്പോൾ ഹംസ് ആ ഒരു മന്ത്രിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ചെറിയ ശബ്ദം താൻ്റെ ത ത ത അതിൻ്റെ താൻ്റെ ശബ്ദമാണ്. ഇതിവിടെ ത്വ ആണ്. അവിടെ ഹംസ് എന്നുള്ള സിഫത്ത് താൻ്റെ സിഫത്ത് ഒരിക്കലും ത്വന് നൽകരുത്. ത്വല ഫത്വല അലൈഹിമുൽ അമദു ഫതലല ഫത്വല. ആ ത്വ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു കവി ഒരു ശബ്ദ ഒരു കട്ടിയുള്ള ഒരു ഗൗരവത്തിലുള്ള ഒരു ശബ്ദമുണ്ട്. ആ ശബ്ദത്തിൽ തന്നെ ത്വന് ഉച്ചരിക്കണം. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് തർക്കീക്കാക്കാൻ പാടില്ല. ത്വന് ത്വ എന്നല്ല ത്വ ത്വ തിബാഖ എന്നല്ല. സബ സമാവാതിൻ തിബാഖ സബ സമാവാതിൻ ത്വ ത്വ തിബാഖ തിബാഖ തിയല്ല. പലപ്പോഴും ആളുകളുടെ ഇടയിൽ സംഭവിക്കാറുള്ള ഒരു അബദ്ധം എന്താണെന്ന് ചോദിച്ചാൽ ത്വന്റെ കെസർ വരുമ്പോൾ ത്വന് കെസർ എന്ന് മാത്രമല്ല ഫത്ഹ വരുമ്പോൾ ഇപ്പോൾ ഏതുപോലെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല മാറ്റം വരാറുണ്ട്. പലപ്പോഴും പലരുടെ അടുക്കലും മാറ്റം സംഭവിക്കാറുള്ളത് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം മുസ്ത അടക്കം അങ്ങോട്ടും ഇങ്ങോട്ടും സീന സ്വാദാകും ത്വ ആകും അങ്ങനെയുള്ള ഈ വ്യത്യാസങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അത് ശ്രദ്ധിക്കുക. ത്വ തഫ്ഹീം അക്ഷരമാണ്. അതിനൊരിക്കലും തലക്കീക്കായി ഉച്ചരിക്കരുത്, തഫ്ഹീമായി തന്നെ ഉച്ചരിക്കണം. അതുപോലെ തന്നെ താൻ്റെ ഉച്ചാരണം ത എന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ അതിനൊരു ഹംസിൻ്റെ വിശേഷ ഹംസ് എന്നുള്ള വിശേഷണം അഥവാ ത മഹ്മൂസായിട്ടുള്ള അക്ഷരമാണ് എന്ന് പറഞ്ഞാൽ ആ ഒരു ചെറിയൊരു മൂളക്കത്തോടു കൂടി അല്ലെങ്കിൽ മന്ത്രത്തോടു കൂടി ഉച്ചരിക്കുന്ന അക്ഷരമാണ് ത ജറയാനു അന്നഫസ് അൽ മുബാലഗത്തു ഫി ഹംസിഹ. അഥവാ ഈ ഒരു ഹംസ് എന്നുള്ള സിഫത്ത് അത് കൂടാൻ പാടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുമ്പ് എല്ലാ ഇതിലും സൂചിപ്പിക്കാറുള്ളത് പോലെ തജ്വീദ് നിയമങ്ങളത് കൂടുതലാകാനും പാടില്ല, സിയാദത്തും പാടില്ല, നുഖ്സാനും പാടില്ല. അതിൽ ഒരു അതിൽ എങ്ങനെയാണോ ഉച്ചരിക്കണം അങ്ങനെ തന്നെ ഉച്ചരിക്കണം. അതിൽ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അതുകൊണ്ട് ഈ ഹംസ് ആ ഒരു സിഫത്ത് വർദ്ധിക്കുകയാണെങ്കിൽ അതെന്താണ്? അത് തെറ്റായി മാറുന്നൊരവസ്ഥയുണ്ട്. പ്രത്യേകിച്ചും അത് മുത്തഹരിക്കായി വരുമ്പോൾ, മുത്തഹരിക്കായി വരുമ്പോൾ ഹംസ് വളരെ കുറഞ്ഞ അളവിലുണ്ടാകുമ്പോൾ, ഹർക്കത്ത് ആയി വരുമ്പോൾ, അതല്ല സാക്കിനെ വരുമ്പോൾ കുറച്ചുകൂടി ഉണ്ടാകും. തതവഫഹും തത തതവഫഹും തതവഫഹുൽ മലായിക. അതത് ശ്രദ്ധിക്കുക. രണ്ടാമത്തത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, നേരത്തെ നമ്മൾ ത്വന്റെ ത ആയി തറക്കീക്കായി ഉച്ചരിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞതുപോലെ തന്നെ ത ത്വ ആകുന്നതും തെറ്റ് തന്നെയാണ്. ത ഇനെ തഫ്ഹീമാക്കി ഉച്ചരിക്കും തെറ്റാണ്. തത്മഇന്നു അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാ. തത്മ തത് ത ത എന്ന് തന്നെ പറയണം. ത വായ തുറന്നിട്ട് ഇസ്തിഫാലിൻ്റെ അക്ഷരമാണ്, തറക്കീക്കിൻ്റെ അക്ഷരമാണ്. ത തോ അല്ല, തേത്തോ തേത്തോ രണ്ടാമത്തേതാണ് തോ. അതിനാണ് തഫ്ഹീമാക്കേണ്ടത്, അതിനാണ് കനപ്പിച്ചുച്ചരിക്കേണ്ടത്. ആദ്യത്തിന് അവിടെ ഉച്ചരിക്കേണ്ടത് ലഘുവായിട്ടാണ്. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ തേത്തോമ ഇന്നു കുലൂബുഹും വിധിക്കിരില്ല. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഹംസ് എന്നുള്ള സിഫത്ത് നമ്മൾ ഹറക്കത്തിൻ്റെ സന്ദർഭത്തിൽ ഫത്ഹും കസറുള്ളമ്മ വരുമ്പോൾ അത് കൂടാൻ പാടില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ സുക്കൂനായി വരുമ്പോൾ ഹംസ് ഇല്ലാതിരിക്കാനും പാടില്ല. മനസ്സിലായോ? തതമറോ തെത്റോ തെത്റോ അവിടെ തെറ്റ് ആ ഒരു ഹംസിൻ്റെ വിശേഷണം ഉണ്ടാവണം. ഹംസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഇതസ്സമാഉ ഫതറത് വഇദൽ കവാകിബുൻ തസറത്. ആ ചെറിയൊരു ശബ്ദമുണ്ടല്ലോ, അതിനാണ് ഹംസ എന്ന് പറയുന്നത്. അപ്പോൾ അത് സുക്കൂനിൻ്റെ സന്ദർഭത്തിൽ, വഖഫിൻ്റെ സന്ദർഭത്തിൽ ഒഴിവാക്കാനും പാടില്ല. അതുപോലെ തന്നെ ഹറക്കത്തിൻ്റെ സന്ദർഭത്തിൽ അതിൽ അമിതമാകാനും പാടില്ല. ഇത് വളരെ കൃത്യമായി തന്നെ പണ്ഡിതന്മാർ വിശദീകരിച്ച ഒരു കാര്യമാണ്. അപ്പോൾ ഏതായിരുന്നാലും തോ എന്നുള്ള അക്ഷരമാണ് ഈ മൂന്നക്ഷരങ്ങളിൽ നമ്മൾ ഇന്ന് പറഞ്ഞ മൂന്നക്ഷരങ്ങൾ തോ, ദാൽ, ത എന്നീ അക്ഷരങ്ങളിൽ തും ദാലും ഇസ്തിഫാലിൻ്റെ അക്ഷരമാണ്. അഥവാ വായ തുറന്നുച്ചരിക്കുന്ന, കനപ്പിച്ചുച്ചരിക്കാത്ത, മുറക്കക്കായ, അതുപോലെ തന്നെ മുസ്തഫിലായ അക്ഷരമാണ്. അത് ആ നിലക്ക് തന്നെ ഉച്ചരിക്കുക. ഒരിക്കലും അതിനെ തഫ്ഹീമാക്കി ഉച്ചരിക്കുക എന്നതാണ് അതിലെ ഏറ്റവും വലിയ, അതിലെ അബദ്ധമായി മാറുന്ന പ്രധാനപ്പെട്ട കാരണം. അതുപോലെ തന്നെ ഹംസ് എന്നുള്ള സിഫത്ത് അത് തന് കൂടുമ്പോൾ, അത് ഹറക്കത്തായി വരുമ്പോൾ അത് കൂടാൻ പാടില്ല എന്നും, അതുപോലെ തന്നെ സുക്കൂനായി വരുമ്പോൾ അത് നൽകണമെന്നുള്ളതുമാണ് അതിലേറ്റവും ശരിയായ പാരായണ രീതി. അതിൽ അബദ്ധം വന്ന് വരുമ്പോൾ വരുന്നത് എന്ന് പറഞ്ഞാൽ, ഹറക്കത്ത് വരുമ്പോൾ കൂടുതൽ ഹംസ് എന്നുള്ള സിഫത്ത് നൽകുകയും, അതുപോലെ സുക്കൂനായി വരുമ്പോൾ ഹംസ് എന്ന സിഫത്ത് നൽകാതിരിക്കുകയും ചെയ്യുക എന്നുള്ള അബദ്ധമാണ്. അതുപോലെ തന്നെ തോഇൻ്റെ വിഷയം നമ്മൾ പറഞ്ഞു, തോഇനെ തഫ്ഹീമാക്കി ഉച്ചരിക്കേണ്ട അറബി ഭാഷയിലെ ഏറ്റവും കവിയായിട്ടുള്ള സിഫത്തുകൾ മാത്രമുള്ള, ഏറ്റവും കൂടുതൽ കവിയായ സിഫത്തുകളുള്ള അക്ഷരമാണ് തോ. അതുകൊണ്ട് തന്നെ തോഇനെ ആ നിലക്ക് തന്നെ കവിയായ നിലക്ക് കാണണം. അതിനൊരിക്കലും ഹംസ് എന്നുള്ള സിഫത്ത്, തഅനുള്ള സിഫത്ത് അതിന് കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ അത് കസ്റായി വരുമ്പോൾ പ്രത്യേകിച്ചും തർക്കീഖായി ഉച്ചരിക്കരുത്, അതിനെ തഫ്ഹീമാക്കി തന്നെ ഉച്ചരിക്കണം. ഈ അതുപോലെ തന്നെ ദാലിൻ്റെ കാര്യത്തിൽ ദാലിനെ താവുമായി കൊണ്ട് ചേർത്തിക്കൊണ്ട് സദൃശ്യമാകുന്ന രൂപത്തിൽ കൂട്ടിക്കലർത്തി ഓതാൻ പാടില്ല. പ്രത്യേകിച്ചും യൗമിദ്ദീൻ, മാലിക് യൗമിദ്ദീൻ എന്നുള്ളത് മാലിക് യൗമിദ്ദീൻ എന്നതിന് പകരം മാലിക് യൗമിദ്ദീൻ എന്ന് ദാലിലേക്ക് സദൃശ്യമാകുന്ന രൂപത്തിലോ, അല്ലെങ്കിൽ മാലിക് യൗമിദ്ദീൻ എന്ന് ദാവും ഹാവും കൂട്ടിക്കൊണ്ട് അറബി ഭാഷയിലല്ലാത്ത രൂപത്തിൽ ഒരു ഉച്ചാരണം ഉച്ചരിക്കുകയും ചെയ്യാൻ പാടില്ല. ഈ കാര്യങ്ങൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. ഇവിടെ പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഓരോ അക്ഷരങ്ങൾക്കും അതിൻ്റെതായ മഖ്റജുകളുണ്ട്, അതിൻ്റെ വിശേഷണങ്ങളുണ്ട്. അത് കൃത്യമായി കൊണ്ടു നൽകുകയാണെങ്കിൽ അതാണ് ആ അക്ഷരങ്ങൾക്ക് കൊടുക്കേണ്ട മഖ്റജും സിഫത്തും. അങ്ങനെ കൊടുത്ത് ഉച്ചരിക്കുമ്പോഴാകുന്നു ശരിക്കും തജ്വീദ് പ്രാവർത്തികമാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഓരോരുത്തർക്കും തജ്വീദ് പ്രകാരം കൃത്യമായി ശ്രദ്ധയോടുകൂടി ഉച്ചാരണങ്ങളെ, അതുപോലെ തന്നെ ഹറക്കത്തുകളെ എല്ലാം കൃത്യമായി ഉച്ചരിച്ചുകൊണ്ട് ഓരോ അക്ഷരങ്ങളെയും ശരിയായ രൂപത്തിൽ പാരായണം ചെയ്ത് പുണ്യം കരസ്ഥമാക്കുവാൻ അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ പാരായണത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന, വന്നിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും, തജ്വീദ് പരമായിട്ടോ മറ്റ് ഹറക്കത്ത് ഇഅ്റാബിയായിട്ടോ ഏത് നിലക്കുള്ള അബദ്ധങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്തു തരുമാറാകട്ടെ. കുറ്റ മറ്റ രീതിയിൽ വളരെ നല്ല ആകർഷകമായ ഖിറാഅത്തുകളെ ശ്രദ്ധിച്ചുകൊണ്ട്, അതിനെ അവലംബിച്ചുകൊണ്ട് പാരായണം ചെയ്യുവാനും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: നിങ്ങൾ കേട്ടത് തജ്വീദ് പഠനം. ഇന്ന് ത്വാ, ദാല്, താ എന്നീ അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിൽ വരുന്ന അബദ്ധങ്ങളാണ് തജ്വീദ് പഠനത്തിൽ ബഹുമാന്യനായ അബ്ദുള്ള സമീർ മദീനി ശ്രോതാക്കൾക്ക് വേണ്ടി ക്ലാസ്സെടുത്തത്. തജ്വീദ് പഠനം സമാപിക്കുന്നു.
3: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും. പീസ് റേഡിയോ.

0: ലഹരിയോടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
1: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
0: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചുപോയിരിക്കുന്നു.
1: ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
0: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
1: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റു വിതച്ചിരിക്കുന്നു.
0: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
1: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
0: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
1: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രാർത്ഥനകൾ വെറും വാക്കുകളല്ല, അവ സൃഷ്ടാവുമായുള്ള ഹൃദയത്തിന്റെ സംഭാഷണങ്ങളാണ്. അർത്ഥമറിയാതെ ചൊല്ലുന്ന വരികൾക്കപ്പുറം ആ വാക്കുകളുടെ ആഴമറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനം അതൊന്നു വേറെ തന്നെയാണ്. നമസ്കാരത്തിലും ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നാം ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ പൊരുൾ നിങ്ങൾക്കറിയുമോ? ചൊല്ലുന്ന പ്രാർത്ഥനയുടെ അർത്ഥമറിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന മനസ്സിനും കൂടുതൽ തെളിച്ചം കിട്ടും. നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ ആശയ വ്യക്തതയോടെ പഠിക്കാൻ പീസ് റേഡിയോയിലൂടെ അവസരം. ഓരോ പ്രാർത്ഥനയും അതിന്റെ പൂർണ്ണമായ അർത്ഥത്തോടും ആശയത്തോടും കൂടി പഠിക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്നു പ്രാർത്ഥനാ പഠനം. നമുക്ക് അർത്ഥമറിഞ്ഞ് ആശയം ഗ്രഹിച്ച് പ്രാർത്ഥിക്കാം, ഹൃദയം നിറഞ്ഞു ചോദിക്കാം. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അതാ ബിൻ അബി റബാഹ്. അതാ ബിൻ അബി റബാഹിനെ കുറിച്ച് കൃത്യമായ ചില പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. കാന അതാ ഉൻ അസ്വദ അഅ്വർ അഫ്തസ അഷല്ല അറജ സഖീല സംഇ മുതബദ്ദിലൻ ഫീ ലിബാസിഹി ലാ യഹ്തമു ബിൽ മദാഹിർ. അതാ ഒരു കറുത്ത വർഗ്ഗക്കാരനായിരുന്നു. ഒരു കണ്ണിന് കാഴ്ചയുണ്ടായിരുന്നില്ല. മൂക്ക് അവിടെ ഉണ്ടെന്ന് തോന്നാവുന്ന ഒരു അടയാളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കൈ പൂർണ്ണമായും കുഴഞ്ഞിരുന്നു. അതുപോലെ തന്നെ അല്പം ഒതുങ്ങി നടക്കുന്ന ഒരാളായിരുന്നു. ആ നടത്തത്തിലും ഒരു വൈകല്യം ഉണ്ടായിരുന്നു. കേൾവി വളരെ ദുർബലമായിരുന്നു. വസ്ത്രധാരണം വളരെ ലളിതമായിരുന്നു. അങ്ങനെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ശ്രദ്ധിക്കപ്പെടാവുന്ന ഒന്നും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. മാത്രമല്ല, ഒരു തമാശ കഥാപാത്രമാകാവുന്ന എല്ലാ ശരീരപ്രകൃതങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. കറുത്തിട്ടായിരുന്നു. ഒരു കണ്ണ്, കോങ്കണ്ണ് എന്നൊക്കെ പറയാവുന്ന വിധത്തിലുള്ള ഒരു കണ്ണിന് പൂർണ്ണമായും കാഴ്ച പോയ ഒരു ചെവി കുറച്ച് മാത്രം കേൾക്കണേ, നടക്കുമ്പോൾ തന്നെ കുനിഞ്ഞ് ഇങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് നടക്കണേ, ഒരു മനസ്സിൽ സങ്കല്പിച്ച് നോക്കുമ്പോൾ തന്നെ അതൊക്കെയാണ് കൂട്ടത്തിൽ കുറിയ മനുഷ്യനുമായിരുന്നു, നീളല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉമ്മ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഉമ്മാൻ്റെ കുട്ടി ഇങ്ങനെ പോയാൽ നീ എല്ലാവരുടെയും മുന്നിൽ പരിഹസിക്കപ്പെടും. എന്നും പരിഹസിക്കപ്പെട്ട് നിറക്കണ്ണുകളോടുകൂടെ നിൽക്കുന്ന മകനെ കാണുമ്പോൾ, എല്ലാവരുടെയും കുത്തുവാക്കുകളൊക്കെ ഏറ്റിങ്ങനെ വിഷമിക്കണം മോനെ കാണുമ്പോൾ, ഉമ്മ പറയണതാണ്, നീ ഇങ്ങനെ തന്നെ പോയാൽ ഇതന്നെ ആയിരിക്കും നിൻ്റെ അവസ്ഥ, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? യ ബുനയ്യ തുലബുൽ ഇൽമ, നീ വിജ്ഞാനം അന്വേഷിച്ചോ, നീ ഇൽമ് പഠിച്ചോ. ഫ ഇന്നക ലാ തസാലു കരീമൻ.